0: കൺവേർട്ട് ചെയ്തിട്ട് അവിടെ കൃത്യമായി ഭിന്നശേഷിയുള്ള എന്ന് പറഞ്ഞാൽ മാനസിക വെല്ലുവിളി, ഓട്ടിസം, സെർബപ്പാൾസി, അതുപോലെ അന്ധത, ബധിരത പോലെയുള്ള പ്രശ്നങ്ങളുള്ള ഭിന്നശേഷിക്കാരെ മാജിക്ക് പഠിപ്പിച്ചിട്ട് അവരെ സ്വയം പര്യാപ്തരാക്കി എടുക്കുന്നുണ്ട്. സാധാരണക്കാരന് പോലും അപ്രാപ്യമായ മാജിക്കാണ് ഈ കുഞ്ഞുങ്ങൾ നിഷ്പ്രയാസം പൊതുവേദികളിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാർ ചെയ്യുന്ന ഏത് ജോലിയും കൃത്യമായി ഇവരെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്ഷനോടുകൂടി നമ്മുടെ മക്കൾ ചെയ്യും. അതിനവസരം നൽകുക എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു ബാധ്യത.
1: പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇമ്മ്യൂണൈസേഷൻ്റെ കുറവുണ്ട്, അതുപോലെ മൾട്ടിപ്പിൾ ഹാൻഡിക്കാപ്പ്ഡ് ആയിരിക്കും, ചിലപ്പം ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, മാനസിക രോഗത്തെ കൂടാതെ തന്നെ വേറെ എന്തെങ്കിലും തകരാറുകൾ, ഇതൊക്കെ പരിഹരിക്കാൻ ആരോഗ്യപരമായ എന്തെങ്കിലും സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ?
0: വളരെ യാഥാർത്ഥ്യമായൊരു വസ്തുതയാണ് നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അവർക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി അസോസിയേറ്റഡ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ നമ്മുടെ മക്കളോടൊപ്പമുണ്ട്. ഇപ്പോൾ മിക്ക മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങൾക്കും അപസ്മാരം അവരുടെ കൂടപ്പിറപ്പാണ്. നേരത്തെ പറഞ്ഞ ഹൃദയവൈകല്യങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ രക്ഷാകർത്താക്കൾ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു മേഖലയും ഇവരുടെ ചികിത്സാ മേഖലയാണ്. ആ മേഖലയിൽ തന്നെ ഒത്തിരി പണം ചെലവഴിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൽ ഗവൺമെൻറ് ഇടപെടൽ കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഓട്ടിസം, സെർബപ്പാൾസി, ബഹുവൈകല്യം, ഇവർക്കെല്ലാം നിരാമയ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ. പ്രതിവർഷം 100,000 രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് നിരാമയ. ഈ നിരാമയ പദ്ധതിയിൽ എൻറോൾമെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അതിന് കാർഡ് കിട്ടുകയും ഇൻഷുറൻസ് കാർഡ് കിട്ടുകയും കേരളത്തിലെ ഏത് രജിസ്റ്റേർഡ് ആശുപത്രികളിൽ വെച്ച് ചികിത്സ നേടുകയും ചെയ്താൽ 100,000 രൂപ വരെ പ്രതിവർഷം നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് നേടിയെടുക്കാൻ പറ്റും. വേറെയും പദ്ധതികളുണ്ട്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് വഴി വികലാംഗ ദുരിതാശ്വാസ നിധി എന്നുള്ള പേരിൽ 5,000 രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന പദ്ധതികളുണ്ട്. ഒപ്പം താലോലം എന്ന് പറയുന്ന പ്രത്യേക പദ്ധതി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ വഴി നടപ്പിൽ വരുത്തുന്നുണ്ട്. അവിടെ 18 വയസ്സ് വരെയുള്ള ഓട്ടിസം ബാധിച്ച, അല്ലെങ്കിൽ അസ്ഥിവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങൾ, സെർബപ്പാൾസിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ 18 വയസ്സ് വരെയുള്ള ചികിത്സ പരിപൂർണമായും സൗജന്യമാണ്.
1: പിന്നെ ഇവർക്ക് വിദ്യാഭ്യാസപരമായി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ?
0: വിദ്യാഭ്യാസ മേഖലകളിലും കുട്ടികൾക്ക് പഠനം നടത്താൻ ഒത്തിരി സഹായ പദ്ധതികൾ ഗവൺമെൻറ് തലത്തിലുണ്ട്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സ്കോളർഷിപ്പുകൾ, മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ 28,500 രൂപ വരെ പ്രതിവർഷം സഹായം കിട്ടുന്ന സ്കോളർഷിപ്പ് പദ്ധതികളുണ്ട്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ 5 സ്കോളർഷിപ്പ് പദ്ധതികളുണ്ട്. അതായത് മാതൃജ്യോതി, വിദ്യാജ്യോതി, വിദ്യാകിരണം, ഇവരിതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക വെല്ലുവിളി മാത്രമല്ല ഏതു തരം ഭിന്നശേഷിയുള്ള വ്യക്തികൾക്കും പ്രതിവർഷം 100,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമാണെങ്കിൽ ഇത്തരം വ്യക്തികളുടെ മക്കൾക്ക്, ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ മക്കൾക്ക് പഠന സഹായം കിട്ടും. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വരുമാന പരിധിയില്ലാതെ സഹായം കിട്ടും. അതുപോലെ വിദൂര വിദ്യാഭ്യാസം വഴി ഡിഗ്രിയൊക്കെ ചെയ്യുന്ന ഭിന്നശേഷിയുള്ള ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവർക്ക് സാമ്പത്തിക സഹായം സ്കോളർഷിപ്പായിട്ട് നൽകുന്നുണ്ട്. SLC, +2 ഒക്കെ ഈ സാക്ഷരതാ മിഷൻ വഴി തുല്യതാ പരീക്ഷ എഴുതി വിജയിക്കുന്ന അല്ലെങ്കിൽ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ രജിസ്ട്രേഷൻ ഫീയും ട്യൂഷൻ ഫീയും ഒക്കെ ഈ സാമൂഹ്യനീതി വകുപ്പ് വഴി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനീ പറഞ്ഞ അവസാനത്തെ വിദ്യാകിരണം, വിദ്യാജ്യോതി, വിദൂര വിദ്യാഭ്യാസം, അതുപോലെ സാക്ഷരതാ മിഷൻ വഴിയുള്ള സഹായം, ഇതിനൊക്കെ നമ്മൾ സമീപിക്കേണ്ടത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിനെയാണ്.
1: ഇതിനൊക്കെ വെക്കേണ്ട ഡോക്യുമെന്റ്സ്, പിന്നെ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അല്ലേ?
0: ഓരോന്നിനും പ്രത്യേകതരം ഡോക്യുമെന്റ്സ് ആണ്. അത് ഓരോ പദ്ധതിയോടൊപ്പം, പദ്ധതിയിലെ അപേക്ഷാ ഫോമിനോടൊപ്പം നമുക്ക് ലഭിക്കും. പക്ഷേ മനസ്സിലാക്കേണ്ടത്, എന്തൊരു സഹായ പദ്ധതി ഭിന്നശേഷിക്കാരന് കിട്ടണമെങ്കിലും ഇതം പ്രഥമമായി നമ്മൾ സമർപ്പിക്കേണ്ട രേഖ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റാണ്. മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ബോർഡ് ചേർന്ന് ഈ കുട്ടിയുടെ ഭിന്നശേഷിത്വം ഏതാണ്, എത്ര ശതമാനമുണ്ട് എന്ന് കൃത്യമായി നിർണയിച്ച് അവർ ഒപ്പിട്ട് നൽകുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ എന്ത് ആനുകൂല്യങ്ങൾക്കും അർഹതയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഈ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും ഇപ്പോൾ ഓൺലൈനായിട്ട് നൽകുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള വെബ്സൈറ്റ് ഞാൻ നേരത്തെ UDID കാർഡിന് പറഞ്ഞ അതേ വെബ്സൈറ്റ് തന്നെയാണ്. ഒന്നുകൂടെ സൂചിപ്പിക്കാം, www.swalamban.gov.in. നേരത്തെ പറഞ്ഞ പോലെ ഈ വെബ്സൈറ്റ് നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഗൂഗിളിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ വെബ്സൈറ്റിലോട്ട് നമുക്ക് നേരിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. പിന്നെയും ഗവൺമെൻറ് തലത്തിൽ പല മേഖലകളിലും എന്ന് പറഞ്ഞാൽ സൗജന്യ തെറാപ്പി സംവിധാനങ്ങൾ, നേരത്തെ പറഞ്ഞ ജില്ലാ പ്രാരംഭ ഇടപെടൽ കൂടാതെ കേരളത്തിലെ 5 മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ച് റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകളുണ്ട്. അത് തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട്. ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ റീജിയണൽ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്റർ ഉണ്ട്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ തെറാപ്പി സംവിധാനങ്ങളും ഡോക്ടർമാരുടെ സേവനങ്ങളും പരിപൂർണമായും സൗജന്യമാണ്. പലപ്പോഴും രക്ഷാകർത്താക്കൾ ഏറ്റവും പ്രയാസപ്പെടുന്നത് കുട്ടികൾക്ക് തെറാപ്പി കൊടുക്കാനാണ്. അതിനുള്ള സാമ്പത്തിക ബാധ്യത വരുന്നു, ഈ കുഞ്ഞുങ്ങളെ ദൂരേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രയാസങ്ങൾ വരുന്നു. അപ്പോൾ ഈ REIC പോയി കഴിഞ്ഞാൽ അവിടുത്തെ സേവനങ്ങൾ പരിപൂർണമായും സൗജന്യമാണ്. ഇത് തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലായതുകൊണ്ട് തന്നെ പ്രയാസപ്പെടുന്ന രക്ഷാകർത്താക്കൾക്ക് വേറൊരു സംവിധാനം ഗവൺമെൻറ് തലത്തിലുള്ളത് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് എല്ലാ ജില്ലകളിലുമുണ്ട്. കേരളത്തിൽ മൊത്തം 25 മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റുകളുണ്ട്. ഈ മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഇത്തരം എക്സ്പേർട്സിൻ്റെ വിദഗ്ധരുടെ സേവനം ഒരു വാഹനങ്ങളിൽ ഏർപ്പാടാക്കി ഇവർ ബ്ലോക്ക് തലങ്ങളിലോട്ട് സേവനത്തിനായിട്ട് വരുന്ന ഒരു സാഹചര്യം. അവിടെയും നമ്മൾ കുട്ടികളെ എത്തിച്ചു കഴിഞ്ഞാൽ സേവനം തീർത്തും സൗജന്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് യാത്രാ സൗജന്യങ്ങൾ. നേരത്തെ സൂചിപ്പിച്ചു ട്രെയിനിൽ യാത്രാ സൗജന്യമുണ്ട്, പ്രൈവറ്റ് ബസ്സിൽ, KSRTC ബസ്സിലൊക്കെ യാത്രാ കൺസെഷനുകളുണ്ട്. ഇതിനൊക്കെ പ്രത്യേക കൺസെഷൻ കാർഡ് സംഘടിപ്പിക്കേണ്ടതുണ്ട്.
1: പിന്നെ പെൻഷന് മറ്റു ഇതൊക്കെ രണ്ടു തരം പെൻഷനുകളുണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ പെൻഷനും കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ.
0: രണ്ട് പെൻഷനുകളും സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 1600 രൂപ വരെ ഭിന്നശേഷി പെൻഷൻ, അത് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അതിന് സമീപിക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. നമ്മളെവിടെയാണോ താമസിക്കുന്നത് ആ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, അവിടെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. അപേക്ഷാ ഫോം വാങ്ങിയിട്ട് അവിടെയാണ് അപേക്ഷ നൽകേണ്ടത്.
1: ഓക്കെ, ഇത്രയും നേരം നമ്മളോട് സംവദിച്ചതിന് മുജീബ് റഹ്മാൻ സാഹിബിന് നന്ദി പറയുകയാണ്.
2: മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ജനക്ഷേമം, ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ജനക്ഷേമത്തിലൂടെ ചർച്ച ചെയ്തത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്, ഒപ്പം നവാസ് ഒളവണ്ണ.

0: നമ്മുടെ ശ്രോതാക്കളുമായിട്ട് നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു അധ്യായമാണല്ലോ അബൂലഹബിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു ചരിത്ര ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഒരായത്തിലൂടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരായത്താണ് വഅൻദിർ അഷീറതകൽ അഖ്റബീൻ, ഓ പ്രവാചക, അങ്ങ് താങ്കളുടെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂചിപ്പിക്കുകയുണ്ടായി. ആ സൂചിപ്പിച്ച വേളയിൽ മഹാനായ അലിയു ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നടത്തുന്ന ശ്രദ്ധേയമായ ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ കഴിയും. യാ അലി, എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത ബന്ധുക്കളോട് താക്കീത് നൽകാൻ എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തിനാണ് അലി റളിയല്ലാഹുവിനെ വിളിച്ചത്? മുമ്പേ തന്നെ പ്രവാചകനിൽ വിശ്വസിക്കുകയും കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ പ്രവാചകനിൽ വിശ്വസിച്ച ഒരാളാണ് അലി റളിയല്ലാഹു അൻഹു. അന്ന് 10 or 12 വയസ്സേ ഉള്ളൂ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ, അലി നമുക്കൊരു സദ്യ ഒരുക്കണം, അതിൽ പാനീയങ്ങളും ഭക്ഷണവുമായിട്ട് നീ റെഡിയാക്കണം, എന്നിട്ട് നമ്മളുടെ കുടുംബത്തിലെ, അതായത് ഖുറൈശി എന്ന് പറഞ്ഞാൽ 10 കബീലകൾ ചേർന്നിട്ടുള്ള ഒരു വലിയൊരു കുടുംബമാണ്,
1: ചെറിയ ചെറിയ ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു
0: കുടുംബം, അവരെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഒരു സദ്യ നടത്തുകയാണ്. അങ്ങനെ സദ്യയുടെ മർമ്മം ഇതാണ്, ഭക്ഷണം കൊടുത്തതിന് ശേഷം ഇവരോട് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയണം. ആദ്യം തൻ്റെ വീട്ടിലാണല്ലോ അത് പറയേണ്ടത്. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഭക്ഷണമൊരുക്കി, അവർക്ക് കുടിക്കാനുള്ള പാനീയങ്ങളൊരുക്കി. ഏകദേശം അലി റളിയല്ലാഹു അൻഹു അതിൽ പറയുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം 40 ആളുകൾ അതിൽ പങ്കെടുത്തു. പ്രഗത്ഭരായ ആളുകളാണ്, ഹംസ, അതേപോലെ തന്നെ പിന്നെ അബൂലഹബ്,
1: അബൂ ത്വാലിബ്,
0: ഇവരൊക്കെ അതിൽ സന്നിഹിതരാണ്. അങ്ങനെ പിന്നെ ഭക്ഷണം കൊടുത്തു. അപ്പം അതിലൊരു ഒരു ചെറിയൊരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു 2 or 3 ആളുകൾ ഇരുന്ന് കഴിച്ചാൽ തീരാവുന്ന ഭക്ഷണേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് അവിടെ സംഭവിക്കുകയാണ്.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മുഅ്ജിസത്ത്
0: സംഭവിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ആ ഉണ്ടാക്കിയ ഭക്ഷണം ഇവരെല്ലാവരും കഴിച്ചതിനു ശേഷവും അങ്ങനെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പല സന്ദർഭങ്ങളിലായിട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്. ഇത് കുറഞ്ഞ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒരുപാട് ആളുകൾ കഴിക്കുന്ന സംഭവങ്ങൾ നമുക്ക് അനേകം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ച് പാനീയവും കഴിച്ച് ഇങ്ങനെ വിശ്രമിക്കുന്ന ഒരു വേളയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരോട് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയം. അപ്പോൾ ഏകദേശം ഒരു 3 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന രഹസ്യ പ്രബോധനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന അബൂലഹബ് ഇത് എന്തോ ഒരു ഒരു ഒരു ഒരു കെണിയാണെന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് അവരുടെ ഭാഷയിലാണ് ഒരു കെണി എന്ന് പറയുന്നത്, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കുന്ന ഒരു ഒരു ഒരു തന്ത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ ആരെഴുന്നേറ്റു? അബൂലഹബും. അപ്പം അദ്ദേഹം സീനിയർ നേതാവല്ലേ, അപ്പോൾ അവർ എഴുന്നേറ്റപ്പോൾ കുറച്ചാളുകൾ അവരുടെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പം അന്ന് എന്ത് ചെയ്തില്ല, അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചതുപോലെ കാര്യം നടന്നില്ല. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്തോ ഒരു സദ്യ കൂടി ഒരുക്കണം. അങ്ങനെ മുൻപ് സംഭവിച്ച ആ ഒരു ഇത് സംഭവിക്കാതിരിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് പറയും, തന്നിൽ ഏൽപ്പിച്ച ആ ദൗത്യത്തെക്കുറിച്ച് അള്ളാഹു തന്നെ നബിയായി തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് സവിസ്തരം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളെന്നെ സഹായിക്കില്ലേ എന്ന് ചോദിക്കാം. അവരാരും മിണ്ടിയില്ല, എല്ലാവരും മൗനം പാലിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ബാലനായിരുന്ന ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ അങ്ങയെ സഹായിക്കാം. അപ്പം അതിനെ അബൂലഹബ് പരിഹസിക്കുന്നുണ്ട്. അബൂലഹബ് പരിഹസിക്കുന്ന ഈ ചെറിയൊരു പിന്നെ ബാലൻ്റെ നമ്മൾ അനുസരിക്കണം എന്നാണോ ഈ ഭക്ഷണം തന്ന് മുഹമ്മദ് നമ്മളോട് പറയുന്നത്? മറ്റുള്ള ചില പിന്നെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, മറ്റുള്ളവർ മക്കാർ മുഹമ്മദിനെ കൈ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തന്നെ അവൻ്റെ കൈ പിടിക്കണം എന്ന് പറയുന്ന രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും.
1: ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബക്കാരൊക്കെ വിളിച്ചു വരുത്തി, കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് ആദ്യം അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്.
0: അതെ.
1: അപ്പോൾ എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് തൻ്റെ കുടുംബത്തിനോടുള്ള ഒരു സ്നേഹവും അവരുള്ള ബഹുമാനവും നിലനിർത്തി കുടുംബത്തിലെ കബീലകളിലെ ഓരോരുത്തരോടും പ്രത്യേകം അദ്ദേഹം വീട്ടിൽ വിളിച്ചു വരുത്തി, അദ്ദേഹം വളരെ കൃത്യമായി അവരോട് തന്നെ സഹായിക്കണം, ഈ ദൗത്യ നിർവഹണത്തിൽ തൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അതിന് വിമർശിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്ന ആ ഒരു മനോവേദന എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്.
0: അതുമാത്രമല്ല, നമ്മളുടെ പ്രബോധനം ആരംഭിക്കേണ്ടതിൻ്റെ ഒരു ഒരു ക്രൈറ്റീരിയ അവിടെ പഠിപ്പിക്കുന്നുണ്ട്.
1: തീർച്ചയായും
0: സ്വന്തം കുടുംബത്തിൽ നിന്ന് നമ്മുടെ ദീൻ ആരംഭിക്കണം,
1: പ്രയോറിറ്റി എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത്.
0: അതെ. പിന്നീട് നമ്മൾ കാണുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ മലയുടെ മുകളിൽ കയറാൻ. അപ്പോൾ സഫാ മലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ അറിയിപ്പുകൾ നൽകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരാൾ കയറിയിട്ടൊരു പ്രഖ്യാപനം നൽകുന്ന ഒരു സമയത്ത് എല്ലാവരും അതിന് താഴെ തടിച്ചുകൂടും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മുകളിൽ കയറി ഓരോ ഗോത്രങ്ങളെയും പേരെടുത്ത് പറയാൻ, അവരെ വിളിക്കുകയാണ്. എന്നിട്ട് അവരോടൊക്കെയും പറയാണ്, നിങ്ങൾ നിങ്ങളുടെ തടിയെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. അതിൽ പറയുന്നുണ്ട്, യാ ഫാത്തിമ അൻകിദി നഫ്സക്കി മിനന്നാർ, ഉപ്പാക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇവിടെ നിനക്ക് എല്ലാം ചെയ്തു തരാൻ കഴിയും, പക്ഷേ അവിടെ എനിക്കൊന്നും, ഞാൻ നിസ്സഹായനാണ് എന്ന രൂപത്തിലൊക്കെ പറയാൻ. എന്നിട്ട് അവിടെ കൂടിയ ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ഒരു ഇൻട്രോ, ഒരു ആമുഖം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ ആമുഖം? ഈ മലക്കു പിന്നിൽ ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ?
1: തീർച്ചയായും.
0: അപ്പൊ അവരുടെ ഒന്നടങ്കമുള്ള മറുപടി നമുക്ക്. അതെ. ഇതുവരെ പിന്നെ ഞങ്ങൾ ഒരു കളവ് പറയുന്നത് നിങ്ങളൊരു കളവ് പറയുന്നത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു ശേഷം സുന്ദരമായി തൗഹീദും റിസാലത്തും ആഖിറത്തും ഒക്കെ അവിടെ പറഞ്ഞു കൊടുക്കട്ടെ. അവിടെ നിന്നാണ് നമ്മുടെ ഈ അനുഭവത്തിൻ്റെ ചരിത്രപാഠത്തിൻ്റെ മർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. തബ്ബല്ലക് അലിഹാദ ജമാഅത്തന, നീ നശിച്ചു പോവട്ടെ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ആരാ പറയുന്നത്? സ്വന്തം ചോരയാണ് എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നത്.
1: വാപ്പയുടെ സ്ഥാനമുള്ള,
0: അതെ,
1: വാപ്പ മരണപ്പെട്ട വാപ്പയെ പോലെ തന്നെ സംരക്ഷിക്കേണ്ട തൻ്റെ പിതൃവ്യൻ.
0: മാത്രമല്ല അഗാധമായ ബന്ധം, പ്രവാചകൻ്റെ രണ്ട് മക്കളെ അവിടേക്ക് മരുമക്കളായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം വളരെ മോശപ്പെട്ട രൂപത്തിൽ അദ്ദേഹം ഈ അബൂലഹബ് തൻ്റെ മക്കളെ നിർബന്ധിച്ചുകൊണ്ട് തൊലാക്ക് ചൊല്ലുന്നുണ്ട്, വളരെ മോശമായ രൂപത്തിൽ. അതിലൊരു മരുമകൻ പ്രവാചകനോട് പിന്നെ ശക്തമായ രൂപത്തിൽ എതിർക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ആ ഒരു വചനം തന്നെ എടുത്തിട്ട് ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വിശ്വാസികൾക്കൊരു പാഠമായിട്ടത് നമ്മൾ പാരായണം ചെയ്യണം. തബ്ബത്തിയത അബീലഹബിം വതബ്ബ്, അല്ലേ? അബൂലഹബ് പിന്നെ നശിച്ചു പോകട്ടെ. മൂന്ന് തവണയാണ് ലഹബ് എന്നത് ഖുറാനിൽ കാണാൻ കഴിയുക. രണ്ടെണ്ണിടത്ത് ലഹബ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് നരകത്തിനോട് ചേർത്തിട്ടാണ്. ഒരു ഭാഗത്ത് ഈ ഒരു പിന്നെ സൂറത്തിലുമാണ് പിന്നെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല നമ്മൾ ആ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു പര്യവസാനമായിരുന്നു അബൂലഹബിന് ഉണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പിന്നെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചൊരു വിഷയം ഇതാണ്, നമ്മൾ വിശ്വസിക്കുന്നത് 100-ൽ 110 പ്യുവർ പ്യൂരിറ്റിയുള്ള ഒരു ആദർശമാണ്. ഒരാളോടും നമുക്ക് മടിച്ചു നിൽക്കേണ്ടതില്ല, ആരോടും ഇത് നമുക്ക് പറയാം, അത് നമ്മുടെ ബാധ്യതയാണ്. അതാരംഭിക്കേണ്ടത് പ്രഥമമായി ആദ്യമായി തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അതിൻ്റെ മാതൃകയാണ് നമ്മളിവിടെ കണ്ടത്. അതിൽ എന്തൊന്ന് പ്രതിസന്ധികളുണ്ടായാലും സ്വന്തം ചോരയെ മുൻനിർത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. പ്രവാചകൻ്റെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അടിമയെ മോചിപ്പിച്ചു ഈ അബൂലഹബ്. ആ അബൂലഹബാണ് എന്തു ചെയ്തത്, പ്രവാചകൻ്റെ ദാവത്തിന് തടസ്സമായി സ്വന്തം കുടുംബത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മരണം വരെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളൊരു ടാസ്ക്കാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക എന്നുള്ളൊരു ടാസ്ക്. അത് പ്രഖ്യാപിക്കുന്നവരിലും നമ്മൾ മുൻപന്തിയിലുണ്ടാകണം എന്നൊരു

0: ما بعده. ربي أعوذ بك من الكسل وسوء الكبر. ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور.
2: سيد الاستغفار.
1: اللهم أنت ربي لا إله إلا أنت.
0: اللهم أنت ربي لا إله إلا أنت. خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മറ്റൊരു പുതിയ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹലാലായ സമ്പാദ്യമാവട്ടെ ഓരോ ദിനത്തിലെ വരവും വരുമാനവും, കുറവാണെങ്കിലും നന്മയുള്ളത് ധാരാളമായ തിന്മയേക്കാൾ ഉത്തമമാണ്.

0: മഷാല്ലാ. പ്രിയമുള്ളവരെ, അപ്പോൾ ഒരു പുതിയ പ്രഭാതം. ഓരോ പ്രഭാതവും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മകളിൽ തളച്ചിടാതെ പുതിയ പുതിയ പ്രതീക്ഷകളിലേക്ക് കൊണ്ടുപോകുന്ന പ്രചോദനമാവട്ടെ. ആ പ്രചോദനത്തിൽ പീസ് റേഡിയോ നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകളുമായി എന്ന് നമ്മുടെ കൂടെയുണ്ട് ഇൻഷാല്ലാ. ഇന്നത്തെ
1: മോർണിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ ജസീൽ കുടിയത്തൂർ,
0: ഞാൻ വി ടി അബ്ദുൽ സലാം. അപ്പൊ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ബുധനാഴ്ചയാണ്. 2026 ഒക്ടോബർ 14
1: ഹിജ്റ വർഷം 1448, ജമാദുൽ അവ്വൽ 2,
0: കൊലവർഷം 1202, കന്നി 28. ഒക്ടോബർ എന്ന് പറഞ്ഞ ഒരു വിപ്ലവത്തിന്റെ മാസമായിട്ടാണ് ചരിത്രത്തിൽ പലപ്പോഴും.
1: യെസ്,
0: ഒക്ടോബർ വിപ്ലവം എന്ന് പറഞ്ഞിട്ട് ഉടനെ കേട്ടിട്ടില്ല?
1: യെസ്, ഒക്ടോബർ വിപ്ലവം കേട്ടിട്ടുണ്ട്
0: അല്ലേ. ഇപ്പൊ വലിയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. നമ്മുടെ പ്രതീക്ഷകളുടെ പുതിയ
1: വിപ്ലവത്തിന്റെ
0: വീണ്ടും ഒരു
1: സ്വാതന്ത്ര്യസമരം നടന്നുകൊണ്ടിരിക്കുകയാണ്.
0: സ്വാതന്ത്ര്യസമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ശ്രോതാക്കൾക്ക് അവരുടെ ചില കമന്റുകൾ ഇതൊക്കെ വായിക്കുമ്പോൾ, വാർത്തകൾ വായിക്കുന്നവരാണോ എന്നൊരു ചോദ്യം ചോദിക്കാണ്ട്, ഇതൊന്നും അറിയാതെ ഒരു മൂലക്കിലൂടെ പോകുന്ന ആൾക്കാരാണ്. നമ്മളെ നാട്ടിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ നമുക്കും ചില കാഴ്ചപ്പാടുകളും വകതിരിവുകളൊക്കെ അപ്ഡേഷൻസൊക്കെ ഉണ്ടായിരിക്കണം. കാരണം ഇത് നമ്മുടെ അസ്തിത്വത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്.
1: മഷാല്ല, ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. നഫീസു ഇരുമ്പുചോല, സഫിയ എടപ്പാൾ, ഫാത്തിമ നസീർ ഈസ്റ്റ് കോടൂർ, മൈമൂന പാറപ്പുറം, അബ്ദുൽ കരീം പടപ്പനൽ,
0: പടപ്പനാൽ,
1: ജമീല വിക്ക പൂനൂർ, റസ്മ ബി പെരിന്തൽമണ്ണ, സഫിയ എടപ്പാൾ, മുംതാസ് ബേപ്പൂർ, റംല കല്ലമ്പാറ,
0: ഹൈറുനിസ
1: കല്ലമ്പലം, സോറി
0: കല്ലമ്പലം, അതൊക്കെ തെറ്റിയിട്ടെങ്കിൽ അടി കിട്ടും തോന്നുന്നു,
1: അസീല മുണ്ടക്കൽ, കാജ ഹുസൈൻ, പെരിങ്ങോട്ട് കുർശി, അല്ലേ? അതല്ലേ, അത് ശരിയല്ലേ?
0: പേര് തെറ്റിക്കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് മാത്രമേ അടി കിട്ടുള്ളൂ, പക്ഷെ സ്ഥലം തെറ്റിക്കഴിഞ്ഞാൽ ആ നാട്ടുകാർ മുഴുവൻ വരുന്നല്ലോ.
1: പക്ഷെ
0: നമ്മള് നമുക്കിത് പറയാൻ പറ്റില്ല. കാരണം എന്താണോ, നമ്മള് ഫസ്റ്റ് കാണുന്ന സംഗതി
1: അല്ല,
0: ഫുള്ള് കാണുന്ന
1: പകുതി
0: ശ്രോതാക്കളെ മനസ്സിലാക്കണം. നമ്മള് പറഞ്ഞു മാത്രം തെറ്റാനല്ല.
1: പുതിയ പുതിയ പേരുകളുടെ പ്രത്യേകം പറഞ്ഞില്ലേ? നബീസ ഒറ്റപ്പാലം, പിന്നെ അൻവർക്കുണ്ട്, സഫിയൊക്കെ.
0: ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കും, ഇപ്പൊ ഇവിടെ എന്റെ മുന്നിൽ കാണുക, നസീറ MA MPA ആടുന്ന മമ്പാടുന്നാണ്, അതിന്റെ ഇടയിൽ എന്ത് ചെയ്തു സ്പേസ്. നമ്മൾ പരീക്ഷിക്കുകയാണ് ഓരോരുത്തരും.
1: അതെ,
0: ഇവരെ
1: പരീക്ഷണം പലവിധം. യെസ്, ഓക്കെ. കുറെ ആളുകൾ ജുമൈലത്ത് തുറക്കൽ, മാഹിറ സലാഹുദ്ദീൻ നെടു, നെടുമങ്ങാടായിരിക്കും അല്ലേ.
0: സുഹൈല മംഗലശ്ശേരി, കുട്ടി അഹമ്മദ് പേരശ്നൂർ, സജിന കെ ഇടത്തനാട്ടുകര, റജീന കോട്ടുമല,
1: മുഫീദ കെ വെങ്ങൂർ, വെങ്ങൂരാണ്
0: നമ്മുടെ. ഞാനിപ്പോ ഇങ്ങനെ അന്വേഷിക്കുന്നത് ജൻ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്.
1: യാസീൻ ഷെരീഫ് നിറമ
0: വരട്ടെ. പിന്നെ
1: ഒക്കെ സ്ത്രീകളാട്ടെ കുറെ.
0: ഓക്കെ, മാഹിറ സലാഹുദ്ദീൻ, അതെങ്ങനെ ഉണ്ടാവും?
1: അംഷാദ് തലശ്ശേരി,
0: സജന കാവനൂർ, യാസിൻ ഷെരീഫ് പറഞ്ഞു.
1: നിറമരുതൂർ
0: എവിടെയാണ്?
1: ആറങ്ങാടി.
0: ജസീ സാറിന് അറിയാം,
1: നിറമരുതൂർ നല്ല പരിചയമുണ്ട്. പക്ഷേ ഇവിടെ വായിച്ചിട്ടുള്ള പരിചയം തോന്നുന്നു.
0: ചില സ്ഥലത്തിന്റെ പേരുകളെ നമുക്ക് തന്നെ വളരെ മനോഹരമായി അല്ലേ, നല്ലൊരു ഒരു ഒരു എന്താ പറയുക, നനവുള്ള പേരുകളുണ്ട്,
1: തങ്ങി നിൽക്കും മനസ്സിൽ,
0: മനസ്സിൽ തങ്ങി നിൽക്കുന്ന പേരുണ്ട്.
1: എല്ലാവർക്കും വലിയ സ്ലാം വറഹമത്തുള്ളാഹി വബറകാത്ത് പറയാം. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പേരെ അയക്കേണ്ടത് അല്ലെങ്കിൽ സ്ലാം അയക്കേണ്ടതെന്ന് അറിയാത്ത ചില പുതിയ ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾ താഴെ നിങ്ങളുടെ പീസ് റേഡിയോ ടാബിലെ വിൻഡോയിലെ ഏറ്റവും സെൻറ്ററിലുള്ള താഴെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേരും സ്ഥലങ്ങൾക്ക് കൊടുക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അതിൻ്റെ താഴെ പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നുള്ള ഭാഗത്താണ് പ്രോഗ്രാം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മെസ്സേജ് എന്താണോ അതാണ് അയക്കേണ്ടത്. അവിടെ അപ്പോഴാണ് നമ്മുടെ ഇവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് അയക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.
0: ഹൈറുനിസ ചെറുപ്ലശ്ശേരി, മിനിയ മറിയം വണ്ടൂർ,
1: പുരുഷന്മാരുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് ഹുസൈൻക വരുന്നുണ്ട്. പുരുഷന്മാരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട്
0: നമ്മുടെ റേഡിയോ ലിസണേഴ്സില് നമ്മൾ അതിന്റെ ഹെഡായിട്ട് നമ്മൾ ഹുസൈൻഖാനെ ഏൽപ്പിക്കാം.
1: നമുക്ക്
0: ഷെരീഫ പെരിങ്ങോട്ട് കുർശി, സലീമ ഒതുക്കുങ്ങൽ, അമീർ ടി കെ എടുത്തനാട്ട്,
1: സബാഹുൽ ഖൈർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
0: തിരൂർ അടുത്താണ് നിറമരുതൂർ.
1: ഓഹോ,
0: അടിപൊളി. അത് അബ്ദുൽ ഖാദർ പി കക്കോവ്, കക്കോവ് അബ്ദുൽ ഖാദർ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നസീമ പി കെ കൊക്കക്കടവ് കാസർഗോഡ്.
1: ഈ സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടൊരു ചോദിച്ചു അല്ലേ, എന്തെങ്കിലും ചോദിക്കണം അല്ലേ.
0: ആയിഷ പാറാട് തിരൂർ, മൈമുന കരവരക്കുണ്ട് ചുള്ളിയോട്, മുഹമ്മദ് കെ പാലപ്പുഴ ഉണ്ടോ, മുഹമ്മദ് കെ സിൻകണ്ട് ഓക്കേ. അപ്പൊ നമ്മളെ
1: അജിത അയാസ് കപ്പുപറമ്പ് കാപ്പുപറമ്പ്
0: പിന്നെ ഈ പേര് കൊണ്ടുള്ള കളി കളിക്കലുണ്ട് സാധാരണ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഈ ഈ ആംഗേഴ്സിനെ ഒരുപാട് പേര് കിട്ടും, സ്ഥലപ്പേര് കിട്ടും. ശരി, നമ്മള്
1: കുറച്ചുകൂടി അല്ലേ ഷെഡ്യൂളിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾക്ക് ഇൻഷാല്ല മധുരം ഖുർആനിലേക്കാണ് പോകുന്നത്. ഖുർആൻ ഇന്നും മധുരം തന്നെയാണ് ഇൻഷാല്ല. ഇന്ന് നമ്മുടെ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത് സൂറത്ത് തഖാബുനിലെ 3-4 വചനങ്ങളാണ്. ഖലീഫ തുനജിയുടെ ഖിറാഅത്ത് കേൾക്കാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ഖിറാത്താണ് ഷെയ്ഖ് ഖലീഫ തുനൈജിയുടെ. അദ്ദേഹത്തിൻ്റെ ഖിറാത്ത് എന്നും ഈയൊരു നമുക്ക് ഫീല് ചെയ്തുകൊണ്ട് കേട്ട് അങ്ങനെ ആസ്വദിക്കാവുന്നൊരു ഖിറാത്താണ് മാഷാല്ലാ. അപ്പോൾ മധുരം ഖുറാനിലെ സൂറത്തു തഖാബുനിൽ 3-4 വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്. ഖലഖ സമാവാത്തി വൽ അർദ ബിൽ ഹഖി വസവ്വറക്കും ഫഅഹ്സന സ്വറക്കും വഇലൈഹിൽ മസീർ. ശരിക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, ആരാണ് റബ്ബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായി നമുക്ക് കൊടുക്കാവുന്ന ഒരു മറുപടിയാണ് സൃഷ്ടിപ്പിലേക്ക് സൂചന കൊടുത്ത് ഇതിൻ്റെ സ്രഷ്ടാവ് എന്ന് പറയുമ്പോൾ അത് വേറെ ആർക്കും ആവാൻ കഴിയില്ല. അപ്പോൾ ഖലഖ സമാവാത്തി വൽ അർദ് ബിൽ ഹഖ്, ആ സത്യമായി മുറപ്രകാരം സൃഷ്ടിച്ചിരിക്കുന്നതാണ്, എല്ലാം അതിൻ്റെ ഒരു ഓർഡറിലാണുള്ളത്. ഇത് ഭയങ്കര ഒരു പിന്നെ വേറെ തന്നെ ആലോചിക്കേണ്ട സംഗതിയാണ്. ഇപ്പൊ ആകാശത്ത് തന്നെ ചന്ദ്രൻ,
1: നമ്മൾ ഹക്കിന് നമുക്ക് കുറച്ചുകൂടി പറയാൻ ശരിക്കും ആപ്റ്റായിട്ട്,
0: അതെ അതെ അതാണ്
1: കറക്റ്റ് സൃഷ്ടിച്ചിരിക്കുകയാണ്.
0: അതിലേ ആകാശത്തെ മാത്രമല്ല മനുഷ്യരെയും സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് മാത്രമേ അതിനപ്പുറത്ത് വസവറക്കും മനുഷ്യനെ അവൻ രൂപപ്പെടുത്തുകയും ആ രൂപങ്ങളെ, നിങ്ങളുടെ രൂപങ്ങളെ അവൻ നന്നാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു.
1: അപ്പൊ ഈ പ്രപഞ്ചത്തിലെ ഈ രൂപങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് മനുഷ്യന്റെ ശരീരഘടനയും മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളും ചിന്താശേഷിയും ആ സൃഷ്ടിപ്പിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. മറ്റുള്ള ജീവികളിൽ വ്യത്യസ്തമാക്കുന്നത് മനുഷ്യനെ കണ്ണു കാണാനും ചെവി കേൾക്കാനും നാവ് സംസാരിക്കാനും മസ്തിഷ്കം ചിന്തിക്കാനൊക്കെ കഴിയുന്ന രൂപത്തിൽ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പരസ്പരം ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാണ്. ഇത് മനുഷ്യനെ സ്വന്തം സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കാനും സൃഷ്ടാവിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ പറയും. ഇത് വേറൊരു ജീവിക്കും കഴിയുന്നില്ല.
0: അതെ,
1: അപ്പോൾ സ്വന്തം സൃഷ്ടിപ്പിനെ കുറിച്ചും ആ രൂപത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയുന്ന ഏക സൃഷ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമാണ്. അപ്പം ഇവിടെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്ത് ഏറ്റവും മനോഹരമായ ബാഹ്യരൂപമുള്ളത് മനുഷ്യനാണ്. അതേതൊരു നീഗ്രോ ആയ മനുഷ്യനാണ് എങ്കിൽ പോലും മനുഷ്യന്റെ സ്ട്രക്ചറിനോ രൂപത്തിനും ഒരു സൃഷ്ടികളെ അപേക്ഷിച്ചിട്ടുള്ളതിൽ എന്തുണ്ട്?
0: അതെ,
1: മനോഹാരിതയുണ്ട്. അപ്പം ആ ബാഹ്യമായ സൗന്ദര്യത്തിൽ മാത്രമല്ല അത് ഒതുങ്ങുന്നത്. ആ സൗന്ദര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ കഴിവുകളുടെയും സവിശേഷതകളുടെയും മനുഷ്യന്റെ മനസ്സിൻ്റെയും ഇങ്ങനെയുള്ള എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സൗന്ദര്യത്തെയാണ് ഫഹസന സുവർക്കും എന്നുള്ളത് കൊണ്ട് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയാണ് ബാക്കിയുള്ളതെല്ലാം ആണില്ലാതെയാവും, മനുഷ്യൻ ഇല്ലാതെയാണില്ല, അതൊക്കെ എന്തെയാണ് വഇലൈഹിൽ മസീർ, മടങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഉള്ളതാണ്.
0: ശരിക്ക് തുടക്കത്ത് പറഞ്ഞ ആകാശഭൂമി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, സംവിധാനങ്ങൾ സൃഷ്ടിപ്പിൽ സംവിധി, പകലിനെ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ പകലങ്ങനെ നീണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അതൊരു ഇതാണ് ബിൽ ഹക്കി എന്ന് പറയണത്, കറക്റ്റ് പ്രൊപ്പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് സമയമാകുമ്പോൾ രാത്രി ആവുന്നു, രാത്രി അങ്ങനെ ഒരു സമയമാകുമ്പോൾ വീണ്ടും പകലിലേക്ക് തിരിച്ചു വരുന്നു. ഈ ഒരു അളവ് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ കറക്റ്റ് ഇതൊക്കെ സംവിധാനിച്ചത് സുബ്ഹാനല്ല എന്ന് നമ്മൾക്ക് പറയാമെന്നല്ലാതെ വേറെ നമ്മളെ വേറെ വാക്കുകൾ പറയാൻ കഴിയില്ല. ആ റബ്ബിനെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടാൻ ഈ സൃഷ്ടിപ്പിലേക്ക് മാത്രം, പിന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ നിങ്ങൾ ആകാരവും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇതെല്ലാം കറക്റ്റ് സ്ഥലത്താണ് ഫിറ്റ് ചെയ്തത്. പലപ്പോഴും ഉദാഹരണം പറയലുണ്ട്, ഏറ്റവും സിമ്പിളായിട്ട് മൂക്കിന്റെ രൂപം നമ്മൾ താഴോട്ടാണുള്ളത്, ആ മൂക്കെങ്ങാനും മുകളിലോട്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് അത്രയും പെർഫെക്റ്റ് ഫിറ്റാണ്. അത് അള്ളാഹുക്ക് കൃത്യമായിട്ട് അറിയാം, നീ അവനേക്കാൾ അറിയുന്നവർ വേറെ ആരുമില്ല. അത്ര സൂക്ഷ്മ തലത്തിൽ അറിയുന്ന ആ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് അത്രമേൽ ഫിറ്റാണ്, പെർഫെക്റ്റാണ് എന്നുള്ളത്
1: പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ അതിലേ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ആകാശങ്ങളും അതിൻ്റെ ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെ അല്ല അറിയുന്നു പറഞ്ഞു. അപ്പം ഇവിടെ മനുഷ്യനെ ഓരോന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ വളരെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ.
0: യെസ്,
1: അതിനെ കണ്ടിട്ട് നമ്മൾ അത്ഭുതം ഓറ്റമ്മ എന്തൊരു അത്ഭുതമാണ് ഇതൊക്കെയാണ്. പക്ഷേ മനുഷ്യൻ്റെ അറിവിൻ്റെ പരിമിതി, എത്ര മാത്രം പരിമിതികൾ അറിവിനുണ്ട്. പക്ഷെ അള്ളാഹിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ പരിമിതികളില്ലാത്ത അറിവാണെന്നും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ അറി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ല വെച്ചിട്ടുള്ള ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൻ്റെ ഉള്ളിലുള്ള തന്നെ നമ്മൾ കണ്ടെത്തുന്നില്ല.
0: യെസ്.
1: ഇപ്പോൾ ഉദാഹരണം, ശാസ്ത്രം കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? മനുഷ്യനെ അറിയാൻ വേണ്ടിയിട്ട് അല്ല സൗകര്യപ്പെടുത്തിയ കാര്യങ്ങളാണ്.
0: അറിയാത്ത ഇനി എത്ര ഉണ്ട്?
1: അപ്പോൾ അല്ല മനുഷ്യനെ അവൻ്റെ ബുദ്ധി കൊണ്ടും അവൻ്റെ ചിന്ത കൊണ്ടും കണ്ടെത്താൻ കഴിയാത്തൊരു തലം വേറെ തന്നെ ഉണ്ട്.
0: യെസ്.
1: ഈ കണ്ടെത്താൻ കഴിയുന്നതിൽ തന്നെ ഒരിത്തി ഭാഗത്തേക്ക് മനുഷ്യൻ എത്തിയിട്ടുള്ളത് വരെയും ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. ഈ കോസ്മിക് എഗ്ഗ്, അതുപോലെ ഈ ഒന്നാം ആകാശത്തിൻ്റെ ഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതിലൊരു ഒരു മൂല മാത്രമാണ് ഈ കണ്ട ഗോളങ്ങളും ഗ്രഹങ്ങളും ഗാലക്സികളൊക്കെ ഉള്ളത്. ഒന്നാം ആകാശത്തിൻ്റെ ഒരു മൂലയാണല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ വയാലുമാ തുസിറൂന വമാ തുഅലിനൂൻ എന്ന് പറയുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ, നിങ്ങൾ ഇവിടെ വലിയ എന്തൊക്കെയോ ആണ് വിചാരിച്ചിട്ട് രഹസ്യവും പരസ്യമാക്കി കൊണ്ടുവക്കണ പഠിച്ചവനതൊക്കെ അറിയാം. ഇതിൻ്റെ അപ്പുറത്തൊക്കെ അറിയുന്നവനാണ് റബ്ബ് എന്നൊരു വലിയൊരു ചിന്ത നമുക്ക് അല്ലാഹു തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനുഷ്യൻ നമ്മുടെ പുറമേയുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് അല്ലാഹുവിനെ നമ്മുടെ രഹസ്യങ്ങളും പരസ്യമായ കാര്യങ്ങളും അറിയാം. ഒരാൾ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനായി പെരുമാറുമ്പോഴും ഉള്ളിൽ അസൂയയും വിദ്വേഷമൊക്കെ സൂക്ഷിക്കുന്നുണ്ടാവും. മറ്റുള്ള ആരും അറിയാതെ ഒരു ദരിദ്രനെ സഹായിച്ചേക്കാം. മനുഷ്യർക്ക് ഇത് രണ്ടും പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. പക്ഷെ പടച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. വല്ലാഹു അഅലമു ബിദാതി സുദൂർ.
0: ശരിക്കും ഇതിൻ്റെ കറക്റ്റ് എന്തുകൊണ്ട് ഇത് പ്രസ്താവിക്കുന്നെന്ന് ചോദിച്ചാൽ തൊട്ട് മുമ്പുള്ള ആയത്ത് നോക്കിയാൽ മതി. തൊട്ട് മുമ്പുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത് ഹുവല്ലദി ഖലഖകും ഫമിൻകും കാഫിർ വമിൻകും മുഅ്മിൻ. ആ എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ശരിക്ക് നിങ്ങളിൽ തന്നെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. ആ നിഷേധിക്കുന്നവർ എവിടേക്ക് നോക്കട്ടെ? നിങ്ങളിലേക്കും അതുപോലെ തന്നെ ഈ ആകാശഭൂമികളിലെ വ്യത്യസ്ത സൃഷ്ടിപ്പുകളിലേക്കൊക്കെ നോക്കട്ടെ എന്നാണ്. ഈ പിന്നെ നാലാമത്തെ വിഷയത്തിൽ, നാലാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ വല്ലാഹു അലീമു ബിദാതി സുദൂർ പറഞ്ഞു. അതുപോലെ വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അത് കൂട്ടിച്ചേർത്തിട്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്.
1: അവർ അഞ്ച് കാര്യങ്ങൾ ഇതിൽ, ഒന്ന് സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പറയണതാണ് ഈ ആയത്. രണ്ടാമത്തെ കാര്യം സ്വന്തം കഴിവിൽ അഹങ്കരിക്കേണ്ട, അങ്ങളൊന്നുമല്ല, സീറോ ആണെന്നുള്ളത് രണ്ടാമത്തെ. മൂന്നാമത്തെ കാര്യം രഹസ്യ ജീവിതം ശുദ്ധമാക്കണം, അത് പഠിച്ചോണറിയും, ആരും അറിയില്ല എന്ന് വിചാരിക്കേണ്ട. നാലാമത്തെ കാര്യം നമ്മുടെ ലക്ഷ്യം ഉദ്ദേശങ്ങൾ എന്തായിരിക്കണം, നന്നായിരിക്കണം, കാരണം പ്രവർത്തനം ആത്മാർത്ഥമായി ചെയ്താലും അറിയും, അപ്പോഴെല്ലാം തന്നെ കൂടിയിട്ടുള്ളൂ. അഞ്ചാമത്തെ കാര്യം പരലോകബോധത്തോടുകൂടി ജീവിക്കണം, ജീവിതത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളൊരു കാര്യം, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്.
0: യെസ്. അപ്പോൾ മാഷാല്ലാ, സൂറത്തു തഖാബുനിലെ മൂന്ന് നാല് വചനങ്ങളാണ് നമ്മൾ മധുരം ഖുർആനിൽ കേട്ടത്. ഖലീഫ തുനജിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഖിറാഅത്ത് നമ്മൾ ശ്രവിച്ചു.
1: ശ്രോതാക്കളിലേക്കൊന്ന് പോലെ
0: അതിലേക്കാണ് വരുന്നത്. ജമീല വി കെ പൂനൻ പറഞ്ഞത് മധുരം ഖുർആനും അതിൻ്റെ വിശദീകരണവും കേട്ടാൽ അള്ളാഹുവിനെ ഓർക്കാൻ വേറൊന്നും വേണ്ട, എല്ലാം അടങ്ങിയ വാക്കുകളാണ് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നത്. അല്ലാഹുല്ല, ശരിക്ക് കലാമുല്ലാ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ നമ്മൾ അടുത്തറിയുമ്പോൾ അള്ളാഹുവിനെയാണ് ശരിക്ക് നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ അടുക്കുകയാണ്. ആ ഒരു അള്ളാഹുവിൻ്റെ കലാമിനെ നമ്മൾ കേൾക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് പറയുന്നു. ദിക്റുള്ള പോലെ തന്നെ അതുപോലെ അഫ്ലായ സംഗതിയാണ് അള്ളാഹുവിൻ്റെ ഖിറാഅത്ത്, ഖുർആന് പാരായണം ചെയ്യുക എന്നുള്ളതും അതിനെക്കുറിച്ച് തദബുർ നടത്തുക എന്നുള്ളതൊക്കെ. മാഷാല്ലാ.
1: ഫസീല വൈലത്തൂർ, ലൈവ് കട്ടായി പോകുന്നുണ്ട്, വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇവിടെ കറണ്ട് പോയി, അവിടെ കറണ്ട് ഉണ്ടോ അല്ലേ എന്നുള്ളൊരു ഒരു സമാധാനം അല്ലേ. അങ്ങനെ വേറെല്ലാ ആൾക്കാർക്കൊന്നും പ്രശ്നമില്ല എന്നാ വിചാരിക്കണ മെസ്സേജുകൾ കണ്ടിട്ടത്, അവരുടേതായ പ്രശ്നങ്ങളായിരിക്കാം.
0: സഹൽ പി ഡപ്പലം, അസ്സലാം വലൈക്കും. പി സി റേഡിയോനോട് കുറച്ച് ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുന്നു. പി സി റേഡിയോ തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നത്, വേറെ എന്തെങ്കിലും എന്താണ് ഉദ്ദേശം എന്നറിയില്ല. ക്വസ്റ്റ്യൻ മാർക്കിൽ,
1: ക്വസ്റ്റ്യൻ മാർക്ക് ചിലത് അവർ ലൈക്ക് അടിക്കണം, ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് ചിലപ്പോൾ അങ്ങനെ.
0: യെസ്.
1: ജാസ്മിൻ സലീം തൊടുപുഴ, റുക്സാന ബാലുശ്ശേരിയവരൊക്കെ ഉണ്ട്. ഒരു ചെറിയ നന്മയാണെങ്കിൽ ഒരു വലിയ തിന്മകളും എന്ന മെസ്സേജ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കാതെ കടന്നു വരുന്ന നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന പീസ് റേഡിയോ അണിയറ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നാണ് റുക്സാന ബാലുശ്ശേരി. ശരി, അപ്പോൾ നമ്മൾ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ ഇനി ഉഷാറായിട്ട് വരും.
0: ജമീല വിക്ക് പുനൂര് പറഞ്ഞ മറ്റൊരു സംഗതിയേ, ഓരോ ദിവസവും റേഡിയോ തുറന്നാൽ സാറുമാരുടെ പേരുകളും പങ്കെടുക്കുന്ന ആളുകളുടെ പേരുകളും സ്ഥലങ്ങളുടെ പേരുകളും കേൾക്കുമ്പോൾ മനുഷ്യൻ നല്ലൊരു സന്തോഷമാണ്. ശരിക്കത് റേഡിയോയിൽ മാത്രമേ കിട്ടണുള്ളൂ, വേറെ എവിടെ നിന്നും അങ്ങനത്തെ ഒരു സംഗതി
1: ഇല്ല,
0: കിട്ടുന്നില്ല എന്ന ഒരു സംഗതി പങ്കുവച്ചു.
1: സെക്കിന ഉദരമ്പുഴി പറഞ്ഞിട്ടുള്ളത് മധുരം ഖുർആൻ മനസ്സിനൊരു കുളിർമ നൽകുന്നതും ആശയവും കൂടി വിശദീകരിച്ച് തന്നപ്പോൾ അതിനേക്കാൾ മനോഹരമായി മാഷാ അല്ലാ എന്നാണ്. അപ്പോൾ ആ കാര്യം ഓക്കെയാണ്. മഷാ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
0: തിരൂരിൽ നിന്നൊരു പിന്നെ തിരൂർ ഭാഗത്തുനിന്ന് ഒരു പ്രാർത്ഥന മസ്ജിദുണ്ട്, സുമയ്യ അർസൽ തിരൂർ. അസ്സലാമു അലൈക്കും. എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പ സ്ട്രോക്ക് വന്ന ICU-യിലാണ്. അൽഹംദുലില്ല മെച്ചപ്പെട്ട് വരുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്ത് സഹായിക്കണം എന്ന്.
1: അവർക്ക് ഇത്രയും പെട്ടെന്ന് നല്ലൊരു ആരോഗ്യം പ്രദാനം ചെയ്യുമാറട്ടെ, തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി. പീസ് ടൈമിലെ കുഞ്ഞു വാചകം ഒന്ന് വായിച്ചാലോ?
0: യെസ്.
1: നിങ്ങൾ വായിക്കണോ ഞാൻ വായിക്കണോ? പീസ് റേഡിയോയിലെ ഓരോ സന്ദേശവും കേൾക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുമെന്നൊരു തോന്നലുണ്ടാവാറുണ്ട്. എനിക്ക് പീസ് റേഡിയോ ഒരു റേഡിയോ സ്റ്റേഷൻ മാത്രമല്ല, മനസ്സിനെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു നല്ല കൂട്ടായ്മയാണ്. അപ്പോൾ നല്ല കേൾവിക്ക് വേണ്ടി കാതോർത്ത് കാതോരം ചേർത്ത് വെച്ച് റേഡിയോയുടെ കൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഹൃദയം കൊണ്ട് പറയുന്ന ചില വാക്കുകളാണത്. ഇത് ഒരാളുടേതല്ല, ഒരുപാട് ആളുകൾക്ക് പറയാൻ പറ്റിയൊരു വാക്കാണ് ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്.
0: പിന്നെ വേറെ ചെറിയൊരു സംഗതി ഈ ശ്രോതാക്കളോട് ചോദിക്കാൻ, ഇപ്പോൾ ഇത് വായിച്ചപ്പോഴേ നമ്മൾ ഇപ്പോൾ റേഡിയോ കേട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു റേഡിയോ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ കൂടെ സഹയാത്രികരായിട്ട് കുറേ ആളുകളുണ്ടാകും. ഇടയ്ക്ക് വെച്ചിട്ട് ആരെങ്കിലും പരിചയപ്പെടുത്തിയതിൻ്റെ പേരിൽ കേട്ടു തുടങ്ങിയ ആളുകളുണ്ടാകും. യാദർശികമായി പിന്നെ യൂട്യൂബിലൊക്കെ കണ്ട് അങ്ങനെ വന്ന ആളുകളുണ്ടാകും, പല ആളുകളുണ്ടാകും. ഈ പീസ് റേഡിയോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അത് ഉപയോഗിച്ച് നിങ്ങൾ കേൾക്കുന്നു, കേൾക്കുന്നതിൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്തു. ആപ്പ് ഉപയോഗിക്കുന്നിടത്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ള പിന്നെ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവുമെന്നുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ അറിയിക്കുകയാണെങ്കിൽ.
1: അതൊരു ചോദ്യം അല്ലേ? ആ ചോദ്യം വന്നപ്പോൾ വേറൊരു ചോദ്യം എനിക്ക് തോന്നിയത്, 10 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആരെങ്കിലും
0: തുടക്കം മുതൽ
1: ഇന്ന് വരെ. ഇനി വേറൊരു ചോദ്യം വരാം, ഇപ്പോൾ എത്ര ദിവസമായി ഒരു ദിവസവും മുടങ്ങാതെ എത്ര കാലം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്?
0: യെസ്, കണ്ടിന്യൂസ് ആയിട്ട്
1: ഇടക്ക് മിസ് ആയത് പറ്റില്ല. ഇത്ര കാലം, ഒരു മാസമായിട്ട് ഞാൻ ഒരു ദിവസം മുടങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈവ് ഷോ തുടങ്ങിയത് മുതൽ ഇത്ര, അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ടൊക്കെ അറിയിക്കാം അല്ലേ?
0: ഓക്കെ, നമ്മള് ഒരുപാട് ആളുകൾ മാഷാല്ല ഭയങ്കര ഒരു ഒഴുക്കാണെന്ന് ഫീഡ്ബാക്ക് ഒരുപാട് അയക്കുന്നുണ്ട്. ഷക്കീർ ഉമർ അകലാട്, അവരെ കുറിച്ച് ഞങ്ങൾ മുമ്പ് പറഞ്ഞ കവിതകൾ എഴുതില്ലല്ലോ. യെസ് വന്ന് കവിത വന്നിട്ടുണ്ട് മാഷാല്ല.
1: വായിച്ചോളൂ.
0: സുബഹിയുടെ ഇളം തന്നൽ തഴുകുന്ന സമയം, ഉള്ളിൽ തെളിയട്ടെ സ്നേഹത്തിന്റെ ഉറവകൾ. റഹ്മാൻ റബ്ബിന്റെ അനുഗ്രഹം നമ്മുടെ ഹൃദയങ്ങൾ പ്രകാശമായി തിളങ്ങട്ടെ. എല്ലാവർക്കും അള്ളാഹുവിന്റെ കാവലും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ്. അപ്പോൾ വരികളഞ്ഞും വരും.
1: അതിന്റെ ഇടയ്ക്ക് എവിടേക്കോ മുങ്ങിപ്പോയിരുന്നു അല്ലേ? അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് മൗജൂദ്. സൈദ് അലവിക്ക് തോട്ടശ്ശേരിയറ.
0: ലൈവ് കട്ടാകുന്നുണ്ട് എന്നൊരു രണ്ടാമത്തെ ഒരു ഇത് കൂടി വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രശ്നമില്ല എന്നാണ് ടെക്നിക്കൽ ടീം പറയണത്.
1: ഇല്ല, അവർക്കുള്ള പ്രശ്നമായിരിക്കും. പിന്നെ ഇത് തഖാബൻ സൂറ
0: പഠിച്ചതായിരുന്നു
1: ബട്ട് ഇത്ര അധികം വിശദീകരണം അൽഹംദുലില്ലാഹ് കിട്ടി എന്നുള്ള സന്തോഷമാണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ചോദിച്ചു ഇത്ര അധികം വിശദീകരണം വേണ്ടി പറയണം. അപ്പൊ പോസിറ്റീവ് ആണ്.
0: അതിലേ സൂറത്തു കസസിലൊരു വാചകം കൂടി അതിലേക്ക് ചേർത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കസസില് അള്ളാഹ് ചോദിക്കുന്നുണ്ട് ഈ പകലും രാത്രി നമ്മൾ പറഞ്ഞല്ലോ, അതിന്റെ പ്രൊപ്പോഷൻ കറക്റ്റായിട്ട് അള്ളാഹ് കൊടുത്തതാണ്. അത് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, രാത്രിയെ എന്ത് ചെയ്യാണ് ഖിയാമനാൾ വരെ നിലനിർത്തുകയാണെങ്കിൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് വെളിച്ചം
1: കൊണ്ടുവരാ?
0: പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം, പകലിനെ നിങ്ങൾക്ക് ഖിയാമനാൾ വരെ നിലനിർത്തുകയാണെങ്കിൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് രാത്രിയെ നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള രാത്രി കൊണ്ടുവരിക? അവിടെ ശരിക്കും അള്ളാഹിന്റെ പ്രയോഗങ്ങൾ രണ്ടെണ്ണുണ്ട്. അത് മുമ്പ് പറഞ്ഞ എനിക്ക് തോന്നുന്നത് അല്ലെ. ഒന്നാമത് ചോദിക്കുന്നത് രാത്രിയെ കുറിച്ചാണ്. ലൈല് സർമ്മദാക്കിയാൽ ഖിയാമനാൾ വരെ നിലനിർത്തി തരാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് നിങ്ങൾക്ക് പകലിനെ കൊണ്ടുവരാൻ ചോദിക്കുന്നുണ്ട്, വെളിച്ചം കൊണ്ടുവരിക? അഫല തസ്മാവുൻ, നിങ്ങൾ കേട്ട് മനസ്സിലാക്കണില്ലേ? അടുത്ത ചോദ്യം പകലിനെ കുറിച്ചാണ്. പകല് നിങ്ങൾ നിരന്തരമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, അങ്ങനെ പകലിനെ നിലനിൽക്കുകയാണെങ്കിൽ ഖിയാമനാൾ വരെ ആര് നിങ്ങൾക്ക് രാത്രി കൊണ്ടുവരും? നിങ്ങൾക്ക് അവിടെ എന്താണ് പിന്നെ തുസ്കുനുൻ ആണ് രാത്രി കുറിച്ച് പറഞ്ഞത്. അങ്ങനത്തെ രാത്രി ആര് കൊണ്ടുവരും? അഫല തുബ്സിറുൻ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കണില്ലേ? അപ്പൊ ഈ പ്രയോഗത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴേ രാത്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അഫല തസ്മാവുൻ, നിങ്ങൾ രാത്രി കേൾവിയാണ് കൂടുതൽ എന്താ വർക്ക് കാഴ്ച വെളിച്ചുണ്ടാവും. പകലാകുമ്പോൾ കേൾവിയേക്കാൾ കൂടുതൽ കാഴ്ച നമ്മൾ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത്ര സൂക്ഷ്മമായ വാക് പ്രയോഗങ്ങൾ പോലും ഓരോന്നും എടുത്തു നോക്കുമ്പോഴും നമുക്ക് അത്രയും അള്ളാഹുവിന്റെ ഒരു ബിഹക്കിൻ എന്നുള്ള സാധനം.
1: വേറൊരു കാര്യം പറയട്ടെ, രാത്രി ഇനി നമ്മൾ എന്ത് വെളിച്ചിട്ട് അലങ്കരിച്ചാലും പകൽ കാണുന്ന പോലെ രാത്രി ഒരാളെ മനസ്സിലാക്കാൻ പറ്റില്ല.
0: അതെ അതെ.
1: ഇപ്പൊ നമ്മളിപ്പോ പറയും, അത് അന്നത്തെ കാലഘട്ടത്തിൽ അറബികളെ സംബന്ധിച്ചിടത്തോളം രാത്രി വെളിച്ചത്തിന്റെ ഒരു വകുപ്പില്ല. പക്ഷെ ഇന്ന് എത്ര വെളിച്ചുള്ള ഒരു സ്ഥലത്താണെങ്കിലും പകലും രാത്രി എന്ത് വെളിച്ചുണ്ടെങ്കിലും അത് തമ്മിൽ
0: വ്യത്യാസം. യെസ് ഓക്കെ. അപ്പോ ആയത് നമ്പർ കൂടി പറയാം, പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 72, 71, 72 സൂറത്തു ഖസസിലെ 71, 72 ആ ഭാഗം അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. യെസ്,
1: നമ്മൾ ഇംതിയാസ് തിരുവമ്പാടി പ്രാർത്ഥനാ വസിയത്തുമായി വന്നിട്ടുണ്ട്. ഉംറക്കുള്ള ഒരുക്കങ്ങൾ നടത്തി നിൽക്കുകയാണ്, പക്ഷെ ഫ്ലൈറ്റ് ഇല്ല, പ്രാർത്ഥിക്കണം, നാളെയായിരുന്നു പോകേണ്ടിയിരുന്നത്.
0: ഇതിന്റെ പ്രശ്നം, ആക്രമണങ്ങളുടെ പ്രശ്നം അല്ലേ,
1: അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ അല്ലേ, വല്ലാത്തൊരു പ്രയാസം.
0: യെസ്, നമ്മള് പുലരിവട്ടം കുറച്ച് വൈകിട്ടാണ്, പുലരിവട്ടത്തിലേക്ക് ഇൻഷാല്ലാ പ്രവേശിക്കാം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പ്രിയമുള്ളവരെ, പുലരിവട്ടത്തിൽ ഇന്ന് പതിവ് പോലെ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാർസിബിൻ സലീം, തിരുത്തേണ്ടവർ എന്ന വിഷയത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടായി. ഒന്ന്, ഒരു സുഹൃത്ത് പറഞ്ഞത് വലിയൊരു പ്രശ്നത്തിലാണുള്ളത്, ഭാര്യ ഒന്നും പറഞ്ഞത് കേൾക്കൂല, എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കൂല. അവളെ വാപ്പ വന്ന് ഉപദേശിച്ച് നോക്കി, ആര് പറഞ്ഞാലും അവൾ ഒരു നിലക്കും കേൾക്കൂല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. അതിന് തൊട്ടു മുമ്പ് തന്നെ വേറെ അനുഭവം ഉണ്ടായി. അതായത്, ഒരു സഹോദരി ഭർത്താവിനെ കുറിച്ച് പറയണത്, അദ്ദേഹം ഈ നമ്മളെന്ത് പറഞ്ഞാലും അദ്ദേഹം നമ്മളെ മൈൻഡ് ചെയ്യൂല. കടം വാങ്ങി ഒരു പ്രത്യേക അവസ്ഥയിലായിട്ടുണ്ട്, മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ. പല നിരക്കും ഞാൻ ഉപദേശിച്ചു കൊടുത്തു. ഇപ്പോൾ പറയപ്പോ എന്നോട് വിഷയങ്ങളൊന്നും പറയാതെയായി, ഞാനിതിങ്ങനെ തിരുത്താൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്നാണ്. അപ്പോൾ സത്യത്തിൽ ഈ പിന്നെ രണ്ടാമത്തെ ആളോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയാണ്. കാരണം നിങ്ങൾ ഇത്രത്തോളമുള്ളൊരവസ്ഥയിലെത്തിയിട്ടും നിങ്ങളെ എങ്ങനെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സംസാരങ്ങളൊക്കെ സംസാരിക്കണം. മാത്രമല്ല, അതിലൊരു അത്ഭുതം കൂടെ ഉള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇയാളുടെ ഒരു അവസ്ഥ കൊണ്ട് അവളുടെ മാതാപിതാക്കൾ അവളോട് പറഞ്ഞു, നീ ഇനി അങ്ങോട്ട് പോകണ്ടെന്നാണ്. അങ്ങനെ ആ മാതാപിതാക്കൾ പറഞ്ഞിട്ടും അവരെ പറഞ്ഞു തള്ളിയിട്ട് കൺവിൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, ഇയാളെ കൂടെ വന്ന് അയാളെ നേരാക്കിയെടുക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത്. ഒന്നാമത്തെ ആളോട് ഞാൻ പറഞ്ഞു, ഭാര്യ എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് കേൾക്കാത്തത്? നിങ്ങൾ പറയുന്നതിൻ്റെ ശൈലീദോഷമാണോ, കുഴപ്പമാണോ, അതോ അവരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണോ, അതോ നിങ്ങൾ തമ്മിലുള്ള നിലനിൽക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നറിയാതെ അതിന് മറുപടി പറയുക സാധ്യമല്ല എന്ന് പറഞ്ഞു. ഇത് ഇവിടെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഭാര്യഭർത്തൃ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാഭം, ഒരു ബെനിഫിറ്റ്, നമുക്ക് കിട്ടുന്നൊരു മെച്ചെന്ന് പറഞ്ഞാൽ ഈ പരസ്പരം തിരുത്തലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ പരമാവധി ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും അവസരം കൊടുക്കണം. നമ്മുടെ ചെറുതും വലുതുമായ ഏത് അപാകതകളെയും തിരുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. ഞാൻ തിരുത്തുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, കുട്ടികളെ മുന്നിൽ വെച്ച് നിങ്ങൾ പറയരുത്, നിങ്ങളിതിവിടെ ചീത്ത പറയുന്ന പോലെ പറയരുത്, ആ വിഷയം പറഞ്ഞാൽ മതിയല്ലോ, മനസ്സിലല്ലേ. ഞാൻ എന്നോടൊരു കാര്യം പറയണം വിചാരിച്ചതാണ്, നമ്മൾ അടുക്കളയ്ക്ക് എപ്പോൾ വരുമ്പോഴും അടുക്കള ഒരു വൃത്തിഹീനമായി കിടക്കണത് എനിക്ക് തോന്നിക്കണം. എന്താ പിന്നെ നമുക്കൊരു പരിഹാരം ചെയ്യാൻ പറ്റും, വേണം ഞാനും കൂടി തരാം, എന്താ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഒരു ശൈലിയാണ്. എന്നാൽ നമുക്ക് വേറെ ശൈലി പറയാം, അടുക്കളയ്ക്കാരൻ കയറി എന്താ ഇവിടുത്തെ ഒരു കോലം, വല്ല യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ട്, എന്താ നിനക്കൊക്കെ ഇവിടെ പണി, ഇതൊക്കെ ഒന്ന് നേരാക്കി കൂടി വെറുതാക്കി വെച്ചു, എപ്പോഴും ഇങ്ങനെയാണല്ലോ. ഇതും ഒരു ഉപദേശമാണ്, മനസ്സിലേ. അപ്പോൾ ഇതിൽ ഏതാണ് ശരി, അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഭർത്താവിനോട് പ്രത്യേകിച്ച് നമ്മൾ തിരുത്തു പറയുമ്പോൾ ആ ഒരു അങ്ങേയറ്റത്തെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ നിങ്ങളുടെ ഒരു ഗുണത്തിന് വേണ്ടി ഞാൻ പറയാണ്, നിങ്ങൾ ഈ പൈസ ചിലവാക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വേണമെങ്കിൽ ഞാൻ എൻ്റെ തന്നാലും ഞാൻ എടുത്തു വെച്ചോളാം. നിങ്ങൾ വെറുതെ ഇത് ചിലവാക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാത്തൊരവസ്ഥ ഉണ്ട് എന്ന് നമുക്ക് പറയാം, മനസ്സിലായി? നല്ലൊരു കാര്യത്തിൽ പറയാം. എന്നാൽ നമ്മളെന്ത് ചെയ്യാച്ചാൽ കുട്ടികളോടോ നമ്മുടെ താഴെ പാടന്മാരും യാതൊരു ബഹുമാനം ഇല്ലാതെ എന്താ ഇപ്പം നിങ്ങളുടെ അവസ്ഥ, കണ്ടമാനം പൈസ അത് എവിടെ അങ്ങനെ കൊണ്ടുപോയിടുക എന്നൊക്കെ കുട്ടികളെ മുന്നിൽ വെച്ച് പറയും. അപ്പം നമ്മൾ എന്തും നമ്മളിപ്പോൾ നിസ്കാരത്തിലെ തകരാറ്, ഒളിവിലെ തകരാറ്, നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, നമ്മുടെ സംസാര ശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, നമ്മൾ മറ്റുള്ള ഇടപഴകുമ്പോഴുള്ള പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് പറഞ്ഞു തരാൻ നമ്മളെ ഏറ്റവും വലിയ സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യയ്ക്ക് പറ്റും, ഭർത്താവിനും പറ്റും. അതുകൊണ്ട് ഏത് സന്ദർഭങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നുണ്ടാകുന്ന ഉപദേശങ്ങളെ ഗുണകാംക്ഷയോടെ ഉൾക്കൊള്ളുവാനും ആ ഉപദേശങ്ങൾ ഗുണകാംക്ഷാപൂർവമായി തീരാനും നമ്മൾ പരിശ്രമിക്കണം എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിൻ്റെ സമയത്ത് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഭാര്യയോട് പോയിട്ട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്, എന്താപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക? അതന്നെയാണ് ജീവിതത്തിലെ ശൈലി. എല്ലാ വിഷയങ്ങളും പരസ്പരം ആലോചിച്ച് പരസ്പരം തിരുത്തി കൂടി ആലോചിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അപാകതകളില്ലാതെ പോകാൻ പറ്റും. നമ്മുടെ തെറ്റുകൾ ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല, അത് മറ്റൊരാൾക്കേ തിരുത്തി തരാൻ പറ്റുള്ളൂ. അവിടെ നമ്മുടെ തെറ്റുകൾ നോക്കിക്കണ്ട് തിരുത്തുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, കൂടെ നിർത്തണം. അള്ളാഹു സഹായിക്കണം.

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാം പുലരിവട്ടമാണ് നമ്മൾ കേട്ടത്. അതി ആശയ സമ്പുഷ്ടമായ വാക്കുകൾ കൊണ്ട് ആരിസ് മോലി നമുക്ക് വലിയൊരു അന്നമാണ് തന്നിരിക്കുന്നത് അല്ലേ.
1: വെട്ടം വിതറിക്കൊണ്ടേയിരിക്കുകയാണ്.
0: അത് കഴിക്കാനും കഴിച്ചതിൻ്റെ ഫലം ജീവിതത്തിൽ ഉണ്ടാവാനും ഒക്കെയാണ് നമ്മളിനി. അപ്പോൾ വ്യത്യസ്ത ഓരോ കാഴ്ചപ്പാടുകളാണ്, ഓരോ സമീപനങ്ങൾ പാരസ്പര്യത്തെ ഇത്രമേൽ ഇഴചേർത്ത് വെക്കാൻ നമ്മുടെ ചിന്തകളുടെ മാറ്റങ്ങൾ കൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ആയിരിക്കും കടന്നു പോവുക, പക്ഷെ ഒരിക്കലും പാരസ്പര്യം ഉണ്ടാവില്ല.
1: ശരിക്കും ഇപ്പോൾ ഈ തിരുത്തലുകൾ എന്നുള്ള വിഷയമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ ടൂണ് മാറിയാൽ തന്നെ തിരുത്തപ്പെടുന്ന ആളുകൾക്കും ഭയങ്കര, ഇപ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് എടുത്ത കൈ കുടിച്ച് ശീലമാണ് ആളുകളുണ്ടാവും. അപ്പോൾ എന്താ എന്ന് ചോദിക്കണേ പകരം വലുത്ത കൈ കൊണ്ട് കുടിച്ചാൽ കൂലി കിട്ടിട്ടോ എന്നുള്ളൊരു സാധനം പറഞ്ഞു കൊടുത്താൽ അള്ളാഹ്ക്ക് ഇഷ്ടം അതാണ് കേട്ടോ എന്നുള്ള അങ്ങനത്തെ ഒരു ടൂണിലേക്ക് നമ്മൾ മാറിക്കൊണ്ടുവരുമ്പോൾ തിരുത്തുന്നവർക്കും ഒരു എടുങ്ങറില്ല. കാരണം ആ വിഷയത്തിൽ അപാസനാവുകയോ ചീത്ത വിളിക്കോ ഒന്നും കേൾക്കണില്ലല്ലോ.
0: അല്ല, എന്നാ അത് പറയുമ്പോഴേ ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ എന്നെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ തിരുത്തുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണോ തിരുത്തുന്നത്?
1: യെസ്.
0: അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മൾ തിരുത്താൻ ബാധ്യസ്ഥപ്പെട്ട കുറേ ഏരിയകൾ ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മൾ വീട്ടിനകത്ത് മക്കളോടുള്ളതിൽ. ഉമ്മമാർ മക്കളോട് തിരുത്തുന്നിടത്താവട്ടെ, ഭാര്യ ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതും, അപ്പം അതിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ തിരുത്തലുകൾ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ ഡിറ്റാച്ചായി പോവുകയാണ്.
1: അതെ.
0: അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നാക്കാൻ നോക്കിയിട്ട് ആകെ കൊളയടക്കാണ്, ഒന്നും മിണ്ടണില്ല, ഞാൻ ആരോടും ഒന്നും പറയണില്ല, പറഞ്ഞിട്ട് മുഴുവൻ തെറ്റിലാണ്. ഈ പറഞ്ഞരിച്ച് തെറ്റില്ല, പറയേണ്ട പോലെ പറഞ്ഞ ആരും തെറ്റില്ല എന്നുള്ള വലിയൊരു സന്ദേശമാണ്.
1: അതിൽ വേറൊരു ആംഗിൾ കൂടി ഉണ്ട്. പൊതുവെ നമ്മൾ പിന്നെ ഇപ്പോൾ വീട്ടിലുള്ള ആളുകൾ, ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും, മക്കള് മാതാപിതാക്കള്, ഇവരെത്ര പറഞ്ഞാലും പിന്നെയും കൂടെ നിൽക്കേണ്ട ആളുകളാണല്ലോ. അവിടെ പലപ്പോഴും ഇത്തരം ഹാർഷായിട്ടുള്ള ഭാഷകൾ ഉപയോഗിക്കുകയും എന്നാൽ എപ്പോഴെങ്കിലുമൊക്കെ കാണുന്ന ആളുകളോട് വളരെ നല്ല രൂപത്തിൽ നിൽക്കുന്ന ആളുകളാണല്ലോ പൊതുവെ ഉണ്ടാവും. ശരിക്കും തിരിച്ചാണ് വേണ്ടത്, എന്നും കാണുന്ന ആളുകളോട് ഈ ഈ രൂപത്തിൽ, എല്ലാവരോടും അങ്ങനെയാണ് വേണ്ടത്, പക്ഷെ ഇവരോടാണ് കൂടുതലായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു നല്ല രൂപത്തിൽ നിൽക്കേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. നമ്മുടെ സമയമായി, ഇസിന്റെ സമയമാണ്, ഒറ്റ പിന്നെ സീനത്ത് പാലക്കാട്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, ലൈവ് എന്നും കേൾക്കലുണ്ടോ അല്ലെങ്കിൽ എത്ര വന്നിട്ടുണ്ട്. ഒന്ന് ഒരാളെ പരിഗണിച്ച്, എല്ലാരും പരിഗണിച്ച പോലെ ഒരു വറ്റെടുത്ത് നോക്കുക. മാഷാല്ലാ, ലൈവ് തുടങ്ങിയതിൽ പിന്നെ മുടങ്ങാതെ കേൾക്കാറുണ്ട്. മോർണിംഗ് ലൈവ് ഒഴിവാക്കിയിട്ട് മറ്റൊരു പരിപാടിയും ഇല്ല. 6 മണി മുതൽ 8 മണി വരെ ഫോണ് ഒപ്പം തന്നെ ഉണ്ടാവുന്നതാണ്. പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ലാ വീണ്ടും
0: ബാക്കി
1: ശ്രോതാക്കളിലേക്ക് വരാം. അപ്പോൾ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പുതിയതായിട്ട് വന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നിങ്ങളിതിൽ പങ്കെടുക്കേണ്ടത്. അതിലെ ചോദ്യം ഇവിടുന്ന് വായിക്കും, ഓപ്ഷൻസ് മാത്രം നിങ്ങൾ നൽകേണ്ടത്. ആ ഫീഡ്ബാക്കിൽ പ്രോഗ്രാം എന്നുള്ളടത്ത് ലൈവ് ക്വിസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉത്തരം A, B, C, D 4 ഓപ്ഷനുകളുണ്ട്. ഏതാണോ ഉത്തരം അത് മാത്രമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. പേരിന്റെ കൂടെ നിങ്ങളുടെ സ്ഥലവും കൂടി ചേർക്കാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നെയിം ആൻഡ് അഡ്രസ് ഉണ്ടാവുക. നെയിം എന്നുള്ളിടത്ത് മാത്രം തന്നെ നിങ്ങൾ പേരും സ്ഥലവും കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ മാറ്റാൻ സമയമുണ്ട്. ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കേട്ടിട്ടാണ് ഉത്തരം അയക്കേണ്ടത്. ശാല ചോദ്യം അയക്കാം അല്ലേ?
0: അപ്പോ ഫോണ് കയ്യിലുണ്ടല്ലോ, കേട്ടോ. ചോദ്യം ഇതാണ്, ഇസ്ലാമിലെ 3rd ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ ഖത്താബ്, ബി അബി ത്വാലിബ്, സി അഫാൻ, ഡി ഉമയ്യ.
1: ചോദ്യം ഒരിക്കൽ കൂടി, ഇസ്ലാമിലെ 3rd ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേര് എന്ത്? ഓപ്ഷൻസ് എ ഖത്താബ്, ബി അബി ത്വാലിബ്, സി അഫാൻ, ഡി ഉമയ്യ.
0: ചോദ്യം ഒരിക്കൽ കൂടി, ഇസ്ലാമിലെ 3rd ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ ഖത്താബ്, ബി അബി ത്വാലിബ്, സി അഫാൻ, ഡി ഉമയ്യ.
1: ഓപ്ഷൻസ് മാത്രമാണ് അയക്കേണ്ടത്, അത് മാത്രമേ നമ്മൾ സിസ്റ്റം റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഉത്തരം എഴുതാനുള്ള സമയമാണ്.
0: ബീപ്പ് ശബ്ദം തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ ആൻസർ അയച്ചു തുടങ്ങാം. ശബ്ദം കഴിയുന്നതോടുകൂടി അതിന്റെ അവസരം കഴിയും.
1: അതെ അതെ.
0: ഒരു സംശയം ചോദിക്കുന്നതിന്റെ ഇടയ്ക്ക്, ബീപ്പ് ശബ്ദം തുടങ്ങിയതിന് ശേഷമാണോ? അല്ല,
1: ചോദ്യം കേട്ട് ഓപ്ഷൻസ് ഉത്തരം
0: പറഞ്ഞത് മുതൽ വായിച്ചു തുടങ്ങാം.
1: ഇസ്ലാമിലെ മൂന്നാം ഖലീഫ ഉസ്മാൻ അള്ളാഹുവിന്റെ പിതാവിന്റെ പേരെന്താണെന്നായിരുന്നു ചോദ്യം. ഇനിയില്ല, കഴിഞ്ഞ. യെസ്, ഓക്കെ.
0: പിന്നെ ഈസി ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും ആയിക്കോട്ടെ, കുറച്ച് മുന്നേ വന്നതാണ്, ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാം ആയിക്കോട്ടെ, നിങ്ങൾ ഉത്തരം അയച്ചണോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതൊന്നും ഇവിടെ പ്രശ്നമല്ല, നമ്മൾ ഇനി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് കുറച്ച് ഫീഡ്ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു പോകാം, കാരണം കുറേ ചോദ്യങ്ങൾ അല്ല, നമ്മുടെ ചില ചോദ്യങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ.
1: നമ്മളെ ചെറിയ ഒരു സംഗതി, നമ്മൾ ഫീഡ്ബാക്ക് അയക്കുമ്പോൾ, നമ്മുടെ ക്വിസിലേക്ക് ഫീഡ്ബാക്ക് ഉത്തരം അയക്കുമ്പോൾ പരിപാടി സെലക്ട് ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കണം എന്ന് വീണ്ടും ഉണർത്തുകയാണ്. കാരണം ഒന്ന് രണ്ട് പേര് ഇപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസർ അയച്ചിട്ടുണ്ട്.
0: പക്ഷെ സമാധാനമാണ്, ഒന്ന് രണ്ട് പേരല്ലേ ഉള്ളൂ, എത്ര ആളുകളാണ് വന്നിരുന്നത്, അതൊക്കെ മാറി. പക്ഷെ വേറൊരു വിഷയം ഉണ്ട് കേട്ടോ ജസീൽ സാറേ, ഇതിന്റെ മുന്നേ ഇതുപോലെ കൃത്യമായിട്ട് അയച്ച ആളുകൾക്ക് ടെക്നിക്കൽ അയച്ച ഏററുകൾ സംഭവിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങൾ. കാരണം കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പ്രോഗ്രാം ലൈവ് ക്യൂസ് സെലക്ട് ചെയ്ത് അയച്ചിട്ട് പോലും നമ്മുടെ വാളിലേക്ക് വന്നിട്ടുണ്ട്.
1: ഓ,
0: അപ്പൊ നമ്മള് ഒരു മുൻവിധിയോടുകൂടി അത് അതുകൊണ്ടാണ് അയച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട്
1: ചില ആളുകൾ പറയലുണ്ട്, ഞാൻ ആദ്യം അയച്ചപ്പോ മാറിപ്പോയിരുന്നു, പിന്നെ അങ്ങോട്ടേക്ക് അയച്ചു എന്ന് പറഞ്ഞത്.
0: അങ്ങനെ ചിലതുണ്ടായേക്കാം, പക്ഷെ എല്ലാം അതന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ അങ്ങനെ മാറി വരുന്നുണ്ട്.
1: ഈസി ക്വസ്റ്റ്യൻ ആണ്, വെരി ഈസി. ഞാൻ ഒരുപാട് ആളുകൾ അയച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ പുലരിവട്ടത്തെ കുറിച്ച് നല്ലൊരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. ആയിഷ ടി എം എ, ഇന്നത്തെ പുലരിവട്ടം കേൾക്കാത്തവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഉപദേശമാണ് മൗലവി. അള്ളാഹു മൗലവിക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്നാണ്.
0: ചോദ്യം വളരെ സിമ്പിളാണ്, എന്നാൽ അമൽ ഹമീദ് നോർത്ത് പറവൂരിൽ നിന്നും. അത് തന്നെയാണ് സഫി അടപ്പാൾ പറഞ്ഞിട്ടുള്ളത്. കുറെ ആളുകൾ അങ്ങനെ ക്വസ്റ്റ്യൻ ഈസിയാണ്.
1: 10 വർഷമായി പി സി റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന, തുടക്കം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സെറീന വി പി വളാഞ്ചേരി. വളാഞ്ചേരിയാണോ വാലഞ്ചേരിയാണോ എന്നറിയില്ല. യെസ്, ഓക്കെ. അയ്യോ, റസ്നി ഹാജിയാർ പള്ളി പീസ് റേഡിയോ കേൾക്കാത്ത ദിവസം പീസ് ഇല്ലാത്ത പോലെയാണ്.
0: കേൾക്കാത്തവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് ഇന്നത്തെ തലമുറക്ക്.
1: വായിച്ചു. യെസ്.
0: അപ്പോ ഇനി മാഷാല്ല പുള്ളി എന്നത്തെയും പോലെ നല്ലൊരു ഉപദേശം ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഉപദേശമാണ് നസീറ അമ്പാട്.
1: യെസ്, ആഴ്ച തെറ്റിപ്പോയിന്നാണ് ആയിഷ നാദാപുരം പറഞ്ഞത്. സാരല്ല, ഇൻഷാ അല്ലാ നാളെ വീണ്ടും ക്വിസ് ഉണ്ടാകും, പങ്കെടുക്കുക. ചോദ്യവും ഉത്തരവും ഈസിയാണ് എന്നാണ് ജമീല കുമ്പായിരുന്നുള്ളത്. എല്ലാവരും ചോദ്യം ഈസി എന്നാണ് പറയാറുള്ളത്.
0: ഒമ്മു അമാന മക്കരപ്പറമ്പ്, ഞാൻ ലൈവ് തുടങ്ങിയത് ഓർക്കുന്നുണ്ട്. വയനാട് ദുരന്ത കാലത്താണ് ഞാനൊരു ആക്സിഡന്റ് കാരണം വിശ്രമത്തിലായിരുന്നു അന്ന്. അന്ന് മുതൽ എന്നും കേൾക്കുന്നത്. വളരെ അത്യാവശ്യം കാരണങ്ങൾ കൊണ്ടല്ലാതെ ഒഴിവായി പോവാറില്ല. നമ്മുടെ കുടുംബജീവിതം ക്ഷമയും വിട്ടുവീഴ്ചയും ചെയ്ത് മനസ്സിന് കൺകുളിർമ നൽകട്ടെ ഇന്നത്തെ ആരിസ് മോലയുടെ ഉപദേശം, സന്ദേശം, വാക്കുകൾ എല്ലാവർക്കും ആശ്വാസം നൽകുന്നതാവട്ടെ എന്നാണ് റുക്സാന ബാലുശ്ശേരിയുടെ മെസ്സേജ്.
1: യെസ്, ഇന്നത്തെ പുലരിവട്ടം നല്ല ഉപദേശമാണ്. എല്ലാം അവലോകിക്കുന്നതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെന്നാണ് മുനീർ ചമ്മനാട്.
0: അത് തന്നെയാണ് അബ്ദുൽ ഹമീദ് സി കഴിയൂരും അങ്ങനെ തന്നെ മെസ്സേജ് തന്നെയാണ് അയച്ചിട്ടുള്ളത്.
1: യെസ്, ചോദ്യം എളുപ്പമുള്ളതാണോ പ്രയാസമുള്ളതാണോ ഒന്നും നോക്കണ്ട, സിസ്റ്റം നമ്മളെ നോക്കുന്നുണ്ടോ എന്ന് പരിഗണിച്ചാണ് ഖദീജ ചിരട്ടക്കുളം എടുത്തനാട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്.
0: ജമീല കുമരനല്ലൂരും പറഞ്ഞത് പുലരിവട്ടത്തെ കുറിച്ച് തന്നെയാണ്, നല്ല മെസ്സേജ് ആയിരുന്നു എന്ന സന്ദേശമാണ്. സീനത്ത് പാലക്കാടിന്റെ അഭിപ്രായം, ലൈവ് തുടങ്ങിയത് മുതൽ മുടങ്ങാതെ കേൾക്കാറുണ്ട്. മോർണിംഗ് ലൈവ് ഒഴിവാക്കിയിട്ട് മറ്റൊരു പരിപാടിയില്ല.
1: 6 മണി
0: വായിച്ചു അല്ലേ, ഇനി താഴേക്ക് പോകണ്ടോ, കുറെ ഉണ്ട് അവിടെ.
1: ഫസ്റ്റ് അയച്ച 13 പേരെ എന്നും വിജയിയായി തെരഞ്ഞെടുത്താൽ നന്നായിരുന്നു എന്നാണ് ആയിച്ച അങ്ങാടിപ്പുറം അഭിപ്രായപ്പെട്ടത്. ആദ്യമായി അയക്കുന്ന 13 പേരെ വിജയിയാക്കണം.
0: അലഹമ്മദില്ല, വളരെ നല്ലൊരു സന്ദേശം. പരസ്പരം തിരുത്തിയും സഹായിച്ചുമുള്ള കുടുംബജീവിതത്തെ പറ്റി പറഞ്ഞാൽ സ്മോലോയ്ക്കതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഷുഹൈബായും വളപട്ടണം.
1: യെസ്,
0: ആ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്ന പ്രാക്ടിക്കൽ വശത്തെ കുറിച്ചാണ് നമുക്ക് അതിന്റെ അഡ്മിൻ ടീം ഇത് ആലോചിക്കാം. പീസ് റേഡിയോയുടെ തുടക്കം മുതൽ കേൾക്കുന്ന ഒരാൾ ഞാൻ, 10 വർഷം മുതൽ തന്നെ സഫി അടപ്പാൾ പറയുന്നത്.
1: ഷെഡ്യൂൾ പോയിട്ട് തിരിച്ചു
0: ഇത് നോക്കൂ, 1 മാസമായിട്ട് 1 ദിവസം കേൾക്കാൻ പറ്റിയിട്ടില്ല. രാത്രി യാത്രാക്ഷീണം കൊണ്ട് ബാക്കിയെല്ലാം കേൾക്കാറുണ്ട്.
1: ആ 1 മാസത്തിൽ 1 ദിവസം പോയി, ബാക്കിയൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, മാഷാല്ല. ഓക്കെ, നമ്മൾ 1 മിനിറ്റ് ടോക്കിലേക്കാണ് ഇനി പോകുന്നത്. 1 മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്തറയാണ്. ചെറിയ പ്രവൃത്തികൾ വലിയ നന്മകൾ എന്ന തലവാചകത്തോടു കൂടിയുള്ള മിൻടോക്കാണ് 1989 എവൺ മിൻടോക്കാണ് നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റമദാനിലെ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരാളുടെ ദേഹത്ത് ഒരു ജീവ് വന്നിരുന്നു. അപ്പോൾ വേറൊരാൾ അതിങ്ങനെ അയാളുടെ ഷർട്ടിൻ്റെ മുകളിൽ നിന്ന് തട്ടിയിട്ട്, അപ്പം അത് നിലത്ത് പള്ളിയിലെ മുസല്ലയിലാണ് പോകുന്നത്. അപ്പോൾ ഒരാൾ അതെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. വേറൊരാൾ അയാളുടെ പേഴ്സിലുള്ള ഒരു പേപ്പർ എടുത്ത് ആ ജീവിയെ പുറത്തേക്ക് കളഞ്ഞു. വളരെ ചെറിയ, എല്ലാവരും സ്വാഭാവികമായി ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാല് റമദാനിൽ പള്ളിയിൽ വെച്ചാകുമ്പോൾ ഇതിന് വളരെയധികം പ്രതിഫലമുള്ള കാര്യമായി ഒരു നല്ല നിയത്തോടു കൂടെ ചെയ്യുമ്പോൾ ഇത് മാറുന്നു. ഇതിൽ ആ ഒരു ഉപദ്രവം നീക്കിയ ഒരാൾക്ക് പ്രതിഫലമുണ്ട്. ഒരു നന്മ ചെയ്യാൻ വേണ്ടി പേപ്പർ എടുക്കാൻ വേണ്ടി പോയ ആൾക്ക് പ്രതിഫലമുണ്ട്. ഇത് പുറത്തേക്ക് ഇട്ട ഒരാൾക്കും പ്രതിഫലമുണ്ട്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ, സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങൾ വലിയ നന്മകളായി മാറുന്ന സാഹചര്യമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മാഷാല്ലാ, ഒരു മിനിറ്റ് എന്നുള്ളത് ഒരുപാട് നന്മകൾക്ക് കാരണമാകുന്ന മറ്റൊരു ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. വളരെ നോർമലായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പോലും ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിലാണ് ഇന്നത്തെ വൺ മിനിറ്റ് ടോക്ക് നമ്മൾ കേട്ടിട്ടുള്ളത്. മാഷാല്ലാ. ഓക്കെ, റസാക്ക് കെ പി നിലമ്പൂർ. എനിക്ക് മോർണിംഗ് ടൈമിൽ സമയം 6:30 ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത്. കാരണം എൻ്റെ അടുത്ത് അമ്പലത്തിലെ പാട്ടുണ്ടായതുകൊണ്ട് കേൾക്കാൻ പറ്റുകയില്ല. അത്രയ്ക്കും സൗണ്ടിലാണ് പാട്ട്. അത് നിർത്തൽ 6:30. അപ്പോൾ ഞാൻ റേഡിയോ തുറക്കും. ടാപ്പിംഗ് ആണ് ജോലി എന്നാണ് റഫീഖ് ഭായി നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്.
1: മാഷാല്ലാ.
0: അയ്യോ, അബ്ദുൽ അസീസ് വി എ ഒട്ടുപാറ, അവർ പറഞ്ഞത് ഇന്നലെ ആദ്യമായി ക്വിസിൽ പങ്കെടുത്തു, വിജയികളായി തിരഞ്ഞെടുത്തിൽ 3rd കിട്ടിയിട്ടുണ്ട്. സമ്മാനമുണ്ടോ എന്നൊരു ചോദ്യം. സമ്മാനമില്ലേ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആയിഷനാഥാപുരം നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ആയിഷനാഥാപുരം അയച്ച മെസ്സേജ് വായിച്ചിട്ടുണ്ട്. ഉത്തരം തെറ്റിപ്പോയി എന്നുള്ളത് നമ്മൾ വായിച്ചതാണ്. ഓക്കെ, ഈസി. ഓക്കെ, 4th വർഷമാണ് എനിക്ക് പിസറേഡ് കിട്ടിയിട്ടുള്ളത്. അന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ കേൾക്കുമെന്നാണ് മുംതാസ് ബേപ്പൂർ പറഞ്ഞിട്ടുള്ളത്. 8 വരെ സ്ഥിരമായി കേൾക്കാറുണ്ടാണ് ഖദീജ ചിരട്ടക്കുളം. ഓക്കെ, സമയം കഴിഞ്ഞുപോയി, ഉത്തരം അയക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടമാണ്. കൗസറ ഉദായി അയച്ചിട്ടുള്ളത്.
1: പുതിയ ശ്രോതാവാണ് തോന്നുന്നല്ലേ. അതുപോലെ ലൈവിൽ എന്നും കൂടെയുണ്ട്. രാവിലെ പ്രാർത്ഥനയോടെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന പീസ് റേഡിയോ ഓണാക്കുകയാണ്. ഇതില്ലാതെ രാവിലെ ഓർക്കാൻ വയ്യ. വീട്ടിൽ ഒരു മൂകതയാണ്. വീടിന് ഒരു ഒച്ച എനക്കൊക്കെ തരുന്നത്, പല അറിവുകളും പകരുന്നതൊക്കെ ഈ റേഡിയോ തന്നെയാണ്. നാദിറായിട്ട് മുഴിക്കൽ
0: പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് മുതൽ മോർണിംഗ് ലൈവ് മിസ്സാവാതെ കേൾക്കാറുണ്ട്. എന്നും കേൾക്കാൻ സാധിക്കട്ടെ എന്നാണ് ജമീല വിക്കപ്പൂർ. യെസ്, അപ്പോൾ
1: നേരത്തെ നമ്മൾ അതൊക്കെ ഇവിടെ എത്തി നമ്മൾ വായിച്ചോ. കുറേ മെസ്സേജുകൾ ഉണ്ടായിരുന്നു കേട്ടോ, ഫസ്റ്റ് നിങ്ങൾ ചോദിച്ച സമയത്തുള്ളത്. ജസിൽ സാറേ, അത് ഈ റംലാ കല്ലമ്പലത്തിൻ്റെ വായിച്ച നേരത്തെ?
0: ഇല്ലല്ലല്ല,
1: ഞാൻ ആദ്യമായിട്ടാണ് പീസ് റേഡിയോയെക്കുറിച്ച് അറിഞ്ഞത് ഷാർജ ബുക്ക് ഫെസ്റ്റിൽ വെച്ചാണ്.
0: ഓ മാഷാ.
1: അത് മുതൽ പീസ് റേഡിയോ കേൾക്കുന്നുണ്ട്. ഇടക്ക് ചിലപ്പോൾ മുടങ്ങുമെങ്കിലും 10 വർഷമായിട്ട് കേൾക്കുന്നുണ്ട്. ലൈവിൽ വരല്ല
0: ലൈവിൽ വരല്ല.
1: അള്ളാഹു ഈ അനുഗ്രഹം ലൈവിൽ വരാറില്ല എന്നാണ്. എന്തോന്ന് അറിയില്ല, മനസ്സിലായില്ല. അള്ളാഹു അനുഗ്രഹം എന്നും നിലനിർത്തി തരട്ടെ. ആമീൻ. വരാറുണ്ട് എന്നുള്ളതായിരിക്കാം ചിലപ്പം. ഗുഡ് മെസ്സേജ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കണ്ടു. വളരെ നല്ല മെസ്സേജ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് നേരത്തെ അയച്ച ജമീല വി പി കാളിക്ക അയച്ച മെസ്സേജ്.
0: ലൈവ് തുടങ്ങിയതിന് ശേഷം പിന്നെ മോർണിംഗ് ലൈവ് കേൾക്കുന്ന നിർത്തിയിട്ടില്ല. റുസ്ത കാളിയോ, മുഹമ്മദ് റജുൽ MTP കൊറിയ, അവര് നല്ലൊരു മെസ്സേജ് അയച്ചത്. നല്ല സജഷനാണ്. നമ്മൾ നേരത്തെ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും. അപ്പൊ ലൈവിലുള്ള ഒരു ചെറിയൊരു ലൈവ് എന്നല്ല, മൊത്തത്തിൽ പ്രോഗ്രാം എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് നാട്ടിലെ പ്രധാന വാർത്തകൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് ഉപകാരമായിരുന്നു, പുറത്തുള്ള ആളുകൾക്ക്. അപ്പൊ അത് ശരിക്ക് രാവിലെ തന്നെയുള്ള ഈ സെഷനിൽ വരികയാണെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ
1: പിന്നെ പ്രാക്ടിക്കൽ ചില വശങ്ങളൊക്കെ വെച്ചിട്ടാണ് പിന്നെ അത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നത്. ഏതായാലും അത് നല്ലൊരു ഇതാണ്, നമുക്ക് അറിയിക്കാൻ മതി.
0: യെസ്, അബ്ദുറസാഖ് കുഞ്ചത്തൂർ ഇന്നലെ മകൻ വിജയിയായതിൻ്റെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ചോദ്യം എളുപ്പമായിരുന്നു. ഇന്നലത്തെ എൻ്റെ മകൻ ഹാറൂന്റെ പേരുണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത്.
1: സെഫി എടപ്പാൾ പറഞ്ഞത് റേഡിയോ തുടക്കം മുതൽ കേൾക്കാൻ തുടങ്ങിയ ആളാണ്. റേഡിയോക്ക് മുമ്പ് ആകാശവാണി റേഡിയോ ആയിരുന്നു കേട്ടിരുന്നത്. ഇപ്പം അതൊക്കെ മാറി പീസ് റേഡിയോ മാത്രമായി എന്നുള്ളതാണ്. 1 മാസമായിട്ട് 1 ദിവസം ലൈവ് കേൾക്കാൻ ആദ്യം നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ സ്വന്തമായിട്ട് ഫോൺ ഉണ്ടായിരുന്നില്ല. ഫോൺ കിട്ടിയിട്ട് ആകെ 1.5 വർഷമായിട്ടുള്ളൂ. പീസ് റേഡിയോ കുറിച്ച് അറിയാൻ ഇതിന് മുമ്പേ കഴിഞ്ഞിരുന്നു. പക്ഷെ സ്വന്തമായി ഇപ്പോൾ കേൾക്കാൻ തുടങ്ങുന്നത്. മറ്റത് വേറെ ആരോ ഫോണിൽ നിന്ന്
0: കേൾക്കുകയാണ്.
1: ആമീന കാരക്കുന്ന് മാളിക്ക് പറഞ്ഞു.
0: വഹീദ അത്തിക്കോട്ട് 2-3 അഭിപ്രായം ഞാൻ അയച്ചു. വീണ്ടും 1.5 കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 1.5 കൊല്ലം
1: റേഡിയോ കേൾക്കാൻ
0: തുടങ്ങിയിട്ടായിരിക്കും. യെസ്.
1: എന്നും ഹൃദയ വസന്തം തൊട്ട് റേഡിയോ ഓൺ ആണ് അടുക്കളയിൽ. തിരക്കാവുമ്പോൾ ഇടക്ക് കേൾക്കാതാവും, എന്നാലും റേഡിയോക്കൊപ്പം തന്നെയാണെന്ന് സൈനബ മുള്ളപ്പാടി.
0: യെസ്. 2019 സ്മാർട്ട് ഫോൺ കിട്ടിയിട്ടുണ്ട് കയ്യിൽ. അന്ന് മുതൽ പീസ് റേഡിയോയുടെ കൂടെയുണ്ട്. ലൈവ് മുടങ്ങിയാൽ അന്നത്തെ ഒരു ദിവസം ഒരു ഉത്സാഹം ഉണ്ടാവില്ല എന്നാണ് സുഹൈബായി മുളപ്പെട്ടു പറഞ്ഞത്.
1: ഹൈറുനീസ തെക്കിൽ പറഞ്ഞത് വായിച്ചിട്ടുണ്ടോ?
0: ഇല്ലില്ല.
1: റേഡിയോ സ്റ്റാർട്ട് ആയത് മുതൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്ന് 10 വർഷം എന്നാണ് തുടങ്ങിയത്? അന്ന് മുതൽ.
0: അങ്ങനെ 2-3 പേര് സിനത്ത് പാലക്കാടും അതേ ഇതാണ് വെച്ചത്. റേഡിയോ തുടങ്ങിയത് മുതൽ കേൾക്കുന്നുണ്ട്. പീസ് റേഡിയോ ലൈവ് മുടങ്ങാതെ കേൾക്കാനാണ് ഹൈറുനീസ് അഷ്റഫ് പടിഞ്ഞാറത്തറ പറഞ്ഞിട്ടുള്ളത്.
1: വേറെ ആൾ പറഞ്ഞത് നെറ്റ് കട്ടാവുന്ന സമയം വെച്ച് ബാക്കിയൊക്കെ കേട്ടിട്ടുണ്ട്. അത് പിന്നെ നമ്മളെ കൺട്രോളിൽ പെട്ടല്ല, നെറ്റ് കട്ടാണ്, അതെല്ലൊക്കെ കേട്ടിട്ടുണ്ടാണ് മൈമുന പാറപ്പുറം പറഞ്ഞു.
0: കാജ ഹുസൈൻ പെരിങ്ങോട്ട് കുറിശ്ശി അല്ലേ? അവർ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും വീട്ടിൽ മറ്റെന്തെങ്കിലും ജോലിയുമായി തിരക്കിൽ ആയിരിക്കും. ശ്രദ്ധ ഒന്ന് മാറിയുമ്പോഴേക്കും ലൈവ് കിസ് അറിയിപ്പ് വരും. കിസ് എന്നുള്ളത് ഉടനെ ഫീഡ്ബാക്കിൽ പോയി ഉത്തരമയക്കും. അപ്പോഴാണ് ലൈവ് കിസ് എന്നത് മാറിപ്പോകുന്നത് എന്ന് തോന്നുന്നു എന്നാണ്. ആ ഒരു പ്രാക്ടിക്കൽ സംഗതിയിൽ എങ്ങനെയാണ് മാറണത് എന്നുള്ളതാണ്. യെസ്,
1: സാജിദ കാലിക്കറ്റ് 3 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ ഉണ്ട് എന്ന് കേൾക്കുന്ന ആളാണെന്നാണ് സഫിയ ആമയൂർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 വർഷമായിട്ട് റേഡിയോ കേൾക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. മുകൾ സുചിറമംഗലത്തെ പോലെ 9 വർഷമായി കേൾക്കുന്ന ആളുകളുണ്ട്. ജമീല വി പി കാളിക്കാവ്,
0: അതിൽ വളരെ നമുക്കതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഒരു ഫീഡ്ബാക്ക് സെറീന ബിൻത് അബ്ദുറഹ്മാൻ ആയിരിക്കും അല്ലേ? റേഡിയോ കേട്ടോ ഇല്ലെന്നുള്ളതല്ല, റേഡിയോ കേട്ടോ എത്ര കാലമായി എന്നുള്ളതല്ല, നമുക്കത് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. യെസ്, റേഡിയോ കൃത്യമായി കേൾക്കുന്നവർക്കും അതിനെ ഫോളോ ചെയ്യുന്നവർക്കും എന്തായാലും മാറ്റങ്ങൾ വരും എന്നുള്ളത് അള്ളാഹുവിന്റെ. യെസ്,
1: ഇപ്പൊ 2 മാസമായിട്ട് ഒട്ടും മുടങ്ങാതെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് പറഞ്ഞു, അബിദക്കാര തുടക്കം മുതൽ. അപ്പൊ ഒരുപാട് ആളുകളുണ്ട്. ഇനി ആരുടെയെങ്കിലും നമ്മൾ വായിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് റീപോസ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് ഇന്നിപ്പോൾ തന്നെ 300 ഫസ്റ്റ് ഫ്രഷ് മെസ്സേജ് 300 പുറത്ത് പോയിട്ടുണ്ട് ഫസ്റ്റ് കാണണം. ഇനി അതല്ലാത്ത ബാക്കി വേറെ ഉണ്ടോ അവിടെ? അപ്പൊ 1000 കണക്കിന് മെസ്സേജുകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലാം ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല.
0: ആരും 100% പെർഫെക്റ്റ് അല്ല, ഷുവർ. പാപികളായ ദോഷികളായ നമ്മൾക്ക് റബ്ബിൻ്റെ അറ്റം ഇല്ലാത്ത കാരണം കൊണ്ട് എല്ലാം പുറത്തു മാപ്പാക്കി തരട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: മാസത്തിലൊരിക്കൽ സ്ഥിരമായി ശരീരം അയക്കുന്ന 13 പേരെ വിജയായി പ്രഖ്യാപിച്ചുകൂടെ? മനാഫ് പാലക്കാഴി.
0: മാസത്തിലൊരിക്കൽ
1: സ്ഥിരമായി ശരീരം അയക്കും?
0: യെസ്, നല്ലൊരു ചോദ്യമാണത്. അതായത് എല്ലാ ദിവസവും അവർ ശരീരം അയക്കും, അങ്ങനെ അയക്കുന്നവരിലെ
1: 13 പേര് മുതൽ കേൾക്കുന്നുണ്ട്. ഓക്കെ, നല്ല നല്ല അഭിപ്രായം. എന്റെ അഭിപ്രായത്തിലേ ഈ ശ്രോതാക്കളുടെ ശരിക്ക് നമ്മൾ അങ്ങനെയുള്ള ഇതിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അവരുടെ നല്ല അഭിപ്രായങ്ങൾ ശേഖരിച്ചിട്ട് അത് നമുക്കൊരു നമ്മുടെ അഡ്മിൻ പാനലിലേക്ക് നല്ല നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് കിട്ടും. റേഡിയോ അതിന്റെ വൈവിധ്യവും അതിന്റെ നന്മയൊക്കെ അതിന്റെ എന്താ പറയാ മികവൊക്കെ നിലനിർത്തുന്നത് പലപ്പോഴും ശ്രോതാക്കളുടെ ഇത്ര നല്ല നല്ല അഭിപ്രായങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഷെഡ്യൂളിലേക്ക് പോണ്ടേ?
0: അതെ,
1: ഷെഡ്യൂളിലാണ്.
0: ഞാനേ ഒരു ഒരു ദിവസം ബൈക്കിൽ ഇങ്ങനെ പോണ സമയത്ത് നമ്മളെ ഈ AI ക്യാമറ ഒക്കെ വന്ന് ഭയങ്കര ന്യൂസ് ഇങ്ങനെ കൊട്ടിപ്പാടി നടക്കുന്ന സമയമാണ്. അങ്ങനെ നിയമപരമല്ലാത്ത രൂപത്തിൽ വാഹനം ഓടിച്ചാൽ ഫൈൻ അടക്കും, ഇപ്പോൾ പിടിക്കാൻ ആളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമയത്ത് ഒരു ഉച്ച സമയമാണ്. അപ്പോൾ വെള്ളിയാഴ്ചയാണ്, അങ്ങനെ ഉച്ചക്ക് പോണ സമയത്ത് ഒരാൾ കൈ കാണിച്ചു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഹെൽമെറ്റ് ധരിച്ചിട്ട് ഞാൻ എപ്പോഴും ഹെൽമെറ്റ് ധരിക്കാറുണ്ട്, പക്ഷേ നിയമം അന്ന് 2 പേർക്കും ഹെൽമെറ്റ് വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പോൾ ഞാൻ നിർത്തി കാരണം ഹെൽമെറ്റിൻ്റെ വിഷയം ആലോചിക്കാൻ കാരണം ഈ പോണ റൂട്ടിൽ എന്തുണ്ട് ക്യാമറ ഉണ്ട്, അപ്പോൾ നമുക്കൊരു ഒരു വേജാറുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ നിർത്തി, ഇയാൾ കയറുന്നതിന് ഒറ്റ മിനിറ്റ് കാരണം. സാധാരണ ഒരാൾ അങ്ങനെ നിർത്തി കിട്ടിയാൽ വേഗം കയറുക ചെയ്യുക, ഒറ്റ വേഗം എന്നാ പോവാന്നാ പറയാം. അപ്പൊ ഒറ്റ മിനിറ്റ് പറഞ്ഞാൽ അയാളെ കയ്യിലുള്ള കവർന്ന് ഹെൽമെറ്റ് എടുത്തിട്ടിട്ട് എന്തെന്ത് ചെയ്തു അഞ്ഞു പോയിക്കൊള്ളു. അപ്പോ പിന്നെ വളരെ അതിന്റെ കൂടെ മുപ്പര് പറഞ്ഞൊരു വാചകം എന്താ വെച്ചാല്, നമ്മളൊരാള് സഹായിക്കാൻ നിന്നിട്ട് അയാൾ അതുവഴി പിന്നെ വേറെ എടുങ്ങാറാവില്ലല്ലോ, ഫൈനും കാര്യങ്ങൾക്കുള്ള സമയമല്ലേ എന്നുള്ള ഒരു ഇതാണുള്ളത്. അപ്പോൾ ഇത് പിന്നെ അയാളുടെ മനസ്സ് ശരിക്ക് നമ്മൾ ഞാൻ കാരണം ഒരാൾ എടുങ്ങാറാവണ്ട, അതും ആരാണ് എന്നെ സഹായിക്കാൻ റെഡിയായ ഒരാൾ, അത് പിന്നെ ഞാൻ കാരണം അയാൾ ബുദ്ധിമുട്ടാവരുന്നുള്ള വളരെ പിന്നെ ശുദ്ധമായ നല്ലൊരു ഒരു മനസ്സിൻ്റെ ഒരു ഒരു അനുഭവം ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പല ആളുകളും അന്ന് കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ മൈൻഡ് സെറ്റിൽ ഇങ്ങനെ ഇത്തരം സമയങ്ങളിൽ പ്രതികരിക്കുകയും സംഗതികളൊക്കെ ഉണ്ടാവും. പക്ഷേ
1: നടന്നിട്ടേ മതി,
0: അതാണ്
1: എന്ന് ചിന്തിക്കുന്ന ആളുകൾ.
0: യെസ്, പിന്നെ ശരിക്ക് ഈ പിന്നെ വിഷയത്തിൽ നമ്മൾ ഈ ഒരു അനുഭവം ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഇടപഴകുന്ന ഏത് മേഖല ആവട്ടെ എൻ്റെ പ്രസൻസ് കൊണ്ട് വേറെ ആർക്കും ഒരു ഒരു എടുങ്ങറില്ല അത് ആരാവട്ടെ, നമ്മളെ സഹായിക്കുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ, ആർക്കും ഒരു പ്രശ്നമില്ല എന്നുള്ള രൂപത്തിൽ
1: നമ്മള് ശരിക്കും ഇതുപോലെ കുറെ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഒരു വലയത്തു നിന്ന് എല്ലാവരും നമ്മളെപ്പോലെ തന്നെയാണ് ചിലപ്പോൾ വിചാരിക്കും. നമുക്ക് കുറെ ന്യൂനതകൾ നമുക്കറിയാലോ. നമ്മൾ കാണുന്ന ചില ആളുകളുടെ, നമ്മുടെ സർക്കിളിലെ ചില ആളുകളെ വെച്ചിട്ടായിരിക്കും മൊത്തം ആളുകളെ നമ്മൾ വിലയിരുത്തുക. അപ്പം നമ്മുടെ സർക്കിളിലെ ആളുകളിൽ കുറച്ച് മോശമാണെങ്കിൽ നമ്മൾ എല്ലാവരെയും അങ്ങനെ മോശമായിട്ട് കാണും. നമ്മൾ കണ്ടതും പരിചയപ്പെട്ട ആളുകളൊക്കെ നമ്മളെ പറ്റിച്ചവരും ചതിച്ചവരും അങ്ങനെയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഈ ആൾക്കാരൊന്നും ശരിയല്ല, മോശമാണ് എന്നുള്ളൊരു ഒരു പ്രഡിക്ഷനിലേക്ക് പലപ്പോഴും നമ്മളെത്തും. എന്നാൽ നമ്മളുടെ സർക്കിൾ നമ്മൾ കൂട്ടുമ്പോഴാണ് നമുക്ക് മനുഷ്യനിൽ ഒരുപാട് നന്മകളുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ സർക്കിൾ കൂട്ട ആളുകളേക്ക് ഇപ്പോൾ ഒരു ഒറ്റ ഉദാഹരണമാണ്. പിന്നെ ഈ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കൊറോണൻ്റെ ഒരു സമയമാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്കൂളിലേക്ക് പോരുകയാണ്. അപ്പോൾ മോന് ഭയങ്കര ആഗ്രഹമുണ്ട് എൻ്റെ കൂടെ അങ്ങോട്ട് സ്കൂളിലേക്ക് പോരണമെന്നുള്ളത്. അപ്പോൾ അവന് ബാക്കലുണ്ട്. അപ്പം ഇങ്ങനെ പോകുന്ന ഏകദേശം അരി കൂട് കഴിഞ്ഞ സമയത്താണ് കുറച്ചും കഴിഞ്ഞപ്പോൾ വണ്ടി പെട്ടെന്ന് ഓഫായി. അപ്പം പെട്രോൾ ഞാൻ ആലോചിച്ചില്ല, അന്ന് മീറ്റർ വർക്ക് ചെയ്തിരുന്നില്ല.
0: ഓ,
1: അപ്പോ ശേടാ, ഇനിയിപ്പോ ഇനി മോനെയും കൊണ്ട് അവിടെ നിർത്തിയിട്ട് എന്താ പിന്നെ ചെയ്യുക? അവിടെ ഒന്ന് പെട്രോൾ, അപ്പൊ ഒന്ന് പെട്രോൾ പമ്പൊന്നും അവിടെ തൊട്ടടുത്തില്ല, പിന്നെ കുറെ ഇങ്ങോട്ട് പോരണം. ഇനിയിപ്പോ ഇത് ഉന്തി മറ്റത് പണ്ടേ നമുക്ക് ഈ ബൈക്ക് പോകുന്ന ആളുകൾക്ക് ഒറ്റക്കാണെങ്കിലും നമുക്കുള്ള എക്സ്പീരിയൻസ് എന്താണ്, ഉന്തി നമ്മൾ ഇവിടെ എത്തും.
0: പക്ഷെ
1: മോനും കൂടി ഉണ്ടാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഞാൻ അത് ഇങ്ങോട്ട് ആലോചിക്കാൻ നിൽക്കുമ്പോഴേക്കും ട്ടപ്പുറത്ത് നിന്ന് ഒരാൾ ഓടി എടുത്ത് കയറുണ്ട്, എണ്ണ കഴിഞ്ഞ് വെച്ച് പറഞ്ഞാൽ എണ്ണ കഴിഞ്ഞ് ഒറ്റ മിനിറ്റോടെ അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ അന്ധം വിട്ടിങ്ങനെ ഇയാളിപ്പോൾ എന്തത് അറിഞ്ഞ് വന്നവർ, എന്നിട്ട് അയാളെ വീട്ടിൽ ഓടി, അയാൾ വീട്ടിൽ ഓടിയിട്ട് വീട്ടിൽ പോയിട്ട് അയാൾ എന്ത് ചെയ്തു, പിന്നെ ഒരു കുപ്പിയായിട്ട് വന്ന്, ഒരു കുപ്പിയായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ്, കുപ്പിയായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ് അയാളെ ബൈക്കായിട്ട് വരാം, എന്നിട്ട് എന്നോട് പറയാണ് ഇനി എൻ്റെ ബൈക്ക് നിങ്ങൾ എടുത്തോളി, കുറച്ചാണ് പോയിട്ട് അവിടെ ഉണ്ടാവും പെട്രോൾ പമ്പ് ഉണ്ടാവും, ഞാൻ വണ്ടിൻ്റെ അടുത്ത് ഇവിടെ നിന്നോളാം, മോനെ കൂട്ടണോ? അപ്പോൾ ആ മോനെ, അപ്പോൾ ഒറ്റ അപരിചിതനായിരുന്നു, നമ്മൾ മോനെ കൂട്ടി പോയിക്കോളി വണ്ടി ഉടച്ചോളി. എന്നിട്ട് ഞാൻ ആ വണ്ടി എടുത്ത് പോയി അവിടെ നിന്ന് പെട്രോൾ നിറച്ച് തിരിച്ചു വന്നപ്പോൾ അയാൾ ആ ഓക്കെ അല്ലേ വണ്ടി എടുത്ത്. ഞാൻ അന്തം വിട്ട് ഇങ്ങനെ പോയി, എന്തിനിപ്പോൾ അയാൾ അങ്ങനെ സഹായിക്കണത്? നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷിച്ച് കണ്ടെത്തി ഞാനിങ്ങനെ ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ, നമ്മളെ വണ്ടി എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചില
0: അങ്ങോട്ട് ചോദിക്കുക,
1: അങ്ങോട്ട് ചോദിക്കും. ഇത് അങ്ങോട്ട് പോലും ചോദിക്കാതെ സാഹചര്യം കണ്ട് റോഡിൻ്റെ അങ്ങേ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നിട്ട് എണ്ണ കഴിഞ്ഞ് തോന്നുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് ഒരു ചിലപ്പോൾ ഒരു 5 മിനിറ്റ് നടക്കണം വീട്ടിൽ. വീട്ടിൽ പോയിട്ട് ബൈക്ക് എടുത്ത് വരികയാണ്, ഒരു കുപ്പിയും കൊണ്ടുവരികയാണ്. അപ്പോൾ അത് ഇത് പറഞ്ഞ പോലെ പിന്നെ അയാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നെ അയാൾ കണ്ടിട്ടില്ല,
0: അല്ലാതെ മുമ്പ് തീരെ കണ്ടിട്ടില്ല,
1: അതിൻ്റെ മുന്നും തീരെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ കുറേ മനുഷ്യന്മാരുണ്ടാവും. അപ്പം അതെന്താന്ന് ചോദിച്ചാൽ നമുക്കും അങ്ങനെ ആവാൻ പറ്റണത്, ഞാൻ ചിലപ്പോൾ ആലോചിക്കും നമുക്ക് ഒരു ഒരു കണ്ടീഷനും ഇല്ലാതെ,
0: അതാണ് അതാണ് അൺകണ്ടീഷൻ
1: അൺകണ്ടീഷണലായിട്ട് ആളുകൾക്ക് ആ ആളുകളെ പിന്നെ കാണണമെന്നില്ല എന്നും കാണുന്ന ആളുകൾക്ക് അപ്പം അവിടെ ഒരു സ്വാർത്ഥത ഉണ്ടാവും, ആ അയാൾ എന്നെ സഹായിച്ച ആളെന്നെ ഇടക്കൾക്ക് തോന്നിക്കോട്ടെ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ വരാമല്ലോ.
0: ഇത് തീരെ
1: ഒരു ചാൻസ് ഇല്ലാത്ത ആളുകൾക്ക് സഹായം കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒന്നുമില്ല.

0: നമുക്ക് ലഭിക്കുന്നത് എന്നാലോചിച്ചാൽ മനസ്സിന് വല്ലാത്തൊരു സുഖമാണെന്ന് ജംഷീന പി മേപ്പാടി. നല്ലൊരു മെസ്സേജ് അല്ലേ?
1: ഏ മാഷാല്ലാ, വളരെ നല്ല ചിന്തിക്കേണ്ട ഒരു ആംഗിളാണത്. നമ്മൾക്ക് ഒരു സഹായം കിട്ടുക എന്നുള്ളത്, അല്ലാതെ ഒരിക്കലും കൂലി കിട്ടാനുള്ള അവസരമാണല്ലോ.
0: മാഷാല്ലാ 6 വർഷത്തോളമായിട്ട് കൂടെയുണ്ട്, ലൈവ് തുടങ്ങിയത് മുതൽ എന്ന് കേൾക്കാറുണ്ട് റുബീന താനൂരിൽ നിന്ന്.
1: സീനത്ത് പി ചാലിയം, എന്റെ അനിയത്തിയാണ് എനിക്ക് പീസ് റേഡിയോ പരിചയപ്പെടുത്തി തന്നത്. അതിനുശേഷം എല്ലാ ദിവസവും കേൾക്കാൻ ശ്രമിക്കും. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രം അപൂർവമായിട്ട് നിർത്തിയിട്ടുള്ളൂ. അധിക ദിവസവും വൈബ്സ് വരെ കേൾക്കാറുണ്ട്. പീസ് റേഡിയോ കേട്ടിട്ടില്ലെങ്കിൽ അന്ന് വല്ലാത്തൊരു നഷ്ടമാണ്. ഇത് കേട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എന്നും നിലനിർത്തി തരാനും ജീവിതം നല്ല രീതിയിലാകാനും പഠിച്ചവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതിനോട് ചേർന്ന് മരണത്തിന് ശേഷം നമ്മളെല്ലാവരും ജന്നത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാൻ പഠിച്ചവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.
0: നമ്മുടെ മറ്റൊരു ശ്രോതാവ് അറിയിച്ചിട്ടുള്ളത്, മനസ്സിൻ്റെ വേദനകൾ അള്ളാഹുവിന് മാത്രമേ അറിയൂ, ആരോടൊന്നും തുറന്നു പറയാറൊന്നുമില്ല. ഒരു ഭാര്യയുടെ മനസ്സ് മനസ്സിലാക്കാത്തിടത്തോളം, ഭർത്താവ് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവൾ അനുഭവിക്കുന്ന വേദനകൾ സൃഷ്ടിച്ച പടച്ചവനോട് മാത്രമേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാനും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഭർത്താവിന് അങ്ങനെ ഒരു അവസ്ഥ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ശ്രോതാവ് അറിയിച്ചത്. പ്രാർത്ഥിക്കാം നമുക്കല്ലേ.
1: ടീച്ചേഴ്സ് കോൺഫറൻസിൽ അൺലേൺ കോഴ്സ് എൻറോൾ ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പി ആർ ഡൗൺലോഡ് ചെയ്ത് അൺലേൺ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചർ പി ആർ ഡൗൺലോഡ് ചെയ്ത് കേൾക്കാൻ തുടങ്ങി. ഫിസ് റേഡിയോ ഡൗൺലോഡ് ചെയ്ത് കേൾക്കാൻ തുടങ്ങി. ഇപ്പോൾ രാവിലത്തെ ലൈവിലും ഉണ്ടാവാറുണ്ട്. ഇന്നലെ എന്നോട് പറഞ്ഞു നല്ല രസമുണ്ടല്ലേ കേൾക്കാനെന്നാണ്. ഷാദിയ ബിൻത് അബ്ദുള്ളയാണ് ആ വിവരം ഷെയർ ചെയ്തത്.
0: ഞാൻ തുടക്കം മുതൽ കേൾക്കലുണ്ട്. എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് പരിചയപ്പെടുത്തിയത്. അന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇന്ന് ഇതല്ലാതെ ജീവിതമില്ല എന്നുള്ളൊരവസ്ഥയായി പോയി. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ സാധിച്ചു. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫസീല അനസ് മൂവാറ്റുപുഴ.
1: യെസ്, അസ്സലാമു അലൈക്കും. റേഡിയോ കിട്ടിയത് മുതൽ ഒപ്പമുണ്ട്. വീട്ടിലൊരിക്കലും ഒറ്റക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ നെഗറ്റീവ് ചിന്തയുടെ ഒരു കൂടാരമായിരുന്നു. ഒരുപാട് ക്ലാസ് കേട്ട് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ അൽഹംദുലില്ലാ പോസിറ്റീവ് ചിന്തയാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമെന്നാണ് സമീറ ഏറിയാട് പറയുന്നത്. മാഷാല്ലാ.
0: നമ്മളിങ്ങനെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യന്മാർ അവർ അനുഭവം പങ്കുവെക്കുകയാണ്. റസാഖ് കെ പി നിലമ്പൂരിൽ നിന്നും എൻ്റെ ഒരു അനുഭവം. ഒരാൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി തള്ളി പോവുകയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി, പെട്രോൾ കഴിഞ്ഞോ? അപ്പോൾ അയാളൊന്നും മിണ്ടാതെ പോയി. അത് നമുക്കൊരു പരിഹാസമായി. അവിടെ അടുത്ത് തന്നെ ഒരു കടയിൽ പെട്രോൾ ഉണ്ടാകാറുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചിരുന്നത്.
1: അപ്പോ
0: അയാൾ മൈൻഡ് ചെയ്തില്ല. അപ്പൊ അങ്ങനെയും ചില ആൾക്കാരുണ്ടാവും, അത് നമ്മൾ മനസ്സിലാക്കണം. അന്നാസ് അജനാസ്.
1: ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക് ഒന്ന് പോയി വരാം അല്ലേ.
0: ഓക്കെ,
1: സൂറത്തു യാസീനിലെ 33 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. 2507 എപ്പിസോഡാണ് നമ്മൾ ഇൻഷാല്ലാ കേൾക്കാൻ പോണത്.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ തന്നെ അതിലേക്ക് ഇങ്ങനെ ലയിച്ചു പോലേ. വാട്സപ്പിൽ വരുന്ന ഒരു ഖുത്ബ പ്രഭാഷണങ്ങളുടെ ലാസ്റ്റ് വരുന്ന പീസ് റേഡിയോയുടെ ഒരു പരസ്യമുണ്ട്. പീസ് റേഡിയോയുമായി പരിചയപ്പെടാൻ കാരണം ഇങ്ങനെയൊരു സംഭവം, സംരംഭം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് കേട്ട പ്രസംഗം തന്നെ ഒരുപാട് തവണ കേൾക്കുകയായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ല ഇതിൻ്റെ പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന കലാർഹമായ പ്രതിഫലം നൽകട്ടെ എന്നാണ് അബ്ബാസ് ചേലക്കോട്.
1: ഒരു അൺലേൺ കിട്ടുന്നില്ല എന്നൊരു ഒരു വിഷയമുണ്ട്. നമ്മൾ മുമ്പ് ലൈവിൽ വന്നപ്പോഴും

0: രണ്ടാളുകൾ ചോദിച്ചിട്ടുണ്ട്, അൺലേൺ എന്താണ് കിട്ടാത്തത്, അതിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അതിൻ്റെ പിന്നെ പ്രൊമോ കോഡ്, ജോയിൻ ചെയ്യാനുള്ള കോഡ് ടീച്ച് എന്നുള്ളതായിരുന്നു. TEACH ക്യാപിറ്റൽ ലെറ്ററിൽ TH, ടീച്ച് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും.
1: യെസ്.
0: അപ്പോൾ അതിൽ പിന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് അല്ലേ, ടീച്ചേഴ്സിനാണ് ആ ഒരു ഭാഗം ശരിക്കും കാര്യമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അവരെന്തായാലും എല്ലാവരും ജോയിൻ ചെയ്യുക, പ്രത്യേകമായിട്ടും അതിൽ കേട്ട് തുടങ്ങുക ക്ലാസ്സുകൾ.
1: പുതുതായി കേൾക്കുന്ന ആളുകൾ, ടീച്ചേഴ്സ് കോൺഫറൻസിൽ നിന്ന് റേഡിയോ പരിചയപ്പെട്ടിട്ട് ഇന്ന് കേൾക്കുന്ന ആള് മഹാന്മാരുണ്ടെങ്കിൽ വേഗമെന്ന് കമന്റ് ചെയ്യട്ടല്ലേ.
0: നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകൾ ഉണ്ടാകും എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യമാണ് അത്, മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ.
1: ശരിയാണ്,
0: മാഷാല്ലാ. സൽമ ഫറൂഖ് ആണ് ആ ഒരു വളരെ അല്ലേ, എല്ലാവരുടെ ജീവിതത്തിലും ചിലപ്പോൾ അനുഭവം ഉണ്ടാവും.
1: നമ്മളുടെ സഹായം പറ്റിയവരാണ് നമുക്ക് ഏറ്റവും ശത്രുവായി വരാറുള്ളത്. പക്ഷേ നമ്മൾ സഹായം ചെയ്യുമ്പോൾ അൺകണ്ടീഷനായി ചെയ്യുക, അപ്പോൾ പിന്നെ പടച്ചോൻ്റെ റബ്ബൻ്റെ സഹായം കിട്ടും, അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടി വരില്ല. അൻവർ എൻ്റെ മുട്ടിൽ വയനാട്.
0: ഈ മുനീർച്ചമ്മനാണ്, മുനീർച്ച പറഞ്ഞതേ പീസയുടെ ഉദ്ഘാടനത്തിന് ഞാൻ ജിദ്ദയിലാണുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് ആരിസ്മിൻ സലീം ജിദ്ദയിൽ വന്നിരുന്നു. ആ തുടക്കം മുതൽ ഞാൻ റേഡിയോ കേൾക്കുന്നതാണ്, അപ്പം 2016 മുതൽ അല്ലേ.
1: യെസ്
0: യെസ് മാഷാല്ലാ.
1: ഒരു മനുഷ്യനിങ്ങനെ ജീവിച്ച് ജീവിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാലം ശരീരത്തിലാകെ വരഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, വാർദ്ധക്യം. അതേക്കുറിച്ചാണ് ഷക്കീർ ഉമ്മർ അഗലാഡ് എഴുതിയ കുറച്ച് വരികളുണ്ട്. ചുളിവ് വീണ കരങ്ങൾ,
0: ഓ
1: ജീവിതത്തിൻ്റെ മുക്കിലും മൂലയിലും നടന്നു തീർത്ത കട്ടതയുടെ പാതകൾ, ചുളിവ് വീണ കൈകാലുകളുണ്ട് അനുഭവങ്ങളുടെ ദുരിതപ്പാടുകൾ, വെളിച്ചമേകിയ നേർവഴി പുണ്യങ്ങൾ എന്ന് ഇരുട്ടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിയോ. തണൽമരങ്ങൾ ഒരുക്കിയ മടിത്തട്ടിൽ സ്നേഹത്തിൻ്റെ നിറകുടമായി നമ്മെ വളർത്തിയവർ, നമ്മെ മാറോടണച്ചു പുതച്ച പുണ്യജന്മങ്ങൾ മറഞ്ഞു പോകും മുൻപേ വാൽത്തിലെത്താൽ അണച്ചു പിടിക്കണം നാം. നാളെ വാർദ്ധക്യത്തിൻ്റെ ഏകാന്തതയിൽ ഒറ്റപ്പെടുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാം, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ആ നിഷ്കളങ്കമായ മോണകാട്ടിയുള്ള പുഞ്ചിരിയും താരാട്ടിൻ്റെ മടിത്തട്ടും ഓർക്കാം. നാളെയുടെ ഇരുട്ട് നിറഞ്ഞ പാതകൾ താണ്ടുമ്പോൾ ആ ജന്മസുഹൃതങ്ങളുടെ ഓർമ്മത്തണലിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം.
0: ശരിക്ക് മാഷാല്ലാ, ആ ഒരു എഴുത്ത്, ഇതുപോലുള്ള എഴുത്തുകൾ നേർപ്പത്തിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യണ്ടല്ലേ. അപ്പം നമ്മളെ പിന്നെ സുമയ്യ അർശൽ തിരൂർ അഭിപ്രായപ്പെട്ട സംഗതി, ദിവസവും ഒരാൾക്ക് ഒരു സേവനം ചെയ്യാനായാൽ അത് വലിയ അനുഗ്രഹമായി നാം കാണണം, അതിനുവേണ്ടി നാം പരിശ്രമിക്കണം. ഒരു ദിവസം ഒരാളെയെങ്കിലും എനിക്ക് സഹായിക്കണം എന്നുള്ള സംഗതി. അതിൻ്റെ കൂടെ തന്നെ ആരിഫ കാക്കേങ്ങാട് പറഞ്ഞത്, എൻ്റെ ഉമ്മയാണ് പി സി റേഡിയോ രാവിലെ തന്നെ ഓൺ ചെയ്യുന്നത്, എല്ലാ ദിവസവും കേൾക്കും, പ്രാർത്ഥനകൾ മറ്റുള്ളവർ കൂടി പറഞ്ഞു തരും, എല്ലാ മാസവും തുടങ്ങി ചെയ്യാറുണ്ട്, 75 വയസ്സായി പ്രാർത്ഥന ഉണ്ടാവണം എന്നുള്ളത്. മാഷാ അല്ലാ, വളരെ നല്ലൊരു മാതൃകയാണ് അതിൽ നമ്മൾ കാണുന്നത്. യെസ്.

0: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 4:58. ഇനി ഓർമ്മയാണ്.
1: ഓർമ്മ എന്നുള്ളത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവില്ലേ? പേര് കേൾക്കുമ്പോൾ യെസ്, ഓർമ്മ എന്നുള്ളത് നമ്മുടെ പീസ് റേഡിയോയിലെ വളരെ നേരത്തെ തന്നെയുള്ള ഒരു പ്രോഗ്രാമാണ്. ഓർമ്മ എന്നുള്ളത് നമ്മുടെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന, പ്രത്യേകിച്ചും പഴയ ഇസ്ലാഹി കേരളത്തിൻ്റെ പഴയ നമ്മുടെ പണ്ഡിതന്മാരെക്കുറിച്ചും അവരുടെ ജീവിത ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 6:05 ആ ഒരു പ്രോഗ്രാം നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 6:05, പിന്നെ 24 മണിക്കൂറും റിവൈൻഡിൽ നമുക്ക് കേൾക്കാം. മുബാറക് ബിൻ ഉമർ, ഷെരീഫ് കാര, ജാബിർ ചാലിയും എന്നിവരാണ് പ്രധാനമായിട്ടും അതിലെ ആങ്കർമാരായിട്ടുണ്ടായിരുന്നത്.
0: ഇപ്പോൾ യെസ് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് ഓർമ്മയെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. ചില ഓർമ്മകൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കാനുള്ളത്.
1: അതെ,
0: ഇപ്പം നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന മർഹൂം കെ എം മൗലവിയുടെ ഫത്വകൾ, എം കെ കുമരനെല്ലൂർ എഴുതിയ രചനയുടെ, പ്രത്യേകിച്ച് കെ എം മൗലവി സ്മാരക ഗ്രന്ഥം എന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അതിൻ്റെ ശബ്ദാഖ്യാനമാണ് കേൾക്കുന്നത്. ഓർമ്മയിൽ ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: എഴുത്ത് എം കെ കുമരനെല്ലൂർ. ലേഖനത്തിൻ്റെ തുടർച്ച. ചാവടി യന്ത്രത്തിനെ സംബന്ധിച്ച് പൊന്നാനി താലൂക്ക് പൊന്മുണ്ടം വംശം ദേശത്ത് എം കോമു സാഹിബ് ചോദിച്ച ചോദ്യവും അതിനുള്ള പണ്ഡിതോചിതവും കാര്യമാത്ര പ്രസക്തവുമായ മറുപടിയും 1936 മാർച്ച് മാസത്തിലെ അൽ മുർഷിദ് 2nd പുസ്തകം 2nd ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1936 മെയ് മാസത്തിലെ 2nd പുസ്തകത്തിലെ 4th ലക്കത്തിൽ, അൽ മുർഷിദ് 1st ലക്കം 10th പുസ്തകത്തിലും ഖുർആൻ ഭാഷ്യത്തെക്കുറിച്ച് ടി ഉബൈദ് സാഹിബിൻ്റെ 2nd ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടിയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിർക്കൽ, മുഹൈക്കിസ് എന്നിവർക്കയച്ച കത്തുകളിൽ എഴുതിയിരുന്ന ഖുർആൻ വാക്യങ്ങളെക്കുറിച്ച് ചില പണ്ഡിതന്മാർക്ക് സംശയമുണ്ടെന്നും ആ കത്തെഴുതിയ കാലത്ത് പ്രസ്തുത ഖുർആൻ ആയത്തുകൾ അവതരിച്ചിട്ടില്ലെന്നും മറ്റും പറയുന്നതിനെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇമാം നവവിയുടെ ഷറഹ് മുസ്ലിമും സഹീഹുൽ ബുഖാരിയും ഇബ്നു ഹജറിൻ്റെ ഫത്വയും ഉദ്ധരിച്ചുകൊണ്ട് മൗലവി സാഹിബ് നൽകിയ മറുപടി തൻ്റെ അപാരമായ പാണ്ഡിത്യത്തെ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നുണ്ട്. നമസ്കാരശേഷം നമ്മുടെ നാടുകളിൽ നടന്നുവരാറുള്ള കൂട്ടുപ്രാർത്ഥനയെക്കുറിച്ച് 14/5/1936 സി അബ്ദുറസാഖ് സാഹിബ് ഉദുമ ചോദിച്ച ചോദ്യവും മറുപടിയും 1936 ജൂൺ മാസത്തിലെ അൽ മുർഷിദിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മർഹൂം മൗലവി സാഹിബിന് ഹദീസിലും ഉസൂലുൽ ഹദീസിലുമുള്ള അപാരമായ പാണ്ഡിത്യം അവിടെയും പ്രകടമാണ്. ഇതേ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ പത്രാധിപത്യത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും പുറപ്പെടുന്ന അൽ ഇർഷാദ് 1st പുസ്തകം 10th ലക്കത്തിലും 2nd പുസ്തകം 1, 2 ലക്കങ്ങളിലും കൂടി പൂർണ്ണമായി വിവരിച്ചിട്ടുണ്ടെന്നും അൽ മുർഷിദിലെ പ്രസ്തുത ചോദ്യകർത്താവിനെ മൗലവി സാഹിബ് ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് താലൂക്ക് മധൂർ അംശം മുട്ടത്തൊടി ദേശത്ത് എൻ മൊയ്തീൻ കുഞ്ഞ് മുക്രി എന്ന മാന്യൻ, അവിടങ്ങളിലെ പള്ളികൾ ഖിബിലയ്ക്ക് നേരെയല്ലാത്തതിനാൽ പൊളിക്കേണ്ടതുണ്ടോ എന്നും പലിശ വാങ്ങുന്ന ആളെ ഇമാമത്ത് നിർത്താമോ എന്നും മറ്റുമുള്ള ചോദ്യങ്ങൾക്കുള്ള വിദഗ്ധമായ മറുപടി 1936 സെപ്റ്റംബർ മാസത്തെ അൽ മുർഷിദിലുണ്ട്. മൗലവി സാഹിബിന് ഇൽമുൽ മീഖാത്തിലുള്ള അഗാധമായ പാണ്ഡിത്യമറിയാൻ ആഗ്രഹമുള്ളവർ അതൊരാവർത്തി വായിക്കേണ്ടത് തന്നെയാണ്. 1936 ഒക്ടോബർ മാസത്തിലെ അൽ മുർഷിദ് 2nd പുസ്തകം 9th ലക്കത്തിൽ മുഹമ്മദ് കണ്ണ് എന്നൊരാൾ ഉദുമ അബ്ദുറസാഖ് സാഹിബ് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് അൽ മുർഷിദ് 2nd പുസ്തകം 2nd ലക്കത്തിൽ മൗലവി സാഹിബ് നൽകിയ മറുപടിയെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് 1936 നവംബർ മാസത്തിലെ അൽ മുർഷിദ് 2nd പുസ്തകം 10th ലക്കത്തിൽ ഇബ്നുൽ ഖയ്യൂം ഷാത്തിബി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുതലായവരുടെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നൽകിയ മറുപടി വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതേ ലക്കത്തിൽ തന്നെ അമുസ്ലിങ്ങൾക്ക് സലാം ചൊല്ലുന്നതിനെ പറ്റിയും മറ്റും പാനൂരിൽ നിന്നും സി സി കുഞ്ഞുമൂസ സാഹിബ് 29/6/1936 ചോദിച്ച ചോദ്യവും മറുപടിയും ഉദ്ധരിച്ചിട്ടുണ്ട്. നമസ്കാരത്തിൽ കൈകെട്ടുന്നതിനെക്കുറിച്ച് അൽ മുർഷിദ് തുടർന്നുള്ള ലേഖനത്തിൽ ടി കെ മുഹമ്മദ് കുഞ്ഞി ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയും വിശദീകരിച്ചിട്ടുണ്ട്. കാസർഗോഡിനടുത്ത തുരുത്തി എന്ന സ്ഥലത്ത് നിന്ന് 1963 തൗബയുടെ അർത്ഥത്തെക്കുറിച്ചും അതിൻ്റെ വിശദീകരണത്തിനാവശ്യപ്പെട്ടുകൊണ്ടും ടി മുഹമ്മദ് കുഞ്ഞി സാഹിബ് ചോദിച്ച ചോദ്യത്തിന് അൽ മുർഷിദ് 2nd പുസ്തകം 12 ലക്കത്തിൽ വളരെ വിശാലവും വ്യക്തവുമായ രീതിയിൽ മൗലവി സാഹിബ് മറുപടി നൽകിയിട്ടുണ്ട്. മർഹൂം മൗലാന കെ എം മൗലവി സാഹിബിൻ്റെ ഏതാനും ചില ഫത്വകളെ സംരക്ഷിച്ച വിവരങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. മൗലവി സാഹിബിൻ്റെ പത്രാധിപത്യത്തിൽ നടന്നിരുന്ന അൽ ഇർഷാദിനും അൽ ഇസ്ലാഹിനും ദീർഘായുസ്സുണ്ടായിരുന്നില്ല. ഒരു അഭയാർത്ഥിയായി കൊടുങ്ങല്ലൂരിൽ താമസിച്ചിരുന്ന അവസരത്തിൽ അദ്ദേഹം ചെയ്ത മഹാസേവനങ്ങളായിരുന്നു അൽ ഇർഷാദും അൽ ഇസ്ലാഹും. മർഹൂം സിദി സാഹിബിൻ്റെ പിതാവിനെപ്പോലെയുള്ള ചില സമുദായ സേവകന്മാരുടെ ഉദാരമായ സഹായം കൊണ്ടായിരുന്നു ആ രണ്ടു മാസികകളും കുറച്ചുകാലമെങ്കിലും നടന്നത്. സമുദായത്തിൽ നിന്ന് വേണ്ട പോലെ സഹായ സഹകരണങ്ങൾ ലഭിക്കാത്തതിനാൽ അൽ മുർഷിദും നിർത്തേണ്ടി വന്നു. ഈ പറഞ്ഞ മാസികകൾ തുടർന്ന് വന്നിരുന്നുവെങ്കിൽ പരേതന്റെ വളരെയധികം ഫത്വകൾ പ്രസിദ്ധീകരിക്കപ്പെടുമായിരുന്നു. നമ്മുടെ നാട്ടിലെ പ്രധാന ഉൽപ്പന്നമായ തേങ്ങയ്ക്ക് സകാത്ത് കൊടുക്കണമെന്ന് പറയുന്നവരോ കൊടുക്കുന്നവരോ ഉണ്ടായിരുന്നില്ലെന്നും ഇപ്പോൾ കൊടുക്കൽ നിർബന്ധമാണെന്ന് ചിലരും ആ വാദത്തെ എതിർക്കുന്ന മറ്റു ചിലരുമുണ്ട്. തേങ്ങയ്ക്ക് സകാത്ത് നിർബന്ധമാണെങ്കിൽ അതിൻ്റെ നിസാബ് തോത് എത്രയെന്നും പ്രസ്തുത വിഷയത്തിൽ വ്യക്തമായ മതവിധി ആവശ്യപ്പെട്ടുകൊണ്ടും വടകരക്കടുത്ത വില്യാപ്പള്ളി പറമ്പിൽ എം കെ അഹമ്മദ് സാഹിബ് ചോദിച്ച ചോദ്യത്തിന് അൽ ഇത്തിഹാദ് 1:7 ചുക്ക് കുരുമുളക് മുതലായവയ്ക്കും തേങ്ങയ്ക്കും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്നും ഖുർആൻ ഹദീസ് എന്നീ ലക്ഷ്യങ്ങളും തുഹഫ ഷറഅ് മുഅദ്ദബ് ഫതുൽ ബാരി ഫതുൽ റബ്ബാനി എന്നീ മഹൽ ഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടും മൗലവി സാഹിബ് നൽകിയ മറുപടികൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. തേങ്ങ കവുങ്ങ് മുതലായ ഫലവൃക്ഷങ്ങളിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ എടുക്കാൻ വേണ്ടി ഒരു കൊല്ലത്തേക്കോ മറ്റോ പാട്ടത്തിന് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് പറയപ്പെടുന്നുവെന്നും ഫലങ്ങളുടെ ഗുണം വെളിവാകുന്നതിന് മുമ്പ് വിൽപ്പന നടത്തുന്നതിൻ്റെ വിധി എന്താണെന്നും ലക്ഷ്യസഹിതം ഉത്തരം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അബ്ദുസ്സലാം ബിൻ മുഹമ്മദ് സാഹിബ് 1954 March 23 ചോദിച്ച ചോദ്യത്തിന് 1954 അൽ ഇത്തിഹാദ് 1 മറുപടി നൽകിയിട്ടുണ്ട്. അങ്ങനെ മൗലവി സാഹിബിൻ്റെ അഗാധ പാണ്ഡിത്യം എവിടെയും ശ്രദ്ധേയമായിരുന്നു.

0: ഇട്ടത് ഓർമ്മ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. മുബാറക് ബിൻ ഉമർ ഷെരീഫ്, അതുപോലെ ഉമർ ഷെരീഫ് കാര, ജാബിർ ചാലി, ഇവരൊക്കെയാണ് അതിലെ പ്രധാന ആങ്കർമാരായിട്ടുണ്ടാവാറ്. ഇന്നതിൽ കെ മൗലവി സ്മാരക ഗ്രന്ഥം എന്ന കെ എം മൗലവിയുടെ ഫത്വകളിൽ നിന്നും എം കെ കുമരനെല്ലൂരിൻ്റെ രചനയിലുള്ള അതിൻ്റെ ശബ്ദാഖ്യാനമാണ് അബ്ദുൽ സമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ ഓർമ്മ കേട്ട് കഴിഞ്ഞത്.
1: യെസ്,
0: നമുക്ക് നമ്മുടെ ഫീഡ്ബാക്കിലേക്കൊന്ന് വായിക്കാം.
1: മുംതാസ് കാസർഗോഡ് പറഞ്ഞത്, 10 വർഷമായി ഞാൻ കേൾക്കുന്നുണ്ട്, കാസർഗോഡ് വിചാരം എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന്. നമ്മൾക്ക് ഒരു പിന്നെ ഒരു എക്സിബിഷൻ, ഞാൻ കിടിലൻ എക്സിബിഷൻ ഉണ്ടായിരുന്നു അന്ന്. കുറച്ചുകൂടി ടെക്നിക്കലി അല്ലേ അപ്ഗ്രേഡ് ചെയ്ത സമയത്തുള്ള എക്സിബിഷനാണ് അന്ന്. സാലവേഷൻ പോലത്തെ അതിൽ കുറേ പേർക്ക് പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നാണ് കിട്ടിയതാണ് മഷാല്ല. അപ്പം ശരിക്ക് ഇതിൽ കൂടെ പറയാനുള്ള സംഗതി, നമുക്ക് കിട്ടിയതൊക്കെ പല ആളുകളും ഓർമ്മ പങ്കുവെക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ വഴി കുറെ ആളുകൾക്ക് ഓർമ്മ പങ്കുവെക്കാൻ കഴിയണം. അങ്ങനെ ഇന്ന വീട്ടിൽ വിരുന്ന് പോയപ്പം, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ വിരുന്നാർ വീട്ടിലേക്ക് വന്നപ്പം, അപ്പോഴൊക്കെയാണ് കിട്ടിയെന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം.
0: തുടങ്ങിയ കാലം മുതലേ കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് എനിക്കൊരു നഷ്ടമായി തോന്നാറുണ്ട്. ഇപ്പോൾ 3 വർഷമായിട്ട് ചില സാഹചര്യത്തിൽ ലൈവ് കേൾക്കാൻ പറ്റാറില്ല. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഫീഡ്ബാക്ക് അയച്ചില്ലെങ്കിലും ലൈവ് സെഷൻ എല്ലാം കേൾക്കും. അടുക്കളയിൽ രാവിലെ ഇത് തുറന്നില്ലെങ്കിൽ ഞാൻ ഒറ്റക്കാണ് എന്ന് ഒരു തോന്നലുണ്ടാവാറുണ്ട്. ഇൻഷാല്ലാ ഇനിയും തുടരാൻ കഴിയട്ടെ എന്ന് പേര് വായിക്കാൻ ആഗ്രഹിക്കാത്തൊരു ശ്രോതാവിൻ്റെ മെസ്സേജ്.
1: എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഈ ആദർശത്തിലുള്ളൂ. ബാക്കി എൻ്റെ വീട്ടുകാരോട് ആരോട് എന്ത് പറഞ്ഞാലും അവർക്ക് ഈ ആദർശത്തിൽ പുച്ഛമാണ്. അവരെക്കുറിച്ച് മനസ്സിൽ വളരെ സങ്കടമാണ്. അല്ലാതെ അവർക്ക് തൗഹീദ് ഹിദായത്ത് നൽകട്ടെ, ആമീൻ. അത്തരം ആളുകൾക്ക് ശരിക്ക് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അല്ലേ ഇതുപോലുള്ള സംഗതികൾ കേൾപ്പിച്ചു കൊടുക്കാൻ, പിന്നെ പ്രത്യേകിച്ച് റേഡിയോ പോലുള്ളത്, അതിൻ്റെ ഖുറാൻ്റെ വിശദീകരണം അതുപോലുള്ള സംഗതികൾ, ആദർശം കൃത്യമായിട്ട് അല്ലേ അതിലേക്ക് പോവാതെ അതുപോലെ പിന്നെ സ്നേഹക്കൂട് പോലെയുള്ള വിഷയങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുന്നൂടി നന്നാകുമെന്ന് തോന്നുന്നുണ്ട്.
0: വളപട്ടണം നിന്ന് ഷുഹൈബ എം അയച്ചിട്ടുള്ളത്, കെ മൗലവിയുടെ കഥ നേർപ്പദം വാരികയിൽ സ്ഥിരം വായിക്കാറുണ്ട്.
1: യെസ്,
0: മഷാല്ല. അപ്പം നേർപ്പദത്തെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ പറ്റിയല്ലോ.
1: സഫിയക്ക് തിരുങ്ങാട് പറഞ്ഞത് ഓർമ്മ കേൾക്കാറുണ്ട് വൈകിട്ട് ലൈവ് കഴിഞ്ഞതിന് ശേഷം. യെസ്, വൈകുന്നേരമാണത് വരിക ലൈവിന് ശേഷം അല്ലേ. യെസ്, ഓക്കെ.
0: ഞാനും എൻ്റെ ഉമ്മയും സ്ഥിരം ശ്രോതാക്കളാണ്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുള്ളപ്പോൾ മാത്രമാണ് കേൾക്കാറായത്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ വലിയൊരു സമാധാനമാണ്. ഇപ്പോൾ രണ്ട് ഉമ്മയും മോളുമ്പോൾ കൂടിയിട്ടാണ് അയച്ചത്. ഷാമില ആരിഫ വയൽക്കര.
1: യെസ്, ഓർമ്മകളുടെ കാലങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാടുണ്ടാവും. ചില ഓർമ്മകൾ മധുരം നിറഞ്ഞതായിരിക്കും, ചിലത് വേദന നിറഞ്ഞതായിരിക്കും. കയ്പും മധുരവും നിറഞ്ഞ ഒരുപാട് ഓർമ്മകളിൽ കാലം ഈ സമയം വരെ നമ്മളെ ഈ പ്രഭാതത്തിൽ എത്തിച്ചു. മധുരം നിറഞ്ഞ ഓർമ്മകളെ നിലനിർത്താനും കയ്പ് നിറഞ്ഞവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട് പറഞ്ഞിട്ടുള്ളത്. യെസ്,
0: നമുക്ക് ഈ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ ആ സംശയങ്ങളൊക്കെ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടാവും. ചില സംശയങ്ങളൊക്കെ നമ്മൾ ചോദിക്കണമെന്ന് വിചാരിച്ച് മറന്നുപോയ സംശയങ്ങളുണ്ടാവും. ഈ റേഡിയോ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടത്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലതും അതിൻ്റെ കൂട്ടത്തിൽ എന്നത് ഇങ്ങനെ ഇത് മെഷീൻ ഇങ്ങനെ പോകുമ്പോൾ കളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പലതൊക്കെ ചെയ്തങ്ങനെ പോകും ഓട്ടോമാറ്റിക്കലി എന്നതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കേൾവിയിലൂടെ പല സംശയങ്ങളും തീർന്നങ്ങനെ പോകുന്നുണ്ടാവും.
1: യെസ്.
0: അപ്പം അങ്ങനെ ഒരു ചില സംശയങ്ങളെയും ചില വിജ്ഞാനത്തെ കിട്ടാനും സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ തിരുമൊഴി.
1: അപ്പോൾ തിരുമൊഴികളാണ് ഇനി അല്ലേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. തിരുമൊഴികളിലേക്ക്
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: എന്നത്തെയും പോലെ നമ്മുടെ കൂടെ തിരുമൊഴികളിൽ ചേരുന്നത് കെ വി മുഹമ്മദ് അലി മൗലവിയാണ്. നമസ്കാരത്തിലെ സലാം അടക്കലുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് നമ്മൾ തിരുമൊഴിയിൽ കേൾക്കുന്നത്. ഇൻഷാല്ലാ കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സ്വഹീഹ് ബുഖാരിയിലും ചെറിയ പദവ്യത്യാസത്തോടുകൂടി ഈ ഹദീസ് വന്നിട്ടുണ്ട്. ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ജാബിർ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്, ജാബിർ ബിൻ അബ്ദില്ല അദ്ദേഹം മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹുവിൻ്റെ പിതാവ് അബ്ദുല്ല റളിയല്ലാഹു അൻഹുവും സ്വഹാബിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുല്ലാഹിബിനു അമ്രു ബിൻ ഹറാം എന്നാണ്. ജാബിർ അള്ളാഹുവിൻ്റെ പിതാവിൻ്റെ പേര്, അൻസാരി സ്വഹാബിയാണ്. ഹിജ്റ കുമ്പ് 16 ജാബിർ അള്ളാഹുനു മദീനയിൽ ജനിക്കുന്നത്. പിന്നീട് ഹിജ്റ 78 അദ്ദേഹം മരണപ്പെടുന്നത്. മരണവും മദീനയിൽ തന്നെയായിരുന്നു. 1540 ഹദീസുകൾ മഹാനായ ജാബിർ അള്ളാഹുനുഹു നിവേദനം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനാകും. അദ്ദേഹം നമ്മെ അറിയിക്കുന്നത് ഇങ്ങനെയാണ്, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാവശ്യത്തിനു വേണ്ടി നിയോഗിക്കുകയുണ്ടായി എന്നാണ്. വഅസനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാജത്തിൽ ലഹു, നബിയുടെ ഒരു ആവശ്യത്തിനു വേണ്ടി എന്നെ നിയോഗിച്ചു. അങ്ങനെ ഫന്തലഖ്തു, ഞാൻ അങ്ങനെ പോയി. സുമ്മ റജഅത്തു, ഞാൻ തിരിച്ചു വന്നു. വഖദ് ഖളൈതുഹ, അദ്ദേഹത്തിൻ്റെ ആവശ്യം നിർവഹിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഫാതൈത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ തിരിച്ചു വന്നു. ഫസല്ലം തു അലൈഹി, ഞാൻ നബിക്ക് സലാം പറയുകയുണ്ടായി. ഫലം യറുദ്ദ അലൈ, ഫലം യറുദ്ദ അലയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് സലാം അടക്കിയില്ല. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്തായിരുന്നു, അപ്പോൾ എനിക്ക് സലാം അടക്കിയില്ല. സഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാനാകുന്നത് ബനുൽ മുസ്തലഖ് മേഖലയിലേക്ക് അവിടുത്തെ ചില കാര്യങ്ങൾ അറിയാൻ അതിനാണ് അദ്ദേഹത്തെ അയച്ചത് എന്ന് വന്നിട്ടുണ്ട്. സലാം അടക്കിയില്ല, പക്ഷേ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഫഅഷാറ ബിയദിഹി എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. ഏതായിരുന്നാലും ജാബിർ റളിയല്ലാഹു അൻഹു അറിയിക്കുന്നത് എനിക്ക് നബി സലാം അടക്കിയില്ല. ഫവഖഅ ഫീ ഖൽബി മാ അല്ലാഹു അഅലമു ബിഹി, എൻ്റെ മനസ്സിലൊരു പ്രയാസമുണ്ടായി, എനിക്കത് കണക്കാക്കാനാകില്ല. അത്ര വലിയൊരു ദുഃഖം നബി എന്നോട് സലാം മടക്കിയില്ലല്ലോ എന്നതിൽ എനിക്കുണ്ടായി. ഫഖുൽതു ഫി നഫ്സി, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ലഅല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജദ അലയ്യ അന്നി അബ്തുഅ്തു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപക്ഷേ ഞാൻ വൈകിപ്പോയത് കാരണത്താൽ നബിക്ക് വല്ല വിഷമം ഉണ്ടായതുകൊണ്ടാവും എനിക്ക് സലാം അടക്കാത്തത് എന്നുപോലും ഞാൻ മനസ്സിൽ ചിന്തിച്ചു പോയി. അബ്തുഅ്തു അലൈഹി, അബ്തുഅ് എന്ന് പറഞ്ഞാൽ അവധാനതയിലായി, സാവധാനത്തിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ച സമയത്ത് ഞാൻ തിരിച്ചെത്താത്തതുകൊണ്ടുള്ള വല്ല മനപ്രയാസവും കൊണ്ടാകാം സലാം അടക്കാത്തത് എന്നുപോലും ഞാൻ ചിന്തിച്ചു. ജബർ അല്ലാഹു തുടരുകയാണ്, സുമ സല്ലം തു അലൈഹി, പിന്നീട് ഞാൻ ഒരിക്കൽ കൂടി സലാം പറഞ്ഞു. ഫലം യറുദ്ദ അലയ്യ, അപ്പോഴും നബി എനിക്ക് സലാം അടക്കിയില്ല. ഫവഖഅ ഫീ ഖൽബി അഷദ്ദു മിനൽ മർറത്തിൽ ഉല, അപ്പോൾ ആദ്യ സമയത്തുണ്ടായതിനേക്കാൾ കഠിനമായ പ്രയാസം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായി. എൻ്റെ മനസ്സുമല്ലാതെ വിങ്ങിപ്പൊട്ടി. അദ്ദേഹം പറയുകയാണ്, സുമ സല്ലം തു അലൈഹി, പിന്നീട് ഞാൻ വീണ്ടും സലാം പറഞ്ഞു. ഫറദ്ദ അലൈഹ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് എനിക്ക് സലാം അടക്കി. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുക കൂടി ചെയ്തു. ഇന്നമാ മനഅനി അൻ അറുദ്ദ അലൈക ജാബിർ, നിന്നോട് ഞാൻ സലാം അടക്കാതിരിക്കാനുള്ള കാരണം, സലാം അടക്കുന്നതിൽ എന്നെ തടഞ്ഞത്, അന്നി കുൻതു ഉസല്ലി, തീർച്ചയായിട്ടും ഞാൻ നമസ്കരിക്കുകയായിരുന്നു. ജബിർ അള്ളാഹുവിന് പറയുന്നതിന് വക്കാന അല റാഹിലത്തിഹി മുത്തവജ്ജിഹനില ഗൈറിൽ ഖിബില, അത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാഹനപ്പുറത്ത് ഖിബിലക്കല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു, ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നില്ല നബി ഉണ്ടായിരുന്നത് എന്നുകൂടി ജബിർ അള്ളാഹുവിനെ നമ്മെ അറിയിക്കുന്നുണ്ട്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും. ഒന്ന്, പ്രധാനപ്പെട്ട് നമസ്കാരത്തിലെ സലാം അടക്കലിനെ കുറിച്ച് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാകാവുന്ന പ്രധാനപ്പെട്ട കാര്യം അവിടെ നമസ്കാരത്തിലെ സലാം അടക്കൽ തന്നെയാണ്. നമസ്കരിക്കുന്നവനായിരിക്കെ സലാം അടക്കാവതല്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് ഫർദ് നമസ്കാരത്തിലാണെങ്കിലും ശരി, സുന്നത്ത് നമസ്കാരത്തിലാണെങ്കിലും ശരി. മറ്റൊന്ന്, ചില റിപ്പോർട്ടുകൾ ഇമാം നസായിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുന്നത് പോലെ ഫഅഷാ റബിയദൈഹി, ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് ആംഗ്യം കാണും, നബി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നതാണ്. നബി അങ്ങനെ ചെയ്തു എന്നും രണ്ടൊരാഴ്ചയും അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒരടയാളം കാണിച്ചപ്പോൾ ഞാൻ തിരിച്ചു പോന്നു എന്നും, പിന്നീട് എന്നെ പിന്നിൽ നിന്ന് ഫനാദാനിയ യാ ജാബിർ, ജാബിറെ എന്നെ വിളിച്ചു, അപ്പോൾ ഞാൻ നബിയുടെ അടുത്തേക്ക് ചെന്നു എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ സലാം അടക്കൽ നമസ്കാരത്തിൽ പാടില്ല, നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് സലാം അടക്കേണ്ടത് എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്തിരിക്കുന്നതായതുകൊണ്ട് തന്നെ നമസ്കരിക്കുകയാണോ എന്ന് ജാബിറിന് പെട്ടെന്ന് മനസ്സിലായില്ല. മാത്രമല്ല, ചില റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഖിബിലക്ക് മുന്നിട്ടുകൊണ്ടായിരുന്നില്ല വാഹനപ്പുറത്തുണ്ടായിരുന്നത്, അപ്പോൾ സ്വാഭാവികമായും നമസ്കാരത്തിലാണ് എന്ന് ചിന്തിക്കുകയില്ലല്ലോ. എന്നാൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതും ഇതുപോലെയുള്ള മറ്റ് ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് സുന്നത്ത് നമസ്കാരത്തിൽ വാഹനപ്പുറത്ത് ഖിബിലക്ക് അഭിമുഖമല്ലാതെയും നമസ്കരിക്കാം എന്ന് ഇതിൽ നിന്ന് തെളിവുദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ വാഹനം എങ്ങോട്ടാണോ പോകുന്നത്, സ്വന്തം വാഹനമാണെങ്കിലും പോകുന്ന രൂപത്തിൽ സുന്നത്ത് നമസ്കാരത്തിന് പ്രയാസമില്ല, അങ്ങനെ പറ്റുമെന്നതാണ് അതിന് മറ്റൊരു വിശദീകരണം. പിന്നെ ഇവിടെ നാം മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമമായ മാതൃകയും അദ്ദേഹത്തിന്റെ അവല്ലാത്ത വിനയവുമൊക്കെയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു മനപ്രയാസമുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനെ പേരെടുത്ത് വിളിക്കുന്നു. എന്തുകൊണ്ട് സലാം അടക്കിയില്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടാകരുത്, ഒന്നും ബാക്കി വെക്കരുത് എന്ന നിലയ്ക്ക് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കാര്യം ബോധ്യപ്പെടുത്തുന്നത് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. നബിയുടെ സാന്ത്വനം, കാരണം ബോധിപ്പിക്കൽ, തെറ്റിദ്ധാരണ മാറ്റൽ, അതൊക്കെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനാകും. മാത്രവുമല്ല ജാബിർ റളിയല്ലാഹുവിന്റെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അസ്നേഹം പ്രകടിപ്പിക്കുന്ന റസൂലിനെയും നമുക്ക് കാണാനാകും. അപ്പോൾ നമസ്കാരത്തിൽ സലാം മടക്കാവതല്ല. എന്നാൽ സലാം നമസ്കാരം കഴിഞ്ഞാൽ ആരെങ്കിലും സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സലാം മടക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നീക്കേണ്ടതുണ്ട്. പിന്നെ തെറ്റായ ധാരണകളുണ്ടെങ്കിൽ അത് അകറ്റേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, സുന്നത്ത് നമസ്കാരത്തിൽ വാഹനത്തിലാണെങ്കിൽ കിബിലക്ക് മുന്നിട്ടുകൊണ്ടല്ലാതെയും നമസ്കരിക്കാം എന്നും ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളോടുള്ള പെരുമാറ്റം, മാതൃക, ദീൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മാഷാല്ലാ, സലാം മടക്കുന്നതു ബന്ധപ്പെട്ടുള്ള വിഷയമാണ് നമ്മൾ തിരുമൊഴികളിലൂടെ കേട്ടുള്ളത്. വളരെ നല്ലൊരു സന്ദേശമാണ് തിരുമൊഴി കേട്ടത്. പലരുടെയും സംശയത്തിനുള്ള നല്ല വിഷയം. കെവി മൗലവിക്ക് ഇനിയും നാഥൻ അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ആമീൻ. അതുപോലെ തന്നെ തിരുമൊഴിയും അതുപോലെ തന്നെ ഹദീസും സഹാബിയെക്കുറിച്ച് പഠിക്കുവാനും ഈ തിരുമൊഴികളുടെ കഴിയും. സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു സലാമിനെക്കുറിച്ചും എന്നാണ് ഷഫിയൊക്കെ തിരുവങ്ങാടി അയച്ചിട്ടുള്ളത്. എല്ലാവരും ഉസ്താദിന് വേണ്ടി ആഫിയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആമീൻ. ഓക്കെ, ആദർശമൊന്നല്ലെങ്കിലും നമ്മൾക്കിതെല്ലാം കേൾക്കാൻ അവസരം കിട്ടില്ല, നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയാം സഹോദരി എന്നാണ് മറ്റൊരു ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആളുകൾ മാഷാല്ലാ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ക്വിസിലെ ആൻസർ ഓപ്ഷൻ ഏതായിരുന്നു എന്ന് ചില ആളുകൾ ചോദിച്ചത് കണ്ടു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ ആൻസർ ചെയ്തപ്പോൾ മറന്നുപോയതായിരിക്കും. എ ബി സി ഡി എന്നുള്ളതിൽ സി ആയിരുന്നു ഉത്തരം. ഇസ്ലാമിലെ മൂന്നാം ഖലീഫ ഉസ്മാൻ റള്ളാൻഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്ത് എന്നായിരുന്നു ചോദ്യം. അതിൽ സി അഫാൻ എന്നായിരുന്നു ഉത്തരം ഉണ്ടായിരുന്നത്. സി ഓപ്ഷൻ എഴുതിയിട്ടുള്ള എല്ലാവരും ലിസ്റ്റിൽ വരും. ഇൻഷാല്ലാ 13 പേരാണ് നമ്മളതിൽ തിരഞ്ഞെടുക്കുക. ആ സിസ്റ്റം ആരൊക്കെയാണ് വിജയികളായിട്ടെടുക്കുന്നത് അല്ലെങ്കിൽ വിജയികളിൽ നിന്ന് തിരഞ്ഞെടുത്തതെന്നുള്ള ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം. യെസ്, ഖദീജ എ കെ കൂത്തുപറമ്പ അൽ ഇജാബയിൽ അയച്ചു കൊടുത്തിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല. 10 ദിവസമായി ഒരുപാട് ചോദ്യങ്ങൾ വന്നത്. അതിനെ പിന്നെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ രേഖപ്പെടുത്തിയെടുക്കുകയും അതിൽ പണ്ഡിതന്മാർ പിന്നെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ ഉത്തരം ചെയ്യുന്ന അതായിരിക്കും ഇപ്പം ഉണ്ടാവുക. ഇൻഷാ അല്ലാ കാത്തിരിക്കുക, ഉത്തരം വരും എന്നാണ് പറയാനുള്ളത്. യെസ്, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞിട്ടുള്ളത് മാഷാ അല്ലാ കെ വിയുടെ ഓരോ ദിവസത്തെ ഉപദേശവും നല്ല ഗുണപാഠം കിട്ടുന്നതാണ് എന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. വിവാഹം കഴിഞ്ഞ് ഫസ്റ്റ് പരിപാടിക്ക് പോകുന്നതും അവിടെയൊക്കെ ആയിരുന്നു. അവിടെ നിന്നാണ് പീസ് റേഡിയോ അറിയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ കേൾക്കുന്നുണ്ട്. അതൊരു വല്ലാത്ത ഓർമ്മയാണ്. ജീവിതത്തിൻ്റെ തുടക്കവും പീസ് റേഡിയോ തുടക്കവും അവിടെ വെച്ച് തന്നെയെന്ന് പറയാം എന്നാണ് പറഞ്ഞത്. മാഷാ അല്ലാ. അസ്സലാം സാറേ, നമ്മളൊരുപാട് ഫീഡ്ബാക്ക് ഇങ്ങനെ വായിച്ചു. അപ്പോൾ അതിൽ സലാം സാറോട് പ്രത്യേകമായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സാമില ശംസുദ്ദീൻ വയൽക്കര വീട്ടിൽ സാറേ, എനിക്ക് അജ്മൽ കുഞ്ഞുമംഗളും ഫുള്ള് കിട്ടിയിട്ട് അലഹംദുലില്ലാന്ന്.
1: യെസ്,
0: പിന്നെ നേരത്തെ നമ്മള് ഓർമ്മകളിലേ, ഓർമ്മകൾ 2-3 ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. ഫീഡ്ബാക്ക് പറഞ്ഞാൽ നമ്മൾ വായിച്ച ഒരേ വന്നിട്ടുണ്ട്. അതില് കുറെ നമ്മൾ വായിച്ചു, എടുത്തു പറയേണ്ട 2-3. അതാണ് ഒന്ന് പറഞ്ഞത്. ജമീല കുമാരനല്ലൂർ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലൊരു എം കെ മൗലവി ഉണ്ടായിരുന്നു, അവരാണോ ഇത് എഴുതിയത് എന്നുള്ളൊരു, ആ പുസ്തകം എഴുതിയത് എം കെ മൗലവിയാണ് അങ്ങനെ പേര് കൊടുത്തിട്ടുള്ളത്, അവരാണോ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഉപ്പായി അൽ മുർഷിദ് അൽ ഇർഷാദൊക്കെ കേട്ടപ്പോൾ പിന്നെ ഭയങ്കര താല്പര്യത എവിടുന്ന് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർമ്മകൾ ഇനിയുള്ള എപ്പിസോഡുകൾ കേൾക്കാം അല്ലേ, ഓർമ്മകൾ കേൾക്കാം. അപ്പൊ അത്
1: ഷാഹിർ ബിൻ അബ്ദുൽ കരീം വായിച്ചു.
0: അതെന്തായിരുന്നു?
1: അതൊരു അറബിയാണ്. പേര് അറബിയാണ്, അറബിയിൽ തന്നെ എഴുതിയത്.
0: അതായത്
1: മാഷാ അല്ലാ കെ വി ഉസ്താദിന്റെ തിരുമൊഴികൾ കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് സഞ്ചരിക്കാനും നമ്മുടെ ജീവിതം സുന്നത്തുകൾ പാലിച്ച് ശുദ്ധമാക്കാനും പറ്റുന്നുണ്ട് അൽഹംദുലില്ലാ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കെ വി ഉസ്താദിനും പി ആർ ടീമിനും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ.
0: ഓക്കെ, തിരുമൊഴികൾ നല്ല സന്ദേശമാണ് കേൾക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്,
1: ഹദീജയ്ക്ക് അലിജാബയിലേക്ക് ചോദ്യം അയച്ചിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ
0: വരുമ്പോൾ വിവരം അറിയിക്കും, ഉത്തരം വരുമ്പോൾ ഇൻഷാല്ലാ. സിസ്റ്റം കണ്ടിട്ടില്ലെങ്കിലും ഞാൻ വിജയിച്ചിരിക്കുന്നു, എന്റെ ഉത്തരം ശരിയാണ്. ഒരുപാട് ഉത്തരം ശരിയാണെന്ന മെസ്സേജ് വന്നിട്ടുണ്ട്.
1: ഉത്തരം നമ്മൾ
0: ഉത്തരം പറഞ്ഞു ഇൻഷാല്ലാ. വിജയികൾ നമ്മൾ ആദ്യം അല്ലേ എത്തിയിട്ടുള്ള 3 പേരെ നമുക്ക് ഇപ്പൊ പറയാം അല്ലേ. അപ്പൊ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിജയികൾ ആരാണ് എന്നുള്ളത്
1: അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട ഗൗരവതരമായി പറയുന്നത്, സിസ്റ്റം എന്നെ നോക്കുന്നില്ല. അത് വായിച്ചു ഞാൻ 4-ാമത്തെ മെസ്സേജ് ആണെന്ന് അയച്ചത്. ഒന്നും കാണാതായി എന്ത് പറ്റി എന്നാണ് ചോദിക്കുന്നത്.
0: നമ്മൾ കാണാത്തതാണോ?
1: നമ്മൾ കാണാത്തായിരിക്കും.
0: ആ ശരിയാ, നമ്മൾ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോ ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ഇത്രയും മെസ്സേജിന്റെ ഇടയിൽ താഴേക്ക് പോണത് ഒരുപാട്.
1: അബൂബക്കർ സുലൈമാൻ, ഇനി നിങ്ങള് സിസ്റ്റം നോക്കുന്നില്ല എന്നൊരു വാക്ക് വേറെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 4-ാമത്തെ മെസ്സേജ് അത് വേറെ ഒന്ന്, സിസ്റ്റം നോക്കുന്നില്ലെന്ന് നമ്മൾ സിസ്റ്റം നോക്കായിട്ടാണോ അല്ലേ എന്നറിയില്ല.
0: ഏതായാലും ഇന്നത്തെ വിജയികളെ അല്ലെ, ആദ്യത്തെ 3 പേരെ നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കാം. 1-ാമതായി വരുന്നത് സുഫൈജ കാപ്പാട്. 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് സുഫൈജ കാപ്പാടാണ്.
1: 2, റഹൂഫ മടക്കര.
0: മൂന്നാം സ്ഥാനവും സ്ത്രീ വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഇന്ന് കൊണ്ടുപോയിട്ടുള്ളത്. ഷെഹർ ബാനു കരുവാരക്കുണ്ട്, മാഷാല്ലാ, മൂന്ന് പേരും സ്ഥലം ഇന്ന് അത്യാവശ്യം എല്ലാവരും ചില പേര് അയച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ആദ്യം മൂന്ന് സ്ഥാനക്കാർ സുഫേജ കാപ്പാട്, രണ്ടാം സ്ഥാനം റൌഫ മടക്കര, മൂന്ന്
1: ഷെഹർ ബാനു കരുവാരക്കുണ്ട്.
0: യെസ്, അടുത്ത ഭാഗത്തുള്ള ഇൻഷാല്ലാ നമ്മൾ ഉടൻ വരും. ഒരുപാട് ആളുകൾ പിന്നെ ഫീഡ്ബാക്കുമായിട്ട് നമ്മൾ കൂടെ ചേർന്നിട്ടുണ്ട്. പുലരുവട്ടവും തിരുമൊഴികളും എന്നും പുതിയ അറിവുകൾ നൽകുന്നു എന്നാണ് കുട്ടി അഹമ്മദ് പേർശന്നൂർ പറഞ്ഞിട്ടുള്ളത്. യെസ്, ഓക്കെ. ഇന്ന് കഥയില്ല എന്നാണ് ഉസ്മാൻ ടി കെ ഇരുവേറ്റിയുടെ ചോദ്യം.
1: ഇന്ന് നമ്മൾ കഥ പറഞ്ഞു,
0: എത്ര കഥകൾ പറഞ്ഞു അല്ലേ. അതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ വാഹനവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ നേരത്തെ നേരൊരാൾ പറഞ്ഞു, ഞങ്ങൾ ഞാനെന്റെ കുട്ടിയുമായി പോകുന്ന സമയത്ത് ടയർ പഞ്ചറായി. അപ്പോൾ എൻ്റെ അടുത്തേക്ക് രണ്ട് കുട്ടികൾ വന്നിട്ട് അടുത്ത് അവർക്കറിയുന്ന ടയർ പഞ്ചറക്കാരെ വിളിച്ചിട്ട് അവർ വരുന്നത് വരെ കൂടെ നിന്നു തന്നു എന്നുള്ള ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട് മാഷാല്ലാ. അപ്പോൾ അതുപോലെ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തിരുന്നു, ഞാൻ നേരത്തെ വായിച്ചാണ്. അപ്പോൾ ഒരുപാട് മെസ്സേജ് താഴേക്ക് പോയതുകൊണ്ട് എന്തേലില്ല. യെസ്, നേരത്തെ നമ്മൾ തുടങ്ങിയത് മുതൽ കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം നമ്മൾ വായിച്ചല്ലോ അല്ലേ.
1: യെസ്,
0: ഓക്കെ.
1: അപ്പോൾ ഇന്നത്തെ അൽമുർഷിദുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരത്തെ വായിച്ചു കണ്ടു.
0: വേറെ പീസറേഡിയോ കേട്ടതിലുള്ള വലിയൊരു ഗുണം, വലിയൊരു നേട്ടം വഹീദ പത്തിരിയാൽ
1: എന്താ പ്രത്യേകം
0: പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ, പീസറേഡിയോ എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയുള്ളത് ഏറ്റവും ചെറിയൊരു സിമ്പിൾ എക്സാമ്പിളാണ്. പീസറേഡിയോ തുടങ്ങിയ അന്ന് മുതൽ കൂടെ ഉണ്ട്. പീസറേഡിയോ കേൾക്കാനാണ് ആദ്യമായി ഫോൺ വാങ്ങി തന്നത്. മാഷാല്ലാ, അന്ന് മുതലാണ് ആദ്യമായി രണ്ട് നേരമുള്ള അധികാരികൾ പഠിച്ചതാണ്. വലിയ മാതൃകയാണ് മാഷാല്ലാ. അപ്പോൾ കേൾക്കൽ മാത്രമല്ല പഠനവും അല്ലേ, മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട് മാഷാല്ലാ. ഒരുപാട് മെച്ചങ്ങൾ ഇതുവഴി ഉണ്ട് എന്നുള്ളതാണ്. യെസ് മാഷാല്ലാ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഫീഡ്ബാക്കിലൂടെ വന്നിട്ടുണ്ട്. യെസ്, പാരൻറ്റിങ് ക്ലാസ്സിൻ്റെ 12-ാമത്തെ ക്ലാസ് ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ ടീമിന് അല്ലേ, കോഴ്സിന്റെ ഹെൽപ്പിൽ പോയാൽ നമുക്ക് കാണാം. അവിടെ നമ്പർ ഉണ്ടാവും, ചോദിച്ചാൽ മതി.
1: ചില അപ്ഡേറ്റ്സുകൾ ഒന്ന് പറഞ്ഞാൽ നമ്മൾ.
0: യെസ്, ആ പറയാം.
1: ഒന്നുമില്ല, ഇസ്ലാമിക് പാരന്റിങ് കോഴ്സിന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പൊ പാരന്റിങ് കോഴ്സിന് ചോദിച്ചല്ലോ നമ്മള്, കുറെ എത്ര ഒരു മാസം ഈ സെപ്റ്റംബർ മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങി.
0: സെപ്റ്റംബർ 1 മുതലാണ് സ്റ്റാർട്ടിങ്.
1: ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻറോൾ ചെയ്യാൻ പറ്റും. കോഴ്സുകളെല്ലാം കിട്ടും, കേൾട്ട് അത് സമയ അനുസൃതമായിട്ട് അതിന്റെ പിറകെ വരാൻ പറ്റും.
0: നേരത്തെ പറഞ്ഞ നമ്മളെ അൺലേണുമായി ബന്ധപ്പെട്ടേ ടീച്ചർമാർ പ്രത്യേകിച്ചും കേൾക്കേണ്ട കോഴ്സാണ് അത്. അത് ടീച്ച് എന്നുള്ള പ്രൊമോ കോഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ടീച്ച് എന്നുള്ള ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് മറ്റൊരു കോഴ്സ് അറബി ഭാഷ പഠനമാണ്. പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് കോഴ്സ് കോഴ്സ് എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാരുടെ മൈൻഡിൽ വരും ഇത് പൈസ ഉണ്ടാവോ,
1: പെയ്ഡ്
0: ഉണ്ടാവില്ലേ, പെയ്ഡ് അല്ലേ ഉണ്ടാവുക എന്നുള്ളത്. വളരെ തികച്ചും സൗജന്യമാണ്, ഫ്രീ ആണ് അറബി ഭാഷാ പഠനം. മൊഡ്യൂൾ 2 എൻ്റെ ക്ലാസ്സുകൾ 23-24 ക്ലാസ്സുകൾ രണ്ടും ഈ ശനി ഞായർ ദിവസങ്ങളിൽ വരും, രാത്രി 10 മണിക്ക് ഇൻഷാല്ലാ. അപ്പോൾ പഠനം തുടരുക. യെസ്, പീസ് റേഡിയോയുടെ അലിജാബയിൽ എത്ര വൈകിയാലും മറുപടി വരും എന്നുള്ളതിൻ്റെ ഉറപ്പ് നൽകുന്നുണ്ട് ഹുസൈൻ VM എടുത്തേണ്ടത്. ഹുസൈൻക്ക് പറയണത് അലിജാബയിലേക്ക് ചോദ്യം അയച്ചിട്ടുണ്ടെങ്കിൽ എത്ര വൈകിയാലും അതിനുള്ള മറുപടി വന്നിരിക്കും. അതാണ് പീസ് റേഡിയോ. ഇൻഷാല്ലാ അവർ വരും.
1: കെവിയുടെ ഇന്നത്തെ തിരുമൊഴിയിൽ ഒരുപാട് ആളുകളുടെ ഉള്ളിലുള്ള സംശയമാണ് തിരുത്തി കിട്ടിയത്. അൽഹംദുലില്ലാഹ്. അബ്ദുൽ നാസർ KC തിരൂർക്കാടിൽ നിന്ന്.
0: യെസ്,
1: മാഷാല്ലാ. അതുപോലെ കുട്ടി അഹമ്മദ് പേരശ്നൂർ പുല്ലരിവട്ടവും തിരുമൊഴികളും എന്നും പുതിയ പുതിയ അറിവുകൾ തരുന്ന പ്രോഗ്രാമാണ്.
0: ശരിക്കും ഓരോ ദിവസവും നേരത്തെ പറഞ്ഞ പോലെ ഒരു സഹാബിയെ കുറിച്ച് പഠിക്കാനും ഹദീസിലെ വിഷയങ്ങൾ. പേരന്റ് ക്ലാസ് 12 ഇൻഷാല്ലാ കിട്ടും അല്ലേ.
1: നമ്മള് ഷെഡ്യൂളിലേക്ക് നമുക്ക് ഇനി പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു
0: ഒരു പാട്ട്,
1: പാട്ടിന് വേണ്ടിയിട്ട്
0: നമ്മൾ ഒരുപാട് പറച്ചില് കുറെ നേരമായി അല്ലേ. ഒരു നല്ലൊരു സ്വരം നമ്മൾ ഇനി അടുത്ത ദിവസം ലൈവ് വരുമ്പോഴേ നിങ്ങൾക്ക് ഏത് സ്വരമാണ് കേൾക്കുന്നത് തുടക്കത്തിൽ നമ്മൾ ചോദിക്കണം.
1: അത് നമുക്ക് ഇടാലോ.
0: ആ ഇൻഷാല്ലാ, നമുക്ക് ആലോചിക്കുന്ന
1: ഒരാളവര് ചോദിച്ചിരുന്നല്ലോ.
0: ഏത്?
1: പക്ഷെ അത് ഞാൻ വിട്ടുപോയി, വായിക്കാൻ വിട്ടുപോയി.
0: ഇത് വേണമെന്നാ,
1: ഇന്നത് വേണമെന്ന് പറഞ്ഞു.
0: അത്
1: പിന്നെ ഞാൻ കുറെ സ്ക്രോൾ ചെയ്ത് നോക്കിട്ട് കാണുന്നില്ല.
0: ഓക്കെ, നമ്മള് വിജയികളെ മൂന്ന് പേരും അടുത്ത ടയറും കൂടി വായിക്കണം.
1: തീർച്ചയായിട്ടും.
0: ആ അടുത്ത 5 പേരെ വായിക്കാണ്, 8 വരെയുള്ള വിജയികളാണ് വായിക്കണത്. അപ്പോ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന യെസ്
1: കേട്ടുകൊണ്ടിരിക്കുന്ന
0: പേരുകൾ ചില ആളുകൾ വന്നിട്ടുണ്ട്.
1: സമീറ PP വടകര.
0: യെസ്. 5-ാം സ്ഥാനം ഷുഹൈബ എം വളപട്ടണം.
1: റുബീന താനൂർ.
0: ഏഴ് സെലീന തോട്ടശ്ശേരിയറ
1: സീനത്ത് പൊളിഞ്ഞാൽ വയനാട്.
0: യെസ്, ബാക്കി നമുക്ക് സ്വരത്തിന് ശേഷം
1: എന്താ ബാക്കി പറയാം. സ്വരം കഴിഞ്ഞിട്ട് മൊത്തമായി
0: ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ നമ്മൾ സ്വരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇൻഷാല്ലാ സ്വരം കേട്ട് തിരിച്ചു വരാം.

0: മാഷാല്ലാ. അപ്പോൾ അതിമനോഹരമായ സ്വരം നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്വരത്തിൻ്റെ ആ ഒരു താളവും അതിൻ്റെ ആശയവും എല്ലാം എന്തുകൊണ്ടും ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന സ്വരം സൂപ്പറായി എന്നൊരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വിജയിയായതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വിജയികളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം സിസ്റ്റം കനിഞ്ഞു എന്നതാണ് ഷൈബ പട്ടണം പറയുന്നത്.
1: യെസ്, അതാണ് സ്ഥിരമായി കേൾക്കുന്ന പേരുകളിൽ ചില ആളുകൾ അല്ലേ, അവിടെ പേര് ഇടം പിടിച്ചിട്ടുണ്ട്.
0: നമ്മളൊരു കാര്യം ചെയ്യാം, സസ്പെൻസ് ആണല്ലോ ഈ വിജയികളെ പ്രഖ്യാപിക്കുന്നതിൽ ഇങ്ങനെ അത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സസ്പെൻസ് ഞാൻ ബാക്കിയുള്ളവരുടെ വായിക്കുമ്പോൾ വേഗം
1: അടുത്ത അടുത്ത ടയർ എന്ന് പറഞ്ഞതേ, അടുത്ത മൂന്നാമത്തെ ടീം പറഞ്ഞ ഫുള്ള് പുരുഷവാടാണ്. അവർ ഒരാൾ മാത്രമേ മാറ്റുള്ളൂ, ഫുള്ള് ഇതുവരെ വന്നിലൊക്കെ സ്ത്രീകളാണ്. പക്ഷെ ഇനിയുള്ളത് ആണുങ്ങൾ കൊണ്ടുപോയി.
0: ഫാറൂഖ് ഗുണ്ടൽപേട്ട്,
1: കർണാടക.
0: കർണാടക.
1: യെസ്. മുഹമ്മദ് കബീർ പുള്ളിപ്പാടം.
0: ഹസൻ ഒലപ്പാറ.
1: ഫാത്തിമ പനക്കൽ മൂവാറ്റുപുഴ.
0: റാസി കെ പത്തപ്പിരിയും.
1: യെസ്. അപ്പോ വിജയികളെ ഒരുമിച്ച് ഇല്ലേ
0: ഒന്നിച്ചു പറയാം.
1: യെസ്.
0: സുഫൈജ കാപ്പാട്.
1: റഹൂഫ മടക്കര.
0: ഷഹർബാനു കരുവാരക്കുണ്ട്.
1: ഷമീറ പി പി വടകര.
0: ഷൈബായം വളപട്ടണം.
1: റുബീന താനൂർ.
0: സെലീന തോട്ടശ്ശേരിയറ.
1: സീനത്ത് പുളിഞ്ഞാൽ വയനാട്.
0: ഫാറൂഖ് ഗുണ്ടൽപേട്ട് കർണാടക.
1: മുഹമ്മദ് കബീർ പുള്ളിപ്പാടം.
0: ഹസൻ ഒലപ്പാറ.
1: ഫാത്തിമ പനക്കൽ മൂവാറ്റുപുഴ.
0: റാസി കെ പത്തപ്പിരിയും.
1: അപ്പോൾ എല്ലാ വിജയികൾക്കും, പങ്കെടുത്ത എല്ലാവർക്കും,
0: ഇന്ന് വിജയികളായവർക്കും പങ്കെടുത്തവർക്കും
1: എല്ലാവർക്കും,
0: 13-ൽ പെട്ടവർക്കും എല്ലാം പ്രത്യേകമായ പീസ് റേഡിയോയുടെ അഭിനന്ദനം അറിയിക്കുന്നു.
1: സമീറമോൾ വളഞ്ചേരി പറഞ്ഞത് സങ്കടവും സന്തോഷവും ഉൾക്കൊള്ളുന്ന ഒരു നല്ല സ്വരമായിരുന്നു ഇന്നത്തെ എന്നുള്ളത്,
0: നല്ല ഫീലായിരുന്നു എന്ന് തന്നെയാണ് നസീറ കരുവാരക്കൊണ്ടും പറയുന്നത്.
1: യെസ്. സോങ് സൂപ്പർ എന്നാണ് ഖൈറുനിസ് അഷറഫ് പറഞ്ഞത്. നസീമ പി കെ കൊക്കങ്കടവ്, ഗാനം കേട്ട് നമുക്കും കരച്ചിൽ വരുന്നു. ഗാനം ആലപിക്കുന്ന ആളുടെ നെയിം പറയുന്നതോടൊപ്പം ഗാനരചയിതാവിൻ്റെ പേരുകൂടി പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. അത് ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ. എപ്പോഴും പാടിയ ആളെയാണ് പൊതുവെ ആളുകൾ പറയാറുള്ളത്, എഴുതിയ ആളെന്തെയില്ല
0: പറയാറില്ല.
1: പറയാറില്ല,
0: എഴുതിയ ആളുകൾ വിരിക്കപ്പുറത്താണ്.
1: യെസ്.
0: ഇതിപ്പോ പാടിയത് നമ്മൾ പറഞ്ഞു, സഹൽ സൽഫി കൊല്ലമാണ്.
1: യെസ്.
0: സഹൽ സൽഫിയുടെ പാട്ടാണ് മനമശാദ്. സഹൽ നമ്മളെ സജീവ പ്രവർത്തകരും റേഡിയോയുടെ ചങ്കു കൂടിയാണ്.
1: ടീച്ചേഴ്സ് കോൺഫറൻസിൽ ഉണ്ടായിരുന്നല്ലേ. വലൈ സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. റസിയ ചങ്ങാനി ഇപ്പോഴാണ് വരുന്നത്, തിരക്കിലായിരുന്നു തോന്നുന്നുണ്ടല്ലേ. യെസ്.
0: എന്നെ ഇങ്ങനെ ഇപ്പൊ സിസ്റ്റം ഇടക്കിടക്ക് ഇങ്ങനെ പരിഗണിക്കുന്നുണ്ട് എന്തോ എന്ന്. അതാണ് സീനത്ത് പൊളിഞ്ഞാൽ വയനാട് പറയുന്നത്.
1: എന്തോ എന്തൊരു കുട്ടൻസ് ഉണ്ടോ,
0: എന്തൊരു കുട്ടൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ.
1: സ്വരത്തില് നന്മയാൽ കഴിയേണ്ട വീടാണല്ലോ ദുനിയാവ് ഓർക്കണമെന്ന്. യെസ്. അതാണോ ചോദിച്ചത് നേരത്തെ?
0: അപ്പൊ
1: ഇൻഷാല്ലാ അടുത്തൊരു ദിവസം അല്ലേ, അടുത്ത ദിവസത്തേക്ക് ഇൻഷാല്ലാ മാറ്റിവെക്കാം എന്ന് തോന്നുന്നു.
0: സ്വരമതി മനോഹരമെന്ന് റുഷിദ കാളിക്കാവ്. ഞാൻ അടക്കം വിജയിച്ചവർക്കെല്ലാം അഭിനന്ദനങ്ങൾ എന്ന് സീനത്ത് പാലക്കാടും.
1: യെസ്.
0: വളരെ സങ്കടം തോന്നുന്നു, പാടിയവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് റുക്സാന ബാലുശ്ശേരി.
1: യെസ്. ഇന്ന് 3 പേർ കണ്ണൂർ ജില്ലയിൽ നിന്ന് വിജയികളായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: പിന്നെ റൌഫ മടക്കര പറഞ്ഞത് ഷുഐബ് അഴീക്കൽ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ ഹോസ്പിറ്റലാണ്, പീസ് റെഡി എന്നിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിജയുമായി അള്ളാഹു പെട്ടെന്ന് ഷിഫ
1: കൊടുക്കട്ടെ.
0: നമുക്ക് പ്രാർത്ഥിക്കാം.
1: ഹുസൈൻ വി എം എടത്തനാട്ടറെ പറഞ്ഞതേ, ബാക്കിയെല്ലാം പുരുഷന്മാരെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ ചെറിയൊരു ലഡു പൊട്ടിയിരുന്നു, ലിസ്റ്റ് വായിച്ചപ്പോൾ തകർന്നു വന്നു. ഓക്കെ, ഇൻഷാല്ലാ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം അല്ലേ. ബറക്കല്ലാഹു ഫീക്കും. ഇൻഷാല്ലാ ഏതായാലും ഇതിൽ നമ്മുടെ നന്മയുടെ കേൾവിയുടെ കൂടെ നമ്മളുണ്ട്. വഴിവിളക്കിൽ എന്താണ് ഇന്നത്തെ വഴിവിളക്ക് എന്നത് നമുക്ക് പിന്നെ കാലിസമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഇന്നത്തെ 2685-ാമത്തെ വഴിവിളക്കാണ് ഇന്ന് നമ്മുടെ വഴിവിളക്കിൽ വന്നിട്ടുള്ളത്. ഭൂമിയിലുള്ള സർവ്വതിനെയും മനുഷ്യർക്ക് ഉപകാരമുള്ളതാക്കി എന്ന് പറഞ്ഞ ഒരു ഏരിയയെ സൂറത്തു ഖുർആനിലെ 16-ാമത്തെ സൂറത്തു അന്നഹലിലെ 5-ാമത്തെ വചനവുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാലികളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അവയിൽ തണുപ്പകറ്റാനുള്ളതും അഥവാ കമ്പിളി മറ്റു പ്രയോജനങ്ങളുമുണ്ട്, അവയിൽ നിന്ന് തന്നെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു അള്ളാഹു നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹത്തെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വഴിവിളക്കിൽ നമ്മൾ ആ ഒരു ഭാഗം ഓർക്കുന്നത്. ഇൻഷാല്ലാ നമ്മൾക്ക് ഇപ്പോൾ വിജയികൾ നമ്മൾ പ്രഖ്യാപിച്ചു അല്ലേ അസ്സലാം സാറേ.
0: വിജയികളെ പ്രഖ്യാപിച്ചു, വിജയികളൊക്കെ ഭയങ്കര ത്രില്ലിലാണെന്ന്. അപ്പോൾ മാഷാല്ലാ ഇനി അടുത്ത വിജയികളിലേക്കും തുടർന്നും ഈ വിജയിച്ചവരനെ വിജയിക്കാതിരിക്കട്ടെ, പുതിയ പുതിയ ആളുകൾ വിജയിക്കട്ടെ.
1: അതെ അതെ,
0: എന്നാണ് നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് വിജയിച്ചാൽ മതി, ആഗ്രഹിച്ചു
1: എടുക്ക. കുറച്ച് കുറേയായി ഞാൻ വിജയിച്ചിട്ട് എന്നുള്ളത് ഇങ്ങനെ തോന്നുമ്പോൾ എടുക്കട് അല്ലേ, എടുക്കട് വരണം. ഓക്കെ, ഫാറൂഖ് ഗുണ്ടൽപേട്ട് കർണാടക, വളരെ സന്തോഷം. ശുക്രൻ ജസാക്കല്ല അറിയിച്ചിട്ടുണ്ട് വിജയികളിൽ പെട്ടതിൻ്റെ. വാനത്തും ജസാക്കും ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും.
0: ഷാമില ഷംസുദ്ദീൻ ചോദിച്ചേ, വിജയികൾ ബീപ്പിന് മുമ്പാണോ അയക്കുന്നതോ ബീപ്പിന് ഇടയിലാണോ അയക്കുന്നത്? ഇത് രണ്ടിൻ്റെ ഇടയിൽ കൂടെ ബീപ്പ് പോവാതെ നോക്കണം. ബീപ്പ് ശബ്ദത്തിൻ്റെ ശേഷം അയക്കാൻ പാടില്ല. നമ്മൾ ചോദ്യം വായിച്ച് കേട്ടത് മുതൽ പിന്നെ നിങ്ങൾ ബീപ്പ് ശബ്ദം തീരുന്നതോടുകൂടി ഇവിടെ എന്ത് കിട്ടിയിരിക്കണം, ആൻസർ ഇവിടെ, അതാണ് അത്രയേ ഉള്ളൂ. മുമ്പും പിമ്പും എന്നുള്ളതിൽ ഇത്രയാണ് പറയാനുള്ളത്.
1: ചോദ്യം ചോദിക്കൂ, ഓപ്ഷൻ പറയുന്നു അല്ലേ, ഉത്തരം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അന്ന്, അപ്പം മുതൽ നിങ്ങൾക്ക് അയക്കാം അല്ലേ, ബീപ്പ് ശബ്ദത്തിനുള്ളിലാവണം എന്നുള്ളൂ. ഇൻഷാല്ലാ ഏതായാലും യെസ്.
0: പത്തപുരത്തെല്ലാം സഫിയ കെ പറഞ്ഞിട്ടുള്ളത് പാട്ട് കേൾക്കാൻ പറ്റില്ല, ഏത് പാട്ടാണ്? അപ്പോൾ ഒരു കോൾ വന്നു, അൽ ഹിന്ദിയിൽ പഠിക്കുന്ന എൻ്റെ മോനാണ് വിളിച്ചത്, ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ് പഠിക്കുന്നത്, അപ്പോൾ അങ്ങനെ പാട്ട് കേൾക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സാരല്ല,
1: എന്നാൽ പാട്ട് കേൾക്കാൻ പറ്റാത്തതിൻ്റെ സമയം നമ്മൾ ചിന്തയിലൊരു വോയിസ് കേൾക്കും അല്ലേ, ചിന്തയിലെ വോയിസ് ആണ് നമ്മൾ പിന്നെ കേൾക്കുന്നത്. ഇൻഷാല്ലാ അതിലൂടെ നമുക്ക് പുതിയ ചിന്തകൾ കൈമാറാം.
2: റഹീം കാ, എന്റെ കൂട്ടുകാരന് പുതിയ കാറ് വാങ്ങി. അയ്യോ, നീയും കാറ് വാങ്ങിയോ? ഇല്ല, അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാ. അവന്റെ കാറ് കണ്ടിട്ട് നീ എന്തിനാടാ വിഷമിക്കണ്?
3: അതാണ് പ്രശ്നം, ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോ എല്ലാവരും എന്നേക്കാൾ മുന്നിലാണെന്ന് തോന്നുന്നു.
2: ഇൻസ്റ്റാഗ്രാം അടച്ചാൽ പകുതി പ്രശ്നം അടയും.
3: അത് ശരിയാ ബാബു, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സന്തോഷത്തിലാണ്.
2: അവിടെ ആരും രാവിലെ എഴുന്നേറ്റ് ഇന്ന് എന്തൊരു കഷ്ട ദിവസം എന്ന ഫോട്ടോ ഇടില്ലല്ലോ. ഞാനിടും. അതുകൊണ്ടല്ലേ നിന്റെ പോസ്റ്റ് കണ്ടിട്ട് ആരും ലൈക്ക് ചെയ്യാത്തത്.
3: പക്ഷെ ശരിക്കും മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ കുറവാണെന്ന് തോന്നും. ബാബു, കടയിലെ ഓരോ ചായക്കും ഒരേ രുചിയാണോ? അല്ല, പക്ഷെ ഓരോരുത്തരും തങ്ങൾക്ക് ഇഷ്ടമുള്ള ചായയാണ് കുടിക്കുന്നത്. ജീവിതവും അതുപോലെയാണ്, ഒരാളുടെ വേഗത്തിൽ മറ്റൊരാൾ ഓടേണ്ട കാര്യമില്ല. ഒരാൾക്ക് ഇന്ന് കിട്ടിയത് മറ്റൊരാൾക്ക് നാളെ കിട്ടാം. ചിലപ്പോൾ നമുക്ക് കിട്ടാത്തത് നോക്കി വിഷമിക്കും, പക്ഷേ നമുക്ക് ഇതിനകം കിട്ടിയതൊന്നും നോക്കാറില്ല. റഹീം കാ, ഇന്നത്തെ അവസാന പാഠം, മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യരുത്, അതാണ് യഥാർത്ഥ വിജയം. അപ്പൊ ഞാന് ഇന്നലെക്കാൾ ഇന്ന് മെച്ചപ്പെട്ടോ? ഇന്നലെ രണ്ട് പഴംപൊരി തിന്നു, ഇന്ന് മൂന്നെണ്ണം തിന്നല്ലോ. അത് മെച്ചപ്പെടലല്ലേടാ, അത് അപകടമാണ്. മറ്റുള്ളവരുടെ ജീവിതം നോക്കി നിൽക്കുമ്പോൾ സ്വന്തം ജീവിതം ജീവിക്കാൻ മറക്കരുത്.
0: യെസ്, ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ സാധനം. ഇന്നത്തെ ശരിക്കും ഇന്ന് നമ്മളെ ചിന്തയുടെ ഒട്ടുമിക്ക ഭാഗം നമ്മളെ കാഴ്ചയും ചിന്തയും കേൾവിയും കിടക്കണം. ഈ ഇൻസ്റ്റഗ്രാമിലെ റീൽസും ഷോർട്സിലും വാട്സപ്പിലെ സ്റ്റാറ്റസിലും നമ്മൾ 24 മണിക്കൂർ സമയത്തിനിടയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഏതോ ഒരു ഷോർട്ടിൻ്റെ അതിനു വേണ്ടി മാത്രം എടുക്കുന്ന ഒരു നിമിഷം, ആ നിമിഷമാണ് നമ്മൾ ടോട്ടൽ വിലയിരുത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അത് കണ്ടിട്ട് മറ്റുള്ളവനിങ്ങനെ ആലോചിക്കുകയാണ്, അത് ഓളങ്ങനെ ചിരിച്ചിരിക്കണം, അവൾ ഫുള്ള് അത് സ്റ്റിൽ മോഡലിടെ കിടക്കും. അപ്പോൾ അന്ന് 24 മണിക്കൂർ കഴിഞ്ഞത് സ്റ്റാറ്റസ് പോകുമല്ലോ, അപ്പോൾ അന്ന് കാണുന്നവരൊക്കെ വിചാരിക്കും ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്. മനുഷ്യൻ്റെ മനസ്സും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനൊരു എന്താ പറയുക, ഒരു സ്ഥായിഭാവമല്ല, അത് ചിലപ്പോൾ അവിടെ കൂടെയൊക്കെ മാറി മറിഞ്ഞേക്കാം. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്ന്, വേറെ ലോലം നോക്കിയിരുന്ന കഴിഞ്ഞാൽ
1: സ്വന്തം ജീവിക്കാൻ മറന്നു,
0: സ്വന്തം ജീവിക്കാൻ മറന്നു പോകും. അങ്ങനെ കുറേ മനുഷ്യന്മാരെ ലോകത്താണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് പറിച്ചെടുത്തിട്ട് റിയാലിറ്റിയിലേക്ക് വരാൻ പറ്റണമെങ്കിൽ അതിന് പ്രത്യേകം പഠിപ്പിക്കാൻ വേണം.
1: ട്യൂൺ ടു റിയാലിറ്റി,
0: യെസ്,
1: വിസ് റേഡിയോ.
0: അതെ അതെ.
1: അപ്പോൾ ശരിക്കും റിയൽ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും സോഷ്യൽ മീഡിയ ശരിക്കും ഒഴിവാക്കിയാൽ തന്നെ നമ്മളെ ജീവിതം ഒരുപാട് മാറ്റം ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സാർ പറഞ്ഞ, നമ്മളിപ്പോൾ വോയിസ് കേട്ട പോലെ മറ്റുള്ളവരിലെ ജീവിതത്തിലെ സന്തോഷങ്ങളും കാര്യങ്ങളും മാത്രം നോക്കി നിന്നിട്ട് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ മറന്നു പോകുന്ന ആളുകൾ. അതിൽ പിന്നെ ഒരു വാചകം അതിൻ്റെ ഇടയിൽ വന്നല്ലോ, കിട്ടിയത് പലതും മറന്നു പോകുന്നുണ്ട്. മറ്റവന് കിട്ടിയത് കണ്ടിട്ട് നമ്മൾക്ക് കിട്ടിയ ഒരുപാട് ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളും സംഗതികളും മറന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്. അവിടെ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് കാലിൽ ഷൂസ് ഇടാൻ ഇല്ലാത്തതിൻ്റെ പേരിൽ കരഞ്ഞു നടന്നിരുന്ന ഞാൻ കാല് തന്നെ ഇല്ലാത്ത ആളെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞ പോലെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു തന്നിട്ടുള്ള വലിയ ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ട്. അതിൻ്റെ വില അറിയണമെങ്കിൽ നിസ്സാരം പഠിപ്പിച്ച ആ ഒരു ഹദീസ് നമ്മൾ പ്രാവർത്തികമാക്കണം. ഉന്ദുറു ഇലാമൻ ഹുവ അസ്ഫലമിൻകും. അവിടെയാണ് ശരിക്കും നമ്മൾ നമ്മുടെ ലൈഫ് പലപ്പോഴും ഇത് ആലോചിക്കൽ എന്താണ്, അവനങ്ങനെ കിട്ടി, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായി എന്നുള്ളത് ശരിക്കും നമ്മൾക്ക് അള്ളാഹു തന്നതിൻ്റെ വില അറിയണമെങ്കിൽ ഇത് നമ്മൾക്കും കിട്ടിയ സംഗതികൾ കിട്ടാത്ത ആളുകൾ ഒരുപാടുണ്ട്.
0: സാറേ നമ്മളിപ്പോൾ ഇപ്പം ഈ ഒരു തത്വം ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല പലർക്കും.
1: യെസ്,
0: യോ ഇതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇനി ഞാൻ ശ്രദ്ധിക്കട്ടെ, അങ്ങനെയൊന്നും ആരും പറയില്ല. ഇതൊക്കെ നേരത്തെ അറിയുന്നത് തന്നെയാണ്. പക്ഷെ ഇതൊരു ഓർമ്മപ്പെടുത്തൽ ഇടക്കിടക്ക് നമുക്ക് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഇല്ല, അത് കണ്ടിട്ട് ഞാൻ മതി മറന്നു പോകരുത്.
1: യെസ്,
0: അല്ലെങ്കിൽ അത് കണ്ടിട്ട് അതേപോലെ ആവാൻ ശ്രമിക്കണം. ഞാനാവാനേ കഴിയുള്ളൂ. അപ്പം ഞാനാവണമെങ്കിൽ ഞാൻ എൻ്റെ പിന്നെ റീൽസ് ഷോർട്സ് എന്നൊക്കെ പറയുന്നത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആണെങ്കിലും അതൊക്കെ വളരെ ചെറിയ, അതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ആക്ട് ചെയ്തിട്ടോ ബാക്കിയുള്ള ആക്കിയിട്ടോ അങ്ങനെയൊക്കെ. പിന്നെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇനി ഒറിജിനൽ ആണെങ്കിൽ തന്നെയും ഒറിജിനലായിരിക്കാം, വീണ് കിട്ടുന്ന ചില സന്തോഷങ്ങൾ പകർന്നു വെച്ചായിരിക്കാം. അത് കഴിഞ്ഞിട്ടും അതിൻ്റെ ആ സന്തോഷം നിലനിൽക്കുന്നുണ്ടോ? അതല്ല ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് എന്നും ഒരാൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേപോലെ നിൽക്കാനൊന്നും കഴിയില്ല. ഇതിങ്ങനെ നമ്മളെ പൾസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ജീവിതം ഉള്ളത്. എന്ന് നമ്മൾ ഒരേ ലെവലിൽ നിൽക്കണോ അന്ന് മരിച്ചു എന്നതിൻ്റെ അർത്ഥം.
1: ശരിക്കും നമ്മുടെ ലൈഫിലെ സമാധാനം തരുന്ന ഒരു ഒരു ചിന്ത മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്ക് സമാധാനം നഷ്ടപ്പെടുക ചെയ്യുക. ഈ ഈ കണ്ണോടുകൂടി നോക്കിയാൽ അവനക്ക് അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹസൻ ബസരി റഹ്മുള്ള പറയേണ്ട ഒരു സംഭവമുണ്ട്. അലിംതു അന്ന റിസ്ഖി ലാ യഖുദു അഹദുൻ ഖൈരി, അല്ല എനിക്ക് കണക്കാക്കിയ റിസ്ക് അത് വേറെ ആരും കൊണ്ടുപോകില്ല, അത് അല്ല എനിക്ക് തന്നെ തരുള്ളൂ. അങ്ങനെ ആലോചിക്കുമ്പോൾ എന്താണ്, എനിക്ക് അല്ല കണക്കാക്കി എനിക്ക് തരും, വേറെ അവന് കണക്കാക്കി അല്ല അവന് കൊടുക്കും. അതിലെന്തില്ല, വേറെ പിന്നെ അസൂയയുടെയും മറ്റു സംഗതികളൊന്നും കാഴ്ച ഇല്ലാതെ നമ്മൾ ആ ഒരു തൃപ്തിയുടെ മനസ്സിൽ അള്ളാഹ് എനിക്ക് കണക്കാക്കി അതാണ് എനിക്ക് ഖൈർ,
0: നഷ്ടപ്പെട്ടതൊന്നും എനിക്ക് കിട്ടാനുള്ളതായിരുന്നില്ല, കിട്ടിയതൊന്നും നഷ്ടപ്പെടാനുള്ളതുമായിരുന്നു.
1: അതാണ്, യെസ്, അതാണ് പോയിന്റ്.
0: അപ്പം അതിൽ പിന്നെ അതിൽ ഇപ്പം ലാസ്റ്റ് ചേർത്ത് വെക്കേണ്ടതാണോ, ഇത് നമുക്കൊക്കെ ഓക്കെയാണ്, പക്ഷെ നമ്മളെ മക്കളെ കൂടി നമ്മളിത് പഠിപ്പിക്കണം. കാരണം അവർ കാണുന്ന കാഴ്ചകളൊക്കെ ഇതാണ്, അതുകൊണ്ട് കണ്ടില്ലേ. അപ്പോൾ അത് അവർക്കൊരു അത് ശരിക്കും ഓർമ്മിപ്പിക്കണം, ഇതല്ല മോളെ ലൈഫ്, ഇതല്ല. അതിലിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നത് 10,000 മനുഷ്യന്മാരുടെ ലൈഫിലെ ഒരു നിമിഷം കണ്ടിട്ട് ഇതെല്ലാം ഞാനിതിലൊന്നും ഇല്ല എന്ന് തോന്നിപ്പിക്കരുത്, അതല്ല ലൈഫ് എന്നൊക്കെ
1: പറഞ്ഞു
0: പറഞ്ഞ് ബോധ്യപ്പെടുന്നത് കുട്ടികളെ ബോധിപ്പിക്കണം.
1: ഓക്കെ, യെസ്, 2 മണിക്കൂർ പോയതറിഞ്ഞില്ല. എല്ലാ പരിപാടികളും കേട്ടു, റേഡിയോ തുടങ്ങിയത് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്, ലൈവ് ഒന്നിനു ശേഷം നിർത്തിയിട്ടില്ല, അതാ നിലനിർത്തി തരട്ടെ എന്നാണ് പറഞ്ഞത്. ഷെഫീക്ക് പഠിക്കപ്പാടം നർമ്മത്തിലൂടെ ചിന്തിപ്പിച്ചു എന്നാണ് പറഞ്ഞത്.
0: യെസ്,
1: യെസ്,
0: അതുപോലെ സംഗതി കറക്റ്റാണ്, വെരി ഗുഡ് എന്നുള്ള മെസ്സേജ് ധാരാളം ആളുകൾ അയക്കുന്നതിന് ചിന്ത സൂപ്പറായി എന്ന് ജമീല വി കെ പുനർ പറഞ്ഞു. സിസ്റ്റം പരിഗണിക്കാത്തതിൽ
1: ഹൈ ട്രൂ, അങ്ങനെ പറയണ്ടല്ലേ, ഹൈ ട്രൂ.
0: സിസ്റ്റം പരിഗണിക്കാത്തതിൽ ആരും സങ്കടപ്പെടേണ്ട, അതൊരു വ്യക്തിയല്ലല്ലോ. നമ്മുടെ ഉത്തരം ശരി എങ്കിൽ നമുക്ക് സ്വയം സന്തോഷിക്കാം, അവസരമുണ്ടല്ലോ എന്നാണ് ജമീല
1: വിട്ടുള്ളത്.
0: അപ്പോ സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞത് കേട്ടുകൊണ്ട് കൂടെയുണ്ട് അലഹമ്ദുല്ല, അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ പ്രോഗ്രാമുകളും, അലഹമ്ദുല്ല ജീവിതത്തിൽ ഒരുപാട് ഉൾക്കാഴ്ച നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: അഫ്ഫാൻ
0: എന്നുള്ളത് സ്മരദാനുമായി ബന്ധപ്പെട്ടുള്ളതേ,
1: അതായിരിക്കും പൂക്കോട്ടും പാടായിക്കോ അല്ലേ.
0: ഓ, പൂക്കോട്ടും പാടും. സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ചിന്തകളുമല്ല യഥാർത്ഥ ജീവിതം, എല്ലാം കൂടി മിശ്രിതമായൊരു യാത്രയാണ് ജീവിതം. കിട്ടിയതിൽ മനസ്സംതൃപ്തിപ്പെടുമ്പോൾ മാത്രമാണ് സന്തോഷം നിറഞ്ഞൊരു ലൈഫ് സാധ്യമാവുന്നത്. അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരാൻ കഴിയട്ടെ. അതിന് അന്വർത്ഥമാക്കുന്ന ട്യൂൺ ടു റിയാലിറ്റി എന്ന വാക്ക്,
1: യെസ്, അതാണ്
0: അന്വേഷണം.
1: ജീവിത യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് യഥാർത്ഥ ജീവിതത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പീസ് റേഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ മാഷാല്ലാ, ഒരുപാട് ആളുകൾ അവിടെ വിജയികൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും. 13 പെടാത്തവർക്കും വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ നമ്മളും 13 പെട്ടേക്കാം. അങ്ങനെ പെടുന്നവർക്കും എല്ലാവർക്കും അഭിനന്ദനം നൽകിയിട്ടുണ്ട്. വെയിറ്റ് ആൻഡ് സീ എന്നാണ് അനുമറാൻറ്റി മുട്ടിൽ പറഞ്ഞിട്ടുള്ളത്.
0: അല്ല, നമുക്ക് ഒരു ചോദ്യം കേൾക്കണ്ടേ?
1: ആ, അപ്പം അലിജാബയുടെ ഭാഗമായി വന്നിട്ടുള്ള ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് ഇൻഷാല്ലാ. വളരെ ഒരുപാട് പേർക്കുള്ള സംശയമായിരിക്കും ഇന്നത്തെ ചോദ്യം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഷാല്ലാ കേൾക്കാം.
4: തുണി, പാൻസ് എന്നിവ ധരിക്കുമ്പോൾ മുകൾ ഭാഗം പൊക്കിളിന് താഴെ വരാൻ പാടില്ല എന്ന് കേട്ടു, ശരിയാണോ? ഷർട്ടും പാൻറ്റും ധരിക്കുമ്പോൾ ഔറത്ത് മറഞ്ഞാൽ പോരെ? അതോ പാൻസ് പൊക്കിളിന് മുകളിൽ വരണമെന്നുണ്ടോ എന്നാണ്.
5: ഇന്ന് നമ്മുടെ നാടുകളിൽ ഫാഷനിൻ്റെ ഭാഗമായിക്കൊണ്ട് കാണുന്ന ഒരു രീതിയാണ് സ്വന്തം നിതംബം പോലും പുറത്ത് കാണുന്ന രൂപത്തിൽ പാൻറുകളും മറ്റും അരയുടുപ്പുകളൊക്കെ താഴ്ത്തിയെടുക്കുക എന്നത്. താൻ ധരിച്ചിട്ടുള്ള അടിവസ്ത്രങ്ങളുടെ കമ്പനിയുടെ പേരും നിറവും എല്ലാം പുറത്തു കാണുമാറു രൂപത്തിൽ പാൻറു ധരിക്കുന്ന ധാരാളം യുവാക്കളെയും കുട്ടികളെയും ഒക്കെ കാണാൻ സാധിക്കും. തികച്ചും ആഭാസകരമായ വസ്ത്രധാരണ രീതിയാണിത്. ഇസ്ലാം ഏറ്റവും മാന്യമായ വസ്ത്രം ധരിക്കണമെന്നാണ് നമ്മോട് അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാന്യമായ രൂപത്തിലുള്ള വസ്ത്രങ്ങളാകണം ധരിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മേൽമുണ്ട് കൊണ്ടും അതുപോലെ തന്നെ അരയുടുപ്പ് കൊണ്ടും മൊത്തത്തിൽ ശരീരത്തിൻ്റെ നഗ്നത മറയുന്നുണ്ട് എങ്കിൽ ആ രൂപത്തിൽ മറഞ്ഞാൽ മതി. എന്നാൽ റുക്കുഇലേക്കും സുജൂദിലേക്കുമെല്ലാം പോകുന്ന സമയത്ത് തൻ്റെ കുപ്പായം ഉയരുകയും അതുപോലെ തന്നെ തൻ്റെ പിറകുവശവും അതുപോലെയുള്ള ഭാഗങ്ങളുമൊക്കെ പുറത്ത് കാണുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത്തരം വസ്ത്രധാരണ രീതി പ്രത്യേകം ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ നിസ്കാരത്തെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നതുകൊണ്ട് തന്നെ

0: എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 ജപം ഉണ്ടാവാറുള്ളത്. എല്ലാ ശനിയാഴ്ചകളിലും 7:30 മുതൽ 8:30 വരെ ഒരു മണിക്കൂർ ലൈവായി ചോദിക്കാനുള്ള അവസരമുണ്ട്, നേരിട്ട് ചോദിക്കാനുള്ള അവസരം. അതും ശ്രോതാക്കൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ ഒരു അവസരത്തിൽ അറിയിക്കാനുള്ളത്.
1: ചിന്തയുമായി ബന്ധപ്പെട്ട ഒന്നൊരു മെസ്സേജ് കൂടി ജസ്റ്റ് വായിക്കാം. അള്ളാഹു, നീ തരുന്ന തടയാൻ ആർക്കും കഴിയില്ല, നീ തടയും തരാനും കഴിയില്ല എന്ന് ഈ ഹദീസാണ് ചിന്ത കേട്ടപ്പോൾ ഓർമ്മ വന്നിട്ടുള്ളത്.
0: പാരന്റ് ക്ലാസ് 12-ാമത്തെ ക്ലാസ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന വിഷയം നമ്മൾ നേരത്തെ എടുത്തതാണ്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ ടീമിനോട് പറയുന്നുണ്ട്, അത് അതിലുള്ള ഹെൽപ്പ് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ നമ്പറിൽ.
1: ഏതായിരുന്നാലും ഇന്നത്തെ ഈ ലൈവിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ കൂടെ യാത്രയിൽ കൂടെ വന്ന് വിശേഷങ്ങളൊക്കെ പരസ്പരം പങ്കുവച്ചും കേട്ടും നമ്മൾ കണ്ടതും, അല്ലെങ്കിൽ ഇപ്പോൾ റേഡിയോ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ കാര്യങ്ങൾ മനക്കണ്ണിലൂടെ കാണുന്നുണ്ട്.
0: യെസ്,
1: കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വാലിഹായ അമലായി മാറ്റിത്തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് പിരിയാൻ കഴിയണം. കാരണം ഇതൊക്കെ നമുക്ക് വെറുതെ അല്ല, ഈ കേൾവി പോലും നമുക്ക് നാളെ നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ റബ്ബിൻ്റെ പക്കൽ പ്രതിഫലമാണ്. ഇതല്ലെങ്കിൽ ഈ 2 മണിക്കൂർ വേറെ എവിടേക്കോ പോകുമായിരുന്നു. പക്ഷെ അത് പതിവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണത്തെക്കുറിച്ച് ആലോചിക്കാനും പരസ്പരം പ്രാർത്ഥിക്കാനും. ഒരുപാട് ആളുകൾ വിഷമിക്കുന്ന ആളുകളുണ്ട്, അവരുടെ വിഷമങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക, ഖബറിടം വിശാലമാകാൻ പ്രാർത്ഥിക്കാൻ പറ്റുക. ഈ പ്രാർത്ഥനകളൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടി സ്വസ്ഥതയും സമാധാനവും റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് കിട്ടുന്ന നല്ല വിശ്വാസികൾ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.
0: ക്ലാസ് 12-ാമത്തെ ക്ലാസ് നാളെയാണ് വരിക, ഒക്ടോബർ 15-ന് ദിവസം 10 മണിക്ക് വരുന്നതാണ് പറഞ്ഞത്.
1: അപ്പൊ പ്രിയമുള്ളവരെ, വീണ്ടും മറ്റൊരു ലൈവിൽ നമുക്ക് കാണാം. ഇന്നത്തെ മോർണിംഗ് ലൈവ് സെഷൻ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നായിരുന്നു. കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് ജസീൽ കൊടിയത്തൂർ സാറിന്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം.
0: ടെക്നിക്കൽ ഭാഗത്തു നിന്ന് ഇർഫാൻ കൊടിയത്തൂർ.
1: അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ പീസ് റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ പീസ് റേഡിയോ വൈബ്സിലുള്ളത് ഞാൻ ബാസിൽ കുന്നപ്പള്ളി.
1: ഞാൻ അബ്ദുള്ള മുഹസിൻ.
0: നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വൈബ്സിലെ പരിപാടി ഇൻസൈറ്റാണ്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ ധാരാളം തീവ്രവാദ ആരോപണങ്ങൾ, ഭീകരവാദം എല്ലാം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഏറ്റവും തനതായ അതിൻ്റെ കാര്യങ്ങളെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇൻസൈറ്റിലൂടെ അവതരിപ്പിക്കുന്നത്.
1: അതെ, ഇന്നത്തെ നമ്മുടെ ഇൻസൈറ്റിലെ വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിദ്ധരിച്ചവരോട്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ കൊണ്ടുവരുന്ന ആളുകളെ അവരോട് പറയാനുള്ള ഒരു സംസാരമാണ് അവതരിപ്പിക്കുന്നത്. ഇബ്രാഹിം സലഫി, പുലാമന്തൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.

0: റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിരിലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ആമീൻ റബ്ബിൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പല ആളുകളും ഒരുപാട് തെറ്റിദ്ധരിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഇസ്ലാമിലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുവാനുള്ള കാരണം ഇസ്ലാമിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് ആ പ്രവാചകനെ അവർ പഠിച്ചില്ല എന്നതാണ്. ചില ആളുകൾ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ പല ഇച്ഛകളും അത് നടപ്പിലാക്കുന്നതിനു വേണ്ടിയുമെല്ലാം അവർ ഈ പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുകയും അതിനാവശ്യമായ പുസ്തകങ്ങൾ ആ രൂപത്തിൽ അവർ രചിക്കുകയും അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് വായിച്ചും അതിലുള്ളത് കേട്ടും മനസ്സിലാക്കിയ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി. എന്നാൽ യഥാർത്ഥ സ്രോതസ്സിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ച ഒരാൾക്ക് ഒരിക്കലും ആ പ്രവാചകനിൽ ഒരു തെറ്റായ കാര്യമോ അല്ലെങ്കിൽ അതൊരിക്കലും ശരിയായില്ല, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ കാരുണ്യമില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത, ഒരു സഹതാപമില്ലാത്ത, അനുകമ്പ ഇല്ലാത്ത ഒരു പെരുമാറ്റത്തിൻ്റെ മാതൃകയോ കാണുവാൻ സാധിക്കുകയേയില്ല. കാരണം അത്രയും കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സഹനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സമത്വത്തിൻ്റെയും അനുകമ്പയുടെയും മകുടോദാഹരണമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകൻ്റെ ജീവിതം അങ്ങനെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്നൊരാൾ വായിച്ചാൽ, ശ്രീനാരായണ ഗുരു ചോദിച്ചില്ലേ, കരുണവാൻ നബി മുത്തുരത്നമോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? കാരണം പ്രവാചകൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആ പ്രവാചകൻ്റെ ജീവിതം യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്നൊരാൾ മനസ്സിലാക്കിയാൽ അയാൾ ഒരിക്കലും പ്രവാചകനെക്കുറിച്ച് മോശമായ ഒരു വാക്കുപോലും, പ്രവാചകനെക്കുറിച്ച് മോശമായ ഒരു ചിന്ത പോലും അയാളുടെ ബുദ്ധിയിൽ ഉദിക്കുകയില്ല. ഇസ്ലാമിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ഒരുപാടൊരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരുണ്യവും വിട്ടുവീഴ്ചയും അന്യം നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആ പ്രവാചകൻ്റെ ജീവിതം പഠിക്കുക എന്നുള്ളതും അതിലെ കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും വിട്ടുവീഴ്ചയുടെയും ഏടുകൾ നമ്മൾ മനസ്സിലാക്കുക, വായിക്കുക, കേൾക്കുക എന്നുള്ളതുമെല്ലാം ഏറെ പ്രസക്തമായ ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നു. ആ പ്രവാചകൻ്റെ ജീവിതത്തിലെ ചില കാരുണ്യത്തിൻ്റെ നിമിഷങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ അനുചരന്മാരോടൊപ്പം നിൽക്കുന്ന സമയത്ത് ഒരു അറാബി അഥവാ ഗ്രാമത്തിൽ താമസിക്കുന്ന, സംസ്കാരവും അറിവുമെല്ലാം കുറവുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, അയാൾ വന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ പിറകിലേക്ക് വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിൽ ഒരു പുതപ്പുണ്ടായിരുന്നു. അതൊരൽപ്പം പരുവരുത്ത ഒരു പുതപ്പായിരുന്നു. ഈ മനുഷ്യൻ വന്നുകൊണ്ട് ആ പുതപ്പ് ശക്തമായി വലിച്ച് വിടുന്നു. പ്രവാചകൻ്റെ പിരടിയിൽ, പ്രവാചകൻ്റെ ചുമലിൽ അതിൻ്റെ അടയാളമുണ്ടാകുന്നു. അത്രയും ശക്തമായിട്ടാണ് അയാൾ വലിച്ചത്. ആ വലി കാരണം ഒരു ചുവന്ന പാട് പ്രവാചകൻ്റെ പിരടിയിലുണ്ടായിരുന്നു. എന്നിട്ട് പ്രവാചകൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ പറയുന്നത്, മുഹമ്മദെ, നിന്റെ കയ്യിലുള്ള സമ്പത്തിൽ നിന്നും എനിക്ക് താ എന്നതാണ്. അയാൾ സമ്പത്ത്, അയാൾ ദാനം ചോദിക്കുകയാണ്, റസൂലുള്ളാഹിയോട് യാചിക്കുകയാണ്. അതിനയാൾ സ്വീകരിച്ച മാർഗമെന്താണ്? ശക്തമായി പ്രവാചകനെ വേദനിപ്പിച്ചുകൊണ്ടാണ് അയാൾ ചെയ്തത്. പ്രിയമുള്ളവർ ആലോചിച്ചു നോക്കൂ, നമ്മളാണെങ്കിൽ എന്ത് കാട്ടും ആ സാഹചര്യത്തിൽ? നമ്മുടെ ദേഷ്യം അയാളോട് തീർക്കും, സംസാരത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ തീർക്കും. എന്നാൽ പ്രവാചകൻ പറഞ്ഞത്, ചിരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അയാൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ നൽകുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് കൊടുക്കാൻ വേണ്ടി, സമ്പത്ത് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ടാണ് പ്രവാചകൻ അത് പറഞ്ഞത് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ജൂതനായ ഒരു മനുഷ്യൻ പ്രവാചകന് കുറച്ച് പണം നൽകിയിരുന്നു, കുറച്ച് പണം കടമായിക്കൊണ്ട് നൽകിയിരുന്നു. അതുതന്നെ പ്രവാചകൻ സ്വന്തം ആവശ്യത്തിനു വേണ്ടി വേടിച്ചതല്ല. പാവപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പ്രവാചകൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ പ്രവാചകൻ ഈ ജൂതനായ മനുഷ്യൻ്റെ അരികിൽ നിന്ന് കുറച്ച് പണം കടം മേടിച്ച് അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് നൽകിയതാണ്. ഇതിൽ പ്രവാചകൻ ആ കടം തിരിച്ചു തരുവാൻ ഒരു ഡേറ്റും നിശ്ചയിച്ചു. എന്നാൽ ആ ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ ജൂതനായ മനുഷ്യൻ പ്രവാചകൻ്റെ അടുത്തേക്ക് വരികയാണ്. പ്രവാചകനും അനുചരന്മാരും എല്ലാവരുമുണ്ട്. അയാൾ പ്രവാചകൻ്റെ അടുത്തേക്ക് വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലിപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രവാചകന് ചീത്ത പറയുകയാണ്. കടം നിങ്ങൾ തിരിച്ചു നൽകുകയില്ല, പണം മേടിച്ചാൽ നിങ്ങൾ പണം തിരിച്ചു തരികയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രവാചകനെ അയാൾ ചീത്ത പറയുകയാണ്. യഥാർത്ഥത്തിൽ പണം തിരിച്ചു നൽകാനുള്ള തീയതി ആയിട്ടില്ല. അതിനു മുന്നേ ആളുകളുടെ ഇടയിൽ വെച്ച് പ്രവാചകനെ ആക്ഷേപിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രവാചകൻ്റെ വെല്ലിപ്പയിലേക്ക് ചേർത്ത് പറഞ്ഞ് അറബികൾ അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, തങ്ങളുടെ ഉപ്പമാർ, തങ്ങളുടെ വെല്ലിപ്പമാർ, തങ്ങളുടെ ഗോത്രം, ഇതിലെല്ലാം ഒരു മഹത്വം അറബികൾ കണ്ടിരുന്നു. അവരെ ചീത്ത പറയുക, ഗോത്രത്തെ തെറിവിളിക്കുക, ഉപ്പമാരെ വെല്ലിപ്പമാരെ ആക്ഷേപിക്കുക, അതൊരിക്കലും അറബികൾക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. പ്രവാചകൻ്റെ അരികിൽ വന്ന് ഒരു ന്യായവുമില്ലാതെ ആളുകളുടെ ഇടയിൽ വെച്ച് ഇയാൾ പ്രവാചകനെയും പ്രവാചകൻ്റെ ഉപ്പയെയും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് തിരിച്ചു ചെയ്തത്? പ്രവാചകൻ അയാളെ ഉപദ്രവിക്കാമായിരുന്നു. പ്രവാചകന് അനുചരന്മാരോടൊന്ന് പറഞ്ഞാൽ അവർ അയാളെ വകവരുത്തുമായിരുന്നു. പക്ഷെ പ്രവാചകൻ അങ്ങനെ ചെയ്തോ? ഒരിക്കലുമില്ല. പ്രവാചകൻ അയാൾക്ക് കൊടുക്കാനുള്ള സമ്പത്ത് നിങ്ങൾ നൽകണമെന്ന് പറഞ്ഞ് അനുചരന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്ത്. എന്ന് പ്രവാചകൻ അയാളോട് മാന്യമായി സംസാരിച്ചു, നിങ്ങൾ നല്ല രൂപത്തിൽ കടം തിരിച്ച് ചോദിക്കണം, നിങ്ങളിങ്ങനെ ഈ രൂപത്തിൽ മോശമായി സംസാരിക്കരുതെന്ന് പറഞ്ഞ് പ്രവാചകൻ അയാൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുകയാണ് ചെയ്തത്. അപ്പോൾ എത്ര നല്ല മനസ്സിനുടമയായിരുന്നു പ്രവാചകൻ. അതുപോലെ തന്നെ പ്രവാചകൻ ആളുകളെ ക്ഷണിച്ച ഒരു മാർഗമുണ്ട്. സ്വർഗത്തിൻ്റെ പാതയിലേക്ക്, അള്ളാഹുവിലേക്ക് ആളുകളെ പ്രവാചകൻ ക്ഷണിച്ചു. നന്മകളിലേക്ക് ആളുകളെ ക്ഷണിച്ചു. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞു. മദ്യപാനം ഉപേക്ഷിക്കണം, മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണം, കുടുംബബന്ധം പുലർത്തണം എന്നിത്യാദി നന്മകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ പ്രവാചകൻ്റെ ആ നാട്ടിലെ മക്കയിലെ ഒരുപാട് ആളുകൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെക്കുറിച്ച് ആലോചിച്ച് വല്ലാത്ത വിഷമമുണ്ടായി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വന്തം നാട്ടിലെ ആളുകൾ അവർ നന്മകളിലേക്ക് വരുന്നില്ല, അവർ തിന്മകളിൽ മുഴുകുകയാണ് എന്നാലോചിച്ച് ആ പ്രവാചകൻ്റെ മനസ്സ് വിഷമിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ നാടിനോടും തൻ്റെ നാട്ടുകാരോടും എത്രത്തോളം ഗുണകാംക്ഷയുള്ളവനായിരുന്നു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മനുഷ്യന്മാരോട് മാത്രമല്ല സഹജീവികളോടും കാരുണ്യമുള്ളവനായിരുന്നു പ്രവാചകൻ. ഒരിക്കലും പ്രവാചകനും തൻ്റെ അനുജനന്മാരും യാത്ര പോകുന്ന സമയത്ത് ഒരു പക്ഷിയുടെ കുട്ടികളെ പ്രവാചകൻ്റെ അനുജന്മാരിൽ ചില ആളുകൾ എടുത്ത് അവർ കയ്യിലേക്ക് പിടിച്ചു. ആ പക്ഷിക്കുട്ടികളുടെ തള്ളപ്പക്ഷി അത് മുകളിലൂടെ ഇങ്ങനെ വേജാറായിട്ട് പേടിച്ചുകൊണ്ട് വട്ടമിട്ട് പറക്കുകയാണ്. ഇത് പ്രവാചകൻ കണ്ടപ്പോൾ പ്രവാചകന് വല്ലാത്ത വേദനയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുജന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആ കുട്ടികളെ ആ തള്ളയിലേക്ക് വിട്ടുകൊടുക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ സഹജീവികളോട് പോലും കാരുണ്യം കാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പൂച്ചയെ കെട്ടിയിട്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ, പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ, പൂച്ചയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അത് ചെയ്ത സ്ത്രീക്ക് അതിൻ്റേതായ ശിക്ഷയുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ദാഹിച്ചു അലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അയാൾക്കതിനുള്ള പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കണ്ടോ, സഹജീവികളോട് പോലും കാരുണ്യം കാണിച്ചിരുന്ന, അനുകമ്പ കാണിച്ചിരുന്ന മഹാനായ നല്ല മനസ്സിനുടമയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും പ്രവാചകനെ ഒരാൾ കൊല്ലാൻ വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ്. പ്രവാചകൻ്റെ ആയുധം അയാൾ പതുക്കെ കൈക്കലാക്കി പ്രവാചകൻ്റെ നേരെ ആയുധം ചൂണ്ടി അയാൾ ചോദിക്കുകയാണ്, മുഹമ്മദേ, നിന്നെ രക്ഷിക്കാൻ ആരുണ്ട്? ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്, നിന്നെ രക്ഷിക്കാൻ ആരുണ്ട്? പ്രവാചകൻ്റെ മറുപടി, അള്ളാഹു ഉണ്ട്, എൻ്റെ സൃഷ്ടാവ് എന്നെ രക്ഷിക്കും. ഇത് കേട്ട ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ആ വാള് നിലത്തേക്ക് വീണു. പ്രവാചകൻ വാളെടുത്ത് അയാളുടെ നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു, നിന്നെ രക്ഷിക്കാൻ ഇപ്പോൾ ആരുണ്ട്? പ്രവാചകനെ കൊല്ലാൻ വന്ന വ്യക്തിയാണ്. പ്രവാചകന് ഈ സമയത്ത് അയാളോട് പക തീർക്കാമായിരുന്നു, പ്രവാചകനെ തിരിച്ചു വട്ടാമായിരുന്നു, അല്ലെങ്കിൽ മുറിവേൽപ്പിക്കാമായിരുന്നു, ബന്ദിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, മുഹമ്മദേ, നീ നല്ലൊരു മനുഷ്യനാണ്, നിന്നിൽ നിന്ന് നല്ലത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അയാളെ വെറുതെ വിടുകയായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ പ്രിയമുള്ളവരെ ഇങ്ങനെയൊരു സംഭവം? എന്നാൽ ഇത് പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ ത്വായിഫ് എന്ന നാട്ടിലേക്ക് ചെന്ന് അവിടെയുള്ള ആളുകളെ നന്മയിലേക്ക് ക്ഷണിച്ചു, നന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ആളുകൾ ചെയ്തതെന്താണ്? പ്രവാചകൻ അവരെ നന്മയിലേക്ക് ക്ഷണിച്ചു എന്നതിൻ്റെ പേരിൽ അവർ പ്രവാചകനെ കല്ലെറിഞ്ഞോടിച്ചു. പ്രവാചകന്റെ കാലിൽ നിന്നും രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. എത്ര വേദനയുണ്ടായിട്ടുണ്ടാകും. പ്രവാചകൻ എന്തിനാണ് ചെന്നത്? തൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ആരോടെങ്കിലും പണം ചോദിക്കാൻ വേണ്ടി, അങ്ങനെ എന്തിനെങ്കിലുമാണോ? ഒരിക്കലുമല്ല. ആളുകൾ നന്നാവണം, അവർ നന്മയുടെ മാർഗത്തിലേക്കെത്തണം, അവർ തിന്മയിലകപ്പെടരുത്. ഈ ഒരു ലക്ഷ്യത്തോടുകൂടി അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം കല്ലുകൊണ്ട് എറിഞ്ഞ ഓടിക്കലായിരുന്നു. അങ്ങനെ പ്രവാചകൻ വേദനിച്ചിരിക്കുന്ന സമയത്ത് ഒരു മലക്ക് വന്നുകൊണ്ട് പറയുകയാണ്, റസൂലെ, താങ്കൾ പറഞ്ഞാൽ ദാ ഈ കാണുന്ന മല ഞാൻ ഇവരുടെ മുകളിലേക്ക് ഇടാം. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? വേണ്ട, അവരറിവില്ലാത്തത് കൊണ്ട് ഇത് ചെയ്തതാണ്, അവർ നന്നായേക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തന്നെ ഉപദ്രവിച്ചവരോട് പോലും ഇതായിരുന്നു പ്രവാചകന്റെ പെരുമാറ്റം. പ്രിയമുള്ളവരെ, ഈ പ്രവാചകൻ എങ്ങനെ കാരുണ്യമില്ലാത്തവനാകും? ഈ പ്രവാചകൻ എങ്ങനെ അനുകമ്പയില്ലാത്തവനാകും? ഈ പ്രവാചകൻ എങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്തവനാകും? തൻ്റെ പേരക്കുട്ടിയെ ചുംബിച്ചിരിക്കുമ്പോൾ, തൻ്റെ പേരക്കുട്ടിയെ പ്രവാചകൻ ചുംബിക്കുമ്പോൾ ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, പ്രവാചകരെ, എനിക്ക് 10 കുട്ടികളുണ്ട്, ഞാൻ അവരിൽ ആരെയും ചുംബിക്കാറില്ല. പ്രവാചകൻ പറഞ്ഞത്, താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം സൃഷ്ടാവ് എടുത്തു കളഞ്ഞതിൽ ഞാൻ എന്തു പറയാൻ? അപ്പൊ കാരുണ്യമാണ് മക്കളെ ചുംബിക്കുന്നതെന്ന് പ്രവാചകന് പഠിപ്പിച്ചു. മുതിർന്നവരെ ബഹുമാനിക്കാത്തവനും കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകന്റെ അധ്യാപനമാണ്. വൃദ്ധരായ മാതാപിതാക്കൾ അവരോട് ഛേ എന്ന വാക്കുപോലും പറയരുത് എന്നത് പ്രവാചകന്റെ അധ്യാപനമാണ്. പ്രിയമുള്ളവരെ, ഈ പ്രവാചകൻ എങ്ങനെ കാരുണ്യമില്ലാത്ത, സഹനമില്ലാത്ത, അനുകമ്പയില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു വ്യക്തിത്വമാകും? ഒരിക്കലുമല്ല. അതുകൊണ്ട് പ്രവാചകനെ യഥാർത്ഥ സ്രോതസ്സിൽ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനൊരു പഠനത്തിന് നമ്മൾ വിധേയമാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. നമ്മളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ചവരായ ആളുകളോട് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതം ഇവിടെ വരച്ചു കാട്ടുകയാണ് നമ്മുടെ ഇന്നത്തെ ഇൻസൈറ്റ് അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോ.
2: അടുത്തതായി പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ കാത്തിരിക്കുന്നത് സ്വരം. അന്ത്യപ്രവാചകൻ എന്ന ടൈറ്റിലിൽ ഗാനം ആലപിക്കുന്നത് മിസ്ഹബ്.

0: നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞത് പീസ് റേഡിയോ സ്വരം. അഞ്ച് പ്രവാചകൻ എന്ന ഗാനം നമുക്ക് വേണ്ടി ആലപിച്ചത് മിസ്ഹബ്.
1: ഇനി പീസ് റേഡിയോയിൽ ആരോഗ്യ വിചാരം.
0: പ്രമേഹത്തിന് ആയുർവേദത്തിലെ ചികിത്സ, അത് വളരെ ഫലപ്രദമാണ്. ആ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ശശികുമാർ നെച്ചിയിൽ, കൂടെ ഡോക്ടർ സമീർ ബാബു.
2: നമ്മുടെ ഇന്നത്തെ വിഷയം പ്രമേഹവും ആയുർവേദ ചികിത്സയും എന്നുള്ളതാണല്ലോ. വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്താണ് പ്രമേഹം എന്നൊന്ന് വിശദീകരിക്കാമോ?
3: അതെ, അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകേണ്ട രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്, ആധുനിക ശാസ്ത്രത്തിൽ പ്രമേഹം എന്ന് പറയുമ്പോൾ അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയും. അപ്പോൾ അതിൽ ആധുനിക ശാസ്ത്രം പറയുന്നത് ഇൻസഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ, അതായത് ശരീരത്തിലെ ഇൻസുലിന് ശരീരത്തിൽ എത്തപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ്സിനെയും അതുപോലെ തന്നെ എത്തപ്പെടുന്ന മധുരരസങ്ങളെയൊക്കെ യഥാവിധി സംസ്കരിച്ച് ശരീരത്തിൻ്റെ ഭാഗമാക്കാൻ ഉള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കാണ് പ്രമേഹമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത്. എന്നാൽ ആയുർവേദം പ്രമേഹം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി വിസ്താരമേറിയ അർത്ഥത്തിലാണ്. ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ശരീരത്തിൻ്റെ ഉപയോഗക്ഷമത കുറഞ്ഞു വരുന്നതിൻ്റെ മുൻപ് തന്നെ ശരീരത്തിൽ പ്രകടമായ ചില വ്യത്യാസങ്ങൾ കാണപ്പെടും. അങ്ങനെ കാണപ്പെടുന്ന അവസ്ഥയ്ക്ക് ഇന്ന് നമ്മൾ പ്രീ ഡയബറ്റിക് സിൻഡ്രം എന്നൊക്കെ പറയും, അതായത് പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ മുൻപുള്ള അവസ്ഥ. ആ അവസ്ഥ മുതൽ അത് കിഡ്നിയെയും മറ്റ് ശരീരങ്ങളെയും പ്രാപിച്ച് വികലമാക്കുന്നത് വരെയുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രമേഹമെന്ന് ആയുർവേദ രീതിയിൽ പറയുന്നത്.
2: ഡോക്ടർ, നമ്മൾ പ്രമേഹരോഗ ചികിത്സ നമ്മൾ പൊതുവായി എങ്ങനെയാണ് എന്നൊന്ന് വിശദീകരിക്കാമോ?
3: അതെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രമേഹ ചികിത്സ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് കാരണത്താലാണ് പ്രമേഹം ഉണ്ടാകുന്നത് എന്നാണ്. അപ്പോൾ ചികിത്സയുടെ രൂപത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ആ കാരണങ്ങളെ ഒഴിവാക്കുക എന്നാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്, പ്രമേഹം ഉണ്ടാകാനുള്ള ആ കാരണങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രധാനമായി നമ്മൾക്ക് കാരണങ്ങളെ കാണുമ്പോൾ ആ കാരണങ്ങളെ ഒഴിവാക്കുക. പിന്നീട് ചികിത്സ എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ ആഹാരത്തിൻ്റെ നിയന്ത്രണം, ശരിയായ ഔഷധത്തിൻ്റെ പ്രയോഗം, ശരിയായ ജീവിതചര്യകളുടെ ഉപദേശം, ജീവിതചര്യ എന്ന് പറയുമ്പോൾ വ്യായാമം, ഉറക്കം, ലൈംഗികപരമായ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിത വികാരങ്ങൾ, അതെല്ലാം ക്രമപ്പെടുത്തി കൊടുക്കുക. ഈ മൂന്ന് ഘടകങ്ങളും കൂടി ചേർന്നതിനാണ് ആയുർവേദത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്.
2: ഡോക്ടർ, അപ്പോൾ ചികിത്സയിൽ നമ്മൾ എന്തെല്ലാമാണ് കാര്യങ്ങളാണ് ആയുർവേദത്തിൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ചികിത്സയിൽ ശ്രദ്ധിക്കേണ്ടത്,
3: അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം എന്തൊക്കെയാണെന്നാണ് പ്രമേഹത്തിൻ്റെ. പ്രമേഹത്തിൻ്റെ കാരണങ്ങൾ ഇന്നത്തെ സമൂഹം നമുക്ക് നോക്കിയാൽ അറിയാം. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു രീതിയാണ് പറഞ്ഞുകൊണ്ടാണ് ആയുർവേദം രോഗങ്ങളെപ്പറ്റിയും ആരോഗ്യത്തെപ്പറ്റിയും സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ പല തലമുറകളായി സഹസ്രാബ്ദങ്ങളായി നമ്മൾ നേടിയെടുത്ത ജീവിത ശൈലികളുണ്ട്. ആ ശൈലിയിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് രോഗം നമ്മളെ ആശ്ലേഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ശൈലി എന്താണെന്ന് വെച്ചാൽ വളരെ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതായത് വളരെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള തൈലങ്ങൾ, അതുപോലെ പാല്, വെണ്ണ, നെയ്യ്, മത്സ്യം, മാംസം, ഇത്തരം പദാർത്ഥങ്ങൾ ബഹുഭൂരിപക്ഷം കഴിക്കുക. അതോടൊപ്പം തന്നെ വ്യായാമം വേണ്ടത്ര ഇല്ലാതിരിക്കുക. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ പ്രമേഹം നിഷ്പന്നമാകും. അതിൻ്റെ കൂടെ തന്നെ അതിയായ മാനസിക സമ്മർദ്ദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് പ്രമേഹം രൂപപ്പെടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത്തരം നിദാനങ്ങളെ, ഇത്തരം കാരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്.
2: ഡോക്ടർ, എത്ര തരം അങ്ങനെ പ്രമേഹങ്ങളാണ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത്? അങ്ങനെ പല രീതിയിൽ പ്രമേഹം പറയുന്നു.
3: അതെ, പല രീതിയിൽ. അപ്പോൾ ആധുനിക ശാസ്ത്രത്തിലാണെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ്, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് എന്നൊക്കെയാണ് അതിന് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് അത് ചികിത്സാരൂപത്തിൽ ഓരോ കാര്യങ്ങളെയും നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ വിദ്യകളിലും നമ്മൾ ഒരിതിനെ വിഭജിച്ച് പഠിക്കുക എന്നുള്ളതിൻ്റെ രീതിയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് അതിനെ വിഭജിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് പഠിച്ചു വരുന്നത്. അപ്പോൾ ആധുനിക ശാസ്ത്രം ഞാൻ പഠിക്കുന്നത് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ്, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ്. അതായത് ഇൻസുലിൻ കൊടുത്ത് മാത്രം ചികിത്സിക്കാവുന്ന പ്രമേഹത്തിൻ്റെ അവസ്ഥ, ഇൻസുലിൻ നേരിട്ട് കൊടുക്കാതെ തന്നെ ചികിത്സിക്കാവുന്ന പ്രമേഹത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ആയുർവേദത്തിലാവുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമേഹം രൂപപ്പെടുന്നതിൻ്റെ മുൻപ് തന്നെ, ഡയബറ്റീസ് രൂപപ്പെടുന്നതിൻ്റെ മുൻപ് തന്നെയുള്ള പ്രീ ഡയബറ്റിക് സിൻഡ്രം എന്നുള്ള അവസ്ഥ മുതൽ പ്രമേഹം രൂപപ്പെട്ട് തുടങ്ങി അത് ശരീരത്തിലുണ്ടാകുന്ന മാരകമായ കിഡ്നി രോഗങ്ങൾ വരെയുള്ള ആ വിഭാഗം 20 രീതിയിൽ വിഭജിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ പറഞ്ഞാൽ 20 തരത്തിലുള്ള പ്രമേഹങ്ങളുണ്ട്. 20 തരം എന്ന് പറയുന്നേക്കാട്ടും അത് പ്രമേഹത്തിൻ്റെ 20 അവസ്ഥകളാണ്.
2: അത് ശരി ഡോക്ടർ. അപ്പോൾ 20 തരത്തിലുള്ള പ്രമേഹമുണ്ടെന്ന് ഡോക്ടർ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ 20 തരത്തിലുള്ള ചികിത്സാ രീതികളാണോ അതോ 20 തരത്തിനും?
3: അതെ, ആദ്യം പ്രമേഹം രൂപപ്പെടുമ്പോൾ അത് ശരീരത്തിൻ്റെ കഭജമായ അവസ്ഥയായിരിക്കും. അപ്പോൾ ആ ആദ്യത്തെ 10 കഭപ്രമേഹങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ കഭശമനമായും ശരീരത്തിന് തടി കുറയ്ക്കാനും ഉള്ള രീതിയിലാണ് ആദ്യത്തെ ചികിത്സ രൂപപ്പെടുന്നത്, 10 പ്രമേഹങ്ങൾ. പിന്നീട് ഈ പ്രമേഹം മുന്നോട്ട് പോകുമ്പോഴാണ് ശരീരത്തിൽ പഴുപ്പുകൾ ഉണ്ടാക്കുക, പരുക്കൾ ഉണ്ടാക്കുക, പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ ഉണ്ടാക്കുക, ചുവന്ന നിറം ഉണ്ടാക്കുക. ഇത്തരത്തിൽ രൂപപ്പെടുന്ന പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസും പ്രമേഹം വരുമ്പോൾ നമ്മളതിനെ പിത്ത പ്രമേഹങ്ങൾ എന്ന് പറയുന്നു. അത് 6 കണ്ടെത്തിയിട്ടുണ്ട് ആയുർവേദം. അതും കൂടി കടന്നു കഴിയുമ്പോൾ പിന്നെയും പ്രമേഹം മുന്നോട്ട് പോകുമ്പോൾ അത് കിഡ്നിയെ പ്രാപിക്കുകയും അതുപോലെ കിഡ്നിയിലെ ഡാമേജ് ഉണ്ടാക്കുകയും അപ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന രൂപത്തിൽ വരികയും ശരീരത്തിലെ നാഡീജന്യ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. കല്ലം ധരിക്കുക എന്നുള്ള അവസ്ഥയൊക്കെ വരും. അപ്പോൾ നമ്മളതിന് പറയും വാദപ്രമേഹം എന്ന് പറയും. ആ വാദപ്രമേഹങ്ങൾ 4 അങ്ങനെയാണ് 20. അപ്പോൾ ഈ 3 ഉള്ള ചികിത്സകൾ ആയുർവേദത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും.
2: അതായത് ഡോക്ടർ വളരെ ഗഹനമായി 20 തരത്തിലുള്ള അവസ്ഥകൾ കണ്ടുകൊണ്ട്
3: 20 തരത്തിലുള്ള ചികിത്സയാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്.
2: ശരി ശരി ഡോക്ടർ. ഇപ്പോൾ നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കുട്ടികളുടെ പ്രമേഹം എന്നുള്ളത്. അത് ഈ കുട്ടികളുടെ പ്രമേഹവും വലിയവരുടെ പ്രമേഹവും തമ്മിൽ ചികിത്സയിൽ എന്തെങ്കിലും വ്യത്യാസം അതും പ്രത്യേകിച്ച് ആയുർവേദത്തിലുണ്ടോ?
3: ഇല്ല, നമ്മൾ പറഞ്ഞ 20 പ്രമേഹങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ ഈ 20 പ്രമേഹങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ തരംതിരിവല്ല, പ്രമേഹത്തിന്റെ അവസ്ഥകളാണ്. അപ്പോൾ ഈ അവസ്ഥകൾ തന്നെയാണ് ബാലന്മാരിലും കാണുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചികിത്സകൾ തന്നെ ബാലന്മാർക്ക് ഉപയോഗപ്പെടും വിധത്തിൽ അതിൻ്റെ രീതിയിൽ അതിനെ ചെറുതായൊന്ന് മാറ്റിയെടുക്കുക വേണ്ടൂ. ചികിത്സയല്ല അത് തന്നെയാണ്. കാരണം കുട്ടികൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഡോസ് കുറയ്ക്കണം, അതുപോലെ വളരെ ശക്തിയുള്ള ഔഷധ പ്രയോഗങ്ങൾ കുട്ടികളിൽ പറ്റില്ല, അങ്ങനെയുള്ള ചില രീതികളുണ്ട് ബാലന്മാരിൽ നമ്മൾ ഔഷധം പ്രയോഗിക്കുമ്പോൾ. ആ രീതി പിന്തുടരുന്നാൽ മതി, ചികിത്സയെല്ലാം ഒന്ന് തന്നെയാണ്.
2: അതായത് രണ്ട് തരത്തിലും, അതായത് വലിയവർ കാണുന്നതിലും
3: ചെറുതായാലും ചികിത്സ ഒന്ന് തന്നെയാണ്. പിന്നെ വേറെ തരത്തിലുള്ളൊരു രീതി ആയുർവേദം അവലംബിക്കുന്നുണ്ട്, സ്ഥൂല പ്രമേഹി കൃശ പ്രമേഹി എന്ന് പറയും. സംസ്കൃത ശബ്ദങ്ങളാണ്. അതായത് തടിച്ച ഒരാളിലുണ്ടാകുന്ന പ്രമേഹം, മെലിഞ്ഞ ആളുകളിലുണ്ടാകുന്ന പ്രമേഹം,
2: അങ്ങനെ രണ്ട് രീതി
3: പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ചിലപ്പോൾ ചികിത്സയിലുള്ള ചില വ്യത്യാസങ്ങൾ സംഭവിക്കും. മെലിഞ്ഞ രോഗികളാണ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നെയ്യ് കാച്ചിയിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാം. അത് തടിച്ചിട്ടുള്ള രോഗികളാണെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ അവർക്ക് നെയ്യ്, എണ്ണ മുതലായ പാല് മുതലായിട്ടുള്ള ഉണ്ടാക്കിയ മരുന്നുകൾ നമ്മൾ നിർദ്ദേശിക്കാറില്ല.
2: ഡോക്ടർ, ഇന്നിപ്പോൾ നമ്മൾ പ്രമേഹ രോഗികളിൽ നമ്മൾ വളരെ ഒരു വർധന കാണുന്നുണ്ട്. അത് ശരിക്കും ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു വർധനയാണോ അതോ പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ സമൂഹത്തിൽ പ്രമേഹ രോഗികളിൽ വർധന കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ് കാരണം?
3: അതെ, വളരെയധികം ഉണ്ട്. കാരണം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. അതൊന്നും വേണ്ട, നമ്മളെ സമീപിക്കുന്ന ഒരു ക്ലിനിക്കിൽ നമ്മളിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ സമീപിക്കുന്ന രോഗികളുടെ എണ്ണത്തിലും നമുക്ക് നോക്കിയാലല്ലേ പല തരത്തിലുള്ള പ്രമേഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ 20 പ്രമേഹങ്ങളും കാണാൻ കഴിയും ഇപ്പോൾ വളരെ സുഖമായിട്ട് എന്നുള്ളതാണ് അവസ്ഥ. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കാരണങ്ങൾ തന്നെയാണ്. പ്രമേഹം ഉണ്ടാകുന്നുള്ള കാരണം ഏറ്റവും കൂടുതൽ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈനംദിന ജീവിതത്തിൽ. കാരണം നമ്മുടെ 1 നമ്മൾക്ക് യാതൊരു വ്യായാമവും ഇല്ല. പണ്ടത്തെ കാർഷിക വൃത്തി ചെയ്തിരുന്ന നമ്മളെല്ലാം തന്നെ ഇന്ന് ഒരു തരത്തിലുള്ള ഓഫീസ് അതുപോലത്തുള്ള ഇൻഡസ്ട്രിയൽ രൂപങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ പണിയൊക്കെ ഇൻഡസ്ട്രിയിൽ എടുക്കുന്ന മെഷീൻസാണ്, നമ്മളിരുന്ന് അതിനെ ഓപ്പറേറ്റ് ചെയ്ത് മാത്രമേ ചെയ്യുന്നു. എന്നാൽ കാർഷിക പ്രവൃത്തിയിൽ അങ്ങനെ ആയിരുന്നില്ല. കാർഷിക പ്രവൃത്തിയിൽ നമ്മൾ നേരിട്ട് ഇടപെടുകയായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല വ്യായാമം കിട്ടിയിരുന്നു. ആ വ്യായാമം ഇല്ലാതായപ്പോഴാണ് നമ്മളെ പ്രമേഹം ഗ്രസിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ വേറൊന്നാണ് ലൈംഗികമായ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ സാരമായി ബാധിക്കുകയും അത് പ്രമേഹത്തിനെ നിദാനമാകുകയും ചെയ്യും. നമുക്ക് ആലോചിച്ചറിയാം, ഇന്ന് ചെറിയ കുട്ടികൾ മുതൽക്ക് തന്നെ ഇത്തരത്തിൽ ബന്ധപ്പെടാനുള്ള വളരെയധികം കാരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങളെപ്പറ്റി ബോധമാവുകയും അതിൽ നിന്ന് വേറിട്ടേക്കുകയും ചെയ്യുക എന്നാണ് പ്രമേഹ ചികിത്സയിൽ അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ.
2: ഭക്ഷണത്തെ പറ്റി ഡോക്ടർ എന്താണ് പറയാനുള്ളത്? ഭക്ഷണം,
3: ആ ഭക്ഷണം തന്നെ നമ്മൾ അറിയാം. ഇപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിൻ്റെ ഭക്ഷണമാണ്. ഇപ്പം നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഇപ്പം നമ്മൾ തിരുവാതിരയ്ക്ക് കൂവ കഴിക്കും, ഓണത്തിനാണ് നേന്ത്രപ്പഴം കഴിക്കുക. എന്നാൽ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം എല്ലാ കാലത്തും ലഭ്യമാണ്. അപ്പോൾ ഒരു കാലത്തിനനുസരിച്ചാണ് ഒരു ഭക്ഷണം, ഒരു ഭൂപ്രദേശത്തിനനുസരിച്ചാണ് ഒരു ഭക്ഷണം. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം അരി കൊണ്ട് ഭക്ഷണമാണ്, നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഓതമ്പിൻ്റെ ഭക്ഷണമാണ്. ഇത് വളരെ കാലമായി നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നമ്മുടെ പ്രപിതാമഹാന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള രൂപകങ്ങളാണ്. അതിന്ന് വിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് രോഗഗ്രസ്തമാവും. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെയധികം ഫാറ്റായിട്ടുള്ള സാധനങ്ങളാണ്. ഫാറ്റ് മെറ്റബോളിസത്തിൽ, അതായത് നമ്മളെ ഫാറ്റിൽ വരുന്ന, നമ്മുടെ ശരീരത്തിൽ വരുന്ന മെറ്റബോളിസിൽ തകരാറാണ് പ്രമേഹത്തിൻ്റെ ആദ്യ ബീജം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഇപ്പം നല്ല നമ്മൾ ചെയ്യുന്ന ഭക്ഷണങ്ങൾ. ഹോട്ടലിലൊക്കെ പോയി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ പനീർ, തൈര്, നെയ്യിൻ്റെ പല രൂപകങ്ങൾ, ഇറച്ചി, മീൻ, മുട്ട, ഇത്തരം പ്രയോഗങ്ങൾ, ഇതെല്ലാം കഴിക്കുകൊണ്ടാണ് പ്രമേഹം നമുക്കുണ്ടാകുന്നത്. കഴിക്കാം, ഇതെല്ലാം നമുക്ക് കഴിക്കാം, പക്ഷെ അതിനനുസരിച്ച്, അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് വ്യായാമങ്ങളും കൂടി ഉണ്ടാകണം.
2: ഡോക്ടർ, ഈ വ്യായാമത്തെ പറ്റി ഇപ്പം സൂചിപ്പിച്ചല്ലോ, വ്യായാമം നമ്മൾ എപ്രകാരമാവണം? ഈ പ്രമേഹ രോഗികൾക്ക് നമ്മൾ പ്രത്യേകിച്ച് പല വ്യായാമക്രമമുണ്ടോ? വ്യായാമം ചെയ്താൽ അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ വരാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്?
3: അതെ, വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പ്രമേഹത്തിനെ മാറ്റി നിർത്താൻ കഴിയും. അപ്പോൾ ചിട്ടയായ വ്യായാമം വേണം. വ്യായാമം എന്ന് പറഞ്ഞാൽ വ്യായാമം കൂടിയാലും അസുഖങ്ങൾ ഉണ്ടാകും എന്ന് ആയുർവേദം പറയുന്നുണ്ട്. ഇപ്പം വണ്ണം കുറഞ്ഞ ഒരാളുകൾ, ശക്തിയില്ലാത്ത ഒരാൾ കൂടുതൽ വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത വ്യായാമങ്ങൾ, പ്രത്യേകിച്ച് ശരീരത്തിൽ നിന്ന് ഭിന്നമായ ചില ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യായാമങ്ങൾ, ഇപ്പം നിങ്ങളുടെ കൈ ഉപയോഗിച്ച് കൈ നിർത്തുക, ഓടുക, ജോഗിങ്, അതൊന്നും പ്രശ്നം വരില്ല. പക്ഷേ വേറൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ, ആ ഇൻസ്ട്രുമെൻറ്റിനെ പൊക്കുക, പിടിക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ, അത് നമ്മുടെ ശരീരത്തിന് സാരമായി ബാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ, വളരെ പഠിച്ചെടുത്ത ചില വ്യായാമ മുറകൾ നമുക്കുണ്ട്. ഒന്ന്, കളരി; രണ്ട്, യോഗാഭ്യാസം. ഇത് ശരീരത്തിന് ഒരു തരത്തിലും കുഴപ്പമുണ്ടാക്കാത്ത, ശരിയായ ഒരു ആചാര്യൽ നിന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാക്കാത്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളെ നമ്മൾ ട്രയൽ ചെയ്യണം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം.
2: ഡോക്ടർ, ഇപ്പോൾ ജിമ്മിൽ പോകുന്ന വ്യായാമങ്ങളൊക്കെ വെച്ച് ഡോക്ടർ പറഞ്ഞല്ലോ, അതെ, അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നാണോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്?
3: അത് വളരെ ലോജിക്കാവണം. ഒന്നും തന്നെ നമുക്ക് ഒഴിവാക്കാനില്ല, ഒന്നും തന്നെ പരിപൂർണമായി സ്വീകരിക്കാനുമില്ല. അത് സ്വീകരിക്കുമ്പോൾ അതിനൊരു ലോജിക് വേണം, അതിനൊരു യുക്തിബോധം വേണം. അപ്പം നമുക്ക് എത്ര കണ്ട് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
2: ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ജിമ്മിലെ ഇപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാം, നമ്മളിപ്പോൾ പല പ്രോട്ടീൻ പൗഡർ പോലത്തെ പലതും വളരെ,
3: അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ നോക്കുക. അപ്പോൾ വളരെയധികം പഠന വിധേയമാക്കി നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് കുറിച്ച്, നമ്മുടെ ആൾക്കാർ എന്താണ് പണ്ട് ചെയ്തിരുന്നത്, അപ്പോൾ അതാണ് യോഗ, അതാണ് കളരി. അപ്പോൾ ഇത് നന്നായി ചെയ്തിട്ട് അവരെല്ലാം ആരോഗ്യത്തോട് യോജിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതി നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ് വളരെ യുക്തിഭദ്രം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ നമ്മൾ നോക്കിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
2: ഡോക്ടർ, ആയുർവേദത്തിൽ നമ്മൾ പൊതുവായിട്ട് ഏതെല്ലാം ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഔഷധങ്ങൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് പ്രമേഹത്തിൻ്റെ ചികിത്സയിൽ?
3: ഈ 20 പ്രമേഹങ്ങളിലും നമുക്ക് നൽകാവുന്ന ചില സാമാന്യ ഔഷധങ്ങളെ പറ്റി ആയുർവേദം പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് നെല്ലിക്ക, ആമലകി എന്ന് സംസ്കൃതത്തിൽ പറയും. നെല്ലിക്ക, നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായ നെല്ലിക്ക. നെല്ലിക്കയുടെ നീര് കഴിക്കാം, നെല്ലിക്ക അച്ചാർ കഴിക്കാം, നെല്ലിക്കയുടെ പൊടി കഴിക്കാം. അതുപോലെ ഒന്നാണ് മഞ്ഞൾ, മഞ്ഞളിൻ്റെ നീര് കഴിക്കാം, മഞ്ഞളിൻ്റെ പൊടി കഴിക്കാം. അതുപോലെ വേറൊന്നാണ് ചിറ്റമൃത്. മഞ്ഞളും നെല്ലിക്കയും എല്ലാവർക്കും അറിയാം. ചിറ്റമൃത് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അതിന് ഗുളൂജി പറയും. അതൊരു വള്ളിയാണ്, കാട്ടിലൊക്കെ നമ്മുടെ വേലികളിലൊക്കെ, ഇപ്പോൾ വേലിയില്ല എന്നാലും പടർന്നു കയറുന്ന ഒരു ചെടിയാണ് ചിറ്റമൃത്. അതിൻ്റെ തണ്ടിലെല്ലാം നിറനിറെ തരിതരുന്നതിന് ഉണ്ടായിരിക്കും, നല്ല കയപ്പാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു വള്ളി നമ്മളെടുത്തൊരു മരത്തിൻ്റെ മുകളിൽ മഴക്കാലത്ത് വെച്ചാൽ അതിന് വേര് താഴേക്ക് വന്ന് നിലത്ത് വന്ന് പിടിച്ച് വളർന്നുണ്ടാവും. അതാണ് ഒരു അമൃതിൻ്റെ രൂപമാണ് അത്, ചിറ്റമൃത്. ഇത് അകത്തേക്ക് കഴിക്കുന്നത് ഏത് പ്രമേഹത്തിൻ്റെ ഘട്ടത്തിലും വളരെ നല്ലതാണ്. അത് കഴിക്കേണ്ട രീതി ഞാൻ പറയാം. ഒരു ചാണ് ചിറ്റമൃതിൻ്റെ തണ്ടെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ചതച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ, നല്ല വെള്ളത്തിൽ, ചൂട വേണ്ട, നല്ല വെള്ളത്തിൽ രാത്രി ഇട്ട് വയ്ക്കണം. അത് രാവിലെ തിരുമ്പി പിഴിഞ്ഞ് അരിച്ചെടുത്ത് കഴിച്ചാൽ ഇത് പ്രമേഹത്തിൻ്റെ പല കോംപ്ലിക്കേഷനുകളും നേരിടാൻ ഇത് സാധ്യമാണ്. ഞാൻ പല രോഗികൾക്കും ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇതിനെ ആയുർവേദത്തിൻ്റെ സാങ്കേതികാർത്ഥത്തിൽ അതിനെ ശീതകഷായം എന്ന് പറയും. കഷായം നിങ്ങൾക്കറിയാം, കഷായം നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടാക്കുക. അപ്പോൾ ഇതിന് ശീതകഷായം എന്നാണ് പറയുക. ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഞാൻ ഉദ്ദേശിക്കാറുണ്ട് മഞ്ഞൾ നീര്, നെല്ലിക്ക നീര് ഒരു 50 മില്ലി എടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 10 തുള്ളി തേൻ ചേർക്കുക. ഇത് മൂന്നും കൂടിയും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബാലൻസ്ഡ് മരുന്നാണത്. ദിവസവും കഴിക്കാം, എത്ര വേണിച്ചാൽ കഴിക്കാം. അതുകൊണ്ട് ഒരു കുഴപ്പവും പ്രമേഹ രോഗിക്ക് ഉണ്ടാവില്ല. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് മുഴുവൻ അറസ്റ്റ് ചെയ്യാനുള്ളൊരു സമീകൃതമായ ഒരു ഔഷധമാണിത്.
2: ഡോക്ടർ, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഭക്ഷണം സാധാരണ രീതിയിൽ പറയാനുള്ള ഡോക്ടർമാരെല്ലാവരും പറയാം മധുരമുള്ളതൊന്നും കഴിക്കരുതെന്നാണ്. നമുക്കൊരു പൊതുവായിട്ട് എന്തെങ്കിലും ഭക്ഷണ നമുക്ക് കഴിക്കാവുന്ന ഭക്ഷണങ്ങളെ പറ്റി,
3: അതിൽ എന്താണെന്ന് വെച്ചാൽ മധുരം കൊണ്ടാണ് ശരീര നിർമ്മിതി. ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ സെൽവാൾ എന്ന് പറയുന്നത്, കോശത്തിൻ്റെ ഭിത്തി എന്ന് പറയുന്നത് മധുരമാണ്. അപ്പോൾ മധുരം ഒഴിവാക്കുക എന്ന് പറയുന്നത് ലോജിക്കല്ല, യുക്തിഭദ്രമല്ല. അപ്പോൾ പ്രമേഹത്തിൽ ആയുർവേദം ചിന്തിക്കുന്നത് മധുരത്തെ എങ്ങനെ യുക്തിപരമായി ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കാം എന്നതാണ്, ശരീരത്തിലേക്ക് കടത്തിവിടാം.
2: ഇപ്പോൾ തേൻ ഡോക്ടർ ഉദ്ദേശിച്ചത്
3: അതാണ് പറഞ്ഞത്. തേൻ മധുരമാണെങ്കിലും തേനിൽ കൂടുതൽ ഫ്രക്ടോസ് ആണ് അടങ്ങിയിരിക്കുന്നത്, ഗ്ലൂക്കോസ് അല്ല. അതുകൊണ്ട് അത് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഈ ഫ്രക്ടോസ് പ്രമേഹ രോഗിയിൽ പെട്ടെന്ന് തന്നെ ഉന്മേഷത്തെയും ഉണർവിനെയും ഉണ്ടാക്കും. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ തേനിൻ്റെ അളവ് വളരെയധികം കൂടിയാൽ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരം അത് ആവശ്യമുള്ളത് ഉപയോഗിച്ച് ബാക്കി സൂക്ഷിക്കും. അപ്പോൾ സൂക്ഷിക്കുമ്പോൾ ശരീരം അതിനെ ഫ്രക്ടോസിനെ മാറ്റി ഗ്ലൂക്കോസ് എന്ന രൂപത്തിലാണ് സൂക്ഷിക്കുക. അങ്ങനെ ഗ്ലൂക്കോസ് എന്ന രൂപത്തിൽ സൂക്ഷിക്കുമ്പോൾ അവിടെ കുഴപ്പമുണ്ടാവും, ഡൈജഷൻ ഉണ്ടാവില്ല. അപ്പോൾ ചുരുങ്ങിയ അളവിലാണ് തേൻ നമ്മൾ പ്രയോഗിക്കേണ്ടത്. അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു ഭക്ഷണ രീതി പറഞ്ഞാൽ ഒരു നേരം മാത്രമേ നമ്മൾ അരി ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഭക്ഷണം എന്നത് കോറ, അതായത് റാഗി എന്ന് പറയുന്ന സാധനം, ചോളം, അതുപോലെ യവം, നമുക്ക് മാർക്കറ്റിൽ കിട്ടും ബാർലി എന്ന് പറയും, യവം കിട്ടും, അതൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. അതുപോലെ നമ്മുടെ ചാമ വളരെ നല്ലൊരു ഔഷധമാണ്, ഭക്ഷണ പ്രധാനമാണ്. അതുപോലെ ഇലക്കറികൾ, മുരിങ്ങയൊക്കെ ദിവസവും കഴിക്കണം. ഇലക്കറികൾ വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. അതുപോലെ വിശപ്പടക്കാനും പറ്റും, അതുപോലെ തന്നെ ആരോഗ്യത്തിനും പറ്റും.
2: ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഏറെ ഭീതിയോടെ കാണുന്ന ഒന്നാണ് പ്രമേഹ രോഗികളിലെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ എന്നുള്ളത്. പ്രമേഹം വന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ കിഡ്നിക്ക് അസുഖം വരുന്നു, കിഡ്നിയെ ബാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഡയാലിസിസിലേക്കും പിന്നീട് കിഡ്നി മാറ്റിവെക്കൽ വരെയുള്ള അവസ്ഥകളിലേക്ക് അത് നീങ്ങുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് നമ്മൾക്ക് ചെയ്യാനുള്ളത്? നമുക്ക് തടയാൻ എന്താണ് ചെയ്യാനുള്ളത്? അത് പ്രമേഹം വന്നവർക്കും അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
3: അതെ, പ്രമേഹത്തിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതന്നെയാണ്, പ്രമേഹ രോഗം തന്നെയാണ് കിഡ്നി രോഗമായി മാറുന്നത്. ശരിയായി നിയന്ത്രിക്കാത്ത പ്രമേഹം തന്നെയാണ് കിഡ്നി, അതായത് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നത്. അതുപോലെ തന്നെ അതിനെ കണ്ണിനെ ബാധിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ കണ്ണുകളെയൊക്കെ കാലുകളെയൊക്കെ ബാധിച്ച് പെരിഫറൽ ന്യൂറോപ്പതി, കാലിൽ ധരിക്കുക, കുത്തുക, കടയുക, ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രമേഹം തന്നെയാണ്. ഈ അവസ്ഥയെ ആയുർവേദം വാദികമായ പ്രമേഹം എന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ പോവാതിരിക്കാൻ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വഴി. പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരിയായ വ്യായാമമുറ, ശരിയായ ഭക്ഷണമുറ, ശരീരത്തിൻ്റെ ഘനം ശരിയായി പരിപാലിക്കപ്പെടുക, അതുപോലെ മനസ്സിൻ്റെ സമ്മർദ്ദം വളരെയധികം കുറയ്ക്കുക, ധ്യാനം മുതലായ പരിശീലനങ്ങൾ അതിനെ സഹായിക്കും, അതുപോലെ നല്ല നല്ല വായനാശീലങ്ങൾ വളർത്തുക, നല്ല നല്ല കാഴ്ചകളെപ്പറ്റി മാത്രം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക സമ്മർദ്ദം നമുക്ക് കുറയും. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേണ് നമുക്ക് നമ്മുടെ അവയവങ്ങളെ പ്രമേഹത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുള്ളൂ.
2: ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഏറെ ചർച്ച ചെയ്യുമെന്നൊരു വിഷയമാണ് പ്രമേഹ രോഗം ബാധിച്ചവരിൽ കണ്ണുകൾക്കുണ്ടാവുന്ന വൈകല്യങ്ങൾ. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ആയുർവേദം നോക്കിക്കാണുന്നത്?
3: അതെ, ഇത്തരം രോഗങ്ങളിൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് പ്രമേഹത്തിൻ്റെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ, അതായത് ഇൻസുലിൻ പാൻക്രിയാസ് എന്നുള്ള സെക്രീഷൻ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. പാൻക്രിയാസിനെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, പാൻക്രിയാസ് എന്ന ഗ്രന്ഥിനെ നിയന്ത്രിക്കുന്നത് പിറ്റ്യൂറ്ററി ഗ്രന്ഥിയാണ്. പിറ്റ്യൂറ്ററി ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസാണ്. ശരീരത്തിൻ്റെ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പേരാണ് ഹൈപ്പോതലാമസ്. അതാണ് നിയന്ത്രിക്കുന്നത്. ഹൈപ്പോതലാമസ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ ഇൻട്രാക്ഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിന് പുറത്തുനിന്നും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പലതരത്തിലുള്ള അറിവുകൾ, ചോദനകളെ അടിസ്ഥാനമാക്കിയാണ് ഹൈപ്പോതലാമസ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രമേഹത്തിന് ആത്യന്തികമായി ചികിത്സ അവസാനം തുടങ്ങുന്നത് ഹൈപ്പോതലാമസിലായിരിക്കണം. അപ്പോൾ ആയുർവേദം അതിന് സജസ്റ്റ് ചെയ്യുന്നത് തക്രധാര എന്നൊരു പ്രൊസീജിയറുണ്ട്. അതായത് ശരീരത്തിന് തലയ്ക്ക് തക്രം എന്ന് പറഞ്ഞാൽ മോരാണ്. മോരിൽ പലതരത്തിലുള്ള ഔഷധങ്ങളെ ഉൾപ്പെടുത്തി കാച്ചിയെടുത്ത് അത് വളരെ ക്ലുപ്തമായ ഒരു നേരത്തേക്ക് തലയ്ക്ക് ധാര ചെയ്യുക. ധാര പറഞ്ഞാൽ ഒരു ചട്ടിയിലൊരു ഒരു പ്രത്യേക യന്ത്ര സംവിധാനം ചെയ്ത് തുടർച്ചയായി ഒഴുക്കി വിടുക തലയിൽ. അങ്ങനെ ഒരു രീതിയാണ് തക്രധാര എന്ന് പറയും. അത് അഡ്മിറ്റ് ചെയ്യേണ്ട രീതിയാണ്. 10, 14 ദിവസം, 21 ദിവസമൊക്കെ ചെയ്യേണ്ടതാണ്. വളരെയധികം മുൻപോട്ട് പോയ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഈ ചികിത്സ വളരെയധികം ഉതകുന്നു എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ നമ്മളുടെയൊക്കെ ദൈനംദിന ചികിത്സാ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
2: ഡോക്ടർ, അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ണിനെയും അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ് ഡയബറ്റിക് ഫുഡ് എന്നുള്ള
3: പ്രമേഹ പാദം മാറാത്ത വ്രണങ്ങൾ. അതെ,
2: അത് നമുക്ക് അതും പ്രമേഹ ചികിത്സയുമായിട്ട് എങ്ങനെയാണ് നമുക്ക് അതിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് അങ്ങനെ വരാതിരിക്കാൻ?
3: പ്രമേഹം നിലനിൽക്കുന്ന അവസരത്തിൽ അതാണ് ആദ്യമായിട്ട്. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ എക്സ്ട്രിമിറ്റീസ്, അതായത് കൈകാലിൻ്റെ അറ്റങ്ങളിലേക്കൊക്കെ തന്നെ രക്തസഞ്ചാരം തടുക്കപ്പെടും. ചെറിയ ചെറിയ രക്തക്കുഴലുകളെല്ലാം രക്തസഞ്ചാരം പോകാത്ത രീതിയിൽ അതിനെ തടുത്തു നിർത്തുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോഴോ അപ്പുറത്തുള്ളതിനൊക്കെ തന്നെ തരിപ്പ്, കടച്ചിൽ, കുത്തലി മുതലായ നിറവ്യത്യാസം മുതലായവ വരും. ആ ഭാഗത്തേക്ക് ഓക്സിജൻ, പ്രാണവായു കടന്നു ചെല്ലാത്ത അവസ്ഥ വരും. അങ്ങനെ വരുമ്പോഴാണ് അവിടെ വ്രണം രൂപപ്പെടുന്നത്, മുറിവുണ്ടാകുന്നത്. ആ മുറിവ് ഉണങ്ങാൻ വളരെയധികം സമയമെടുക്കും. കാരണം അവിടേക്ക് ഓക്സിജൻ മുതലായവ എത്തുന്നില്ല, നമ്മൾ പ്രയോഗിക്കുന്ന മരുന്ന് അവിടേക്ക് എത്തുന്നില്ല. ഈ അവസ്ഥയിൽ ആയുർവേദത്തിന് പല ശക്തമേറിയ ഔഷധങ്ങളുടെ പ്രയോഗ രീതികളുണ്ട്. ആയുർവേദത്തിൻ്റെ ഒരു വിഭാഗമാണ് രസശാസ്ത്രം. രസശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ശക്തിയേറിയ ഔഷധങ്ങൾ, മെറ്റൽസ് ആൻഡ് മിനറൽസ്, ലോഹങ്ങളും ഖനിജങ്ങളും ഉപയോഗിക്കുന്ന ആയുർവേദത്തിൻ്റെ ശാസ്ത്രശാഖയാണ് രസശാസ്ത്രം. ഈ രസശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ചില മരുന്നുകളുടെ പ്രയോഗം ഇത്തരം അവസ്ഥയെ വളരെ സുഖകരമായി ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ സംരക്ഷിക്കാൻ ഉതകുന്നുണ്ട് എന്നാണ് നമ്മുടെ പഠനത്തിൽ നിന്ന് നമുക്ക് വളരെയധികം മനസ്സിലാകുന്നത്. അതുപോലെ കണ്ണിൻ്റെ കാര്യം നമ്മൾ പറയാൻ, ഈ പ്രമേഹമുള്ള രോഗികൾ പേരെടുത്ത് പറഞ്ഞാൽ ഈ ഇളനീർ കുഴമ്പ് എന്ന് പറഞ്ഞൊരു മരുന്ന് ആയുർവേദത്തിൻ്റെ എല്ലാവർക്കും അറിയാവുന്നൊരു യോഗമാണ് ഇളനീർ കുഴമ്പ്. ഇത് പ്രമേഹം വന്നുപെട്ടാൽ ഒരു രോഗി ഇത് ദിവസവും ഉപയോഗിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു പഠനം, ആയുർവേദ കോളേജിൽ തന്നെ നടത്തിയിട്ടുള്ളൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇവർക്കൊന്നും തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കുന്നില്ല, അഥവാ ബാധിച്ചാൽ തന്നെ അതിൻ്റെ ശക്തി വളരെ കുറവാണ് എന്നുള്ളതാണ് കണ്ടത്. ഇത് ഇളനീർ കുഴമ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉഷ്ണകാലങ്ങളിൽ, അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് രാത്രി വേണം ഉപയോഗിക്കാൻ, മറ്റു മാസങ്ങളിൽ പകൽ വേണം ഉപയോഗിക്കാൻ. അത് കണ്ണിനെ സംരക്ഷിക്കാൻ വളരെ നല്ലതാണ്.
2: ഡോക്ടർ, നമ്മൾ ഇപ്പോൾ രസശാസ്ത്രത്തെക്കുറിച്ച് ഡോക്ടർ സൂചിപ്പിച്ചു, വളരെ ശക്തിയേറിയ ഔഷധങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ, ഈ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേരളത്തിലെ ഒരു പ്രശസ്തനായ, ഏറ്റവും പ്രശസ്തനായ രസശാസ്ത്ര വിദഗ്ധൻ തന്നെയാണ്. അപ്പോൾ ഈ പൊതുജനത്തിന് വേണ്ടി നമുക്ക് സാധാരണ ഏതൊക്കെ രീതിയിലുള്ള രസൌഷധങ്ങളാണ്, രസപ്രയോഗങ്ങളാണ് നമ്മൾ നടത്തുന്നത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
3: പ്രമേഹത്തിൽ ഏറ്റവും നന്നായി നമുക്ക് ഉപയോഗം കിട്ടുന്നത് ടിൻ എന്ന് പറയുന്ന ലോഹമാണ്. ടിൻ എന്ന പറയുന്ന ലോഹത്തിനെ നമ്മൾ മേടിച്ച് അതിനെ പലതരത്തിലുള്ള രാസ പരിണാമങ്ങൾക്ക് വിധേയമാക്കി അതിനെ ടിന്നിൻ്റെ ഭസ്മമാക്കി മാറ്റും. അങ്ങനെ ഭസ്മമാക്കി മാറ്റുന്ന അവസരത്തിൽ ഇതിൽ മെറ്റാലിക് കണ്ടൻറ്റ് നെഗ്ലിജിബിളായിരിക്കും, വളരെ കുറവായിരിക്കും. അതൊരു മെറ്റാലിക് കോമ്പൗണ്ട്സായി മാറും. അത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്, അതായത് ഒരു ലോഹത്തിൻ്റെ ഓർഗാനിക സംയുക്തങ്ങളായി അത് മാറും. അങ്ങനെ മാറുന്ന അവസരത്തിൽ അത് ശരീരത്തിന് യാതൊരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല. അത് നിശ്ചിത അളവിൽ, നിശ്ചിത കാലത്തിൽ ഒരു അറിയപ്പെടുന്ന വൈദ്യൻ തൻ്റെ ഉപദേശാനുസരണം കൊടുക്കുകയാണെങ്കിൽ ഇത്തരം പ്രമേഹത്തിൻ്റെ പല അത്യന്ത ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും.
2: ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ, നമ്മൾ പറയുന്ന പോലെ തന്നെ, നമ്മൾ ശക്തിയായ ഔഷധ രോഗാവസ്ഥകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ പഞ്ചകർമ്മ പോലെയുള്ള ചികിത്സകൾ. അതായത് ഇപ്പോൾ ഡോക്ടർ തക്കതാര അതിൻ്റെ ഒരു വകഭേദമായ തക്കതാരയെക്കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള അത്തരം ചികിത്സകൾ ആണ് ഇപ്പോൾ തക്കതാര മാത്രമാണ് നമുക്കുള്ളത്, അതോ ഏതെല്ലാം രീതിയിലുള്ള ചികിത്സകളാണ്?
3: അല്ല, പലതരത്തിലുണ്ട് തക്കതാര. ഞാൻ പറയാൻ കാരണം അത് കോമൺ ആയിട്ട് നമ്മൾ എല്ലാ അവസ്ഥകളും ഉപയോഗിക്കാവുന്ന ഒന്നായി കാണാൻ എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണിൻ്റെ റെറ്റിനോപ്പതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് തർപ്പണം പുടഭാഗം എന്ന് പറഞ്ഞ രണ്ട് ചികിത്സകളുണ്ട്. തർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ നാലുപുറം ഉഴുന്ന് മാവിനെ കൊണ്ടൊരു തടം കെട്ടി അതിൽ പ്രത്യേക രീതിയിൽ സംസ്കരിച്ചെടുത്തിട്ടുള്ള നെയ്യ് നിർത്തുക, കുറച്ച് നേരം നിർത്തുക എന്നുള്ള അവസ്ഥയാണ്. അതൊരു 7 ദിവസം 14 ദിവസം 21 ദിവസമൊക്കെ ചെയ്യുമ്പോൾ ഈ അത് റെട്ടിനയെ ബലപ്പെടുത്താനും റെട്ടിനയിലുണ്ടായിട്ടുള്ള ബ്ലീഡിങ്ങുകൾ എല്ലാം കളയുവാനും അത് റെട്ടിനയിലുള്ള ബ്ലഡ് വെസൽസിന് സ്ട്രെങ്ത് കൊടുക്കാനും ശക്തി പകരുവാനും ഇത്തരം ചികിത്സകൾ കൊണ്ട് കഴിയും. അതാണ് തർപ്പണം. പുടഭാഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഉഴുതുമാവുകൊണ്ട് കണ്ണിന് നാലുപുറവും തടം കെട്ടി അതിൽ പ്രത്യേക രീതിയിലുള്ള കഷായങ്ങളോ അതൊക്കെ നിർത്തുന്ന രീതിയാണ് പുടഭാഗം എന്ന് പറയുന്നത്. ഈ രണ്ട് ചികിത്സകളും ശരിക്കും നന്നായി കേരള സമൂഹം ചർച്ചയപ്പെടേണ്ട ചികിത്സ തന്നെയാണ്. കാരണം എത്രയോ കണ്ണുകളെ സംരക്ഷിക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്നുള്ളതിന് സംശയമില്ല.
2: ഡോക്ടർ, നമ്മളിപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ തേൻ്റെ പ്രയോഗത്തെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതാണെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. കാരണം നെയ്യെല്ലാം ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട, നമ്മളൊക്കെ അത് അവസ്ഥയ്ക്കനുസരിച്ചാണെന്നുള്ളത്. ഇന്നിപ്പോൾ പലരിലും പ്രമേഹം ബാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ആകെയുള്ള പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ചായയിൽ മധുരിടാൻ പറ്റില്ല എന്നൊക്കെയാണ്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ നമുക്ക്, കാരണം പൊതുവായിട്ട് മൊത്തം നിർത്തുകയാണെന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അധികം പേരും തുടർന്ന് വരുന്നത്, നമുക്കങ്ങനെ എന്താണ് അവർക്കൊരു നമുക്ക് പോസിറ്റീവായിട്ട് അതായത് സന്തോഷം കൊടുക്കാൻ രീതിയിൽ നമുക്ക് ഏതൊക്കെ ഭക്ഷണങ്ങളെ എപ്പോഴേലൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന്
3: എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രമേഹം വന്നു കഴിഞ്ഞ ഒരാൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ട് മോണിറ്ററിങ് ആണ്. അതായത് ബ്ലഡ് ഷുഗർ ലെവൽ തന്നെയാണ് പ്രധാനം. അത് എത്ര കണ്ട് കൂടുന്നു കുറയുന്നു എന്നുള്ളത് നമ്മൾ എന്നും ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് നോർമൽ ബ്ലഡ് ഷുഗർ ലെവലിൽ പോകുന്ന ഒരു വ്യക്തി, പിന്നെ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത വ്യക്തി, ആഴ്ചയിലേക്ക് ഒരു ദിവസം ഞാൻ നേന്ത്രപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്ന പതിവ് കാണുന്നില്ല. കഴിക്കാവുന്നൊരു പഴം നേന്ത്രപ്പഴമാണ്. പിന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് മാണില്യ കുന്നൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അത് പ്രമേഹ രോഗിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല. പറങ്കിമാങ്ങ വലിയ കുഴപ്പമുണ്ടാക്കുന്നില്ല എന്ന് കാണാം. അതുപോലെ തന്നെ ഞാവൽപ്പഴം രോഗിക്ക് കഴിക്കാവുന്ന വലിയൊരു പഴമാണ് ഞാവൽപ്പഴം. പിന്നെ മധുരം കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ബ്രസീലിയൻ പ്ലാന്റ് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ള മധുരങ്ങൾ, ഷുഗർ ഇല്ലാത്ത മരുന്നുകൾ, ചിലത് പഞ്ചസാര ലഭ്യമാണ്. പക്ഷേ അതിനേക്കാൾ നല്ലത് സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ്, മധുര തുളസി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് നമുക്ക് നന്നായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പ്രമേഹ രോഗിക്ക് നല്ല ശക്തമായി എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം മധുരമൊക്കെ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഇത് മധുരം കഴിക്കാൻ ലൈസൻസായി എടുക്കരുത്. നമ്മൾ നന്നായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ചിട്ടയായി നോക്കിക്കൊണ്ട് നമ്മൾ മധുരം സേവിച്ചിരിക്കണം. മധുരത്തിനെ ഒഴിവാക്കുകയല്ല, മധുരത്തിനെ ലോജിക്കായി യുക്തിപരമായി ശരീരത്തിലേക്ക് കടത്തിവിടുകയാണ് പ്രമേഹത്തിൻ്റെ ചികിത്സ എന്നാണ് എനിക്ക് പറയാനുള്ളത്.
2: ഓക്കെ,
3: ഇത്തരം ഇങ്ങനെയുള്ള ഒരു അവസരം ഒരുക്കി തന്നതിൽ പീസ് റേഡിയോനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ.
0: ആരോഗ്യ വിചാരത്തിൽ നാം ഇപ്പോൾ ശ്രവിച്ചത് പ്രമേഹവുമായി ബന്ധപ്പെട്ട് ആയുർവേദത്തിലുള്ള ചികിത്സയാണ് നാം ഇപ്പോൾ കേട്ടത്. ഇന്ന് പല ആളുകളും ഈ പ്രമേഹത്തിനുള്ള ചികിത്സകൾ അത് അലോപ്പതി മാത്രമായിക്കൊണ്ടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും ഈ ഒരു ആയുർവേദം അത് സ്വീകരിക്കുക എന്നുള്ളത് പലപ്പോഴും ഒരു സംശയമുള്ള കാര്യമാണ്.
1: ഏതായാലും ആളുകളും ആയുർവേദത്തിൽ തീരെ താല്പര്യമില്ലാത്ത കുറേ ആളുകളുണ്ട്.
0: ഏതായാലും ഈ ഒരു ഇന്നത്തെ സംസാരം കേട്ടതിന് ശേഷം അവർക്ക് കൃത്യമായൊരു ഒരു അവയർനെസ് ഈ ഒരു വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇന്നത്തെ ഈ വിഷയം സംസാരിച്ച ഡോക്ടർ ശശികുമാർ നച്ചിയിൽ, അതുപോലെ തന്നെ ഡോക്ടർ സമീർ ബാബു എന്നിവർക്ക് നന്ദി അറിയിക്കുകയാണ്. പീസ് റേഡിയോയിൽ ഇനി പ്രാർത്ഥനാ പഠനം. രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ അതിൻ്റെ 5-ാം ഭാഗമാണ്. അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ചൊല്ലേണ്ട വ്യത്യസ്ത പ്രാർത്ഥനകളിൽ അതിൽപ്പെട്ട ഒരു ചെറിയൊരു പ്രാർത്ഥന എന്നും രാവിലെ നമ്മൾ ഒരു തവണ ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂത് വഇലൈക നുശൂർ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന, അല്ലാഹുവെ നിന്നെക്കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രവേശിച്ചിരിക്കുന്നു. വബിക നഹ്യ വബിക നമൂത് വഇലൈക നുശൂർ, നീ ഞങ്ങളെ ജീവിപ്പിക്കുന്നു, നീ ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നു, നിന്നിലേക്ക് മാത്രമാകുന്നു ഞങ്ങളുടെ മടക്കവും. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂത് വഇലൈക നുശൂർ. അല്ലാഹുമ്മ അല്ലാഹുമ്മ അല്ലാഹുമ്മ ബിക അസ്ബഹ്ന അല്ലാഹുമ്മ ബിക അസ്ബഹ്ന അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന. ഇവിടെ അസ്ബഹ്ന എന്നിടത്ത് സ്വാദാണ്, സുക്കൂൻ ചെയ്യപ്പെട്ട സ്വാദ്. അതുപോലെ അംസൈന, അവിടെ സാദാ സീന് തന്നെയാണ്. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നഹ്യ വബിക നമൂത് വബിക നമൂത് വബിക നഹ്യ വബിക നമൂത് വഇലൈക നുശൂർ വഇലൈക നുശൂർ. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂത് വഇലൈക നുശൂർ. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതേപോലെ തന്നെ രാവിലെ ചൊല്ലേണ്ട മറ്റൊരു പ്രാർത്ഥന, മൂന്ന് തവണ പ്രവാചകൻ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചൊരു പ്രാർത്ഥന, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതിൻ്റെ അർത്ഥം, അള്ളാഹുവിൻ്റെ നാമത്തിൽ അവൻ്റെ നാമം അനുസ്മരിക്കുന്നതോടെ ഭൂമിയിലും ആകാശത്തിലും യാതൊന്നും ഉപദ്രവിക്കുകയില്ല, അവൻ എല്ലാം സസൂക്ഷ്മം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു ലാ യദുറു ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ മഅ ഇസ്മിഹി മഅ ഇസ്മിഹി ശൈഉൻ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി ഫിൽ അർളി ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വലാ ഫിസ്സമാഇ വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം വഹുവസ് സമീഉൽ അലീം വഹുവ السميع العليم بسم الله الذي لا يضر مع اسمه شيء بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. ഈ ഒരു പ്രാർത്ഥനയും നാം മനഃപ്പാഠമാക്കണം. ഇവിടെ രണ്ട് പ്രാർത്ഥനകളാണ് നാം പഠിക്കുകയുണ്ടായത്. ആദ്യം പഠിച്ചത് അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂത് വഇലൈക നുശൂർ. അതുപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ രണ്ട് പ്രാർത്ഥനകളാണ്. അത് മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: അൽഹംദുലില്ലാ, നമ്മൾ ഇന്ന് പീസ് റേഡിയോയിലൂടെ രാവിലെ ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളാണ് നാം ഇപ്പോൾ പഠിച്ചത്, അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടു. നമുക്ക് പീസ് റേഡിയോയിലൂടെ കുട്ടികൾക്കുള്ള ധാരാളം ആസ്വാദനങ്ങളുണ്ട് അല്ലേ. കുട്ടികൾക്കുള്ള അവർക്ക് ചെറിയ ചെറിയ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള പല സംവിധാനങ്ങളും നമുക്ക് പീസ് റേഡിയോയിലുണ്ട്. അടുത്തതായി നമ്മൾ പീസ് റേഡിയോയിൽ പൂമരത്തണലിൽ എന്ന പരിപാടിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് അൽ അമീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമ്മളിന്ന് പൂമരത്തണലിലൂടെ പഠിക്കുകയാണ്. അതിൻ്റെ രണ്ടാം ഭാഗം
1: അവതരിപ്പിക്കുന്നത് അംജദ് മദനി, അദ്ദേഹത്തിൻ്റെ കൂടെ സുബൈർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും പീസ് റേഡിയോ കേൾക്കുന്നില്ലേ? പീസ് റേഡിയോയിൽ നമുക്ക് വേണ്ടി മാത്രമുള്ള പരിപാടികളൊക്കെ കേട്ടുകൊണ്ട് ഒരുപാട് നല്ല അറിവുകൾ നിങ്ങൾ കരസ്ഥമാക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും അതുപോലെ തന്നെ മക്കയിൽ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ അവിടുത്തെ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച പേരും എത്രമാത്രമാണ് അവർ മുഹമ്മദ് നബിയെ സ്നേഹിച്ചത് എന്നുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ച നാം ഒരു പാട്ടുപാടിക്കൊണ്ടാണ് അവസാനിപ്പിച്ചത്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അൽ അമീനെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ഗാനം നമുക്ക് വേണ്ടി നമ്മുടെ സുബൈറങ്കൾ അന്ന് പാടിക്കേൾപ്പിച്ചിരുന്നു. നിങ്ങളൊക്കെ ഏറ്റുചൊല്ലിയ ആ ഗാനം ഓർമ്മയിൽ വരുന്നതിന് വേണ്ടി അതിൻ്റെ ആദ്യത്തെ രണ്ട് വരികൾ ഒരിക്കൽ കൂടെ സുബൈറങ്കൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം ബാക്കി കഥയിലേക്ക് നമ്മൾ പോകും ഇൻഷാ അള്ളാ.

കൂട്ടുകാരെ, അല്ലമീൻ എന്ന പേര് നേടുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും സത്യം മാത്രം പറയുകയും എല്ലാവർക്കും നിങ്ങളെ വിശ്വാസമാകുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുമുണ്ടാകും അല്ലേ? ഉമ്മയോടൊന്ന് ചോദിച്ചു നോക്കൂ, ഞാൻ അല്ലമീനായിട്ടില്ലേ എന്ന്. ഉപ്പയോടും കൂട്ടുകാരോടുമൊക്കെ ചോദിച്ചു നോക്കൂ, ഞാൻ അല്ലമീനായിട്ടില്ലേ എന്ന്. അപ്പോൾ നിങ്ങൾ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന നല്ല കൂട്ടുകാരായി മാറുന്നു എന്നറിയുന്നതിൽ പൂമരത്തണലിലിരിക്കുന്ന എല്ലാ അങ്കിളുമാർക്കും വല്ലാത്ത സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളോട് പറയാൻ ഈ സമയം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂട്ടുകാരെ, അന്ന് നമ്മൾ കഅബ പുനർനിർമ്മിക്കുന്ന ഒരു കഥ പറഞ്ഞിരുന്നു അല്ലേ? കഅബ പുനർനിർമ്മിക്കുന്നു, അവിടെ ഗോത്രങ്ങൾ തമ്മിൽ ഹജറുൽ അസ്വദ് ആരെടുത്ത് വെക്കണം എന്നുള്ള വിഷയത്തിൽ തർക്കമുണ്ടാവുന്നു. തർക്കം പരിഹരിക്കാൻ അവരിലെ ഏറ്റവും പ്രായമേറിയ ഒരു വ്യക്തി ഒരു നിർദ്ദേശം വെക്കുന്നു, ആരാണോ അടുത്തതായി ഇങ്ങോട്ട് കടന്നു വരുന്നത് അദ്ദേഹം പറയുന്ന നിർദ്ദേശം നമുക്കെല്ലാവർക്കും പാലിക്കാമെന്ന്. അങ്ങനെ അവരെല്ലാവരും അങ്ങേയറ്റത്തെ താൽപ്പര്യത്തോടുകൂടെ ദൂരേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ? ആരാണ് വരുന്നത്? പെട്ടെന്ന് അങ്ങോട്ടതാ ഒരാൾ നടന്നു വരുന്നു.

0: ഭാഗക്കാരും പ്രശ്നത്തിലാണ്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു നല്ല ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്തായിരുന്നു ഐഡിയ? അദ്ദേഹം ഒരു തുണിക്കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. ആ തുണിക്കഷ്ണത്തിലേക്ക് ഹജറുൽ അസ്വദ് എടുത്തു വെച്ചു. എന്നിട്ട് എല്ലാ ഗോത്രക്കാരോടും ആ തുണിയുടെ ചുറ്റുഭാഗങ്ങളിൽ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും റെഡിയായി. തുണിയെടുത്തു, തുണിയിലേക്ക് കല്ല് വെച്ച് നാല് ഭാഗത്തും ഓരോ ഗോത്രങ്ങളും പിടിച്ചു. അങ്ങനെ അവർ മുകളിലേക്ക് ആ തുണി ഉയർത്താൻ തുടങ്ങി. അത് വെക്കേണ്ട ഉയരത്തിലെത്തിയപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് കൈകൾ കൊണ്ട് അതെടുത്ത് ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലത്ത് വെക്കുകയും ചെയ്തു. അതോടുകൂടെ അവർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി, എല്ലാവർക്കും സമാധാനവുമായി. ആ നാട്ടിൽ അടിയും പിടിയും തമ്മിൽ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നത്തെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ബുദ്ധിപരമായി ഇടപെട്ടതുകൊണ്ട് സമാധാനപൂർണമായി കലാശിച്ചത്. നോക്കൂ നിങ്ങൾ, അത്രയും ഇഷ്ടമായിരുന്നു അൽ അമീൻ എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇനിയും ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ നാട്ടിലുള്ള ആളുകൾ അന്നത്തെ കാലഘട്ടത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ, വലിയ വിലയുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലമാണ്. അന്ന് ആ നാട്ടിലുള്ള ആളുകൾ അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അവർ വരും, അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മുഹമ്മദ് നബിയെ ഏൽപ്പിക്കും. എന്നിട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം വന്ന് ചോദിക്കുമ്പോൾ യാതൊരു വൈമനസ്യവും കൂടാതെ സന്തോഷത്തോടു കൂടെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അവരെ ഏൽപ്പിച്ചത് അതതുപോലെ തിരിച്ചു കൊടുത്തു. അങ്ങനെ അവർക്കെല്ലാവർക്കും, ആ നാട്ടിലെ എല്ലാവർക്കും മുഹമ്മദ് നബിയെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ വിശ്വാസമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കൂട്ടുകാർക്കിടയിലും നമ്മുടെ കുടുംബക്കാർക്കിടയിലും ഇതുപോലെ വിശ്വസ്തനാണോ, സത്യസന്ധനാണോ, എല്ലാവർക്കും നമ്മെ ഇഷ്ടമാണോ എന്ന് നമ്മളൊക്കെ പരിശോധിക്കണം. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ ഉപ്പയുണ്ടോ, ഉപ്പയില്ല, എന്നിട്ടും കളവൊന്നും പറയാതെ കളവൊന്നും ചെയ്യാതെ ആ നാട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടിയായി വളർന്നെങ്കിൽ, അങ്ങനെ വളരാൻ നമുക്ക് കഴിഞ്ഞാൽ എല്ലാവരും നമ്മയും വിളിക്കും അൽ അമീനെന്ന്, നമ്മയും വിളിക്കും സന്തോഷത്തോടുകൂടെ നമുക്ക് അവർക്കെല്ലാവർക്കും ഇഷ്ടമാണെന്ന് അവർ പറയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സുബൈർ അങ്കിൾ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ഇന്നും ഇതാ മനോഹരമായ ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആലപിക്കും. ആദ്യം അദ്ദേഹം രണ്ട് തവണ അത് ആലപിക്കും. നിങ്ങളെല്ലാവരും നന്നായി ശ്രദ്ധിച്ചു കേൾക്കണേ. അതിനുശേഷം ഓരോ വരിയായി നിങ്ങൾക്ക് പാടിത്തരും. നിങ്ങളെല്ലാവരും കേട്ട് കൂടെ ചൊല്ലി ഇപ്പോൾ തന്നെ മനഃപ്പാഠമാക്കണം. അങ്ങനെ നല്ല പുതിയ പാട്ടുകൾ പഠിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകളുമായി നിങ്ങളോടൊപ്പം ചേരുന്നു പ്രിയപ്പെട്ട സുബൈർ അങ്കിൾ.
1: കൂട്ടുകാരെ, ഇന്നലത്തെ നമ്മുടെ പാട്ട് ഇഷ്ടമായി കാണുമല്ലോ. അതിൻ്റെ ഒരു ബാക്കി ഭാഗം പറയട്ടെ.

മാഷാല്ലാ, ഇഷ്ടപ്പെട്ടില്ല കൂട്ടുകാരെ? അല്ലേ, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും. വളരെ മനോഹരമായ ഒരു ഗാനം. ഇനി നോക്കൂ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൽ നല്ല കുട്ടിയായി വളർന്ന് വളർന്ന് വലുതാവുകയാണ്. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ജോലി എന്നറിയണ്ടേ? അദ്ദേഹം ആ നാട്ടിലെ ആടുകളെ മേച്ചു നടന്നു. ആടുകളെയുമായി മലകളിലേക്ക് കയറിപ്പോകും. അതിന് പുല്ലും വെള്ളവുമൊക്കെ കൊടുക്കും. വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ജോലി ചെയ്യുന്ന മുഹമ്മദ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട നബിയെക്കുറിച്ച് ആ നാട്ടിലെ വലിയ ബിസിനസ് നടത്തിയിരുന്ന ഒരു മഹദി, ഒരു സ്ത്രീ അറിഞ്ഞു. അവരുടെ പേര് നിങ്ങൾക്കറിയാമായിരിക്കും. അവരാണ് പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആദ്യ ഭാര്യയായി കടന്നുവന്ന ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി വിവരമറിഞ്ഞപ്പോൾ കാണാൻ വരാൻ പറഞ്ഞു. വന്നു, തൻ്റെ കച്ചവടത്തിൽ തന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം മാത്രം പറയുന്നു, ആരെയും ചതിക്കില്ല, എല്ലാവർക്കും വിശ്വാസമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, കച്ചവടത്തിൽ നല്ല സത്യസന്ധത പുലർത്തുന്ന ആളാണ്. ഈ വിവരങ്ങളെല്ലാം കേട്ടതുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നതും അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചെന്ന് കാണുന്നതും. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു, ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. എന്താണ് ജോലി? മറ്റൊരു നാട്ടിൽ പോയി കച്ചവട സാധനങ്ങൾ വാങ്ങി വന്ന് അത് വിറ്റ് അതിൽ നിന്ന് ലാഭമുണ്ടാക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശമനുസരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്യാമെന്നു പറയുന്ന നാട്ടിലേക്ക് കച്ചവടത്തിനു വേണ്ടി പോയി. ആ കച്ചവടയാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ടായിട്ടുണ്ടേ. ഇൻഷാല്ലാ ആ അത്ഭുതങ്ങൾ നമുക്ക് പിന്നീടൊരിക്കൽ സംസാരിക്കാം. അങ്ങനെ കച്ചവടത്തിനു പോയി, കച്ചവടം നടത്തി, തിരിച്ചു വന്നത് വലിയ ലാഭത്തോടുകൂടെയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ സന്തോഷമായി. ഖദീജ റളിയല്ലാഹു അൻഹയെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും സത്യസന്ധതയും അതോടൊപ്പം തന്നെ വലിയ ലാഭവും കിട്ടിയതിൽ അതിയായ സന്തോഷം ഉള്ള ആളാക്കി മാറ്റി. അങ്ങനെ വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കച്ചവടത്തിന് പറഞ്ഞയക്കുന്ന സന്തോഷകരമായ കാഴ്ചയും നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ആ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് നടത്തിയിരുന്ന ഒരു മഹദിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത കണ്ട്, വിശ്വാസ്യത കണ്ട്, ആരെയും ചതിക്കാത്ത സ്വഭാവം കണ്ട് കച്ചവടം ഏൽപ്പിക്കുകയും അതിലൂടെ ലാഭം കിട്ടിയപ്പോൾ ഏറെ സന്തോഷിക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി നമ്മൾ ആലോചിക്കണം, നമുക്കും അങ്ങനെയാകാൻ കഴിയില്ലേ എന്ന്. നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്യുന്നവരും ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും അങ്ങനെ എല്ലാ ആളുകളും നല്ല ആളുകളായാൽ, എല്ലാവരും സത്യം മാത്രം പറയുന്നവരായാൽ, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും സത്യം മാത്രം പറയുന്നവരായാൽ, ആരെയും പറ്റിക്കാത്ത, ആരെയും വഞ്ചിക്കാത്ത, ചതിക്കാത്ത നല്ലവരായാൽ, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരുമില്ലേ, ആ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ സത്യസന്ധരായി മാറിയാൽ എത്ര സന്തോഷമായിരിക്കും അല്ലേ? ആ സന്തോഷമാണ് നമ്മുടെ എല്ലാവരുടെയും പരലോകത്ത് നമുക്ക് വിജയം നൽകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരലോക വിജയം നൽകുന്നതിന് ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യമാണ് സത്യം.

ചരിത്രം പറയുകയും നല്ല രൂപത്തിൽ ആളുകളോട് പെരുമാറുകയും എല്ലാവർക്കും വിശ്വാസമുള്ളവരായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത്, അതിന് നമുക്ക് ഈ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ കൂടെ ഇന്നത്തെ ഒരു ഗാനം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗാനവുമായി നിങ്ങളോടൊപ്പം ചേരുന്നു പ്രിയപ്പെട്ട നമ്മുടെ അങ്കിൾ സുബൈർ അങ്കിൾ.

0: ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം പഠിപ്പിക്കുന്ന ആ ഭാഗത്ത് വരുന്ന ചില ഗുണപാഠങ്ങൾ ഏറ്റുവാങ്ങുന്ന ചരിത്ര നിമിഷങ്ങൾ ചേർത്ത ഒരു പാട്ടാണ്. കുറഞ്ഞ നമ്മുടെ ഈ രണ്ട് എപ്പിസോഡുകളിലായി പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, ഇൻഷാല്ലാ നമുക്ക് പാട്ടുകൾ വീണ്ടും പഠിക്കണം. നമ്മുടെ ഉസ്താദ് അംജദ് ഉസ്താദ് ഇനിയും നമ്മുടെ ചരിത്രം, പ്രവാചകൻ്റെ ചരിത്രത്തിൻ്റെ ബാക്കി പാഠങ്ങൾ നമുക്ക് കേൾക്കണം. നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ മദ്രസയിലെ സ്കൂളിലെ സഹപാഠികളോട് പീസ് റോഡിയോയെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് താല്പര്യപൂർവ്വം നമ്മൾ ക്ഷണിക്കുകയും സമയം മുടങ്ങാതെ എല്ലാ ആഴ്ചകളിലും ഇത് കേൾക്കണമെന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കൂട്ടുകാരെല്ലാവരും നമ്മുടെ നബിയുടെ, നമ്മുടെ അന്ത്യപ്രവാചകൻ്റെ, നമ്മുടെ മുത്തുനബിയുടെ, നമ്മുടെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടുന്ന നമ്മുടെ പ്രവാചകരുടെ ജീവചരിത്രം പഠിക്കാനുള്ള ഈ വേദി ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും യാത്ര ചോദിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: കുട്ടികൾക്ക് വളരെ നല്ല രൂപത്തിൽ പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ പറ്റിയ ഒരു സമയമായിരുന്നു.
2: അതെ, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു നമ്മുടെ പൂമരത്തണലിലൂടെ അംജദ് മദനിയും സുബൈർ സലഫിയും അവതരിപ്പിച്ചത്. മഷാഅല്ലാ, ബറക്കല്ലാഹു ഫീക്കും.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ായ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
4: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമ് കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അതുങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അമ്മമാകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ അത്താത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, ഫോണിലേ നീ പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ മൂന്ന് ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മൂപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോടത്തല്ലേ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ, ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
1: അടുത്തതായി പീസ് റേഡിയോയിൽ നുറുങ്ങുകൾ.
2: പീസ് റേഡിയോ നുറുങ്ങുകളിലൂടെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് സമത്വത്തിൻ്റെ സന്ദേശം. അബു മുർഷിദ എഴുതിയ രചന, അവതരിപ്പിക്കുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: സമത്വത്തിൻ്റെ സന്ദേശം, എഴുത്ത് അബു മുർഷിദ. മനുഷ്യരെല്ലാം ഏകനായ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളും അവൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരുമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യജമാനനും അടിമയും ധനികനും ദരിദ്രനും മുതലാളിയും തൊഴിലാളിയുമെല്ലാം സമന്മാരാണെന്നുള്ള പ്രഖ്യാപനം ഇസ്ലാമിൻ്റെ സവിശേഷതയാണ്. വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും പേരിൽ അത് മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വം കൽപ്പിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഹേ മനുഷ്യരെ, തീർച്ചയായും നാം നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, നിങ്ങളിൽ ഏറ്റവും ഭയമുള്ളവർ മാത്രമാണ്. അധ്യായം 49:13. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതനിഷ്ഠയും സൂക്ഷ്മതയും കൊണ്ടല്ലാതെ ഒരാൾക്കും മറ്റൊരാളേക്കാൾ മഹത്വമില്ല. ഇസ്ലാമിൻ്റെ കണ്ണിൽ മനുഷ്യരെല്ലാം സമന്മാരാണെന്നും ഭയഭക്തിയുള്ളവന് മാത്രമേ ദൈവത്തിങ്കൽ പ്രത്യേക സ്ഥാനമുള്ളൂവെന്നും ഉപരിസൂചിത വചനങ്ങൾ നമ്മെ തെറ്റിപ്പെടുത്തുന്നു. സർവ്വവിധ അസമത്വങ്ങളുടെയും കടക്കൽ ഇസ്ലാം കത്തിവയ്ക്കുന്നു. എല്ലാവർക്കും നീതി ലഭിക്കണമെന്ന് ഇസ്ലാം പ്രത്യാശിക്കുന്നു. കറുത്തവന്റെ പുത്ര എന്ന് ഒരാൾ മറ്റൊരാൾ വിളിക്കുന്നത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, അജ്ഞാനകാലത്തെ കിരാതത്വം താങ്കളിലുണ്ട്. മക്സൂം ഗോത്രത്തിലെ ഒരു സ്ത്രീ മോഷണം നടത്തിയതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ തെളിയിക്കപ്പെട്ടപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു അവർക്കു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശ ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഉത്തമൻ മോഷ്ടിച്ചാൽ വെറുതെ വിട്ടയക്കുകയും അധമൻ മോഷ്ടിച്ചാൽ നിയമ നടപടികൾ എടുക്കുകയും ചെയ്തതു കാരണം നിങ്ങൾക്ക് മുമ്പുള്ളവർ നാശമടഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ തന്നെ മോഷ്ടിച്ചാലും ഞാൻ അവളുടെ കരം ഛേദിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ രണ്ടാം ഖലീഫ ഉമറും ബ്രിത്തിനും ഊഴം വെച്ച് ഒട്ടകപ്പുറത്ത് സവാരി ചെയ്ത കഥ പ്രസിദ്ധമാണല്ലോ. ഖലീഫയുടെ ആഗമനത്തെ സ്വാഗതം ചെയ്യുവാൻ ജനങ്ങൾ കാത്തിരിക്കുമ്പോൾ വേലക്കാരൻ ഒട്ടകപ്പുറത്ത് സവാരി ചെയ്തും ഖലീഫ ഒട്ടകത്തിൻ്റെ കയറിൽ പിടിച്ചും കടന്നു വരുന്നതാണ് അവർ കണ്ടത്. റോമിലേക്ക് നയതന്ത്ര പ്രതിനിധിയായിപ്പോയ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചക്രവർത്തിയായ കൈസറിൻ്റെ പ്രതാപവും മഹത്വവും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വിവരിച്ചു കൊടുത്തപ്പോൾ തൻ്റെ രാജ്യത്തെ ഭരണാധികാരിയെപ്പറ്റി മുആദ് ഇപ്രകാരം വിവരിച്ചു കൊടുത്തു, ഞങ്ങളുടെ ഭരണാധികാരി ഞങ്ങളിൽപ്പെട്ട ഒരാളാണ്. ഞങ്ങളുടെ വേദഗ്രന്ഥത്തെയും പ്രവാചക ചര്യയെയും അദ്ദേഹം അനുസരിക്കുന്ന പക്ഷം ഞങ്ങൾ അദ്ദേഹത്തെ ഖലീഫയായി നിശ്ചയിക്കും. അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അധികാരസ്ഥാനത്ത് നിന്ന് ഞങ്ങൾ അദ്ദേഹത്തെ നീക്കം ചെയ്യും. അദ്ദേഹം മോഷണം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈ മുറിക്കും. വ്യഭിചരിക്കുകയാണെങ്കിൽ എറിഞ്ഞുകൊല്ലും. ആർക്കെങ്കിലും മുറിവേൽപ്പിച്ചാൽ അതിന് പ്രതികാരം ചെയ്യും. ഞങ്ങൾക്ക് പ്രവേശനം തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അധികാരത്തിലിരിക്കുക സാധ്യമല്ല. ഞങ്ങളുടെ ഇടയിൽ അഹംഭാവം നടിക്കുകയോ അഹങ്കാരത്തോടുകൂടി ഞങ്ങളുടെ മേൽ വാഴ്ച നടത്തുകയോ ചെയ്യുകയില്ല. യുദ്ധത്തിൽ കൈവന്ന സ്വത്തിൽ ഞങ്ങളെക്കാൾ കൂടുതലായി യാതൊരു അവകാശവും അദ്ദേഹത്തിനില്ല. ഞങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ് അദ്ദേഹവും. 6-ാം നൂറ്റാണ്ടിൻ്റെ അന്ധകാരത്തിൽ യഥാർത്ഥ മനുഷ്യ സമത്വത്തിൻ്റെ വെളിച്ചം പരത്തിയ മതമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിത്തരുന്ന ഖുർആൻ സൂക്തങ്ങളും നബി വചനങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള ഉദ്ധരണികളും നിരത്തിവെക്കാൻ എമ്പാടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു, സമ്പത്തിൻ്റെയും വർഗ പാരമ്പര്യത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ വെച്ചു പുലർത്തുന്ന എല്ലാ അനാചാരങ്ങളും ഇന്ന് എൻ്റെ രണ്ട് പാദങ്ങൾക്ക് താഴെ ദുർബലപ്പെട്ടിരിക്കുന്നു. നിങ്ങളെല്ലാം ആദമില്ലെന്നും ആദം മണ്ണിൽ നിന്നുമാണ്.
2: സരളമായ വാക്കുകളിലൂടെ വലിയ ചിന്തകൾ നമുക്ക് നൽകിയ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ നാം ഇപ്പോൾ കേട്ടത് സമത്വത്തിൻ്റെ സന്ദേശം. അബൂ മുർഷിദ എഴുതിയ രചനക്ക് ശബ്ദം നൽകി സംസാരിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്. പലപ്പോഴും മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്ന ചില വാക്കുകളാണ് എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ കേൾക്കാം അല്ലേ?
1: അതെ അതെ, മനുഷ്യരെ പലപ്പോഴും അവർ സ്വയം ചിന്തിച്ച് സങ്കടപ്പെടുന്ന ഒരു വിഷയം തന്നെയാണത്. പലപ്പോഴും കുടുംബം ഉണ്ടായിരിക്കും, പക്ഷേ ഭാര്യ ഉണ്ടായിരിക്കും, മക്കളുണ്ടായിരിക്കും,
2: പക്ഷേ സഹായത്തിനാരുമില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാൻ സാധിക്കും.
1: അതെ, നാം എപ്പോഴും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടെ എപ്പോഴുണ്ടാവുന്നതാരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് ആവശ്യപ്പെടുക എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റൊരാളോട് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഒന്നും അള്ളാഹുവിനോട് ചോദിച്ച് നേടുന്നത് പോലെ മറ്റൊരാളോട് ചോദിച്ച് നേടാൻ നമുക്ക് സാധിക്കുകയില്ല.
2: ഇല്ല ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സംസാരങ്ങൾ വരുന്നത് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി പഠിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് പീസ് റേഡിയോയിലൂടെ അസ്മാഉൽ ഹുസ്നയിലൂടെ നമ്മൾ പഠിക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹുവിന്റെ നാമം അൽ കാഫി, മതിയായവൻ. അള്ളാഹുവിന്റെ ആ നാമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അവതരിപ്പിക്കുന്നത് അബ്ദുറഊഫ് അൽ ഹിക്കമി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അറിവുകളിൽ വെച്ച് ഏറ്റവും മഹത്തായ അറിവാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക എന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ മുഴുവൻ ഹുസ്നയാണ് എന്നും ആ അല്ലാഹുവിൻ്റെ നാമങ്ങൾ അത് പഠിക്കുന്നതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവിൻ്റെ തൗഫീക്കിനാൽ 50-ൽ അധികം നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അൽ കാഫി എന്ന് പറയുന്ന നാമമാണ് നാം ഇന്ന് പഠിക്കുന്നത്. അല്ലാഹുവിൻ്റെ അൽ കാഫി എന്ന് പറയുന്ന ഈ നാമം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്ന ചില സംഭവങ്ങളുണ്ട്. അല്ലാഹു ഒരു വിശ്വാസിക്ക് എല്ലാ നിലയ്ക്കും അല്ലാഹു മാത്രം മതിയാകുന്നു എന്നത് ഈ ഒരു നാമത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സമയത്താണ് മക്കയിലെ മുശ്രിക്കുകൾ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പ്രവാചകന്റെ മേൽ അഴിച്ചുവിട്ടു. അതിൽ ചിലരൊക്കെയും പറഞ്ഞത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കോപം നിങ്ങൾക്കുണ്ടാകും എന്നും കുരുത്തക്കേട് സംഭവിക്കുമെന്നുമെല്ലാം പറഞ്ഞ് പ്രവാചകനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഏത് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും അല്ലാഹു മതി എന്ന് ബോധ്യപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ശക്തിയുടെയും വേറൊരു വ്യക്തിയുടെയും അതിന് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും ശരി, എൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചതല്ലാത്ത ഒന്നും എനിക്ക് സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല, ഇനി എല്ലാവരും ചേർന്ന് എനിക്കെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും ശരി, എന്നെ സഹായിക്കാൻ, എനിക്ക് ഉപകാരം ചെയ്യാൻ, എൻ്റെ ഉപദ്രവങ്ങളെ നീക്കാൻ എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അഖിലവും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും മഹനീയമായ ഒരു നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. അൽ കാഫി എന്ന് പറയുമ്പോൾ അല്ലാഹു മതിയാകുന്നവനാണ് സഹായിക്കാൻ, പ്രതിസന്ധിയിൽ താങ്ങാകാൻ, തണലാകാൻ, എല്ലാ പ്രതിസന്ധികൾ മാറ്റിത്തരാൻ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് സന്ദർഭത്തിലും നമുക്ക് മതിയാകുന്നവനാണ്. അവൻ മതി നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രഖ്യാപനമാണ് എനിക്കെൻ്റെ റബ്ബ് മതി എന്ന പ്രഖ്യാപനം. എനിക്ക് കുട്ടികളില്ല, എനിക്ക് രോഗമാണ്, എനിക്ക് പ്രതിസന്ധികളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, രോഗങ്ങൾ നിത്യമായി വന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ സ്ഥലങ്ങളിലും എനിക്കെൻ്റെ റബ്ബ് മതിയെന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ ഈ സന്ദർഭങ്ങളിലെല്ലാം അല്ലല്ലാത്ത ആളുകളിലേക്ക് തിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പല മഹാന്മാരിലേക്കും പല ഖബറിലേക്കും ചെന്ന് അവരിലേക്ക് ഭരമേൽപ്പിക്കുന്ന, കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ തൊട്ടിൽ കെട്ടുന്ന, പ്രയാസം മാറാൻ കൈ കാണോ അസുഖം എങ്കിൽ കൈയുടെ രൂപത്തിലുള്ള ഒരപ്പം ഉണ്ടാക്കി അപ്പവാണിവ നേർച്ചയിലേക്ക് സമർപ്പിക്കുന്ന, ഇങ്ങനെ പല രൂപത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. പക്ഷെ ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്നത് എന്താണ്? എനിക്കെൻ്റെ റബ്ബ് മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹു ചോദിക്കുന്നുണ്ട് അടിമയ്ക്ക് അല്ലാഹു പോരെ. എല്ലാ സാഹചര്യങ്ങളിലും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പല രൂപത്തിലുള്ള പീഡനങ്ങൾ പ്രവാചകന്റെ മേൽ അഴിച്ചുവിട്ടപ്പോൾ അള്ളാഹു അവിടെ അവതരിപ്പിക്കുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഇത്തരം വിഗ്രഹങ്ങളുടെ കോപങ്ങൾ, വിഗ്രഹങ്ങളുടെ ശാപങ്ങൾ ഇത് ഏൽക്കുകയില്ല എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ അള്ളാഹു മതി എന്ന് പ്രഖ്യാപിക്കാനും കൂടി അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ആ ആയത്തിനെ ഇത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി, ഏത് ഇനി ആരൊക്കെ എന്തൊക്കെ വലിയ ശക്തികളായിക്കൊണ്ട് രൂപപ്പെട്ടു വന്നാലും ശരി, നമുക്കെതിരെ നിലകൊള്ളുന്ന മേൽക്കോയ്മ നേടുന്ന ആളുകൾ അവരൊക്കെയും വളരെ കുറച്ചു മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അവരുടെ ദുനിയാവിലെ ആ ഒരു വിഭവം വളരെ കുറച്ചു മാത്രമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാൽ അവർക്ക് പാരത്രിക ലോകത്ത് വമ്പിച്ച ശിക്ഷയുണ്ടാകുമെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അവിടെയാണ് ഒരു മുസ്ലിം പ്രഖ്യാപിക്കേണ്ടത്, ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു മുസ്ലിമിൻ്റെ മേൽ മേൽക്കോയ്മ ചെയ്താലും ശരി, അവൻ പ്രഖ്യാപിക്കേണ്ടത് എനിക്കെൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ടാകും, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വ്യസനങ്ങളുടെയും എല്ലാം ഘട്ടങ്ങളുണ്ടാകും, ഇവിടെയെല്ലാം എനിക്കെൻ്റെ റബ്ബ് മതി, അവൻ അൽ ഖാഫിയാണ്, അവൻ മതിയാകുന്നവനാണ് എല്ലാ ഘട്ടത്തിലും, എല്ലാ പ്രതിസന്ധിയിലും, എല്ലാ പ്രയാസങ്ങളിലും, എല്ലാ വിഷമഘട്ടങ്ങളിലും എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ അവന് സംരക്ഷണമേകാൻ സാധിക്കും, അവന് സഹായിക്കാൻ സാധിക്കും, അവന് കുട്ടികളെ നൽകാൻ സാധിക്കും. അല്ലേ, സക്കരിയ നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന അതാണ്. സക്കരിയ നബി അലൈഹി സ്ലാം വാർദ്ധക്യത്തിൻ്റെ സമയത്ത് പോലും പ്രാർത്ഥിച്ചത് ഹുനാലിക ദഅ സക്കരിയ റബ്ബ, വാർദ്ധക്യത്തിൻ്റെ സമയത്ത് ഇനി കുട്ടിയെ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ച ആ ഒരു സമയത്തും അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഇനി ഗർഭം ചുമക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കല്ല, ആക്കിറായി, വന്ധ്യതയിലേക്കെത്തി. ഇനി എങ്ങനെയാണ് ഒരു കുട്ടിയെ ഗർഭം ചുമക്കാൻ കഴിയുക? അങ്ങനെ കഴിയാത്ത അവസ്ഥയിൽ പോലും പ്രാർത്ഥിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖാഫിയാണ്, അവൻ കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മറിയമിൽ ആ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. സന്തോഷ വാർത്തയായിക്കൊണ്ട് അവിടെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നു, കുട്ടിയെ ലഭിക്കുമെന്ന് പറയുന്നു, ഇതിനി എങ്ങനെ സംഭവിക്കുമെന്ന് അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിന് സാധിക്കുമെന്ന് അവിടെ പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും അള്ളാഹുവിന് നമ്മെ ഏത് രൂപത്തിലും സഹായിക്കാൻ കഴിയും എന്നതാണ് ഈ സംഭവം നമുക്ക് അറിയിച്ചു നൽകുന്നത്. അതുപോലെ തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം. മൂസാ നബി അലൈഹി സ്വലാം പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്തെത്തി, കൂടെയുള്ള ആളുകളെല്ലാം പറഞ്ഞു പെട്ടു, ഇനി രക്ഷയില്ല, മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിർഔനും കൂട്ടരുമാണ്, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വഹി. അള്ളാഹു അവൻ മതിയാകുന്നു എന്ന് ബോധ്യപ്പെടുന്ന അള്ളാഹു അൽ ഖാഫിയാണ് എന്ന് അവിടെയുള്ള വിശ്വാസികൾക്കും ബാക്കി ഇനി ജീവിച്ചിരിക്കുന്ന ആ ചരിത്രം വായിക്കുന്ന വിശ്വാസികൾക്കും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ചില സംഭവമാണ് ആ കടലിലടിക്കുന്നതും ആ കടലിൽ പിളർന്ന് മൂസാ നബി അലൈഹി സ്വലാമും വിശ്വാസികളും രക്ഷപ്പെടുന്നതും അതിലേക്ക് പ്രവേശിച്ച ഫിറഔനും കൂട്ടരും മുങ്ങി നശിക്കുന്നതുമായ സംഭവങ്ങൾ ഇതെല്ലാം പഠിപ്പിച്ചിരുന്നത് അള്ളാഹു അൽ ഖാഫിയാണ്. നമ്മെ പ്രതിസന്ധിയിൽ പ്രയാസങ്ങളിൽ തുണയേകുവാൻ രക്ഷിക്കുവാൻ അള്ളാഹു മതിയാകുന്നവനാണ്, അൽ ഖാഫിയാണ് അള്ളാഹു. ഇത് നമുക്ക് പല ചരിത്രങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അവൻ മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ദൃഢതയ്ക്കനുസരിച്ചും അവൻ്റെ ഇബാദത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചുമാണ്. ഒരു മനുഷ്യൻ എത്ര കണ്ട് അള്ളാഹുവിനെ അടുക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു ഇങ്ങോട്ടടുക്കുമെന്നാണ്. നമ്മളൊരു ചാണാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്നതെങ്കിൽ അള്ളാഹു ഒരു മുഴം നമ്മോടടുക്കുമെന്നാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ അള്ളാഹു നമ്മിലേക്ക് ഓടി വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു മതിയെന്ന് ബോധ്യപ്പെടണമെങ്കിൽ നാം അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതനായിക്കൊണ്ട് മടങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നമ്മുടെ ദൗത്യം അതാണ്. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും, റബ്ബനിക്കു മതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് കീഴ്വണങ്ങിക്കൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ശരിയായ ഒരു മുസ്ലിമായി നമ്മൾ ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു നമുക്ക് മതി, എൻ്റെ ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിലും എനിക്ക് തുണയേകുവാൻ എനിക്ക് സഹായകമാകുവാൻ, എൻ്റെ വിഷമങ്ങൾ നീക്കുവാൻ, എൻ്റെ വ്യസനങ്ങൾ മാറ്റിത്തരുവാൻ, എനിക്ക് സന്തോഷം നൽകുവാൻ, എനിക്ക് വിജയം നൽകുവാൻ എൻ്റെ റബ്ബുമതി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്തെ മൂല്യം ലഭിക്കുന്ന ആ ഒരു ഉറപ്പ് ലഭിക്കുന്നതാണ് നാം റബ്ബിലേക്ക് എത്ര കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലും പ്രത്യേകമായി ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമുക്കൊരു സംഭവം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എത്ര കണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുവോ, സമർപ്പിക്കുന്നുവോ, അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു കാഫിയ. ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മതി. അവൻ്റെ പ്രയാസ പ്രതിസന്ധികളിൽ അവനെ തുണയേകുവാൻ, ഗുണമേകുവാൻ, പ്രതിസന്ധി മാറ്റിത്തരുവാൻ, സഹായിക്കുവാൻ അള്ളാഹു മതി. അവൻ മാത്രം മതിയാകുന്നതാണ്. എത്ര വലിയ ശത്രുക്കൾ, അവർ എത്ര വലിയ സംഘങ്ങളായി വന്നാലും ശരി, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അവൻ മതിയാകുന്നവനാണ് എന്ന് പറയുന്ന, സഹായിക്കാൻ, ആ പ്രതിസന്ധി മാറ്റിത്തരുവാൻ, ശത്രുക്കളിൽ നിന്ന് അഭയം നൽകുവാൻ അള്ളാഹു മതിയാകുന്നവനാണ് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മഹാനായ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാൾ നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ, അത് തനിക്കെതിരാണെങ്കിൽ പോലും ശരി, അയാളുടെ വിഷയത്തിൽ ജനങ്ങൾക്കിടയിലും അയാൾക്കിടയിലും അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. അവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു തആല തീർപ്പ് കൽപ്പിക്കുവാൻ അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ലഭിക്കേണ്ടത് തരാനും തടയേണ്ടത് തടയാനും കഴിയുന്നവൻ, മതിയാകുന്നവൻ, അതവൻ മാത്രമാണ്, അള്ളാഹു മാത്രമാണ്. ഇനി ആരൊക്കെ ഈ ലോകത്ത് ആരൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടി, മനുഷ്യരും ജിന്നുകളും എല്ലാ സൃഷ്ടിജാലങ്ങളും ഒരുമിച്ച് കൂടിയിട്ട് ഒരു വിഷയത്തിൽ ഏകോപിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാലും ശരി, അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. അവൻ അതിന് മതിയാകുന്നവനാണ്. ഇത്രയും വലിയ ശക്തികൾ ഒരുമിച്ചു കൂടി, മനുഷ്യരും ജിന്നുകളും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല മതിയാകുന്നവനാണ് അത് തടയുവാൻ. അതാണ് അൽ കാഫി. ആ അള്ളാഹുവിൻ്റെ സഹായം യഥാവിധം നമുക്ക് ലഭിക്കണമെങ്കിൽ, അള്ളാഹു നമുക്ക് മതിയാകുന്ന രൂപത്തിൽ അള്ളാഹു നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ഉള്ളും പുറവും നന്നാകണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, വമൻ തസയ്യന ബിമാ ലൈസ ഫീഹി ശാനഹുല്ലാഹ്, ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള അതല്ലാത്തത് പുറത്തിങ്ങനെ പ്രകടമാക്കി, അതിനെ സീനത്താക്കി, അതിനെ അലങ്കരിച്ച് മനോഹരമാക്കി, പുറമേക്ക് ഉഷാറാണ് പക്ഷെ ഉള്ള് മോശമാണെങ്കിൽ, ഉള്ള് കേടാണെങ്കിൽ അവനെ അള്ളാഹു വഷളാക്കുമെന്നാണ്. ഉള്ളിലെല്ലാ നിലക്കുമുള്ള മോശത്തരങ്ങൾ, പുറമെ ഉഷാറായി നടക്കുന്നു, ആളുകൾക്ക് മുമ്പിൽ മാന്യനാണ് എങ്കിൽ അള്ളാഹു അവനെ വഷളാക്കുമെന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളും പുറവും നന്നാകണമെന്നുള്ളത് അള്ളാഹു അൽ കാഫിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാകും എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മതിയാകുന്നവനാണ്, എല്ലാത്തിനും മതിയാകുന്നവനാണ് എന്ന് വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട, നമ്മുടെ ഉള്ളും പുറവും, നമ്മുടെ മനസ്സ് ശുദ്ധമാകണം എന്നാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങളിലെല്ലാം അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണെന്നാണ്. നമ്മുടെ സുവറിലേക്കോ നമ്മുടെ രൂപത്തിലേക്കോ നമ്മുടെ ഭംഗിയിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്. വലാക്കിൻ അല്ലാഹു യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അള്ളാഹു നോക്കുന്ന എവിടേക്കാണെന്നറിയോ? നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകുന്നതോടൊപ്പം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. ഹൃദയം ശുദ്ധിയില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്നു മാത്രമല്ല, നമ്മുടെ കർമ്മങ്ങൾ അതിലൂടെ പൊളിഞ്ഞു പോകുമെന്നു മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ വഷളാക്കുകയും ചെയ്യും എന്നതാണ്. ജനങ്ങൾക്കിടയിൽ അവനെ വഷളാക്കും എന്നതും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഈ അള്ളാഹു അൽ കാഫി എന്ന് പറയുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ അവൻ്റെ ഏതേത് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും അവൻ തരണം ചെയ്യുന്ന ഏതേത് പ്രശ്നങ്ങളിലും അവൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, വിഷമങ്ങൾ അകറ്റാൻ, അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അവൻ ആഗ്രഹമുള്ളത് ലഭിക്കാൻ അള്ളാഹു നൽകാൻ തയ്യാറുള്ളവനാണ്, അവൻ നൽകുന്നവനുമാണ്. അതോടൊപ്പം അള്ളാഹുവിനറിയാം ഈ മനുഷ്യൻ എന്താണ് വേണ്ടത് എന്നത്. അപ്പം എനിക്കെന്താണ് വേണ്ടത്, എനിക്കെന്താണ് ഖൈറ് എന്നത് അള്ളാഹുവിനറിയാം. അത് നമ്മൾ എത്ര കണ്ട് ചോദിച്ചാലും നമുക്ക് ഖൈറായത് അള്ളാഹു നൽകും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ ചെറിയ ഭാഗം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്, ഒരു ആയത്തിൽ. അത് നമ്മളൊരു പക്ഷേ നല്ലത് എന്ന് വിചാരിക്കുന്നത് നമുക്ക് പക്ഷേ അത് മോശമായിരിക്കാം, അത് നമുക്ക് എതിരായിരിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് ഒരു മോശപ്പെട്ടതായി മാറിയേക്കാം. എന്നാൽ നമ്മൾ മോശപ്പെട്ടത് എന്ന് വിചാരിക്കുന്നത് നമുക്കത് ഖൈറായി മാറിയേക്കാം എന്നും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നമുക്ക് ഖൈറായത് നമുക്ക് നൽകും, നമുക്ക് ഷെറായത്, നമുക്ക് തടയേണ്ടത് അള്ളാഹു തടയും. അപ്പോൾ അള്ളാഹു മതിയാകുന്നവനാണ്, അൽ കാഫിയാണ് ഖൈറായത് നൽകുവാനും ഷെറായതിനെ തടയുവാനും. അള്ളാഹു മതിയാകുന്നവനാണ്, അള്ളാഹു അൽ കാഫിയാണ് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിൽ ഒരു വിശ്വാസിക്ക് അള്ളാഹു മതിയാകുന്നവനാണ്. അള്ളാഹു അൽ കാഫിയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ, അള്ളാഹു അൽ കാഫിയാണ് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭരമേൽപ്പിക്കുവാൻ, തവക്കുലേൽപ്പിക്കുവാൻ അള്ളാഹു അൽ കാഫിയാണ് മതിയാകുന്നവനാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോഴാണ്, ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴാണ്, ഈ രൂപത്തിൽ അള്ളാഹുവിൽ കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട്, വിധേയപ്പെട്ടുകൊണ്ട്, റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ആ നാമത്തെ അർത്ഥമാക്കുന്ന രൂപത്തിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളു. അപ്പം നമ്മുടെ ദൗത്യം എന്താണ്? ആ റബ്ബിനെ കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട്, വിധേയപ്പെട്ടുകൊണ്ട്, റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, പൂർണ്ണമായ തവക്കുൽ റബ്ബിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഏതേത് പ്രശ്നങ്ങളുണ്ടെങ്കിലും റബ്ബിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ റബ്ബിനെ നമുക്ക് മതിയായവനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു എല്ലാത്തിലും മതിയാകുന്നവനാണ്, എല്ലാത്തിലും, സർവകാര്യങ്ങൾക്കും അള്ളാഹു മതിയാകുന്നവനാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചരിത്രങ്ങൾ നമുക്കെമ്പാടും അറിയാം. സഹാബിമാരെ പച്ചയായ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അറുത്തുമാറ്റിയവർ, അതുപോലെ തന്നെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലിട്ട് അവിടെ നിന്ന് വലിച്ചിഴച്ച സംഭവങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. 3 വർഷക്കാലം മക്കയിലുണ്ടായിരുന്നിട്ട് നുബുവത്തിൻ്റെ 7-ാമത്തെ വർഷം മുതൽ 9-ാമത്തെ വർഷം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും വെറും പച്ചിലയും കിട്ടിയതെന്താണോ അതും കഴിച്ച് ജീവിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രതിരോധത്തിൻ്റെ, അങ്ങേയറ്റത്തെ പ്രതിരോധത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. പല രൂപത്തിൽ മക്കയിലുള്ള മുശ്രിക്കുകൾ പ്രവാചകനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം പ്രവാചകനെ കളിയാക്കിയ സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല താങ്ങായിട്ടുണ്ട്, തണലായിട്ടുണ്ട്. ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഇൻ, കളിയാക്കുന്നയാളുകളുണ്ടല്ലോ അവരിൽ നിന്ന് പ്രവാചകരെ താങ്കൾക്ക് ഞാൻ മതിയാകുന്നവനാണ് എന്ന് താങ്ങായി, തണലായി, സമാധാനമായി ഞാൻ മതിയാകുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ച രംഗം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ, ഓരോ ഗോത്രത്തിൽ നിന്നും ചില ആളുകളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പ്രവാചകനെ അങ്ങേയറ്റം ഇകഴ്ത്താൻ വേണ്ടിയുള്ള പണികളെടുത്ത മക്കയിലെ മുശ്രിക്കുകൾക്ക് മുമ്പിൽ വെച്ചാണ് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നത്. ബനു സഅദ് ഗോത്രത്തിൽ നിന്ന് അൽ അസ്വദ് ബിൻ മുത്തലിബ് എന്ന് പറയുന്ന വ്യക്തിയെയും, ബനു സുഹ്റ ഗോത്രത്തിൽ നിന്ന് അൽ അസ്അദ് ബിൻ അബു യഹൂസ് എന്ന് പറയുന്ന വ്യക്തിയെയും, ബനു മഖ്സൂം ഗോത്രത്തിൽ നിന്ന് അൽ വാലിദ് ബിൻ മുഗീറ എന്ന് പറയുന്ന വ്യക്തിയെയും, അൽ ആസ് ബിൻ വലി എന്ന് പറയുന്ന വ്യക്തിയുമൊക്കെ ഇങ്ങനെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പ്രവാചകനെ ഇകഴ്ത്താൻ, പ്രവാചകനെ പ്രയാസപ്പെടുത്താൻ, ചില വ്യക്തികളെ മാത്രം പ്രത്യേകം, അതിന് അഗ്രഗണ്യരായ ചില ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇറക്കി വിട്ടിരുന്നു. അങ്ങനെ പല രൂപത്തിലുള്ള നാവ് കൊണ്ടുള്ള എല്ലാ ശല്യങ്ങളും പ്രവാചകന്മാർ, പ്രവാചകനെതിരെ അവർ ഇറക്കി വിട്ടപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ ആയത്താണ് ഇന്നാ കഫൈനാക മുസ്തഹ്സിഇൻ. ഈ കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ വിഷയത്തിൽ പ്രവാചകരെ താങ്കളുടെ പ്രയാസങ്ങളിലെല്ലാം മതിയാകുന്നവൻ ഞാനാണ്. അവസാനം എന്താ സംഭവിച്ചത്? ഈ കളിയാക്കിയവർ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് അൽ അസ്വദ് ബിൻ മുത്തലിബ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പച്ച ഇലയിട്ട് കാഴ്ച പോയ സംഭവമാണ് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അസ്വദ് ബിൻ അബു യഹൂസ് എന്ന് പറയുന്ന വ്യക്തി ജിബ്രീൽ അലൈഹിസ്സലാം വയറിലേക്ക് വിരൽ ചൂണ്ടി വയർ വീർത്തു മരിച്ചുപോയി. അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവരുടെ അവസാനങ്ങൾ സംഭവിച്ചു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. വലീദ് ബിൻ മുഗീറ കാലിലൊരു മുറിവേറ്റ് വീർത്ത് പൊട്ടി മരിച്ച സംഭവം ചരിത്രത്തിൽ പിന്നീട് വായിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയ കളിയാക്കിയ ആളുകളുടെ മേൽ അല്ലാഹു നടപടിയെടുത്തു. അല്ലാഹു മതിയായവനാണ്. പ്രവാചകനെ ആശ്വസിപ്പിച്ചു, അതോടൊപ്പം പ്രവാചകനെ പ്രയാസപ്പെടുത്തിയ ആളുകൾക്കെതിരെ നടപടിയും എടുത്തു. അതാണ് അല്ലാഹു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹത്തെ ഉമ്മത്തിനെ പ്രയാസപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അല്ലാഹു മതിയാകുന്നവനാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു നാടിനെ, അവിടെയുള്ള മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്നവർ, അവർക്കെതിരെ നടപടിയെടുക്കാൻ അല്ലാഹു മതിയാകുന്നവനാണ്. അവനൊന്നും കാണാതെ കേൾക്കാതെ പോകുന്നില്ല. അവരൊരു പക്ഷേ കുറഞ്ഞ കാലം ഇവിടെ ആസ്വദിക്കുന്നുണ്ടാകാം, മുസ്ലിമീങ്ങൾക്കെതിരെ മേൽക്കോയ്മ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അവർക്ക് മത്താ ഉൻ ഖലീൽ, വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ ഈ ദുനിയാവിൽ. പക്ഷേ വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവർക്ക് വരാനിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവർ അറിയാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പിടികൂടും, അവർക്ക് കൃത്യമായ ശിക്ഷകൾ നൽകും. അതുകൊണ്ട് വ്യസനിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. വിശ്വാസികൾക്ക് അല്ലാഹു മതിയാകുന്നവനാണ് വിജയം നൽകാൻ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, പ്രശ്നങ്ങൾ മാറ്റാൻ. ഇതിനൊരു കാലയളവുണ്ടാവും, അത് അല്ലാഹു നിശ്ചയിച്ച സമയമുണ്ടാകും. ആ സമയമെത്തുമ്പോൾ അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും. അതുവരെ പല രൂപത്തിലുള്ള പരീക്ഷണം ഉണ്ടാകുമെന്ന് അല്ലാഹു പറഞ്ഞല്ലോ. വല നബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അവിടെ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഏകദേശം അഞ്ചാറ് കാര്യങ്ങൾ പരീക്ഷണത്തിൻ്റെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് ഇതിലെല്ലാം ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സന്തോഷവാർത്ത നൽകുമെന്നാണ്, സ്വർഗം നൽകുമെന്നാണ്. അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ പ്രയാസങ്ങളുണ്ടോ ക്ഷമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം റബ്ബിലേക്ക് പ്രാർത്ഥിക്കുക, അവൻ മതിയാകുന്നവനാണ് പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ, പ്രശ്നങ്ങൾ നീക്കാൻ, ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ. അല്ലാഹു മതിയാകുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും പറഞ്ഞത് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവ സമീഉൽ അലീം, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ സംരക്ഷിക്കും, അവൻ മതിയാകുന്നവനാണ്. നിങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന്, ആ പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ അവൻ മതിയാകുന്നവനാണ്, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, ചരിത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ ബദർ യുദ്ധം അല്ലാഹു മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് ഇല്ലേ. ആയുധങ്ങളില്ലാതെ ആയുധസജ്ജരായ ഒരു വലിയ മൂന്നിരട്ടി വരുന്ന സംഘത്തിൻ്റെ മുന്നിൽ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരായ ന്യൂനപക്ഷം വരുന്ന ആളുകൾ, അവർ യുദ്ധം ചെയ്തു, അവരെ കീഴ്പ്പെടുത്തി, ശത്രു സൈന്യത്തെ മുസ്ലിം സൈന്യം കീഴ്പ്പെടുത്തി. അവിടെ അല്ലാഹു മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുകയാണ് തവക്കുൽ ചെയ്തപ്പോൾ, റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചപ്പോൾ. എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ടാകും പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ സഹായിക്കാൻ അൽ കാഫിയായ അല്ലാഹു എൻ്റെ കൂടെയുണ്ടാകുമെന്ന് അവർ തീരുമാനിച്ച് വിശ്വസിച്ചുറപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സഹായിയായി ഉണ്ടായി. ഇത് ചരിത്രത്തിൽ വലിയ സംഭവമാണ്. അതുപോലെ തന്നെ ഖന്ദക് യുദ്ധത്തിലും അഹ്സാബ് യുദ്ധത്തിലുമൊക്കെ ഇതൊക്കെ ഈ സംഭവങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു നൽകുന്നത് അല്ലാഹു അൽ കാഫിയാണ് എന്നാണ്. 10,000 വരുന്ന ശത്രു സൈന്യത്തിൻ്റെ മുന്നിൽ യുദ്ധം പോലും ചെയ്യാതെ ആ ശത്രുക്കളെ ആട്ടി ഓടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രാത്രിയിലെ സൈന്യം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൈന്യത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ സഹായിക്കുകയും അവിശ്വാസികളായ ആളുകളെ ശത്രു സൈന്യത്തെ ആട്ടി ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വറദ്ദല്ലാഹുല്ലദീന കഫറു, അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം കാഫിരീങ്ങളായ ആളുകളെ തിരിച്ചു മടക്കിയയച്ചു. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ രഹസ്യമായ ജുനൂദുകൾ കൊണ്ട്, അതായത് രഹസ്യമായ ശത്രു സൈന്യത്തിനെ അകറ്റാൻ, തിരിച്ചയക്കാൻ, ആട്ടിയകറ്റാൻ, ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചയക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സൈന്യത്തെ അയച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല തണുത്ത കാറ്റും ഇരുണ്ട രാവും അതിലെ സൈന്യം ആ ശത്രു സൈന്യത്തെ പിന്തിരിപ്പിച്ചു എന്നാണ്. ഈ രൂപത്തിൽ വിശ്വാസികളെ സഹായിക്കാൻ യുദ്ധം പോലും ചെയ്യാതെ ശത്രുവിൽ നിന്ന് സംരക്ഷണം നൽകിയ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ മതിയാകുന്നവനാണ്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, എന്നിട്ട് അല്ലാഹ് പറഞ്ഞതാണ് അല്ലാഹുവിന്റെ സൈന്യത്തെ അവനല്ലാതെ അറിയില്ല. അവൻ അയച്ച സൈന്യം മുസ്ലിമീങ്ങൾക്ക് സഹായമായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യാതെ തന്നെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് പല സംഭവങ്ങൾ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ പ്രശ്നങ്ങൾ തീർക്കുവാനും എല്ലാവിധ പ്രതിസന്ധികൾ മാറ്റിത്തരുവാനും എല്ലാവിധ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുവാനും എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ നൽകുവാനും അൽ കാഫിയായ അല്ലാഹു നമുക്ക് മതിയാകുന്നവനാണ്. കുട്ടിയെ തരാൻ, രോഗങ്ങൾ മാറ്റാൻ ഇന്ന് പല ആളുകളും മറ്റു പലതിൻ്റെയും പിന്നാലെയാണ്. ആൾ ദൈവങ്ങൾക്കു പിന്നാലെ, മരിച്ചുപോയ മഹാന്മാരുടെ പിന്നാലെ, ഔലിയാക്കളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുടെ പിന്നാലെയാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ ചോദ്യം പ്രസക്തമാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമയ്ക്കല്ലാഹു പോരെ. നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, മതി എന്ന് പറയാൻ സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയമുള്ളത്. അല്ലാഹു അൽ കാഫി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെല്ലാ ആവശ്യങ്ങളും റബ്ബിലേക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട്, റബ്ബിനോട് മാത്രം ചോദിച്ചുകൊണ്ട്, അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉള്ളും പുറവും നന്നാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്.
1: നല്ലൊരു സംസാരമായിരുന്നു ഈ ഒരു സെഷനിൽ നാം കേട്ടത്. അൽ കാഫി, എല്ലാത്തിനും മതിയായവൻ എന്നർത്ഥം വരുന്ന നാമം, അള്ളാഹുവിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് അറിയിച്ചു തന്ന ഒരു സെഷനാണ് അസ്മാ ഉൽ ഹുസ്ന. വിഷയം അവതരിപ്പിച്ചത് അബ്ദുറഊഫ് അൽഹിക്കമി.
2: ഇനി നമ്മൾ കേൾക്കാനിരിക്കുന്നത് പീസ് റേഡിയോ കഥ പറയാം.
1: മാതാപിതാക്കളെ അനുസരിക്കുക എന്ന വിഷയം ഒരു ചെറുകഥയായി അവതരിപ്പിക്കുന്നു തേൻ തുള്ളികൾ എന്ന പുസ്തകത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് അബ്ദുസലാം വീട്ടി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് മാതാപിതാക്കളെ അനുസരിക്കുക. ബഹുമാനനായ ഉസ്മാൻ പാലക്കാടി രചിച്ചിട്ടുള്ള തേൻതുള്ളികൾ സാരോപദേശ കഥകളിൽ നിന്നാണ് നമ്മൾ ഈ കഥ കേൾക്കുന്നത്. മോനെ, ഫൈസലേ, യൂണിഫോം മാറ്റി വിശക്കുന്നതിന് വല്ലതും കഴിച്ചൊന്ന് കടയിൽ പോയി വരണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഫൈസൽ സ്കൂൾ വിട്ട് വന്നയുടനെ ഉമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവനാകെ ദേഷ്യം കയറി. ഭക്ഷണം കഴിച്ചയുടൻ ക്രിക്കറ്റ് കളിക്കാൻ ചെല്ലാമെന്ന് കൂട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തതാണ്. ഇന്നലെ സലീമിൻ്റെ ടീം തൻ്റെ ടീമിനെ തോൽപ്പിച്ചതാണ്. ഇന്ന് അവരെ തോൽപ്പിച്ചേ അടങ്ങൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു കടയിൽ പോക്ക്. ഈ ഉമ്മാക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നെ കൊണ്ടാവില്ല, കടയിലും കുടയിലുമൊക്കെ പോകാം, ഞാൻ കളിക്കാൻ പോവുകയാണ്, ഫൈസൽ ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കളിയൊക്കെ പിന്നെ, ഇപ്പോൾ കടയിൽ പോയേ തീരൂ, ഉമ്മ നിർബന്ധം പിടിച്ചു. എനിക്കിപ്പോൾ സൗകര്യമില്ല, കളി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പോകാം, അവൻ തറപ്പിച്ചു പറഞ്ഞു. ഏതായാലും നീ വല്ലതും കഴിക്ക്, കൂടുതൽ തർക്കിച്ചാൽ മകൻ ഭക്ഷണം കഴിക്കില്ല എന്നോർത്ത് സ്നേഹനിധിയായ ഉമ്മ അനുനയ രൂപത്തിൽ പറഞ്ഞു. ഭക്ഷണം വേഗത്തിൽ വാരി വലിച്ച് തിന്ന് ഫൈസൽ കളിക്കാനായി ഇറങ്ങിയോടി. ഉമ്മയുടെ മോനെ എന്ന വിളി കേൾക്കാത്ത മട്ടിൽ അവൻ കൂട്ടുകാരെ കൂക്കി വിളിച്ച് മുന്നോട്ട് കുതിച്ചു. കളി തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞു കാണും. അന്നേരമാണ് അത് സംഭവിച്ചത്. ബോളിൻ്റെ പിന്നാലെ ഓടുകയായിരുന്ന ഫൈസൽ മറിഞ്ഞു വീണു. വീണിടത്ത് കിടന്നുരുണ്ടു. എഴുന്നേൽക്കാനുള്ള ശ്രമം വിഫലമായി. കൂട്ടുകാർ ഓടിവന്ന് താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. ശക്തമായ വേദനയാൽ അവൻ വാവിട്ട് കരഞ്ഞു. കാലിൻ്റെ എല്ല് എവിടെയോ പൊട്ടിയിട്ടുണ്ട്. കളി അവസാനിപ്പിച്ച് എല്ലാവരും ഫൈസലിൻ്റെ ചുറ്റും കൂടി. എന്നെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകണേ, എൻ്റെ കാലൊടിഞ്ഞേ, എൻ്റെ ഉമ്മാ. കഠിനമായ വേദനയാൽ അവൻ എരിപരി കൊണ്ടു. ആ സമയത്താണ് നജീബ് മൗലവി അതുവഴി വന്നത്. കരച്ചിൽ കേട്ട് അദ്ദേഹം കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. ഫൈസലിൻ്റെ പരിക്ക് ചെറുതല്ലെന്ന് ബോധ്യമായപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലെത്തിച്ചതിന് ശേഷം ഫൈസലിൻ്റെ വീട്ടിൽ വിവരമറിയിച്ചു. അവൻ്റെ ഉപ്പ ഗൾഫിലാണ്, പിന്നെയുള്ളത് ജ്യേഷ്ഠനാണ്. അവൻ കോളേജ് വിട്ട് വരുമ്പോൾ സന്ധ്യമയങ്ങും. വിവരമറിഞ്ഞയുടൻ ഉമ്മ ആശുപത്രിയിലേക്ക് ഓടിയെത്തി. എൻ്റെ പൊന്നുമോൻ എന്തു പറ്റി? പൊട്ടിക്കരഞ്ഞുകൊണ്ടാണവർ അതും പറഞ്ഞ് മകനെ സമീപിച്ചത്. പേടിക്കാനൊന്നുമില്ല, കാലിൻ്റെ എല്ലിനൊരു ചെറിയ പൊട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എക്സ്റേ എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നജീബ് മൗലവി ഉമ്മയെ ആശ്വസിപ്പിച്ചു. ഉമ്മ ഫൈസലിൻ്റെ അരികത്തിരുന്നു. കണ്ണുനീർ വാർത്തുകൊണ്ട് അവനെ തലോടി. എൻ്റെ മോനെ, ഉമ്മ പറഞ്ഞത് കേൾക്കാതെ മോൻ ഇറങ്ങി ഓടിയതല്ലേ? അവർ വിതുമ്പി. അന്ന് രാത്രി തന്നെ ഫൈസലിൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടു. പിറ്റേ ദിവസം ആശുപത്രി വിട്ടു. അവൻ വീട്ടിൽ നടക്കാൻ വയ്യാതെ കിടപ്പിലായി. ഒന്നര മാസം ഈ കിടപ്പ് കിടക്കണം. അതോർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നജീബ് മൗലവി ഫൈസലിനെ കാണാൻ വന്നു. അവൻ്റെ അരികിലിരുന്ന് അവൻ്റെ രോഗശമനത്തിനായി പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം ചോദിച്ചു, ഉമ്മ പറഞ്ഞത് കേൾക്കാതെ മോൻ ഇറങ്ങി ഓടിയതല്ലേ എന്ന് നിന്റെ ഉമ്മ ആശുപത്രിയിൽ വെച്ച് നിന്നോട് ചോദിക്കുന്നത് കേട്ടു. അത് ശരിയാണോ? ശരിയാണ്. കടയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ സൗകര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ഓടിയതാണ്, അവൻ സമ്മതിച്ചു. നീ അങ്ങനെ അനുസരണക്കേട് കാട്ടിയിട്ടും നിന്റെ ഉമ്മ നിന്നോട് ദേഷ്യപ്പെടുകയോ നിന്നെ വെറുക്കുകയോ ചെയ്തിട്ടില്ല. നിനക്ക് അപകടം പറ്റിയെന്നറിഞ്ഞപ്പോൾ ആശുപത്രിയിലേക്ക് അവർ ഓടി വന്നു. എൻ്റെ പൊന്നു മോൻ എന്തു പറ്റിയെന്ന് പൊട്ടിക്കരച്ചിലൂടെ ചോദിച്ചു. അങ്ങനെ ജീവന് തുല്യം നിന്നെ സ്നേഹിക്കുന്ന ഉമ്മയോട് അനുസരണക്കേട് കാണിച്ചത് ശരിയായില്ലെന്ന് നിനക്കിപ്പോൾ ബോധ്യമായോ? മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ, അവരനുസരിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും എന്ന് നീ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? അത് കേട്ടപ്പോൾ അവൻ കണ്ണുകൾ ഇറുകിയടച്ചു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. താൻ അനുസരണക്കേട് കാണിച്ചിട്ടും ദേഷ്യപ്പെട്ടിട്ടും ഉമ്മാക്കെന്നോട് ദേഷ്യമില്ല. അവർ തന്നെ അതിരറ്റ് സ്നേഹിക്കുന്നുണ്ട്. പകരം താൻ സ്നേഹം കൊടുക്കുന്നില്ല. ഈ ചിന്തകൾ അവനെ ദുഃഖത്തിലാഴ്ത്തി. നജീബ് മൗലവി പറഞ്ഞു, മാതാപിതാക്കളോടുള്ള കടമയുടെ ഗൗരവം മോൻ മനസ്സിലാക്കണം. സൂറത്തുൽ ഇസ്രായിലെ ഇത് സംബന്ധിച്ച ആയത്ത് നീ കേട്ടിട്ടില്ലേ? അതിൽ അല്ലാഹു പറഞ്ഞു, തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. അവരിൽ ഒരാളോ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ ചെയ്യെന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത്. അവരോട് മാന്യമായ വാക്ക് പറയുക. കാരുണ്യത്തോടുകൂടി എളിമയുടെ ചിറക് നീ അവർക്കിരുവർക്കും താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ അവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുകയും ചെയ്യുക. ഈ ആയത്ത് ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ ഓർക്കാറില്ല. കണ്ണുനീർ തുടച്ചുകൊണ്ട് ഫൈസൽ പറഞ്ഞു. മാതാവിനോടുള്ള കടപ്പാട് പ്രത്യേകം സൂചിപ്പിക്കുന്ന ഹദീസുകളുമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നൊരാൾ ചോദിച്ചു, പ്രവാചകരെ, ഏറ്റവും നല്ല സഹവാസത്തിന് കടപ്പെട്ടവർ ആരാണ്? നബി പറഞ്ഞു, നിന്റെ മാതാവ്. പിന്നീട് ആരാണ്? നിന്റെ മാതാവ്. പിന്നീട് നിന്റെ മാതാവ്. പിന്നീട് നാലാമത്തെ തവണയാണ് നബി നിന്റെ പിതാവ് എന്ന് പറഞ്ഞത്. ഇതിൽ നിന്നും മാതാവിനോടുള്ള കടമയുടെ ആഴം മനസ്സിലായല്ലോ. എൻ്റെ തെറ്റുകൾ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഉമ്മയെ അനുസരിക്കാതിരിക്കില്ല. അവരോട് ഉച്ചത്തിൽ സംസാരിക്കില്ല, ദേഷ്യപ്പെടില്ല. ഉറച്ചൊരു തീരുമാനത്തോടെ ഫൈസൽ പറഞ്ഞു: ഓ, വളരെ നല്ല തീരുമാനം. പടച്ചവൻ മോനെ അനുഗ്രഹിക്കട്ടെ. എന്നാ ഞാൻ പോകുന്നു. അസ്സലാമു അലൈക്കും. നജീബ് മൗലവി യാത്ര പറഞ്ഞിറങ്ങി.
2: കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമായെന്ന് മനസ്സിലാക്കുകയാണ് മാതാപിതാക്കളെ അനുസരിക്കേണ്ട പ്രാധാന്യം. ഒരു കഥയിലൂടെ വളരെ ഭംഗിയായി നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നു അബ്ദുസലാം വിട്ടി സാർ. അപ്പോൾ ഇനി കുട്ടികളെല്ലാം വളരെ ഭംഗിയായി ആ ഒരു കാര്യം ജീവിതത്തിൽ പകർത്തണമെന്ന്
8: ഉണർത്തുകയാണ്.
5: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ

0: കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠനവഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു സമൂഹത്തിന്റെ ഭദ്രത അത് കുടുംബത്തിലാണ്. കുടുംബം തകർന്നാൽ ഒരു സമൂഹം തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ്.
4: അതെ,
3: നമ്മൾ പീസ് റേഡിയോ സ്നേഹക്കൂട് എന്ന പരിപാടി ഇത്തരത്തിലുള്ള പല ആളുകൾക്കും വളരെ ആശ്വാസകരമാണ്. ദാമ്പത്യത്തിൽ, ആ കുടുംബത്തിൽ അനുഭവിക്കുന്ന പല പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അവർക്കുള്ള പരിഹാരങ്ങളാണ് പലപ്പോഴും നമ്മൾ സ്നേഹക്കൂടിലൂടെ കേൾക്കാറുള്ളത്. ഇന്നും ഒരു പുതിയ കുടുംബത്തിൻ്റെ അവരുടെ ചില പ്രശ്നങ്ങൾ. അവൾ എഴുതിയത് അവൻ എൻ്റെ എല്ലാം കവർന്നെടുത്തു എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ സ്നേഹക്കൂട് നൽകിയ ഒരു തിരുത്താണ് ഇന്ന് നമ്മൾ കേൾക്കാനിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്നുള്ളത് പീസ് റേഡിയോ CEO ഹാരിസ് ഇബ്നു സലീം, അദ്ദേഹത്തിൻ്റെ കൂടെ താജുദ്ദീൻ സലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബാദ്. കുടുംബങ്ങളിൽ ഏറെ കുളിരു പകരുന്ന, ഒരുപാട് വ്യക്തികൾക്ക് ആശ്വാസവും സന്തോഷവും പകരുന്ന ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ സന്ദർഭമാണ് പീസ്രയുടെ സ്നേഹക്കൂട്. സ്നേഹക്കൂടിലേക്ക്, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇതിൻ്റെ വീഡിയോ കൂടി ലഭ്യമാണ് എന്ന കാര്യം നിങ്ങളെ പ്രത്യേകം ഉണർത്തുന്നു. കഴിഞ്ഞ ഒരു വീക്കിൽ നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പഫുകൾ പുകക്കുന്ന ജീവിതങ്ങൾ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടായിരുന്നു ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത്. പൊതുവെ നമ്മൾ മീഡിയകളൊക്കെ എടുത്തു പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്യൂ, പ്രശ്നം മാത്രം ചർച്ച ചെയ്യുകയും ഉപയോഗത്തിൻ്റെ രീതിയും സ്വഭാവവും ലഭ്യമാകുന്നതിൻ്റെ സ്ഥലങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി വീണ്ടും ഒരു ലഹരി വ്യാപിപ്പിക്കുന്ന ക്യാമ്പയിനുകളായി മാറുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചർച്ചയിലുടനീളം കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത് പരിഹാരങ്ങളായിരുന്നു. അതിൻ്റെ ഓരം പറ്റി അനുബന്ധമായ ചില വിഷയങ്ങൾ, ശ്രോതാക്കൾ ഉന്നയിച്ച ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന. ആരിസ് മൗലവി ചർച്ചയിൽ നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ ഒരു ഫീഡ്ബാക്ക് വഴി നമുക്ക് കിട്ടിയൊരു ചോദ്യം, ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് തന്നെ ഇങ്ങനെ വായിക്കാം. 19 വർഷത്തിനുള്ളിൽ ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ട്, അവിവാഹിതയായ ഒരു കുട്ടിയുടെ കമൻ്റാണ്. നിഷിദ്ധമാക്കപ്പെട്ട ധാരാളം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഡ്രഗ്സ്, പ്രണയവും ഒരാളിൽ അധികം, ഒരാൾക്ക് നൽകാവുന്നതിലധികം വിശ്വാസം അയാൾക്ക് നൽകി. അങ്ങനെ എൻ്റെ കന്യകത്വം വരെ നഷ്ടപ്പെട്ടു. വീട്ടിൽ വിവാഹം ഉന്നയിച്ചപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു. എങ്ങനെയാണ് ഞാൻ എൻ്റെ തെറ്റ് പൊരുത്തപ്പെടിയിക്കേണ്ടത്? തോപ് മാത്രമാണ് എൻ്റെ ജീവിതത്തിലും നമസ്കാരത്തിലുമുള്ളത്, പക്ഷെ അതിലൊന്നും എനിക്ക് തൃപ്തി വരുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിനി ജീവിതത്തിൽ മറ്റൊരു വിവാഹം കഴിക്കാമോ? അത് ഞാൻ ആ വ്യക്തിയെ വഞ്ചിക്കലാകില്ലേ? അപ്പം ഇത് വിശദമായി വന്നൊരു ചോദ്യം.

0: വ്യക്തിയെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ ഈ ഒരു ടെക്സ്റ്റിൽ വരുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു അസ്വസ്ഥത അവ്യക്തത ഉണ്ടാകാം, എന്നാലും ചോദ്യം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു.
1: അതെ അതെ അതെ. ഈ ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾക്ക് ആ ചോദ്യത്തിൽ പ്രവേശിക്കാം. ഒന്നറിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മളൊരു ധാർമ്മികത എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ഫിത്രത്താണല്ലോ, നമ്മുടെ പ്രകൃതിയാണല്ലോ. ഫിത്രത്ത് അല്ലാഹി ലതീ ഫത്തറനാ സാലിഹാൻ. അത് ശരിക്കും അത് വിശദീകരിക്കുമ്പോൾ അതിൽ കാണണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും, ഒരു നന്മ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അത് നമ്മുടെ മനസ്സെന്ത് ചെയ്യും സ്വീകരിക്കുന്ന ഒരു രൂപമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്താണ് തെറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഒരു ഒരു പ്രയാസം, മനസ്സമ്മതമില്ലായ്മ ഉണ്ടല്ലോ, മനസ്സിൻ്റെ ഒരു പെർമിഷൻ കിട്ടാത്തൊരവസ്ഥ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മിക്കവാറും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കേസുകളിലൊക്കെ എന്താ വെച്ചാൽ ഒരു അവിഹിത ബന്ധങ്ങൾ, പ്രേമങ്ങളോ അഫയർ എന്നൊക്കെ പറയണത് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പരമാവധി അതെന്താണെന്ന് വിചാരിച്ചാൽ ഒരു അവിഹിത ബന്ധത്തിലേക്ക്, ഒരു സെക്സിലേക്ക് എത്താതിരിക്കാൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പുതിയ പ്രവണതയാണ് എന്താ വെച്ചാൽ ഈ കാമുകി കാമുകന്മാരെന്ത് ചെയ്യുക, ഇവർ ലഹരി വസ്തുക്കൾ പരസ്പരം കൈമാറും.
0: പെൺകുട്ടിയാണ് ഡ്രഗ്സ്.
1: അപ്പൊ ആ ഡ്രഗ്സിന്റെ പിന്നിലുള്ള ഒരു തത്വം എന്താ വെച്ചാൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ധാർമ്മികത തകർന്നല്ലോ, ആ കുറ്റബോധം പോയി, പിന്നെ എന്തുമാവാന്ന്. അപ്പൊ ശരിക്കും പെൺകുട്ടികളെ എന്ത് ചെയ്യാണ്, ശരിക്കും അവരെ അവിഹിതമായിട്ട് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു വലിയ മാർഗമായിട്ട് ഇന്ന് ഡ്രഗ്സിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്നത് പെൺകുട്ടികളുടെ എണ്ണം ക്രമാതീതമായി ലഹരിയുടെ ഉപയോഗ രംഗത്ത്
0: കൂടി
1: വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഈ ലഹരിയുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അതായത് പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളത് എന്ത് ചെയ്യും, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് പോവാൻ പല പെൺകുട്ടികളും തയ്യാറാവൂല. അപ്പൊ അവരെ കൂടെ എന്ത് ചെയ്യാം, ഏറ്റവും മോശമായി ദുരുപയോഗപ്പെടുത്താൻ പറ്റും. ഇതുകൊണ്ടുള്ള ഗുണം, ഒന്ന് ലഹരി ഉപയോഗിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, നിർലജ്ജം ഇത്തരം തിന്മകളിലേക്ക് അവരുടെ മനസ്സ് വരും എന്നുള്ളതാണ്. രണ്ടാമത്തത് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവർക്ക് ഇത് ഇവരിത് ഉപയോഗിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യും, അത് ഔട്ടാക്കും എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് അതൊരു വലിയ ഭീഷണിയാണ്. അപ്പൊ അവൾ എന്ത് ചെയ്യും,
0: കീഴടങ്ങും.
1: മറ്റൊന്ന്, ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് അത് ആവശ്യമായി വരും, അപ്പോൾ അവൾക്ക് അതിനുള്ള പണം കിട്ടാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും, പലർക്കും ഇവരെ കാഴ്ച വെച്ചിട്ട് അവർക്ക് ഈ സാധനം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പം ഈ പെൺകുട്ടികളിലേക്ക് ഇത് വ്യാപകമാകുന്നു എന്നതും അവരുടെ ജീവിതം സമ്പൂർണമായി നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും ഇതിന് നമ്മൾ ഏറ്റവും അധികം അപകടമായി കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ പാരൻസ് വളരെ ജാഗ്രത കാണിക്കും. കാരണം വേറെന്ത് പെട്ടാലും ഒരു പെൺകുട്ടി ലഹരിയിൽ പെടും എന്ന് ഇന്നെന്തായാലും രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ വളരെ വലിയ അപകടങ്ങൾ നമ്മൾ, അതുകൊണ്ട് നമ്മൾ ഇത്രേ ഉള്ളൂ, ലഹരിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വൈകാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് കൊടുക്കണം. എനിക്ക് വളരെയധികം ഒരു പിന്നെ മനസ്സിന് വളരെ പ്രതീക്ഷ നൽകുന്ന രണ്ട് അനുഭവങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലുണ്ടായി. ഒന്ന്, ഒരു ടീച്ചർ എന്നോട് പറഞ്ഞാണ്, അവർ പറഞ്ഞത് അവിടെ മോനെ എന്ത് ചെയ്തു, കേരളത്തിന് പുറത്തൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്ക. അപ്പോൾ അവനെ ഇറങ്ങാൻ സമ്മതിച്ചു, ഉമ്മക്ക് എന്താണ് എന്നോടൊരു ഉപദേശം പറയാനുള്ളത്, അത് ഞാൻ കീപ്പ് ചെയ്യും, ഒരു കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ കുറേ പറയണ്ടല്ലോ, എന്ത് പറയണ്ട്, പിന്നെ നീ ലഹരി ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അഫയർ പെടരുത്. ആ പറഞ്ഞു, പിന്നെ നമ്മളൊരു വിശ്വാസികളല്ലേ, അപ്പം നീ നിന്റെ ഈമാനെ കൈവിടരുത്. അത് പറഞ്ഞ ഒരു സ്ത്രീ പറയുന്നത് എന്നോട് പറഞ്ഞു, ഞാൻ ഈമാനെ കൈവിടരുത്. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വളരെ അർത്ഥവത്താണ്, പക്ഷെ അതിൻ്റെ ഒരു വിശാലത അവന് മനസ്സിലായോ എന്നുള്ളതാണ് പ്രശ്നം. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവന് എന്ത് അപകടമെന്ന് വരുമെന്ന് പറഞ്ഞാലും അവനത് ചെയ്യും. കാരണം ഏത് അപകടത്തിൻ്റെ അപ്പുറത്തും നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. മനസ്സിലായി? ഒരാൾ ക്യാൻസർ വരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയുന്നത് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ക്യാൻസറിനൊക്കെ നല്ല മെഡിസിൻ വരും എന്ന് പറയും, അതല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും എന്ന് പറയും. എന്തിനും എന്തുണ്ട് പരിഹാരം പറയാനുണ്ട്, ഇനിയിപ്പോൾ എന്തിനും അതിനൊരു ജാമ്യം കിട്ടും എന്ന് പറയുന്നതിന്. എന്നാൽ ഇന്ന അദാബ് റബ്ബിഹിം ഗൈറു മഅ്മൂൻ, ഇന്ന അദാബ് റബ്ബിഹിം ഗൈറു മഅ്മൂൻ, രക്ഷിതാവിൻ്റെ ശിക്ഷ അതെന്തല്ല, ഒരിക്കലും നിർഭയത്വം പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. വളരെ ചെറിയൊരു സംഗതിയാണ് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടേതായ ചില സ്വാധീനങ്ങളുണ്ട്. ഇപ്പോൾ എവിടെ പോകുമ്പോഴും അവിടെ നമുക്ക് ചില പരിഗണനകൾ കിട്ടും, ചില പ്രതിസന്ധി നമ്മൾ രക്ഷപ്പെടും, ചിലപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, പലതും. എന്നാൽ മരിച്ചാൽ നമുക്ക് എന്താണ്ടാവുക? മരിച്ചാൽ, രാജാവ് മരിച്ചാലും രാജാവ് എന്ന പരിഗണന കബറിലില്ലല്ലോ.
0: ഇല്ല,
1: അവിടെ നമ്മളൊരു വലിയൊരു സംഗതിയല്ലേ, സമ്പന്നൻ എന്നൊരു പരിഗണന അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നന്മ തിന്മകളാണ് നമ്മുടെ ആധാരം എന്ന് ബോധ്യമുള്ള ഒരാൾ എന്ത് ചെയ്യൂല, വെട്ടിയും പിടിച്ചെന്നു. അതുകൊണ്ട് ഈ ഈമാനല്ലാതെ നമ്മുടെ യുവതലമുറക്കും ഈ കൗമാരപ്രായക്കാർക്കും മറ്റൊരു പരിഹാരവും നമുക്ക് പറയാനാവില്ല. കാരണം ലഹരി കൊടുക്കുന്നു തന്നെ പറയണം എന്താ വെച്ചാൽ, ഇത് വളരെ കുറച്ചുള്ളതാണ്, വളരെ കുറച്ച് മതി. പുതു പുതിയ ഒരു നഖത്തിൻ്റെ ചീളിൽ കൊള്ളുന്ന കഷ്ണം മതി. ഒരു ജ്യൂസിൽ എന്താണ് അത് അവസാനം കലങ്ങുന്ന സമയത്തിൽ വീണോ വീണില്ലേ എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് അറിയാത്തൊരു സമയത്ത് കുറച്ചല്ലേ, ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ലല്ലോ, അവർ ഉപയോഗിക്കാനുള്ളൊരു പ്രചോദനമാണ്. മനസ്സിലായി? പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ, അതും ഇതൊരു പ്രശ്നമില്ല, നിനക്ക് എപ്പോൾ ആണെങ്കിലും നിർത്താം എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അതിലകപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചാണെങ്കിലും അധികമാണെങ്കിലും എന്താണ്, ലഹരി നിഷിദ്ധമാണ്. അതിന് പഠിച്ചെടുത്ത് മറുപടി പറയേണ്ടത്, ഈ തെറ്റിലായിക്കൊണ്ട് ഞാൻ മരണപ്പെട്ട എന്താ, ഇങ്ങനത്തെ ചില ബോധങ്ങളല്ലാതെ ഇതൊക്കെ മാരകമല്ലേ. നിങ്ങൾ കുറേ മെസ്സേജസ് ഉണ്ട്, പെൺകുട്ടികൾ ഇതിൽ ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു, അവർക്ക് ലഹരി നൽകുന്നു, അവരെ അവിഹിതമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള എല്ലാം ഈ ചോദ്യത്തിലുണ്ട്.
0: ഇതൊന്നും പാരന്റ്സ് അറിയാം,
1: അവരിതൊന്നും സംഭവിക്കൂല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് കുട്ടികളെ വളർത്തുന്നത്.
0: ഇതില് ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത ആർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നാലാളെ ഒരു സ്ത്രീ അടക്കം നാലാളെ പിടികൂടിയത് 75 gram MDMA. ഇപ്പോ ഒരു ഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ നുള്ളിടുത്താ കിട്ടുന്ന അളവാണല്ലോ,
1: 75 ഉപയോഗിക്കാം.
0: അപ്പൊ എത്ര ലക്ഷങ്ങളുടെ മുതലാണത്, അതന്നെ 75 gram 3 ആളെടുത്ത് പാക്കാക്കിയിട്ടാണ് ഇവര് കീപ്പ് ചെയ്ത്. അങ്ങനെ കേന്ദ്ര ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്തത് ഈ സംഭവം കണ്ടെത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഈ കുട്ടിയുടെ ഭക്ഷണത്തിന്റെ ഏതെങ്കിലും ഒരു വറ്റില് കുടുങ്ങിയാൽ മതിയല്ലോ അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാല് പടസ്വനെ വിശ്വാസികളായി ഞങ്ങളെല്ലാവരും മരിപ്പിക്കണേ എന്നുള്ള മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആയുടെ പ്രസക്തി കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കുട്ടി നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യം അതില്, അപ്പൊ അവൾ എത്തിപ്പെട്ട ഒരു അവസ്ഥ നമുക്കറിയാലോ, അപ്പൊ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, അവള് ലൈംഗികമായി ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ അവൾ രക്ഷപ്പെട്ട് പോരാൻ ശ്രമിച്ച് ഇപ്പം പ്രാർത്ഥനയും തോപയിട്ട് പോവാണ്, എനിക്ക് തൃപ്തി കിട്ടണില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു ഭാഗവും കൂടി
1: അതെ. അതിലിപ്പോ എന്താ പറയുക, അതിനിപ്പോ നമുക്ക് എന്താ വെച്ചാല് ഇസ്ലാമികമായി നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാ വെച്ചാൽ, ഒരാൾക്ക് അവനവന്റെ തെറ്റ് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ വേറൊരു ചിന്തയില്ല. ആ തെറ്റ് ബോധ്യപ്പെടുക എന്നതിൻ്റെ അർത്ഥം എന്താണ്, നമുക്കതിൽ ഖേദമുണ്ടാവുകയെന്നാണ്. ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, ഞാൻ ചെയ്തു പോയി, ഖേദമുണ്ടാകും. ഉടനെ ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുക, അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളെ ചുറ്റുപാടുകളെ എല്ലാം ഒഴിവാക്കിയിട്ട് ആ തെറ്റിൻ്റെ ലോകത്തുനിന്ന് പൂർണ്ണമായും വിടവാ, പിന്നെ അതിലേക്ക് ഒരിക്കലും തിരിച്ചു പോവാതിരിക്കുക. ഈ തീരുമാനമാണ് അവരെടുക്കേണ്ടത്. അപ്പോൾ ആ തീരുമാനം എടുക്കുമ്പോൾ അവർക്ക് പിന്നെ ലഹരി തന്ന ആളെന്താവും, അല്ലെങ്കിൽ അവളെ പിന്നെ ശാരീരികമായി മിസ്യൂസ് ചെയ്ത ആളെന്താവും, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല.
0: അങ്ങനെ
1: പിന്നെ മാത്രമല്ല, ഇങ്ങനത്തെ അവിഹിതങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂടെ എന്തായാലും ഒരു ലൈഫ് ഇല്ലല്ലോ. ഇവരിപ്പോൾ ഇവളെ മിസ്യൂസ് ചെയ്തെങ്കിൽ എത്ര ആളുകളെ ചെയ്യണ്ടായിരിക്കും. അപ്പോൾ അവരെ കൂടെയൊക്കെ ഇപ്പോൾ ജീവിക്കാൻ കഴിയും. അപ്പോൾ ഇത് ഇവൾക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തപ്പെട്ടു, അതിന് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങി. അവൾ നല്ലൊരു സ്ത്രീ ആകുമ്പോൾ പിന്നെ അവളൊരു വിവാഹത്തിന് ചെല്ലുമ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഏ, നമ്മളിപ്പോൾ എന്താണെന്നല്ലേ പറയേണ്ടുള്ളൂ, ഇന്നലെ എന്തായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. നാളെ നമ്മൾ അത് ആവാൻ ഉദ്ദേശിക്കണില്ല. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ലഹരി ഉപയോഗിച്ചു, തെറ്റുകൾ പറ്റിപ്പോയി, അതെല്ലാം വിളിച്ച് പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ലല്ലോ. നമ്മളതിന് ആത്മാർത്ഥമായി മടങ്ങി. ഇപ്പം നമ്മൾ നല്ല വിശ്വാസിനിയായ ഒരു മുസ്ലിമത്തായ സ്ത്രീയാണ്. ഇപ്പം നമ്മൾക്കൊരു ധൈര്യമായ ഒരു വിവാഹത്തെ സമീപിക്കാം. അപ്പോഴുള്ള പേടി കഴിഞ്ഞതൊക്കെ അറിഞ്ഞാലോ നമുക്ക് ധൈര്യമായിട്ട് പറയാം, അന്ന് ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ആ അബദ്ധങ്ങൾ ഞാൻ ഖേദിച്ച് മടങ്ങി, പിന്നെ അത് ഞാൻ ആരോടും പറയാൻ ബാധ്യസ്ഥനല്ല, ഇനിയും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കൂല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അപ്പം ആ പ്രശ്നത്തെ മാനേജ് ചെയ്യാന്നല്ലാതെ വേറെ നമ്മുടെ മുന്നിൽ വഴിയില്ലല്ലോ. ഏത് തെറ്റിനും അതിൻ്റെതായ കുറേ ദുരന്തങ്ങൾ ഉണ്ടാകും. അത് മുഴുവനൊന്നും നമുക്ക് നീക്കാൻ കഴിയൂല. തെറ്റ് ചെയ്യുന്ന തെറ്റുകൾ
0: അത് ഭൂമിയിൽ നിന്ന് അനുഭവിക്കുമ്പോൾ പരലോകത്ത് നിന്ന് അതിന്റെ ഒരു ആശ്വാസം കിട്ടും. ഇതിലിപ്പം ഈ ചെയ്ത തെറ്റുകൾ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചത് പരസ്യപ്പെടുത്തേണ്ടതില്ല എന്നുള്ള ഒരു ഹദീസ് ഈ ഒരു
1: തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ വരിക. നമ്മള് നമ്മളുടെ ഒരു തെറ്റും പരസ്യപ്പെടുത്തേണ്ട കാര്യമല്ലേ. അത് പ്രത്യേകം രാത്രി മുഴുവൻ അവരെ തെറ്റുകളെ ഞാൻ മറച്ചു വെച്ചു, രാവിലെ അവരത് വിളിച്ചു പറഞ്ഞു എന്ന് പറയണത് അത് അല്ല, മറച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതില്ല എന്ന് തന്നെയാണല്ലോ അതിന്റെ തത്വം. അങ്ങനെ തന്നെ നിൽക്കേണ്ടത്
0: തീർച്ചയായും. ഇതിൽ തീർച്ചയായും പ്രത്യേകിച്ച് പുതിയ തലമുറയോട് ഒരു വാചകം നമുക്ക് ഗൗരവപൂർവ്വം ചേർത്ത് വെക്കാനുള്ളത്, ഇവിടെ വിശ്വസിച്ച ഒരാൾ ഡ്രഗ്സ് കൊടുത്ത് എൻ്റെ കന്യകത്വം അവൻ നശിപ്പിച്ചു, വിവാഹം പ്രപ്പോസ് ചെയ്തപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവം അവർക്കിപ്പോൾ വന്ന ബോധ്യമാണ്. പലപ്പോഴും പ്രണയത്തിൻ്റെ പേരിൽ മാതാപിതാക്കളോട് കലഹിച്ചു നിൽക്കുകയും പ്രണയിക്കുന്ന വ്യക്തിയെ തന്നെ കിട്ടണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവർ, അതേ മാനസികാവസ്ഥയിൽ ഈ കുട്ടി ഒരു കാലം ജീവിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമല്ല. അപ്പോൾ അഫെയർ മാരേജുകളാണ് കൂടുതൽ തിരിച്ചറിയാനും അടുത്തറിയാനുമുള്ള വഴിയെന്നും ഒരിക്കലും കുടുംബം നിർദ്ദേശിക്കുന്ന മാരേജുകളല്ല എന്നും ചിന്തിക്കുന്നവർക്കുള്ളൊരു നല്ല ഉത്തരവും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ കത്ത് അല്ലെങ്കിൽ കുറിപ്പ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഉമ്മയുടെ ഒരു ചോദ്യമാണ്. കുട്ടി 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഫോണിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് അല്ലെങ്കിൽ അവളുടെ ക്ലാസ്സിലൊരു പയ്യനായിട്ടൊരു ചാറ്റ് കണ്ടു. അപ്പോൾ ആ ചാറ്റ് അവൾ ഉമ്മ അവളെ മഹറമല്ലാത്ത ആളോട് സംസാരിക്കേണ്ടതിൻ്റെ നിയമങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് മാപ്പ് പറഞ്ഞ് പിന്മാറി. പക്ഷെ വീണ്ടും ആ ചാറ്റ് ഉമ്മ കാണാനിടയായി. ഇനി എന്ത് ചെയ്യും എന്നാണ്. ഒരു 9-ാം ക്ലാസ്സാണ് പ്രായം, ഒരു ആരംഭമാണ്. ഇതിപ്പോൾ രണ്ട് എൻഡാണ് ശരിക്ക്. ഒന്ന് സംഭവിക്കേണ്ടത് മുഴുവൻ സംഭവിച്ച ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്, മറ്റൊന്ന് ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ്. ഇതിനെ നമ്മളെങ്ങനെ പാരൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ഒരു വ്യക്തത വരുന്നത് ഭംഗിയാകും.
1: നമ്മൾ ഈ ചെറുപ്രായങ്ങളിൽ ഉണ്ടാകുന്ന പ്രേമമാണ് കൂടുതൽ ഡേഞ്ചർ, ഒരു അപകടം. കാരണം അത് വളരെ നിഷ്കളങ്കമായിരിക്കും, വളരെ ആഴമേറിയതായിരിക്കും. അപ്പം നമ്മൾ അവരെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഡിപ്രഷൻ കാണുന്നത്. മുതിർന്നൊരു 18-19 വയസ്സായ ആളുകൾ പ്രേമം ഉപേക്ഷിക്കുന്നതിനേക്കാളും വലിയൊരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ, പൊതുവേ എന്താ വെച്ചാൽ, രക്ഷിതാക്കൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തൽക്കാലം പറയുമ്പോൾ അവർ സത്യസന്ധമായി തരും, ഞാൻ ഇനി ചെയ്യൂല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. പക്ഷെ അവർക്ക് അങ്ങനെ ഓക്കെ ആകാൻ പറ്റൂല. കാരണം ഇതൊരു ഇതിൻ്റെ ഒരു സുഖവും ഇതിൻ്റെ ഒരു ബന്ധമൊക്കെ അറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ പെട്ടെന്ന് അവസാനിക്കാൻ പറ്റൂല. കാരണം നമ്മളെല്ലാവർക്കും പ്രേമിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എന്താ വെച്ചാൽ, ഇത് ഓപ്പോസിറ്റ് ആണും പെണ്ണും തമ്മിൽ എന്താണ് ആകർഷിക്കാനും ഒന്നായി തീരാനും വേണ്ടി വെച്ച ഒരു സംഗതിയാണല്ലോ ഈ സ്നേഹം. ഇത് മറ്റു സ്നേഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഈ സ്നേഹം. അതുകൊണ്ട് ആ ഒരു സ്നേഹം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ എവിടെയാണ്, അവർ ശാരീരികമായി ഒന്നിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒന്നിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവാം, ആ പ്രേമം അവസാനിക്കും. ഇപ്പോൾ ഇന്നലെ കിട്ടിയ ഒരു പയ്യൻ്റെ ടെക്സ്റ്റിൽ ഒരാൾ എനിക്കൊരു സംശയമായിട്ട് അയച്ചെന്ന ടെക്സ്റ്റിലുണ്ടാവാൻ പറയണത്, എനിക്കൊരു അഫെയർ ഉണ്ട്, ഞാൻ അവളെ പല പ്രാവശ്യം ശാരീരികമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഉപേക്ഷിക്കണമെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പ്രേമത്തിൻ്റെ പാരമ്യതയാണെന്ത്, ശാരീരിക ബന്ധം. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രേമിക്കണ ഒരാളും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറയില്ല. മനസ്സിലായി? അപ്പോൾ നമ്മളൊരു പ്രേമം കണ്ടാൽ ഒരു കുട്ടി പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ ഇനി ചെയ്യൂല, അവിടെ അവസാനിക്കൂല. അത് ആ കുട്ടിക്ക് ബോധ്യം വരണം, എന്ത് ഇത് ഇങ്ങനെ ഒരു സംഗതി എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അവൻ നിന്ന് വേറെ നല്ല പ്രയാസമായിരിക്കും. ഇതെന്താന്ന് വിചാരിച്ചാൽ ഈ ഒരു ആണും പെണ്ണും നിലക്കുള്ള ഒരു ബന്ധവും സ്നേഹമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ വരും, ഈ ബന്ധം വീണ്ടും പുനരാരംഭിക്കാം എന്നൊക്കെയുള്ളൊരു ബോധം കൊടുത്തിട്ട് അവളെ അവളുടെ ഒരു കൂടെ നിന്നിട്ട് മെല്ലെ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് അത് ഉപേക്ഷിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അത് ഉറപ്പ് വരുത്താത്തതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്, വീണ്ടും ആവർത്തിക്കപ്പെട്ടത്.
0: അപ്പോൾ ഉറപ്പുവരുത്താനല്ല,
1: അവളെ നമ്മൾ അവൾക്ക് അവളുടെ ഈ ഒരു സ്നേഹവും അവളുടെ അവസ്ഥയൊക്കെ അവൾ എന്ത് ചെയ്യും, ഏതെങ്കിലുമൊക്കെ ലേഡീസ് കൗൺസിലേഴ്സിനൊക്കെ വെച്ചാൽ എന്ത് ചെയ്യും, അവരോട് പറയും, ഉമ്മനോടല്ലേ പറയാത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ സാധാരണ ആൺകുട്ടികൾ പിന്തിരിയുന്നതിലേറെ പെൺകുട്ടികളാണ് പ്രേമത്തിലെ കൗൺസിലിങ്ങിൽ പിന്തിരിയുക. ആൺകുട്ടികൾ പിന്തിരിയത്തിന് ആൺകുട്ടികൾക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ അത് നടന്നോട്ടെ, വേണ്ടെങ്കിൽ അപ്പാണ് പോയിക്കോളും, അവർക്കത് ഈസിയാണ്, അവർക്കൊരു പരിക്കും പറ്റാനില്ല, അപ്പോൾ അവർ മുന്നോട്ട് പോകും. പക്ഷെ പെൺകുട്ടിയോട് നമ്മൾ പറയണം എന്താ വെച്ചാൽ നിന്റെ ജീവിതം നീ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് ചെയ്യുക. അത് അവൾക്ക് ബോധ്യപ്പെട്ടാൽ എന്തു ചെയ്യും, ഞാനൊരു നരക ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തെ എടുത്തെറിയുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ പെൺകുട്ടികൾ പിന്നുപോകും. അപ്പോൾ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് എന്താണിപ്പോൾ അവരുടെ ഒരു അവസ്ഥ, അതെന്തുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായും അവരെന്ത് ചെയ്യും, പിൻവാങ്ങും. ചെറിയൊരു സമയവും സന്ദർഭമൊക്കെ അനുവദിച്ചു കൊടുത്താൽ ഒരു സാവകാശം കിട്ടി, അങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തണം അവർ ബോധ്യപ്പെട്ട് പിൻവാങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതല്ലാതെ അപ്പോൾ പറയണത് അവൾ രക്ഷപ്പെടാൻ വേണ്ടി പറയണമെന്നല്ല, അപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയാം മനിത് സംഭവിച്ചു പോയി തെറ്റായി പോയി എന്നൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ അത് അപ്പുണ്ടാവുന്നൊരു കുറ്റബോധത്തിന് പറയാണ്, പക്ഷെ മനസ്സിലുള്ള ആ ഒരു ബന്ധമോ സ്നേഹമോ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കാരണം നഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം, അതിനെ നമ്മൾ കൺവിൻസ് ചെയ്യണം, അല്ലാതെ നടക്കില്ല.
0: ഇതിൽ ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക, ശാരീരികമായ വ്യതിയാനങ്ങൾ ഇപ്പോൾ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അതായത് ഒരാണും ഒരു പെണ്ണും തമ്മിൽ ഒരു നിശ്ചിത സമയം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൃത്യമായ കാലയളവ് സംസാരിക്കുമ്പോൾ, രണ്ടാളെയും അടുപ്പിച്ച് നിർത്താൻ വേണ്ടി തലച്ചോറ് പുറത്തു വിടുന്ന ഹോർമോണുകൾ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഹോർമോണുകൾ ഇവരോട് കൂടിച്ചേരാൻ എന്ത് ചെയ്യുന്നു, അവരെന്തേലും പറയുന്നു. അപ്പോൾ ഈ ഹോർമോണ് റിലീസ് ചെയ്യുക, അവളെ തലയിന്ന് ഇവൻ്റെ തലയിന്ന് എന്ത് ചെയ്യണം, ഈ ഹോർമോണ് റിലീസ് ചെയ്യുക. അപ്പോൾ ലൈംഗിക ബന്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റിലീസിങ് ആയിരിക്കുമല്ലോ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും, കൗൺസിലർക്കായിരിക്കും അല്ലേ?
1: തീർച്ചയായും അങ്ങനെ തന്നെ. അതായത് ഇപ്പം നമ്മൾ ഈ പിന്നെ ആണിനെയും പെണ്ണിനെയും പറയുമ്പോൾ ജാലപൈനക്കും അബദ്ധത്തും പറയാം, നമ്മൾ പറയാറുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ആ സ്നേഹത്തിൽ എന്തോ നമ്മുടെ നിയന്ത്രണങ്ങൾക്കും കാരണങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ആകർഷണീയത അതിലുണ്ട്. അത് നമ്മളിപ്പോൾ ഈ പ്രേമ കഥകളും പ്രേമ കവിതകളും പ്രേമത്തിൻ്റെ ചരിത്രവും കേൾക്കുമ്പോൾ നമ്മൾ അതിലൊരു ഭയങ്കരമായ ഒരു ആകർഷണീയത വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് സംഭവിക്കും. അപ്പോൾ അതിനിപ്പോൾ എന്തുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു തുടക്കം തുടങ്ങാതിരിക്കുക എന്നുള്ളത് മാത്രമുള്ളൂ. അപ്പോൾ നമ്മൾ ആ അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, അതാണ് എന്നിൽ വർക്ക് ചെയ്യണത്, അതുകൊണ്ടാണ് എനിക്ക് ഈ തോന്നലുകളൊക്കെ എന്ന് പറയും. നമ്മൾ സാധാരണ ഈ പ്രേമിക്കുന്ന ആളുകൾ നമ്മൾ കൺവിൻസ് ചെയ്യുമ്പോൾ മിക്കവാറും ആളുകൾ അതിങ്ങനെ നിലനിർത്താൻ ന്യായങ്ങൾ പറയുക ചെയ്യാം എന്നാൽ നമ്മളിതിങ്ങനെ പറഞ്ഞു തുടങ്ങി അവർക്കിതിന് ബോധ്യപ്പെടുമ്പോൾ അവർ കരയും, ഓണും കരയും പെണ്ണും കരയും. ആ കരച്ചിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ മനസ്സുകൊണ്ട് വിടാൻ അവരെ മനസ്സ് തീരുമാനിക്കുന്ന നിമിഷം അവരെന്ത് ചെയ്യും, ആകെ ഇമോഷണലായിട്ട് കരഞ്ഞ് ആകെ വിതുമ്പിപ്പോവും. നമ്മൾ എത്രയോ ആളുകളത് കണ്ടതാണ്. ഇപ്പം ഈ കഴിഞ്ഞ സമയങ്ങളിൽ രണ്ട് കേസിൽ ഞാൻ ഒരു 30 വയസ്സായൊരു പുരുഷനാണ്. അവൻ ആദ്യമൊക്കെ എന്നെ ന്യായീകരിച്ച് നിന്നു, പിന്നെ അതിൻ്റെ ഒരു അപകടം അവന് ബോധ്യപ്പെട്ടപ്പോൾ എന്നാൽ പിന്നെ ഞാനതെന്നാണ്ട് ഒഴിവാവാം കുറച്ച് സമയമെടുത്തിട്ട് എന്ന് പറയുമ്പോഴേക്കും അവൻ എന്ത് ചെയ്തു, അതുവരെ ഭയങ്കര ഇതിൽ നിന്ന് അവൻ എന്ത് ചെയ്തു, ആകെ പതറിപ്പോയി. കാരണം അത് ആ സ്നേഹത്തിന് അങ്ങനത്തെ ഒരു ഭയങ്കരമായ വശ്യതുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങനത്തെ റിലേഷനുകൾ
0: ഇല്ലാതെ
1: ഇരിക്കുക എന്നുള്ളത് തന്നെ.
0: ഇത് ഇതിലിപ്പോൾ ഇതേപോലെ ഇതുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശരിക്കും നമുക്ക് വന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. പിന്നെ അതായത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരാളുമായിട്ട് പ്രണയത്തിലായി കഴിഞ്ഞാൽ ആ പ്രണയം മുറിഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അത് മുറിക്കേണ്ട വിധം മുറിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായാലും അത് രണ്ടാമത് കണക്ട് ചെയ്യുന്നതാണല്ലോ. ഇത് നോക്ക്, നിങ്ങൾ ഈ ഒരു എൻ്റെ ഭർത്താവ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ്, നിസ്കാരത്തിന് വേണ്ടി ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ ഭയങ്കര ദേഷ്യമാണ്, അതിനപ്പോൾ കുറേയായി ഞാൻ വിളിക്കാറില്ല, ഇതിൽ ഞാൻ കുറ്റക്കാരിയാണോ? അദ്ദേഹം ഒരു ചോദ്യമാണ്, അതൊരു ഭാഗം വിഷയമായിട്ട് ബന്ധപ്പെട്ട ഭാഗം. അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ ഒരു സ്ത്രീയുമായി മോശമായ രീതിയിലുള്ള ചാറ്റുകൾ ഞാൻ കണ്ടു, എൻ്റെ വീട്ടുകാരെ വിവരം അറിയിച്ചു, അവർ വന്ന് കാര്യം തിരക്കി, അദ്ദേഹത്തിന്റെ സുഹൃത്ത് അയച്ച മെസ്സേജ് ആണതെന്ന് പറഞ്ഞു. ആ സുഹൃത്തും
1: അയാളും സംഭവിച്ചിട്ടുണ്ടാവും, അയാള് ഞാൻ അങ്ങനെ അയച്ചിട്ടുണ്ട് എന്ന് അയാളെ വിളിച്ചിട്ടും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും തെളിവിന് വേണ്ടി.
0: പക്ഷെ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായില്ല വീട്ടുകാർക്ക്. 2 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നാണ്, പിന്നെ ഇതൊക്കെ ആക്കി
1: പല സന്ദർഭങ്ങളിൽ അയാൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്.
0: അതെ, പിന്നെ രണ്ടാമത് എന്ത് ചെയ്തു, ഇവർ പ്രഗ്നന്റ് ആയി, ഇവർ ഒന്നിച്ച് ജീവിച്ചു. പക്ഷെ വീണ്ടും ഇവർ തമ്മിൽ പ്ലസ് ടു കാലത്തുള്ള ഏതോ ഒരു പെൺകുട്ടിയായിട്ട് ഇയാൾ വീണ്ടും റീകണക്ട് ചെയ്തു, വീണ്ടും മെസ്സേജ് കണ്ടു. എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ല, മനസ്സമാധാനം കിട്ടണില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ആ പുരുഷന്മാരും കേൾക്കുന്നുണ്ടാവുമല്ലോ നമ്മളെ ഇത്തരം സംസാരങ്ങൾ. അപ്പം നമുക്ക് അവിടെ വെച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഈ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഒരു അവിഹിതം തെളിവോടുകൂടെ പിടിക്കപ്പെടുന്നതോടുകൂടെ ആ ബന്ധം യഥാർത്ഥത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ
0: കഴിഞ്ഞു.
1: ഔപചാരികമായിട്ടല്ലെങ്കിലും അനൗപചാരികമായി അത് അവസാനിച്ചു. വളരെ അപകടം അത്. പലപ്പോഴും നമ്മളുടെ ഈ ആളുകൾക്ക് അറിയില്ല. അപ്പം ആ പെൺകുട്ടി ലാസ്റ്റ് പറയണത് എന്താ വെച്ചാൽ, എനിക്ക് അയാളിലുള്ള വിശ്വാസം
0: നഷ്ടപ്പെട്ടു.
1: അതൊരു അതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ നമ്മൾ അയാളിൽ നിന്ന് മടങ്ങാം ഒക്കെ ചെയ്യാം, പക്ഷേ ആ വിശ്വാസം തിരിച്ച് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ അങ്ങനെ വിശ്വാസം തിരിച്ച് കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യാച്ചാൽ, ഇപ്പോൾ അയാൾക്കുള്ള ഒരു ദീനീയ ഒരു നിലവാരം ഉണ്ടാവുമല്ലോ. ഇപ്പം അയാൾ വീട്ടിൽ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾ പള്ളിയിൽ പോയി നിസ്കാരം തുടങ്ങി. ഇപ്പം അയാൾ ഒരു ദീനി പഠനങ്ങൾക്കും തയ്യാറാകത്തല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് അയാൾ പോകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് തെറ്റൊക്കെ പറ്റിയപ്പോൾ ഞാൻ നന്നാൻ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ വല്ല മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ വിശ്വാസം തിരിച്ചു കിട്ടിയേക്കാമെന്നല്ലാതെ ഇതൊരു വളരെ വലിയൊരു ദുരന്തമാണ്. മിക്കവാറും എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ പിന്നെ സഹപ്രവർത്തകരായ ലേഡീസിനോടൊക്കെ ചിലപ്പോൾ വല്ല തമാശകളൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ വല്ല തമാശകളും തികച്ചും ഒരു തമാശയായി നമ്മളെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ആക്കി ഇട്ടാൽ നമുക്കതിൻ്റെ ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ ഒരു ദാമ്പത്യം തകരാൻ അത് മതി എന്നാണ്. പക്ഷെ അത് പലപ്പോഴും പുരുഷന്മാരും സ്ത്രീകളും അക്കാര്യം ശ്രദ്ധിക്കാത്തതാണ് ഇതിൻ്റെ ഒരു അപകടം. അപ്പോൾ തീർച്ചയായും നമുക്ക് എന്താ വെച്ചാൽ ഇതിലൊരു ഒരു പോസിറ്റീവ് ഞാൻ കാണുന്നത്, അയാൾക്ക് എന്താണ് അതിൽ ചില കുറ്റബോധങ്ങളുണ്ട്, ഇതങ്ങനെ സംഭവിച്ചു പോയി, ഞാനത് അത് വലിയൊരു പോസിറ്റീവാണ്. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരെ നമ്മൾ ഇന്ന് കൺവീൻസ് ചെയ്താൽ റെഡിയാവുന്ന കാര്യമുള്ളൂ. അത് വേണ്ട രൂപത്തിൽ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതേമാതിരി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരോടും പറയേണ്ട കാര്യമാണ് എന്ത്, നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അതുകൊണ്ട് ഭാര്യ ഒരു ഭർത്താവിൻ്റെ അവധി, ഞാനൊരു പെണ്ണ് ഇവിടെ ഉണ്ടാകുമ്പോൾ വേറൊരു പെണ്ണിനെ, അപ്പം എന്താ വെച്ചാൽ ഞാൻ അപ്രസക്തമാണ് അയാളുടെ ജീവിതത്തിൽ നിന്നല്ല, ഞാൻ അപ്രസക്തമാണ്. അതിലേറെ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അയാൾ എന്നോട് കാണിക്കുന്ന ശാരീരിക ബന്ധങ്ങളുമെല്ലാം വേറെ സ്ത്രീകളെ മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് വരെ, അതായത് അയാളെ വെറുക്കുക എന്ന് പറഞ്ഞല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഭർത്താവ് രോഗിയായി അല്ലെങ്കിൽ സോറിയാസിസ് വന്ന് അല്ലെങ്കിൽ എന്തസുഖം വന്നാലും എന്തു ചെയ്യും, അവർ കയ്യിലേറ്റി കൊണ്ടുപോകും. പക്ഷേ അവിഹിത ബന്ധം കണ്ടാൽ വെറുക്കും. ഒരു ലേഡി പറഞ്ഞ് എനിക്കിപ്പോഴും അറിയാൻ പറ്റും, 40 കൊല്ലം അവരൊന്നിച്ച് ജീവിച്ചാണ്, കുടുംബത്തിൽ പെട്ട പെൺകുട്ടിക്ക് ചാറ്റീനെ കണ്ടു, ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കാറില്ല, അയക്കാൻ ഭക്ഷണം എൻ്റെ കൈകൊണ്ട് കൊടുക്കൂല, ഞാൻ എടുത്തു വെക്കും, അയാൾ വന്നു ഇതുവരെ ഒരു ചായ ഞാൻ അയാളെ കയ്യിൽ വെച്ച് കൊടുത്തു. അയാൾക്കും വേണ്ടി പിന്നാലെ നടന്നിരുന്നൊരു സ്ത്രീയാണ്, വെറുത്ത്. അത്ര വലിയ പ്രശ്നമാണ്. അപ്പം ഈ വിവാഹം കഴിഞ്ഞ ആളുകളിലൊരിക്കലും വരാൻ പാടില്ല, വളരെ ജാഗ്രതയും വളരെ സൂക്ഷ്മതയും വേണമെന്നാണ് പറഞ്ഞത്.
0: ഇതിൽ ഈ ഒരു ഭാഗം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് പോയിന്റുകൾ കൂടി ഇതിൽ ഫില്ല് ചെയ്യണം തോന്നുന്നുണ്ട്. ചിലപ്പോൾ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഒരു അശ്രദ്ധ കൊണ്ട് അതല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് ഇങ്ങനത്തെ ഒരു കെണിയിൽ കുടുങ്ങിപ്പോയ ഒരു ഭർത്താവ്, ഇങ്ങനത്തെ ഒരു സംഭവം കണ്ട ഒരു ഭാര്യ, അല്ലെ തിരിച്ച് ഭാര്യൻ്റെത് കണ്ട ഒരു ഭർത്താവ്, ഒന്ന് കുടുങ്ങിയാള്, രണ്ട് പ്രതിയെ പിടിച്ച ആള്, അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
1: അല്ല, അവരോട് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കേസുകൾ പിടിച്ചാൽ നമ്മൾ ഉടൻ ചോദിക്കുക, അത് പിടിച്ചപ്പോൾ അയാൾ അതിനെ ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ നിഷേധിച്ചോ, അതോ അയാളത് അംഗീകരിച്ചു? അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, ഒരു പക്ഷേ അവരുടെ ജീവിതം തന്നെ ടേൺ ചെയ്യാൻ ഇതെന്തായിരിക്കും ഒരു കാരണമായിരിക്കും. ചിലപ്പോൾ എത്രയോ കാലമായിട്ടുണ്ടാവുന്ന ചില ദുശീലങ്ങളൊക്കെ ഇത്തരം പിടിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചു ഇനിയില്ല, ഇത് ഇനി എന്നോട് പൊറുക്ക്, ഇനി എൻ്റെ ഫോണോ എന്താ നോയിക്കോ, ഒരിക്കലും നീ ഇങ്ങനൊരു സംഭവം ഇനി നീ കാണൂല. അത് അവസാനിക്കുന്ന ആളുകളുണ്ട്. അതോടെ ലൈഫ് തന്നെ മെച്ചപ്പെടും. കാരണം ഇവളെ അറിഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ, ഇതുവരെ ഈ ബന്ധം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതിനനുസരിച്ചുള്ള അറ്റാച്ച്മെൻറ്റിൽ ഇവളോട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കപ്പെട്ട് റെഡി ആവുന്നതോട് കൂടെ എന്ത് ചെയ്യും, അവർക്കൊരു പൂർവാധികം ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവം ചിലപ്പോൾ കിട്ടും. അപ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മാറ്റം എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. പിന്നെ പലപ്പോഴും എന്താ വിശ്വസിക്കാതിരിക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാൻ പറ്റില്ല. അപ്പോൾ അയാൾ പൂർണ്ണമായി മാറിയാലും വൈഫ് എന്ത് ചെയ്യണില്ല, അത് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ബന്ധം നടക്കില്ലല്ലോ. അപ്പോൾ അയാൾ മാറിയാൽ ഇവരും എന്ത് ചെയ്യണം, മാറണം. നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കണമല്ലോ മറ്റുള്ളവർക്ക്. കാരണം നമ്മളൊക്കെ എത്ര പാപികളാണ്, അത് പിടിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് പഠിച്ചോ നമുക്ക് വിട്ടുതരണ്ടേ. നമ്മൾ വേറുള്ളവർക്ക് പുറത്തു കൊടുക്കുമ്പോഴല്ലേ നമുക്ക് തീരുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഇയാൾക്ക് വരുന്ന അഭിമാന നഷ്ടം എന്തായിരിക്കും, നമ്മുടെ മക്കൾക്ക് നഷ്ടമല്ലേ. അപ്പോൾ ഇവർ വേർപിരിഞ്ഞു വിചാരിച്ചോളി, എന്ത് വേർപിരിഞ്ഞു, അവൻ്റെ ഒരു അവിഹിതം ഇവള് പിടിച്ചു വേർപിരിഞ്ഞു പറഞ്ഞാൽ ആ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ
0: പറ്റും,
1: ഭയങ്കര ദുരന്തങ്ങളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതൊരു പിന്നെ പൊതുവെ ഒരു പശ്ചാത്താപ മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് കുറച്ചും കൂടി ഒരു ദീനിയായ ഒരു കൗൺസിലിങ്ങോ കൊടുത്ത് ഒന്ന് ബോധവൽക്കരിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ കഴിയൂല അറിഞ്ഞാൽ. കാരണം പിന്നെ വൈഫ് നിരീക്ഷിക്കുമല്ലോ, എപ്പോഴും ശ്രദ്ധ ഉണ്ടാവുമല്ലോ, പൊതുവേ പിന്നെ സംഭവിക്കൂല. അങ്ങനെയാണ് പല കേസുകളും നമ്മൾ.
0: ഇതില് ശരിക്കും ഒരു മെസ്സേജിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ,
1: അതായത്
0: ഒരിക്കലും ഇയാൾ വിചാരിക്കാത്ത ഒന്ന്, പക്ഷെ സംഭവിക്കുന്നത് വേറൊന്ന്. അപ്പൊ ശരിക്കും ഇത് ഇങ്ങനത്തെ ഒരു സംഗതി കാണുന്ന ഒരു വ്യക്തി അത് ആരോപിക്കുന്നതിന് മുമ്പും അത് ഉയർത്തി കൊണ്ടുവരുന്നതിന്റെ മുമ്പും ചർച്ചയാക്കുന്നതിന് മുമ്പും ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാനുണ്ട്.
1: തീർച്ചയായും.
0: നമ്മളെ അപ്പം റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വന്നൊരു മെസ്സേജ് ഉണ്ട്, ഒരു ആത്മഹത്യയുടെ വക്കീലായിരുന്നു ഞാൻ, എന്നെ രക്ഷിച്ചത് പീസ് റേഡിയോ ആണ്. ഇവരെന്താ വെച്ചാൽ ഇവരുടെ ബ്രദറിന് വേണ്ടിയിട്ട് കുറച്ച് സ്വർണം, അവരുപയോഗിക്കുന്ന സ്വർണം അവൻ്റെ കച്ചവടത്തിന് വേണ്ടി കൊടുത്തു. ഭർത്താവ് അപ്രതീക്ഷിതമായൊരു ഡേറ്റിന് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്തു, ഈ സ്വർണം അല്ലല്ലോ, ഭർത്താവിനോട് ചോദിക്കാതെ തന്നെ എടുത്തു കൊടുത്ത്. അപ്പൊ ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് സ്വർണം എന്ത് ചെയ്തു, വാങ്ങി. ഞാൻ നിങ്ങൾക്ക് ക്രമേണ തരാം. അപ്പൊ ഈ സ്വർണം വാങ്ങിയതും ഈ ഫോൺ ചെയ്യണതൊക്കെ ഭർത്താവിന് അനിയൻ ശ്രദ്ധിച്ചു. അനിയൻ ഇയാളോട് പോയിട്ട് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. അപ്പൊ പറ്റിപ്പോയതാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞത് ഈ സ്വർണം കൊടുത്തതാണ്. ഒരിക്കൽ പോലും എന്തല്ല, ഒരു ചെറിയ സംഭവം പോലും ഇവരടുത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ഭർത്താവ് എന്ത് ചെയ്തു, അവരെ ഉപേക്ഷിച്ചു, കുടുംബം ഉപേക്ഷിച്ചു, അവരെ സിസ്റ്ററും അവർക്ക് വീട്ടിൽ കയറാതായി. അവർക്ക് പ്രായമുള്ള 10-15 വയസ്സായിട്ടും ഒരു 5 വയസ്സായ കുട്ടിന്റെ വളർച്ച എത്താത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഭർത്താവിന്റെ രണ്ടാം ഭാര്യയാണ് എന്ത് ചെയ്യണത്, അവരെ പരിരക്ഷിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന്
1: അല്ല ഇത്, അത് ഈ വിഷയത്തിൽ പ്രധാനം തന്നെ ഇടും, തെറ്റിദ്ധരിക്കപ്പെടാൻ പറ്റൂല. വളരെ കൃത്യമായ എവിഡൻസോട് കൂടല്ലാത്, ഇതിലിപ്പോ നമുക്കൊരു മഹാഭൂരിപക്ഷം സംശയങ്ങളാണ് ഇതിലുള്ളത്. എത്ര ആളുകളെ സംശയത്തിൽ ജീവിക്കണത്, ആ വശം നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ അത് ചെയ്യാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് അത്രയും ഷോക്ക്. അതുകൊണ്ട് നമ്മൾ 100 വട്ടം ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, ഒന്ന് കണ്ടാൽ തൽക്കാലം എന്ത് ചെയ്യുക വേണമെങ്കിൽ അതൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അടുത്തൊരു സംഭവം
0: വരുന്നുണ്ട്
1: വീണ്ടും കാണുന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യണത്.
0: അത് ശരിക്കും ഇസ്ലാമികമായിട്ട് നോക്കുമ്പോ ആദ്യത് ഭർത്താവ് മാത്രം അറിഞ്ഞുകൊണ്ടുള്ളൊരു ഡിസ്കഷൻ അല്ല വേണ്ടത്.
1: അതെ അതെ. അവിടെ എന്താ വെച്ചാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ആയ എന്താ വെച്ചാല്, 100% നിങ്ങളെത്തത് സംഭവിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഫോണിൽ ഞാൻ കണ്ടു, അപ്പൊ നിങ്ങൾക്ക് അതിനൊരു വിശദീകരണം ഉണ്ടാവുമല്ലോ, അതെനിക്ക് ബോധ്യപ്പെട്ട ഞാനത് വിടും. അയാൾക്ക് വളരെ ഓപ്പണായിട്ട് പറയാൻ അവസരം കൊടുക്കും. നമുക്ക് പറയണ്ടാവും, ചിലപ്പോൾ അയാളത് കുടുങ്ങിപ്പോയതായിരിക്കും. ചിലപ്പോൾ പലപ്പോഴും പല സ്ത്രീകളും താല്പര്യമെടുത്ത് വരുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് കേട്ടാൽ ബോധ്യപ്പെടുമല്ലോ. അതൊക്കെ പറയാനുള്ള ഒരു സാവകാശം കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട്
0: പോകുന്നത്.
1: തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൽ വേറൊരു വശം കൂടി ഞാൻ കാണുന്നുണ്ട്, അതായത് ഒരു പൊസസ്സീവ്നെസ് ഉണ്ടല്ലോ നമ്മൾക്ക് സാധാരണഗതിയിൽ. നമ്മൾക്ക് എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവ് എൻ്റെത് മാത്രം, എൻ്റെ ഭാര്യ എൻ്റെത് മാത്രം എന്നുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ നോർമലി എന്താണ്, നമ്മൾ ഞാൻ എൻ്റെ ഉമ്മാനോട് ഒരു അടുത്ത പെരുമാറ്റം പെരുമാറി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ പോലും എൻ്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും,
0: അതെ പ്രശ്നം.
1: അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു മോളെയോ അല്ലെങ്കിൽ മോനെയോ ഒക്കെ ഒന്ന് അടുത്ത് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ഇപ്പം ഇത്ര താലോലിക്കണോ എന്ന് ചോദിച്ചേക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവുമ്പോൾ വളരെ ചെറിയ സംശയം മതിയല്ലോ. അപ്പൊ അതും കൂടി നമ്മൾ ഇതിൽ പരിഗണിക്കണം. അതുകൊണ്ടാണ് ഈ സംശയ രോഗങ്ങൾ ഉണ്ടാവുന്നത്. ഇത് നമ്മളിപ്പോ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷൻ എന്നാണ് ഒരു സ്ത്രീയോട് വളരെ സ്മാർട്ടായി സംസാരിക്കുന്നത് കണ്ടാൽ ഒന്നും തോന്നൂല. അതിപ്പോൾ അങ്ങനെ ഓർത്താൻ വേണ്ടി പറഞ്ഞു, ഒരു വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ പറയും. പക്ഷെ നമ്മുടെ ഭർത്താവ് മിനിമം കാര്യം ഒരു പെണ്ണിനോട് ചോദിച്ചാൽ പോലും എന്താകും, ഒന്നും വേണ്ട, നിങ്ങളൊരു ജോലി ചെയ്യുന്നിടത്തൊരു ലേഡി ഉണ്ട്, ആ ലേഡി ഇടയ്ക്കൊരു ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളെ വിളിച്ചാൽ പോലും എന്താകും, പ്രശ്നമായിരിക്കും.
0: പിന്നെ ഈ സംശയരോഗത്തിന്റെ ഒരു ഭീകരമായ അവസ്ഥയാണ്
1: നമ്മൾ വേറെ തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണ്.
0: നമ്മൾ നേരത്തെ ഡിസ്കസ്
1: ചെയ്ത ഒരു സംഗതിയാണ്,
0: വിശദമായി ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം ഇതിൽ നമ്മൾ കുറച്ചുകൂടി ഒരു അരിസ്ക നടത്തിയ ഒരു ടോക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. അവിഹിത ബന്ധങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന തലക്കെട്ടിൽ അരിസ്മോലിയുടെ ഒരു ക്ലാസ് കേട്ടു. അവിഹിതർ വിവാഹത്തിൽ ഏർപ്പെട്ടാൽ അത് തെളിഞ്ഞാൽ എറിഞ്ഞു കൊല്ലണം എന്നാണല്ലോ. നമ്മുടെ നാട്ടിൽ അത് പ്രായോഗികമല്ല. അപ്പോൾ എന്ത് ചെയ്യും? വിവാഹബന്ധം വേർപ്പെടുത്തുകയോ അതോ പരസ്പരം സഹിച്ച് ജീവിക്കുകയോ, അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പിലാക്കാതെ ബന്ധം ഒഴിവാക്കാതെ എല്ലാം സഹിച്ച് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാകുമോന്നാണ്.
1: ആ ഇതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ, അതോ ഭർത്താവിനൊരു അവിഹിതമുണ്ട് എന്ന് നമുക്ക് ഇതേപോലെ തെളിവിലൂടെ ബോധ്യപ്പെട്ടില്ല, ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടില്ല, അവർക്ക് ഒരു തൊലാക്കിനുള്ള ന്യായമായ ഒരു കാരണമാണ്. യാതൊരു സംശയമല്ല, അവിഹിത ബന്ധങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് വേർപിരിയാം. കാരണം അത് പരസ്പരം പിന്നെ അവരുടെ ജീവിതം സംശയത്തിലും പ്രശ്നങ്ങളിലുമായിട്ട് പോകാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് ഒഴിവാ. പക്ഷെ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ, ഒഴിവാവുക എന്നുള്ളത് ഒരു കുടുംബ സാഹചര്യത്തിൽ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അപ്പം അതുകൊണ്ട് പലപ്പോഴും ആളുകൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുക. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ, ഇതിപ്പോൾ വിവാഹിതർന്ന് മാത്രമല്ല, ആര് വ്യഭിചരിച്ചാലും കട്ടാലും ഒന്നും എന്തില്ല, ഇവിടെ ഇസ്ലാമിന് ശിക്ഷകൾ നടപ്പിലാക്കപ്പെടുന്നില്ല. അപ്പം അത് നമ്മൾ ഒരു ഇസ്ലാമിക രാജ്യത്തല്ല എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ പണിഷ്മെൻറ്റുകളുണ്ട്, അതാണ് പിന്നെ അതിനുണ്ടായിരിക്കുക, അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ബോധ്യപ്പെട്ട് അയാൾ പിൻവാങ്ങിയെന്ന് ഉറപ്പായി അവർക്ക് മുന്നോട്ട് പോവാമെന്ന് തോന്നാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ മുന്നോട്ട് പോവാം. അവർക്ക് തോന്നാതെ നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ എന്ന് വേറൊരാൾ പറഞ്ഞിട്ട് കാര്യമല്ലോ. അയാൾ ഇത് സംഭവിച്ചു പോയതാണ്, അയാൾ അത് ഇനി ആവർത്തിക്കൂല, അത് എനിക്ക് ബോധ്യമാണ് എന്നൊക്കെ പറയുമ്പോഴേ. അപ്പോൾ അങ്ങനെ പരസ്പരം ബോധ്യപ്പെടുത്തി ചർച്ച ചെയ്ത് അയാളത് പിൻവാങ്ങി മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് പോകുന്ന ഇസ്ലാമികമായ ഒരു പ്രശ്നമല്ല. ചില ആളുകൾക്ക് തിരിയാനുണ്ട്, ഒരു വ്യഭിചാരം നടന്നാൽ അതോടുകൂടെ വിവാഹബന്ധം വേർപെട്ടു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇതൊരു തെറ്റ്, മാരകമായ തെറ്റ്. അല്ല, പരലോകത്ത് നരകമുണ്ട് എന്ന് ഖുർആൻ ഉറപ്പിച്ചു പറഞ്ഞ ഒരു തെറ്റ്, വളരെ ഗുരുതരമായൊരു, ഖുർആൻ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം. അപ്പം അങ്ങനത്തെ ഒരു സംഗതി സംഭവിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഗൗരവമുണ്ട്. പക്ഷേ ഒരു കുടുംബ ജീവിതത്തിൽ ചിലപ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ അവർ മുന്നോട്ട് പോയേക്കാം.
0: ഏതായാലും ഇന്നത്തെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വരും. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പലപ്പോഴും ഇത്തരത്തിലുള്ള ധാരാളം കുടുംബങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അതെ, കുറേ പ്രശ്നങ്ങൾ പലതരത്തിലുള്ള, ഇപ്പോൾ ഇത് ഒരൊറ്റപ്പെട്ട കാര്യമായിരിക്കാം, പക്ഷേ ഇതുപോലെ ഒരുപാട് പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ.
2: അതെ അതെ, ഇന്നത്തെ ഈ ഒരു സ്നേഹക്കൂട് നമ്മൾ കേട്ട് കഴിയുന്ന സന്ദർഭത്തിൽ ഇത് വല്ലാത്തൊരാശ്വാസമായി ലഭിക്കുന്ന പല കുടുംബങ്ങളുണ്ടാകും. ഇതേ അവസ്ഥ അനുഭവിക്കുന്ന പല സ്ത്രീകൾ ഇന്നും പല കുടുംബങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് ഇന്നത്തെ ഈ ഒരു സ്നേഹക്കൂട് വളരെയധികം ആശ്വാസമായി എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം വിഷയങ്ങൾ നമ്മൾ സ്നേഹക്കൂടിലെ ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം, കൂടെ താജുദ്ദീൻ സൊലാഹി. കർമ്മശാസ്ത്രപരമായി കൊണ്ട് അതിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന പീസ് റേഡിയോ പ്രോഗ്രാമാണ് പീസ് റേഡിയോ അൽ ഉസൂൽ. അൽ ഉസൂലിൽ ഇന്ന് അതിൻ്റെ ചില അടിസ്ഥാന പാഠങ്ങൾ നമുക്ക് അവതരിപ്പിക്കുന്നത് അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഅൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാമിൽ ഇതുവരേക്കും നമ്മൾ ശ്രവിച്ചുകൊണ്ടിരുന്നത് ഇതുവരേക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഉസൂലുൽ ഹദീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചില അടിസ്ഥാന പാഠങ്ങളാണ്. ഇനി മുതൽ നമുക്ക് ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ചില അടിസ്ഥാന നിയമങ്ങളെക്കുറിച്ചും പാഠങ്ങളെക്കുറിച്ചും ചില അടിസ്ഥാന കായിദകളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായി പഠിക്കാം ഇൻഷാല്ലാ. ഉസൂലുൽ ഫിഖ്ഹ് എന്ന ശാഖയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു വിജ്ഞാന ശാഖയാണ്. ഉസൂലുൽ ഹദീസ് പോലെ തന്നെ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ പാഠങ്ങളും വിജ്ഞാനങ്ങളും അറിയാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീഅത്തിൻ്റെ പല കാര്യങ്ങളും അയാൾക്ക് വ്യക്തത ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാകും. അതുമൂലം അബദ്ധങ്ങളിലും പ്രമാണങ്ങളെ തെറ്റായി മനസ്സിലാക്കുന്നതിലും അയാൾ ചെന്നു ചാടിയേക്കാം. അസ്ലുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഉസൂൽ, അടിത്തറകൾ അല്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ. ഫിഖ്ഹിൻ്റെ അടിസ്ഥാനങ്ങൾ എന്നതാണ് ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം. യഥാർത്ഥത്തിൽ ഉസൂലുൽ ഫിഖ്ഹിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അഹ്കാമുകളെ സംബന്ധിച്ചും അതിൻ്റെ അദില്ലത്തുകൾ തെളിവുകളെക്കുറിച്ചും ആ തെളിവുകൾ തമ്മിലുള്ള മുഖാറനകൾ, അതിൻ്റെ റാജിഹ് മർജൂഹുകൾ എങ്ങനെ കണ്ടെത്താം, മുഖല്ലഫീങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ എങ്ങനെയാണ് നമ്മൾ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് ഗ്രഹിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളാണ് ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ചർച്ചയിൽ വരുന്നത്. ഉസൂലുൽ ഫിഖ്ഹിനെ സംബന്ധിച്ചിടത്തോളം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അർ-റിസാല എന്നു പറയുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥം ഉസൂലുൽ ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ സലഫുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ആധികാരികമായ പഠനമാണ് അതിൻ്റെ ഒരു സ്രോതസ്സാണ്. മഹാന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വലിയ ആഴത്തിൽ വിജ്ഞാനം നേടിയ മഹാപണ്ഡിതനായിരുന്നു. ഇസ്ലാമിൻ്റെ ഉസൂലുകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടും ഗ്രാഹ്യതയും ആഴത്തിലുള്ള വിജ്ഞാനവും നേടിയ ഒരു വ്യക്തിത്വമായിരുന്നു. ആ റിസാലയിൽ നിന്നാണ് പിന്നീട് വന്നിട്ടുള്ള ഒട്ടുമിക്ക പണ്ഡിതന്മാരും ഉസൂലുൽ ഹദീസിൻ്റെ കായിദകളും നിയമങ്ങളും വിജ്ഞാനങ്ങളുമെല്ലാം വികസിപ്പിക്കുകയും അതിനെ ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഉസൂലുൽ ഫിഖ്ഹ് അറിയാത്ത ഒരു വിദ്യാർത്ഥി അവന് അബദ്ധം സംഭവിക്കും. ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായ ഒരു വിജ്ഞാനമാണ് ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അറിവ്. ഒരു ഫത്വ പറയുമ്പോൾ, ഒരു മസ്അല നമ്മൾ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന വലിയ ഫിത്തനകളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, ഇത്യാദി രംഗങ്ങളിലെല്ലാം ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് തന്നെ ഉസൂലിൻ്റെ നിയമങ്ങൾ അറിയാത്ത ആളുകൾ ഇസ്ലാം സംസാരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളും ഭിന്നിപ്പുകളും അനൈക്യങ്ങളും സമൂഹത്തിൽ ഉടലെടുക്കാൻ കാരണമായത് എന്ന് പറഞ്ഞാൽ അതൊരർത്ഥത്തിൽ ശരിയാണ്. ഒരു പ്രമാണത്തെ അതിൻ്റെ ബാഹ്യമായ അർത്ഥം വച്ച് വ്യാഖ്യാനിക്കുന്നതിന് പകരം അതിൻ്റെ സാഹചര്യങ്ങളും ആ പ്രമാണം നമ്മൾ ഉദ്ധരിക്കാൻ പോകുന്ന ജനതയുടെ അക്കലും ബുദ്ധിയും അവരുടെ സാഹചര്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് മാത്രം പ്രത്യേകമായ ഒരു നിയമം നമ്മൾ പുറപ്പെടുവിക്കേണ്ടി വരും. ഇതൊക്കെ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ സഹായത്തോടുകൂടിയാണ് നമുക്ക് സാധിക്കുക. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അഹ്കാമുകളുടെ അടിയാധാരം അല്ലെങ്കിൽ അടിസ്ഥാനമാണ് ഉസൂൽ ഫിഖ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഉസൂൽ ഫിഖ് കൈകാര്യം ചെയ്യുന്ന മേഖല ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ള നിയമങ്ങളും ആ നിയമങ്ങളുടെ പ്രത്യേകതകളും ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അടിസ്ഥാനപരമായ അസലുകളുമൊക്കെ വളരെ കൃത്യമായി ആഴത്തിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഉസൂൽ ഫിഖിൻ്റെ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥരചനകൾ പൗരാണികരും ആധുനികരുമായ പണ്ഡിതന്മാർ എമ്പാടും നടത്തിയിട്ടുണ്ട്. ഉസൂൽ ഫിഖിൻ്റെ ഓരോ വിഷയത്തെ എടുത്ത് അതിനെ വർഗീകരിച്ച് ആ രീതിയിൽ പഠനങ്ങൾ നടത്തിയ തീസീസുകൾ നടത്തുന്ന വിദ്യാർത്ഥികൾ ഗൾഫ് രാജ്യങ്ങളിലും നമ്മുടെ നാടുകളിലുമുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ഉസൂലുൽ ഫിഖ് എന്ന വിജ്ഞാന ശാഖ പഠിക്കൽ അനിവാര്യമാണ്. ഓരോരുത്തരും കഴിവിനനുസരിച്ച് ആ അനിവാര്യത കരസ്ഥമാക്കിയിരിക്കണം. ഇൻഷാ അല്ലാ, ഈ ഒരു പഠനത്തിൽ നാം സഹായിയായി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ നാം അടിസ്ഥാനമായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ അല്ലാമ നാസിറു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള അൽ ഖവാഇദ് വൽ ഉസൂലുൽ ജാമിഅ വൽ ഫുറൂഖ് വ തഖാസിമുൽ ബദീഅ അന്നാഫിഅ എന്ന് പറയുന്ന ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ഖവാഇദുകൾ, നിയമങ്ങൾ ക്രോഡീകരിച്ച് ഓരോ അക്ഷരങ്ങളും വാക്കുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ബദീഅയായ വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന് അൽ അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമിൻ റഹിമഹുല്ലാ എഴുതിയിട്ടുള്ള തഅലീഖുണ്ട്. അത്തഅലീഖ് അൽ ഖവാഇദ് വൽ ഉസൂൽ അൽ ജാമിഅ എന്ന പേരിൽ പ്രസിദ്ധീകൃതമായ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനിയുള്ള ഉസൂലിൻ്റെ പാഠശാലകൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഇസ്ലാമിൻ്റെ അതല്ലെങ്കിൽ ഉസൂൽ ഫിഖിൻ്റെ അടിസ്ഥാനപരമായ ഖാഇദകൾ, നിയമങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. മറ്റു പല സ്ഥലങ്ങളിലും ഒന്നിച്ച് ലഭിക്കാത്ത പല ഖാഇദകളും അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 60 ഖാഇദകൾ, 60 ഉസൂലുൽ ഫിഖ്ഹിൻ്റെ നിയമങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ മെല്ലെ മെല്ലെ നമുക്കതെല്ലാം പഠിച്ച് മനസ്സിലാക്കാം. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, മറ്റു ഗ്രന്ഥങ്ങളിൽ വേണ്ടത്ര കാണപ്പെടാത്ത ഒരു വിജ്ഞാന ശാഖയാണ്. അതായത് ഫുറൂഖുകൾ, വ്യത്യാസങ്ങൾ, ഓരോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആരാധനകളും ഇസ്ലാമിൻ്റെ ഹിക്മത്തുകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ഫുറൂഖുകൾ എന്താണ്, വ്യത്യാസങ്ങൾ എന്താണ്, ഉദാഹരണമായി ഫർളും സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഉള്ള വ്യത്യാസമെന്ത്, ഇല്ലാത്ത വ്യത്യാസമെന്ത് എന്നിങ്ങനെ ചർച്ച നടത്തുന്ന ഒരു നല്ല ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഇൻഷാ അല്ലാ ഓരോന്നോ ഓരോ ഖാഇദകളായി, നിയമങ്ങളായി നമുക്ക് പഠിച്ച് തുടങ്ങേണ്ടതുണ്ട്. ഉസൂലുൽ ഫിഖ്ഹിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പ് വിശദീകരിച്ചു, മുൻഗാമികളുടെ ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്, പിൻഗാമികളുടെ ഗ്രന്ഥങ്ങളും ഈ വിഷയത്തിലുണ്ട്. പക്ഷേ ഷെയ്ഖ് നാസിറുദ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നുണ്ട് എന്നതാണ് ഈ ഒരു ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ട് ഈ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ ഒരു നിയമമായി, അടിസ്ഥാനപരമായ ഒരു നിയമമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ ഒന്നാമത്തെ ഖായിദ. അശ്ശാരിഉ لا يأمر إلا بما مصلحته خالصة أو راجحة ولا ينهى إلا عاما مفسدته خالصة أو راجحة ولا ينهى إلا عما مفسدته خالصة أو راجحة അർത്ഥം ഇതാണ്, ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികർത്താവ് അഥവാ അല്ലാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ലാ യഅ്മുറു ഒരു കാര്യവും കൽപ്പിക്കുകയില്ല അഥവാ അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു കൽപ്പന വരുന്നുണ്ടെങ്കിൽ ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം, ആ കാര്യം ഇങ്ങനെയൊക്കെ പ്രതിഫലമുണ്ട്, ഇന്ന ഇന്ന കാര്യത്തിൽ പുണ്യമുണ്ട് എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയോ ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇല്ല, അത് എങ്ങനെയായിരിക്കും? ബിമാ മസ്ലഹത്തുഹു ഖാലിസതൻ ഔ റാജിഹ, അതിൻ്റെ മസ്ലഹത്ത് അഥവാ ആ കാര്യത്തിൽ അടങ്ങിയിരിക്കുന്ന നന്മ ഖാലിസതൻ പ്യുർ, അല്ലെങ്കിൽ അത് നന്മ മാത്രമായിരിക്കും. ഔറാജിഹ, അതല്ലെങ്കിൽ നന്മയും ഉണ്ടാകാം തിന്മയും ഉണ്ടാകാം, പക്ഷെ നന്മയുടെ ഭാഗമാണ് റാജിഹത്തായിട്ടുള്ളത്. ഇതാണ് ഉസൂൽ ഫിഖ്ഹിൻ്റെ ഒന്നാമത്തെ നിയമമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള, ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഒരു നിയമമാണിത്. കാരണം അല്ലാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് ഇസ്ലാമിൽ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. ആ നിയമങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായി തീരുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെയാണ്. അതുപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കൽപ്പന, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ ഇല്ല ബിമാ മസ്ലഹത്തുഹു, ആ കൽപ്പനയുടെ മസ്ലഹത്ത് അതല്ലെങ്കിൽ ആ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ സംഗതി, അത് ഖാലിസ ശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് മാത്രമായിരിക്കും ഉദ്ദേശിക്കപ്പെടുക. ഔ റാജിഹ, അതല്ലെങ്കിൽ തർജീഹ് നൽകപ്പെടുന്ന, റാജിഹാക്കപ്പെടുന്ന കൂട്ടത്തിൽ വെക്കാവുന്നതാണ്. ഇവിടെ അശാജിഉ ലാ യഅ്മുറു ഇല്ലാ ബിമാ മസ്ലഹത്തു ഖാലിസതൻ ഔ റാജിഹ, ഇസ്ലാമിൽ ശാരിഉ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും അയാൾ അതനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല ആ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന മസ്ലഹത്ത് എന്താണ് എന്നതും ശ്രദ്ധേയമാണ്. ഒന്നുകിൽ അത് ഖാലിസത്തായിരിക്കും, അതല്ലെങ്കിൽ അത് റാജിഹത്തായിരിക്കും. എന്താണ് ഈ ഖാലിസത്തും റാജിഹത്തും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം, ഖാലിസത്തുൻ എന്ന് പറഞ്ഞാൽ പ്യുവറായ, ശുദ്ധമായ, മറ്റൊന്നും കലർപ്പില്ലാത്ത രീതിയിലുള്ള, അഥവാ ഇസ്ലാമിൽ ആ പ്രവർത്തനം കൊണ്ടൊരു തിന്മയില്ല, ആ പ്രവർത്തനം കൊണ്ട് നന്മകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു കൽപ്പന നമ്മൾ സ്വീകരിച്ചാൽ നന്മ മാത്രമാണ് നമുക്ക് ലഭ്യമാവുക. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതിലൊന്നാണ് തൗഹീദ്. തൗഹീദ് കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതാണ്, ഇഖ്ലാസ്, സിദ്ഖ്, എഹ്സാൻ, ബിർറ്, സിലത്തുറഹിം എന്നിങ്ങനെ തുടങ്ങിയ കുടുംബബന്ധം ചേർക്കൽ, നീതി, സൗഹൃദബന്ധം പുതുക്കൽ, ഇങ്ങനെയുള്ള നന്മകൾ മാത്രമുള്ള പ്രവർത്തനങ്ങളുണ്ട്. അത് ശാരിഅ കൽപ്പിക്കും. ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായി ജീവിതത്തിൽ നന്മ മാത്രമുള്ള സംഗതികൾ ഒരുപക്ഷെ അവനിതുവരെ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. എന്നാൽ ശാരിഅനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിമകൾ ഒരിക്കലും അവധാനതയോടുകൂടി, അതല്ലെങ്കിൽ ഒരു അങ്കലാപ്പിൽ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അടിസ്ഥാനങ്ങൾ ഏതു പരിശോധിച്ചാലും ഇത് നമുക്ക് വ്യക്തമാകും. അപ്പോൾ ഒന്നുകിൽ ഇസ്ലാമിൽ അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ച അസലുകൾ, ആ അസലുകൾ അതല്ലെങ്കിൽ കൽപ്പനകൾ പൂർണ്ണമായും നന്മകൾ മാത്രം അടങ്ങിയതായിരിക്കും, അതാണ് ഖാലിസതൻ. അതല്ലെങ്കിൽ ഔറാജിഹ, നന്മയും തിന്മയും കൂടി കലർന്നതായിരിക്കാം. പക്ഷേ നന്മയുടെ വശം കൂടുതൽ ഉണ്ടാവുകയും തിന്മ ഉപദ്രവം വരുത്തുന്നതാവുകയും ചെയ്യും. ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 219 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കള്ളിനെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും മൈസൂറിനെക്കുറിച്ചുമൊക്കെ ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ പറയാൻ വേണ്ടി അല്ലാഹു കൽപ്പന കൊടുത്ത ആയത്ത്, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, പറയുക നിങ്ങൾക്കതിൽ വലിയ തിന്മയുണ്ട്, പാപമുണ്ട്. അതേ സമയത്ത് വമനഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് അതിൽ ഉപകാരവും ഉണ്ട്. കള്ള് വിൽപ്പനയിലും മദ്യം വിൽപ്പനയിലും ജനങ്ങൾക്ക് ചില ഉപകാരങ്ങൾ ഉണ്ടായേക്കാം. അതേസമയത്ത് ഇസ്മുഹുമ അക്ബർ മിൻ നഫ്ഇഹിമ, അതിൻ്റെ ഉപകാരത്തേക്കാൾ, ഇത് രണ്ടിൻ്റെയും കള്ളിൻ്റെയും മൈസറിൻ്റെയും ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമാണ്, അതുകൊണ്ട് അത് ശാരിഅ പാടില്ല എന്ന് കൽപ്പിക്കും. അപ്പോൾ ശാരിഅ കൽപ്പിച്ചിട്ടുള്ള ഒരു സംഗതി, ആ സംഗതി യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ചെയ്തതായിരിക്കും, അതല്ലെങ്കിൽ പ്രവാചകൻ വിരോധിച്ച ഒരു സംഗതി, ആ സംഗതി ഒരിക്കലും അതിൽ പൂർണ്ണമായ ഖൈർ മാത്രമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുകയില്ല. ഇനി വിരോധിച്ചതിൽ ഖൈറും ഷെറും കൂടിക്കലർന്നതാണെങ്കിൽ, അതിൽ ഖൈറിൻ്റെ ഭാഗം കൂടിയതാണെങ്കിൽ മാത്രമാണ് ശാരിഅ അത് കൽപ്പിക്കുക. ഒരിക്കലും തിന്മയുടെ വശം വർദ്ധിച്ച ഒന്നിനെ ശാരിഅന്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പന ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ നിയമത്തിൻ്റെ കായിദ അഥവാ ഈ ഒന്നാമത്തെ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, അശ്ശാരിഉ ലാ യഅ്മുറു ഇല്ലാ ബിമാ മസ്ലാതുഹു ഖാലിസതൻ ഔ റാജിഹ, ശാരിഉ ഒരു സംഗതി കൽപ്പിക്കുകയോ അതല്ലെങ്കിൽ ഒരു സംഗതി കൽപ്പിച്ചാൽ ആ സംഗതിയുടെ അവസ്ഥ ഒന്നുകിൽ അത് മസ്ലഹത്തുൻ ഖാലിസത്തായിരിക്കും, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെയായിരിക്കും, അതല്ലെങ്കിൽ ഔറാജിഹ, അതല്ലെങ്കിൽ നന്മയും തിന്മയും കൂടിക്കലർന്നാണ്, അതേസമയത്ത് നന്മയുടെ ഭാഗമാണ് റാജിഹായിട്ടുള്ളതെങ്കിൽ അതും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ പരിധിയിൽ വന്നേക്കാം. ഇങ്ങനെ ഈ നിയമം ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും അടിസ്ഥാനപരമായി ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് വെക്കാവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഏത് കാര്യങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും ഈ ഒരു നിയമത്തിൻ്റെ നിഴൽ അതിലൊക്കെ കാണാൻ കഴിയും. ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സദഖകൾ, ഇതിൻ്റെ എല്ലാം റാജിഹത്തുകളാണ്, നന്മകൾ മാത്രമാണ് അതിലുള്ളത്, തിന്മകൾ ഒരിക്കലുമില്ല. പക്ഷേ ആ തിന്മകൾ ഉണ്ടെങ്കിൽ അത് നന്മയെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഈ രീതിയിലുള്ള ഒരു താരതമ്യം എല്ലാ ഉപകരണങ്ങളിലേക്കും എല്ലാ കണ്ടുപിടുത്തങ്ങളിലേക്കും എല്ലാ അവസ്ഥകളിലേക്കും പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിച്ച നിയമം, അശ്ശാരിഉ ലാ യഅ്മുറു ഇല്ലാ ബിമാ മസ്ലഹതുഹു ഖാലിസതൻ ഔ റാജിഹ, ശാരിഅ അഥവാ അള്ളാഹും റസൂലും ഒരു കാര്യത്തെ കൽപ്പിക്കുകയില്ല, ആ കാര്യത്തിൻ്റെ മസ്ലഹത്ത് ഒന്നുകിൽ ഖാലിസത്തായിരിക്കും, അതല്ലെങ്കിൽ റാജിഹത്തായിരിക്കും. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രാഥമികമായ പാഠം. ഇൻഷാല്ലാ വരുന്ന എപ്പിസോഡുകളിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ

0: ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ, ധാരാളം മതപരമായിക്കൊണ്ടും ആരോഗ്യകരമായിക്കൊണ്ടുമെല്ലാം യാത്രപരമായിക്കൊണ്ടൊക്കെയുള്ള അറിവുകൾ ധാരാളമായിക്കൊണ്ട് നാം പഠിക്കുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ആങ്കറിൻ്റെ സ്കിൽ, ഞാൻ അബ്ദുള്ള മുഹ്സിൻ,
1: ഞാൻ ബാസിൽ കുന്നപ്പള്ളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫുലൽ ഖുർആൻ സൂറത്തു റഅദിലെ മൂന്നാം വചനം ഭാഗം രണ്ട്. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പതിമൂന്നാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ മൂന്നാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ കലാമ് നന്നായി പഠിക്കുന്നതോടൊപ്പം മനഃപ്പാഠമാക്കി ജീവിതാവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ റഅദിലെ മൂന്നാം വചനം ഭാഗം രണ്ട്. ക്ലാസ് എടുത്തത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ്. റെയിൽവേ പാരാമെഡിക്കൽ കാറ്റഗറിയിലെ 560 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ സെപ്റ്റംബർ 12 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. നഴ്സിംഗ് സൂപ്രണ്ട്, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, ലാബ് അസിസ്റ്റന്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലായി മുൻവർഷം 434 ഒഴിവാണ് ഉണ്ടായിരുന്നത്. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ www.rrb.indianrailways.gov.in ൽ പ്രസിദ്ധീകരിക്കുന്ന മുഴക്കി ലഭ്യമാകുന്നതാണ്. റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrb.indianrailways.gov.in.
6: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
7: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരിയുകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വയ്ക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സക്കാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സക്കാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പീസ് റേഡിയോ നുറുങ്ങുകൾ, ശത്വവും ആത്മീയ ഉന്മാദവും. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
5: ശത്വവും ആത്മീയ ഉന്മാദവും, എഴുത്ത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ശരിയാത്തെന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് പ്രവാചകന്റെ നിയോഗം മുതൽ ഇന്നുവരെയും അന്ത്യനാൾ വരെയും മുസ്ലിം ഉമ്മത്ത് പിന്തുടരുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിലക്കുകളുമൊക്കെയാണ്. എന്നാൽ സൂഫികളുടെ അടുക്കൽ ഒരു പ്രത്യേക ശരിയാത്തുണ്ട്. നമുക്കതിനെ ഒരു പ്രത്യേക രീതി എന്ന് വിളിക്കാം. 1st century മുസ്ലിങ്ങൾ അറിഞ്ഞതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രീതി. ഈ രീതിയിലേക്ക് മുരീദ് പ്രവേശിക്കുന്നത് ചില വാതിലുകളിലൂടെയാണ്. അതിലേറ്റവും പ്രശസ്തമായ ഒന്നാണ് ദിക്റിൻ്റെ വാതിൽ. ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെന്ന് കരുതരുത്. ഓരോ ശൈഖും തൻ്റെ തന്നിഷ്ടപ്രകാരം നിർമ്മിച്ച് മുരീദിന് നൽകുന്ന പ്രത്യേക ദിക്റുകളാണത്. ശൈഖ് അവകാശപ്പെടും പ്രവാചകൻ തൻ്റെ സ്വപ്നത്തിലോ ഉണർച്ചയിലോ വന്ന് ഈ മുരീദിന് ഈ ദിക്ർ എത്തിച്ചു കൊടുക്കാൻ കൽപ്പിച്ചതാണെന്ന്, അല്ലെങ്കിൽ ഖിളിർ അലൈഹിസ്സലാം വന്ന് പറഞ്ഞതാണെന്ന്, അതുമല്ലെങ്കിൽ 100 മുമ്പ് മരണപ്പെട്ട ഏതെങ്കിലും ഒരു ശൈഖിൽ നിന്ന് സ്വീകരിച്ചതാണെന്ന്. ദിക്റും അതിനുള്ള അനുവാദവും. ഈ ദിക്റുകൾക്ക് ഖുർആനിലോ സുന്നത്തിലോ യാതൊരു അടിസ്ഥാനവുമില്ല. ഒരു മുസ്ലിമിന് ലളിതമായി ചൊല്ലാൻ കഴിയുന്ന കുറേ ദിക്റുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തുരീഖത്തിലെ ഷെയ്ഖുമാരുടെ ദിക്റുകളിൽ വിചിത്രവും മനസ്സിലാകാത്തതുമായ വാക്കുകളും ചിലപ്പോൾ അറബിയല്ലാത്ത വിചിത്രമായ പേരുകളുമുണ്ടായിരിക്കും. പക്ഷേ ഈ പേരിന് ഒരു രഹസ്യ ഊർജമുണ്ടെന്നും രഹസ്യങ്ങളുണ്ടെന്നും മറ്റാർക്കും അതറിയില്ലെന്നും ഈ ദിക്ർ ചൊല്ലിയാൽ വലിയ വിജയവും കശഫും നൂറും ലഭിക്കുമെന്നും ഷെയ്ഖ് മുരീദിന് ഉറപ്പു നൽകും. അൽ അലീം എന്ന അള്ളാഹുവിൻ്റെ നാമം 39 തവണ ചൊല്ലാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകിയാൽ അതിലെന്താണ് തെറ്റ് എന്ന അവരുടെ ചോദ്യത്തിന് നാം എന്താണ് ഉത്തരം നൽകുക? അള്ളാഹുവിനെ അവൻ്റെ അൽ അലീം എന്ന നാമത്തിൽ സ്മരിക്കുന്നത് യാതൊരു തെറ്റുമില്ലാത്ത കാര്യമാണ്. എന്നാൽ ആ ദിക്റ് ചൊല്ലാൻ ഒരു പ്രത്യേക എണ്ണം നിശ്ചയിച്ച് അനുവാദം നൽകുന്നത് ഷെയ്ഖാണ്. ദിക്റിന് മറ്റൊരാളുടെ അനുവാദം വാങ്ങണമെന്ന് മതം പഠിപ്പിക്കുന്നുണ്ടോ? അള്ളാഹുവിനെ സ്മരിക്കാൻ ഒരാൾക്ക് അനുവാദം നൽകാനോ നൽകാതിരിക്കാനോ ആർക്കാണ് അധികാരമുള്ളത്? ശത്തഹും ആത്മീയ ഉന്മാദവും. ദിക്റിന് ശേഷം മുരീദ് നേരിടുന്ന രണ്ടാമത്തെ വാതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് ശത്തഹ്, ആത്മീയ ഉന്മാദ സംസാരമെന്ന് വിളിക്കുന്നു. മുരീദ് ഒരു പ്രത്യേക വികാരത്തിലേക്കോ ജദ്ബ്, ആത്മീയാകർഷണം എന്ന അവസ്ഥയിലേക്കോ എത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. മജ്ദൂബ്, ഉന്മാദി അയാൾ അവൻ നിലവിളിക്കാനും എന്തൊക്കെയോ വിളിച്ചു പറയാനും തുടങ്ങും. അവൻ പറയും, എന്റെ വസ്ത്രത്തിനുള്ളിൽ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ചിലപ്പോൾ ഞാൻ തന്നെയാണ് അല്ലാഹു എന്നു വരെ പറഞ്ഞേക്കാം. ചില സൂഫികൾ പറയും, താൻ സ്വബോധത്തിലല്ലെന്നും ആത്മീയമായി മത്തുപിടിച്ച അവസ്ഥയിലാണെന്നും. അവരുടെ അവകാശവാദപ്രകാരം ഈ അവസ്ഥ ദൈവിക പ്രണയത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും രഹസ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ആ മനുഷ്യൻ താനുള്ള അവസ്ഥയിൽ മുഴുകിപ്പോയതുകൊണ്ട് അവൻ്റെ ബുദ്ധി നഷ്ടപ്പെടുകയും ഈ ഘട്ടത്തിലെത്തുകയും ചെയ്തതാണത്രേ. ഒരു സൂഫി തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഘട്ടമാണിത്. സൂഫികളുടെ അടുക്കൽ തർബിയത്ത് നിയമങ്ങളുണ്ട്. ഇതിനർത്ഥം നമ്മൾക്കറിയാവുന്ന പോലെ ശരിയും തെറ്റും പഠിപ്പിക്കുന്ന വളർത്തലല്ല. സൂഫികളുടെ അടുക്കൽ തർബിയത്ത് എന്നാൽ ചിന്തയില്ലാതെ ഷെയ്ഖിൻ്റെ പിന്നാലെ നടക്കുക എന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ബുദ്ധിക്കോ ശരീരത്തിനോ ശരീഅത്തിനോ വിരുദ്ധമായാൽ പോലും അത് നടപ്പിലാക്കുക എന്നതാണ്. മുരീദ് തൻ്റെ ഷെയ്ഖിൽ ലയിച്ചു ചേരണം, ഫനാഗ്. കാരണം അവരുടെ സങ്കല്പമനുസരിച്ച് ഷെയ്ഖ് മുരീദിനും അള്ളാഹുവിനുമിടയിലുള്ള മധ്യസ്ഥനാണ്. ഷെയ്ഖ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലൊന്നാണ്.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ശത്തഹും ആത്മീയ ഉന്മാദവും. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് മുഹമ്മദ് ഫയാസ് നാദാപുരം. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
8: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
9: പീസ് റേഡിയോ ഐടി ജാലകം, ഇമെയിൽ ഉപയോഗം ഭാഗം ഒന്ന്, എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അവതരിപ്പിക്കുന്നത് ഷാനിത് പാണ്ടിക്കാട്.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസ്ഹബി അജ്മഈൻ, അമ്മാ ബഅദ്. ഐടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജിമെയിൽ അക്കൗണ്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പം നോർമലി എല്ലാവരും, സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ജിമെയിൽ എന്നുള്ളത്. ജിമെയിൽ എന്നുള്ളത് ഇമെയിൽ, ഇലക്ട്രോണിക് മെയിൽ എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായ സംവിധാനമാണ്. ഇലക്ട്രോണിക് മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുന്നെയൊക്കെ തപാൽ സംവിധാനമായിരുന്നു നമ്മൾ കത്തുകൾ പരസ്പരം അയക്കാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇൻ്റർനെറ്റ് 1990s ശേഷം ഇൻ്റർനെറ്റ് വ്യാപകമായപ്പോൾ അതിലൂടെ വന്ന പുതിയൊരു സംവിധാനമാണ് നമുക്ക് ഇലക്ട്രോണിക്കായിട്ട് മെയിലുകൾ അയക്കാം, സന്ദേശങ്ങൾ അയക്കാം, ടെക്സ്റ്റായിട്ട് അയക്കാം എന്നുള്ളതാണ്. വ്യത്യസ്ത കമ്പനികൾ ഈ ഒരു ഇമെയിൽ സംവിധാനം നൽകുന്നുണ്ട്. അതിൽ ഒരു കമ്പനിയാണ് ഗൂഗിൾ. ഗൂഗിൾ, യാഹോ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾ എല്ലാം ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇമെയിൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അവസരം നൽകുന്നുണ്ട്. അതിന് നമ്മളെല്ലാം ചെയ്യേണ്ടത് ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമുക്കതിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ജിമെയിലേക്ക് വരാം. ഗൂഗിൾ നൽകുന്നതാണ് ജിമെയിൽ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഗൂഗിളിൻ്റെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ വളരെ എളുപ്പമാണ്. നമുക്ക് കമ്പ്യൂട്ടറിലോ അതല്ലെങ്കിൽ ഫോണിലോ നമുക്ക് പുതിയൊരു അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ഫോണിൽ നിന്നാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു പുതിയ ആൻഡ്രോയിഡ് ഫോണൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾക്കുണ്ടോ, അതല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യണോ, പുതിയത് തുടങ്ങണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പുതിയത് തുടങ്ങണമെന്ന് അവിടെ തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർ നമ്മളോട് ആദ്യത്തെ പേരിൽ ഫസ്റ്റ് നെയിം, പേരിൻ്റെ അവസാനം ലാസ്റ്റ് നെയിം ചോദിക്കും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമെയിൽ അവർ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങൾ സുഹേൽ എന്നാണ് നിങ്ങളുടെ പേരെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സുഹേൽ 1 2 3 നമുക്കങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ആണെങ്കിൽ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് അതിൽ മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ സുഹേൽ @peaceradio@gmail.com അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമെയിൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ, അതായത് അത് വേറെ ആരും ആ ഒരു പേര് മുന്നേ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ സുഹൈൽ ഡോട്ട് പീസ് റേഡിയോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് ലഭിക്കും. അതിന് നമ്മൾ പിന്നെ പാസ്വേഡ് കൊടുക്കുക, മറ്റ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതുപോലെ മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുക. ഈ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പുതിയ അക്കൗണ്ട് അവിടെ ഉണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഫോണിൻ്റെ അകത്ത് ഒരു അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക, പുതിയൊരു അക്കൗണ്ട് തുടങ്ങണം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് ഫോണിൻ്റെ അകത്താണ് നമുക്കവിടെ വളരെ എളുപ്പത്തിൽ തന്നെ അത് ഉണ്ടാക്കാൻ സാധിക്കും. ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ നമ്മൾ ജിമെയിൽ എന്നുള്ള ഒരു അപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ തുറന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം പുതിയ അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ വലതുവശത്ത് നമുക്കൊരു ഐക്കണ് കാണാൻ പറ്റും, ഒരു ഫോട്ടോ, ചെറിയൊരു ഫോട്ടോ റൗണ്ടിൽ കാണാൻ പറ്റും. അതിൽ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് താഴെ നമുക്ക് ആൾറെഡി ഇല്ല ഒരു ഇമെയിൽ അക്കൗണ്ട്, ഇപ്പം സുഹൈൽ അറ്റ് പീസ് റേഡിയോ, സുഹൈൽ ഡോട്ട് പീസ് റേഡിയോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് നമ്മൾ ആൾറെഡി ഉള്ള ഇമെയിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ അതവിടെ കാണിക്കും. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളൊരു സംഭവം കാണും, ആഡ് അനദർ അക്കൗണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പല സംഭവങ്ങൾ കാണും, ഗൂഗിൾ, ഔട്ട്ലുക്ക്, യാഹു, അങ്ങനെ പലതും കാണും. അതിൽ ഗൂഗിൾ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ആഡ് അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഗൂഗിൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. ആ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളതിൽ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും ഫോർ മൈസെൽഫ്, നിങ്ങൾക്ക് സ്വന്തം വേണ്ടിയാണോ അതല്ല നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയാണോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് സ്വന്തം വേണ്ടി നിങ്ങൾക്കാണെങ്കിൽ ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരിൻ്റെ ആദ്യം കൊടുക്കാം, അവസാനം നൽകാം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് എടുക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ നൽകാൻ, കാരണം നമ്മൾ കൊടുത്തിട്ടുള്ളത് തെറ്റാണെങ്കിൽ പിന്നീട് നമ്മൾ ആ പാസ്വേഡ് എങ്ങാനും മറന്നുപോയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാനൊക്കെ ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. കൃത്യമായി നൽകിക്കഴിഞ്ഞാൽ നമ്മളവിടെ മെയിലാണോ ഫീമെയിൽ ആണാണോ പെണ്ണാണോ എന്നുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് എടുക്കുക. അങ്ങനെ അങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവരിങ്ങനെ എഴുതി കാണിച്ചു തരും. നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് മൂന്ന് ഇമെയിൽ ഐ ഡികൾ അവർ കാണിച്ചു, നിങ്ങളുടെ പേരിൻ്റെ ആദ്യവും അവസാനവും കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ ഒരു അക്കൗണ്ടിൻ്റെ പേര് കാണിച്ചു തരും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സുഹൈൽ ഡോട്ട് പീസ് റേഡിയോ, അല്ലെങ്കിൽ സുഹൈൽ 123, സുഹൈൽ 123 പീസ് റേഡിയോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നമ്മളത് നമുക്ക് വേണ്ട പേര് എടുത്തിട്ട് എന്നിട്ട് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി നമ്മൾ എഴുതി വെക്കണം, അതല്ലെങ്കിൽ നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ടാൻ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു പാസ്വേഡ് നൽകുക. പാസ്വേഡ് നൽകുന്ന സമയത്ത് നമ്മൾ ഫോൺ നമ്പർ ഒക്കെ പാസ്വേഡായിട്ട് കൊടുക്കുന്ന സാധാരണ ആളുകൾ ചെയ്യാറുണ്ട്. അതൊരു അപകടകരമായൊരു കാര്യമാണ്, കാരണം നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങളും അതിൻ്റെ കൂടെ കുറച്ച് നമ്പറുകളും കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പാസ്വേഡ് കൊടുക്കണം എപ്പോഴും നല്ലത്. അതല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാനും നമ്മുടെ കയ്യിലുള്ള ഡാറ്റകളെല്ലാം മറ്റുള്ളവർ തട്ടിയെടുക്കാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് സെറ്റായി. അപ്പോൾ അത്രയും സിമ്പിൾ കാര്യങ്ങളാണ് നമുക്കതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത്. നമ്മുടെ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ പുതിയ അക്കൗണ്ട് റെഡിയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുണ്ടാക്കിയ പുതിയ അക്കൗണ്ടും ചിലപ്പോൾ പഴയ അക്കൗണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് അക്കൗണ്ട് തമ്മിൽ എങ്ങനെയാണ് മാറ്റി നോക്കുക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഉള്ളൊരു പ്രയാസം ഉണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ നേരത്തെ എടുത്തിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഫോണിലാണെങ്കിൽ ജിമെയിൽ എന്നുള്ള ആപ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ വലതുവശത്ത് മുകളിലുള്ള ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതായത് ഒരു റൗണ്ടിൽ കളറിലുള്ളൊരു ചിഹ്നം കാണും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ആയി കിടക്കുന്ന അക്കൗണ്ട് അവിടെ കാണും. അപ്പോൾ ആദ്യത്തേത് സുഹൈൽ എന്നുള്ളതാണ്, രണ്ടാമത് സുഹൈൽ 123 എന്നുള്ളതാണെങ്കിൽ ആദ്യത്തേത് സെലക്ട് ആയി കിടക്കുന്ന മുകളിലാണ്, താഴത്തേതുണ്ട്. അപ്പോൾ നമുക്ക് അക്കൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, താഴെയുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. രണ്ടാമത്തെ അക്കൗണ്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള ഇമെയിലുകൾ കാണും. ഇനി ആദ്യത്തെ അക്കൗണ്ടിൽ വേണ്ടെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിൽ വലതുവശത്തുള്ള ബട്ടണ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആ കാര്യങ്ങളാണ് നമ്മൾ പ്രാഥമികമായിട്ടൊരു അക്കൗണ്ട് നമ്മൾ തുടങ്ങുകയാണ് ക്രിയേറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത്. ഇൻഷാല്ലാ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഈ ജിമെയിലുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
9: നിങ്ങൾ ഇതുവരെ കേട്ടത് ഐ ടി ജാലകം, ഇമെയിൽ ഉപയോഗം ഭാഗം ഒന്ന്. എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അവതരിപ്പിച്ചത് ഷാനിദ് പാണ്ടിക്കാട്.
5: വിജ്ഞാനത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: കണ്ണാടി ചില്ലിലെ കാഴ്ചയിൽ നിന്ന് ജനൽ ചില്ലിലെ കാഴ്ചയിലേക്കുള്ള ദൂരമാണ് സ്വാർത്ഥതയും മാനവികതയും തമ്മിലുള്ള ദൂരം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു കഥ പറയാം. പിന്നെ ഒരു വലിയ ധനികൻ തൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എനിക്ക് ഇത്രയും സമ്പത്തുണ്ടായിട്ടും എൻ്റെ മനസ്സിൽ ഒരു സമാധാനവുമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഗുരു അദ്ദേഹത്തെ ഒരു ജനലിനടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, പുറത്തേക്ക് നോക്കൂ, താങ്കൾ എന്താണ് കാണുന്നത്? അയാൾ മറുപടി പറഞ്ഞു, കുട്ടികൾ നടന്നു പോകുന്നു, മനുഷ്യർ കടന്നു പോകുന്നു, കുട്ടികൾ കളിക്കുന്നു. അപ്പുറത്ത് ജനലിലൂടെ കാണുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഗുരു അദ്ദേഹത്തെ ഒരു വലിയ കണ്ണാടിയുടെ മുന്നിൽ നിർത്തി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ എന്ത് കാണുന്നു? അയാൾ പ്രതിവചിച്ചു, ഞാൻ എന്നെ തന്നെ കാണുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, നോക്കൂ, ആ ജനലും അതുപോലെ തന്നെ ഈ കണ്ണാടിയും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ ചില്ലുകൊണ്ടാണ്. പക്ഷേ കണ്ണാടിയുടെ പുറകിൽ അല്പം വെള്ളി പൂശിയപ്പോൾ അത് കണ്ണാടിയായി മാറി. കണ്ണാടി ചില്ലിൻ്റെ പുറകിൽ അല്പം വെള്ളി പൂശിയപ്പോൾ അത് കണ്ണാടിയായി മാറി. പിന്നെ അത് മറ്റുള്ളവരെ കാണിക്കില്ല, നമുക്ക് നമ്മളെ മാത്രം കാണിക്കും. അതുപോലെ മനുഷ്യൻ്റെ മനസ്സിലും പണവും സ്വാർത്ഥതയും കടന്നു വന്ന് പുറം കാഴ്ചകൾക്ക് തടയിടുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ മറന്ന് നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നത്. ഇതാണ് കഥയുടെ ഗുണപാഠം. നമ്മൾ നേരത്തെ പറഞ്ഞത് കണ്ണാടി ചില്ലും അതുപോലെ തന്നെ ജനൽ ചില്ലും തമ്മിലുള്ള ദൂരമാണ് സ്വാർത്ഥതയും മാനവികതയും തമ്മിലുള്ള അകലം.
12: ബാക്കിയുള്ളവരെ കാണണമെങ്കിൽ, മറ്റുള്ളവർ പ്രയാസം അറിയണമെങ്കിൽ, നമ്മൾ പുറത്തെ കാഴ്ചകൾ അറിയണമെങ്കിൽ നമ്മുടെ മനസ്സിലെ ആ സ്വാർത്ഥത എന്നുള്ള ആ ഒരു മോശ സ്വഭാവം ഒഴിവാക്കിയാലേ പറ്റുള്ളൂ.
11: അതെ.
12: അപ്പം എന്തായാലും നമ്മൾ സ്വാർത്ഥരായി മാറാതിരിക്കുക. നമ്മൾ അനുകമ്പയുള്ള, സഹാനുഭൂതിയുള്ള, സഹവർത്തിത്വമുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളായി.
11: ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഒരാളെ സഹായിക്കുക, ഒരാൾക്ക് സഹായത്തിന് കാരണമാകുക. നമ്മൾ കൊടുക്കുന്ന ഒരു ഉപദേശം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊണ്ട് അയാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിൽ അഹങ്കാരമില്ല, സ്വാർത്ഥതയില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്താം. മറ്റുള്ളവർക്ക് ഒരു സൗകര്യം വരിക, ഒരു അനുഗ്രഹം ഉണ്ടാവുക, അതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ദുർഗുണങ്ങൾ നമ്മളിൽ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
12: അപ്പോൾ എന്തായാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൽഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ആളുകൾ അവനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ല അവനത് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ ഈ ഒരു ജീവിതം ഹയാത്തും തയ്യബത്താകണം, നല്ലൊരു ജീവിതമാകണം എന്നാഗ്രഹിക്കുന്നതിന് അപ്പുറത്ത് പരലോകത്ത് എനിക്കിതുകൊണ്ടൊരു ഗുണമുണ്ടാകണം, എനിക്ക് സ്വർഗത്തിൽ സ്ഥാനമുണ്ടാവണം, ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും നല്ല ഗുണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. അപ്പോൾ മോശം സ്വഭാവങ്ങളില്ലാതായി സൽസ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറാൻ തീരുമാനിച്ചാൽ അതുകൊണ്ട് നമ്മുടെ സ്വർഗപ്രവേശനം കൂടി എളുപ്പമാകും. ഇപ്പോൾ ഞാനൊരു സ്തോർത്തനായാൽ എന്താണ് കുഴപ്പം, ഞാൻ അഹങ്കാരിയായാൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുക മാത്രമല്ല അങ്ങനെയാകണം എന്ന് പറയുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ പിന്നെ എന്താ പറയുക, തോന്നിയാസിയാകണം, നമ്മൾ അഹങ്കാരിയാകണം എന്ന് പറയുന്ന ആളുകൾ അവരെ സ്വയം പരിചയപ്പെടുത്തുന്നത് ആധുനിക മനുഷ്യനാണെന്നാണ്, ഏറ്റവും പുരോഗമനമുള്ളയാളാണെന്നാണ്. അഥവാ ഈ സൽസ്വഭാവങ്ങളും സൽഗുണങ്ങളും ഒന്നും മനുഷ്യന് ആവശ്യമില്ല, അതൊക്കെ നമ്മളെ എന്താണ് നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്ന് നമ്മുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നമ്മുടെ തടയുന്ന ചിന്തകളാണ്. ഇതൊക്കെ വ്യർത്ഥമാണ്, ഇതൊക്കെ മോശമാണെന്ന് പറയുന്ന അത് പ്രചരിപ്പിക്കുന്ന പുരോഗമനവാദികൾ നമുക്കിടയിലുണ്ട്. അവർ ഒരു മനുഷ്യനെ സഹായിക്കണം എന്നില്ല.
11: നമ്മുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുമ്പോൾ മാത്രമുള്ളൂ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധ ചിന്തകൾ ഒരിക്കലും തന്നെ നമുക്ക് സന്തോഷമല്ല, അസമാധാനമാണ് പ്രദാനം ചെയ്യുന്നത്.
12: അത് ഉറപ്പാണ്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ ഉപദ്രവമായി വരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മൈത്രയൻ എന്ന് പറയുന്ന പുരോഗമനവാദിയാണ്, ഏറ്റവും ആധുനിക മനുഷ്യനാണ് എന്നൊക്കെ പറയുന്ന ആ മനുഷ്യൻ, ഇവിടെ സിസ്റ്റങ്ങൾ മതി, ഇവിടെ എന്ത് ചെയ്യണ്ട, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കൊന്നും വേണ്ട, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൊന്നും വേണ്ട, അയൽവാസിക്ക് തിന്നാൻ കൊടുക്കലൊന്നും നമ്മളെ കടമയല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സിസ്റ്റങ്ങളുണ്ടല്ലോ, സിസ്റ്റങ്ങൾ ശരിയാക്കിയാൽ മതി, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായത്തിൻ്റെ ആവശ്യമില്ല.
11: ആധുനിക ലോകത്തിന് ഒരിക്കലും തന്നെ യോജിച്ചു പോകാൻ കഴിയാത്തൊരു ചിന്തയാണ് ഈ ആധുനിക മനുഷ്യർ എന്നുള്ള ആളുകൾ വെച്ച്.
12: അവർ ഇയാൾ അമേരിക്കയിലേക്ക് പോയി, അവിടെ ഒരു 6 മാസത്തോളം അവിടെ താമസിച്ചു. ആ താമസിച്ചു വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ ഈ അദ്ദേഹത്തെ അദ്ദേഹം എന്ന് പറയണമെന്ന് പിന്നെ മൂപ്പർക്കില്ല കേട്ടോ ആഗ്രഹമില്ല, കാരണം അങ്ങനെ ബഹുമാനമൊന്നും ആവശ്യമില്ല എന്നാണ്. അവൻ എന്ന് പറഞ്ഞാൽ മതി, വയസ്സും പ്രായമൊക്കെ കൂടുതലുണ്ടാവും.
11: നമ്മളൊരു സംസ്കാരത്തിനനുസരിച്ചുള്ള നമുക്ക് സംസാരിക്കാൻ പറ്റും.
12: അപ്പം മൂപ്പർ പറയണത് എന്താന്ന് ചോദിച്ചാൽ, ഈ പിന്നെ അവിടെ എന്ത് നാടാണിത്, ഭയങ്കര കഷ്ടമാണ്, നമുക്കൊരു വെള്ളം ചോദിച്ചൊരു വീട്ടിലേക്ക് കയറാൻ പറ്റൂല, നമ്മൾ വണ്ടി കിടന്നാൽ
11: നമ്മൾ അവിടെ സഹായിക്കൂല,
12: ഇല്ല അവിടെ കാത്തു നിൽക്കണം, സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ അയാൾ പറയാ, ഇനിയൊരു വീട്ടിലേക്ക് നമ്മൾ വെള്ളം ചോദിച്ച് ചെന്നാൽ അവിടെ വേണമെങ്കിൽ വിളിക്ക് നമ്മളെ വെടിവെച്ചിടാൻ പറ്റും. അപ്പോൾ സ്വതന്ത്ര ചിന്തയും പിന്നെ എന്താ പറയുക ഇൻഡിവിജ്വലിസവും ഒക്കെ പ്രസംഗിക്കാനേ പറ്റുള്ളൂ ജീവിതത്തിൽ അനുഭവിക്കും.
11: അയാൾ മനസ്സിൽ വിഭാവനം ചെയ്യുന്ന ഒരു ആശയം പ്രാവർത്തികമായൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ അദ്ദേഹം തന്നെ അനുഭവിച്ചു എന്നാണ് ആ ഇൻ്റർവ്യൂ നമുക്ക് മനസ്സിലാവുക.
12: എന്താ സംശയം, അത് ഇതൊക്കെ അനുഭവിച്ചിട്ടും കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയിട്ടും എന്ത് ചെയ്യുക, അതിനുശേഷം നമ്മൾ ചിന്ത മാറ്റുക എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് നേരത്തെ തന്നെ ഇതൊക്കെ അറിയാം, എങ്ങനെയൊക്കെയാണിത് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കുറച്ചും കൂടിയും പ്രായോഗികമായി നമ്മൾ തീരുമാനമെടുക്കുക. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിച്ച് നമ്മളായിട്ട് ഒരു ജീവിത രീതിയും ശൈലിയൊന്നും നമ്മൾ സ്വീകരിക്കേണ്ട, പിന്നെ അതൊക്കെ പടച്ചോൻ നമുക്ക് പറഞ്ഞെന്ന് സ്വീകരിച്ചാൽ തന്നെ ധാരാളം അത് മതിയാവുന്നതാണ് ഇൻഷാ അള്ളാ.

0: شاحي قبل منامي مر ببالي وحي سؤال.
1: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
2: Peace Radio. Peace.

0: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം, ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ. നരകം അതിഭയാനകരം. അവതരണം അബ്ദുള്ള സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്തർ വഅലാ ആലിഹി വസഹ്ബിഹി അത്തഹാർ. അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖലീഫയായിരിക്കെ കഅബ് ബിൻ അൽഅഹ്ബാർ റളിയല്ലാഹു അൻഹുവിനെ അടുത്തു വിളിച്ചു. സഹാബികളുടെ കൂട്ടത്തിൽ പ്രായം ഏറെ ചെന്ന ഒരു വ്യക്തിയായിരുന്നു കഅബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ കഅബ് ഖുവിഫ്ന, കഅബ് ഞങ്ങളെ ഒന്ന് ഭയപ്പെടുത്തിയാലും. ഞങ്ങളുടെ ഈമാൻ പുതുക്കാൻ വേണ്ടി നരകത്തെപ്പറ്റി പറഞ്ഞ്, അല്ലെങ്കിൽ മരണത്തെപ്പറ്റി പറഞ്ഞ് ഞങ്ങളെ ഒന്ന് ഭയപ്പെടുത്തിയാലും. ആ സമയത്ത് കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ഇന്നന്നാറ, നിശ്ചയമായും നരകം, ലതുഖറബു യൗമൽ ഖിയാമതി, പരലോകത്ത് മനുഷ്യന്റെ അരികിൽ കൊണ്ടുവരപ്പെടും. ലഹാ സഫീറും വശഹീഖും, അതിന് ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാകും, ഒരു ഇരമ്പലുണ്ടാകും, ഒരു അട്ടഹാസവും ഗർജനവും ആ നരകത്തിൽ നിന്ന് കേൾക്കാം. ഹത്താ ഇദാ ഉദ്നിയത് വഖുർബത്, അങ്ങനെ ദൂരേ നിന്ന് ആ നരകത്തെ കൊണ്ടുവരുമ്പോൾ ആ നരകത്തിന്റെ ഇരമ്പൽ ശബ്ദം തന്റെ ചെവിയിൽ അടുത്തടുത്തടുത്തായി കേട്ടുവരും. ഹത്താ ഇദാ ഉദ്നിയത്, അങ്ങനെ ആ നരകം ഏറെ അടുത്ത് കൊണ്ടുവരപ്പെടുമ്പോൾ, സഫറത്ത് സഫ്രതൻ, അവസാനമായി ആ നരകം ഒരു ശക്തമായ ഇരമ്പൽ ഇരമ്പുകയാണ്, ഒരു അട്ടഹാസം, ഒരു ഗർജനം. മാ ഖലഖല്ലാഹു മിൻ നബിയ്യൻ വലാ സിദ്ദീഖിൻ വലാ ശഹീദിൻ ഇല്ലാ വജസാലി റുകുബതൈഹി സാജിദൻ അല്ലാഹുമ്മ നഫ്സി. ആ നരകത്തിന്റെ ആ ശബ്ദം പരലോകത്ത് കേൾക്കുമ്പോ, അത് കേൾക്കുന്ന ഒരു നബിയാകട്ടെ, സുദ്ദീഖാകട്ടെ, ഷഹീദാകട്ടെ, സ്വാലിഹാകട്ടെ, ആരാണെങ്കിലും ഇല്ലാ വജസാലി റുകുബതൈഹി സാജിദൻ, തന്റെ കാൽമുട്ടിലിരുന്ന് സുജൂദിലായി കിടന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ നഫ്സീം, അല്ലാഹുമ്മ നഫ്സീം, അള്ളാഹുവേ എന്റെ ശരീരത്തെ കാത്തുകൊള്ളണമേ, ഈ നരകത്തിന്റെ അഗ്നിയിൽ വെന്തിരിയാതെ എന്റെ ശരീരത്തെ കാക്കണി റബ്ബേ. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ തലകുനിച്ചു. അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിലൂടെയും അശ്രുക്കണങ്ങൾ ധാരധാരയായി ഒഴുകി. ഫഖാല, അദ്ദേഹം വീണ്ടും പറഞ്ഞു, സീദിനായ കഅബ്, കഅബ്, ഒന്നുകൂടി കൂടുതലായി ഞങ്ങളെ പേടിപ്പിക്കൂ, ഇനിയും പറയുന്നത് അധികമാക്കൂ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, വലൗ കാന ലക ഇബ്നുൽ ഖത്താബ് അമലു സബഈന നബിയ്യ. ആ ശബ്ദം കേൾക്കുമ്പോ, നരകത്തിന്റെ ഇരമ്പൽ കേൾക്കുമ്പോ, അമീർ അൽ മുഅ്മിനീൻ, നിങ്ങൾക്കെങ്ങാനും 70 നബിമാരുടെ അമലുണ്ടായിരുന്നെങ്കിലും. ഉമർ റളിയല്ലാഹുവിനോട് പറയാണ്, അമീർ അൽ മുഅ്മിനീൻ, നിങ്ങൾക്കൊന്നും രണ്ടും സാധാരണ മനുഷ്യരുടെയല്ല, നേരെ മറിച്ച് 70 നബിമാരുടെ അമലുകൾ നിങ്ങൾക്കുണ്ടായിരുന്നാലും ലലനൻറ്റ, താങ്കൾ വിചാരിക്കും അല്ലാ തൻജുവ, ഞാൻ രക്ഷപ്പെടുകയില്ല എന്ന്. അത്രയേറെ പ്രയാസകരവും ഭീതിജനകമായിരിക്കും അന്ന് ആ നരകത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മനുഷ്യനുണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേൾക്കുമ്പോഴൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകുകയാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹ് ഇന്നൽ അംറ ലശദീദ്, നിശ്ചയമായും കാര്യം അതികഠിനം തന്നെയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇടപെടുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ കാര്യവും ആഹാരത്തിന് ഓർക്കാൻ നമ്മെ സഹായിക്കണം. നമ്മുടെ മക്കൾ ആഹാരത്തിന് ഓർക്കാൻ നമുക്ക് സഹായകമാകണം. നമ്മുടെ സമ്പത്ത് ആഹാരത്തിന് ഓർക്കാൻ നമുക്ക് സഹായകമാകണം. നമ്മുടെ വീട് ആഹാരത്തിന് ഓർക്കാൻ, സ്വർഗത്തിലെ ഭവനത്തെ ഓർക്കാൻ നമുക്ക് സഹായകമാകണം. അതേപോലെ തന്നെ കാലങ്ങൾ, നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറി മാറി വരുന്ന കാലങ്ങൾ, ഉഷ്ണകാലം, ഹേമന്തകാലം, വസന്തകാലം, അതേപോലെ തന്നെ മഴക്കാലം, ഇങ്ങനെ ഓരോ കാലങ്ങൾ മാറി വരുമ്പോഴും അതിലൂടെ വിശ്വാസികൾക്ക് ആഹ്റത്തിന് ഓർക്കാനുള്ള ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരിടത്തിരിക്കുമ്പോൾ ഒരൽപ്പം തീ കത്തിക്കുകയാണ്. ആ തീയിന്റെ ചുറ്റും അവരിരിക്കുകയാണ്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുകും ഹാദിഹി, ഈ തീയുണ്ടല്ലോ, ജുസ്അൻ വാഹിദൻ മിൻ സബഈന ജുസ്അൻ മിൻ നാരി ജഹന്നം, നരകത്തിലെ തീയിലെ 70 ഇരട്ടിയിൽ ഒരു അംശം മാത്രമേ ഈ ചൂടിനുള്ളൂ, നമ്മുടെ ഈ ഭൂമിയിലുള്ള തീയിന്റെ ചൂടിനുള്ളൂ. ആ സമയത്ത് സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ശബ്ദം കേൾക്കുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്റൂന മാ ഹാദിഹി, ഖാലു, അവർ പറഞ്ഞു, അല്ലാഹ് വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലും അറിയാം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജർ അർസലഹു അല്ലാഹു ഫീ ജഹന്നം, അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിലേക്ക് ഇട്ട അല്ലെങ്കിൽ നരകത്തിലേക്ക് അയച്ച എറിഞ്ഞ ഒരു കല്ലാണത്. എഴുപത് കൊല്ലം മുമ്പ് എറിഞ്ഞതാണത്, 70 കൊല്ലം മുമ്പ് നരകത്തിലേക്ക് അയച്ച ഒരു കല്ലാണ്, എറിഞ്ഞ ഒരു കല്ലാണ്. അതിപ്പോഴാണ് അതിന്റെ അടിത്തട്ടിലെത്തിയത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ദുനിയാവിലെ ഒരു തീയിനെ കണ്ടപ്പോ, ഒരു അല്പം തീ കത്തിച്ചു കൂട്ടിയത് കണ്ടപ്പോ, ആഹ്റത്തിന് തീ ഓർക്കാനും ആ തീയിന്റെ, ആ തീ ഉൾക്കൊള്ളുന്ന നരകത്തിന്റെ ഗർത്തത്തെ സംബന്ധിച്ച്, ആഴത്തെ സംബന്ധിച്ച് പരസ്പരം ബോധവൽക്കരിക്കാനും അവർ ശ്രമിക്കുകയാണ്. സഹോദരങ്ങളെ, പകൽ സമയത്ത് ഒരൽപ്പം തണുപ്പുണ്ടെങ്കിലും ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും ശക്തമായ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ തന്നെ. ചൂട് മാസങ്ങൾ, ഉഷ്ണ കാലഘട്ടങ്ങൾ അത് തുടങ്ങുന്നേയുള്ളൂ, ഇനിയും ശക്തമായ ചൂട് വരാനുണ്ട്. സാധാരണ വരുന്നത് പോലെ. പക്ഷേ ഇപ്പൊ തന്നെ നമുക്ക് അസഹനീയമായ ശക്തമായ ചൂടാണ് നട്ടുച്ച നേരത്തൊക്കെ അനുഭവപ്പെടുന്നത്. നമ്മുടെ വാഹനത്തിൽ നിന്ന് ശീതീകരിച്ച വാഹനത്തിൽ നിന്ന് ഒരുപക്ഷെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അത്രയധികം ശക്തമായ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചൂട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന മാസങ്ങളിലാണ് നാം ഉള്ളത്. ഈ ചൂടിന്റെ കാരണം നമ്മുടെ ഒരു ഇബാദത്തും നഷ്ടപ്പെടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുനാഫിഖുകൾ, കപടവിശ്വാസികൾ, അവർ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തു നിൽക്കുകയായിരുന്നു ദീനീപരമായ കാര്യങ്ങളിൽ നിന്ന് പുറകോട്ടു മാറാൻ. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 81-ാമത്തെ വചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം: ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുകയും ധിക്കരിക്കുകയും ചെയ്ത് മാറിക്കളഞ്ഞ, പിന്മാറിക്കളഞ്ഞ ഒരു കൂട്ടം ആളുകൾ. അവർ പറഞ്ഞു, ലാ തംഫിറു ഫിൽ ഹർ, യുദ്ധത്തിന് പോകാൻ പറ്റിയ സമയമല്ല ഇത്, ശക്തമായ ചൂടാണ്, ചൂടൊക്കൊന്ന് മാറട്ടെ, ഒന്ന് തണുപ്പ് കിട്ടിത്തുടങ്ങട്ടെ, അല്ലെങ്കിൽ ചൂടൊന്ന് അവസാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് ന്യായം പറഞ്ഞവർ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഖുൽ, നബിയെ പറഞ്ഞേക്കുക, നാറു ജഹന്നമ, നരകത്തിന്റെ തീ, അശദ്ദു ഹറ, ഈ ചൂടിനേക്കാൾ, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ചൂടിനേക്കാൾ, സൂര്യന്റെ ചൂടിനേക്കാൾ എത്രയോ കഠിനമാണ് നരകത്തിന്റെ ചൂട്. ലൗകാനു യഫ്ഖഹൂൻ, അവരത് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന ആയത്ത് അവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ചൂടും ഉഷ്ണവും സഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ഷഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ അദ്ദേഹവും അദ്ദേഹത്തിൽ വിശ്വസിച്ച സ്വഹാബികളും ഉപരോധത്തിലകപ്പെട്ട് കഴിഞ്ഞുകൂടിയ ദിനരാത്രങ്ങൾ, അതുപോലെ തന്നെ മക്കയിൽ നിന്ന് മരുഭൂമിയിലേക്ക് ആ നടത്തിയ പലായനം, നഗ്നപാദരായി ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ, ദാഹജലമില്ലാതെ, മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളില്ലാതെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത ആ ഹിജറ പലായനം, ഇത്രയേറെ ചൂടും മറ്റുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച ആളാണ്. എന്നിട്ടും അവിടുന്ന് പറയുകയാണ്, റഅയ്തുന്നാർ, റഅയ്തുന്നാർ, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. ഫലം അറാക്കൽ യൗം മൻദറൻ ഖത്തു അഫ്ദഅ, ഇതിനേക്കാൾ ഏറെ പ്രയാസകരമായ മറ്റൊരു കാഴ്ചയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ, അവിടുന്ന് ജീവിതത്തിൽ അത്യുഷ്ണം, മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന ആ ഒരു ചൂട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടും അവിടുന്ന് പറയാണ്, നരകം എനിക്ക് കാണിക്കപ്പെട്ടു. ആ നരകത്തിന്റെ ചൂടിനോളം, അല്ലെങ്കിൽ ആ നരകത്തിന്റെ പ്രയാസത്തിനോളം മറ്റൊരു കാഴ്ചയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ നരകത്തെ ഓർക്കാൻ, അല്ലെങ്കിൽ ആഖിറത്തിന് ഓർക്കാനുള്ള കാരണമാക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കുറച്ച് കൊല്ലന്മാരുടെ അഥവാ ഇരുമ്പ് പണിക്കാരുടെ അരികിലൂടെ അദ്ദേഹം നടന്നു പോവുകയാണ്. ആ സമയത്ത് വഖദ് ഖർജു ഹദീദം മിനന്നാർ, തീയിൽ നിന്ന് ഇരുമ്പിങ്ങനെ, ആ ഇരുമ്പ് തീയിലിട്ട് ചൂടാക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഫവഖഫ യൻദുർ ഇലൈഹി, അവിടേക്ക് നോക്കി നിന്ന് വയബുക്കി, അദ്ദേഹം കരയുകയാണ്. ദുനിയാവിലെ ഈ ഒരു ചെറിയ ചൂടുള്ള ഈ തീ ആഖിറത്തിലെ 70 ഇരട്ടി ചൂടിൽ, ഒരംശം മാത്രം ചൂടുള്ള ദുനിയാവിലെ തീയിൽ ഈ ഇരുമ്പ് വരെ ഇത്രയേറെ ചുട്ടുപൊള്ളുന്ന നിലയിൽ അവസ്ഥാന്തരം വന്ന് പോകുന്നുണ്ട് എങ്കിൽ പരലോകത്ത് നമ്മുടെയൊക്കെ ശരീരം, നമ്മുടെയൊക്കെ തൊലികൾ എന്തായിരിക്കും നരകത്തിലിട്ടാൽ എന്നാലോചിച്ച് കരയുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞത്, അക്സിറു ദിക്റന്നാർ, നിങ്ങൾ നരകത്തെ ധാരാളമായി ഓർക്കണേ, നരകത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ. ഫഇന്ന ഹർറഹ ശദീദ്, അതിന്റെ ചൂട് അതികഠിനമാണ്. വഇന്ന ഖഅറഹ ബഈദ്, അതിന്റെ ആഴം വിദൂരമാണ്. അതുകൊണ്ട് ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം എപ്പോഴും എന്ന് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് തന്നെയാണ് പറഞ്ഞത്, ഇത്തഖുന്നാർ വലൌ ബിശഖി തംറ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, നരകത്തിൽ എത്തിപ്പെടാതിരിക്കാൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണേ. വലൌ ബിശഖി തംറ, അതൊരു കാരക്ക ചീള് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തിട്ടാണോ, അത്രയും നിസാരമെന്ന് നിങ്ങൾ കരുതുന്നതായിരിക്കാം ഒരു പക്ഷേ. പക്ഷെ അതുപോലും ചെയ്യാൻ, അത്രയും നിസാരമെന്ന് നിങ്ങൾ കരുതുന്ന നന്മകൾ പോലും മുടങ്ങാതെ ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കണേ, ആ നരകത്തിൽ പതിച്ചാലുള്ള നിങ്ങളുടെ അവസ്ഥ എന്തുമാത്രം പ്രയാസകരമായിരിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയസൂഖുൽ അദാബ്. കുല്ലമാ നദിജത് ജുലൂദുഹും, ആ നരകത്തിൽ വെന്തിരിയുന്ന മനുഷ്യന്റെ തൊലികൾ, അത് നരകത്തിൽ വെന്തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം, ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, അവർക്ക് പുതിയ തൊലികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. എന്തിനാണത്? ലിയസൂഖുൽ അദാബ്, ശിക്ഷ അവർ വീണ്ടും വീണ്ടും ആസ്വദിക്കാനാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നരകത്തിന്റെ തീയിന്റെ ചൂട് സഹിക്കാൻ നമുക്ക് കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. കല്ലുകൾ വരെ ഇന്ധനമാകുന്ന നരകമാണ്. ആ നരകത്തിൽ പതിക്കാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ദുനിയാവിൽ ചെയ്യാൻ, അത് എത്ര നിസാരമാണെന്ന് ആരൊക്കെ പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പഠിപ്പിച്ച ഒരു നന്മ നിസാരമായി കാണാതെ, അതിന്റെ നരകമോചനത്തിനുള്ള കാരണമാക്കാൻ, ഉപാധിയാക്കാൻ എനിക്ക് കഴിയണം എന്ന ഗൗരവകരമായ ചിന്തയായിരിക്കണം ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടത്. എങ്കിൽ ആ നരകത്തിലെ ചുട്ടുപൊള്ളുന്ന മനുഷ്യന്റെ കുടല് വരെ കരിഞ്ഞു പോകുന്ന, മനുഷ്യന്റെ മുഖം കരിച്ചു കളയുന്ന നരകത്തിന്റെ വെള്ളം കുടിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ കുടിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ കഴിവിന്റെ പരമാവധി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. വിശിഷ്യ ജീവിതത്തിലെ ഏതെങ്കിലും ചില കാര്യങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ആഖിറത്തിന് ഓർക്കാനും സ്വർഗനരകങ്ങളെ ഓർമ്മ വരാനും നമുക്ക് കാരണമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും നരകത്തിൽ നിന്ന്, നരകത്തിന്റെ ഭയാനകതകളിൽ നിന്ന്, അതിന്റെ ശിക്ഷയിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നരകം അതിഭയാനകരം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം അബ്ദുള്ള സലഫി.
0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ
4: രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും

0: നമ്മുടെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി കേൾക്കുന്നത് ഡയലോഗ്. സുംബ വിവാദവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വെച്ച് നടന്ന ദൈക്ഷണിക സമ്മേളനത്തിന്റെ വിഷയാവതരണമാണ് ഇന്നത്തെ ഡയലോഗിൽ നാം കേൾക്കുന്നത്. ചാനൽ മുറികളിൽ സംഭവിച്ചത് ഇതാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി നടത്തിയ വിഷയാവതരണമാണ് ഇന്നത്തെ ഡയലോഗിൽ നാം കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇവിടെ സൂചിപ്പിച്ചു വന്ന വിഷയങ്ങളുടെ തുടർച്ചയായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ചാനലുകളിൽ അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ആ ചർച്ചകളുടെ രൂപവും ഭാവവും നമ്മൾ കൃത്യമായി ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു പൊതുവിദ്യാലയത്തിൽ യാതൊരു ചർച്ചയുമില്ലാതെ, യാതൊരു പഠനവുമില്ലാതെ ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നു. ആ പരിഷ്കാരം എന്ന് പറയുന്നത് ഒന്നാമത് അത് ജനാധിപത്യ മര്യാദകൾ പാലിക്കാതെ, ജനകീയ ചർച്ചകളില്ലാതെയാണ് കൊണ്ടുവന്നത് ആ വിയോജിപ്പ് ഒരു ഭാഗത്ത്. രണ്ടാമത്തത് അതിനോടുള്ള കൾച്ചറലായ, മതപരമായ, സാംസ്കാരികമായിട്ടുള്ള വിയോജിപ്പുകൾ മറുഭാഗത്ത്. ഇങ്ങനെയുള്ള ഒരുപാട് വിയോജിപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ബോധവൽക്കരണം ചെയ്യുകയും ചെയ്തിട്ടും അത്തരത്തിലുള്ള എതിർസ്വരങ്ങളെയൊന്നും പരിഗണിക്കാതെ, യാതൊരു നിലക്കും അത്തരത്തിലുള്ള വിയോജിപ്പുകളെ പരിഗണിക്കാതെ ഒരു ദിവസം പെട്ടെന്നൊരു സർക്കുലർ വഴി അത് നടപ്പിലാക്കുമ്പോൾ ഞാനതിൽ നിന്നും വിട്ടുനിൽക്കുന്നു, എൻ്റെ മകൻ അതിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന ഒരു വിയോജിപ്പാണ് ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പൊതു ഇടങ്ങളും ആ ഒരു വിയോജിപ്പിനെ ചർച്ച ചെയ്തത്? ഒരു വിയോജിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ചർച്ച വരും, മാധ്യമങ്ങൾ അത് ചർച്ചക്കെടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കാം, മാധ്യമങ്ങൾ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടത് ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് എന്തിനെങ്കിലും എതിരായി ഒരു വിയോജിപ്പ് വന്നാൽ അതിനെ കൂടി ചോദ്യം ചെയ്യുക എന്നുള്ളത്. തീർച്ചയായും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളുകളെ ചോദ്യം ചെയ്യുക എന്നുള്ളതും അവരെ വിചാരണ ചെയ്യുക എന്നുള്ളതൊക്കെ സംഭവിച്ചോട്ടെ, പക്ഷേ ഇത് കൊണ്ടുവന്ന ഗവൺമെന്റിനോട് എന്തിനാ നിങ്ങളത് കൊണ്ടുവന്നത്, എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യം നിറവേറുമോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ടോ, ജനകീയ ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും നടന്നിരുന്നോ? അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള അധ്യാപക സംഘടനകളോട്, വിദ്യാർത്ഥി സംഘടനകളോട്, അതുപോലെ തന്നെ PTA മീറ്റിങ്ങുകളിൽ ഇത് നടപ്പിലാക്കി, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്തിരുന്നോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഒരു വിഷയം വരുമ്പോൾ ചോദിക്കേണ്ടതല്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ എവിടെയെങ്കിലും ഇത്തരമൊരു ചോദ്യം ഗവൺമെന്റിനോട്, അല്ലെങ്കിൽ അത്ര അതിൻ്റെ പ്രതിനിധികളോട് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ചോദ്യം നമ്മൾ കണ്ടോ? ഇല്ല, ഒരു നിലക്കും അത്തരത്തിലൊരു ചോദ്യമേ ഇല്ല. മറിച്ച് ആരാണോ ഈ വിഷയത്തെ വിമർശിച്ചു വന്നത്, ആ വിമർശിച്ചവരെ ഒരു വിചാരണ കൂട്ടിൽ ഇങ്ങനെ കയറ്റി നിർത്തുക, എന്നിട്ട് അവരോട് ചോദിക്കുക. ചോദിച്ചോളൂ, കുഴപ്പമില്ല, വിമർശിച്ചവരോടും ചോദ്യങ്ങൾ ചോദിക്കാം, അവർ മറുപടി പറയട്ടെ. പക്ഷേ ഈ വിമർശിക്കപ്പെട്ട കാര്യത്തിന് അതിനെക്കുറിച്ചൊരു ക്രിറ്റിക്കലായി ഒരു അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ പറയുന്നതിന്, അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഗവൺമെന്റിനെ, അല്ലെങ്കിൽ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചു വരുന്ന സംഘടനകൾക്ക്, അല്ലെങ്കിൽ അത്തരക്കാരായ ആളുകൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് നോക്കുക, ഇതൊന്നുമില്ല. ഇവിടെയാണ് എത്രത്തോളം ബയാസ്ഡ് ആയിട്ടാണ് പലപ്പോഴും ഇത്തരം ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തെ പല ആംഗിളുകളിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒന്നാമതായി, ഇപ്പോൾ ഇന്ന് പിന്നെ ഇത് പറഞ്ഞ ബഹുമാന്യനായ TK അഷ്റഫിനെതിരെ ഒരു നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വിഷയം ഉണ്ടായി. അങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ, അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ എങ്ങനെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഇന്നത്തെ വാർത്തയുടെ ഒരു ചെറിയൊരു ഉദാഹരണം നിങ്ങൾ കണ്ടോളൂ.
4: അദ്ദേഹം അവിടെ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് ഒരുപക്ഷെ ഒരു സർക്കാർ അധ്യാപകൻ തന്നെ സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു തീരുമാനത്തിനെതിരെ ഇത്തരത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു പ്രചാരണം നടത്തി എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
3: സ്പർദ്ധയുണ്ടാക്കുന്ന പോസ്റ്റ്, മതസ്പർദ്ധയുണ്ടാക്കുന്ന പോസ്റ്റ്, ഈ ചർച്ചകളൊക്കെ ആവർത്തിച്ച് കേട്ടൊരു കാര്യം, മതസ്പർദ്ധ. ഞാൻ ചോദിക്കുകയാണ്, ഒരു പരിഷ്കാരം വന്നു, ഒരു ഡാൻസ് വന്നു, ആ ഡാൻസിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു, ഇതിലെവിടെയാ സ്പർദ്ധ? ഈ ഒരു വിഷയം, ഇത് ഇന്നത്തെ ന്യൂസാണ്. ഈ വിഷയം ഉണ്ടായ ദിവസം, അതായത് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ട് ന്യൂസായ ദിവസം,
5: ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ

0: ഒരു പ്രതികരണം വരിക. ഏയ്, ആ വിഷയം ഒന്ന് അറ്റ്ലീസ്റ്റ് ആ പോസ്റ്റ് മുഴുവൻ വായിച്ചു തീർക്കാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും. അത് അതിനുപോലുള്ള സമയമില്ലാതെ പെട്ടെന്നൊരു പ്രതികരണം വരികയാണ്, ആ പ്രതികരണം കേട്ടോളൂ.
1: ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം എന്നല്ല ഇതിനെ പറയേണ്ടത്, തീർത്തും അരോചകമായ, തീർത്തും നമ്മളൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ കൊണ്ട് ഈ പൊതുവിദ്യാലയങ്ങളുടെ അന്തസ്സിനെ യശസ്സിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലാണ് ഇവരൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ പ്രതികരണം നടത്തുന്ന തീവ്ര ചിന്താഗതിക്കാരെയെല്ലാം അകറ്റി നിർത്തുകയും അവരെയെല്ലാം ഈ പൊതുസമൂഹം തിരിച്ചറിയുകയും.
0: അപ്പോ തീവ്ര ചിന്താഗതിക്കാർ കണ്ടില്ലേ, അപ്പൊ ഇന്നത്തെ ന്യൂസും കണ്ടു, തുടങ്ങിയ ദിവസത്തെ ന്യൂസും കണ്ടു. ഇന്ന് പറഞ്ഞ എന്താ, സ്പർദ്ധ ഉണ്ടാക്കുന്ന പോസ്റ്റ് തുടങ്ങിയ ആ ഒരു വിഷയം എന്താണ്, എന്തിനാ ഇവരെ എതിർത്തത്, എന്തിനായിരിക്കും എതിർത്തത്, ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ട ഒരു മണിക്കൂറെങ്കിലും. അതുപോലും ഇല്ലാതെ ഇത് തീവ്ര ചിന്താഗതിക്കാരുണ്ടാക്കുന്നതാണ്. ഇങ്ങനെ അത് ഉയർത്തിയത് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ്, ആ നിലക്കുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഘടനയിൽ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരിയാണ് ഇതിനോട് വിയോജിപ്പ് പറഞ്ഞത്. അപ്പോഴേക്ക് തീവ്ര ചിന്താഗതിക്കാർ, അതുപോലെ തന്നെ പിന്നെ താലിബാനിസ്റ്റുകൾ, അഫ്ഗാനിസ്ഥാനിലേക്ക് പോകേണ്ടവർ എവിടൊക്കെ എത്തിയത്? ഏയ്, ഇവിടെ ഉള്ളൊരു പൊതുവിദ്യാലയത്തിലുള്ള സൂമ്പനെ എതിർത്തത് അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും പിന്നെ പാകിസ്ഥാനിലും എവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടാണ് വന്നത് എന്നറിയില്ല. എന്തേ ഉണ്ടായിട്ടുള്ളൂ, ഒരു സൂമ്പയെ എതിർത്തു, ഒരു പരിഷ്കാര, ആ പരിഷ്കാരത്തെ എതിർക്കുന്നതിനെ നിങ്ങൾ റിഗ്രസീവ് എന്നോ അങ്ങേയറ്റം പിന്നെ പിന്തിരിപ്പെന്നോ ഒക്കെ പറഞ്ഞോളൂ. പക്ഷേ ഈ സാധനം എങ്ങനെയാണ് മതതീവ്രവാദവും വർഗീയതയുമാകുന്നത്? മാത്രമല്ല, ഇത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരു പ്രക്രിയയാണ്, തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. ആദ്യം വന്ന ഈ ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറഞ്ഞ ആൺ പെൺ വേർതിരിവുകളെ അപ്രസക്തമാക്കുന്ന രൂപത്തിലുള്ള ഒരു സാമൂഹിക ക്രമമുണ്ടാക്കുക, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്വവർഗരതിയും അതുപോലെ തന്നെ ഫ്രീ സെക്സും അത്തരത്തിലുള്ള കാര്യങ്ങളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരിക. നമ്മുടെ കരിക്കുലത്തിൽ ഓൾറെഡി അത്തരം കാര്യങ്ങൾ വന്നു. സമദർശൻ എന്ന പേരിൽ സ്വവർഗരതി തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്ന, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. നമ്മുടെ കുട്ടികളുടെ 9-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ആണ് പെണ്ണ് എന്നുള്ളത് ഒരു ആർജിത പദവിയാണ് എന്ന് പഠിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇങ്ങനെയുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ് LGBTQ എന്നൊക്കെ പറയുന്ന ഒരു വിഷയമാണിത്. ആ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ചർച്ചയെ ഒന്നും മാനിക്കാതെ, ജനകീയ ചർച്ചകളൊന്നും മാനിക്കാതെ നേരെ കരിക്കുലത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനോടുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചപ്പോൾ, നിങ്ങൾ നേരത്തെ കേട്ടത് തന്നെയാണ്, ഒന്നുകൂടി ഇതിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി കേൾക്കുക. അങ്ങനെ ജെൻഡർ ന്യൂട്രാലിറ്റിനെ എതിർത്തപ്പോൾ എന്തായത്, എന്താ സംഭവിച്ചെന്ന് കേട്ടോളൂ.
2: ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഈക്വാലിറ്റി എന്നൊന്നും പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും താലിബാനിസ്റ്റുകളെ സംബന്ധിച്ചും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു
0: കണ്ടോ. ജെൻഡർ ന്യൂട്രാലിറ്റിനെ എതിർത്താൽ എന്തായി, താലിബാനിസ്റ്റായി. ISM പ്രതിനിധി ഒരു ചാനൽ ചർച്ചയിൽ പോയതാണ് മുസ്തഫ തൻവീർ, അദ്ദേഹം എന്തായി, താലിബാനിസ്റ്റായി. എന്തേ സംഭവിച്ചിട്ടുള്ളൂ, ജെൻഡർ ന്യൂട്രാലിറ്റി എതിർത്തു. ആൺ പെൺ വേർതിരിവുകളെ അപ്രസക്തമാക്കുന്ന രൂപത്തിലുള്ള ഒരു സാമൂഹിക ക്രമം അത് നല്ലതല്ല, അത് സമൂഹത്തിന് ദോഷകരമാണ് എന്ന ഒരു ബൗദ്ധികമായ ഒരു പൊസിഷൻ, ഇന്റലക്ച്വൽ പൊസിഷൻ എടുത്തതിന്റെ പേരിൽ, അത് ചാനലിൽ പോയി റെപ്രസെന്റ് ചെയ്തതിന്റെ പേരിൽ താലിബാനിസ്റ്റായി. ഇപ്പൊ എന്താ സംഭവിച്ചത്, അതേ കാര്യം തന്നെ. സൂംബ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ എതിർത്തപ്പോ അത് താലിബാനിസമായി, അതുപോലെ തന്നെ എക്സ്ട്രീമിസമായി, ഭീകരവാദമായി, മതസ്പർദ്ധയായി. ഇവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒന്നാമതായി എല്ലാ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്ന എല്ലാവരോടുമായി ഞങ്ങൾ ചോദിക്കണം, എല്ലാ മാധ്യമങ്ങളെയും ഞങ്ങൾ അടച്ചാക്ഷേപിക്കുന്നില്ല, വളരെ മാന്യമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്തവരുണ്ട്. പക്ഷേ ചില ആളുകളെങ്കിലും മതസ്പർദ്ധ വളർത്തുന്നു, മതസ്പർദ്ധയുണ്ടാക്കുന്നു, അതിനുവേണ്ടി പറയുന്നു എന്നൊക്കെ പറയുന്ന ആളുകളോട് ബഹുമാന്യനായ കോൺഗ്രസിന്റെ ഒരു നേതാവ് അനൂപ് VR, അഡ്വക്കേറ്റ് അനൂപ് VR പറഞ്ഞ ഫേസ്ബുക്കിൽ എഴുതിയ ആ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞ വെല്ലുവിളി തന്നെയാണ് ഞങ്ങൾക്ക് ആവർത്തിക്കാനുള്ളത്. ഇതാ ഈ വിഷയം ഒരാഴ്ചയായി കേരളീയ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ചാനലുകളിൽ പോയി ചർച്ച ചെയ്തവരുണ്ട്, പൊതുമധ്യത്തിൽ ചർച്ച ചെയ്തവരുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തിയവരുണ്ട്. അവരിൽ ആരിലെങ്കിലും ഒരാളെങ്കിലും ഏതെങ്കിലും ഒരാൾ ഒരു വ്യക്തിയെങ്കിലും ഒരു വരി എന്ന പറഞ്ഞത് ഞങ്ങൾ ഒന്നുകൂടി കടത്തി പറയുന്നു, അരവരിയെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ഒരു മതസ്പർദ്ധ ഇവിടെ വളർത്തിയതായി തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ എടുക്കും, പറയുന്ന പണിയെടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക, ഒരു പരിഷ്കാരം വരുന്നു, സ്വാഭാവികമല്ലേ അതിനോടുള്ള വിയോജിപ്പുകൾ? ആ വിയോജിപ്പിനെ നിങ്ങൾ റിഗ്രസീവ് എന്ന് വിളിച്ചോളൂ, അപരിഷ്കൃതം എന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ എന്തിനാ, എവിടെയാണ് അതിൽ മതസ്പർദ്ധയുടെ എലമെന്റ്? ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ, ഹിന്ദുവാകട്ടെ ക്രൈസ്തവനാകട്ടെ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒരു വരി ഒരു വാക്ക് കൊണ്ടെങ്കിലും മുറിവേൽപ്പിച്ചതായി തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും, ഞാൻ പറയുന്നത് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ട, ഏതെങ്കിലും ഒരു പ്രവർത്തകനെങ്കിലും ഈ വിസ്ഡത്തിന്റെ ആകട്ടെ, സമസ്തയുടേതാകട്ടെ, മുജാഹിദ് സംഘടനകളുടേതാകട്ടെ, ഇതിനോട് പ്രതികരിച്ച എല്ലാ സംഘടനകളുടെയും എല്ലാ പ്രവർത്തകരെയും നിങ്ങൾ എടുത്തോളൂ, അവരുടെ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റും നിങ്ങൾ എടുത്തോളൂ, എവിടെയെങ്കിലും ഒരു വാക്ക് കൊണ്ടെങ്കിലും ഇവിടെയുള്ള ഹൈന്ദവനെയോ ക്രൈസ്തവനെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരെയോ വ്യംഗ്യമായെങ്കിലും വേദനിപ്പിച്ച ഒരു വരി കാണിച്ചു തരാൻ പറ്റുമോ? അതുപോലും വ്യംഗ്യമായി പോലും അതില്ലാത്ത ഒരവസ്ഥയിലാണ് നിരന്തരമായി ചാനലുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മതസ്പർദ്ധയുണ്ടാക്കുന്നു, വിഭാഗീയതയുണ്ടാക്കുന്നു, വർഗീയതയുണ്ടാക്കുന്നു. അതുകൊണ്ട് അത്തരക്കാരായ ആളുകൾ കുറച്ചുകൂടിയൊക്കെ മാന്യമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. മാത്രമല്ല, ഇവിടെ സംഭവിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ്. അഭിപ്രായം പറയുക എന്നുള്ളത്, ഇവരൊക്കെ ഈ പറയുന്ന ആളുകൾ, പിന്നെ ചില ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ സ്ഥിരമായി നാഴികക്ക് 40 വട്ടം, ആഴ്ചയിൽ 7 ദിവസവും, ദിവസം 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം. എനിക്ക് ഇഷ്ടമില്ലെങ്കിലും നിനക്കത് പറയാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും എന്നൊക്കെ പറഞ്ഞു കണ്ട് BGM ഇടാനും സ്റ്റാറ്റസ് ഇടാനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ ഇവിടെ തനിക്കിഷ്ടമില്ലാത്ത ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ എന്തൊക്കെ കുതുകുലങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്. പക്ഷെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി എന്താ വെച്ചാൽ, ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ വേറൊരു വിഷയം എൻ്റെ ഇടയ്ക്ക് കടന്നു വന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്തുള്ള ബഹുമാനനായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ, അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം വന്നു. ആ വിഷയത്തിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് വന്നിട്ടുള്ള ചർച്ചയിൽ ഇതേ സാംസ്കാരിക നായകന്മാർ അവർ ചാനലിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു വാചകം പ്രത്യേകം മനസ്സിലാക്കുക, ഇത് ഈ വിഷയത്തിലല്ല, ആ വിഷയത്തിൽ പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ വേറെ നിലപാടാണ്, ആ വിഷയത്തിൽ വേറെ നിലപാടാണ്. ആ വിഷയത്തിലുള്ള നിലപാട് ആദ്യം കേട്ടോളൂ.
3: ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നതിൻ്റെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. അദ്ദേഹം കൈക്കൂലി
4: വാങ്ങി,
3: അദ്ദേഹം കഠിനമായി അധ്വാനിക്കുന്നു.
4: സിസ്റ്റത്തിനനുസരിച്ചാണെങ്കിൽ ആ ഡോക്ടർ പുറത്തേക്ക് പറയാൻ പാടില്ല. ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നാണല്ലോ പ്രശ്നമായത്.
3: ഇത് സ്മൃതി, ഇത് ജനാധിപത്യമല്ലേ? നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? ഈ ഭരണഘടന ഉറപ്പാക്കിയ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ലേ? അപ്പൊ അദ്ദേഹം ഇതുവരെ ഒന്നും മിണ്ടാത്ത ഒരാളല്ലേ അദ്ദേഹം?
0: അപ്പോൾ ഇത് പ്രത്യേകം മനസ്സിലാക്കിയത് ഈ വിഷയത്തിലല്ല കേട്ടോ. ഈ വിഷയത്തിൽ ഈ ലോജിക്കൊന്നും ബാധകമല്ല, ഇതൊന്നും പറയാനേ പാടില്ല. ഇത് ജനാധിപത്യമല്ലേ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുക, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള ചോദ്യമൊക്കെ അവിടെ മുടക്കി വെക്കുക, അതൊന്നും ഇവിടെ പാടില്ല. ഏയ്, അപ്പോൾ എന്നാൽ മറ്റേ വിഷയത്തിലോ? മറ്റേ വിഷയത്തിൽ ഈ ലോജിക്കല്ല കേട്ടോ, വേറെ ലോജിക്കുണ്ട്. ഇത് ഇതേ ശബ്ദത്തിൽ ഇതേ റൂമിലിരുന്നിട്ട് ഇതേ ചാനലിൽ പറയുമ്പോൾ അതിന് രസമുണ്ട്, അത് കേട്ടോളൂ.
3: പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ പാർട്ടികളോ ഈ തരത്തിൽ പിന്തിരിപ്പൻ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അപേക്ഷ.
0: അപ്പോൾ എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മഹാ അപരാധം, അപരാധം എന്നൊക്കെയാണ് പറഞ്ഞത്, ഞാൻ കൂടുതൽ കേൾപ്പിക്കുന്നില്ല. മഹാ അപരാധം എന്താ അറിയോ, മറുഭാഗത്തിന് അവർ പറയാനുള്ളത് അവർ പറഞ്ഞോട്ടെ, അതുകൂടി നമ്മൾ കേൾക്കണം, ചർച്ച ചെയ്യണം. ഇതൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മഹാ അപരാധം. ഏയ്, അവിടെ അത് മഹാ അപരാധവും ഭയങ്കര പ്രശ്നവുമാണ്. ഇപ്പുറത്തോ ഇത് ജനാധിപത്യമല്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇത്തരക്കാരായ ആളുകൾ, ഞാൻ ആ വ്യക്തികളെയല്ല പറയുന്നത്, പ്രത്യേകിച്ചും അത്തരക്കാരായ ആളുകളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നാം അറിയാതെയെങ്കിലും അത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളിലേക്ക് പോകുന്നുണ്ട് എന്നാരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എത്തണം. അപ്പോൾ ഈ വിഷയം വരുമ്പോൾ എന്താ കുറച്ച് എലമെന്റുകൾ നമ്മൾ കാണാൻ, ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചില മുൻധാരണകൾ, ഒരു വിഭാഗം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ പറയുമ്പോൾ അവരോടുള്ള ചില മുൻധാരണകൾ, അതുപോലെ തന്നെ ചില മുസ്ലിം വിരുദ്ധതയുടെ എലമെന്റുകൾ. ഞാൻ ആരെയും പിന്നെ മുസ്ലിം വിരുദ്ധരായി ചാപ്പകുത്തുകൊന്നല്ല, ഞങ്ങൾക്ക് അങ്ങ് ആ പരിപാടിയേ ഇല്ല. മറിച്ച് ഇവിടെയുള്ള സംഘപരിവാറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, നിരന്തരമായി ചാനലുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ നറേറ്റീവുകൾ അറിയാതെയെങ്കിലും ഇത്തരക്കാരായ ആളുകളുടെ തലയിലേക്ക് കയറിപ്പോയിട്ടുണ്ടോ, അത് അവരുടെ ഇടപെടലുകളിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ സംശയിക്കപ്പെടേണ്ടുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ. ഇത്തരം ചർച്ചകളും ഇടപെടലുകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ഒന്നാമത്തൊരു വിഷയം, ഈ വിഷയം വന്നു, ആ വിഷയം വന്നു, സൂമ്പയെ എതിർക്കുന്നവരും അതിനുവേണ്ടി വാദിക്കുന്ന ആളുകളും, അത് മാത്രം എടുക്കുക, നമുക്ക് അതിൻ്റെ ആശയപരമായ വേരുകളിലേക്കൊന്നും പോകണ്ട, ലിബറലിസവും ജെൻഡർ പൊളിറ്റിക്സും അതുപോലെ തന്നെ മറ്റ് അതിൻ്റെ ആഴത്തിലുള്ള മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട, ഇവർ ഈ പറഞ്ഞ സൂമ്പയിൽ തന്നെ കുടുങ്ങി നിന്നോട്ടെ. എന്നാലെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ മെറിറ്റിൽ ചർച്ച ചെയ്യണ്ടേ? സൂമ്പയെക്കുറിച്ച് ചർച്ച ചെയ്താൽ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? സൂമിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അതിനപ്പുറത്തേക്ക് പലപ്പോഴും എന്താണ് നമ്മുടെ ചർച്ചകളിൽ വരുന്നൊരു കാര്യം, അവിടെ ഈ ഉയർത്തിക്കൊണ്ടുവന്നത് പ്രധാനമായിട്ടും മുസ്ലിങ്ങളാണെന്നുള്ളത് കൊണ്ട് അവരെ ആക്രമിക്കുക, ഇസ്ലാമിനെ ആക്രമിക്കുക, മുസ്ലിങ്ങളെ ആക്രമിക്കുക, സാമുദായികമായി അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുക, അവരെ കുറച്ചൊരു ഇന്റലക്ച്വലി ലോവർ പൊസിഷനിൽ നിൽക്കുന്നവരാണ് എന്ന രൂപത്തിലുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ ഗൗരവകരമായി ഇവരുടെ സംസാരത്തിലൂടെ ഇവരറിയാതെയായിരിക്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സൂംബയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് പോയി, ആ സൂംബയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പോയിട്ട് ഞങ്ങൾ കേൾക്കേണ്ടി വന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കേണ്ടി വന്ന ഒരു വിഷയം, നിങ്ങളിത് കേൾക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ മെറിറ്റ് നമുക്ക് വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഒരു വിഷയം എന്താ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരും മനസ്സിൽ വേണ്ടത് സൂംബനെ കുറിച്ചുള്ള ചർച്ചയാണ് കേട്ടോ. എന്താ പറയുന്നത് കേട്ടോ,
3: ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഒരു വാദം എന്താണ്, വിവാഹപ്രായം 18 വയസ്സിൽ നിന്ന് 15 ആക്കണം എന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. എന്താ ആരാ പറയുന്നത്? പെൺകുട്ടികളല്ല പറയുന്നത്. അപ്പം അതുപോലെ ക്രിസ്ത്യൻ പൗരോഹിത്യം ഇപ്പോൾ പറയുന്നത് എന്താ, സന്താന നിയന്ത്രണം പാടില്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് മോചനം കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം സന്താന നിയന്ത്രണമാണ്, അത് പാടില്ല. കൂടുതൽ പ്രസവിക്കുന്ന കുടുംബത്തിന് സമ്മാനം കൊടുക്കാൻ നടക്കുകയാണ് കത്തോലിക്ക പുരോഹിതന്മാർ ആളെണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. അത് മുസ്ലിം പൗരോഹിത്യം നേരത്തെ ഉള്ളതാണ്, സന്താന നിയന്ത്രണം അവരെതിരാണ്. 1970 എന്തൊരു ബഹളമായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ നിന്ന്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനത് ഡിഗ്രിക്ക് പഠിക്കുകയാണ്, അതൊക്കെ ഇപ്പോൾ പോയി.
0: ഇത് സൂംബയും തമ്മിൽ എന്താ ബന്ധം, സന്താന നിയന്ത്രണവും സൂംബയും തമ്മിൽ എന്താ ബന്ധം, ഇരുന്ന് കേൾക്കേണ്ടി വരികയാണേ. ഇതിൽ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ, സൂംബയെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോയിട്ട് സൂംബനെ കുറിച്ച് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അപ്പം ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേൽ ഇടപെടും. എല്ലാവരും അല്ല, ചില ആളുകളെങ്കിലും പെട്ടെന്ന് ഇടപെട്ട് അതൊന്നും പൂർത്തിയാക്കാൻ പോലും സംഭവിക്കില്ല. ഇവിടെ സന്താന നിയന്ത്രണത്തിൻ്റെ കഥയും അത് ക്രൈസ്തവ പൗരോഹിത്യം എങ്ങനെ എടുത്തു, മുസ്ലിം പൗരോഹിത്യം എങ്ങനെ എടുത്തു, അങ്ങനെ ഇങ്ങനെ എല്ലാ കഥകളും ഇങ്ങനെ ഇരുന്ന് കേൾക്കുക, അതിൽ ഇതിനിടയിൽ ഇത് സൂംബനെ കുറിച്ചാണ് കേട്ടോ ചർച്ച എന്ന് ഓർമ്മിപ്പിക്കാനെങ്കിലും ഒന്ന് ഇടപെടും, അതും ഇല്ല. ഇതിൽ വേറൊരു വിഷയം എന്താ വെച്ചാൽ, ഇത് പറയുന്ന ബുദ്ധിജീവികളാണെങ്കിലും അവർ വലിയ രൂപത്തിലുള്ള ഇന്റലക്ച്വൽ കപ്പാസിറ്റികളൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 20-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത അല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരാത്തതിൻ്റെ ഒരു പ്രശ്നം അവർക്ക് അവരുടെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ട്. ഇവരിപ്പോഴും സന്താന നിയന്ത്രണത്തിൻ്റെ പ്രശ്നം അതിൻ്റെ മഹാത്മ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകം ഇപ്പോൾ ഈ പോപ്പുലേഷൻ ക്രൈസിസ് എന്ന് പറഞ്ഞുകൊണ്ട്, മുമ്പൊക്കെ നമ്മൾ പിന്നെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നത് പോപ്പുലേഷൻ കൂടിയാലുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ, മാൾത്തൂസിൻ്റെ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോപ്പുലേഷൻ കൊളാപ്സിനെ പറ്റിയാണ്. അതായത് പോപ്പുലേഷൻ കുറഞ്ഞു വന്ന് ആവറേജ് ഏജ് കുറഞ്ഞു വന്ന് ഒരു നരക്കുന്ന സൊസൈറ്റി ഉണ്ടായി, പ്രൊഡക്റ്റീവ് അല്ലാത്ത സൊസൈറ്റി ഉണ്ടാകുന്നു എന്നും അതുകൊണ്ട് തന്നെ സന്താനങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചൈനയും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ നിരന്തരമായിക്കൊണ്ട് അതിനുവേണ്ടി ഇൻസെൻറ്റീവുകൾ പോലും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇയാൾ സന്താന നിയന്ത്രണത്തിൻ്റെ മഹാത്മ്യം പറയുന്നത്. അപ്ഡേറ്റഡ് ആവാത്തിന് കുഴപ്പമായിരിക്കും, നമ്മളതിനെ കുറ്റം പറയുന്നില്ല. പക്ഷെ അതൊക്കെ എടുത്തിട്ട് സൂംബയിൽ പറയേണ്ടത് കാര്യമുള്ളത്. പിന്നെ വേറെ ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തു. ഞാനിങ്ങനെ ഒരു പിന്നെ ഒരു പ്രായമുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കഥ കേൾക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അദ്ദേഹം കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളൊക്കെ പറയുന്നു. ഇതിനൊക്കെ സൂംബയിട്ട് എന്താ ബന്ധം എനിക്കറിയില്ല, ആ കഥ നമുക്ക് കേൾക്കാം.
3: എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മദ്രസയിൽ അറിയോ, പെൺകുട്ടികൾക്ക് ഞാൻ സുന്നി മദ്രസയിൽ പഠിച്ച ആളാണ് ഞാൻ. 1962 ഞാൻ 10-ാം 5-ാം തരം പരീക്ഷ പാസ്സാകുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പാടില്ല, എഴുത്ത് പാടില്ല, എഴുത്ത് പഠിക്കാൻ ഹറാമാണ്. അങ്ങനെ ഇവർ പണ്ട് ഹറാമാക്കി എന്തെല്ലാം ഹലാലായി. ഇപ്പോൾ 1985 40 കൊല്ലം മുമ്പ് ഫറോക്കിലൊരു പള്ളിയിലെ ഇമാമിന് ജോലി നഷ്ടപ്പെട്ടത്.
0: അപ്പോൾ കുട്ടിക്കാലത്തുള്ള എഴുത്തിൻ്റെ കഥയും അതുപോലെ തന്നെ മദ്രസയിലുള്ള കഥയ്ക്ക് ഇങ്ങനെ പറയാം, ഇതൊരു സൂംബേറ്റ് എന്താ ബന്ധം? സൂംബേറ്റ് ഇതും കുട്ടിക്കാലത്തെ കഥയും തമ്മിൽ എന്താ ബന്ധം? അത് ചോദിക്കാൻ പോലും ആങ്കർ തയ്യാറാവുന്നില്ല. എന്നിട്ടോ ഞങ്ങൾ തിരിച്ചു പറയാണ്, ഇത് ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്, ഇവിടെ ഫിഖ് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, ഇവിടെ പിന്നെ കേരളീയ പൊതുസമൂഹത്തിൽ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിനെ മുസ്ലിം സമൂഹത്തിൽ അത് പഠിപ്പിച്ചത് ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയും, അപ്പോഴത്തേക്ക് ഇടപെടും. ഏയ്, അത് പറയാൻ പാടില്ല. മറ്റേ കഥക്ക് ഇരുന്ന് കേൾക്കുക. ഇത് ഒരാൾ മാത്രമല്ല കേട്ടോ, ഒരു ചർച്ചയിൽ മാത്രമല്ല, ഇത് നിരന്തരമായിട്ട് കാണാൻ വേറൊരു ചർച്ചയിലും ഇതേപോലെ പറഞ്ഞപ്പോൾ ഞാൻ അവസാനം ഒരു ഗതികെട്ടിട്ട് ചോദിച്ചു, ഇത് ഈ പറഞ്ഞ എഴുത്തിൻ്റെ കഥയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ കഥയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് ചിലപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ കഥയും അതുപോലെ തന്നെ ഗെയിലിൻ്റെ കഥയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ വന്നാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ഓർമ്മ വന്നു പോയി, ഏയ് സൂംബ വിഷയത്തിൽ പോയിട്ട് ഈ എഴുത്തു പഠനവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ കുറേ കേട്ട് ഞാൻ അവസാനം കമ്പ്യൂട്ടർ സമരത്തിനെ കുറിച്ച് അങ്ങോട്ട് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ കൃത്യമായി ഇടപെടൽ വന്നു.
5: പൂർത്തിയാക്കട്ടെ. പിന്നെ നേരത്തെ SFI ആള് പിന്നെ ഇംഗ്ലീഷ് നഗരത്തിന് വിദ്യാഭ്യാസത്തിനൊക്കെ പറഞ്ഞു, ഇവിടെ കമ്പ്യൂട്ടർ സമരത്തിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞാൽ അത് പ്രയാസാകുന്നതോട് ഞാൻ
6: സമയത്തിന്റെ വിഷയം കൊണ്ടാണ് ബാസിൽ ഇതിന് പ്രധാനപ്പെട്ട കാര്യം. ഒരു സ്കൂളിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ അതിനുശേഷം കുട്ടികളോട് ചോദിച്ചിരുന്നോ? നിങ്ങൾ ആ സ്കൂളുമായിട്ട് കൺസേൺ ചെയ്തിരുന്നോ? ഏതെങ്കിലും സ്കൂളിൽ ഇത് നിർബന്ധപൂർവ്വം നടത്തിയോ?
5: അപർണ പറയാം, പറഞ്ഞു അതല്ലാത്ത വിഷയങ്ങൾ പറയരുത്. നേരത്തെ എസ് എഫ് ഐ നേതാവ് ഇവിടെയുള്ള മുസ്ലിങ്ങളെ മൊത്തത്തിൽ കൊച്ചാക്കിക്കൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസവും ഇംഗ്ലീഷൊക്കെ പറഞ്ഞപ്പോൾ ഇടപെടാത്ത ആള് ഈ കമ്പ്യൂട്ടർ സമരവും ട്രാക്ടർ സമരവും ഗെയിൽ സമരം ഒക്കെ പറയുമ്പോൾ ഇടപെടുന്നത് ആ ഒരു അസഹിഷ്ണുത മാറ്റുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. നേരത്തെ രാഹുൽ ഈശ്വറിനോടും അതേ അസഹിഷ്ണുത കണ്ടു.
0: അപ്പോ ഈ സ്ത്രീ വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെയാണ് സൂംബ ചർച്ചയിൽ. പിന്നെ വേറൊരു ചർച്ചയിൽ പോയപ്പോൾ വേറെ കഥ കേട്ടു, അത് നിക്കാഹിന്റെ കഥയായിരുന്നു. ആലോചിച്ച് നോക്കണം, ഗതികേട് നോക്കണം. ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചക്ക് പോവുക, എന്നിട്ട് ആ വിഷയവുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്ത കുറെ കഥകൾ ഇങ്ങനെ കേൾക്കുക. നിക്കാഹിന്റെ കഥ കേട്ടോളൂ. ഞാൻ അതിൽ ചോദിച്ചു, ഇതിന്റെ ഇടയിൽ ഇതും സൂംബയും തമ്മിൽ എന്താ ബന്ധം കൂടി ചോദിക്കേണ്ടത്.
7: ആ ചേട്ടൻ, ഞാനും എന്റെ പാർട്ട്ണറും കൂടി ഞങ്ങളുടെ നിക്കാഹ് വീണ്ടും രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം എല്ലാ ദിവസവും എനിക്ക് ഫോൺ കോൾ ആണെന്നേ, എല്ലാ ദിവസവും മെസ്സേജാ, എങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. എന്തിനാ, അവരുടെ പെമ്മക്കൾക്ക് ആമക്കളെ പോലെ തുല്യത സമൂഹത്തിൽ ലഭിക്കാൻ അവരുടെ ആഗ്രഹമാണ്. ഈ ഈ തുല്യതക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ പിന്തിരിപ്പന്മാർ നടത്തുന്നത്. ഇതിനെതിരെ പോരാടുക എന്നുള്ളത് കേരള സമൂഹം മുഴുവനും ഈ ഗവൺമെന്റ് കൂടെയുണ്ട്. വി ഡി സതീശൻ
5: നിലപാടെടുത്താലും
7: ഏതാണ് നിങ്ങളെ പിന്തിരി എല്ലാ കാര്യത്തിലും പിന്തിരി നിങ്ങൾ സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം
5: മനസ്സിലാക്കാൻ
7: നിങ്ങൾ സ്ത്രീ
5: വിഷയവുമായി യാതൊരു കാര്യമായിട്ട്.
0: അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഈ നിക്കാഹിന്റെ കഥ, കുട്ടിക്കാലത്തെ കഥ, അതുപോലെ തന്നെ സന്താന നിയന്ത്രണത്തിന്റെ കഥക്ക് ഇങ്ങനെ കേൾക്കുക, വിഷയമില്ലയോ? നമുക്കൊരു വിഷയമില്ലേ? എന്താ അത്? സൂംബ, സൂംബ ലഹരിക്ക് പരിഹാരമാണോ, അല്ലെങ്കിൽ സൂംബ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമാണോ, ആ നടപ്പിലാക്കിയ രീതികൾ ശരിയാണോ, ഇതല്ലേ ചർച്ച? ഈ ചർച്ചക്കപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്ക്, ബോധപൂർവായിക്കൊള്ളുന്നില്ല, ഞാൻ അങ്ങനെ ആക്ഷേപിക്കുന്നില്ല, പക്ഷേ ആ രൂപത്തിലേക്കാണ് പലപ്പോഴും മാധ്യമ പ്രവർത്തകരുടെ ചർച്ചകൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു എലമെന്റ്. രണ്ടാമത്തെ ഒരു കാര്യം, എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടതാണ് നേരെ സ്ത്രീയിലേക്ക് കളി. നേരത്തെ അത് കാണിച്ചിരുന്നു, അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾ കേട്ടോളൂ.
6: എന്നിട്ടും സൂംബയ്ക്കെതിരെ ഉറഞ്ഞുതുള്ളാൻ ഇത്തരം മതമൗലികവാദികളെ പ്രേരിപ്പിക്കുന്നത് എന്തായിരിക്കും? പെൺകുട്ടികൾ ശരീരമനക്കാതെ വീട് വിട്ടിറങ്ങാതെ തങ്ങളുടെ ആജ്ഞപ്രകാരം മാത്രം ജീവിക്കേണ്ടവർ.
0: അപ്പോ സ്ത്രീകൾ, പെൺകുട്ടികൾ, ഇതിലിവിടെ പെൺകുട്ടികളുടെ വിഷയം പ്രത്യേകമായിട്ട് വരുന്നു. സൂംബയെ എതിർക്കുക എന്ന് പറയുന്നത് പെൺകുട്ടികൾ കളിക്കരുത് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്? അല്ലല്ലോ, സൂംബയുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പ് അതിന്റെ കൾച്ചറൽ എലമെന്റുകളോടാണ്. ആ എലമെന്റുകൾ, അതിനോടുള്ള വിയോജിപ്പുകൾ, അത് ആൺകുട്ടി കളിച്ചാലും പെൺകുട്ടി കളിച്ചാലും ഉണ്ട്. പക്ഷേ മുസ്ലിങ്ങളാണ് അത് ഉയർത്തുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിൽ പെൺകുട്ടികൾ, പെൺകുട്ടികൾ വേറൊരു ചർച്ചയിലും കേട്ടു, അത് പ്രതികരിക്കാൻ ശ്രമിച്ചിരുന്നു കേട്ടോ.
8: മതത്തിന്റെ പേരിൽ ഒരു ഇസ്ലാം വിരുദ്ധത മനുഷ്യർക്ക് വിളമ്പാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കി. ഇത് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരു ഈ ഇസ്ലാം വിരുദ്ധതയ്ക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര മനഃപ്രയാസം തോന്നാറുണ്ട്. അതിന് ഏതൊക്കെ വിധത്തിലാണ് ആൾക്കാർ ഒരു ഇനി ഇത് മുതൽ ഇനിയിപ്പോ താലിബാനികളിൽ ആയി പോകും എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയുന്ന കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നും. എങ്ങനെയാണ് ഇനി ആൾക്കാർ വ്യാഖ്യാനം? അപ്പൊ നമ്മൾ ഇത്തരം വ്യാഖ്യാനങ്ങൾക്ക് ഇട കൊടുക്കാതിരിക്കലും ഒരു മതത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കടമയാണ്. കാരണം നമുക്കറിയാം ഈ സമൂഹം അത്രയേറെ ഇസ്ലാം വിരുദ്ധമാണ്. അപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് സ്ത്രീകൾ, കാരണം സ്ത്രീകൾക്ക് എതിരാണല്ലോ ഈ ഒരു കാര്യം, സ്ത്രീകളെ എതിരിൽ നിർത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെതിരായിട്ട് ഇവർ സംസാരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇതിനെയും ഈ നമ്മുടെ ഇസ്ലാം വിരുദ്ധത ബൂസ്റ്റ് ചെയ്യാൻ ഇവർ ഉപയോഗിക്കുക ചെയ്യുന്നത്. അല്ല, അല്ല, നിങ്ങൾ സ്ത്രീകൾ കൂടി ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? എന്ത് രീതിയിലാണ് നിങ്ങൾ ഇത് എതിർക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ ഒരു അറബി
5: പാട്ട്
8: വെച്ചിട്ട് നമുക്ക് ഈ താളമാണ് പ്രധാനം.
0: അപ്പോ സ്ത്രീ വിരുദ്ധത അതിലേക്ക് വരികയാണ്. എങ്ങനെ സ്ത്രീ വിരുദ്ധത വരുന്നത്? ആൺകുട്ടി കളിച്ചാലും പെൺകുട്ടി കളിച്ചാലും വിയോജിപ്പ് വിയോജിപ്പായിട്ട് തന്നെ അവിടെ ഉണ്ട്. പിന്നെ എങ്ങനെ സ്ത്രീ പെൺകുട്ടികൾ കളിക്കുമ്പോൾ മാത്രം വിയോജിപ്പ് നേരം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടേക്കൊക്കെ ഈ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ ഈ മുൻധാരണ തള്ളിക്കയറ്റുക, അതിന് വേദിയൊരുക്കുക എന്നുള്ളതാണ്. ആൺകുട്ടികൾ കളിക്കുന്നതിനെ എതിർക്കുന്നത് അപ്പൊ പുരുഷവിരുദ്ധതയും കൂടി ആവുമോ? അത് ഞാൻ ചോദിച്ചു. പക്ഷെ അവിടെയൊക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങളോ അത്തരത്തിലുള്ള ചിന്തകൾ പോലും പോകാത്ത രൂപത്തിലേക്ക് നമ്മൾ അങ്ങനെ കുടിസായി പോകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ വേറെ രൂപത്തിൽ കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് പറയുന്നത് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുക, അല്ല ചില ഇടതു പ്രതിനിധികൾ, പിന്നെ ചില പാർട്ടികളുടെ ഔദ്യോഗിക പ്രതിനിധികൾ തന്നെ സംസാരിച്ചതിൽ അതവരുടെ ഔദ്യോഗിക നയമല്ലായിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇസ്ലാമിക വിശ്വാസത്തോടും മുസ്ലിം വിശ്വാസത്തോടും തന്നെയുള്ള ഒരു പരിഹാസവും പുച്ഛവും അടക്കം പ്രതിഫലിച്ചു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി മതേതര പൊതുബോധം അതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇവിടെ മതസ്പർദ്ധ മതസ്പർദ്ധ എന്ന് പറഞ്ഞുകൊണ്ട് സൂമ്പനെ എതിർത്തയിൽ മതസ്പർദ്ധ കൊണ്ടെന്ന് കുറെ ആൾക്കാരുണ്ടല്ലോ, അവർ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു വിയോജിപ്പ് വന്നപ്പോഴേക്ക് തങ്ങളുടെ മുസ്ലിം സമുദായത്തോട് തന്നെയുള്ള പുച്ച മനോഭാവം അറിയാതെ തികട്ടി വരുന്ന രൂപത്തിലേക്ക് ഇവിടെയുള്ള മെയിൻ സ്ട്രീം രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്ന വാചകങ്ങളും അവരുടെ എക്സ്പ്രഷനുകളും ഒന്ന് പഠന വിധേയമാക്കണം എന്നുള്ളതാണ്. ഞങ്ങൾ ആരും മതസ്പർദ്ധന ആരോപിക്കുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ആ മനസ്സൊന്ന് ശുദ്ധമാക്കാനുള്ള ഒരു പ്രക്രിയയെങ്കിലും നടത്തണം എന്നുള്ളതാണ്. സൂമ്പയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് പോയപ്പോൾ ഒരു ഇടത് പ്രതിനിധി ചോദിച്ചൊരു കാര്യം, നിങ്ങളുടെ ഖുർആനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുസ്ലിം വിശ്വാസത്തിൽ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് പറയ്. ഏയ്, ആ പുച്ഛം നോക്കണം, ആ പരിഹാസം നോക്കണം. ഇത് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ അത് അതിൻ്റെ കൂടെ നിന്ന സമസ്തയാകട്ടെ മുജാഹിദ് സംഘടനകളാകട്ടെ ഏതെങ്കിലും സംഘടനയല്ല, മുസ്ലിം വിശ്വാസത്തിൽ ഭൂമി ഉരുണ്ടതോ പരന്നതോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ഇടയിൽ കയറിക്കൊണ്ടാണ് ചോദിക്കുന്നത്, അത്ര ക്ലിയർ ആയിരിക്കൂല, പക്ഷെ എന്നാലും കേട്ടോളൂ.
9: സഹിക്കാം. ഇവിടെ സൂമ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു വിഭാഗത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് വിഷയം.
6: അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, നിങ്ങളുടെ കുട്ടികൾ പഠിക്കണമെങ്കിൽ വേണ്ട, മാറി നിൽക്കട്ടെ.
9: ഈ അരുൺകുമാർ, ഈ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സ്മൃതി സ്മൃതി, ഈ അരുൺകുമാർ കുറെ നേരമായി മുസ്ലിം വിശ്വാസത്തെയും ഖുർആനെയും ഹദീസിനെയൊക്കെ കളിയാ.
0: ഇങ്ങനെ ഒരു സൂമ്പയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച, അതിനോടുള്ള ഒരു വിയോജിപ്പിനെ എടുക്കുന്നത് എങ്ങനെയാണ്? ഒരു വിശ്വാസത്തോടുള്ള പരിഹാസവും പുച്ഛവും അത് വരുന്നത് അത് അത്ര നല്ലതാണോ എന്നുള്ളത് അത്രക്കാരായ ആളുകൾ ഒന്ന് ചിന്തിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത് ഒരു കേവലം ഒരു വ്യക്തിയുടെ മാത്രമായി വന്നിട്ടുള്ളതാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടമെങ്കിലും, പക്ഷേ തെളിവുകൾ സൂചിപ്പിക്കുന്ന അങ്ങനെയല്ല. മറിച്ച് ഒരേ ദിവസം ഒരേ സമയത്ത് നടക്കുന്ന ചർച്ചയിൽ രണ്ടാളുകൾ ഒരേ സമയത്ത് ഇതേ വാദം പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു കോർഡിനേഷൻ നടന്നിട്ടുണ്ടാവുമോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂല. ഇതേ ദിവസം ഇതേ വിഷയത്തിൽ നടന്ന ചർച്ചയിൽ മറ്റൊരു പ്രതിനിധി ഇതേ കാര്യം കുറച്ചും കൂടി വൃത്തികെട്ട രൂപത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ.
10: പക്ഷേ സ്കൂളിൽ വെച്ചിട്ട് പന്നി ദൈവമാണെന്നും ഭൂമി പരന്നിട്ട് പഠിപ്പിക്കണം എന്നും പറഞ്ഞാൽ അത് നടപ്പില്ല, ഒരു കാരണവശാലും നടപ്പില്ല.
0: ഖുർആനിൽ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞു എന്ന ഒരു ക്യാപ്സൂളും കൊണ്ട് ഒരേ സമയത്ത് ഒന്നിലധികം ആളുകൾ ചാനലുകളിൽ പോയിട്ട് വിശ്വാസത്തിനെതിരായ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ നിങ്ങൾക്ക് ആ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകളോട് ഞങ്ങൾ പറയുന്നു, ഇന്റലക്ച്വലി പ്രമാണങ്ങൾ വെച്ചുകൊണ്ട്, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട്, തഫ്സീറുകൾ വെച്ചുകൊണ്ട് ഭൂമി ഖുർആനിൽ ഉരുണ്ടതോ പരന്നതോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ അല്ലെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള മുൻധാരണകൾ വെച്ചിട്ട് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളിൽ വന്നിട്ട് പുച്ഛവും പരിഹാസവും വിതറുമ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹം വിലയിരുത്തും എന്ന് മാത്രമാണ് പറയാനുള്ളത്. പൊതുസമൂഹം വിലയിരുത്തും അത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ള കുറച്ച് നറേറ്റീവുകൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പോ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന. എന്താ സൂമ്പ എന്ന് പറയുന്നത് ലഹരിക്കെതിരെ ഒരു പരിഹാരമല്ല, ഇതാണ് നമ്മൾ പറഞ്ഞത്. ലഹരിക്കെതിരെ പരിഹാരമല്ല, അതിനോട് മതപരമായ വിയോജിപ്പുകളുണ്ട്, അതിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുന്നു എന്നതിന് അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ലഹരിക്ക് വേണ്ടി വാദിക്കുന്നു എന്നാണോ? ഒരു ചാനലിൽ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നതെന്നാണ്.
6: സ്കൂൾ കുട്ടികൾ ലഹരിയിൽ പെട്ടുപോകാതിരിക്കാൻ നിങ്ങളുടെ ഒരു പരിപാടി പറയാമോ?
9: അല്ല, ഞാൻ പറയട്ടെ.
6: ഈ തുരങ്കം വെക്കലല്ലാതെ പരിപാടിയുണ്ടോ?
0: അപ്പോ അതില് കൂടുതൽ വിശദീകരിക്കുന്ന ലഹരിക്കെതിരായ പ്രോഗ്രാമുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് നിങ്ങൾ ലഹരിക്കെതിരെ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെയാണ് വെല്ലുവിളി. ഞാൻ പറഞ്ഞു ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ധാരണ വേണം. മുസ്ലിങ്ങളെ ആ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണല്ലോ ചോദിക്കുന്നത്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് മദ്യനിരോധനം എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആക്കിയ ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ഇസ്ലാമിക സമൂഹമാണ് എന്ന് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സധൈര്യം പറയാൻ സാധിക്കുന്ന ഒരു വിശ്വാസികളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇനി വിസ്ഡത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല. 30,000 വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ എന്ന് പ്രഖ്യാപിച്ച, അങ്ങനെ കേവലം ഒരു പാട്ടിൽ ഒതുക്കുകയല്ല, മറിച്ച് നിരന്തരമായ ബോധവൽക്കരണങ്ങളിലൂടെ കലാലയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ക്യാമ്പസ് ഡിബേറ്റുകൾ നടത്തിക്കൊണ്ട് സ്ട്രീറ്റ് ലോഗുകൾ നടത്തിക്കൊണ്ട് ലഹരിക്കെതിരെ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന, ഏതുവരെ ചോദിച്ചാൽ മുഖ്യമന്ത്രി വിളിച്ച മീറ്റിംഗിൽ പോയി കൃത്യമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് ലഹരിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് സർക്കാരിന് ഒരു ഡോക്യുമെന്റ് സമർപ്പിച്ചവരാണ് വിസ്ഡം സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമ്മളെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ വിശ്വാസികളെ മൊത്തത്തിലാണെങ്കിൽ അവരെ നോക്കിക്കൊണ്ട് ഈ പുച്ഛവും പരിഹാസവും വാരി വിതറുമ്പോ നിങ്ങളുടെ മുൻധാരണയാണ് അവിടെ പ്രതിഫലിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വേണം. അത് ആളുകൾ വിലയിരുത്തും. ഇത് മാത്രമാണ് പറയാനുള്ളത്. പിന്നുള്ളത് എന്താ വെച്ചാൽ, ഈ ഒരു ചിന്താഗതിയുടെ ഭാഗമായി തന്നെയാണ് മുസ്ലിങ്ങൾ. അവരൊരു ഇന്റലക്ച്വലി ഇൻഫീരിയറായ ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് ഈ സാമ്പയും സൂമ്പയും പോലും തിരിച്ചറിയാൻ പറ്റാത്തതാണ്. ഭയങ്കര ഇന്റലക്ച്വൽസും ഭയങ്കര മാധ്യമ ധാർമ്മികതയും മീഡിയ എത്തിക്സും ഒക്കെ നിരന്തരം പ്രഘോഷിക്കുന്ന ആളുകളാണ് ഈ പറയുന്നത്. മുസ്ലിങ്ങൾക്ക് അവർക്ക് ഈ സാമ്പയും സൂമ്പയും ഒക്കെ സ്പെല്ലിങ് തെറ്റിപ്പോയതായിരിക്കാം. വലിയ ആർഗ്യുമെന്റ് ആയിട്ട് പറയാൻ ഒരു ചർച്ചക്കിടയിൽ ഞാൻ ചോദിച്ചു, ശരിക്കും ഈ പറയുന്ന ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പയും സൂമ്പയും മാറിപ്പോയി എന്നുള്ള പരിഹാസം മാറ്റി വെച്ചിട്ട് ഇനി ഈ സാമ്പ തന്നെയാണെങ്കിൽ എന്താ പ്രശ്നം? ഏയ്, സാമ്പ ആണെങ്കിൽ എന്താ പ്രശ്നം? ഞാൻ ചോദിച്ചു, ആ ചോദ്യത്തിനുള്ള മറുപടിയും കേട്ടുള്ളൂ. പിന്നെ സാമ്പക്ക് എന്താ കുഴപ്പം? സാമ്പ നിങ്ങൾ പറയുന്ന വെച്ചാൽ ആ സാമ്പ എന്തോ മോശമാണോ? സാമ്പക്ക് പ്രശ്നമുണ്ടോ? സ്മൃതിയുടെയും
6: എനിക്കൊന്നും പ്രശ്നമല്ല. നിങ്ങളെ സംബന്ധിച്ച് സൂമ്പയും സാമ്പയും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമോ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അരുൺകുമാർ. എനിക്കിതിൽ പ്രശ്നമല്ല.
0: സാമ്പ ആയിരിക്കും പറഞ്ഞ് പരിഹസിച്ചോണ്ടാണ് പറയുന്നത്. സ്കൂള് ഒന്നും പ്രശ്നമാവില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്കാരം അവർക്ക് വിഷയമല്ല. കാരണം നിങ്ങൾ
11: നോക്കുമ്പോഴും നിങ്ങൾ അതുകൊണ്ട് ഗ്രഹിക്കുന്ന
0: അരുൺകുമാറിന്റെ പ്രശ്നമുണ്ടോ? സാമ്പ അരുൺകുമാറിന് അരുൺകുമാറിന് സാമ്പ പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ഔദ്യോഗിക
11: എനിക്കൊന്നും പ്രശ്നമല്ല. ഇതിനൊക്കെ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. സാമ്പൊക്കെ ആസ്വദിക്കുന്ന ആളാണ്.
0: അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ പറയുന്ന കേട്ടാത്ത സാമ്പയും സോമ്പി മാറിപ്പോയതാണോ? ഏയ്, ഈ മാറിപ്പോയതാണെന്ന് വിചാരിക്കുക. സാമ്പയാണെങ്കിൽ എന്താ കുഴപ്പം? ഇവരുടെ ലോകവീക്ഷണ പ്രകാരം സാമ്പയാണെങ്കിൽ എന്താ പ്രശ്നം ചോദിക്കുമ്പോ അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെയാണ് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ഒന്ന് ഇവരുടെ ഈ മുസ്ലിം സമൂഹത്തോടുള്ള സമുദായത്തോടുള്ള ആ ചിന്താഗതി ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇവർക്ക് അതൊന്നും മനസ്സിലാവാത്ത ഒരു സ്പെല്ലിങ് പോലും തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു സ്പെല്ലിങ് തെറ്റിയിട്ട് വിവാദം ഉണ്ടാക്കുന്ന ടൈപ്പ് അത്രേ ഉള്ളൂ എന്ന ആ ഒരു വരേണ്യത വളരെ കൃത്യമായിക്കൊണ്ട് വാചകങ്ങളിൽ നിയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ടാമത്തത്, ഈ ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ധാർമ്മികതയുടെ അടിസ്ഥാനം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇവർ പൊതുവെ ഈ സാമ്പാ സൂമ്പാ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നത് വെച്ചാൽ സാമ്പയിൽ കുറച്ചും കൂടി എക്സ്പ്ലിസിറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ശരീരം പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സാമ്പ പ്രശ്നമാണ് എന്ന പൊതുബോധത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ കാര്യം പറയുന്നത്. പക്ഷെ അവരോട് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചു, ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ധാർമ്മികത പ്രകാരം, നിങ്ങളുടെ ധാർമ്മികതയുടെ അടിസ്ഥാനങ്ങൾ പ്രകാരം സാമ്പ പ്രശ്നമാകുമോ? ഒരിക്കലും പ്രശ്നമാവാൻ പറ്റൂല. ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബാക്കി ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ എന്താ, അത് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, സാമ്പയും പ്രശ്നമല്ല. കാരണം എന്താ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ധാർമ്മികത, സംസ്കാരം ഇങ്ങനെയുള്ള പറഞ്ഞൊരു സംഭവം ഇല്ല. സദാചാരം പടിക്ക് പുറത്ത് എന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഫ്ലെക്സ് ബോർഡ് ഉയർന്ന നാടാണല്ലോ ഇത്. അത്തരക്കാരായ ആളുകളോടാണല്ലോ നമ്മൾ ഇത് ചോദിക്കുന്നത്. സദാചാരം എന്ന് പറയുന്നത് നല്ല നടപ്പ് എന്ന് പറയുന്നത്, ധാർമ്മികത എന്ന് പറയുന്നത് ഒരു അശ്ലീലമായി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പയാണെങ്കിലും സൂമ്പയാണെങ്കിലും അവർക്കൊരു പ്രശ്നമല്ല. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുക എന്നതാണ് അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. ഹാം പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് മറ്റൊരാളെ ഉപദ്രവിക്കാത്തടത്തോളം കാലം എന്തും ചെയ്യാന്ന് പറയുന്നവർക്ക് സാമ്പയും സൂമ്പയും ഇനി അതിനപ്പുറത്തുള്ള വല്ലതും ഉണ്ടെങ്കിൽ അതും കളിക്കുന്നതിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. വളരെ ജെന്യൂൻ ആയിട്ടാണ് അവർ പറഞ്ഞത്, ഒരു കുഴപ്പമില്ല. ഇനി വേറൊന്നുകൂടി ചിന്തിക്കുക, ഇനി സാമ്പ വന്നാൽ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കുറച്ചും കൂടിയൊക്കെ പുരോഗമനം മുന്നോട്ട് പോയതിനു ശേഷം സാമ്പ വന്നാൽ നമ്മളിതുപോലെ എന്ത് ചെയ്യും? ധാർമ്മികതക്കു വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സംസ്കാരത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ അതിനെതിരെ രംഗത്ത് വരും. ഞാനും എന്റെ മകനും പങ്കെടുക്കൂല എന്ന് പറയും, അതിനെതിരെ പോസ്റ്റ് ഇടും, അതിനെതിരെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കും. അന്നും ഇവർ ചോദിക്കുന്നതായിരിക്കും ഇതേ ചോദ്യം തന്നെ ആയിരിക്കും. നിങ്ങൾക്കൊരു പുരോഗമനം വരുമ്പോഴേക്ക് എന്താണ് പ്രശ്നം? സാമ്പക്ക് എന്താ കുഴപ്പം? ഏയ്, ആ ചോദ്യങ്ങൾ, സാമ്പ എന്ന് പറയുന്നത് ശരീരത്തിൽ പിന്നെ ഇളക്കങ്ങൾ ഉണ്ടാക്കില്ലേ? ശരീരത്തിൽ ഇളക്കം ഉണ്ടാക്കുമ്പോൾ കൊളസ്ട്രോള് കുറയൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചോദ്യങ്ങൾ വരും. ഇനി അതിനപ്പുറത്തേക്കുള്ള അശ്ലീലം വല്ലതും ഉണ്ടെങ്കിൽ അതിനും ഇവർക്ക് ഇതുപോലെ ന്യായം ഉണ്ടാവും. പക്ഷേ പൊതുജനത്തോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ ഈ പിടിയില്ലാത്ത ധാർമ്മികതയായിട്ട് മുന്നോട്ട് പോവാണെങ്കിൽ സാമ്പയും വരും, അതിനപ്പുറവും വരും. പക്ഷേ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് പിടിച്ചാൽ കിട്ടുന്നതായിരിക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടുകൂടി ഈ പോരാട്ടം മുന്നോട്ട് തന്നെ കൊണ്ടുപോവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് കേവലം ഒരു സൂമ്പയിൽ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. കേവലം സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനോട് മാത്രമുള്ള വിയോജിപ്പല്ല ഇത്. നാളെ സാമ്പ കൊണ്ടുവന്നാലും നാളെ വേറെ ഏത് അശ്ലീലം കൊണ്ടുവന്നാലും ഡി ജെ പാർട്ടികൾ കൊണ്ടുവന്നാലും തുണിയില്ലാത്ത ആട്ടങ്ങൾ കൊണ്ടുവന്നാലും എതിർത്താൽ ഇവർ നാളെയും ഇന്ന് ചോദിക്കുന്ന, ഇന്ന് സൂംബയുടെ വിഷയത്തിൽ ചോദിക്കുന്ന അതേ ചോദ്യങ്ങളുമായിട്ട് വരും. എതിർത്തവരെ താലിബാനികളാക്കും, എതിർത്തവരെ മതമൗലികവാദികളാക്കും, എതിർത്തവരെ ഭീകരവാദികളാക്കും. പോസ്റ്റ് എന്താന്ന് പോലും നോക്കാതെ അത് എക്സ്ട്രീമിസ്റ്റുകളായ ആളുകൾ പറയുന്നതാണെന്ന് പറയും, എതിർത്ത ആളുകൾ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണെന്ന് പറയും. അന്ന് എതിർക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കേവലമായിട്ടുള്ള സൂംബയിൽ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല, മറിച്ച് ഇത് ഈ ആശയത്തിൽ നിന്നും അതിന്റെ ഇമ്പോസിഷൻ, അത് കൾച്ചറലി ഇമ്പോസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയത്തിൽ ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരേക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഏതെങ്കിലും പ്രസ്താവനകളിൽ മയങ്ങിപ്പോകരുത്. ജെൻഡർ ന്യൂട്രാലിറ്റി അടിച്ചേൽപ്പിക്കില്ല പ്രസ്താവന എന്നതോടുകൂടി നമ്മളെല്ലാവരും സമാധാനപ്പെട്ടു. ഇപ്പോ നമ്മുടെ കുട്ടികൾ ആണോ പെണ്ണോ എന്നുള്ളത് ആർജിച്ചെടുക്കുന്നതാണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. കുട്ടികൾ സ്കൂളിൽ ഇരുന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സമദർശൻ എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ പറഞ്ഞ സ്വവർഗരതി പോലെയുള്ള അങ്ങേയറ്റം വൃത്തികെട്ട കാര്യങ്ങൾ അത് കുഴപ്പമില്ല, തെറ്റല്ലാന്ന്. ധാർമ്മികതയാണ് പഠിപ്പിക്കുന്നത്, ധാർമ്മികതയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ലിബറൽ ധാർമ്മികത കുട്ടികളെ ഇരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വവർഗരതി തെറ്റല്ല എന്ന് NSS ക്യാമ്പുകളിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഞാൻ പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒതുക്കിയിട്ട് അതിൽ പ്രതികരിക്കേണ്ടിയിരുന്നില്ല. ഇത് ഇങ്ങനെ പ്രതികരിച്ചാൽ മതി. ആയിക്കോട്ടെ, പ്രതികരിക്കുന്നതിൻ്റെ അവധാനതയും അതിൻ്റെ രൂപവും ഒക്കെ നമുക്ക് ആ രൂപത്തിൽ തന്നെ ചർച്ച ചെയ്യാം. പക്ഷേ ഇതിനെ എതിർത്തില്ല എങ്കിൽ, ഇതിനെ എതിർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വര എങ്ങോട്ടും നീണ്ടുപോകാമെന്ന് മാത്രം മനസ്സിലാക്കുക. സൂംബ എതിർക്കാൻ പറ്റൂലെങ്കിൽ അതേ ലോജിക് ഉപയോഗിച്ച് സാംബയും എതിർക്കാൻ പറ്റൂല. അതേ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഒരു വൃത്തികേടിനെയും എതിർക്കാൻ സാധ്യമല്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന്റെ ഗൗരവം കേവലമായ ഒരു ഒരു നൃത്തരൂപത്തോടുള്ള വിയോജിപ്പ് എന്നതിനപ്പുറത്ത് ഒരു കൾച്ചറൽ ഫാസിസത്തോടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി രക്ഷിതാക്കൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. PTA മീറ്റിങ്ങുകൾ പൊതുവെ പറയുന്നത് പോലെ മാർക്കിൽ അല്ലെങ്കിൽ മാർക്ക് ഷീറ്റിൽ ഒപ്പിട്ട് തിരിച്ചു വരാനുള്ളതല്ല. കൃത്യമായി ശബ്ദമുയർത്തേണ്ടടുത്ത് ഉയർത്താൻ, വിയോജിപ്പുകൾ പറയേണ്ടടുത്ത് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
12: മാഷാ അല്ലാ തബാറക്കല്ലാ. വിവാദ വിഷയങ്ങളെ ശരിയായ രീതിയിൽ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു സംസാരമായിരുന്നു ഇപ്പോൾ നാം ഡയലോഗിൽ കേട്ടത്. നമ്മുടെ കൂടെ ഡയലോഗിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ CP.
13: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ദേശീയപാതയിൽ ഇനി മുഴുസമയ നിരീക്ഷണം. സംസ്ഥാനത്ത് ദേശീയപാതകളിലെ അപകടം കുറയ്ക്കാൻ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനവുമായി ഗതാഗത വകുപ്പ്. ഇതിനായി ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതമുള്ള 6 എൻഫോഴ്സ്മെന്റ് സോണുകളായി തിരിച്ച് പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കും. പകൽ വൈകിട്ട് രാത്രി ഡ്യൂട്ടികൾ തുല്യമായി വിഭജിച്ച് MVIമാരെയും AMVIമാരെയും റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ നിയോഗിക്കുന്നതാണ്. അമിതവേഗം, അപകടകരമായ ഡ്രൈവിംഗ്, മദ്യപിച്ച് വാഹനമോടിക്കൽ, ഫോൺ ഉപയോഗം, സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് നിയമലംഘനം എന്നിവയ്ക്കെതിരെ കർശന പരിശോധന തന്നെ ഉണ്ടാകും. അമിത ഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾ, വാഹനങ്ങളുടെ അനധികൃത രൂപമാറ്റങ്ങൾ, ഫിറ്റ്നസ് പെർമിറ്റ്, ഇൻഷുറൻസ്, നികുതി ലംഘനം എന്നിവയും പരിശോധിക്കും. നിശ്ചിത സമയത്ത് ദീർഘനേരം പരിശോധന നടത്തുന്നതിന് പകരം ഹൈവേയിൽ തുടർച്ചയായി സഞ്ചരിച്ചും വിവിധ സ്ഥലങ്ങളിൽ റാൻഡം പരിശോധന നടത്തിയും എൻഫോഴ്സ്മെന്റ് ശക്തമാക്കും. മിന്നൽ പരിശോധനകളും പോലീസിനൊപ്പം സംയുക്ത പരിശോധനകൾ നടത്തും. ദേശീയപാതാ അതോറിറ്റിയുടെ ക്യാമറ ദൃശ്യങ്ങളും പ്രയോജനപ്പെടുത്തും.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ.
4: പീസ് റേഡിയോ, ഹിഫ്ലുൽ ഖുറാൻ. വിശുദ്ധ ഖുറാൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹിഫ്ലുൽ ഖുറാൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുറാനിലൂടെ സൂറത്തു മുഹമ്മദിലെ 29-ാം വചനം നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജഅഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സൂറത്തു മുഹമ്മദിലെ 29-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 27-ാം വചനം മുതൽ പാരായണം ചെയ്ത് ആരംഭിക്കാം.

അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലൈ അൻ ലൻ എന്നാണ്. അൻ ലൻ അവിടെ രണ്ട് ഭാഗത്തുള്ള നൂനിനെ കളയണം. ആ കഴിഞ്ഞ പിന്നെ അടുത്ത ലാമാണ് ഉച്ചരിക്കുക. അല്ലൈ അടുത്ത ലാമ കഴിഞ്ഞാൽ പിന്നെ യാ ആണ്. അപ്പോൾ രണ്ട് സുക്കൂനുള്ള നൂനിനെ അവിടെ കളഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്ക് ചേർത്തു. ലാമിനൊരിക്കലും മണിക്കാൻ പാടില്ല. യാ എന്നെ അവിടെ ശ്രദ്ധ ചെയ്യാം.

0: 29-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. എല്ലാ ദിവസവും ആദ്യ വചനം മുതൽ നിരന്തരമായി ആവർത്തിക്കൽ നമ്മുടെ മനഃപ്പാഠത്തിൻ്റെ നിലനിൽപ്പിനും മുന്നോട്ടുള്ള പോക്കിനും നിർബന്ധമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വരും ദിവസങ്ങളിലും ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിക്കാനായി തയ്യാറെടുപ്പ് നടത്തണമെന്ന് എല്ലാവരെയും ഉപദേശിച്ച് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം പഠിച്ചത് സൂറത്ത് മുഹമ്മദിലെ 29-ാമത്തെ വചനമാണ്. നമുക്കായി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്കയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നാവിനെ നിയന്ത്രിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയമുൽ പീസ് റേഡിയോ ശ്രോതാക്കളെ, ശാപവാക്കുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം നാം മനസ്സിലാക്കുകയുണ്ടായി. ഒരു വിശ്വാസിയെ ശപിച്ചു കഴിഞ്ഞാൽ അതെത്രത്തോളം ഗുരുതരമാണ്, അതിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്നെല്ലാം ഹദീസുകളിലൂടെ, പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നൽ അബ്ദ, ഏതെങ്കിലും ഒരു അടിമ, ഇദാ ലഅന ശൈഅൻ, അവൻ വല്ലതിനെയും ശപിച്ചു കഴിഞ്ഞാൽ. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ആ ഒരു പദപ്രയോഗം തന്നെ, ശൈഅൻ എന്നാണ് പറഞ്ഞത്. വല്ലതിനെയും ശപിച്ചാൽ, മനുഷ്യനെ ശപിക്കണം എന്നില്ല, വല്ല ജീവിയെയും ഏതൊരു വസ്തുവിനെയാണെങ്കിലും ആരെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ, സ്വഇദത്തിൽ ലഅനതു ഇലസ്സമാ, ആ ശാപവാക്ക് ആകാശത്തേക്ക് കയറിപ്പോകുന്നതാണ്. ഫതഅലഖ അബ്വാബുസ്സമാഇ ദൂനഹ, ആകാശത്തിൻ്റെ കവാടങ്ങൾ ആ ശാപവാക്കിനെ സ്വീകരിക്കാതെ കൊട്ടിയടക്കപ്പെടും. ആ വാക്ക് താങ്ങാനുള്ള ശക്തി ആ കവാടങ്ങൾക്കില്ല എന്നുള്ളതാണ്. ആ ശാപവാക്ക് താങ്ങാനാവാതെ കവാടങ്ങൾ കൊട്ടിയടച്ച് പുറന്തള്ളപ്പെടും എന്നുള്ളതാണ്. സുമ്മ തഹ്ബിതു ഇലൽ അർളി, പിന്നീട് ആ ശാപവാക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. വതഅലഖു അബ്വാബുൽ അർളി ദൂനഹ, ഭൂമിയും ഭൂമിയുടെ കവാടങ്ങളും ആ വാക്കുകളെ സ്വീകരിക്കാതെ ആ വാതിലുകളും അടക്കുന്നതാണ്. സുമ്മത്ത് ഖുദു യമീനം വശിമാല, പിന്നീട് ആ പദം വലത് ഇടത് ഭാഗങ്ങളിലേക്കൊന്നിങ്ങനെ കറങ്ങി നോക്കും. എവിടെയെങ്കിലും ഒന്ന് കയറിക്കൂടണമല്ലോ, അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് കയറിക്കൂടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഫഇദാലം തജിദ് മസാഅൻ റജഅത് ഇലല്ലദീ ലുഅന, എവിടെയും കയറിക്കൂടാൻ സ്ഥലമില്ലെന്ന് കാണുമ്പോൾ നാം ആരെയാണോ ശപിച്ചത്, എന്തിനെയാണോ നാം ശപിച്ചത്, അവരിലേക്ക് അത് ചെന്നെത്തുന്നതാണ്. ഫഇൻ കാന അഹ്ലൻ ലിദാലിക, അത് ആ ശാപവാക്ക് തട്ടപ്പെടുന്നത്, അത് തട്ടുന്നത് അർഹതയുള്ളവരിലേക്കാണ് എങ്കിൽ ആ ശാപം അവരിൽ സംഭവിക്കും. വ ഇല്ല, ഇനി ആ വാക്ക് തട്ടാൻ അർഹതയില്ലാത്തവരിലേക്കാണത് ചെന്നെത്തിയതിയെങ്കിൽ റജഅത്ത് ഇലാ ഖാഇലിഹ, അത് പറഞ്ഞവനിലേക്ക് തന്നെ തിരിച്ചടിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണിത്. നിനക്കല്ലാഹു പുറത്തു തരില്ല എന്ന് പറഞ്ഞാൽ ആ ശാപവാക്ക് ആകാശത്തേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വരികയും അത് തട്ടാൻ അർഹതയുള്ളവനാണെങ്കിൽ അത് അവരിലേക്ക് തട്ടുകയും ഇനി തട്ടാൻ അർഹതയില്ലാത്തവരോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓരോ പദവും ഓരോ പ്രയോഗങ്ങളും സൂക്ഷിച്ചിട്ടായില്ല എങ്കിൽ വലിയ അപകടങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒന്നിനെയും ഒരിക്കലും ശപിച്ചിട്ടില്ല എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, പ്രവാചകരെ, ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ലോകത്തിന് കാരുണ്യമായിട്ടാണ് അയച്ചിട്ടുള്ളത് എന്നതിൽ അക്ഷരാർത്ഥത്തിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശിർക്ക് ചെയ്ത ആളുകൾ, ശിർക്കിൽ മുങ്ങിക്കുളിച്ച ആളുകൾ സ്വഹാബത്തിനെ ആക്രമിച്ചപ്പോൾ സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പരാതി ബോധിപ്പിക്കുകയാണ്. യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഉദു അലൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകർ ഞങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്കെതിരെ താങ്കളൊന്ന് പ്രാർത്ഥിക്കണം റസൂലെ. ഞങ്ങൾ അവരോട് തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ അവർ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, താങ്കൾ അവർക്കെതിരായൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഇത് കേട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നീ ലമുബഅസുല ആന, ഞാനൊരു ശപിക്കുന്നവനായിട്ടല്ല നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വഇന്നമാ ബുഇസ്തു റഹ്മതൻ, ഞാൻ കാരുണ്യം കൊണ്ട് നിയോഗിക്കപ്പെട്ടവനാണ്, അവർക്കെതിരായി ഞാൻ പ്രാർത്ഥിക്കുകയില്ല, അവരുടെ ഹിദായത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ നാശത്തിന് വേണ്ടിയല്ല, അവരുടെ നന്മക്ക് വേണ്ടി, അവർക്ക് സന്മാർഗ ബോധത്തോടെ സത്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രയോ മാതൃകകൾ ഈ വിഷയത്തിൽ പ്രവാചക ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. തുഫൈൽ ഇബ്നു അംറുദ്ദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ദൗസ് ഗോത്രത്തിലെ മുഴുവൻ ആളുകളും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി. അദ്ദേഹത്തോട് എല്ലാവരും വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി. തുഫൈൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറയുന്നുണ്ട്, റസൂലെ, എൻ്റെ ജനങ്ങൾ എനിക്കെതിരെ അക്രമങ്ങൾ അഴിച്ചു വിടുന്നുണ്ട്, താങ്കൾ അവർക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കണം. ആ ഒരു രംഗം സ്വഹാബത്ത് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുകയായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കിബിലക്ക് അഭിമുഖമായി നിന്നു. പ്രവാചകൻ പ്രാർത്ഥിക്കാൻ ഹംദും സലാത്തും ചൊല്ലി. പ്രവാചകൻ അവർക്കെതിരായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമെന്നും പ്രാർത്ഥിച്ചാൽ അവരുടെ കഥ കഴിഞ്ഞത് തന്നെയെന്നും ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് അല്ലാഹുമ്മഹ്ദി ദൗസൻ വഇത്തി ബിഹിം, അല്ലാഹുവേ, ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് കൊടുക്കണേ എന്നാണ്. ഈ നന്മയിലേക്ക് അവരെയും കൊണ്ടുവരണേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. തുഫൈൽ റളിയല്ലാഹു അൻഹു ഇതിനുശേഷം പറയുകയാണ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് അതിനുശേഷമാണ്. ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? ആ ഗോത്രത്തിനെതിരെ പ്രാർത്ഥിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പ്രാർത്ഥന കാരണമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ദൗസ് ഗോത്രത്തിലെ മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള നമുക്കുള്ള മാതൃക. അള്ളാഹുവിൻ്റെ റസൂല് ഒന്നിനെയും ശപിച്ചിട്ടില്ല എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകൻ്റെ ജീവിതമായിരിക്കണം നമ്മുടെയും മാതൃക. അത് ഏതൊരു വിഷയത്തിലായിക്കോട്ടെ, ഏതൊരു തിന്മയുടെ വിഷയത്തിലാണെങ്കിലും, തിന്മയെ ഒഴിവാക്കുന്ന വിഷയത്തിൽ പ്രവാചകൻ എങ്ങനെയാണോ തിന്മകളെ ഒഴിവാക്കിയിട്ടുള്ളത്, എങ്ങനെയാണോ നന്മകൾ പ്രവർത്തിച്ചിട്ടുള്ളത്, ആ ഒരു രൂപത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതം നാം ക്രമീകരിക്കേണ്ടത്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅ്‌വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം, നാവിനെ നിയന്ത്രിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു?

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് നബിചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം. ഹലീമ സഅദിയ വളർത്തുമ്പോൾ നബിചരിത്രം നമുക്ക് മുൻപിൽ വിശദീകരിച്ചുകൊണ്ട് മുനീർ ഷറഫിയാണിപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവിടുത്തെ ബാല്യങ്ങളിലെ ചില ചരിത്രശകലങ്ങളാണ് നമ്മൾ ഉണർത്തി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കിയ രണ്ട് വ്യക്തികളായിരുന്നു അബൂലഹബും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഉമ്മു ജമീലും. എത്രത്തോളമെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിലെ വല്ലുഹ വല്ലൈലി ഇദാ സജ, അതുപോലെ തബ്ബത്ത് അബീ ലഹബിൻ വത്തബ്, ഈ അധ്യായങ്ങളുടെ വിശദീകരണത്തിൽ നമുക്ക് കാണാം. ഒരിക്കൽ ഉമ്മു ജമീൽ എന്ന് പറയുന്ന അബൂലഹബിൻ്റെ ഭാര്യ ഒരു കല്ലുമായി വരികയാണ്. എന്തിനാണ് ആ കല്ല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിയുവാൻ വേണ്ടിയായിരുന്നു. ആ സമയത്ത് നബിയും അബൂബക്കറും ഇരിക്കുകയാണ്. പക്ഷേ ഉമ്മു ജമീലിൻ്റെ ദൃഷ്ടിയിൽ നിന്നും അല്ലാഹു നബിയെ മറച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മു ജമീൽ ചോദിക്കുന്നുണ്ട്, എവിടെ നിന്റെ കൂട്ടുകാരനെന്ന്. അബൂലഹബും ഉമ്മു ജമീലും യാതൊരു അനുഗ്രഹവും ഇല്ലാത്തവരായിരുന്നു എന്നൊക്കെ ഈ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാനും വായിക്കുവാനും സാധിക്കും. ഇവർക്ക് പുണ്യം പറയുകയാണ് ശരിക്ക്, ജന്മദിനാഘോഷത്തിന് വേണ്ടി ഈ സംഭവങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അബൂലഹബിന് നരകത്തിൽ തണുത്ത വെള്ളം കുടിപ്പിക്കപ്പെടുന്നുണ്ട്, അയാളിൻ്റെ വിരലിനിടയിലൂടെയാണത് വരുന്നത് എന്നൊക്കെയാണ് നാട്ടിലെ ചില ഉസ്താദന്മാർ ആളുകളോട് പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയ മൂന്നാമത്തെ മഹദി ഹലീമ സഅദിയ എന്ന് പറയുന്ന സ്ത്രീയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ബനു സഅദ് ഗോത്രത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ആ ഗോത്രത്തിൽപ്പെട്ട ഹലീമ സഅദിയ 4 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടുന്നത്. ഒരിക്കൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളയോട് ചോദിച്ചു, മാ അഫ്സഹക്ക, നബിയെ നിങ്ങളെന്തൊരു വാചാലനാണ്, എന്തൊരു വാചാലനായി സംസാരിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഞാനെങ്ങനെ വാചാലനാവാതിരിക്കും? കാരണം ഞാൻ ഖുറൈശികളിൽപ്പെട്ടവനാണ്, ഞാൻ ഹലീമ സഅദിയയുടെ മുല കുടിച്ച് വളർന്നവനാണ് എന്ന് അവിടുന്ന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4-ാമത്തെ വയസ്സിൽ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, കുട്ടികളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദിയയിൽ കളിച്ചുകൊണ്ടിരിക്കെ മലക്കുകൾ വന്ന് നബിയെ പിടിച്ചു കിടത്തുന്നുണ്ട്. ഈ സംഭവം പ്രസിദ്ധമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർക്കുകയും കൽബ് പുറത്തെടുത്ത് പൈശാചിക അംശം എടുത്തുകളഞ്ഞ് അത് കഴുകി യഥാസ്ഥാനത്ത് വെച്ച് നെഞ്ചുകൂട്ടിയ സംഭവം, ഇത് കണ്ട് മറ്റു കുട്ടികൾ ഹലീമ സഅദിയയോട് കാര്യം ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ കുട്ടി മുഹമ്മദ് വധിക്കപ്പെടുന്നു എന്നാണ് കുട്ടികൾ പറഞ്ഞത്. ഹലീമ വന്നപ്പോഴേക്കും മലക്കുകൾ റസൂലുള്ളയിൽ നിന്നും അകന്നു പോയിരുന്നു. നബിയുടെ നെഞ്ച് പിളർന്ന അടയാളം മാറിൽ കാണുകയാണ്. ഹലീമ നബിയെ ഒരു പുണ്യാളനും മഹൽ വ്യക്തിയുമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അന്ന് തന്നെ അവരുടെ സംസാരങ്ങളിൽ നിന്ന് കാണുവാൻ സാധിക്കും. ഈ സംഭവത്തോടെ ഹലീമ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയെ ആമിന എന്ന് പറയുന്ന സ്വന്തം മാതാവിനെ തിരിച്ചേൽപ്പിക്കുകയാണ്. ഹലീമയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുലകുടിച്ച ആളായിരുന്നു അബൂ സലമ എന്ന് പറയുന്ന പ്രഗത്ഭനായ സഹാബി. ഹംസയും

0: നബിയും സുഹൈബയിൽ നിന്നും അബൂസലമയും നബിയും ഹലീമയിൽ നിന്നും മുലപ്പാല് കുടിച്ച ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരിക്കൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയ്ക്ക് അവർ വന്നുകൊണ്ട് റസൂലുള്ളയോട് അബൂസലമയുടെ മകൾ സൈനബിനെ വിവാഹം ചെയ്യാൻ പറയുന്നുണ്ട്. രണ്ട് തടസ്സങ്ങളുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഒന്ന്, സൈനബ് നബിയുടെ റബീബയാണ്, വളർത്തുമകളാണ്. കാരണം സൈനബിൻ്റെ ഉമ്മ ഉമ്മു സലമ ബിൻത് അബി ഉമയ്യയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അബൂസലമയുടെ മരണശേഷം അബൂസലമ ഉമ്മു സലമ എന്നിവരുടെ മകളാണ് സൈനബ്. ഈ സൈനബിനെ വിവാഹം ചെയ്യാനാണ് ഉമ്മു ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ റബീബത്താണ് സൈനബ്, ഇനി അതല്ല എങ്കിലും സൈനബിനെ വിവാഹം ചെയ്യാൻ പറ്റില്ല. കാരണം സൈനബിൻ്റെ ഉപ്പ അബൂസലമ മുലകുടി ബന്ധത്തിൽ എൻ്റെ സഹോദരനാണ്. ഞാനും അബൂസലമയും സഅദിയയിൽ വച്ച് ഹലീമയുടെ മുലപ്പാല് കുടിച്ചു വളർന്നവരാണ് എന്നും അവിടുന്ന് പറയുകയുണ്ടായി. ഇസ്ലാമിൽ വളർത്തുമകളെ വിവാഹം ചെയ്യാൻ പാടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലപ്പാല് കൊടുത്ത ഹലീമ സഅദിയ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇവരുടെ ഭർത്താവായ ഹാരിസ് ബിനു അബ്ദുൽ ഉസ്സ അവരും ഇസ്ലാം സ്വീകരിച്ചതായി ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മുലകുടിച്ച ഹലീമയുടെ മകൻ അൽ ഹാരിസ് എന്ന വ്യക്തിയും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഹലീമയുടെ മകൾ ഷൈമ ഇവരും ഇസ്ലാം സ്വീകരിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മുലകുടി ബന്ധമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഉണർത്തിയത്. അള്ളാഹുവിൻ്റെ ഹബീബിനെ കൂടുതൽ അടുത്തറിയുവാനും പഠിക്കുവാനും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബി ചരിത്രം. ചരിത്രം വിശദീകരിച്ചത് മുനീർ ഷറഫി.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ, അവതരണം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ഭൂമി അള്ളാഹുവിൻ്റേതാണ്. ഇവിടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയതും അവൻ സംവിധാനിച്ചതുമാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ അത് നമുക്ക് നിർലോഭമായി നൽകുന്നു. അവൻ ഉദ്ദേശിച്ചാൽ ഇതെല്ലാം നിർത്തിവെക്കാനും തടഞ്ഞുവെക്കാനും അവൻ കഴിവുള്ളവനാണ്. ഈ കാര്യം പരിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായി, പല അധ്യായങ്ങളിലായി, പല വചനങ്ങളിലൂടെ മനുഷ്യരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇത് ഒരിക്കലും നിന്നുപോവുകയില്ല എന്ന് അവർ കരുതരുത്. ആ നിഅമത്തുകൾ നൽകുന്ന അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചാൽ അതൊരിക്കലും അവർക്ക് ഗുണകരമല്ല എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക മനുഷ്യന്റെ ജീവിതവും നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ ജീവിതവും ചരിത്രവും പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സുഖാനുഗ്രഹങ്ങളിൽ ജീവിച്ച എത്രയെത്ര സമൂഹങ്ങളാണ് നാമാവശേഷമായി പോയിട്ടുള്ളത്, സമ്പൂർണമായും നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ ശിക്ഷകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ളത്. അവർ അള്ളാഹു ചെയ്ത നിഅമത്തുകളോട് നന്ദികേട് കാണിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ നിഅമത്തുകൾ എടുത്തുകളയുകയും കഠിനമായ ശിക്ഷകൾക്ക് അവരെ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ അറാഫ് 96-ാമത്തെ വചനം മുതൽക്കങ്ങോട്ട് ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്ന അലൈഹിം ബറകാതിൻ മിനസ്സമാഇ വൽഅർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ആ പട്ടണ നിവാസികൾ വിശ്വസിക്കുകയും തഖ്വയോടുകൂടി അഥവാ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ലഫതഹ്ന അലൈഹിം ബറകാതിൻ മിനസ്സമാഇ വൽഅർദ് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തുറന്നുകൊടുക്കുമായിരുന്നു. വലാക്കിൻ കദ്ദബു, എന്നാൽ അവർ കളവാക്കിയതിനാൽ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാം അവരെ പിടികൂടുകയുണ്ടായി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, സത്യവിശ്വാസവും ധർമ്മനിഷ്ഠയും ദൈവീകബോധവും മനുഷ്യർ ഉപേക്ഷിക്കുമ്പോൾ അള്ളാഹു ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നൽകിക്കൊണ്ടിരുന്ന നിഅമത്തുകളെ അവൻ തടഞ്ഞുവെക്കുകയും അവരെ അവൻ കഠിനമായി പിടികൂടുകയും ചെയ്യുമെന്നാണ്. എന്നാൽ അവർ സത്യവിശ്വാസം സ്വീകരിച്ചാൽ, ധാർമ്മികമായ ജീവിതം നയിച്ചാൽ, ആകാശഭൂമികളുടെ ബറക്കത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തുറന്നുകൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, വിശ്വാസത്തിലധിഷ്ഠിതമായ, ധാർമ്മികതയിലധിഷ്ഠിതമായ ഒരു ജീവിതം നാം കൈയൊഴിഞ്ഞാൽ ഈ ഭൂമിയിൽ പല പരീക്ഷണങ്ങളുമുണ്ടാകും, അനുഗ്രഹങ്ങൾ എടുക്കപ്പെട്ടു പോകും, പല കടുത്ത പരീക്ഷണങ്ങൾക്കും മനുഷ്യർ വിധേയമാക്കപ്പെടും എന്ന കാര്യമാണ്. 97-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്, അഫ അമിന അഹ്ലുൽ ഖുറ അൻ യാതിയഹും ബസ്ന ബയാതൻ വഹും നാഇമുൻ. പട്ടണനിവാസികളെ, നിങ്ങൾ നിർഭയരാണോ? നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ശിക്ഷ വന്ന് നിങ്ങളെ പിടികൂടുന്നത്? ഒരു പ്രഭാതത്തിൽ നാം എഴുന്നേറ്റപ്പോഴാണ് വളരെ വലിയ ഒരു മഹാമാരി ലോകത്തെ മുഴുവൻ ബാധിക്കുകയും അത് പടർന്നു പന്തലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത നാം കേൾക്കുന്നത്. ഒരു രാത്രി ഇരുട്ടി നേരം വെളുക്കുമ്പോഴേക്ക് ഭൂമിയുടെ അവസ്ഥ തന്നെ മാറി, ഭൂമിയുടെ നിളാമു തന്നെ തെറ്റിപ്പോയത് നാമെല്ലാം കണ്ട യാഥാർത്ഥ്യമാണ്. അള്ളാഹു ചോദിക്കുന്ന ചോദ്യമതാണ്. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിനെ സംബന്ധിച്ച്, അത് നിങ്ങൾക്ക് വരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരാണോ? അവ അമിന അഹ്ലുൽ ഖുറ അൻ യാതിയഹും ബസ്ന ലുഹൻ വഹും യൽഅബൂൻ. 98-ാമത്തെ വചനമാണ്. അതല്ല പട്ടണനിവാസികളെ, നിങ്ങൾ നിർഭയരാണോ? നിങ്ങൾ പകലിൽ കളിച്ചുകൊണ്ടിരിക്കെ, പ്രഭാതത്തിൽ കളിച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളെ വന്നു പിടികൂടുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും ചോദിക്കുന്നു. വീണ്ടും 99-ൽ അള്ളാഹു ചോദിക്കുന്നു, അഫ അമിനു മക്റല്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച് നിർഭയരാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറുൻ, വലിയ നഷ്ടം സംഭവിച്ച ആളുകൾക്കല്ലാതെ അള്ളാഹുവിൻ്റെ തന്ത്രത്തെ സംബന്ധിച്ച് നിർഭയത്വമുണ്ടാവുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത്. അവൻ്റെ ഭൂമിയിൽ അവൻ്റെ സൃഷ്ടികളായ നമുക്ക് അവൻ ചെയ്തു തന്ന നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവനെ ധിക്കരിച്ചുകൊണ്ട് എത്ര കാലം സഹോദരങ്ങളെ നമുക്ക് ജീവിക്കാൻ സാധിക്കും? അവനെ മറികടക്കാനോ അവനെ തോൽപ്പിക്കുവാനോ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. എന്നിരിക്കെ അവൻ പിടികൂടുന്നതിനെ സംബന്ധിച്ച്, അവൻ നിഅമത്തുകൾ തടഞ്ഞുവെക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കെങ്ങനെയാണ് നിർഭയരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത്? 100-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നു, അവലം യഹ്ദി ലില്ലദീന യരിസൂനൽ അർദ മിൻ ബഅദി അഹ്ലിഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല പഴയ തലമുറയെ നശിപ്പിച്ചതിനു ശേഷം പുതിയ തലമുറക്ക് ഈ ഭൂമിയിൽ അനന്തരാവകാശം നൽകി. ആ അനന്തരാവകാശം നൽകിയ ആളുകൾക്ക് ചിന്തിച്ചുകൂടെ, അല്ലൗ നശാഉ അസബ്നാഹും ബിദുനൂബിഹിം, നാം ഉദ്ദേശിച്ചാൽ ഇവരുടെ പാപം കാരണത്താൽ നാം ഇവരെയും പിടികൂടുമെന്ന് പൂർവികരായ ആളുകളെ നശിപ്പിച്ചതുപോലെ, പൂർവികരായ ആളുകളെ പിടികൂടിയതുപോലെ നിങ്ങളെയും അള്ളാഹു പിടികൂടും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അവലം യഹദി, അത് നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്നാൽ വനത്തുബ വല കുലൂബിഹിം ഫഹും ലാ യസ്മഊൻ, അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വച്ചിരിക്കുന്നു, അവർ ഒന്നും കേട്ട് മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ പൂർവികരായ ആളുകൾ അവരുടെ പാപങ്ങൾ കാരണത്താൽ നശിപ്പിക്കപ്പെട്ടു. നിങ്ങളെയും നിങ്ങളുടെ പാപങ്ങൾ കാരണം അള്ളാഹു പിടികൂടുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? അത് സന്മാർഗത്തിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് പര്യാപ്തമല്ലേ? എന്നിട്ടും നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയതെന്ത്? എന്താണ് നിങ്ങൾ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കാത്തത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഭൂമുഖത്തനുഭവിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനം നമ്മുടെ തന്നെ കർമ്മങ്ങളാണ്. സത്യവിശ്വാസവും സൽക്കർമ്മവും നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളുണ്ടാകും. എന്നാൽ നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സൃഷ്ടിച്ച നാഥനെ അറിയുകയും അവനെ ആരാധിക്കുകയും അവന് വഴിപ്പെട്ടുകൊണ്ടും അവന് വിധേയരായിക്കൊണ്ടും നാം ജീവിക്കുകയും ചെയ്താൽ അളവറ്റ കാരുണ്യവാനായ അവൻ ആകാശഭൂമികളുടെ അനുഗ്രഹങ്ങൾ നമുക്ക് തുറന്നു തരും. ഗൗരവപൂർവ്വം ചിന്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അന്നൂർ കോഴ്സ് അറിയിപ്പ്. അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ പഠിതാവായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ അന്നൂർ എന്റെ ഫോണിൽ കിട്ടുന്നില്ല. കുറേ ശ്രോതാക്കൾ ഇത്തരം ഫീഡ്ബാക്കുകൾ അയക്കുന്നുണ്ട്. ചിലർ പാസ്വേഡ് മറന്നു, മറ്റു ചിലർക്ക് യൂസർ നെയിം അറിയില്ല, കുറേ ശ്രോതാക്കൾ റിവൈൻഡ് ഓപ്ഷനും മെറ്റീരിയൽ വിൻഡോയും കണ്ടിട്ടേയില്ല. പീസ് റേഡിയോ കുടുംബാംഗങ്ങളുടെ ഇത്തരം നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇനി മുതൽ എല്ലാ മാസവും ഒന്നാം ഞായറാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ പീസ് റേഡിയോ ടെക്നിക്കൽ വിങ്ങിന്റെ വെർച്വൽ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമോതുന്നു. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴിയോ 9544-795-0999 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ അടിയന്തര പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്.
6: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നെന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അപ്പോൾ നമ്മൾ ചിന്ത അല്ലേ, ഇന്നത്തെ ചിന്തിക്കാനുള്ളൊരു വക കുറച്ച് കേൾക്കാം, ഒരു വോയിസ് കേൾക്കാം.

0: അപ്പൊ സലാം സാറേ, ഇതിൽ പറഞ്ഞ ഭാഗങ്ങളെ സാധാരണ നമ്മൾ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ മനുഷ്യന്മാരൊക്കെ തിരക്കിട്ട് ഓട്ടത്തിലാണ്. അപ്പോൾ ചില ആളുകൾ ദുനിയാവിലെ വിഭവങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, നല്ല വീടും കൊട്ടാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേട്ട വരിയിൽ ഒരു വരി എന്താണ്, ഏത് കോട്ടയിലാണെങ്കിലും അന്തും ഫി ബുറൂജി മുഷയ്യദ എന്ന് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞ ഭാഗം അത് കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ഏത് കോട്ടയിലാണെങ്കിലും മരണം വരാൻ്റെ സമയത്ത് വരും.
1: അതെ,
0: അതിൽ തന്നെ മരണം എന്തുണ്ട്, രണ്ട് വിധത്തിലുണ്ട്. ശരിക്കും ഇന്ന് നമ്മൾ പുലരിവട്ടത്തിലും അതുപോലെ തന്നെ വൺ മിൻ ടോക്കിലും ഒക്കെ ഇന്ന് ഓടിയിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള ഭാഗങ്ങൾ ശരിക്കും മരണത്തെക്കുറിച്ചാണ്. തിരുമൊഴികളിൽ നമ്മൾ സ്വർഗത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് കേട്ടു, സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥനകളൊക്കെ കേട്ടു. ശരിക്കും ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോഴേ, ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ, നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോഴേ പലപ്പോഴും നമുക്കിത് ഓർമ്മ വരുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ലൈവ് കഴിഞ്ഞ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ കയറിയിരുന്ന് നമ്മളൊരു ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ക്ലാസ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബൂസ്റ്റ്, എനർജി ബൂസ്റ്റാവും, ഈമാൻ ബൂസ്റ്റ് ചെയ്യും. പക്ഷേ അതിന് ഇറങ്ങി നമ്മുടെ ജീവിത ചുറ്റുപാടിലേക്ക് പിന്നെ വ്യാപൃതരാകുമ്പോൾ ഈ ഓർമ്മകൾ മെല്ലെ മെല്ലെ ഇല്ലാതായി പോകും. അവിടെ ശരിക്ക് നമ്മൾ നേരത്തെ നമ്മൾ ഒരു ഫീഡ്ബാക്ക് വായിച്ച പോലെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ നമ്മളെ തന്നെ പഠിപ്പിക്കണം ഓരോ സംഗതി കാണുമ്പോഴും. അപ്പോൾ ഓരോ ഇപ്പം ഖബർസ്ഥാൻ്റെ അടുക്കലേക്കൂടെ പോകുമ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്, ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളതാണ് എന്നുള്ളൊരു ഒരു ഒരു നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വണ്ടിയിൽ വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, പിന്നെ അറബിനാലെ മുൻകലിബു, പിന്നെ സുബയല്ല രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അവിടെ, പിന്നെ ഇലൈഹി നുഷൂർ, ഇതൊക്കെ ശരിക്കും എന്താണ്, തിരിച്ചു പോകാനുള്ളതാണ്. പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവർക്ക് സംഭവിക്കുന്ന പിന്നെ എന്ത് പ്രയാസങ്ങളാവട്ടെ, അവിടെയൊക്കെ മുസീബത്ത് എന്നുള്ള രൂപത്തിൽ എന്തൊക്കെ ഉണ്ടോ അവിടെ ഇന്നല്ലായോ എന്നല്ല രാജീവൻ പറയാനാണ് പറഞ്ഞത്, അതും നമ്മൾ ഓർമ്മിപ്പിക്കണം. എന്താണ്, നമുക്കൊക്കെ ഒരു മടക്കുന്നത്. ഈ മടക്കത്തെക്കുറിച്ച് മറന്നു പോകുമ്പോഴാണ് മനുഷ്യൻ ഇവിടെയുള്ള ഓരോ തിരക്കുകളിലും മുഴുകിയിട്ട് അങ്ങനെ ജീവിക്കാം. അവിടെ ഒരു ചെറിയൊരു പോസ് ഇട്ടിട്ട് മരിച്ചു പോകേണ്ടവനല്ലേ എന്നുള്ളൊരു ഒരു ഒരു ഓർമ്മയിൽ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് കൂടെയുള്ള ആളുകളെ, നേരത്തെ നമ്മുടെ പിന്നെ സജീർക്കൻ്റെ ആ വിഷയമൊക്കെ വായിച്ചല്ലോ, സജീർക്കൻ്റെ വിഷയത്തിൽ പിന്നെ പറഞ്ഞതുപോലെ കൂടെയുള്ളവർക്ക് പരമാവധി നന്മകൾ പകർന്നുകൊടുത്ത് മനസ്സുകളിൽ പ്രാർത്ഥന ഉയരുന്ന, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥന ഉയരുന്ന രൂപത്തിൽ നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാവണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടതാണ്. ഈ ഒരു അവസരത്തിൽ ഈ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ഒരു ഗാനത്തിൻ്റെ ശകലങ്ങൾ ചെറിയ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ശരിക്ക്
1: പറഞ്ഞപ്പോഴേ അതിലെ ഒരു ചെറിയ കവിതാ വാചകങ്ങൾ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എനിക്ക് പിന്നെ എക്സസൈസ് ചെയ്യണം, നാളെയാവാം,
0: യെസ്
1: അതുപോലെ എനിക്ക് ഇന്നത് ചെയ്യണം, ഒക്കെ നാളെയാവാം നാളെയാവാം നാളെയാവാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചിരുന്ന നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെയാവുമെന്നില്ല, നാളെയായാൽ ചീഞ്ഞു നാറും, ഇന്ന് തന്നെ കവറടക്കണം.
0: ഓ,
1: അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ നാളേക്ക് നീട്ടി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, നല്ലൊരു ഒരു ഒരു കവിത വാചകം മുമ്പ് വായിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയിരിക്കും. അപ്പോൾ മരണം ശരിക്കും നാളേക്ക് മാറ്റി വെക്കാനുള്ളതല്ല, ഇന്നേക്ക് ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു ചിന്തയാണ് അതിലുള്ളത്.
0: യെസ്,
1: നാളെയാവാം നാളെയാവാമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്, അത് ഇങ്ങനെയൊരു സംഗതി ഇല്ല എന്ന് അറിയാതെ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ.
0: അതെ,
1: ഏത് സമയത്ത് സംഭവിക്കില്ല, അത് നാളെയോ മറ്റോ എന്ന് ദൂരെ എന്നോ നടക്കാനിരിക്കുന്നതാവുമ്പോൾ നമുക്ക് നാളെയാവാൻ നീട്ടി വെക്കാം.

0: ഇസ്ലാമിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ വിശ്വപ്രസിദ്ധമാണ് ഇമാം നവവി റഹിമഹുള്ളയുടെ അറിയാലു സ്വാലിഹീൻ അഥവാ സച്ചരിതരുടെ പൂന്തോട്ടം. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ആധാരമാക്കി കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ കൃതി മിക്ക ഇസ്ലാമിക സർവകലാശാലകളിലും മത അധ്യാപന കേന്ദ്രങ്ങളിലും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ടെക്നോളജിയുടെ അതിപ്രസരമായ ഈ കാലത്തെ പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി ഒരുക്കുന്നു റിയാദു സ്വാലിഹീൻ. പരീക്ഷിക്കപ്പെട്ട മൂന്ന് പേർ അവതരിപ്പിക്കുന്നത് മുജീബ് റഹ്മാൻ സലാഹി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയായുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. ബാബുൽ മുറാഖബയിലെ ആറാമത്തെ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നഹു സമിഅ അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി അദ്ദേഹം കേട്ടു. ഇന്ന സലാസത്തൻ മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായിലരിൽ നിന്നുള്ള മൂന്ന് പേർ, അബ്റസ ഇതാണ് മൂന്ന് പേർ. ഒരാൾ അബുറസ്വാൻ, അബുറസ് തന്നെ വെള്ളപ്പാണ്ട് രോഗമുള്ളവൻ. വഅഖറാ രണ്ടാമത്തെ ആൾ, അഖറാൻ അഖറ തന്നെ കഷണ്ടിയുള്ളവൻ. മൂന്നാമത്തെ ആൾ അഴ്മ അന്ധനാൻ. ഈ മൂന്ന് പേരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചു. അറാദല്ലാഹു അൻ യബ്തലിയഹും, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മൂന്ന് പേരെ പരീക്ഷിക്കുവാൻ ഉദ്ദേശിച്ചു. അല്ലാഹു തആലക്കറിയാത്തത് കൊണ്ടല്ല പരീക്ഷിക്കുന്നത്. ഇവരുടെ കാര്യം എന്താണ്, നന്ദി കാണിക്കുമോ നന്ദി കേട് കാണിക്കുമോ, ഈ പരീക്ഷണത്തിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ നേരത്തെ അല്ലാഹുവിനറിയാം. അതിനുവേണ്ടിയല്ല പരീക്ഷണം, മറിച്ച് പരീക്ഷണത്തിന് വിധേയരാകുന്ന ആളുകളെ കൂടിയും മറ്റുള്ളവർക്കു കൂടിയും ഗുണപാഠമുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. അങ്ങനെ ഫബഅസ ഇലൈഹിം മലക്കൻ, അല്ലാഹു ഈ മൂന്ന് പേരിലേക്കും ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ഫഅതാ അൽ അബ്റസ ഫഖാൽ, മലക്ക് അബ്റസിൻ്റെ അടുക്കൽ ചെന്നു. വെള്ളപ്പാണ്ട് രോഗമുള്ള ആളുടെ അടുക്കൽ മലക്ക് ചെന്നു. എന്നിട്ട് ആ മലക്ക് അയാളോട് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്ക, ഏത് കാര്യമാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്, നിന്റെ ഏറ്റവും വലിയ ഇഷ്ടം ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ അബ്റസ് പറഞ്ഞു, ലൗനുൻ ഹസനുൻ, നല്ല നിറം, നല്ല നിറം കിട്ടണം എനിക്ക്. വജിൽദുൻ ഹസനുൻ, നല്ല ചർമ്മവും, നല്ല ചർമ്മവും നല്ല നിറവും എനിക്കുണ്ടാവണം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതെനിക്ക് കിട്ടിയാൽ അതുകൊണ്ടുള്ള നേട്ടവും അദ്ദേഹം പറഞ്ഞു. വയദഹബു അന്നീ അല്ലദി ഖദ് ഖദറനി അന്നാസ്, ജനങ്ങൾ എന്നെ ഖദറ് തന്നെ അറപ്പോടുകൂടെ കാണുന്ന ഈ അവസ്ഥ എന്നിൽ നിന്ന് പോകുമല്ലോ, എനിക്കിങ്ങനെ വെള്ളപ്പാണ്ട് രോഗമുള്ളതുകൊണ്ട് ആളുകൾ എന്നെ അറപ്പോടുകൂടെയാണ് കാണുന്നത്, ആ ഒരവസ്ഥ എന്നിൽ നിന്ന് പോയി ആളുകളെല്ലാവരും എന്നെ പരിഗണിക്കുന്ന ഒരവസ്ഥയുണ്ടാകുമല്ലോ, അതുകൊണ്ട് എന്നിൽ അറപ്പുളവാക്കുന്ന ഈ അവസ്ഥ പോയി എനിക്ക് നല്ല നിറവും നല്ല ചർമ്മവും കിട്ടണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നയാൾ പറഞ്ഞു. ഫമസഹഹു, അപ്പോൾ ആ മലക്ക് അയാളെ ഒന്ന് തടവി. അയാളെ തടവി എന്ന് പറഞ്ഞാൽ ശരീരം ആസകലം തടവിയോ അതോ ഈ രോഗമുള്ള ഭാഗത്ത് മാത്രം തടവിയോ എന്നൊക്കെ വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിൻ്റെ വാഹിറായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ആ രോഗമുള്ള ഭാഗം മാത്രം തടവി എന്നാണ്. അതല്ല ഇനി ശരീരം മുഴുവനാണ് തടവിയത് എന്ന് പറയുന്നതിനും വിരോധമില്ല. ആ രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കുവാൻ സാധ്യതയുള്ള പദമാണ്. ഏതായിരുന്നാലും മലക്ക് ആ അബുറസ്സിനെ തടവി. അങ്ങനെ ആ മനുഷ്യനിൽ നിന്ന് ആ മ്ലേച്ഛാവസ്ഥ പോയി. അയാൾക്ക് നല്ല നിറം കിട്ടി, നൽകപ്പെട്ടു. നല്ല ചർമ്മവും നല്ല നിറവുമൊക്കെ അയാൾക്ക് കിട്ടി. അങ്ങനെ കിട്ടിയ ശേഷം മലക്ക് അയാളോട് വീണ്ടും ചോദിച്ചു, ഖാല ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ധനമേതാണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ഇബിലു, ഒട്ടകമാണ്. എനിക്കേറ്റവും ഇഷ്ടം ഒട്ടകമാണ്. ഔ ഖാല അൽ ബഖറു, അല്ലെങ്കിൽ അദ്ദേഹം അൽ ബഖറു, പശുക്കളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശക്കർ റാവി, അതീത് റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽ ഒരാൾക്ക് സംശയം സംഭവിച്ചതാണ്. എന്നാൽ ഇവിടെ ഒട്ടകം തന്നെയാണ് എന്നതാണ് ശരി. കാരണം താഴെ വരുന്ന പരാമർശങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. ഫോഴത്തുയ നാക്കത്തൻ ഉഷറാ, അങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഒരൊട്ടകത്തെ അദ്ദേഹത്തിന് നൽകപ്പെട്ടു. പൂർണ്ണ ഗർഭിണിയായ ഒരൊട്ടകത്തെ അദ്ദേഹത്തിന് നൽകപ്പെട്ടു. ഫഖാൽ, എന്നിട്ട് ആ മലക്ക് പറഞ്ഞു, ബാറക്കല്ലാഹുല കഫീഹ, ഈ പൂർണ്ണ ഗർഭിണിയായ ഒട്ടകത്തിൽ നിനക്കല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറയുന്ന ഈ പദം ബാറക്കല്ലാഹുല കഫീഹ എന്നുള്ളതിന് രണ്ട് രീതിയിൽ വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അത് അല്ലാഹുത്താല നിനക്കിതിൽ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കലാണ്, ഇഹ്ബാറാണ് എന്ന രീതിയിലും, അതല്ല നിനക്കല്ലാഹുത്താല ഇതിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയാണ് എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മലക്ക് രണ്ടാമത്തെ ആളുടെ അടുക്കൽ പോകുകയാണ്. ഫഅതാ അൽ അഖറാ ഫഖാൽ, ഈ മലക്ക് അഖറായിൻ്റെ അടുക്കൽ ചെന്നു. അഖറാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ കഷണ്ടി ബാധിച്ച വ്യക്തി. അയാളുടെ അടുക്കൽ ചെന്നിട്ട് ഫഖാൽ മലക്ക് ചോദിച്ചു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണ്, ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഷഅറുൻ ഹസനുൻ, നല്ല മുടി വേണം, നല്ല കേശം വേണം. അങ്ങനെ വയദഹബു അന്നി ഹാദല്ലദി ഖദറനി അന്നാസ്, ആളുകൾ എന്നെ മോശമായി കാണുന്ന ഈ അവസ്ഥ എന്നിൽ നിന്ന് പോകണം. ഈ കഷണ്ടിയാകുന്ന ആളുകൾ മോശമായി കാണുന്ന ഈ അവസ്ഥ എന്നിൽ നിന്ന് പോകണം. എന്നിട്ട് എനിക്ക് നല്ല ചർമ്മം ലഭിക്കുകയും വേണം. ഫമസഹഹു ഫദഹബഅങ്ങു, മലക്ക് അയാളെ തടവി. അയാളുടെ ആ മോശപ്പെട്ട അവസ്ഥ എന്ന് അദ്ദേഹം പറഞ്ഞ ആ അവസ്ഥ പോയി. നല്ല നല്ല കേശം അദ്ദേഹത്തിന് ലഭിച്ചു. ഓർത്തിയ ഷഅറൻ ഹസനൻ, നല്ല മുടി അദ്ദേഹത്തിന് നൽകപ്പെട്ടു. ശേഷം മലക്ക് ചോദിച്ചു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനമേതാൻ? ഖാൽ, അദ്ദേഹം പറഞ്ഞു, അൽ ബഖറു, പശുവാണ്. പശുക്കൾ എന്നാണ് ശരിക്കും വാക്കിനർത്ഥം, പശുക്കളാണ്. ഫഅഅ്തിയ ബഖറത്തൻ ഹാമിലൻ, അങ്ങനെ ഗർഭിണിയായ ഒരു പശുവിനെ അദ്ദേഹത്തിന് നൽകപ്പെട്ടു. ഖാൽ, എന്നിട്ട് ആ മലക്ക് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ പറഞ്ഞു, ബാറക്കല്ലാഹു ലക് ഫീഹാ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അല്ലാഹു തആല നിനക്ക് ഈ പശുവിൽ ബറക്കത്ത് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബറക്കത്ത് നൽകട്ടെ എന്ന് ആ മലക്ക് പ്രാർത്ഥിച്ചു. ഫഅതാ അല്ലഅമാ, പിന്നീട് മലക്ക് മൂന്നാമത്തെ വ്യക്തിയാകുന്ന അന്ധന്റെ അടുക്കൽ ചെന്നു, കണ്ണ് കാണാത്ത വ്യക്തിയുടെ അടുക്കൽ ചെന്നു. ഫഖാല, മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താൻ? അദ്ദേഹം പറഞ്ഞു, അയ്യറുദ്ദല്ലാഹു ഇലയ്യ ബസ്വരി ഫഉബ്സിറന്നാസ. അല്ലാഹു തആല എൻ്റെ കാഴ്ച എനിക്ക് മടക്കിത്തരുകയും അങ്ങനെ ജനങ്ങളെ എനിക്ക് കാണാൻ കഴിയുകയും ചെയ്യണം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഞാനേറെ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. ഫമസഹഹു, മനക്ക് അദ്ദേഹത്തെ തടവി. ഫറദ്ദല്ലാഹു ഇലൈഹി ബസ്റ, അല്ലാഹു തആല ആ അന്ധൻ്റെ കാഴ്ച തിരിച്ചു നൽകി. ഖാല, എന്നിട്ട് ആ മലക്ക് ചോദിച്ചു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനമേതാൻ? ഖാല അദ്ദേഹം പറഞ്ഞു, വൽ ഗനമു, ആടാൻ. ഫോഴത്തിയ ഷാത്തൻ വാലിദൻ, അങ്ങനെ അദ്ദേഹത്തിന് വാലിദായ ഒരു ഷാത്തിനെ നൽകിയെന്നാണ്. വാലിദായ ഷാത്ത് എന്ന് പറഞ്ഞിടത്ത് രണ്ട് വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഗർഭിണിയായ ഒരാടിനെ നൽകി, അല്ലെങ്കിൽ വലതുള്ള ഒരാടിനെ നൽകി, കുട്ടിയുള്ള ഒരാടിനെ കൊടുത്തു, എന്നിങ്ങനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഫഅന്ത ജഹാദ വവല്ലദഹാദ, ഇവ രണ്ടും എന്ന് പറഞ്ഞാൽ ഒട്ടകവും പശുവും, അത് രണ്ടും പ്രത്യുൽപാദനം നടത്തി പ്രസവിച്ചു. വവല്ലദഹാദ, ഇത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ആമക്ക് നൽകിയ ആ ആട്, അത് ധാരാളം ആടുകളെയും പ്രസവിച്ചു. അങ്ങനെ ഫഖാനലിഹാദ വാദിമ്മിനദ്ദഹബ്, ഈ ആൾക്ക് അഥവാ ഒട്ടകത്ത് നൽകിയ ആ വ്യക്തിക്ക് ഒരു താഴ്വര ഒട്ടകങ്ങളുണ്ടായി. ഒലിഹാദ വാദിമ്മിനൽ ബക്കർ, പശുവിനെ നൽകിയ ആൾക്ക് ഒരു താഴ്വര പശുവുമുണ്ടായി. ഒലിഹാദ വാദിമ്മിനൽ ഖനം, ആടിനെ നൽകിയ അന്ധന്, ആദ്യം അന്ധനായിരുന്ന വ്യക്തിയിടക്ക് അയാൾക്കൊരു താഴ്വര ആട്ടിൻ പറ്റവും ഉണ്ടായി. അങ്ങനെ എല്ലാ പ്രയാസകരമായ അവസ്ഥകളും നീങ്ങി, ശാരീരികമായ പ്രയാസങ്ങൾ നീങ്ങി, അതേപോലെ സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടായി. വലിയ സമ്പന്നരായി മൂന്നാളുകളും മാറി ഇവരവസ്ഥ അവർക്കുണ്ടായി. പിന്നെ രണ്ടാമതൊരു ഘട്ടത്തിൽ മലക്ക് അവരുടെ അടുക്കൽ ചെന്നതാണ് തുടർന്നു കൊണ്ടു പറയുന്നത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ അല്ലാഹു അനുഗ്രഹിച്ചാൽ അത് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ അറിയാദു സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പരീക്ഷിക്കപ്പെട്ട മൂന്നു പേർ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം മുജീബ് റഹ്മാൻ സ്വലാഹി.

0: അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തു ദാരിയാത്തിലെ 20, 21, 22, 23 ഈ നാലായത്തുകളുടെ മനോഹരമായ പാരായണമാണ് അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിൽ നമ്മളെല്ലാവരും കേട്ടത്. ഇതിന്റെ തുടക്കത്തിലെ സല നമുക്ക് ശ്രദ്ധിച്ചില്ലേ, ആദ്യത്തെ ആയത്തിലെ
1: ആശയം നിങ്ങളൊന്ന് പറയുന്ന നന്നായിരിക്കും.
0: ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ആദ്യത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്. നിങ്ങളിൽ തന്നെയുണ്ട്, അതായത് ദൃഷ്ടാന്തങ്ങൾ, എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ എന്നുള്ളൊരു താക്കീത് കൂടി അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. ആകാശത്തിൽ നിങ്ങളുടെ ആഹാരവും ഉപജീവന മാർഗവും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നതും ഉണ്ട്. അവസാനത്തെ, അതായത് 23-ാമത്തെ ആയത്തിൽ, എന്നാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം, നിശ്ചയമായും ഇത് നിങ്ങളെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുക. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇതിലേറെ നല്ലൊരു ഉപമ വേറെ അല്ല എന്ന് തന്നെ തോന്നും. ഇപ്പോൾ സലാംക്ക് ആ ആയത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചില്ലേ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഈ ഒരു സ്റ്റുഡിയോയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് ഇപ്പോൾ ശ്രോതാക്കൾ, അതൊരു ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇതുപോലുള്ള യാഥാർത്ഥ്യങ്ങളാണ് സൂറത്തു ദാരിയാത്തിലെ 20 മുതലുള്ള ആ ആയത്തുകൾ ഇങ്ങനെ നമ്മളോട് പറയുന്നതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കുന്നത്.
1: അതായത് ഒഫിൽ അർലി ആയാത്തുലിൽ മൂക്കിനീൻ എന്നാണല്ലോ. ഈ മൂക്കിനീൻ എന്നുള്ളത് വെറുതെ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ശരിക്ക് മൂക്കിനാവുക എന്ന് പറഞ്ഞുകൊടുത്ത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയക യഖീൻ എന്ന് പറഞ്ഞു. യഖീൻ പറഞ്ഞാൽ എന്താ? അവിടെ നീ നിൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യേണ്ടത് നിനക്ക് യഖീൻ വരുന്നത് വരെ എന്ന് പറഞ്ഞു. യഖീൻ എന്നുള്ളത് മരണത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. മരണത്തിൽ ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. അത്രമേൽ ഉറപ്പായൊരു സംഗതിയാണ് യഖീൻ. ആ യഖീൻ എന്ന പദത്തിൽ നിന്നാണ് മൂക്കിൻ എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. അത്രമേൽ ഉറപ്പായിട്ടുള്ള ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് ഫില്ലർലി ആയാത്തു കുറേ ആയത്തുകളുണ്ട്. വെറുതെ ഇങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഒന്നുമില്ല. ഇതിൽക്കിപ്പം എന്താ, അവൻ്റെ കാണുന്ന കാഴ്ചകളിലോ കേൾവികളിലോ ഒന്നും അവനെ സ്പർശിക്കുന്നില്ല. അവനങ്ങനൊരുതരം പുറംമോടികളിൽ അല്ലെങ്കിൽ പുറന്തോടിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് അവൻ കാണുന്നുണ്ടാവും പലതും, കേൾക്കുന്നുണ്ടാവും പലതും, പക്ഷെ ഉള്ളിൽ യക്കീനായ ഒരാൾക്ക്, മൂക്കനായ ഒരാൾക്ക്, ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് ഒരു പുൽനാമ്പ് പോലും അവനെ സ്വാധീനിക്കും,
0: ചിന്തിപ്പിക്കും,
1: ചിന്തിപ്പിക്കും. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, വഫി ഔൻഫുസിക്കും. എന്നിട്ട് പറയാം, ഭൂമി പറഞ്ഞു, പിന്നെ ഔൻഫുസിക്കും, നിങ്ങളിലും. നമ്മൾ അതിന് കുറേ എവിടെയും പോകുന്നു വേണ്ട, ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ മതി. ചെറിയൊരു ശ്വാസ തടസ്സം വന്നിട്ട് ഒന്ന് ഐസിയിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ എന്താ. ഒരു മനുഷ്യൻ്റെ മിടിപ്പ്. ഇപ്പം ഞാനന്നിങ്ങനെ കഴിഞ്ഞ ഇതിൽ എൻ്റെ അനിയൻ്റെ പിന്നെ വൈഫ് കുറച്ച് നേരത്തെ പ്രസവം വന്നു, പെട്ടെന്ന് പ്രയാസങ്ങളൊക്കെ ആയി. അപ്പോൾ കുട്ടീനെ NICU-യിലാക്കി. NICU-യിൽ ഇടുന്ന ഓരോ നിമിഷവും അവിടെ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ആ കുട്ടി നേരെ അതേ അവസ്ഥയിൽ, എന്നിട്ട് ലക്ഷങ്ങൾ അവിടെ ചിലവാണ്, അതേ അവസ്ഥയിൽ ഉമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ ആ സമയം പ്രസവം. അതുവരെയാണെങ്കിൽ ഒരു ചാർജും കൊടുക്കണ്ട, ഇതിനേക്കാൾ ബെസ്റ്റും പെർഫെക്റ്റായിട്ട് അവിടെ കിടക്കും. അപ്പോൾ അല്ല സംവിധാനിച്ച് വെച്ചൊരു സംഗതിയുണ്ട്, മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കുന്നതിന് മനുഷ്യൻ കൊടുക്കേണ്ടി വരുന്ന വില ഉണ്ട്, പക്ഷെ ഒറിജിനലിന് മനുഷ്യനൊരു വില കൊടുക്കുന്നില്ല. ഒറിജിനലാണ് നമ്മളുടെ
0: സ്വാഭാവികമായി സംഭവിക്കുന്നത് പോലെ ഫീൽ ചെയ്യണല്ലോ.
1: യെസ്, അതെ അതെ അതെ. എന്നിട്ട് പറഞ്ഞു വഫി സമാഇ, ഓരോന്ന് പറയണം. ഒന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അർള് പറഞ്ഞു, ആംഫുസ് പറഞ്ഞു, സമാ പറഞ്ഞു, ആകാശങ്ങൾ. ആകാശം നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും നമ്മളീ കാണുന്ന, ഈ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഇത്തിരി പോകുന്ന സംഗതിയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആകാശത്ത് കാണുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ. അപ്പോൾ അത് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ആകാശത്തിൻ്റെയും ഭൂമിയുടെയൊക്കെ രക്ഷിതാവ് തന്നെ സത്യം പറഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുപോലെ ഒരു യാഥാർത്ഥ്യം തന്നെയാണിതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കതിൽ ചിന്തിക്കാനുണ്ട്.

0: അന്തികൾ. ഈ മൂന്നവയവങ്ങളിൽ നിന്നും, അതായത് കണ്ണിൽ നിന്നും, നമ്മുടെ ചെവിയിലുള്ള ബാലൻസ് അവയവത്തിൽ നിന്നും, മുട്ടുകളിലുള്ള ജോയിൻ്റുകളിൽ നിന്നും, സന്ധികളിൽ നിന്നും, ഈ മൂന്നവയവങ്ങളിൽ നിന്നും ഇൻഫർമേഷൻസ് നമ്മളെ തലച്ചോറിലെത്തി, തലച്ചോറ് ഇത് പ്രോസസ്സ് ചെയ്ത് നമ്മളുടെ ഒരു പൊസിഷൻ മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നമ്മൾ നടക്കാൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ തലച്ചോറിൽ നിന്ന് തിരിച്ചും നമ്മളെ സന്ധികളിലേക്കും മസിലുകളിലേക്കും സിഗ്നലുകൾ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ രണ്ട് കാലിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഏതെങ്കിലും അവയവങ്ങളിൽ, നമ്മൾ കണ്ണിലോ ചെവിയിലോ സന്ധികളിലോ ഇനി തലച്ചോറിലോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് തലകറക്കം വരാം. ഉദാഹരണത്തിന്, നമ്മൾ ചെവിയിൽ പഴുപ്പ് അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ, തലയിൽ തലച്ചോറിൽ മുഴകളോ തലയ്ക്ക് എന്തെങ്കിലും ആഘാതങ്ങൾ ഇഞ്ചുറികൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തലകറക്കം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് നമുക്ക് തലകറക്കം വരാം. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല, അസംബ്ലിയിൽ നിൽക്കുമ്പോൾ തലകറങ്ങി വീണു, രക്തം കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ തലകറങ്ങി വീണു, ഇങ്ങനെ വിവിധ തരത്തിൽ തലകറങ്ങി വീഴുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതൊന്നും വെർട്ടിഗോ രീതിയിലുള്ള, വെർട്ടിഗോ എന്ന് ഗണത്തിൽപ്പെടുന്ന തലകറക്കമല്ല. അതേപോലെ രക്തക്കുറവ് മൂലം പെട്ടെന്ന് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ തലകറങ്ങി വീഴുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വേറെ തന്നെ വിഭാഗങ്ങളാണ്. ചില പ്രത്യേക തരത്തിലുള്ള അപസ്മാരങ്ങൾ വന്നാൽ ആബ്സെൻസ് സീഷേഴ്സ് എന്നൊക്കെ പറയും, തലകറങ്ങി വീഴാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് ആ ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം കണ്ണിരിട്ടാവുന്നതും പെട്ടെന്ന് വീഴുന്നതും ഒന്നും ഒരുപക്ഷെ വെർട്ടിഗോ ആയിക്കൊള്ളണമില്ല. വെർട്ടിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറങ്ങുന്നതോ അല്ലെങ്കിൽ ചുറ്റുമുള്ളത് കറങ്ങുന്നതോ ആയിട്ടുള്ള അവസ്ഥയാണ് വെർട്ടിഗോ എന്ന് പറയുന്ന അവസ്ഥ. അതിൽ ഒരു പ്രത്യേക വിഭാഗമാണ് നമ്മൾ പെട്ടെന്ന് മേലോട്ട് നോക്കുമ്പോൾ, പെട്ടെന്ന് കിടന്നുകൊടുത്ത് എണീക്കുമ്പോൾ, പെട്ടെന്ന് കിടന്നുകൊടുത്ത് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയും. ബിനൈൻ പൊസിഷണൽ വെർട്ടിഗോ, BPPV എന്നാണ് പറയുന്നത്. നമ്മൾ ചെവിക്കകത്തുള്ള ബാലൻസ് അവയവമുണ്ട്, അതിനകത്ത് ചെറിയ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്. അതിൻ്റെ സ്ഥാനം തെറ്റുമ്പോൾ, നമ്മൾ പെട്ടെന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ, ബുക്ക് ഷെൽഫ് സിൻഡ്രോം എന്നാണ് പറയുക. നമ്മൾ മുകളിലുള്ള ഷെൽഫിൽ ബുക്സ് എടുക്കുമ്പോൾ നമ്മൾ തല ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പൊങ്ങും. അപ്പോൾ പെട്ടെന്ന് തലകറക്കം വരിക, ഛർദ്ദിക്കാൻ വരിക, വിയർക്കുക, കക്കൂസ് പോകാൻ തോന്നുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാം. അതാണ് പൊസിഷണൽ വെർട്ടിഗോ, BPPV എന്ന് പറയുന്നത്. അത് ചെറിയ തരത്തിലുള്ള, ഒരു പ്രത്യേക തരത്തിലുള്ള എക്സസൈസ് ചെയ്താൽ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ചെവി കുട്ടിയടയുന്നതും അതിനുശേഷം ചെവി മൂളുന്നതും അതിനുശേഷം തലകറങ്ങി വിയർക്കുന്നതും ഛർദ്ദിക്കുന്നതും ആയിട്ട് അവസ്ഥയുണ്ട്. അതായത് ചെവി അടഞ്ഞ് ചെവി നിന്ന് മൂളി പിന്നീട് തലകറക്കം വരുന്ന അവസ്ഥ, അതിന് മെനിയസ് ഡിസീസ് എന്നാണ് പറയുക. അത് പ്രത്യേക രീതിയിലുള്ള മരുന്നുകളിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെവിക്കകത്തുള്ള നാഡിയിലെ ചെറിയ മുഴകൾ കൊണ്ട് തലകറക്കം വരാം. അതോടൊപ്പം തന്നെ നാഡീ സംബന്ധമായിട്ടുള്ള, തലച്ചോറിനകത്തുള്ള മൾട്ടിപ്പിൾ സ്ക്ലീറോസ് ഉൾപ്പെടെയുള്ള നിരവധി കാരണങ്ങൾ കൊണ്ടും തലകറക്കം വരാം. അപ്പോൾ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഏത് സാഹചര്യത്തിലാണ് ഈ തലകറങ്ങിയത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ കൃത്യമായിട്ട് ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കുക. വെറും തലകറക്കം എന്ന് പറയുക, തലകറങ്ങി വീണു എന്ന് പറയുന്നതിന് പകരം വളരെ വിശദമായിട്ട് ഡോക്ടർക്ക് രോഗവിവരം നൽകുകയാണ് നമ്മൾ വേണ്ടത്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. വെർട്ടിഗോ, തലകറക്കത്തിന്റെ കാരണങ്ങൾ വിശദീകരിച്ചത് ഡോക്ടർ റഫീഖ് അലി.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: കേൾക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാൻ പീസ് റേഡിയോ എന്നെ സഹായിക്കുന്നു. പീസ് റേഡിയോയിലെ ചില പരിപാടികൾ കേട്ട ശേഷം ഏറെ നേരം അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ടുണ്ട്. അത്രത്തോളം ആഴമുള്ള സന്ദേശങ്ങളാണ് പലപ്പോഴും ലഭിക്കുന്നത്.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കമ്പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബിയ അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും, അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഭാര്യയ്ക്ക് സ്വന്തമായി ചെറിയ ഒരു വരുമാനമുണ്ട്, അതിൽ നിന്നും ഭർത്താവ് അറിയാതെ സ്വതക്ക കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ്?
4: ഇബാദത്ത് ചെയ്യാൻ ഭർത്താവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അവകാശമായി വരുന്ന ഏതെങ്കിലും കാര്യത്തിലല്ലാതെ ബാക്കിയൊരു കാര്യത്തിലും ഭർത്താവിൻ്റെ അനുവാദം വേണ്ടതില്ല. ഭർത്താവിൻ്റെ അനുവാദം വേണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, സുന്നത്ത് നോമ്പ് ഒരു പെണ്ണ് നോൽക്കുന്ന സമയത്ത് മാത്രം ഭർത്താവിൻ്റെ അനുവാദം വേണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ അവരവരുടെ നമസ്കാരം, അതേപോലെ തന്നെ മറ്റ് ഇബാദത്തുകൾ, സദഖ, സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഭർത്താവിൻ്റെ അനുവാദമുണ്ടാകണം എന്ന് പറഞ്ഞിട്ടില്ല. ഹജ്ജ് യാത്ര ആവശ്യമായതുകൊണ്ട് തൻ്റെ കൂടെ ഒരു മഹ്റം ഉണ്ടായിരിക്കണം. സാമ്പത്തികമായ ശേഷി എല്ലാമുണ്ട്. എന്നാൽ തനിക്കൊരു മഹ്റമില്ല എങ്കിൽ, അത് ഭർത്താവ് കൂടെയുണ്ട് എങ്കിൽ അങ്ങനെ, അതിനുപോലും ഭർത്താവിൻ്റെ അനുവാദമുണ്ടാകണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുന്ന വിഷയത്തിൽ ആരും തടസ്സമാകാൻ പാടില്ല. ആ വിഷയത്തിൽ സുന്നത്ത് നോമ്പുകൾ നോൽക്കുന്ന സമയത്ത് മാത്രം ഭർത്താവിൻ്റെ അനുവാദമുണ്ടാകണം എന്നാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അവൾ കൊടുക്കേണ്ടതാണ് സക്കാത്ത്. ആ സക്കാത്ത് ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കാതിരിക്കുകയാണോ വേണ്ടത്? ഒരിക്കലും അങ്ങനെയല്ല. ഭർത്താവിൻ്റെ അനുവാദമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സക്കാത്ത് കൊടുക്കണം. സദഖ, അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ സ്വത്തിൽ നിന്ന് ചെലവഴിക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് ഭർത്താവിൻ്റെ അനുവാദമുണ്ടാകണം എന്നില്ല. അപ്പം ഈ രംഗത്ത് ഇസ്ലാം സ്ത്രീക്ക് ആ ഒരു സ്വാതന്ത്ര്യം, അവനവൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്തുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അതോടൊപ്പം ഒരു കുടുംബ സംവിധാനം എന്ന നിലയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ മുഷാവറകൾ നടത്തിക്കൊണ്ടും ഏറ്റവും ഹൈറായത് തിരഞ്ഞെടുക്കാനുള്ള രണ്ടുപേരുടെയും കൂടിയുള്ള തിരഞ്ഞെടുപ്പ്, ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ഒരു ബാധ്യതയോ നിർബന്ധമോ അല്ല.
3: നിലവിൽ കുടുംബമുണ്ടായിരിക്കെ ഭാര്യ അറിയാതെ മറ്റൊരു വിവാഹം കഴിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? നിലവിലുള്ള കുടുംബത്തിന് നല്ല രീതിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നു. തുടർന്നും അങ്ങനെ തന്നെ ഇൻഷാ അള്ളാ ഞാൻ അങ്ങനെ ചെയ്താൽ മറ്റൊരു കുടുംബത്തിന് തണലാകും എന്നാണ്.
5: ആദ്യ ഭാര്യയോട് വിവാഹവേളയിൽ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിവാഹത്തിൽ ഞാൻ നീ ഒരു എൻ്റെ ഭാര്യയായി നിലവിലിരിക്കെ മറ്റൊരു വിവാഹം കഴിക്കൂല എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അൽ മുസ്ലിമൂൻ അലാ ഷുറൂത്തിഹി, മുസ്ലിമീങ്ങൾ തങ്ങൾ പറഞ്ഞ നിബന്ധനകൾ പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതില്ല എങ്കിൽ ഒരു പുനർവിവാഹത്തിന് ഭാര്യയുടെ അനുവാദം മതപരമായ ഒരു ഷർത്തല്ല, നിബന്ധനയല്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, വൈവാഹിക ജീവിതം അത് പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും വിളക്കപ്പെടേണ്ടതും നിലനിർത്തേണ്ടതുമായ ഒരു ബന്ധമാണ്. ഇസ്ലാം വിവാഹബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് അത് മീസാഖുൽ ഖലീൽ, സുദൃഢമായ ഒരു കരാർ എന്നാണ്. ആ സുദൃഢമായ കരാറിനെ യഥാവിധം നിലനിർത്തുന്നത് പാരസ്പര്യവും പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും സ്നേഹകാരുണ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയുമുള്ള ഒരു വൈവാഹിക ബന്ധമാണ്. അതുകൊണ്ട് ആ ഒരു വൈവാഹിക ബന്ധത്തെ മാന്യമായി നിലനിർത്തുവാൻ കരണീയമായ വർത്തനങ്ങൾ രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു മതപരമായ ഷർത്തൊന്നല്ല ഒരു അനുവാദം ചോദിക്കൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് സമ്മതം വാങ്ങിക്കൊണ്ടുള്ളതായ വർത്തനങ്ങൾ അന്യോന്യമുണ്ടാകുന്നതാണ് അഭിലഷണീയം. അള്ളാഹു ആലം.
6: ഇവിടെ ആദ്യഭാര്യയോട് കരാറ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് രണ്ടാമത് കല്യാണം കഴിക്കണമെങ്കിൽ സമ്മതം വേണമെന്നാണല്ലോ പറഞ്ഞത്. ഇനി അങ്ങനെ ഒരു കരാറ് വെച്ച സ്ഥിതിക്ക് ഏതെങ്കിലും രണ്ടാമതൊരു കല്യാണത്തിൻ്റെ അനിവാര്യത വരികയാണെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് സമ്മതം തിരിച്ചു വാങ്ങി കല്യാണം കഴിക്കാവുന്നതല്ലേ?
5: അതാണ്, അത് വേണം. അതായത് അവരോട് വാക്ക് പറഞ്ഞിട്ടാണ് അവർ കല്യാണം കഴിച്ചത്. ആ നിബന്ധന പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മുസ്ലിമൂൻ അലാ ഷുറൂത്തിഹി, മുസ്ലിമീങ്ങൾ തങ്ങൾ വെച്ച ഷർത്തുകൾ അനുസരിച്ചാണ് വർത്തിക്കേണ്ടത്. ആ ഷർത്തുകൾ പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അതിൽ പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനുള്ള സമ്മതവും പൊരുത്തപ്പെടിക്കലൊക്കെ ഉണ്ടാവണം. അവരുടെ സമ്മതം വാങ്ങുന്ന അവസ്ഥയുണ്ടാകണം. ഇതന്നെയാണ് അതിൽ പറയാനുള്ളത്.
3: വെള്ളിയാഴ്ച മരണപ്പെട്ട് ജുമാക്ക് മുമ്പ് കബറടക്കിയാൽ അവർക്ക് ഖബറിൽ ചോദ്യം ചെയ്യലില്ലെന്ന് ചിലർ പറയുന്നു. ഇങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നാണ്.
7: റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം അഹ്മദ് തിർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഏതൊരു മുസ്ലിം വെള്ളിയാഴ്ച മരണപ്പെടുന്നു അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മരണപ്പെടുന്നു എങ്കിൽ അവനെ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു കാക്കുന്നതാണ്, രക്ഷിക്കുന്നതാണ് എന്ന് തുടങ്ങുന്നൊരു ഹദീസ്. പക്ഷേ ഈ ഹദീസിൻ്റെ സ്വീകാര്യതയിൽ ഹദീസ് പണ്ഡിതന്മാർ വ്യത്യസ്ത വീക്ഷണങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ദുർബലമാണെന്ന അഭിപ്രായപ്പെട്ടവരുണ്ട്, സ്വീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുമുണ്ട്. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹദീസ് സഹിയാണെങ്കിൽ അത് വിശ്വസിക്കൽ നിർബന്ധമാണ് എന്നുള്ളതിൽ തർക്കമില്ല. എന്നാൽ അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന സജ്ജനങ്ങൾക്ക് അവൻ ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കാം, അവൻ്റെ ശിക്ഷയിൽ ഇളവ് നൽകിയേക്കാം. അതൊക്കെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഒരാൾ വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ റമദാൻ മാസത്തിലോ മരിച്ചു എന്നുകൊണ്ട് അയാൾ സ്വർഗത്തിലാണെന്നോ അല്ലെങ്കിൽ അയാൾ സ്വർഗത്തിലല്ലെന്നോ പറയാൻ നമുക്ക് സാധ്യമല്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഔദാര്യങ്ങളാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് വ്യക്തമാക്കി പറയാം, വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അത് പഠിപ്പിക്കുന്നതനുസരിച്ച് ശരിയായ വിശ്വാസത്തോടെ ഒരല്പം പോലും ശിർക്കില്ലാതെ ജീവിച്ച് സ്വാലിഹായിക്കൊണ്ട് മരണപ്പെട്ടാൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് അവൻ സ്വർഗാവകാശിയായിരിക്കും. അതയാൾ റമദാൻ മാസത്തിലോ മറ്റേതെങ്കിലും മാസത്തിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ അതല്ലാത്ത ഏതെങ്കിലും ദിവസങ്ങളിലോ എന്ന് മരിച്ചാലും ശരി, അയാൾ സ്വർഗത്തിലായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ ഒരാൾ വിശുദ്ധ ഖുർആനെ അവഗണിച്ചുകൊണ്ട് ഇസ്ലാമിലെ നിയമങ്ങൾ പാലിക്കാതെ ശിർക്ക് ചെയ്ത് അക്രമിയായിട്ട് മരണപ്പെടുകയാണെങ്കിൽ അയാൾ നരകത്തിലായിരിക്കും എന്നേ നമുക്ക് പറയാൻ പറ്റൂ. അത് റമദാനിൽ മരിച്ചാലും വെള്ളിയാഴ്ച മരിച്ചാലും അയാൾ നരകാവകാശിയായി തീരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവിതം കൃത്യമായി മനസ്സിലാക്കി ഖുർആനും ഹദീസും സ്വീകരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതല്ലാതെ ആ ദിവസം മരിച്ചതുകൊണ്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, അവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും എന്നൊക്കെ പറയുന്നതിന് ഒരു യാഥാർത്ഥ്യവുമില്ല. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ നൽകും എന്നല്ലാതെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല ആലം.
3: രാത്രി നിസ്കാരത്തിൽ സ്ത്രീകൾക്ക് സൂറത്തുകൾ ഉച്ചത്തിൽ ഓതാൻ പറ്റുമോ എന്നാണ്.
5: സ്ത്രീകൾ ജമാഅത്തായി കൊണ്ട് പള്ളിയിലാണെങ്കിലും അതോടൊപ്പം തന്നെ വീട്ടിലാണെങ്കിലും അവർ നമസ്കരിക്കുന്നു എങ്കിൽ അവർ ഉച്ചത്തിൽ ഓതാൻ പാടുള്ളതല്ല. ജമാഅത്ത് നമസ്കാരങ്ങളിൽ തന്നെ ഇമാമിന് പിഴവ് സംഭവിച്ചാൽ പോലും കൂടെയുള്ള പുരുഷന്മാർ സുബ്ഹാനല്ലാഹ് എന്നു പറഞ്ഞുകൊണ്ട് ഇമാമിനെ ആ പിഴവ് ബോധ്യപ്പെടുത്തണമെന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും അവർ രണ്ട് കൈകളുടെയും പുറംഭാഗം കൊണ്ട് കൊട്ടി ശബ്ദമുണ്ടാക്കുകയാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ, ഒരു നിലക്കും സ്ത്രീയുടെ ശബ്ദം നമസ്കാരത്തിൻ്റെ സമയത്ത് പുറത്തു വരാൻ പാടില്ല എന്നു തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളിലേക്ക് ശബ്ദം കേൾക്കുമാറ രൂപത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ മറ്റു സമയങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നതെല്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ തറാവീഹ് നമസ്കാരത്തിന് ഇമാമുമാരെ നിശ്ചയിച്ചപ്പോൾ രണ്ടു ഇമാമുമാരെ നിശ്ചയിക്കുകയുണ്ടായി. പുരുഷന്മാർക്ക് വേണ്ടി ഒരു ഇമാമിനെയും സ്ത്രീകൾക്ക് വേണ്ടി മറ്റൊരു ഇമാമിനെയുമാണ് നിശ്ചയിച്ചത്. കാരണം നാം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ ഇമാമ് നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും അവർ അവരുടെ ശബ്ദം പുറത്ത് കേൾക്കുമാറ് രൂപത്തിൽ, അഥവാ പുറത്ത് പുരുഷന്മാരുണ്ടെങ്കിൽ അവർ കേൾക്കുമാറ് രൂപത്തിൽ, അന്യ പുരുഷന്മാരുണ്ട് എങ്കിൽ അവർ കേൾക്കുമാറ് രൂപത്തിൽ ശബ്ദമുയർത്തുക എന്ന് പറയുന്നത്
8: നിഷിദ്ധമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇമാമ് നിൽക്കുന്ന സമയത്ത് സ്ത്രീകൾ ഉറക്കെ ഓതേണ്ടി വരും. ഓതുന്ന സമയത്ത് ആ ശബ്ദം പുറത്ത് കേൾക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം ഇമാമിനെ നിശ്ചയിച്ചത് എന്നുപോലും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണെങ്കിലും കൂട്ടമായി നമസ്കരിക്കുകയാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓതുന്നയാളുകൾ അവർക്ക് കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ മാത്രം ശബ്ദത്തിലാണ് ഓതേണ്ടത്. അല്ലാത്ത സാഹചര്യത്തിൽ പുരുഷന്മാരുമായി ഒന്നിച്ച് നമസ്കരിക്കുന്ന അതല്ലെങ്കിൽ ജമാഅത്തായി നമസ്കരിക്കുന്ന പള്ളികളിൽ പോയി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഭാഗങ്ങളിൽ വെച്ച് ആ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. അതുമല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യുവാൻ കഴിയുന്ന, അതുപോലെ തന്നെ ഖുർആനിൽ അറിവുള്ള നമ്മുടെ മക്കൾ, പുരുഷന്മാരായ രൂപത്തിലുള്ള ആൺമക്കളെപ്പോലെയുള്ള മക്കളെ ഇമാമ് നിർത്തിക്കൊണ്ട് നമസ്കരിക്കുന്ന രീതിയാണ് ആ രംഗത്ത് സ്വീകരിക്കേണ്ടത്. അതല്ലാതെ സ്ത്രീകൾ ഉറക്കെ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന രീതി അത് ശരിയല്ല. എത്രത്തോളമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഇമാമ് നിൽക്കുമ്പോൾ ഇമാമും മഅ്മൂമും ഒരേ സൊഫിൽ തന്നെയാണ് നിൽക്കേണ്ടത്. അവർ ആ മുമ്പിലേക്ക്, പുരുഷന്മാർ ഇമാമ് നിൽക്കുന്നത് പോലെ മുമ്പിലേക്ക് കയറി നിൽക്കേണ്ടതില്ല എന്ന് പോലും പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു അഅലം ബിസ്സവാബ്.
3: നമ്മുടെ നാട്ടിൽ 500,000 വിലയുള്ള ഒരു സാധനം ഡൽഹിയിൽ എനിക്ക് 200,000 കിട്ടി. ആ സാധനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നാട്ടിലെ മാർക്കറ്റ് വിലയായ 500,000 വിറ്റാൽ അത് ഇസ്ലാമികമായി കൊള്ളലാഭമായി മാറുമോ എന്നാണ്.
9: ഇസ്ലാമിൽ ഒരു വസ്തു വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അത് കൃത്യമായി ഇത്ര ശതമാനം മാത്രമേ ലാഭം എടുക്കുവാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല. ലോകാവസാനം വരെ നിലനിൽക്കുന്ന ദൈവീക മതത്തിന് ഒരിക്കലും ഒരു വസ്തു വിൽക്കുമ്പോൾ ഇത്ര ശതമാനം മാത്രമേ അതിന് ലാഭം എടുക്കുവാൻ പാടുള്ളൂ എന്ന് പറയുവാൻ സാധ്യമല്ല. കാരണം ഓരോ വസ്തുവിൻ്റെയും വിൽപ്പന വസ്തുക്കളുടെയും വലുപ്പവും വണ്ണവും തോതും അതിൻ്റെ മൂല്യവും ഏത് സ്ഥലത്തും ഏത് നാട്ടിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ലാഭങ്ങൾ എടുക്കുന്നതിൽ വ്യത്യാസങ്ങൾ വരും എന്നത് സ്വാഭാവികമാണ്. ആ രൂപത്തിൽ ചിന്തിക്കുമ്പോൾ 10%, 20% മാത്രമേ ലാഭമെടുക്കുവാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരിക്കലും പ്രായോഗികമായി തീരുകയില്ല. എന്നാൽ ആ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ആളുകളോട് കാരുണ്യം കാണിക്കണം എന്നതാണ്. അത് സ്വാഭാവികമായും കുറഞ്ഞ ലാഭത്തിലൂടെ വിൽക്കുമ്പോഴാണ് ആളുകളോട് കാരുണ്യം കാണിക്കുക. മാത്രമല്ല കുറഞ്ഞ ലാഭത്തിലൂടെ വസ്തുക്കൾ വിറ്റഴിക്കുമ്പോൾ കൂടുതൽ ഉപഭോക്താക്കൾ അയാളിലേക്ക് വരികയും അങ്ങനെ ധാരാളം വസ്തുക്കൾ വിൽക്കുന്നതിൻ്റെ ഫലമായി അയാൾക്ക് ലാഭം ഉണ്ടാകുകയും ചെയ്യുന്നു. ഒരാൾ മറ്റൊരാളെ കാണേണ്ടത് അൽ മുസ്ലിം അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് എന്നാണ്. ഒമൻ കാന ഫീ ഹാജതിഹി അഖീ കാന അല്ലാഹു ഫീ ഹാജതി, ഒരാളുടെ ആവശ്യ പൂർത്തീകരണത്തിനാണ് മറ്റൊരാൾ അയാളുടെ സമയവും പണവും ചെലവഴിക്കുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ യസ്സറ അലാ മുഅസിരിൻ യസ്സറ അല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ, ഞെരുക്കം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു, യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമാക്കുക, ഞെരുക്കമുണ്ടാക്കരുത് എന്നാണ്. അപ്പോൾ കച്ചവടത്തിൽ ഉദാരതയും മറ്റുള്ള ആളുകളോട് അനുകമ്പയും കാരുണ്യവും കാണിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതോടൊപ്പം തന്നെ ഇത്ര ശതമാനം മാത്രമേ ലാഭം എടുക്കാവൂ എന്ന് പറയുന്നില്ല. അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വസ്തു ഒരു മാർക്കറ്റ് ഒരു നാട്ടിലൊരു വസ്തു വിൽക്കുന്നത് എല്ലാ കച്ചവടക്കാരും ഒരു നിശ്ചിത സംഖ്യയിലാണ് വിൽക്കുന്നത് എങ്കിൽ ആ ഒരു റേറ്റിൽ തന്നെയാണ് വിൽക്കേണ്ടത്. അതിനേക്കാൾ കൂടുതൽ ലാഭമെടുക്കുമ്പോൾ അത് സ്വാഭാവികമായും കൊള്ള ലാഭമായി തീരും. മാർക്കറ്റിൽ ഒരു വസ്തുവിന് ഒരു നിശ്ചിത തുകയാണ് അതിൽ പ്രൈസായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെ, ഈ പ്രൈസായി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ആ ഒരു വിലയാണ് പൊതുവെ മാർക്കറ്റിലുള്ളത്. അതിനേക്കാൾ അല്പം കൂടുതലല്ല, അതിനേക്കാൾ കൂടുതലായ ലാഭമാണ് എടുക്കുന്നത് എങ്കിൽ അപ്പോൾ അത് കൊള്ള ലാഭമായി തീരും. ഇനി ഒരാൾ അങ്ങനെ വിൽക്കണം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അയാൾ ചെയ്യേണ്ടത്, അയാൾ പറയാം തൻ്റെ മുമ്പിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇതിന് മാർക്കറ്റിൽ ഇത്ര ഇത്രയൊക്കെയാണ് വില, പക്ഷേ ഞാൻ ആ രൂപത്തിൽ വിൽക്കുകയില്ല, ഞാൻ ഇത്ര രൂപയ്ക്ക് മാത്രമേ വിൽക്കുകയുള്ളൂ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം എന്ന ഒരു അവസ്ഥയിലാണ് എങ്കിൽ അങ്ങനെ വിൽക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. അതുതന്നെയും മറ്റെവിടെയും സ്റ്റോക്കില്ല, ഇയാളുടെ കയ്യിൽ മാത്രമേയുള്ളൂ, അത് കണ്ടറിഞ്ഞ് ആളുകളെ പ്രയാസപ്പെടുത്തുവാനുള്ള ഒരു കച്ചവടവും ആയിരിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും ഇത്തരം കച്ചവടങ്ങൾ നടത്തുമ്പോൾ അറിയേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്ന ഒഴിവാക്കണം. ഒരു നിസ്സാര കാര്യം ആകുമ്പോഴേക്കും സത്യം ചെയ്യുക ഒരു വിശ്വാസിയുടെ ലക്ഷണമല്ല, അത് പലപ്പോഴും കള്ളസത്യമായി തീരും. ഒരു വസ്തു 100 രൂപയ്ക്കാണ് എടുത്തതെങ്കിൽ വാങ്ങുന്ന ആളോട് പറയും, വല്ലാഹി ഞാനിത് 110 രൂപയ്ക്ക് വാങ്ങിയതാ, നിനക്ക് വേണമെങ്കിൽ 115 തരാം, വാടകയും മറ്റും ഒത്തുപോകേണ്ടതില്ലേ. സത്യത്തിൽ അയാൾ 100 രൂപയ്ക്ക് വാങ്ങിയത്. അപ്പോൾ കള്ളസത്യം ചെയ്തുകൊണ്ട് ഒരിക്കലും വസ്തു വിറ്റഴിക്കുവാൻ പാടില്ല, അത് വളരെ കർശനമായി ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കണം.
3: ഭർത്താവിൻ്റെ മരണശേഷം രണ്ടാം വിവാഹം കഴിക്കേണ്ടി വന്ന ഒരു സ്ത്രീക്ക് സ്വർഗത്തിലെത്തിയാൽ ഏത് ഭർത്താവിനെയാണ് ലഭിക്കുക? അവസാനത്തെ ആണെങ്കിൽ ആദ്യ ബംഗാളിയെ സ്നേഹിച്ച് ജീവിത സാഹചര്യങ്ങൾ മൂലം രണ്ടാം വിവാഹം കഴിക്കേണ്ടി വന്നവർക്ക് ഇത് അനീതിയാവില്ല എന്നാണ്.
10: സത്യത്തിൽ ഈ വിഷയത്തിൽ 3 അഭിപ്രായങ്ങളാണ് പണ്ഡിത ലോകത്തുള്ളത്. ഒന്നാമത്തെ അഭിപ്രായം, ആ സ്ത്രീക്ക് വ്യത്യസ്തങ്ങളായ 1, 2, 3 ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പരലോകത്ത് അവൾക്ക് ഒരു ഇഖ്തിയാറിന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുമെന്നാണ്. അവൾക്ക് ആരുടെയെങ്കിലും ഒരാളുടെ ഭാര്യയായി അവളുടെ ഒരു ഭർത്താവായി അയാളെ തിരഞ്ഞെടുക്കാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം, ആ വ്യത്യസ്തങ്ങളായ പുരുഷന്മാരിൽ ഏറ്റവും നല്ല സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടുമൊക്കെ ഏറ്റവും നല്ല മനുഷ്യനാരാണോ അയാളെയായിരിക്കും അവൾക്ക് ഭർത്താവായി കൊടുക്കുക. മൂന്നാമത്തെ ഒരു അഭിപ്രായം, അവരിൽ അവസാനത്തെ ഭർത്താവ് ആരാണോ അവരായിരിക്കും, അയാളായിരിക്കും അവളുടെ പരലോകത്തെ സ്വർഗത്തിലെ ഭർത്താവ് എന്നാണ്. അപ്പോൾ ഇതിന് 3 വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും പിൻബലങ്ങളും പണ്ഡിതന്മാർ നിരത്തുന്നുണ്ടെങ്കിലും പല അഭിപ്രായങ്ങളുടെയും തെളിവുകൾ പരിശോധിച്ചാൽ വിമർശന വിധേയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകൾ എന്ന് പറയാൻ പറ്റാത്ത ദുർബലതയുള്ള റിവായത്തുകളാണ് പലതിൻ്റെയും. 3 പറഞ്ഞ അവസാനത്തെ ഭർത്താവായിരിക്കും വരിക എന്ന് പറഞ്ഞ ചില റിപ്പോർട്ടുകൾക്ക് ആണ് താരതമ്യേന റിപ്പോർട്ടുകളുടെ വിഷയത്തിൽ പ്രബലതയുള്ളത്. പക്ഷേ അതിന് പണ്ഡിതന്മാർ അങ്ങനെ തന്നെ അല്ല സ്വീകരിച്ചത്, ബാഹ്യമായ ആ അർത്ഥത്തിലല്ല. ചിലപ്പോൾ ഒരു സ്ത്രീയുടെ അവസാനത്തെ ഭർത്താവ് നല്ല മനുഷ്യനുമാണ് എങ്കിൽ, അവൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നവളാണെങ്കിൽ ആളാണെങ്കിൽ സ്വാഭാവികമായും അയാൾ തന്നെയായിരിക്കും അവളുടെ പരലോകത്തെ സ്വർഗത്തിലെ ഭർത്താവ്. എന്നാൽ മോശപ്പെട്ടൊരാളാണ് അവസാനം വിവാഹം കഴിക്കുന്നതെങ്കിലോ? ആദ്യത്തെ വ്യക്തി നല്ല ഭക്തനും നല്ല സ്വഭാവവുമുള്ള ഒരു വിശ്വാസിയാണ് എങ്കിൽ അവസാനത്തെ ഭർത്താവ് എന്നുള്ള നിലയിൽ അതുകൊണ്ട് മാത്രം അയാൾ പരലോകത്ത് ഇവളുടെ ഭർത്താവായി വരുമോ? ഇല്ല എന്നതാണ് പല പണ്ഡിതന്മാരും ഈ പറഞ്ഞ തെളിവുകളുടെ എല്ലാം പിൻബലത്തിൽ പറഞ്ഞ ഒരു ഫത്വ, ഒരു മതവിധി വിശദീകരണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അതും സ്വർഗത്തിലെത്തിപ്പെടുന്ന വിശ്വാസികളോട് വളരെ ആദരവും സ്നേഹവും നീതിയുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കും, നീതിയോടുകൂടിയായിരിക്കും അള്ളാഹുവിൻ്റെ പെരുമാറ്റവും പ്രതികരണവുമൊക്കെ. അതുകൊണ്ട് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് ആകാൻ ആഗ്രഹിക്കുന്ന നല്ല ഒരു മനുഷ്യനെ തന്നെയായിരിക്കും പരലോകത്ത് കിട്ടുക. അവസാനത്തെ ഭർത്താവായി എന്നതുകൊണ്ട് മാത്രം അവൾ സഹിച്ച് പ്രയാസപ്പെട്ട് അയാളുടെ ഭാര്യയായി തുടരേണ്ട ഒരു അവസ്ഥ ദുനിയാവിലേതുപോലെ പരലോകത്തുണ്ടാവുകയില്ല. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്, പരമകാരുണ്യകനാണ്, അളവറ്റ ദയാപരനാണ്. അതുകൊണ്ടൊക്കെ ഒരിക്കലും നമ്മൾ ഒരു ബേജാറിൻ്റെയും വിഷമത്തിൻ്റെയും അവസ്ഥയിൽ അകപ്പെടേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും അർഹപ്പെട്ടതും മാന്യവുമായ ഒരു ജീവിതമാണ് നമുക്ക് നൽകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
3: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ടീച്ചറാണ്, പെൻഷനായി. പെൻഷൻ പൈസ ആണ് എൻ്റെ വരുമാനം. ഇത് ഹലാലായതാണോ എന്നാണ്.
4: സത്യത്തിൽ പെൻഷൻ എന്ന് പറയുന്നത് ഒരു ജീവിതകാലം, ഒരു പുരുഷായുസ് എന്ന് പറയാൻ പറ്റിയ ഒരു മനുഷ്യൻ്റെ ഏറ്റവും എഫക്റ്റീവായ ഒരു കാലഘട്ടം സർക്കാർ സേവനം അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി അധ്വാനിച്ച് ഒരാൾ കഴിച്ചുകൂട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം, പ്രയാസപ്പെടുന്ന വാർദ്ധക്യകാലം ആ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ പെൻഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിനെ സേവിച്ച പൗരന്മാർക്ക് ഗവൺമെൻറ് നൽകുന്ന ഒരു ആനുകൂല്യമാണ് അത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് ഹലാലായ പണം തന്നെയാണ്, അനുവദനീയമായ പണം തന്നെയാണ്. ഈ പെൻഷൻ നൽകുന്നത് ഗവൺമെൻറ്റാണ്. നേരത്തെ ശമ്പളം നൽകിയിരുന്നതും ഗവൺമെൻറ്റാണ്. രണ്ടും ഒരേ സോഴ്സിൽ നിന്നാണ് ഗവൺമെൻറ് നൽകുന്നത്. ശമ്പളം നൽകുന്നത് ഹലാലാണ്, പെൻഷൻ ഹറാമും എന്ന് നമുക്കെങ്ങനെയാണ് എടുക്കാൻ പറ്റുക? അതുകൊണ്ട് പെൻഷനായിക്കൊണ്ട് ഗവൺമെൻറ് നൽകുന്ന സംഖ്യ അത് തീർച്ചയായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഹലാലായ സ്വത്ത് തന്നെയാണ്. നമ്മൾ സേവനം ചെയ്ത് ഗവൺമെൻറ് നമുക്ക് വേണ്ടി നൽകുന്ന ഒരാനുകൂല്യമാണ്. അത് സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്കും മതപരമായ ആവശ്യങ്ങൾക്കുമെല്ലാം ഇത് ഉപയോഗിക്കുന്നതും അനുവദനീയമാണ്. വല്ലാഹു അഅലം.
0: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
11: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ആരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തിൽ നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
12: പീസ് റേഡിയോ സ്വരം. അഷ്റഫുൽ അംബിയ എന്ന വരികൾ ആലപിക്കുന്നത് ലൈബ മഞ്ചേരി.

0: മാഷാല്ലാ, പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അഷ്റഫുൽ അംബിയ എന്ന വരികൾ തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
4: أعوذ بالله من الشيطان الرجيم.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി നമ്മൾ പ്രവേശിക്കുകയാണ്. മുഴുവൻ ശ്രോതാക്കളെയും ഹൃദയപൂർവ്വം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ മക്കളിൽ സർവലോകരക്ഷിതാവായ അള്ളാഹു നൽകിയ വിവിധങ്ങളായ കഴിവുകളെ നന്മയ്ക്ക് വേണ്ടി നേരിൻ്റെ വഴിയെ ഉപയോഗപ്പെടുത്താനുള്ളൊരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ വഴി നടപ്പാക്കുന്ന സ്റ്റാർ ക്വസ്റ്റ് പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ മക്കളിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കാൻ കഴിയുന്നവരുണ്ട്, പ്രൗഢമായ പ്രഭാഷണം നിർവഹിക്കാൻ കഴിവുള്ളവരുണ്ട്, നന്നായി എഴുതാൻ കഴിയുന്നവർ, വായിക്കാൻ കഴിയുന്നവർ, കഥ പറയാൻ അറിയുന്നവർ എല്ലാം നമ്മളുടെ മക്കളെയുണ്ട്. അവരിലെ കഴിവുകളെ പരിപോഷിപ്പിച്ച് സമൂഹത്തിന്, ദീനിന് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ അതിനെ നേർവഴിയിലേക്ക് തിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടുകൂടി നാം സംഘടിപ്പിക്കുന്ന സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മളുടെ കുരുന്നുകളുടെ ചില കലാപ്രകടനങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. ആദ്യം നമ്മൾ കേൾക്കുന്നത് സൈനബ് മുഹമ്മദ് ഉനൈസ് അവതരിപ്പിച്ച മനോഹരമായ ഒരു അറബി ഗാനമാണ്.

0: മാഷാല്ല, വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. പ്രിയ കൂട്ടുകാരി, സൈനബ് മുഹമ്മദ് ഉനൈസ് ആലപിച്ച മനോഹരമായ ഒരു അറബി ഗാനമാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഓരോ രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വീട്ടിലുള്ള, വിദ്യാലയത്തിലുള്ള മക്കളിൽ വിവിധങ്ങളായ കഴിവുകളുള്ള കുട്ടികളുണ്ട്. അവരെ കണ്ടെത്തുകയും അവരെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഭാഗമാക്കുകയും ചെയ്താൽ അവരിലെ കഴിവുകളെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നേരിൻ്റെ വഴിയെ തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കും. ആ രംഗത്ത് അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ പ്രത്യേകമായ ശ്രദ്ധയുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നത്. പ്രിയ കൂട്ടുകാരൻ നുഐം ഫിറോസ് അവതരിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. മൈ നെയിം ഈസ് നുഐം ഫിറോസ് അലി ഫ്രം അബുദാബി, സ്റ്റഡിങ് ഇൻ ഷെനിക്ഷ ഇന്റർനാഷണൽ സ്കൂൾ ഇൻ ഗ്രേഡ് 5. ടുഡേ ഐ ആം ഗോയിങ് ടു സേ എ ഷോർട്ട് സ്പീച്ച് on Salah. Salah is the second pillar of Islam. Salah is the most important pillar of Islam. After our debt, Salah is the first one to be asked. Salah is the key to Islam. Salah is ibadah, also known as worship. In our lives, we have many duties that we do, like school, jobs, and other sorts of activities. And when we are doing these things, we forget Allah. Allah does not want us to forget that we are His servants and also why we are here in this universe. There is a purpose of Salah and why Allah made Salah. If you stop offering Salah, you won't no longer be a proper Muslim. I'm going to stop my speech here by saying wa akhir da'wana walhamdulillahi rabbil alamin wassalamu alaikum wa rahmatullahi wa barakatuh.
0: മാഷാല്ല, നമ്മൾ കേട്ടത് പ്രിയ കൂട്ടുകാരൻ നുഐം ഫിറോസ് അവതരിപ്പിച്ച ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇനിയും നമ്മളുടെ പ്രിയ കൂട്ടുകാരുടെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാനുണ്ട്. ഇപ്പോൾ പ്രിയ കൂട്ടുകാരി ഫാത്തിമ സയാൻ അവതരിപ്പിക്കുന്ന ഒരു മലയാള ഗാനം.

മഷാല്ലാ, വളരെ മനോഹരമായിട്ടാണ് ഫാത്തിമ സയാൻ ഗാനം ആലപിച്ചിട്ടുള്ളത്. വളരെ അർത്ഥവത്തായ ഒരു ഗാനമാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഈ രൂപത്തിൽ നമ്മളുടെ കുട്ടികളുടെ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരാൻ രക്ഷിതാക്കളുടെ പൂർണ്ണ സഹകരണമുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ മറ്റൊരു മലയാള ഗാനത്തിന് നമ്മൾ കാതോർക്കുകയാണ്. മലയാള ഗാനം ആലപിക്കുന്നത് ഫായിസ ബിൻത് മുഹമ്മദ് യാസിർ.

മഷാല്ലാ. പ്രിയ കൂട്ടുകാരി, ഫായിസ ബിൻത് മുഹമ്മദ് യാസിർ അവതരിപ്പിച്ച മലയാള ഗാനമാണ് നമ്മൾ കേട്ടത്. വളരെ മനോഹരമായിട്ടാണ് ഫായിസ ഗാനം ആലപിച്ചത്. മറ്റൊരു മലയാള ഗാനം കൂടി ഈ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാനുണ്ട്. ഹുസ്ന സമാഹ് അവതരിപ്പിക്കുന്ന മലയാള ഗാനം.

0: അസ്സലാമു അലൈക്കും.
1: മാഷാഅല്ലാ, ഹുസ്ന ആലപിച്ച ഗാനവും വളരെ മനോഹരമായിരുന്നു. സ്റ്റാർ ക്വസ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിവിധങ്ങളായ പരിപാടികൾ കേൾക്കാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. നമ്മളുടെ കുട്ടികളെല്ലാം വളരെ മനോഹരമായിട്ടാണ് അവരുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ രംഗത്ത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും എല്ലാം പിന്തുണയും മാർഗനിർദ്ദേശവും അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ടീം പീസ് റേഡിയോ മനസ്സിലാക്കുന്നത്. ഇനിയും ഇത്തരം നമ്മളുടെ മക്കളെ അവരുടെ കഴിവുകൾ നല്ല വഴിയിൽ ഉപയോഗപ്പെടുത്താൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് സംരംഭത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ വെള്ളിയാഴ്ചകളിൽ ഈ സമയത്ത് നമുക്ക് സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാം കേൾക്കാൻ കഴിയും. ശനിയാഴ്ചകളിൽ ഇതേ സമയത്ത് ഇതിന്റെ പുനഃപ്രക്ഷേപണവും നമുക്ക് കേൾക്കാൻ കഴിയും. വരുന്ന എപ്പിസോഡുകളിൽ വീണ്ടും കാണാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് ടിവി. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടിവി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടിവി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
1: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അത് നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ ഇത്താത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നും ഒരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം,

0: അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ മൂന്നീസിരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മൂപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്. ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം? എങ്ങനെയാകണം കല്യാണം? എന്താണ് സെക്സ്? എന്താണ് ബെഡ്റൂം? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം? മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്. പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലഹദി വൽ കഫനീം. ഇത്ര വിശാലമാണ് അതിന്റെ അർത്ഥം. അദ്ദേഹം പറയുന്നത് ലൈസൽ ഗരീബ് ഗരീബ ശാമി വലിയമനി. ഈ ഗരീബ് എന്ന് പറഞ്ഞാല് എന്താണ്, ഒരു പരദേശി അല്ലെങ്കിൽ വിദേശി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഗരീബായ അല്ലെങ്കിൽ വിട്ടുപോയ ആള് എന്നൊക്കെയാണ് അറബിയിൽ ഉപയോഗിക്കുക. അതിന് യഥാർത്ഥത്തിൽ വിട്ടുപോയ ആള് അല്ലെങ്കിൽ വിദേശി എന്ന് പറഞ്ഞാൽ യമനിലും ഷാമിലൊക്കെ യാത്ര പോയവരല്ല എന്ന് പറഞ്ഞാൽ, ഒരു അറബി പശ്ചാത്തലത്തിൽ തൊട്ടടുത്ത നാടുകളിലേക്കൊക്കെ കച്ചവടത്തിനും മറ്റും യാത്ര പോയ ഒരു യാത്രക്കാരൻ, അങ്ങനെ ഒരു വിദേശിയല്ല യഥാർത്ഥത്തിലുള്ള വിദേശി. കാരണം അവരൊക്കെ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും ഇനി വിദേശത്താണെങ്കിലും അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ ഇന്നൽ ഗരീബ ഗരീബുൽ ലഹദി വൽ കഫനി, യഥാർത്ഥത്തിലുള്ള വിദേശി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള ഗരീബ് എന്ന് പറഞ്ഞാൽ അവൻ ലഹദിലേക്ക് എത്തിച്ചേർന്ന, ഖബറിലേക്ക് എത്തിച്ചേർന്ന, തൻ്റെ കഫൻ പുടവകളുമായി ലഹദിലേക്ക് എത്തിച്ചേർന്നവനാണ് യഥാർത്ഥ വിദേശം അനുഭവിക്കുന്നവൻ. അവനാണ് ഏറ്റവും വലിയ ഗരീബ് എന്ന് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരികൾ തന്നെയാണിത്. ഓരോരുത്തരും എത്തിച്ചേരേണ്ട ഒരു ഗരീബായ അവസ്ഥയെ സംബന്ധിച്ചാണ് കവി ഈ ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നത്. എത്ര തന്നെ ലോകത്തിൻ്റെ ഏതൊക്കെ ദിക്കുകളിലേക്ക് ചെന്നാലും അവർ സ്വദേശത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ വീടിനോടും നാടിനോടും യാത്ര പറഞ്ഞ് തൻ്റെ ആ കഫൻ പുടവയിലൂടെ ലഹദിലേക്ക്, ഖബറിൻ്റെ ആ ഇടുക്കിലേക്ക് അവൻ എത്തിപ്പെട്ടാൽ അവിടെ അനുഭവിക്കുന്ന ആ ഒരു വിദേശത അതിനോളം വലിയത് മറ്റൊന്നില്ല എന്ന കവിതാ ശകലങ്ങളാണ് ഇന്നത്തെ ചിന്തയായി പിസ്റോഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്.
1: മാഷാല്ലാ, നല്ലൊരു ചിന്തയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടതാ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെ പോയാലും നമ്മളെ നാട് എന്നുള്ളത് നമ്മൾ വലിയൊരു സ്വപ്നമാണല്ലോ. നമ്മള് എവിടെ താമസം ആരംഭിച്ചാലും നാട്ടിലേക്ക് എന്നുള്ളതൊരു വലിയ പ്രതീക്ഷയാണ്. നാട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ എവിടെ പോയി നാട്ടിലെത്തിയിട്ട് ചെയ്യാം, നാട്ടിലെത്തിയിട്ട് വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ്. പക്ഷേ ഖബറിൽ ചെന്നാൽ പിന്നെ അങ്ങനെ ഒരു വിളിയില്ലല്ലോ. അതോടുകൂടി പിന്നെ എന്തായി,
0: നമുക്കുമില്ല, നമ്മളെ കാത്തിരിക്കുന്നവർക്കും
1: ആർക്കുമില്ല,
0: പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ വിദേശി തന്നെയാണ്, തിരിച്ചു വരാത്ത വിദേശികൾ.
1: അപ്പോൾ ശരിക്കും അതന്നെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും. ഒരു വല്ലാത്തൊരു ചിന്ത തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: Peace Radio അൽമിമ്പർ പ്രോഗ്രാമിന്റെ സമയമായിരിക്കുന്നു. സ്വർഗ നരകവാസികളുടെ സംസാരങ്ങളിലെ ഗുണപാഠങ്ങൾ ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിക്കുന്നത് അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്നൽ ഹംദുലില്ലാ نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد

0: ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് വസീയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ മരണാനന്തര ജീവിതത്തിൽ ഒന്നുകിൽ അയാൾ സ്വർഗത്തിലായിരിക്കും, അതല്ലെങ്കിൽ നരകത്തിലായിരിക്കും. ഈ രണ്ട് ലോകത്തേക്കും പോകുന്ന ആളുകളുടെ അവസ്ഥയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മുൻകൂട്ടി വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സ്വർഗത്തിലെ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും, നരകത്തിലെ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും, അതിൽ അവർ പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി എന്തിനാണ് അള്ളാഹു നമുക്ക് മുൻകൂട്ടി വിശദീകരിച്ച് തന്നിട്ടുള്ളത്, അത് മരിക്കുന്നതിന് മുമ്പ് ഈ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് ഗുണപാഠമാകാൻ വേണ്ടി തന്നെയാണ്. സ്വർഗത്തിലുള്ള ആളുകളെക്കുറിച്ചും നരകത്തിലുള്ള ആളുകളെക്കുറിച്ചും അവർ സംസാരിക്കുന്ന സംസാരങ്ങളെക്കുറിച്ചുമൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ വായിക്കുമ്പോൾ സഹോദരന്മാരെ, അതിൽ നിന്ന് നമുക്ക് ചില ഗുണപാഠങ്ങൾ, ചില തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിൽ സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ പറയുന്ന ഒരു വാചകം ഉദ്ധരിക്കുകയാണ്. വഖാലു അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹ, അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതികളും, നീ ഞങ്ങളോട് വാഗ്ദാനം നിറവേറ്റിയിട്ടുണ്ട്. അഥവാ സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നന്ദി പറയുകയാണ്, ഹംദ് പറയുകയാണ്. എന്തിന്? ഈ ഭൂമിയിൽ നല്ലവരായി ജീവിച്ചാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും പ്രവാചകന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് അള്ളാഹു അവരോട് ദുനിയാവിൽ വാഗ്ദാനം ചെയ്തിരുന്നു. അല്ലദി സദഖന വഅദ, അള്ളാഹുവേ നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം നീ നിറവേറ്റിയിട്ടുണ്ട്. വഔറസനൽ അർദ നതബവഉ മിനൽ ജന്നത്തി ഹൈസു നശ, ഞങ്ങൾക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാനും ഇഷ്ടമുള്ളത് ചെയ്യാനുമൊക്കെയുള്ള ഒരു സൗകര്യം ഈ സ്വർഗത്തിൽ നീ ഒരുക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ സ്തുതിക്കുകയാണ് സ്വർഗവാസികൾ ചെയ്യുന്നത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞിട്ടുള്ള സ്വർഗത്തിൽ എന്തൊക്കെ സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമോ ആ സുഖസൗകര്യങ്ങളും മുഴുവനും അള്ളാഹു നിറവേറ്റിയെന്ന് അവർക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു സംസാരമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സ്വർഗവാസികളുടെ സംസാരം വിശദീകരിക്കുമ്പോൾ കാണാം, അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അവർ നന്ദി പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? അള്ളാഹുവേ ഈ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് നീയാണ് ഞങ്ങളെ വഴി നടത്തിയത്, നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ സ്വർഗത്തിൽ ഞങ്ങൾ എത്തിപ്പെടുമായിരുന്നില്ല. സഹോദരന്മാരെ, ഇത് വിശ്വാസികളായ ആളുകൾക്ക്, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വലിയൊരു ഗുണപാഠം ഈ ഒരു വാചകത്തിലുണ്ട്. കാരണം എന്തൊക്കെ സുഖസൗകര്യങ്ങൾ ഒരു മനുഷ്യൻ ദുനിയാവിൽ ആസ്വദിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് ഹിദായത്തിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അയാൾക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. എത്രമാത്രം വലിയ സ്ഥാനമുള്ളവനാണെങ്കിലും, പണമുള്ളവനാണെങ്കിലും, അധികാരമുള്ളവനാണെങ്കിലും, സൗന്ദര്യവും തറവാടിത്വവും എല്ലാമുള്ളവനാണെങ്കിലും ആ കാര്യങ്ങളൊന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്വർഗം നേടാൻ അവന് പര്യാപ്തമാവുകയില്ല. അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു സ്വർഗത്തിൻ്റെ മാർഗത്തിലേക്ക് ഞങ്ങൾ ചേരാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല എന്നൊരു തിരിച്ചറിവ് സ്വർഗത്തിലുള്ള ആളുകൾക്ക് അവർ അത് അവിടെ പ്രകടിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു പറയുന്ന വാചകത്തിലുണ്ട്, അത് ഹിദായത്താണ്. ഒരു മനുഷ്യന് എന്തും ഈ ദുനിയാവിൽ ഒരു മനുഷ്യനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാകുന്ന ഹിദായത്തൊരു മനുഷ്യന് ലഭിക്കലാണ് ആ മനുഷ്യന് ദുനിയാവ് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. ആ സമ്മാനം കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് എന്നാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരായ വിശ്വാസികൾ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനോട് നന്ദി പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. ഇനി മാത്രമല്ല, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നൊരു മനുഷ്യൻ ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളായിരിക്കും. ലാ യബഗൂന അൻഹാ ഹിവല, ആ സ്വർഗത്തിൽ നിന്നൊരിക്കലും പുറത്തു പോകാൻ അവർ ആഗ്രഹിക്കുകയില്ല. അതിൻ്റെ ആസ്വാദനങ്ങളും അതിൻ്റെ കൺകുളിർമകളും എല്ലാം ആസ്വദിച്ച് ആ സ്വർഗത്തിൽ തന്നെ കഴിയണമെന്നായിരിക്കും ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുക, അള്ളാഹു തോഫീച്ചുമാറാവട്ടെ. അതേസമയത്ത് സഹോദരന്മാരെ, നരകത്തിൻ്റെ ആളുകളുടെ അവസ്ഥയും ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ അവസ്ഥ തീർത്തും ഭിന്നമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നരകവാസികളായ ആളുകൾ കൊഞ്ചി പിന്നെ പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് കെഞ്ചിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. റബ്ബന അഖ്രിജ്ന മിൻഹാ, പടച്ചവനെ ഇതിൽ നിന്ന് ഞങ്ങളെ നിന്ന് പുറത്തേക്കാക്ക്, ഈ നരകത്തിൻ്റെ തീയിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും ഞങ്ങളൊന്ന് പുറത്തേക്കിട്ട് ഞങ്ങൾക്കൊരു ആശ്വാസം കൊണ്ട. ഫൈനുദന ഫൈന്നാ ളാലിമൂൻ, പടച്ചവനെ ഞങ്ങൾ നല്ല രീതിയിൽ പരലോകത്തേക്ക് തിരിച്ചു വരാം, ഒരു നിമിഷം ഞങ്ങൾക്കൊന്ന് പിന്തിച്ച് ഈ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് കുറച്ച് സമയത്തേക്കെങ്കിലും ഞങ്ങളൊന്ന് പുറത്തേക്കാക്കി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ സ്വർഗത്തിൻ്റെ ആളുകളെ കൂട്ടത്തിൽ ഞങ്ങൾ പെടും. ഫൈന്നാ ളാലിമൂൻ, ഞങ്ങൾ അക്രമികാരികൾ പെട്ടുപോയിട്ടുണ്ട് പടച്ചോനെ. ഇത് നരകത്തിൽ കടക്കുന്ന മനുഷ്യന്മാർ അംഗീകരിക്കുന്ന അല്ല പറഞ്ഞത്. ദുനിയാവിൽ ഞാനൊരു ളാലിമാണെന്ന് ആരും അംഗീകരിക്കൂല. എത്ര വലിയ ഉപദേശം കേട്ടാലും അതിനൊക്കെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ആ ശിർക്കിനെയും ഖുറാഫാത്തിനെയും ബിദഅത്തുകളെയും തോന്നിവാസങ്ങളെയും എല്ലാത്തിലും ന്യായീകരണങ്ങൾ കൊണ്ട് വെളുപ്പിച്ചെടുക്കുന്ന ആളുകൾ നരകത്തിൽ കടക്കുമ്പോൾ അവർ പറയാണ്, ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങൾ അക്രമികളാൽ പെട്ടുപോയി. ഫൈന്നാ ളാലിമൂൻ, ഞങ്ങൾ ളാലിമികളാണ് പടച്ചവനെ, അതുകൊണ്ട് ഞങ്ങളോട് കുറച്ചൊരു കരുണ നീ കാണിക്കണം. എന്നാൽ അള്ളാഹുവിന്റെ മറുപടി എന്താണ്? ഖാലഖ്സൂ ഫിഹാ വലാ തുക്കല്ലിമൂൻ, നിങ്ങൾ അവിടെ തന്നെ കടന്നോളി. വലാ തുക്കല്ലിമൂൻ, സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നുള്ളവർ. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു നിമിഷം ഒരു പിന്നെ അദാബ് ശിക്ഷ കുറച്ചു തരാൻ വേണ്ടി അവർ അള്ളാഹുവിനോട് കെഞ്ചുമ്പോഴും അള്ള പറഞ്ഞത് വലാ തുക്കല്ലിമൂൻ, നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, അവിടെ മിണ്ടാൻ പാടില്ല, നിങ്ങൾക്ക് മിണ്ടാൾ അധികാരമല്ല. സഹോദരന്മാർ, ഇതൊക്കെ എന്തിനാണ് അള്ളാഹു നമുക്ക് മുൻകൂട്ടി പറഞ്ഞത്? ഇതൊക്കെ നടക്കാനിരിക്കുന്ന കാര്യമാണ്. ഇവിടെ വലിയ വായിൽ തോന്നിയതും അതുപോലെ തന്നെ പല ദീനിൻ്റെ നിയമങ്ങളും ലംഘിക്കാൻ വേണ്ടി പല ന്യായീകരണങ്ങളും പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിച്ച് ഇവിടെ നിന്നാണ് മരിച്ചു പോകുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ എല്ലാം പച്ചപ്പാവങ്ങളായി, പടച്ചോരെ ഞങ്ങൾ ളാലിമീങ്ങളാണ്, ഞങ്ങളിവിടെ നിന്ന് കുറച്ചൊന്ന് പുറത്താക്കിക്കൊണ്ട എന്ന് കെഞ്ചിക്കൊഴിയുന്ന അവസ്ഥ പടച്ചറബിൻ്റെ മുമ്പിലുണ്ടാകും. ഇത് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തു ഗാഫിറിൽ പറയാണ്, റബ്ബന അമത്തസ്നതൈനി വഹയൈതനസ്നതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഅലിലാ ഖുറൂജിൻ മിൻ സബീൽ. പടച്ചോനെ, ഫഅതറഫ്നാ ബിദുനൂബിനാ, ഇതർക്ക് വലിയ ഗുണപാഠങ്ങൾ നമുക്കുണ്ട് സഹോദരന്മാരെ. ഫഅതറഫ്നാ ബിദുനൂബിനാ, ഞങ്ങളുടെ മുഴുവൻ തെറ്റുകുറ്റങ്ങളും പടച്ചോനെ ഞങ്ങളത് നിന്നോട് ഏറ്റുപറയുകയാണ്. ഞങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മുമ്പിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. എന്നിട്ട് മാത്രമല്ല, എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ ഫഹൽ ലന ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, എന്ത് കാര്യങ്ങളും വേണമെങ്കിലും ഇവിടെ ചെയ്തോളാം, ഇതിൽ നിന്ന് പുറത്തടക്കാൻ വല്ല വഴിയുണ്ടോയെന്നാണ് അവരന്വേഷിക്കുന്നത്. ഈ നരകത്തിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്നും അതിൻ്റെ ചൂടിൽ നിന്നും ഫഹൽ എന്തെങ്കിലും ഒരു ഫഹീല ഖുറൂജിൻ മിൻ സബീൽ, പടച്ചോൻ ഈ ഒരു ഈ കുണ്ടാരത്തിൽ നിന്ന് ഈ ഒരു തീയിൽ നിന്ന് പുറത്തു കടക്കാൻ ഞങ്ങൾക്ക് വല്ല വഴിയുമുണ്ടോ അതൊന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാണ് അള്ളാഹിനോട് അവർ ചോദിക്കുന്നത്. സഹോദരന്മാരെ, ഈ ഒരവസ്ഥ ഏതൊരു മനുഷ്യനും വരും. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ കാറ്റിൽ പറത്തി അതൊക്കെ ആളുകൾ ഓടുമ്പോൾ അതിനോട് അവിടെ കൂടെ ഓടുന്ന ആളുകൾക്കുള്ള അതാവും അവർക്ക് അനുഭവിക്കുന്ന കാര്യവുമാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ പറഞ്ഞത്. ഇനി സ്വർഗത്തിലേക്ക് അതിൻ്റെ അവകാശികളെക്കുറിച്ചും സ്വർഗാവകാശികളെക്കുറിച്ചും പറയുന്ന മറ്റൊരു വാചകമുണ്ട്. ആ സ്വർഗത്തിൽ അവരെ ആശ്വസിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഉണ്ടായിരിക്കും. വൽ മലായിക്കത്ത് യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളിലൂടെയും അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരുടെ അടുത്തേക്ക് കയറി വരും. സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾ ദുനിയാവിൽ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്. കാരണം ക്ഷമയില്ലാതെ ഒരു മനുഷ്യന് സ്വർഗത്ത് കടക്കാൻ കഴിയില്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാല് വെച്ചെത്തുമ്പോഴുള്ള ക്ഷമ മാത്രമല്ല, ഒരു രോഗം വന്നാൽ ക്ഷമ മാത്രമല്ല, അത് മൂന്നാമത്തെ ക്ഷമയാണ്. അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ആ പ്രയാസങ്ങൾ സഹിക്കുന്ന ക്ഷമയാണ് സഹോദരന്മാരെ ഏറ്റവും വലിയ ക്ഷമ എന്ന് പറഞ്ഞാൽ. ആക്ഷേപങ്ങളുണ്ടാവും, കുത്തുവാക്കുകളുണ്ടാവും, പരിഹാസങ്ങളുണ്ടാവും, പുറത്താക്കലുണ്ടാവും, ആട്ടിലും അതുപോലെ തെളിക്കലും തുപ്പലെല്ലാം ഉണ്ടാകും. അതൊക്കെ ക്ഷമിച്ചതുകൊണ്ട് സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ഇന്നിവിടെ സമാധാനമുണ്ട്. ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. വീണ്ടും അല്ല പറയും, ലാ യസ്മഊന ഫിഹാ ലഗ്വൻ വലാ തഅസീമൻ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. നിങ്ങൾക്ക് സമാധാനമുണ്ട്, ഒരു കുത്തുവാക്കുകളും അതുപോലെ തന്നെ ഒരു ആക്ഷേപ വാക്കുകളും ഒരു മോശപ്പെട്ട സംസാരങ്ങളുമൊന്നും അവർക്കവിടെ ഉണ്ടാകൂല. എന്നാൽ തിരിച്ച് നരകത്തിലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. വിശുദ്ധ ഖുർആൻ പറയാണ്, ഹാദാ ഫൗജും മുഖ്തഹിമും മഅകും ലാ മർഹബൻ ബിഹിം. ആ നരകത്തിലേക്ക് അവർ കയറുമ്പോൾ തന്നെ മലക്കുകൾ പറയാണ്, നിങ്ങൾക്കിവിടെ ഒരു സ്വാഗതമില്ല, നിങ്ങൾക്കിവിടെ ഒരു സ്വാഗതവും നിങ്ങൾക്കിവിടെ ഒരു അഭിവാദ്യ വാചനങ്ങളും ഇവിടെ ഉണ്ടാകൂല. ഇന്നഹും സാലുന്നാർ, നിങ്ങൾ നരകത്തിൽ കടന്ന് എരിയാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്കിവിടെ ഒരു സ്വാഗതവും ഒരു സലാമും നിങ്ങൾക്കിവിടെ ഉണ്ടാകൂല. ഖാലു ബൽ അൻതും ലാ മർഹബൻ ബിക്കും. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, കുറച്ച് നേതാക്കന്മാർ മുമ്പിലുണ്ടാകും, അനുയായികൾ ബാക്കിലുണ്ടാകും, അവരങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾക്കും സ്വാഗതമില്ല. അൻതും ഖദ്ദംതു മൂഹു ലനാ ഫബീസൽ ഖറാർ. ഞങ്ങളെക്കാൾ മുമ്പ് നിങ്ങൾ കയറി, നിങ്ങളെക്കാൾ മുമ്പ് ഞങ്ങൾ കയറട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ തർക്കിക്കുന്ന അവസ്ഥയാണ് സഹോദരന്മാരെ അവിടെ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ ലാ യസ്മഊന ഫിഹാ ലഗ്വം വലാ കിദാബ. ഒരു സംസാരം, ഒരു അനാവശ്യമായ ഒരു കുത്തുവാക്ക്. ദുനിയാവിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യന്മാർ, എത്രയോ മനുഷ്യന്മാർ അങ്ങോട്ടും കൊണ്ട് ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തെ സംസാരമോ, അല്ലെങ്കിൽ എത്ര നല്ലവനാണെങ്കിലും ചിലപ്പോൾ ചൂടാകുന്ന അവസ്ഥ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തെ സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവനെ ചീത്ത പറയുന്ന അവസ്ഥ ഉണ്ടാകും. ഇതൊക്കെ മനുഷ്യന്മാർ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ സ്വർഗത്തിൽ അതുണ്ടാവില്ല. ലാ യസ്മഊന ഫിഹാ ലഗ്വൻ വലാ കിദാബൻ. ഒരു കളവോ അനാവശ്യ സംസാരങ്ങളോ അവിടെ ഉണ്ടാകൂല എന്നാണ്. ഇനി മാത്രമല്ല, വിശ്വാസികളായ ആളുകൾ അവർ അഖബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബസമേതം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന് പല സംസാരങ്ങളും അവർ സംസാരിക്കുന്ന സ്വർഗത്തിലെ വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ വീടുകളിലും അതുപോലെ തന്നെ അവർ കൂടുന്ന സ്ഥലങ്ങളിലുമൊക്കെ അഖബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ. എന്താ അവർ സംസാരിക്കുന്നത്? ഖാലു ഇന്നാ കുന്നാ ഖബ്ലു ഫി അഹ്ലിനാ മുസ്ഫിഖീൻ. ഞങ്ങൾ ഞങ്ങളുടെ ദുനിയാവിൽ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. ആ ദുനിയാവിലെ കുടുംബവിശേഷങ്ങളൊക്കെയാണ് സ്വർഗത്തിൽ അവർ പങ്കുവെക്കുന്നത്. അങ്ങനെ ഫമന്നല്ലാഹു അലൈനാ വവഖാന അദാബസ്സമൂം. ആ ദുനിയാവിൽ ഞങ്ങൾ എങ്ങനെയാണ് സുഖസൗകര്യത്തിലൊക്കെ ജീവിച്ച, കുടുംബത്തോടൊപ്പം, ഭാര്യമാരോടൊപ്പം, അതുപോലെ തന്നെ മക്കളോടൊപ്പം ഒക്കെ ജീവിച്ചിരുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നു. പടച്ചവൻ അതേപോലത്തെ അവസ്ഥ സ്വർഗത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇനി മാത്രമല്ല, വവഖാന അദാബൽ സമൂം. ആ നരകത്തിന്റെ ചൂടിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തിരസിച്ചിരിക്കുന്നു. ഇന്ന കുന്നാ മിൻ ഖബ്ലു നദ്ഉഹു ഇന്നഹു വൽ ബർറഹീം. ആ പടച്ചവനെയാണ് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് ആ പടച്ചറബ് നമ്മുടെ വലിയ ഔദാര്യം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ അവസ്ഥ അല്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കണം സഹോദരന്മാരെ. ആ നരകത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യന്മാർ അല്ല പറയാണ്, രണ്ട് വിഭാഗം ആളുകളെയാണ് അവർ കുറ്റപ്പെടുത്തുക നരകത്തിൽ പോകുമ്പോൾ. നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ ആ നരകവാസികളായ ആളുകൾ, ഞങ്ങൾ നരകത്തിലെത്താൻ കാരണക്കാരായതിൻ്റെ പേരിൽ രണ്ട് ആളുകളെയാണ് അവർ കുറ്റപ്പെടുത്തുക. നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ഇത് നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്മാർ ഇനി പറയാൻ പോകുന്ന കാര്യം അല്ല മുൻകൂട്ടി പറഞ്ഞെന്തിനെ അറിയോ? ഇതൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും ആ കെണിയിൽ പെട്ടുപോകാതിരിക്കാനാണ്. അല്ല പറയും, ഒരു വിഭാഗം ആളുകൾ ആരാണ് നരകവാസികൾ കുറ്റപ്പെടുത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞ നേതാക്കന്മാരാണ്. നമ്മൾ വലിയ സാദാത്തുക്കളും അതുപോലെ തന്നെ കബീറുകളും വലിയ നേതാക്കന്മാരെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ആളുകളെ പരലോകത്തിൽ നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്മാർ ചീത്ത പറയുന്നു മാത്രമല്ല, തള്ളിപ്പറയുന്നു മാത്രമല്ല, അവർക്കെതിരെ പ്രാർത്ഥിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ വിശ്വാസികൾ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന നേതാവ് അയാളെന്നെ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ കൊണ്ടുപോകുക എന്ന് നല്ലവണ്ണം ചിന്തിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമാണ് ഒരു നേതൃസ്ഥാനത്തിൽ അല്ലെങ്കിൽ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോണ്ടാകും. ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? വിശുദ്ധ ഖുർആൻ പറയാണ്, യൗമത്തു ഖല്ലബു വുജൂഹും ഫിന്നാർ. നരകത്തിൽ അവരുടെ മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അല്ലാഹു നമ്മെല്ലാം കാത്തിരിക്കട്ടെ. യഖൂലുന, അവർ പറയും, യാ ലൈതനാ അതഅനല്ലാഹു വഅതഅന റസൂല. അല്ലാഹു, അവർ സ്വന്തം ശപിക്കുകയാണ്, പടച്ചവനെ ഞങ്ങൾക്ക് എത്ര നാശമുണ്ട്. യാ ലൈതനാ അതഅനല്ലാഹു വഅതഅന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ദുനിയാവില് സലഫികളും മുജാഹിദുകളും വേദറിഞ്ഞെടുക്കും, നിങ്ങൾ ആ പാളക്കിതാബ് സ്വീകരിക്കേണ്ട, അള്ളാഹിന്റെ ഖുർആൻ സ്വീകരിച്ചോളി, റസൂല്ലാന്റെ സുന്നത്തിലെടുത്തോളി. അപ്പൊ എന്താ പറയാ, ഇതൊക്കെ ഞങ്ങൾ കാക്കക്കാരന്മാരിലൂടെ ഇങ്ങനെ കേട്ട് പരിചയിച്ചു വന്ന കാര്യമാണ്. ഖുർആന്റെ സുന്നത്തെ കടന്നിക്കട്ടെ, ഞങ്ങളുടെ ഇമാമിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്ന ആളുകൾ, യാ ലൈതനാ അതഅനല്ലാഹു വഅതഅന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, പിന്നെന്താ ഞങ്ങൾക്ക് പറ്റിയ കുഴപ്പം. വഖാലു, അവർ അവിടെ വെച്ച് പറയുന്നു, റബ്ബനാ ഇന്ന അതഅനാ സാദതനാ വകുബറാനാ ഫഅള്ളൂന സബീല, ഞങ്ങൾ ഞങ്ങളുടെ കുബറാക്കൾ ഞങ്ങളുടെ സാദാത്യങ്ങൾ ഉണ്ടായിരുന്നു, ഓരോ വയൽ കേട്ടതാണ് ഞങ്ങൾ അനുസരിച്ചത്. അള്ളു റസൂലും ഖുർആനും സുന്നത്തും ഞങ്ങൾ മൂലക്കൽ മാറ്റിവെച്ചിട്ട് പാല നൂലാമാലകളും പാലപ്പാട്ടുകളും സാദാത്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ അനുസരിച്ചു. വക്കുബറാ അന, ഞങ്ങൾ വലിയ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ ഫളല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിതെറ്റിച്ചിരിക്കുന്നു, അവർ അവസാനം ഞങ്ങൾ കൊണ്ടെത്തിച്ച് നരകത്തിലേക്കാണ്. ഞങ്ങൾ വിചാരിച്ചവർ ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് സഹോദരൻ, ഇതിൽ നമ്മൾ വിശ്വാസി തിരിച്ചറിയേണ്ട മാർഗം എന്താ അറിയോ, നേതാക്കന്മാർ ഖുർആനും സുന്നത്തും പറഞ്ഞാലാണ് അവരനുസരിക്കേണ്ടത്. നേതാക്കന്മാർ എത്ര വലിയ ഇമാമിങ്ങളാകണമെങ്കിൽ, എത്ര വലിയ നേതാക്കന്മാരാണെങ്കിലും, ഇനി എന്തൊക്കെ ഡിഗ്രികളും എത്ര വലിയ തലയിട്ടുള്ള ആളാണെങ്കിലും, അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലുള്ളാഹിൻ്റെ സുന്നത്തും അനുസരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് എങ്കിൽ അവരനുസരിക്കണം, ഇല്ലെങ്കിൽ അവൻ അനുസരിക്കേണ്ടതില്ല. ഇത് നരകത്തിൽ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഇന്ന അതഅനാ സാദതനാ വകുബറാനാ ഫഅള്ളൂന സബീല. എന്നിട്ട് എന്താ അടുത്ത വാചകം എന്നറിയോ, എന്നാലും ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ, അവർക്ക് അബദ്ധം പറ്റിയതായിരിക്കും, പടച്ചോനി അവർക്ക് പുറത്തു കൊടുക്കുന്നല്ല. റബ്ബനാ ആതിഹിം ദഇഫൈനി മിനല്ലദാബ്, പടച്ചോനെ ഞങ്ങൾക്ക് നീ തന്ന ശിക്ഷ ഉണ്ടല്ലോ, ആ ശിക്ഷന്റെ ഒരരട്ടി എന്നല്ല രണ്ടരട്ടി അവർക്ക് നീ കൊടുക്കണമെന്നാ. ഇവിടെ വലിയ തക്ബീറുകളും വലിയ നേതാക്കന്മാരാണെന്ന് വിചാരിച്ച് നമ്മൾ നടത്തിയ വലിയ ഏത് പിന്നെ ആളുകളാണെങ്കിലും ശരി, ആ നേതാക്കന്മാരെ തള്ളി പറയുന്നു മാത്രമല്ല, അവർക്ക് നീ ശിക്ഷ കൊടുക്കണം. വലഅൻഹും ലഅനൻ കബീറ, വലിയ തോതിൽ നീ അവരെ ലഅനത്ത് ചെയ്യണം. ഞങ്ങൾക്ക് കിട്ടിയ ഈ ശിക്ഷയേക്കാളൊക്കെ ഇരട്ടിക്കിരട്ടി പടച്ചോനി അവർക്ക് കൊടുക്ക്. കാരണം അവർ ഞങ്ങളെ വിശ്വാസ വഞ്ചന നടത്തിയവരാണ്, ഞങ്ങളവരെ സ്വർഗത്തിലേക്ക് നയിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചവർ പിന്നാലെ കൂടി ഖുർആനും സുന്നത്തുകൾ മാറ്റിവെച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആനും സുന്നത്തും ആര് പറയുന്നു ഓരോ ബാക്കിൽ നിൽക്കുക, അല്ലാത്തവൻ്റെ ബാക്കിൽ നിന്നതായിരിക്കും അവസ്ഥ ഉണ്ടാകുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇംറാൻ പറഞ്ഞു, അത്തിഉല്ലാഹു വഅത്തിഉ റസൂല വഉലിൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കണം, അള്ളാഹിൻ റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ അഥവാ പണ്ഡിതന്മാരെയും ഭരണാധികാരികളെയും നിങ്ങൾ അനുസരിക്കണം. ഈ ആയത്ത് വിശദീകരിച്ചപ്പോ ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്, അത്തിഉല്ലാഹ എന്ന് പറഞ്ഞപ്പോ അത്തിഉ എന്ന് കൂട്ടി പറഞ്ഞു, അത്തിഉ റസൂല എന്ന് റസൂലിനെ കൂട്ടി പറഞ്ഞപ്പോ അത്തിഉ എന്ന് കൂട്ടി പറഞ്ഞു, പക്ഷേ നേതാക്കന്മാരെ പറ്റി പറഞ്ഞപ്പോ അത്തിഉ എന്ന് പറഞ്ഞില്ല, വഉലിൽ അംരി മിൻകും എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, അള്ളാഹനുസരിക്കുന്ന നിരുപാധികമാണ്, അള്ളാഹ് എന്ത് പറഞ്ഞാലും അനുസരിക്കണം, റസൂൽ എന്ത് പറഞ്ഞാലും അനുസരിക്കണം, പക്ഷേ നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ പാടില്ല. അള്ളയും റസൂലും പറഞ്ഞതിന് അനുഗുണമായിട്ട് ആണ് അവർ പറഞ്ഞതെങ്കിൽ സ്വീകരിക്കണം. ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അത് വാപ്പ് പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും നേതാക്കന്മാർ പറഞ്ഞാലും ആര് പറഞ്ഞാലും അവരെ സഹിഷ്ണു അവരെ സ്നേഹത്തോടുകൂടി തള്ളിക്കണം, ഇല്ലെങ്കിൽ നരകത്തിൽ വെച്ചുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കേണ്ടി വരും. ഇനി വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, വയോമൈ അല്ലുല്ലാലിമു അലാ യദൈ, അന്ന് ഈ നേതാക്കന്മാരെ കണിച്ച് ദീനുകട മാറ്റിവെച്ച് അങ്ങനെയുള്ള ചില ആളുകൾ, ഇന്നിപ്പോ എന്താ വെച്ചാൽ ചില ആൾക്ക് ലിബറൽ നേതാക്കന്മാരുള്ളത് എക്സ് മുസ്ലിമികളാണ്, നമ്മുടെ ചില ആൾക്കടക്കെ നേതാക്കന്മാർ ദീന് മനസ്സിലാക്കാത്ത ദീന് തെറിച്ചു പോയ ആളുകളുണ്ടാകും, അവരുടെ വാക്കുകളും അവരുടെ സംസാരങ്ങളും അവരുടെ പിന്നെ റീലുകളും അല്ലെങ്കിൽ അവരുടെ വീഡിയോകളുമാണ് നമ്മുടെ ചില ചെറുപ്പക്കാരുകൾക്കും ചെറുപ്പകാരികൾക്കും വലിയ മതമെന്ന് പറഞ്ഞാൽ അവരാണ്. എന്നാൽ ആ അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ അവർ പറയാണ്, വയോമയ അല്ലുല്ലാലിമ അലായതേ, അവനവിടെ പടച്ചവന്റെ മുമ്പിൽ ഇങ്ങനെ വിരല് കടിച്ചിങ്ങനെ നിൽക്കും, എന്നിട്ട് പറയും, യാ ലൈതനിത്തഖത്തു മഅ റസൂലി സബീല, പടച്ചോനെ അള്ളാഹിന്റെ റസൂലിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ റസൂലിന്റെ ദീനിൽ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഗതി വരുമായിരുന്നില്ലല്ലോ. അപ്പൊ നേതാക്കന്മാരവിടെ തള്ളി പറയും. രണ്ടാമത്തെ സഹോദരന്മാർ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും എൻ്റെ മുമ്പിലിരിക്കുന്ന യുവാക്കളും യുവതികളും കുട്ടികളും ശ്രദ്ധിക്കണം. നരകത്തിൽ കിടന്നൊരു മനുഷ്യൻ തള്ളി പറയുന്ന രണ്ടാമത്തെ ആളാരെന്നറിയോ, സ്വന്തം കൂട്ടുകാരൻ. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ആൾക്കാരെ നരകത്തിലേക്ക് ഉണ്ടാവും. ഒന്ന് നേതാക്കന്മാരെ ബാക്കിൽ കൂടും, ആ നേതാക്കന്മാരൊരു നരകത്തിലേക്ക് എത്തി. രണ്ടാമതാരാണ്, ഏറ്റവും ആത്മസുഹൃത്തുക്കൾ ഉണ്ടാകും, അവനായിരിക്കും എല്ലാ തോന്നാസത്തിനും സപ്പോർട്ട്. വാപ്പ കാണാതെ തെറ്റിയാൻ ഓൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, അമ്മ കാണാതെ തെറ്റിയാൻ ഓൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, കുടുംബക്കാരറിയാതിരിക്കാൻ ഓൻ്റെ സപ്പോർട്ട്, എല്ലാത്തിനും ദുനിയാവിൽ സപ്പോർട്ട് ഉണ്ടാവും. എന്നാൽ ഈ ഒരു കൂട്ടുകാരനെ അവൻ നരകത്തിൽ തിരിച്ചറിയുകയും അവനെ തള്ളിക്കളയും ചെയ്യുന്നുള്ള പറയും, യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, പടച്ചോനെ ഇന്ന ഇന്ന കൂടെ പേര് പറയുന്നുള്ള പറഞ്ഞു, അതുകൊണ്ടാണ് ഫുലാൻ എന്നുള്ള പറഞ്ഞു. ഉമ്മന്റെ പേര് പറഞ്ഞിട്ട് ഇന്ന അബ്ദുൽ മജീദോ അല്ലെങ്കിൽ ഇന്ന അബ്ദുൽ ഖാദറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളുകളോ എന്തെങ്കിലും പേര് പറഞ്ഞിട്ടാണെങ്കിലും ആ ആളുകൾ അവനെ ദുനിയാവിൽ തെറ്റിച്ച ആൾക്കാരുണ്ടല്ലോ. ഏറ്റവും ബസ്തി എന്നൊക്കെ ഇപ്പോഴത്തെ പുതിയ ഭാഷയെ പറഞ്ഞ് ആ ബസ്തിയെ പറ്റിയാണ് അല്ലാഹ് പറഞ്ഞത്, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ആ ചങ്ങായിനെ ഞാനൊരു ഖലീലായി എന്റെ ആത്മമിത്രമായി ഞാൻ സ്വീകരിക്കാതിരുന്നെങ്കിൽ പടച്ചവനെ ഞാൻ നരകത്തിലേക്ക് എത്തുമായിരുന്നല്ലോ. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് എല്ലാ കാര്യങ്ങളും എന്റെ കുടുംബത്തിൽ നിന്നും എന്റെ മഹല്ലിൽ നിന്നും എന്റെ ഖുത്ബയിലൂടെയും എന്റെ ജുമയിലൂടെയും എന്റെ ക്ലാസ്സിലൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഇതെന്നൊക്കെ തെറ്റിച്ചു കൊണ്ടുപോയതാരാണ്, ഈ ചങ്ങായിയാണ്, ഈ കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നരകത്തിൽ കിടക്കുന്ന ആളുകൾ സ്വന്തം കൂട്ടുകാരെ ചീത്ത പറയുന്ന, സ്വന്തം കൂട്ടുകാരെ തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഈ രണ്ട് ഞാനിത് പറഞ്ഞെന്താ വെച്ചാൽ ഈ രണ്ട് ടീമിന് സ്വീകരിക്കുമ്പോൾ നല്ലോണം നോക്കണം. ഒന്ന് നേതാക്കന്മാരെ സ്വീകരിക്കുമ്പോൾ ഇയാളുടെ ബാക്കിൽ കൂടി ആ സ്വർഗത്തുക്ക നരകത്തുക്ക നല്ല നോക്കണം. ഒരു സഹോദരനെ ഒരു കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവൻ എന്നെ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ കൊണ്ടുപോകുന്ന നല്ലോണം നോക്കണം. പ്രത്യേകിച്ചും യുവതലമുറയിൽപ്പെട്ട യുവാക്കളും യുവതികളും പ്രത്യേകിച്ച് പെൺകുട്ടികളും എനിക്ക് പറയാനുള്ളത്, കാരണം എന്താ വെച്ചാൽ ഇന്ന് ആരെയാണോ അപ്പപ്പോൾ കാണുന്നവൻ അപ്പാന്ന് വിളിക്കാന്ന് പണ്ടൊരാൾ പറഞ്ഞില്ലേ, അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അള്ളു റസൂലും പറഞ്ഞൊക്കെ അവിടെക്കട്ടെ, ഇപ്പം എന്താണ് കേൾക്കുന്നത് അതാണ്. ആ ട്രെൻഡിന്റെ പിന്നാലെ പോവുക അതൊരിക്കലും ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ലെന്ന് മാത്രമല്ല, സഹോദരന്മാരെ നരകത്തിൽ കിടന്ന് അവിടെ പൊരിഞ്ഞ തർക്കമായിരിക്കുന്നുള്ള പറഞ്ഞു നേതാക്കന്മാരും അനുയായികളും അതുപോലെ തന്നെ ഈ സഹോദരന്മാരും കൂട്ടുകാരും തമ്മിൽ ഭയങ്കരമായ തർക്കമായിരിക്കും. അള്ളാഹ് പറയാണ് ഇന്ന ദാലിക ലഹഖുൻ തഖാസും അഹ്ലിന്നാർ, ഇത് തീർച്ചയായും സത്യമാണ്. എന്ത് തഖാസും അഹ്ലിന്നാർ, നരകത്തിൽ കിടക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഖുസൂമത്ത് എന്നറിഞ്ഞാൽ ശരിക്കും നമ്മൾ അടികൂടുന്നറിയില്ല, അതാണ് അവിടെ കിടന്ന് തല്ലുകൂടാനായിരിക്കും ആര് തമ്മിൽ, നേതാക്കന്മാർ അനുയായികളെയും അനുയായികളും നേതാക്കന്മാരും. ഈ നരകത്തിലേക്ക് ഞങ്ങൾ ഇയാണ് കാരണക്കാരൻ, അപ്പം പറയും ഞങ്ങളല്ല കാരണക്കാരൻ, നിങ്ങളെ ഞങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തഹാസും അഹലിന്നാർ, അതൊരു സത്യമാണെന്ന് വിശുദ്ധ ഖുർആൻ അതിന് മുമ്പ് നരകത്തിലേക്ക് ആരും എത്തുന്നതിന് മുമ്പ് നമുക്ക് പറഞ്ഞുതരാണ്. ഇതെന്തിനാണ് അവിടെ പോയി തർക്കിച്ചിട്ട് കാര്യമില്ല, അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരിച്ചൊരു കാര്യമില്ല, ആ ശകാരം സത്യമാണെന്ന് പടച്ചവൻ പറഞ്ഞിരുന്നത്. ഇവിടെ ആ ഒരു ഗതികേട് വരാതിരിക്കാൻ സഹോദരന്മാരെ ദുനിയാവിൽ ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം എന്നതുകൊണ്ട് തന്നെയാണ്. മാത്രവുമല്ല സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ പിന്നെ വിശ്വാസികളായ ആളുകൾ പറയണം, അവർ നല്ല രീതിയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പം അവന് വഴിതെറ്റിക്കാൻ വേണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ക്യാമ്പസിലൊക്കെ നല്ല മനുഷ്യനായി ജീവിക്കുകയാണെങ്കിൽ അവനെന്താ പറയുക, അവൻ വലിയ ഈമാനിയാണ്, അവൻ വലിയ മുത്തഖിയാണ്, ഉണ്ടോ അവൻ്റെ പാൻ്റുണ്ടോ അവൻ്റെ താടിയുണ്ടോ, ഇതൊക്കെ അല്ല മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ല പറയാണ് ഫഅഖ്ബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ, സ്വർഗത്തിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ രണ്ട് വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കും. എന്താ ഒരാൾ പറയുന്നത്, ഖാല ഖായിലും മിൻഹും ഇന്നീ കാന ലീ ഖരീൻ, എനിക്ക് ഏറ്റവും ഒരു അടുത്ത എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. സ്വർഗത്തിൽ പ്രവേശിച്ച ആൾ പറയാണ് എന്താണ് അവൻ്റെ വാദം, യഖൂലു ഐന്നക ലമിനൽ മുസദ്ദിഖീൻ ഐദാ മിത്നാ വകുന്നാ തുറാബം വഇളാമൻ ഐന്നാ ലമദീനുൻ. അല്ല ചങ്ങായി, എന്താ ഈ പറഞ്ഞത്, ഈ മനുഷ്യന്മാർ മരിച്ച് ഖബറിൽ മനുഷ്യന്മാർ എല്ലും തോലുമായി എല്ലും മണ്ണായതിനു ശേഷം രണ്ടാമതും പുനർജീവിപ്പിക്കപ്പെടുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എന്തൊരു പൊട്ടനാണ് നീ എന്തൊരു വിഡ്ഢിയാണ് എന്ന് എന്നോട് ദുനിയാവിൽ പറഞ്ഞിരുന്നൊരു ചങ്ങായി ഉണ്ടായിരുന്നു. അവനവിടെ ഓനെ തന്നെ സ്വർഗത്തേക്കെത്തൂല. കാലഹല്ലന്തും മുത്തലിഊൻ, മലക്കൾ അവനോട് ചോദിക്കാണ്, ഓനങ്ങ് കാണണോ നിന്നെ ഈ യഥാർത്ഥ മാർഗത്തിൽ തെറ്റിക്കുമ്പോൾ നിന്നെ ഒരുപാട് വസ്വാസുകൾ പറഞ്ഞ് നീ ഒരു പോയത്തക്കാരനാണ്, നീയൊന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റാത്ത ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് നിന്നെ വഴിതെറ്റിച്ച ആൾക്കാരുണ്ടല്ലോ, അവനെ നീ കാണണോ? എന്നാൽ ഫത്തല, അവൻ എത്തി നോക്കും എവിടേക്ക്, നരകത്തിലേക്ക്. ഫറാഹു ഫീ സവാഇൽ ജഹീം, അവൻ നരകത്തിൽ കടന്നെറിയുന്നതായിക്കൊണ്ട് സ്വർഗത്തിലുള്ള മനുഷ്യൻ അവൻ കാണുന്ന. അപ്പോൻ ആ സ്വർഗത്തിൽ വിശ്വാസി പറയുന്നൊരു വാചക വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കൻ, ഖാലത്തല്ലാഹി ഇൻകിത്തു ലതുർദീൻ വലൗലാ നിഅമതു റബ്ബി ലകുന്തു മിനൽ മുഹ്ളരീൻ, പടച്ചോനെ അല്ലാഹു നിന്റെ നിഅമത്തില്ലായിരുന്നുവെങ്കിൽ ഞാനും ആ ചങ്ങായിൻ്റെ ഒപ്പം കടന്നവിടെ പ്രയാസപ്പെടുമായിരുന്നല്ലോ, അതുകൊണ്ട് പടച്ചോനാണ് എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് ഈ സ്വർഗത്തിൽ പോകുന്ന മനുഷ്യന്മാർ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുന് സ്തുതി പറയുമെന്നാണ്. എന്നിട്ട് അവൻ പറഞ്ഞ മറ്റൊരു വാചകം എന്താ, അഫമാ നഹ്നു ബിമയ്യിതീൻ ഇല്ലാ മൗതതനുല്ലാം വമാ നഹ്നു ബിമുഅദ്ദിബീൻ, ഇവിടെ മരിച്ചു കഴിഞ്ഞ് അവിടെ കഴിഞ്ഞു. അതാണ് ചില ആളുകൾ ഇപ്പൊ ജീവിതം ഒന്നേ ഉള്ളൂ ഉള്ളത് അടിച്ചു പൊളിക്കാന്ന്, അതാണ് ഈ പറഞ്ഞത്. ജീവിതം ഒന്നേ ഉള്ളൂ, ഇല്ല മൗത്തുതനിൽ ഊല ഒമാൻ അഹനുബി മുഅദ്ദബീൻ, അതൊന്ന് വെറുതെ പറയാണ് പരലോകമുണ്ടെന്നൊക്കെ എന്ന് പറഞ്ഞ് ആളുകളെ വഴിതെറ്റിക്കുന്ന ആളുകളുണ്ടാകും. പക്ഷെ പരലോകത്ത് സ്വർഗത്തിൽ കടന്നവനെങ്ങനെ കാണും ആ നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥകളൊക്കെ അവൻ കാണുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അങ്ങനെ കാണുമ്പോൾ ഈ പഴയ സുഹൃത്തുണ്ടല്ലോ തൻ്റെ കൂടെ അങ്ങനെ ജീവിച്ച് ജീവിച്ച്, പക്ഷെ അവൻ ആ വഴിതെറ്റാതെ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് പോയി, ആ വഴിതെറ്റാതെ പോകുമ്പോഴാണ് അവനിവിടെ അവൻ ഈ സ്വർഗത്തിൽ അവൻ്റെ ആ പിന്നെ അനുയായി കാണുകയും ആ നരകത്തിലുള്ള ആള് സ്വർഗത്തിലുള്ള ആളുകളെ കാണുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, അപ്പോഴാണ് ഒരു വെള്ളമെങ്കിലും, കാരണം ദുനിയാവിലൊന്ന് ജ്യൂസ് വാങ്ങിക്കൊടുത്തവനാണ്, ദുനിയാവിലൊന്ന് പിന്നെ ബിരിയാണി വാങ്ങിക്കൊടുത്തവനാണ്, മന്തി വാങ്ങിക്കൊടുത്തവനാണ്, ആ ഒരു സ്നേഹബന്ധം അവർക്ക് തമ്മിലുണ്ടാകും. പക്ഷെ എന്താ ചെയ്യുക, ഒരാൾ സ്വർഗത്തിലും ഒരാൾ നരകത്തിലാണ്. അവ നരകത്തിൽ കിടക്കുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയും, വനാദ അസ്ഹാബു നാരി അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിലുള്ള ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ തൻ്റെ കൂട്ടുകാരൊക്കെ സ്വർഗത്തിലാണ്, ആ ദീനനുസരിച്ചുകൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞതിൻ്റെ പേരിലും അവൻ ആ ദീന് വിടാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറില്ലാത്തതുകൊണ്ട് അവൻ സ്വർഗത്ത് പോയി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് അസ്ഹാബു നാരി അസ്ഹാബുൽ ജന്ന, നരകത്തിലുള്ള ആളുകൾ സ്വർഗത്തിലുള്ള ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയോ, അന്നഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാ, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ തന്നിട്ടുള്ള ഒരുപാട് റിസ്കുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളമെങ്കിലും, നിങ്ങളൊരാശ്വാസത്തിൻ്റെ തെളിനീരെങ്കിലും ഞങ്ങൾക്കൊരിറ്റു വെള്ളം തരൂ എന്ന് ആ നരകത്തിൽ കിടക്കുന്ന ആളുകൾ സ്വർഗവാസികളോട് ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുന്ന, കാരണം ദുനിയാവിലവന് പരിചയമുണ്ട്, ദുനിയാവിനവൻ ജ്യൂസും വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്തവനാണവൻ, പക്ഷെ അള്ളാഹിൻ്റെ ദീൻ ഇവൻ വിട്ടപ്പോൾ നരകത്തിലും മറ്റോ സ്വർഗത്തിലെത്തി. അള്ളാഹ് പറയാണ് അന്നഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാ, എന്താ അതിൻ്റെ മറുപടി, ഖാലു, അവർ പറയാണ് ഇന്നല്ലാഹ ഹറമഹുമ അലൽ കാഫിരീൻ, പൊന്നുമോനെ ഇപ്പം ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം നൽകാൻ നമുക്ക് പറ്റില്ല, ദുനിയാവിലാണെങ്കിൽ നമുക്ക് ജ്യൂസും അതുപോലെ തന്നെ മറ്റൊക്കെ മായി തരുമായിരുന്നു, പക്ഷെ ഇന്നല്ലാഹ ഹറമഹുമ അലൽ കാഫിരീൻ, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ച കാഫിറുകളായ ആളുകൾക്ക് അവർക്കൊരു സ്വർഗത്തിൻ്റെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ അള്ളാഹ അനുവദിക്കൂല, അത് അള്ളാഹ ഹറാമാക്കിയ കാര്യം, അത് ഞങ്ങൾ ചെയ്യൂല എന്നാ നിഷ്കരുണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ദുനിയാവിൽ വലിയ ബസ്റ്റികളായി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പരലോകത്ത് സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളും നരകത്തിൽ കിടക്കുന്ന ആളും തമ്മിൽ സംസാരം അവൻ നിഷ്കരുണം തള്ളിക്കളയുകയും അവനോട് ഒരു കരുണ പോലും കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അള്ളാഹു സഹോദരന്മാരെ, നമുക്ക് എന്തിനാണ് മുൻകൂട്ടി അറിയിച്ചിരുന്നത്? കൂട്ടുകാരെ കൊണ്ട് നരകത്തിലേക്ക് പോകാതിരിക്കാൻ, ആ കൂട്ടുകാരെ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ, ഇല്ലെങ്കിൽ ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും ആർക്കും വരാവുന്ന, ഏതൊരു മനുഷ്യനും വരാവുന്ന നഗ്നമായ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് സഹോദരന്മാരെ അള്ളാഹു ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി തന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ബുദ്ധിമാനാകുക. ഇതൊക്കെ അവഗണിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാരണന്മാർ പറയാനുള്ളത് കണ്ടറിയാത്തവൻ കൊണ്ടറിയും, ഒരു സംശയമില്ല, നരകത്തിൻ്റെ ചൂട് അനുഭവിക്കുമ്പോൾ അവർക്കതെല്ലാം മനസ്സിലാകും. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ്. റെയിൽവേ പാരാമെഡിക്കൽ കാറ്റഗറിയിലെ 560 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ സെപ്റ്റംബർ 12 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. നഴ്സിംഗ് സൂപ്രണ്ട്, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, ലാബ് അസിസ്റ്റന്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികയിലായി മുൻവർഷം 434 ഒഴിവാണ് ഉണ്ടായിരുന്നത്. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ www.rrb.indianrailways.gov.in ൽ പ്രസിദ്ധീകരിക്കുന്ന മുഴക്കി ലഭ്യമാകുന്നതാണ്. റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrb.indianrailways.gov.in.
2: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
1: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിന്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ് നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: Peace Radio. Tune to reality.
4: പെരുന്നാളിന്റെ ഈ സന്തോഷത്തിനിടയിലും നമ്മുടെ ജീവിതത്തെ ക്രമപ്രവൃദ്ധമാക്കാനുള്ള പീസ് റേഡിയോയുടെ ശ്രമങ്ങൾ തുടരുന്നു.
0: ശവാലംപിളി ഈദ് ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായി ഇനി നാം കേൾക്കുന്നത് ഓൺലൈൻ കൗൺസിലിംഗ് ആണ്.
4: ഇന്നത്തെ ഓൺലൈൻ കൗൺസിലിംഗിൽ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീമിനോടൊപ്പം
0: പീസ് റേഡിയോ കോർഡിനേറ്റർ താജുദ്ദീൻ സലാഹി ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് എൻ്റെ ദുഃഖങ്ങൾ എന്ന പരമ്പരയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ശ്രോതാക്കൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള സമയമായി നമ്മൾ നിശ്ചയിച്ചു നൽകിയിരുന്നു. നൂറുകണക്കിന് ആളുകളുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചിലതെല്ലാം കോമൺ ആണ്. പൊതുവായ അത്തരം പ്രതികരണങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒറ്റ ഇഷ്യൂ ആയി പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഒരു ഉപദേശം നിങ്ങളുടെ മനോവ്യഥകൾക്കും നിങ്ങളുടെ വ്യക്തിപരമായ ദുഃഖങ്ങൾക്കും പരിഹാരമാകും എന്ന പ്രതീക്ഷയാണ് പീസ് റേഡിയോയെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ കൗൺസിലിംഗിൻ്റെ ഇത്തരമൊരു സെഷനിലേക്ക് ഒരു പുതിയ രീതിയിൽ കടന്നു വരാനുള്ള പ്രേരകം. ഇൻഷാല്ലാ നമുക്കിത് തുടരാം, കൃത്യമായ ഇടവേളകളിൽ തുടരാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, വേദനകൾ ഒക്കെ പീസ് റേഡിയോയുമായി പങ്കുവെക്കുക. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ, പെരുന്നാളിൻ്റെ ഈ ഒരു ദിനത്തിൽ ആദരണീയനായ ഹാരിസ് മൗലവി ഈയൊരു സെഷനിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചകൾ ഉണ്ടാകും. ആ തുടർച്ചകളുടെ കൂടി കേൾവിക്ക് നിങ്ങൾ ഓരോരുത്തരും ഇടമൊരുക്കുക എന്നാണ് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ അറിയിക്കേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി തന്നെയാണ്. ഒരു ഞാനൊരു പ്രതികരണം അറിയിച്ചിട്ട് എന്ത് എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ടാകും. തീർച്ചയായും നിങ്ങൾ നൽകുന്ന പ്രതികരണങ്ങൾ, ഒരു കൃഷി ഇറക്കുന്ന കൃഷിക്കാരന് ആ കൃഷിയിൽ നിന്ന് അതിൻ്റെ ഗുണം കിട്ടുന്നത് പോലെ, ഇതിനുവേണ്ടി ടൈം ചെലവാക്കുന്ന ഹാരിസ് മൗലവിയെ പോലെയുള്ള, അതേപോലെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ഇതിന് സാമ്പത്തിക സപ്പോർട്ട് തരുന്ന ആളുകൾക്കൊക്കെ ഇത് നിങ്ങളിൽ എന്തു മാറ്റമുണ്ടാക്കി, ഏതർത്ഥത്തിൽ ഉപകാരപ്പെട്ടു എന്നത് വളരെ പ്രധാനമാണ്. ഓൺലൈൻ കൗൺസിലിംഗ് സെഷനിലെ എൻ്റെ ദുഃഖങ്ങൾ, നിങ്ങളുടെ മനോവ്യഥകളും ദുഃഖങ്ങളും തുറന്നു പറയാനുള്ള ഈ സെഷൻ, അത് ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടർച്ചയായി വരും ദിവസങ്ങളിൽ അതിൻ്റെ കേൾവി നിങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. ആ സമയങ്ങൾ കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് അതിൻ്റെ ടൈം ഷെഡ്യൂൾ സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരിചയത്തിലുള്ള 10 ആൾക്കെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് എത്തിക്കുക. റിവൈൻഡിൽ ഇതിൻ്റെ കേൾവി ലഭ്യമാണ്, ജമീലിൽ ഇതിൻ്റെ കേൾവി ലഭ്യമാണ് എന്നതൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കാനും കേൾവി ഒന്ന് ചിട്ടപ്പെടുത്താനും കൂടുതൽ ശ്രദ്ധിച്ച് കേൾക്കാനും നിങ്ങളുടെ പരിസരം ക്രമീകരിക്കാൻ ഞാൻ ഒരു ചെറിയ ഇടവേള നിങ്ങൾക്ക് നൽകുന്നു. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ ഹാരിസ് മൗലവിയുടെ കൂടെ ഞാൻ തിരിച്ചു വരും.
0: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം, അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തുവെന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത് നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകളുണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക് അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
5: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് സെഷന്റെ ചർച്ചകളിലേക്ക് വരുന്നു. സ്റ്റുഡിയോയിൽ ആദരണീയന ഹാരിസ് ബിൻ സലീം എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ അദ്ദേഹത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഹാരിസ് മലി, ഒരു ഒരു കെട്ട് ചോദ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു മഴക്കാലത്ത് ഒരു കാറ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മൊത്തം മരങ്ങളൊക്കെ വീണൊരു റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഫീലിങ്ങാണ് ഈ ചോദ്യങ്ങൾ വായിച്ചപ്പോൾ പേഴ്സണലി എനിക്കുണ്ടായത്. അതുകൊണ്ട് നമുക്കൊരു തൽക്കന്ന് തുടങ്ങാം. ഏറ്റവും ലളിതമായ വേഗത്തിൽ നമുക്ക് കവർ ചെയ്യാവുന്ന ചില മേഖലകളിലൂടെയാണ് ഈ ചർച്ച ആദ്യം പോകുന്നത്. എൻ്റെ ഭാര്യ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മോശമായ അല്ലെങ്കിൽ ദുഃഖകരമായ എന്തെങ്കിലും വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അവർ പെട്ടെന്ന് ചുണ്ടുകൾ ചേർത്ത് കടിക്കുന്നു, അവരുടെ കണ്ണുകൾ അടയുന്നു, കൈകാലുകൾ തരിക്കുന്നു, ചിലപ്പോൾ ശ്വാസതടസ്സം പോലും അവർക്ക് വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഒരു സഹോദരൻ്റെ ചോദ്യം.
6: നമ്മൾ വളരെ ഗൗരവപരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളിതിലൊക്കെ വരുന്നത് കുടുംബപരമായ പ്രയാസങ്ങളാണല്ലോ ആളുകൾ നമ്മളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയൊരു വിഷമം വന്നാൽ അതെന്തുമാത്രം ഒരാളെ മാനസികമായ സമ്മർദ്ദത്തിലാക്കും എന്നതിനുള്ള ഒരു സാക്ഷിയാണ് യഥാർത്ഥത്തിൽ ഈ സഹോദരി ഇത് പറഞ്ഞത്. അതായത് സമാധാനപൂർവമായ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഭർത്താവ് എന്ന് പറയുമ്പോൾ അയാൾ ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് എന്ന ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഭർത്താക്കന്മാർക്കുണ്ടാവണം. അയാൾ ഒരേ സമയം ഒരു പിതാവാണ്, അതായത് ഒരേ സമയത്ത് അയാൾ ഭർത്താവാണ്, ഒരു സംരക്ഷകനാണ്, എല്ലാമാണ് അയാൾ. കാരണം നമ്മളൊരു പെൺകുട്ടിയെ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അയാൾക്കുണ്ട്,
5: ഭർത്താവിനുണ്ട്.
6: അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം, അവളുടെ വിഷമങ്ങൾ പറയാനും അവളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അത് പരിഹാരം കാണാനും എല്ലാറ്റിനും പറ്റുമ്പോഴേ അവൾക്ക് അവിടെ സമാധാനപരമായ ഒരു അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഈ ഒരു വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാകുന്നത് തന്നെ, അവളെ കുറ്റപ്പെടുത്തുന്നതോ വിമർശിക്കുന്നതോ ആക്ഷേപിക്കുന്നതോ ആയ ചില സംസാരങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണത്, ഈ ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തോ കുടുംബജീവിതത്തിലൊരു സന്തോഷവും സമാധാനവും ഒരു സുരക്ഷിതത്വവും ലഭിക്കാത്ത ഒരു മാനസികമായൊരു ഡിപ്രഷൻ ഒരു പക്ഷേ ഒരു ചെറിയ അളവിൽ എന്ത് ചെയ്യുന്നു ഈ പെൺകുട്ടി അനുഭവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ജീവിതത്തിൽ കിട്ടുന്നതിനേക്കാളും പരിഗണനയും സ്നേഹവും അതേപോലെ തന്നെ സംരക്ഷണവും ആവശ്യമാണ്. അപ്പോൾ അത് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത്തരം ഒരു അവസ്ഥയിൽ മാനസികാവസ്ഥ നിൽക്കുന്ന ഒരു പെൺകുട്ടിനെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ അതവൾക്ക് വളരെ അസഹനീയമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഒരു ചില ആളുകൾ രോഗം അഭിനയിക്കുന്നത് തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കൊരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതവരാഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികൾ നമ്മൾ കാണും, സ്ത്രീകൾ കാണും, വയസ്സായ ആൾക്കാരിലൊക്കെ കാണും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ആളുകൾ എന്താണ് വളരെ വലിയൊരു കൺസിഡറേഷൻ പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അത് അസഹനീയമായി തീരും. അപ്പോൾ നമുക്കിവിടെ രണ്ട് പരിശോധന ആവശ്യം. ഒന്ന്, ഇവരുടെ മനസ്സ് തുറക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് അവരുടെ ആ വീട്ടിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഇപ്പോഴും മാനസികമായി അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ എന്താണ്. അപ്പോൾ അതൊരു പക്ഷേ ഭർത്താവിന് അറിയാഞ്ഞിട്ടായിരിക്കും, അയാൾക്കത് നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ അതിയും അതിന് പരിഹാരം കണ്ട് ഒരു നല്ല രക്ഷിതാവായി ഒരു നല്ല ഭർത്താവായി സ്നേഹത്തോടുകൂടെ പോയാൽ പരിഹരിക്കപ്പെടും. എന്നാലും അത് പാത്രം പരിമിതമാണോ അതല്ലെങ്കിൽ ഇത് ഒരു എന്തെങ്കിലും ഡിപ്രഷൻ ഒരു രോഗാവസ്ഥയിലേക്ക് പരിണമിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെന്താണ് ഈ ഒരു സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണം അതിന് വൈദഗ്ധ്യമുള്ള ആദ്യം ഒരു നല്ലൊരു കൗൺസിലറെ വളരെ ശാസ്ത്രീയമായി ചെയ്യാവുന്ന ഒരു കൗൺസിലറെ കാണിക്കുക. അയാളുടെ അഭിപ്രായ പ്രകാരം ഒരു ഡോക്ടറുടെ എന്താണ് സേവനം ആവശ്യമാണെങ്കിൽ ഒരു ഡോക്ടറിലേക്ക് എത്തേണ്ടതുണ്ടായിരിക്കും എന്നാണ് നമുക്ക് ഈ ഒരു കുറഞ്ഞ വാചകത്ത് മനസ്സിലാവുക.
5: തീർച്ചയായും ഏറ്റവും ചുരുക്കിയാണ് അവർ ചോദ്യം എഴുതിയിട്ടുള്ളത്. ഇതിൽ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ പൊതുവെ രൂപപ്പെടുന്നിടത്ത് ഈ കുട്ടികളുടെ ചെറുപ്പകാലത്തെ വളർച്ച അല്ലെങ്കിൽ ഒറ്റക്കുട്ടി ഇങ്ങനത്തെ ചില ഘടകങ്ങൾ ഉണ്ടാവാറില്ലേ?
6: അത് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇതിലുള്ളൊരു വലിയൊരു പ്രതീക്ഷ, ഇത്തരം കേസുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും 100%. ഒന്നില്ലെങ്കിൽ മരുന്ന് കൊണ്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെതായ ഒരു ജീവിതപരമായ പെരുമാറ്റങ്ങളെ കൊണ്ടും മാനസിക ബന്ധങ്ങളെ കൊണ്ടും പറ്റും. നമ്മൾ ശരിക്കും വിവാഹത്തെ കാണുന്നത് എങ്ങനെയാ വെച്ചാൽ, വിവാഹത്തിന് മുമ്പ് നിങ്ങളീ പറഞ്ഞതുപോലെ തന്നെയുള്ള എന്ത് പ്രശ്നങ്ങളും വിവാഹത്തിലൂടെ പരിഹരിക്കണം എന്നാണ്. ഒരു പക്ഷേ പാരൻസിൻ്റെ സ്നേഹം കിട്ടാതെ വന്നേക്കാം, കുടുംബജീവിതത്തിൽ പല പീഡനങ്ങളുണ്ടായ ആളുകളുണ്ടായിരിക്കാം, ആര് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതൊരു ഉത്തരവാദിത്തപ്പെട്ട കൈകളിൽ എത്തുന്നതോടുകൂടെ എന്ത് ചെയ്യും, എല്ലാം സോൾവ് ചെയ്യപ്പെടും. ഇപ്പോൾ ഒരു രോഗമുള്ളൊരു പെൺകുട്ടിയാണ് നമ്മളെ ഭാര്യയായി വന്നതെങ്കിൽ ആ രോഗം നമ്മൾ ഏറ്റെടുത്ത് എന്ത് ചെയ്യും, ചികിത്സിക്കും. ഒരു പക്ഷേ അതുവരെ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ വിവാഹത്തോടുകൂടെ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും. അതുവരെ മനസ്സമാധാനമില്ലെങ്കിൽ മനസ്സമാധാനം കിട്ടും. അതുവരെ സ്നേഹമില്ലെങ്കിൽ സ്നേഹം കിട്ടും. എല്ലാറ്റിനുമുള്ളൊരു പരിഹാരം കൂടെയാണ് ഒരു സുരക്ഷ.

0: ഉപകരിക്കൂല, അയാൾ സിഗരറ്റ് വലിക്കും, അയാൾ സിനിമ കാണും, അയാൾ ബഹളം ഉണ്ടാക്കും, എല്ലായിടത്തും പോയി പ്രശ്നം ഉണ്ടാക്കും. ഒരു സ്ഥലത്തും അയാൾ തെറ്റുകാരനാണെന്ന് ഇന്ന് വരെ അയാൾ സമ്മതിച്ചിട്ടില്ല. ഈ ഭാര്യൻ്റെ അടുത്ത് മോശമായി പെരുമാറും, അവസാനം അവൾ അയാൾ പിണങ്ങും, മാസങ്ങളോളം വേണമെങ്കിൽ പിണങ്ങും. അത് തെറ്റ് തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കുട്ടി അങ്ങോട്ട് പോയി മാപ്പ് പറയണം. പിന്നെ ഇടയ്ക്ക് ഇയാൾ വീട്ടിൽ നിന്ന് തെറ്റി പിരിഞ്ഞു പോകും, അയാളുടെ വീട്ടിലേക്ക് പോകും. തിരിച്ചു വരാൻ വേണ്ടി കുടുംബങ്ങൾ എന്ത് ചെയ്യും? ഈ പെൺകുട്ടിനോട് നീ ക്ഷമിച്ച് ജീവിക്കുകയാണ് വേണ്ടതെന്ന് അവരുടെ കുടുംബം പറയും. അപ്പോൾ അവൾ വിളിക്കും, വരൂല. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവരുടെ അങ്കിൾ, അമ്മാവൻ, ഉമ്മൻ്റെ ആങ്ങളെ പോയി വിളിച്ചു, ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം ഇവരുടെ വിവാഹത്തിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തിരുന്നു, സ്വർണം ഡിമാൻഡ് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത ആളായതുകൊണ്ട് ഭർത്താവിൻ്റെ ഉപ്പാക്ക് അയാളെ പറ്റാത്ത പ്രശ്നമുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയും അവരുടെ ഉമ്മയും ചെല്ലണമെന്ന് ഡിമാൻഡ് ചെയ്തു. അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു, എല്ലാ കുറ്റവും ഇവളുടെ തലയിൽ വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, അയാൾ തിരിച്ചു വന്നു. പിന്നെയും പ്രശ്നങ്ങളായി. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പീരീഡിലുള്ളൊരു വിഷയമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ലോക്ക്ഡൗൺ പീരീഡിൽ അയാൾ നിസ്കാരമൊക്കെ തുടങ്ങി, എന്നാലും സിനിമയും സംഗതി ഒക്കെ ഉണ്ട്, വളരെ മോശമായ പെരുമാറ്റമാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. സഹി കെട്ടപ്പോൾ ഇവരെന്തോന്ന് പ്രതികരിച്ചു, അയാൾ പോയി. ഇപ്പോൾ പലതവണ അവർ തീരുമാനിച്ചൊരു തീരുമാനമുണ്ട്, ഞങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന്. 4.5 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതവണ ഈ തീരുമാനം എടുത്തു, കുടുംബം പിന്തിരിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഫാമിലി അവരുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ്, അവരുടെ ഉമ്മയും ഉപ്പയും, അല്ലെങ്കിൽ ഉപ്പാനെ പറ്റി ഇതിൽ പറഞ്ഞിട്ടില്ല, ഉമ്മ അടക്കമുള്ള ആളുകൾ അവരുടെ കൂടെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ കുടുംബത്തിൻ്റെ, ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭീഷണി എന്ന് പറയുന്നത്, കുട്ടി അവരുടെ മോളെ ഞങ്ങൾ എന്ത് ചെയ്യും, ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടുവരും, നീ അടങ്ങി നിൽക്കുകയാണ്, നിനക്ക് നല്ലതെന്നുള്ളൊരു ലൈനിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതാണ്, ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കണോ? എന്നോട് പ്രശ്നമായതിൻ്റെ പേരിൽ നോമ്പെടുത്തിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല, മുഴുവൻ സമയം സിനിമ കണ്ടു, ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ദീർഘമായ ഒരു കുറിപ്പിലൂടെ ഈ സഹോദരി ചോദിച്ചിട്ടുള്ളത്.
1: ഇവിടെ എന്താ വെച്ചാൽ, വളരെ വലിയൊരു സംഘർഷാവസ്ഥ ഇവിടെയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഒരു നല്ല ദീനിയായ ബോധമുള്ള നല്ലൊരു കൾച്ചറുള്ള ഫാമിലിയിൽ നിന്ന് എന്താണ് അത്ര ദീനിയും ദീനി ചുറ്റുപാടില്ലാത്ത ഒരു വീട്ടിലേക്ക് എത്തിപ്പെടുമ്പോണ്ടാവുന്ന ഒരവസ്ഥ
0: അത് അവരിതിൽ പറഞ്ഞിട്ട്
1: ആവണം. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ, അവിടെ ചെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അവരുടെ ഒരു ദീനി സംസ്കാരം അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണല്ലോ നമ്മുടെ ദീന്. അപ്പോൾ അതില്ലാത്ത ഒരു കുടുംബങ്ങളിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികൾ വല്ലാത്ത വേദന അനുഭവിക്കും. നമുക്ക് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും, പക്ഷേ എന്താ വെച്ചാൽ, വിവാഹം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ വരുന്ന വീഴ്ചകൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓടിച്ചെന്ന് പരിഹരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഭർത്തൃ വീട്ടിൽ എന്താണ്, അവൾക്ക് വളരെയധികം പരിമിതികളുണ്ടല്ലോ. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് അവരുടെ വിശ്വാസത്തെയോ അന്ധവിശ്വാസങ്ങളെയോ സംസ്കാരങ്ങളെയോ അതിജീവിക്കുക എന്നുള്ളത് ഒരു പെൺകുട്ടിക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സംഘർഷം. രണ്ടാമത്തെ ഒരു സംഘർഷം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഏതൊരു വിവാഹം നടന്നാലും ആ ദമ്പതികൾ തമ്മിൽ എന്തൊക്കെ ഫൈറ്റുകൾ നടക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിലൊരു മാനസിക ഇഷ്ടമുണ്ടാകും. അവർ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയ്ക്ക് എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ്, അതൊരു കുട്ടിയും കൂടെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവരൊരു കുടുംബമായി മാറി. പിന്നെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചാൽ, യോജിച്ച് പോവാൻ പറ്റുന്ന യാതൊരു വിധത്തിലുള്ള അവസ്ഥകളില്ലാതിരിക്കുക, എന്നാൽ പിരിയാൻ കഴിയാതിരിക്കുകയും ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും എന്തെയാണ്, ഇദ്ദേഹം പിടങ്ങിപ്പോകുമ്പോഴൊക്കെ ബന്ധുക്കൾ പോയിട്ട് അവരെ കാൽ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇവൾക്ക് എന്താണ്, എൻ്റെ കുട്ടിയുടെ വാപ്പ എന്ന നിലയ്ക്ക് ഇയാൾ നിലനിൽക്കണം. അപ്പോൾ ഇങ്ങനത്തെ സ്ത്രീകൾക്കുണ്ടാകുന്നൊരു പ്രശ്നം, അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല, ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അതായത് അവരിങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് ഈ ബന്ധം ഒഴിവാക്കാൻ തോന്നുന്നത്, എൻ്റെ ദീനും എൻ്റെ സംസ്കാരം മനസ്സ് ജീവിക്കാൻ പറ്റില്ല, അപ്പം ഞാനിത് എത്ര നാൾ പോവും, ഈ കുടുംബത്തിലോ ഈ വ്യക്തിക്കോ ഒന്നും ഒരു ദീനിയായ മാറ്റം ഇനി വരുമില്ല, അതുകൊണ്ട് ഞാൻ ഒഴിവാകുന്നു. ഒരു സമയം അവരങ്ങനെ ചിന്തിക്കും. അപ്പോഴേക്ക് അവരുടെ മനസ്സിലേക്ക് ഓർമ്മ വരും, എന്ത്, എനിക്ക് മോളുണ്ടല്ലോ, അവളെന്താ ചെയ്യുക, ഞാൻ എനിക്കൊരു ഭർത്താവ് ഇല്ലാതെ അയാളൊരു സഹതാപം എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിട്ട് എന്നെ ഒഴിവാക്കിയിട്ടില്ലല്ലോ, അപ്പം ഞാൻ അയാളെ വിട്ടു പോകാൻ പറ്റുമോ, അതിൽ ഇസ്ലാമികമായി തെറ്റുണ്ടാവുമോ, അങ്ങനെയുള്ളൊരു സംഘർഷം. അപ്പോൾ ഇത് എടുക്കാനും വയ്യ, വിടാനും വയ്യ എന്നുള്ള ഒരവസ്ഥയാണ് ഈ കത്തിൽ ഉടനീളം നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഇതിനൊരു പരിഹാരം പറയുമെന്ന് ചോദിച്ചാൽ, ഒരു പരിധിവരെ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ തൻ്റെ ദീനും ആദർശവും അനുസരിച്ചു കൊണ്ട് തനിക്ക് ജീവിക്കാൻ അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ടോ എന്നതാണ് നമ്മൾ ആദ്യ പരിശോധന. അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദീൻ നമ്മളൊരു കോംപ്രമൈസും ചെയ്യാതെ അനുഷ്ഠിച്ചും ആചരിച്ചും മുന്നോട്ട് പോവുക. അതിലൊരു സംഘർഷത്തിനോ

0: പ്രശ്നത്തിനോ പോവാതിരിക്കുക. എന്നാൽ വളരെ യുക്തിപരമായ നിലക്ക് ഈ ദീനി ആശയങ്ങൾ ഭർത്താവിലേക്കും കുടുംബത്തിലേക്കും നൽകാൻ തൻ്റെ കഴിവുകളിൽ വെച്ച് കഴിവിനനുസരിച്ച് കൊണ്ട് ശ്രമിക്കുക. എന്നാൽ ഒരു കുടുംബജീവിതം എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുക, ഭർത്താവിന് എല്ലാ നിലക്കുമുള്ള സപ്പോർട്ട് കൊടുത്ത് അയാളെ ശരിക്ക് സംരക്ഷിച്ച് അയാളുടെ എല്ലാ അവകാശങ്ങളും നിർവഹിച്ചു കൊടുത്ത്, അതായത് ഈ ദീനിയായ വിയോജിപ്പിൻ്റെ വെറുപ്പ് അവരുടെ വ്യക്തി ജീവിതത്തെ എന്താണ് ബാധിക്കാതെ അവർക്കൊരു ഫാമിലി ഭാര്യ ഭർത്താവ് എന്നുള്ള നിലക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, കുട്ടീനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോകാൻ പറ്റൂ എന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവർക്ക് പറ്റുമെങ്കിൽ ഈ സ്മൂത്തായിട്ട് ഈ ബന്ധത്തെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. നേരെ മറിച്ച് ഈ ആദർശത്തേക്ക് വന്നെങ്കിലേ എനിക്ക് ഭർത്താവിനെ തൃപ്തിപ്പെടാൻ പറ്റുള്ളൂ, എനിക്കിതിൽ യോജിച്ച് പോകാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുകയും അതിന് യാതൊരു സാധ്യതകളില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ വെറുതെ എന്തെയാണ് അസ്വസ്ഥമായി ദിനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നരക ജീവിതം നയിക്കാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ അവർ ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ നമുക്കൊരു ഒരു എഴുത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം വെച്ച് നമ്മൾ പറയുന്നത്, അവർക്ക് ഇനി ഇതിൽ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ദീന് സംരക്ഷിച്ചുകൊണ്ട് അയാളുടെ കൂടെ, അവളുടെ വീട്ടിലാണല്ലോ ജീവിക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് അവളുടെ ദീൻ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ, കുട്ടീനെ ആ നിലക്ക് വളർത്താൻ പറ്റുമോ, അദ്ദേഹവുമായി ഭർത്താവ് എന്ന നിലക്ക് അയാളെ ബഹുമാനിക്കലും ആദരിക്കലും അയാളെ കടമകൾ നിർവഹിച്ചു കൊടുക്കലും അയാളെ സ്നേഹിക്കലും ഒക്കെ ഒരു മതപരമായ കർത്തവ്യം കൂടെയാണ്. അങ്ങനെ പോകാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ക്രമേണ ആ സ്നേഹബന്ധങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അയാളെ ക്രമേണ ഈ ദീനിലേക്കും ആശയത്തിലേക്കും കൊണ്ടുവരാൻ പറ്റുമെന്ന് പരിശ്രമിക്കുക.
1: ഇതിലെ ഈ കത്തിലുള്ള രണ്ട് പ്രധാന പോയിന്റുകളുണ്ട് നമ്മൾ കവർ ചെയ്യേണ്ടത്. അതായത് ഇവരുടെ തെറ്റുകൾ ഇങ്ങനെ നോക്കി ഇല്ലാത്ത തെറ്റുണ്ടാക്കി അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ സംഘർഷം അതാണ്. വെറും ഒരു വിമർശകന്റെ റോളിൽ പറഞ്ഞും പീഡിപ്പിച്ചും ഇങ്ങനെ പിന്നാലെ നടക്കുന്നു, എന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്ന അവർ മാപ്പ് ചോദിക്കേണ്ടി വരുന്നു, അതിലൂടെ അവർ തെറ്റുന്നു, അവർ അയാൾ മാപ്പ് ചോദിക്കേണ്ടിവരുന്നു എന്നുള്ള ഒരു വലിയൊരു മേഖല അതിലുണ്ട്. ദീനിയായ ആ പിന്നെ പ്രശ്നം അവരുടെ കുടുംബങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ട് ഈ ഒരു വിഷയമാണ് അവർ പ്രധാനമായി ഉന്നയിച്ചിട്ടുള്ളത്.
0: അതിപ്പോൾ എന്താ വെച്ചാൽ ഖുറാൻ തന്നെ പറഞ്ഞൊരു സൈക്കോളജി, ഇന്നലദീന അജറമു കാനു മിന്നലദീന ആമനു ഇൽഹഖു എന്നാണ്. അതായത് കുറ്റം ചെയ്യുന്നവരുടെ ഒരു ഒരു മാനസികാവസ്ഥയാണ് എന്ത്, ശരി ചെയ്യുന്നവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക വിമർശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. കാരണം അവർ പാലിക്കാത്തൊരു ദീനെ ഇവർ കൊണ്ടടക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൽ കുറ്റവും കുറവും കണ്ടുകൊണ്ടിരിക്കുക, നീ എനക്ക് അങ്ങനെ ദീ ഉണ്ടെങ്കിൽ ആ പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല എന്നിട്ട് എന്താ നീ ഇങ്ങനെ നടക്കുന്നു എന്നെന്ത് ചെയ്യും, നിരന്തരമായി അവർ അവരുടേതാണെന്ന് ബാധിക്കുന്ന ആ ഒരു ആദർശം എന്നത് അവർക്കില്ലെന്ന് വരുത്താനും ഇതിലൊന്നും വലിയ കഥയില്ലെന്ന് വരുത്താനുമുള്ളൊരു ശ്രമം, അതൊരു ഒരാൾക്ക് ദീനുണ്ടായി ഒരാൾക്ക് ദീനില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭാഗത്തിൽപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ എന്തെങ്കിലും പലപ്പോഴും എന്താ വെച്ചാൽ അയാൾ ഇറങ്ങിപ്പോയാലും അദ്ദേഹത്തെ തേടി പോകേണ്ട ഒരു അവസ്ഥ ഇവർക്ക് വരുന്നത് എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ ഒരു വിവാഹമാണല്ലോ, ഒരു കുട്ടിയുണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യാണ്, എന്ത് ചെയ്താലും ഇവൾ തിരിച്ചു വരും എന്നുള്ള ഒരു മനസ്സിലാക്കൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് വാക്കുകളെന്ന് മനസ്സിലാവണം. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യൂല, എത്ര പീഡിപ്പിച്ചാലും എത്ര ബുദ്ധിമുട്ടിച്ചാലും അവൾ എങ്ങും പോവില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കുട്ടിയുടെ ഭീഷണിയും കൂടി അതിൻ്റെ ഭാഗമാണ്. എന്ത് അവർ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് എതിർപ്പുകൾ ഉണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് കുട്ടിയെ ഓർത്ത് അവൾ നിൽക്കണം, അത് എന്ത് എങ്ങനെ അവൾ നിൽക്കുമെന്ന് അവർക്കറിയാം. അവളുടെ ഒരു വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അവളെന്താണ് ശരിക്കൊരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രൂപമാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ചില പ്രതികരണങ്ങളും ചില യുക്തിപരമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഇവരുടെ ബന്ധുക്കളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ കൂടിയാലോചനയോടുകൂടെ ഉണ്ടാകുമ്പോഴേ അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുള്ളൂ.
1: കുട്ടിയെ എങ്ങനെ ആത്യന്തികമായി നഷ്ടപ്പെടുക എന്നുള്ളൊരു പ്രശ്നം ലീഗലി ഇവിടെ സംഭവിക്കണില്ലല്ലോ.
0: അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
1: അപ്പോൾ ആ സഹോദരിക്ക് അവരുടെ ഒരു മേഖല ഉത്തരമായി കിട്ടി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർ പിന്നീട് ചോദിക്കട്ടെ, സമയം പോലെ നമുക്ക് പ്രതികരിക്കാം. ഇനി മറ്റൊരു തലത്തിലുള്ളൊരു ചോദ്യമാണ്, എൻ്റെ പ്രശ്നം സംശയമാണ്, ഹസ്ബൻഡ് എപ്പോഴും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അതെനിക്ക് ഭയങ്കര സംശയമാണ്. ഡയറക്റ്റായി ഞാൻ അവിഹിതങ്ങളൊന്നും കണ്ടിട്ടില്ല, എങ്കിലും എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നു. എനിക്ക് 3 കുട്ടികളുണ്ട്, അവരെ ഓർക്കുമ്പോൾ എല്ലാം മറക്കാൻ ശ്രമിക്കും, എന്നാൽ എൻ്റെ മനസ്സ് എനിക്ക് മാറ്റാൻ കഴിയുന്നില്ല. ഹസ്ബൻഡിനോട് ചോദിക്കാനും ധൈര്യമില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ തോന്നലാണെങ്കിൽ എനിക്കൊരാളെ കൊണ്ട് അപവാദം പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ കുറ്റം കിട്ടേണ്ടതില്ലല്ലോ എന്നാണ് ആ ഒരു സഹോദരി ഇവിടെ ചോദ്യമായി ഉന്നയിച്ചിട്ടുള്ളത്.
0: എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെറിയ ചില തകരാറുകളൊക്കെ ഉണ്ടെന്നൊരു സംശയം തോന്നിയാലും വല്ലാത്ത ജസ്റ്റസു എന്നാണ്, നമ്മളതൊന്നും എന്ത് ചെയ്യണ്ട, കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടി ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ഒരു ആവശ്യമില്ല. ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, അയാളെന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളും പടച്ചോനും ആവട്ടെ, പടച്ചോനറിയാതെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ സ്വാഭാവികമായി എന്താ വെച്ചാൽ ഏത് തെറ്റുകളും ഏത് ഇരുളുകളിൽ കഴിയുന്നതും എന്തെങ്കിലും ഒരിക്കൽ എന്ത് ചെയ്യും, സൂര്യ വെളിച്ചത്തിലേക്ക് വരും എന്നുള്ളതാണ്, പുറത്തു വരും. അപ്പം എന്താ വെച്ചാൽ വെയിറ്റ്, കാത്തിരിക്കുക. അതങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അയാൾ തന്നെ അത് തിരിച്ചറിവുണ്ടാവും. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ സഹോദരി അനുഭവിക്കുന്നത് ഒരു വല്ലാത്ത മാനസിക സംഘർഷമാണ്. ഒന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സദാചാര ജീവിതത്തിൽ സംശയം തോന്നുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാര്യയ്ക്കോ ഒരു ഭർത്താവിനും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതൊരു ആത്മരോഷം ഉണ്ടാകുന്ന കാര്യം, ചിലപ്പോൾ കൊന്നു കളഞ്ഞാലോ എന്ന് ചിന്തിക്കുമെന്ന് പറഞ്ഞല്ലോ, അത്രമാത്രം ആത്മരോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു ഭയങ്കര മാനസിക സംഘർഷമുണ്ടാക്കുന്ന ഒന്നാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇങ്ങനെയൊരു ചിന്ത മനസ്സിൽ വന്നാൽ അയാളുടെ ഒരു വെറുപ്പും ഒരു വിശ്വാസക്കുറവും സ്വാഭാവികമായി മനസ്സിൽ രൂപപ്പെട്ട് വരും. അപ്പോൾ അത് പെരുമാറ്റങ്ങളിലും ഉണ്ടാവും. അയാൾക്ക് അങ്ങനെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടൊരു സേവനമൊന്നും ചെയ്യാനും അദ്ദേഹത്തെ സ്നേഹിക്കാനൊന്നും ഇവർക്ക് പറ്റാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു സ്ത്രീക്ക് പറ്റിക്കോളുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ആത്മരോഷം ഉണ്ടാകുന്ന കാര്യം അവരോട് അവർക്ക് അതിങ്ങനെ സഹിച്ച് എട്ടങ്ങേറായി മനസ്സിലിട്ടങ്ങാണ്ട് പോകണമല്ലോ ഈ കാര്യം. പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ ഇവർക്ക് നേരിട്ട് ഇവിടെ പെരുമാറ്റങ്ങളിൽ എന്ത് ചെയ്യും, അത് ഒരു പരിധിവരെ സ്വാധീനിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. ഭർത്താവായിട്ടുള്ള ഇങ്ങനെ ഒരാളാണെന്ന് വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് എല്ലാ അർത്ഥത്തിലും അവരുടെ ശാരീരിക ബന്ധങ്ങളിലും മാനസിക പെരുമാറ്റങ്ങളിലും അനുസരണത്തിലും പ്രതികരണത്തിലും എല്ലാം എന്ത് ചെയ്യും, ഈ സംശയം ശരിക്കും പ്രതിഫലിക്കുന്നുണ്ടാവും. അപ്പോൾ രണ്ടാളും തമ്മിൽ പറഞ്ഞിട്ടില്ലെങ്കിലും എന്നെപ്പറ്റി ഇങ്ങനെ ഒരു സംശയമുണ്ടെന്ന് അയാൾക്കും എന്താണ് തിരിച്ച് രണ്ട് പേർക്കും അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. അതിപ്പോൾ സത്യത്തിൽ അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ശരിക്കും അത് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവരുടെ കുടുംബജീവിതത്തെയും ദാമ്പത്യത്തെയും സ്നേഹത്തെയും ഒക്കെ ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് മാറ്റിക്കൊണ്ടുവരാമെന്നുള്ളതാണ്. അതിലിപ്പോൾ നമ്മളൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് മിക്കവാറും എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഒരു സംശയത്തിൻ്റെ ചെറിയൊരളവ് ഉണ്ടാവും. പക്ഷെ അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂടും, ചിലപ്പോൾ അത് യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയെക്കുറിച്ചൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ അതെന്താണ് എൻ്റെ ഒരു അവളുടെ ആങ്ങളോടോ അവളുടെ വാപ്പനോടോ പോലും സംസാരിച്ചാൽ പോലും ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, എനിക്ക് ആ സംസാരങ്ങൾ മുഴുവനും അങ്ങനെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത് വന്നത്, അതോ ചില തെളിവുകൾ അവർക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ വ്യക്തമായൊരു തെളിവ് കിട്ടുന്നത് വരെ ഹദാ ബുഹ്താൻ അല്ലെങ്കിൽ ഇതൊരു വലിയ ഒരു കളവാണ് എന്ന് വിചാരിക്കാം, അന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കാം. ഒരു തെളിവോടുകൂടെ അത് പുറത്തു വരുന്നത് വരെ എന്ത് ചെയ്യുക, അത് എൻ്റെ ഒരു തോന്നലായിരിക്കും, ഒരു സംശയമായിരിക്കും എന്ന് എന്ത് ചെയ്യുക, മനസ്സിനെ വിശ്വസിപ്പിച്ചിട്ട് അയാൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല എന്ന നിലക്ക് എന്ത് ചെയ്യുക, ജീവിക്കാൻ ശ്രമിക്കലാണ് ഇപ്പോൾ അവർക്ക് ഏറ്റവും നല്ലത്. ആ ഒരു കാലയളവിൽ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് ശരിക്കും ഒരു ദീനും വിശ്വാസമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊന്നും പ്രത്യക്ഷമായി പറയാതെ ദീനിയായിട്ട് അദ്ദേഹത്തെ ഒരു മാറ്റം. എത്രയോ ആളുകൾ ഇപ്പോൾ ഈ ക്ലാസ്സും റേഡിയോ ഒക്കെ കേട്ടിട്ട് ഭയങ്കര ദീനിയായ ആളുകളായി മാറുന്നില്ല. അതേപോലെ എന്ത് ചെയ്യാം, ഒരു മഴ പെയ്താൽ ആ ഭൂമിയിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ മുളച്ചു വരുന്നത് പോലെയും അതിൽ ഈർപ്പവും അതിന് ജീവനും കിട്ടുന്ന പോലെ എന്ത് ചെയ്യും, ആരും ഉത്ബോധനങ്ങളെ കൊണ്ട് മാറും. അപ്പോൾ അതൊക്കെ ക്രമേണ എന്ത് ചെയ്യുക, മാറ്റിയെടുക്കാനൊരു ശ്രമം നടത്തിയാൽ ഇൻഷാല്ലാ ഒരു സമ്പൂർണ്ണമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയേക്കും.
1: നേരത്തെ ഒരു ചർച്ചയിൽ ആരിസ്ക പറഞ്ഞൊരു പോയിന്റ് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരികയാണ്. അതായത് ഒരാള് കണ്ണിൽ ഒരാള് വേറൊരാളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കണ്ടാൽ പോലും അത് പറയണമെങ്കിൽ നാല് സാക്ഷി വേണം എന്നൊരു തത്വം ഉണ്ടല്ലോ. അപ്പൊ തീർച്ചയായും ഒരു വ്യക്തിയെ അയാൾക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും അറിയാതെ ഊഹത്തിൽ ഇങ്ങനെ കുടുംബജീവിതം ഈ സഹോദരി വഷളാക്കേണ്ടതില്ല എന്ന് തന്നെ നമുക്ക് അവർക്ക് ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ ആരിസ്ക പറഞ്ഞതിൻ്റെ ഒരു പ്രായോഗിക നിർദ്ദേശം, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ ഇപ്പം പീസ് റേഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ ഇപ്പോൾ 500 ഒരുപാട് ആളുകൾ കേൾക്കണേ, ഏകദേശം ഇപ്പം നമുക്ക് 59 രാജ്യങ്ങളിൽ 500 പഠിതാക്കളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് രണ്ടാൾക്കും ഉറങ്ങണീൻ്റെ മുമ്പ് ടൈം നിശ്ചയിച്ച് കേൾക്കാം അല്ലേ. അങ്ങനത്തെ ചില കാര്യങ്ങൾ കൂടി അവർക്ക് സ്വീകരിക്കാം എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. പ്രശ്നങ്ങൾ നിങ്ങൾ എഴുതി നൽകിയത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് സെക്ഷനിൽ നിന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരുപാട് കുറിപ്പുകൾ തീർച്ചയായും ഉണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും തീവ്രമായതെന്ന് തോന്നുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. ഈ ഏഴ് ദിനത്തിൽ നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടി, നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി, ഓരോ ഇഷ്യൂസും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും നമ്മുടെയൊക്കെ ജീവിതം എത്രമാത്രം അനുഗ്രഹീതമാണ്. ഇതിലെ ടെക്സ്റ്റുകളിലൂടെ പോകുമ്പോൾ പലപ്പോഴും ഞാൻ ആലോചിക്കാറുള്ളത് അതാണ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് മനസ്സുകൾ ഇണങ്ങുക എന്നതും, മനുഷ്യർ അടുക്കുക എന്നതും അവരുടെ സ്വഭാവ പെരുമാറ്റ സംസ്കാരങ്ങൾ ഒരിടത്തിൽ യോജിക്കുക എന്നതും അള്ളാഹുവിന് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. ആ നിലക്ക് നമ്മളൊക്കെ അനുഗ്രഹീതരാണ്. ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു അതിൽ നിന്നൊക്കെ പരിഹാരങ്ങൾ നൽകുമാറാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന കാരണം നിങ്ങൾക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നു. വലക്ക ബിമിസിൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് മലക്കു പ്രാർത്ഥിക്കും എന്നാണ്. അതുകൊണ്ട് പിശുക്കണ്ട ഈ നല്ല ദിനത്തിൽ, ഒരാളും പിശുക്കണ്ട, എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ പീസ് റേഡിയോ സാമ്പത്തിക കാര്യങ്ങൾ നമ്മളിങ്ങനെ റമദാനിൽ നിരന്തരം ഉന്നയിച്ചിരുന്നു, റേഡിയോയിൽ നിരന്തരം പറയാറുണ്ട്. അതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആരും നമ്മുടെ ഒരു ഇറിറ്റേഷനും ഒരു വിഷമവും ഈ കാലം വരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. ഈ റമദാൻ്റെ ദിനങ്ങളിലും വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. പല തുള്ളികളിൽ നിന്ന് ഇറ്റിയിറ്റി വീഴുന്ന വെള്ളത്തുള്ളികൾ അതിങ്ങനെ ഒരു ചെറിയ ചാലിലൂടെ ഒഴുകി പിന്നീട് ഒരു തോട്ടിലെത്തി അതൊരു പുഴയായി കടലിലെത്തും പോലെയാണ് പീസ് റേഡിയോ അതിൻ്റെ മൂവ്മെൻ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ നൽകിയ പണം മുടക്കുമ്പോൾ ഇതിനൊക്കെ ഉത്തരം കിട്ടുന്നുണ്ട് എന്നത് നിങ്ങൾക്കും ഒരു എഹ്തിസാബിനും ഒരു പുണ്യപ്രതീക്ഷക്കുള്ള, ഞാൻ കൊടുത്തത് ഇത്തരമൊക്കെ ആളുകൾക്കാണല്ലോ ഉപകാരപ്പെടുന്നത് എന്നൊരു ചിന്ത കൂടി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ ഇതിൻ്റെ തുടർ എപ്പിസോഡുകൾ നിങ്ങളുടെ കൂടുതൽ ഇഷ്യൂസും കാര്യങ്ങളും നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ എപ്പിസോഡുകൾ ഉണ്ടാകും. സ്നേഹക്കൂട് അതിൻ്റെ തുടർച്ചകൾ ഉണ്ടാകും. സ്നേഹക്കൂടിൽ മധുരമുള്ള ദാമ്പത്യവുമായി ബന്ധപ്പെട്ട പുതിയൊരു പരമ്പര ആരംഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ വിഷയങ്ങളിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം തൽക്കാലം വിടവാങ്ങുന്നു. ഈദിൻ്റെ സന്തോഷങ്ങൾക്കിടയിലും നമുക്ക് ഒരുപാട് വേദനകളുണ്ട്, വിശേഷിച്ച് പ്രവാസി സുഹൃത്തുക്കൾ. ഒരുപാട് ആളുകൾ രോഗികളാണ്, സംശയാസ്പദമായ ഘട്ടങ്ങളിലാണ്. പലരുടെയും കുടുംബങ്ങൾ സഹിതം അവിടെ താമസിക്കുന്നവരാണ്, ക്വാറന്റൈനിൽ പോകേണ്ട ഘട്ടത്തിലാണ്. ചികിത്സ തന്നെ ലഭ്യമാകാത്ത സാഹചര്യവും പലർക്കുമുണ്ട്. പീസ് റേഡിയോ നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രവാസികളോട് പറയുന്നു, സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ പീസ് റേഡിയോ നമ്പറിൽ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ട മാനസിക പിന്തുണകൾ, അവിടെ എന്തെങ്കിലും അർത്ഥത്തിൽ അവിടുത്തെ ഏതെങ്കിലും ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുകളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിലൊക്കെ പറയുക. പ്രാർത്ഥിക്കണം നമുക്കെല്ലാവർക്കും വേണ്ടി. അതിഥി തൊഴിലാളികൾ അവരവരുടെ വീട് അണഞ്ഞിട്ടില്ല, ഇപ്പോഴും പൊട്ടിയ കാലുകളുമായി അവരവരുടെ നടത്തം തുടരുകയാണ്. നമുക്കറിയാം വേദനാജനകമാണ്. പല വീടുകളും ലോക്ക്ഡൗൺ കാരണം സാമ്പത്തിക പ്രയാസത്തിലാണ്. പലരുടെയും കച്ചവടങ്ങൾ ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം ഇതേ സമയത്ത് വീണ്ടും ഇൻഷാല്ലാ കാണാം. അമീൻ അമീൻ. ബ്രഹ്മത്തിഖർ ഇബ്രാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: സമകാലിക സാഹചര്യത്തിൽ ജീവിത പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ഓൺലൈൻ കൗൺസിലിംഗിൽ ശ്രോതാക്കൾ കേട്ടത്.
3: ചെറിയ പെരുന്നാളിൻ്റെ ഈ സന്തോഷ സുദിനത്തിൽ ഓൺലൈൻ കൗൺസിലിംഗിൽ ശ്രോതാക്കളോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം,
2: പീസ് റേഡിയോ കോർഡിനേറ്റർ താജുദ്ദീൻ സലാഹി എന്നിവർ. ഷവ്വാൽ അമ്പിളി ഈദ് ദിന പ്രത്യേക പരിപാടികൾ തുടരുന്നു.

ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിലൊതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദ് ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ. സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് മുഖമൊഴി. അക്ഷരസമ്പന്നതയിലെ സംസ്കാരശൂന്യത, രചന ഉസ്മാൻ പാലക്കാഴി.
1: അക്ഷരസമ്പന്നതയിലെ സംസ്കാരശൂന്യത. വിജ്ഞാനത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും ഉച്ചകോടിയിലാണ് ആധുനിക മനുഷ്യൻ ജീവിക്കുന്നത്. ലോകത്തിന്റെ ഏതറ്റത്തുമുള്ള വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന, സാക്ഷരതയും വിദ്യാഭ്യാസ യോഗ്യതകളും സർവസാധാരണമായ ഒരു കാലഘട്ടം. വസ്ത്രധാരണത്തിലും വാഗ്ധോരണികളിലും ആധുനികത നടിക്കുമ്പോഴും വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ജീവിതത്തിലും അസഹിഷ്ണുതയും സ്വാർത്ഥതയും ധാർമ്മിക ച്യുതിയും അനാദരവും കൊടികുത്തി വാഴുന്നു. വിദ്യാഭ്യാസവും സാങ്കേതികവിദ്യയും വർദ്ധിച്ചതുകൊണ്ട് മാത്രം ഒരാൾ സംസ്കാരസമ്പന്നനാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭാഷയിലെ അശ്ലീലത, മാതാപിതാക്കളോടും മുതിർന്നവരോടുമുള്ള അനാദരവ്, അയൽപ്പക്ക ബന്ധങ്ങളിലെ വിള്ളലുകൾ എന്നിവയെല്ലാം ആധുനിക മനുഷ്യൻ നേരിടുന്ന ആത്മീയവും ധാർമ്മികവുമായ വന്ധ്യതയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലെ സംസ്കാരം അഥവാ അദബ് പ്രസക്തമാകുന്നത്. ഇസ്ലാം കേവലം ചില അനുഷ്ഠാനങ്ങളുടെ സമാഹാരമല്ല, മറിച്ച് അത് സമ്പൂർണമായ ഒരു ജീവിത സംസ്കാരമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നിയോഗലക്ഷ്യത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത്, ഉത്തമമായ സ്വഭാവഗുണങ്ങളെ പൂർത്തീകരിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഭൗതിക നേട്ടങ്ങളെക്കാളും അറിവിനേക്കാളും ഉപരിയായി മനുഷ്യന്റെ മനസ്സിന്റെയും പെരുമാറ്റത്തിന്റെയും വിശുദ്ധിക്കാണ് ഇസ്ലാം പ്രാമുഖ്യം നൽകുന്നത്. സ്വഭാവം മാന്യമല്ലെങ്കിൽ അറിവുകൊണ്ട് എന്ത് കാര്യം? മറ്റുള്ളവർ ആരുടെ നാവിൽ നിന്നും കരങ്ങളിൽ നിന്നും സുരക്ഷിതരാകുന്നുവോ അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന പ്രവാചകവചനം സഹജീവികളോടുള്ള പെരുമാറ്റരീതിയെ കൃത്യമായി നിർവചിക്കുന്നു. സൈബർ ഇടങ്ങളിൽ വ്യക്തിഹത്യ നടത്തുന്നതും ചീത്തവാക്കുകൾ ഉപയോഗിക്കുന്നതും ഈ മൂല്യത്തിന് തീർത്തും വിരുദ്ധമാണ്. സ്വന്തം തെറ്റുകളെ വിസ്മരിച്ച് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ ചികഞ്ഞെടുത്ത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്നത് വിവരമില്ലാത്തവരല്ല. ലക്ഷ്യം ലൈക്കും റീച്ചും പിന്നെ അപര വിദ്വേഷം പ്രകടിപ്പിക്കലും തന്നെ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന പ്രവാചകാധ്യാപനത്തെ പരിഹസിച്ച് അവയിലെ വാക്കുകളെ ലൈംഗിക ചുവയുള്ളതാക്കി മാറ്റിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. ഇതുപോലെ ചിലരുടെ മനസ്സ് എത്രമാത്രം വിദ്വേഷ വിഷം നിറഞ്ഞതാണെന്ന് വ്യക്തമാക്കുന്ന നിരവധി എഴുത്തുകളും വീഡിയോകളും ദിനേന നാം സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ബാഹ്യമായ തിളക്കങ്ങളിൽ മയങ്ങി ആന്തരികമായ മൂല്യങ്ങളെ കൈവടിയുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു നടന്നേ മതിയാവൂ. ധാർമ്മികമായ അടിത്തറയില്ലാത്ത പുരോഗതി വിനാശത്തിലേക്കാണ് നയിക്കുക. ദൈവബോധത്തിലൂന്നിയ ഉത്തമ സ്വഭാവ രൂപീകരണത്തിലൂടെ മാത്രമേ മനുഷ്യന് തന്റെ ആന്തരിക ശൂന്യതയെ നികത്താനും സംസ്കാര സമ്പന്നനാകാനും സാധിക്കൂ. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും പ്രകാശത്തിൽ സ്വന്തം ജീവിതത്തെയും പെരുമാറ്റത്തെയും ശുദ്ധീകരിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുഖമൊഴി, അക്ഷരസമ്പന്നതയിലെ സംസ്കാരശൂന്യത, രചന ഉസ്മാൻ പാലക്കാഴി.
2: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിന്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്തുൽ ഹജ്ജിലെ 56-57 വചനങ്ങൾ. അന്ത്യനാളിന്റെ ആധിപത്യം അള്ളാഹുവിനാണ്. അന്ന് അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കും. വിശ്വാസികൾക്ക് അനുഗ്രഹീത സ്വർഗവും അവിശ്വാസികൾക്ക് നിന്ദ്യമായ നരകവും നൽകപ്പെടും. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നു അബ്ദുൽ വഹാബ് സുലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഫഉലൈക ലഹും അദാബും മുഹീൻ. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നാം പഠിച്ചു വരുന്നത്. അതിൻ്റെ 56-57 വചനങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അവിശ്വാസികളായ ആളുകൾ, അല്ലെങ്കിൽ ഹൃദയത്തിൽ രോഗമുള്ള, ഹൃദയകാഠിന്യമുള്ള ആളുകൾ, അവിശ്വാസികളായ ആളുകൾ പ്രവാചകന്മാർ പാരായണം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ സംശയത്തിലായിരിക്കുമെന്നും അത് അന്ത്യനാൾ പെട്ടെന്ന് അവർക്ക് വരുന്നതുവരെ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ വിനാശകരമായ ശിക്ഷ അവർക്ക് വന്നെത്തുന്നതുവരെയും അവർ ആ സംശയത്തിലായിക്കൊണ്ടേയിരിക്കുമെന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇവിടെ അതിനെ തുടർന്നുകൊണ്ടുള്ള ഒരു ഭാഗമാണ് പഠിപ്പിക്കുന്നത്. അഥവാ ആ അന്ത്യനാൾ വന്നെത്തിയാൽ ആ ദിവസത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനായിരിക്കുമെന്നും അന്ന് അവർക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അനുഗ്രഹീതമായ സ്വർഗമുണ്ടാകുമെന്നും, എന്നാൽ അവിശ്വസിക്കുകയും കളവാക്കുകയും ചെയ്ത ആളുകൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ടാകുമെന്നുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആയത്തിൻ്റെ അർത്ഥം ആദ്യം ഒന്ന് പരിശോധിക്കാം. അൽ മുൽക്കു യൗമഇദിൽ ലില്ലാ, അൽ മുൽക്കു ആധിപത്യം, യൗമഇദിൻ അന്നേ ദിവസം, ലില്ലാ അള്ളാഹുവിനായിരിക്കും, അന്നേ ദിവസം ആധിപത്യം അള്ളാഹുവിനായിരിക്കും. യഹ്കുമു അവൻ വിധി കൽപ്പിക്കും, ബൈനഹും അവർക്കിടയിൽ, അന്ന് അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കും. ഫല്ലദീന ആമനു, എന്നാൽ വിശ്വസിക്കുകയും, വഅമിലുസ്സാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ, അവർ ഫീ ജന്നാത്തിൻ നഈം, അവർ അനുഗ്രഹീതമായ സുഖാനുഭവത്തിൻ്റെ സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ ഉണ്ടാവുക. വല്ലദീന കഫറു, എന്നാൽ അവിശ്വാസികളായ, അവിശ്വസിച്ചതായ ആളുകൾ, വകദ്ദബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ ആയത്തുകളെ കളവാക്കുകയും ചെയ്തതായ ആളുകൾ, ഫഉലൈക ലഹും അദാബും മുഹീൻ. ഫഉലൈക, അപ്പോൾ അവർക്ക് തന്നെയാണ്, ലഹും അവർക്ക് തന്നെയാണ്, അദാബും മുഹീൻ, അപമാനകരമായ നിന്ദ്യമായ ശിക്ഷയാണ് അവർക്കുള്ളത്. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. അഥവാ ഇവിടെ പറയുന്നത് അൽ മുൽക്കു യൗമഇദിൻ ലില്ലാ, അന്നേ ദിവസം ആധിപത്യം അള്ളാഹുവിനാകുന്നു എന്നർത്ഥം. അഥവാ അന്നൽ മുൽക്ക യൗമൽ ഖിയാമത്തി ലഹു എന്നാണ് വിശദീകരണം. ആ ദിവസം എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ, ആ അന്ത്യനാളിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. ദുനിയാവിലും അള്ളാഹുവിനാണ് ആധിപത്യം, എന്നാൽ ദുനിയാവിൽ പല രാജാക്കന്മാരും ഭരണാധികാരികളും ഒക്കെ അവരുടേതായ ചില ആധിപത്യങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ ദുനിയാവിൽ നടക്കുന്നുണ്ട്. എന്നാൽ അന്ത്യനാളിൽ പിന്നീട് ഈ പറയപ്പെട്ടതുപോലെ ഒരാളുമില്ല, അവിടെ അള്ളാഹു മാത്രമാണ് ആ ആധിപത്യം ഉള്ളവനായിട്ട്. ധാരാളം ആയത്തുകളിൽ ഈ കാര്യമുണ്ട്. നമുക്കറിയാം, സൂറത്തുൽ ഫാത്തിഹയിൽ മാലിഖി യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാലിക്കാണിത്. അതേപോലെ സൂറത്തുൽ ഫുർഖാനിൽ അൽ മുൽക്കു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ, അന്നത്തെ ദിവസം യഥാർത്ഥ ആധിപത്യമുള്ളത് ലിർറഹ്മാൻ, പരമകാരുണ്യവാനാണ്. ആ ദിവസം ആധിപത്യമുള്ളത് പരമകാരുണ്യവാനാണ്. ലിമനിൽ മുൽക്കുൽ യൗമ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സൂറത്ത് ഗാഫിറിൽ കാണാം. ലിമനിൽ മുൽക്ക്, ആർക്കാണ് ആധിപത്യമുള്ളത്? അൽ യൗം, ആ ദിവസത്തിൻ്റെ ആധിപത്യം. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അടക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹുവിനാണ് ആ ദിവസത്തിൻ്റെ ആധിപത്യം. ഇങ്ങനെ നിരവധിയായ ആയത്തുകളിലൂടെ
ആ ദിവസത്തിന്റെ ആധിപത്യം അള്ളാഹുവിന് മാത്രമാണ് എന്ന കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. വലഹുൽ മുൽക്കു യൗമയുൻഫഖു ഫിസ്സൂർ, സൂറത്തുൽ അൻആമിൽ കാണാം. കാഹളത്തിൽ ഊതുന്ന ആ ദിവസം, കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ദിവസം അവനായിരിക്കും ആധിപത്യം എന്ന് ഇങ്ങനെ ധാരാളം ആയത്തുകളിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ ആയത്തിൽ പറഞ്ഞ ആ അൽ മുൽക്കു യൗമ ഇദിനില്ല, ആ ദിവസത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. എന്നിട്ട് പറഞ്ഞു യഹ്കുമു ബൈനഹും, അവർക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി കൽപ്പിക്കുമെന്നാണ്, അഥവാ വിചാരണ നേരിടേണ്ടി വരും ഓരോരുത്തരും. ദുനിയാവിൽ അവർ ചെയ്തതായ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. അവർക്കിടയിൽ അള്ളാഹു ആ ചോദ്യം ചെയ്യലിനു ശേഷം വിധി തീർപ്പാക്കും, വിധി കൽപ്പിക്കും, അഥവാ ഓരോരുത്തരുടെയും സ്ഥാനം ഏതാണ് എന്നത് അള്ളാഹു അവിടെ തീർപ്പാക്കും. യഹ്കുമു ബൈനഹു, അങ്ങനെ ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ശരിയായ വിശ്വാസം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതായ ആളുകൾക്ക് അവർക്ക് ജന്നാത്തുൻ നഈം, അവർ ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഭവങ്ങളുടെ സുഖാഡംബരങ്ങളുടെ അനുഗ്രഹീതമായ സ്വർഗത്തോപ്പിലായിരിക്കും. അഥവാ അള്ളാഹുവിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചതായ ആളുകൾക്ക് അള്ളാഹു വിധി കൽപ്പിക്കുന്നത് നിങ്ങൾ സുഖാഡംബരങ്ങളുടെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാണ് അള്ളാഹു അവർക്ക് വിധി കൽപ്പിക്കുക. എന്നാൽ വല്ലദീന കഫറു, അവിശ്വസിക്കുകയും വകദ്ദബൂ ബിആയാതിന, നമ്മുടെ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്തവർ, പ്രവാചകന്മാരെ നിയോഗിച്ച് അവർക്ക് സത്യം ഓതി കേൾപ്പിക്കുമ്പോൾ ആ സത്യത്തെ അവർ നിഷേധിക്കുകയും ആ ആയത്തുകളെ അവർ കളവാക്കുകയും ആ പ്രവാചകനെ തന്നെ അവർ കളവാക്കുകയും ചെയ്ത് അത്തരം ആളുകൾക്കിടയിൽ അള്ളാഹുവിന്റെ വിധി കൽപ്പിക്കുന്നത് എന്തായിരിക്കും? ഫഉലാഇകലഹും അദാബും മുഹീൻ, അപമാനകരമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്നാണ്. അഥവാ നിങ്ങൾ ആ ശിക്ഷ ഉദ്ദേശിക്കുന്നത് നരകമാകുന്നു, കത്തിയാളുന്ന നരകമാണ് ഇവിടെ അദാബും മുഹീൻ എന്ന് പറഞ്ഞാൽ ആ അപമാനകരമായ ശിക്ഷ, അഥവാ നിങ്ങൾ ആ നരകത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞ് അവർക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പരിപൂർണ ആധിപത്യമുള്ള ആ പരലോകത്തന്ത്യനാളിൽ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുകയും വിശ്വാസികളെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും അവിശ്വാസികളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകെ തുകയായിട്ടുള്ളത് എന്നർത്ഥം. കൃത്യമായി മനസ്സിലാക്കി സഹോദരങ്ങളെ, ഗൗരവതരമായ കാര്യമാണ്, നമ്മൾ നിരന്തരമായി കേൾക്കുന്ന കാര്യമാണെങ്കിലും നമ്മുടെ വിശ്വാസവും നമ്മുടെ സൽക്കർമ്മങ്ങളും അത് ശരിയല്ല എങ്കിൽ ആ അപമാനകരമായ ശിക്ഷയിൽ നാമും അകപ്പെട്ടു പോകും. അതുകൊണ്ട് വിശ്വാസം ക്ലിയറാക്കുക, അതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഒരിക്കലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളിയാക്കുകയോ കളവാക്കുകയോ പരിഹസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് പാരായണം ചെയ്യാം. അൽ മുൽക്കു യൗമ ഇദിൽ ലില്ലാ.

0: ഹും. കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ ഹജ്ജിലെ 56-57 വചനങ്ങൾ. അന്ത്യനാളിന്റെ ആധിപത്യം അള്ളാഹുവിനാണ്. അന്ന് അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കും. വിശ്വാസികൾക്ക് അനുഗ്രഹീത സ്വർഗവും അവിശ്വാസികൾക്ക് നിന്ദ്യമായ നരകവും നൽകപ്പെടും. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ വഹാബ് സലാഹി.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ തോഫീഖ് കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹുവിനോട് സ്തുതിച്ചാലും സ്തുതിച്ചാലും മതി വരാത്ത സമയങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹത്തിൻ അതിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി നമ്മളത് ചൊല്ലുവാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി

0: അപ്പോ ഇൻഷാല്ലാ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പാട്ടൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ?
1: പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം, അതിന് പ്രശ്നമില്ല.
0: ഇൻഷാല്ലാ. അപ്പോ നമ്മളേ പീസ് റേഡിയോ യൂണിയൻ ലെവലിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മള് ഓരോരുത്തരും സലാം പറഞ്ഞ് കയറാറുണ്ട്. എല്ലാവർക്കും സലാം മടക്കാം,
1: അതെ.
0: പക്ഷെ ആരെ പേര് നമുക്ക് കിട്ടിയിട്ടില്ല.
1: ഇൻഷാല്ലാ നമുക്ക് പറയാം.
0: പറയാം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പൊ ഏതായാലും നമ്മള് ഓരോ ദിവസവും നമ്മൾ യുവൻ ലെവൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഓരോ അറിവുകളും നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഇത്രയേറെ ക്ലാസ്സുകൾ കേട്ടിട്ട്, ഞാൻ ഇത്രയേറെ ഖുതുബകൾ കേട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ജീവിതത്തിന് മാറ്റം കൊണ്ടുവരൽ അനിവാര്യമാണ്. വെറുതെ ഖുതുബകൾ കേൾക്കുന്നു, വെറുതെ ക്ലാസ്സുകൾ കേൾക്കുന്നു, ജീവിതത്തിൽ മാറ്റമില്ല. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. പടച്ച റബ്ബ് നമ്മൾ നേടിയ ഓരോന്നിനെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതൊന്നും ചോദിക്കാതെ റബ്ബ് നമ്മളെ മുന്നോട്ടങ്ങ് വിടുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ്. നിങ്ങൾ പരലോക ചിന്തയുമായി ജീവിക്കുക. ആരും ഇഹലോകം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കരുത്. ഇഹലോകം ഒരു പക്ഷേ ഒരു നാൾ നമ്മളിൽ നിന്ന് അവസാനിക്കും. പരലോകമാണ് നമുക്ക് ശാശ്വതമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇപ്പോൾ സമൂഹത്തിലേക്ക് എത്തി നോക്കുമ്പോൾ പലരുടെയും ജീവിതം നമ്മൾ പരീക്ഷിക്കുമ്പോൾ അവരാരും മരണത്തെ ഭയപ്പെടുന്നില്ല, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം അവർ ജീവിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും നമ്മൾ കഴിച്ചിലാവൂല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റഹ ദിമില്ലദാത് യാനി അൽ മൗത്ത്. നിങ്ങൾ മരണചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ സമൂഹത്തിൽ അതൊക്കെ എടുത്തു കളഞ്ഞു എന്നുള്ള രൂപത്തിലാണ് മുന്നോട്ട് പോക്ക്. നമ്മുടെ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നത് വരെ ഇൻഷാല്ലാ നമ്മൾ
1: ഫീഡ്ബാക്ക് എന്തായാലും നമ്മുടെ ശ്രോതാക്കൾ
0: അയച്ചോട്ടെ. നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ. പക്ഷേ അത് വേഗത്തിൽ തന്നെ റെഡിയാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അയക്കാൻ കഴിയുന്നുണ്ടോയെന്ന് വിചാരിക്കുന്നു.
1: അതെ, ശ്രോതാക്കൾ എന്തായാലും അയക്കട്ടെ
0: അയക്കട്ടെ ഇൻഷാല്ലാ.
1: നമ്മുടെ ചോദ്യങ്ങളും അതുപോലെ തന്നെ കടങ്കഥയും മറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് വേണം. ഇന്ന് നമ്മുടെ ഈവനിങ് ലൈവിൽ സലാം പറഞ്ഞ് വന്നിട്ടുള്ളത് സൽമാൻ ഒരാടംബാലം, ഷംനാദ് ഖാൻ, പിന്നെ അമ്ര ബിൻത് യാസിർ, ആമിർ ബിൻ യാസിർ, ആയിഷ കരുമ്പിൽ, ജുമൈലത്ത് തുറക്കൽ, സുബൈദ ഇസ്മായിൽ, അതുപോലെ അമീർ എടത്തനാട്ടുകര, റൈഹാന ബാനു തോട്ടശ്ശേരിയറ, സഫിയ എടപ്പാൾ, ഉമ്മുകുൽസു ചിറമംഗലം, ആയിഷ തോട്ടശ്ശേരി, നഫീസ കാടാമ്പുഴ, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ഏതായാലും നമ്മുടെ എന്നത്തെയും പോലെ നമ്മൾ അമീർ സാഹിബിൻ്റെ എഴുത്ത് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അത് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂര്യൻ അസ്തമയത്തിലേക്ക് ചായുമ്പോൾ ഒരു കാര്യം കൂടി മനുഷ്യർ ഓർക്കണം. താൻ എത്ര ശക്തനാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചാലും അള്ളാഹുവിൻ്റെ മുന്നിൽ താൻ എത്രമാത്രം നിസ്സഹായനാണെന്ന് സത്യം ഒരിക്കൽ

0: ും മറന്നു പോകരുത്. ഒരു ശ്വാസം നിലച്ചാൽ അവസാനിക്കുന്നതാണ് നമ്മുടെ അഹങ്കാരം. ഒരു നിമിഷം മതി മാറി മറിയാൻ നമ്മുടെ ജീവിതം. ഒരു പരീക്ഷണം മതി തകർന്നു പോകാൻ നമ്മുടെ ആത്മവിശ്വാസം. നാളെയെക്കുറിച്ച് 1000 പദ്ധതികൾ തയ്യാറാക്കുന്ന മനുഷ്യന് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയില്ല. കൈവശമുള്ള സമ്പത്ത് കൊണ്ട് എല്ലാം വാങ്ങാമെന്ന് കരുതുന്നവന് സമാധാനം വാങ്ങാൻ കഴിയുന്നില്ല. അധികാരം കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്നവന് സ്വന്തം ഹൃദയമിടിപ്പിനെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇതാണ് മനുഷ്യന്റെ യഥാർത്ഥ നിസ്സഹായത. എല്ലാം തനിക്ക് സ്വന്തമാണെന്ന് കരുതുമ്പോഴും ഒന്നും പൂർണ്ണമായി തന്റെ നിയന്ത്രണത്തിലല്ലെന്ന് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്സഹായത തിരിച്ചറിയുന്നത് ബലഹീനതയല്ല, മറിച്ച് അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള ആദ്യ പടിയാണ്. കണ്ണുനീർ പൊഴിക്കുമ്പോൾ ആശ്വാസം തേടാനും വഴികൾ അടയുമ്പോൾ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാനും വിജയങ്ങൾ കൈവരിക്കുമ്പോൾ അഹങ്കരിക്കാതെ നന്ദി പറയാനും നമ്മെ പഠിപ്പിക്കുന്നത് ഈ തിരിച്ചറിവാണ്. ഈ സായാഹ്നത്തിൽ നമുക്ക് സ്വയം ചോദിക്കാം, എല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ഞാൻ അഹങ്കരിക്കുന്നുണ്ടോ? അതോ ഓരോ അനുഗ്രഹത്തിനും പിന്നിൽ എൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? സമ്പത്തും സൗന്ദര്യവും ആരോഗ്യവും അധികാരവുമെല്ലാം മാറി മറിയാം, എന്നാൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അവനോടുള്ള ബന്ധവും കൈവിടാതിരിക്കുക. കാരണം മനുഷ്യരുടെ മുന്നിൽ നമുക്ക് പറയാനാകാത്ത വേദനകൾ പോലും അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രാർത്ഥനയായി സമർപ്പിക്കാം. മാഷാല്ലാ, വളരെ ദീർഘമായിട്ടുള്ള ഒരു എഴുത്താണ് നമ്മുടെ അമീർ സാഹിബിൻ്റെത്. ഒരുപാട് പോയിന്റുകൾ, ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് പോയിന്റുകൾ അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായി. അതായത്, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ മനുഷ്യന് ഞാനെന്തോ ഒരു സംഭവമായിട്ട് തോന്നുമ്പോൾ എന്താവും, അഹങ്കാരം സ്വാഭാവികമായിട്ടുണ്ടാവും.
1: അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതിൻ്റെ ഒരു അല്ലേ, അതിൻ്റെ ഒരു
0: ശ്വാസം ഒന്ന് നിൽക്കുന്ന സമയത്ത് അല്ലേ നമുക്ക് നിസ്സഹായതയോട് കൂടിയിട്ട് നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. ഒന്നുമില്ല, ഒരു രോഗം വന്നാൽ തന്നെ മനുഷ്യൻ്റെ അഹങ്കാരം ഒക്കെ തീർന്ന്. ഇന്ന് ഒരു ഇന്തോനേഷ്യയിലെ വ്ളോഗിങ് ഒന്ന് കാണാനിടെ. അപ്പം ആ വ്ളോഗിൽ അവിടെ ഒരു ആചാരമാണ്, ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ ആചാരമാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏകദേശം 3 വർഷം കഴിഞ്ഞാൽ അവിടെ ആ എന്താ ഇപ്പോൾ ശവപ്പെട്ടിയിൽ നിന്ന് ആ മൃതദേഹം പുറത്തെടുത്തിട്ട് പുതിയ വസ്ത്രം ഇട്ടിട്ട് വീണ്ടും എന്താക്കും, ഒരു ഗുഹക്കുള്ളിൽ അതിനെ കൊണ്ടുപോയി വെക്കുന്നൊരു സിസ്റ്റം, ഒരു ആചാരം. വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ തലയോട്ടിയും എല്ലും ഒരു ഉൾവനത്തിൽ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിക്കുന്ന ഒരു തരം ഒരു പ്രത്യേക ഒരാചാരത്തെക്കുറിച്ച്. അപ്പോൾ ആ വ്ളോഗിൽ ആ വ്ളോഗർ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ഒരുപാട് തലയോട്ടികളും അസ്ഥികളൊക്കെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇതിലിപ്പോൾ അഹങ്കരിച്ചവനും പത്രാസ് കാണിച്ചവനും മേക്കപ്പ് ഇട്ട് നടന്ന സ്ത്രീയും എല്ലാവരും ഇപ്പം ഇതിലുണ്ടാവും, പക്ഷേ ഒന്നുമല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഉള്ളത് എന്നുള്ളത്. അത് മരണത്തിന് ശേഷമുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ വാക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഒരുപാട് ചിന്തകളിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് കൂറിയിട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ എപ്പോഴും നിസ്സഹായനായിട്ട് നോക്കി നിൽക്കേണ്ട ഒരു സന്ദർഭമൊക്കെ ഉണ്ടാവും. ഒന്നുമില്ല, ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത്, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ആക്സിഡന്റ് വാർത്ത, ഒരു 3 വിദ്യാർത്ഥികൾ
1: പറഞ്ഞു അല്ലേ,
0: അതെ, അവരാ ആക്സിഡന്റ് നടന്ന സമയത്ത് ശരിക്കും അവിടെ ഉണ്ടായ ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ്. ഏകദേശം 1 മണിക്കൂറോളം അതിൽ പൾസ് ഉള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അത് ആക്സിഡന്റ് പറ്റിയിട്ടും മിടിപ്പുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ ആംബുലൻസ് വരാൻ ഏകദേശം 1 മണിക്കൂർ സമയമെടുത്തു. അപ്പോൾ ഒരു മനുഷ്യന്റെ നിസ്സഹായത എത്രത്തോളം അല്ലേ. നമ്മൾ ശരിക്കും നമ്മുടെ കേരളം പോലത്തെ അല്ലെങ്കിൽ ഇന്ത്യ പോലത്തെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് തന്നെ എടുത്തു നോക്കുന്ന സമയത്തെ ഒരുപാട് ടെക്നിക്കലായിട്ട് അല്ലെ, ഒരുപാട് മനുഷ്യന് ഒരുപാട് കണ്ടെത്തലുകൾ, ഇപ്പോൾ AI നമ്മൾ ഉപയോഗിക്കുന്ന ChatGPT ജെമിനൈ പോലത്തെ സാധനങ്ങളൊക്കെ. പക്ഷെ എന്നാലും മനുഷ്യൻ്റെ ജീവന് അല്ലേ, അതിനെന്തെങ്കിലും പറ്റുമ്പോൾ അതിന് തടയിടാൻ മനുഷ്യന് കണ്ടുപിടിച്ച പഠനങ്ങളൊന്നും പോരാ എന്നുള്ളതാണ്. അതിൽ മനസ്സിലാക്കേണ്ട ദൃഷ്ടാവായിട്ടുള്ള പടച്ചറബിൻ്റെ ഏറ്റവും വലിയൊരു കഴിവാണ്. ഏതായാലും ഒരുപാട് ആളുകൾ വീണ്ടും സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. ജമീല VP കാളികാവ്,
1: നമുക്കേ സാരോപശത്തിന് സമയത്തുണ്ട് അല്ലേ,
0: അതിലേക്ക്
1: പോകുന്നൊരു തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അബ്ബാസി ഭരണാധികാരികളിൽപ്പെട്ട പ്രമുഖനായ ഖലീഫയാണ് ഹാറൂൺ റഷീദ്. അദ്ദേഹം ഒരിക്കൽ തൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകനോട് ചോദിച്ചു, ആരാണ് ഭൂമിയിൽ അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തി, ഏറ്റവും മഹത്വമുള്ള വ്യക്തി, ഏറ്റവും പ്രൗഡായിട്ടുള്ള പേഴ്സൺ ആരാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, അത് രാജ്യം ഭരിക്കുന്ന ഖലീഫ അമീറുൽ മുഅ്മിനീൻ അങ്ങ് തന്നെയാണ്. അപ്പോൾ ഹാറൂൺ റഷീദ് ഖലീഫ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകനോട് പറയാണ്, ബൽ അഅസ്സു നാസി ഹുവ മൻ യതസാബഖു വലദ അമീറുൽ മുഅ്മിനീൻ ലിതഖ്ദീമി നഅലി ലഹു. ഏറ്റവും ഇജ്ജത്തുള്ള, ഏറ്റവും പ്രതാപവാനായിട്ടുള്ള ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യം ഭരിക്കുന്ന ഖലീഫയുടെ രണ്ട് മക്കൾ ആരുടെ ചെരുപ്പെടുക്കാനാണോ മത്സരം കാണിക്കുന്നത്, ആ ചെരുപ്പിൻ്റെ ഉടമസ്ഥനാണ് ഏറ്റവും പദവിയുള്ള ശ്രേഷ്ഠതയുള്ള ആള്. സംഭവം എന്താ പറയുക, അബൂ മുഹമ്മദ് യഹ്യബ്നു സിയാദൽ കിസാഇ എന്നു പേരുള്ള ഒരു പണ്ഡിതനായിരുന്നു ആ അമീർ മുഅ്മിനീൻ ഹാറൂൺ റഷീദിൻ്റെ രണ്ട് മക്കൾ അമീൻ മഅ്മൂൻ എന്നിവരെ പഠിപ്പിച്ചിരുന്നത്. ദർസ് കഴിഞ്ഞ് മടങ്ങാൻ ഉസ്താദിന് ചെരുപ്പെടുത്തു കൊടുക്കാൻ രണ്ടാളും മത്സരിക്കുമായിരുന്നു. ഈ വിവരമറിഞ്ഞപ്പോൾ ഹാറൂൺ റഷീദ് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണിത്. അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം ഏറ്റവും ഇജ്ജത്തുള്ള ആൾ, പ്രതാപമുള്ള ആൾ, അത് രാജാവിനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഖലീഫ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, അല്ല, താങ്കളാണ് ഖലീഫയുടെ രണ്ട് മക്കൾ, രാജകുമാരന്മാർ എന്നൊക്കെ പറയില്ലേ, അവർ രണ്ടുപേരും ആരുടെ ചപ്പലെടുക്കാനാണോ ഓടുന്നത് അവരാണ് ഏറ്റവും ശ്രേഷ്ഠൻ. നോക്കൂ, ഒരു അധ്യാപകൻ്റെ വാല്യൂ ആണത്. നമ്മളൊരു സ്റ്റുഡൻ്റായിരിക്കുമ്പോൾ നമ്മുടെ അധ്യാപകനെ നാം നന്നായി റെസ്പെക്റ്റ് ചെയ്യണം. അവരെ ബഹുമാനിക്കുകയും അവരുടെ മുകളിൽ ശബ്ദമുയർത്താതിരിക്കുകയും അവരനുസരിക്കുകയും അവർ പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യണം. കാരണം അവർ നമുക്ക് വേണ്ടിയാണ് ഇത്രയെല്ലാം റിസ്കുകൾ സഹിക്കുന്നതും കഠിനാധ്വാനം ചെയ്യുന്നതും. അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ എന്നാണ് ചില ആൾക്കാർ പറയുക. ശമ്പളം കിട്ടുന്നുണ്ടല്ലോ എന്നത് ശരിയാണെങ്കിലും ശമ്പളം കിട്ടുന്ന മറ്റു ഒരുപാട് തൊഴിലുകളുണ്ടല്ലോ. ഇത് അവർ അവരുടെ പാഷനായി എടുത്തിരിക്കുന്നത് ഈ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തിലാണ്. ഒരുപാട് ഒരുങ്ങിയിട്ടും പ്രിപ്പയർ ചെയ്തിട്ടും ഒരുപാട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടും ഒരുപാട് റിസ്ക് എടുത്തിട്ടും ഒക്കെയാണ് ക്ലാസ്സുകളിലേക്ക് അധ്യാപകർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഖലീഫയെക്കാളും പദവി ഒരു അധ്യാപകനുണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല അച്ചടക്കമുള്ള, അനുസരണമുള്ള, നല്ല മാനേഴ്സുള്ള ഒരു കുട്ടിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. അതോടൊപ്പം നമുക്കും ഒരു അധ്യാപകനാകാൻ പറ്റും. അതെങ്ങനെയാണ്? നമ്മൾ പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ പരിചയക്കാർക്കും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ ആ ഒരു അധ്യാപകൻ്റെ റോളിലേക്ക് നമ്മളും വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരെങ്കിലും ദീന് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു മഹത്വം, ഇന്നല്ലാഹു മലായികതഹു വഅഹ്ല സമാവാതി വൽ അർദീൻ ഹത്ത നംലത ഫീ ജുഹരിഹ വഹത്ത ലഹൂത് ലയസല്ലൂന അല മുഅല്ലിമിൻ നാസിൽ ഖൈർ. ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളെക്കുറിച്ച് അല്ലാഹു ആകാശലോകത്തുള്ള കണക്ക് പറയാനാകാത്ത അത്രയും മലക്കുകളുടെ മുന്നിൽ അയാളെ വാഴ്ത്തി സംസാരിക്കും. അൽഹംദുലില്ലാ. രണ്ട്, കണക്ക് പറയാനാകാത്ത അത്രയും മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മൂന്ന്, അഹ്ലസ്സമാവാതി വല്ലർഫീൻ, ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാതും. ആകാശങ്ങളിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം, ഭൂമിയിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം. ഹത്ത നംലത്ത ഫീ ജുഹരിഹ, ഉറുമ്പ്, ഒരു ഉറുമ്പ് കൂട്ടിളകിയാണല്ലോ, എത്രയോന്ന് ഉറുമ്പ് അവരെ അല്ലേ, അത്രയും അധികം എണ്ണപ്പെരുപ്പുണ്ടാവും ഉറുമ്പുകൾ. ഈ ഉറുമ്പുകളൊക്കെ പ്രാർത്ഥിക്കും. വഹത്തൽ ഹൂത്ത്, മത്സ്യങ്ങളും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അയാൾ എന്താ ചെയ്തത്? ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുക, അത് ഏറ്റവും പ്രധാനം ദീനിയായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ. അപ്പോൾ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരായി നമ്മൾ മാറിയാൽ നമുക്ക് വലിയ ഗുണമുണ്ട്, വലിയ മഹത്വമുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അവരെ നന്മയിലേക്ക് നയിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. ആ അള്ളാഹിനെക്കുറിച്ച് സംസാരിക്കുക, അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുക, റസൂലിനെക്കുറിച്ച് സംസാരിക്കുക, ദീനിനെക്കുറിച്ച് സംസാരിക്കുക. ആരോട്? നമ്മുടെ സുഹൃത്തുക്കളോടും കുടുംബക്കാരോടും പരിചയക്കാരോടൊക്കെ. നോക്കൂ, വ ഇൻ ദക്കറനി ഫി മലഇൻ ദക്കർതുഹു ഫി മലഇ ഖൈരിൻ മിൻഹു എന്നാണ്. ആരെങ്കിലും എന്നെ സ്വന്തമായിട്ടൊരാൾ അള്ളാഹിനെ ഓർത്താൽ അള്ളാഹ് അവനെ ഓർക്കും. എന്നാൽ ഒരാളൊരു ആളോടോ അല്ലെങ്കിൽ ഒരു ടീമിനോടോ ഒരു സദസ്സിനോടോ ഒക്കെ അള്ളാഹിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, അള്ളാഹു മലക്കുകളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ഇയാളുടെ മഹത്വം പറയും. അപ്പം നമ്മൾ ആളുകളോട്, നമ്മുടെ കൂട്ടുകാരോട്, സുഹൃത്തുക്കളോടൊക്കെ അള്ളാഹിനെ കുറിച്ച് പറയും. ഇന്നത്തെ കാലത്തൊന്നും ആരും പറയണില്ല. എല്ലാവർക്കും പറയാനുള്ളത് സിനിമാ കഥയും മറ്റതും അല്ലേ, കുറേ വ്ളോഗും കുറേ യൂട്യൂബും കുറേ അവിടെയും ഇവിടെയും കണ്ട ഗെയിമിനെ കുറിച്ചും ഡ്രാമകളെക്കുറിച്ചും ഒക്കെയാണ് ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നും പറയാനുള്ളത്. അപ്പോൾ ദീന് പറയുമ്പോൾ നമുക്ക് കിട്ടാനുള്ളൊരു ബെനിഫിറ്റ് ഇതാണ്. ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു ജോബാണ് നമ്മൾ ദീന് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. മരിച്ചാലും നമുക്കതിൻ്റെ ഗുണം കിട്ടും. ഒരാൾ പഠിപ്പിച്ച് കുറേ ആളുകൾ നന്നായി, ആ പഠിപ്പിച്ച ആൾ മരിച്ചു എങ്കിലും അയാളുടെ ഖബറിലേക്ക് അതിൻ്റെ നന്മകൾ ഒഴുകിക്കൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലവരാവുക, അധ്യാപകരെ നല്ല നിലയ്ക്ക് റെസ്പെക്റ്റ് ചെയ്തനുസരിച്ച് സ്നേഹിച്ച് നല്ല അവരുടെ അവരോട് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അതോടൊപ്പം നമ്മളും പഠിപ്പിക്കുന്ന അധ്യാപകരായി ചെറുതും വലുതുമായിട്ടുള്ള രൂപത്തിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. നമുക്കും പീസ് റേഡിയോ പരിപാടികളിലൊക്കെ ഭാഗമാകാം, പങ്കാളികളാകാം, എന്നിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ദിവസത്തെ സാരോപദേശം നിങ്ങൾക്കും നൽകാനുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ ഗസ്റ്റുകളായിട്ട് കുട്ടികളാണല്ലോ വരാറുള്ളത്, ഇപ്പം ഗസ്റ്റുകളായിട്ട് വരാം, അതിലൂടെ ഉപദേശങ്ങൾ കൈമാറാം. രക്ഷിതാക്കൾ അത്തരം കാര്യങ്ങളിൽ പ്രത്യേക മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ട് പീസ് റേഡിയോയിലേക്ക് കുട്ടികളുടെ പ്രഭാഷണങ്ങളും പരിപാടികളൊക്കെ അയച്ചു കൊടുത്ത് കുട്ടികളെ ഇത്തരം കാര്യങ്ങളിൽ മോട്ടിവേറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാൻ നാളെയുടെ നല്ല എഞ്ചിനീയർമാരും ഡോക്ടർമാരും പ്രൊഫസർമാരും ഒക്കെ ഉണ്ടാകുന്നതോടൊപ്പം നല്ല പ്രബോധകരും നല്ല പ്രഭാഷകരും നല്ല എഴുത്തുകാരെ കൂടെ വാർത്തെടുക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ അല്ലേ, നല്ലൊരു സാരോപദേശം നമ്മൾ കേട്ടത് അല്ലേ.
0: തീർച്ചയായും, കാരണം
1: ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
0: അധ്യാപനം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ലോകത്തിലെ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ജോബാണെന്നാണ് പറയുന്നത്. അപ്പൊ അമീന് പറയാൻ പറ്റുമോ ഒന്നാം സ്ഥാനത്തുള്ള ജോബ് ഏതാവുന്നുള്ളത്? രണ്ടാം സ്ഥാനത്തുള്ള ജോബാണ് അധ്യാപനം ലോകത്തെ തന്നെ ഏറ്റവും ജോലികൾ എടുത്തുനോക്കുന്ന സമയത്ത്.
1: ശ്രോതാക്കൾ ചോദിക്കാം നമുക്ക്,
0: അതെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം.
1: ഒന്നാമത് ഏതാണ്?
0: ലോകത്തിലെ ഏറ്റവും ആളുകള് കുറവാണ്, ആ ജോലി ചെയ്യുന്ന ആളുകൾ കുറവാണ്. പല ആളുകൾക്കും അത് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു പ്രയാസമാണ്. അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മൂല്യവത്തായിട്ടൊരു ജോലിയുണ്ട്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ജോലി ഏതാണ്? അപ്പോൾ അതിനുത്തരം നമ്മുടെ ശ്രോതാക്കള് പറയട്ടെ ഏതായാലും അല്ലേ. അപ്പം ഏതായാലും അധ്യാപനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യൂണിവേഴ്സലായി അതിൻ്റെ ഒരു മതപരമായിട്ടുള്ളൊരു ലെവൽ ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എക്കാലത്തും ഇപ്പൊരു ഒരു കണക്കെടുക്കുന്നതായാലും ഒരു സയൻസ് പറഞ്ഞ നാളായാലും ഒരു സാമൂഹ്യ ശാസ്ത്രം എടുക്കുന്ന അധ്യാപനായാലും അധ്യാപകന് ഒരു ഒരു വാല്യൂ ഉണ്ട്.
1: കാരണം
0: അദ്ദേഹം പഠിച്ച അറിവ് എന്താക്കാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിലൊന്നും കൂടി റബ്ബിൻ്റെ അടുത്തും കൂടി കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ത്? അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചത് ഒരാൾക്ക് എത്തിച്ചു കൊടുക്കുക അല്ലേ. അത്രയും വേറൊരു സംഗതി ഇല്ല.
1: ഇപ്പൊ
0: നമ്മള് നിസ്സാരമായിട്ട് കാണുന്ന ഒന്നാണ് ഈ മദ്രസ
1: അധ്യാപകരൊക്കെ
0: പലപ്പോഴും. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് അവരും തന്നെ പഠിച്ച റബ്ബിന്റെ ദീന് പഠിച്ചിട്ട് ആ ചെറിയ മക്കൾക്ക് അള്ളാഹിനെ കുറിച്ചിട്ടുള്ള അല്ലെ, തൗഹീദിനെ കുറിച്ചിട്ട്, ഷിർക്കിനെ കുറിച്ചിട്ട്, നിസ്കാരത്തെ കുറിച്ചിട്ട് ഏറ്റവും വാല്യബിളായിട്ടുള്ള അറിവാണ് ഈ ചെറിയ പ്രായത്തിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അള്ളാഹിന്റെ ദീന് നമ്മൾ ചെറിയൊരു കാര്യം പഠിച്ച ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അത്രയും വേറൊരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ചോദിച്ച ചോദ്യം ക്ലിയർ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ലോകത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജോലിയുണ്ട്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജോലി, അത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
1: ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജോലി ഏതാണ്? രണ്ടാം സ്ഥാനത്ത് അധ്യാപനാണ്.
0: രണ്ടാം
1: സ്ഥാനത്ത് ഏതാണ്?
0: അല്ല, ഒന്നാം സ്ഥാനത്ത് ഏതാണ്?
1: ഒന്നാം സ്ഥാനത്ത് ഏതാണ്?
0: ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജോലി ഏതാണ്?
1: ഇതാണ്.
0: ഏതായാലും ഇന്ന് നമ്മുടെ ഗസ്റ്റുകൾ ഇല്ലാത്തതൊരു പ്രയാസമാണ്.
1: നമ്മളെ ശ്രോതാക്കൾക്ക് അവസരമുണ്ട്.
0: അതെ,
1: നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് ഇൻഷാല്ലാ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളെ അയക്കേണ്ട നമ്പർ 55 90 745 845 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. 85 90 745 845 എന്ന നമ്പറിലേക്ക് നിങ്ങൾ അയക്കാം ഇൻഷാല്ലാ.
0: നമ്മളെ ഒരുപാട് ഫീഡ്ബാക്കുകൾ നമുക്ക് തന്നെ വരുന്നുണ്ട്. അതിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും, ഈ സായനം ബിസ്റോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അള്ളാഹുവിൻ്റെ കരുണയും കൃപയും വർഷിക്കട്ടെ. അമീൻ റബ്ബൽ ആലമീൻ. സലീമ ദുഃഖങ്ങൾ ആയിഷാങ്ങാടിപ്പുറം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആയിഷാങ്ങാടിപ്പുറം ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഉത്തരം വരട്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പറഞ്ഞാൽ നമുക്ക് അടുത്ത ഇനിയും ഒരു ഒരു മൂന്നാല് ക്വസ്റ്റ്യന് വരുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾ വരുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജോലി ഏതാണ് എന്ന് ചോദിച്ച സമയത്തെ വ്യത്യസ്ത ഉത്തരങ്ങൾ. ഇമാമിങ്ങൾ, വാങ്ക് വിളിക്കുന്ന ആള്, പ്രതിരോധ മന്ത്രാലയം, നഴ്സാണോ അല്ലേ, ഇഖ്ലാസോട് കൂടിയിട്ട് മറ്റുള്ളവർക്ക് വേറെ ചെയ്യുന്നവർ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള
1: നമ്മൾ പ്രതീക്ഷിക്കാത്ത,
0: അതെ, പ്രതീക്ഷിക്കാത്ത ജോലികൾ ഒക്കെ വരുന്നുണ്ട്. ഏതായാലും അതിൻ്റെ കറക്റ്റ് ഒരാളെങ്കിലും ആൻസർ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. അതായത് ലോകത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജോലി ഏതാണ് എന്നുള്ളതാണ്.
1: ഉന്നതമായിട്ടുള്ള ജോലി,
0: ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ എന്താണ് അതിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജോലി? അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ അറിയുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ എല്ലാവരും നമ്മുടെ റേഡിയോയിൽ ഇപ്പോൾ നിലവിൽ ലൈവിലുള്ള ഈവനിങ് ലൈവ് ശ്രദ്ധിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഉത്തരം അയക്കുക. അതുപോലെ തന്നെ നമ്മളെ ഹുസൈൻ വി എം എടത്തനാട്ട് ഉപ്പുകുളം, അദ്ദേഹത്തിനൊരു പരാതിയുണ്ട്. ആങ്കറിങ്ങിലുള്ള ഒരാളോട് ഞാൻ പിണക്കത്തിലാണ്, കല്യാണം പറയാത്തത് കൊണ്ട്. ഓക്കെ, ഇൻഷാല്ലാ നേരിട്ട് കാണാം. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാല്ലാ, സാര ഉപദേശത്തിൽ ഉസ്താദ് പറഞ്ഞ കാര്യം നല്ല ഗുണപാഠമുള്ള വിഷയമാണ്. മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ ചൊല്ല്. നല്ല വിദ്യാർത്ഥിയായി വളരാനും അധ്യാപകരുടെ സ്നേഹം പിടിച്ചു പറ്റാനും കഴിയണം, എന്നാൽ ജീവിതം ധന്യമാക്കാം. ശരിയാണ്, നമ്മളെ അധ്യാപകർ നമ്മളെ എത്രത്തോളം അവർ ചിലപ്പം ചില ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് നടക്കുന്ന കുട്ടികളെ പെട്ടെന്ന് നന്നാവട്ടോ,
1: പൊട്ടിത്തെറിച്ച കുട്ടികൾ അധികം നന്നാവുക,
0: അവർക്കാവും അധ്യാപകരോട് കൂടുതൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക. നല്ല ലാസ്റ്റ് ബെഞ്ചിലാവും ഇരിക്കുക, നേരം വൈകിയ സ്കൂളിലേക്ക് വരുള്ളൂ, എപ്പോഴും മടി വാങ്ങും. അങ്ങനത്തെ കുട്ടികൾക്ക് ആ അധ്യാപകരോട് ഭയങ്കര ഇഷ്ടമാവും. നേരെ മറിച്ച് നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അറിയില്ല നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരാരാ, ടീച്ചേഴ്സ് ആരാണ്, മദ്രസ്സിൽ പഠിപ്പിച്ച അധ്യാപകരാരൊക്കെ. പലപ്പോഴും നമുക്കത് ഓർമ്മ ഉണ്ടാവില്ല.
1: ഒരു കഥ ഇങ്ങനെ പറയലുണ്ട്, ഒരു പറഞ്ഞ് കേട്ടതാണ്. എന്താ വെച്ചാൽ, ഒരു കുട്ടിയുണ്ട് തരേ, ആ കുട്ടിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ, കുട്ടി എന്നും സാറ് സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യും, ഹോംവർക്ക് കൊടുക്കും. പക്ഷെ ഈ കുട്ടി എന്ത് ചെയ്യില്ല, ആ ഹോംവർക്ക് ചെയ്യൂല. എത്ര പറഞ്ഞാലും കുട്ടി ചെയ്യൂല. എന്നും ഈ സാറിൻ്റെ പണി എന്താ വെച്ചാൽ, ഇവനക്ക് ഇവന് അടി കൊടുക്കുക, ഇവനെ ചീത്ത പറയുക. എന്നാലും മോനെ എന്ത് ചെയ്യൂല, ഹോംവർക്ക് ചെയ്യൂല. എത്ര അടി കിട്ടിയാലും കുട്ടി ചെയ്യൂല. അതിലൊരു ദിവസം സാറ് അടിച്ചെതിരെ ചീത്തയും പറഞ്ഞില്ല. അതിൽ ഇവനക്ക് ഭയങ്കര വിഷമം, എന്നും അടിയിട്ടുണ്ടല്ലേ, ഇന്ന് മാത്രം എന്ത് കിട്ടായിരുന്നു ചോദിച്ചു. അതില് ഇവനക്ക് ഇവന് ഇതിങ്ങനെ പറ്റൂല, എനിക്ക് ഇന്ന് അടിയിട്ടില്ല. അപ്പോൾ ഇവൻ സാറ് ക്ലാസ് കഴിഞ്ഞ് ഓഫീസിലേക്ക് സ്റ്റാഫ് റൂമിൽ ചെന്ന് ചോദിച്ചപ്പോൾ സാറ് അവൾക്കരഞ്ഞു അത്രേ. ഞാനേ ഇത്ര കാലം വർക്ക് ചെയ്തില്ല, ഞാൻ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞ് അടിച്ചു, ഇതൊക്കെ എന്തിനറിയോ, എൻ്റെ ജീവിതം മെച്ചപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ്, ഈ ഒന്നുകൂടി ഉഷാറായി പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. എന്നിട്ട് ഈ ഇത് ചെയ്യണില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്. അതിൽ ഇവൻക്കാകെ സങ്കടമായി. ഇവന് അവിടെ
0: നിന്നിട്ട് ഇമോഷണലായിരുന്നു സങ്കടം വന്ന്.
1: അതില് സാറന്മാരങ്ങനെ തന്നെയല്ലേ. അതിൽ ഇവൻ എന്ത് ചെയ്തു, ഇവൻ സാറിനോട് ഉറപ്പ് കൊടുത്തു, സാറിഞ്ഞ് ഞാനൊരു വർക്കും ഞാൻ മുടക്കൂല, ഞാനിനി നല്ല രൂപത്തിൽ ഞാൻ പ്രവർത്തിക്കും. ഈ കുട്ടി വലിയ നിലയിലെത്തി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ പഠനത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നല്ലൊരു വാല്യൂ നമ്മൾ കൊടുക്കണം. പിന്നെ അത് മതപഠനത്തിന് നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കണം. ഇപ്പോഴത്തെ ഇതിൽ മതപഠനം മദ്രസ പഠനമൊക്കെ രണ്ടാം നമ്പറായിട്ടാണ് പലപ്പോഴും കാണുന്നത് അല്ലേ?
0: രണ്ടാം നമ്പറും കൊടുക്കണ്ടോ എന്ന്
1: സംശയമാണ്. ഇപ്പോൾ
0: ആളുകൾക്കേ ഇപ്പം പറയട്ടെ, ഇപ്പൊ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആ കുട്ടി ട്യൂഷന് പോകുന്നുണ്ടാവും, ഓൺലൈനില് സ്കൂളത്തെ വിഷയങ്ങൾ വേറെ ക്ലാസ് കേൾക്കുന്നുണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് മദ്രസ ഉണ്ടെങ്കിൽ ഉണ്ട്.
1: എന്നാ സ്കൂൾ വലിയതുണ്ടെങ്കിൽ മദ്രസക്കൊന്നും വരൂല.
0: അതെ,
1: സ്കൂളാണ് പ്രാധാന്യം.
0: ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എന്താണ് സ്കൂളിന്? ഏതായാലേ ഒരുപാട് ഉത്തരങ്ങൾ വന്നു, പക്ഷെ ഒരു ഉത്തരവും ശരിയായില്ല എന്നുള്ളതാണ്. ശ്രോതാക്കൾ പറഞ്ഞ ഒരു ഉത്തരവും ശരിയായിട്ടില്ല എന്നുള്ളതാണ്.
1: എന്താ ഉത്തരങ്ങൾ പറഞ്ഞത്?
0: ഉത്തരങ്ങളെയും വായിക്കാം. നമ്മളെ മുഹമ്മദ് ഇബ്രാഹിം വേങ്ങര പറയുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കലാണ് ഏറ്റവും നല്ല ജോലി. ഇതൊരു ജോലിയല്ലല്ലോ, കൂട്ടാൻ
1: പറ്റില്ല.
0: ജമീല വി പി കാളിയ, ഖുർആൻ പഠിപ്പിക്കുക, പാരന്റിങ്, പാരന്റ്സ് ജോബ്. അമീർടി അടുത്തായിട്ട് പറഞ്ഞു, പാരന്റിങ് ആണ് നല്ലൊരു ജോബ്. ഉമ്മുകുൽസു ചെറമംഗലം, പള്ളിയിലെ ബാത്റൂം വൃത്തിയാക്കുന്നത്. ആയിഷ കരുമ്പിൽ, ഡോക്ടറാണ്. ജമീല കുമരനെല്ലൂർ, ഖുറാൻ പഠിക്കൽ. റഫീഖ് ടൈലർ മാംഗ്ലോസ് അവർ സലാം പറയുന്നുണ്ട്, വലൈക്കും സലാം. ഷംനാദ് ഖാൻ,
1: ഇമാം. ഒരുപാട് കാലമായിട്ട് കണ്ടിട്ടില്ല.
0: അതെ, അദ്ദേഹം തിരക്കിലാണെന്ന് മനസ്സിലാക്കുന്നത്. ഇടയ്ക്ക് ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മുഅദ്ദിന്, ഡോക്ടർ, ഇമാം നിക്കല്, വാങ്ക് വിളിക്കുന്ന ആൾ, പ്രതിരോധ മന്ത്രാലയം, അങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ.
1: ശരിക്കുള്ള ഉത്തരം എന്താ?
0: ശരിക്കുള്ള ഉത്തരം കൃഷിയാണ്, കർഷകനാണ്. റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു കണക്കാണ്, ഏറ്റവും മൂല്യമേറിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജോലി കർഷകൻ എന്നുള്ള ജോബാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആർക്കും അതാവാൻ അത്ര കണ്ട് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി, ഏതൊരു അധ്യാപകനും അല്ലെങ്കിൽ ഒരു ബാങ്ക് വിളിക്കുന്ന ആളും ഒക്കെ അവൻ്റെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഭക്ഷണം എന്നുള്ളത് എവിടെ നിന്നാണ്?
1: അത് പോയിന്റാണ്. ശരി ശരി, അത് കർഷകന്റെ കയ്യിൽ നിന്ന് വരുന്നതാണ്.
0: അപ്പോ കൃഷി എന്നുള്ളത്, കാരണം കൃഷിക്കാരില്ലെങ്കിൽ ഇന്ന് ഈ ദുനിയാവില്
1: വിശ്വാസം
0: ഉണ്ടാവില്ല. അതും മനസ്സിലാക്കേണ്ടത്, ഇതിന് ഒരു കോഴ്സും പാസ്സായിട്ടല്ല കർഷകനാവണത്. ഒരു അധ്യാപകന്റെ കീഴിൽ ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ അധ്യാപകന്റെ കീഴിൽ പഠിച്ചിട്ടോ അല്ല ഒരു കർഷകനുണ്ടാവുന്നത്. എന്റെ പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള അനുഭവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു കർഷകന്റെ മുതൽ കൂട്ട്. ഏതായാലും കൃഷിയാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജോലി. അതിൽ ഒരാൾ പോലും ഉത്തരം ശരിയാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട് സലാം പറഞ്ഞിട്ടുണ്ട്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമീല വി കെ പൂനൂർ സലാം പറഞ്ഞിട്ടുണ്ട്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ ഇടക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വന്നൊരു ചോദ്യം, ആയിഷ അങ്ങാടിപ്പുറമാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്, യഅ്ഖൂബ് നബിയുടെ മറ്റൊരു പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. യഅ്ഖൂബ് നബിയുടെ മറ്റൊരു പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ശ്രോതാക്കൾ അതിന് ഉത്തരം പെട്ടെന്ന് തന്നെ പറയേണ്ടതാണ്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ
3: യഅ്ഖൂബ് നബിയുടെ
0: മറ്റൊരു പേര്,
3: മറ്റൊരു പേര് അല്ലേ? ഉത്തരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ?
0: ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് എന്താ വെച്ചാല് ചോദ്യങ്ങൾ ഇന്ന് കൂടുതലാണ് തോന്നുന്നുണ്ട്,
3: ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്.
0: മൈമൂന ചീക്കിലോട് സലാം പറഞ്ഞിട്ടുണ്ട്, വഅലൈക്കും
3: അസ്സലാം.
0: ഉത്തരങ്ങൾ ഇങ്ങനെ
3: വരുന്നുണ്ട്.
0: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറയുന്നുണ്ട്, നല്ലൊരു അറിവ് പകർന്നു തന്ന താങ്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട്, ബാറക്കല്ലാഹു ഫീക്. അമീൻ വയ്യാക്കും. ജമീല വി പി കാളിയ, ഒരു പുതിയ ഇൽമു കിട്ടി, അൽഹംദുലില്ലാ. ഹുസൈൻ വി എം എടത്തനാട്ട്, ഉപ്പുകുളം, അത്രക്ക് ചിന്തിച്ചിട്ടില്ല. ജമീല കുമരൻ എന്നല്ലോ, ഓക്കെ, ആലോചിച്ച് നോക്കിയപ്പോൾ അതാണ്
3: അതാണ് ശരിയെന്ന് തോന്നി. ഓക്കെ, റഫീഖ് ടൈലർ മംഗളൂർ, ഒരാവശ്യത്തിന് ബാംഗ്ലൂർ
0: പോയിട്ടുണ്ട്. അദ്ദേഹം കുറച്ചു കാലേ എനിക്ക് തോന്നുന്നു നമ്മളെ ഈവനിംഗ് ലൈവിൽ അത്ര
3: ആക്റ്റീവ്
0: അല്ലായിരുന്നു.
3: ബാംഗ്ലൂർ
0: ചോദ്യങ്ങൾ,
3: അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്.
0: ഒരുപാട് വേറെയും ചോദ്യങ്ങൾ എന്തായാലും വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മള് എന്തായാലും ഇതിന്റെ ഉത്തരം,
3: ഇതിന്റെ ഉത്തരം നമുക്ക് പറയാനുണ്ടല്ലേ.
0: ഇതിന്റെ ഉത്തരം ഇസ്രായേലാണ്.
3: ഇസ്രായേൽ
0: യഅ്ഖൂബ് നബിയുടെ മറ്റൊരു പേര് ഇസ്രായേൽ എന്നുള്ള ഉത്തരാണ്. അപ്പൊ അതിന്റെ ഉത്തരം ഓ ഒരുപാട് ആളുകള്
3: ധാരാളം ആളുകൾ അയച്ചിട്ടുണ്ട്. ആദ്യം ശരി ഉത്തരം ആരാണ് അയച്ചത്?
0: അതെ, ആദ്യം ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത് ജമീല വി പി
3: കാളികാവാണ്.
0: അതെ, അടുത്ത റഫീഖ് ടൈലർ മാംഗ്ലൂർ, പിന്നെ ഹുസൈൻ വി എം എടത്തനാട്ടുകര, അമീർ ടി എടത്തനാട്ടുകര, പിന്നെ ഹുസൈൻ വി എം എടത്തനാട്ടുകര, സഫിയ കെ തിരൂരങ്ങാടി, സഫിയ എടപ്പാൾ, മുഹമ്മദ് ഇബ്രാഹിം വേങ്ങര, ഇവരൊക്കെ മാഷാല്ലാ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഉത്തരം ശരിയാക്കി. കാരണം എല്ലാവർക്കും അറിയാം, കാരണം റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഈ ചോദ്യം
3: വലിയ ടഫായിട്ടൊന്നും തോന്നില്ല,
0: സിമ്പിൾ ആയിട്ട് മോർണിംഗ് ലൈവിലൊക്കെ ചോദിക്കുന്ന. അപ്പൊ എന്തായാലും സെലീന തോട്ടശ്ശേരി ആറെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും
3: അസ്സലാം.
0: ഏതായാലും വേറൊരു ചോദ്യങ്ങളൂടെ ഉണ്ട് നമുക്ക് വന്നത്, നമുക്കത് ചോദിക്കാൻ
3: അല്ലേ.
0: ഒരുപാട് ചോദ്യങ്ങൾ അതിന്റെ ഇടക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ആർക്കെങ്കിലും അല്ലെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം
3: ഓർമ്മപ്പെടുത്തുക.
0: അതെ, മനുഷ്യന്മാരാണ് ചിലപ്പോ കണ്ടോളന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുഹമ്മദ് എന്ന നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? അതൊക്കെ വളരെ സിമ്പിളാണ്, കിട്ടും. പ്രവാചകന്റെ മുഹമ്മദ് എന്നുള്ള നാമം,
3: മുഹമ്മദ് എന്നുള്ള നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം.
0: അതെ, നമ്മുടെ ശ്രോതാക്കള് എത്രയും പെട്ടെന്ന് ഉത്തരങ്ങളൊക്കെ എന്താക്കാം.
3: നേരത്തെ ചോദിച്ച ചോദ്യത്തിന് വീണ്ടും ഉത്തരങ്ങൾ അയക്കുന്നുണ്ട്. അതിന്റെ ഉത്തരം നമ്മൾ
0: പറഞ്ഞു
3: ഓൾറെഡി, അതിന്റെ വിജയികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു.
0: അതെ അതെ, എന്തായാലും നമ്മുടെ ഇന്ന് മാഷാല്ലാ ശ്രോതാക്കൾ വളരെ
3: ആക്റ്റീവാണ്.
0: അങ്ങനത്തെ ഒരു ദിവസം നമ്മുടെ ഈ ആങ്കറിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു രസമാണ്. മറ്റേത് നമ്മള് ഇപ്പൊ ചിലപ്പോ ചോദിച്ചാൽ അങ്ങോട്ട് അല്ലെ, ചില സമയത്തൊക്കെ നമ്മുടെ ഗസ്റ്റുകൾ ഇല്ലാത്ത ദിവസം ചിലപ്പോ ആകെ ഒരു മൂന്നോ നാലോ ആളുകൾ മാത്രം ഈ ഒരു ലൈവില്
3: ആക്റ്റീവ് ആയിട്ട് അവരോട് മാത്രം ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഫീല്
0: വരാറുണ്ട്. അപ്പൊ ഇത് ഇന്ന് മാഷാല്ലാ ഒരുപാട് ആളുകൾ ഉണ്ട്. ബുധനാഴ്ച സാധാരണ ഒരുപാട് ആളുകൾ കാണാറുണ്ട്. അതിലും വളരെ സന്തോഷം.
3: അനൂസ് മഞ്ചേരിയുടെ പാട്ടിന് വേണ്ടി വന്നവരാണോ?
0: അമീർ ടി എടത്തനാട്ടുകൾ പറയുന്നുണ്ട് പാട്ടിനുള്ള ആളെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്, മിസബിനുള്ള ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ മിസബിന് ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇൻഷാല്ലാ. മിസബ് ഒരു ഗാനം ആലപിക്കുന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഏതായാലും നമ്മളെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വന്നിട്ടുണ്ട്.
3: ഉത്തരം വന്നിട്ടുണ്ട് നമുക്ക്. ഉത്തരം
0: മുഹമ്മദ് എന്ന നാമം
3: ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്?
0: ഉത്തരം നാലാണ്.
3: അതെ,
0: ഒന്നാമതായിട്ട് ഉത്തരം ശരിയാക്കിയിട്ടുള്ളത് ജമീല വി പി കാളികാവാണ്. രണ്ടാമതായിട്ട് റഫീഖ് ടൈലർ
3: മാംഗ്ലൂർ,
0: പിന്നെ സെലീന തോട്ടശ്ശേരി ആറ, പിന്നെ ജമീല കുമരനെല്ലൂർ. ആ ഉത്തരം തെറ്റിയിട്ടുണ്ട്. ഉമ്മുഗുൽസു ഒക്കെ തെറ്റാണ് ചില ആളുകള്. സെലീന തോട്ടശ്ശേരി ആറ, ഹുസൈൻ വി എം എടത്തനാട്ടൊരു ഉപ്പുകുളം, ഇതൊക്കെ ശരിയാണ്. സഫിയ കെ തിരൂരങ്ങാടി, മുഹമ്മദ് ഇബ്രാഹിം വേങ്ങര, മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, പല ആളുകളും ഒരു തവണ എന്നൊക്കെ പറഞ്ഞവരുണ്ട്.
3: ഒരു തവണ എന്നല്ലേ?
0: നാലാണ് ഉത്തരം.
3: കറക്റ്റ് ഉത്തരം.
0: അതെ, കറക്റ്റ് ഉത്തരം നാലാണ്. സഫിയ എടപ്പാൾ പറയുന്നുണ്ട് രണ്ടു പേർക്കും പാട്ട് പാടാം. ഓക്കെ,
3: അപ്പോ രണ്ടാക്കുമുള്ള അവസരം തന്നിരിക്കുകയാണ്.
0: ഹുസൈൻ വി എം എടത്തനാട്ടുകര, ഇന്ന് മഴ ആയതുകൊണ്ട് പുറത്തു പോകാൻ പറ്റിയില്ല. നമ്മളവിടെ ഒന്നും മഴ ഇല്ല.
3: എന്തായാലും സ്റ്റുഡിയോ
0: നാട്ടിലൊന്നുമില്ല, മഞ്ചേരി ഭാഗത്തൊന്നും
3: ഇല്ല.
0: അപ്പൊ അതൊരു ഭാഗ്യാണ് കേട്ടോ, ഈ ഒരു സമയത്ത് നല്ല ചൂടാണ്. കൂടുതൽ
3: ആ ചൂടിന് മഴ പെയ്യുമ്പോ വളരെ ആശ്വാസം
0: തന്നെയാണ്, വല്ലാത്തൊരു അനുഗ്രഹമാണ്. അപ്പോ ഏതായാലും ഇനിയും ചോദ്യങ്ങളുണ്ട്, നമുക്ക് ആ ചോദ്യം ഒന്നും കൂടി ചോദിച്ചിടാൻ തോന്നുന്നു. അതെ, ചോദ്യം, ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം. ഓ,
3: ഒരു ജനറൽ നോളജ്, ഒരു
0: അടിപൊളി
3: ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ സ്ത്രീധനം
0: നിരോധിച്ച
3: വർഷം,
0: നിയമം പാസാക്കിയ വർഷം,
3: നിയമം പാസാക്കിയ വർഷം, സ്ത്രീധനം നിരോധന നിയമം പാസാക്കിയ വർഷം.
0: എന്തായാലും നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അങ്ങനെ ഒരു നിയമം ഇവിടെ
3: പാസ്സാക്കിയിട്ടുണ്ട് അറിയാത്ത ആൾക്കാർ ഇപ്പോഴും പലതുണ്ട്. ഇപ്പോഴും സ്ത്രീധനം വാങ്ങുന്ന
0: ആളുകൾ
3: ഇപ്പോഴുണ്ട്.
0: അതെ, ഇസ്ലാമിൽ എന്തായാലും ഇത് പക്ക
3: ഹറാമാണ്.
0: പക്ഷെ അങ്ങനെ ഒരു നിരോധന നിയമം എന്താക്കിയിട്ടുണ്ട്?
3: പാസ്സാക്കിയിട്ടുണ്ട്
0: ഇന്ത്യ ഗവൺമെന്റ്
3: പാസ്സാക്കിയിട്ടുണ്ട്.
0: അത് ഏതാണ് വർഷം എന്നുള്ളതാണ്. നമ്മുടെ ശ്രോതാക്കൾ അറിയുന്ന ആളുകൾ എന്താക്കട്ടെ, അതിന് ഉത്തരം
3: നൽകട്ടെ. അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂര്, ഇന്ന് കുരുന്നുകളില്ല, അതിന്റെ വിടവ് താങ്കൾ ഇരുവരും നികത്തുമെന്ന് കരുതുന്നു.
0: ആ മാഷാ അല്ലാ.
3: പിന്നെ
0: സഫിയ എടപ്പാള് പറയുന്നത് എടപ്പാള് ഭാഗത്തൊന്നും
3: മഴയില്ല എന്ന് പറയുന്നുണ്ട്.
0: എന്നാ ഈ ഒരു സമയത്ത് ശരിക്കും മഴ കിട്ടാറുണ്ട് തോന്നുന്നുണ്ട് അല്ലേ?
3: അതെ അതെ,
0: മഴ കിട്ടുന്നൊരു സമയമാണ്. മഴ ചിലക്ക് ഈ ഒരു ചൂടിന്റെ സമയത്ത് നമുക്ക് മഴ കൊതിച്ചോ. മറ്റേത് നമ്മള് എന്താ ഇപ്പോ ഒരു മഴക്കാലം ആകുമ്പോ വീട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ചു ഒന്ന് വെയിലൊക്കെ വന്നിക്കണെങ്കിൽ അല്ലേ?
3: അതെ അതെ, ലേശാതെ ഇപ്പൊ വെയിലത്ത് നമ്മൾ ആലോചിക്കുന്ന എന്താണ്, ഒന്നും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത്രക്കും ചൂടാണ്. സ്റ്റുഡിയോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല്, സ്റ്റുഡിയോയിൽ ഇപ്പൊ എസി ഉണ്ട്, സ്റ്റുഡിയോ ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാല് നല്ല ചൂടാണ് പുറത്ത്. ആ ചൂട് നമുക്ക് എന്താക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല.
0: ഒന്നുമില്ല, നമ്മളെ എന്തപ്പോ ഈ നമ്മളെ ഇപ്പോ നദികള് ഈ തോടുകളൊക്കെ
3: വറ്റി വരികയാണ്,
0: വറ്റി തുടങ്ങി ഇപ്പൊ തന്നെ. എങ്ങനെ ഇനിപ്പറ കുറച്ചും കൂടി വേനലില്ല, കാഠിന്യത്തിലേക്ക് എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അവസ്ഥ എന്തെന്ന് സുബാനല്ല കണ്ടറിയന്നെ വേണം. പടച്ചറപ്പിനോടും പ്രാർത്ഥിക്കണം മഴ കിട്ടാൻ വേണ്ടിയിട്ട്. മാത്രല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലും മഴ
3: കിട്ടി, മഴ ഇല്ല എന്നാണ് പറയുന്നത് റിപ്പോർട്ടുകൾ.
0: അതെ, മഴ കിട്ടില്ല. ഏതായാലും നമ്മള് മഴ ഇല്ലാത്ത സമയത്ത് നമുക്ക് അതിന്റെ വില നമ്മൾ എന്താണല്ലോ
3: മനസ്സിലാക്കൂല.
0: ഏതായാലേ നമ്മുടെ പാഠക്കുറിപ്പിന്റെ സമയത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും
3: പാഠക്കുറിപ്പ് കേട്ടിട്ട് തിരിച്ചു. അതെ.

0: എന്തായാലും ഇൻഷാല്ലാ ഉടനെ തന്നെ പാഠക്കുറിപ്പ് പ്ലേ ചെയ്യും. അപ്പോൾ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. ഏതായാലും ഒരുപാട് ആളുകൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതായത് എപ്പോഴാണ് സ്ത്രീധന നിരോധന നിയമം ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയതെന്നുള്ളത്? 1961 നമ്മുടെ ഉത്തരം ആദ്യം ശരിയാക്കിയിട്ടുള്ളത് ഹുസൈൻ വി എം എടത്തനാട്ടുകരയാണ്. പിന്നെ സഫിയ കെ തിരൂരങ്ങാടിയാണ്. അതുപോലെ തന്നെ പിന്നെ സഫിയ എടപ്പാൾ, മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, ഷംനാദ് ഖാൻ, ജമീല വി പി കാളികാവ്. പിന്നെ ശ്രോതാക്കളെ, ഉത്തരക്ക് അയക്കുന്ന സമയത്ത് 2 തവണ ഉത്തരം അയക്കുന്നതൊന്ന് ശ്രദ്ധിക്കണം. ചില ആളുകളെ കേട്ടിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് 2 തവണ ഉത്തരം
1: അയക്കുന്നുണ്ട്
0: അയക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമ്മളും 2 തവണ പറഞ്ഞു പോകാനും
1: ചാൻസ് ഉണ്ട്.
0: അപ്പൊ ഏതായാലും ഉത്തരം അയക്കുന്നവൾ 1 തവണ അല്ലേ ഉത്തരം അയക്കുന്നത്, എന്താക്കാം
1: ശ്രദ്ധിക്കുക.
0: ഏതായാലും ഇനിയും ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്. ഏതായാലും നമ്മുടെ പാഠക്കുറിപ്പ്
1: നമുക്ക്
0: പ്ലേ ചെയ്യാൻ
1: തോന്നുന്നു.
2: അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രീതി നിറഞ്ഞ മക്കളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്നത്തെ പാഠക്കുറിപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളോട് ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സൊഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മല്ലം യസ്അലില്ലാഹ യഗ്ലബ് അലൈഹി. ഞാൻ വേഗം വിഷയത്തിലേക്ക് വന്നത് നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ്. അവിടെ നബി പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അള്ളാഹുവിനോട് ആർ ചോദിക്കുന്നില്ലയോ, യഗ്ലബ് അലൈഹി, അള്ളാഹു അവനോട് കോപിക്കും എന്നാണ്. നമുക്കൊക്കെ ആരാധനകൾ ചെയ്യാൻ അറിയാം. ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, ദിക്റുകൾ പറയുന്നവരാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കും. എന്നതുപോലെ നമ്മൾ സമയം കണ്ടെത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ് പറഞ്ഞു വെച്ചത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകളായി മാറണം, അള്ളാഹുവിനോട് ചോദിക്കുന്ന ആളുകളായി മാറണം എന്നാണ്. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമ്മൾ എണീറ്റ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് കടന്നു വന്ന് അവൻ്റെ അടിമകൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുന്നൊരു പ്രഖ്യാപനമുണ്ട്. ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്? ഞാൻ അവന് ഉത്തരം നൽകാം. അവൻ ചോദിക്കുന്ന ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി നൽകാം. എന്നോട് ആരാണ് ഇസ്തിഗ്ഫാർ നടത്താനുള്ളത്? ഞാൻ അവർക്ക് പാപമോചനം നൽകാം എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. അവിടെ അള്ളാഹു പറയുന്ന കാര്യമാണ് ആരെന്നോട് ചോദിക്കാനുണ്ട് എന്ന ആ കാര്യം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. മല്ലം യസ്അലില്ലാഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ് ആർ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലയോ, യഗ്ലബ് അലൈഹി, അള്ളാഹു അവനോട് കോപിക്കും എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, പ്രിയ കൂട്ടുകാരെ, നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാ സമയത്തും അത് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അത് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ടതുണ്ട്. മറ്റു ആരാധനാകർമ്മങ്ങൾ പോലെ തന്നെ ഇതൊരു പ്രത്യേകമായൊരു ആരാധനയായി മനസ്സിലാക്കി അതിന് സമയം കണ്ടെത്തി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നവരായി മാറുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായി മാറുക, അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക, അതാണ് ഈ ഒരു സാഹചര്യത്തിൽ പാഠക്കുറിപ്പിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ കൈമാറാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ അല്ലേ, പാപമോചനത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അല്ലെ, നമ്മൾ എത്ര പാപങ്ങൾ ചെയ്താലും അള്ളാഹു അത് പുറത്തു തരാൻ തയ്യാറാണ്. നമ്മൾ ഇസ്തിഗ്ഫാർ തേടിയാൽ അള്ളാഹു എന്താക്കും, അത് നമുക്ക് പുറത്തു തരും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പാഠക്കുറിപ്പിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്.
0: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ നല്ലൊരു സ്വരത്തിന് കാതോർക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പാട്ടാവാൻ തോന്നുന്നു.
1: ഇൻഷാല്ലാ
0: ആയിക്കോട്ടെ, ഇൻഷാല്ലാ നമുക്കൊരു പാട്ട് കേട്ട് വരാം.

0: മാഷാല്ലാ ബാറക്കല്ലാ ഫീക്. ഏതായാലും നമ്മുടെ ശ്രോതാക്കളൊക്കെ നല്ല രീതിയിൽ ഒന്ന് ആസ്വദിച്ചിട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. വളരെ അർത്ഥവത്തായ വരികൾ, ഒരുപാട് പഴക്കമുള്ള ഒരു പാട്ടാണല്ലേ അത്.
1: അതെ, വളരെ പഴക്കമുള്ള ഒരു പാട്ടാണ്.
0: നമുക്ക് എല്ലാ ഏതൊരു സമയത്തും ഇതിൻ്റെ ഒക്കെ ഈ ഒരു പാട്ടിൻ്റെ ഒക്കെ ആ ഒരു അർത്ഥം അല്ലേ അവിടെ അങ്ങനെ ഉണ്ടാവും.
1: അർത്ഥം ഒന്ന് ആലോചിച്ച് നമ്മളൊന്ന് ശരിക്കും സ്റ്റക്കാവും.
0: അതെ തീർച്ചയായും,
1: അതായത്
0: ഭയങ്കര സംഭവമാണ് ഇതിൻ്റെ അർത്ഥം.
1: അതായത് ഒരു വരിയുണ്ട്, അതായത് പൊന്നുപ്പ എന്ന വിളിയും മക്കൾ മാറ്റുമേന്ന്. അതായത് മാതാപിതാക്കൾ, അതായത് അത്രയും കാലം ഉപ്പ എന്ന് വിളിച്ച ഒരു വ്യക്തിനെ പിന്നെ മയ്യത്ത് നിന്ന് വിളിക്കുന്നത്. അതായത് ഒരു മോർണിംഗ് ലൈവിൽ, ഇനി മുമ്പ് ഒരു മോർണിംഗ് ലൈവിൽ സുബൈർ സെൽഫി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. സുബൈർ സെൽഫി പാട്ട് പാടിയിട്ട് ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലെ, സുബൈർ സെൽഫി പറയുന്നുണ്ട് എന്ത്, അതായത് ഉപ്പ എന്ന വിളി മക്കൾ മാറ്റിയിട്ട് പിന്നെ ചോദിക്കുക എന്താണ്, മയ്യത്ത് എപ്പോഴാണ് എടുക്കാന്ന് ചോദിക്കുക. അതാരായാലും മോനാ എൻ്റെ ഉപ്പാനെ എപ്പോഴാണ് എടുക്കാന്നല്ല ചോദിക്കുക, ആൾക്കാർ വന്നിട്ട് മയ്യത്ത് എപ്പോഴാണ്
0: എടുക്കാന്ന് ചോദിക്കുക.
1: റിയാലിറ്റിയാണ്. അതെ അതെ, ഒരു പാട്ടിലൂടെ.
0: ഇത് ഒരു പാട്ടിൻ്റെ ഒരു പ്രത്യേകത, നമ്മളൊരു ഒരു ഒരു രണ്ട് പേജുള്ള എസ്സേ വായിക്കണം കാട്ടിയും എഫക്റ്റീവ് ആണ് എന്ത്
1: ഒരു പാട്ടിലൂടെ
0: അത് കേൾക്കുമ്പോൾ.
1: തീർച്ചയായും
0: അത്രയും ഭയങ്കര സംഭവമാണ് മാഷാല്ലാ. എന്തായാലും ഷമിൻ്റെ പാട്ടിനെ കുറിച്ച് ഒരുപാട് നമ്മുടെ ഫീഡ്ബാക്കുകൾ എന്തായാലും വരുന്നുണ്ട് മാഷാല്ലാ. ഒരുപാട് ആളുകൾ അതിൻ്റെ, എല്ലാവർക്കും അതിൻ്റെ ആ ഒരു വരി സംഗതി നമ്മുടെ റേഡിയോയിൽ കേൾക്കുന്ന ആളുകളൊക്കെ ഒരു ഏജ്ഡ് ആയ ആളുകളൊക്കെ കുറേ ഉണ്ട്. അപ്പം അവരൊക്കെ ചെറുപ്പത്തിലേ കേൾക്കുന്ന
1: ഒരു പാട്ട്,
0: അത്രയും ഫീൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ജമീല കുമരൻ നെല്ലൂർ, സൂപ്പർ പാട്ട്, ഓർമ്മകൾ ലൈവ് ഇറക്കുന്നു. അബ്ദുൽ ഹമീദ് സി കഴിയൂർ, മാഷാല്ല നല്ല ശബ്ദം, നല്ല ചിന്തക്കുള്ള വരികൾ. ഈണത്തിൽ പാടിയ താങ്കൾക്കും വരികൾ എഴുതിയ സുഹൃത്തിനും അള്ളാഹുവിൻ്റെ കരുണ വർഷിക്കട്ടെ. കൂടുതൽ പാടാനും എഴുതാനും കഴിയട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. മൈമൂന ചീക്കിലോട്, മാഷാല്ലാ നല്ല അർത്ഥ ഗാംഭീര്യമായിട്ടുള്ള ഗാനം, നന്നായി ആലപിച്ചു പാറക്കല്ല. ഷഫി അടപ്പാൾ, മാഷാല്ലാ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അർത്ഥവത്തായ ഗാനം, അതിമനോഹരം, ശ്രുതി മധുരം. ജസാക്കല്ല ഖൈറ. ആയിഷ അങ്ങാടിപ്പുറം ഒരു ചോദ്യം ചോദിച്ചു വന്നിട്ടുണ്ട്. റെയ്ഹാന ബാനു തോട്ടശ്ശേരി അറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പാട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പരലോകം ഓർക്കാൻ മരണത്തിന് ശേഷമുള്ള ജീവിതം അള്ളാഹു കാക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.
1: ഒറ്റ പാട്ട് മതി പരലോകത്തെ ഓർക്കാൻ.
0: അതെ അതെ തീർച്ചയായും. അത് ഭയങ്കര ചില പാട്ടുകളൊക്കെ,
1: ചില പാട്ടുകൾ
0: നമ്മളിങ്ങനെ ഇരുത്തി ചിന്തിക്കുന്ന ഒരുപാട് ഗാനങ്ങൾ.
1: അതുപോലെ തന്നെ സ്വർഗത്തിനെ ഓർക്കാൻ ഒരു പാട്ട് മതി.
0: അതെ അതെ തീർച്ചയായും. അത് നമ്മളതിന്റെ നമ്മളൊരു ഇമോഷനിലാക്കി മാറ്റാൻ കഴിയും.
1: തീർച്ചയായും. ഈ പാട്ടൊക്കെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി പാടിക്കഴിഞ്ഞാൽ ശരിക്കും കരഞ്ഞു പോകും.
0: അതെ അതെ തീർച്ചയായും.
1: ഏതായാലും മരിച്ചു കിടക്കുന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മളെ അത്രയും കാലം നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ എന്ന് വിളിച്ച മകൻ അല്ലെങ്കിൽ മകൾ ഈ മയ്യത്ത് എന്ന് വിളിക്കുമ്പോൾ, സത്യം പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞാൽ തന്നെ അതൊരു റിയാലിറ്റിയാണ്.
0: ഇംതിയാസ് തിരുവമ്പാടി സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഏതായാലും ഇന്ന് വേറെ രണ്ട് ചോദ്യങ്ങളും വന്നിട്ടുണ്ട്.
1: ചോദ്യം ചോദിക്കാം.
0: അതെ, ജമീല കുമരനെല്ലൂരാണ് ചോദ്യം ചോദിക്കുന്നത്. ഇന്ത്യയിൽ നാഷണൽ കെമിക്കൽ ലബോറട്ടറി എവിടെയാണ്?
1: ഇന്ത്യയിൽ നാഷണൽ കെമിക്കൽ ലബോറട്ടറി
0: അത് ഒറ്റയെന്നേ
1: ഉള്ളൂ.
0: നമ്മളെ നാട്ടിൽ നിന്ന് വരെ സാമ്പിൾസ് അയക്കല് അങ്ങോട്ടാണ്.
1: അങ്ങോട്ടാണ്.
0: അതെ, അതെവിടെയാണ്?
1: എനിക്ക്
0: തോന്നണേ ഈ കോവിഡിന്റെ ടെസ്റ്റ്,
1: കോവിഡിന്റെ ടെസ്റ്റ്
0: കൺഫേം ചെയ്ത് ആദ്യമൊക്കെ അവിടെ.
1: അതുപോലെ തന്നെ
0: നിപ്പ
1: വന്നപ്പോ, അതായത് ആ ഒരു ടൈമിന് ഫേമസ് ആയിരുന്നു. ഇന്ന ഒരു ലാബിലേക്ക് കൊണ്ടുപോയി, ഇന്ന ഒരു ലാബിലേക്ക് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇന്ന സ്ഥലത്തെ ലാബിലേക്ക് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര
0: ആളുകൾക്കൊക്കെ
1: പെട്ടെന്ന് മനസ്സിലാവും.
0: ഇംതിയാസ് തിരുവമ്പാടി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, നല്ല ചിന്തിപ്പിക്കുന്നതാണ് ഈ ഗാനം. ഏതായാലും നമ്മുടെ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. അതായത് ഇന്ത്യയിലെ നാഷണൽ കെമിക്കൽ ലബോറട്ടറി
1: എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
0: ഏതായാലും നമ്മുടെ മാഷാല്ലാ ഇന്നത്തെ റേഡിയോയിൽ നമ്മുടെ അതിഥികളില്ല എങ്കിലും ഒരു ചെറിയൊരു കുറവ് അതിനുണ്ടെങ്കിലും ഒരു പാട്ട് മാഷാല്ലാ നമ്മൾ കേൾക്കുകയുണ്ടായി. ഏതായാലും ഇങ്ങനെയുള്ള പാട്ടുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ലൈവിനെ, അതിപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായും പാടുമ്പം ലൈവിനൊരു ഷെയർ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ പാട്ട്. പല ആളുകൾക്കും അതാണ്, കുട്ടികളില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം അതാണ്. ഇന്ന് പാട്ടില്ലല്ലോ, അതിനിപ്പോ ഒരു സ്വരം ഇട്ടാലും ചില ആൾക്കാർക്ക് അത് തൃപ്തി ആവൂല. അത് ലൈവിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ പാടണം
1: പാടണം എന്നുള്ള.
0: പിന്നെ ഏതായാലും ഉത്തരം അറിയുന്ന ആളുകള് പെട്ടെന്ന് തന്നെ അയക്കാം. നമ്മുടെ ലൈവ്
1: അവസാന സമയത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി ചോദിച്ചാലോ, രണ്ടിനെ കൂടി ഉത്തരം
0: അയച്ചോട്ടെ. ചോദ്യം ചോദിച്ചോളേ.
1: ആയിഷ അങ്ങാടിപ്പുറമാണ് ചോദ്യം ചോദിച്ചത്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ
0: ആരും അങ്ങോട്ട് പോവാത്തവരുണ്ടാവില്ല.
1: അതായത് എങ്ങനെയും ട്രെയിനിലൊക്കെ പോകണമല്ലോ, അതിലൂടെ പാസ് ചെയ്തിട്ടേ പോവുള്ളൂ.
0: അവിടെ നിർത്താത്ത
1: ട്രെയിനും ഇല്ല. അപ്പോ അതുകൊണ്ട് ആ ഒരു സ്റ്റേഷൻ എന്തായാലും ആർക്കും മറക്കാൻ ചാൻസ് ഇല്ല.
0: എന്തായാലും വ്യത്യസ്ത ഉത്തരങ്ങൾ വരുന്നുണ്ട്. ലബോറട്ടറി എവിടെയെന്ന് ചോദിച്ച സമയത്തെ തോന്നണ 28 സംസ്ഥാനങ്ങളും
1: വന്നു പോവാൻ സാധ്യതയുള്ള ഒരു ഇതാണ്.
0: ഇന്ത്യയിലൊന്നല്ലോ.
1: അപ്പൊ പിന്നെ
0: 28 ഏതായാലും ഉത്തരങ്ങൾ വരട്ടെ.
1: ഏതായാലും കേരളത്തിലല്ല,
0: അതെ അത് ഉറപ്പിച്ചു പറയാം.
1: കേരളത്തിലല്ല
0: എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ പറ്റും. എന്തായാലും അത് ശരിക്കും ഈ ക്ലിനിക്കൽ ലബോറട്ടറീസ് ഒക്കെ കൂടുതലും വരണം അല്ലേ. കേരളത്തിലാവട്ടെ, ഓരോ സ്റ്റേറ്റിലും ഓരോന്ന് വേണം എന്നുള്ളതാണ്. കാരണം അത് അത്രയും അർജന്റാണ്. ഇപ്പൊ ഇനിയിപ്പോ വന്ന സമയത്ത് ഈ റിസൾട്ടിന് ഏകദേശം 3-4 ദിവസം പിടിച്ച്.
1: അതെ അതെ, അത് അവിടെ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് തിരിച്ചു വന്ന് ഒരു
0: മെഡിക്കൽ ബോർഡൊക്കെ കൂടിയിട്ട് അതിന്റെ ഒരു റിസൾട്ട് ഔട്ട് ചെയ്യാ ചെയ്യാം.
1: അതെ അതെ,
0: അപ്പൊ അത് ഒരുപാട് പ്രയാസമുള്ള സംഗതിയാണ്.
1: ടൈമിന്റെ ഇടയിൽ ഇതിന്റെ ഒരു സമ്പർക്ക പട്ടിക കൂടും.
0: അതെ അതെ അതെ അതെ,
1: ക്വാറന്റൈൻ കൂടും.
0: അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഭയങ്കര ഒരു ടെക്നോളജീന്റെ ഒരു സംഭവമാണ്. അതൊക്കെ ലബോറട്ടറികളൊക്കെ നമ്മള് പുറത്ത് കൺട്രീസിലൊക്കെ അത് എല്ലായിടത്തും ഉണ്ട്. സോ നമ്മള് ഇന്ത്യയില് അതൊരു കുറവായിട്ടാണ് കാണുന്നത്. ഏതായാലും അതൊക്കെ ഇനിയും വരാം,
1: തീർച്ചയായും വരുന്ന കാലങ്ങളിൽ
0: പ്രതീക്ഷിക്കാം.
1: ഏതായാലും ഉത്തരങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ.
0: എനിക്ക് തോന്നുന്നത് ആ റെയിൽവേ സ്റ്റേഷനും അറിയാത്ത ആളുകള്
1: ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ അതായത് ട്രെയിനിൽ കയറാത്ത ആൾക്കാരും ഉണ്ട്.
0: അതാണ് ഇപ്പൊ മനസ്സിലാവണേ. ട്രെയിനിൽ കയറിയ ആളുകൾക്ക് സ്വാഭാവികമായിട്ട്
1: അറിയാത്തവരുണ്ടാവില്ല.
0: ഞാന് പിന്നെ ആഴ്ചയിൽ പാസ് ചെയ്യുന്ന അതെ ആ ഒരു ഏരിയ, അത് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും.
1: പലരും
0: ഡെയിലി യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതെ, അത്രയും ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷൻ.
1: അതെ, അത്രക്കും കണ്ടമാനം ട്രാക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റേഷനാണ്.
0: ഏതായാലും ഉത്തരങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം. ഒരു മിനിറ്റ് കൂടി സമയം കൊടുക്കാം.
1: എന്നിട്ട്
0: എന്തായാലും ഉത്തരം പറയട്ടെ. ഏതായാലും നമ്മുടെ ലൈവിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പഠനാർഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഈവനിംഗ് ലൈവിൽ ചർച്ച ചെയ്തു, പഠിച്ചു, ക്വസ്റ്റ്യനുകൾ ചർച്ച ചെയ്തു. എന്തായാലും നമ്മുടെ ശ്രോതാക്കൾ നമ്മുടെ ഈവനിംഗ് ലൈവ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഈവനിംഗ് ലൈവിന്റെയും അതുപോലത്തെ മോർണിംഗ് ലൈവിന്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. ശ്രോതാക്കൾ മാത്രമാണ്, ഈ ആങ്കർ ഡെസ്കിലുള്ള ആളുകൾ ചെയ്യുന്നത് അതൊന്നും
1: സപ്പോർട്ട് ചെയ്ത്
0: പുറത്തേക്ക്
1: വിടുന്നു.
0: അതെ അതെ, അതിനെ ഒരു ഉഷാറാക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ, അവരുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ കമന്റുകൾ, എഴുത്തുകൾ അല്ലേ, പല ശരിക്കും ആങ്കർ ഡെസ്കിലുള്ള ആളുകൾക്ക് കിട്ടാത്ത പല ആശയങ്ങളും ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഫീഡ്ബാക്കിൽ വരുന്നുണ്ട്. അതാണ്
1: അറിവുകൾ.
0: അതെ, തീർച്ചയായും നമുക്ക് കിട്ടാത്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് മഷാല്ലാ നമ്മുടെ ഈവൻ ലൈവിലെ ആങ്കർ ഇൻഡസ്ട്രി നമ്മൾ പഠിക്കുന്നുണ്ട്.
1: അതെ,
0: ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം അത് തന്നെയാണ്. പിന്നെ ഞാൻ അല്പം നേരം 1 മണിക്കൂർ അള്ളാൻ്റെ ദീന് അല്ലേ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഏതായാലും നമ്മുടെ ഉത്തരം പറയാൻ
1: തോന്നും. അതുപോലെ തന്നെ ആയിഷ അങ്ങാടിപ്പുറ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് തന്നെ ഉത്തരം എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മൾ അതിനാത്രം ക്ലൂകൾ കൊടുത്തിട്ടേ ആ ഒരു ഇങ്ങനൊന്നും ക്ലൂ കൊടുക്കല്ലേ എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്.
0: ചോദ്യം 1, ഇന്ത്യയിലെ ക്ലിനിക്കൽ ലബോറട്ടറി അല്ലേ,
1: കെമിക്കൽ
0: ലബോറട്ടറി,
1: അത് പുണെ,
0: അതിന്റെ ഉത്തരം ശരിയാക്കിയിട്ട് ആദ്യം
1: ആയിഷ അങ്ങാടിപ്പുറം
0: അവര് എനിക്കൊന്നും അവരെ ചോദ്യം ചോദിച്ചു അല്ല.
1: ആ
0: ഓക്കെ, പിന്നെ ചില ആളുകൾ തിരുവനന്തപുരം പറഞ്ഞിട്ടുണ്ട്.
1: പിന്നെ മാജിദ് മജീദ് ജൈനി അത് തന്നെ പൂനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോദിച്ചത് ഈ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂരാണ് ഉത്തരം.
0: ഒരുപാട് ആൾക്കാർ
1: ശരിയാക്കിയിട്ടുണ്ട്. ജമീല വി പി കാളികാവാണ് ഫസ്റ്റ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. എറണാകുളം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാലക്കാടല്ല, കറക്റ്റ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറയേണ്ടത്. സഫിയ അടപ്പാള്, അതുപോലെ തന്നെ മജീദ് ജൈനി, സെലീന തോട്ടശ്ശേരിയറ, ജമീല കുമരനെല്ലൂർ, അങ്ങനെ ധാരാളം പേരെന്താക്കിയിട്ടുണ്ട്, ഉത്തരം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്.
0: എന്തായാലും ഇൻഷാല്ലാ നമ്മുടെ ലൈവ് അവസാനിക്കുകയാണ്.
1: ഇൻഷാല്ലാ
0: ഇന്ന് ഒരുപാട് അറിവുകൾ നമ്മൾ നേടി, അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തായാലും ഇൻഷാല്ലാ പുതിയൊരു ലൈവുമായി, ഈവനിംഗ് ലൈവുമായി നമുക്ക് വീണ്ടും ഒരുമിക്കാം. ഇന്ന് ആങ്കർ ഡെസ്കിൽ ഞാൻ അനൂസ് മഞ്ചേരി,
1: ഞാൻ മിസ് അബുകാരപ്പറമ്പ്.
0: ഇൻഷാല്ലാ നമുക്ക് വീണ്ടും ഒരുമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ കാതിന് ആശ്വാസമേകുന്ന, ഹൃദയത്തിന് തണുപ്പേകുന്ന സ്വരം നമുക്ക് വേണ്ടി ആലപിക്കുന്നു റിയ എടവണ്ണ.

0: ജസാക്കുമുള്ള ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ സ്വരം. ഗാനം ആലപിച്ചത് റിയ എടവണ്ണ.
1: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
2: മർഹൂം കെ ഉമർ മൗലവിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സഹകാരികൾ എഴുതിയ ഓർമ്മകളുടെ ലേഖനങ്ങളാണ് ഇന്നത്തെ ഓർമ്മയിലൂടെ നാം പ്രക്ഷേപണം ചെയ്യുന്നത്. ഉമരി എഴുതിയ പരേതന്റെ സ്ഥാപനങ്ങൾ എന്ന ലേഖനമാണ് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്കായി ശബ്ദം നൽകുന്നത്.
3: കെ എം മൗലവി സ്മാരക ഗ്രന്ഥം പരേതന്റെ സ്ഥാപനങ്ങൾ, എഴുത്ത് ഉമരി. പിന്നെ ഐക്യക്കാരനാണോ? മിണ്ടിപ്പോകരുത്, പിഴച്ചു പോകും. കെ എം മൗലവി സാഹിബ് നിരത്തിലൂടെ നടന്നുപോകുമ്പോൾ ആളുകൾ അങ്ങും ഇങ്ങുമിരുന്ന് അദ്ദേഹത്തെ ചൂണ്ടിപ്പറഞ്ഞിരുന്ന കാര്യമാണിത്. സ്വന്തം പുരയിൽ നിന്ന് പുറപ്പെട്ടാൽ ചാരലകത്തുകാരുടെ വീട്ടിലെത്തുമ്പോൾ മാത്രമേ തലയുയർത്തുവാനും ഒന്നിരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുള്ളൂ. കൊടുങ്ങല്ലൂരിലെ അഭയാർത്ഥി ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സ്വന്തം നാട്ടുകാരിൽ നിന്ന് അദ്ദേഹത്തിന് നേരിട്ട അനുഭവമാണിത്. മൗലവി സാഹിബിന്റെ പറമ്പിലെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നത് പോലും നാട്ടുകാർ തങ്ങളുടെ സ്ത്രീകളെ വിലക്കിയിരുന്നു. 1933 അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയത്. ഏതാണ്ട് 1936 അവസാനിക്കുന്നതുവരെ മേൽപ്പറഞ്ഞ സ്ഥിതിക്ക് മാറ്റമുണ്ടായില്ല. ആയിടെ തറമ്പൽ പള്ളിയിൽ വെച്ച് നടന്ന അദ്ദേഹത്തിന്റെ ഒരു മതപ്രസംഗ പരമ്പര ജനങ്ങളുടെ മനഃസ്ഥിതിക്ക് അല്പം ഒരു പരിവർത്തനമുണ്ടാക്കിയെങ്കിലും പരസ്യമായി അദ്ദേഹവുമായി സമ്പർക്കം പുലർത്താൻ ആരും ധൈര്യപ്പെട്ടില്ല. മൂന്നുകണ്ടത്തിൽ കുഞ്ഞഹമ്മദ് സാഹിബ് അന്ന് മദ്രാശിയിൽ അഹമ്മദ് റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പരപ്പനങ്ങാടി സ്വദേശിയും ചാലിയ മദ്രസത്തുൽ മനാറിലെ അധ്യാപകനുമായിരുന്ന സി അബ്ദുറഹ്മാനാജി യാദൃശ്ചികമായി മദ്രാശിയിൽ വന്ന് അഹമ്മദ് റെസ്റ്റോറന്റിൽ താമസിക്കാനിടയായി. മതസംബന്ധമായ വിഷയങ്ങളിൽ അറിവും താൽപ്പര്യവും തീരെ കുറവായിരുന്ന കുഞ്ഞഹമ്മദ് സാഹിബ് അബ്ദുറഹ്മാനാജിയുമായി സമ്പർക്കം പുലർത്തുകയും തന്മൂലം സാരമായ പല പരിവർത്തനങ്ങളും അദ്ദേഹത്തിലുണ്ടായിത്തീരുകയും ചെയ്തു. ചാരലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി മദ്രസാ വിദ്യാർത്ഥികൾക്കായി രചിച്ചിരുന്ന പാഠപുസ്തകങ്ങളുമായി അദ്ദേഹം പരിചയപ്പെടുകയും അബ്ദുറഹ്മാൻ ഹാജിയുടെ സഹായത്തോടെ അവ പഠിക്കുകയും അവയുടെ മാഹാത്മ്യം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അടുത്ത തവണ അദ്ദേഹം നാട്ടിൽ വന്നത് തന്റെയും സ്നേഹിതന്മാരുടെയും കുട്ടികൾക്കായി ഒരു മദ്രസ സ്ഥാപിക്കണമെന്ന ആശയവുമായിട്ടാണ്. നാട്ടിലെത്തിയ ഉടനെ തന്നെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ യമൻ അലവി സാഹിബ്, കാരാടൻ മുഹമ്മദ് കുട്ടി സാഹിബ്, പുതുക്കിടി കുഞ്ഞുഹമ്മദ് സാഹിബ് മുതലായവരുമായി കൂടിയാലോചിക്കുകയും തിരൂരങ്ങാടി ചിറക്കൽ പള്ളിയിൽ അന്നുണ്ടായിരുന്ന ദർസിനോടനുബന്ധിച്ച് ഒരു മദ്രസയും കൂടി വേണമെന്ന് അവർക്കെല്ലാം അഭിപ്രായമുയരുകയും ചെയ്തു. മദ്രസാ കെട്ടിടത്തിന് ഒരു സ്ഥലം വേണം. പള്ളിയുടെ പിൻവശത്ത് അതിൻ്റേതായ ഒഴിഞ്ഞ സ്ഥലമാണ് അവർ കണ്ടത്. പള്ളിയുടെ സ്ഥലത്ത് മദ്രസ പണിയാമോ എന്നന്വേഷിക്കാനായി തിരൂരങ്ങാടി നടുവിലെ പള്ളിയിൽ മുദരിസായിരുന്ന മർഹൂം കെ പി എ മൊഹിദ്ദീൻ കുട്ടി മൗലവിയുമായി അവർ അഭിപ്രായമാരായികയും അതിന് നിവൃത്തിയില്ലെന്ന് മറുപടി പറയുകയും ചെയ്തു. അല്പമൊരു നിരാശയോടെയാണ് അവർ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും മടങ്ങിയത്. എന്തായാലും കെ എം മൗലവി സാഹിബും ഒരു പണ്ഡിതനാണല്ലോ. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി അഭിപ്രായം ആരായാമെന്നായി പിന്നീട് അവർ. അങ്ങനെ എല്ലാവരും കൂടി കെ എം മൗലവി സാഹിബിൻ്റെ വാസസ്ഥലമായ കരുവാൻകുഴിയിലെത്തി. അദ്ദേഹത്തിന് സലാം ചൊല്ലി വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം സ്വീകരിച്ചു. എം കെ ഹാജിയും കെ എം മൗലവി സാഹിബും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത്. വന്ന വിഷയം അവർ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും

0: ഉള്ളു തുറന്ന് പരസ്പരം ആശയവിനിമയം നടത്തുകയും ചെയ്തു. പള്ളിസ്ഥലത്ത് മദ്രസ നിർമ്മിക്കുന്നതിനോട് അദ്ദേഹം യോജിച്ചില്ലെങ്കിലും ഒരു സ്ഥലം വാങ്ങി മദ്രസ സ്ഥാപിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞ് അവർക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അടുത്തൊരു ഈദുൽ ഫിത്ർ ദിവസം, അതായത് 1937 December 5 സ്ഥലത്തെ പ്രധാനികളെയെല്ലാം വിളിച്ചുവരുത്തി ചിനക്കൽ പള്ളിയിൽ വച്ച് ഒരു പൊതുയോഗം ചെയ്യുകയും മദ്രസാ പ്രശ്നം അവർ ആലോചിക്കുകയും ചെയ്തു. ഒരു സംഘം രൂപീകരിച്ച് പ്രവർത്തനമാരംഭിക്കാൻ തീരുമാനിക്കുകയും യോഗത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരുന്ന KM മൗലവി സാഹിബ് അതിൻ്റെ പ്രസിഡന്റാകണമെന്ന് MK ഹാജി അഭിപ്രായപ്പെടുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം സംഘത്തിൻ്റെ പേർ ഇസ്സത്തുൽ ഇസ്ലാം സംഘം എന്ന് നിശ്ചയിച്ചു. അധികം താമസിയാതെ സ്വന്തം പുര പണയം വെച്ചിട്ടാണ് ഇന്ന് നൂറുൽ ഇസ്ലാം മദ്രസ നിൽക്കുന്ന സ്ഥലം MK ഹാജി അന്ന് വിലക്കെടുത്തത്. KM മൗലവി സാഹിബും MK ഹാജി സാഹിബും ഇതിനകം വളരെയധികം അടുത്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർ ഇരുവരുടെയും അശ്രാന്ത പരിശ്രമഫലമായി നാട്ടുകാരുടെ പരിപൂർണമായ സഹകരണത്തോടുകൂടി നൂറുൽ ഇസ്ലാം മദ്രസയുടെ കെട്ടിടം നിർമ്മിക്കുകയും 1939 February 2 ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളുടെ മഹനീയ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അന്ന് മദ്രാസി ജമാലിയ അറബി കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന സയ്യിദ് അബ്ദുൽ വഹാബ് ബുഖാരി സാഹിബ് മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയുമുണ്ടായി. അങ്ങനെ മൗലവി സാഹിബിന്റെ ആദ്യത്തെ സ്ഥാപനമായ നൂറുൽ ഇസ്ലാം മദ്രസ ജന്മമെടുത്തു. ചാരിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പാഠപദ്ധതി അനുസരിച്ച് മലബാർ പ്രദേശത്ത് പ്രവർത്തനമാരംഭിച്ച 4 മദ്രസയായിരുന്നു അത്. പുളിക്കൽ, ചാലിയം, മഞ്ചേരി എന്നിവിടങ്ങളിലാണ് മറ്റു 3 മദ്രസകൾ പ്രവർത്തിച്ചിരുന്നത്. തികച്ചും ദരിദ്രമായ ഹസ്തങ്ങളിലായിരുന്നു മദ്രസയുടെ നടത്തിപ്പ്. എന്നിരുന്നാലും അവരുടെ അശ്രാന്തവും സുസ്ഥിരവുമായ പരിശ്രമത്താലും തൂക്കരിയും ഹുണ്ടിക പിരിവുകളും തെങ്ങുകളും നൽകിക്കൊണ്ടുള്ള നാട്ടുകാരുടെ പരിപൂർണമായ ഉദാരമായ സഹകരണത്താലും മദ്രസ വളരെ കാര്യക്ഷമതയോടെ പുരോഗമിച്ചു. യത്തീംഖാനയുടെ ആരംഭം വരെ നാട്ടുകാരുടെ കുട്ടികൾ മാത്രമായിരുന്നു മദ്രസയിലെ പഠിതാക്കൾ. തുടക്കത്തിൽ വെറും 3 അധ്യാപകരും 3 ക്ലാസ്സും മാത്രമാണ് മദ്രസയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് യത്തീംഖാനയിലെ അന്തേവാസികളടക്കം 800+ കുട്ടികൾ നൂറുൽ ഇസ്ലാം മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശിശു ക്ലാസ്സുകളടക്കം 9 ക്ലാസ്സുകൾ 21 ഡിവിഷനുകളിലായിട്ടാണ് നടത്തപ്പെടുന്നത്. 18 അധ്യാപകർ രാത്രിയും പകലുമായി 2 സെക്ഷനുകളിലായി ഇപ്പോൾ അധ്യാപനം നടത്തിവരുന്നു. പ്രാഥമിക വിഭാഗത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ നിശ്ചയിച്ച പാഠ്യപദ്ധതി അനുസരിച്ചാണ് പഠനം നടക്കുന്നത്. ഉയർന്ന ക്ലാസ്സുകളിൽ ഖുർആൻ, ഹദീസ്, ഫിഖ്, അറബി ഭാഷയും വ്യാകരണവും ഇസ്ലാമിക ചരിത്രം എന്നീ വിഷയങ്ങൾ സ്വയം നിർമ്മിതമായ ഒരു പദ്ധതി അനുസരിച്ചും പഠിപ്പിക്കുന്നു. 8 ക്ലാസ്സിൽ നിന്ന് പിരിയുന്ന ഒരു കുട്ടി അഫ്ദൽ ഉലമ എൻട്രൻസിനിരിക്കാൻ യോഗ്യനായിരിക്കും. കേരളത്തിലെ പ്രാഥമിക മദ്രസകളിൽ വച്ച് അധ്യാപനത്തിലും ശിക്ഷണത്തിലും അറബി ഭാഷയിലും ഏറ്റവും ഉന്നതമായ ഒരു നിലവാരം നിലത്തിപ്പോരുന്ന മദ്രസയാണ് നൂറുൽ ഇസ്ലാമെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. യത്തീംഖാന 1943 കേരളത്തെ ആകമാനം പിടിച്ചുകുലുക്കി അനേകായിരം മനുഷ്യാത്മാക്കളെ അപഹരിക്കപ്പെടുകയും ബഹുസഹസ്രം പിഞ്ചു ബാലികാ ബാലന്മാരെ നിരാലംബരും നിസ്സഹായരുമാക്കി തീർക്കുകയും അവരെ തെരുവാധാരമാക്കുകയും ചെയ്ത കരാളമായ കോളറ തിരൂരങ്ങാടിയിലും അതിൻ്റെ പങ്ക് നിർവഹിച്ചു. ആ പിഞ്ചു പൈതങ്ങളെ ഏറ്റെടുത്തുനിന്ന് രക്ഷിക്കേണ്ടത് സമുദായത്തിൻ്റെ ചുമതലയാണെന്ന് മനസ്സിലാക്കിയ KM മൗലവി തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ഒരനാഥ മന്ദിരം സ്ഥാപിക്കേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തി. ശ്രീനായരുടെയും മറ്റും പരിശ്രമഫലമായി തിരൂരങ്ങാടിയുടെ ഒരു നാഴിക കിഴക്കായി കക്കാട് എന്ന പ്രദേശത്ത് ഒരു അനാഥാലയം പ്രവർത്തനമാരംഭിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തകന്മാർ KM മൗലവിയെ സമീപിച്ച് സഹകരണം ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ ഉദ്ദേശമെന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയ മൗലവി ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ നോക്കിക്കൊള്ളും എന്നു പറഞ്ഞവരെ മടക്കി അയച്ചു. മുസ്ലിം കുട്ടികളെ അനിസ്ലാമിക സംസ്കാരത്തിലൂടെ വളർത്തിയെടുക്കാനുള്ള ചില തൽപരകക്ഷികളുടെ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു DMRT വകയായുള്ള പ്രസ്തുത അനാഥാലയം. ഈ സ്ഥാപനം പിന്നീട് തിരൂരങ്ങാടി യത്തീംഖാന ഏറ്റെടുക്കുകയുണ്ടായി. KM മൗലവി സാഹിബ്, സത്താർ സേട്ട്, സീദി സാഹിബ് തുടങ്ങിയവരുമായി സമ്പർക്കം സ്ഥാപിക്കുകയും പ്രസ്തുത വിഷയത്തിൽ പലതവണ കൂടിയാലോചന നടത്തുകയും ചെയ്തു. നിരന്തരമായ കൂടിയാലോചനകളുടെ ഫലമായി കോഴിക്കോട് പ്രവർത്തിച്ചിരുന്ന JDT ഇസ്ലാം അനാഥശാലയുടെ ഒരു ശാഖ തിരൂരങ്ങാടിയിൽ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും 1943 December 114 കുട്ടികളെ ചേർത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനമാരംഭിക്കുകയും ചെയ്തു. അന്നത്തെ JDT ഇസ്ലാം സംഘത്തിൻ്റെ സെക്രട്ടറിയായിരുന്ന മൗലാന മക്ബൂൽ അഹമ്മദ് സാഹിബാണ് യത്തീംഖാനയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 50 രൂപ മാത്രം മാസം തോറും പിരിച്ചുണ്ടാക്കിക്കൊണ്ടായിരുന്നു JDT ഇസ്ലാം സംഘവുമായിട്ടുണ്ടായിരുന്ന നിശ്ചയം. ആ സംഖ്യ തിരൂരങ്ങാടിയിൽ നിന്ന് പിരിച്ചെടുക്കുക എന്നത് തന്നെ അന്നത്തെ സ്ഥിതിക്ക് വളരെ വിഷമമുള്ള കാര്യമായിരുന്നു. അള്ളാഹുവിൻ്റെ സഹായത്താൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് KM മൗലവിയും MK ഹാജിയും അത് സമ്മതിക്കുകയും അവരെ അള്ളാഹു സഹായിക്കുകയും ചെയ്തു. സംഗതിവശാൽ ഇടയ്ക്കുവച്ച് ജെഡി ടി ഇസ്ലാം കമ്മിറ്റിയുമായുള്ള ബന്ധം വിച്ഛേദിക്കേണ്ടി വരികയും തിരൂരങ്ങാടിയ തീംഖാന എന്ന പേർ സ്വീകരിച്ചുകൊണ്ട് സ്വയം മുന്നോട്ടു പോവുകയും ചെയ്തു. മൂലധനമൊന്നുമില്ലാതെ ആരംഭിച്ച ഈ സ്ഥാപനത്തിന് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പ്രശസ്തമായ പുരോഗതി കൈവരികയുണ്ടായി. ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രധാനവും പ്രഥമഗണനീയവുമായ ഒരു സ്ഥാപനമാണ് തിരൂരങ്ങാടി യതീംഖാന. 128 ബാലികാ മരണടക്കം 564 യതീമുകളാണ് അവിടെ പരിപാലിക്കപ്പെട്ടിരുന്നത്. അന്ന് അവർക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വൈദ്യസഹായം, മതപരവും ലൗകികവുമായ വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ ജീവിതാവശ്യങ്ങളും സൗജന്യമായി നൽകപ്പെടുന്നു. ഒരു കൊല്ലത്തെ ഇന്നത്തെ അതിൻ്റെ ചെലവ് 1.5 ലക്ഷത്തോളം ഉറപ്പിക്കുകയാണ്. യതീമുകളുടെ താമസത്തിനായി 14 ഏക്കർ വിസ്താരം വരുന്ന സൗദാബാദിൽ ആധുനികമായ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടിയ ദാറുസലാം ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 2.5 ലക്ഷം ഉറുപ്പികയാണ് പ്രസ്തുത കെട്ടിടത്തിൻ്റെ മതിപ്പ് ചെലവ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ പണികഴിഞ്ഞ കെട്ടിടങ്ങളിൽ മൊത്തം 700 ഓളം കുട്ടികൾക്ക് സുഖമായി താമസിക്കാം.
1: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് ഓർമ്മ ഉമരി രചിച്ച പരേതന്റെ സ്ഥാപനങ്ങൾ എന്ന ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: بسم الله الرحمن الرحيم.

0: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ബെഡ്ഷീറ്റ്, ഇവ ശ്രദ്ധിക്കാം. നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളിന്നുണ്ട്. തുമ്മലായിക്കൊണ്ടും മൂക്കൊലിപ്പായിക്കൊണ്ടും അതുപോലെ ശരീര ആകമാനം ചൊറിച്ചിലുകൾ, അങ്ങനെ പല രീതിയിലായിക്കൊണ്ട് അലർജിയുടെ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കാം. നമ്മുടെ വൃത്തിയുമായും അതിന് കുറച്ച് ബന്ധങ്ങളുണ്ട് എന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. അതിലൊന്ന് മാത്രമാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ആഴ്ചയിലൊരിക്കലെങ്കിലും കഴുകി വൃത്തിയാക്കണം എന്നാണ്. ബെഡ്ഷീറ്റുകളടങ്ങിയ ചെറിയ പൊടികൾ, അത് അലർജി ഉണ്ടാക്കാൻ, നമ്മുടെ തുമ്മലുകൾ വർദ്ധിപ്പിക്കാൻ, മൂക്കൊലിപ്പ് കൂടുതലാക്കാൻ കാരണമാകും. ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്നാണ് അതിൽ പറയുക. ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന ചെറിയ ഒരു രോഗാണു നമ്മുടെ ഈ പൊടികളിലെല്ലാം ഉണ്ടാകും. അപ്പോൾ ബെഡ്ഷീറ്റ് നമ്മൾ കഴുകുന്നത് വൈകുന്തോറും ഇവയുടെ അളവ് കൂടുകയും നമ്മുടെ അസുഖം കൂടുകയും ചെയ്യും. അപ്പോൾ തുമ്മൽ പോലെ അലർജിയുള്ള ആളുകൾ, അല്ലാത്ത ആളുകളും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റ് മാറ്റുന്ന ഒരു പ്രവണത. അതോടൊപ്പം തൊലിപ്പുറത്തുള്ള ചൊറിച്ചിലുകൾ, ഇവ കൂട്ടുന്നതിലും ബെഡ്ഷീറ്റിന് ഒരു പങ്കുണ്ട്. കാരണം തൊലിപ്പുറത്ത് ഉള്ള ചൊറിച്ചിലുകളും കാര്യങ്ങളും, നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റിൽ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അംശങ്ങൾ, നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ, വിയർപ്പും ഓയിലി സ്കിന്നായതുകൊണ്ടുണ്ടാകുന്ന മറ്റു ഓയിലുകൾ, അപ്പോൾ ഇവയെല്ലാം ചേർന്ന് ബാക്ടീരിയകൾക്ക് അതൊരു വാസസ്ഥലമായി മാറും. അതേപോലെ ഓയിലി സ്കിന്നുള്ള ആളുകളിലൊക്കെ മുഖക്കുരു കൂടുതലായി വരാനും, ബെഡ്ഷീറ്റ് മാറ്റാതെ ഒരുപാട് സമയം ഒരേ ബെഡ്ഷീറ്റ് തന്നെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനുള്ള പ്രവണത കൂടുതലാണ് എന്നാണ് പുതിയ പഠനങ്ങളിൽ നമ്മുടെ ചർമ്മരോഗ വിദഗ്ധരെല്ലാം പറയുന്നത്. അപ്പം അത് ഒഴിവാക്കുക എന്നുള്ളതിൽ ബെഡ്ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അത് നന്നായിട്ട് നനച്ച് വെയിലത്തിട്ട് ഉണക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്, വൃത്തി ഈമാനിൻ്റെ പകുതിയാണ് ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിനെ കൂടി നമ്മളിതോടൊപ്പം ചേർത്ത് വായിക്കാം. അപ്പോൾ അലർജി, നമ്മൾ മരുന്ന് കഴിക്കുന്നു, പല ആളുകളും രാത്രി ഗുളിക സ്ഥിരമായിക്കൊണ്ട് കഴിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മളാ മരുന്ന് സ്ഥിരമായിക്കൊണ്ട് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെ കർട്ടണുകൾ, അതിലൊക്കെ ധാരാളം പൊടികളുണ്ടാകും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യാൻ, അതിൽ പൊടിയില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒക്കെയുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അപ്പം പലപ്പോഴും ആളുകൾക്ക് സംശയം, പണ്ടത്തെ ആളുകൾ ഇത്തരത്തിലുള്ള പൊടികളും കാര്യങ്ങളും, പണ്ടത്തെ ആളുകളുടെ ഒരു ജീവിത രീതിയോ ഒരു കാലമോ അല്ല ഇന്നത്തെ നമ്മുടെ ആളുകൾക്കിടയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആളുകളേക്കാൾ അസുഖങ്ങൾ കൂടുതൽ വരാനുള്ള പ്രവണതയും കൂടി, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ. എന്നാൽ അന്നത്തെ ആളുകളേക്കാൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റുകളും അസുഖങ്ങളെ നേരത്തെ അറിയാനും അവ മനസ്സിലാക്കാനും നല്ല രീതിയിൽ മരുന്ന് കഴിക്കാനൊക്കെയുള്ള അവസരം കൂടി നമുക്ക് ഇവിടെയുണ്ട് എന്നുള്ളത് കൂടി ഇതോടൊപ്പം നാം മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ബെഡ്ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ സ്വാദിഖ് തിരൂർ ഇന്ന് നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.
3: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
4: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
3: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
4: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
3: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മതം വിൽക്കുന്ന പൗരോഹിത്യം. ക്ലാസ് എടുത്തുകൊണ്ട് അജ്മൽ ഫൗസാൻ അൽഹിക്കമി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്യാം. സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനമാണത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികൾ, ഇന്ന കസീറ മിനൽ അഹ്ബാരി വർ റുഹ്ബാൻ, നിങ്ങളിൽപ്പെട്ട ഒരുപാട് പുരോഹിതന്മാർ, ദീനിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, ലയ കുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ, അവരിൽ അധിക പേരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവർ വയസുദ്ദൂൻ ആൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. ഇത് സൂറത്തു തൗബയിലെ പിന്നെ ആയത്തിൻ്റെ ഒരു തുടക്ക ഒരു പകുതി ആദ്യ പകുതി ഭാഗമാണ്. ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം പൗരോഹിത്യം എന്നതിനെക്കുറിച്ചാണ്, അഥവാ മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ആളുകൾ. അത് ഏത് മതങ്ങളായിരുന്നാലും, അത് ഇസ്ലാമിലായിരുന്നാൽ പോലും, അതിന് പിന്നെ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ മതങ്ങളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അങ്ങനെയൊരു ചൂഷണത്തിനുള്ള വകുപ്പില്ലെങ്കിലും, ഇസ്ലാമിനെ പിൽക്കാലഘട്ടത്തിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചു വന്ന സ്വഹാബിമാരും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അവരൊക്കെ ശരിയായി അതിനെ വരും തലമുറകൾക്ക് പകർന്നു കൊടുത്തെങ്കിലും, അവരുടെയൊക്കെ ഒരു കാലഘട്ടങ്ങൾ പിന്നെ സ്വഹാബിമാരൊക്കെ പിന്നെ കഴിഞ്ഞ് പിന്നെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഫിത്നകളും ഇസ്ലാമിക സമൂഹങ്ങളിലുണ്ടായി. പിന്നെയും കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ മതത്തെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ടായി. വിശുദ്ധ ഖുർആൻ വചനങ്ങളെ തങ്ങളുടെ ആശയങ്ങൾക്കുള്ള സാധൂകരണമായി അതിനുവേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്ന ആളുകളുണ്ടായി. അങ്ങനെ പല രൂപത്തിൽ മതത്തെ തങ്ങൾക്കുള്ള സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ പിന്നെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന്മാർ പിന്നെ ഇസ്ലാമിലും ഉണ്ടായിത്തീർന്നു. അപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ഉൾപ്പെടുത്തിയ ലോകാവസാനം വരേക്കും ഖുർആനിൽ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തു തൗബയിലെ ഈ ആയത്ത് വളരെ വലിയൊരു പാഠമാണ് നമുക്കൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അഥവാ മതം, യഥാർത്ഥ മതം, അതിൽ ചൂഷണങ്ങൾ ഉണ്ടാവില്ല. മതത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം നടത്തുന്നവർക്ക് യഥാർത്ഥത്തിൽ മതവുമായി ബന്ധവും ഉണ്ടാവുകയില്ല. ഇസ്ലാം അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ പിന്നെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ ചൂഷണത്തിന് വിധേയമാക്കാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലൂപ്പ് ഹോൾ, അതുപോലും ഇസ്ലാം ഒരിടത്തും അവശേഷിപ്പിച്ചില്ല എന്നുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മുതൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായി സാമ്പത്തികമായി മതം എന്നുള്ളത് അഥവാ ദീൻ, അള്ളാഹു ശരിയായ ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, നമ്മൾ ആരാധിക്കുന്ന ആരാധ്യൻ ദൈവം, ആ ദൈവത്തെ ആരാധിക്കാൻ 5 പൈസയുടെ ചിലവ് ഇസ്ലാം എവിടെയും നിശ്ചയിച്ചിട്ടില്ല. ഏതെങ്കിലും ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില പിന്നെ പ്രത്യേക ആളുകൾ, അവർക്ക് മാത്രമേ ദൈവിക നിയമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ വേദഗ്രന്ഥങ്ങൾ പഠിക്കാനും വായിക്കാനും ഇത് തിരിച്ചറിയാനും പറ്റുള്ളൂ, അവർ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിലെ ചില ചടങ്ങുകളും അതുപോലെ തന്നെ ചില ആരാധനകളും നിർവഹിക്കാൻ പറ്റുള്ളൂ, ചില കാര്യങ്ങളൊക്കെ അവരിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഇസ്ലാം ആ വാതിൽ തന്നെ അടച്ചിടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അടിസ്ഥാനം മുതൽ തുടങ്ങാം. ഇപ്പോൾ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം, ഇസ്ലാമിലേക്ക് കടന്നു വരണം, ഷഹാദത്ത്, ഇസ്ലാമിൻ്റെ ആ സാക്ഷ്യവചനം, ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള, ആരാധകർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നു, അതവൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, കുളിച്ച് ശുദ്ധിയായി വന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള, അള്ളാഹുവിൻ്റെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും സാക്ഷ്യം വഹിക്കുന്നു എന്നൊരാൾ ഉറച്ച വിശ്വാസത്തോടുകൂടി അത് ബോധ്യപ്പെട്ട് അത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതോടുകൂടി കൂടിയായിരിക്കും ഇസ്ലാമിൽ കടന്നു വരാം. അവിടെ പ്രത്യേകമായി ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല. എന്തെങ്കിലും ഒരു പ്രത്യേക ചടങ്ങുണ്ടെങ്കിലാണ് അയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറ്റുക. അങ്ങനൊരു സംഗതിയില്ല. ഇനി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദീൻ അയാൾക്ക് അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും ചിലവുണ്ടോ? പല മതങ്ങളിലും യഥാർത്ഥ പിന്നെ അല്ലെങ്കിൽ പല രൂപത്തിലുള്ള മാറ്റത്തിരുത്തലുകളും മനുഷ്യരുടെ കൈകടത്തലുകളും ഉണ്ടായ മതങ്ങളിൽ നമുക്ക് ഇന്നും ലോകത്തെമ്പാടും കാണാൻ കഴിയും. ദൈവത്തോട് അടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആരാധന അർപ്പിക്കണമെങ്കിൽ അതിന് ഇന്ന ചില പൈസ കൊടുത്തുകൊണ്ടുള്ള ചടങ്ങുകൾ. ഇപ്പം ഈ അടുത്ത് പോലും കേരളത്തിൽ നിലവിലുള്ള കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നമായ ഒരു ആരാധനാലയം, കേരളത്തിലുള്ള ഒരു ആരാധനാലയം, അവിടെ 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്യൂ ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമ്മളെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ ആരാധനകളൊക്കെ കഴിഞ്ഞ് പുറത്തു വരാം എന്നുള്ളൊരു ഒരു പ്രത്യേക സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ 25,000 രൂപ മുടക്കാൻ പിന്നെ ശേഷിയുള്ള ഒരു മനുഷ്യന് പെട്ടെന്ന് തൻ്റെ ആരാധനകൾ പൂർത്തിയാക്കി ദൈവത്തെ കണ്ട് അല്ലെങ്കിൽ പിന്നെ പുറത്തിറങ്ങാനുള്ള സംവിധാനം, അങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, അതെങ്ങനെയാണ് ഒരു യഥാർത്ഥ ദൈവിക നിയമമായി മാറുക. കാരണം പണമില്ലാത്ത പണമുള്ളവനോ ഇല്ലാത്തവനോ അല്ലെങ്കിൽ വലിയ അധികാരമുള്ളവനോ ഇല്ലാത്തവനോ ഏതൊരു മനുഷ്യനും ഒരുപോലെ അവൈലബിൾ ആകുന്ന, ഒരുപോലെ ആരാധനകൾ അർപ്പിക്കാൻ കഴിയുന്ന, ഒരുപോലെ ദൈവത്തോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ഒന്ന് ആണെങ്കിൽ മാത്രമാണല്ലോ അത് യഥാർത്ഥ ദൈവിക മതവും ദൈവിക നിയമങ്ങളും കാര്യങ്ങളും ആയി യഥാർത്ഥ ദൈവവുമായി മാറുക. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഇസ്ലാമിൽ ഇപ്പം ആരാധനാകർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം, അത് നിർവഹിക്കുന്നതിന് 5 പൈസ ചിലവില്ല. ഒരു മനുഷ്യന് പിന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കാം, ആളുകളുടെ കൂട്ടത്തിൽ നിസ്കരിക്കാം. അവിടെ സംസ്കാരത്തിന് ആളുകൾ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ വിശുദ്ധ വേദഗ്രന്ഥം പിന്നെ ഖുർആൻ അറിയുന്ന ആളാരാണോ, കൂടുതൽ അറിവുള്ള ആളാരാണോ, അതിനൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അയാളാണ് ഇമാമം നിൽക്കേണ്ടത്. അതാണ് ഇസ്ലാമിക നിയമം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുപോലൊരു ഗോത്രം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ 7 വയസ്സുകാരനായിരുന്ന ഒരു കുട്ടിയായിരുന്നു ആ കൂട്ടത്തിൽ വളരെ മുതിർന്ന ആളുകളെക്കാൾ കൂടുതൽ ഖുർആൻ അറിയുമായിരുന്നത്. അപ്പോൾ ആ മുതിർന്നവരെയും കവച്ചു വെച്ച് ആ കുട്ടിയെ നിങ്ങൾ ഇമാമാക്കി നിർത്തി നിസ്കരിക്കണം എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. അപ്പോൾ അറിവിനെയാണ് അവിടെ മാനദണ്ഡമാക്കി വെച്ചത്, ഏതെങ്കിലും ചില വ്യക്തികളെ മാത്രമല്ല. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു ഏറ്റവും കൂടുതൽ അറിവുള്ളയാൾ മുന്നിൽ നിൽക്കട്ടെ, ഇന്നൊരു പ്രത്യേകയാൾ ഒരു പുരോഹിതൻ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ, നിസ്കരിക്കുമ്പോൾ ഒറ്റ സൊഫിൽ അണിയണിയായി നിൽക്കുമ്പോൾ ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നതിന് വേണ്ടി കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പിന്നെ പുണ്യം നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഒന്നാമത്തെ സൊഫിലേക്ക് എത്തുന്നു, അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. അല്ലെങ്കിൽ പിന്നെ നിസ്കാരം പിന്നെ പോട്ടെ, മറ്റാരാധനാകർമ്മങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആരാധനാകർമ്മം നിർവഹിക്കുന്നതിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന്, പല മതങ്ങളിലും പ്രത്യേക ശാസ്ത്രങ്ങളിലും മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന് പിന്നെ പല പുരോഹിതന്മാരുടെയും അടുത്തു പോയി ചില ചടങ്ങുകൾ ചെയ്യേണ്ട അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ അവരോട് പോയി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പറയേണ്ടുന്ന സ്ഥിതിയുണ്ട്. ഇസ്ലാമിൽ അങ്ങനെയൊരു സംഗതി എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ പക്കൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ ഒരു മനുഷ്യനോടും അല്ലെങ്കിൽ പുരോഹിതനെന്നോ അല്ലെങ്കിൽ പണ്ഡിതനെന്നോ ഒരാളോടും പറയേണ്ടുന്ന സ്ഥിതി ഇസ്ലാമിൽ പിന്നെ അള്ളാഹു വെച്ചിട്ടില്ല. നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് നമ്മളെ പാപങ്ങളെക്കുറിച്ച് പറയാം, അതിന് പിന്നെ പാപങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി, അത് പാപമോചനത്തിന് വേണ്ടി നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം. അതിനിടയിലൊരു ഇടയാളെന്നെ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ദൈവത്തോട് അടുക്കാൻ, അള്ളാഹുവിനോട് അടുക്കാൻ ഒരു ഇടയിലൊരു ഒരു മധ്യവർത്തി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന ദൈവത്തോടടുത്ത കുറേ ആളുകൾ, അവരിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതൊന്നും ഇസ്ലാമിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പം ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയം തോന്നിയേക്കാം, ഇസ്ലാമിൽ സക്കാത്ത് ഉണ്ടല്ലോ, അതിൽ സാമ്പത്തികമായി നമുക്ക് ചിലവ് വരുന്നുണ്ടല്ലോ. പക്ഷേ സക്കാത്തിൻ്റെ സ്ഥിതി നമ്മൾ ആലോചിച്ച് നോക്കുക, സക്കാത്ത് ആർക്കാണ് നിർബന്ധമാവുന്നത്? സക്കാത്തിൻ്റെ അളവുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ കറൻസി അല്ലെങ്കിൽ സ്വർണം വെള്ളി പോലുള്ള അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കറൻസി എന്ന് പറയുന്നത് 85 ഗ്രാം പിന്നെ സ്വർണമാണെങ്കിൽ 85 ഗ്രാം, അല്ലെങ്കിൽ പിന്നെ വെള്ളിയാണെങ്കിൽ 595 ഗ്രാം, ഇത്ര അളവിൽ പിന്നെ ഒരു അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായ ഒരു കറൻസി, ഇതൊരു സൂക്ഷിപ്പ് മുതലായി കയ്യിലുള്ള ഒരു മനുഷ്യന് മാത്രമാണ് സക്കാത്തുള്ളത്. അത്ര പൈസ തൻ്റെ ചിലവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൂക്ഷിപ്പ് മുതലായി വേണം. ഇനി അപ്പോൾ മാത്രമല്ല, അതിന് ഹൗലി തികയണം, അഥവാ ഒരു വർഷം കഴിയണം, അപ്പോഴാണ് അയാൾക്ക് സക്കാത്തുള്ളത്. അപ്പോൾ ഒരു ഡെഡ് മണിയായി ഇത്ര സമ്പത്ത് തൻ്റെ ചിലവുകളും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഡെഡ് മണിയായി ഒരു ശേഖരമായി ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഉണ്ടാവുകയും അതിന് ഒരു വർഷം കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ, അഥവാ അത്രത്തോളം അയാൾക്ക് ബാക്കി അയാളുടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷിയുണ്ട്, ഇതൊരു സൂക്ഷിപ്പ് മുതലാണ് എങ്കിൽ പിന്നെ അതിൻ്റെ 2% കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. അങ്ങനെയുള്ളവർക്കാണ് ഇസ്ലാം സക്കാത്ത് നിശ്ചയിച്ചത്. ഇനി അഥവാ നോമ്പെടുക്കുന്നതിന് 5 ചിലവില്ല. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന പിന്നെ 3 ഭക്ഷണം കഴിക്കുന്നെങ്കിൽ 2 ഭക്ഷണം ലാഭമാണ് നോമ്പെടുക്കുന്നതിൽ ഉണ്ടാകുന്നത്. പിന്നെ പല മുസ്ലിങ്ങളും ആ ഒരു ലാഭത്തിൻ്റെ പേരും പറഞ്ഞ് നോമ്പ് തുറ സമയത്ത് വളരെ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കുന്നത് ആ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. അതല്ലാതെ അള്ളാഹു അങ്ങനൊരു ഇഫ്താർ നോമ്പ് തുറ, വളരെ വിഭവസമൃദ്ധമായ ഒരു നോമ്പ് തുറ ഉണ്ടെങ്കിൽ നോമ്പ് പൂർത്തിയാവൂ എന്ന് ഇസ്ലാമിക നിയമങ്ങളിൽ എവിടെയും പറയുന്നില്ല. ഒരു കാരക്കയും ഒരു പിന്നെ പച്ചവെള്ളവും കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് നോമ്പ് തുറക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയും ഒരു ചെലവ്, ഒരു ആരാധനാകർമ്മത്തിൻ്റെ ഭാഗമായി ഒരു സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സംഗതി അവിടെയും വരുന്നില്ല. ഇനി ഹജ്ജ്, ഹജ്ജ് ചെയ്യുമ്പോൾ വളരെ വലിയ സാമ്പത്തിക ചെലവുണ്ട്. പക്ഷേ ഹജ്ജ് ആർക്കാണ് നിർബന്ധമാകുന്നത്? മനിസ്തത്വാ ഇലേഹി സബീല എന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അള്ളാഹു തന്നെ പറഞ്ഞു. ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാണ് ഹജ്ജ് നിർബന്ധം തന്നെ ആകുന്നത്. ഒരു മനുഷ്യന് ഹജ്ജിന് പോകാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല. അങ്ങനെയെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. നാളെ ഒരിക്കലും സാമ്പത്തികമായോ അല്ലെങ്കിൽ ആരോഗ്യപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുമോ ഒരാൾക്ക് ഹജ്ജിന് പോകാനുള്ള ശേഷിയില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നില്ലല്ലോ. പിന്നെ നാളെ പഠിച്ചവൻ അയാളോട് എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ ഹജ്ജ് നിർബന്ധമാകുന്നത് തന്നെ ഈ തരത്തിൽ സാമ്പത്തികമായി മാത്രമല്ല, മറ്റ് പല മേഖലകളിലും അതിനുള്ള സാധ്യതകളും എല്ലാം റെഡിയായി, അവസരങ്ങൾ റെഡിയായി, അതിന് കഴിവുള്ള ആളുകൾക്ക് മാത്രമാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. അപ്പോൾ ഇസ്ലാമിലെ ഏതൊരു ആരാധനാകർമ്മങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ആളുകൾ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള ആളുകൾ പിന്നെ പല ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെയാണ്. മനുഷ്യൻ്റെ രോഗങ്ങൾ, അസുഖങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ വിഷമാവസ്ഥകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ചടങ്ങുകൾ, ചില പ്രത്യേക സന്ദർഭങ്ങൾ, സവിശേഷ സന്ദർഭങ്ങൾ, ജനനം, മരണം, വിവാഹം പോലുള്ള സംഗതികൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് പൊതുവെ ആളുകൾ മതത്തിൻ്റെ പേരിൽ ചൂഷണത്തിനായി പിന്നെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇസ്ലാമിൽ അവിടെയും ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വിവാഹം എടുക്കാൻ അല്ലെങ്കിൽ ജനനം, മരണം, ഇത്തരം ചടങ്ങുകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്ന് ഇസ്ലാം നിബന്ധന വെച്ചതായി നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ജനനത്തോടനുബന്ധിച്ച് അങ്ങനെയൊരു ചടങ്ങ് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മരണത്തോടനുബന്ധിച്ച് ഇന്ന ഒരു പുരോഹിതൻ വന്ന് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല. ഒരു സാധാരണഗതിയിൽ ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യത്തിനോട് കാണിക്കേണ്ട ആദരവും അതിനെ സംസ്കരിക്കേണ്ട രൂപവും കുളിപ്പിക്കേണ്ട രൂപവും മറമാടേണ്ട രൂപവും ഒക്കെ വളരെ വ്യക്തമായി ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനോ പണ്ഡിതനോ അല്ലെങ്കിൽ അറിവുള്ളയാളോ ഇല്ലാത്തയാളോ ആരുമായിക്കോട്ടെ, ഇത് പഠിച്ച് മനസ്സിലാക്കിയ മുസ്ലിം സമൂഹത്തിലെ ഏത് വ്യക്തിക്കും അയാളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, അയാളെ മറമാടാൻ പറ്റും, എന്തും അയാളുടെ മയ്യത്ത് സംസ്കാരം നിർവഹിക്കാൻ ഇന്ന ഒരു പുരോഹിതൻ തന്നെ വേണം, എന്നാലേ അത് ശരിയാവുള്ളൂ എന്ന നിയമം ഇസ്ലാമിലില്ല. ഒരു വിവാഹം നടക്കണമെങ്കിൽ വളരെ ലളിതമാണ് ഇസ്ലാമിലെ വിവാഹ കർമ്മം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് പിന്നെ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ ഒട്ടകത്തെ മുന്നോട്ട് പായിച്ച് പിന്നെ പോകുന്നത് കണ്ടു. അപ്പോൾ പ്രവാചകൻ പുറകെ ചെന്ന് അദ്ദേഹത്തെ കയ്യിലുള്ള ഒട്ടകത്തെ തെളിക്കാൻ ഉപയോഗിക്കുന്ന വടി കൊണ്ട് ജാബിർ റളിയല്ലാഹുവിൻ്റെ ഒട്ടകത്തെ ഒന്ന് അടിച്ചു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി, ആരാണ് പിറകിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്താണ് ജാബിർ ഇത്ര പിന്നെ വേഗത്തിൽ മദീനയിൽ എത്താറാകുമ്പോൾ വളരെ സ്പീഡിൽ ഒട്ടകത്തെ പായിച്ച് മുന്നോട്ട് പോകുന്നു? അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല, വളരെ പെട്ടെന്നാണ് ഞാൻ ഈ യാത്രയ്ക്ക് അങ്ങയുടെ കൂടെ വന്നത്. അപ്പോൾ തിരിച്ച് മദീനയിലെത്തുമ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന ആഗ്രഹം, ഭാര്യയെ കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അന്നത്തെ സമൂഹത്തിൽ, പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയേക്കാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സ്വഹാബിമാരിൽ ഒരാളായിരുന്ന ജാബിർ, അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, അവരൊക്കെയും റസൂലിനെ അടുത്തറിയുന്ന ആളുകളാണ്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ മനുഷ്യൻ കൂടിയാണ്. അങ്ങനെയുള്ള പിന്നെ അബ്ദുല്ലാഹിയുടെ മകൻ ജാബിർ, ജാബിർ ബിൻ അബ്ദില്ല എന്ന് പറയുന്ന അടുത്ത സ്വഹാബി, ആ സ്വഹാബി വിവാഹം കഴിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഒരു പ്രത്യേക പുരോഹിതൻ അല്ലെങ്കിൽ ഒരു വലിയ പിന്നെ മനുഷ്യൻ, ഒരു നാട്ടിലെ പിന്നെ അറിയപ്പെട്ട ഒരാൾ, അയാളെ അറിയിക്കാതെ വിവാഹം നടത്തി എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഖാദിമാരോ മുഫ്തിമാരോ ഒക്കെ ആണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും വലിയ ആളില്ലല്ലോ. അപ്പോൾ വിവാഹം അവരൊരിക്കലും അങ്ങനെ മനഃപൂർവ്വം പ്രവാചകനെ ക്ഷണിക്കാതിരുന്നതല്ല, വിവാഹം അത്രത്തോളം ഒരു സാധാരണമായ ഒരു സംഗതി ആയിരുന്നു അന്നത്തെ സമൂഹത്തിൽ എന്നുള്ളത് കൊണ്ടാണ്. അത് വളരെ ലളിതവുമായിരുന്നു അന്നത്തെ സമൂഹത്തിൽ. അത് പിന്നെ നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള അങ്ങനെയുള്ള ചടങ്ങുകളായിരുന്നില്ല പിന്നെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ആഗ്രഹിച്ചിരുന്നവരായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരുപാട് ആളുകൾ ക്ഷണം സ്വീകരിച്ച് അവരുടെ വീടുകളിൽ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ എന്തോ സാഹചര്യങ്ങൾ കൊണ്ടാവാം, ഏതായിരുന്നാലും പ്രവാചകൻ ജാബിർ റളിയല്ലാഹു വിവാഹം അറിഞ്ഞിട്ടില്ല. അതൊരു കുറ്റമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമില്ല. മറ്റൊരു സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും സമാനമായി ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ വില കൂടിയ സുഗന്ധം ഉപയോഗിച്ച് ഉപയോഗിച്ചതിൻ്റെ പിന്നെ മഞ്ഞ നിറം കണ്ടപ്പോൾ പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തുപറ്റി, എന്താണ് ഈ സുഗന്ധം ഉപയോഗിച്ച് ഇങ്ങനെ വരാനുള്ള കാര്യം? കാരണം വളരെ വില കൂടിയ അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സുഗന്ധമാണത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, പ്രവാചകൻ, എൻ്റെ വിവാഹം കഴിഞ്ഞു, എൻ്റെ പിന്നെ നിക്കാഹ് കഴിഞ്ഞു. അപ്പോൾ റസൂൽ അല്ലാഹി വസ്ലം അദ്ദേഹത്തോട് ഓ എന്നെ വിളിക്കാതെ വിവാഹം നടത്തിയോ എന്നല്ല ചോദിച്ചത്, നേരെ മറിച്ച് ഔലിയും വലവും ബിഷാത്തിന് ഒരു ആടിനെ അർത്ഥമെങ്കിലും വലിയമ കൊടുക്കണം എന്ന നിർദ്ദേശം അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തോട് പറയുകയാണ് റസൂൽ അല്ലാഹി വസ്ലം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വിവാഹം എന്നൊരു ചടങ്ങിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുന്നയാളും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ രക്ഷിതാവ് വലിയ മനുഷ്യനും രണ്ട് സാക്ഷികളും ഉണ്ടെങ്കിൽ പിന്നെ ഒരു വലിയ മാനൊരു സൽക്കാരം, അത് ഇസ്ലാം പഠിപ്പിച്ചൊരു സംഗതിയാണ് കഴിവിനനുസരിച്ച്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇസ്ലാമിലെ വിവാഹം അതോടുകൂടി പൂർത്തിയായി. അല്ലാതെ ഇന്നൊരു ഒരു പുരോഹിതനോ അല്ലെങ്കിൽ പണ്ഡിതനോ വന്ന് ഒരു ചടങ്ങിലൂടെ മാത്രമേ പിന്നെ ഈ വിവാഹം സാധുവാകുകയുള്ളൂ, അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. വിവാഹത്തിൻ്റെ ചടങ്ങുകൾ, അതിൻ്റെ മര്യാദകൾ, അതിൻ്റെ ക്രമം അറിയുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ. ഇതിൻ്റെ വരനും അതുപോലെ തന്നെ പിന്നെ പെൺകുട്ടിയുടെ രക്ഷിതാവും സാക്ഷികളും ഒക്കെ എങ്കിൽ അവർക്ക് തന്നെ ആ വിവാഹം നടത്താവുന്നതേ ഉള്ളൂ എന്നുള്ളത്.
1: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, മതം വിൽക്കുന്ന പൗരോഹിത്യം. ക്ലാസ് എടുത്തത് അജ്മൽ ഫൗസാൻ അൽഹിക്കമി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ റിയാദുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നുമുള്ള ഹദീസുകളാണ് നമ്മൾ ഈ പരിപാടിയിൽ കേൾക്കാറുള്ളത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ ആദ്യ സമയത്ത് ഉറങ്ങും, അവസാന സമയത്ത് നിസ്കരിക്കും എന്ന വിഷയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസ്ല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും.

വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദ് സ്വാലിഹിനിൽ ഇമാം നബവി റഹിമഹുല്ലാ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ 1173 ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നതാണ്. അവർ പറയുന്നു, അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം كان ينام اول الليل ويقوم اخره فيصلي متفق عليه. നിശ്ചയമായും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ ആദ്യത്തിൽ ഉറങ്ങാറുണ്ടായിരുന്നു. ويقوم اخره രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കും. ഫയുസല്ലി എന്നിട്ട് നമസ്കരിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വീട്ടിൽ രാത്രിയിൽ നിന്ന് എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് എഴുന്നേൽക്കും, നമസ്കരിക്കും. സ്വഹാബികളും താബിഉകളും അവരെ തുടർന്നു വന്ന സജ്ജനങ്ങളുമെല്ലാം അവിടുത്തെ ഇബാദത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെക്കുറിച്ച് വിശദമായി അറിയാൻ അങ്ങേയറ്റത്തെ താൽപ്പര്യം കാണിച്ചവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ എപ്രകാരമാണ് ഇബാദത്ത് നിർവഹിച്ചിരുന്നത് എന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവിടുത്തെ പ്രിയ പത്നിമാരോട്, വിശ്വാസികളുടെ മാതാക്കളോട് പോയി അന്വേഷിക്കുകയും ചോദിക്കുകയും അറിയുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ പരാമർശിക്കപ്പെട്ട ഹദീസ്, അതിൽ താബിഈ അബൂ ഇസ്ഹാഖ് അസ്സബീഈ അദ്ദേഹം മറ്റൊരു താബിഈയായ അൽ അസ്വദ് ബിൻ യസീദ് എന്നിവരോട് ചോദിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ

ആ കാര്യം ഉറങ്ങാറുണ്ട് എന്ന കാര്യമാണ് അറിയിക്കുന്നത്. വക്കാന യഖൂമു ആഖിറൽ ലൈൽ ലിയുഹ്യിയഹു ബിസ്സലാത്തി വത്തഹജ്ജുദി വൽ വിത്ർ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അവസാനത്തിൽ സുബഹിക്ക് മുമ്പുള്ള ആ സമയങ്ങളിൽ എഴുന്നേൽക്കുകയും തഹജ്ജുദിനു വേണ്ടി വിത്ർ നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി ആ രാത്രി നമസ്കാരം നിർവഹിച്ചുകൊണ്ട് ആ രാത്രിയെ ജീവിപ്പിക്കുന്ന ഒരു അവസ്ഥയാണുണ്ടായിരുന്നത്. രാത്രിയുടെ അവസാന സമയമെന്ന് പറയുന്നത് വഹുവൽ വഖ്തുല്ലദീ യൻസിലു ഫീഹില്ലാഹു സുബ്ഹാനഹു വതആല ഇലസ് സമാഇ ദുനിയ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്നതായ സമയമാണ്. സ്വഹീഹുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നുണ്ട്, യൻസിലു റബ്ബുന തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലസ് സമാഇ ദുനിയ. എല്ലാ രാത്രിയിലും അവസാന സമയത്ത് ഒന്നാം ആകാശത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വതആല ഇറങ്ങുന്നതാണ്. ഹീന യബ്ഖ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനയാമങ്ങളിൽ മൂന്ന് ഭാഗമാക്കി ഭാഗിച്ചാൽ രാത്രിയുടെ അവസാന ഭാഗത്ത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, മയ്യദുഊനി ഫസ്തജീബ ലഹു, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ അവന് ഉത്തരം നൽകാം. മയ്യസ് അലുനി ഫഉഅതിയഹു, ആരുണ്ടെന്നോട് ചോദിക്കാൻ ഞാൻ അവന് നൽകാം. وَمَنْ يَسْتَغْفِرُنِي فَأَغْفِرَ لَهُ, ആരുണ്ടെന്നോട് പാപമോചനം തേടാൻ ഞാൻ അവന് പുറത്തു കൊടുക്കാം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബിൻ്റെ ദാത്തിന് യോജിച്ച രൂപത്തിലാണ്. അവൻ്റെ സിഫാത്തുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശ്വാസപരമായ അഹ്ലു സുന്നൽ ജമാഅയുടെ കൃത്യമായ അഖീദ എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് ആ രൂപത്തിൽ നമ്മൾ അതിനെ വിശ്വസിക്കുക. ബിദൂനി തഷ്ബീഹിൻ വലാ തംസീലിൻ വലാ തക്ഈഫിൻ വലാ തഷ്ബീഹ്, ഇത് സാദൃശ്യപ്പെടുത്താതെ, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താതെ, അതെങ്ങനെയെന്ന് ചോദിക്കാതെ, അത് ബിദൂനി തഅ്‌വീൽ, അത് നമ്മൾ വ്യാഖ്യാനിക്കാതെ, അള്ളാഹുവിൻ്റെ ദാത്തിന് യോജിച്ച രൂപത്തിൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കൽ നമ്മുടെ മേൽ വാജിബാണ്. അൽ ഈമാനു ബിഹി വാജിബ് വസ്സുആലു അൻഹു ബിദ്അ, അതെങ്ങനെ എന്നത് ചോദിക്കൽ ബിദ്അത്താണ്. അപ്പം അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച്. അത് നമ്മൾ ആ രൂപത്തിൽ തന്നെ വിശ്വസിക്കുക, നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ നൽകേണ്ടതില്ല. അതാണ് അഹ്ലു സുന്നൽ ജമാഅയുടെ നിലപാട്. ഇങ്ങനെ രാത്രി നമസ്കാരത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരമിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഇണകളുടെ അടുക്കലുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ പോകും. അതേപോലെ തന്നെ പിന്നീട് ഉറങ്ങും. സുബഹിയുടെ ഫജറിൻ്റെ സമയമാകുമ്പോൾ അദാനിന് കേൾക്കുമ്പോൾ എഴുന്നേൽക്കും ആദ്യ സമയത്ത്. എന്നിട്ട് വളരെ ഉന്മേഷത്തോടുകൂടി വുദു ചെയ്ത് അല്ലെങ്കിൽ കുളിച്ച്, ജനാബത്തുകാരനാണെങ്കിൽ കുളിച്ച്, പിന്നീട് ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. ദീർഘനേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത് രാത്രിയുടെ ഇരുളിൽ റബ്ബിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും മഹത്തായ ഒരു ഇബാദത്താണല്ലോ നമസ്കാരം. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അറിയിച്ചു തരുന്നുണ്ട് റിയാദു സ്വാലിഹീനിൽ തന്നെ ഈ അധ്യായത്തിൽ 1174-ാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നതാണ്. വഅനി ബിൻ മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാല صليت مع النبي صلى الله عليه وسلم ليلة فلم يزل قائما حتى هممت بأمر سوء قيل ما هممت قال هممت أن أجلس وأدعه متفق عليه. عبد الله بن مسعود ابن أم عبد എന്ന് അറിയപ്പെടുന്ന മഹാനായ സ്വഹാബിയാണ്. വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിന്റെ വിഷയത്തിൽ അഗ്രഗണ്യനായ മഹാനായ സ്വഹാബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സ്വല്ലൈതു മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തൻ, ഒരു രാത്രിയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിച്ചു. ഫലം യസൽ ഖായിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു നൃത്തം നിന്നുകൊണ്ടേയിരുന്നു, ഒരു ദീർഘനേരം നിൽക്കുകയാണ് ഖിയാമിൽ. ഹത്ത അമംതു ബി അംരി സുഇൻ, ഞാൻ മനസ്സിൽ ഒരു മോശമായ നിലക്ക് അതല്ലെങ്കിൽ ഒരു തെറ്റായ നിലക്ക് വിചാരിച്ചു പോകുന്നതുവരെ എത്രത്തോളം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, മാ ഹമംത, നിങ്ങൾ എന്താ വിചാരിച്ചത്, എന്താണ് വിചാരിച്ചത്? അദ്ദേഹം പറയുന്നു, ഹമം സു അൻ അജുലിസ വാദാഹു, നിന്ന് ക്ഷീണിച്ചത് കാരണത്താൽ ഞാൻ ഒഴിവാക്കിപ്പോയാലോ, നമസ്കാരം വിട്ടുപോയി.

0: പോയാലോ അല്ലെങ്കിൽ ഇരുന്നാലോ എന്നൊക്കെ തോന്നിപ്പോയി എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറയുന്നത്. സഹോദരങ്ങളെ, ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുകയാണ്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ലി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാബുഹു മഫ്തൂഹുൻ ബൈതുഹു ബൈതുൽ അസ്ഹാബിഹി വലിൽ ഉമ്മ. അവിടുത്തെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അവിടുത്തെ വീട്ടിൽ ഈ ഉമ്മത്തിനു വേണ്ടി, അവിടുത്തെ സ്വഹാബികൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. ഒരാൾ രാത്രിയിൽ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുകയില്ല, നീ എൻ്റെ കൂടെ നമസ്കരിക്കരുത്, നീ വീട്ടിൽ പോയി നമസ്കരിച്ചു എന്നൊന്നും. അവിടുത്തെ മനസ്സിൻ്റെ വിശാലതയാണത്. വയദുഖുലുൽ ബൈത വയുസല്ലി മഅഹു, ആ വന്ന ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പ്രവേശിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കാം. അങ്ങനെ ഒരിക്കൽ അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്, അവിടത്തേക്ക് പല്ല് തേക്കാനൊക്കെ, സാഹിബു സിവാക് എന്നറിയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. അതായത് പല്ല് തേക്കാനുള്ള അറാക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെരുപ്പെടുത്ത് കൊടുക്കാനും അതുപോലെ തന്നെ തലയണെടുത്ത് കൊടുക്കാനും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖിദ്മത്ത് ചെയ്യുക, അവിടത്തേക്ക് സേവനം അനുഷ്ഠിക്കുക എന്നത് സ്വഹാബത്ത് ഓരോരുത്തരും അത്രത്തോളം ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വീട്ടിലേക്ക് പ്രവേശിച്ച് നമസ്കരിക്കുകയാണ്. ആ ഒരു രാത്രിയിൽ ദീർഘമായി ഫലം മാ ദഖല ഫി സ്വലാത്തി, നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അത്താലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നൃത്തം, ആ ഖിയാമ് ദീർഘിപ്പിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹത്താ ഹമംതു ബി അംരി സൂഇൻ, അതായത് എൻ്റെ മനസ്സിൽ അത്ര ദീർഘനേരം നിൽക്കുന്നത് കൊണ്ട് തന്നെ തെറ്റായി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു പോകുമാറും. അപ്പം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ബിമാദാ ഹമം സയ അബ അബ്ദുറഹ്മാൻ, അബൂ അബ്ദുറഹ്മാൻ നിങ്ങൾ എന്താണ് വിചാരിച്ചത്? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇരുന്നാലോ, നബിയുടെ കൂടെ നിന്നിട്ട് ക്ഷീണിച്ച് ഞാനത് ഒഴിവാക്കിയാലോ. വഹുവ ഷാബ്വൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്. വർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസന്നു മിൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനേക്കാൾ പ്രായമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. എന്നാൽ യുവാക്കൾ വരെ ക്ഷീണിച്ചു പോകുന്നു, അശക്തരായി പോകുന്നു, ഇങ്ങനെ ദീർഘമായി നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ, വഖദ് ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖ്ഖറ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും രാത്രിയിൽ ദീർഘമായി നമസ്കരിക്കുമ്പോൾ, ലാക്കിന്നഹു യുസല്ലി സല്ലല്ലാഹു അലൈഹി വസല്ല ശുക്റൻ ലില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനുള്ള നന്ദിയായിക്കൊണ്ട്, ശുക്റായിക്കൊണ്ട് ദീർഘനേരം നമസ്കരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, അഫലാകുനു അബദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ളൊരടിമയാവണ്ടയോ എന്ന്. നോക്കൂ സഹോദരങ്ങളെ, അത്രത്തോളം റബ്ബിലേക്ക് അടുക്കാൻ ഇഷ്ടപ്പെടുകയും റബ്ബിനു വേണ്ടി ഖിയാമ് അധികരിപ്പിക്കാൻ, റുക്കോ അധികരിപ്പിക്കാൻ, സുജൂദ് അധികരിപ്പിക്കാൻ, ഇങ്ങനെ ഇബാദത്തുകൾ കൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ ശുക്റുള്ളവനായി, നന്ദി കാണിക്കുന്നവരായി, ഇബാദത്തുകൾ കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിനെ ധന്യമാക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട്. സഹോദരങ്ങളെ, ഒരല്പമെങ്കിലും റബ്ബ് നൽകിയ ഒരുപാട് ഒട്ടനവധി നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നാം ഓരോരുത്തരും ആസ്വദിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബിന് ശുക്റായിക്കൊണ്ട് ഒരല്പസമയം രാത്രിയിൽ നമസ്കരിക്കുവാൻ, രാത്രിയുടെ ആദ്യ സമയത്തോ അവസാന സമയത്തോ എല്ലാം നമുക്ക് ഈ ഹദീസുകൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത, ആ ഒരു ബോധം ഉണ്ടാവണം എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തോട് പകർത്തിയതുപോലെ, തങ്ങളുടെ ജീവിതത്തിലേക്ക് ആ സ്വഹാബത്ത് പകർത്തിയതുപോലെ നമുക്കോരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലൊരല്പമെങ്കിലും ആ സുന്നത്തുകളെ അനുധാവനം ചെയ്ത് നന്മകൾ, പുണ്യങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നത് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും മനസ്സിലാക്കിയ വ്യക്തിത്വമാണ്. റബ്ബിനോട് ഏറ്റവും തഖ്വയുള്ള, അവിടത്തേക്ക് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന, റബ്ബിനെ ഭയപ്പെടുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിലും പകലിലുമൊക്കെ നിരന്തരമായ ഇബാദത്തുകൾ തുടർത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് രാത്രിയിൽ ദിക്റും, താഴ്മ കാണിച്ച് റബ്ബിലേക്ക് കീഴ്പ്പെട്ട് നമസ്കാരം നിർവഹിക്കുക എന്നതൊക്കെ അത് വളരെ ഗൗരവമേറിയ കാര്യം തന്നെയാണ്. ഖിയാമുല്ലൈൽ, രാത്രി നമസ്കാരം എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന പുണ്യം നേടാൻ, സ്വർഗം നേടാനുള്ള ഒരു മഹത്തായ ഇബാദത്താണ്. അതുകൊണ്ട് ഈ ഹദീസിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുക. സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ബാറകല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറ. ഇമാം നബവി റഹിമഹുള്ളയുടെ റിയാദു സ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നുമുള്ള ഹദീസാണ് നാം ഇതുവരെ കേട്ടത്. ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
4: അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ ചോദ്യോത്തര പംക്തി അൽ ഇജാബയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങൾ എഴുതി കിട്ടിയതിൽ ആദ്യത്തേത്,
5: അള്ളാഹുവിനെ, ഖബറിനെ, മരണത്തെ, ഇവയെല്ലാം ഓർത്ത് ഞാൻ കരയും. മക്കളെ ദീനിയായി വളർത്തുന്നു, പക്ഷേ ചില അപകടങ്ങൾ, വിഷമങ്ങൾ വന്നാൽ, എന്നാലും അള്ളാഹു ഇങ്ങനെ ചെയ്തില്ലേ, അത് ശരിയല്ല, ഇത് നീതിയല്ല എന്ന് ഞാൻ ചിന്തിക്കും. ഇതുകൊണ്ട് ഞാൻ വിശ്വാസം നഷ്ടപ്പെട്ട് കാഫറാകുമോ എന്ന് ഭയപ്പെടുന്നു. എപ്പോഴും ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കുഫ്രിയത്തിലേക്ക് എത്തിപ്പെട്ടോ എന്ന് ഭയത്താൽ. എന്താണ് ഇതിനൊരു പരിഹാരം?
6: പിശാജ് മനുഷ്യനെ കൊണ്ട് കളിക്കുന്ന, വസ്വാസിലും എടങ്ങേറിലുമാക്കുന്ന പൈശാചികമായ ചിന്തകളാണ് ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിലുണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തും ആത്യന്തികമായി ഖൈറ് തന്നെയാണ്. പഠിച്ചവൻ ഖൈറ് മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും ഖൈറുകളാണ് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുക. നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും വിലയിരുത്തൽ കൊണ്ടുമൊക്കെ അനീതിയാണ് അല്ലെങ്കിൽ നഷ്ടമാണ് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാമെങ്കിലും ആത്യന്തികമായി അതിലൂടെ കുറേ നന്മകളുണ്ടാകും, നമുക്കറിയില്ല. അള്ളാഹു തന്നെ പറഞ്ഞില്ലേ സൂറത്തുൽ ബക്കറയിൽ, അസാ അൻ തക്റഹു ഷൈഅൻ ഫഹുവ ഖൈറുൻ ലക്കും, നിങ്ങൾ കുറേ കാര്യങ്ങൾ വെറുക്കുന്നുണ്ടാകും, വാസ്തവത്തിൽ അതായിരിക്കും നിങ്ങൾക്ക് ഖൈർ. വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ഷർറുൻ ലക്കും, വേറെ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും, ഇഷ്ടപ്പെടുന്നുണ്ടാകും, വാസ്തവത്തിൽ ആത്യന്തികമായി അത് നിങ്ങൾക്ക് ദോഷമായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമു, അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല എന്നാൽ. അപ്പോൾ ചിലപ്പോൾ എപ്പോഴും നമ്മൾ വരുമ്പോൾ ബസ് കാത്തു നിൽക്കുന്ന, ട്രെയിൻ കാത്തു നിൽക്കുന്ന നമ്മൾ, കൃത്യസമയത്ത് ചെല്ലുമ്പോഴൊക്കെ വൈകി വരുന്ന ഒരു ബസ്, ഒരു ട്രെയിൻ, സ്വാഭാവികമായും ഒരു ദിവസം നമ്മൾ അല്പമൊന്ന് വൈകി, ആ സമയത്ത് നമുക്ക് ആ ബസ് അല്ലെങ്കിൽ ട്രെയിൻ മിസ്സായി. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വല്ലാത്ത വേദനയും സങ്കടവും ഈ ചോദ്യത്തിൽ വന്നതുപോലെ, പടച്ചവനെ പഴിചാരി ദേഷ്യപ്പെട്ട്, അങ്ങനെ പലതും നമ്മുടെ മനസ്സിലേക്ക് തോന്നും. അപ്പോൾ സത്യത്തിൽ അതിൻ്റെ പിന്നീട് വന്ന, അതിൻ്റെ ബാക്കിൽ വന്ന ഒരു ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് നമ്മൾ പോകുമ്പോൾ, ആദ്യം പോയ ബസ് ഒരു ആപത്തിൽ, അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടാൽ നമ്മളെന്ത് വിചാരിക്കും? അപ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമാവും. അപ്പോൾ നമ്മുടെ അതുവരെയുള്ള വിഷമവും സങ്കടവും പ്രയാസമൊക്കെ മാറും. അപ്പോൾ ആദ്യത്തെ ബസ് എനിക്ക് കിട്ടാതിരുന്ന് നന്നായിരുന്നേനെ എന്ന് അപ്പോഴായിരിക്കും നമുക്ക് തോന്നുക. ഇതുപോലെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നമ്മൾ ബാഹ്യമായി മാത്രം വിലയിരുത്തേണ്ടതില്ല, അതിലൊക്കെ ഖൈറുകളുണ്ടാകുമെന്ന് പോസിറ്റീവായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കാം. നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നിയതുകൊണ്ട് കുഴപ്പമില്ല, പിശാചിട്ട് തരുന്ന ദുർബോധനങ്ങളാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോട് രക്ഷ തേടി നല്ല കാര്യങ്ങളുമായി, ദിക്റുദുആകളും ഒക്കെയായി നമ്മൾ മുന്നോട്ട് പോകണം. അതല്ലാതെ അത്തരം ആ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോട് പ്രതിഷേധിക്കുകയോ അള്ളാഹുവിനെ ചീത്ത പറയുകയോ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും നിഷേധത്തിൻ്റെയും ഒക്കെ, നന്ദികേടിൻ്റെയും ഒക്കെ ഏതെങ്കിലും രീതികളോ പ്രവൃത്തികളോ നമ്മൾ അനുവർത്തിക്കാൻ പാടില്ല എന്നർത്ഥം.
5: സ്ത്രീകളുടെ ഹിജാബ് മുഖവും മുൻകൈയും ഉൾപ്പെടെയാണോ? ഇങ്ങനെ മുഖവും മുൻകൈയും ഉൾപ്പെടെ മറക്കണമെന്നതിന് ഖുർആനിലോ ഹദീസിലോ തെളിവുകളുണ്ടോ എന്നാണ് ചോദ്യം.
7: സ്ത്രീകളുടെ ഹിജാബ് മുഖവും മുൻകൈയും ഉൾപ്പെടെയാണോ? സ്ത്രീകൾ മുഖവും മുൻകൈയും ഉൾപ്പെടെ മറക്കണമെന്നതിന് ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പല പ്രാവശ്യം പീസ് റേഡിയോയിൽ തന്നെ ഇതിൻ്റെ വിശദീകരണങ്ങൾ വന്നതാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് സ്ത്രീകൾ മുഖം മറക്കുന്നതും അതുപോലെ മുൻകൈ മറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്, യാ അയ്യുഹ നബിയു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, ഏ പ്രവാചകരെ, നബിയെ, നിന്റെ ഭാര്യമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും പറയുക, യുദിനീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, അവർ തങ്ങളുടെ ജിൽബാബ് അതായത് മേലാടകളിൽ നിന്ന് തങ്ങളുടെ മേൽ അവർ താഴ്ത്തിക്കൊള്ളട്ടെ എന്ന്. ദാലിക്ക അതിനായി യുഅറഫ്ന, അതവർ തിരിച്ചറിയപ്പെടാൻ വളരെ എളുപ്പമുള്ളതും, ഫലാ യുദൈൻ, അപ്പോഴവർക്ക് ശല്യം ബാധിക്കുകയുമില്ല എന്നാണ് ആയത്തിലുള്ളത്. അവ ശരീരം മുഴുവനും തലയും കഴുത്തും മുഖവും അടക്കം ജിൽബാബ് കൊണ്ട് മൂടി മറക്കേണ്ടതാണ് എന്നാണ് പ്രത്യക്ഷത്തിൽ ഇതിന് വരുന്ന അർത്ഥം. അതേപോലെ തന്നെ സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്ത്, വൽ യദ്രിബ് നബി ഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവർ തങ്ങളുടെ മക്കനകൾ, ശിരോവസ്ത്രങ്ങൾ അവരുടെ മാറുവിടങ്ങളിൽ കൂടി താഴ്ത്തിയിടട്ടെ, ആക്കിക്കൊള്ളട്ടെ എന്ന് പറയുന്നത്. ഇമാം ബുഖാരി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി, അഖദ്ന ഉസൂറഹുന്ന ഫഷഖഖ്നഹ മിൻ ഖിബലിൽ ഹവാശി ഫഖ്തമിർന ബിഹ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഈ ആയത്തിറങ്ങിയപ്പോൾ അവരവരുടെ വസ്ത്രങ്ങൾ കീറി അതിൻ്റെ കരയിൽ നിന്ന് കീറിയിട്ട് അവർ ഫഖ്തമിർന ബിഹ എന്ന് പറഞ്ഞാൽ ഖത്തൈന വുജൂഹഹുന്ന, അവരുടെ മുഖങ്ങൾ അവർ മറച്ചു എന്ന് അതിന് അർത്ഥം നൽകിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, യർഹമുല്ലാഹു നിസാ അൽ മുഹാജിറാത്തിൽ ഉവൽ ലമ്മാ അൻസലല്ലാഹു വലിയദ്രിബ് നബി ഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്ന ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അൻസാരി സ്ത്രീകളെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, ആദ്യകാലത്തുള്ള അൻസാരികൾ, അവർക്ക് ഈ ആയത്ത് ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ, ഷക്കക്ന മുറൂത്തഹുന്ന ഫഖ്തമിർ നബിഹ, അവരവരുടെ പുതപ്പുകൾ അവരുടെ വസ്ത്രങ്ങൾ അതവർ കീറിയിട്ട് അവർ ഹിമാറായിട്ട് ഉപയോഗിച്ചു, ഫഖ്തമിർന എന്നാണ്. അതിനർത്ഥം നൽകിയത് ഖത്തൈന വുജൂഹഹുന്ന, അവരുടെ മുഖങ്ങൾ മറച്ചു എന്നാണ്. അതേപോലെ തന്നെ അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലമ്മാ നസലത്ത് യുദിനീന അലൈഹിന്ന മിൻ ജലാബി ബിഹിന്ന എന്ന ആയത്തിറങ്ങിയപ്പോൾ, ഖറജ നിസാ ഉൽ അൻസാർ, അൻസാരി പെണ്ണുങ്ങൾ അവർ പുറത്തു വന്നത്, കഅന്ന അലാ റൂസിമുൽ ഗിർബാന മിനൽ അക്സിയ എന്ന് പറഞ്ഞാൽ, പർദ്ദയെക്കുറിച്ച് വന്നിട്ടുള്ള ഈ പ്രസ്താവനകളൊക്കെ, അതായത് ആ അവരുടെ തലകളിൽ ഒരു കറുത്ത നിറമായതുകൊണ്ട് കാക്കകളെപ്പോലെ കറുപ്പ് ഇതുണ്ടായിരുന്നു എന്ന്, ഒരു ഉറയുണ്ടാകുന്നത് പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പർദ്ദയെക്കുറിച്ച് വന്നിട്ടുള്ള ഖുർആന്റെ ഈ പ്രസ്താവനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളൊക്കെ നിഷ്പക്ഷമായിട്ട് പരിശോധിച്ചാൽ, സ്ത്രീകൾ മുഖം മറക്കണമെന്നോ അല്ലെങ്കിൽ മറക്കരുതെന്നോ അല്ലെങ്കിൽ സ്വതവേ നിർബന്ധമില്ല എന്നാണ് നമുക്കന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ ഇമാമുകളൊക്കെ നൽകിയ വിശദീകരണത്തിൽ മറക്കണം എന്ന് പറഞ്ഞവരും മറക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞവരുണ്ട്. കാരണം ഹദീസ് ആയത്തിൻ്റെ വചനങ്ങളുടെ പ്രത്യക്ഷമായി കിട്ടുന്ന അർത്ഥങ്ങളാണ്. സാധാരണഗതിയിൽ ഈ രണ്ടിലൊന്നിൽ നിർബന്ധം ചെലുത്താനും നമുക്ക് പാടില്ല. നിർബന്ധമായും മറച്ചേ പറ്റൂ എന്ന് പറയാനോ അല്ലെങ്കിൽ മറക്കുന്നത് തെറ്റാണെന്നോ മറക്കരുതെന്നോ പറയാനോ കഴിയില്ല. കഴിയുന്നത്ര മുഖം മറച്ച് മറക്കുന്നത് ചിലപ്പോൾ നന്നായിരിക്കും എന്ന മനസ്സിലാക്കാൻ കഴിയുക. സഹാബി വനിതകൾ മുഖം മറച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സാലിഹത്തായ സജ്ജനങ്ങളായ ആളുകൾ, പ്രത്യേകിച്ച് നല്ല ഭംഗിയുള്ളവർ, അവരുടെ ഭംഗി മറ്റുള്ള ആളുകൾ കണ്ട് അതുകൊണ്ടൊരു ഫിത്ന കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് പേടിക്കുകയാണെങ്കിൽ മറക്കുന്നതായിരിക്കും ഉത്തമം. എന്നാൽ അല്ലാമ അൽബാനിയൊക്കെ പറഞ്ഞതുപോലെ റഹ്മഹുള്ള, മറക്കൽ നിർബന്ധമാണ് എന്ന് പറയാൻ തക്കതായ തെളിവുകളില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു തആല ആലം.
5: മതിയായ കാരണത്താൽ ഒരാൾ ജുമാഅക്ക് വൈകിയാണ് എത്തിയത് എങ്കിൽ അദ്ദേഹം യാത്രക്കാരനല്ല എന്നുകൂടി എഴുതിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇമാം സലാം വീട്ടിയിരുന്നു, പക്ഷേ താമസിച്ചു വന്ന മറ്റൊരാൾ രണ്ടാം റക്അത്തിലായിരുന്നു. അവിടെ അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിച്ചാൽ രണ്ടാണോ നാലാണോ നിസ്കരിക്കേണ്ടത് എന്നാണ് സംശയം.
7: ഒന്നാമതായി മനസ്സിലാക്കേണ്ട, അദ്ദേഹം ദുഹർ നിസ്കരിക്കാണ് വേണ്ടത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജുമാ കിട്ടിയിട്ടില്ല. ഇമാമിൻ്റെ കൂടെ ഒരു റക്അത്തെങ്കിലും പൂർണ്ണമായി ലഭിച്ചാൽ മാത്രമേ ജുമാ ലഭിക്കുള്ളൂ. ജുമാൻ്റെ ഇമാമിൻ്റെ കൂടെയാണത്, മസ്ബൂക്കിനെ അല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഇമാമിൻ്റെ കൂടെ ഒരു റക്അത്ത് കിട്ടിയാൽ മാത്രമേ അയാൾക്ക് ജുമാ കിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം നസൈ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ അദ്റക റക്അത്തം മിനൽ ജുമഅത്തി ഫൽ യുദിഫ് ഇലൈഹ ഉഖ്ര. ജുമാ നമസ്കാരത്തിൽ നിന്ന് ഒരു റക്അത്ത് ലഭിക്കുകയാണെങ്കിൽ അതോട് മറ്റൊരു റക്അത്തും കൂടി അവൻ ചേർത്ത് നിസ്കരിക്കട്ടെ എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ദുഹർ നിസ്കരിക്കണം. ഇമാമിൻ്റെ രണ്ടാമത്തെ റക്കായത്തിൽ റുക്കുഇൽ നിന്ന് ഉയരുന്നതിന് മുമ്പെങ്കിലും ഇമാമിനെ പിന്തുടർന്നവനാകണം, അവനെയുള്ളൂ ഈ ജുമാ ലഭിക്കുക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ആലം.
5: റമദാനിലെ ഇത്തിക്കാഫിന് വീട്ടിൽ നിന്ന് എല്ലാവരും വീടടച്ചിട്ട് പോകാറുണ്ട്. എന്നാൽ ചിലർ അതിനെ എതിർക്കുന്നുണ്ട്. സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിസ്കരിക്കാനാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത്തിക്കാഫിന് 10 ദിവസം വീടടച്ചിട്ട് പോകുമ്പോൾ വീട്ടിൽ നിസ്കാരം, ഖുർആൻ പാരായണം എന്നിവയൊന്നും നടക്കുന്നില്ല. ഇങ്ങനെ വീട്ടിൽ ബർക്കത്തില്ലാതെ പോവും എന്ന് പറഞ്ഞാണ് എതിർക്കുന്നത്. എന്താണ് ഇത്തരം സാഹചര്യത്തിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്നാണ് ചോദ്യം.
7: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തിക്കാഫ് സ്ത്രീക്കും പുരുഷനും സുന്നത്താണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ബാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പള്ളിയിൽ ഇത്തിക്കാഫ് ഇരുന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും അവർ ഇത്തിക്കാഫ് ഇരുന്നിരുന്നു എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതഖഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. റമളാനിലെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിക്കാഫ് ഇരിക്കുമായിരുന്നു. ഹത്ത തവഫാഹുല്ലാഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ. തുമ്മ അത്തഖഫ അസ്വാജു മിൻ ബാദിഹി, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷവും അടുത്ത ഭാര്യമാർ ഇത്തിക്കാഫ് ഇരുന്നിട്ടുണ്ട്. ബുഖാരി മുസ്ലിം പോർട്ടീൻ ഹദീസാണ്. ഇവിടെ വീട് അടച്ചിട്ട് എല്ലാവരും ഒരു യാത്ര പോയാലും വീട്ടിൽ ഇബാദത്തുകളൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഇത്തിക്കാഫ് ഇരിക്കുക എന്ന് പറയുന്നത് പള്ളിയിലാണ് ഇത്തിക്കാഫ് ഇരിക്കേണ്ടത്. അപ്പോൾ പള്ളിയിൽ അടച്ചിട്ട് പോകാതെ ഇത്തിക്കാഫ് ഇരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വേറെ ആളുണ്ടെങ്കിൽ തുറക്കാം എന്നല്ലാതെ. അപ്പോൾ പള്ളിയിൽ തന്നെയാണ് ഇത്തിക്കാഫ് ഇരിക്കേണ്ടത്. അവസാനത്തെ 10, അത് സ്ത്രീക്കും പുരുഷനും സുന്നത്താണ്. അപ്പോൾ നമ്മളൊരു ഹജ്ജിന് പോയി എന്ന് കരുതുക, അല്ലെങ്കിൽ ഉംറക്ക് പോവുക. അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ വീടടച്ചിട്ട് പോകേണ്ടി വരില്ലേ? ഈ വിഷയത്തിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതൊന്നും ഇത്തിക്കാഫ് എന്ന ഇബാദത്ത് ഒഴിവാക്കാനുള്ള ഒരു ന്യായമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ സ്ത്രീകൾ അവരവരുടെ വീട്ടിൽ നിസ്കരിക്കലാണ് അവർക്ക് ഉത്തമം. എന്നാൽ പ്രത്യേകിച്ച് മറയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവരവരുടെ ഇബാദത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി പള്ളിയിൽ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തും പ്രവാചകൻ്റെ കാലശേഷവും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തിക്കാഫ് ഇരിക്കുന്നതൊക്കെ പിന്നെ പള്ളിയിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് അത് വീട് അടച്ചിട്ട് പോകുന്നതിന് യാതൊരു കുറ്റവുമില്ല. അവർ ഇത്തിക്കാഫ് ഇരിക്കുക തന്നെയാണ് വേണ്ടത്. ആ സുന്നത്ത് അവർ വീണ്ടെടുക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആലം.
5: ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്, വണ്ടിയിൽ നായ കയറ്റി കൊണ്ടുപോകാമോ എന്നാണ് ചോദ്യം.
7: ഇവിടെ പൊതുവെ ടാക്സി ഡ്രൈവർമാരൊക്കെ, പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവർമാർ, അവർ ഒരു അമാനത്താണ്. നമ്മൾ ആളുകളെ പിന്നെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ അത് വൃത്തിയായി സൂക്ഷിച്ച് അതിൽ നജസില്ലാത്ത വിധത്തിൽ വൃത്തിയാക്കി കൊണ്ടുപോവുക എന്നുള്ളത്. ആളുകൾ ചിലപ്പോൾ നേരെ പള്ളിയിലേക്കായിരിക്കും പോകുന്നത്, അപ്പം അതുകൊണ്ട് വസ്ത്രത്തിലൊന്നും നജസൊന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ നായയെ വണ്ടിയിൽ കയറ്റിയാൽ നജസാകും എന്ന് പറയാൻ മാത്രം തെളിവുകളൊന്നുമില്ല. ആ നായ പിന്നെ നനഞ്ഞ രീതിയിൽ പള്ളിയിൽ അതായത് വാഹനത്തിൻ്റെ സീറ്റിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ മൂത്രയ്ക്കുക അല്ലെങ്കിൽ നനഞ്ഞ രീതിയിൽ സ്പർശിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് നജസാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസുണ്ട്, ലാ തസ്ഹബുൽ മലായികത്തു റുഫ്ഖതൻ ഫീഹാ കൽബുൻ വലാ ജറസുൻ എന്ന് പറഞ്ഞാൽ, നായയോ അല്ലെങ്കിൽ മണിയടിക്കുന്നതുമായി കൂടെ കൊണ്ടുപോകുന്ന യാത്രാ സംഘത്തിൻ്റെ കൂടെ മലക്കുകൾ ഉണ്ടാവുകയില്ല, റഹ്മത്തിൻ്റെ മലക്കുണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ വിശദീകരണത്തിൽ ഇമാം നവവി പോലുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നായ അതുപോലെ മണി ഇതൊക്കെ യാത്രയിൽ കൂടെ കൂട്ടുന്നത് കറാഹത്താണ് എന്ന്. കാരണം അത്തരം ആളുകളുടെ കൂടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഉണ്ടാവില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവെ ശുദ്ധിയുള്ളതാണ് എന്നതാണ് അസൽ അടിസ്ഥാനപരമായിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്നെ കഴുകി, നായ തട്ടിയ ഭാഗമാണ് എന്ന് പറഞ്ഞ് മുഴുവൻ കഴുകി 7 പ്രാവശ്യം കഴുകേണ്ട ആവശ്യമൊന്നും അതിൽ വരുന്നില്ലെങ്കിലും വളരെയധികം അമാനത്തോടു കൂടി നമ്മൾ സൂക്ഷിക്കുകയാണ് വേണ്ടത്. അത്തരം സന്ദർഭങ്ങളിൽ നായ പോലുള്ള പിന്നെ നജസ് ഉണ്ടാവാൻ സാധ്യതയുള്ള അത്തരം ജീവികളെ നമ്മൾ കൂടെ കൊണ്ടുപോകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. പരമാവധി അതിനായിട്ട് പ്രത്യേകിച്ച് വേറെ വല്ല വാഹനങ്ങളും കൊണ്ടുപോകുക. ആളുകൾ സാധാരണ കയറുന്ന വാഹനത്തിൽ ഇത്തരം നായയോ മറ്റുപോലുള്ളതിനെ കയറ്റാതിരിക്കുന്നതാണ് ഏറ്റവും ഖൈർ. അല്ലാഹു തആല ആലം.
5: ഞാൻ ആടിനെ അറുത്ത് സാധുക്കൾക്ക് കൊടുക്കാൻ നേർച്ചയാക്കി. എന്നാൽ ആട് ചെറുതാണ്, അതിനു പകരം വേറെ ഒന്നിനെ വാങ്ങി അറുത്താൽ മതിയോ എന്നാണ് ചോദ്യം.
0: ചോദ്യത്തിൽ അവ്യക്തതയുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് പറ്റില്ല എന്നോ പറ്റുമെന്നോ പറയാൻ പറ്റില്ല. ഒരാടിനെ അറുത്ത് വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചു എന്ന് പറയുമ്പോൾ
8: ഏതെങ്കിലും ഒരു ആട് ആണ് എങ്കിൽ സഹോദരന് ഇഷ്ടപ്പെട്ട ഏത് ആടും ആദ്യം വാങ്ങിയത് ഒരു ചെറിയ ആടോ അല്ലെങ്കിൽ വേണ്ടത്ര വലിപ്പമില്ലാത്തതാണ് എങ്കിൽ അതിനെ മാറ്റി വേറൊരാട് വാങ്ങുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കണ്ടുവച്ചതോ ആയ ഒരു ആടിനെ ആ ആടിനെ തന്നെ അറുക്കാൻ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വലിപ്പ ചെറുപ്പമല്ല ആ ആടിനെ തന്നെ അറുക്കേണ്ടതുണ്ട്. അത് മാറ്റാൻ പറ്റില്ല. ആ ആടിനെയാണ് നമ്മൾ ഇതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ടെന്നത് ഈ ആടിനെയാണ്. ഇതിനെയാണ് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അറുക്കുമെന്ന് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ അതിനെ തന്നെ അറുക്കണം. അതിൻ്റെ മാംസം കിട്ടുന്നവർക്ക് കിട്ടിയാൽ മതി. ആടിനെ അറുക്കാനാണല്ലോ നമ്മൾ നിയ്യത്ത് വെച്ചിട്ടുള്ളത്, നേർച്ചയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത്ര തന്നെ ചെയ്താൽ മതി. അതല്ല, ഒരാടിനെ ഏതെങ്കിലും ഒരാടിനെ അറുത്തിട്ട് ഞാൻ പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യും, അവർക്ക് ദാനം ചെയ്യും എന്ന് ഉദ്ദേശിച്ചതാണെങ്കിൽ അവനവന് ഇഷ്ടമുള്ള ഏത് ആടും അറുത്ത് വിതരണം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒന്ന് നമ്മൾ ഉദ്ദേശിച്ച ആട് കുറേ ഇത്രയും ആളുകൾക്ക് കൊടുക്കണമെന്ന് നമ്മൾ മനസ്സിൽ വെച്ചു, ആടിനെ വാങ്ങിക്കൊടുക്കുന്നപ്പോൾ അതിനുമാത്രം വലിപ്പമില്ല എന്ന ആ ആടിനെ കൊണ്ട് മാറ്റിയിട്ട് വേറൊരാടിനെ നമുക്ക് കൊണ്ടുവരുന്നതിന് യാതൊരു വിരോധവുമില്ല. എന്നാൽ ഏതെങ്കിലും ഒരാടിനെ നമ്മൾ കൃത്യമായി ഈ ആടിനെ ഞാൻ അറുക്കും എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, എന്ന് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പ ചെറുപ്പമല്ല നോക്കേണ്ടത്, ആ ആടിനെ തന്നെ അറുക്കേണ്ടതുണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
5: മാതാപിതാക്കളെ അനുസരിക്കണമെന്നതാണ് ഇസ്ലാമിക നിയമം. പക്ഷേ ഇടപെടുന്ന കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് വ്യക്തമായ അല്ലെങ്കിൽ സാമാന്യമായ ബോധം പോലും ഇല്ലെങ്കിൽ നാം എന്തു ചെയ്യണം? മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് തന്നെ സാരമായ കേടുപാടുകൾ ജീവിതത്തിൽ ഇതിനകം തന്നെ സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും മാതാപിതാക്കളെ അങ്ങോട്ട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് അതീവ ദുഷ്കരവുമാണ് അല്ലെങ്കിൽ അസാധ്യവുമാണ്. ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യും എന്നാണ് ചോദ്യം.
8: മാതാപിതാക്കളെ അനുസരിക്കണം എന്നത് ശരി തന്നെയാണ്. പക്ഷേ പല വിഷയങ്ങളിലും മാതാപിതാക്കൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഉണ്ടാകും. അതനുസരിച്ച് ചെയ്യുമ്പോൾ വിഷയത്തെപ്പറ്റി കാഴ്ചപ്പാടുകളോ അതിനെപ്പറ്റി ഒരു പ്രാവീണ്യമോ ഒന്നുമില്ലാത്ത മാതാപിതാക്കൾ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയാക്കണം, ഇങ്ങനെയാക്കണം എന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഭയങ്കര നഷ്ടങ്ങളോ ഭയങ്കര പ്രശ്നങ്ങളോ ഉണ്ടാവുക സ്വാഭാവികമാണ്. സഹോദരൻ തന്നെ പറയുന്നത് അങ്ങനെ അനുസരിച്ച് ചെയ്തതുകൊണ്ട് അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ്. സ്വാഭാവികമാണ്, നമ്മളുടെ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിലല്ല അവരുടെ ചിന്തകളുള്ളത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് സഹോദരൻ്റെ ചോദ്യം. ഇവിടെ നോക്കേണ്ടത് മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയം വരുന്ന സമയത്തും അതിലൊക്കെ മാതാപിതാക്കൾ അഭിപ്രായം പറയുക, ആ അഭിപ്രായം അങ്ങനെ തന്നെ സ്വീകരിക്കുക, അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാതിരിക്കുക എന്നതല്ല. മാതാപിതാക്കളെ ചെറുപ്പകാലങ്ങളിൽ അവർക്കാണ് നമ്മേക്കാൾ വലിയ ഹിബ്രത്ത്, വലിയ പരിജ്ഞാനമുണ്ടാവുക. അതുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ കാര്യങ്ങളുമൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്, സ്വീകരിക്കേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുണ്ട്. രണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ മാതാപിതാക്കൾക്ക് നല്ല പരിഗണനയും മറ്റും നൽകേണ്ടതുണ്ട്. അതിനർത്ഥം നമ്മുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വിവാഹ സംബന്ധമായി അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും കൃത്യമായ കാഴ്ചപ്പാടുകളില്ലാതെയാണ് മാതാപിതാക്കൾ നമ്മൾ ഒരഭിപ്രായം പറയുന്നത്, അവർ ചില നിർദ്ദേശങ്ങൾ വെക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ആ ബോധ്യങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുത്ത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇന്നിന്ന ദോഷങ്ങളുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അവർ ഷടിച്ചു നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നഷ്ടങ്ങൾ നേരിടും എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ നഷ്ടം നമ്മൾ സഹിക്കാൻ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് എങ്കിൽ അവിടെ നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് നിർബന്ധമില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ മാതാപിതാക്കൾ അവരുടെ ചില ഇഷ്ടങ്ങളും ചില സന്തോഷങ്ങളും അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളും നമ്മളോട് ആവശ്യപ്പെടുകയും പറയുകയും ചെയ്തിട്ട് അത് എന്നെക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. മറിച്ച് നമ്മളെക്കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ അതവർക്ക് ചെയ്തു കൊടുക്കണം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാവൂ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിജ്ഞാനങ്ങളും നമ്മുടെ അറിവും നമ്മളുടെ മറ്റുള്ളവരിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളുമൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളിലൊക്കെ മാതാപിതാക്കൾ ഇടപെട്ട് അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എങ്കിൽ അവിടെയൊക്കെ നമ്മൾ അവരോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ കാത്തു സൂക്ഷിക്കുകയും ആ സന്തോഷം എല്ലാ കാര്യങ്ങളിലും അവരോട് പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിന് എതിരായി നിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്തും അവരോട് നമ്മൾ വെറുപ്പും വിദ്വേഷവും വെക്കുകയല്ല. എൻ്റെ മോന് എന്നോട് ഇങ്ങനെ പറയുന്നത് അവന് ഈ വിഷയത്തിൽ കൃത്യമായ ധാരണയുണ്ടായിട്ട് തന്നെയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുക കൂടി ചെയ്യണം എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എന്നെ ഒരു ധിക്കരിച്ച് ചെയ്യുകയാണ് എന്ന നിലക്കല്ല, മറിച്ച് നിങ്ങളെക്കാൾ ഈ വിഷയത്തിൽ പരിജ്ഞാനമുള്ള ആളുകളുമായി കൂടിയാലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഈ രൂപത്തിൽ ചെയ്യുന്നു, എൻ്റെ ഭാവി ഞാൻ നോക്കുകയാണ് എന്ന രൂപത്തിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ കാര്യങ്ങളും അവർക്ക് എതിരായിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യുമ്പോഴും സത്യത്തിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം, അവരെ അത് ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
5: ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നിയ്യത്ത് വേണമല്ലോ, അത് എങ്ങനെ ആയിരിക്കണം എന്നാണ് സംശയം. നിയ്യത്ത് ശരിയല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കില്ലല്ലോ. വീട്ടിലെ ഒരു മരം പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ കാര്യം ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ നിയ്യത്ത് വെക്കാം? ഈ പ്രവൃത്തി സ്വീകരിക്കണേ എന്നും സ്വർഗം പ്രതിഫലമായി തരണമെന്നും നിയ്യത്ത് വെക്കാമോ? ദുനിയാവിലെ ആഗ്രഹം നിയ്യത്തായി വെക്കാമോ എന്നൊക്കെയാണ് ഇവരുടെ സംശയം.
8: അതായത് നമുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഇത് ഏത് സൽക്കർമ്മമാകട്ടെ, ദാനധർമ്മം എന്ന് മാത്രമല്ല ഏത് സൽക്കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും, ഒരുപക്ഷെ ഒരാളെ സഹായിക്കുകയായിരിക്കാം, ഒരാൾക്കൊരു ബുദ്ധിമുട്ട് ഇല്ലാതാക്കി കൊടുക്കുകയായിരിക്കാം, ഒരാൾക്ക് വേണ്ടി നമ്മളൊരു ശുപാർശ പറഞ്ഞ് അയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിക്കൊടുക്കുകയായിരിക്കാം തുടങ്ങി ഒരു മനുഷ്യന് ചെയ്യാനുള്ള ഒരുപാട് നന്മയുടെ അവസരങ്ങളുണ്ടല്ലോ. ആ അവസരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവെ എനിക്കിതിന് പ്രതിഫലം നൽകണേ എന്ന നിയ്യത്താണ് നമുക്ക് വേണ്ടത്. അത് ദുനിയാവിലും കിട്ടണം, നാളെ പരലോകത്തും എനിക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടണം, നമുക്ക് സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് മുക്തി ലഭിക്കണം. ഈ പറയുന്ന ഏത് നിയ്യത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ വജിഹാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദുനിയാവിലെ ഖൈറാണെങ്കിലും ആഖിറത്തിലെ ഖൈറുകളാണ് എങ്കിലും രണ്ടും അള്ളാഹുവിൻ്റെ പ്രീതി അടിസ്ഥാനത്തിൽ അവനിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടി നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. വല്ലാഹു അഅലം.
3: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: അലൈഡ് ഹെൽത്ത് ഡിപ്ലോമ അപേക്ഷ 15 വരെ. അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഒക്ടോബർ 15 വരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫീ പൊതുവിഭാഗത്തിന് 600 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 300 രൂപയുമാണ്. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൗട്ട് കൺഫർമേഷൻ ഒക്ടോബർ 18 മുമ്പ് വേണം. അപേക്ഷിക്കേണ്ടത് www.ibscenter.kerala.gov.in.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 9020840840. www.peaceradio.com.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
4: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമ് കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അതുങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ തത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോകണില്ലേ, നീ പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ അയാളൊരു ആണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത ഇങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോടത്തല്ലേ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ധാരാളം നല്ല ഗുണങ്ങളെയും നല്ല സ്വഭാവങ്ങളെയും നന്മകളെയും നിക്ഷേപിച്ചു വയ്ക്കപ്പെട്ട ഖനികളെപ്പോലെയാണ് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തികളും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അന്നാസു മആദിൻ, ജനങ്ങൾ ഖനിജങ്ങളാണ്, ഖനികളാണ്. കമആദിനി ദഹബി വൽ ഫില്ല, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഖനികളെപ്പോലെ എന്നാണ്. ഖനിയിൽ ഏറ്റവും വിലപ്പെട്ട സ്വർണവും വെള്ളിയും ഉണ്ട്, അതതിലുണ്ടെന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ ഒരുപക്ഷെ അതിൻ്റെ രൂപത്തിലോ അതിൻ്റെ അവസ്ഥയിലോ നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. സംസ്കരിച്ച് ശുദ്ധീകരിച്ച് എടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സ്വർണവും വെള്ളിയും നമുക്ക് ലഭിക്കുന്നത്. എന്ന പോലെ തന്നെ ധാരാളം നല്ല ഗുണങ്ങളും നല്ല സ്വഭാവങ്ങളും അതോടൊപ്പം മോശപ്പെട്ട കുറേ സ്വഭാവങ്ങളും അതേപോലത്തുള്ള പെരുമാറ്റങ്ങളുമെല്ലാം മനുഷ്യനിൽ നിക്ഷിപ്തമാണ്. ആ അവസ്ഥകളെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപോഷിപ്പിച്ചെടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തികളെയും ശരിയായ വഴിയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു മാർഗം. മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എല്ലാം ഒരുപോലെയല്ല. എല്ലാ ഖനികളിലും ഇത്തരം വിലപിടിപ്പുള്ള സ്വർണവും വെള്ളിയുമുള്ളത് ഒരേ അളവിലല്ല. ആ വ്യത്യസ്തത മനുഷ്യൻ തമ്മിലും അവൻ്റെ ജീവിതത്തിലെ നന്മകൾ തമ്മിലും, ഈ ഏറ്റ വ്യത്യാസം അവന് നിക്ഷേപിക്കപ്പെട്ട നന്മ തിന്മകളിൽ ഈ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്ലാമിൻ്റെ വെളിച്ചം കിട്ടാത്ത, ദീനിൻ്റെ നന്മകളെത്താത്ത കാലഘട്ടങ്ങളിലും നല്ലവരുണ്ടായിരുന്നു. ഖിയാറുഹും ഫിൽ ജാഹിലിയ ഖിയാറുഹും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു. ജാഹിലിയത്തിൽ നല്ലവരായ ആളുകൾ ഇസ്ലാമിലും നല്ലവരാണ്. ഇദാ ഫഖഹു, അവർ മതത്തെ ശരിക്കും മനസ്സിലാക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ജാഹിലിയത്തിൽ അവർ നല്ലവരായത് മതപരമായ അറിവുകൊണ്ടോ ദീനിയായ കാര്യങ്ങളെക്കൊണ്ടോ അല്ല, പക്ഷേ അവരിൽ നിക്ഷേപിക്കപ്പെട്ട, അവരിൽ ഉൾക്കൊള്ളുന്ന ആ നന്മകൾ അന്നവരിൽ പ്രകടമായിരുന്നു. ആ നല്ലവർ ഇസ്ലാം വന്ന് ഇസ്ലാമിക ശരീഅത്ത് അവർക്ക് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു? അതനുസരിച്ച് ജീവിച്ചു. അപ്പോഴും അവർ നല്ലവരായി. ഈ നന്മ നമ്മളിലുണ്ട്. നന്മയുള്ളവർ നന്മയുള്ളവരോട് ചേരുമ്പോൾ ആ നന്മ വർദ്ധിക്കും. തിന്മയുള്ളവർ പെട്ടെന്ന് ചേരാൻ സാധ്യത തിന്മയുള്ളവരോടാണ്. അവരോട് ചേരുമ്പോൾ ആ തിന്മകളും അയാളിൽ വർദ്ധിക്കുമെന്നതാണ് ചുരുക്കം. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ധാരണയാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഏറ്റവും തത്വപൂർണമായിട്ടുള്ള, ഏറ്റവും ചിന്തനീയമായിട്ടുള്ള, ആശയവൈഫുല്യമുള്ള ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നാം സ്വയം ഒരു പുനരവലോകനത്തിന് തയ്യാറാവേണ്ടതുണ്ട്. നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ട, നമ്മളിൽ ഉൾക്കൊള്ളുന്ന നന്മകളെ എത്രമാത്രം നാം പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിച്ചു, നന്മയാകുന്ന ജന്മവാസനകളെ എത്രമാത്രം നാം പരിപോഷിപ്പിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ നമ്മുടെ ജീവിതത്തെ ഉന്നതമാക്കുവാനും ഉദാത്തമാക്കുവാനും നമ്മൾ ശ്രമിച്ചു എന്ന ഒരു സ്വയം നിരീക്ഷണം, ഒരു സ്വയം അവലോകനം നമ്മൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മളിലുള്ള തിന്മയുടെ വാസനകളെ നമ്മളറിയാതെ തന്നെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമ്മളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അത് കൂടുതൽ വർദ്ധിച്ചു വരികയും അത് പിന്നീട് നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അഡിക്ഷനുകളായി, അടിമത്തങ്ങളായി രൂപപ്പെട്ടു വരികയും ചെയ്തു എന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ബോധ്യമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിനേക്കാളുമുപരി ധാരാളം നന്മകൾ നമുക്കുള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. താൻ നല്ല ഭക്തിയോടുകൂടെയുള്ള ആരാധനകൾ നിർവഹിക്കുവാനുള്ള മനസ്സ്, അതേപോലെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുവാനുള്ള മനസ്സ്, ഏറ്റവും ആകർഷണീയമായ പെരുമാറ്റങ്ങൾക്കുള്ള ഒരു മനസ്സ്, സത്യസന്ധതയെ പുലർത്തുവാനുള്ള ഒരവസ്ഥ, ഇങ്ങനെ ധാരാളം നല്ല നമുക്കും സമൂഹത്തിനും നമ്മുടെ പരലോകത്തിനൊക്കെ ഉപകാരപ്പെടുന്ന ധാരാളം നന്മകൾ നമുക്കുള്ളിലുണ്ട്. അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ നല്ല അറിവുകളും ഇസ്ലാമികമായ വിജ്ഞാനങ്ങളും കരസ്ഥമാക്കി ആ നന്മകളെ, നമ്മളിൽ നിക്ഷേപിക്കപ്പെട്ട നന്മകളെ എല്ലാ തിന്മകളിൽ നിന്നും ശുദ്ധീകരിച്ച് ഏറ്റവും ഫലവത്തായ സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വില കൂടിയ ആ സൽസ്വഭാവങ്ങളെ, നല്ല ജീവിതത്തെ, നല്ല പെരുമാറ്റത്തെ, നല്ല മനുഷ്യനെ നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ ഇത് നമുക്ക് മാത്രമുള്ള നിർദ്ദേശമല്ല, നമ്മളാൽ പരിചരിക്കപ്പെടുന്ന, പരിപാലിക്കപ്പെടുന്ന, സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ മക്കളും നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളെ പറ്റിയും നാം ഈ കാര്യം ആലോചിക്കണം. കുറേ നന്മയുടെ വാസനകൾ അവരിലുണ്ടെന്നും, നീ മോശപ്പെട്ടവനാണ്, വൃത്തികെട്ടവനാണ്, നന്നാകാത്തവനാണ്, ഒരു നന്മയുമില്ലാത്തവനാണ് എന്നാക്ഷേപിച്ചു മാറ്റി നിർത്താതെ അവൻ്റെ ഉള്ളിൽ ഒരു ഖനിയിൽ അടങ്ങിയതുപോലെയുള്ള അവൻ്റെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള സ്വർണത്തെ വേർതിരിച്ചെടുക്കുവാനും അതിനെ പ്രോത്സാഹനങ്ങളിലൂടെ, മാർഗദർശനങ്ങളിലൂടെ, നല്ല അറിവുകൾ പകർന്നു നൽകി അവരെ പ്രോത്സാഹിപ്പിച്ച് ആ നന്മകളെ ഉത്തേജിപ്പിക്കുവാനും ആ നന്മയിലേക്ക് അവരെ എത്തിക്കുവാനും ആ നന്മയുടെ ലോകത്ത് കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിപ്പിക്കുവാനുമുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ നൽകുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ തന്നെ നിരീക്ഷിക്കുമ്പോൾ ഈ വ്യത്യസ്തത നമുക്ക് പെട്ടെന്ന് പ്രകടമാകും. ജന്മസിദ്ധമായി തന്നെ നന്മയെ സ്വീകരിക്കുകയും നല്ല വഴിക്ക് പോകുന്നവരുമുണ്ട്. എന്നാൽ വളരെ മോശം ജീവിതാവസ്ഥകളിലേക്ക് പോയി ചില ജീവിതത്തിൻ്റെ പ്രത്യേക വഴിത്തിരിവുകളിൽ ഏറ്റവും നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരെയും നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വലിയ ആശയം നാം സ്വയം ഉൾക്കൊള്ളുകയും നമ്മുടെ നന്മകളെ നിരന്തരം പുറത്തെടുക്കാൻ ശ്രമിക്കുകയും നാം പരിപാലിക്കുന്നവരുടെ, പരിചരിക്കുന്നവരുടെ നന്മകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് വർദ്ധിപ്പിച്ചു വരുവാൻ നാം ശ്രമിക്കണം. അധ്യാപകന്മാർ അവരുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും അവർക്കുണ്ടാവേണ്ട ഒരു കാഴ്ചപ്പാടതാണ്. തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും വഴിതെറ്റിപ്പോകുന്നവരിലും നന്മയുടെ അംശങ്ങളുണ്ട് അവർക്കുള്ളിൽ. ആ ഖനികളിൽ നിന്നും ആ നന്മകളെ, ആ സ്വർണത്തെ കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരിക എന്ന മഹത്തായ ദൗത്യമാണ് മാർഗ നിർദ്ദേശങ്ങൾ നൽകുന്ന, മാർഗദർശനങ്ങൾ നൽകുന്നവർക്ക് നിർവഹിക്കുവാനുള്ളത്.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
6: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما
7: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റ് ഇല്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി. ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന വലിയ ഭാരങ്ങളുമായി നടക്കേണ്ടി വരാറുണ്ട്. പുറത്തു പറയാൻ കഴിയാത്ത മനസ്സിന്റെ വിഷമങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന സങ്കീർണമായ തർക്കങ്ങൾ, വ്യക്തിപരമായ വീഴ്ചകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങൾ, അങ്ങനെ ഉള്ളിൽ ഒതുക്കി നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായേക്കാം. കേൾക്കാനും ആശ്വസിപ്പിക്കാനും ആരുമില്ലെന്ന ചിന്ത പലരെയും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കുമാണ് തള്ളിവിടുന്നത്. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനൊരു ശരിയായ വഴിയും പരിഹാരവും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് നീറാതെ അത് തുറന്നു പറയാനും വിദഗ്ധരുടെ സഹായത്തോടെ കൃത്യമായ മാർഗനിർദ്ദേശം നേടാനും ഒരു മഹത്തായ വേദി ലഭിച്ചാൽ ജീവിതം എത്ര ആനന്ദമുള്ളതാകും. ഇതാ നിങ്ങളുടെ ആധികളും സങ്കടങ്ങളും കേൾക്കാൻ, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലേക്ക് പീസ് റേഡിയോ നിങ്ങളെ നയിക്കുന്നു. പീസ് റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പ്രായോഗികമായ പരിഹാരം നേടുന്നതിനുള്ള അസുലഭമായ അവസരം. വ്യക്തിപരമോ കുടുംബപരമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയ ഏതു തരത്തിലുള്ള മാനസിക ജീവിത പ്രശ്നങ്ങളുമാവട്ടെ, ഇനി വിഷമിക്കേണ്ടതില്ല. പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ തികച്ചും രഹസ്യമായി ഞങ്ങളെ അറിയിക്കാം. അനുഭവ സമ്പന്നരായ കൗൺസിലർമാരും വിദഗ്ധരും നിങ്ങളുടെ സംശയങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തവും ഫലപ്രദവുമായ പരിഹാരമാർഗങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. തീരാത്ത സംഘടനകളില്ല, പരിഹാരമില്ലാത്ത പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനും വീണ്ടും പുഞ്ചിരിയോടെ ജീവിതത്തെ നേരിടാനും ഇനി ഞങ്ങൾ കൂടെയുണ്ട്. അതുകൊണ്ട് വൈകിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കൂ. സന്തോഷമുള്ള നാളുകൾക്കായി കാത്തിരിക്കൂ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്.

0: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പാഠം പഠിക്കാത്തവർ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുറഹീം മഞ്ചേരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ റസൂലിൽ കരീം അലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗം ധിക്കാരികളുണ്ട്. ധിക്കാരികളായ ചില ആളുകൾ, അവരുടെ സ്വഭാവം ഖുർആൻ പറയുന്നത് അവർ എത്ര അനുഭവിച്ചാലും മാറാത്തവരാണ്, അവർക്ക് മാറ്റമുണ്ടാവുകയില്ല. എത്ര അവരെ ശിക്ഷിച്ചാലും അവർ പാഠം പഠിക്കാത്തവരാണ് എന്ന്. അല്ലാഹു പരീക്ഷണങ്ങൾക്ക് ശേഷം അവർക്ക് റഹ്മത്ത് നൽകിയാൽ, അല്ലാഹു അവർക്ക് ധിക്കാരത്തിൽ മുഴുകിക്കൊണ്ടിരിക്കെ തന്നെ നിഅമത്തുകൾ ധാരാളമായി നൽകിയാലും വീണ്ടും അവർ കുഫ്റിലേക്ക് തന്നെ ശക്തമായി മടങ്ങുകയും ധിക്കാരികളായി തുടരുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുകയും നമ്മിലേക്ക് ചേർത്ത് വച്ച് വായിക്കുകയും ചെയ്യുമ്പോൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ചിട്ടും തിന്മകളിൽ മുഴുകി ജീവിച്ചിട്ടും അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട് നമുക്ക്. അള്ളാഹു നമുക്ക് ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടും നാം ചിന്തിക്കുന്നില്ല എങ്കിൽ, മാറുന്നില്ല എങ്കിൽ നമുക്ക് കൂടിയുള്ള ഒരു പാഠമാണിത്. വിശ്വാസി എപ്പോഴും തിരിച്ചറിയുള്ളവനായിരിക്കണം, പാഠം പഠിക്കുന്നവനാവണം, തെറ്റുകൾ തിരുത്തുന്നവനാവണം, ഉൾക്കൊള്ളാൻ തയ്യാറായവനാവണം, തിന്മയിൽ ഉറച്ചു നിൽക്കുന്നവരാവരുത്. പരിശുദ്ധ ഖുർആൻ പറയുന്നൊരു വചനം നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ മുഅ്മിനൂൻ 75-ാമത്തെ വചനം, വലോ റഹിംനാഹും വകശഫ്നാ മാ ബിഹിം മിൻ ദുർരിൻ ലലജ്ജു ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. വലോ റഹിംനാഹും വകശഫ്നാ മാ ബിഹിം മിൻ ദുർ, അവരിലുള്ള കഷ്ടത നീക്കിയാൽ അവരോട് നാം കാരുണ്യം കാണിക്കുകയും കഷ്ടപ്പാട് നീക്കുകയും ചെയ്താലും ശരി, അവർ ലലജ്ജു ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവർ അവരുടെ തിന്മയിൽ അതിക്രമത്തിൽ വിഹരിച്ചുകൊണ്ട് ശാഠ്യം പിടിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അല്ലാഹു ഒരുപാട് നന്മകൾ ചെയ്തിട്ടും അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്തിട്ടും അവർ തിന്മകൾ തുടരുന്നു എന്ന് പറഞ്ഞ ഈയൊരു സംഭവം, മക്കയിൽ അതിശക്തമായ ഒരു പട്ടിണി ഉണ്ടായ സന്ദർഭത്തിലാണ് ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നത്. അബൂസുഫിയാൻ അന്ന് ശത്രുക്കളുടെ നേതാവായിരുന്ന, മുസ്ലിമാവുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ആ പട്ടിണിയുടെ സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനും വേണ്ടി ശക്തമായി ആവശ്യപ്പെട്ടു. അതിനുമാത്രം പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിരുന്നു. എത്രത്തോളമെന്ന് വെച്ചാൽ മൃഗങ്ങളുടെ തോലുകൾ പോലും ഭക്ഷിക്കേണ്ട അത്രയും പട്ടിണിയും പ്രയാസവും അവർ അനുഭവിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവരുടെ പട്ടിണി മാറിക്കിട്ടുകയും ചെയ്തു. പക്ഷേ അധികം വൈകാതെ തന്നെ അവർ ധിക്കാരത്തിൽ വീണ്ടും മതിമറക്കുകയായിരുന്നു.

0: നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അത് നീങ്ങിക്കിട്ടിയാൽ അള്ളാഹുവിനെ മറക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. ധൂർത്തുകളും തോന്നിയാസങ്ങളുമായി വീണ്ടും തിന്മകളിൽ മുഴുകുന്ന അവസ്ഥ നമുക്കുണ്ടാവരുത്. സന്തോഷത്തിൻ്റെ സമയത്ത് മാത്രമല്ല, സങ്കടത്തിൻ്റെ സമയത്ത് മാത്രമല്ല, സന്തോഷമുള്ള സമയത്തും നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങുകയും ഓർക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ ചരിത്രം, ഈ ഖുർആനിൻ്റെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. നമ്മുടെ അടുത്ത ബന്ധുക്കളിൽ, അടുത്ത ആളുകളിലെ മരണം നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കും. എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾ റബ്ബിനെ ഓർക്കും, നമുക്കൊരു ഭയമുണ്ടാകും. എന്നാൽ സുഖം നമുക്കുണ്ടാകുമ്പോൾ, സന്തോഷമുണ്ടാകുമ്പോൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് വീണ്ടും അറിയാതെ തിന്മയിലേക്ക് പോകും. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും നാം അങ്ങനെയാവരുത്. വിശ്വാസി എപ്പോഴും നല്ല ജാഗ്രതയോടുകൂടി ജീവിക്കുന്നവനായിരിക്കണം. നമുക്ക് സന്തോഷമുണ്ടാകുമ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി കിട്ടുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ അനുഗ്രഹം ഏത് നിമിഷവും നഷ്ടപ്പെട്ടേക്കാം. അള്ളാഹു എനിക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകിയേക്കാം, അതുകൊണ്ട് ഞാൻ മതിമറക്കരുത്. അള്ളാഹുവിനോടുള്ള നന്ദിയിൽ ഞാൻ മാറിപ്പോവരുത്. അള്ളാഹുവിനോടുള്ള ശുക്ർ അവസാനിപ്പിക്കരുത് എന്നുള്ള ചിന്ത, ജാഗ്രത എപ്പോഴും ഉള്ളവനാണ് വിശ്വാസി, ഉള്ളവനായിരിക്കണം നമ്മുടെ വിശ്വാസി. അതുകൊണ്ട് സഹോദരങ്ങളെ, പാഠം പഠിക്കുന്നവരായിരിക്കണം, പാഠം ഉൾക്കൊള്ളുന്നവരായിരിക്കണം. സംഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. പാഠം പഠിക്കാത്തവർ ധിക്കാരികളും ഏറ്റവും വലിയ നഷ്ടക്കാരുമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഇത്തരം കുഫറിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. പാഠം പഠിക്കാത്തവർ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുറഹീം മഞ്ചേരി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിന്റെ സമയമായിരിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ചിലത് നമ്മൾ മനഃപ്പാഠമാക്കുകയുണ്ടായി. ഇന്ന് അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് നാം പഠിക്കാനിരിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ റിസ്ഖി വബാരിക് ലീ ഫീ മാ റസഖ്തനി. അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ റിസ്ഖി വബാരിക് ലീ ഫീ മാ റസഖ്തനി. പ്രാർത്ഥനയുടെ അർത്ഥം: അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി, അല്ലാഹുവേ നീ എൻ്റെ പാപം പൊറുക്കണമേ. വവസ്സിഅ ലീ ഫീ റിസ്ഖി, എൻ്റെ ഉപജീവനം, എൻ്റെ റിസ്ഖ് നീ വിശാലമാക്കണമേ. വബാരിക് ലീ ഫീ മാ റസഖ്തനി, എനിക്ക് ഉപജീവനമായി നീ നൽകിയതിൽ ബറക്കത്ത് ചൊരിയുകയും ചെയ്യണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. മഹാനായ ഇമാം തിർമിദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രാർത്ഥനയാണിത്. വളരെ ചെറിയ, നമുക്ക് മനഃപ്പാഠമാക്കാൻ എളുപ്പമേറിയ ഒരു പ്രാർത്ഥനയാണ്: അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ റിസ്ഖി വബാരിക് ലീ ഫീ മാ റസഖ്തനി. നമ്മളെല്ലാവരും ധാരാളമായി കേട്ട് പരിചയമുള്ള വാക്കുകളാണ് ഈ പ്രാർത്ഥനയിൽ വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ, ഇഗ്ഫിർ ലീ എന്നാണ് അവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അല്ലാഹുമ്മ ഗഫിർ ലീ, അല്ലാഹുമ്മ ഗഫിർ ലീ ദംബി വവസ്സിഅ ലീ, വവസ്സിഅ ലീ, വവസ്സിഅ ലീ ഫീ റിസ്ഖി, വവസ്സിഅ ലീ ഫീ റിസ്ഖി. اللهم اغفر لي ذنبي ووسع لي في رزقي، اللهم اغفر لي ذنبي ووسع لي في رزقي، اللهم اغفر لي ذنبي ووسع لي في رزقي، اللهم اغفر لي ذنبي ووسع لي في رزقي وبارك لي وبارك لي وبارك لي فيما رزقتني وبارك لي فيما رزقتني وبارك لي فيما رزقتني وبارك لي فيما رزقتني اللهم اغفر لي ذنبي ووسع لي في رزقي وبارك لي فيما رزقتني اللهم اغفر لي ذنبي ووسع لي في رزقي وبارك لي فيما رزقتني. ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഇന്ന് നമ്മൾ കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന. പഠിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: കോഫി ബോർഡിൻ്റെ കോഫി ക്വാളിറ്റി മാനേജ്മെന്റ് കോഴ്സിന് അപേക്ഷിക്കാം. കാപ്പികൃഷി വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെന്റ്, ഗുണപരിശോധന, വിപണനം തുടങ്ങിയവ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കോഫി ബോർഡ് നടത്തുന്ന ഒരു വർഷത്തെ കോഫി ക്വാളിറ്റി മാനേജ്മെന്റ് PG ഡിപ്ലോമ പ്രോഗ്രാം അതിന് യോജിച്ചതാണ്. ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ബയോടെക്നോളജി, ബയോസയൻസ്, ഫുഡ് ടെക്നോളജി, ഫുഡ് സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ് എന്നിവയ ഒന്നിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷാ ഫോം, പണമടച്ച വിവരങ്ങൾ എന്നിവ സഹിതം ഡിവിഷണൽ ഹെഡ് കോഫി ക്വാളിറ്റി കോഫി ബോർഡ്, അംബേദ്കർ വീതി, ബംഗളൂരു 56001 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. കോഫി ബോർഡിൻ്റെ കോഫി ക്വാളിറ്റി മാനേജ്മെന്റ് കോഴ്സ് അപേക്ഷ സംബന്ധിച്ച വിവരങ്ങൾക്കായി സന്ദർശിക്കാം coffeeboard.gov.in. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാ ചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30. കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ നുറുങ്ങുകളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ നുറുങ്ങുകളിൽ നിന്ന് നുബില എം രചിച്ച പ്രിയദർശിനി സൗജന്യയാത്ര ചില യാഥാർത്ഥ്യങ്ങൾ ഈ ലേഖനത്തിന് ശബ്ദം നൽകുകയാണ് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: പ്രിയദർശിനി സൗജന്യയാത്ര ചില യാഥാർത്ഥ്യങ്ങൾ, എഴുത്ത് നുബില എം. കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തിൽ KSRTC ബസ്സുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. സ്ത്രീ ശാക്തീകരണത്തിന്റെയും സാമൂഹിക ക്ഷേമത്തിന്റെയും ഭാഗമായി സ്ത്രീകൾക്കായി നടപ്പിലാക്കുന്ന സൗജന്യയാത്രാ പദ്ധതി പ്രിയദർശിനി സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. കുറഞ്ഞ വരുമാനക്കാർക്കും ജോലിക്കു പോകുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ ആനുകൂല്യത്തിന്റെ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും ചർച്ച ചെയ്യേണ്ടതായുണ്ട്. ഇന്ന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ആവശ്യത്തിന് KSRTC സർവീസുകൾ ലഭ്യമല്ല, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ബസ്സുകളിൽ യാത്രക്കാരുടെ കടുത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. KSRTC സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളാണുള്ളത്. അതിൽ 881 മാത്രമാണ് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലുള്ളത്. ബാക്കി 2244 ബസ്സുകളും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലാണ്. തിരുവനന്തപുരം ജില്ലകളിൽ മാത്രം 687 ബസ്സുകളും കൊല്ലത്ത് 415 ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. തെക്കൻ ജില്ലകൾക്കാണ് ഈ സൗജന്യയാത്രയുടെ ഗുണഫലം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. സൗജന്യമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം അടിയന്തര പ്രാധാന്യമില്ലാത്ത യാത്രകൾക്കായി പലരും ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇത് അത്യാവശ്യക്കാരായ യാത്രക്കാരെ പ്രതികൂലമായി ബാധിക്കുന്നു. ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പോലും ഈ സാഹചര്യത്തെക്കുറിച്ച് തുറന്നു പറയേണ്ടിയും വന്നു. ജോലിസ്ഥലങ്ങളിലേക്കും സ്കൂളുകളിലേക്കും സമയം വൈകാതെ എത്തേണ്ടവർ, വയോധികർ, രോഗികൾ തുടങ്ങിയവർക്ക് വലിയ തിരക്ക് കാരണം ബസ്സിൽ കയറാനോ സുരക്ഷിതമായി യാത്ര ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. സൗജന്യം എന്നതിനെ വ്യക്തിഗത സൗകര്യമായി മാത്രം കാണാതെ അർഹരായവർക്ക് അത് തടസ്സമില്ലാതെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കടമയാണ്. ഇതിന് പ്രധാനമായും വേണ്ടത് പൊതുജനങ്ങളുടെ സ്വയം നിയന്ത്രണവും ഉത്തരവാദിത്തമുള്ള പെരുമാറ്റവുമാണ്. അത്യാവശ്യത്തിനല്ലാത്ത യാത്രകൾ രാവിലെയും വൈകുന്നേരവുമുള്ള ഓഫീസ് സ്കൂൾ സമയങ്ങളിൽ ഒഴിവാക്കുന്നത് തിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. അമിതമായ തിരക്ക് ബസ്സിനുള്ളിലെ യാത്രക്കാരുടെ, പ്രത്യേകിച്ച് ഗർഭിണികളുടെയും കുട്ടികളുടെയുമായി യാത്ര ചെയ്യുന്നവരുടെയും സുരക്ഷിതത്വത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. പ്രായാധിക്യമുള്ളവർക്കോ ആരോഗ്യപ്രശ്നങ്ങളുള്ളവർക്കോ മുൻഗണന നൽകാനും ആവശ്യമെങ്കിൽ വഴിമാറിക്കൊടുക്കാനും യാത്രക്കാർ തയ്യാറാകണം. ഈ സാഹചര്യത്തെ തരണം ചെയ്യാൻ KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാന നടപടി സർവീസ് വർദ്ധിപ്പിക്കുക എന്നതാണ്. KSRTC ബസ്സുകൾ കുറവുള്ള മലബാർ മേഖലയിൽ കൂടുതൽ ബസ്സുകൾ ലഭ്യമാക്കണം. തിരക്കുള്ള റൂട്ടുകളിൽ അതനുസരിച്ച് സർവീസുകൾ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഏതൊരു സാമൂഹിക ക്ഷേമ പദ്ധതിയുടെയും വിജയം സർക്കാരിന്റെ നയങ്ങളിൽ മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന പൊതുജനങ്ങളുടെ വിവേകപൂർണമായ ഇടപെടലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ആനുകൂല്യങ്ങൾ ആവശ്യക്കാർക്ക് ലഭിക്കുന്നതിൽ ഞാൻ തടസ്സമാകില്ല എന്ന് ഓരോ വ്യക്തിയും തീരുമാനിക്കണം.
8: ബാർക്കല്ലാഹു ഫീക്. നുബില എം രചിച്ച പ്രിയദർശിനി സൗജന്യ യാത്ര ചില യാഥാർത്ഥ്യങ്ങൾ ഈ ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. നമ്മൾ കേട്ടത് അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
5: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിലോ? ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
9: P പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ, കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്. അവർ ഈ പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.

0: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറുമൊരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക, യാത്രയിലും വിശ്രമവേളകളിലും മറ്റും. നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്.
1: ഇവിടെയാണ് നമ്മൾ ആരോഗ്യപരമായ ഒരു കാഴ്ച, അല്ലെങ്കിൽ തെളിഞ്ഞ കാഴ്ച, നമ്മുടെ ജീവിതകാലം മുഴുവൻ എങ്ങനെ നിലനിർത്താം എന്നുള്ളൊരു ഒരു വിഷയം.
0: ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ?

0: കനിഞ്ഞ അരുളിയ രണ്ട് പ്രധാനപ്പെട്ട അവയവങ്ങളാണ് രണ്ട് നേത്രങ്ങൾ എന്നുള്ളത്. ജനിക്കുമ്പോൾ തന്നെ അത് പ്രവർത്തിച്ച് തുടങ്ങും. അതിന് മുമ്പേ അത് പ്രവർത്തനം ചെറുതായിട്ടുണ്ട്. പക്ഷെ ജനിക്കുമ്പോഴാണ് കുട്ടി കണ്ണ് തുറന്ന് നോക്കുന്നത്. അന്ന് മുതൽ മരിക്കോളം നമുക്ക് ആരവയവം ആവശ്യമാണ്. അത് എപ്പം മങ്ങുന്നോ അപ്പോഴാണ് നമ്മളതിൻ്റെ വില അറിയുക പലപ്പോഴും. അതുകൊണ്ട് തന്നെ തെളിഞ്ഞ കാഴ്ച എന്ന് പറയുമ്പോൾ നോർമൽ വിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ ഞാനൊരു ഓഫ്തൽമോളിസ്റ്റാണ്. പക്ഷെ എൻ്റെ കണ്ണ് നോർമലാണ് എന്ന് എനിക്ക് പുറപ്പ് വിടാൻ കഴിയില്ല. ഐ മീൻ അത്രയും എന്താ പറയുക, കോംപ്ലിക്കേറ്റഡാണ് അതിൻ്റെ സ്ട്രക്ചർ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലാം പരിസരത്തുള്ള എല്ലാം കാണുന്നു എന്നുള്ളത് കൊണ്ട് എൻ്റെ കാഴ്ച നോർമലാണ് എന്ന് പറഞ്ഞുവിടാം. ഓക്കെ, കാഴ്ചയിൽ നമ്മൾ ക്വാണ്ടിഫിക്കേഷൻ വേണ്ടിയിട്ട്, അത് പഠന ആവശ്യം, അതുപോലെ തന്നെ അസുഖങ്ങൾ വേർതിരിച്ചറിയാനും അതുപോലെ തന്നെ അതിൻ്റെ വിവച്ചരിച്ച് ക്ലാസിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാഴ്ചനെ പല ഗ്രേഡിലാക്കിയിട്ട്, അതിപ്പോൾ പല വകുപ്പുകളിലാക്കി നമ്മൾ
1: തിരിക്കാറുണ്ട്.
0: ഒന്ന് ഡിസ്റ്റൻറ്റ് വിഷൻ, ദൂരേക്കുള്ള കാഴ്ച. രണ്ട് അടുത്തേക്കുള്ള കാഴ്ച, നിയർ വിഷൻ. അടുത്തത് കളർ വിഷൻ, ഒരു നമ്മൾ പല
1: വർണ്ണങ്ങൾ തിരിച്ചറിയാൻ,
0: 200,000 വർണ്ണങ്ങൾ മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്നൊക്കെ പറയുന്നുണ്ട് അള്ളാഹുവരം. പിന്നെ കോൺട്രാസ്റ്റ്. ഇപ്പോൾ കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് അവിടെ നോക്കുന്ന മുമ്പിലുള്ള ആ ചുമര് അത് വെള്ള കളറാണ്, അതിൻ്റെ അപ്പുറത്തുള്ള വാതിലും വെള്ള കളറാണ്. രണ്ടും തമ്മിൽ ചെറിയൊരു കളർ ഷെയ്ഡ് ഡിഫറൻസ് ആണ്. ആ ഷെയ്ഡ് ഡിഫറൻസ് മനസ്സിലാക്കുന്നതാണ് കോൺട്രാസ്റ്റ് എന്നുള്ളത്. പിന്നെ വേറൊന്ന് ഇതിൻ്റെ ബൈനോക്കുലാരിറ്റിയാണ്. ഇപ്പോൾ രണ്ട് കണ്ണും കൊണ്ട് കാണുന്നത് ഒരേ വസ്തുവിനെ ഒരേ സമയം കാണണം എന്നുള്ളതാണ്. അതാണ് ബൈനോക്കുലാരിറ്റി. അതിൻ്റെ പ്രാധാന്യം എപ്പോഴാന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ചില ആവശ്യങ്ങൾക്കുമാണ് ഈ ബൈനോക്കുലാരിറ്റി ഏറ്റവും കൂടുതൽ കിട്ടുക. അതിപ്പോൾ മനസ്സിലാക്കാൻ, ഇപ്പോൾ ശ്രോതാക്കൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ സിമ്പിൾ കാര്യമാണ്. എന്ത്, ഒരു കൈ കൊണ്ട് ഒരു കണ്ണടച്ചു പിടിക്കുക, എന്നിട്ട് ദൂരേക്ക് നോക്കുക. ദൂരേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ ഗ്ലാസിൻ്റെ അപ്പുറത്ത് നമ്മൾ ടെക്നീഷ്യൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ണ് അടച്ച് നോക്കുമ്പോൾ ഗ്ലാസിൻ്റെ അപ്പുറത്താണ് ആൾ ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് ഗ്ലാസ്സിൽ നിന്നും എത്രമാത്രം അകലെയാണ് അദ്ദേഹം ഇരിക്കുന്നത് മനസ്സിലാവും. അതുപോലെ ശ്രോതാക്കൾക്കും നോക്കാം, നിങ്ങളുടെ ഇപ്പോൾ രാത്രി സമയമാണ് ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ പുറത്ത് കുറച്ച് കാഴ്ചക്കുറവുണ്ടാവും, ബട്ട് നമ്മൾ തൊട്ട് മുമ്പിൽ രണ്ട് വസ്തുക്കൾ നോക്കുക, ഒരു കണ്ണടച്ച് നോക്കുക. അപ്പോൾ ആ രണ്ടാമത്തെ വസ്തു പുറകിലാന്ന് മനസ്സിലാവും. പക്ഷേ എത്ര ഡിസ്റ്റൻസിലാണെന്ന് മനസ്സിലാണെങ്കിൽ ഡെത്ത് ഓഫ് ഫോക്കസ് എന്ന് പറയും, അതിന് ബൈനോക്കുലാരിറ്റി വേണം. അത് നമ്മൾ ഡ്രൈവിങ്ങിലാണ്. നമ്മൾ വേറെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ ഓപ്പോസിറ്റ് വേറെ വാഹനം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ വാഹനം അവിടെ എത്തുമോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണം,
1: യെസ്
0: ആക്സിലേറ്റർ കൊടുക്കണോ അതോ ബ്രേക്ക് കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുപോലെ പല ജോലികൾക്കും, ഈ ഒരു പല ജീവിതത്തിലെ പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ബൈനോക്കുലാരിറ്റി ആവശ്യമുണ്ട്. പിന്നെ മറ്റൊരു തര വകതിരിവാണ് നമുക്ക് ഇതിൽ ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ എന്നെ നോക്കുമ്പോൾ എൻ്റെ മുഖം കാണും, എൻ്റെ കസേരയും നിങ്ങൾ കാണുന്നുണ്ട്, എൻ്റെ ചുറ്റുമുള്ള ചുമരും നിങ്ങൾ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അതാണ് ഫീൽഡ് ഓഫ് വിഷൻ. ആ ഫീൽഡ് ഓഫ് വിഷൻ കുറയുന്ന ഒരു അസുഖമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പല ടൈപ്പ് ഗ്ലോക്കോമ ഉണ്ട്, അതിൽ പെട്ട ഒരു ടൈപ്പ്. അതുപോലത്തെ വേറെയും കുറേ അസുഖങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം നോർമലാണെങ്കിൽ ഒരാളുടെ കാഴ്ച നോർമലാണ്. ഇനി ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇതിലപ്പുറം ഇനി ഉണ്ടാവാം. നമ്മളുടെ ശാസ്ത്രം പുരോഗമിക്കുന്നതനുസരിച്ച് പുതിയ പുതിയ ഇതിൽ അഡിഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും നോർമൽ ആണെങ്കിൽ നമ്മൾ നോർമൽ കാഴ്ച ഉണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. ക്ലിനിക്കൽ ടേമിൽ എമട്രോപ്പിയ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ കാഴ്ച ജനിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞിന് ഉണ്ടാവണമെന്നില്ല. ജനിക്കുന്ന സമയത്ത് കുഞ്ഞ് ഹൈപ്പർമെട്രോപ്പിക് ആയിരിക്കും എന്ന് പറയും. അഥവാ കുഞ്ഞിന് ദൂരമുള്ളതും മങ്ങലായിരിക്കും, അടുത്തുള്ളതും മങ്ങലായിരിക്കും. ഏകദേശം ഒരു കുഞ്ഞിൻ്റെ അമ്മൻ്റെ മുഖം ഏകദേശം ഒരു ഫെയ്ഡായിട്ട് മനസ്സിലാവും. അങ്ങനെ മുഖത്തൊക്കെ നോക്കി ചിരിക്കുന്നൊരവസ്ഥ ഏകദേശം ഒരു മാസം ആകുമ്പോഴാണ് സാധാരണ ഇതിൽ കാണാറ്. പിന്നെ അത് നോർമലാകുന്നത് ഒരു 3-4 വയസ്സോ അല്ലെങ്കിൽ 6-7 വയസ്സാകുമ്പോഴാണ് അത് നോർമൽ അവസ്ഥയിലേക്ക്, എമട്രോപ്പിയ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്താറുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നീട് ജീവിതകാലത്തിൻ്റെ വളർച്ചൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ തലയായിരിക്കും വലുത്, കയ്യും കാലും ചെറുതായിരിക്കും. ഒരു അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം തലൻ്റെ എത്ര അധികം വലുപ്പമുണ്ട് കയ്യും കാലും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തലയും തലയ്ക്ക് ഉള്ളിലുള്ള അല്ലെങ്കിൽ തലയോട് അറ്റാച്ച് ചെയ്ത വസ്തുക്കൾ അല്ലെങ്കിൽ എന്താ പറയുക ഉപകരണങ്ങളല്ല, ഓർഗാൻസ് ജനിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുണ്ടാവും. അതേപോലെ തന്നെയാണ് കണ്ണിനും. കണ്ണിൻ്റെ ജനിക്കുമ്പോൾ തന്നെ ഒരു അഡൽട്ട് കണ്ണിൻ്റെ 80% വലുപ്പം ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കണ്ണുണ്ടാവും. പിന്നീട് ഒരു 20% മാത്രമാണ് പിന്നീട് വലുപ്പം വെക്കുന്നത്. അപ്പോൾ വലുപ്പം വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ണിൻ്റെ ടോട്ടൽ ഈ വലുപ്പത്തിലും കോർണിൻ്റെ ഷേപ്പിലൊക്കെ ചെറുതായിട്ട് മാറ്റങ്ങൾ വരാം. ആ മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാഴ്ച തകരാറുകൾക്കാണ് നമ്മൾ റിഫ്രാക്റ്റീവ് എറേസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ഏത് പ്രായത്തിലും വരാം, സ്കൂളിൽ പഠിക്കുമ്പോൾ വരാം, അത് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ അത് ഓരോ സമയത്ത് നമുക്ക് അതിൻ്റെ ഡിസ്കഷനിലേക്ക് വരാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എല്ലാം സ്ട്രക്ചറും ഫംഗ്ഷനും ഒരേപോലെ ഉണ്ടെങ്കിൽ ഇനി സ്ട്രക്ചർ എല്ലാം നോർമലാകും, പക്ഷേ ഒരു കുഞ്ഞിന് ചിലപ്പോൾ ഒരു കണ്ണ് തീരെ ഉണ്ടാവില്ല, അതിലേക്ക് കുറഞ്ഞ നല്ല മങ്ങലുണ്ടാവും. അതിനാണ് ആംബ്ലിയോപ്പിയ എന്ന് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്, കാഴ്ച തകരാറ് അതിന് ഒരു കാരണമാണ്. പക്ഷെ ഒരു തകരാറില്ലാണ്ടും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്ട്രക്ചറിലി നോർമലാവണം, ഫംഗ്ഷണലിയും നോർമലാവണം, എന്നാലേ കണ്ണിൻ്റെ കണ്ണ് നോർമൽ ആണ്, തെളിഞ്ഞ കാഴ്ച ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി കണ്ണ് ഫുള്ള് നോർമലായിട്ടും കാര്യമില്ല, കണ്ണിൻ്റെ പുറകിൽ ഈ കണ്ണിൻ നമുക്കറിയാം പുറത്തുനിന്ന് വരുന്ന ലൈറ്റ് റേസിനെ ഫോക്കസ് ചെയ്ത് തലച്ചോറിലേക്ക് എത്തിക്കലാണ് കണ്ണിൻ്റെ ധർമ്മം. ആ എത്തിക്കുന്ന അവിടെ ഏതെങ്കിലും പാത്ത് വേയിൽ നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ സർക്യൂട്ടുകളാണ്, നെർവ്സാണ്. ആ നെർവ്സിൽ എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കാഴ്ച ഉണ്ടാവില്ല, കണ്ണ് അത്ര പെർഫെക്റ്റ് ആയിട്ടും കാര്യമില്ല. ഇനി ഇതൊക്കെ നോർമലാണ്, പാത്ത് വേസ് നോർമലാണ്. അത് തീരുമാനിക്കുക, അത് എന്താ പറയുക, എന്താ പ്രോസസ്സ് ചെയ്യുന്ന നമ്മളെ ബ്രെയിൻ ഫങ്ഷനിങ് അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ നോർമൽ ആണെങ്കിൽ തെളിഞ്ഞ കാഴ്ച ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതിന്റെ
1: ചുരുക്കി പറഞ്ഞാൽ. ഓക്കേ, അപ്പോ രണ്ടിന്റെ ഒരു ഒരു ഒരു കോൺട്രാസ്റ്റ് പറഞ്ഞു. എന്താണ് തെളിഞ്ഞത്, തെളിഞ്ഞ വിഷയം എന്താന്ന് പറഞ്ഞു, തെളിഞ്ഞ കാഴ്ച അതില് വരാവുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പം ഇത് ഈ തെളിഞ്ഞ വിഷൻ കിട്ടാതിരിക്കാൻ കുറെ കാരണങ്ങളുണ്ടാവുമല്ലോ. മേജർ കാരണങ്ങളുണ്ട്, മൈനർ കാരണങ്ങളുണ്ട്, പിന്നെ നമ്മുടെ കൺട്രോളിലുള്ള കാരണങ്ങളുണ്ട്, കൺട്രോളിൽ ഇല്ലാത്ത കാരണങ്ങളുണ്ട്. അപ്പൊ അത് അതൊന്ന് എന്തൊക്കെയാണ് അതിന്റെ ഒരു മേജർ കാരണങ്ങൾ എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ?
0: അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോയി. കോമൺ ആയിട്ട് ഇപ്പോൾ പ്രായം വെച്ചിട്ട് നമ്മൾ അത് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടികളിൽ കാണുന്ന സാധാരണ കാഴ്ചക്കുറവിന് കാരണം റിഫ്രാക്റ്റീവ് എറേസ് എന്ന് പറയുന്ന കാഴ്ച തകരാറുകളാണ്, അഥവാ കണ്ണട വെച്ചാൽ പരിഹരിക്കാവുന്ന തകരാറുകൾ. സിമ്പിളി ഒരു നമുക്ക് മനസ്സിലാക്കാനാകും പറഞ്ഞാൽ മതി, കണ്ണട വെച്ചാൽ പരിഹരിക്കാവുന്ന തകരാറുകൾക്കാണ് റിഫ്രാക്റ്റീവ് എറേസ് എന്ന് പറയുന്നത്. അത് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഹൈപ്പറോപ്പിയ, മയോപ്പിയ, ഹൈപ്പറോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വിഷമദൃഷ്ടി എന്ന് മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് കോമൺ ആയിട്ടുള്ള കാണുന്നൊരു കാഴ്ച തകരാറുകൾ എന്ന് പറയും. അത് സിമ്പിളായിട്ട് കണ്ണട വെച്ചാൽ പരിഹരിക്കുക, പരിഹരിക്കുക മീൻസ് അത് ശാശ്വത പരിഹാരമല്ല, താൽക്കാലിക. സാധാരണ പറയേണ്ട ആളോട് താൽക്കാലികാശ്വാസം മാത്രമാണ്, കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വളർച്ചേൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സ്ട്രക്ചറൽ പ്രശ്നങ്ങളാണിത്. അപ്പോൾ അത് കാരണം കണ്ണിന് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. ചില ആൾക്ക് അടുത്തുള്ളത് ഫോക്കസ് ചെയ്യാനാവും പ്രയാസം ഉണ്ടാവുക, ചിലർക്ക് ദൂരിലാവും പ്രയാസം ഉണ്ടാവുക, ചിലർക്ക് രണ്ടും പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ഫോക്കസ് ആക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സ്ട്രക്ചറൽ ഒരു എന്താ പറയുക ബാക്കപ്പാണ് സപ്പോർട്ട്, അല്ലെങ്കിൽ ബാക്കപ്പ് മാത്രമാണ് കണ്ണട. ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ കാലിന് സ്വാധീനക്കുറവുണ്ടെങ്കിൽ ക്രച്ചസോ അല്ലെങ്കിൽ വടിയോ ഉപയോഗിക്കുമല്ലോ, വടി ക്രച്ചസ് വെച്ചുകൊണ്ട് കാലിലെ ശക്തി കൂടില്ല, അത് തൽക്കാല സപ്പോർട്ട് മാത്രമാണ്. അതുപോലെ ഇത് കാണുന്നത് വൃത്തിയിൽ കാണാൻ സഹായിക്കും എന്നുള്ളതാണ് കണ്ണടൻ്റെ ധർമ്മം. കണ്ണട എടുത്തു കഴിഞ്ഞാൽ കുറവടത്തന ഉണ്ടാവും. അപ്പോൾ വളച്ചൻ്റെ ഭാഗമായിട്ടുള്ള ആ തകരാറ് ചില ആളുകൾക്ക് പ്രായത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് തകരാറ് കൂടി കൂടി വരാം, ചില ആളുകൾക്ക് ആ തകരാറ് കുറഞ്ഞും വരാം, ചില ആൾക്ക് എത്രയാണ് തകരാറ് കണ്ടെത്തിയത് അത് അതേപോലെ ചിലപ്പോൾ ജീവിതത്തിൽ തുടർന്നും എന്നും വരാം. അത് നമുക്ക് പ്രവചിക്കാൻ പ്രത്യേകിച്ച് വകുപ്പൊന്നും കാണുന്നില്ല, ഐ മീൻ അത് പ്രൊഡിക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ആറ് മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യലാണ് കുട്ടികളുടെ കാഴ്ച തകരാറിൻ്റെ പരിഹാരം എന്നുള്ളത്.
1: അതെ പറഞ്ഞു
0: അത് ഈ സ്ട്രക്ചറൽ മാറ്റങ്ങൾ, ഇത് കണ്ണിൻ്റെ കോർണിയൻ്റെ ഷേപ്പ്, ടോട്ടൽ ആൻഡ്രോപോസ് കണ്ണിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കോട്ടുള്ള ഡയമീറ്റർ, അതുപോലെ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഷേപ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. അത് വളർച്ചേൻ്റെ ഭാഗമായിട്ട് എങ്ങോട്ടാണ് കൂടുക കുറേ ചെയ്യുന്ന നമുക്ക് പരാജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പറഞ്ഞു ചിലർക്ക് ക്ലിയർ ആവും, ചിലർക്ക് അതേപോലെ നിൽക്കും, ചിലർക്ക് കൂടിയിരും. ഒരു 18-20 വയസ്സ് വരെയാണ് ഈ വളർച്ചപ്രായം എന്ന് പറയുന്നത് കണ്ണിനെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞാൽ പിന്നെ സ്ട്രക്ചറലി സാധാരണഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല, എക്സെപ്റ്റ് ലെൻസ്. കണ്ണിനകത്തുള്ള ലെൻസ് പ്രായം ചെല്ലുംതോറും വലുപ്പം അതിൻ്റെ കനം കൂടിക്കൂടിയിരിക്കും. നമ്മുടെ ശരീരത്തിലെ മനുഷ്യ കണ്ണിനകത്ത് മാറ്റം വരുന്നത് അല്ലെങ്കിൽ വലുപ്പത്തിൽ മാറ്റം വരുന്നത് ഈ ലെൻസ് കണ്ണിനകത്തുള്ള ലെൻസിന് മാത്രം, ബാക്കിയെല്ലാം ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വലുപ്പത്തിൽ മാറ്റം ഉണ്ടാവില്ല. സെല്ലുകൾ മാറിക്കൊണ്ടിരിക്കും, സെല്ലുകൾ പുതുതായിട്ട് സെല്ലുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ തൊലിൻ്റെ പുറത്തുള്ള സെല്ല് ഒരാഴ്ച കഴിഞ്ഞ് ഈ സെല്ലൊന്നാവില്ല, നമ്മൾ വേറെ മനുഷ്യനായി ഉണ്ടാവും, ഫുള്ള് സെല്ല് മാറിയുണ്ടാവും. അതുപോലെ തന്നെ കണ്ണിനകത്തും മാറുന്നതുകൊണ്ട് മാറാത്തതുകൊണ്ട് നെർവ്സുമായി ബന്ധപ്പെട്ട് ഉള്ള സ്ട്രക്ചറൊന്നും മാറില്ല, അത് കേടുന്നതാണ്. മിക്ക സെല്ലുകളും റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്, അതല്ലാതെ സ്ട്രക്ചറിൽ വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുന്നില്ല. പിന്നീട് ഒരു 40 വയസ്സാകുമ്പോൾ, അറൗണ്ട് 40 ഇയേഴ്സ്, നമുക്ക് അപ്പം നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയാം. അപ്പം 18-20 വയസ്സ് കഴിഞ്ഞാൽ എത്രയാണോ തകരാറില്, കന്നഡ വെക്കുന്ന ആളുകൾക്ക് എത്രയാണോ തകരാറില്, ആ തകരാറ് മിക്കവാറും മെജോറിറ്റി ആൾക്കും ആ തകരാറ് അതേപടി തുടരാനാണ് സാധ്യത. അപ്പോൾ ആ 20 വയസ്സിലുള്ള പവർ എത്രയാണോ അതാണ് സാധാരണ ഇതിൽ പിന്നീട് തുടരേണ്ടി വരും. പിന്നെ വളരെ വിരളമായിട്ട് മാത്രമേ ചിലർക്ക് അതിൽ പവറിൽ മാറ്റം വരാറുള്ളൂ. ഓക്കെ, ഇനി ഈ കന്നഡ വെച്ചാലും വെച്ചില്ലെങ്കിലും ഒരു അറൌണ്ട് 40 ഇയേഴ്സ് 40 വയസ്സിനോട് അനുബന്ധിച്ച് അടുത്ത മാറ്റം വന്നു തുടങ്ങും. അതിനാണ് പ്രസ്ബയോപ്പ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണിനകത്തുള്ള ലെൻസ്, ആ ലെൻസിൻ്റെ ധർമ്മം എന്ന് അറിയുന്നത് ഫോക്കസ് ചെയ്യാം, നമുക്കറിയില്ല ലെൻസ് തന്നെ ഫോക്കസ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ ആ ഫോക്കസ് ചെയ്യാൻ അത് അതിൻ്റെ ഷേപ്പ് മാറ്റം വരുത്തിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ചുറ്റും ചെറിയൊരു മസിലുണ്ട്, ആ മസിൽ കണ്ടാക്ട് ചെയ്യും റിലാക്സിങ് ചെയ്യുമ്പോഴാണ് കണ്ണിൻ്റെ ആ ലെൻസിൻ്റെ ഷേപ്പ് മാറ്റിയിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത്. അത് പ്രായമാകുമ്പോൾ തലയിൽ നേരെ വരുമ്പോൾ ഈ ഒരു മസിലിനും ക്ഷീണം ബാധിക്കും. അപ്പോൾ ഈ ലെൻസിൻ്റെ കൺവേജ് ചെയ്യുള്ള പവർ കുറയും. അപ്പോൾ അടുത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. പുരുഷന്മാർ ഇപ്പോൾ എല്ലാവർക്കും മൊബൈൽ ഉണ്ടല്ലോ, മൊബൈലിലെ ചെറിയ അക്ഷരം കാണാൻ പ്രയാസമാണ്, നീട്ടി പിടിക്കേണ്ടി വരും. പേപ്പർ ചെറിയ അക്ഷരം കാണാൻ പ്രയാസം ഉണ്ടാവും. വീട്ടമ്മമാർക്കാണെങ്കിൽ സൂചി നൂലും കോർക്കാൻ പ്രയാസം ഉണ്ടാവും. പഴയ തലമുറക്ക് ഇപ്പോഴും തുടർന്ന ആളുകൾക്ക് തലയിലെ പേ നോക്കാൻ പേങ്ങാണാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനത്തെ അവസ്ഥയിലാണ് അവർ പിന്നെ ഡോക്ടറെ അടുത്ത്
1: വരിക. ചെറിയ അക്ഷരങ്ങളൊക്കെ നമ്മള് ചെറുതല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത് വെച്ച് നോക്കും, പക്ഷെ അപ്പം ക്ലിയർ ആവില്ല.
0: അപ്പൊ ഞാൻ സാധാരണ പറഞ്ഞു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചാൽ മതി. അപ്പോ കന്നഡയാണ് അതിന് പരിഹാരം. കന്നഡ വെച്ചാലും വെച്ചില്ലെങ്കിലും പ്രായത്തിന്റെ ആ ഒരു പ്രയാസം സ്വാഭാവികമായിട്ടും പ്രായം ചെല്ലും തോറും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ രണ്ടോ കന്നഡ വെക്കുകയാണെങ്കിൽ 2-3 വർഷം കൂടുമ്പോ ആ നിയർ വിഷന്റെ പവർ കൂട്ടേണ്ടി വരും. അതിനും മരുന്ന് ചികിത്സ അത്ര ഒരു എഫക്റ്റീവ് അല്ല. പിന്നീട് മറ്റൊരു കാഴ്ച തകരാറാണ് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. പ്രമേഹം നമുക്കറിയാം ശരീരത്തിലെ എല്ലാ ഭാഗത്തിലും രക്തക്കോണിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കണ്ണിലെ ഞരമ്പിലേക്കുള്ള രക്തക്കോണിനെയും ബാധിക്കും. ആ രക്തക്കോണിലേക്കുള്ള ബാധിക്കുമ്പോൾ അങ്ങോട്ടുള്ള ഓക്സിജൻ സപ്ലൈ കുറയും. അപ്പോൾ ശരീരം പുതുതായിട്ട് രക്തക്കോല ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ആ ഉണ്ടാക്കുന്ന രക്തക്കോല് ഉറപ്പുണ്ടാവില്ല, ബ്ലീഡ് ചെയ്യും, അങ്ങനെ കാഴ്ചയുമാവും. അതാണ് ഒരു. രണ്ടാമത് ഈ ഉണ്ടാകുന്ന രക്തക്കോലിൽ നിന്ന് ചെറുതായിട്ട് നീര് വരും. അപ്പോൾ കണ്ണിലെ ഞരമ്പിൻ്റെ മർമ്മസ്ഥാനത്ത് നീർക്കെട്ട് വരും, കാഴ്ചയുമാവും. ഇങ്ങനെ രണ്ട് കാരണം കൊണ്ടാണ് സാധാരണ ഡയബറ്റിക് റെറ്റിനോപ്പതി കാരണം കണ്ണിൻ്റെ കാഴ്ച കുറവ്. വേറെ കുറേ കാരണങ്ങളുണ്ട്, ഏറ്റവും കോമൺ ആയിട്ട് ഇത് രണ്ടുമാണ്. പിന്നെ വേറൊന്ന്, ഒരു 50 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ പ്രമേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാധാരണഗതിയിൽ കണ്ണിലെ ലെൻസിന് അടുത്ത മാറ്റം വന്നു തുടങ്ങും. ചെറുപ്പത്തിലേ തുടങ്ങും, അതൊരു 50 ഒക്കെ കഴിയുമ്പോഴാണ് ഏകദേശം അത് എവിഡൻ്റ് ആയിട്ട് പുറത്ത് കാണുക, കാറ്ററാക്ട് എന്ന് പറയുന്ന ഒരവസ്ഥ. അത് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവാം, വളരെ വിരളമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ തിമിരുണ്ടാവാം, വളർച്ചൻ്റെ ഭാഗമായിട്ടുണ്ടാവാം. ഏറ്റവും കോമൺ ആയിട്ട് ഉള്ളത് സെനൽ കാറ്ററാക്ട് എന്ന് പറയുന്ന ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തലയിലെ നേരെ വരുമ്പോഴത്തെ ഈ ലെൻസിൻ്റെ പ്രോട്ടീനിലെ ഘടകത്തിന് വരുന്ന മാറ്റമാണ്. ലെൻസ് എന്ന് പറയുന്ന ഒരു ഞാൻ പറഞ്ഞ തൊട്ടാവാടി പോലെയാണ് തൊട്ടാവാടും. അതിൻ്റെ ലെൻസിൽ ബാധിക്കുന്ന ആകെ അസുഖം മെയിനായിട്ട് തിമിരാണ്. അതിൽ സാധാരണ പഴുപ്പ് വരാറില്ല, ലെൻസിൽ ക്യാൻസർ വരാറില്ല. ഓക്കെ, അപ്പോൾ അതിൽ തിമിരും. അപ്പോൾ അത് പരിക്ക് പറ്റിയ തിമിരും വരും. കണ്ണിൽ ഇടി കൊണ്ടാൽ അല്ലെങ്കിൽ സൂചി കൊണ്ടിരുന്നാൽ, ഒന്ന് ആദ്യത്തെ ബ്ലണ്ട് ട്രോമ, രണ്ടാമത്തേത് പെനിട്രേറ്റിംഗ് ട്രോമ, രണ്ട് ട്രോമയിലും തിമിരം വരാം. പിന്നെ റേഡിയേഷൻ, കുറേ ക്യാൻസർ റേഡിയേഷനൊക്കെ, അതല്ലെങ്കിൽ വെയിലുണ്ടാത്തന്നെ നന്നായിട്ട് സ്ഥിരമായിട്ട് വെയിലുള്ള ആൾക്ക് പോലും തിമിരം കൂടുതൽ നേരത്തെ വരുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു. ചില മരുന്നുകൾ കഴിച്ചാൽ തിമിരം വരും. ഇങ്ങനെ പിന്നെ കണ്ണിനകത്ത് ഉണ്ടാവുന്ന പല അസുഖങ്ങൾക്കും ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട്, ഇവൻ നീർക്കെട്ടിന് അധികം കോംപ്ലിക്കേഷൻ ആയിട്ട് തിമിരം വരാറുണ്ട്. അങ്ങനെ പല കാരണങ്ങളുണ്ട് തിമിരം വരാം. കോമൺ ആയിട്ട് ഈ പറയുന്ന 50 കഴിഞ്ഞാൽ ഉണ്ട് സെനിൽ കാറ്റാക്ട് എന്ന് പറയുന്ന തലയിൽ നേരെ വരുമ്പോഴത്തെ ഒരു സ്വാഭാവിക പ്രതിഭാസം. അതാണ് പിന്നെ കാഴ്ച കുറക്കുന്ന മറ്റൊരു ഘടകം എന്നുള്ളത്. പിന്നെ കാഴ്ച കുറക്കുന്നത് AMD എന്ന് പറയുന്ന ഏജ് റിലേറ്റഡ് മേക്കുലർ ഡീജനറേഷൻ. പ്രായം കൂടുമ്പോൾ നമ്മളെ കണ്ണിൻ്റെ ഏറ്റവും മർമ്മസ്ഥാനത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ അപാകതം ഉള്ളൂ. അപ്പോൾ കണ്ണിൻ്റെ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ മാക്കുല എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ലൈറ്റൊക്കെ പതിക്കുന്നത്. ആ ഭാഗത്തുള്ള സെല്ലുകൾക്ക് ഡാമേജ് വരും. അത് കാരണം നമുക്ക് ഒരു ചെറിയ അക്ഷരം കാണില്ല, ദൂരെ 400 കാര്യങ്ങൾ കാണും, പക്ഷെ ഒരു സാധനത്തെ സൂക്ഷിച്ച് നോക്കാൻ നമുക്ക് ക്ലാരിറ്റി കിട്ടില്ല, കളറ് കാണുന്നതിൻ്റെ ക്ലാരിറ്റി കിട്ടില്ല. അങ്ങനെ ഒരു ഒരു വസ്തുവിനെ നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറ്റി സ്ട്രൈറ്റ് ആയിട്ടുള്ള സാധനമൊക്കെ വളഞ്ഞതായിട്ടൊക്കെ തോന്നും. അല്ലെങ്കിൽ ഒരാളെ മുഖത്തൊക്കെ നോക്കും, മുഖം കാണില്ല, 400 കാണും. അങ്ങനത്തെ അവസ്ഥയിലൊക്കെ പല രീതിയിലും ഈ AMD പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് സാധാരണ ഒരു 60 or 70 ആഫ്റ്റർ ആയിട്ടാണ് സാധാരണ ഗതിയിൽ കാണാറുള്ളത്. പിന്നെ കോങ്കണ്ണ് ഒരു കാഴ്ച തകരാറിൻ്റെ ഒരു കാരണമാണ്. കാഴ്ച തകരാറ് കാരണം കോങ്കണ്ണ് വരാം. കോങ്കണ്ണുകാരനെ കാച്ച തരാറുണ്ടാവും, രണ്ടും ഒന്നിച്ചു വരാം, രണ്ടും അൺറിലേറ്റഡ് ആയിട്ടും വരാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാഴ്ച കുറക്കുന്ന വസ്തുക്കൾ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അസുഖങ്ങൾ. പിന്നെ ഒരു 100,000 അസുഖങ്ങളുണ്ട്, അതോടൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുക്കും.
1: ഓക്കെ, ശരിക്കും നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇപ്പം തെളിഞ്ഞ കാഴ്ച ജീവിതത്തിലുടനീളം. പക്ഷെ നമ്മളിപ്പം സംസാരിച്ചു വരുമ്പം നമ്മുടെ ഏജിന് അനുസരിച്ച് മറ്റ് ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾക്ക് എന്താ പറയുക, ഏജിങ് സംഭവിക്കുന്ന പോലെ തന്നെ കണ്ണിന് സ്വാഭാവികമായിട്ടും സംഭവിക്കും. അപ്പം നമ്മൾ ഈ തെളിഞ്ഞ കാഴ്ച നമ്മൾ നിലനിർത്താൻ എന്താണ് നമ്മൾ നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഒരുപാടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺട്രോളിൽ ഉള്ള കാര്യങ്ങളാണ്. പ്രായം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, ജനിതകമായ എന്തെങ്കിലും പാരമ്പര്യ ഘടകങ്ങളിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നമ്മൾ മെയിലാണോ ഫീമെയിലാണോ അനുസരിച്ച് പല അസുഖങ്ങളും ഉണ്ട്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, അതിൽ അത് ഞാൻ രണ്ടുകൂടി മിക്സ് ചെയ്തിട്ട് പറയാം. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അഥവാ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്ലസ് തെളിഞ്ഞ കാഴ്ച കിട്ടാൻ എന്തൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഒരു വിശ്വാസം നിലനിൽക്കാൻ നമുക്ക് പ്രാർത്ഥന ഏറ്റവും പ്രധാനമാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരമുള്ള പല പ്രാർത്ഥനകളിലും തെളിഞ്ഞ കാഴ്ചക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ട്. ഓക്കെ, അത് ഞാൻ വിശദമാക്കാനുള്ള ഒരു അവസരം ഇല്ലാത്തതുകൊണ്ട് വിശദമാക്കുന്നില്ല. അത് അറിയുന്ന ആളുകൾ അത് നമ്മുടെ ജമീൽ ആപ്പിലൊക്കെ ഉണ്ട്, അതിന് ആ പ്രാർത്ഥന പഠിച്ച് അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റു കാര്യങ്ങൾ, ഒന്ന് നല്ല ഭക്ഷണം കഴിക്കുക. ആളുകൾ ചോദിക്കാറുണ്ട് ഡോക്ടറെ കണ്ണിന് പറ്റുന്ന വിറ്റാമിൻ ഏതാണുള്ളത്, കണ്ണിന് പറ്റുന്ന ഭക്ഷണം ഏതാണ്. അപ്പം ഞാൻ പറയാറുണ്ട് ശരീരത്തിന് നല്ലതൊക്കെ കണ്ണിന് നല്ലതാണ്, ശരീരത്തിന് ദോഷതൊക്കെ കണ്ണിന് കേടാണ്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കേരളീയ ഭക്ഷണത്തിൽ ഏറ്റവും കുറവുള്ളതും എന്നാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ ഫ്രൂട്ട്സ് സാധാരണ കഴിക്കാറുള്ളത് ജ്യൂസ് അടിച്ചിട്ടാണ്. ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ രണ്ട് ഗുണം നഷ്ടപ്പെടണം. ഒന്ന്, അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് നമ്മൾ അരിച്ച് കളയുന്നു. രണ്ടാമത് പഞ്ചസാര ചേർക്കുന്നു. ഇത് രണ്ടും ശരീരത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കഴിക്കണം, പച്ചയായിക്കോട്ടെ പഴുത്തായിക്കോട്ടെ അങ്ങനെ തന്നെ കഴിക്കാനാണ് ശ്രമിക്കേണ്ടത്.
1: നോർമൽ ഒരു പ്രതിഭാസം എന്ന് തോന്നുന്നു, ഇപ്പം ഫ്രൂട്ട് സാലഡും ജ്യൂസും അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസേ കുടിക്കുകയുള്ളൂ.
0: അതെ, അപ്പോൾ അത് നമ്മൾ മാറ്റണം. പിന്നെ വെജിറ്റബിൾസ്, നമുക്ക് നമ്മളെ കേരളം പ്രമേയത്തിൻ്റെ തലസ്ഥാനമാണ്. ലോകത്ത് എവിടെ ഇത്ര പ്രമേയം ഉള്ളതായിട്ട് എൻ്റെ അറിയില്ല, ഉണ്ടോ നീ കാരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം നമ്മളെ ഭക്ഷണ താളം തെറ്റി തന്നെയാണ്. ഇപ്പം നമ്മൾ സാധാരണ ചെയ്യാൻ എന്താ, കൂട്ടാൻ കൂട്ടി ചോറ് തിന്നു അല്ലേ. ഞാൻ സാധാരണ പ്രമേയ രോഗികളോട് പറയാണ്ട് അതിൻ്റെ പകരം കണ്ട് ചോറ് കൂട്ടി കൂട്ടാൻ തന്നുള്ളൂ. ഇപ്പം നമ്മൾ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ വെജിറ്റബിളിൽ പെടില്ല. കപ്പ, ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അത് വെജിറ്റബിൾ അല്ല, അത് ലെഗ്യൂംസാണ്. വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ ചീര, മുരിങ്ങയില, മത്തൻ്റെ ഇല, പയർ, ബീൻസ്, അമര, കയ്പ, വെള്ളരി, പടവനൻ, ചേനത്തണ്ട്, അതിലെ വാഴൻ്റെ അകത്തുള്ള ഇണ്ണിത്തണ്ട് എന്ന് പറയുന്ന സാധനങ്ങൾ, അതിലെ മുരിങ്ങൻ്റെ കോല്, ഈ ജാതി മണ്ണിൻ്റെ മുകളിൽ വളരുന്ന നമുക്ക് യഥേഷ്ടം ലഭ്യമാകുന്ന നമ്മൾ വീട്ടിൽ നിന്ന് ചുറ്റും നടന്ന നമുക്ക് തന്നെ കിട്ടാൻ
1: വാഴപ്പിണ്ടി
0: അത് വാഴപ്പിണ്ടി ഉണ്ട്. ആ വാഴ വാഴക്കൊലൻ്റെ ടിപ്പിലുള്ള സാധനം അതും നല്ലതാണ്. അതിനെന്താ വാഴ തട്ടെന്ന് മലബാർ ഏരിയയിൽ പറയാം, ഞങ്ങളെ നാട്ടിൽ വേറെ ഭാഷയായിരിക്കും എനിവേ. അപ്പോൾ ഈ രീതിയിൽ മണ്ണിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പച്ചക്കറികൾ നമ്മൾ ധാരാളം കഴിക്കണം. നമ്മൾ ചോറാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും അതിൻ്റെ അളവ് കുറച്ച് കുറച്ച് വന്നിട്ട് ഈ പച്ചക്കറിൻ്റെ അളവ് ധാരാളം കഴിക്കണം. അത് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ പൊതുവെ പറയേണ്ടത് നാവിന് ടേസ്റ്റിലൊക്കെ ശരീരത്തിന് കേടാണെന്ന്. അപ്പോൾ അതാണ് നമുക്ക് അടുത്തത് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമ്മൾ വെള്ളം ധാരാളം കുടിക്കണം. നമുക്കതിന് ഒരു പടി അസുഖങ്ങൾക്കുള്ള പരിഹാരം അല്ലെങ്കിൽ പ്രിവെൻഷനാണ് വെള്ളം ധാരാളം കുടിക്കാന്നത്. മലയാളികളുടെ പൊതുവേ ശീലം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചായ കാപ്പിയാണ്. അത് പരമാവധി നമ്മൾ കുറക്കണം. വെള്ളം ധാരാളം കുടിക്കുക, രാവിലെ എണീച്ച ഉടനെ തന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് തന്നെ ചായയും കാപ്പിയും എടുത്ത് കുടിക്കരുത്. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് രണ്ട് ഗ്ലാസ് വെള്ളം
1: കുടിക്കുക.
0: ബെഡ് കോഫി അല്ല, ബെഡ് വാട്ടറാണ് വേണ്ടത്. ഓക്കെ, പിന്നെ ഭക്ഷണം കഴിക്കുന്ന മെയിൻ കോഴ്സിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമുക്ക് അധികം ഭക്ഷണം കഴിക്കാനും കഴിയില്ല. നമ്മൾ ആ മത്സ്യത്തിൽ എന്തെങ്കിലും കിട്ടി നിറഞ്ഞാൽ മതി, ചോറന്നെ വേണമെന്നില്ല, എന്തെങ്കിലും കിട്ടി നിറഞ്ഞാൽ മതി. പിന്നെ ഈ നമ്മൾ മലയാളിക്ക് അരി ഭക്ഷണം ഒഴിവാക്കി ശീലമല്ലല്ലോ. അപ്പോൾ അരി ഭക്ഷണം കഴിക്കാം. നാല് നേരം പറയാം, പ്രമേയ രോഗികൾ പറയണം 4 നേരങ്ങൾ ചോറ് തിന്നുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ അളവ് കുറക്കണം. അഥവാ ഒരു ഇഡ്ഡലി വലുപ്പത്തിൽ ചോറ് തിന്ന, 4-5 ഇഡ്ഡലി വലുപ്പത്തിൽ കൂട്ടാൻ നിന്ന് അത് കഴിയും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാഹ് ഷുഗറൊന്നുമില്ല, പക്ഷേ പാരമ്പര്യ ഒരു ഇത് ഇതുള്ളതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ അങ്ങനെ ശീലിക്കുന്ന പ്രിക്കോഷൻ എടുക്കുക. കുഴപ്പമില്ല, ശരീരത്തിന് നല്ലതാണ്, യാതൊരു പ്രശ്നമില്ല, നമുക്ക് ശീലിച്ചു കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ചോറ് കുറേ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് കുറച്ച് കുറച്ച് വരിക, പകരം നേരത്തെ പറഞ്ഞ പച്ചക്കറികളുടെ അളവ് കൂട്ടി കൂട്ടി വരിക. ഒന്ന്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ ചോറ് കഴിക്കല്ല വേണ്ടത്. ആദ്യം തന്നെ പച്ചക്കറി കഴിക്കണം. പച്ചക്കറി ആദ്യത്തെ രണ്ട് മിനിറ്റ് ഇരുന്ന് പച്ചക്കറി കഴിക്കുക. എന്നൊരു ചോറ് വന്നു കഴിഞ്ഞാൽ ചോറിൻ്റെ ആഗിരണം കുറയും, അഥവാ റൈസിൻ്റെ ആഗിരണം ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നതിൻ്റെ അളവ് കുറയും. അത് ഫൈബർ കണ്ടൻ്റുള്ള ഈ പച്ചക്കറികൾ കൂടുതൽ മൊബിലിറ്റി കൂട്ടും, മലബന്ധം കുറയും, അങ്ങനെ കുറേ ഗുണങ്ങൾ അതുമൂലം നമുക്ക് കിട്ടും. അതാണ് അടുത്ത ഘടകം. അപ്പോൾ വെള്ളം കുടിക്കുക, കാർബോഹൈഡ്രേറ്റ് പൊതുവെ കുറയ്ക്കുക. പിന്നെ നമുക്ക് വിശപ്പിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രോട്ടീൻ കഴിക്കാം. നമുക്കെല്ലാവർക്കും പേടി പ്രോട്ടീൻ, കോഴിമുട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിമുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുന്നു. ഒന്നോ രണ്ടോ കോഴിമുട്ട കഴിച്ചുകൊണ്ട് ആരും കൊളസ്ട്രോൾ കൂടാൻ പോകുന്നില്ല. അത് തെറ്റിയത് തന്നെയാണ്. അത് പുഴുങ്ങി കഴിക്കണം. ഓക്കെ, എൻ്റെ എന്താ പറയുക, ഫ്രൈ അത്ര പരമാവധി ഒഴിവാക്കണം. ചിക്കനും മട്ടനും ബീഫൊക്കെ കഴിക്കാം, പക്ഷേ അതൊക്കെ ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ ഉപയോഗം ശ്രദ്ധിക്കണം, അഥവാ വേവിച്ച് കഴിക്കുക, പൊരിച്ച് കഴിക്കരുത്. മീൻ നിർബന്ധമായിട്ട് നമ്മളെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തണം. കാശ് കൂടുന്തോറും നമുക്ക് ഗുണമില്ലാത്ത മീനാണ് കിട്ടുക. ചെറിയ മത്സ്യങ്ങളാണ് ശരീരത്തിന് പോഷണമുള്ളത്. ഓക്കെ, മത്തി, അയില, നത്തൽ, ഇതൊക്കെയാണ് ശരിക്കും നല്ല ആരോഗ്യ, എന്താ പറയുക, ഒമേഗ 3 ഫാറ്റീസ് ഒക്കെ നന്നായിട്ടുള്ള മീനുകൾ തന്നെ. അത് നമ്മൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അത് വേവിച്ച് കഴിക്കണം, പൊരിക്കത് പരമാവധി ഒഴിവാക്കണം. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടത് ഒന്ന് കോള ഡ്രിങ്ക്സ്, എയറേറ്റഡ് ഡ്രിങ്ക്സ്, പല കളറിലുള്ള വെള്ളങ്ങൾ. അതിൻ്റെ പേരൊന്നും നേരത്തെ പറയുന്നില്ല, നമ്മൾ കുട്ടികൾക്ക് സന്തോഷപൂർവ്വം വാങ്ങി കൊടുക്കുന്നതാണ്, ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത വെള്ളമാണത്. അതുപോലെ തന്നെ ചായ കാപ്പി എന്ന് പറഞ്ഞു പരമാവധി കുറയ്ക്കുക. പിന്നെ ചോക്ലേറ്റും കുറയ്ക്കുക. ബേക്കറി വസ്തുക്കൾ പരമാവധി ഉപേക്ഷിക്കുക. പാക്കേജ്ഡ് ഫുഡുകൾ, റെഡി ടു മേക്ക് ഫുഡുകൾ, നൂഡിൽസ്, ആദ്യാദി സാധനങ്ങൾ. പിന്നെ പ്രിസർവേറ്റീവ്സ് നന്നായിട്ട് ആഡ് ചെയ്യും, കാരണം അത് കുറഞ്ഞ എമൗണ്ടില് കൂടുതൽ പ്രൊഡക്ഷൻ ആണല്ലോ അവരുടെ. അപ്പൊ അതില് പരമാവധി
1: പ്രിസർവേറ്റീവ്സ്,
0: ഫ്ലേവറും പ്രിസർവേറ്റീവ് ആൾക്ക് ഇഷ്ടപ്പെടും വേണം. പ്രിസർവേറ്റീവ് ഫ്ലേവേഴ്സ് നന്നായിട്ടുണ്ടാകും. അത് ഓരോന്നും ശരീരത്തിന് ഹാനികളാണ്. നമുക്കറിയാം, സാധാരണ പറയാറുണ്ട് മലയാളികൾക്ക് വയറ്റിലേക്ക് പോകുന്നത് ടെസ്റ്റ് ചെയ്യാൻ ലാബുകൾ കുറവാണ്, എന്നാൽ വയറ്റിൽ നിന്ന് പോകുന്ന ടെസ്റ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ലാബുകളുണ്ട്. ഓക്കെ, അപ്പൊ അത് ഇവിടുത്തെ ഒരു പോരായ്മയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ പരമാവധി എന്ത് ചെയ്യാം, നമുക്ക് വീട്ടിൽ നിന്നുള്ള ഫുഡ് തന്നെ പരമാവധി ചെയ്യുക. അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോകണം, കുടിവെള്ളം കൊണ്ടുപോകണം. ഞാൻ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് എൻ്റെ ബാഗിൽ സ്ഥിരം കുടിവെള്ളം ഉണ്ടാകും. അത് വീട്ടിൽ നിന്ന് നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും. അത് നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിലേക്കണം. പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ അതിൻ്റെ മിനിമം ഒരു 5 grade എന്തുകൊണ്ട് അതിലപ്പുറമുള്ളതാണ്. അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബോട്ടിലായിരിക്കണം. അത് കുറച്ച് വെയിറ്റ് ഉണ്ടാകും, പക്ഷേ നമ്മൾ ആ വെയിറ്റ് നമ്മൾ താങ്ങിയാൽ മതി, നമുക്കൊരു എക്സസൈസായി. ബട്ട് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണമാണ്. ഒരിക്കലും സിംഗിൾ യൂസ് ബോട്ടിൽ വാട്ടർ പരമാവധി ഒഴിവാക്കണം. കാരണം മറ്റൊന്നും തന്നെ നമ്മൾ ഈ വലിയ ക്യാനിൽ വെള്ളം കൊണ്ടുവരും, അതൊക്കെ വെയിൽ കൊള്ളിച്ചാണ് ഇവർ എത്തിക്കുന്നത്. ആരും അത് കവർ ചെയ്തില്ല. വെയിലുള്ളതൊക്കെ ഈ പ്ലാസ്റ്റിക് കണ്ടൻറ്റിലുള്ള വെള്ളത്തിന് ഹാനികരമായുള്ള പല വസ്തുക്കളിൽ ആഡ് ചെയ്യും, മീൻസ് അതിലേക്ക് സ്വാഭാവികമായിട്ടും വന്ന് ചേരുന്നുണ്ട്. അതുകൊണ്ട് അതും പരമാവധി ഒഴിവാക്കുക. സ്വന്തം വെള്ളം നല്ല വൃത്തിയുള്ള ബോട്ടിൽ പറ്റുകയാണെങ്കിൽ സ്റ്റീൽ ബോട്ടിൽ തന്നെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക. അത് നന്നായിട്ട് കുടിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുക. ഇതാണ് നമുക്ക് ചെയ്യാവുന്ന കുറെ, ഫുഡിൽ ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് നമ്മളെ കൺട്രോളിലുള്ള കാര്യങ്ങൾ, അത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അപ്പോൾ ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇത് ഓരോന്നും വളരെ അത്യാവശ്യ ഘടകമാണ്. വിശദമായിട്ട് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് സൂചിപ്പിച്ചു പോകുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, നമ്മളെ കയ്യിലുള്ള സാധനം സ്ക്രീന്, അത് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം സ്ക്രീന് പണ്ടത്തെ കാലത്തെ ആളുകൾ, ഞാനൊക്കെ MBBS 4th ഇയർ ആകുമ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ കിട്ടുന്നത്. ഇന്ന് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അമ്മ മൊബൈൽ കാണിച്ചിട്ടാണ് അതിന് ഭക്ഷണം കൊടുക്കുന്നത്, ഉറക്കുന്നതൊക്കെ അങ്ങനെയാണ്. അത് പരമാവധി നമ്മളെന്നെ നമ്മളെ കുട്ടികളെ കേട്ടിട്ട് തയ്ച്ചു. അതുകൊണ്ട് അത് എത്രമാത്രം കുറക്കാൻ പറ്റുമോ അത് കുറക്കുക. കിടന്നിട്ടുള്ള സ്ക്രീൻ നോട്ടം പരമാവധി നമ്മൾ ഒഴിവാക്കണം. കാരണം അതിലെ ബ്ലൂ ലൈറ്റ് നമ്മളെ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറക്കും. കിടന്നിട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് രാത്രിയാണ് ഈ മെലാറ്റോണിൻ ഹോർമോൺ വരേണ്ടത്. ഉറക്കത്തിന് വളരെ പ്രാധാന്യമാണ്. ഉറക്കം നമ്മളുടെ ആരോഗ്യത്തിനും പ്രതിരോധ രോഗപ്രതിരോധത്തിനും ക്യാൻസർ വരെ ചെറുക്കുന്നതിനും ഉറക്കം വളരെ പ്രധാനമാണെന്ന് നമുക്കറിയാം. ആ ഉറക്കത്തെ ബാധിക്കും മേല

0: അത്രയും വിട്ടുവെക്കുക. ലാപ്ടോപ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾ എക്സ്റ്റേണൽ കീബോർഡ് ഉപയോഗിക്കുക. രണ്ട് ഗുണമുണ്ടുള്ളത്, ഒന്ന് സ്ക്രീനിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടാൻ പറ്റും, രണ്ട് നമുക്ക് നമ്മളെ കൈ ഒന്ന് ഫ്രീ ആവും. അത് മറ്റൊരു ലാപ്ടോപ്പ് നമ്മളെ കൈ കുറച്ച് മുന്നോട്ടാഞ്ഞാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക. നേരത്തെ എക്സ്റ്റേണൽ കീബോർഡ് ആകുമ്പോൾ ലാപ്ടോപ്പ് വിട്ടുവെക്കാൻ പറ്റും. നമ്മളെ കൈ, നമ്മൾ രണ്ട് ഷോൾഡറും അതുപോലെ തന്നെ രണ്ട് എൽബോ ജോയിൻറ്റും ഒരേ ലൈനിൽ കീഴോട്ടായി കഴിഞ്ഞാൽ, അഥവാ എൽബോ ജോയിൻറ്റ് രണ്ടും നമ്മുടെ ശരീരത്തിന്, എൽബോ മീൻസ് മുട്ട്, കൈമുട്ടില്ലേ, കൈമുട്ട് നമ്മളെ ശരീരത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. മുന്നോട്ടാഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കഴുത്തിന് സ്ട്രെയിനാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളെ കഴുത്ത് വേദനയും ഡിസ്ക് തേയ്മാനും ഒക്കെ ആയിട്ട് നമ്മൾ എല്ലോ ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടി വരും. അതുകൊണ്ട് അത് പരമാവധി നമ്മളെ കൈയിൻ്റെ രണ്ടും മുട്ടും ശരീരത്തെ അടുത്ത് വേണം നിൽക്കാൻ. ആ പൊസിഷനാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ വിട്ട് വെച്ചില്ലെങ്കിൽ നമുക്ക് ആ സ്ക്രീനിൻ്റെ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ലാപ്ടോപ്പാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ കീബോർഡ് വെക്കുക, ആ കീബോർഡ് നമ്മൾ അടുത്ത് വെക്കുക, സ്ക്രീന് വിട്ട് വെക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടും ബ്ലിങ്ക് ചെയ്യുക, ചിലവില്ലാത്ത പണിയാണ്. ഓരോ 10 മിനിറ്റ് സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൂരേക്ക് നോക്കി 10 പ്രാവശ്യം കണ്ണ് ബ്ലിങ്ക് ചെയ്യുക. ഓക്കെ. പിന്നെ ഓരോ മണിക്കൂറിലും നമ്മളൊന്ന് നീച്ച് കൈയും കാലൊന്ന് നിവർത്തുക, മടക്കുക, ഒന്നും നടു നിവർത്തുക, നടു വളക്കുക, അങ്ങനെ ഒന്ന് അല്ലെങ്കിൽ 10 അടി വെക്കാൻ മുന്നോട്ട് അങ്ങോട്ട് നടക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ആ രീതിയിലുള്ള എക്സസൈസുകൾ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ എസിൻ്റെ ഫാനിൻ്റെ കാറ്റ് ഡയറക്റ്റ് മുഖത്തേക്ക്.
1: ഹലോ, ഹലോ, വാലൈക്കും സലാം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ.
2: എനിക്ക് 52 വയസ്സുണ്ട്, ഷുഗർ ടെസ്റ്റ്. എന്റെ കണ്ണിന് ഇപ്പൊ കുറച്ച് ചെറിയൊരു കാഴ്ച കുറവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴേ ഇപ്പോഴാണെങ്കിൽ കുറച്ച് ദിവസമായി ഒരു മങ്ങല് പോലെ കൂടുതലായിട്ട്. ഇതെന്തായിരിക്കും?
0: ഷുഗർ ഉണ്ട് എന്നാണ് പറഞ്ഞ.
2: ആ ഷുഗർ ഉണ്ട്.
0: ഷുഗർ എത്ര വർഷമായി?
2: ഇപ്പൊ ഒരു 5 വർഷത്തോളമായി.
0: 5 വർഷമായി. ഷുഗർ അവസാനം നോക്കിയപ്പോ എത്രണ്ട് വാല്യൂ?
2: ഇതിപ്പോഴും ഇന്നലെയായിരുന്നു നോക്കിയത് ലാസ്റ്റ്. അപ്പോഴ് പിന്നെ 270.
0: വെറും വയറ്റിലാണോ ഭക്ഷണം കഴിച്ചിട്ടാണോ?
2: ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂറായപ്പോഴും.
0: ഓക്കെ. വെറും വയറ്റിൽ എത്ര ഉണ്ടാവും?
2: വെറും വയറ്റില് എനിക്ക് ഇന്നലെ നോക്കിയിട്ടുണ്ടായില്ല വെറും വയറ്റില്, അത് കുറവാണെന്ന് തോന്നി. ഇന്നലെ അരിഭക്ഷണം കഴിച്ചിട്ടായിരുന്നു ചെയ്തത്.
0: HbA1c എന്നുള്ള ടെസ്റ്റ് എപ്പോഴും ചെയ്തിട്ടുണ്ടോ? ഷുഗറിന് മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ അതോ എക്സസൈസും മാത്രം ഭക്ഷണ ക്രമീകരണം മാത്രമാണോ ഉള്ളത്?
2: അല്ല, ഷുഗറിന്റെ ഗുളിക 2 നേരമായിട്ട് കഴിക്കുന്നുണ്ട്.
0: ഓക്കെ. ഷുഗറുള്ള ആളുകൾക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ഏറ്റവും കോമൺ കാരണം എന്ന് പറയുന്നത് ഷുഗർ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ലെൻസിലെ പവറിൽ ചെറുതായിട്ട് മാറ്റം വരും. അത് കാരണം അങ്ങനെ ഇടയ്ക്ക് ഡിമാവും ഇടയ്ക്ക് തെളിഞ്ഞു വരും. ഓക്കെ. പിന്നെ ഷുഗർ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു 5 വർഷമായിട്ട് എന്ന് പറയുമ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരിക്കും സാധാരണ ഇതിൽ ഉണ്ടാവുക. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രായമുള്ള ആളുകൾക്ക് വരുന്ന ഷുഗർ, അത് എപ്പോഴാണോ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ആ വർഷം തന്നെ കണ്ണിൻ്റെ ഞരമ്പ് വിശദമായിട്ട് പരിശോധിക്കണം എന്ന് പറയാറുണ്ട്. കാരണം ടൈപ്പ് 1 ഡയബറ്റീസ് സാധാരണഗതിയിൽ അതിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ കാണിക്കും. അമിത വിയർപ്പ്, അല്ലെങ്കിൽ അമിത ക്ഷീണം, അമിത ദാഹം, നന്നായിട്ട് മൂത്രം പോവുക, ഇതൊക്കെ സാധാരണഗതിയിൽ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാറുള്ളത്. ടൈപ്പ് 2 ഡയബറ്റീസ് തുടക്കത്തിലെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. വേറെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഷുഗർ നോക്കുമ്പോഴായിരിക്കും നമ്മൾ ഷുഗർ കൂടുതലാണുള്ളതെന്ന് മനസ്സിലാവുക. അപ്പൊ അത്
2: നമ്മൾ
0: അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധാരണ ഇതിൽ പറയാറുള്ളത് ടൈപ്പ് 2 ഡയബറ്റീസ് എപ്പോഴാണ് കണ്ടെത്തിയത് ആ സമയത്ത് തന്നെ, അല്ലെ ആ വർഷം തന്നെ കണ്ണിന് ഞരമ്പ് വിശദമായിട്ട് നോക്കണം എന്ന് പറയാറുണ്ട്. കാഴ്ച നോക്കിയിട്ട് കാര്യമില്ല, കണ്ണടന്റെ പവർ നോക്കിയിട്ട് കാര്യമില്ല, കണ്ണില് മരുന്ന് ഒഴിച്ച് കണ്ണിന് ഞരമ്പ് വിശദമായിട്ട് നോക്കണം. അപ്പൊ അത് വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും കണ്ണ് ഡോക്ടർ കാണിച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്യണം. അത് ഓക്കെ ആണെങ്കിൽ, നോർമൽ ആണെങ്കിൽ തൽക്കാലം ബേജാറാവേണ്ടതില്ല, വർഷം വർഷം അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ മിക്കവാറും നിങ്ങൾക്ക് 2 ദിവസമായിട്ട് ഇടയ്ക്ക് മങ്ങി കുറേ ചെയ്യാണോ അതോ ഒരേപോലെ മങ്ങിയിട്ടാണോ ഉള്ളത്? ഫുൾ ടൈം മങ്ങിയാണെങ്കിൽ 2 കാരണമാണ് അതിനുണ്ടാവുക. ഒന്ന്, ചെറുതായിട്ട് തിമിരം വന്ന് തുടങ്ങിയിട്ടുണ്ടാവാം, അതാണ് ഒരു കാരണം. രണ്ടാമത്തത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള വിഷയം കണ്ണിന് ഞരമ്പിന് ക്ഷീണം വന്നിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണിൽ മരുന്ന് വെച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന കണ്ണിന്റെ കാഴ്ച ഞരമ്പിന് പല തകരാറുകളും ഷുഗർ കാരണം ഉണ്ടാവാറുണ്ട്. അതിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊന്നും നോക്കണം. അപ്പൊ എന്തെങ്കിലും തൊട്ടടുത്തുള്ള കണ്ണ് ഡോക്ടറെ പോയി കാണിക്കണം, എന്നിട്ട് ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഓക്കെ. ഷുഗർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ കൺട്രോൾ അല്ല, നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് തൊട്ടുമ്പോൾ നമ്മൾ സംസാരത്തിൽ വന്നിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ റിവൈൻഡ്

0: ഈ പി സി റേഡിയോ ഈ പ്രോഗ്രാം 9:30 കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി സി റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം കിട്ടും. നാളെ വൈകുന്നേരം 8:30 വരെ ആ പ്രോഗ്രാം റിവൈൻഡിലുണ്ടാവും. അപ്പോൾ അത് സൗകര്യം പോലെ അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രമേഹം നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനതിൽ ഭക്ഷണ ക്രമീകരണം പറഞ്ഞിട്ടുണ്ട്. എക്സസൈസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് അടുത്ത ഈ ഡിസ്കഷൻ്റെ അടുത്ത ഭാഗം അതാണ്, എക്സസൈസ് ആണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് കേട്ടാൽ മതി കേട്ടോ. ശരി, വെൽക്കം. ഓക്കെ, അപ്പം നമ്മൾ എവിടെ എത്തിന്നോ നേരത്തെ ഭക്ഷണ ഫുഡിന്റെ ഫുഡിന്റെ കാര്യം തന്നെ പറഞ്ഞത്, വെള്ളം കൂടി കൂട്ടുക എന്നുള്ളതും സ്ക്രീൻ കുറക്കുക. സ്ക്രീനാണ് പറഞ്ഞത്, അപ്പൊ സ്ക്രീൻ ആ രീതിയിൽ ചെയ്യാം. പിന്നെ മൊബൈൽ ഉപയോഗം പരമാവധി കുറക്കുക, അതാണ് സ്ക്രീൻ ഉപയോഗത്തിൽ നമുക്ക് ശ്രദ്ധിക്കുക. പിന്നെ എ സി ഫാന് ഡയറക്റ്റ് മുഖത്തേക്ക് വരരുത്, അതാണ് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് കോൾ വന്നത്. എ സി ഫാന് ഡയറക്റ്റ് മുഖത്തേക്ക് വരരുത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് നന്നായിട്ട് ഉണ്ടാവണം. ഇരുട്ടുള്ള റൂമിൽ നിന്നൊരു സ്ക്രീന് നോക്കരുത്, നല്ല വെളിച്ചല്ലാത്തിരിക്കണം. ആ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് മുമ്പെന്നോ ബാക്കെന്നോ വരരുത്, മുകളിന്നോ സൈഡിന്നോ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ കൊണ്ടുള്ള പ്രയാസം പരമാവധി നമുക്ക് കുറക്കാൻ കഴിയും. പിന്നെ സ്ക്രീനിൻ്റെ വലുപ്പം കൂടുന്നതനുസരിച്ച് നമുക്ക് കണ്ണിൻ്റെ ആയാസം കുറയും, കണ്ണിൻ്റെ പ്രയാസം കുറയും. ഇത്ര ശ്രദ്ധി. എന്നിട്ടും നമുക്ക് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ലൂബ്രിക്കാൻ തുള്ളിമെന്ന് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ കണ്ണടയിൽ ബ്ലൂ ഫിൽറ്ററുള്ള കണ്ണട ആഡ് ചെയ്ത് കഴിഞ്ഞാലും കുറക്കെ ഇതിൻ്റെ സ്ട്രെയിൻ നമുക്ക് കുറക്കാൻ കഴിയും. ഇതാണ് അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തത് എക്സസൈസാണ്. എക്സസൈസിൽ നമുക്ക് പറയാനുള്ളത് എന്താ പറയുക, ശരി, ആളോട് ചോദിക്കാൻ ഡോക്ടർ കണ്ണിന് പറ്റുന്ന എക്സസൈസ് ചില ഇതിൽ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. എക്സസൈസ് മസാജ്, കണ്ണിനെ മസാജ്, കണ്ണ് എക്സസൈസ് ആണ് കുറേ ഉടായ്പ പരിപാടികൾ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ സാധാരണ പറയേണ്ടത് ശരീരത്തിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന മസിൽ കണ്ണിൻ്റെ മസിലാണ്, തുടച്ചായിട്ട് ചരിക്കുന്ന മസിലാണ്. അത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ഒരു കണ്ണിനകത്ത്, ഞാൻ പറഞ്ഞു കണ്ണിനകത്തുള്ള മസിലാണ് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഷേപ്പ് മാറ്റാൻ ഉപയോഗിക്കുന്നത് അറിയും. കണ്ണിൻ്റെ പുറത്തും കുറേ മസിലുണ്ട്. അപ്പോൾ പുറത്തെ മസിലിന് വർക്ക് ചെയ്യുന്ന നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ
1: ഒരു കോള് വരുന്നുണ്ട് കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ, ഹലോ, വാലൈക്കും സലാം വറഹ്മത്തുള്ള, ഡോക്ടേഴ്സ് ലൈവിലേക്ക് സ്വാഗതം.
2: വെയില് കൊണ്ട് വരുമ്പോഴേ പെട്ടെന്നൊക്കെ വെയില് കണ്ണ് കുടിക്കുമ്പോ കുറേ സമയം കണ്ണ് കാണാറുണ്ട്, അരമണിക്കൂറോളം. തീരെ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ. അതേപോലെ നമ്മൾ നോമ്പെടുത്തിട്ട് വൈകുന്നേരങ്ങളൊക്കെ നമ്മള് അടുക്കളയ്ക്ക് വരുമ്പോ നമ്മളെ അടുപ്പിലെ വെളിച്ചം കാണുമ്പോഴൊക്കെ ഉണ്ട് ആ സമയങ്ങളും. ഒരു അരമണിക്കൂറൊക്കെ കണ്ണ് ചിങ്ങി നിൽക്കേണ്ട അവസ്ഥ വരും.
0: ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്?
2: അതിപ്പോ ഒരു ഒരു വർഷമായി.
0: ഒരു വർഷം വേദന അല്ലല്ലോ?
2: കണ്ണ് കാണാതെ ഭയങ്കര ചുറ്റോട്ടൊന്നും നോക്കാൻ പറ്റാതെ കണ്ണ് തുറന്നാ വെളിച്ചങ്ങളും നമ്മുടെ മുന്നിൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ കുറേ സമയം കണ്ണിങ്ങനെ
0: മനസ്സിലായി. ഇരുട്ടതെന്ന് വെയിലത്ത് പോകുമ്പോഴും ആ പ്രയാസമുണ്ട് അല്ലേ? ശരി, ഇത് നിങ്ങക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും ശാരീരിക അസുഖത്തിന് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? പ്രഷർ ഷുഗർ ഇല്ലല്ലോ. കണ്ണിൽ പ്രഷർ ഉണ്ടോ? ആ കണ്ണിൽ പ്രഷർ എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്, അതിന് നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുന്നല്ലോ? ഇല്ല. കണ്ണട വെച്ച് കഴിഞ്ഞാൽ കണ്ണട ഉപയോഗിക്കണ്ടോ അപ്പോ? ഇല്ല. വയസ്സ് പത്രേ? അപ്പൊ ചെറിയ അക്ഷരം കാണാൻ ചെറിയ പ്രയാസം ഉണ്ടാവും അല്ലേ? അതർവൈസ് ദൂരക്കാഴ്ച ക്ലിയർ ആണ് അല്ലേ? ദൂരൊക്കെ പിടിക്കുന്നത് ഞാൻ പറഞ്ഞ പ്രസ്ബയോപ്പി എന്ന് പറയുന്ന വെള്ളത്തിന്റെ പ്രശ്നമാണ്. അത് കണ്ണട വെച്ചാൽ പരിഹരിക്കാവുന്നേ ഉള്ളൂ. മറ്റത് നമുക്ക് ഫോണിലൂടെ നമുക്ക് പരിഹാരം അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് പറയാൻ ചെറിയൊരു പരിമിതി ഉണ്ട്. കാരണം അത് കണ്ണിൻ്റെ കോർണിയൻ്റെ സ്ട്രക്ചറിൽ വരുന്ന ചെറിയ പ്രയാസങ്ങൾ, നീർക്കെട്ട് കാരണോ അല്ലെങ്കിൽ പ്രായം കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നം കാരണോ വളർച്ചൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ചില ഡിസ്ട്രോഫി എന്ന് പറയുന്ന അസുഖങ്ങൾ കാരണമൊക്കെ അങ്ങനെ ഉണ്ടാവാം. അതുപോലെ തന്നെ കണ്ണിനെ ലെൻസിൽ ബാധിക്കുന്ന ചെറിയ ചില ടൈപ്പ് തിമിരങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാവാം. പിന്നെ കണ്ണിൻ്റെ അകത്തുള്ള റെട്ടിനയിലുള്ള റോഡ്സ് കോൺസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 10-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ എന്താ പറയുക ഫങ്ഷൻ കുറഞ്ഞാലും ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അത് ഏതാണ് നമുക്കിങ്ങനെ ഫോണിലൂടെ മനസ്സിലാക്കാൻ ചെറിയ പ്രയാസമുണ്ട്. അപ്പോൾ അത് കാര്യമായിട്ടൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള കണ്ണ് ഡോക്ടറെ കാണിച്ചിട്ട് എന്താ പ്രശ്നമെന്നൊന്ന് നോക്കണം. അതായിരിക്കും നല്ലത്. അല്ല നമുക്ക് ഇങ്ങനെ നമുക്കത് ഇന്നതാണ് എന്ന് പറയാൻ ചെറിയൊരു പരിമിതി ഉണ്ട് ഫോണിലൂടെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്
1: എക്സസൈസ്.
0: അപ്പൊ കണ്ണിന്റെ എക്സസൈസിനെ കുറിച്ച് ആളുകൾ ചോദിക്കാറുണ്ട്. അത് യൂട്യൂബിൽ നോക്കിയാൽ പല എക്സസൈസും ഒക്കെ കാണും ചെയ്യാം. പക്ഷെ ആ ഒരു എക്സസൈസിന് ഒരു ആവശ്യം കണ്ണിന് സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണിന് അകത്ത് മസിലുണ്ട്, പുറത്ത് മസിലുണ്ട്. അകത്ത മസിലിനെ നമ്മൾ ദൂരക്കും അടുത്തേക്കും നോക്കുമ്പോൾ സമയത്ത് അത് മാറുന്നുണ്ട്. പുറത്ത മസിൽ നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ മാറും. അത് എത്രമാത്രം സ്പീഡിൽ മാറുന്നുണ്ടെന്ന് പറയണമെങ്കിൽ കേരളത്തിൽ സ്പെസിഫിക് അല്ലെങ്കിൽ ഇന്ത്യയിൽ വണ്ടി ഓടിക്കുന്ന ടൂ വേ ട്രാഫിക്കുള്ള സൈഡ് ഒരു ഡ്രൈവറുടെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. അപ്പം നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നത് ഒരു ബസ് ഡ്രൈവറെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. ബസ് ഡ്രൈവറെ കണ്ണിലേക്ക് നോക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവും. കണ്ണാടിയിലേക്ക് നോക്കിയാൽ മതി അല്ലേ. ഏറ്റവും ഫ്രണ്ടിൽ നടുക്ക് കണ്ണാടി ഉണ്ടാവും. ആ ഡ്രൈവർക്ക് ബസ്സിലെ അകത്തുള്ള ആളുകളെ കാണാൻ, അകത്തുള്ള ആൾക്ക് ഡ്രൈവറെ കണ്ണും കാണാം. അതിങ്ങനെ തുറച്ചടി ചലിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അത്രയും സ്പീഡിൽ കണ്ണിൻ്റെ മസിൽ ചലിക്കുന്നില്ല. വേറൊരു മസിൽ എക്സസൈസും കണ്ണിൻ്റെ ആവശ്യത്തിനില്ല. ബട്ട് ശാരീരിക എക്സസൈസ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് നിർബന്ധമാണ്. ഓക്കെ. അതായത് കണ്ണിനകത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞു രക്തക്കോലുകളുണ്ട്. ആ രക്തക്കോലുകൾക്ക് ബ്ലോക്ക് വരാം. ബ്ലോക്ക് വന്നാൽ ഒരു കാരണവും ഇല്ലാതെ, ഐ മീൻ ഒരു ലക്ഷണവും ഇല്ലാണ്ട് പെട്ടെന്ന് കാഴ്ച പോകും. ഇപ്പോൾ CRAO എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, സെൻട്രൽ റെട്ടിനൽ ആർട്ടറി ഓക്ലൂഷൻ. നമ്മളെ തലച്ചോറിലേക്കുള്ള രക്തക്കോലിൽ ബ്ലോക്കായിട്ട് ആൾക്ക് എങ്ങനെ പറ്റാകാതെ ഉണ്ടാകുന്നു, അതേപോലെ ഈ രക്തക്കോലിൽ ബ്ലോക്കായി കഴിഞ്ഞാൽ ആ കണ്ണിലെ കാഴ്ച പോകും. ഡിം ഒരു സ്പോട്ടിൽ കാഴ്ച പോകും. അത് ഒരു മണിക്കൂറിനുള്ളിൽ അത് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ആ ഞരമ്പ് നശിക്കും. പിന്നെ ഒരിക്കൽക്ക് കാഴ്ച കിട്ടുകയില്ല. അപ്പം അതിൻ്റെ ആ ബ്ലോക്കിൻ്റെ ഒരു കാരണം പ്രഷറാണ്, രണ്ടാമത്തെ കാരണം ഷുഗറാണ്, മൂന്ന് അമിത വണ്ണമാണ്, നാല് അമിത കൊളസ്ട്രോളാണ്, അഞ്ച് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു 1000 അസുഖങ്ങൾ അഥവാ രക്തം പെട്ടെന്ന് കട്ട പിടിക്കുന്ന പല അസുഖങ്ങൾ. അത് കുറച്ച് വിരളമാണ്. എന്നാൽ ഈ നേരത്തെ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ കോമൺ. ആ ജീവിതശൈലി രോഗങ്ങളുടെ കൺട്രോളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണ ക്രമീകരണമാണ്. രണ്ടാം സ്ഥാനം എക്സസൈസാണ്. ഇപ്പോൾ എക്സസൈസിനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് സമയം ഒന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് എല്ലാം മോട്ടറൈസ്ഡ് ആയി അല്ലേ. ഞാൻ സാധാരണ ഈ പ്രമേഹമുള്ള സ്ത്രീകൾ വരുമ്പോഴോട് പറയാനുണ്ട് എന്ത്, അടുക്കള പണി എക്സസൈസ് അല്ല, പ്രൊവൈഡഡ് അമ്മി ഒരലൊക്കെ ഉണ്ടെങ്കിൽ. അമ്മി ഒരലൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സസൈസിന് വേണ്ടി വേറെ അങ്ങോട്ട് പോകണ്ട. അമ്മി ഒരലില്ലെങ്കിൽ എക്സസൈസിന് വേണ്ടി പോകണം. കാരണം അടുക്കളയിൽ നമ്മൾ ചെയ്യുന്നൊരു ഒരു പാത്രം കടി ചെങ്കടി വെച്ച് ഒരു പാത്രം കഴിയും, അത് ശരീരം ഇളകുന്നുണ്ട്. പക്ഷെ അത് എക്സസൈസിന് വേണ്ടിയുള്ള ഇളക്കം അതിലാകില്ല. എന്നാൽ തീരെ ഒന്നും ചെയ്യാത്ത ആളെ എന്നെക്കാൾ എത്രയോ ബെറ്ററാണ്. അവർ ഒരു പണി ചെയ്യാതെ വെറുതെ ഓഫീസിലിരിക്കുന്ന അല്ലെങ്കിൽ ഓഫീസിലിരിക്കുന്നത് പണിയില്ല എന്നല്ല, ബട്ട് ശരീരത്തിന് പണിയില്ല, മനസ്സിന് പണി ഉണ്ടാവും, നല്ല സ്ട്രെസ് ഉണ്ടാവും. അത് കാരണം അവർക്ക് ശരീരത്തിലെ പ്രഷറും ഷുഗറൊക്കെ കൂടുന്ന അത്രയും സ്ട്രെസ്സുള്ള ജോലിയേക്കും. ബട്ട് ശരീരം അനങ്ങുന്നില്ല. ആളെ അപേക്ഷിച്ച് എത്രയോ ബെറ്ററാണ് അടുക്കളയിലെ വർക്ക് ചെയ്യുന്നത്. ബട്ട് അടുക്കള പണി ഒരു എക്സസൈസ് ആയിട്ട് കൂട്ടാതെ അതല്ലാത്തൊരു എക്സസൈസിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ഞാനൊന്നും സമയം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകണേ, ഒരു സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിന് പകരം തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിലാണെങ്കിൽ തിരിച്ചു നടക്കുക. അതല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഇപ്പോൾ ബഹുനില ബിൽഡിങ്ങിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരും, അവിടെ ലിഫ്റ്റ് ഒഴിവാക്കിയിട്ട് കോണി കയറുക. പിന്നെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി പരമാവധി നടക്കുക. പിന്നെ ചില ആളുകൾക്കുള്ള നല്ല സ്വഭാവമാണ്, ചിലർക്ക് അത് ചീത്ത സ്വഭാവമായിട്ട് മനസ്സിലാവും. ഫോൺ വന്നു കഴിഞ്ഞാൽ ചെറു ഇങ്ങനെ നടക്കുന്നതാണ്, അത് നല്ല സ്വഭാവമാണ്, എക്സസൈസിന് വേണ്ടി നല്ലതാണ്. പക്ഷേ ചില ആൾക്കാർ അത് കാണാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അത് നല്ലതാണ്, നമുക്ക് വേറെ പണിയൊന്നും ഇല്ല, ആ സമയത്ത് നമുക്ക് നടക്കാം. അങ്ങനെ പരമാവധി അല്ലെ, പള്ളിക്ക് നമുക്ക് പോകുമ്പോൾ നടക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ശരിക്ക് എക്സസൈസിനെ സംബന്ധിച്ചോളം എന്തിനാണ് നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നടക്കുന്നൊരു ശീലം ഉണ്ടാവുക, അല്ലെങ്കിൽ മോർണിംഗിൽ സുബിക്കേഷൻ നമുക്ക് ജോഗിങ്ങിന് പോകാം, അതല്ലെങ്കിൽ നീന്തലുണ്ടെങ്കിൽ കുളം നല്ല വൃത്തിയുള്ള കുളം, അത് അടിവരെ ഇടണം. കാരണം മസ്തിഷ്ക ശരീരം നമുക്ക് പേടിപ്പെടുത്തുന്നൊരു അസുഖമാണ്. വൃത്തിയുള്ള കുളം ഉണ്ടെങ്കിൽ അവിടെ നീന്താൻ പോകാം, അതല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യാം, ജിമ്മിൽ പോകാം. അങ്ങനെ പല എക്സസൈസ് ഓപ്ഷൻസും ഉണ്ട്. അത് ഏതെങ്കിലും നമ്മളൊന്ന് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണ ക്രമീകരണത്തിൻ്റെ ഒപ്പം എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആരോഗ്യം നിലനിൽക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ജീവിതശൈലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും വരാതിരിക്കാനും, നേരത്തെ പറഞ്ഞ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിനും മൊത്തത്തിൽ ആരോഗ്യത്തിനും എക്സസൈസ്, ശാരീരികമായ എക്സസൈസ് വളരെ നിർബന്ധമാണ്. അത് നമ്മൾ സ്ഥിരമായിട്ടൊരു ചര്യയ്ക്ക് മാറ്റുക എന്നുള്ളതാണ്.
1: ഓക്കെ. അതിലിപ്പം നമ്മൾ ഈ കാർഡിയോ ഇപ്പം പല ഇപ്പം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കാർഡിയോ ഉണ്ട്, വെയിറ്റ് ട്രെയിനിങ് ഉണ്ട്. അപ്പൊ ഇതില് ഇത് എല്ലാം നമുക്ക് ഇങ്ങനെ മിക്സ് ആയിട്ട് ചെയ്യാൻ തോന്നും അല്ലേ?
0: എല്ലാം വേണം എന്നുള്ളതാണ്. അതായത് ഐസോമെട്രിക് ഉണ്ട്, ഐസോടോണിക് ഉണ്ട്, രണ്ട് ടൈപ്പ് എക്സസൈസും പിന്നെ സ്ട്രക്ചർ ഡിസീസ്, ഈ മൂന്നും ശരിക്കും വേണമെന്നുള്ളതാണ്. അപ്പോൾ നീന്തലിൽ ഇത് ഏകദേശം എല്ലാതും അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുറേയൊക്കെ വന്നിട്ടുണ്ട്. നീന്തലാണ് ഉള്ളതിൽ കുറച്ച് നല്ല എക്സസൈസ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്നത്. പിന്നെ സൈക്ലിംഗ് ചെയ്യണം, അതിൻ്റെ പുറമെ വെയ്റ്റ് ലിഫ്റ്റിംഗും വേണം. സൈക്ലിംഗ് കുറച്ച് സ്ട്രെച്ചിങ് ഉണ്ട്, അതിൻ്റെ പുറമെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആ രീതിയിലും വേണം. അതൊക്കെ ഒറ്റടിക്ക് ഒന്നിച്ചിട്ട് ചെയ്യരുത്, എല്ലാം പടിപടി ആദ്യം ഒന്ന് വാമപ്പ് ചെയ്ത് അതിൻ്റെ നമ്മൾ സ്വന്തമായിട്ട് ഇതൊക്കെ കേട്ട് നാളെ തന്നെ പോയിട്ട് ആറ് കിലോമീറ്റർ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മതിയാളുടെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് പോരുത്, എല്ലാം പതിമേ. സാധാരണ പ്രമേയത്തിനുള്ള ആളോട് പറയാണ്ട് ഇതുവരെ നടന്ന് ശീലമെങ്കിൽ നാളെ നിങ്ങൾ 5 മിനിറ്റ് പതുക്കെ നടക്കുക, 5 മിനിറ്റ് പതുക്കെ നടന്നാൽ മതി. മറ്റന്നാൾ അത് 10 മിനിറ്റ് ആക്കുക, സ്പീഡ് ഒന്ന് കൂട്ടുക. പിന്നത്തെ ദിവസം 15 മിനിറ്റ് ആക്കുക, സ്പീഡ് ഒന്നുകൂടി കൂട്ടുക. ആ രീതിയിൽ ചെയ്യുക. അങ്ങനെ ഒരു അരമണിക്കൂർ ഡെയിലി നടക്കുന്ന ആരാസന. ആ അരമണിക്കൂർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന അതിലൊരു കാര്യം വെച്ചാൽ ആദ്യത്തെ ഒരു 3 മിനിറ്റ് സ്പീഡിൽ നടക്കുക, നല്ല സ്പീഡിൽ. അപ്പോൾ നമുക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ 2 വാക്കിൽ അപ്പുറം തുടച്ചായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് ചെറിയ കഥപ്പുണ്ടാവും. നടക്കുന്ന സമയത്ത് സംസാരിക്കും, അതാണ് ശരിക്കും ആ സ്പീഡ്. പിന്നെ നമുക്ക് പിന്നത്തെ 3 മിനിറ്റ് പതുക്കെ സ്ലോ ആയിട്ട് നടക്കുക, പിന്നത്തെ 3 മിനിറ്റ് പിന്നെയും സ്ലോ സ്പീഡിൽ നടക്കുക, പിന്നത്തെ. അതാണ് ഒരു ഓപ്ഷൻ, ഇതിലുള്ള ഒന്നുകൂടി അപ്ഗ്രേഡ് ഒരു ഓപ്ഷനാണ്. പിന്നെ വേറെ നമുക്ക് മുന്നോട്ടും പുറകോട്ടും നടക്കാൻ പറ്റണം. പുറകോട്ട് നടക്കുമ്പോൾ കുറച്ചുകൂടി നമ്മളെ ബാലൻസ് ഒന്നുകൂടി ക്ലിയർ ആവുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കാണ്ട് ശ്രമിക്കുക. അങ്ങനെ കുറേ ഇതുകൊണ്ട് നമുക്ക് സമയമില്ലാത്ത ആൾക്കുള്ള എന്താ പറയുക, കുറുക്കു വഴിയാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചുമരിലേക്ക് തള്ളി ഇരിക്കുന്ന ഒരു പൊസിഷൻ, നിൽക്കുന്ന പൊസിഷൻ, അങ്ങനെ കുറേ സിമ്പിൾ സാധനങ്ങളുണ്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന. അതൊക്കെ നമുക്ക് വേണ്ടി യൂട്യൂബിൽ നോക്കി പഠിക്കാം. ബട്ട് കണ്ണിൻ്റെ എക്സസൈസ് യൂട്യൂബിൽ നോക്കി പഠിക്കേണ്ട ആവശ്യമില്ല, അത് കണ്ണിൻ്റെ ആവശ്യമില്ല.
1: ഓക്കെ ഓക്കെ. അപ്പോൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, വെയിൽ. ഇപ്പം നമ്മളൊരു ശ്രോത വിളിച്ചപ്പോഴും ഈ വെയിലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇപ്പം കേട്ടുവരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പലപ്പോഴും ഓഫീസിലും അല്ലെങ്കിൽ ഉള്ളിലുള്ള ഇരുത്ത ജോലിയൊക്കെയാണ്. അപ്പം സൂര്യപ്രകാശമായിട്ട് കിട്ടാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ആൾക്കാർക്ക് നേരിടുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പർപ്പസ്ഫുള്ളായിട്ട് വെയിൽ കൊള്ളണം എന്ന് പറയുന്നുണ്ട്. അപ്പം അത് എങ്ങനെ, അത് കണ്ണിനെ നമുക്ക് ബാധിക്കുമോ എന്നുള്ളതൊന്ന് ക്ലിയർ ആക്കാവോ?
0: ആ ഞാൻ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ നന്നായിട്ട് എന്താ പറയുക, ഫുൾ ടൈം വെയിൽ കൊള്ളുന്ന ആൾക്ക് തിമിരം നേരത്തെ വരാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു, അത് ശരിയാണ്. എന്നാൽ നമ്മളെ ജീവിതത്തിന് അത്യന്താപേക്ഷിച്ച് നമ്മൾ വൈറ്റമിൻ ഡി വേണം, അത് വെയിലുണ്ടായാലേ ഉണ്ടാവുള്ളൂ. അത് എപ്പോഴെങ്കിലും നമ്മൾ വെയിൽ കൊള്ളുന്ന ഒരവസ്ഥ, ആ പോക്ക് വെയിൽ കൊണ്ടാൽ മതി, നട്ടുച്ചക്ക് പുറത്തിറങ്ങി വെയിൽ കൊള്ളണമെന്നില്ല, എപ്പോഴെങ്കിലും കുറച്ച് നേരം കൊണ്ടാൽ മതി, അതിന് ആവശ്യത്തിന് കിട്ടും. ഫുൾ ടൈം കൊള്ളേണ്ട ആവശ്യമില്ല. അത് എപ്പോഴെങ്കിലും നമ്മളൊന്ന് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് തന്നെ ബോധപൂർവ്വം വൈകുന്നേരങ്ങളിൽ നടന്നാൽ മതി, അപ്പം നടത്തുവായി വെയിൽ കൊള്ളലുമായി. അതാണ് ജീവിതത്തിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം.
1: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സൂചിപ്പിച്ചോ എന്നറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം ഈ ആൾക്കാരുടെ ഹാബിറ്റ്സിൽ വരുന്ന ഒരു പ്രശ്നത്തിൽ ഒന്നാണ് ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെ കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു?
0: യെസ്, നല്ലൊരു ചോദ്യമാണ്. പൊതുവെ മദ്യപാനം, ഇപ്പോൾ ഒരു വിശ്വാസികളെ സംബന്ധിച്ച് മദ്യപാനം ഹറാമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ പുകവലി അതേപോലെ ഹറാമായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ സാധാരണ ഗതിയിൽ എന്താ പറയുക, ആളുകളുടെ ഈ പുകവലിക്കുന്ന ആളുകൾ ഏകദേശം നമുക്ക് കണ്ടാൽ തിരിച്ചറിയും. അപ്പോൾ അവരെ നേരെ പോക്കറ്റ് കയ്യിട്ട് വീഡിയോ സിഗരറ്റ് എന്തെല്ലാം വെച്ചാൽ അത് എടുക്കാറുണ്ട്. അപ്പോൾ അവർക്കൊരു മാനഹാനി ഉണ്ടാവും. അത് എൻ്റെ ഫത്വയ്ക്കാണ് ഇവിടെ മാനഹാനി ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളെ കൊണ്ട് നമ്മൾ പ്രവചനം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളൊരു തിന്മ കണ്ടാൽ നിങ്ങളെ കൈകൊണ്ട് തടയാൻ പറ്റുകയാണെങ്കിൽ കൈകൊണ്ട് തടയാം, നാവുകൊണ്ട് തടയാൻ പറ്റുകയാണെങ്കിൽ നാവുകൊണ്ട് തടയാം, അതിനും പറ്റുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കെങ്കിലും ചെയ്യാം. നമുക്ക് കൈകൊണ്ട് തടയാൻ പറ്റുന്ന നമ്മുടെ പരിധിയിലൊരു കാര്യമാണ്. ചിലപ്പോൾ ആ ഒരു വീഡിയോ എടുക്കുന്നത് എല്ലാവരും മുമ്പിൽ വെച്ചെടുക്കുമ്പോൾ ആ ഒരു ജാളിത വെച്ചിട്ട് തന്നെ ആളുകൾ നിർത്താറുണ്ട് പലപ്പോഴും. പല ആളിനോട് പറയാറുണ്ട്, നിങ്ങൾ അന്ന് പോക്കറ്റ് നിർത്തിയതിന് ശേഷം പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ 100 ആൾക്കാരെ പോക്കറ്റ് കഴിഞ്ഞിട്ട് ഒരാൾ നിർത്തിയാൽ എനിക്ക് അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ പുകവലി സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണ ഇതിൽ പറയേണ്ടത്, കള്ള് കുടിനേക്കാൾ മാരകമാണ്. കാരണം കള്ള് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് അവയങ്ങൾക്ക് മാത്രമേ കേട് വരുന്നുള്ളൂ. എന്നുവെച്ചാൽ പുക വലിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ എത്രയോ അവയവങ്ങൾക്കും അതിനേക്കാൾ കൂടുതൽ ആളുകൾക്കും അസുഖം ഉണ്ടാവും. കുടിച്ച കുടിച്ച ആൾക്കേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അയാൾ കച്ചറ ഉണ്ടാക്കിയിട്ട് പോയി അടി ഉണ്ടാക്കുന്ന ആൾക്കേ
1: പ്രശ്നമുള്ളൂ.
0: വലിച്ചു കഴിഞ്ഞാൽ അയാൾ അടുത്ത് കൂടെ പോകുന്ന എല്ലാവർക്കും പ്രശ്നമാണ്. പാസീവ് സ്മോക്കിംഗ് എന്ന് പറയും. അത് ജനിക്കും ശരീരത്തിലെ അടി മുതൽ മുടി വരെയുള്ള എല്ലാ അവയവങ്ങളും ബാധിക്കുന്ന മാരക ടോക്സിനാണ്, മൾട്ടിപ്പിൾ ടോക്സിനാണ് ഈ പുകയിലുള്ളത്. അത് കണ്ണിനെയും ബാധിക്കും. കണ്ണിനെ മുറിച്ചോത്തം ഒരു കാരണമല്ലാണ്ട് കാഴ്ച നഷ്ടപ്പെടുന്ന ആംബ്ലിയോപ്പ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടോക്സിക് ആംബ്ലിയോപ്പ അല്ലെങ്കിൽ ടോക്സിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. കണ്ണിൻ്റെ രക്തക്കൊണ്ട് ഈ പറയുന്ന പ്രഷറും ഷുഗറും കാരണം എങ്ങനെ ബ്ലോക്ക് വരുന്നോ അതേപോലെ ഈ പുക വലിച്ചിട്ടും ബ്ലോക്ക് വരാറുണ്ട്. നേരത്തെ പറഞ്ഞ AMDയിലെ പ്രായം വരും ഉണ്ടാവുന്ന AMDയിലെ ഒരു പ്രധാന കാരണം സ്മോക്കിംഗ് ആയിട്ട് പറയാറുണ്ട്. ഇങ്ങനെ ശരീരത്തിലെ ഇനി ഓരോ അവയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ ഓരോ അസുഖങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് സ്മോക്കിങ് നമുക്ക് എണ്ണാൻ കഴിയും. അത് പുരുഷന്മാരിലുണ്ട്, സ്ത്രീകളുണ്ട്. അതുകൊണ്ട് അതിനുള്ള ആളുകൾ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലെ ആളുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് നിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയും. ഞാൻ സാധാരണ പ്രായമുള്ള ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ ഭാര്യക്കോ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ക്യാൻസർ വരാൻ ആഗ്രഹമുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ പൂർവാധികം ശക്തിയോട് തുടരുക, ആഗ്രഹമില്ല ഇന്ന് തുടർന്നിരുത്തുക. കാരണം അങ്ങനെ ഉണ്ടാവാറുണ്ട്, പാസീവ് സ്മോക്കിങ് കാരണം ക്യാൻസർ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് പല അസുഖങ്ങളിലെ ഒരു അസുഖം മാത്രമാണ് ക്യാൻസർ എന്നുള്ളതിൻ്റെ കൂടെ അടിയൊരിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ സ്വഭാവം ഉണ്ടെങ്കിൽ നിർത്തുക. കള്ളുടി പിന്നെ എല്ലാവരും അത്ര ഇത്ര തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടില്ലെങ്കിലും അതിനുള്ള ആളുകൾ ചെറിയ രീതിയിലാണെങ്കിലും അതും നിർത്താൻ വേണ്ടി ശ്രമിക്കുക.
1: ഓക്കെ, അതും ശരിക്കും പറഞ്ഞാൽ കാഴ്ചയെ ബാധിക്കുന്നുണ്ടല്ലോ.
0: യെസ് യെസ്.
1: പിന്നെ ഈ ഭക്ഷണ ക്രമീകരണം ഓൾറെഡി പറഞ്ഞു, അപ്പൊ അതിൽ ഈ ഹെൽത്തി അല്ലാത്ത ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അത് കാരണം എങ്ങനെയാണ് നമുക്ക് പോഷക നമുക്ക് കിട്ടാത്തതിന്റെ പേരിൽ നിരന്തരം കിട്ടാത്തതിന്റെ പേരിൽ അങ്ങനെ കണ്ണിനെ അത്
0: രണ്ട് രീതിയിലുണ്ട്. പോഷണം കിട്ടാത്തതിന്റെ പേരിൽ നമുക്കറിയാം ശരീരത്തിൽ 100,000 കെമിക്കൽ റിയാക്ഷൻ ഓരോ സെല്ലുകളിലും നടക്കുന്നുണ്ട്. ഓരോ സെല്ലും ഓരോ വലിയ ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ നടക്കുന്ന നമ്മൾ മനസ്സിലാക്കിയ കുറേ കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. ഇനി മനസ്സിലാക്കിയ എത്ര ഉണ്ട് നല്ല പോലെ. അപ്പോൾ അത്രയും കെമിക്കൽ റിയാക്ഷൻ ഓരോന്നിനും അതിൻ്റെ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും അതിൻ്റെ കുറേ കമ്പോണൻസ് അതിൽ എന്താ പറയുക അത് ആക്റ്റീവ് ആക്കണ്ടാവും, ചിലത് ഇൻഹിബിറ്റ് ചെയ്യണം, അങ്ങനെ കുറേ സാധനങ്ങൾ കോഎൻസൈം എന്താ കാറ്റലിസ്റ്റ് എന്ന കുറേ സാധനങ്ങൾ. അതിൽ പെട്ട കുറേ എൻസൈംസ് നമുക്ക് ശരീരത്തിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ചിലത് അത് ഭക്ഷണത്തിലൂടെ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ചില ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ആവശ്യമുള്ള എൻസൈം ഇതും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ആവശ്യമുള്ള ചില ഘടകങ്ങളെ അത് എന്താ പറയുക പ്രതികൂലമായി ബാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്. അത് പരമാവധി എത്ര കുറച്ച് കഴിക്കുന്നോ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം പഞ്ചസാര ഒഴിവാക്കുന്നോ അത്രയും നമ്മളുടെ ശരീരത്തിന് ഗുണമാണ്. അതുകൊണ്ട് അതേപോലെ തന്നെ ഓരോ അസുഖങ്ങളും ഈ എയറേറ്റഡ് ഡ്രിങ്ക് ആയിക്കോട്ടെ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓരോ ഘടകങ്ങളെയും ബാധിക്കും. ബാധിക്കുമ്പോൾ നമുക്ക് ഗുണമുള്ളത് കിട്ടൂല, ദോഷമുള്ളത് ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും, നോർമൽ ഫങ്ഷൻ അത് അപകടത്തിലാക്കുകയും ചെയ്യും. അതാണ് ഇതിൽ ചുരുക്കി പറയുള്ളത്. ഓരോന്നും എടുത്ത് പറയണമെങ്കിൽ സമയം നമുക്ക് തികയില്ല.
1: ഓക്കെ ഓക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു കണ്ണിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇതിനകത്ത് എന്താ പറയുക നമ്മുടെ കൺട്രോളിലുള്ളതും നമ്മുടെ കൺട്രോൾ ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇപ്പം കണ്ണട വെക്കുന്ന ഒരാൾ കണ്ണട ജീവിതകാലം മുഴുവനും വെക്കണമെന്ന് പറയുന്നു. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പം കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. അപ്പം നമുക്കിപ്പം ഒരു പ്രശ്നം ഇപ്പം കാഴ്ചയെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഉള്ള കാഴ്ചയിൽ നമുക്ക് നിലനിർത്തി പോകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
0: ഓക്കെ, ഒന്ന് നമ്മൾ റെഗുലർ ചെക്കപ്പ് നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. കാരണം രണ്ട് കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരു കണ്ണ് ഡിമ്മായി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. അപ്പം അതുകൊണ്ട് ഡെയിലി നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന പണിയാണിത്, ഓരോ കണ്ണ് അടക്കുക, എന്നിട്ട് ദൂരേക്ക് നോക്കുക, എല്ലാം കാണുന്നുണ്ടോ ഫീൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റുള്ള സാധനങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അതാണ് ഫീൽഡ്. ഏത് കാണുന്നുണ്ടോ ഓരോ കണ്ണ് അടച്ച് നോക്കുക. പേപ്പറിലെ ചെറിയക്ഷരം നോക്കുക, ഓരോ കണ്ണ് അടച്ച് നോക്കുക, എല്ലാം ക്ലിയർ ആണോ എന്ന് നോക്കുക. ഇത് നമുക്ക് മിനിമം നമുക്ക് 2 സെക്കൻഡ് കൊണ്ട് ഡെയിലി വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന സിമ്പിൾ കാര്യമാണ്. പിന്നെ ഒരു 5 വയസ്സാകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കുന്നതിന് തൊട്ടും വൈകിട്ടൊരു നേത്ര പരിശോധന നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആംബ്ലിയോപ്യ എന്ന് പറയുന്നൊരു അസുഖം ഇല്ല എന്നുള്ള നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അതായത് ബൈനോക്കുലാരിറ്റി ഉണ്ട് എന്നുള്ള ഉറപ്പുവരുത്താൻ കഴിയും. ഈ ബൈനോക്കുലാരിറ്റി എന്നുള്ളത് 6 വയസ്സിന് മുമ്പ് ഉണ്ടാവേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കിയെടുക്കൽ പ്രയാസമാണ്. അപ്പോൾ ചില പഠന ശാഖകളിൽ നിന്നും ചില ജോലികളിൽ നിന്നും അവർ മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതിന് മുമ്പ് അത് 6 വയസ്സിൽ തന്നെ ക്ലിയർ ആണ്. പിന്നെ കണ്ണട ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ 6 മാസം കൂടുമ്പോൾ കുട്ടികളിൽ മുതിർന്ന ആളെ വർഷത്തിലേക്ക് എടുക്കുന്ന ഒരു ടെസ്റ്റിങ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് മേജർ ഇഷ്യൂസ് ഒന്നും വരുന്നതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ പ്രമേഹമുള്ള ആളുകൾ വർഷത്തിലൊക്കെ ഞരമ്പ് നോക്കണം. ഗ്ലോക്കോമ AMD ഒക്കെ കുടുംബത്തിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും വർഷത്തിലേക്ക് കാഴ്ച ഞരമ്പ് വിശദമായിട്ട് പരിശോധിക്കുക, വിധേയമാക്കുക. കണ്ണട വെക്കുന്ന ആൾക്ക് എത്തിയായിട്ട് വെക്കുക. പരിക്ക് പറ്റുന്ന ജോലികൾ ഏർപ്പെടുന്ന ആളുകൾ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് ഉപയോഗിക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണ ക്രമീകരണം വിശദമായിട്ട് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ പ്രയാസങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ.
1: ഓക്കെ, എന്തായാലും നമ്മുടെ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. നമ്മുടെ
3: കൂടിക്കാഴ്ച ഓർമ്മയിലെ പഠനകാലം ഈ പ്രോഗ്രാമിൽ അതിഥിയായി വരുന്നു അബ്ദുൽ ലത്തീഫ് സുല്ലമി, മാറഞ്ചേരി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കൂടിക്കാഴ്ചയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും സ്വാഗതം. അധ്യാപനം എന്നതൊരു മഹത്തായ കലയാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രസംഗിക്കുക, പ്രഭാഷകനാവുക എന്നത് അതിനേക്കാൾ മഹത്തായൊരു കഴിവുമാണ്. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമാവുക എന്നതുകൂടിയാവുമ്പോൾ ആ വ്യക്തിയുടെ മഹാത്മ്യം അല്ലെങ്കിൽ അധ്വാനം ഒരുപാട് കൂടുതലാകുന്നു. എഴുത്തും പഠനവും കൂടിയാവുമ്പോഴേക്കും മുഴുനീള മുഴുവൻ സമയവും തിരക്ക് പിടിച്ച ഒരാളായി മാറുകയാണ് അദ്ദേഹം. ഇന്ന് നമ്മുടെ അതിഥി അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരിയാണ്. മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരിയിൽ ജനിച്ച് 2 പതിറ്റാണ്ടിലേറെ അധ്യാപകനായി വിദേശത്ത് പഠനം നടത്തി, അതേപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് നിരവധി വർഷങ്ങൾ സേവനം ചെയ്തു. അതിലുപരിയായി ദാഴിയായും അതേപോലെ സൗദി ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഹജ്ജ് വിഭാഗത്തിൽ പ്രവർത്തിച്ചുമൊക്കെ വളരെ സക്രിയമായ ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റേത്. അധ്യാപനത്തിന് ശേഷവും അദ്ദേഹം വിശ്രമിക്കുന്നില്ല. വിശ്രമം എന്നത് അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിലില്ല എന്ന് തന്നെ പറയാം. നമുക്കിന്നത്തെ അതിഥിയെ ആദരവോടെ സ്വാഗതം ചെയ്യാം സർ. താങ്കളെ പീസ് ഡിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
5: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സന്തോഷം. അൽഹംദുലില്ലാ, പീസ് റേഡിയോയിലെ ഇങ്ങനെയുള്ളൊരു കൂടിക്കാഴ്ചക്ക് അവസരം ലഭിച്ചതിലേറെ സന്തോഷമുണ്ട്.
4: മാറഞ്ചേരിയെക്കുറിച്ച് പറയുമ്പോൾ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ മതപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീർച്ചയായും താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. എവിടെ നിന്നാണ് ആ ഒരു ഓർമ്മ തുടങ്ങുന്നത്? പഠനകാലഘട്ടം
5: കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴെനിക്ക് 64 പൂർത്തിയായി കഴിഞ്ഞു. 1962 ജനനം. അന്നൊരു മാറഞ്ചേരിയിലെ താമലശ്ശേരി എന്ന് പറയുന്ന ഒരു ഏരിയ, ഒരു കുഗ്രാമം എന്ന് പറയാം, അവിടെയാണ് എൻ്റെ ജനനം. അൽഹംദുലില്ലാ, ഇന്ന് ഏറെക്കുറെ ദീനി പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ടുള്ളൊരു പ്രദേശമാണ് മാറഞ്ചേരിയെങ്കിലും പഴയ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു യാഥാസ്ഥിക കുടുംബത്തിലാണ് ജനിക്കുന്നത്. അതിനനുസരിച്ചു കൊണ്ടുള്ള പഠനവും അതുപോലെ തന്നെ ആ നിലക്കുള്ള ചുറ്റുപാടുകളുമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നത്തെ പുതിയ തലമുറക്ക് കേട്ടുപരിചയം മാത്രമുള്ള പലകയിൽ എഴുതി പഠിക്കുക എന്നുള്ളത് അതിനവസരം കിട്ടിയിട്ടുണ്ട്. അതായത് ചെകിടി തേച്ച് പലകയിൽ ചെകിടി തേക്കുന്നു, എന്നിട്ട് ഉസ്താദ് മയ്യരണിയും കലമും ഉപയോഗിച്ചുകൊണ്ട് എഴുതിത്തരുന്ന, അതായിരുന്നു എൻ്റെ ആദ്യത്തെ അക്ഷര പഠനം. അത്രയും യാഥാസ്ഥികം എന്ന് പറഞ്ഞുകൂടാ. അന്ന് അതായിരുന്നു അവിടുത്തെ ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സജീവമായി നിന്നിരുന്നത്. ഓത്തുപുര എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അതിലായിരുന്നു എൻ്റെ തുടക്കം.
4: ഇന്നത്തെ ജെൻസി കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പേര് പോലും
5: ഓർമ്മയിലുണ്ടായിക്കൊള്ളണം.
4: എനിക്ക് പോലും അത്ര പരിചയമില്ല. ഓത്തുപുര അല്ലെങ്കിൽ ചെറിയ ഓത്തുപള്ളി ഒരു വീടിലൊക്കെ കുട്ടിക്കാലത്ത് മത അധ്യാപനം നടത്തിയിരുന്ന സംഗതികളൊക്കെ ഓർമ്മയുണ്ട്, അത്രേ ഉള്ളൂ.
5: അതെ, അന്ന് നമുക്ക് കേരളത്തിൽ അധികവും ആ രൂപത്തിലുള്ള ഒരു അവസ്ഥയായിരുന്നു. അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് എഴുതാൻ പാടില്ല എന്നുള്ള പരീക്ഷയും മറ്റും ഓറൽ മാത്രമായിരുന്ന, വാചികമായിരുന്ന, ഉസ്താദുമാർ ചോദിക്കുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു മദ്രസയിൽ ആദ്യം തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഏകദേശം ഒരു 4ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതിൽ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. മദ്രസ രംഗത്ത് കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്.
4: യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ച താങ്കളുടെ മത വിദ്യാഭ്യാസവും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും?
5: അങ്ങനെയൊക്കെ തന്നെയായിരിക്കും.
4: എങ്ങനെയാണത് വഴിമാറിയത്?
5: വഴിമാറിയത് 10ാം ക്ലാസ്സിന് ശേഷം. 1977 SSLC മാറഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഫസ്റ്റ് SSLC ബാച്ചിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. SSLC കഴിഞ്ഞപ്പോൾ നാട്ടിൽ ഒരു കൊല്ലം കൊണ്ട് അറബി മാഷ ആവാനുള്ള ഒരു അവസരമുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസും അതനുസരിച്ച് കൊണ്ടുള്ള ചില ആളുകൾ വീട്ടിലൊക്കെ വന്നു. ഒരു അറബിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം, എൻട്രൻസ് ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചേരണം എന്ന് തോന്നി, അതിൽ ചേർന്നു. പക്ഷെ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിലുള്ള ഉദാഹരണമായിട്ട് ബുലുഗുൽ മറാം എന്നുള്ള ഹദീസ് ഗ്രന്ഥം, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ എൻട്രൻസ് പരീക്ഷയുടെ സിലബസിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. അതിലുള്ള ചില ഹദീസുകൾ വന്നപ്പോൾ അതെടുത്ത് തന്നിരുന്നത് സുന്നി ഉസ്താദന്മാർ തന്നെയാണ്. അതിലുള്ള ചില കാര്യങ്ങൾ, കബറ് കെട്ടിപ്പൊക്കുന്നതുമായി മറ്റും ബന്ധപ്പെട്ടപ്പോൾ ഇത് തന്നെയല്ലേ പുത്തമ്പള്ളിയിലും മറ്റുമൊക്കെ നടക്കുന്നത് എന്ന് അന്ന് തന്നെ ചോദിച്ചു. എന്നെ ആ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് അത്രയും ചില കാര്യങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ. പക്ഷെ അതിന് നേതൃത്വം കൊടുത്തിരുന്ന ചില അറബി അധ്യാപകരായിരുന്നു ഇതിൻ്റെ സംഘാടകർ. അവർ പകൽ സ്കൂളിൽ പോകും, വൈകുന്നേരം മൗലുദോതാൻ പോകും, അതേപോലെ തന്നെ പുത്തമ്പള്ളി ജാറത്തിൻ്റെ മധുഹ് ഗാനങ്ങൾ എഴുതി വിറ്റും ഒക്കെ ഉണ്ടായിരുന്ന ചില സംഘാടകരായിരുന്നു. പക്ഷെ അവർ ഇങ്ങനെ ഒരു അറബി അധ്യാപകനാവാനുള്ളൊരു യോഗ്യത ഇതിലൂടെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അത് സംഘടിപ്പിച്ചു എന്ന് മാത്രം. അവരെന്നെ തിരിച്ചെടുത്തു. ഈ അധ്യാപകനെ അതോടുകൂടി ക്ലാസ് എടുക്കുന്നിടത്തു നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഇങ്ങനെ ഒരു അറബി കോളേജുമായി കേട്ടറിയുന്നതും അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ അൽഹംദുലില്ല സുലം സലാമിൽ എത്തിപ്പെടുന്നത്.
4: അതുവരെ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് സുലം സലാമിലേക്ക് എത്തിയപ്പോൾ ഒരു മനസ്സിന് വല്ലാത്ത ആശ്വാസം ഉണ്ടായിട്ടുണ്ടോ?
5: മനസ്സിന് കുറേ ചില മാറ്റങ്ങൾ. അതിൻ്റെ തൊട്ട് മുമ്പ് ഞങ്ങളുടെ പരിസരത്ത് തന്നെ ഏകദേശം ഒരു വീട്ടിൻ്റെ അടുത്തുനിന്നൊരു 5 കിലോമീറ്റർ അകലെയുള്ള ഒരു മദ്രസ, പഴയകാലത്ത് തന്നെ മുജാഹിദ് ആദർശം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു മദ്രസ അവിടെ നടന്നിരുന്നു. കെ പി മുഹമ്മദ് മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഒക്കെ കൂടെ പഠിച്ചിരുന്ന ഒരു ഇ പി അബൂബക്കർ മൗലവി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമൊക്കെയാണ് അത് സ്ഥാപിച്ചത്. അതങ്ങനെ അവിടെ മദ്രസയായിട്ട് നടക്കുന്നുണ്ട്, കുറേ കുട്ടികൾ അതിൽ പഠിക്കുന്നുണ്ട് എന്ന് മാത്രം. അതിൽ ക്ലാസ് എടുത്തിരുന്ന ഒരു മുജാഹിദ് ആദർശമുള്ള ഒരു വ്യക്തി, അദ്ദേഹം എന്നെ ഈ ക്ലാസ്സിൽ നിന്ന് ആദ്യം പുറത്താക്കി എന്നറിഞ്ഞപ്പോൾ എന്നെ വന്ന് കാണുകയും, ഇങ്ങനൊരു സ്ഥാപനമുണ്ട്, നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി ചേർക്കാം എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെയാണ് സുലം സലാമിലേക്ക് വഴി തെളിയുന്നത്.
4: അതാണ്
5: ഒരു വലിയ ടേണിംഗ് പോയിന്റ് തന്നെ, അൽഹംദുലില്ല ഒരു ഹിദായത്തിന്റെ മാർഗം എന്ന് തന്നെ പറയാം.
4: പഠനം കേരളത്തിൽ അകത്ത് മാത്രമല്ല പുറത്തേക്കും പോയിട്ടുണ്ട്. എങ്ങനെയാണ് സൗദിയിലുള്ള പഠനം?
5: സൗദിയിൽ അൽഹംദുലില്ല 10 വർഷം ഞാൻ സൗദി ഗവൺമെന്റിന്റെ മത പ്രബോധന വിഭാഗമായ സൗദി ദഅ്‌വ വിഭാഗത്തിൽ ജോലിയെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് റിയാദിലെ വളരെ പുരാതന യൂണിവേഴ്സിറ്റിയായ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഇമാം യൂണിവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന അവിടെ ഒരു 2 വർഷം പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ നമ്മുടെ അറബി ഉസ്താദുമാർ അധ്യാപകരൊക്കെയും നാട്ടിൽ നിന്ന് പഠിച്ചവരാണ്. എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരിൽ ആരും വിദേശത്ത് പോയി പഠിച്ചവരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൻ്റെ ആ ഒരു ഒഴുക്കനുസരിച്ച് കൊണ്ടുള്ള പഠനം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇമാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ അധ്യാപകർ ഈജിപ്ഷ്യരും സുഡാനികളും സൗദികളും അങ്ങനെയൊക്കെയായിരുന്നു ഉള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് അവരുടെ ആ ഒരു നേച്ചറൽ അറബിയും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളും അതിൻ്റെ ആധികാരികത കൃത്യമായി ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കുറേ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടുന്ന് അഫ്ളലുലമ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അതും കൂടി കിട്ടുമ്പോൾ അത് പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ട് ഒരു നല്ല ആ മേഖലയിലേക്ക് ഒരു നല്ല വെളിച്ചമായിരുന്നു ആ പഠന കാലഘട്ടം. 2001-2 വർഷങ്ങൾ ആ ഒരു പീരീഡായിരുന്നു അവിടെ പഠിക്കാനുള്ള അവസരം കിട്ടിയത്.
4: കേരളത്തിലെ ആ കാലഘട്ടത്തിലെ പഠിക്കാനുള്ള അവസരങ്ങളും അതായത് ഭൗതിക സാഹചര്യങ്ങളും ആ പഠന രീതികളും അവിടുത്തെ റിയാദ് യൂണിവേഴ്സിറ്റിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്താണ് ഒരു ഫീല് വന്നിട്ടുണ്ടാവുക?
5: ഫീല് വന്നിട്ടുള്ളത് ഇപ്പോൾ ഭാഷ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നു അല്ലെങ്കിൽ ആ രൂപത്തിലൂടെയാണെങ്കിൽ അവിടെ അതല്ല. അവിടെ കൃത്യമായും അതിൻ്റെ മതഗ്രന്ഥങ്ങൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി മനസ്സിനൊരു ആവേശം ലഭിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉദാഹരണങ്ങളായിരുന്നാലും അതുപോലെ തന്നെ അതിലെടുക്കുന്ന മറ്റേതെങ്കിലും വിശദീകരണങ്ങളായിരുന്നാലും പലപ്പോഴും തന്നെ അവിടുത്തെ അധ്യാപകർ അത് ഖുർആനിൽ നിന്ന് എടുത്ത് നമുക്ക് ബന്ധപ്പെടുത്തി തരുന്നു, ഹദീസുകളുമായി ബന്ധപ്പെടുത്തിയും കൊണ്ട് അതിൻ്റെ ആ ഒരു നിയമവശങ്ങൾ പഠിപ്പിക്കുന്നു. ആ നിലക്ക് കുറേയും കൂടി അത് നമുക്ക് ഒരു മതം പഠിച്ച അല്ലെങ്കിൽ മതം പഠിക്കാനുള്ള അവസരം കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലക്ക് അതിലേക്ക് നമുക്ക് നല്ല ഒരു ആവേശം കിട്ടുന്ന ഒന്നായിരുന്നു.
4: പുസ്തകങ്ങളൊക്കെ ആകുമ്പോൾ പുസ്തകങ്ങൾ ധാരാളം ഉണ്ടാവും, ഇവിടെയൊക്കെ പരിമിതമായ പുസ്തകങ്ങളെ ഉണ്ടാവുകയുള്ളൂ. പുസ്തകങ്ങളും ലൈബ്രറിയൊക്കെ ഓർമ്മയെന്ന് മാഞ്ഞിട്ടുണ്ട്?
5: ലൈബ്രറി നേരിട്ട് ഇന്നത്തെ പോലെ നമുക്ക് മാധ്യമങ്ങളിലൂടെ കിട്ടുന്നില്ല. നേരിട്ട് ലൈബ്രറിയിൽ പോയി വായിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. കാരണം ഇന്നത്തെ പോലെ ഈ സംവിധാനങ്ങൾ അത്രമാത്രം ഒന്ന് വികസന രൂപത്തിലെത്തിയിട്ടില്ലല്ലോ. 2000 കാലഘട്ടത്തിൽ ഒരു കാൽനൂറ്റാണ്ട് മുമ്പ് എന്ന് തന്നെ പറയാലോ, അത് 25 വർഷം ഏകദേശം മുമ്പാണല്ലോ അത്. അപ്പോൾ ആ നിലക്ക് അവിടെ ലൈബ്രറിയിൽ ഒഴിവ് സമയത്ത് പോയിരിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓരോ വിഭാഗത്തിലും ക്ലാസ് ലൈബ്രറി പോലുള്ള കോർണറുകൾ ഉണ്ടായിരുന്നു.
4: ഈ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അധ്യാപകരും അതേപോലെ സഹപാഠികളൊക്കെ
5: ആകുമ്പോഴും
4: കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ.
5: കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആദ്യത്തിലും തുടക്കത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പലരും വളരെ നല്ല ഒരു കൂട്ടുകെട്ട് ആ ഒരു കാലഘട്ടത്തിനിടയിൽ ഉണ്ടായിരുന്നു. പലപ്പോഴും പലരും അത് നിലനിർത്തുകയും ചെയ്തിരുന്നു. പിന്നെ ഇന്നത്തെ പോലെ വാട്സാപ്പ് സംവിധാനങ്ങളോ മറ്റും നമ്മൾ മൊബൈൽ കൊണ്ടു നടക്കുന്ന ഇതുപോലും അന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ നിലക്കുള്ള ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരു കുറ്റബോധം, അതല്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊരു വല്ലാത്തൊരു അനുഭവമായി തോന്നാറുണ്ട്. കാരണം വിവിധ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നുള്ള ഒരുപാട് കൂട്ടുകാർ അന്നുണ്ടായിരുന്നു.
4: പേരോർമ്മയുണ്ടോ പ്രിയപ്പെട്ട സഹപാഠികളുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ?
5: അധ്യാപകരുടെ ഒക്കെ പേര് ഓർമ്മയുണ്ട്. അധ്യാപകർ ഒരു ബേലി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം, ആ പേരിലാണ് അറിയപ്പെടുന്നത്, ഈജിപ്ഷ്യനായിരുന്നു. അതേപോലെ തന്നെ തീജാനി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്നൊരു സുഡാനി അധ്യാപകനുണ്ടായിരുന്നു. അവരൊക്കെ നമ്മളോടും വളരെ സ്നേഹം കാണിച്ചിരുന്നു. ഇപ്പോൾ ഹിന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രത്യേകം തന്നെ നമ്മളെ ചൂണ്ടിക്കൊണ്ട് തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഹിന്ദി അന്ത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ എഴുന്നേറ്റ് നിൽപ്പിച്ച് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ പറയിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു.
4: അന്ന് വിദേശത്ത് പോയി പഠിക്കണമെങ്കിലൊക്കെ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാവില്ലേ? എങ്ങനെയാണ്
5: എനിക്ക് അവസരം കിട്ടിയത്? ഞാൻ ദായി ആയതുകൊണ്ട് ജാലിയാത്തിൽ അവിടെ ജോയിൻ ചെയ്തപ്പോൾ അവരുടെ പ്രേരണ കൊണ്ട് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് എനിക്ക് അവസരം കിട്ടുന്നത്. ഇവിടുന്ന് നേരിട്ട് വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ള ആ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ അൽഹംദുലില്ലാ രണ്ട് വർഷം അവിടെ പഠിച്ചു. അത് ജീവിതത്തിൽ ഒരു നല്ല അനുഭവമായിക്കൊണ്ട് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുമുണ്ട്.
4: എങ്ങനെയാണ് അധ്യാപന രംഗത്തെ തുടക്കം?
5: അധ്യാപന നാട്ടിൽ ഇവിടെ ഇവിടെ തുടങ്ങുന്നത് അൽഹംദുലില്ലാ 1986 ഔദ്യോഗികമായി കൊണ്ട് ഞാൻ അധ്യാപകനായി നിയമിതനാകുന്നത്. PSC റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. ചാവക്കാട് സബ് ജില്ലയിലായിരുന്നു ആദ്യത്തെ നിയമനം.
4: എത്ര സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും?
5: സ്കൂളുകൾ 8 സ്കൂളുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈമറി തലത്തിലായിരുന്നു ആദ്യം നിയമനം. രണ്ട് സ്കൂളുകളായിരുന്നു പ്രൈമറി തലത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റലായി കൊണ്ട് തന്നെയാണ് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നത്.
4: ട്രെയിനിങ്
5: BEDന് തുല്യമായ അന്ന് ലാംഗ്വേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് എന്നുള്ള LTTC എന്നുള്ളതാണ് അന്ന് അത് അറിയപ്പെട്ടിരുന്നത്. അതിലായിരുന്നു, മലപ്പുറത്തായിരുന്നു. ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരൊക്കെ ഉസ്താദാണ്. അവിടെ ട്രെയിനിങ് സെൻ്ററിൽ നിന്നുള്ള എൻ്റെ ഉസ്താദാണ്.
4: 2022 കൂടുതൽ അധ്യാപനം ഉണ്ട്. അതിൽ തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികളുമായിട്ട് ഇടപഴകേണ്ടി വന്നിട്ടുണ്ടാവും.
5: തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു ആ ഒരു രംഗം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു വലിയ സമ്പത്ത് എന്ന് തന്നെ പറയാം. കാരണം പല സ്കൂളുകളിലും നമ്മളുടെ ആ ഒരു സാന്നിധ്യം മറ്റ് അധ്യാപകർ തന്നെ അതൊരു അത്ഭുതത്തോടുകൂടി പറയുമായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്ത ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ കിട്ടിയ ആ ഒരു വിദ്യാലയം, ഗവൺമെൻറ് ഹൈസ്കൂൾ പാഞ്ഞാൾ എന്ന് പറയും, അത് 90 ഏകദേശം 35 വർഷമായല്ലോ. അവിടെ സാധാരണ ക്ലാസ്സിലേക്ക് പോകാൻ മടിച്ചിരുന്ന അധ്യാപകരായിരുന്നു പലരും ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ പോയി വന്നാൽ അവർ ചോദിക്കും, മാഷ് ഏത് ക്ലാസ്സിലായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ഇന്ന ബി ക്ലാസ്സിലായിരുന്നു. അറബി ക്ലാസ്സുകളൊക്കെ B division ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറയും, ആ പാകിസ്ഥാനിൽ നിന്നാണ് വരുന്നതല്ലേ എന്ന് ഒരു ചോദിക്കുമായിരുന്നു. എങ്ങനെയാണ് മാഷെ അവിടുത്തെ ക്ലാസ്സൊക്കെ നിങ്ങൾ നിലനിർത്തി പോരുന്നത്, എന്താണ്? എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും അതിന് മാഷ് വേറൊന്നെന്ന് വേറൊരു രൂപം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫ് റൂമിൽ മറ്റധ്യാപകരും, കോമൺ സ്റ്റാഫ് റൂമായിരുന്നു, ടീച്ചേഴ്സൊക്കെ പറയും. ആ നിലക്കുള്ള നമുക്ക് ഏത് കുട്ടികളുടെ അടുത്താണെങ്കിലും അവരിൽ നിന്നുള്ള ഒരു നല്ല ഒരു അനുഭവങ്ങളാണ് നമുക്കുണ്ടായിരുന്നത്. അത് പലപ്പോഴും തന്നെ ട്രെയിനിങ് ക്ലാസ്സുകളിൽ പല അധ്യാപകരും പറയാറുണ്ട്, നമ്മൾ അങ്ങോട്ടുള്ള നമ്മളുടെ ആ ഒരു സമീപനം, മിനൽ കൽബി ഇലൽ കൽബ്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങോട്ട് ഏതൊരു മനസ്സാണോ ഉള്ളത് അത് നമുക്ക് സ്വീകാര്യത ലഭിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല സ്കൂളുകളിലെയും കുട്ടികളെ പലയിടത്ത് വെച്ചും കാണാറുണ്ട്. ആ കാണുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഒരു 2-4 മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ ഒരു പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പയ്യനെ കാണാൻ സാധിച്ചു. അപ്പോൾ അവന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത്, മാഷേ 8 നിങ്ങൾ ക്ലാസ് എടുത്ത ഐന സആദ എന്ന ആ ഒരു പാഠം, അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും മാഷ ക്ലാസ്സാണ് ഫോളോ ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ഒരു വല്ലാത്ത അനുഭവമാണ്.
4: അധ്യാപകനാണ് അദ്ദേഹം?
5: അല്ലല്ല, അദ്ദേഹം ഗൾഫിലാണ്, ഗൾഫിൽ നിന്ന് വന്നൊരവസ്ഥ. അപ്പോൾ 8 അങ്ങനെ ഒരു പാഠം ഉണ്ടായിരുന്നു എന്ന് പോലും എൻ്റെ ഓർമ്മയിലില്ല. അതിൻ്റെ ശേഷം ഒരുപാട് പുസ്തകങ്ങൾ മാറി, അങ്ങനെ പിന്നെ പാഠപുസ്തകങ്ങളുമായി നേരിട്ട് നമുക്ക് ബന്ധമില്ലാത്തൊരു കാലം വന്നു. അങ്ങനെ 10 വർഷം ഗൾഫിലായിരുന്നു. അതിൻ്റെ ശേഷം വീണ്ടും തിരിച്ചു വന്നെങ്കിലും ആ പാഠപുസ്തകങ്ങളൊന്നും ഒരു ബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറേ കുട്ടികൾ ഇന്നും വാട്സപ്പിലൂടെ പല കുട്ടികളും നമ്പറുകൾ തേടിപ്പിടിച്ച് സ്ഥിരമായി കൊണ്ട് ബന്ധപ്പെടുന്നവരും അവരുടെ ജീവിതത്തിലെ പല വിഷയങ്ങളിലും നമ്മെ ബന്ധപ്പെടുത്തുകയും വിളിക്കുകയും ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നാൽ കുട്ടികൾ അടുത്തു വരുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ, അത് അധ്യാപകൻ എന്നുള്ള നിലക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബഹുമതിയായിക്കൊണ്ട് ഞാൻ കാണുകയാണ്. ഇന്നും അത് അതിൻ്റെ ആ ഒരു നല്ല ഒരു മനസ്സ് കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് കുട്ടികളിൽ നിന്നുള്ള.
4: അധ്യാപകർക്ക് ഒരുപക്ഷെ അധ്യാപകർക്ക് മാത്രം
5: കിട്ടുന്ന ഒരു ബഹുമതി തന്നെയാണ്.
4: മാഷെന്ന് വിളിക്കുമ്പോഴും
5: മാഷെന്ന് വിളിക്കും, ചില സ്കൂളുകളിലാണെങ്കിൽ സാറേ എന്നായിരിക്കും വിളിക്കുക. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് സ്കൂളുകളാണല്ലോ. അപ്പോൾ ആ നിലക്കുള്ള വലിയൊരു ഒരു അനുഭവം തന്നെയാണ് അതൊക്കെ.
4: വിദേശത്തു നിന്നൊക്കെ വിദ്യാർത്ഥികൾ, നിങ്ങളുടെ പഴയ വിദ്യാർത്ഥികളൊക്കെ
5: കണ്ടിട്ടുണ്ട്, എത്രയോ കണ്ടിട്ടുണ്ട്, വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ നാട്ടിൽ വരുമ്പോൾ അവർ ചില സമയത്ത് വരാറുണ്ട്. ചിലർ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. മാഷ എന്നെയല്ല കണ്ടിട്ടുള്ളൂ, എൻ്റെ മക്കളെയും കാണണം എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട്.
4: പണ്ടത്തെ കാലത്ത് നമുക്ക് ചില മാഷ്മാരെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ, ടീച്ചർമാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം വരുന്നത് പേടിയാണ്.
5: അതെ,
4: ബഹുമാനത്തിനപ്പുറം ഒരു പേടിയാണ് ആദ്യം തോന്നുന്നത്. മാഷ എങ്ങനെയായിരുന്നു കുട്ടികളോടുള്ള സമീപനം?
5: അധികം സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുട്ടികളുടെ മുന്നിൽ ആദ്യം പലപ്പോഴും തന്നെ, ഇപ്പോൾ ഞാനും അധ്യാപകൻ തന്നെയാണ്, റിട്ടയർഡായെങ്കിലും ജാമ്യൻ്റെ കീഴിലുള്ള ദാറുൽ അർക്കമിൽ അധ്യാപകനാണ്. മറ്റുള്ള അധ്യാപകരൊക്കെ പറയും മാഷ കൈ വേദനയുള്ള കുട്ടിയുടെ ചുമലിലായിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആ ഒരു സ്നേഹത്തോടു കൂടി തന്നെയാണ് എൻ്റെ ഒരു തുടക്കവും. അതെനിക്ക് കിട്ടുന്നുണ്ട് കുട്ടികളിൽ നിന്ന് ആ ഒരു സ്നേഹം. മറ്റു പലർക്കും ഒരു പക്ഷേ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റു പലർക്കും കിട്ടാത്ത പലതും നമുക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
4: കുട്ടികൾ എപ്പോഴെങ്കിലും മാഷെ കരയിപ്പിച്ചിട്ടുണ്ടോ?
5: കരയിപ്പിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ പലപ്പോഴും ട്രാൻസ്ഫറായി പോകുന്ന സമയങ്ങളിലൊക്കെ, അതല്ലാത്ത രൂപത്തിൽ കുട്ടികളിൽ നിന്നൊരു വലിയ ഒരു പ്രയാസം ഉണ്ടായതായിട്ട് ഓർക്കുന്നില്ല.
4: അവരുടെ വിഷമങ്ങൾ കണ്ടിട്ട്?
5: അവരുടെ വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ പല സ്കൂളുകളിലും വിഷമാവസ്ഥയിലുള്ള കുട്ടികളുണ്ടായിരുന്നു. നമുക്ക് കഴിയുന്ന രൂപത്തിൽ അവരെ അതിൽ നിന്ന് സമാധാനിപ്പിക്കുവാനും അവരുടെ വിഷമങ്ങൾ ലഘൂകരിക്കുവാനും പറ്റുന്ന വിധത്തിലൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്.
4: കുട്ടികളുടെ ഒരു മനോഭാവത്തിൽ, അതായത് അന്നത്തെ മാഷ്ടെ തുടക്കകാലത്തുള്ള വിദ്യാർത്ഥികളുടെ ഒരു സമീപനവും ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സമീപനവും നോക്കുമ്പോൾ, അന്ന് പഠിക്കാനുള്ള സോഴ്സുകൾ വളരെ
5: കുറവായിരുന്നു,
4: അധ്യാപകൻ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരുപക്ഷേ കുട്ടികളുടെ അധ്യാപകനേക്കാൾ മികച്ചതായിട്ടുണ്ടോ?
5: മറ്റ് സെർച്ച് എഞ്ചിനുകളാണ് ഇന്ന് പലപ്പോഴും തന്നെ ഗുരുനാഥന്റെ സ്ഥാനത്ത്. അതേപോലത്തെ ബുക്കിന് പകരം ഫേസ്ബുക്കും അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. എന്നാൽ പോലും പഴയ കാലത്ത് കുറേയും കൂടി നമ്മളുടെ ചുറ്റും വന്ന് നിൽക്കാനും അടുത്ത് നിൽക്കാനും സാറേ എന്ന് പറയാനും ഒക്കെ കുട്ടികൾക്കൊരു എന്തോ ഒരു ജന്മനാ തന്നെയുള്ള ഒരു താല്പര്യം അന്ന് കുട്ടികളിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
4: ഈ പുതിയ ആധുനിക സംവിധാനങ്ങളും സോഷ്യൽ മീഡിയയും അതേപോലെ ഐ ടി ഒക്കെ അധ്യാപകർക്കൊരു വെല്ലുവിളിയാകുന്നുണ്ടോ?
5: എന്തോ ചിലത് ഒരു നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടമായും കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. പഴയ കാലഘട്ടത്തിൽ നിന്ന് അധ്യാപക വൃത്തിയിൽ അധ്യാപകന്മാർക്ക് ലഭിച്ചിരുന്ന ആ ഒരു കൃത്യത പലപ്പോഴും തന്നെ കിട്ടാതെ പോകുന്നുണ്ട് ഇന്ന് എന്നുള്ളതാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരും ഇനിയിപ്പോൾ എങ്ങനെങ്കിലും ഉണ്ട്, സമയം പോയി കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കിട്ടണം, ഇനിയിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പല സ്കൂളുകളുടെയും അവസ്ഥകൾ പലരും പറയാറുണ്ട്. അതൊക്കെ ഒരു ഏതായാലും ഇങ്ങനെ മാഷ് ആവാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ അങ്ങനെ ആയതാണ് എന്നൊക്കെ പറയുന്നൊരു അനുഭവങ്ങൾ. അപ്പോൾ തൃപ്തരല്ല എന്നുള്ളത് തോന്നുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ അങ്ങനെ തുടക്കം ഞാൻ പറഞ്ഞില്ല, ഒരു കൊല്ലം കൊണ്ട് മാഷാവാം എന്നുള്ള നിലക്കൊരു ടെക്നിക്കാണ് എന്നുള്ള നിലക്കാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അതിൽ സംതൃപ്തിയോടുകൂടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്.
4: നമുക്ക് ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാക്കാം. നമ്മൾ അബ്ദുൽ ലത്തീഫ് സുലമിയുടെ അധ്യാപന രംഗത്തെക്കുറിച്ചും അതേപോലെ പഠന കാലഘട്ടങ്ങളിലെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനിയും നമുക്ക് ഒരുപാട് മാഷിന്ന് കേൾക്കാനുണ്ട്. നമുക്കത് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
6: പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച, ഓർമ്മയിലെ പഠനകാലം എന്ന വിഷയത്തിൽ അതിഥിയായി വന്നത് അബ്ദുൽ ലത്തീഫ് സുലമി മാറഞ്ചേരി, ആങ്കറിംഗ് ഇബിനു അലി ഇടത്തനാട്ടുകര.
7: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
8: പീസ് റേഡിയോ യുഗചരിതം. ഒട്ടകം തേങ്ങിയ സംഭവം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിലെ ഒന്നാം ഭാഗം. രചന നിർവഹിച്ചത് ഹുസൈൻ സലഫി. അവതരണം സിദ്ദീഖ് സുലാഹി.
9: ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. പ്രവാചക ചരിത്രത്തിലെ അദ്ദേഹത്തിന്റെ മറ്റൊരു മുഅ്ജിസത്തിനെ കുറിച്ച് കേൾക്കാം. ഒട്ടകം തേങ്ങിയ സംഭവം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനു കാരുണ്യമായിക്കൊണ്ടാണല്ലോ അയക്കപ്പെട്ടിരുന്നത്. ലോകത്തെ മുഴുവൻ ജീവികളോടും കാരുണ്യം കാണിച്ച പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ മിണ്ടാ പ്രാണികൾക്ക് പോലും പരിചയമായിരുന്നു. അതിന് ഈ സംഭവം തെളിവാണ്. അബ്ദുല്ലാഹിബിനു ജഅഫർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ വാഹനപ്പുറത്ത് യാത്രക്കായി ഇരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ എനിക്കൊരു സംഭവം ഏറെ കൗതുകമുള്ളതായി. അത് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യനിർവഹണത്തിന് മറ സ്വീകരിക്കുന്നതിന് ഉയർന്ന സ്ഥലമോ അല്ലെങ്കിൽ ഈത്തപ്പന തൈകളോ ഇഷ്ടപ്പെടുമായിരുന്നു. അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയുടെ തോട്ടത്തിൽ കയറി. അപ്പോഴതാ ഒരൊട്ടകം. അത് നബിയെ കണ്ടപ്പോൾ തേങ്ങിക്കരയുന്നു, അതിന്റെ കണ്ണുനീർ ഒലിക്കുന്നുമുണ്ട്. അങ്ങനെ നബി അതിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് നബി അതിന്റെ ചെവിയുടെ അടുത്ത് തടവി. അപ്പോൾ അത് കരച്ചിൽ അടക്കി. അപ്പോൾ നബി ചോദിച്ചു, ആരാണ് ഈ ഒട്ടകത്തിന്റെ യജമാനൻ? ഈ ഒട്ടകം ആരുടേതാണ്? അപ്പോൾ അൻസാരിയായ ഒരു ചെറുപ്പക്കാരൻ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എന്റേതാണ്. അപ്പോൾ നബി പറഞ്ഞു, അള്ളാഹു നിനക്ക് ഉടമപ്പെടുത്തി തന്ന ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നിനക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൂടെ? കാരണം നീ അതിനെ പട്ടിണിക്ക് ഇടുന്നുണ്ടെന്നും നീ അതിനെ ഭാരിച്ച ജോലി ചെയ്യിപ്പിച്ച് പ്രയാസപ്പെടുത്തുന്നുണ്ടെന്നും അതെന്നോട് ആവലാതി ബോധിപ്പിച്ചിരിക്കുന്നു. ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന് അവന്റെ അഹങ്കാരം കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നില്ല. എന്നാൽ ലോകത്തുള്ള മുഴുവൻ ജീവികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുന്നതായും അനുസരിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നു. ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നബിയുടെ കൂടെ ഒരു യാത്രക്ക് മുന്നിട്ടു. അങ്ങനെ ഞങ്ങൾ ബനൂ നജ്ജാറുകാരുടെ ഒരു തോട്ടത്തിന്റെ അടുത്തെത്തുന്നതുവരെ യാത്ര തുടർന്നു. അപ്പോഴതാ അതിൽ ഒരൊട്ടകം. ആ തോട്ടത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ടല്ലാതെ ഒരാളും കയറുകയില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോൾ അവർ നബിയോട് അതിനെപ്പറ്റി പറഞ്ഞു. അങ്ങനെ നബി ആ തോട്ടത്തിന്റെ അടുത്തു വന്നു. എന്നിട്ട് ആ ഒട്ടകത്തെ അവിടുന്ന് വിളിച്ചു. അപ്പോൾ അത് അതിന്റെ ചുണ്ട് നിലത്തുവെക്കുന്ന അവസ്ഥയിലായി വന്നു. അങ്ങനെ അത് നബിയുടെ മുന്നിൽ മുട്ടുകുത്തി. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ നബി പറഞ്ഞു, അതിന്റെ കടിഞ്ഞാൺ കൊണ്ടുവരൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കടിഞ്ഞാണിടുകയും അതിന്റെ ഉടമസ്ഥനിലേക്ക് അതിനെ നൽകുകയും ചെയ്തു. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലേക്ക് തിരിഞ്ഞു പറഞ്ഞു, നിശ്ചയം ആകാശഭൂമിക്കിടയിൽ അനുസരണക്കേടുകാരായ ജിന്നുകളും മനുഷ്യരുമല്ലാതെ യാതൊന്നും തന്നെ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അറിയാത്തതായിട്ടില്ല. വികൃതിക്കാരനായ ആ ഒട്ടകം ആ തോട്ടത്തിൽ ആര് പ്രവേശിക്കുമ്പോഴും അതിന്റെ ഉപദ്രവം സഹിക്കേണ്ടി വരുമായിരുന്നു. ആ തോട്ടത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തെ വിളിച്ചു. അപ്പോഴതാ ആ ഒട്ടകം സ്നേഹത്തോടെ ചുണ്ട് നിലത്ത് തട്ടാവുന്ന വിധത്തിൽ നബിയുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്നു. നബി അതിന് മൂക്കുകയർ ഇടുകയും അതിന്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകം ശ്രദ്ധേയമാണ്. ആകാശഭൂമികൾക്കിടയിൽ എല്ലാ വസ്തുക്കളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടെന്നും ധിക്കാരിയും അനുസരണം കെട്ടവനുമായ മനുഷ്യരും ജിന്നുകളും മാത്രമാണ് ഈ കാര്യം മനസ്സിലാക്കാത്തതെന്നും അവിടുന്ന് പറയുകയുണ്ടായി. മറ്റൊരു അത്ഭുത സംഭവമാണ് മരങ്ങളിലും പഴങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് പ്രകടമാകുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ഒരു അഅ്റാബി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം നബിയുടെ അടുത്തെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടേക്കാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ കുടുംബത്തിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾക്ക് വല്ല നന്മയും വേണോ? അദ്ദേഹം ചോദിച്ചു, അതെന്താണ്? നബി പറഞ്ഞു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനാകുന്നു, അവന് പങ്കുകാരനില്ലെന്നും തീർച്ചയായും മുഹമ്മദ് അവന്റെ അടിമയും ദൂതനുമാണെന്നും നീ സാക്ഷ്യം വഹിക്കുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കൾ പറയുന്നതിന് ആരെല്ലാം സാക്ഷ്യം വഹിക്കും? നബി പറഞ്ഞു, ഈ സലമ വൃക്ഷം താഴ്വരകളിൽ കാണുന്ന ഒരു വൃക്ഷമാണിത്. അങ്ങനെ ആ താഴ്വരയിലുണ്ടായിരുന്ന ആ വൃക്ഷത്തെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു. അപ്പോൾ അത് ഭൂമിയിലേക്ക് ചാഞ്ഞുവന്നു. അങ്ങനെ അത് നബിയുടെ മുന്നിൽ വന്നു നിന്നു. അതിനോട് മൂന്ന് തവണ സാക്ഷ്യം വഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത് മൂന്ന് തവണ സാക്ഷ്യം വഹിച്ചു. പിന്നീട് അത് വളരുന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങി. അഅ്റാബി തന്റെ സമൂഹത്തിലേക്കും മടങ്ങി. അദ്ദേഹം പറയുകയും ചെയ്തു, അവർ എന്നെ പിന്തുടരുന്നുവെങ്കിൽ അവരെ എന്റെ സമൂഹത്തെയും കൊണ്ട് ഞാൻ താങ്കളുടെ അടുത്തു വരുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ മടങ്ങിവരികയും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു പ്രകടമാക്കിയ അത്ഭുതങ്ങൾ കണ്ട പലർക്കും മുഹമ്മദ് നബിയെ അറിയാനും ഇസ്ലാം പുൽകുവാനും നിമിത്തമായിട്ടുണ്ട്. എന്ത് അത്ഭുതങ്ങൾ കണ്ടാലും അതിനെയെല്ലാം കളിയാക്കിയും പരിഹസിച്ചും നിഷേധാത്മക മനോഭാവം കാണിച്ചവരും ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രൻ പിളർന്ന് രണ്ട് കഷ്ണങ്ങളായി മാറിയത് കണ്ണുകൊണ്ട് കണ്ടിട്ടും അത് വെറും മായാജാലമാണെന്ന് പറഞ്ഞ് അല്ലാഹു വെളിവാക്കിയ ആ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയായിരുന്നു മുരടിച്ച മനസ്സിന്റെ ആളുകളായ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തത്. ഇൻഷാല്ലാ പ്രവാചക മുഅ്ജിസത്തുകളുടെ ചരിത്രം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് കേൾക്കാം.
10: മഷാല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി രചന നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിന്റെ ഒന്നാം ഭാഗം, ഒട്ടകം തേങ്ങിയ സംഭവം. ഈ വിഷയം അവതരിപ്പിച്ചത് സിദ്ദീഖ് സുലാഹി, നിലമ്പൂർ.

0: പീസ് റേഡിയോ ചുവരെഴുത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതം വെച്ചപ്പോൾ അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാഹ് അൽ അമീൻ وعلى آله وأصحابه وأزواجه غر الميامين ومن تبعهم بإحسان إلى يوم الدين ثم ما بعد. ബഹുമാന്യ പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്ത് എന്ന ഈ പരിപാടി ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ വാരം ചുവരെഴുത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത് വീതിച്ച് നേടുന്ന വിഷയത്തിൽ ഒരു സംസാരം, അതിനെ തുടർന്നുണ്ടായ ചില സംഭവങ്ങൾ, തൽപരകക്ഷികൾ, തന്നിഷ്ടക്കാർ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തി കാണിക്കുവാനും അദ്ദേഹത്തിൻ്റെ സ്ഥാനം പിടിക്കുവാനും ഈ ഒരു വിഷയം നന്നായി കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കറിനോട് ദേഷ്യപ്പെട്ടു, മരണം വരെ മിണ്ടിയില്ല തുടങ്ങി പല ആരോപണങ്ങളും പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ചെറുതാക്കാൻ ആരോപകർ ശ്രമിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആലന്റെ സ്ഥാനവും മഹത്വവും നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹം അൽ അതീഖാണ്, അദ്ദേഹം അസ്സിദ്ദീഖാണ്. അൽ അതീഖ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചവൻ എന്ന അർത്ഥത്തിലും മുഖപ്രസന്നൻ എന്ന അർത്ഥത്തിലും മറ്റും അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനപ്പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ആ സ്ഥാനപ്പേര് നൽകിയിട്ടുണ്ട്. അദ്ദേഹം അസ്സിദ്ദീഖാണ്, തികഞ്ഞ സത്യസന്ധൻ. ഇസ്റ മിഅ്റാജ് രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലോകരെ ഇസ്റ മിഅ്റാജിനെക്കുറിച്ച് പറഞ്ഞ് അറിയിച്ചപ്പോൾ തെല്ലും ശങ്കിക്കാതെ ഒട്ടും സംശയിക്കാതെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തിയതിനാൽ തിരുനബിയുടെ ഷറഫാക്കപ്പെട്ട നാവിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനപ്പേരാണ് അസ്സിദ്ദീഖ്. അൽ അത്ഖ അതിഭക്തൻ, അസ്വാഹിബ് കൂട്ടുകാരൻ തുടങ്ങി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പദവി മഹത്വം ഏറെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വിനിയോഗങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിക ചരിത്രമറിയുന്ന ഏതൊരാൾക്കും അറിയുന്ന വിഷയമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനുള്ള പദവിയും അദ്ദേഹത്തിൻ്റെ മഹത്വവും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രി, കരളിൻ്റെ കഷ്ണം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭാവത്തിലും മട്ടിലും നടത്തത്തിലുമെല്ലാം യോജിച്ചു കൊണ്ടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്നാണ്. അമാ തർദൈൻ അൻ തകൂനി സയ്യിദത നിസായി അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകൾക്കുള്ള നേതാവ് നിങ്ങളാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് തിരുവിയോഗ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ ആശ്വസിപ്പിച്ച് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഫാത്തിമത്തു ബിദ്ഉഅത്തു മിന്നി, എന്നിൽ ഒരു ഭാഗമാണ് ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ മഹദിക്കുള്ള സ്ഥാനം എത്രയാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞ പ്രത്യേകം അറിയിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയാകുമ്പോൾ തിരുദൂതർക്ക് ശേഷിക്കുന്ന ഏക സന്താനം അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. തിരുവിയോഗ വേളയിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കുന്ന പ്രയാസം കണ്ട് വാക്കറുബ അബത, വാപ്പാക്ക് എന്തൊരു വേദനയാണുള്ളതെന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ ആ മകളുടെ ഹൃദയവേദനയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കുന്നത് ലൈസ അല അബീക്കി അയ്യ ഖറബിൻ ബാദൽ യൗം, മകളെ ഈ ദിവസത്തിന് ശേഷം ഉപ്പാക്ക് യാതൊരു വേദനയും വിഷമവും ഇല്ല എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലമ തങ്ങൾ ഫാത്തിമയെ അണച്ചുപൂട്ടി രണ്ട് രഹസ്യങ്ങൾ പങ്കിടുകയുണ്ടായി. ഒന്നാമത്തെ

അറിയിക്കുന്നത് ഈ മഹദിക്കുള്ള ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്കുള്ള ഇസ്ലാമിലെ സ്ഥാനമാണ്. ഫാത്തിമയുടെ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടമായിരുന്നു. ഫാത്തിമയുടെ വിഷമം അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷമമായിരുന്നു. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം ഇസ്ലാമിലേറെ സ്ഥാനമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി നിയമിക്കപ്പെട്ടതിൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയാകുമ്പോൾ തിരുനബിയുടെ വസ്ത്രങ്ങളും അതേപോലെ ആയുധങ്ങളും അവിടെ ഉണ്ടായിരുന്ന നാണയങ്ങളുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങൾക്ക് സദഖയായി ദാനധർമ്മമായി നൽകി തീർത്തിട്ടുണ്ട്. അടിമകളായി ഉണ്ടായിരുന്നവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചിപ്പിച്ചവർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുമുണ്ട്. പിന്നെ അറിയപ്പെടുന്ന സ്വത്ത് ചില ഫൈഇ സ്വത്തുകളാണ്, അഥവാ ശത്രുക്കളുടെ സ്വത്തുക്കൾ യുദ്ധത്തിലൂടെ നേടുന്നതാണ് ഖനീമത്ത്. യുദ്ധമില്ലാതെ ശത്രുക്കൾ ഒഴിവാക്കിയിടുന്ന സ്വത്തുക്കൾ അത് മുസ്ലിം സേനയ്ക്ക് ലഭിക്കുന്നുവെങ്കിൽ അതാണ് ഫൈഇ സ്വത്ത്. ആ ഫൈഇ സ്വത്ത് അത് യോദ്ധാക്കൾക്ക് വീതിക്കപ്പെടുകയില്ല. അതിന് അവകാശികൾ അള്ളാഹു സുബ്ഹാന തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹശറിൽ അറിയിച്ചിട്ടുണ്ട്. അതിലൊരു വിഹിതം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ളതാണ്. അങ്ങനെ കുറച്ച് സ്വത്ത് മദീനയിലും അതേപോലെ ഫദക് എന്ന് പറയുന്ന സ്ഥലത്തും ഖൈബറിൽ നിന്ന് ലഭിച്ച അഞ്ചിലൊന്ന് സത്തോരിയുടെ ശേഷിപ്പ് സ്വത്തും ഉണ്ടായിരുന്നു. അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് അറിയുമായിരുന്നു. അവർ വിചാരിച്ചത് ഈ സ്വത്തിൽ തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അനന്തരാവകാശമുണ്ട് എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുഖം കാണിച്ചവർ ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീറാസ് അനന്തര സ്വത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാ നൂറസ് മാ തറക്ന സദഖ, ഞങ്ങൾ അനന്തരമെടുക്കപ്പെടുകയില്ല, ഞങ്ങൾ നബിമാർ വിട്ടേക്കുന്നതെല്ലാം സദഖയാണ്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ചില റിപ്പോർട്ടുകളിൽ ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയ വ ഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ വ ഇന്നമാ വറസുൽ ഇൽമ ഫമൻ അഖദ ബിഹി അഖദ ബിഹദ്ദി വാഫിർ. നബിമാരുടെ അനന്തരാവകാശികൾ പണ്ഡിതരാണ്. നബിമാർ ദീനാറുകളും ദിർഹമുകളും അനന്തര സ്വത്തായി മറ്റുള്ളവർക്ക് അനന്തരമെടുക്കാൻ വിധം വിട്ടേച്ചിട്ടില്ല. അവർ അറിവാണ് അനന്തരമാക്കി വിട്ടേച്ചിട്ടുള്ളത്. അത് സ്വീകരിച്ചവൻ വലിയൊരു വിഹിതമാണ് സ്വീകരിക്കുന്നത് എന്ന് അറിയിക്കുന്ന തിരുമൊഴി കൂടി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ പ്രതികരണം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കേൾക്കുകയുണ്ടായി എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ മുതലാണ് ശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞ അത് നടപ്പിലാക്കൽ മാത്രമാണ് തൻ്റെ ധർമ്മം എന്നുള്ളത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവിടെ അറിയിക്കുകയുണ്ടായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് ആ പ്രതികരണത്തിൽ വിഷമമുണ്ടായി എന്നും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹിനോട് അതിൽ പിന്നെ സംസാരിച്ചിട്ടില്ല എന്നും 6 മാസങ്ങൾക്കപ്പുറം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുകയുണ്ടായി. രാവിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അലി റളിയല്ലാഹു തആല അൻഹു മറമാടുകയാണ് ഉണ്ടായത്. അവരെക്കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വിവരം നൽകിയിട്ടില്ല അലി എന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഈ വരികൾ ഞാൻ ഇത് ഇത് നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ അഥവാ ഫഹജറത് ഹു ഫലം തുകല്ലിമുഹു ഹത്താ തൂഫിയത് വആശത് ബാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്തത അഷ്ഹുർ ഫലമ്മാ തൂഫിയത് ദഫനഹ സൗജുഹ അലിയുൻ ലൈലൻ വലം യുദൻ ബിഹ അബൂബക്കർ. ഈ ഹദീസിൻ്റെ വചനം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിൽ ഹദീസിൻ്റെ ലഫ്ദിൽപ്പെട്ടതാണിത്. ഇത് പറയുമ്പോൾ, ഇത് മൊത്തത്തിൽ കേൾക്കുമ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പം ചിലരുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് അതിൻ്റെ വസ്തുത എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത്. നബിമാർ അനന്തരം എടുക്കപ്പെടുകയില്ല എന്നുള്ളത്
ഒരു പൊതുഭാഷയമായിട്ടായിരുന്നു ഫാത്തിമ റളിയ

0: അള്ളാഹു തആല അൻഹ ഉൾക്കൊണ്ടിരുന്നത്. അതിൽ ഈ ഫദക്കിലെ ഫൈഉ സ്വത്ത്, അതേപോലെ ഖൈബറിലെ സ്വത്ത്, ഇതൊന്നും ഉൾപ്പെടുകയില്ല എന്നുള്ളതാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ അതുകൂടി സദക്കയാണ് അനന്തരായിട്ടെടുക്കാൻ പാടില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അനു മനസ്സിലാക്കി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അത് സദക്ക മുതലിൽ പെടുകയില്ല എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു താൻ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നതായ ആ സ്വത്തിൻ്റെ വിഷയത്തിൽ ഈ ഒരു നിലപാട് അത് പറഞ്ഞപ്പോൾ അവർക്കൊരു പ്രയാസമുണ്ടായി എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു പ്രമാണവചനത്തെ രണ്ട് നിലക്ക് മനസ്സിലാക്കുക എന്നുള്ളതുണ്ടാകും. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയത് ആമായ നിലക്കാണ്, എല്ലാ സ്വത്തും സദക്കയാണ് എന്നുള്ള നിലക്കാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മനസ്സിലാക്കിയിരുന്നത് ഈ ഫൈ സ്വത്ത് അതിൽ പെടുകയില്ല, അത് നബി കുടുംബത്തിൻ്റെ വിഹിതമാണ് എന്നുള്ള നിലക്കാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയ രീതിയാണ് ശരിയോട് കൂടുതൽ അടുത്തത്. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷമമുണ്ടായി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ഫവജദത് ഫാത്തിമത്തു അലാ അബൂബക്കർ ഫീ ദാലിക, ആ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കലീനോട് അതിനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വിഷമമുണ്ടായി എന്നുള്ളതാണ്. ഫഹജറത്തു ഫലം തുകല്ലിമുഹു ഹത്താ തുഫിയത്, അവർ മരിക്കുന്നതുവരെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തോട് വിട്ടുനിന്നു എന്നാണ് ഹദീസിൻ്റെ ബാക്കി ഭാഗം. അവിടെ മറ്റു ഹദീസുകളെ കൂടി കൂട്ടിവെച്ചാണ് ഈ ഒരു ഭാഗം മനസ്സിലാക്കേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലിയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് തെറ്റി നിന്നു, മരിക്കുന്നതുവരെ മിണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ സംസാരിച്ചതും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് സംസാരിച്ചതുമായ വേറെ റിപ്പോർട്ടുകൾ ഇവിടെ നമുക്ക് ഇൻഷാല്ലാ മനസ്സിലാക്കാനുണ്ട്. അവർ രോഗസന്ദർശനം നടത്തിയത്, അവരെ തൃപ്തിപ്പെടുത്തി സംസാരിച്ചതൊക്കെ ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ സംസാരിച്ചില്ല എന്ന് പറഞ്ഞത് ഏത് വിഷയമാണ്? ഈ ഫൈ സ്വത്തിൻ്റെ വിഷയത്തിൽ, അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മരിക്കോളം അബൂബക്കർ റളിയല്ലാഹുവിനോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആ വിശദീകരണം അനിവാര്യമാണ്, കാരണം ഹദീസുകൾ വൈരുദ്ധ്യമുള്ളതായി ഏറ്റുമുട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു വിശദീകരണം ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ. പിന്നെ അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ രാത്രി അവരെ മറമാടിയെന്നും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ആ സമയത്ത് അറിയിച്ചില്ല എന്നും പറയപ്പെടുന്നതായ റിപ്പോർട്ടിൻ്റെ ഭാഗം, അതും മറ്റ് ഹദീസുകളുടെ വെളിച്ചത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സമയം നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. അവർ വഫാത്താകുന്നത് ഹിജ്റാബ്ദം 11 റമദാൻ മാസം ഒരു ചൊവ്വാഴ്ച രാവിൽ, ചൊവ്വാഴ്ച രാത്രി ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമറും ഉസ്മാനും സുബൈറും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും അവിടെ സന്നിഹിതരായി എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ബലപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിവായത്തുകൾ കാണുവാൻ സാധിക്കും, ഇമാം മാലിക്കും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി വെക്കപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അലിയോട് പറഞ്ഞു എന്നാണ്, വ അൻത ഷാഹിദുൻ യാ അബുൽ ഹസൻ, അബുൽ ഹസൻ നിങ്ങൾ ഉണ്ടായിരിക്കുകയാണോ ഞാൻ നമസ്കരിക്കേണ്ടത്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് അലിയാരി പറയാണ്, നഅം തഖദ്ദം, നിങ്ങൾ തന്നെ ഇമാമത്തായിട്ട് നിൽക്കാൻ പറയണം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നമസ്കരിക്കുകയുണ്ടായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ രാത്രി തന്നെ മറമാടി എന്നുള്ളതാണ്. ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ വിഷയത്തിൽ വന്ന റിപ്പോർട്ടുകളാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിവരമറിയിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ ഭാഗം അറിയിക്കുന്നത് എന്താ? ആ മറമാടുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലാതെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ സന്ദർശിച്ചിട്ടില്ല എന്നോ അതേപോലെ തന്നെ അവർക്ക് വേണ്ടി നമസ്കരിച്ചിട്ടില്ല എന്നോ അതറിയിക്കുന്നില്ല. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തിൽ കാണാം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ രോഗിയായി കിടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ 6 മാസങ്ങൾക്കിപ്പുറം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അവർ രോഗിയായിട്ടുണ്ട്. രോഗിയായി കിടന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയെ രോഗ സന്ദർശനം നടത്തി. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയുടെ അടുക്കലുണ്ട്. ഹാദ അബൂബക്കർ യസ്തഇദിനു അലൈക്കി, അബൂബക്കർ ഇതാ നിങ്ങളുടെ അടുക്കൽ വരാൻ അനുവാദം ചോദിക്കുന്നു. അപ്പൊ ഫാത്തിമ പറയാണ്, അതുഹിബ്ബൻ ആദനല, ഞാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഭർത്താവിനോട്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുമ. അപ്പൊ ഖാല നഅം, അലിയാർ സമ്മതിക്കാണ്. അങ്ങനെ ഫാദിനത് ലഹു ഫദഖല അലൈഹ ഫതറദ്ദാഹ ഹത്ത റദിയത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഫാത്തിമയുടെ അടുക്കലിരുന്നു, കടന്നു വന്നു, എന്നിട്ട് അവരെ പ്രീതിപ്പെടുത്തി. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല പ്രീതിപ്പെടുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വല്ലാഹി ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ അൻ അസ്ല മിൻ ഖറാബത്തി. ഇതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു നിലപാട്. എന്റെ കുടുംബ ബന്ധം ചേർത്തുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തോട് ബന്ധം ചേർത്തുക എന്നുള്ളതാണ് എനിക്കേറെ ഇഷ്ടം, അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് സംസാരിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു മീറാസ് അനന്തര സ്വത്ത് ചോദിച്ചപ്പോൾ, മീറാസ് അത് സദഖയാണ്, അത് സദഖയായിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ, പക്ഷേ നബി കുടുംബത്തെ സംരക്ഷിക്കാൻ അതല്ലാത്ത സ്വത്തുണ്ട്. ആ സ്വത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കലും അതിൽ പിശുക്കിയിട്ടില്ല. പിന്നെയോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം കുടുംബത്തോട് ബന്ധം ചേർത്തുന്നതിനേക്കാൾ നബി കുടുംബത്തോട് ബന്ധം ചേർത്തിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ സഹായിക്കുകയും അവർക്ക് സ്വത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ചരിത്ര വസ്തുതയാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു അലി അബൂബക്കർ റളിയല്ലാഹു അൻഹു വിട്ടുനിന്നു എന്ന് പറയുന്നത്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് ഫാത്തിമയാണ് എന്നറിയിച്ചതിൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പുറലോകം കണ്ടിട്ടില്ല. അവർ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അലി റളിയല്ലാഹു തആല അൻഹയും ഫാത്തിമയെ ആശ്വസിപ്പിച്ചും അവരെ പരിചരിച്ചും അവരോടൊത്ത് കഴിഞ്ഞുകൂടെ തന്നെ ചെയ്തിട്ടുള്ളത് ആ ആറുമാസക്കാലം. ആരിലേക്കും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി തിരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് അവർക്കുണ്ടായിട്ടില്ല. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ മാത്രമല്ല, പിന്നെ ഒട്ടും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്ന വിഷയം ഏതാണ്? അത് അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ള വിഷയമാണ്. ഈ വിഷയങ്ങൾ സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടില്ലേ? അവരെ പ്രീതിപ്പെടുത്തിയ റിപ്പോർട്ട് നമ്മൾ കേട്ടില്ലേ? അപ്പോൾ ആ വിഷയങ്ങളിലുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതര ചരിത്ര റിപ്പോർട്ടുകൾ അറിയിക്കുന്ന വിഷയമാണ്. മാത്രമല്ല, ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഭാര്യ അസ്മ ബിന്തു ഉമൈസ് ആണ് അലി റളിയല്ലാഹു തആലനോടൊപ്പം ഫാത്തിമയെ കുളിപ്പിക്കാനുണ്ടായിരുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആലന മരണപ്പെട്ട്, അപ്പോൾ അലി റളിയല്ലാഹു തആലനാണ് ഫാത്തിമയെ കുളിപ്പിക്കുന്നത്. സഹായിയായിട്ട് ആരാണ്ടായിരുന്നത്? അസ്മ ബിന്തു ഉമൈസ് ആണ്. അസ്മ ബിന്തു ഉമൈസ് ആരാണ്? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയാണ്. അബൂബക്കർ റളിയല്ലാഹു തആലനഹു ഫാത്തിമ റളിയല്ലാഹു തആലനക്ക് ഒരിക്കലും സ്വീകാര്യനല്ല. അനിഷ്ടമുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ ആ അനിഷ്ടമുള്ള വ്യക്തിയുടെ ഭാര്യയെ ഫാത്തിമ റളിയല്ലാഹു തആലനഹ തന്നെ കുളിപ്പിക്കാൻ മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്യോ? അസ്മ ബിന്ദു ഉമൈസിനോട് ഫാത്തിമ റളിയല്ലാഹു തആലനെ പറഞ്ഞിട്ടുണ്ട്, അവർ രോഗിയായി കിടക്കെ തന്നെ കുളിപ്പിക്കാൻ വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഭാര്യയെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ കൂടണം എന്ന് വസിയത്ത് ചെയ്യുമ്പോൾ അത്രമാത്രം ഈ പറയപ്പെടുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയിൽ അനിഷ്ടത്തിലും വിയോജിപ്പിലും ആയിരുന്നുവെങ്കിൽ അതുണ്ടാവില്ല. അപ്പോൾ ഈ ചരിത്ര റിപ്പോർട്ടുകളൊക്കെ അറിയിക്കുന്നത് സഹോദരന്മാരെ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് വളരെയധികം വിദ്വേഷത്തിൽ പിണക്കത്തിൽ കഴിഞ്ഞുകൂടി എന്നുള്ളത് അത് വസ്തുതാപരമല്ല, അത് ചരിത്രപരമായിട്ട് ശരിയുമല്ല എന്നുള്ളതാണ്. പിന്നൊരു വിഷയം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു. ഈ ചോദിച്ച അനന്തര സ്വത്ത് അബൂബക്കർ റളിയല്ലാഹു തആലന് നൽകാതിരിക്കാൻ കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തിരുമൊഴിയാണ്, ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയെ മുറുകെ പിടിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന് നിലപാടെടുത്തപ്പോൾ ആ നിലപാടാണ് ശരിയായത്. ആ വിഷയം അബൂബക്കർ റളിയല്ലാഹു തആലന് മനസ്സിലാക്കിയ രീതിയിൽ ഫാത്തിമ റളിയല്ലാഹു തആലന് മനസ്സിലാക്കിയില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ നിലപാട് കൃത്യമാണ്, ശരിയാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലശേഷം ആര് വന്നു? ഉമർ വന്നു. ഉമറിന് ശേഷം ഉസ്മാൻ വന്നു, ഖുലഫാക്കളായി അല്ലേ. പിന്നീട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്തുണ്ടല്ലോ, വഖഫ് സ്വത്തായിട്ടില്ലേ? അത് അലി റളിയല്ലാഹു തആല നബി കുടുംബത്തിന് വീതിച്ചിട്ടില്ലല്ലോ. അതേപോലെ തന്നെ നബി കുടുംബത്തിലെ ഇതര മെമ്പർമാർ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനോട് ഈ ആവശ്യം ഉന്നയിച്ച്, അബ്ബാസ് റളിയല്ലാഹു അൻഹില്ലേ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഇല്ലേ, ഫദ്ൽ ഇബ്നു അബ്ബാസ് ഇല്ലേ, ഖുസും ഇബ്നു അബ്ബാസ് ഇല്ലേ, അതേപോലെ തന്നെ ജാഫർ റളിയല്ലാഹു തആലന്റെ മക്കളില്ലേ, ഇവരാരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയും ഫാത്തിമ റളിയല്ലാഹു തആലനെ സ്വീകരിച്ചതായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലല്ലോ. ഫാത്തിമ റളിയല്ലാഹു തആലാന അതൊരു പ്രത്യേക രീതിയിലായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. ആ രീതിയിൽ മറ്റാരും മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് വരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലി റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ ഈ സ്വത്ത്, ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഈ ഫദക്കിലെ സ്വത്തൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ചുമതല അബ്ബാസിനെയും അതേപോലെ അലിയാരി ഏൽപ്പിക്കാണ് ചെയ്തത്. ഉമർ അവർക്ക് അനന്തര സ്വത്തായിട്ട് കൊടുത്തതല്ല, അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല. കാരണം അതിന്റെ ചുമതല, ആ സ്വത്തിന്റെ ചുമതല അബ്ബാസിനെയും അലിയിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വീതിച്ച് ഏൽപ്പിക്കാണ് ചെയ്തത്. ആ സ്വത്ത് നോക്കാനുള്ള ചുമതല, ആ ചുമതല ഏറ്റെടുത്ത അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും അലി ബിൻ അബി താലിബും ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ അതിനുശേഷവും ഒരിക്കലും നബി കുടുംബത്തെ വിളിച്ചിട്ട് അവർക്ക് വീതിച്ചു കൊടുത്തിട്ടില്ല. ഇത് അനന്തര സ്വത്ത് വീതിക്കപ്പെടേണ്ട, ഈ സ്വത്ത് വീതിക്കപ്പെടേണ്ട അനന്തര സ്വത്തായിരുന്നുവെങ്കിൽ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആവശ്യപ്പെട്ട വിധം അനന്തര സ്വത്തായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അബ്ബാസ് അത് ചെയ്തില്ല, അലി അത് ചെയ്തില്ല? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അതേ നിലപാടായിരുന്നു ഇവരുടെയും നിലപാട്. അതാണ് ശരിയോട് അടുത്ത നിലപാട് എന്ന് നമുക്ക് ആ പെരുമാറ്റത്തിൽ നിന്ന്, ഇവരുടെ വർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ ഭാര്യമാർ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവരുടെ മീറാസ് ആവശ്യപ്പെട്ടുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഉസ്മാനെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. ഈ സമയം ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് പറയുന്നുണ്ട്, അലൈസ ഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലാ നൂറസു മാ തറക്ന ഫഹുവ സദഖ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ലാ നൂറസ് ഞങ്ങൾ നബിമാർ അനന്തരം എടുക്കപ്പെടുവില്ല, മാ തറക്ന ഫഹുവ സദഖ ഞങ്ങൾ വിട്ടേച്ച സ്വത്തൊക്കെ സദഖയാണ് എന്ന്, മുസ്ലിമീങ്ങൾക്ക് ദാനധർമ്മം നൽകേണ്ട സ്വത്താണ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് ആയിഷ റളിയല്ലാഹു തആലനെ പറയാണ്. ഇതുപോലെ അബൂഹുറൈറയിൽ നിന്ന് സഹിയായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ യഖ്തസിമു വറസത്തി ദീനാറ, എന്റെ അനന്തരാവകാശികൾ ഒരു ദീനാർ പോലും അനന്തര സ്വത്തായിട്ട് വീതിക്കാൻ പാടുള്ളതല്ല. മാ തറക്തു ബാദ നഫഖത്തി നിസാഇ വ മുഉനതി ആമിലി ഫഹുവ സദഖ, എന്റെ ഭാര്യമാരുടെ ജീവിത ചെലവ്, ജൂതൻ അങ്കി പണയം വെച്ചിട്ട് ഗോതമ്പ് വാങ്ങി നടല്ലേ, അങ്ങനെയുള്ള ജീവിത ചെലവ്, അതേപോലെ ജോലിക്കാർക്കുള്ള ചെലവ്, ഇതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഫഹുവ സദഖത്തുൻ, അത് സദഖയാണ്. ഈ ഫദക്കിലെ സ്വത്ത്, ഖൈബറിലെ ഖുംസ്, അത് ഇങ്ങനത്തെ വിഷയങ്ങളാണ് പറയുന്നത്, അതൊക്കെ സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധാരാ റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ആദ്യത്തെ ഹദീസോ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രം അറിഞ്ഞ് അത് പറഞ്ഞ ഒരു വിഷയമല്ല എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം അനന്തര സ്വത്ത്, അത് അനന്തര സ്വത്തായിട്ട് വീതിക്കാൻ പാടുള്ളതല്ല, അത് മുസ്ലിമീങ്ങൾക്ക് സദഖ മുതലാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് അത് അനന്തര സ്വത്തായി വീതിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അബൂബക്കർ റളിയല്ലാഹുവിനും ലാഭമല്ലേ? പക്ഷെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ആ ലാഭം നോക്കിയോ? ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞ എന്തോ അത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. എങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിനും ലാഭം വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ഓരി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് കിട്ടും. ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ആ സ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് മക്കളൊന്നുമില്ല, മകളുടെ സ്വത്ത് വാപ്പാക്ക് ഉപയോഗിച്ചൂടെ? പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ കൽപ്പിച്ചത് ആ സ്വത്തിന്റെ വിഷയത്തിൽ, അത് മാ തറക്നാഹു ഫഹുവ സദഖത്തുൻ, ഞങ്ങൾ നബിമാർ എന്ത് ഉപേക്ഷിച്ചുവോ വിട്ടേച്ചുവോ അത് സദഖയാണ്, ദാനധർമ്മമാണ്, അത് അനന്തര സ്വത്തായിട്ട് വീതിച്ചെടുക്കപ്പെടാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞെടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിൽക്കുകയാണ് ചെയ്തത്. ആ ഒരു നിലപാടാണ് ശരിയായ നിലപാട്. അത് അബൂബക്കർ റളിയല്ലാഹു തആലന്റെ സ്ഥാനം അത് ഉയർത്തിയ, മഹത്വം ഒന്നുകൂടി വാഴ്ത്തിയതായ നിലപാടാണ് എന്ന് നമുക്ക് ഈ ചരിത്രങ്ങളെ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ സഹോദരന്മാരെ, അവസാനമായിട്ട് ഈ വിഷയത്തിൽ ഒരു അതിൻ്റെ ആകത്തുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്ത് ചോദിച്ചപ്പോൾ, റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്ത് അത് ദാനധർമ്മമാണ് സാധുക്കൾക്കിടയിൽ, അത് അനന്തരാവകാശികൾ അനന്തര സ്വത്തായിട്ട് വീതിച്ചെടുക്കാൻ പാടില്ല എന്ന നിലപാട് അറിയിക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മനസ്സിലാക്കിയതുപോലെയല്ല ആ തിരുമൊഴിയെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു ഏറെ പ്രതീക്ഷിച്ചെന്ന ആ ഒരു കാര്യം ലഭിക്കാത്തതിൽ അവർക്കൊരു അനിഷ്ടവും വിഷമവും ഉണ്ടായിട്ടുണ്ട്. മരിക്കുന്നത് വരെ അബൂബക്കർ റളിയല്ലാഹുവിനോട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു മിണ്ടിയിട്ടില്ല എന്ന് പറയുന്നത് കുറേ ചരിത്ര റിപ്പോർട്ടുകൾക്ക് എതിരാകും. തീരെ മിണ്ടിയിട്ടില്ല എന്നതിന് അർത്ഥം പറയുമ്പോൾ അനന്തര സ്വത്തിന്റെ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു രോഗിയായി കിടന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവരെ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട്. അവരെ സംസാരിച്ച് തൃപ്തിപ്പെടുത്തുമാർ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂബക്കർ സംസാരിച്ചിട്ടുണ്ട്. അവർ മരണപ്പെട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനാസ നമസ്കരിച്ചിട്ടുണ്ട്. അന്ന് അബൂബക്കർ റളിയല്ലാഹുവിനോടൊപ്പം വേറെയും സഹാബികൾ ഉണ്ടായിരുന്നു. രാത്രിയിലാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ മറമാടിയത്. അവർ മരിക്കുന്നതിന് മുമ്പ് അവർ നൽകിയ ഒരു വസീയത്തായിരുന്നു അത് തന്നെ, രാത്രിയിൽ മറമാടണമെന്ന്. അതുകൊണ്ട് തന്നെ അബൂ അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ രാത്രി മറമാടുകയാണ് ഉണ്ടായത്. ആ സമയം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഹദീസുകളിൽ നിന്ന്, സഹിയായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പിന്നെ രോഗിയായി കടന്നപ്പോൾ ഫാത്തിമയെ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട്. അവരോട് സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവർ മരിച്ചതിൽ പിന്നെ ജനാസ നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രപരമായി സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കും നബി കുടുംബത്തിനും റസൂലുള്ളാഹി അനന്തര സ്വത്ത് നൽകിയിട്ടില്ല എന്നതുപോലെ തന്നെ ആ സ്വത്തിന്റെ ചുമതല പിന്നീട് അബ്ബാസിനും അലിയിനും റളിയല്ലാഹു അൻഹുമ അവർക്ക് വന്നപ്പോൾ അവരും ആ സ്വത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടല്ലോ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ് മരണപ്പെട്ടിട്ടുള്ളത്, ബാക്കിയുള്ളവർ അവിടെ ഉണ്ട്. അലി സ്വത്തിന് അവകാശിയാണ്, അബ്ബാസ് സ്വത്തിന് അവകാശിയാണ്, ജാഫറിന്റെ മക്കൾ സ്വത്തിന് അവകാശികളാണ്, പിന്നെ ആ ചില പരിഗണനകളാണ്. അപ്പോൾ അവർക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ സ്വത്തിനെ അനന്തര സ്വത്തായിട്ട് അബ്ബാസും അലിയും വീതിച്ച് നൽകിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിന് അലി അബൂബക്കർ റളിയല്ലാഹുവിന് മാത്രം ഈ വിഭാഗം ആളുകൾ, തൽപര കക്ഷികൾ തന്നെ ഇഷ്ടക്കാർ ഈ വിഷയത്തിൽ പ്രതിയാക്കണം, അദ്ദേഹത്തെ ആക്ഷേപിക്കണം, അദ്ദേഹത്തിന്റെ സ്ഥാനം ഇകഴ്ത്തുവാൻ അവർ തൂലികയുന്തണം, ആ രീതിയിൽ അവർ സംസാരിക്കണം. ഇതെല്ലാം പ്രാമാണികരുടെ നിലപാടുകളെ മുഖവിലേക്ക് എടുക്കാതെ, പ്രമാണവചനങ്ങളെ യഥാവിധം പക്ഷവായന നടത്താതെയുള്ളതായ അന്ധമായ വിരോധങ്ങൾ, അതേപോലെ തന്നെ പക്ഷപാതിത്ത ചിന്തകൾ, കക്ഷിത്വം, ഇതിനാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും മുസീബത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും സൽബുദ്ധിയും സൽപാന്താവും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതം വെച്ചപ്പോൾ അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
3: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ലാ, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: من يرى ما في الضمير ويسمع انت المعد لكل
7: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളും ഒക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
8: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വൻപാപങ്ങളിൽ ഏറ്റവും മുന്തിയത്, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാവുകൊണ്ടുണ്ടാവുന്ന പലതരം തിന്മകളിൽ നിന്ന് നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്ന നാവുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നാം അള്ളാഹുവിനോട് രക്ഷ തേടണമെന്നും നാവുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു മഹാപാപമാണ് മറ്റുള്ളവരെ ശാപവാക്കുകൾ കൊണ്ട് അഭിമുഖീകരിക്കൽ എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഒരു മുഅ്മിനിനെ കൊണ്ട് മറ്റൊരാളെ ശപിക്കുവാനോ ചീത്ത പറയുവാനോ സാധ്യമല്ല എന്നും ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. കാരണം ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവൻ മറ്റുള്ളവരെ ശപിക്കാതിരിക്കുക എന്നുള്ളത്. അവൻ മുഅ്മിനാണോ അവനെക്കൊണ്ട് മറ്റുള്ള ആളുകളെ ശപിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. സത്യസന്ധനായി ജീവിക്കുന്നവൻ്റെ സ്വഭാവത്തിൽ പെട്ടതല്ല എന്ത് ശാപവാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ യൻബഖി ലിസ്സിദ്ദീഖി അയ്യക്കൂന ലആന, ഒരു സത്യസന്ധന യോജിച്ചതല്ല അയ്യക്കൂന ലആന, അവൻ മറ്റുള്ളവരെ ശപിക്കുക എന്നുള്ള കാര്യം ഒരു സത്യസന്ധന യോജിച്ചതല്ല എന്നുള്ളതാണ്. സത്യസന്ധനായി ജീവിക്കുന്നവൻ ഒരിക്കലും മറ്റുള്ളവരെ ശപിക്കാനോ പഴി പറയാനോ സാധിക്കില്ല. മാത്രവുമല്ല അവിടുന്ന് പറയുന്നുണ്ട്, വലാ യകൂനു ലആനൂന ശുഫഅഅ വലാ ശുഹദ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ശുപാർശക്ക് അർഹതയില്ലാത്ത ശുപാർശ ലഭിക്കാത്തവരായിക്കൊണ്ടാണ് അവരെ പരലോകത്തേക്ക് ഹാജരാക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നീ നശിച്ചുപോകും, നീ ഒന്നിനും ഗുണപ്പിടിക്കില്ലട എന്നൊക്കെ ആക്ഷേപിച്ച് പറയുന്നതിൻ്റെ ഗൗരവം എത്രയാണെന്ന് വെച്ചാൽ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട്, ലഅനൽ മുഅ്മിനി കഖത്ലിഹി, ഒരു സത്യവിശ്വാസിയെ ശപിക്കുക എന്നത് അവനെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. ആ വിശ്വാസിയെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഫഹുവ കഖത്ലിഹി, അവൻ കൊന്നവനെപ്പോലെയാണ്, ഫിത്തഹരീമി, ഹറാമിൻ്റെ വിഷയത്തിൽ, വഔഫി അഖാബിഹി, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ശിക്ഷയുടെ വിഷയത്തിൽ അവൻ കൊലപാതകിയെപ്പോലെയാണ്. ഒരു മുഅ്മിനിനെ ശപിച്ചു കഴിഞ്ഞാൽ ഒരു കൊലപാതകിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണോ അത്രയും വലിയ ശിക്ഷയായിരിക്കും ഒരു മുഅ്മിനിനെ ശപിച്ചവന് ലഭിക്കുക എന്നുള്ളതാണ്. ഔഫിൽ ഇബാദ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകുന്ന കാര്യത്തിൽ അവനൊരു കൊലയാളിയെപ്പോലെയാണ് എന്നതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനൽ മുഅ്മിനി കഖത്ലിഹി എന്ന വാചകം കൊണ്ട് അവിടെ ഉദ്ദേശിച്ചത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഇഹലോകത്ത് കൊന്നവനെ കൊല്ലുക എന്നുള്ളത്, ആ ഒരു വിധി ഇഹലോകത്ത് കൊലയാളിക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ നാളെ പരലോകത്ത് ഒരു കൊലയാളിക്ക് കിട്ടുന്ന ശിക്ഷയാണ് ശാപവാക്കുകൾ ഉപയോഗിക്കുന്നവൻ അള്ളാഹു നൽകുക എന്ന് നാം തിരിച്ചറിയണം. സഹോദരങ്ങളെ, ചില ആളുകളൊക്കെ എന്തിനേയും ശപിക്കുന്നവരാണ്. തൻ്റെ മുന്നിൽ കാണുന്ന എല്ലാത്തിനെയും കുറ്റം പറയുന്ന, പഴി പറയുന്ന, ശപിക്കുന്ന ആളുകളാണ്. ജീവികളെയാവട്ടെ, ജീവനില്ലാത്ത മരങ്ങളെയാവട്ടെ, സ്വന്തം ഇണയെപ്പോലും, സഹോദരങ്ങളെപ്പോലും, മക്കളെപ്പോലും, മാതാപിതാക്കളെപ്പോലും ശപിക്കുന്ന, ശാപം ഒരു ശീലമാക്കി മാറ്റിയ, കുറ്റപ്പെടുത്തി മാത്രം സംസാരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവപൂർവം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അക്ബറിൽ കബായിർ, വൻപാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണിത്, മഹാപാപങ്ങളിൽ ഏറ്റവും വലുത് എന്നാണ് പറഞ്ഞത്, ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. വൻപാപങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് യലഅന റജുലു വാലിദൈഹി, മാതാപിതാക്കളെ ശപിക്കുക എന്നുള്ളത്, അവരെ ചീത്ത പറയുക, അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ, ഉപ്പയെയും ഉമ്മയെയും ശപിക്കൽ ഏറ്റവും വലിയ പാപമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് കേട്ട പ്രവാചകന്റെ അനുചരന്മാർ അല്ലാഹുവിൻ്റെ റസൂലിനോട് തിരിച്ചു ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, കൈഫ യലഅനു വാലിദൈഹി, എങ്ങനെയാണ് ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക? സ്വന്തം ഉപ്പയെയും ഉമ്മയെയും ശപിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുവോ, ആർക്കെങ്കിലും തോന്നുവോ പ്രവാചകരെ? ഈ ചോദ്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്, യലഅനു റജുലു അബാഹു വയലഅനു അബാഹു, ഒരാൾ മറ്റൊരാളുടെ ഉപ്പാനെ ശപിക്കും, ചീത്ത വിളിക്കും, അപ്പോൾ അവൻ തിരിച്ച് ഇവൻ്റെ ഉപ്പാനെയും ശപിക്കും. അവൻ ഇവനെ ചീത്ത പറയും, ഇവൻ്റെ ഉപ്പാനെ തിരിച്ച് ചീത്ത പറയും, അപ്പോൾ ഇവൻ അങ്ങോട്ടും ഉപ്പാക്ക് വിളിക്കും. സ്വന്തം ഉപ്പാനെ ശപിക്കുകയല്ല, എന്നാൽ സ്വന്തം കൂട്ടുകാരൻ്റെ ഉപ്പാനെ ശപിക്കുന്നത് സ്വന്തം ഉപ്പാനെ ശപിക്കുന്നതിന് തുല്യമാണ്. വയലാനു റജുലു ഉമ്മഹു വയലാനു ഉമ്മഹു, അവൻ ഇവൻ്റെ ഉമ്മാനെ ചീത്ത വിളിക്കും, അപ്പോൾ ഇവൻ അങ്ങോട്ടും അവൻ്റെ ഉമ്മാനെ ശപിക്കും. ഇത് നരകത്തിലേക്ക് എത്തിക്കുന്ന പാതകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒന്നിനെയും നാം ശപിക്കാൻ പാടില്ല, ഒരു വസ്തുവിനെയും ശപിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒന്നിനെയും ശപിക്കാനുള്ള അനുവാദം അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാര്യം വളരെ കൃത്യമായിക്കൊണ്ട് വളരെ ഗൗരവപൂർവം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒരു വിശ്വാസിയാണോ? നാം നമ്മളൊരു മുസ്ലിമാണോ എങ്കിൽ ഒരു വസ്തുവിനെപ്പോലും നാം ശപിക്കരുത് എന്നുള്ളതാണ്. ഒരാളെപ്പോലും ശപിക്കരുത് എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ മറവി കാരണം എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറന്നിട്ട് അത് തിരഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഒരു സാധനവും ഇവിടെ വെച്ചാൽ കിട്ടൂലല്ലോ, എന്തൊരു ഇടങ്ങേറാണിത് എന്നിങ്ങനെ പല പ്രയോഗങ്ങളും നാം ഉപയോഗിക്കാറുണ്ട് അല്ലേ? എത്ര ഗുരുതരമാണിത്! അല്ലാണ്ട് റസൂല് ആണയിട്ടുകൊണ്ട് ആവർത്തിച്ച് നമ്മെ പഠിപ്പിച്ച കാര്യമാണ്, ഒന്നിനെയും നിങ്ങളെ ശപിക്കരുതേ, ഒരു മുഅ്മിനെയും നിങ്ങൾ ശപിക്കരുതേ, ഒരു വസ്തുവിനെപ്പോലും ശപിക്കരുതേ എന്ന് അല്ലാണ്ട് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വാക്കിന്, ആ ശാപവാക്കിന് എത്രത്തോളം ഖനമുണ്ടാകുമെന്നും കൂടി നാം കൃത്യമായി കൊണ്ട് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലവരായി കൊണ്ട് ജീവിക്കാൻ നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നാം തയ്യാറാവണം. ഏറ്റവും നല്ലവരായി ജീവിക്കാൻ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
8: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം വൻ പാപങ്ങളിൽ ഏറ്റവും മുന്തിയത്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
10: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുർ റഅദിലെ മൂന്നാം വചനം ഭാഗം ഒന്ന്. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ 2 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കി. ഇനി 3-ാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് മനഃപ്പാഠമാക്കാം. ആദ്യമായത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാ അല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു റായദിലെ മൂന്നാം വചനം ഭാഗം ഒന്ന്. ക്ലാസ് എടുത്തത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നുറുങ്ങുകൾ. സമയമില്ല എന്ന് പൊതുവെ പരാതി പറയുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ചെറിയൊരു സമയം കൊണ്ട് വലിയൊരു ആശയം ശ്രോതാക്കളുമായി പങ്കുവെക്കുന്ന നുറുങ്ങുകളിലൂടെ ഇന്ന് ഡോക്ടർ യാസ്മിൻ എം അബ്ബാസ് പട്ടാമ്പി അവർ രചിച്ച നാം സ്വാർത്ഥരാകരുത് എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് കേൾക്കുന്നത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ളത് അബ്ദുസമദ് കല്ലടിക്കോട്.
0: നാം സ്വാർത്ഥരാകരുത്, എഴുത്ത് ഡോക്ടർ യാസ്മിൻ എം അബ്ബാസ് പട്ടാമ്പി. കോഴിക്കോട്ട് നിന്നും യാത്ര പുറപ്പെട്ടതാണ്. ബസ്സിൽ നല്ല തിരക്കുണ്ട്. ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് നിൽപ്പാണ്. വല്ലപ്പോഴും ലഭിക്കുന്ന ഇത്തരം യാത്രകൾ ചുറ്റുമുള്ള ജീവിതങ്ങളെ നിരീക്ഷിക്കാനുള്ള അവസരമായി തോന്നാറുണ്ട്. അങ്ങനെ ഇരിക്കെ രണ്ടു കുട്ടികളുമായി ഒരു സ്ത്രീ ബസ്സിൽ കയറി. 3 വയസ്സ് തോന്നിക്കുന്നൊരു കുഞ്ഞ് ഒക്കത്തുണ്ട്. 6 വയസ്സ് തോന്നിക്കുന്നൊരു കുട്ടി കയ്യിൽ പിടിച്ചിട്ടുമുണ്ട്. കോഴിക്കോട്ട് നിന്നും ഗുരുവായൂരിലേക്ക് പോകുന്ന വേഗതയേറിയ ആ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ രണ്ട് കുഞ്ഞുങ്ങളുമായി ആ സ്ത്രീ പാടുപെടുകയാണ്. ചെറുപ്പക്കാരിയായൊരു പെൺകുട്ടിയോട് ആ സ്ത്രീക്കായി ഒന്ന് എഴുന്നേറ്റ് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അല്പം മടിയോടുകൂടിയാണെങ്കിലും എഴുന്നേൽക്കാൻ തുനിഞ്ഞ ആ കുട്ടിയോട് തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു സ്ത്രീ എഴുന്നേൽക്കേണ്ടതില്ലെന്ന് തലകൊണ്ടാങ്ങി കാണിച്ചു. അതേസമയം അമ്മയും കുഞ്ഞും എന്നെഴുതി വച്ച സീറ്റിലിരിക്കുന്ന കോളേജ് വിദ്യാർത്ഥിനി എന്ന് തോന്നിക്കുന്ന മറ്റൊരു പെൺകുട്ടിയോട് ഒരു സ്ത്രീ എഴുന്നേറ്റ് കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് കണ്ടു. എന്നാൽ റിസർവ് ചെയ്ത ആ സീറ്റിൽ നിന്ന് പോലും അമ്മയ്ക്കായി എഴുന്നേറ്റ് കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ അവളും യാത്ര തുടരുകയാണ്. ഇത് കണ്ടതും തലയ്ക്കുമിതയുള്ള അമ്മയും കുഞ്ഞുമെന്ന എഴുത്ത് കാണിച്ചു കൊടുത്തതുകൊണ്ട് എഴുന്നേറ്റ് കൊടുക്കാൻ വീണ്ടും പറയേണ്ടി വന്നു. അതോടെ അവൾ എഴുന്നേൽക്കുകയും അർഹതപ്പെട്ടവർ അവിടെ ഇരിക്കുകയും ചെയ്തു. അമ്മയും കുഞ്ഞും ഭിന്നശേഷിക്കാർ, വയോധികർ, ഗർഭിണികൾ തുടങ്ങിയ റിസർവേഷൻ ബോർഡുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ദുർബലരായവരെ കാണുമ്പോൾ സ്വമേധയാ എഴുന്നേറ്റ് കൊടുക്കുന്നൊരു പാരമ്പര്യം മലയാളികൾക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരം നന്മകൾ ഇന്ന് നമുക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്നത്? കാരുണ്യത്തിന്റെ തിരുദൂതന്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് പോലും സ്വാർത്ഥമായ ഇത്തരം പെരുമാറ്റങ്ങളുണ്ടാകുന്നത് ഏറെ ഗൗരവത്തിൽ കാണേണ്ട വിഷയം തന്നെയാണ്. ഇസ്ലാം കാരുണ്യത്തിന്റെ മതം. മുതിർന്നവരെ ബഹുമാനിക്കുന്നതോടൊപ്പം ഇളയവരോട് കാരുണ്യം കാണിക്കാനും നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പൂച്ചയെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിനാൽ നരകത്തിലേക്കെത്തിയ സ്ത്രീയുടെയും നായയ്ക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗാവകാശിയായ വ്യക്തിയുടെയും കഥ ചെറുപ്പം മുതൽ കേട്ടുവളർന്നവരാണ് നമ്മൾ. മനുഷ്യരോട് മാത്രമല്ല മറ്റു ജീവികളോടു പോലും കാരുണ്യം കാണിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇവിടെയെല്ലാം പഠിപ്പിക്കപ്പെടുന്നത്. കളങ്കമില്ലാത്തിടത്താണ് കാരുണ്യമുണ്ടാകുന്നത്. നബിയെ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോയി കളയുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 3:159. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്കൃഷ്ട സ്വഭാവത്തെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ പ്രവാചകന്റെ അനുയായികളെന്ന നിലയിൽ നമ്മുടെ സ്വഭാവ മഹിമയിലൂടെയാണ് നാം സമൂഹത്തിന് മാതൃകയാകേണ്ടത്. അള്ളാഹുവിലുള്ള കലർപ്പില്ലാത്ത വിശ്വാസവും കളങ്കമില്ലാത്ത പ്രവാചക സ്നേഹവും ഒരു മനുഷ്യനെ സഹജീവികളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാക്കി മാറ്റുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിലൊരാൾക്ക് തൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നതുവരെ അയാളുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. ബുഖാരി മുസ്ലിം. പ്രവാചകനോടുള്ള സ്നേഹം കേവലം വാക്കുകളിൽ ഒതുക്കാവാനുള്ളതല്ല, അതവിടുത്തെ ചര്യകൾ പിൻപറ്റുക കൂടി വേണം. അപ്പോഴാണ് ആ സ്നേഹത്തിന് ജീവനുണ്ടാകുന്നത്. നന്മ ചെയ്യുന്നതും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നതുമെല്ലാം ലോകമാന്യതയ്ക്ക് വേണ്ടിയാകരുത്. എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥതയോടെ ആയിരിക്കണം. ഒരാളും കാണാനില്ലാത്ത അവസരത്തിലും ഒരു മിണ്ടാപ്രാണിയോട് കാരുണ്യം തോന്നണമെങ്കിൽ, തെറ്റുകളിൽ നിന്നകന്നു നിൽക്കാൻ കഴിയണമെങ്കിൽ മനസ്സിൻ്റെ തേട്ടം അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണം. പ്രയാസപ്പെടുന്നവരെ കാണുമ്പോൾ ദയ തോന്നാനും സാധിക്കുന്ന സഹായം ചെയ്യാനും കഴിയണം. അത്തരത്തിൽ നന്മകൾ ചെയ്യാൻ ലഭിക്കുന്ന അവസരം പാഴാക്കരുത്.
2: ബറക്കല്ലാഹു ഫീക്. ജസാകല്ലാഹു ഖൈറ. നാം സ്വാർത്ഥരാകരുത്. ഡോക്ടർ യാസ്മിൻ എം അബ്ബാസ് പട്ടാമ്പി രചിച്ച ഈയൊരു ലേഖനം, അതിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു നമ്മൾ കേട്ടത്. അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹൃദയവസന്തം. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വിശാലത, അന്ത്യദിനത്തിൽ അവിശ്വസിച്ചവർക്കുള്ള മറുപടി. സൂറ സബ വചനം 2-3. അള്ളാഹു എല്ലാം അറിയുന്നു. അവതരിപ്പിക്കുന്നു ജാസിൽ ബിൻ ജാഫർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു സബയിലെ 1-ാമത്തെ ആയത്താണ് നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാ സൂറത്തു സബയിലെ 2-ാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്.

വഹുവർ റഹീമുൽ ഗഫൂർ. കഴിഞ്ഞ ആയത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കീമും യുക്തിമാനും സൂക്ഷ്മജ്ഞനുമത്രേ എന്നു പറഞ്ഞുകൊണ്ടാണ് അവസാനിച്ചത്. അല്ലാഹു സൂക്ഷ്മജ്ഞനാണ് എന്ന് പറയുമ്പോൾ അതിനെ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് രണ്ടാമത്തെ ആയത്തിൽ ചെയ്തിട്ടുള്ളത്. അതായത് ആയത്തിൻ്റെ സാരം, ഭൂമിയിൽ പ്രവേശിക്കുന്നതും ഭൂമിയിൽ നിന്ന് പുറത്തു പോകുന്നതും ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും അതിൽ കയറുന്നതുമായതെല്ലാം അല്ലാഹു അറിയുന്നു. അവൻ കരുണ ചൊരിയുന്നവനും ഏറെ പൊറുക്കുന്നവനുമായ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യഅലമു, അല്ലാഹു അറിയുന്നു, മാ യലിജു ഫിൽ അർദ്. വലജ, യലിജു എന്നു പറഞ്ഞാൽ പ്രവേശിക്കുക എന്നാണ്. യഅലമു, അല്ലാഹു അറിയുന്നു, മാ യലിജു ഫിൽ അർദി, ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതായി എന്തൊക്കെയുണ്ടോ അതെല്ലാം റബ്ബറിയുന്നു. അത് എന്തായാലും ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതായി അറിയപ്പെടുന്ന വസ്തുക്കളെക്കുറിച്ചെല്ലാം അല്ലാഹു അറിയുന്നു എന്നാണ്. ഉദാഹരണത്തിന് മഴയെക്കുറിച്ച് റബ്ബറിയുന്നുണ്ട്. ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ഉപജീവന മാർഗത്തെക്കുറിച്ച് അല്ലാഹു അറിയുന്നുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് അല്ലാഹു അറിയുന്നുണ്ട് എന്നാണ്. എന്നിട്ട് പറയുന്നത് വമാ യഖ്റുജു മിൻഹ, ഭൂമിയിൽ നിന്ന് എന്തൊക്കെയാണോ പുറത്തു പോകുന്നത്, പുറന്തള്ളപ്പെടുന്നത്, അതിനെക്കുറിച്ചുമുള്ള അറിവ് അല്ലാഹുവിൻ്റെ അടുക്കലുണ്ട്. സസ്യലതാദികളും മറ്റു മൃഗങ്ങളും ഇതെല്ലാത്തിനെക്കുറിച്ചും അല്ലാഹു അറിയുന്നുണ്ട്. വമാ യൻസിലു മിനസ്സമാഇ, ആകാശത്ത് നിന്ന് എന്തൊക്കെയാണോ ഇറങ്ങുന്നത്. ഉദാഹരണത്തിന് മലക്കുകൾ ഇറങ്ങുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ഉപജീവന മാർഗം ഇറങ്ങുന്നുണ്ട്. ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതിനെക്കുറിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നുണ്ട്. വമാ യഅറുജു ഫീഹ, ആകാശത്ത് നിന്ന് ഉയർന്നു പോകുന്നതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. ആകാശത്തിലേക്ക് ഉയർന്നു പോവുക എന്ന് പറയുമ്പോൾ മലക്കുകളും ആത്മാക്കളും അമലുകളുമെല്ലാം അല്ലാഹുവിലേക്ക് ഉയരുന്നതായി വിശുദ്ധ ഖുർആനിൻ്റെ മറ്റു വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ മആരിജിലെ നാലാമത്തെ വചനത്തിൽ തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലത്തിൻ്റെ അളവുള്ളതായ ഒരു ദിവസത്തിൽ മലക്കുകളും ആത്മാവും അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്നു എന്നാണ്. അതേപോലെ തന്നെ അമലു സ്വാലിഹാത്ത്, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്നുണ്ട്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു എന്ന് സൂറത്തു ഫാത്തിറിലെ 10-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് അവങ്കലേക്കാണ്, അല്ലാഹുവിലേക്കാണ് ഉത്തമ വചനങ്ങൾ കയറിപ്പോകുന്നത്. നല്ല പ്രവർത്തനത്തെ അല്ലാഹു ഉയർത്തുകയും ചെയ്യുന്നു. അല്ലാഹു എല്ലാം അറിയുന്നു എന്നുള്ളതാണ് ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത്. കാരണം എല്ലാത്തിനെക്കുറിച്ചും അല്ലാഹു അറിയുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ അറിവ് എല്ലാത്തിനെയും പൊതിയുന്നു, എല്ലാത്തിനെയും ആവരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. സൃഷ്ടാവായ അല്ലാഹുവിന് എല്ലാത്തിനെയും അറിയുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അല്ലാഹുവാണ് സൃഷ്ടാവ് എന്നതുകൊണ്ട് ആ സൃഷ്ടിച്ച റബ്ബിന് എല്ലാ കാര്യങ്ങളും അറിയും എന്നുള്ളതാണ് വസ്തുത. സൂറത്തുൽ മുൽക്കിലെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. അല്ലാഹു

ലാ ഹബ്ബത്തിൻ ഫീ ളുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അവനല്ലാതെ അവ അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അല്ലാഹു അറിയുന്നു. അവനറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല എന്നാണ്. ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ളിലിരിക്കുന്ന ഒരു ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ, വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടതായിട്ടല്ലാതെ ഉണ്ടാവില്ല എന്നാണ്. ഇങ്ങനെ അല്ലാഹു അറിയാത്തതായി ഒന്നുമേയില്ല. എല്ലാം അല്ലാഹു അറിയുന്നു. അല്ലാഹുവിൻ്റെ അറിവ് അത്രയും വിശാലമുള്ളതാണ്. വഹുവ റഹീമുൽ ഗഫൂർ, അവൻ അല്ലാഹു കരുണ ചൊരിയുന്നവനും ഏറെ പൊറുക്കുന്നവനും അത്രയും. വഹുവ എന്ന് പറയുമ്പോൾ ഹുവ എന്ന് പറഞ്ഞാൽ അവനെന്നാണ്. അർറഹീമു കരുണ ചൊരിയുന്നവൻ, അൽ ഗഫൂറു ഏറെ പൊറുക്കുന്നവനാണ്. അർറഹീമ് കരുണ ചൊരിയുക എന്ന് പറയുമ്പോൾ അടിമകൾ തെറ്റ് ചെയ്താൽ അവർ തെറ്റുകളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ ഉടനെ ശിക്ഷിക്കുകയില്ല. നേരെ മറിച്ച് അല്ലാഹു അവരോട് കാരുണ്യത്തോടുകൂടിയാണ് അല്ലാഹു പെരുമാറുന്നത്. കാരുണ്യത്തോടുകൂടിയാണ് അല്ലാഹു പെരുമാറുന്നത് എന്നതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ശിക്ഷ അവരെ തൊട്ട് വൈകുമെന്നാണ്. വഹുവ റഹീമുൽ ഗഫൂർ, അല്ലാഹു കരുണ ചൊരിയുന്നവനും ഏറെ പൊറുക്കുന്നവനും അത്രയും. അൽ ഗഫൂർ എന്ന് പറയുമ്പോൾ അവനിലേക്ക്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരോടുള്ള കാരുണ്യത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചെയ്തത്. അല്ലാഹു എല്ലാം അറിയുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹു അവർ ചെയ്തതും ചെയ്യാത്തതുമായതെല്ലാം അല്ലാഹു അറിയുന്നു. ഇനി അവർ തെറ്റ് ചെയ്താലും നന്മ ചെയ്താലും എല്ലാം അല്ലാഹു അറിയുന്നു. അതോടൊപ്പം തന്നെ അവർ മനസ്സിലാക്കേണ്ടത് അല്ലാഹു അങ്ങേയറ്റത്തെ കാരുണ്യത്തിൻ്റെ ഉടമയാണ്. അല്ലാഹു അങ്ങേയറ്റം പാപമോചനം കൊടുക്കുന്ന, പാപമോചനം നൽകുന്ന ഏറ്റവും വലിയ സൃഷ്ടാവാണ് എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഈ രണ്ടാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എല്ലാം അല്ലാഹു അറിയുന്നു എന്നതാണ് ഒന്നാമത്തെ പാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, എല്ലാം അറിയുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ അറിവ് അത് സൃഷ്ടികളുടെ അറിവിൽ നിന്ന് വ്യത്യസ്തമാണ്. അല്ലാഹുവിൻ്റെ അറിവിൻ്റെ പ്രത്യേകത എന്നത് അല്ലാഹുവിൻ്റെ അറിവിന് മറവിയുണ്ടാവുകയില്ല. അതോടൊപ്പം തന്നെ മസ്ബൂഖുൻ ബി ജഹൽ, ഒരു ജഹിൽ അല്ലാഹുവിൻ്റെ അറിവിനെ മുൻകടക്കുകയില്ല. അതായത് ഒരു അറിവില്ലാത്തൊരു കാലഘട്ടം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ അറിവ് അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് രണ്ടാമതായി ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന പാഠം. മൂന്നാമത്തേതായി, നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമ്മൾ എത്ര ചെറിയ നന്മ ചെയ്താലും ആ നന്മയുടെ പേരിൽ നമ്മെ ആരും ആശംസകൾ അർപ്പിച്ചിട്ടില്ല എങ്കിലും, നമ്മോട് നന്ദി വാക്കുകൾ പറഞ്ഞിട്ടില്ല എങ്കിലും, അവിടെയെല്ലാം എൻ്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, എൻ്റെ റബ്ബ് ഇത് വീക്ഷിക്കുന്നുണ്ടല്ലോ, അത് മതി എന്നൊരു ചിന്തയാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. നാലാമത്തേത്, അല്ലാഹു അറിയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ, ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകാനുള്ള ഒരു താക്കീതും ഈ ആയത്തിൽ നിന്ന് ലഭിക്കും. അഞ്ചാമത്തേത്, വഹുവർ റഹീം, അല്ലാഹു അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. റഹ്മത്ത് എന്ന സിഫത്ത് അല്ലാഹുവിനുണ്ട്, കാരുണ്യമെന്ന വിശേഷണം അല്ലാഹുവിനുണ്ട്. ആറാമത്തേത്, വഹുവൽ ഗഫൂർ, വഹുവർ റഹീമുൽ ഗഫൂർ, അവൻ ഗഫൂറുമാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. ഒരു വ്യക്തി എത്ര തന്നെ പാപം ചെയ്താലും അവൻ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു മടങ്ങിയാൽ, തൗബ ചെയ്താൽ ആ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അല്ലാഹു പരിചയപ്പെടുത്തി തന്ന ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക്, അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നത്. ഒരിക്കലും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പാപമാണ്. എന്നാൽ ഒരു വ്യക്തി തൗബ ചെയ്താൽ അത്രയും വലിയ പാപം പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അല്ലാഹു അവനെ സൃഷ്ടിച്ചു, അവൻ്റെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിന് വളരെ

ഉണ്ടാക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതും ഒരു വ്യക്തിക്ക് സ്വർഗം നിഷിദ്ധമാക്കുന്നതും നരകം നിർബന്ധമാക്കുന്നതുമായ വൻപാപങ്ങളിൽ ഏറ്റവും ഒന്നാമതായി കൊണ്ട് പണ്ഡിതന്മാർ എണ്ണിയ പാപമാണ് ശിർക്ക് എന്നത്. ആ ശിർക്ക് പോലും അല്ലാഹു പുറത്തു തരും എന്നാണ്. അതുകൊണ്ട് ഈ ഒരായത്ത് നമുക്ക് വലിയൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. ജീവിതത്തിൽ എന്തു തന്നെ തിന്മകളിൽ ജീവിച്ച് കടന്നുപോയ ആളുകളാണ് എങ്കിലും അവിടെയെല്ലാം നമുക്ക് മാറാൻ അല്ലാഹു നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ തയ്യാറാണ് എന്നൊരു പ്രതീക്ഷ ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പാഠങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ അല്ലാഹു സൂക്ഷ്മജ്ഞനാണ്, ഖബീറാണ് അല്ലാഹു എന്നതിനെ ഉറപ്പിക്കുകയായിരുന്നു രണ്ടാമത്തെ ആയത്തിൽ ചെയ്തത്. അതിനെ ഉറപ്പിച്ചുകൊണ്ട് പറയുന്നത്, അല്ലാഹു ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു പോകുന്നതും ആകാശത്തിൽ നിന്നിറങ്ങുന്നതും ആകാശത്തിലേക്ക് ഉയരുന്നതും എല്ലാം അല്ലാഹു അറിയുന്നു. അതോടൊപ്പം തന്നെ അല്ലാഹു നന്മയും തിന്മയുമെല്ലാം അറിയുന്നു എന്നതിനെ പറഞ്ഞതിനെ തൊട്ടു തുടരെയായിക്കൊണ്ട് പറയുന്നത്, അല്ലാഹു റഹീമും ഗഫൂറുമാണ്, അല്ലാഹു അങ്ങേയറ്റത്തെ കാരുണ്യത്തിനുടമയാണ്, അതോടൊപ്പം അല്ലാഹു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനുമാണ് എന്നാണ് രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. അടുത്തതായി മൂന്നാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വഖാല

0: لا يعزب عنه مثقال ذرة في السماوات ولا في الأرض ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. ആയത്തിൻ്റെ സാരം: ആ അന്ത്യസമയം ഞങ്ങൾക്ക് വന്നെത്തുകയില്ല എന്ന് സത്യനിഷേധികൾ പറഞ്ഞു. നീ പറയുക, പ്രവാചകരെ, അല്ല, എൻ്റെ രക്ഷിതാവിനെ തന്നെയാണ് അത് നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനായ രക്ഷിതാവ് ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിൻ്റെ തൂക്കമുള്ളതോ അതിനേക്കാൾ ചെറുതോ വലുതോ ആയ യാതൊന്നും അവനിൽ നിന്ന് മറഞ്ഞു പോകുകയില്ല. സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടാത്തതായി യാതൊന്നുമില്ല. അള്ളാഹുവിൻ്റെ ഗാംഭീര്യതയെക്കുറിച്ചാണ് മൂന്നാമത്തെ ആയത്തിൽ രണ്ടാമത്തെ ആയത്തിൽ സൂചിപ്പിച്ചത്. അതായത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വ്യാപ്തിയെക്കുറിച്ച്. സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ ഗാംഭീര്യതയെ സൂചിപ്പിച്ചപ്പോൾ അവിടെ അള്ളാഹുവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും സൂക്ഷിക്കുകയുമാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. എന്നാൽ ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ ഗാംഭീര്യത ഇത്രത്തോളം ഉണ്ടായിട്ടുകൂടി അതിനെ നിഷേധിക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കാത്ത, അവനെ ആദരിക്കാത്ത അവിശ്വാസികളായ ആളുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വഖാലല്ലദീന കഫറു, വഖാല, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. വഖാലല്ലദീന കഫറു, അല്ലദീന, യാതൊരു കൂട്ടർ പറഞ്ഞു, കഫറു, അവിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ലാ തീന സാഅത്ത്, അന്ത്യനാൾ നമുക്ക് വന്നെത്തുകയില്ല എന്ന് പറഞ്ഞു എന്നാണ്. അതായത് പരലോകത്തെ അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പ്രവാചകൻ്റെ ജീവിതത്തിൽ പല തവണ ഇവരിതാവർത്തിച്ചിട്ടുണ്ട്. ലാ തീന സാഅ, ഖിയാമത്ത് നാളൊന്നും വരികയില്ല എന്നവർ പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നായത്തുകളിൽ ഇപ്രകാരം തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് അവിശ്വാസികൾ പറയുകയും എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് നീ പറയണം അന്ത്യനാളുണ്ട്, അന്ത്യനാൾ സംഭവിക്കുമെന്ന് നീ അവരോട് പറഞ്ഞു കൊടുക്കണം എന്ന് പറയപ്പെട്ടതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വയസ്തംബിഊനക അഹഖുൻഹു ഖുൽ ഈ വറബ്ബി ഇന്നഹു ലഹഖുൻ വമാ അൻതും ബിമുഅജിസീൻ. അവിശ്വാസികളായ ആളുകൾ അതിനെ നിഷേധിക്കുമ്പോൾ പ്രവാചകരെ, താങ്കൾ പറയണം എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, ഇന്നഹു ലഹഖുൻ, അത് ഉള്ളത് തന്നെയാണ്, അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്. രണ്ടാമത്തേത്, വഖാലല്ലദീന കഫറു ലാ തീന സാഅ എന്ന് നമ്മൾ ഓതി വെച്ച സൂറത്തു സബയിലെ ആയത്താണ്. മൂന്നാമത്തേത് സൂറത്തു തഗാബുനിലെ ആയത്താണ്. സഅമല്ലദീന കഫറു അല്ലയുബഅസു ഖുൽ ബലാ വറബ്ബി ലതുബഅസുന്ന, ഞങ്ങൾക്കൊരു പുനരുദ്ധാനമുണ്ടാവുകയില്ല, പുനർജീവിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല, ഖിയാമത്ത് നാൾ എന്ന ഒരു സംഭവം ഉണ്ടാവുകയില്ല എന്ന് കാഫിറുകളായ അവിശ്വാസികളായ ആളുകൾ വാദിക്കും. എന്നാൽ നബിയെ, താങ്കൾ പറയണം അള്ളാഹു തന്നെ സത്യം, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആയത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും പ്രവേശിക്കാം. വഖാലല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ പറയും. അവർ പറയുന്നത് എന്താണ്? ലാ തീന സാഅ, ഖിയാമത്ത് നാൾ നമ്മിലേക്ക് കടന്നു വരികയില്ല എന്നാണ് അവർ പറയുക. അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ചത് അവരുടെ അവിശ്വാസമാണ്. ലാ തീന സാഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല, ജീവിതം ഇതുമാത്രമേ ഉള്ളൂ, ഇങ്ങനെ ജീവിക്കുന്നു മരിക്കുന്നു, അതല്ലാതെ ഇതിനു പുറമെ ഒരു ജീവിതമൊന്നുമില്ല എന്നാണ് അവിശ്വാസികളായ ആളുകൾ പറയുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, പുരോഗമനവാദികളായ ആളുകൾ, ഞങ്ങൾ പുരോഗമിച്ച ആളുകളാണ്, ഞങ്ങൾ ഉയർന്ന നിലയിൽ ചിന്തിക്കുന്ന ആളുകളാണ് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള വാദങ്ങളെല്ലാം മക്കയിൽ ജീവിച്ചിരുന്ന അവിശ്വാസികളായ മോശമായ സ്വഭാവത്തിനും സംസ്കാരത്തിനും അടിമപ്പെട്ടിരുന്ന ആളുകൾ ഉന്നയിച്ചിരുന്ന വാദമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിന് ലക്ഷ്യങ്ങളൊന്നുമില്ല, ജീവിതം ഇങ്ങനെ അർത്ഥമില്ലാതെ ജീവിച്ചു പോകുന്നു, മരിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ പിന്നിൽ ലക്ഷ്യമോ ഉദ്ദേശമോ ഒന്നുമേ ഇല്ല എന്നത് പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്ന അവിശ്വാസികൾ വാദിച്ച വാദങ്ങളാണ്. എന്നാൽ അവിടെ പ്രവാചകൻ തിരുത്തി കൊടുക്കുകയാണ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കണിശമായിക്കൊണ്ട് പ്രവാചകനോട് പറയുന്നത്, പ്രവാചകൻ സത്യം ചെയ്തുകൊണ്ടാണ് അവരോട് പറയുന്നത്, ഖിയാമത്ത് നാൾ നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ 6-ാം നൂറ്റാണ്ടിൻ്റെ ആളുകളായി ചിത്രീകരിക്കുമ്പോൾ, വരണ്ട ആളുകളായി ചിത്രീകരിക്കുമ്പോൾ, അന്ന് ജീവിച്ചിരുന്ന മക്കയിലെ അവിശ്വാസികളുടെ വാദമാണ് ഇന്നത്തെ പുരോഗമനവാദികളെന്ന് പറയുന്ന ആളുകൾ കൈക്കൊള്ളുന്നത് എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത്. അടുത്ത ഭാഗം, ഖുൽ ബലാ വറബ്ബി ലതഅതിയന്നകും ആലിമിൽ ഗൈബ്. നീ പറയുക, അല്ല, എൻ്റെ രക്ഷിതാവിനെ തന്നെയാണ് അത് നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ഖുൽ, നബിയെ താങ്കൾ പറയുക, ബലാ, അല്ല, ഖിയാമത്ത് നാൾ വരികയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ വാദം അത് ശരിയല്ല. വറബ്ബി, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം. ലതഅതിയന്നകും, തീർച്ചയായും നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ആലിമിൽ ഗൈബി, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അദൃശ്യജ്ഞാനം അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയുള്ള റബ്ബാണ് പറയുന്നത് അവസാന നാൾ ഉണ്ടാകുമെന്ന്, അവസാന നാൾ ഉണ്ടാകുമെന്ന് എന്നതിന് തെളിവെന്നോണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, ആലിമുൽ ഗൈബാണ് അല്ലാഹു, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, ആ അല്ലാഹുവാണ് പറയുന്നത് അവസാന നാൾ ഉണ്ടാകുമെന്നത്. അതുകൊണ്ട് അതിൽ നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത്. അല്ലാഹുവിൻ്റെ അറിവിന് യാതൊരു പിഴവും സംഭവിക്കുകയില്ല, അവൻ്റെ അറിവിൽ നിന്ന് യാതൊന്നും വിദൂരമാവുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിശ്വാസികളായ ആളുകളോട് പറയുന്നത്. പിന്നെ അതിനുശേഷം അല്ലാഹുവിൻ്റെ അറിവിനെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത്. ഖുൽ ബലാ വറബ്ബി ലതഅതിയന്നകും ആലിമിൽ ഗൈബി, ആലിമുൽ ഗൈബായ അല്ലാഹു ആണ് ഇത് പറയുന്നത്. എന്നിട്ട് ആ ആലിമുൽ ഗൈബ്, അദൃശ്യജ്ഞാനം അറിയുന്ന അല്ലാഹുവിനെ കുറിച്ച് പറയുകയാണ്, ലാ യഅസുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ്സമാവാത്തി വലാ ഫിൽ അർദ്. ലാ യഅസുബു എന്ന് പറഞ്ഞാൽ അവൻ്റെ അറിവിൽ നിന്ന് മറയുകയില്ല, അവൻ അറിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ടാവുകയില്ല. മിസ്ഖാലു ദർറത്തിൻ ഫിസ്സമാവാത്തി വലാ ഫിൽ അർദ്, ആകാശത്തോ ഭൂമിയിലോ ഒരു മിസ്ഖാലു ദർറ, ദർറത്ത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഉറുമ്പിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു കണിക പോലും അല്ലാഹുവിന് അറിയാത്തതായി ഉണ്ടാവുകയില്ല. വലാ അസ്ഗറു മിൻ ദാലിക, ഇനി അതിനേക്കാളും ചെറുത് പോലും അല്ലാഹുവിന് അറിയാതെ പോവുകയില്ല. വലാ അക്ബറു, അതിനേക്കാളും എത്രയോ വലുതും അല്ലാഹുവിൻ്റെ അറിവിൽ നിന്ന് ഇല്ലാതാവുകയില്ല, മറഞ്ഞു പോവുകയില്ല. ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, എല്ലാം ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടാത്തതായി യാതൊന്നും തന്നെയില്ല. ഇതാണ് 3-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പാഠം എന്നത് ഖിയാമത്ത് നാൾ ഉണ്ടാകും എന്നതാണ്. 2-ാമത്തേത് ഖിയാമത്ത് നാളിനെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. 3-ാമത്തേത് അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അദൃശ്യജ്ഞാനത്തിൻ്റെ താക്കോലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. നാലാമത്തേത്, അള്ളാഹുവിൻ്റെ അറിവ് അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആയത്തുകളുടെ അർത്ഥവും ആശയവും കൃത്യമായി ഗ്രഹിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹൃദയ വസന്തം, സൂറ സബ 2-3 വചനങ്ങൾ അവതരിപ്പിച്ചത് ജാസിൽ ബിൻ ജാഫർ.
2: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
3: പീസ് റേഡിയോ.

0: സൂറത്തു ഹുജറാത്തിലെ 12-ാമത്തെ വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. പാരായണം ചെയ്തത് അബൂബക്കർ അൽ ശാത്തിരി.
1: സൂറത്തുൽ ഹുജറാത്തിലെ പല വചനങ്ങളും നമുക്ക് വളരെ സുവ്യക്തമാണ്. വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. വിശ്വാസികളെ ആഗമാനം വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തുന്ന അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകാവുന്ന വലിയ ഒരു സുപ്രധാനമായൊരു കാര്യത്തെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. മനുഷ്യർ തമ്മിൽ പല ധാരണകളും മോഹങ്ങളും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നാൽ അവയിൽ ഏതാനും ചിലത് ശരിയായിരിക്കാനും ഇടയുണ്ടാകാം, ചിലതെല്ലാം യഥാർത്ഥത്തിൽ തെറ്റായും കുറ്റകരമായൊക്കെ ഉണ്ടാകും. ഏതായിരുന്നാലും രണ്ട് വ്യക്തികളുമായി വേർതിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് മനുഷ്യർക്ക് അറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ ധാരണകൾ ഉണ്ടാക്കുന്ന അനന്തരഫലങ്ങൾ, അവൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു ആയത്തിലൂടെ കടന്നു പോകുന്നത്.
0: അതാവ് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഊഹങ്ങളെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെയൊക്കെ നിങ്ങൾ വർജിക്കണം, അത് ഒഴിവാക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയണം. കാരണം അതിലധികവും തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആയിത്തീരുന്നത് എന്നുള്ളത്.
1: മാത്രമല്ല, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഇയാക്കും അള്ളന്ന ഫഇന്ന അള്ളന്ന അക്സബുൽ ഹദീസ് എന്നാണ്. ഏറ്റവും വലിയ കളവായിട്ട് ഊഹങ്ങൾ മാറും, അതുകൊണ്ട് നിങ്ങൾ അതിനെ ശ്രദ്ധിക്കണം. മാത്രമല്ല, വലാ തഹസിസു വലാ തജസ്സസു വലാ തനാഫസു വലാ തഹാസദു വലാ തബാഅദു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. ഈ ഒരു ഹദീസിൻ്റെ സാരം ഇങ്ങനെയാണ്, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം, കാരണം ഊഹം വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും കളവായതാണ്. നിങ്ങൾ ചാരവൃത്തി നടത്തുകയും ചെയ്യരുത്, ഗൂഢാന്വേഷണം നടത്തുകയും വരുത്, അന്യോന്യം വഴക്ക് കൂടുകയും വരുത്, അസൂയപ്പെടുകയും വരുത്, വിദ്വേഷം വെക്കുകയും ചെയ്യരുത്, പിന്നോക്കം വെക്കുകയും വരുത്. അള്ളാഹുവിൻ്റെ അടിയാന്മാരെ നിങ്ങൾ സഹോദരന്മാരായിരിക്കണം എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുമിച്ചതിരിക്കുന്ന ഹദീസാണ്.
0: ഈ വചനത്തിലെ മറ്റൊരു ഭാഗമുണ്ടായി, അതായത് തൻ്റെ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവൻ്റെ മാംസം തിന്നുന്നതിന് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ, അതുപോലെയാണ് നിങ്ങൾ പരദൂഷണം ഒരാളെ പറ്റിയിട്ട് നമ്മളൊരു സുഹൃത്തിനെ പറ്റിയിട്ട് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അത് പറയുക എന്നുള്ളത് അത്രയും ഉറപ്പുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്.
1: ഗൗരവതരമാണ്. കാരണം മാത്രമല്ല, ഐബത്തിനെ കുറിച്ച് പറഞ്ഞത് കാണാം, സൽക്കർമ്മങ്ങളെ കാർന്നു തിന്നുന്നതാണ് എന്നാണ് ഐബത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് ഈബത്ത് പറയുമ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു പോകും എന്നുള്ളൊരു വലിയ തെറ്റാണ് ഈബത്ത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, നമുക്കിതുമായി ബന്ധപ്പെട്ട് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ കാണാം, മൻസലിമൽ മുസ്ലിമു മിലിസാനിഹി വൈദിഹി എന്നുള്ള ഹദീസുകളൊക്കെ ഇതിൻ്റെ വിശദീകരണത്തിൽ അമാനുമൂലിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഒരാളുടെ വാക്കുകളിൽ നിന്നും കൈകൾ കൊണ്ടും നാവിൻ്റെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിമായി തീരുന്നത് എന്നൊക്കെ ഉള്ള ഹദീസുകൾ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ഏതായിരുന്നാലും വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു
0: പ്രധാനമായി നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്.
2: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവം മാറും, വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. മരിച്ചിട്ടും പ്രവർത്തിക്കുന്നവർ ഈ ശീർഷകവുമായി ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നു ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. മരണപ്പെട്ടു പോയ ആളുകൾ, അവരുമായൊരു ബന്ധം സ്ഥാപിക്കാനോ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനങ്ങൾ എടുക്കാനോ നമുക്ക് സാധ്യമല്ല. എന്തുകൊണ്ട്? അവരുടെ ബുദ്ധിയും അവരുടെ ജീവനും എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി അവർക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഒരു പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ നിന്നുപോയി. ഇനി അവർക്കൊരു പ്രവർത്തനം, മരിച്ചു പോണ ഒരാളെ പോക്കറ്റിൽ ഒരു 10 രൂപ ഉണ്ട്, അതെടുത്ത് അയാൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരാൾക്ക് പറ്റൂല. അപ്പോൾ മരണത്തോടുകൂടെ പ്രവർത്തനങ്ങൾ നിലച്ചു. അതാണല്ലോ ഇമാം മുസ്ലിമിൻ്റെ ഹദീസിൽ അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഹദീസ് നമ്മളെല്ലാവരും കേട്ട, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദ മാത്തൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിന്നു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇല്ലാമിൻ സലാസ, മൂന്നെണ്ണമല്ലാതെ. ഇല്ലാമിൻ സ്വദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. ഒന്ന് ജാരിയായ സ്വദഖ, ഒന്ന് ഉപകാരപ്പെടുന്ന വിജ്ഞാനം, ഒന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. വളരെ വളരെ അധികം ഗൗരവമുള്ളൊരു സംഗതിയാണ് ഈ മരിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനങ്ങൾ നിന്നു എന്നുള്ള ആശയം. പിന്നെ ആ വ്യക്തി അതുകൊണ്ടാണ് മരിച്ചവരെ വിളിച്ച് ചോദിക്കുന്നതും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞതും എല്ലാം ശിർക്കിൽ പെടാൻ കാരണം അവർക്ക് കഴിയില്ല, അവർക്ക് കഴിയാത്ത കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് നൽകുന്നൊരു വലിയ ആശയഗതികളുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രവർത്തനവും നിന്നു, പക്ഷെ മരിച്ചിട്ടും എനിക്ക് ചിലത് പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ പ്രവർത്തനം കൊണ്ട് എനിക്ക് എന്ത് കിട്ടുന്നുവോ അതേ അവസ്ഥ എന്ത് ചെയ്യുക, തുടർന്നുകൊണ്ടേയിരിക്കുക. ഞാൻ മരിച്ചിട്ടും സദക്ക കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ഞാൻ മരിച്ചിട്ടും എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് ദീന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാൻ മരിച്ചിട്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ മരിച്ചിട്ടും സദക്ക കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കുഴിച്ചൊരു കിണർ, അല്ലെങ്കിൽ ഞാൻ നിർമ്മിച്ചൊരു പള്ളി, അല്ലെങ്കിൽ ഞാൻ കൃഷിക്ക് വേണ്ടി കൊടുത്ത ഒരു കൃഷിഭൂമി, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഒരു നല്ല കാര്യത്തിന് വേണ്ടി കൊടുത്ത ഒരു സംഭവം, ഒരു ലേബർ എന്താവട്ടെ, അതിങ്ങനെ അത് ഞാനിപ്പോൾ സ്വതക്ക കൊടുക്കുന്നില്ല, പക്ഷേ എന്ത് ചെയ്യുന്നു, ആ സ്വതക്ക നടന്നുകൊണ്ടേയിരിക്കുന്നു, മരിച്ചിട്ടും സ്വതക്ക കൊടുത്തുകൊണ്ടേയിരിക്കും അല്ലേ. നമ്മൾ പഠിപ്പിക്കുന്നില്ല ഒന്നും, മരിക്കണ മുന്നേ പഠിപ്പിച്ചു. നാം എഴുതിയ പുസ്തകങ്ങൾ അതൊക്കെ മറ്റുള്ളവരെന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുക, വായിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ മരണത്തിന് ശേഷവും നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രവർത്തനം നിൽക്കുന്നില്ല. മരിച്ചാൽ എനിക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, പക്ഷേ എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ, അത് പ്രയോജനം ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം നിലക്കാത്ത ഒന്നായി തീരാൻ പറ്റുന്ന 3 കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. സുഹൃത്തുക്കളെ, എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തി നാം മരിക്കാം. നമുക്ക് വലിയൊരു കച്ചവട സ്ഥാപനമുണ്ട്, നമുക്കൊരു ബ്രാൻഡ് നെയിമുണ്ട്, ലോക പ്രശസ്തമായിട്ടുള്ള. പക്ഷേ ആരാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്ന് ഇന്ന് നാം മരിച്ച് നാളെ ചോദിച്ചാൽ നമ്മൾ പേര് പറയില്ല. നമ്മുടെ മകൻ്റെ പേര് പറയും, അതെങ്കിൽ ഏറ്റെടുക്കുന്ന അടുത്ത തലമുറയെക്കുറിച്ച് പറയും, അത്രേ പറയുള്ളൂ. നമ്മളതിലാകുമ്പോൾ മാത്രമേ നമ്മുടെ പേര് പറയപ്പെടുള്ളൂ. നമ്മൾ മരിച്ചാലും നമ്മൾ വജാലി ലിസാന സിദഖിം ഫിൽ ആഖിരി എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചില്ലേ, അന്ത്യ അവസാന കാലക്കാരിലും ഒരു സൽകീർത്തി, അടയാളപ്പെടുത്തലുകൾ. ഈ മലകയറ്റൊക്കെ നടത്തുമ്പോൾ അതിന് മേലുള്ള ആരും എത്താത്ത പാറിൻ്റെ മുകളിൽ കൊണ്ടുപോയി പേരും ഫോൺ നമ്പറും എഴുതി വെക്കുന്ന ആളുകൾ അടയാളപ്പെടുത്തി പോരാണ്. അവരുദ്ദേശിക്കുന്നത് എന്താണ്, ആരിവിടെ വന്നാലും അവരത് വായിക്കണം, ദൂരെ നിന്ന ആളുകളത് വായിക്കണം. അവർ ഇറങ്ങിപ്പോന്നിട്ടും അവരെ അവിടെ നിലനിർത്താനുള്ള ഒരു പരിപാടിയാണ് ആ എഴുതി വെക്ക്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ നന്മകൾ, അത് എന്നും നാം സൃഷ്ടിക്കുന്ന നന്മയുടെ പുതിയ മാതൃകകൾ, പുതിയ പ്രവർത്തനങ്ങൾ, അതെല്ലാം എക്കാലത്തും പുതീനി സ്ഥാപനങ്ങൾ അതൊക്കെ തുടങ്ങി വെച്ച ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം നിന്നാലും, മസ്തിഷ്കം നിന്നാലും, ശരീരങ്ങൾ തളർന്നാലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. അതിലുള്ള 3 വഴികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ മരിച്ചാൽ എനിക്ക് ശേഷവും എൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്തുണ്ട്? എനിക്ക് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ? വിതരണം ചെയ്യപ്പെടുന്ന വിജ്ഞാനങ്ങളുണ്ടോ? പ്രയോജനപ്പെടുത്തപ്പെടുന്ന വിജ്ഞാനങ്ങളുണ്ടോ? നാം നമ്മളോട് ചോദിക്കേണ്ട ജാരിയായ സദക്കകളുണ്ടോ? നാം നമ്മളോട് ചോദിക്കേണ്ട സുപ്രധാനമായ ഒരു ചോദ്യം.
4: ജസാകുമുല്ലാഹു ഖൈറൻ. നേർരേഖ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. മരിച്ചിട്ടും പ്രവർത്തിക്കുന്നവർ എന്ന വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
6: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരും അറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ, അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പരലോകമില്ലെന്ന് പറയുന്നവരോട്. ഇൻസൈറ്റിൽ നമ്മോട് സംസാരിക്കുന്നത് ജസീൽ കൊടിയത്തൂർ.
3: പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന, പ്രത്യേകിച്ചും പരലോക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത, ജീവിതം ഒന്നേയുള്ളൂ, അത് കഴിഞ്ഞാലെല്ലാം അവസാനിക്കൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അത്തരം ആളുകളോട് പറയാനുള്ളത്, സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, ഇത്രമേൽ വിശാലമായ ഒരു പ്രപഞ്ചം, ഒന്നുമില്ലായ്മയിൽ നിന്നും ആ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ള ഈയൊരു മഹാപ്രപഞ്ചത്തിന് അതിനൊരവസാനമുണ്ട് എന്നും ആ സൃഷ്ടാവ് തന്നെ പറയുകയാണ്, ഈ ഭൂമിലോകത്ത് ജീവിച്ചിട്ടുള്ള കോടാനുകോടി മനുഷ്യരൊക്കെയും വീണ്ടും ഒരിക്കൽ കൂടി ജീവിപ്പിക്കപ്പെടുമെന്നും പറയുമ്പോൾ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച അവന് ഓൾറെഡി ഇവിടെ സൃഷ്ടിച്ച ഈ സൃഷ്ടിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ശേഷിപ്പിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കുന്നതിന് എന്താണ് പ്രയാസമുള്ളത്? അന്ത്യനാളിനെ നിഷേധിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വിശുദ്ധ ഖുർആൻ റബ്ബിൻ്റെ കലാമാണ്. ആ കലാമിൽ നമ്മൾ കാണുന്ന ഒരുപാട് ആയത്തുകൾ, വചനങ്ങൾ ഈ അന്ത്യനാളിൻ്റെ സത്യത്തെക്കുറിച്ച് അത് ഉറപ്പാണെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദം നബി അലൈഹിസ്സലാമയെയും ഹവ്വ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ ആ ചരിത്രങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുകയാണ്, വലക്കും ഫിൽ അർദി മുസ്തഖറും വ മതാഉൻ ഇലാ ഹീൻ, വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് അവിടെ അഥവാ ഭൂമിയിൽ താമസ സ്ഥലവും അതുപോലെ തന്നെ വ മതാ വിഭവങ്ങളുമുണ്ട്. പക്ഷേ ആ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് അത് ശാശ്വതമാണ് എന്ന് പറയുന്നില്ല. ഇലാഹീൻ, ഒരു സമയം വരെ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഭൂമിയിലൊരു നിശ്ചിത കാലം വരേക്കും അവിടെ താമസ സ്ഥലവും വിഭവവുമുണ്ട്. ആദം നബി അലൈഹി സ്വലാമയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് പോലും ഈ ലാസ്റ്റ് അന്ത്യനാളിനെക്കുറിച്ച്, ആ ഒരു അവധിയെക്കുറിച്ചിട്ടാണ് അള്ളാഹു ആ സമയത്ത് പോലും സൂചന നൽകുന്നുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിലെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ അന്നസാഅത ആതിയതുൻ ലാ റൈബ ഫിഹ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ ഒരു ആശയത്തെ ഉണർത്തുന്ന വിവിധ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ അന്ത്യനാളെന്ന് പറയുന്നത് അസ്സാഅ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി, അത് സംഭവിക്കുക തന്നെ ചെയ്യും, അത് വരിക തന്നെ ചെയ്യും. ലാ റൈബ ഫിഹ, അതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയുന്നു അന്നല്ലാഹ യബ്അസു മം ഫിൽ ഖുബൂർ, അള്ളാഹു ഖബറുകാളികളെ അല്ലെങ്കിൽ ഖബറിലുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. ഇവിടെ സത്യവിശ്വാസികളല്ലാത്ത ആളുകൾ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം ആണ് യഥാർത്ഥ ജീവിതമെന്നും, അവിടെ നമ്മൾ ഈ ദുനിയാവിൽ ഭൂമിലോകത്ത് ചെയ്തു കൂട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പരീക്ഷണ കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വതിനും മറുപടി പറയണമെന്നൊക്കെ വിശ്വസിച്ച് കഴിയുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദവും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തു സബയിൽ വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനമായിട്ട് പരിചയപ്പെടുത്തുന്നു. വഖാലല്ലദീന കഫറു ലാ തഅ്തീനസ്സാഅ അവർ പറയാണ് ഞങ്ങൾക്ക് അന്ത്യസമയം വന്നെത്തുകയില്ലെന്ന് സത്യനിഷേധികൾ പറഞ്ഞു. കുൽ ബല വറബി, നബിയെ പറഞ്ഞു കൊടുക്കുക, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, അത് നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ലത്ത് തിയന്നക്കും എന്നാണ് ആ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ശേഷം പറയുന്നു, അവിടെ ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിൻ്റെ തൂക്കമുള്ളതോ അതിനേക്കാൾ ചെറുതോ വലുതോ ആയ യാതൊന്നും അവനിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല. സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടുത്താത്ത യാതൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സൂറത്തു മുജാദിലയിലെ 6-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യൗമ യബഅസുഹുമുല്ലാഹു ജമീഅ, അള്ളാഹു അവരെല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവൻ അവരെ അറിയിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്നിട്ട് അതേപ്പറ്റി ഖുർആൻ പറയുന്നത്, അള്ളാഹു പറയുന്നത് അറിയും, അഹ്സാഹുല്ലാഹു വനസൂഹ്, അഹ്സാഹുല്ലാ, അള്ളാഹു എല്ലാം കണക്കാക്കി വെച്ചിട്ടുണ്ട്, കൃത്യമാക്കി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എല്ലാം രേഖയിൽ സ്പഷ്ടമാണ്, ക്ലിയറാണ്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വനസുഹു, അവരത് മറന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ടുള്ളവനാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള വിഷയം അത് രേഖപ്പെടുത്തുന്നു. അതിനനുസരിച്ച് തുലാസ് കൃത്യമായി ഏർപ്പെടുത്തിയിട്ട് ഒരു തരിമ്പ് പോലും അനീതി കാണിക്കാതെ നീതിപൂർവകമായി ഇവിടെ ജീവിച്ച ആളുകൾക്ക് അവരുടെ ജീവിതത്തിനനുസരിച്ചുള്ള പ്രതിഫലവും നൽകുന്നു, ശിക്ഷയാണെങ്കിൽ അതും നൽകുന്ന ഒരു ലോകമാണ് വരാനുള്ളത്. അതാണ് സൂറത്തു സബയിലെ അടുത്ത വചനത്തിൽ 4-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്, ലിയജ്സിയല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് ഉലൈകലഹും മഗ്ഫിറതും വറിസ്ഖും കരീം. ലിയജ്സിയല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക്, അത്തരക്കാർക്ക് അവൻ പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിവസം അഥവാ വിചാരണ ദിവസവും അതിനുശേഷമുള്ള പരലോകവും അവൻ സംവിധാനിച്ചിട്ടുള്ളത്. നന്നായി ജീവിച്ചവർക്ക് നന്നായി ജീവിക്കാനുള്ള, പരലോകത്ത് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള അവസരമൊരുക്കാൻ, ഇവിടെ ജീവിതത്തെ എൻജോയ്മെൻ്റായി കണ്ട് ജീവിതമൊന്നേയുള്ളൂ എന്ന് വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ കൂടി അതിലെ രസത്തിലും അതിൻ്റെ ആസ്വാദനത്തിലും ഒഴുകിയിട്ട് റബ്ബിൻ്റെ കൽപ്പനകളെ തീരെ അനുസരിക്കാതെ ഒഴിവാക്കി നടന്ന ആളുകൾക്ക് അവിടെ യാതൊരുവിധ സുഖവും ഉണ്ടാവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വല്ലദീന സഅഊ ഫീ ആയാതിനാ മുആജിസീന ഉലൈക ലഹും അദാബും മിൻ റിജ്സിൻ അലീം. സൂറത്ത് സബയിലെ 5-ാമത്തെ വചനമാണ്, നമ്മെ തോൽപ്പിച്ചു കളയുവാനായി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ എതിർക്കുന്നതിന് ശ്രമിച്ചവരാരോ അവർക്കത്തെ വേദനാജനകമായിട്ടുള്ള കഠിന ശിക്ഷയുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനമെന്ന് പറയുന്നത്, അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഈ ദുനിയാവ് അത് പരീക്ഷണ കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്ത് പരലോകമെന്നുള്ളത് വരാനുണ്ട്, അത് വരിക തന്നെ ചെയ്യും. ഇവിടെ ഈ ദുനിയാവിൽ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയവനും ഇവിടെ നൽകാവുന്നതിൽ ഏറ്റവും പരമാവധി ശിക്ഷ ആ വധശിക്ഷ ഒരു തവണ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ അയാൾ ചെയ്തു കൂട്ടിയതിനുള്ള അത്ര അളവിനുള്ള ശിക്ഷ പിന്നീട് എവിടുന്ന് നൽകും? അവിടെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ലോകം വേണമെന്ന് പറയുന്നത്. നന്മ ചെയ്ത് റബ്ബിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് അർഹമായ പ്രതിഫലം റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യർ തമ്മിൽ നടത്തുന്ന വാക്കുകൾ പോലെയല്ല, കരാറ് പോലെയല്ല, അത് പൂർണ്ണമായി പാലിക്കപ്പെടുന്നതാണ്. പരലോകമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെ മറ്റൊരു വചനം കൂടി, നമ്മൾ മൻസൂറത്തുൽ ജാസിയയിലെ 32-ാമത്തെ വചനം, വഇദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വസ്സാഅത്തു ലാ റൈബ ഫീഹ ഖുൽതു മാ നദ്രി മസ്സാഅ. അവർ പറയുന്ന വാചകമാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് എന്നും ആ അന്ത്യസമയമാകട്ടെ അതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും പറയപ്പെട്ടാൽ നിങ്ങൾ പറയാണ് മാ നദ്രി മസ്സാഅ, സാഅത്ത് എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല, അന്ത്യസമയമെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇന്നതൊന്നും ഇല്ല ലന്ന, അങ്ങനെയൊക്കെ ഒരു ഊഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഒമാ നഹ്നു ബിമുസ്തഖിനിൻ, ഞങ്ങൾക്കത് യക്കീനില്ല, ഉറപ്പില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് യക്കീൻ ഉറപ്പുള്ളതാണ്. ഈ ജീവിതം എത്രമേൽ സത്യമാണെന്നോ എത്രമേൽ ഉറപ്പുള്ളതാണോ അതിനേക്കാൾ കൂടുതൽ സ്പഷ്ടമാണ് ഉറപ്പുള്ളതാണ് ഈ ജീവിതത്തിനപ്പുറമുള്ള മരണത്തിനും അപ്പുറമുള്ള ജീവിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ പരലോകം കണ്ട് പണിയെടുക്കണം. ആ പരലോകമില്ലെന്ന് പറയുന്നവരോട് കൃത്യമായി പറയാനുള്ളത്, കൃത്യമായ നീതി പാലിക്കപ്പെടാൻ പിന്നെ എവിടെ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ആ ഒരു ലോകം വരാനുണ്ട്. അത് ആത്യത്തുൻ ലാ റൈബ ഫിഹ, അതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ലോകത്ത് വിജയിക്കണമെങ്കിൽ പ്രപഞ്ചനാഥനായ സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും അത് പരമാവധി പുലർത്തി ജീവിക്കുന്നവർക്കാണ് അവിടെ വിജയമുള്ളത്. ആ വിജയം നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹിദായത്ത് എന്ന് പറയുന്ന അത്രമേൽ വലിയ അനുഗ്രഹം അള്ളാഹു എല്ലാവർക്കും നൽകുകയും അത് നിലനിർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, പരലോകമില്ലെന്ന് പറയുന്നവരോട്. ക്ലാസ് എടുത്തത് ജസീൽ കൊടിയത്തൂർ.
4: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്? എവിടെയാണ് സമീപിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ല. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ പീസ് റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ പീസ് റേഡിയോ വൈബ്സിലുള്ളത് ഞാൻ ബാസിൽ കുന്നപ്പള്ളി.
1: ഞാൻ അബ്ദുള്ള മുഹസിൻ.
0: നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വൈബ്സിലെ പരിപാടി ഇൻസൈറ്റ് ആണ്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ ധാരാളം തീവ്രവാദ ആരോപണങ്ങൾ, ഭീകരവാദം എല്ലാം ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഏറ്റവും തനതായ അതിൻ്റെ കാര്യങ്ങളെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇൻസൈറ്റിലൂടെ അവതരിപ്പിക്കുന്നത്.
1: അതെ, ഇന്നത്തെ നമ്മുടെ ഇൻസൈറ്റിലെ വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിദ്ധരിച്ചവരോട്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ കൊണ്ടുവരുന്ന ആളുകളെ അവരോട് പറയാനുള്ള ഒരു സംസാരമാണ് അവതരിപ്പിക്കുന്നത്. ഇബ്രാഹിം സലഫി, പുലാമന്തൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي امين رب العالمين. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പല ആളുകളും ഒരുപാട് തെറ്റിദ്ധരിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ഇസ്ലാമിലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുവാനുള്ള കാരണം ഇസ്ലാമിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് ആ പ്രവാചകനെ അവർ പഠിച്ചില്ല എന്നതാണ്. ചില ആളുകൾ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ പല ഇച്ഛകളും അത് നടപ്പിലാക്കുന്നതിനു വേണ്ടിയുമെല്ലാം അവർ ഈ പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുകയും അതിനാവശ്യമായ പുസ്തകങ്ങൾ ആ രൂപത്തിൽ അവർ രചിക്കുകയും അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് വായിച്ചും അതിലുള്ളത് കേട്ടും മനസ്സിലാക്കിയ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി. എന്നാൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ സ്രോതസ്സിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ച ഒരാൾക്ക് ഒരിക്കലും ആ പ്രവാചകനിൽ ഒരു തെറ്റായ കാര്യമോ അല്ലെങ്കിൽ അതൊരിക്കലും ശരിയായില്ല, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ കാരുണ്യമില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത, ഒരു സഹതാപമില്ലാത്ത, അനുകമ്പ ഇല്ലാത്ത ഒരു പെരുമാറ്റത്തിൻ്റെ മാതൃകയോ കാണുവാൻ സാധിക്കുകയേയില്ല. കാരണം അത്രയും കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സഹനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സമത്വത്തിൻ്റെയും അനുകമ്പയുടെയും മകുടോദാഹരണമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകൻ്റെ ജീവിതം അങ്ങനെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്നൊരാൾ വായിച്ചാൽ, ശ്രീനാരായണ ഗുരു ചോദിച്ചില്ലേ, കരുണവാൻ നബി മുത്തുരത്നമോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? കാരണം പ്രവാചകൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ പ്രവാചകൻ്റെ ജീവിതം യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്നൊരാൾ മനസ്സിലാക്കിയാൽ അയാൾ ഒരിക്കലും പ്രവാചകനെക്കുറിച്ച് മോശമായ ഒരു വാക്കുപോലും, പ്രവാചകനെക്കുറിച്ച് മോശമായ ഒരു ചിന്ത പോലും അയാളുടെ ബുദ്ധിയിൽ ഉദിക്കുകയില്ല. ഇസ്ലാമിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കുന്നത് അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ഒരുപാടൊരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരുണ്യവും വിട്ടുവീഴ്ചയും അന്യം നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആ പ്രവാചകൻ്റെ ജീവിതം പഠിക്കുക എന്നുള്ളതും അതിലെ കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും വിട്ടുവീഴ്ചയുടെയും ഏടുകൾ നമ്മൾ മനസ്സിലാക്കുക, വായിക്കുക, കേൾക്കുക എന്നുള്ളതുമെല്ലാം ഏറെ പ്രസക്തമായ ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നു. ആ പ്രവാചകൻ്റെ ജീവിതത്തിലെ ചില കാരുണ്യത്തിൻ്റെ നിമിഷങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ അനുചരന്മാരോടൊപ്പം നിൽക്കുന്ന സമയത്ത് ഒരു അറാബി അഥവാ ഗ്രാമത്തിൽ താമസിക്കുന്ന സംസ്കാരവും അറിവുമെല്ലാം കുറവുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അയാൾ വന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ പിറകിലേക്ക് വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിൽ ഒരു പുതപ്പുണ്ടായിരുന്നു. അതൊരൽപ്പം പരുപരുത്ത ഒരു പുതപ്പായിരുന്നു. ഈ മനുഷ്യൻ വന്നുകൊണ്ട് ആ പുതപ്പ് ശക്തമായി വലിച്ച് വിടുന്നു. പ്രവാചകൻ്റെ പിരടിയിൽ, പ്രവാചകൻ്റെ ചുമലിൽ അതിൻ്റെ അടയാളമുണ്ടാകുന്നു. അത്രയും ശക്തമായിട്ടാണ് അയാൾ വലിച്ചത്. ആ വലി കാരണം ഒരു ചുവന്ന പാട് പ്രവാചകൻ്റെ പിരടിയിലുണ്ടായിരുന്നു. എന്നിട്ട് പ്രവാചകൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ പറയുന്നത്, മുഹമ്മദേ, നിന്റെ കയ്യിലുള്ള സമ്പത്തിൽ നിന്നും എനിക്ക് താ എന്നതാണ്. അയാൾ സമ്പത്ത്, അയാൾ ദാനം ചോദിക്കുകയാണ്, റസൂലുള്ളാഹിയോട് യാചിക്കുകയാണ്. അതിനയാൾ സ്വീകരിച്ച മാർഗമെന്താണ്? ശക്തമായി പ്രവാചകനെ വേദനിപ്പിച്ചുകൊണ്ടാണ് അയാൾ ചെയ്തത്. പ്രിയമുള്ളവർ ആലോചിച്ചു നോക്കൂ, നമ്മളാണെങ്കിൽ എന്ത് കാട്ടും ആ സാഹചര്യത്തിൽ? നമ്മുടെ ദേഷ്യം അയാളോട് തീർക്കും, സംസാരത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ തീർക്കും. എന്നാൽ പ്രവാചകൻ പറഞ്ഞത്,

അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് നൽകിയതാണ്. എന്നിട്ട് പ്രവാചകൻ ആ കടം തിരിച്ചു തരുവാൻ ഒരു ഡേറ്റും നിശ്ചയിച്ചു. എന്നാൽ ആ ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ ജൂതനായ മനുഷ്യൻ പ്രവാചകൻ്റെ അടുത്തേക്ക് വരികയാണ്. പ്രവാചകനും അനുചരന്മാരും എല്ലാവരും ഉണ്ട്. അയാൾ പ്രവാചകൻ്റെ അടുത്തേക്ക് വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലിപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രവാചകന് ചീത്ത പറയുകയാണ്. കടം നിങ്ങൾ തിരിച്ചു നൽകുകയില്ല, പണം മേടിച്ചാൽ നിങ്ങൾ പണം തിരിച്ചു തരികയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രവാചകനെ അയാൾ ചീത്ത പറയുകയാണ്. യഥാർത്ഥത്തിൽ പണം തിരിച്ചു നൽകാനുള്ള തീയതി ആയിട്ടില്ല. അതിനു മുന്നേ ആളുകളുടെ ഇടയിൽ വെച്ച് പ്രവാചകനെ ആക്ഷേപിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രവാചകൻ്റെ വെല്ലിപ്പയിലേക്ക് ചേർത്ത് പറഞ്ഞ് അറബികൾ അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, തങ്ങളുടെ ഉപ്പമാർ, തങ്ങളുടെ വെല്ലിപ്പമാർ, തങ്ങളുടെ ഗോത്രം, ഇതിലെല്ലാം ഒരു മഹത്വം അറബികൾ കണ്ടിരുന്നു. അവരെ ചീത്ത പറയുക, ഗോത്രത്തെ തെറിവിളിക്കുക, ഉപ്പമാരെ വെല്ലിപ്പമാരെ ആക്ഷേപിക്കുക, അതൊരിക്കലും അറബികൾക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. പ്രവാചകൻ്റെ അരികിൽ വന്ന് ഒരു ന്യായവുമില്ലാതെ ആളുകളുടെ ഇടയിൽ വെച്ച് ഇയാൾ പ്രവാചകനെയും പ്രവാചകൻ്റെ ഉപ്പയെയും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് തിരിച്ചു ചെയ്തത്? പ്രവാചകൻ അയാളെ ഉപദ്രവിക്കാമായിരുന്നു. പ്രവാചകന് അനുചരന്മാരോടൊന്ന് പറഞ്ഞാൽ അവർ അയാളെ വകവരുത്തുമായിരുന്നു. പക്ഷെ പ്രവാചകൻ അങ്ങനെ ചെയ്തോ? ഒരിക്കലുമില്ല. പ്രവാചകൻ അയാൾക്ക് കൊടുക്കാനുള്ള സമ്പത്ത് നിങ്ങൾ നൽകണമെന്ന് പറഞ്ഞ് അനുചരന്മാരെ ഏൽപ്പിക്കുകയാണ് ചെയ്ത്. എന്ന് പ്രവാചകൻ അയാളോട് മാന്യമായി സംസാരിച്ചു. നിങ്ങൾ നല്ല രൂപത്തിൽ കടം തിരിച്ചു ചോദിക്കണം, നിങ്ങളിങ്ങനെ ഈ രൂപത്തിൽ മോശമായി സംസാരിക്കരുതെന്ന് പറഞ്ഞ് പ്രവാചകൻ അയാൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകുകയാണ് ചെയ്തത്. അപ്പം എത്ര നല്ല മനസ്സിനുടമയായിരുന്നു പ്രവാചകൻ. അതുപോലെ തന്നെ പ്രവാചകൻ ആളുകളെ ക്ഷണിച്ച ഒരു മാർഗമുണ്ട്. സ്വർഗത്തിൻ്റെ പാതയിലേക്ക്, അള്ളാഹുവിലേക്ക് ആളുകളെ പ്രവാചകൻ ക്ഷണിച്ചു. നന്മകളിലേക്ക് ആളുകളെ ക്ഷണിച്ചു. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞു. മദ്യപാനം ഉപേക്ഷിക്കണം, മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറണം, കുടുംബബന്ധം പുലർത്തണം എന്നിത്യാദി നന്മകൾ ആളുകൾക്ക് പറഞ്ഞുകൊടുത്തു. പക്ഷേ പ്രവാചകൻ്റെ ആ നാട്ടിലെ മക്കയിലെ ഒരുപാട് ആളുകൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെക്കുറിച്ച് ആലോചിച്ച് വല്ലാത്ത വിഷമമുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം നാട്ടിലെ ആളുകൾ അവർ നന്മകളിലേക്ക് വരുന്നില്ല, അവർ തിന്മകളിൽ മുഴുകുകയാണ് എന്നാലോചിച്ച് ആ പ്രവാചകൻ്റെ മനസ്സ് വിഷമിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ നാടിനോടും തൻ്റെ നാട്ടുകാരോടും എത്രത്തോളം ഗുണകാംക്ഷയുള്ളവനായിരുന്നു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മനുഷ്യന്മാരോട് മാത്രമല്ല സഹജീവികളോടും കാരുണ്യമുള്ളവനായിരുന്നു പ്രവാചകൻ. ഒരിക്കലും പ്രവാചകനും തൻ്റെ അനുചരന്മാരും യാത്ര പോകുന്ന സമയത്ത് ഒരു പക്ഷിയുടെ കുട്ടികളെ പ്രവാചകൻ്റെ അനുചരന്മാരിൽ ചില ആളുകൾ എടുത്ത് അവർ കയ്യിലേക്ക് പിടിച്ചു. ആ പക്ഷിക്കുട്ടികളുടെ തള്ളപ്പക്ഷി അത് മുകളിലൂടെ ഇങ്ങനെ വേജാറായിട്ട് പേടിച്ചുകൊണ്ട് വട്ടമിട്ട് പറക്കുകയാണ്. ഇത് പ്രവാചകൻ കണ്ടപ്പോൾ പ്രവാചകന് വല്ലാത്ത വേദന ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങളാ കുട്ടികളെ ആ തള്ളയിലേക്ക് വിട്ടുകൊടുക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ സഹജീവികളോട് പോലും കാരുണ്യം കാണിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പൂച്ചയെ കെട്ടിയിട്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ, പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ, പൂച്ചയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അത് ചെയ്ത സ്ത്രീക്ക് അതിൻ്റേതായ ശിക്ഷയുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ദാഹിച്ചു അലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അയാൾക്കതിനുള്ള പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കണ്ടോ, സഹജീവികളോട് പോലും കാരുണ്യം കാണിച്ചിരുന്ന, അനുകമ്പ കാണിച്ചിരുന്ന മഹാനായ നല്ല മനസ്സിനുടമയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും പ്രവാചകനെ ഒരാൾ കൊല്ലാൻ വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ്. പ്രവാചകൻ്റെ ആയുധം അയാൾ പതുക്കെ കൈക്കലാക്കി പ്രവാചകൻ്റെ നേരെ ആയുധം ചൂണ്ടി അയാൾ ചോദിക്കുകയാണ്, മുഹമ്മദെ, നിന്നെ രക്ഷിക്കാൻ ആരുണ്ട്? എന്നാ ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്, നിന്നെ രക്ഷിക്കാൻ ആരുണ്ട്? പ്രവാചകൻ്റെ മറുപടി, അള്ളാഹു ഉണ്ട്, എൻ്റെ സൃഷ്ടാവ് എന്നെ രക്ഷിക്കും. ഇത് കേട്ട് ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ആ വാള് നിലത്തേക്ക് വീണു. പ്രവാചകൻ വാളെടുത്ത് അയാളുടെ നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു, നിന്നെ രക്ഷിക്കാൻ ഇപ്പോൾ ആരുണ്ട്? പ്രവാചകനെ കൊല്ലാൻ വന്ന വ്യക്തിയാണ്. പ്രവാചകന് ഈ സമയത്ത് അയാളോട് പക തീർക്കാമായിരുന്നു, പ്രവാചകനെ തിരിച്ചു വട്ടാമായിരുന്നു, അല്ലെങ്കിൽ മുറിവേൽപ്പിക്കാമായിരുന്നു, ബന്ദിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, മുഹമ്മദേ, നീ നല്ലൊരു മനുഷ്യനാണ്, നിന്നിൽ നിന്ന് നല്ലത് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അയാളെ വെറുതെ വിടുകയായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ പ്രിയമുള്ളവരെ ഇങ്ങനെയൊരു സംഭവം? എന്നാൽ ഇത് പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ ത്വായിഫ് എന്ന നാട്ടിലേക്ക് ചെന്ന് അവിടെയുള്ള ആളുകളെ നന്മയിലേക്ക്

0: ക്ഷണിച്ചു, നന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ആളുകൾ ചെയ്തതെന്താണ്? പ്രവാചകൻ അവരെ നന്മയിലേക്ക് ക്ഷണിച്ചു എന്നതിൻ്റെ പേരിൽ അവർ പ്രവാചകനെ കല്ലെറിഞ്ഞോടിച്ചു. പ്രവാചകൻ്റെ കാലിൽ നിന്നും രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി. എത്ര വേദനയുണ്ടായിട്ടുണ്ടാകും! പ്രവാചകൻ എന്തിനാണ് ചെന്നത്? തൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ആരോടെങ്കിലും പണം ചോദിക്കാൻ വേണ്ടി, അങ്ങനെ എന്തിനെങ്കിലുമാണോ? ഒരിക്കലുമല്ല. ആളുകൾ നന്നാവണം, അവർ നന്മയുടെ മാർഗത്തിലേക്കെത്തണം, അവർ തിന്മയിലകപ്പെടരുത്. ഈ ഒരു ലക്ഷ്യത്തോടു കൂടി അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം കല്ലുകൊണ്ടെറിഞ്ഞ ഓടിക്കലായിരുന്നു. അങ്ങനെ പ്രവാചകൻ വേദനിച്ചിരിക്കുന്ന സമയത്ത് ഒരു മലക്ക് വന്നുകൊണ്ട് പറയുകയാണ്, റസൂലെ, താങ്കൾ പറഞ്ഞാൽ ദാ ഈ കാണുന്ന മല ഞാൻ ഇവരുടെ മുകളിലേക്ക് ഇടാം. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? വേണ്ട, അവരറിവില്ലാത്തത് കൊണ്ട് ഇത് ചെയ്തതാണ്, അവർ നന്നായേക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു. തന്നെ ഉപദ്രവിച്ചവരോട് പോലും ഇതായിരുന്നു പ്രവാചകൻ്റെ പെരുമാറ്റം. പ്രിയമുള്ളവരെ, ഈ പ്രവാചകൻ എങ്ങനെ കാരുണ്യമില്ലാത്തവനാകും? ഈ പ്രവാചകൻ എങ്ങനെ അനുകമ്പയില്ലാത്തവനാകും? ഈ പ്രവാചകൻ എങ്ങനെ വിട്ടുവീഴ്ചയില്ലാത്തവനാകും? തൻ്റെ പേരക്കുട്ടിയെ ചുംബിച്ചിരിക്കുമ്പോൾ, തൻ്റെ പേരക്കുട്ടിയെ പ്രവാചകൻ ചുംബിക്കുമ്പോൾ ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, പ്രവാചകരെ, എനിക്ക് 10 കുട്ടികളുണ്ട്, ഞാൻ അവരിൽ ആരെയും ചുംബിക്കാറില്ല. പ്രവാചകൻ പറഞ്ഞത്, താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം സൃഷ്ടാവ് എടുത്തു കളഞ്ഞതിൽ ഞാൻ എന്തു പറയാൻ? അപ്പോൾ കാരുണ്യമാണ് മക്കളെ ചുംബിക്കുന്നതെന്ന് പ്രവാചകന് പഠിപ്പിച്ചു. മുതിർന്നവരെ ബഹുമാനിക്കാത്തവനും കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ്റെ അധ്യാപനമാണ്. വൃദ്ധരായ മാതാപിതാക്കൾ അവരോട് ഛേ എന്ന വാക്കുപോലും പറയരുത് എന്നത് പ്രവാചകൻ്റെ അധ്യാപനമാണ്. പ്രിയമുള്ളവരെ, ഈ പ്രവാചകൻ എങ്ങനെ കാരുണ്യമില്ലാത്ത, സഹനമില്ലാത്ത, അനുകമ്പയില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു വ്യക്തിത്വമാകും? ഒരിക്കലുമല്ല. അതുകൊണ്ട് പ്രവാചകനെ യഥാർത്ഥ സ്രോതസ്സിൽ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനൊരു പഠനത്തിന് നമ്മൾ വിധേയമാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. നമ്മളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ചവരായ ആളുകളോട് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതം ഇവിടെ വരച്ചു കാട്ടുകയാണ് നമ്മുടെ ഇന്നത്തെ ഇൻസൈറ്റ് അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോ.
2: അടുത്തതായി പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ കാത്തിരിക്കുന്നത് സ്വരം. അന്ത്യപ്രവാചകൻ എന്ന ടൈറ്റിലിൽ ഗാനം ആലപിക്കുന്നത് മിസ്ഹബ്.

0: നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞത് പീസ് റേഡിയോ സ്വരം. അന്ത്യപ്രവാചകൻ എന്ന ഗാനം നമുക്ക് വേണ്ടി ആലപിച്ചത് മിസ്ഹബ്.
1: ഇനി പീസ് റേഡിയോയിൽ ആരോഗ്യ വിചാരം.
0: പ്രമേഹത്തിന് ആയുർവേദത്തിലെ ചികിത്സ, അത് വളരെ ഫലപ്രദമാണ്. ആ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ശശികുമാർ നെച്ചിയിൽ, കൂടെ ഡോക്ടർ സമീർ ബാബു.
2: നമ്മുടെ ഇന്നത്തെ വിഷയം പ്രമേഹവും ആയുർവേദ ചികിത്സയും എന്നുള്ളതാണല്ലോ. വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്താണ് പ്രമേഹം എന്നൊന്ന് വിശദീകരിക്കാമോ?
3: അതെ, അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകേണ്ട രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. ആധുനിക ശാസ്ത്രത്തിൽ പ്രമേഹം എന്ന് പറയുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയും. അപ്പോൾ അതിൽ ആധുനിക ശാസ്ത്രം പറയുന്നത് ഇൻസഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ, അതായത് ശരീരത്തിലെ ഇൻസുലിന് ശരീരത്തിൽ എത്തപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ്സിനെയും അതുപോലെ തന്നെ എത്തപ്പെടുന്ന മധുര രസങ്ങളെയൊക്കെ യഥാവിധി സംസ്കരിച്ച് ശരീരത്തിൻ്റെ ഭാഗമാക്കാൻ ഉള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കാണ് പ്രമേഹമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത്. എന്നാൽ ആയുർവേദം പ്രമേഹം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി വിസ്താരമേറിയ അർത്ഥത്തിലാണ്. ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ശരീരത്തിൻ്റെ ഉപയോഗക്ഷമത കുറഞ്ഞു വരുന്നതിൻ്റെ മുൻപ് തന്നെ ശരീരത്തിൽ പ്രകടമായ ചില വ്യത്യാസങ്ങൾ കാണപ്പെടും. അങ്ങനെ കാണപ്പെടുന്ന അവസ്ഥയ്ക്ക് ഇന്ന് നമ്മൾ പ്രീ ഡയബറ്റിക് സിൻഡ്രം എന്നൊക്കെ പറയും. അതായത് പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ മുൻപുള്ള അവസ്ഥ. ആ അവസ്ഥ മുതൽ അത് കിഡ്നിയെയും മറ്റ് ശരീരങ്ങളെയും പ്രാപിച്ച് വികലമാക്കുന്നത് വരെയുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രമേഹമെന്ന് ആയുർവേദ രീതിയിൽ പറയുന്നത്.
2: ഡോക്ടർ, നമ്മൾ പ്രമേഹരോഗ ചികിത്സ നമ്മൾ പൊതുവായി എങ്ങനെയാണ് എന്നൊന്ന് വിശദീകരിക്കാമോ?
3: അതെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രമേഹ ചികിത്സ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് കാരണത്താലാണ് പ്രമേഹം ഉണ്ടാകുന്നത് എന്നാണ്. അപ്പോൾ ചികിത്സയുടെ രൂപത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ആ കാരണങ്ങളെ ഒഴിവാക്കുക എന്നാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്, പ്രമേഹം ഉണ്ടാകാനുള്ള ആ കാരണങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രധാനമായി നമ്മൾക്ക് കാരണങ്ങളെ കാണുമ്പോൾ ആ കാരണങ്ങളെ ഒഴിവാക്കുക. പിന്നീട് ചികിത്സ എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ ആഹാരത്തിൻ്റെ നിയന്ത്രണം, ശരിയായ ഔഷധത്തിൻ്റെ പ്രയോഗം, ശരിയായ ജീവിതചര്യകളുടെ ഉപദേശം. ജീവിതചര്യ എന്ന് പറയുമ്പോൾ വ്യായാമം, ഉറക്കം, ലൈംഗികപരമായ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിത വികാരങ്ങൾ, അതെല്ലാം ക്രമപ്പെടുത്തി കൊടുക്കുക. ഈ മൂന്ന് ഘടകങ്ങളും കൂടി ചേർന്നതിനാണ് ആയുർവേദത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്.
2: ഡോക്ടർ, അപ്പോൾ ചികിത്സയിൽ നമ്മൾ എന്തെല്ലാമാണ് കാര്യങ്ങളാണ് ആയുർവേദത്തിൽ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ചികിത്സയിൽ ശ്രദ്ധിക്കുക,
3: അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം എന്തൊക്കെയാണെന്നാണ് പ്രമേഹത്തിൻ്റെ. പ്രമേഹത്തിൻ്റെ കാരണങ്ങൾ ഇന്നത്തെ സമൂഹം നമുക്ക് നോക്കിയാൽ അറിയാം. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു രീതിയാണ് പറഞ്ഞുകൊണ്ടാണ് ആയുർവേദം രോഗങ്ങളെപ്പറ്റിയും ആരോഗ്യത്തെപ്പറ്റിയും സംസാരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ പല തലമുറകളായി സഹസ്രാബ്ദങ്ങളായി നമ്മൾ നേടിയെടുത്ത ജീവിത ശൈലികളുണ്ട്. ആ ശൈലിയിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് രോഗം നമ്മളെ ആശ്ലേഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ശൈലി എന്താണെന്ന് വെച്ചാൽ വളരെ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതായത് വളരെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള തൈലങ്ങൾ, അതുപോലെ പാല്, വെണ്ണ, നെയ്യ്, മത്സ്യം, മാംസം, ഇത്തരം പദാർത്ഥങ്ങൾ ബഹുഭൂരിപക്ഷം കഴിക്കുക. അതോടൊപ്പം തന്നെ വ്യായാമം വേണ്ടത്ര ഇല്ലാതിരിക്കുക. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ പ്രമേഹം നിഷ്പന്നമാകും. അതിൻ്റെ കൂടെ തന്നെ അതിയായ മാനസിക സമ്മർദ്ദങ്ങളിൽ എത്തപ്പെടുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് പ്രമേഹം രൂപപ്പെടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത്തരം നിദാനങ്ങളെ, ഇത്തരം കാരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്.
2: ഡോക്ടർ, എത്ര തരം അങ്ങനെ പ്രമേഹങ്ങളാണ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത്? അങ്ങനെ പല രീതിയിൽ പ്രമേഹം പറയുന്നു.
3: അതെ, പല രീതിയിൽ. അപ്പോൾ ആധുനിക ശാസ്ത്രത്തിലാണെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ്, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് എന്നൊക്കെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് അത് ചികിത്സാരൂപത്തിൽ ഓരോ കാര്യങ്ങളെയും നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ വിദ്യകളിലും നമ്മൾ ഒരിതിനെ വിഭജിച്ച് പഠിക്കുക എന്നുള്ളതിൻ്റെ രീതിയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് അതിനെ വിഭജിക്കുന്നത്, എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് പഠിച്ചു വരുന്നത്? അപ്പോൾ ആധുനിക ശാസ്ത്രം പഠിക്കുക ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ്, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ്. അതായത് ഇൻസുലിൻ കൊടുത്ത് മാത്രം ചികിത്സിക്കാവുന്ന പ്രമേഹത്തിൻ്റെ അവസ്ഥ, ഇൻസുലിൻ നേരിട്ട് കൊടുക്കാതെ തന്നെ ചികിത്സിക്കാവുന്ന പ്രമേഹത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ആയുർവേദത്തിലാവുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമേഹം രൂപപ്പെടുന്നതിൻ്റെ മുൻപ് തന്നെ, ഡയബറ്റീസ് രൂപപ്പെടുന്നതിൻ്റെ മുൻപ് തന്നെയുള്ള പ്രീ ഡയബറ്റിക് സിൻഡ്രം എന്നുള്ള അവസ്ഥ മുതൽ പ്രമേഹം രൂപപ്പെട്ട് തുടങ്ങി അത് ശരീരത്തിലുണ്ടാകുന്ന മാരകമായ കിഡ്നി രോഗങ്ങൾ വരെയുള്ള ആ വിഭാഗം 20 രീതിയിൽ വിഭജിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ പറഞ്ഞാൽ 20 തരത്തിലുള്ള പ്രമേഹങ്ങളുണ്ട്. 20 തരം എന്ന് പറയുന്നതിനെക്കാട്ടും അത് പ്രമേഹത്തിൻ്റെ 20 അവസ്ഥകളാണ്.
2: അത് ശരി ഡോക്ടർ. അപ്പോൾ 20 തരത്തിലുള്ള പ്രമേഹമുണ്ടെന്ന് ഡോക്ടർ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ 20 തരത്തിലുള്ള ചികിത്സാ രീതികളാണോ അതോ 20 തരത്തിനും?
3: അതെ, ആദ്യം പ്രമേഹം രൂപപ്പെടുമ്പോൾ അത് ശരീരത്തിൻ്റെ കഭജമായ അവസ്ഥയായിരിക്കും. അപ്പോൾ ആ ആദ്യത്തെ 10 കഭപ്രമേഹങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ കഭശമനമായും ശരീരത്തിന് തടി കുറയ്ക്കാനും ഉള്ള രീതിയിലാണ് ആദ്യത്തെ ചികിത്സ രൂപപ്പെടുന്നത്, 10 പ്രമേഹങ്ങൾ. പിന്നീട് ഈ പ്രമേഹം മുന്നോട്ട് പോകുമ്പോഴാണ് ശരീരത്തിൽ പഴുപ്പുകൾ ഉണ്ടാക്കുക, പരുക്കൾ ഉണ്ടാക്കുക, പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ ഉണ്ടാക്കുക, ചുവന്ന നിറം ഉണ്ടാക്കുക. ഇത്തരത്തിൽ രൂപപ്പെടുന്ന പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസും പ്രമേഹം വരുമ്പോൾ നമ്മളതിനെ പിത്തപ്രമേഹങ്ങൾ എന്ന് പറയുന്നു. അത് 6 കണ്ടെത്തിയിട്ടുണ്ട് ആയുർവേദം. അതും കൂടി കടന്നു കഴിയുമ്പോൾ പിന്നെയും പ്രമേഹം മുന്നോട്ട് പോകുമ്പോൾ അത് കിഡ്നിയെ പ്രാപിക്കുകയും അതുപോലെ കിഡ്നിയിലെ ഡാമേജ് ഉണ്ടാക്കുകയും അപ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന രൂപത്തിൽ വരികയും ശരീരത്തിലെ നാഡീജന്യ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. കല്ലെല്ലാം ധരിക്കുക എന്നുള്ള അവസ്ഥയൊക്കെ വരും. അപ്പോൾ നമ്മളതിന് പറയും വാദപ്രമേഹം എന്ന് പറയും. ആ വാദപ്രമേഹങ്ങൾ 4 അങ്ങനെയാണ് 20. അപ്പോൾ ഈ 3 ഉള്ള ചികിത്സകൾ ആയുർവേദത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും.
2: അതായത് ഡോക്ടർ വളരെ ഗഹനമായി 20 തരത്തിലുള്ള അവസ്ഥകൾ കണ്ടുകൊണ്ട്
3: 20 തരത്തിലുള്ള ചികിത്സയാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്.
2: ശരി ശരി ഡോക്ടർ. ഇപ്പോൾ നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കുട്ടികളുടെ പ്രമേഹം എന്നുള്ളത്. അത് ഈ കുട്ടികളുടെ പ്രമേഹവും വലിയവരുടെ പ്രമേഹവും തമ്മിൽ ചികിത്സയിൽ എന്തെങ്കിലും വ്യത്യാസം അതും പ്രത്യേകിച്ച് ആയുർവേദത്തിലുണ്ടോ?
3: ഇല്ല, നമ്മൾ പറഞ്ഞ 20 പ്രമേഹങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ ഈ 20 പ്രമേഹങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ തരംതിരിവല്ല, പ്രമേഹത്തിന്റെ അവസ്ഥകളാണ്. അപ്പോൾ ഈ അവസ്ഥകൾ തന്നെയാണ് ബാലന്മാരിലും കാണുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചികിത്സകൾ തന്നെ ബാലന്മാർക്ക് ഉപയോഗപ്പെടും വിധത്തിൽ അതിൻ്റെ രീതിയിൽ അതിനെ ചെറുതായൊന്ന് മാറ്റിയെടുക്കുക വേണ്ടു. ചികിത്സയെല്ലാം അത് തന്നെയാണ്. കാരണം കുട്ടികൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഡോസ് കുറയ്ക്കണം, അതുപോലെ വളരെ ശക്തിയുള്ള ഔഷധ പ്രയോഗങ്ങൾ കുട്ടികളിൽ പറ്റില്ല, അങ്ങനെയുള്ള ചില രീതികളുണ്ട് ബാലന്മാരിൽ നമ്മൾ ഔഷധം പ്രയോഗിക്കുമ്പോൾ. ആ രീതി പിന്തുടരുന്നാൽ മതി, ചികിത്സയെല്ലാം ഒന്ന് തന്നെയാണ്.
2: അതായത് രണ്ട് തരത്തിലും, അതായത് വലിയവർ കാണുന്നതിലും
3: അതെ ചെറുതായാലും ചികിത്സ ഒന്ന് തന്നെയാണ്. പിന്നെ വേറെ തരത്തിലുള്ള ഒരു രീതി ആയുർവേദം അവലംബിക്കുന്നുണ്ട്, സ്ഥൂല പ്രമേഹി കൃശ പ്രമേഹി എന്ന് പറയും. സംസ്കൃത ശബ്ദങ്ങളാണ്. അതായത് തടിച്ച ഒരാളിലുണ്ടാകുന്ന പ്രമേഹം, മെലിഞ്ഞ ആളുകളിലുണ്ടാകുന്ന പ്രമേഹം,
2: അങ്ങനെ
3: രണ്ട് രീതികൾ പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് രീതിയിൽ ചിലപ്പോൾ ചികിത്സയിലുള്ള ചില വ്യത്യാസങ്ങൾ സംഭവിക്കും. മെലിഞ്ഞ രോഗികളാണ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നെയ്യ് കാച്ചിയിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാം. അത് തടിച്ചിട്ടുള്ള രോഗികളാണെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ അവർക്ക് നെയ്യ്, എണ്ണ മുതലാ പാല് മുതലായിട്ടുള്ള ഉണ്ടാക്കിയ മരുന്നുകൾ നമ്മൾ നിർദ്ദേശിക്കാറില്ല.
2: ഡോക്ടർ, ഇന്നിപ്പോൾ നമ്മൾ പ്രമേഹ രോഗികളിൽ നമ്മൾ വളരെ ഒരു വർധന കാണുന്നുണ്ട്. അത് ശരിക്കും ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു വർധനയാണോ അതോ പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ സമൂഹത്തിൽ പ്രമേഹ രോഗികളിൽ വർധന കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ് കാരണം?
3: അതെ, വളരെയധികം ഉണ്ട്. കാരണം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. അതൊന്നും വേണ്ട, നമ്മളെ സമീപിക്കുന്ന ഒരു ക്ലിനിക്കിൽ നമ്മൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ സമീപിക്കുന്ന രോഗികളുടെ എണ്ണത്തിലും നമുക്ക് നോക്കിയാലേ പല തരത്തിലുള്ള പ്രമേഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ 20 പ്രമേഹങ്ങളും കാണാൻ കഴിയും ഇപ്പോൾ വളരെ സുഖമായിട്ട് എന്നുള്ളതാണ് അവസ്ഥ. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കാരണങ്ങൾ തന്നെയാണ്. പ്രമേഹം ഉണ്ടാകുന്ന കാരണം ഏറ്റവും കൂടുതൽ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈനംദിന ജീവിതത്തിൽ. കാരണം നമ്മുടെ 1 നമ്മൾക്ക് യാതൊരു വ്യായാമവും ഇല്ല. പണ്ടത്തെ കാർഷിക വൃത്തി ചെയ്തിരുന്ന നമ്മളെല്ലാം തന്നെ ഇന്ന് ഒരു തരത്തിലുള്ള ഓഫീസ് അതുപോലത്തുള്ള ഇൻഡസ്ട്രിയൽ രൂപങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ പണിയൊക്കെ ഇൻഡസ്ട്രിയിലെടുക്കുന്ന മെഷീൻസാണ്, നമ്മളിരുന്ന് അതിനെ ഓപ്പറേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നു. എന്നാൽ കാർഷിക പ്രവൃത്തിയിൽ അങ്ങനെ ആയിരുന്നില്ല. കാർഷിക പ്രവൃത്തിയിൽ നമ്മൾ നേരിട്ട് ഇടപെടുകയായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല വ്യായാമം കിട്ടിയിരുന്നു. ആ വ്യായാമം ഇല്ലാതായപ്പോഴാണ് നമ്മളെ പ്രമേഹം ഗ്രസിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ വേറൊന്നാണ് ലൈംഗികമായ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയെ സാരമായി ബാധിക്കുകയും അത് പ്രമേഹത്തിനെ നിദാനമാകുകയും ചെയ്യും. നമുക്ക് ആലോചിച്ചറിയാം, ഇന്ന് ചെറിയ കുട്ടികൾ മുതൽക്ക് തന്നെ ഇത്തരത്തിൽ ബന്ധപ്പെടാനുള്ള വളരെയധികം കാരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങളെപ്പറ്റി ബോധമാവുകയും അതിന്ന് വേറിട്ടുകയും ചെയ്യുക എന്നാണ് പ്രമേഹ ചികിത്സയിൽ അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ.
2: ഭക്ഷണത്തെ പറ്റി ഡോക്ടർ എന്താണ് പറയാനുള്ളത്?
3: ഭക്ഷണം തന്നെ നമ്മൾ അറിയാം. ഇപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തിൻ്റെ ഭക്ഷണമാണ്. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ തന്നെ ഇപ്പം നമ്മൾ തിരുവാതിരയ്ക്ക് കൂവ കഴിക്കും, ഓണത്തിനാണ് നേന്ത്രപ്പഴം കഴിക്കുക. എന്നാൽ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം എല്ലാ കാലത്തും ലഭ്യമാണ്. അപ്പോൾ ഒരു കാലത്തിനനുസരിച്ചാണ് ഒരു ഭക്ഷണം, ഒരു ഭൂപ്രദേശത്തിനനുസരിച്ചാണ് ഒരു ഭക്ഷണം. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം അരി കൊണ്ട് ഭക്ഷണമാണ്, നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഓതമ്പിൻ്റെ ഭക്ഷണമാണ്. ഇത് വളരെ കാലമായി നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നമ്മുടെ പ്രപിതാമഹാന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള രൂപകങ്ങളാണ്. അതിന്ന് വിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് രോഗഗ്രസ്തമാവും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെയധികം ഫാറ്റായിട്ടുള്ള സാധനങ്ങളാണ്. ഫാറ്റ് മെറ്റബോളിസത്തിൽ, അതായത് നമ്മളെ ഫാറ്റിൽ വരുന്ന, നമ്മുടെ ശരീരത്തിൽ വരുന്ന മെറ്റബോളിസത്തിൽ തകരാറാണ് പ്രമേഹത്തിൻ്റെ ആദ്യ ബീജം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഇപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഭക്ഷണങ്ങൾ. ഹോട്ടലിലൊക്കെ പോയി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ പനീർ, തൈര്, നെയ്യിൻ്റെ പല രൂപകങ്ങൾ, ഇറച്ചി, മീൻ, മുട്ട, ഇത്തരം പ്രയോഗങ്ങൾ, ഇതെല്ലാം കഴിക്കുകൊണ്ടാണ് പ്രമേഹം നമുക്കുണ്ടാകുന്നത്. കഴിക്കാം, ഇതെല്ലാം നമുക്ക് കഴിക്കാം, പക്ഷെ അതിനനുസരിച്ച്, അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് വ്യായാമങ്ങളും കൂടി ഉണ്ടാകണം.
2: ഡോക്ടർ, ഈ വ്യായാമത്തെ പറ്റി ഇപ്പൊ സൂചിപ്പിച്ചല്ലോ, വ്യായാമം നമ്മള് എപ്രകാരമാവണം? ഈ പ്രമേഹ രോഗികൾക്ക് നമ്മൾ പ്രത്യേകിച്ച് പല വ്യായാമ ക്രമമുണ്ടോ? വ്യായാമം ചെയ്താൽ അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ വരാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്?
3: അതെ, വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പ്രമേഹത്തിനെ മാറ്റി നിർത്താൻ കഴിയും. അപ്പൊ ചിട്ടയായ വ്യായാമം വേണം. വ്യായാമം എന്ന് പറഞ്ഞാൽ വ്യായാമം കൂടിയാലും അസുഖങ്ങൾ ഉണ്ടാകും എന്ന് ആയുർവേദം പറയുന്നുണ്ട്. അപ്പം വണ്ണം കുറഞ്ഞ ഒരാളുകൾ, ശക്തിയില്ലാത്ത ഒരാൾ കൂടുതൽ വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് താങ്ങാൻ കഴിയാത്ത വ്യായാമങ്ങൾ, പ്രത്യേകിച്ച് ശരീരത്തിൽ നിന്ന് ഭിന്നമായ ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യായാമങ്ങൾ, ഇപ്പം നിങ്ങളുടെ കൈ ഉപയോഗിച്ച് കൈ നിർത്തുക, ഓടുക, ജോഗിങ് അതൊന്നും പ്രശ്നം വരില്ല. പക്ഷെ വേറൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ, ആ ഇൻസ്ട്രുമെൻറ്റിനെ പൊക്കുക, പിടിക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് സാരമായും ബാധിക്കും. അപ്പം നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ വളരെ പഠിച്ചെടുത്ത ചില വ്യായാമ മുറകൾ നമുക്കുണ്ട്. ഒന്ന് കളരി, രണ്ട് യോഗാഭ്യാസം. ഇത് ശരീരത്തിന് ഒരു തരത്തിലും കുഴപ്പമുണ്ടാക്കാത്ത, ശരിയായ ഒരു ആചാര്യൽ നിന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാക്കാത്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളെ നമ്മൾ ട്രയൽ ചെയ്യണം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം.
2: ഡോക്ടർ, ഇപ്പോൾ ജിമ്മിൽ പോകുന്ന വ്യായാമങ്ങളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ, അതെ അതെ, പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നാണോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്?
3: അത് വളരെ ലോജിക്കാവണം. ഒന്നും തന്നെ നമുക്ക് ഒഴിവാക്കാനില്ല, ഒന്നും തന്നെ പരിപൂർണമായി സ്വീകരിക്കാനുമില്ല. അത് സ്വീകരിക്കുമ്പോൾ അതിനൊരു ലോജിക് വേണം, അതിനൊരു യുക്തിബോധം വേണം. അപ്പം നമുക്ക് എത്ര കണ്ട് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
2: ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ജിമ്മിലെ ഇപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാം, നമ്മളിപ്പോൾ പല പ്രോട്ടീൻ പൗഡർ പോലത്തെ പലതും വളരെ,
3: അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ വെക്കുക. അപ്പോൾ വളരെയധികം പഠന വിധേയമാക്കി നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് കുറിച്ച്, നമ്മുടെ ആൾക്കാർ എന്താണ് പണ്ട് ചെയ്തിരുന്നത്, അപ്പോൾ അതാണ് യോഗ, അതാണ് കളരി. അപ്പോൾ ഇത് നന്നായി ചെയ്തിട്ട് അവരെല്ലാം ആരോഗ്യത്തോട് ഒരു യോജിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതി നമ്മൾ പിന്തുടരുക എന്ന് പറയുന്നത് വളരെ യുക്തിഭദ്രം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ നമ്മൾ നോക്കി, നമ്മൾ നോക്കിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
2: ഡോക്ടർ, ആയുർവേദത്തിൽ നമ്മൾ പൊതുവായിട്ട് ഏതെല്ലാം ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഔഷധങ്ങൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് പ്രമേഹത്തിൻ്റെ ചികിത്സയിൽ?
3: ഈ 20 പ്രമേഹങ്ങളിലും നമുക്ക് നൽകാവുന്ന ചില സാമാന്യ ഔഷധങ്ങളെ പറ്റി ആയുർവേദം പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് നെല്ലിക്ക, ആമലകി എന്ന് സംസ്കൃതത്തിൽ പറയും നെല്ലിക്ക, നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായ നെല്ലിക്ക. നെല്ലിക്കയുടെ നീര് കഴിക്കാം, നെല്ലിക്ക അച്ചാറ് കഴിക്കാം, നെല്ലിക്കയുടെ പൊടി കഴിക്കാം. അതുപോലെ ഒന്നാണ് മഞ്ഞൾ, മഞ്ഞളിൻ്റെ നീര് കഴിക്കാം, മഞ്ഞളിൻ്റെ പൊടി കഴിക്കാം. അതുപോലെ വേറൊന്നാണ് ചിറ്റമൃത്. മഞ്ഞളും നെല്ലിക്കയും എല്ലാവർക്കും അറിയാം. ചിറ്റമൃത് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അതിന് ഗുളൂജി പറയും. അതൊരു വള്ളിയാണ്, കാട്ടിലൊക്കെ നമ്മുടെ വേലികളിലൊക്കെ, ഇപ്പോൾ വേലിയില്ല എന്നാലും പടർന്നു കയറുന്ന ഒരു ഒരു ചെടിയാണ് ചിറ്റമൃത്. അതിൻ്റെ തണ്ടിലെല്ലാം നിറനിറ തരിതരുന്നതിന് ഉണ്ടായിരിക്കും, നല്ല കയപ്പാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു വള്ളി നമ്മളെടുത്തൊരു മരത്തിൻ്റെ മുകളിൽ മഴക്കാലത്ത് വെച്ചാൽ അതിന് വേര് താഴേക്ക് വന്ന് നിലത്ത് വന്ന് പിടിച്ച് വളർന്നുണ്ടാവും. അതാണ് ഒരു അമൃതിൻ്റെ രൂപമാണ് അത്, ചിറ്റമൃത്. ഇത് അകത്തേക്ക് കഴിക്കുന്നത് എല്ലാ ഏത് പ്രമേഹത്തിൻ്റെ ഘട്ടത്തിലും വളരെ നല്ലതാണ്. അത് കഴിക്കേണ്ട രീതി ഞാൻ പറയാം. ഒരു ചാണ് ചിറ്റമൃതിൻ്റെ തണ്ടെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ചതച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ, നല്ല വെള്ളത്തിൽ, ചൂട വേണ്ട, നല്ല വെള്ളത്തിൽ രാത്രി ഇട്ട് വയ്ക്കണം. അത് രാവിലെ തിരുമ്പി പിഴിഞ്ഞ് അരിച്ചെടുത്ത് കഴിച്ചാൽ ഇത് പ്രമേഹത്തിൻ്റെ പല കോംപ്ലിക്കേഷനുകളും നേരിടാൻ ഇത് സാധ്യമാണ്. ഞാൻ പല രോഗികൾക്കും ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇതിനെ ആയുർവേദത്തിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ അതിനെ ശീതകഷായം എന്ന് പറയും. കഷായം നിങ്ങൾക്കറിയാം, കഷായം നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടാക്കുക. അപ്പോൾ ഇതിന് ശീതകഷായം എന്നാണ് പറയുക. ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഞാൻ ഉദ്ദേശിക്കാറുണ്ട് മഞ്ഞൾ നീര് നെല്ലിക്ക നീര് ഒരു 50 മില്ലി എടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 10 തുള്ളി തേൻ ചേർക്കുക. ഇത് മൂന്നും കൂടിയും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബാലൻസ്ഡ് മരുന്നാണത്. ദിവസവും കഴിക്കാം, എത്ര വേണിച്ചാൽ കഴിക്കാം. അതുകൊണ്ട് ഒരു കുഴപ്പവും പ്രമേഹ രോഗിക്ക് ഉണ്ടാവില്ല. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് മുഴുവൻ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സമീകൃതമായ ഒരു ഔഷധമാണിത്.
2: ഡോക്ടർ, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഭക്ഷണം സാധാരണ രീതിയിൽ പറയാനുള്ള ഡോക്ടർമാരെല്ലാവരും പറയാനുള്ള മധുരമുള്ളതൊന്നും കഴിക്കരുത് എന്നാണ്. നമുക്കൊരു പൊതുവായിട്ട് എന്തെങ്കിലും ഭക്ഷണം നമുക്ക് കഴിക്കാവുന്ന ഭക്ഷണങ്ങളെ പറ്റി,
3: അതിൽ എന്താണെന്ന് വെച്ചാൽ മധുരം കൊണ്ടാണ് ശരീര നിർമ്മിതി. ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ സെൽവാൾ എന്ന് പറയുന്നത്, കോശത്തിൻ്റെ ഭിത്തി എന്ന് പറയുന്നത് മധുരമാണ്. അപ്പോൾ മധുരം ഒഴിവാക്കുക എന്ന് പറയുന്നത് ലോജിക്കല്ല, യുക്തിഭദ്രമല്ല. അപ്പോൾ പ്രമേഹത്തിൽ ആയുർവേദം ചിന്തിക്കുന്നത് മധുരത്തെ എങ്ങനെ യുക്തിപരമായി ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കാം എന്നതാണ്, ശരീരത്തിലേക്ക് കടത്തിവിടാം.
2: ഇപ്പോൾ തേൻ ഡോക്ടർ ഉദ്ദേശിച്ചത്
3: അതാണ് പറഞ്ഞത്. തേൻ മധുരമാണെങ്കിലും തേനിൽ കൂടുതൽ ഫ്രക്ടോസ് ആണ് അടങ്ങിയിരിക്കുന്നത്, ഗ്ലൂക്കോസ് അല്ല. അതുകൊണ്ട് അത് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഈ ഫ്രക്ടോസ് പ്രമേഹ രോഗിയിൽ പെട്ടെന്ന് തന്നെ ഉന്മേഷത്തെയും ഉണർവിനെയും ഉണ്ടാക്കും. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ തേനിൻ്റെ അളവ് വളരെയധികം കൂടിയാൽ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരം അത് ആവശ്യമുള്ളത് ഉപയോഗിച്ച് ബാക്കി സൂക്ഷിക്കും. അപ്പോൾ സൂക്ഷിക്കുമ്പോൾ ശരീരം അതിനെ ഫ്രക്ടോസിനെ മാറ്റി ഗ്ലൂക്കോസ് എന്ന രൂപത്തിലാണ് സൂക്ഷിക്കുക. അങ്ങനെ ഗ്ലൂക്കോസ് എന്ന രൂപത്തിൽ സൂക്ഷിക്കുമ്പോൾ അവിടെ കുഴപ്പമുണ്ടാവും, ഡൈജഷൻ ഉണ്ടാവില്ല. അപ്പോൾ ചുരുങ്ങിയ അളവിലാണ് തേൻ നമ്മൾ പ്രയോഗിക്കേണ്ടത്. അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഒരു ഭക്ഷണ രീതി പറഞ്ഞാൽ ഒരു നേരം മാത്രമേ നമ്മൾ അരി ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഭക്ഷണം എന്നത് കോറ, അതായത് റാഗി എന്ന് പറയുന്ന സാധനം, ചോളം, അതുപോലെ യവം. നമുക്ക് മാർക്കറ്റിൽ കിട്ടും ബാർലി എന്ന് പറയും, യവം കിട്ടും, അതൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. അതുപോലെ നമ്മളെ ചാമ വളരെ നല്ലൊരു ഔഷധമാണ്, ഭക്ഷണ പ്രധാനമാണ്. അതുപോലെ ഇലക്കറികൾ, മുരിങ്ങയൊക്കെ ദിവസവും കഴിക്കണം. ഇലക്കറികൾ വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. അതുപോലെ വിശപ്പടക്കാനും പറ്റും, അതുപോലെ തന്നെ ആരോഗ്യത്തിനും പറ്റും.
2: ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഏറെ ഭീതിയോടെ കാണുന്ന ഒന്നാണ് പ്രമേഹ രോഗികളിലെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ എന്നുള്ളത്. പ്രമേഹം വന്നിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ കിഡ്നിക്ക് അസുഖം വരുന്നു, കിഡ്നിയെ ബാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഡയാലിസിസിലേക്കും പിന്നീട് കിഡ്നി മാറ്റിവെക്കൽ വരെയുള്ള അവസ്ഥകളിലേക്ക് അത് നീങ്ങുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് നമ്മൾക്ക് ചെയ്യാനുള്ളത്? നമുക്ക് തടയാൻ എന്താണ് ചെയ്യാനുള്ളത്? അത് പ്രമേഹം വന്നവർക്കും അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
3: അതെ, പ്രമേഹത്തിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതന്നെയാണ്, പ്രമേഹ രോഗം തന്നെയാണ് കിഡ്നി രോഗമായി മാറുന്നത്. ശരിയായി നിയന്ത്രിക്കാത്ത പ്രമേഹം തന്നെയാണ് കിഡ്നി, അതായത് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നത്. അതുപോലെ തന്നെ അതിനെ കണ്ണിനെ ബാധിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ കണ്ണുകളെയൊക്കെ കാലുകളെയൊക്കെ ബാധിച്ച് പെരിഫറൽ ന്യൂറോപ്പതി, കാലി ധരിക്കുക, കുത്തുക, കടയുക, ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രമേഹം തന്നെയാണ് ഈ അവസ്ഥയെ ആയുർവേദം വാദികമായ പ്രമേഹം എന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ പോവാതിരിക്കാൻ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വഴി. പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരിയായ വ്യായാമമുറ, ശരിയായ ഭക്ഷണമുറ, ശരീരത്തിൻ്റെ ഘനം സൂക്ഷിക്കുക, ശരിയായി പരിപാലിക്കപ്പെടുക, അതുപോലെ മനസ്സിൻ്റെ സമ്മർദ്ദം വളരെയധികം കുറയ്ക്കുക, ധ്യാനം മുതലായ പരിശീലനങ്ങൾ അതിനെ സഹായിക്കും, അതുപോലെ നല്ല നല്ല വായനാശീലങ്ങൾ വളർത്തുക, നല്ല നല്ല കാഴ്ചകളെപ്പറ്റി മാത്രം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാനസിക സമ്മർദ്ദം നമുക്ക് കുറയും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേണ് നമുക്ക് നമ്മുടെ അവയവങ്ങളെ പ്രമേഹത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുള്ളൂ.
2: ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഏറെ ചർച്ച ചെയ്യുമെന്നൊരു വിഷയമാണ് പ്രമേഹ രോഗം ബാധിച്ചവരിൽ കണ്ണുകൾക്കുണ്ടാവുന്ന വൈകല്യങ്ങൾ. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ആയുർവേദം നോക്കിക്കാണുന്നത്?
3: അതെ, ഇത്തരം രോഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് പ്രമേഹത്തിൻ്റെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ, അതായത് ഇൻസുലിൻ പാൻക്രിയാസ് എന്നുള്ള സെക്രീഷൻ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. പാൻക്രിയാസിനെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പാൻക്രിയാസ് എന്ന ഗ്രന്ഥിനെ നിയന്ത്രിക്കുന്നത് പിറ്റ്യൂറ്ററി ഗ്രന്ഥിയാണ്. പിറ്റ്യൂറ്ററി ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസാണ്. ശരീരത്തിൻ്റെ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പേരാണ് ഹൈപ്പോതലാമസ്, അതാണ് നിയന്ത്രിക്കുന്നത്. ഹൈപ്പോതലാമസ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ ഇൻട്രാക്ഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിന് പുറത്തുനിന്നും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പലതരത്തിലുള്ള അറിവുകൾ, ചോദനകളെ അടിസ്ഥാനമാക്കിയാണ് ഹൈപ്പോതലാമസ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രമേഹത്തിന് ആത്യന്തികമായി ചികിത്സ അവസാനം തുടങ്ങുന്നത് ഹൈപ്പോതലാമസിലായിരിക്കണം. അപ്പോൾ ആയുർവേദം അതിന് സജസ്റ്റ് ചെയ്യുന്നത് തക്രധാര എന്നൊരു പ്രൊസീജിയറുണ്ട്. അതായത് ശരീരത്തിന് തലയ്ക്ക് തക്രം എന്ന് പറഞ്ഞാൽ മോരാണ്. മോരിൽ പലതരത്തിലുള്ള ഔഷധങ്ങളെ ഉൾപ്പെടുത്തി കാച്ചിയെടുത്ത് അത് വളരെ ക്ലുപ്തമായ ഒരു നേരത്തേക്ക് തലയ്ക്ക് ധാര ചെയ്യുക. ധാര പറഞ്ഞാൽ ഒരു ചട്ടിയിലൊരു ഒരു പ്രത്യേക യന്ത്ര സംവിധാനം ചെയ്ത് തുടർച്ചയായി ഒഴുക്കി വിടുക തലയിൽ. അങ്ങനെ ഒരു രീതിയാണ് തക്രധാര എന്ന് പറയും. അത് അഡ്മിറ്റ് ചെയ്യേണ്ട രീതിയാണ്. 10-14 ദിവസം, 21 ദിവസമൊക്കെ ചെയ്യേണ്ടതാണ്. വളരെയധികം മുൻപോട്ട് പോയ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഈ ചികിത്സ വളരെയധികം ഉതകുന്നു എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെയും നമ്മളുടെയൊക്കെ ദൈനംദിന ചികിത്സാ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
2: ഡോക്ടർ, അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ണിനെയും അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ് ഡയബറ്റിക് ഫുഡ് എന്നുള്ള
3: പ്രമേഹ പാദം മാറാത്ത വ്രണങ്ങൾ. അതെ,
2: അത് നമുക്ക് അതും പ്രമേഹ ചികിത്സയുമായിട്ട് എങ്ങനെയാണ് നമുക്ക് അതിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് അങ്ങനെ വരാതിരിക്കാൻ?
3: പ്രമേഹം നിലനിൽക്കുന്ന അവസരത്തിൽ അതാണ് ആദ്യമായിട്ട്. പിന്നെ അതെന്താണെന്ന് വെച്ചാൽ എക്സ്ട്രിമിറ്റീസ്, അതായത് കൈകാലിൻ്റെ അറ്റങ്ങളിലേക്കൊക്കെ തന്നെ രക്തസഞ്ചാരം തടുക്കപ്പെടും. ചെറിയ ചെറിയ രക്തക്കുഴലുകളെല്ലാം രക്തസഞ്ചാരം പോകാത്ത രീതിയിൽ അതിനെ തടുത്തു നിർത്തുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോഴോ അപ്പുറത്തുള്ളതിനൊക്കെ തന്നെ തരിപ്പ്, കടച്ചിലെ, കുത്തലി മുതലായ നിറവ്യത്യാസം മുതലായവ വരും. ആ ഭാഗത്തേക്ക് ഓക്സിജൻ, പ്രാണവായു കടന്നു ചെല്ലാത്ത അവസ്ഥ വരും. അങ്ങനെ വരുമ്പോഴാണ് അവിടെ വ്രണം രൂപപ്പെടുന്നത്, മുറിവുണ്ടാകുന്നത്. ആ മുറിവ് ഉണങ്ങാൻ വളരെയധികം സമയമെടുക്കും. കാരണം അവിടേക്ക് ഓക്സിജൻ മുതലായവ എത്തുന്നില്ല, നമ്മൾ പ്രയോഗിക്കുന്ന മരുന്ന് അവിടേക്ക് എത്തുന്നില്ല. ഈ അവസ്ഥയിൽ ആയുർവേദത്തിന് പല ശക്തമേറിയ ഔഷധങ്ങളുടെ പ്രയോഗ രീതികളുണ്ട്. ആയുർവേദത്തിൻ്റെ ഒരു വിഭാഗമാണ് രസശാസ്ത്രം. രസശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ശക്തിയേറിയ ഔഷധങ്ങൾ, മെറ്റൽസ് ആൻഡ് മിനറൽസ്, ലോഹങ്ങളും ഖനിജങ്ങളും ഉപയോഗിക്കുന്ന ആയുർവേദത്തിൻ്റെ ശാസ്ത്രശാഖയാണ് രസശാസ്ത്രം. ഈ രസശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ചില മരുന്നുകളുടെ പ്രയോഗം ഇത്തരം അവസ്ഥയെ വളരെ സുഖകരമായി ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ സംരക്ഷിക്കാൻ ഉതകുന്നുണ്ട് എന്നാണ് നമ്മുടെ പഠനത്തിൽ നിന്ന് നമുക്ക് വളരെയധികം മനസ്സിലാകുന്നത്. അതുപോലെ കണ്ണിൻ്റെ കാര്യം നമ്മൾ പറയാൻ, ഈ പ്രമേഹമുള്ള രോഗികൾ പേരെടുത്ത് പറഞ്ഞാൽ ഈ ഇളനീർ കുഴമ്പ് എന്ന് പറഞ്ഞൊരു മരുന്ന് ആയുർവേദത്തിൻ്റെ എല്ലാവർക്കും അറിയാവുന്നൊരു യോഗമാണ് ഇളനീർ കുഴമ്പ്. ഇത് പ്രമേഹം വന്നുപെട്ടാൽ ഒരു രോഗി ഇത് ദിവസവും ഉപയോഗിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പഠനം, ആയുർവേദ കോളേജിൽ തന്നെ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇവർക്കൊന്നും തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കുന്നില്ല, അഥവാ ബാധിച്ചാൽ തന്നെ അതിൻ്റെ ശക്തി വളരെ കുറവാണ് എന്നുള്ളതാണ് കണ്ടത്. ഇത് ഇളനീർ കുഴമ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉഷ്ണകാലങ്ങളിൽ, അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ, മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് രാത്രി വേണം ഉപയോഗിക്കാൻ, മറ്റു മാസങ്ങളിൽ പകൽ വേണം ഉപയോഗിക്കാൻ. അത് കണ്ണിനെ സംരക്ഷിക്കാൻ വളരെ നല്ലതാണ്.
2: ഡോക്ടർ, നമ്മൾ ഇപ്പോൾ രസശാസ്ത്രത്തെക്കുറിച്ച് ഡോക്ടർ സൂചിപ്പിച്ചു, വളരെ ശക്തിയേറിയ ഔഷധങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ, ഈ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേരളത്തിലെ ഒരു പ്രശസ്തനായ, ഏറ്റവും പ്രശസ്തനായ രസശാസ്ത്ര വിദഗ്ധൻ തന്നെയാണ്. അപ്പോൾ ഈ പൊതുജനത്തിന് വേണ്ടി നമുക്ക് സാധാരണ ഏതൊക്കെ രീതിയിലുള്ള രസൌഷധങ്ങളാണ്, രസപ്രയോഗങ്ങളാണ് നമ്മൾ നടത്തുന്നത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
3: പ്രമേഹത്തിൽ ഏറ്റവും നന്നായി നമുക്ക് ഉപയോഗം കിട്ടുന്നത് ടിൻ എന്ന് പറയുന്ന ലോഹമാണ്. ടിൻ എന്ന പറയുന്ന ലോഹത്തിനെ നമ്മൾ മേടിച്ച് അതിനെ പലതരത്തിലുള്ള രാസ പരിണാമങ്ങൾക്ക് വിധേയമാക്കി അതിനെ ടിന്നിൻ്റെ ഭസ്മമാക്കി മാറ്റും. അങ്ങനെ ഭസ്മമാക്കി മാറ്റുന്ന അവസരത്തിൽ ഇതിൽ മെറ്റാലിക് കണ്ടൻറ്റ് നെഗ്ലിജിബിളായിരിക്കും, വളരെ കുറവായിരിക്കും. അതൊരു മെറ്റാലിക് കോമ്പൗണ്ട്സായി മാറും. അത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്, അതായത് ഒരു ലോഹത്തിൻ്റെ ഓർഗാനിക സംയുക്തങ്ങളായി അത് മാറും. അങ്ങനെ മാറുന്ന അവസരത്തിൽ അത് ശരീരത്തിന് യാതൊരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല. അത് നിശ്ചിത അളവിൽ, നിശ്ചിത കാലത്തിൽ ഒരറിയപ്പെടുന്ന വൈദ്യൻ തൻ്റെ ഉപദേശാനുസരണം കൊടുക്കുകയാണെങ്കിൽ ഇത്തരം പ്രമേഹത്തിൻ്റെ പല അത്യന്ത ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും.
2: ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ, നമ്മൾ പറയുന്ന പോലെ തന്നെ, നമ്മൾ ശക്തിയായ ഔഷധ രോഗാവസ്ഥകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ പഞ്ചകർമ്മ പോലെയുള്ള ചികിത്സകൾ. അതായത് ഇപ്പോൾ ഡോക്ടർ തക്കതാര അതിൻ്റെ ഒരു വകഭേദമായ തക്കതാരെക്കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള അത്തരം ചികിത്സകൾ ആണ് ഇപ്പോൾ തക്കതാര മാത്രമാണ് നമുക്കുള്ളത്, അതോ ഏതെല്ലാം രീതിയിലുള്ള ചികിത്സകളാണ്?
3: അല്ല, പലതരത്തിലുള്ള തക്കതാര ഞാൻ പറയാൻ കാരണം അത് കോമൺ ആയിട്ട് നമ്മൾ എല്ലാ അവസ്ഥകളും ഉപയോഗിക്കാവുന്ന ഒന്നായി കാണാൻ എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണിൻ്റെ റെറ്റിനോപ്പതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നത് തർപ്പണം പുടഭാഗം എന്ന് പറഞ്ഞ രണ്ട് ചികിത്സകളുണ്ട്. തർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ നാലുപുറം ഉഴുന്ന് മാവിനെ കൊണ്ടൊരു തടം കെട്ടി അതിൽ പ്രത്യേക രീതിയിൽ സംസ്കരിച്ചെടുത്തിട്ടുള്ള നെയ്യ് നിർത്തുക, കുറച്ച് നേരം നിർത്തുക എന്നുള്ള അവസ്ഥയാണ്. അതൊരു 7 ദിവസം 14 ദിവസം 21 ദിവസമൊക്കെ ചെയ്യുമ്പോൾ ഈ അത് റെട്ടിനയെ ബലപ്പെടുത്താനും റെട്ടിനയിലുണ്ടായിട്ടുള്ള ബ്ലീഡിങ്ങുകൾ എല്ലാം കളയുവാനും അത് റെട്ടിനയിലുള്ള ബ്ലഡ് വെസൽസിന് സ്ട്രെങ്ത് കൊടുക്കാനും ശക്തി പകരുവാനും ഇത്തരം ചികിത്സകൾ കൊണ്ട് കഴിയും. അതാണ് തർപ്പണം. പുടഭാഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഉഴുതുമാവുകൊണ്ട് കണ്ണിന് നാലുപുറവും തടം കെട്ടി അതിൽ പ്രത്യേക രീതിയിലുള്ള കഷായങ്ങളോ അതൊക്കെ നിർത്തുന്ന രീതിയാണ് പുടഭാഗം എന്ന് പറയുന്നത്. ഈ രണ്ട് ചികിത്സകളും ശരിക്കും നന്നായി കേരള സമൂഹം ചർച്ചയപ്പെടേണ്ട ചികിത്സ തന്നെയാണ്. കാരണം എത്രയോ കണ്ണുകളെ സംരക്ഷിക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്നുള്ളതിന് സംശയമില്ല.
2: ഡോക്ടർ, നമ്മളിപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ തേൻ്റെ പ്രയോഗത്തെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതാണെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. കാരണം നെയ്യെല്ലാം ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട, നമ്മളൊക്കെ അത് അവസ്ഥയ്ക്കനുസരിച്ചാണെന്നുള്ളത്. ഇന്നിപ്പോൾ പലരിലും പ്രമേഹം ബാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആകെയുള്ള പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ചായയിൽ മധുരിടാൻ പറ്റില്ല എന്നൊക്കെയാണ്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ നമുക്ക്, കാരണം പൊതുവായിട്ട് മൊത്തം നിർത്തുകയാണെന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അധികം പേരും തുടർന്ന് വരുന്നത്, നമുക്കങ്ങനെ എന്താണ് അവർക്കൊരു നമുക്ക് പോസിറ്റീവായിട്ട് അതായത് സന്തോഷം കൊടുക്കാൻ രീതിയിൽ നമുക്ക് ഏതൊക്കെ ഭക്ഷണങ്ങളെ എപ്പോഴേലൊക്കെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഒന്നും?
3: എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രമേഹം വന്നു കഴിഞ്ഞ ഒരാൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ട് മോണിറ്ററിങ് ആണ്. അതായത് ബ്ലഡ് ഷുഗർ ലെവൽ തന്നെയാണ് പ്രധാനം. അത് എത്ര കണ്ട് കൂടുന്നു കുറയുന്നു എന്നുള്ളത് നമ്മൾ എന്നും ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് നോർമൽ ബ്ലഡ് ഷുഗർ ലെവലിൽ പോകുന്ന ഒരു വ്യക്തി, പിന്നെ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത വ്യക്തി, ആഴ്ചയിലേക്ക് ഒരു ദിവസം ഞാൻ നേന്ത്രപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്ന പതിവ് കാണുന്നില്ല. കഴിക്കാവുന്നൊരു പഴം നേന്ത്രപ്പഴമാണ്. പിന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് മാണില്യ കുന്നൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അത് പ്രമേഹ രോഗിക്ക് വലിയ കുഴപ്പം ഉണ്ടാക്കുന്നില്ല. പറങ്കിമാങ്ങ വലിയ കുഴപ്പം ഉണ്ടാക്കുന്നില്ല എന്ന് കാണാം. അതുപോലെ തന്നെ ഞാവൽപ്പഴം രോഗിക്ക് കഴിക്കാവുന്ന വലിയൊരു പഴമാണ് ഞാവൽപ്പഴം. പിന്നെ മധുരം കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ബ്രസീലിയൻ പ്ലാന്റ് വന്നിട്ടുണ്ട്. അതിപ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ള മരുന്ന് മധുരങ്ങൾ, ഷുഗറില്ലാത്ത മരുന്നുകൾ, ചിലത് പഞ്ചസാര ലഭ്യമാണ്. പക്ഷേ അതിനേക്കാൾ നല്ലത് സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ്, മധുര തുളസി എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് നമുക്ക് നന്നായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പ്രമേഹ രോഗിക്ക് നല്ല ശക്തമായി എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം മധുരമൊക്കെ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഇത് മധുരം കഴിക്കാൻ ലൈസൻസായി എടുക്കരുത്. നമ്മൾ നന്നായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ചിട്ടയായി നോക്കിക്കൊണ്ട് നമ്മൾ മധുരം സേവിച്ചിരിക്കണം. മധുരത്തിനെ ഒഴിവാക്കുകയല്ല, മധുരത്തിനെ ലോജിക്കായി യുക്തിപരമായി ശരീരത്തിലേക്ക് കടത്തിവിടുകയാണ് പ്രമേഹത്തിൻ്റെ ചികിത്സ എന്നാണ് എനിക്ക് പറയാനുള്ളത്.
2: ഓക്കെ,
3: ഇങ്ങനെയുള്ള ഒരു അവസരം ഒരുക്കി തന്നതിൽ പീസ് റേഡിയോനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ.
0: ആരോഗ്യ വിചാരത്തിൽ നാം ഇപ്പോൾ ശ്രവിച്ചത് പ്രമേഹവുമായി ബന്ധപ്പെട്ട് ആയുർവേദത്തിലുള്ള ചികിത്സയാണ് നാം ഇപ്പോൾ കേട്ടത്. പല ആളുകളും ഈ പ്രമേഹത്തിനുള്ള ചികിത്സകൾ അത് അലോപ്പതി മാത്രമായിക്കൊണ്ടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും ഈ ഒരു ആയുർവേദം അത് സ്വീകരിക്കുക എന്നുള്ളത് പലപ്പോഴും ഒരു സംശയമുള്ള കാര്യമാണ്.
1: ആളുകളും ആയുർവേദത്തിൽ തീരെ താല്പര്യമില്ലാത്ത കുറെ ആളുകളുണ്ട്.
0: ഏതായാലും ഈ ഒരു ഇന്നത്തെ സംസാരം കേട്ടതിന് ശേഷം അവർക്ക് കൃത്യമായൊരു ഒരു അവയർനെസ് ഈ ഒരു വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇന്നത്തെ ഈ വിഷയം സംസാരിച്ച ഡോക്ടർ ശശികുമാർ നെച്ചിയിൽ, അതുപോലെ തന്നെ ഡോക്ടർ സമീർ ബാബു എന്നിവർക്ക് നന്ദി അറിയിക്കുകയാണ്. പീസ് റേഡിയോയിൽ ഇനി പ്രാർത്ഥനാ പഠനം. രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ അതിൻ്റെ 5-ാം ഭാഗമാണ്. അവതരിപ്പിക്കുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ചൊല്ലേണ്ട വ്യത്യസ്ത പ്രാർത്ഥനകളിൽ അതിൽപ്പെട്ട ഒരു ചെറിയൊരു പ്രാർത്ഥന എന്നും രാവിലെ നമ്മൾ ഒരു തവണ ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. അല്ലാഹു മബിക്ക അസ്ബഹ്ന വബിക്ക അംസൈന വബിക്ക നഹ്യ വബിക്ക നമൂത് വ ഇലൈക നുശൂർ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം അല്ലാഹു മബിക്ക അസ്ബഹ്ന വബിക്ക അംസൈന, അല്ലാഹുവേ നിന്നെക്കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രവേശിച്ചിരിക്കുന്നു. വബിക്ക നഹ്യ വബിക്ക നമൂത് വ ഇലൈക നുശൂർ, നീ ഞങ്ങളെ ജീവിപ്പിക്കുന്നു, നീ ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നു, നിന്നിലേക്ക് മാത്രമാകുന്നു ഞങ്ങളുടെ മടക്കവും. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹു മബിക്ക അസ്ബഹ്ന വബിക്ക അംസൈന വബിക്ക നഹ്യ വബിക്ക നമൂത് വ ഇലൈക നുശൂർ. അല്ലാഹുമ്മ അല്ലാഹുമ്മ അല്ലാഹുമ്മ ബിക്ക അസ്ബഹ്ന അല്ലാഹുമ്മ ബിക്ക അസ്ബഹ്ന അല്ലാഹുമ്മ ബിക്ക അസ്ബഹ്ന വബിക്ക അംസൈന അല്ലാഹുമ്മ ബിക്ക അസ്ബഹ്ന വബിക്ക അംസൈന അല്ലാഹുമ്മ ബിക്ക അസ്ബഹ്ന വബിക്ക അംസൈന. ഇവിടെ അസ്ബഹ്ന എന്നിടത്ത് സ്വാദാണ്, സുക്കുൻ ചെയ്യപ്പെട്ട സ്വാദ്. അതുപോലെ അംസൈന അവിടെ സാദാ സീന് തന്നെയാണ്. അല്ലാഹുമ്മ ബിക്ക അസ്ബഹ്ന വബിക്ക അംസൈന വബിക്ക നഹ്യ വബിക്ക നഹ്യ വബിക്ക നമൂത് വബിക്ക നമൂത് വബിക്ക നഹ്യ വബിക്ക നമൂത് വ ഇലൈക നുശൂർ വ ഇലൈക നുശൂർ. اللهم بك أسبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور. ഈയൊരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതേപോലെ തന്നെ രാവിലെ ചൊല്ലേണ്ട മറ്റൊരു പ്രാർത്ഥന, മൂന്ന് തവണ പ്രവാചകൻ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചൊരു പ്രാർത്ഥന, ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ നാമത്തിൽ അവൻ്റെ നാമം അനുസ്മരിക്കുന്നതോടെ ഭൂമിയിലും ആകാശത്തിലും യാതൊന്നും ഉപദ്രവിക്കുകയില്ല, അവൻ എല്ലാം സസൂക്ഷ്മം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹി അല്ലദീ ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു لا يضر بسم الله الذي لا يضر مع اسمه شيء مع اسمه مع اسمه شيء بسم الله الذي لا يضر مع اسمه شيء في الارض في الارض بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء ولا في السماء ولا في السماء وهو السميع العليم وهو السميع العليم وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. ഈ ഒരു പ്രാർത്ഥനയും നാം മനഃപ്പാഠമാക്കണം. ഇവിടെ രണ്ട് പ്രാർത്ഥനകളാണ് നാം പഠിക്കുകയുണ്ടായത്. ആദ്യം പഠിച്ചത് അല്ലാഹുമ്മ ബിക്ക അസ്ബഹ്ന വബിക്ക അംസൈന വബിക്ക നഹ്യ വബിക്ക നമൂത് വ ഇലൈക നുശൂർ. അതുപോലെ ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ഈ രണ്ട് പ്രാർത്ഥനകളാണ്. അത് മനഃപ്പാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അൽഹംദുലില്ലാ, നമ്മൾ ഇന്ന് പീസ് റേഡിയോയിലൂടെ രാവിലെ ചൊല്ലേണ്ട ചില പ്രാർത്ഥനകളാണ് നാം ഇപ്പോൾ പഠിച്ചത്. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ. നമുക്ക് പീസ് റേഡിയോയിലൂടെ കുട്ടികൾക്കുള്ള ധാരാളം ആസ്വാദനങ്ങളുണ്ട് അല്ലേ. കുട്ടികൾക്കുള്ള അവർക്ക് ചെറിയ ചെറിയ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള പല സംവിധാനങ്ങളും നമുക്ക് പീസ് റേഡിയോയിലുണ്ട്. അടുത്തതായി നമ്മൾ പീസ് റേഡിയോയിൽ പൂമരത്തണലിൽ എന്ന പരിപാടിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് അൽ അമീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമ്മളിന്ന് പൂമരത്തണലിലൂടെ പഠിക്കുകയാണ്. അതിൻ്റെ രണ്ടാം ഭാഗം
1: അവതരിപ്പിക്കുന്നത് അംജദ് മദനി, അദ്ദേഹത്തിൻ്റെ കൂടെ സുബൈർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും പീസ് റേഡിയോ കേൾക്കുന്നില്ലേ? പീസ് റേഡിയോയിൽ നമുക്ക് വേണ്ടി മാത്രമുള്ള പരിപാടികളൊക്കെ കേട്ടുകൊണ്ട് ഒരുപാട് നല്ല അറിവുകൾ നിങ്ങൾ കരസ്ഥമാക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും അതുപോലെ തന്നെ മക്കയിൽ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ അവിടുത്തെ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച പേരും എത്രമാത്രമാണ് അവർ മുഹമ്മദ് നബിയെ സ്നേഹിച്ചത് എന്നുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ച നാം ഒരു പാട്ടുപാടിക്കൊണ്ടാണ് അവസാനിപ്പിച്ചത്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അൽ അമീനെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ഗാനം നമുക്ക് വേണ്ടി നമ്മുടെ സുബൈറങ്കൾ അന്ന് പാടി കേൾപ്പിച്ചിരുന്നു. നിങ്ങളൊക്കെ ഏറ്റുചൊല്ലിയ ആ ഗാനം ഓർമ്മയിൽ വരുന്നതിന് വേണ്ടി അതിൻ്റെ ആദ്യത്തെ രണ്ട് വരികൾ ഒരിക്കൽ കൂടെ സുബൈറങ്കൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം ബാക്കി കഥയിലേക്ക് നമ്മൾ പോകും ഇൻഷാ അള്ളാ.

0: കൂട്ടുകാരെ, അല്ലമീൻ എന്ന പേര് നേടുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും സത്യം മാത്രം പറയുകയും എല്ലാവർക്കും നിങ്ങളെ വിശ്വാസമാകുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുമുണ്ടാകും അല്ലേ? ഉമ്മയോടൊന്ന് ചോദിച്ചു നോക്കൂ, ഞാൻ അല്ലമീൻ ആയിട്ടില്ലേ എന്ന്. ഉപ്പയോടും കൂട്ടുകാരോടുമൊക്കെ ചോദിച്ചു നോക്കൂ, ഞാൻ അല്ലമീൻ ആയിട്ടില്ലേ എന്ന്. അപ്പോൾ നിങ്ങൾ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന നല്ല കൂട്ടുകാരായി മാറുന്നു എന്നറിയുന്നതിൽ പൂമരത്തണലിലിരിക്കുന്ന എല്ലാ അങ്കിളുമാർക്കും വല്ലാത്ത സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളോട് പറയാൻ ഈ സമയം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂട്ടുകാരെ, അന്ന് നമ്മൾ കഅബ പുനർനിർമ്മിക്കുന്ന ഒരു കഥ പറഞ്ഞിരുന്നു അല്ലേ? കഅബ പുനർനിർമ്മിക്കുന്നു, അവിടെ ഗോത്രങ്ങൾ തമ്മിൽ ഹജറുൽ അസ്വദ് ആരെടുത്ത് വെക്കണം എന്നുള്ള വിഷയത്തിൽ തർക്കമുണ്ടാവുന്നു. തർക്കം പരിഹരിക്കാൻ അവരിലെ ഏറ്റവും പ്രായമേറിയ ഒരു വ്യക്തി ഒരു നിർദ്ദേശം വെക്കുന്നു, ആരാണോ അടുത്തതായി ഇങ്ങോട്ട് കടന്നു വരുന്നത് അദ്ദേഹം പറയുന്ന നിർദ്ദേശം നമുക്കെല്ലാവർക്കും പാലിക്കാമെന്ന്. അങ്ങനെ അവരെല്ലാവരും അങ്ങേയറ്റത്തെ താൽപ്പര്യത്തോടുകൂടെ ദൂരേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ? ആരാണ് വരുന്നത്? പെട്ടെന്ന് അങ്ങോട്ടതാ ഒരാൾ നടന്നു വരുന്നു. എല്ലാവർക്കും വലിയ സന്തോഷമായി അദ്ദേഹത്തെ കണ്ടപ്പോൾ. എല്ലാവരും വിളിച്ചു പറഞ്ഞു, അല്ലമീൻ, അല്ലമീൻ വന്നു, അല്ലമീൻ വന്നു എന്ന്. നോക്കൂ പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ആ നാട്ടുകാർക്ക് എത്ര സന്തോഷമുണ്ടായി എന്ന്, എത്ര ആഹ്ലാദമുണ്ടായി എന്ന്. അൽ അമീൻ എന്ന് വിളിച്ച് അവരെല്ലാവരും ആവേശത്തോടെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, ഞങ്ങൾ കഅബ പുനർനിർമ്മിക്കുകയാണ്, ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഹജറുൽ അസ്വദ് അടുത്തതായി വെക്കണം, അത് വെക്കുന്നതിന് ഞങ്ങൾ എല്ലാ വിഭാഗക്കാരും പ്രശ്നത്തിലാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു നല്ല ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്തായിരുന്നു ഐഡിയ? അദ്ദേഹം ഒരു തുണിക്കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. ആ തുണിക്കഷ്ണത്തിലേക്ക് ഹജറുൽ അസ്വദ് എടുത്തു വെച്ചു. എന്നിട്ട് എല്ലാ ഗോത്രക്കാരോടും ആ തുണിയുടെ ചുറ്റുഭാഗങ്ങളിൽ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും റെഡിയായി, തുണിയെടുത്തു, തുണിയിലേക്ക് കല്ല് വെച്ച് നാല് ഭാഗത്തും ഓരോ ഗോത്രങ്ങളും പിടിച്ചു. അങ്ങനെ അവർ മുകളിലേക്ക് ആ തുണി ഉയർത്താൻ തുടങ്ങി. അത് വെക്കേണ്ട ഉയരത്തിലെത്തിയപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് കൈകൾ കൊണ്ട് അതെടുത്ത് ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലത്ത് വെക്കുകയും ചെയ്തു. അതോടുകൂടെ അവർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി, എല്ലാവർക്കും സമാധാനവുമായി. ആ നാട്ടിൽ അടിയും പിടിയും തമ്മിൽ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നത്തെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ബുദ്ധിപരമായി ഇടപെട്ടതുകൊണ്ട് സമാധാനപൂർണമായി കലാശിച്ചത്. നോക്കൂ നിങ്ങൾ, അത്രയും ഇഷ്ടമായിരുന്നു അൽ അമീൻ എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇനിയും ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ നാട്ടിലുള്ള ആളുകൾ അന്നത്തെ കാലഘട്ടത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ, വലിയ വിലയുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലമാണ്. അന്ന് ആ നാട്ടിലുള്ള ആളുകൾ അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അവർ വരും, അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മുഹമ്മദ് നബിയെ ഏൽപ്പിക്കും. എന്നിട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം വന്ന് ചോദിക്കുമ്പോൾ യാതൊരു വൈമനസ്യവും കൂടാതെ സന്തോഷത്തോടു കൂടെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അവരെ ഏൽപ്പിച്ചത് അതതുപോലെ തിരിച്ചു കൊടുത്തു. അങ്ങനെ അവർക്കെല്ലാവർക്കും, ആ നാട്ടിലെ എല്ലാവർക്കും മുഹമ്മദ് നബിയെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ വിശ്വാസമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കൂട്ടുകാർക്കിടയിലും നമ്മുടെ കുടുംബക്കാർക്കിടയിലും ഇതുപോലെ വിശ്വസ്തനാണോ? സത്യസന്ധനാണോ? എല്ലാവർക്കും നമ്മെ ഇഷ്ടമാണോ എന്ന് നമ്മളൊക്കെ പരിശോധിക്കണം. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ ഉപ്പയുണ്ടോ, ഉപ്പയില്ല. എന്നിട്ടും കളവൊന്നും പറയാതെ കളവൊന്നും ചെയ്യാതെ ആ നാട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടിയായി വളർന്നെങ്കിൽ, അങ്ങനെ വളരാൻ നമുക്ക് കഴിഞ്ഞാൽ എല്ലാവരും നമ്മയും വിളിക്കും അൽ അമീനെന്ന്. നമ്മയും വിളിക്കും സന്തോഷത്തോടുകൂടെ, നമുക്ക് അവർക്കെല്ലാവർക്കും ഇഷ്ടമാണെന്ന് അവർ പറയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സുബൈർ അങ്കിൾ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ഇന്നുമിതാ മനോഹരമായ ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആലപിക്കും. ആദ്യം അദ്ദേഹം രണ്ട് തവണ അത് ആലപിക്കും. നിങ്ങളെല്ലാവരും നന്നായി ശ്രദ്ധിച്ചു കേൾക്കണേ. അതിനുശേഷം ഓരോ വരിയായി നിങ്ങൾക്ക് പാടിത്തരും. നിങ്ങളെല്ലാവരും കേട്ട് കൂടെ ചൊല്ലി ഇപ്പോൾ തന്നെ മനഃപ്പാടമാക്കണം. അങ്ങനെ നല്ല പുതിയ പാട്ടുകൾ പഠിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകളുമായി നിങ്ങളോടൊപ്പം ചേരുന്നു പ്രിയപ്പെട്ട സുബൈർ അങ്കിൾ.
1: കൂട്ടുകാരെ, ഇന്നലത്തെ നമ്മുടെ പാട്ട് ഇഷ്ടമായി കാണുമല്ലോ. അതിൻ്റെ ഒരു ബാക്കി ഭാഗം പറയട്ടെ.

മാഷാല്ലാ, ഇഷ്ടപ്പെട്ടില്ലേ കൂട്ടുകാരെ? അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും. വളരെ മനോഹരമായ ഒരു ഗാനം. ഇനി നോക്കൂ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൽ നല്ല കുട്ടിയായി വളർന്ന് വളർന്ന് വലുതാവുകയാണ്. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ജോലി എന്നറിയണ്ടേ? അദ്ദേഹം ആ നാട്ടിലെ ആടുകളെ മേച്ചു നടന്നു, ആടുകളെയുമായി മലകളിലേക്ക് കയറിപ്പോകും, അതിന് പുല്ലും വെള്ളവുമൊക്കെ കൊടുക്കും, വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ജോലി ചെയ്യുന്ന മുഹമ്മദ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട നബിയെക്കുറിച്ച് ആ നാട്ടിലെ വലിയ ബിസിനസ് നടത്തിയിരുന്ന ഒരു മഹദി, ഒരു സ്ത്രീ അറിഞ്ഞു. അവരുടെ പേര് നിങ്ങൾക്കറിയാമായിരിക്കും. അവരാണ് പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആദ്യ ഭാര്യയായി കടന്നുവന്ന ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി വിവരമറിഞ്ഞപ്പോൾ കാണാൻ വരാൻ പറഞ്ഞു. വന്നു, തൻ്റെ കച്ചവടത്തിൽ തന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം മാത്രം പറയുന്നു, ആരെയും ചതിക്കില്ല, എല്ലാവർക്കും വിശ്വാസമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, കച്ചവടത്തിൽ നല്ല സത്യസന്ധത പുലർത്തുന്ന ആളാണ്. ഈ വിവരങ്ങളെല്ലാം കേട്ടതുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നതും അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചെന്ന് കാണുന്നതും. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു, ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. എന്താണ് ജോലി? മറ്റൊരു നാട്ടിൽ പോയി കച്ചവട സാധനങ്ങൾ വാങ്ങി വന്ന് അത് വിറ്റ് അതിൽ നിന്ന് ലാഭമുണ്ടാക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ നിർദ്ദേശമനുസരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്യാമെന്നു പറയുന്ന നാട്ടിലേക്ക് കച്ചവടത്തിനു വേണ്ടി പോയി. ആ കച്ചവടയാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ടായിട്ടുണ്ടേ. ഇൻഷാല്ലാ ആ അത്ഭുതങ്ങൾ നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. അങ്ങനെ കച്ചവടത്തിനു പോയി, കച്ചവടം നടത്തി, തിരിച്ചു വന്നത് വലിയ ലാഭത്തോടുകൂടെയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ സന്തോഷമായി. ഖദീജ റളിയല്ലാഹു അൻഹയെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും സത്യസന്ധതയും അതോടൊപ്പം തന്നെ വലിയ ലാഭവും കിട്ടിയതിൽ അതിയായ സന്തോഷം ഉള്ള ആളാക്കി മാറ്റി. അങ്ങനെ വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കച്ചവടത്തിന് പറഞ്ഞയക്കുന്ന സന്തോഷകരമായ കാഴ്ചയും നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണുവാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ആ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് നടത്തിയിരുന്ന ഒരു മഹദിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത കണ്ട്, വിശ്വാസ്യത കണ്ട്, ആരെയും ചതിക്കാത്ത സ്വഭാവം കണ്ട് കച്ചവടം ഏൽപ്പിക്കുകയും അതിലൂടെ ലാഭം കിട്ടിയപ്പോൾ ഏറെ സന്തോഷിക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി നമ്മൾ ആലോചിക്കണം, നമുക്കും അങ്ങനെയാകാൻ കഴിയില്ലേ എന്ന്. നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്യുന്നവരും ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും അങ്ങനെ എല്ലാ ആളുകളും നല്ല ആളുകളായാൽ, എല്ലാവരും സത്യം മാത്രം പറയുന്നവരായാൽ, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും സത്യം മാത്രം പറയുന്നവരായാൽ, ആരെയും പറ്റിക്കാത്ത, ആരെയും വഞ്ചിക്കാത്ത, ചതിക്കാത്ത നല്ലവരായാൽ, നമ്മുടെ പ്രിയ

നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ കൂടെ ഇന്നത്തെ ഒരു ഗാനം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗാനവുമായി നിങ്ങളോടൊപ്പം ചേരുന്നു പ്രിയപ്പെട്ട നമ്മുടെ അങ്കിൾ സുബൈർ അങ്കിൾ.

0: ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം പഠിപ്പിക്കുന്ന ആ ഭാഗത്ത് വരുന്ന ചില ഗുണപാഠങ്ങൾ ഏറ്റുവാങ്ങുന്ന ചരിത്ര നിമിഷങ്ങൾ ചേർത്ത ഒരു പാട്ടാണ്. കുറഞ്ഞ നമ്മുടെ ഈ രണ്ട് എപ്പിസോഡുകളിലായി പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, ഇൻഷാല്ലാ നമുക്ക് പാട്ടുകൾ വീണ്ടും പഠിക്കണം. നമ്മുടെ ഉസ്താദ് അംജദ് ഉസ്താദ് ഇനിയും നമ്മുടെ ചരിത്രം, പ്രവാചകൻ്റെ ചരിത്രത്തിൻ്റെ ബാക്കി പാഠങ്ങൾ നമുക്ക് കേൾക്കണം. നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ മദ്രസയിലെ സ്കൂളിലെ സഹപാഠികളോട് പീസ് റോഡിയോയെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് താല്പര്യപൂർവ്വം നമ്മൾ ക്ഷണിക്കുകയും സമയം മുടങ്ങാതെ എല്ലാ ആഴ്ചകളിലും ഇത് കേൾക്കണമെന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കൂട്ടുകാരെല്ലാവരും നമ്മുടെ നബിയുടെ, നമ്മുടെ അന്ത്യപ്രവാചകൻ്റെ, നമ്മുടെ മുത്തുനബിയുടെ, നമ്മുടെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടുന്ന നമ്മുടെ പ്രവാചകരുടെ ജീവചരിത്രം പഠിക്കാനുള്ള ഈ വേദി ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും യാത്ര ചോദിക്കുന്നു. വാഖിറ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: കുട്ടികൾക്ക് വളരെ നല്ല രൂപത്തിൽ പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ പറ്റിയ ഒരു സമയമായിരുന്നു.
2: അതെ, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു നമ്മുടെ പൂമരത്തണലിലൂടെ അംജദ് മദനിയും സുബൈർ സലഫിയും അവതരിപ്പിച്ചത്. മാഷാഅല്ലാ, ബറക്കല്ലാഹു
3: ഫീക്കും. മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ.

0: നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോയിൽ നുറുങ്ങുകൾ.
3: പീസ് റേഡിയോ നുറുങ്ങുകളിലൂടെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് സമത്വത്തിൻ്റെ സന്ദേശം. അബൂ മുർഷിദ എഴുതിയ രചന, അവതരിപ്പിക്കുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: സമത്വത്തിൻ്റെ സന്ദേശം, എഴുത്ത് അബൂ മുർഷിദ. മനുഷ്യരെല്ലാം ഏകനായ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളും അവൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരുമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യജമാനനും അടിമയും ധനികനും ദരിദ്രനും മുതലാളിയും തൊഴിലാളിയുമെല്ലാം സമന്മാരാണെന്നുള്ള പ്രഖ്യാപനം ഇസ്ലാമിൻ്റെ സവിശേഷതയാണ്. വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും പേരിൽ അത് മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വം കൽപ്പിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഹേ മനുഷ്യരെ, തീർച്ചയായും നാം നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, നിങ്ങളിൽ ഏറ്റവും ഭയമുള്ളവർ മാത്രമാണ്. അധ്യായം 49 വചനം 13. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതനിഷ്ഠയും സൂക്ഷ്മതയും കൊണ്ടല്ലാതെ ഒരാൾക്കും മറ്റൊരാളേക്കാൾ മഹത്വമില്ല. ഇസ്ലാമിൻ്റെ കണ്ണിൽ മനുഷ്യരെല്ലാം സമന്മാരാണെന്നും ഭയഭക്തിയുള്ളവന് മാത്രമേ ദൈവത്തിങ്കൽ പ്രത്യേക സ്ഥാനമുള്ളൂവെന്നും ഉപരിസൂചിത വചനങ്ങൾ നമ്മെ തെറ്റിപ്പെടുത്തുന്നു. സർവവിധ അസമത്വങ്ങളുടെയും കടക്കൽ ഇസ്ലാം കത്തിവെക്കുന്നു. എല്ലാവർക്കും നീതി ലഭിക്കണമെന്ന് ഇസ്ലാം പ്രത്യാശിക്കുന്നു. കറുത്തവൻ്റെ പുത്ര എന്ന് ഒരാൾ മറ്റൊരാൾ വിളിക്കുന്നത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, അജ്ഞാനകാലത്തെ കിരാതത്വം താങ്കളിലുണ്ട്. മക്സൂം ഗോത്രത്തിലെ ഒരു സ്ത്രീ മോഷണം നടത്തിയതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ തെളിയിക്കപ്പെട്ടപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശ ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഉത്തമൻ മോഷ്ടിച്ചാൽ വെറുതെ വിട്ടയക്കുകയും അധമൻ മോഷ്ടിച്ചാൽ നിയമ നടപടികൾ എടുക്കുകയും ചെയ്തതു കാരണം നിങ്ങൾക്ക് മുമ്പുള്ളവർ നാശമടഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ തന്നെ മോഷ്ടിച്ചാലും ഞാൻ അവളുടെ കരം ഛേദിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ രണ്ടാം ഖലീഫ ഉമറും ബ്രിത്തിനും ഊഴം വെച്ച് ഒട്ടകപ്പുറത്ത് സവാരി ചെയ്ത കഥ പ്രസിദ്ധമാണല്ലോ. ഖലീഫയുടെ ആഗമനത്തെ സ്വാഗതം ചെയ്യുവാൻ ജനങ്ങൾ കാത്തിരിക്കുമ്പോൾ വേലക്കാരൻ ഒട്ടകപ്പുറത്ത് സവാരി ചെയ്തും ഖലീഫ ഒട്ടകത്തിൻ്റെ കയറിൽ പിടിച്ചും കടന്നു വരുന്നതാണ് അവർ കണ്ടത്. റോമിലേക്ക് നയതന്ത്ര പ്രതിനിധിയായിപ്പോയ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ചക്രവർത്തിയായ കൈസറിന്റെ പ്രതാപവും മഹത്വവും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വിവരിച്ചു കൊടുത്തപ്പോൾ തന്റെ രാജ്യത്തെ ഭരണാധികാരിയെപ്പറ്റി മുആദ് ഇപ്രകാരം വിവരിച്ചു കൊടുത്തു, ഞങ്ങളുടെ ഭരണാധികാരി ഞങ്ങളിൽപ്പെട്ട ഒരാളാണ്. ഞങ്ങളുടെ വേദഗ്രന്ഥത്തെയും പ്രവാചക ചര്യയെയും അദ്ദേഹം അനുസരിക്കുന്ന പക്ഷം ഞങ്ങൾ അദ്ദേഹത്തെ ഖലീഫയായി നിശ്ചയിക്കും. അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അധികാരസ്ഥാനത്ത് നിന്ന് ഞങ്ങൾ അദ്ദേഹത്തെ നീക്കം ചെയ്യും. അദ്ദേഹം മോഷണം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈ മുറിക്കും. വ്യഭിചരിക്കുകയാണെങ്കിൽ എറിഞ്ഞുകൊല്ലും. ആർക്കെങ്കിലും മുറിവേൽപ്പിച്ചാൽ അതിന് പ്രതികാരം ചെയ്യും. ഞങ്ങൾക്ക് പ്രവേശനം തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അധികാരത്തിലിരിക്കുക സാധ്യമല്ല. ഞങ്ങളുടെ ഇടയിൽ അഹംഭാവം നടിക്കുകയോ അഹങ്കാരത്തോടുകൂടി ഞങ്ങളുടെ മേൽ വാഴ്ച നടത്തുകയോ ചെയ്യുകയില്ല. യുദ്ധത്തിൽ കൈവന്ന സ്വത്തിൽ ഞങ്ങളെക്കാൾ കൂടുതലായി യാതൊരു അവകാശവും അദ്ദേഹത്തിനില്ല. ഞങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ് അദ്ദേഹവും. 6-ാം നൂറ്റാണ്ടിൻ്റെ അന്ധകാരത്തിൽ യഥാർത്ഥ മനുഷ്യ സമത്വത്തിൻ്റെ വെളിച്ചം പരത്തിയ മതമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിത്തരുന്ന ഖുർആൻ സൂക്തങ്ങളും നബി വചനങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള ഉദ്ധരണികളും നിരത്തിവെക്കാൻ എമ്പാടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു, സമ്പത്തിൻ്റെയും വർഗ പാരമ്പര്യത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ വെച്ചു പുലർത്തുന്ന എല്ലാ അനാചാരങ്ങളും ഇന്ന് എൻ്റെ രണ്ട് പാദങ്ങൾക്ക് താഴെ ദുർബലപ്പെട്ടിരിക്കുന്നു. നിങ്ങളെല്ലാം ആദമില്ലെന്നും ആദം മണ്ണിൽ നിന്നുമാണ്.
3: സരളമായ വാക്കുകളിലൂടെ വലിയ ചിന്തകൾ നമുക്ക് നൽകിയ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ നാം ഇപ്പോൾ കേട്ടത് സമത്വത്തിൻ്റെ സന്ദേശം. അബൂ മുർഷിദ എഴുതിയ രചനക്ക് ശബ്ദം നൽകി സംസാരിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്. പലപ്പോഴും മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്ന ചില വാക്കുകളാണ് എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ കേൾക്കാം അല്ലേ?
2: അതെ അതെ, മനുഷ്യരെ പലപ്പോഴും അവർ സ്വയം ചിന്തിച്ച് സങ്കടപ്പെടുന്ന ഒരു വിഷയം തന്നെയാണത്. പലപ്പോഴും കുടുംബം ഉണ്ടായിരിക്കും, പക്ഷെ ഭാര്യ ഉണ്ടായിരിക്കും, മക്കളുണ്ടായിരിക്കും,
3: പക്ഷെ സഹായത്തിനാരുമില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാൻ സാധിക്കും.
2: അതെ, നാം എപ്പോഴും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടെ എപ്പോഴുണ്ടാവുന്നതാരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് ആവശ്യപ്പെടുക എന്നുള്ളതിനേക്കാളുപരി മറ്റൊരാളോട് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഒന്നും അള്ളാഹുവിനോട് ചോദിച്ച് നേടുന്നത് പോലെ മറ്റൊരാളോട് ചോദിച്ച് നേടാൻ നമുക്ക് സാധിക്കുകയില്ല.
3: ഇല്ല ഇല്ല. അപ്പം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സംസാരങ്ങൾ വരുന്നത് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി പഠിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് പീസ് റേഡിയോയിലൂടെ അസ്മാഉൽ ഹുസ്നയിലൂടെ നമ്മൾ പഠിക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹുവിൻ്റെ നാമം അൽ കാഫി, മതിയായവൻ. അള്ളാഹുവിൻ്റെ ആ നാമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അവതരിപ്പിക്കുന്നത് അബ്ദുറഊഫ് അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അറിവുകളിൽ വെച്ച് ഏറ്റവും മഹത്തായ അറിവാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക എന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ മുഴുവൻ ഹുസ്നയാണ് എന്നും ആ അല്ലാഹുവിൻ്റെ നാമങ്ങൾ അത് പഠിക്കുന്നതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവിൻ്റെ തൗഫീക്കിനാൽ 50-ൽ അധികം നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാ അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അൽ കാഫി എന്ന് പറയുന്ന നാമമാണ് നാം ഇന്ന് പഠിക്കുന്നത്. അല്ലാഹുവിൻ്റെ അൽ കാഫി എന്ന് പറയുന്ന ഈ നാമം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്ന ചില സംഭവങ്ങളുണ്ട്. അല്ലാഹു ഒരു വിശ്വാസിക്ക് എല്ലാ നിലയ്ക്കും അല്ലാഹു മാത്രം മതിയാകുന്നു എന്നത് ഈ ഒരു നാമത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സമയത്താണ് മക്കയിലെ മുശ്രിക്കുകൾ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പ്രവാചകന്റെ മേൽ അഴിച്ചുവിട്ടു. അതിൽ ചിലരൊക്കെയും പറഞ്ഞത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കോപം നിങ്ങൾക്കുണ്ടാകും എന്നും കുരുത്തക്കേട് സംഭവിക്കുമെന്നുമെല്ലാം പറഞ്ഞ് പ്രവാചകനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഏത് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിലും അല്ലാഹു മതി എന്ന് ബോധ്യപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ശക്തിയുടെയും വേറൊരു വ്യക്തിയുടെയും അതിന് ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും ശരി, എൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചതല്ലാത്ത ഒന്നും എനിക്ക് സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല, ഇനി എല്ലാവരും ചേർന്ന് എനിക്കെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും ശരി, എന്നെ സഹായിക്കാൻ, എനിക്ക് ഉപകാരം ചെയ്യാൻ, എൻ്റെ ഉപദ്രവങ്ങളെ നീക്കാൻ എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അഖിലവും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും മഹനീയമായ ഒരു നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. അൽ കാഫി എന്ന് പറയുമ്പോൾ അല്ലാഹു മതിയാകുന്നവനാണ്, സഹായിക്കാൻ, പ്രതിസന്ധിയിൽ താങ്ങാകാൻ, തണലാകാൻ, എല്ലാ പ്രതിസന്ധികൾ മാറ്റിത്തരാൻ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് സന്ദർഭത്തിലും നമുക്ക് മതിയാകുന്നവനാണ്. അവൻ മതി നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രഖ്യാപനമാണ് എനിക്കെൻ്റെ റബ്ബ് മതി എന്ന പ്രഖ്യാപനം. എനിക്ക് കുട്ടികളില്ല, എനിക്ക് രോഗമാണ്, എനിക്ക് പ്രതിസന്ധികളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, രോഗങ്ങൾ നിത്യമായി വന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ സ്ഥലങ്ങളിലും എനിക്കെൻ്റെ റബ്ബ് മതിയെന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ ഈ സന്ദർഭങ്ങളിലെല്ലാം അല്ലല്ലാത്ത ആളുകളിലേക്ക് തിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പല മഹാന്മാരിലേക്കും പല ഖബറിലേക്കും ചെന്ന് അവരിലേക്ക് ഭരമേൽപ്പിക്കുന്ന, കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ തൊട്ടില് കെട്ടുന്ന, പ്രയാസം മാറാൻ കൈ കാണോ അസുഖം എങ്കിൽ കൈയുടെ രൂപത്തിലുള്ള ഒരപ്പം ഉണ്ടാക്കി അപ്പവാണിവ നേർച്ചയിലേക്ക് സമർപ്പിക്കുന്ന, ഇങ്ങനെ പല രൂപത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. പക്ഷെ ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്നത് എന്താണ്? എനിക്കെൻ്റെ റബ്ബ് മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹു ചോദിക്കുന്നുണ്ട് അടിമയ്ക്ക് അല്ലാഹു പോരെ. എല്ലാ സാഹചര്യങ്ങളിലും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പല രൂപത്തിലുള്ള പീഡനങ്ങൾ പ്രവാചകന്റെ മേൽ അഴിച്ചുവിട്ടപ്പോൾ അള്ളാഹു അവിടെ അവതരിപ്പിക്കുകയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഇത്തരം വിഗ്രഹങ്ങളുടെ കോപങ്ങൾ, വിഗ്രഹങ്ങളുടെ ശാപങ്ങൾ ഇത് ഏൽക്കുകയില്ല എന്ന് പ്രവാചകനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ അള്ളാഹു മതി എന്ന് പ്രഖ്യാപിക്കാനും കൂടി അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ആ ആയത്തിനെ ഇത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി, ഏത് ഇനി ആരൊക്കെ എന്തൊക്കെ വലിയ ശക്തികളായിക്കൊണ്ട് രൂപപ്പെട്ടു വന്നാലും ശരി, നമുക്കെതിരെ നിലകൊള്ളുന്ന മേൽക്കോയ്മ നേടുന്ന ആളുകൾ അവരൊക്കെയും വളരെ കുറച്ചു മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അവരുടെ ദുനിയാവിലെ ആ ഒരു വിഭവം വളരെ കുറച്ചു മാത്രമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്നാൽ അവർക്ക് പാരത്രിക ലോകത്ത് വമ്പിച്ച ശിക്ഷയുണ്ടാകുമെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അവിടെയാണ് ഒരു മുസ്ലിം പ്രഖ്യാപിക്കേണ്ടത്, ഇനി ആരൊക്കെ എന്തൊക്കെ ഒരു മുസ്ലിമിൻ്റെ മേൽ മേൽക്കോയ്മ ചെയ്താലും ശരി, അവൻ പ്രഖ്യാപിക്കേണ്ടത് എനിക്കെൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ടാകും, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വ്യസനങ്ങളുടെയും എല്ലാം ഘട്ടങ്ങളുണ്ടാകും, ഇവിടെയെല്ലാം എനിക്കെൻ്റെ റബ്ബ് മതി, അവൻ അൽ ഖാഫിയാണ്, അവൻ മതിയാകുന്നവനാണ്, എല്ലാ ഘട്ടത്തിലും എല്ലാ പ്രതിസന്ധിയിലും എല്ലാ പ്രയാസങ്ങളിലും എല്ലാ വിഷമഘട്ടങ്ങളിലും എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കാൻ അവന് സംരക്ഷണമേകാൻ സാധിക്കും, അവന് സഹായിക്കാൻ സാധിക്കും, അവന് കുട്ടികളെ നൽകാൻ സാധിക്കും. അല്ലേ, സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന അതാണ്. സക്കരിയ നബി അലൈഹി ഇസ്ലാം വാർദ്ധക്യത്തിൻ്റെ സമയത്ത് പോലും പ്രാർത്ഥിച്ചത് ഹുനാലിക ദഅ സക്കരിയ റബ്ബ, വാർദ്ധക്യത്തിൻ്റെ സമയത്ത് ഇനി കുട്ടിയെ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ച ആ ഒരു സമയത്തും അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഇനി ഗർഭം ചുമക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കല്ല, ആഖിറായി വന്ധ്യതയിലേക്കെത്തി, ഇനി എങ്ങനെയാണ് ഒരു കുട്ടിയെ ഗർഭം ചുമക്കാൻ കഴിയുക, അങ്ങനെ കഴിയാത്ത അവസ്ഥയിൽ പോലും പ്രാർത്ഥിച്ചു, അള്ളാഹു സുബ്ഹാനഹു തആല അൽ ഖാഫിയാണ്, അവൻ കൊടുത്തു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മറിയമിൽ ആ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. സന്തോഷ വാർത്തയായിക്കൊണ്ട് അവിടെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നു, കുട്ടിയെ ലഭിക്കുമെന്ന് പറയുന്നു, ഇതിനി എങ്ങനെ സംഭവിക്കുമെന്ന് അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിന് സാധിക്കുമെന്ന് അവിടെ പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും അള്ളാഹുവിന് നമ്മെ ഏത് രൂപത്തിലും സഹായിക്കാൻ കഴിയും എന്നതാണ് ഈ സംഭവം നമുക്ക് അറിയിച്ചു നൽകുന്നത്. അതുപോലെ തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാം പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്തെത്തി, കൂടെയുള്ള ആളുകളെല്ലാം പറഞ്ഞു പെട്ടു, ഇനി രക്ഷയില്ല, മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിർഔനും കൂട്ടരുമാണ്, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വഹി. അള്ളാഹു അവൻ മതിയാകുന്നു എന്ന് ബോധ്യപ്പെടുന്നത് അള്ളാഹു അൽ ഖാഫിയാണ് എന്ന് അവിടെയുള്ള വിശ്വാസികൾക്കും ബാക്കി ഇനി ജീവിച്ചിരിക്കുന്ന ആ ചരിത്രം വായിക്കുന്ന വിശ്വാസികൾക്കും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ചില സംഭവമാണ് ആ കടലിലടിക്കുന്നതും ആ കടലിൽ പിളർന്ന് മൂസാ നബി അലൈഹി സ്വലാമും വിശ്വാസികളും രക്ഷപ്പെടുന്നതും അതിലേക്ക് പ്രവേശിച്ച ഫിറഔനും കൂട്ടരും മുങ്ങി നശിക്കുന്നതുമായ സംഭവങ്ങൾ ഇതെല്ലാം പഠിപ്പിച്ചിരുന്നത് അള്ളാഹു അൽ ഖാഫിയാണ്. നമ്മെ പ്രതിസന്ധിയിൽ പ്രയാസങ്ങളിൽ തുണയേകുവാൻ രക്ഷിക്കുവാൻ അള്ളാഹു മതിയാകുന്നവനാണ്, അൽ ഖാഫിയാണ് അള്ളാഹു. ഇത് നമുക്ക് പല ചരിത്രങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അവൻ മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ദൃഢതയ്ക്കനുസരിച്ചും അവൻ്റെ ഇബാദത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചുമാണ്. ഒരു മനുഷ്യൻ എത്ര കണ്ട് അള്ളാഹുവിനെ അടുക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു ഇങ്ങോട്ടടുക്കുമെന്നാണ്. നമ്മളൊരു ചാണാണ് അള്ളാഹുവിലേക്ക് അടുക്കുന്നതെങ്കിൽ അള്ളാഹു ഒരു മുഴം നമ്മോടടുക്കുമെന്നാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ അള്ളാഹു നമ്മിലേക്ക് ഓടി വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു മതിയെന്ന് ബോധ്യപ്പെടണമെങ്കിൽ നാം അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതനായിക്കൊണ്ട് മടങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നമ്മുടെ ദൗത്യം അതാണ്. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും, റബ്ബെനിക്കു മതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് കീഴ്വണങ്ങിക്കൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ശരിയായ ഒരു മുസ്ലിമായി നമ്മൾ ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ബോധ്യപ്പെടും അള്ളാഹു നമുക്ക് മതി, എൻ്റെ ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിലും എനിക്ക് തുണയേകുവാൻ എനിക്ക് സഹായകമാകുവാൻ, എന്റെ വിഷമങ്ങൾ നീക്കുവാൻ, എന്റെ വ്യസനങ്ങൾ മാറ്റിത്തരുവാൻ, എനിക്ക് സന്തോഷം നൽകുവാൻ, എനിക്ക് വിജയം നൽകുവാൻ എന്റെ റബ്ബുമതി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ അങ്ങേയറ്റത്തെ മൂല്യം ലഭിക്കുന്ന ആ ഒരു ഉറപ്പ് ലഭിക്കുന്നതാണ് നാം റബ്ബിലേക്ക് എത്ര കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലും പ്രത്യേകമായി ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമുക്കൊരു സംഭവം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എത്ര കണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുവോ സമർപ്പിക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു കാഫിയ. ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മതി. അവൻ്റെ പ്രയാസ പ്രതിസന്ധികളിൽ അവനെ തുണയേകുവാൻ, ഗുണമേകുവാൻ, പ്രതിസന്ധി മാറ്റിത്തരുവാൻ, സഹായിക്കുവാൻ അള്ളാഹു മതി. അവൻ മാത്രം മതിയാകുന്നതാണ്. എത്ര വലിയ ശത്രുക്കൾ, അവർ എത്ര വലിയ സംഘങ്ങളായി വന്നാലും ശരി, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അവൻ മതിയാകുന്നവനാണ് എന്ന് പറയുന്ന, സഹായിക്കാൻ, ആ പ്രതിസന്ധി മാറ്റിത്തരുവാൻ, ശത്രുക്കളിൽ നിന്ന് അഭയം നൽകുവാൻ അള്ളാഹു മതിയാകുന്നവനാണ് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മഹാനായ സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരാൾ നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ, ഒരാള് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നീയത്ത് നന്നാക്കി കഴിഞ്ഞാൽ അത് തനിക്കെതിരാണെങ്കിൽ പോലും ശരി, അയാളുടെ വിഷയത്തിൽ ജനങ്ങൾക്കിടയിലും അയാൾക്കിടയിലും അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. അവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു തആല തീർപ്പ് കൽപ്പിക്കുവാൻ അള്ളാഹു മതിയാകുന്നവനാണ് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ലഭിക്കേണ്ടത് തരാനും തടയേണ്ടത് തടയാനും കഴിയുന്നവൻ, മതിയാകുന്നവൻ, അതവൻ മാത്രമാണ്, അള്ളാഹു മാത്രമാണ്. ഇനി ആരൊക്കെ ഈ ലോകത്ത് ആരൊക്കെ എല്ലാവരും ഒരുമിച്ചുകൂടി, മനുഷ്യരും ജിന്നുകളും എല്ലാ സൃഷ്ടിജാലങ്ങളും ഒരുമിച്ചു കൂടിയിട്ട് ഒരു വിഷയത്തിൽ ഏകോപിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാലും ശരി, അള്ളാഹു തീരുമാനിച്ചത് മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. അവൻ അതിന് മതിയാകുന്നവനാണ്. ഇത്രയും വലിയ ശക്തികൾ ഒരുമിച്ചുകൂടി, മനുഷ്യരും ജിന്നുകളും ഒക്കെ ഒരുമിച്ചു കൂടിയിട്ട് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല മതിയാകുന്നവനാണ് അത് തടയുവാൻ. അതാണ് അൽ കാഫി. ആ അള്ളാഹുവിൻ്റെ സഹായം യഥാവിധം നമുക്ക് ലഭിക്കണമെങ്കിൽ, അള്ളാഹു നമുക്ക് മതിയാകുന്ന രൂപത്തിൽ അള്ളാഹു നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളും പുറവും നന്നാകണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, ഒമൻ തസയ്യന ബിമാ ലൈസ ഫീഹി ശാനഹുല്ലാഹ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള അതല്ലാത്തത് പുറത്തിങ്ങനെ പ്രകടമാക്കി, അതിനെ സീനത്താക്കി, അതിനെ അലങ്കരിച്ച് മനോഹരമാക്കി, പുറമെയൊക്കെ ഉഷാറാണ് പക്ഷെ ഉള്ളു മോശമാണെങ്കിൽ, ഉള്ളു കേടാണെങ്കിൽ അവനെ അള്ളാഹു വഷളാക്കുമെന്നാണ്. ഉള്ളിലെല്ലാ നിലക്കുമുള്ള മോശത്തരങ്ങൾ, പുറമെ ഉഷാറായി നടക്കുന്നു, ആളുകൾക്ക് മുമ്പിൽ മാന്യനാണ് എങ്കിൽ അള്ളാഹു അവനെ വഷളാക്കുമെന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളും പുറവും നന്നാകണമെന്നുള്ളത് അള്ളാഹു അൽ കാഫിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാകും എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മതിയാകുന്നവനാണ് എല്ലാത്തിനും, മതിയാകുന്നവനാണ് എന്ന് വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളും പുറവും, നമ്മുടെ മനസ്സ് ശുദ്ധമാകണം എന്നാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങളിലെല്ലാം അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണെന്നാണ്. നമ്മുടെ സുവറിലേക്കോ നമ്മുടെ രൂപത്തിലേക്കോ നമ്മുടെ ഭംഗിയിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്. വലാക്കിൻ അല്ലാഹു യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. അള്ളാഹു നോക്കുന്ന എവിടേക്കാണെന്നറിയോ? നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകുന്നതോടൊപ്പം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. ഹൃദയം ശുദ്ധിയില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്നു മാത്രമല്ല, നമ്മുടെ കർമ്മങ്ങൾ അതിലൂടെ പൊളിഞ്ഞു പോകുമെന്നു മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ വഷളാക്കുകയും ചെയ്യും എന്നതാണ്. ജനങ്ങൾക്കിടയിൽ അവനെ വഷളാക്കും എന്നതും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഈ അള്ളാഹു അൽ കാഫി എന്ന് പറയുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ അവൻ്റെ ഏതേത് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും അവൻ തരണം ചെയ്യുന്ന ഏതേത് പ്രശ്നങ്ങളിലും അവൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, വിഷമങ്ങൾ അകറ്റാൻ, അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അവൻ ആഗ്രഹമുള്ളത് ലഭിക്കാൻ അള്ളാഹു നൽകാൻ തയ്യാറുള്ളവനാണ്, അവൻ നൽകുന്നവനുമാണ്. അതോടൊപ്പം അള്ളാഹുവിനറിയാം ഈ മനുഷ്യൻ എന്താണ് വേണ്ടത് എന്നത്. അപ്പൊ എനിക്കെന്താണ് വേണ്ടത്, എനിക്കെന്താണ് ഖൈറ് എന്നത് അള്ളാഹുവിനറിയാം. അത് നമ്മൾ എത്ര കണ്ട് ചോദിച്ചാലും നമുക്ക് ഖൈറായത് അള്ളാഹു നൽകും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ ചെറിയ ഭാഗം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്, ഒരു ആയത്തിൽ. അത് നമ്മളൊരു പക്ഷേ നല്ലത് എന്ന് വിചാരിക്കുന്നത് നമുക്ക് പക്ഷേ അത് മോശമായിരിക്കാം, അത് നമുക്ക് എതിരായിരിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് ഒരു മോശപ്പെട്ടതായി മാറിയേക്കാം. എന്നാൽ നമ്മൾ മോശപ്പെട്ടത് എന്ന് വിചാരിക്കുന്നത് നമുക്കത് ഖൈറായി മാറിയേക്കാം എന്നും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നമുക്ക് ഖൈറായത് നമുക്ക് നൽകും, നമുക്ക് ഷെറായത്, നമുക്ക് തടയേണ്ടത് അള്ളാഹു തടയും. അപ്പോൾ അള്ളാഹു മതിയാകുന്നവനാണ്, അൽ കാഫിയാണ് ഖൈറായത് നൽകുവാനും ഷെറായതിനെ തടയുവാനും. അള്ളാഹു മതിയാകുന്നവനാണ്, അള്ളാഹു അൽ കാഫിയാണ് പ്രതിസന്ധി പ്രയാസഘട്ടങ്ങളിൽ ഒരു വിശ്വാസിക്ക് അള്ളാഹു മതിയാകുന്നവനാണ്. അള്ളാഹു അൽ കാഫിയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ, അള്ളാഹു അൽ കാഫിയാണ് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭരമേൽപ്പിക്കുവാൻ, തവക്കുലേൽപ്പിക്കുവാൻ അള്ളാഹു അൽ കാഫിയാണ് മതിയാകുന്നവനാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോഴാണ്, ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴാണ്, ഈ രൂപത്തിൽ അള്ളാഹുവിൽ കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ആ നാമത്തെ അർത്ഥമാക്കുന്ന രൂപത്തിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ ദൗത്യം എന്താണ്? ആ റബ്ബിനെ കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പൂർണ്ണമായ തവക്കുൽ റബ്ബിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏതേത് പ്രശ്നങ്ങളുണ്ടെങ്കിലും റബ്ബിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ റബ്ബിനെ നമുക്ക് മതിയായവനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു എല്ലാത്തിലും മതിയാകുന്നവനാണ്, എല്ലാത്തിലും, സർവകാര്യങ്ങൾക്കും അള്ളാഹു മതിയാകുന്നവനാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചരിത്രങ്ങൾ നമുക്കെമ്പാടും അറിയാം. സഹാബിമാരെ പച്ചയായ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അറുത്തുമാറ്റിയവർ, അതുപോലെ തന്നെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലിട്ട് അവിടെ നിന്ന് വലിച്ചിഴച്ച സംഭവങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി മദീനയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. 3 വർഷക്കാലം മക്കയിലുണ്ടായിരുന്നിട്ട് നുബുവത്തിൻ്റെ 7-ാമത്തെ വർഷം മുതൽ 9-ാമത്തെ വർഷം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും വെറും പച്ചിലയും കിട്ടിയതെന്താണോ അതും കഴിച്ച് ജീവിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രതിരോധത്തിൻ്റെ, അങ്ങേയറ്റത്തെ പ്രതിരോധത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. പല രൂപത്തിൽ മക്കയിലുള്ള മുശ്രിക്കുകൾ പ്രവാചകനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം പ്രവാചകനെ കളിയാക്കിയ സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല താങ്ങായിട്ടുണ്ട്, തണലായിട്ടുണ്ട്. ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഇൻ, കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ അവരിൽ നിന്ന് പ്രവാചകരെ താങ്കൾക്ക് ഞാൻ മതിയാകുന്നവനാണ് എന്ന് താങ്ങായി, തണലായി, സമാധാനമായി, ഞാൻ മതിയാകുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ച രംഗം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ, ഓരോ ഗോത്രത്തിൽ നിന്നും ചില ആളുകളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പ്രവാചകനെ അങ്ങേയറ്റം ഇകഴ്ത്താൻ വേണ്ടിയുള്ള പണികളെടുത്ത മക്കയിലെ മുശ്രിക്കുകൾക്ക് മുമ്പിൽ വെച്ചാണ് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നത്. ബനു സഅദ് ഗോത്രത്തിൽ നിന്ന് അൽ അസ്വദ് ബിനു മുത്തലിബ് എന്ന് പറയുന്ന വ്യക്തിയെയും, ബനു സുഹ്ര ഗോത്രത്തിൽ നിന്ന് അൽ അസ്അദ് ബിനു അബു യഹൂസ് എന്ന് പറയുന്ന വ്യക്തിയെയും, ബനു മഖ്സൂം ഗോത്രത്തിൽ നിന്ന് അൽ വാലിദ് ബിനു മുഗീറ എന്ന് പറയുന്ന വ്യക്തിയെയും, അൽ ആസ് ബിനു വലി എന്ന് പറയുന്ന വ്യക്തിയുമൊക്കെ ഇങ്ങനെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പ്രവാചകനെ ഇകഴ്ത്താൻ, പ്രവാചകനെ പ്രയാസപ്പെടുത്താൻ, ചില വ്യക്തികളെ മാത്രം പ്രത്യേകം, അതിന് അഗ്രഗണ്യരായ ചില ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇറക്കി വിട്ടിരുന്നു. അങ്ങനെ പല രൂപത്തിലുള്ള നാവ് കൊണ്ടുള്ള എല്ലാ ശല്യങ്ങളും പ്രവാചകന്മാർ, പ്രവാചകനെതിരെ അവർ ഇറക്കി വിട്ടപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ ആയത്താണ് ഇന്നാക ഫഈനാക മുസ്തഹ്സിഇൻ. ഈ കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ വിഷയത്തിൽ പ്രവാചകരെ താങ്കളുടെ പ്രയാസങ്ങളിലെല്ലാം മതിയാകുന്നവൻ ഞാനാണ്. അവസാനം എന്താ സംഭവിച്ചത്? ഈ കളിയാക്കിയവർ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് അൽ അസ്വദ് ബിൻ മുത്തലിബ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പച്ച ഇലയിട്ട് കാഴ്ച പോയ സംഭവമാണ് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അസ്വദ് ബിൻ അബു യഹൂസ് എന്ന് പറയുന്ന വ്യക്തി ജിബ്രീൽ അലൈഹിസ്സലാം വയറിലേക്ക് വിരൽ ചൂണ്ടി വയർ വീർത്തു മരിച്ചുപോയി. അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവരുടെ അവസാനങ്ങൾ സംഭവിച്ചു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. വലീദ് ബിൻ മുഗീറ കാലിലൊരു മുറിവേറ്റ് വീർത്ത് പൊട്ടി മരിച്ച സംഭവം ചരിത്രത്തിൽ പിന്നീട് വായിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയ കളിയാക്കിയ ആളുകളുടെ മേൽ അല്ലാഹു നടപടിയെടുത്തു. അല്ലാഹു മതിയായവനാണ്. പ്രവാചകനെ ആശ്വസിപ്പിച്ചു, അതോടൊപ്പം പ്രവാചകനെ പ്രയാസപ്പെടുത്തിയ ആളുകൾക്കെതിരെ നടപടിയും എടുത്തു. അതാണ് അല്ലാഹു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹത്തെ ഉമ്മത്തിനെ പ്രയാസപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അല്ലാഹു മതിയാകുന്നവനാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു നാടിനെ അവിടെയുള്ള മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്നവർ അവർക്കെതിരെ നടപടിയെടുക്കാൻ അല്ലാഹു മതിയാകുന്നവനാണ്. അവനൊന്നും കാണാതെ കേൾക്കാതെ പോകുന്നില്ല. അവർ ഒരുപക്ഷെ കുറഞ്ഞ കാലം ഇവിടെ ആസ്വദിക്കുന്നുണ്ടാകാം, മുസ്ലിമീങ്ങൾക്കെതിരെ മേൽക്കോയ്മ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ അവർക്ക് മത്താ ഉൻ ഖലീൽ, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ദുനിയാവിൽ. പക്ഷേ വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവർക്ക് വരാനിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവർ അറിയാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ പിടികൂടും, അവർക്ക് കൃത്യമായ ശിക്ഷകൾ നൽകും. അതുകൊണ്ട് വ്യസനിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. വിശ്വാസികൾക്ക് അല്ലാഹു മതിയാകുന്നവനാണ് വിജയം നൽകാൻ, പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, പ്രശ്നങ്ങൾ മാറ്റാൻ. ഇതിനൊരു കാലയളവുണ്ടാവും, അത് അല്ലാഹു നിശ്ചയിച്ച സമയമുണ്ടാകും. ആ സമയമെത്തുമ്പോൾ അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. അതുവരെ പല രൂപത്തിലുള്ള പരീക്ഷണം ഉണ്ടാകുമെന്ന് അല്ലാഹു പറഞ്ഞല്ലോ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരിസ് സാബിരീൻ. അവിടെ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഏകദേശം അഞ്ചാറ് കാര്യങ്ങൾ പരീക്ഷണത്തിന്റെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് ഇതിലെല്ലാം ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സന്തോഷവാർത്ത നൽകുമെന്നാണ്, സ്വർഗം നൽകുമെന്നാണ്. അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ പ്രയാസങ്ങളുണ്ടോ ക്ഷമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം റബ്ബിലേക്ക് പ്രാർത്ഥിക്കുക, അവൻ മതിയാകുന്നവനാണ് പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ, പ്രശ്നങ്ങൾ നീക്കാൻ, ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ. അല്ലാഹു മതിയാകുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും പറഞ്ഞത് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവ സമീഉൽ അലീം, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ സംരക്ഷിക്കും, അവൻ മതിയാകുന്നവനാണ്. നിങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന്, ആ പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ അവൻ മതിയാകുന്നവനാണ്. അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, ചരിത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ ബദർ യുദ്ധം അല്ലാഹു മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് ഇല്ലേ. ആയുധങ്ങളില്ലാതെ ആയുധസജ്ജരായ ഒരു വലിയ മൂന്നിരട്ടി വരുന്ന സംഘത്തിൻ്റെ മുന്നിൽ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരായ ന്യൂനപക്ഷം വരുന്ന ആളുകൾ, അവർ യുദ്ധം ചെയ്തു, അവരെ കീഴ്പ്പെടുത്തി, ശത്രു സൈന്യത്തെ മുസ്ലിം സൈന്യം കീഴ്പ്പെടുത്തി. അവിടെ അല്ലാഹു മതിയാകുന്നവനാണ് എന്ന് ബോധ്യപ്പെടുകയാണ് തവക്കുൽ ചെയ്തപ്പോൾ, റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചപ്പോൾ. എന്റെ റബ്ബിന്റെ കൂടെയുണ്ടാകും, പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ സഹായിക്കാൻ അൽ കാഫിയായ അല്ലാഹു എന്റെ കൂടെയുണ്ടാകുമെന്ന് അവർ തീരുമാനിച്ച് വിശ്വസിച്ചുറപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സഹായിയായി ഉണ്ടായി. ഇത് ചരിത്രത്തിൽ വലിയ സംഭവമാണ്. അതുപോലെ തന്നെ ഖന്ദക് യുദ്ധത്തിലും അഹ്സാബ് യുദ്ധത്തിലുമൊക്കെ ഇതൊക്കെ ഈ സംഭവങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു നൽകുന്നത് അല്ലാഹു അൽ കാഫിയാണ് എന്നാണ്. 10,000 വരുന്ന ശത്രു സൈന്യത്തിന്റെ മുന്നിൽ യുദ്ധം പോലും ചെയ്യാതെ ആ ശത്രുക്കളെ ആട്ടി ഓടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രാത്രിയിലെ സൈന്യം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൈന്യത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ സഹായിക്കുകയും അവിശ്വാസികളായ ആളുകളെ ശത്രു സൈന്യത്തെ ആട്ടി ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വറദ്ദല്ലാഹുല്ലദീന കഫറു, അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം കാഫിരീങ്ങളായ ആളുകളെ തിരിച്ചു മടക്കിയയച്ചു. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ രഹസ്യമായ ജുനൂദുകൾ കൊണ്ട്, അതായത് രഹസ്യമായ ശത്രു സൈന്യത്തിനെ അകറ്റാൻ, തിരിച്ചയക്കാൻ, ആട്ടിയകറ്റാൻ, ആ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചയക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സൈന്യത്തെ അയച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല തണുത്ത കാറ്റും ഇരുണ്ട രാവും അതിലെ സൈന്യം ആ ശത്രു സൈന്യത്തെ പിന്തിരിപ്പിച്ചു എന്നാണ്. ഈ രൂപത്തിൽ വിശ്വാസികളെ സഹായിക്കാൻ യുദ്ധം പോലും ചെയ്യാതെ ശത്രുവിൽ നിന്ന് സംരക്ഷണം നൽകിയ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ മതിയാകുന്നവനാണ്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, എന്നിട്ട് അല്ലാഹ് പറഞ്ഞതാണ് അല്ലാഹുവിന്റെ സൈന്യത്തെ അവനല്ലാതെ അറിയില്ല. അവൻ അയച്ച സൈന്യം മുസ്ലിമീങ്ങൾക്ക് സഹായമായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്ക് യുദ്ധം ചെയ്യാതെ തന്നെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് പല സംഭവങ്ങൾ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ പ്രശ്നങ്ങൾ തീർക്കുവാനും എല്ലാവിധ പ്രതിസന്ധികൾ മാറ്റിത്തരുവാനും എല്ലാവിധ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുവാനും എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ നൽകുവാനും അൽ കാഫിയായ അല്ലാഹു നമുക്ക് മതിയാകുന്നവനാണ്. കുട്ടിയെ തരാൻ, രോഗങ്ങൾ മാറ്റാൻ ഇന്ന് പല ആളുകളും മറ്റു പലതിൻ്റെയും പിന്നാലെയാണ്. ആൾ ദൈവങ്ങൾക്കു പിന്നാലെ, മരിച്ചുപോയ മഹാന്മാരുടെ പിന്നാലെ, ഔലിയാക്കളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുടെ പിന്നാലെയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ചോദ്യം പ്രസക്തമാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമയ്ക്കല്ലാഹു പോരെ. നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, മതി എന്ന് പറയാൻ സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയമുള്ളത്. അള്ളാഹു അൽ കാഫി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെല്ലാ ആവശ്യങ്ങളും റബ്ബിലേക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട്, റബ്ബിനോട് മാത്രം ചോദിച്ചുകൊണ്ട്, അള്ളാഹു മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഉള്ളും പുറവും നന്നാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നല്ലൊരു സംസാരമായിരുന്നു ഈ ഒരു സെഷനിൽ നാം കേട്ടത്. അൽ കാഫി, എല്ലാത്തിനും മതിയായവൻ എന്നർത്ഥം വരുന്ന നാമം, അള്ളാഹുവിനെ കുറിച്ച് കൂടുതലായി നമുക്ക് അറിയിച്ചു തന്ന ഒരു സെഷനാണ് അസ്മാ ഉൽ ഹുസ്ന. വിഷയം അവതരിപ്പിച്ചത് അബ്ദുറൌഫ് അൽഹിക്കമി.
3: ഇനി നമ്മൾ കേൾക്കാനിരിക്കുന്നത് പീസ് റേഡിയോ കഥ പറയാം.
2: മാതാപിതാക്കളെ അനുസരിക്കുക എന്ന വിഷയം ഒരു ചെറുകഥയായി അവതരിപ്പിക്കുന്നു തേൻ തുള്ളികൾ എന്ന പുസ്തകത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് അബ്ദുസലാം വീട്ടി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് മാതാപിതാക്കളെ അനുസരിക്കുക. ബഹുമാനനായ ഉസ്മാൻ പാലക്കാടി രചിച്ചിട്ടുള്ള തേൻതുള്ളികൾ സാരോപദേശ കഥകളിൽ നിന്നാണ് നമ്മൾ ഈ കഥ കേൾക്കുന്നത്. മോനെ, ഫൈസലേ, യൂണിഫോം മാറ്റി വിശക്കുന്നതിന് വല്ലതും കഴിച്ചൊന്ന് കടയിൽ പോയി വരണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഫൈസൽ സ്കൂൾ വിട്ട് വന്നയുടനെ ഉമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവനാകെ ദേഷ്യം കയറി. ഭക്ഷണം കഴിച്ചയുടൻ ക്രിക്കറ്റ് കളിക്കാൻ ചെല്ലാമെന്ന് കൂട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തതാണ്. ഇന്നലെ സലീമിൻ്റെ ടീം തൻ്റെ ടീമിനെ തോൽപ്പിച്ചതാണ്. ഇന്ന് അവരെ തോൽപ്പിച്ചേ അടങ്ങൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു കടയിൽ പോക്ക്. ഈ ഉമ്മാക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നെ കൊണ്ടാവില്ല, കടയിലും കുടയിലുമൊക്കെ പോകാം, ഞാൻ കളിക്കാൻ പോവുകയാണ്, ഫൈസൽ ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കളിയൊക്കെ പിന്നെ, ഇപ്പോൾ കടയിൽ പോയേ തീരൂ, ഉമ്മ നിർബന്ധം പിടിച്ചു. എനിക്കിപ്പോൾ സൗകര്യമില്ല, കളി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പോകാം, അവൻ തറപ്പിച്ചു പറഞ്ഞു. ഏതായാലും നീ വല്ലതും കഴിക്ക്, കൂടുതൽ തർക്കിച്ചാൽ മകൻ ഭക്ഷണം കഴിക്കില്ല എന്നോർത്ത് സ്നേഹനിധിയായ ഉമ്മ അനുനയ രൂപത്തിൽ പറഞ്ഞു. ഭക്ഷണം വേഗത്തിൽ വാരി വലിച്ചു തിന്ന് ഫൈസൽ കളിക്കാനായി ഇറങ്ങിയോടി. ഉമ്മയുടെ മോനെ എന്ന വിളി കേൾക്കാത്ത മട്ടിൽ അവൻ കൂട്ടുകാരെ കൂക്കി വിളിച്ച് മുന്നോട്ട് കുതിച്ചു. കളി തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞു കാണും. അന്നേരമാണ് അത് സംഭവിച്ചത്. ബോളിൻ്റെ പിന്നാലെ ഓടുകയായിരുന്ന ഫൈസൽ മറിഞ്ഞു വീണു. വീണിടത്ത് കിടന്നുരുണ്ടു. എഴുന്നേൽക്കാനുള്ള ശ്രമം വിഫലമായി. കൂട്ടുകാർ ഓടിവന്ന് താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. ശക്തമായ വേദനയാൽ അവൻ വാവിട്ട് കരഞ്ഞു. കാലിൻ്റെ എല്ല് എവിടെയോ പൊട്ടിയിട്ടുണ്ട്. കളി അവസാനിപ്പിച്ച് എല്ലാവരും ഫൈസലിൻ്റെ ചുറ്റും കൂടി. എന്നെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകണേ, എൻ്റെ കാലൊടിഞ്ഞേ, എൻ്റെ ഉമ്മാ. കഠിനമായ വേദനയാൽ അവൻ എരിപരി കൊണ്ടു. ആ സമയത്താണ് നജീബ് മൗലവി അതുവഴി വന്നത്. കരച്ചിൽ കേട്ട് അദ്ദേഹം കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. ഫൈസലിൻ്റെ പരിക്ക് ചെറുതല്ലെന്ന് ബോധ്യമായപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിലെത്തിച്ചതിന് ശേഷം ഫൈസലിൻ്റെ വീട്ടിൽ വിവരമറിയിച്ചു. അവൻ്റെ ഉപ്പ ഗൾഫിലാണ്, പിന്നെയുള്ളത് ജ്യേഷ്ഠനാണ്. അവൻ കോളേജ് വിട്ടു വരുമ്പോൾ സന്ധ്യ മയങ്ങും. വിവരമറിഞ്ഞയുടൻ ഉമ്മ ആശുപത്രിയിലേക്ക് ഓടിയെത്തി. എൻ്റെ പൊന്നുമോൻ എന്തു പറ്റി? പൊട്ടിക്കരഞ്ഞുകൊണ്ടാണവർ അതും പറഞ്ഞ് മകനെ സമീപിച്ചത്. പേടിക്കാനൊന്നുമില്ല, കാലിൻ്റെ എല്ലിനൊരു ചെറിയ പൊട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എക്സ്റേ എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നജീബ് മൗലവി ഉമ്മയെ ആശ്വസിപ്പിച്ചു. ഉമ്മ ഫൈസലിൻ്റെ അരികത്തിരുന്നു. കണ്ണുനീർ വാർത്തുകൊണ്ട് അവനെ തലോടി. എൻ്റെ മോനെ, ഉമ്മ പറഞ്ഞത് കേൾക്കാതെ മോൻ ഇറങ്ങി ഓടിയതല്ലേ? അവർ വിതുമ്പി. അന്ന് രാത്രി തന്നെ ഫൈസലിൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടു. പിറ്റേ ദിവസം ആശുപത്രി വിട്ടു. അവൻ വീട്ടിൽ നടക്കാൻ വയ്യാതെ കിടപ്പിലായി. ഒന്നര മാസം ഈ കിടപ്പ് കിടക്കണം. അതോർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നജീബ് മൗലവി ഫൈസലിനെ കാണാൻ വന്നു. അവൻ്റെ അരികിലിരുന്ന് അവൻ്റെ രോഗശമനത്തിനായി പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം ചോദിച്ചു, ഉമ്മ പറഞ്ഞത് കേൾക്കാതെ മോൻ ഇറങ്ങി ഓടിയതല്ലേ എന്ന് നിന്റെ ഉമ്മ ആശുപത്രിയിൽ വെച്ച് നിന്നോട് ചോദിക്കുന്നത് കേട്ടു. അത് ശരിയാണോ? ശരിയാണ്. കടയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ സൗകര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ഓടിയതാണ്. അവൻ സമ്മതിച്ചു. നീ അങ്ങനെ അനുസരണക്കേട് കാട്ടിയിട്ടും നിന്റെ ഉമ്മ നിന്നോട് ദേഷ്യപ്പെടുകയോ നിന്നെ വെറുക്കുകയോ ചെയ്തിട്ടില്ല. നിനക്ക് അപകടം പറ്റിയെന്നറിഞ്ഞപ്പോൾ ആശുപത്രിയിലേക്ക് അവർ ഓടി വന്നു. എൻ്റെ പൊന്നുമോൻ എന്തു പറ്റിയെന്ന് പൊട്ടിക്കരച്ചിലൂടെ ചോദിച്ചു. അങ്ങനെ ജീവന് തുല്യം നിന്നെ സ്നേഹിക്കുന്ന ഉമ്മയോട് അനുസരണക്കേട് കാണിച്ചത് ശരിയായില്ലെന്ന് നിനക്കപ്പോൾ ബോധ്യമായോ? മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ, അവരനുസരിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും എന്ന് നീ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? അത് കേട്ടപ്പോൾ അവൻ കണ്ണുകൾ ഇറുകിയടച്ചു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. താൻ അനുസരണക്കേട് കാണിച്ചിട്ടും ദേഷ്യപ്പെട്ടിട്ടും ഉമ്മാക്കെന്നോട് ദേഷ്യമില്ല. അവർ തന്നെ അതിരറ്റ് സ്നേഹിക്കുന്നുണ്ട്. പകരം താൻ സ്നേഹം കൊടുക്കുന്നില്ല. ഈ ചിന്തകൾ അവന് ദുഃഖത്തിലാഴ്ത്തി. നജീബ് മൗലവി പറഞ്ഞു, മാതാപിതാക്കളോടുള്ള കടമയുടെ ഗൗരവം മോൻ മനസ്സിലാക്കണം. സൂറത്തുൽ ഇസ്രായിലെ ഇത് സംബന്ധിച്ച ആയത്ത് നീ കേട്ടിട്ടില്ലേ? അതിൽ അല്ലാഹു പറഞ്ഞു, തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. അവരിൽ ഒരാളോ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ അവരോട് നീ ചേ എന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത്. അവരോട് മാന്യമായ വാക്ക് പറയുക. കാരുണ്യത്തോടുകൂടി എളിമയുടെ ചിറക് നീ അവർക്ക് ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. എൻ്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ അവർ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ അവരോട് നീ കരുണ കാണിക്കണമേ എന്ന് നീ പറയുകയും ചെയ്യുക. ഈ ആയത്ത് ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ ഓർക്കാറില്ല. കണ്ണുനീർ തുടച്ചുകൊണ്ട് ഫൈസൽ പറഞ്ഞു. മാതാവിനോടുള്ള കടപ്പാട് പ്രത്യേകം സൂചിപ്പിക്കുന്ന ഹദീസുകളുമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നൊരാൾ ചോദിച്ചു, പ്രവാചകരെ, ഏറ്റവും നല്ല സഹവാസത്തിന് കടപ്പെട്ടവർ ആരാണ്? നബി പറഞ്ഞു, നിന്റെ മാതാവ്. പിന്നീട് ആരാണ്? നിന്റെ മാതാവ്. പിന്നീട് നിന്റെ മാതാവ്. പിന്നീട് നാലാമത്തെ തവണയാണ് നബി നിന്റെ പിതാവ് എന്ന് പറഞ്ഞത്. ഇതിൽ നിന്നും മാതാവിനോടുള്ള കടമയുടെ ആഴം മനസ്സിലായല്ലോ. എൻ്റെ തെറ്റുകൾ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഉമ്മയെ അനുസരിക്കാതിരിക്കില്ല. അവരോട് ഉച്ചത്തിൽ സംസാരിക്കില്ല, ദേഷ്യപ്പെടില്ല. ഉറച്ചൊരു തീരുമാനത്തോടെ ഫൈസൽ പറഞ്ഞു: ഓ, വളരെ നല്ല തീരുമാനം. പടച്ചവൻ മോനെ അനുഗ്രഹിക്കട്ടെ. എന്നാ ഞാൻ പോകുന്നു. അസ്സലാമു അലൈക്കും. നജീബ് മൗലവി യാത്ര പറഞ്ഞിറങ്ങി.
3: കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമായെന്ന് മനസ്സിലാക്കുകയാണ്. മാതാപിതാക്കളെ അനുസരിക്കേണ്ട പ്രാധാന്യം ഒരു കഥയിലൂടെ വളരെ ഭംഗിയായി നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നു അബ്ദുസലാം വിട്ടി സാർ. അപ്പോൾ ഇനി കുട്ടികളെല്ലാം വളരെ ഭംഗിയായി ആ ഒരു കാര്യം ജീവിതത്തിൽ പകർത്തണമെന്ന് ഉണർത്തുകയാണ്.
0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Tune to reality.

0: ഒരു സമൂഹത്തിൻ്റെ ഭദ്രത അത് കുടുംബത്തിലാണ്. കുടുംബം തകർന്നാൽ ഒരു സമൂഹം തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ്.
1: അതെ,
0: നമ്മൾ പീസ് റേഡിയോ സ്നേഹക്കൂട് എന്ന പരിപാടി ഇത്തരത്തിലുള്ള പല ആളുകൾക്കും വളരെ ആശ്വാസകരമാണ്. ദാമ്പത്യത്തിൽ ആ കുടുംബത്തിൽ അനുഭവിക്കുന്ന പല പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അവർക്കുള്ള പരിഹാരങ്ങളാണ് പലപ്പോഴും നമ്മൾ സ്നേഹക്കൂടിലൂടെ കേൾക്കാറുള്ളത്. ഇന്നും ഒരു പുതിയ കുടുംബത്തിൻ്റെ അവരുടെ ചില പ്രശ്നങ്ങൾ. അവൾ എഴുതിയത് അവൻ എൻ്റെ എല്ലാം കവർന്നെടുത്തു എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ സ്നേഹക്കൂട് നൽകിയ ഒരു തിരുത്താണ് ഇന്ന് നമ്മൾ കേൾക്കാനിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്നുള്ളത് പീസ് റേഡിയോ CEO ഹാരിസ് ഇബ്നു സലീം, അദ്ദേഹത്തിൻ്റെ കൂടെ താജുദ്ദീൻ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബാദ്. കുടുംബങ്ങളിൽ ഏറെ കുളിരു പകരുന്ന, ഒരുപാട് വ്യക്തികൾക്ക് ആശ്വാസവും സന്തോഷവും പകരുന്ന ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ സന്ദർഭമാണ് പീസ്രയുടെ സ്നേഹക്കൂട്. സ്നേഹക്കൂടിലേക്ക്, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇതിൻ്റെ വീഡിയോ കൂടി ലഭ്യമാണ് എന്ന കാര്യം നിങ്ങളെ പ്രത്യേകം ഉണർത്തുന്നു. കഴിഞ്ഞ ഒരു വീക്കിൽ നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പഫുകൾ പുകക്കുന്ന ജീവിതങ്ങൾ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടായിരുന്നു ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത്. പൊതുവേ നമ്മൾ മീഡിയകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്യൂ പ്രശ്നം മാത്രം ചർച്ച ചെയ്യുകയും ഉപയോഗത്തിൻ്റെ രീതിയും സ്വഭാവവും ലഭ്യമാകുന്നതിൻ്റെ സ്ഥലങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി വീണ്ടും ഒരു ലഹരി വ്യാപിപ്പിക്കുന്ന ക്യാമ്പയിനുകളായി മാറുകയും ചെയ്യുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചർച്ചയിലുടനീളം കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചത് പരിഹാരങ്ങളായിരുന്നു. അതിൻ്റെ ഓരം പറ്റി അനുബന്ധമായ ചില വിഷയങ്ങൾ, ശ്രോതാക്കൾ ഉന്നയിച്ച ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന. ആരിസ് മൗലവി ചർച്ചയിൽ നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ ഒരു ഫീഡ്ബാക്ക് വഴി നമുക്ക് കിട്ടിയൊരു ചോദ്യം, ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് തന്നെ ഇങ്ങനെ വായിക്കാം. 19 വർഷത്തിനുള്ളിൽ ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ട്, അവിവാഹിതയായ ഒരു കുട്ടിയുടെ കമൻ്റാണ്. നിഷിദ്ധമാക്കപ്പെട്ട ധാരാളം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഡ്രഗ്സ്, പ്രണയവും ഒരാളിൽ അധികം ഒരാൾക്ക് നൽകാവുന്നതിലധികം വിശ്വാസം അയാൾക്ക് നൽകി. അങ്ങനെ എൻ്റെ കന്യകത്വം വരെ നഷ്ടപ്പെട്ടു. വീട്ടിൽ വിവാഹം ഉന്നയിച്ചപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു. എങ്ങനെയാണ് ഞാൻ എൻ്റെ തെറ്റ് പൊരുത്തപ്പെടിയിക്കേണ്ടത്? തോബ മാത്രമാണ് എൻ്റെ ജീവിതത്തിലും നമസ്കാരത്തിലുമുള്ളത്, പക്ഷേ അതിലൊന്നും എനിക്ക് തൃപ്തി വരുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിനി ജീവിതത്തിൽ മറ്റൊരു വിവാഹം കഴിക്കാമോ? അത് ഞാൻ ആ വ്യക്തിയെ വഞ്ചിക്കലാകില്ലേ? അപ്പം ഇത് വിശദമായി വന്നൊരു ചോദ്യം. വ്യക്തിയെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ ഈ ഒരു ടെക്സ്റ്റിൽ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അസ്വസ്ഥത, അവ്യക്തത ഉണ്ടാകാം, എന്നാലും ചോദ്യം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു.
3: അതെ അതെ അതെ. ഈ ചോദ്യം കേൾക്കുമ്പോൾ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾക്ക് ആ ചോദ്യത്തിൽ പ്രവേശിക്കാം. ഒന്നറിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മളൊരു ധാർമ്മികത എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ഫിത്രത്താണല്ലോ, നമ്മുടെ പ്രകൃതിയാണല്ലോ. ഫിത്രത്ത് അല്ലാഹി ലദീ ഫത്തറന്നാ സാലിഹാണ്. അത് ശരിക്കും അത് വിശദീകരിക്കുമ്പോൾ അതിൽ കാണണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും, ഒരു നന്മ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മുടെ മനസ്സെന്ത് ചെയ്യും, സ്വീകരിക്കുന്ന ഒരു രൂപമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്താണ്, തെറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഒരു പ്രയാസം, മനസ്സമ്മതമില്ലായ്മ ഉണ്ടല്ലോ, മനസ്സിൻ്റെ ഒരു പെർമിഷൻ കിട്ടാത്തൊരവസ്ഥ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മിക്കവാറും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കേസുകളിലൊക്കെ എന്ന് വെച്ചാൽ ഒരു അവിഹിത ബന്ധങ്ങൾ, പ്രേമങ്ങളോ അഫയർ എന്നൊക്കെ പറയണത് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പരമാവധി അതെന്താണെന്ന് വിചാരിച്ചാൽ ഒരു അവിഹിത ബന്ധത്തിലേക്ക്, ഒരു സെക്സിലേക്ക് എത്താതിരിക്കാൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പുതിയ പ്രവണതയാണെന്താ വെച്ചാൽ ഈ കാമുകി കാമുകന്മാരെന്ത് ചെയ്യുക, ഇവർ ലഹരി വസ്തുക്കൾ പരസ്പരം കൈമാറും.
2: പലതവണ ഡ്രഗ്സ്,
3: അപ്പൊ ആ ഡ്രഗ്സിന്റെ പിന്നിലുള്ള ഒരു തത്വം എന്താ വെച്ചാൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോടുകൂടെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ധാർമ്മികത തകർന്നല്ലോ, ആ കുറ്റബോധം പോയി, പിന്നെ എന്തുമാവാന്ന്. അപ്പൊ ശരിക്കും പെൺകുട്ടികളെ എന്ത് ചെയ്യാണ്, ശരിക്കും അവരെ അവിഹിതമായിട്ട് മിസ്യൂസ് ചെയ്യാനുള്ള ഒരു വലിയ മാർഗമായിട്ട് ഇന്ന് ഡ്രഗ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്നത് പെൺകുട്ടികളുടെ എണ്ണം ക്രമാതീതമായി ലഹരിയുടെ ഉപയോഗ രംഗത്ത് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ലഹരിയുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അതായത് പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളത് എന്ത് ചെയ്യും, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് പോവാൻ പല പെൺകുട്ടികളും തയ്യാറാവില്ല. അപ്പൊ അവരെ കൂടെ എന്ത് ചെയ്യാം, ഏറ്റവും മോശമായി ദുരുപയോഗപ്പെടുത്താൻ പറ്റും. ഇതുകൊണ്ടുള്ള ഗുണം, ഒന്ന് ലഹരി ഉപയോഗിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, നിർലജ്ജം ഇത്തരം തിന്മകളിലേക്ക് അവരുടെ മനസ്സ് വരും എന്നുള്ളതാണ്. രണ്ടാമത്തത് ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവർക്ക് ഇത് ഇവരിത് ഉപയോഗിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യും, അത് ഔട്ടാക്കും എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് അതൊരു വലിയ ഭീഷണിയാണ്. അപ്പൊ അവൾ എന്ത് ചെയ്യും,
2: കീഴടങ്ങും.
3: മറ്റൊന്ന്, ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് അത് ആവശ്യമായി വരും, അപ്പോൾ അവൾക്ക് അതിനുള്ള പണം കിട്ടാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും, പലർക്കും ഇവരെ കാഴ്ചവെച്ചിട്ട് അവർക്ക് ഈ സാധനം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പം ഈ പെൺകുട്ടികളിലേക്ക് ഇത് വ്യാപകമാകുന്നു എന്നതും അവർ അവരുടെ ജീവിതം സമ്പൂർണമായി നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും ഇതിൽ നമ്മൾ ഏറ്റവും അധികം അപകടമായി കാണേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ പാരൻസ് വളരെ ജാഗ്രത കാണിക്കും. കാരണം വേറെന്ത് പെട്ടാലും ഒരു പെൺകുട്ടി ലഹരിയിൽ പെടും എന്ന് ഇന്നെന്തായാലും രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ വളരെ വലിയ അപകടങ്ങൾ നമ്മൾ, അതുകൊണ്ട് നമ്മൾ ഇത്രേ ഉള്ളൂ, ലഹരിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വൈകാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് കൊടുക്കണം. എനിക്ക് വളരെയധികം ഒരു പിന്നെ മനസ്സിന് വളരെ പ്രതീക്ഷ നൽകുന്ന രണ്ട് അനുഭവങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലുണ്ടായി. ഒന്ന്, ഒരു ടീച്ചർ എന്നോട് പറഞ്ഞാണ്, അവർ പറഞ്ഞത് അവിടെ മോനെ എന്ത് ചെയ്തു, കേരളത്തിന് പുറത്തൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്ക. അപ്പോൾ അവനെ ഇറങ്ങാൻ സമ്മതിച്ചു, ഉമ്മക്ക് എന്താണ് എന്നോടൊരു ഉപദേശം പറയാനുള്ളത്, അത് ഞാൻ കീപ്പ് ചെയ്യും, ഒരു കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ. അപ്പോൾ കുറേ പറയണ്ടല്ലോ, എന്ത് പറയണ്ട്, പിന്നെ നീ ലഹരി ഉപയോഗിക്കരുത് അല്ലെങ്കിൽ അഫേർപ്പെടരുത് എന്ന്. ആ പറഞ്ഞു, പിന്നെ നമ്മളൊരു വിശ്വാസികളല്ലേ, അപ്പം നീ നിൻ്റെ ഈമാനെ കൈവിടരുത്. അത് പറഞ്ഞ ഒരു സ്ത്രീ പറയുന്നത് എന്നോട് പറഞ്ഞു, ഞാൻ ഈമാനെ കൈവിടരുത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വളരെ അർത്ഥവത്താണ്, പക്ഷെ അതിൻ്റെ ഒരു വിശാലത അവന് മനസ്സിലായോ എന്നുള്ളതാണ് പ്രശ്നം. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവന് എന്ത് അപകടമെന്ന് വരുമെന്ന് പറഞ്ഞാലും അവനത് ചെയ്യും. കാരണം ഏത് അപകടത്തിൻ്റെ അപ്പുറത്തും നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്, മനസ്സിലായി. ഒരാൾ ക്യാൻസർ വരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയുന്നത് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും എന്തെയും ക്യാൻസറിനൊക്കെ നല്ല മെഡിസിൻ വരും എന്ന് പറയും, അതല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും എന്ന് പറയും. എന്തിനും എന്തിൻ്റെ പരിഹാരം പറയാനുണ്ട്, ഇനിയിപ്പോൾ എന്തിനും അതിനൊരു ജാമ്യം കിട്ടും എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന അദാബ് റബ്ബിഹിം ഗൈറുമഅമൂൻ, ഇന്ന അദാബ് റബ്ബിഹിം ഗൈറുമഅമൂൻ, രക്ഷിതാവിൻ്റെ ശിക്ഷ അതെന്തല്ല, ഒരിക്കലും നിർഭയത്വം പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. വളരെ ചെറിയൊരു സംഗതിയാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടേതായ ചില സ്വാധീനങ്ങളുണ്ട്. ഇപ്പോൾ എവിടെ പോകുമ്പോഴും അവിടെ നമുക്ക് ചില പരിഗണനകൾ കിട്ടും, ചില പ്രതിസന്ധി നമ്മൾ രക്ഷപ്പെടും, ചിലപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, പലതും. എന്നാൽ മരിച്ചാൽ നമുക്ക് എന്താണ്ടാവുക, മരിച്ചാൽ രാജാവ് മരിച്ചാലും രാജാവ് എന്ന പരിഗണന കബറിലില്ലല്ലോ. അവിടെ നമ്മളൊരു വലിയൊരു സംഗതിയല്ലേ, സമ്പന്നൻ എന്നൊരു പരിഗണന അല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നന്മ തിന്മകളാണ് നമ്മുടെ ആധാരം എന്ന് ബോധ്യമുള്ള ഒരാൾ എന്ത് ചെയ്യൂല, എവിടെയും പിടിച്ചെന്നു. അതുകൊണ്ട് ഈ ഈമാൻ അല്ലാതെ നമ്മുടെ യുവതലമുറക്കും ഈ കൗമാരപ്രായക്കാർക്കും മറ്റൊരു പരിഹാരവും നമുക്ക് പറയാനാവില്ല. കാരണം ലഹരി കൊടുക്കുന്നു തന്നെ പറയണം എന്താ വെച്ചാൽ, ഇത് വളരെ കുറച്ചുള്ളതാണ്, വളരെ കുറച്ച് മതി. പുതു പുതിയ ഒരു നഖത്തിൻ്റെ ചീളിൽ കൊള്ളുന്ന കഷ്ണം മതി, ഒരു ജ്യൂസിൽ എന്താണ് അത് അവസാനം കലങ്ങണ സമയത്തിൽ വീണോ വീണില്ലേ എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഇത് അറിയാത്തൊരു സമയത്ത് കുറച്ചല്ലേ, ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ലല്ലോ, അവർ ഉപയോഗിക്കാനുള്ളൊരു പ്രചോദനമാണ്, മനസ്സിലായി. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ അതും ഇതൊരു പ്രശ്നമില്ല, അതെനിക്ക് എപ്പോൾ ആണെന്ന് നിർത്താം എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അതിലകപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചാണെങ്കിലും അധികമാണെങ്കിലും എന്താണ് ലഹരി നിഷിദ്ധമാണ്, അതിന് പഠിച്ചെടുത്ത് മറുപടി പറയേണ്ടി വരും. ഈ തെറ്റിലായിക്കൊണ്ട് ഞാൻ മരണപ്പെട്ട എന്താ, ഇങ്ങനത്തെ ചില ബോധങ്ങളല്ലാതെ ഇതൊക്കെ മാരകമല്ലേ. നമ്മൾ കുറേ മെസ്സേജസ് ഉണ്ട്, പെൺകുട്ടികൾ ഇതിൽ ദുരുപയോഗപ്പെടുത്തപ്പെടുന്നു, അവർക്ക് ലഹരി നൽകുന്നു, അവരെ അവിഹിതമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള എല്ലാം ഈ ചോദ്യത്തിലുണ്ട്.
2: ഇതൊന്നും പാരന്റ്സ് അറിയാം,
3: അവരിതൊന്നും സംഭവിക്കൂല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് കുട്ടികളെ വളർത്തുന്നത്.
2: ഇതില് ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാലാളെ, ഒരു സ്ത്രീ അടക്കം നാലാളെ പിടികൂടിയത് 75 ഗ്രാം MDMA. ഇപ്പൊ ഒരു ഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ നുള്ളിയെടുത്താൽ കിട്ടുന്ന അളവാണല്ലോ.
3: 75 ആക്ക് ഉപയോഗിക്കാം.
2: അപ്പൊ എത്ര ലക്ഷങ്ങളുടെ മുതലാണത്. അതന്നെ ആ 75 ഗ്രാം മൂന്നാളെടുത്ത് പാക്കാക്കിയിട്ടാണ് ഇവര് കീപ്പ് ചെയ്ത്. അങ്ങനെ കേന്ദ്ര ഇന്റലിജൻസ് ആണ് എന്ത് ചെയ്ത് ഈ സംഭവം കണ്ടെത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഈ കുട്ടിയുടെ ഭക്ഷണത്തിന്റെ ഏതെങ്കിലും ഒരു വറ്റില് കുടുങ്ങിയാൽ മതിയല്ലോ അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാല് പടസോനെ വിശ്വാസികളായി ഞങ്ങളെല്ലാവരും മരിപ്പിക്കണേ എന്നുള്ള മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആയുടെ പ്രസക്തി കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കുട്ടി നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യം അതില്, അപ്പൊ അവൾ എത്തിപ്പെട്ട ഒരു അവസ്ഥ നമുക്കറിയാലോ. അപ്പൊ അവൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, അവള് ലൈംഗികമായി ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അവൾ രക്ഷപ്പെട്ട് പോരാൻ ശ്രമിച്ച് ഇപ്പം പ്രാർത്ഥനയും തോപയായിട്ട് പോവാണ്, എനിക്ക് തൃപ്തി കിട്ടണില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു ഭാഗവും കൂടി
3: അതെ. അതിലിപ്പോ എന്താ അറിയോ, അതിനിപ്പോ നമുക്ക് എന്താ വെച്ചാല് ഇസ്ലാമികമായി നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാ വെച്ചാൽ, ഒരാൾക്ക് അവനവന്റെ തെറ്റ് ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ വേറൊരു ചിന്തയില്ല. ആ തെറ്റ് ബോധ്യപ്പെടുക എന്നതിനർത്ഥം എന്താണ്, നമുക്കതിൽ ഖേദമുണ്ടാകുക, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, ഞാൻ ചെയ്തു പോയി, ഖേദമുണ്ടാകും. ഉടനെ ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും വിരമിക്കുക, അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളെ ചുറ്റുപാടുകളെ എല്ലാം ഒഴിവാക്കിയിട്ട് ആ തെറ്റിൻ്റെ ലോകത്തുനിന്ന് പൂർണ്ണമായും വിടുക, പിന്നെ അതിലേക്ക് ഒരിക്കലും തിരിച്ചു പോവാതിരിക്കുക. ഈ തീരുമാനമാണ് അവരെടുക്കേണ്ടത്. അപ്പം ആ തീരുമാനം എടുക്കുമ്പോൾ അവർക്ക് പിന്നെ ലഹരി തന്ന ആളെന്താവും, അല്ലെങ്കിൽ അവളെ പിന്നെ ശാരീരികമായി മിസ്യൂസ് ചെയ്ത ആളെന്താവും, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല.
2: അങ്ങനെ
3: പിന്നെ മാത്രമല്ല, ഇങ്ങനത്തെ അവിഹിതങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂടെ എന്തായാലും ഒരു ലൈഫ് ഇല്ലല്ലോ. ഇവരിപ്പോ ഇവളെ മിസ്യൂസ് ചെയ്തെങ്കിൽ എത്ര ആളുകളെ ചെയ്യണ്ടായിരിക്കും. അപ്പൊ അവരെ കൂടെയൊക്കെ ഇപ്പൊ ജീവിക്കാൻ കഴിയും. അപ്പൊ ഇത് ഇവൾക്കൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തപ്പെട്ടു, അതിന് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങി. അവൾ നല്ലൊരു സ്ത്രീ ആകുമ്പോൾ പിന്നെ അവളൊരു വിവാഹത്തിന് ചെല്ലുമ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഏ, നമ്മൾ ഇപ്പോൾ എന്താണെന്നല്ലേ പറയേണ്ടുള്ളൂ, ഇന്നലെ എന്തായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. നാളെ നമ്മൾ അത് ആവാൻ ഉദ്ദേശിക്കണില്ല. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ലഹരി ഉപയോഗിച്ചു,

0: നീക്കാൻ കഴിയൂല തെറ്റ് ചെയ്യുന്ന തെറ്റുകൾക്ക്.
1: അത് ഭൂമിയിൽ നിന്ന് അനുഭവിക്കുമ്പോൾ പരലോകത്ത് നിന്ന് അതിന്റെ ഒരു ആശ്വാസം കിട്ടുകയും
0: ചെയ്യും.
1: ഇതിലിപ്പം ഈ ചെയ്ത തെറ്റുകൾ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചത് പരസ്യപ്പെടുത്തേണ്ടതില്ല എന്നുള്ള ഒരു ഹദീസ് ഈ ഒരു
0: തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ വരിക. നമ്മള് നമ്മളുടെ ഒരു തെറ്റും പരസ്യപ്പെടുത്തേണ്ട കാര്യമല്ലേ. അത് പ്രത്യേകം രാത്രി മുഴുവൻ അവരെ തെറ്റുകളെ ഞാൻ മറച്ചു വെച്ചു, രാവിലെ അവരത് വിളിച്ചു പറഞ്ഞു എന്ന് പറയണത് അത് അള്ള മറച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതില്ല എന്ന് തന്നെയാണല്ലോ അതിന്റെ തത്വം. അങ്ങനെ തന്നെ നിൽക്കേണ്ടത്
1: തീർച്ചയായും. ഇതില് തീർച്ചയായും പ്രത്യേകിച്ച് പുതിയ തലമുറയോട് ഒരു വാചകം നമുക്ക് ഗൗരവപൂർവ്വം ചേർത്ത് വെക്കാനുള്ളത്, ഇവിടെ വിശ്വസിച്ച ഒരാൾ ഡ്രഗ്സ് കൊടുത്ത് എൻ്റെ കന്യകത്വം അവൻ നശിപ്പിച്ചു, വിവാഹം പ്രപ്പോസ് ചെയ്തപ്പോൾ അവൻ എന്നെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവം അവർക്കിപ്പോൾ വന്ന ബോധ്യമാണ്. പലപ്പോഴും പ്രണയത്തിൻ്റെ പേരിൽ മാതാപിതാക്കളോട് കലഹിച്ചു നിൽക്കുകയും പ്രണയിക്കുന്ന വ്യക്തിയെ തന്നെ കിട്ടണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവർ, അതേ മാനസികാവസ്ഥയിൽ ഈ കുട്ടി ഒരു കാലം ജീവിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമല്ല. അപ്പോൾ അഫെയർ മാരേജുകളാണ് കൂടുതൽ തിരിച്ചറിയാനും അടുത്തറിയാനുമുള്ള വഴിയെന്നും ഒരിക്കലും കുടുംബം നിർദ്ദേശിക്കുന്ന മാരേജുകളല്ല എന്നും ചിന്തിക്കുന്നവർക്കുള്ളൊരു നല്ല ഉത്തരവും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ കത്ത് അല്ലെങ്കിൽ കുറിപ്പ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ മറ്റൊരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഉമ്മയുടെ ഒരു ചോദ്യമാണ്. കുട്ടി 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ഫോണിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അല്ലെങ്കിൽ അവളുടെ ക്ലാസ്സിലൊരു പയ്യനായിട്ടൊരു ചാറ്റ് കണ്ടു. അപ്പോൾ ആ ചാറ്റ് അവൾ ഉമ്മ അവളെ മഹറമല്ലാത്ത ആളോട് സംസാരിക്കേണ്ടതിൻ്റെ നിയമങ്ങൾ ഒക്കെ പറഞ്ഞെടുത്തു. അപ്പോൾ അവളതിൽ നിന്ന് മാപ്പ് പറഞ്ഞ് പിന്മാറി. പക്ഷേ വീണ്ടും ആ ചാറ്റ് ഉമ്മ കാണാനിടയായി. ഇനി എന്ത് ചെയ്യും എന്നാണ്. ഒരു 9ാം ക്ലാസ്സാണ് പ്രായം, ഒരു ആരംഭമാണ്. ഇതിപ്പോൾ രണ്ട് എൻഡാണ് ശരിക്കും. ഒന്ന്, സംഭവിക്കേണ്ടത് മുഴുവൻ സംഭവിച്ച ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്. മറ്റൊന്ന്, ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ്. ഇതിനെ നമ്മളെങ്ങനെ, പാരൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ഒരു വ്യക്തത വരുന്നത് ഭംഗിയാകും.
0: നമ്മൾ ഈ ചെറുപ്രായങ്ങളിൽ ഉണ്ടാകുന്ന പ്രേമമാണ് കൂടുതൽ ഡേഞ്ചർ, ഒരു അപകടം. കാരണം അത് വളരെ നിഷ്കളങ്കമായിരിക്കും, വളരെ ആഴമേറിയതായിരിക്കും. അപ്പം നമ്മൾ അവരെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾ ഡിപ്രഷൻ കാണുന്നത്. മുതിർന്നൊരു 18-19 വയസ്സായ ആളുകൾ പ്രേമം ഉപേക്ഷിക്കുന്നതിനേക്കാളും വലിയൊരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ, പൊതുവേ എന്താ വെച്ചാൽ, രക്ഷിതാക്കൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തൽക്കാലം പറയുമ്പോൾ അവർ സത്യസന്ധമായി തരും, ഞാൻ ഇനി ചെയ്യൂല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. പക്ഷെ അവർക്ക് അങ്ങനെ ഓക്കെ ആകാൻ പറ്റൂല. കാരണം ഇതൊരു ഇതിൻ്റെ ഒരു സുഖവും ഇതിൻ്റെ ഒരു ബന്ധമൊക്കെ അറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ പെട്ടെന്ന് അവസാനിക്കാൻ പറ്റൂല. കാരണം നമ്മളെല്ലാവർക്കും പ്രേമിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എന്താ വെച്ചാൽ, ഇത് ഓപ്പോസിറ്റ് ആണും പെണ്ണും തമ്മിൽ എന്താണ് ആകർഷിക്കാനും ഒന്നായി തീരാനും വേണ്ടി വെച്ച ഒരു സംഗതിയാണല്ലോ ഈ സ്നേഹം. ഇത് മറ്റു സ്നേഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഈ സ്നേഹം. അതുകൊണ്ട് ആ ഒരു സ്നേഹം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ എവിടെയാണ്, അവർ ശാരീരികമായി ഒന്നിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒന്നിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവാം, ആ പ്രേമം അവസാനിക്കും. ഇപ്പോൾ ഇന്നലെ കിട്ടിയ ഒരു പയ്യൻ്റെ ടെക്സ്റ്റിൽ ഒരാൾ എനിക്കൊരു സംശയമായിട്ട് അയച്ചെന്ന ടെക്സ്റ്റിൽ ഉണ്ടാവാൻ പറയണത്, എനിക്കൊരു അഫയർ ഉണ്ട്, ഞാൻ അവളെ പല പ്രാവശ്യം ശാരീരികമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഉപേക്ഷിക്കണമെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പ്രേമത്തിൻ്റെ പാരമ്യതയാണെന്ത്, ശാരീരിക ബന്ധം. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്രേമിക്കണ ഒരാളും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറയില്ല. മനസ്സിലായി? അപ്പോൾ നമ്മളൊരു പ്രേമം കണ്ടാൽ ഒരു കുട്ടി പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ ഇനി ചെയ്യൂല, അവിടെ അവസാനിക്കൂല. അത് ആ കുട്ടിക്ക് ബോധ്യം വരണം. എന്ത്, ഇത് ഇങ്ങനെ ഒരു സംഗതി വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അവനിൽ നിന്ന് വേറിടാൻ നല്ല പ്രയാസമായിരിക്കും. ഇതെന്താണെന്ന് വിചാരിച്ചാൽ ഈ ഒരു ആണും പെണ്ണും നിലക്കുള്ള ഒരു ബന്ധവും സ്നേഹമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ വരും, ഈ ബന്ധം വീണ്ടും പുനരാരംഭിക്കാം എന്നൊക്കെയുള്ളൊരു ബോധം കൊടുത്തിട്ട് അവളെ അവളുടെ ഒരു കൂടെ നിന്നിട്ട് മെല്ലെ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് അത് ഉപേക്ഷിച്ചു എന്ന് ഉറപ്പ് വരുത്തണം. അത് ഉറപ്പ് വരുത്താത്തത് കൊണ്ടാണ് അത് എന്ത് ചെയ്തത്, വീണ്ടും ആവർത്തിക്കപ്പെട്ടത്.
1: അപ്പോൾ ഉറപ്പുവരുത്താനല്ല,
0: അവളെ നമ്മൾ അവൾക്ക് അവളുടെ ഈ ഒരു സ്നേഹവും അവളുടെ അവസ്ഥയൊക്കെ അവൾ എന്ത് ചെയ്യും, ഏതെങ്കിലുമൊക്കെ ലേഡീസ് കൗൺസിലേഴ്സിനൊക്കെ വെച്ചാൽ എന്ത് ചെയ്യും, അവരോട് പറയും, ഉമ്മനോടല്ലേ പറയാത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ആൺകുട്ടികൾ പിന്തിരിയുന്നതിലേറെ പെൺകുട്ടികളാണ് പ്രേമത്തിലെ കൗൺസിലിങ്ങിൽ പിന്തിരിയുക. ആൺകുട്ടി

0: കുട്ടികൾ പിന്തിരുത്തുന്ന ആൺകുട്ടികൾക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ അത് നടന്നോട്ടെ, വേണ്ടെങ്കിൽ അപ്പാണ് പോയിക്കോളും. അവർക്കത് ഈസിയാണ്, അവർക്കൊരു പരിക്കും പറ്റാനില്ല, അപ്പം അവർ മുന്നോട്ട് പോകും. പക്ഷെ പെൺകുട്ടിയോട് നമ്മൾ പറയണം എന്താ വെച്ചാൽ, നിന്റെ ജീവിതം നീ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് ചെയ്യുക. അത് അവൾക്ക് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യും, ഞാനൊരു നരക ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തെ എടുത്തെറിയുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ പെൺകുട്ടികൾ പിൻവാങ്ങും. അപ്പം നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്, എന്താണ് ഇപ്പോൾ അവരുടെ ഒരു അവസ്ഥ, അതെന്തുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായും അവരെന്ത് ചെയ്യും, പിൻവാങ്ങും. ചെറിയൊരു സമയവും സന്ദർഭമൊക്കെ അനുവദിച്ചു കൊടുത്താൽ ഒരു സാവകാശം കിട്ടി. അങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തണം, അവർ ബോധ്യപ്പെട്ട് പിൻവാങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതല്ലാതെ അപ്പോൾ പറയണത് അവൾ രക്ഷപ്പെടാൻ വേണ്ടി പറയണമെന്നല്ല, അപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയാം, ഉമ്മനിത് സംഭവിച്ചു പോയി, തെറ്റായി പോയി എന്നൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ അത് അപ്പുണ്ടാവുന്നൊരു കുറ്റബോധം എന്ന് പറയാണ്. പക്ഷെ മനസ്സിലുള്ള ആ ഒരു ബന്ധമോ സ്നേഹമോ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കാരണം നഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം, അതിനെ നമ്മൾ കൺവിൻസ് ചെയ്യണം, അല്ലാതെ നടക്കില്ല.
1: ഇതിൽ ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക, ശാരീരികമായ വ്യതിയാനങ്ങൾ ഇപ്പോൾ ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അതായത് ഒരാണും ഒരു പെണ്ണും തമ്മിൽ ഒരു നിശ്ചിത സമയം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒരു കൃത്യമായ ഒരു കൃത്യമായ കാലയളവ് സംസാരിക്കുമ്പോൾ, രണ്ടാളെയും അടുപ്പിച്ച് നിർത്താൻ വേണ്ടി തലച്ചോറ് പുറത്തു വിടുന്ന ഹോർമോണുകൾ ഉണ്ടാവുന്നു. അപ്പം ഈ ഹോർമോണുകൾ ഇവരോട് കൂടിച്ചേരാൻ എന്ത് ചെയ്യുന്നു, അവരെന്തേലും പറയുന്നു. അപ്പം ഈ ഹോർമോൺ റിലീസ് ചെയ്യുക, അവളെ തലയിന്ന് ഇവൻ്റെ തലയിന്ന് എന്ത് ചെയ്യണം, ഈ ഹോർമോൺ റിലീസ് ചെയ്യുക. ഇപ്പം ലൈംഗിക ബന്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റിലീസിങ് ആയിരിക്കുമല്ലോ നടക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും, കൗൺസിലർക്കായിരിക്കും അല്ലേ?
0: തീർച്ചയായും അങ്ങനെ തന്നെ. അതായത് ഇപ്പം നമ്മൾ ഈ പിന്നെ ആണിനെയും പെണ്ണിനെയും പറയുമ്പോൾ ജാലപൈനക്കും അബദ്ധത്തും പറയാം, അത് നമ്മൾ പറയാറുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ആ സ്നേഹത്തിൽ എന്തോ നമ്മുടെ നിയന്ത്രണങ്ങൾക്കും കാരണങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ആകർഷണീയത അതിലുണ്ട്. അത് നമ്മളിപ്പോൾ ഈ പ്രേമ കഥകളും പ്രേമ കവിതകളും പ്രേമത്തിൻ്റെ ചരിത്രവും കേൾക്കുമ്പോൾ നമ്മൾ അതിലൊരു ഭയങ്കരമായ ഒരു ആകർഷണീയത വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് സംഭവിക്കും. അപ്പോൾ അതിനിപ്പോൾ എന്തുള്ള മാർഗം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു തുടക്കം തുടങ്ങാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, അതാണ് എന്നിൽ വർക്ക് ചെയ്യണത്, അതുകൊണ്ടാണ് എനിക്ക് ഈ തോന്നലുകളൊക്കെ എന്ന് പറയും. നമ്മൾ സാധാരണ ഈ പ്രേമിക്കുന്ന ആളുകൾ നമ്മൾ കൺവിൻസ് ചെയ്യുമ്പോൾ മിക്കവാറും ആളുകൾ അതിങ്ങനെ നിലനിർത്താതെ ന്യായങ്ങൾ പറയുക ചെയ്യുക. എന്നാൽ നമ്മളിതിങ്ങനെ പറഞ്ഞു തുടങ്ങി അവർക്കിതിന് ബോധ്യപ്പെടുമ്പോൾ, അവർ കരയും, ഓണും കരയും പെണ്ണും കരയും. ആ കരച്ചിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ മനസ്സുകൊണ്ട് വിടാൻ അവരെ മനസ്സ് തീരുമാനിക്കുന്ന നിമിഷം അവരെന്ത് ചെയ്യും, ആകെ ഇമോഷണലായിട്ട് കരഞ്ഞ് ആകെ വിതുമ്പിപ്പോവും. നമ്മൾ എത്രയോ ആളുകളത് കണ്ടതാണ്. ഇപ്പം ഈ കഴിഞ്ഞ സമയങ്ങളിൽ രണ്ട് കേസിൽ ഞാൻ ഒരു 30 വയസ്സായ ഒരു പുരുഷനാണ്. അവൻ ആദ്യമൊക്കെ എന്നെ ന്യായീകരിച്ച് നിന്നു, പിന്നെ അതിൻ്റെ ഒരു അപകടം അവന് ബോധ്യപ്പെട്ടപ്പോൾ എന്നാൽ പിന്നെ ഞാനതെന്നാണ്ട് ഒഴിവാവാം കുറച്ച് സമയമെടുത്തിട്ട് എന്ന് പറയുമ്പോഴേക്കും അവൻ എന്ത് ചെയ്തു, അതുവരെ ഭയങ്കര ഇതിൽ നിന്ന് അവൻ എന്ത് ചെയ്തു, ആകെ പതറിപ്പോയി. കാരണം അത് ആ സ്നേഹത്തിന് അങ്ങനത്തെ ഒരു ഭയങ്കരമായ വശ്യതയുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങനത്തെ റിലേഷനുകൾ
1: ഇല്ലാതെ
0: ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ.
1: ഇത് ഇതിലിപ്പോൾ ഇതേപോലെ ഇതുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശരിക്കും നമുക്ക് വന്ന ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. പിന്നെ അതായത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരാളുമായിട്ട് പ്രണയത്തിലായി കഴിഞ്ഞാൽ ആ പ്രണയം മുറിഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. അത് മുറിക്കേണ്ട വിധം മുറിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടായാലും അത് രണ്ടാമത് കണക്ട് ചെയ്യുന്നതാണല്ലോ. ഇത് നോക്ക് നിങ്ങൾ, ഈ ഒരു എൻ്റെ ഭർത്താവ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. നിസ്കാരത്തിന് വേണ്ടി ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ ഭയങ്കര ദേഷ്യമാണ്. അതിനപ്പോൾ കുറേയായി ഞാൻ വിളിക്കാറില്ല. ഇതിൽ ഞാൻ കുറ്റക്കാരിയാണോ? അദ്ദേഹം ഒരു ചോദ്യമാണ്, അതൊരു ഭാഗം വിഷയമായിട്ട് ബന്ധപ്പെട്ട ഭാഗം. അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ ഒരു സ്ത്രീയുമായി മോശമായ രീതിയിലുള്ള ചാറ്റുകൾ ഞാൻ കണ്ടു. എൻ്റെ വീട്ടുകാരെ വിവരം അറിയിച്ചു. അവർ വന്ന് കാര്യം തിരക്കി. അദ്ദേഹത്തിന്റെ സുഹൃത്ത് അയച്ച മെസ്സേജ് ആണതെന്ന് പറഞ്ഞു. ആ സുഹൃത്തും
0: അയാളും സംഭവിച്ചിട്ടുണ്ടാവും. അയാള് ഞാൻ അങ്ങനെ അയച്ചിട്ടുണ്ട് എന്ന് അയാളെ വിളിച്ചിട്ടും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും.
1: പക്ഷെ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായില്ല വീട്ടുകാർക്ക്. 2 കൊല്ലം മുമ്പ് ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നാണ്. പിന്നെ ഇതൊക്കെ ആക്കി
0: പല സന്ദർഭങ്ങളിൽ അയാൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
1: അതെ. പിന്നെ രണ്ടാമത് എന്ത് ചെയ്തു, ഇവര് പ്രെഗ്നന്റ് ആയി, ഇവരൊന്നിച്ച് ജീവിച്ചു. പക്ഷെ വീണ്ടും ഇവര് തമ്മിൽ പ്ലസ് ടു കാലത്തുള്ള ഏതോ ഒരു പെൺകുട്ടിയായിട്ട് ഇയാൾ വീണ്ടും റീകണക്ട് ചെയ്തു, വീണ്ടും മെസ്സേജ് കണ്ടു, എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ല, മനസ്സമാധാനം കിട്ടണില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ആ പുരുഷന്മാരും കേൾക്കുന്നുണ്ടാവുമല്ലോ നമ്മളെ ഇത്തരം സംസാരങ്ങൾ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഈ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഒരു അവിഹിതം തെളിവോടുകൂടെ പിടിക്കപ്പെടുന്നതോടുകൂടെ ആ ബന്ധം യഥാർത്ഥത്തിൽ എന്താന്ന് വിചാരിച്ചാൽ
1: കഴിഞ്ഞു.
0: ഔപചാരികമായിട്ടല്ലെങ്കിലും അനൗപചാരികമായി അത് അവസാനിച്ചു. വളരെ അപകടം അത്. പലപ്പോഴും നമ്മളുടെ ഈ ആളുകൾക്ക് അറിയില്ല. അപ്പം ആ പെൺകുട്ടി ലാസ്റ്റ് പറയണത് എന്താ വെച്ചാൽ, എനിക്ക് അയാളിലുള്ള വിശ്വാസം
1: നഷ്ടപ്പെട്ടു.
0: അതൊരു അതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ നമ്മൾ അയാളിൽ നിന്ന് മടങ്ങാം ഒക്കെ ചെയ്യാം, പക്ഷേ ആ വിശ്വാസം തിരിച്ച് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ അങ്ങനെ വിശ്വാസം തിരിച്ച് കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യാച്ചാൽ, ഇപ്പോൾ അയാൾക്കുള്ള ഒരു ദീനീയ ഒരു നിലവാരം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അയാൾ വീട്ടിൽ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾ പള്ളിയിൽ പോയി നിസ്കാരം തുടങ്ങി. ഇപ്പോൾ അയാൾ ഒരു ദീനീ പഠനങ്ങൾക്കൊന്നും തയ്യാറാത്തല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് അയാൾ പോകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, ഇത് കുറച്ച് തെറ്റൊക്കെ പറ്റിയപ്പോൾ ഞാൻ നന്നാൻ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ വല്ല മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ വിശ്വാസം തിരിച്ചു കിട്ടിയേക്കാം എന്നല്ലാതെ ഇതൊരു വളരെ വലിയൊരു ദുരന്തമാണ്. മിക്കവാറും എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ പിന്നെ സഹപ്രവർത്തകരായ ലേഡീസിനോടൊക്കെ ചിലപ്പോൾ വല്ല തമാശകളൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ വല്ല തമാശകളും തികച്ചും ഒരു തമാശയായി നമ്മളെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ആക്കി ഇട്ടാൽ നമുക്കതിൻ്റെ ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ ഒരു ദാമ്പത്യം തകരാൻ അത് മതി. പക്ഷെ അത് പലപ്പോഴും പുരുഷന്മാരും സ്ത്രീകളും അക്കാര്യം ശ്രദ്ധിക്കാത്തതാണ് ഇതിൻ്റെ ഒരു അപകടം. അപ്പോൾ തീർച്ചയായും നമുക്ക് എന്താ വെച്ചാൽ ഇതിലൊരു ഒരു പോസിറ്റീവ് ഞാൻ കാണുന്നത്, അയാൾക്ക് എന്താണ് അതിൽ ചില കുറ്റബോധങ്ങളുണ്ട്, ഇതങ്ങനെ സംഭവിച്ചു പോയി, ഞാനത് അത് വലിയൊരു പോസിറ്റീവാണ്. അതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരെ നമ്മൾ ഇന്ന് കൺവീൻസ് ചെയ്താൽ റെഡിയാവുന്ന കാര്യമുള്ളൂ. അത് വേണ്ട രൂപത്തിൽ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതേമാതിരി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരോടും പറയേണ്ട കാര്യമാണ് എന്ത്, നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അതുകൊണ്ട് ഭാര്യ ഒരു ഭർത്താവിൻ്റെ അവധി, ഞാനൊരു പെണ്ണ് ഇവിടെ ഉണ്ടാകുമ്പോൾ വേറൊരു പെണ്ണിനെ, അപ്പോൾ എന്താ ഞാൻ അപ്രസക്തമാണ് അയാളുടെ ജീവിതത്തിൽ നിന്നല്ല, ഞാൻ അപ്രസക്തമാണ്. അതിലേറെ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അയാൾ എന്നോട് കാണിക്കുന്ന ശാരീരിക ബന്ധങ്ങളുമെല്ലാം വേറെ സ്ത്രീകളെ മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് വരെ, അതായത് അയാളെ വെറുക്കുക എന്ന് പറഞ്ഞിട്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭർത്താവ് രോഗിയായി അല്ലെങ്കിൽ സോറിയാസിസ് വന്ന് അല്ലെങ്കിൽ എന്തസുഖം വന്നാലും എന്ത് ചെയ്യും, അവർ കയ്യിലേറ്റി കൊണ്ടുപോകും. പക്ഷേ അവിഹിത ബന്ധം കണ്ടാൽ വെറുക്കും. ഒരു ലേഡി പറഞ്ഞ് എനിക്കിപ്പോഴും അറിയാൻ പറ്റും, 40 കൊല്ലം അവരൊന്നിച്ച് ജീവിച്ചാണ്, കുടുംബത്തിൽ ഇവിടെ പെൺകുട്ടിക്ക് ചാറ്റീന് കണ്ടു, ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കാറില്ല, അയക്കാൻ ഭക്ഷണം എൻ്റെ കൈ കൊണ്ട് കൊടുക്കൂല, ഞാൻ എടുത്തു വെക്കും അയാൾ വന്നു. ഇതുവരെ ഒരു ചായ അയാളെ കയ്യിൽ വെച്ച് കൊടുത്ത് അയാൾക്കും വേണ്ടി പിന്നാലെ നടന്നിരുന്നൊരു സ്ത്രീയാണ്, വെറുത്ത്. അത്ര വലിയ പ്രശ്നമാണ്. അപ്പം ഈ വിവാഹം കഴിഞ്ഞ ആളുകളിലൊരിക്കലും വരാൻ പാടില്ല. വളരെ ജാഗ്രതയും വളരെ സൂക്ഷ്മതയും വേണമെന്ന പറഞ്ഞു.
1: ഇതിൽ ഈ ഒരു ഭാഗം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ 2 പോയിന്റുകൾ കൂടി ഇതിൽ ഫില്ല് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഒരു അശ്രദ്ധ കൊണ്ട് അതല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് ഇങ്ങനത്തെ ഒരു കെണിയിൽ കുടുങ്ങിപ്പോയ ഒരു ഭർത്താവ്, ഇങ്ങനത്തെ ഒരു സംഭവം കണ്ട ഒരു ഭാര്യ, അല്ലെ തിരിച്ച് ഭാര്യൻ്റെത് കണ്ട ഒരു ഭർത്താവ്, ഒന്ന് കുടുങ്ങിയാള്, 2 പ്രതിയെ പിടിച്ചാള്, അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
0: അല്ല, അവരോട് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കേസുകൾ പിടിച്ചാൽ നമ്മൾ ഉടനെ ചോദിക്കുക, അത് പിടിച്ചപ്പോൾ അയാൾ അതിനെ ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ നിഷേധിച്ചോ, അതോ അയാളത് അംഗീകരിച്ചോ? അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, ഒരു പക്ഷേ അവരുടെ ജീവിതം തന്നെ ടേൺ ചെയ്യാൻ ഇതെന്തായിരിക്കും ഒരു കാരണമായിരിക്കും. ചിലപ്പോൾ എത്രയോ കാലമായിട്ടുണ്ടാവുന്ന ചില ദുശീലങ്ങളൊക്കെ ഇത്തരം പിടിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും, പഠിച്ചോ ഇനിയില്ല, ഇത് ഇനി എന്നോട് പൊറുക്ക്, ഇനി എൻ്റെ ഫോണോ എന്താ ചെന്ന് നോക്കിക്കോ, ഒരിക്കലും നീ ഇങ്ങനെ ഒരു സംഭവം ഇനി നീ കാണൂ. അത് അവസാനിക്കുന്ന ആളുകളുണ്ട്. അതോടെ ലൈഫ് തന്നെ മെച്ചപ്പെടും. കാരണം ഇവളെ അറിഞ്ഞിട്ടില്ല എന്നല്ലേ ഉള്ളൂ, ഇതുവരെ ഈ ബന്ധം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതിനനുസരിച്ചുള്ള അറ്റാച്ച്മെൻറ്റിലേ ഇവളോട് ഉണ്ടാവുള്ളൂ. ഇത് കണ്ടുപിടിക്കപ്പെട്ട് റെഡിയാവുന്നതോടുകൂടെ എന്ത് ചെയ്യും, അവർക്കൊരു പൂർവാധികം ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവം ചിലപ്പോൾ കിട്ടും. അപ്പോൾ എല്ലാം നമുക്ക് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മാറ്റം എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. പിന്നെ പലപ്പോഴും എന്താ വിശ്വസിക്കാതിരിക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാൻ പറ്റില്ല. അപ്പം അയാൾ പൂർണ്ണമായി മാറിയാലും വൈഫ് എന്ത് ചെയ്യണില്ല, അത് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ബന്ധം നടക്കില്ലല്ലോ. അപ്പോൾ അയാൾ മാറിയാൽ ഇവരും എന്ത് ചെയ്യണം, മാറണം. നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കണമല്ലോ മറ്റുള്ളവർക്ക്. കാരണം നമ്മളൊക്കെ എത്ര പാപികളാണ്, അത് പിടിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് പടച്ചോ നമുക്ക് വിട്ടു തരണ്ടേ. നമ്മൾ വേറുള്ളവർക്ക് പുറത്തു കൊടുക്കുമ്പോഴല്ലേ നമുക്ക് തീരുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇയാൾക്ക് വരുന്ന അഭിമാന നഷ്ടം എന്തായിരിക്കും, നമ്മുടെ മക്കൾക്ക് നഷ്ടമല്ലേ. അപ്പോൾ ഇവർ വേർപിരിഞ്ഞു വിചാരിച്ചോളി, എന്ത് വേർപിരിഞ്ഞു, അവൻ്റെ ഒരു അവിഹിതം ഇവള് പിടിച്ചു വേർപിരിഞ്ഞു പറഞ്ഞാൽ ആ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ
1: പറ്റും,
0: ഭയങ്കര ദുരന്തങ്ങളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതൊരു പിന്നെ പൊതുവെ ഒരു പശ്ചാത്താപ മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് കുറച്ചുകൂടി ഒരു ദീനിയായ ഒരു കൗൺസിലിംഗ് കൊടുത്ത് ഒന്ന് ബോധവൽക്കരിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാൻ കഴിയില്ല അറിഞ്ഞാൽ, കാരണം പിന്നെ വൈഫ് നിരീക്ഷിക്കുമല്ലോ, എപ്പോഴും ശ്രദ്ധ ഉണ്ടാവുമല്ലോ, പൊതുവേ പിന്നെ സംഭവിക്കൂല. അങ്ങനെയാണ് പല കേസുകളും നമ്മൾ
1: ഇതിൽ ശരിക്കും ഒരു മെസ്സേജിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ.
0: അതെ അതെ,
1: അതായത് ഒരിക്കലും ഇയാൾ വിചാരിക്കാത്ത ഒന്ന്, പക്ഷെ സംഭവിക്കുന്നത് വേറൊന്ന്. അപ്പൊ ശരിക്കും ഇത് ഇങ്ങനത്തെ ഒരു സംഗതി കാണുന്ന ഒരു വ്യക്തി അത് ആരോപിക്കുന്നതിന് മുമ്പും അത് ഉയർത്തി കൊണ്ടുവരുന്നതിന്റെ മുമ്പും ചർച്ചയാക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാനുണ്ട്. നമ്മളെ ഇപ്പം റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ടു വന്നൊരു മെസ്സേജ് ഉണ്ട്, ഒരു ആത്മഹത്യയുടെ വക്കീലായിരുന്നു ഞാൻ, എന്നെ രക്ഷിച്ചത് പീസ് റേഡിയോ ആണ്. ഇവരെന്താ വെച്ചാൽ ഇവരുടെ ബ്രദറിന് വേണ്ടിയിട്ട് കുറച്ച് സ്വർണം, അവരുപയോഗിക്കുന്ന സ്വർണം അവന്റെ കച്ചവടത്തിന് വേണ്ടി കൊടുത്തു. ഭർത്താവ് അപ്രതീക്ഷിതമായൊരു ഡേറ്റിന് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്തു, ഈ സ്വർണം അല്ലല്ലോ, ഭർത്താവിനോട് ചോദിക്കാതെ തന്നെ എടുത്തു കൊടുത്ത്. അപ്പം ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് സ്വർണം എന്ത് ചെയ്തു, വാങ്ങി. ഞാൻ നിങ്ങൾക്ക് ക്രമേണ തരാം. അപ്പൊ ഈ സ്വർണം വാങ്ങിയതും ഈ ഫോൺ ചെയ്യണതൊക്കെ ഭർത്താവിന് അനിയൻ ശ്രദ്ധിച്ചു. അനിയൻ ഇയാളോട് പോയിട്ട് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. അപ്പൊ പറ്റിപ്പോയതാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞത് ഈ സ്വർണം കൊടുത്തതാണ്. ഒരിക്കൽ പോലും എന്തല്ല, ഒരു ചെറിയ സംഭവം പോലും ഇവരുടെ അടുത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ഭർത്താവ് എന്ത് ചെയ്തു, അവരെ ഉപേക്ഷിച്ചു, കുടുംബം ഉപേക്ഷിച്ചു, അവരെ സിസ്റ്ററും അവരൊക്കെ വീട്ടിൽ കയറാതായി. അവർക്ക് പ്രായമുള്ള 10-15 വയസ്സായിട്ടും ഒരു 5 വയസ്സായ കുട്ടിന്റെ വളർച്ച എത്താത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഭർത്താവിന്റെ രണ്ടാം ഭാര്യയാണ് എന്ത് ചെയ്യണത്, അവരെ പരിരക്ഷിക്കണേ. അപ്പൊ ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയെന്ന്
0: അല്ല ഇത്, അത് ഈ വിഷയത്തിൽ പ്രധാനം തന്നെയാണ്. തെറ്റിദ്ധരിക്കപ്പെടാൻ പറ്റൂല, വളരെ കൃത്യമായ എവിഡൻസോടുകൂടല്ല അത്. ഇതിലിപ്പോൾ നമുക്കൊരു മഹാഭൂരിപക്ഷം സംശയങ്ങളാണ് ഇതിലുള്ളത്. എത്ര ആളുകളാണ് സംശയത്തിൽ ജീവിക്കുന്നത്, ആ വശം നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അത് ചെയ്യാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായ വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് അത്രയും ഷോക്ക്. അതുകൊണ്ട് നമ്മൾ 100 വട്ടം ആലോചിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, ഒന്ന് കണ്ടാൽ തൽക്കാലം എന്ത് ചെയ്യുക വേണമെങ്കിൽ അതൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അടുത്തൊരു സംഭവം
1: വരുന്നുണ്ട്
0: വീണ്ടും കാണുന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യണത്.
1: അത് ശരിക്കും ഇസ്ലാമികായിട്ട് നോക്കുമ്പോ ആദ്യത് ഭർത്താവ് മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻ അല്ലേ വേണ്ടത്.
0: അതെ അതെ, അവിടെ എന്താ വെച്ചാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ആയ എന്താ വെച്ചാല്, 100% നിങ്ങളെടുത്ത് ഇത് സംഭവിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങളെ ഫോണിൽ ഞാൻ കണ്ടു, അപ്പൊ നിങ്ങൾക്ക് അതിനൊരു വിശദീകരണം ഉണ്ടാവുമല്ലോ, അതെനിക്ക് ബോധ്യപ്പെട്ട ഞാനത് വിടും. അയാൾക്ക് വളരെ ഓപ്പണായിട്ട് പറയാൻ അവസരം കൊടുക്കും, നമുക്ക് പറയണ്ടാവും.
1: അതെ,
0: ചിലപ്പോൾ അയാളത് കുടുങ്ങിപ്പോയതായിരിക്കും. ചിലപ്പോൾ പലപ്പോഴും പല സ്ത്രീകളും താല്പര്യമെടുത്ത് വരുന്നുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, മനസ്സിലായില്ലേ. അപ്പം അതൊക്കെ നോക്കിയിട്ട് നമുക്ക് കേട്ടാൽ ബോധ്യപ്പെടുമല്ലോ, അതൊക്കെ പറയാനുള്ള ഒരു സാവകാശം കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട്
1: പോകുന്നത്.
0: തീർച്ചയായും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൽ വേറൊരു വശം കൂടി ഞാൻ കാണുന്നുണ്ട്, അതായത് ഒരു പൊസസ്സീവ്നെസ് ഉണ്ടല്ലോ നമ്മൾക്ക് സാധാരണഗതിയിൽ. നമ്മൾക്ക് എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവ് എൻ്റെത് മാത്രം, എൻ്റെ ഭാര്യ എൻ്റെത് മാത്രം എന്നുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ നോർമലി എന്താണ് നമ്മൾ ഞാൻ എൻ്റെ ഉമ്മാനോട് ഒരു അടുത്ത പെരുമാറ്റം പെരുമാറി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ പോലും എൻ്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും,
1: അതെ പ്രശ്നം.
0: ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു മോളെയോ അല്ലെ മോനെയോ ഒക്കെ ഒന്ന് അടുത്ത് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യും, നിങ്ങളിപ്പോൾ ഇത്രത്തെ ആലോചിക്കണോ എന്ന് ചോദിച്ചേക്കാം. അപ്പം അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവുമ്പോൾ വളരെ ചെറിയ സംശയം മതിയല്ലോ. അപ്പം അതും കൂടി നമ്മൾ ഇതിൽ പരിഗണിക്കണം. അതുകൊണ്ടാണ് ഈ സംശയരോഗങ്ങൾ ഉണ്ടാവുന്നത്. ഇത് നമ്മളിപ്പോൾ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷൻ എന്താണ് ഒരു സ്ത്രീയോട് വളരെ സ്മാർട്ടായി സംസാരിക്കുന്നത് കണ്ടാൽ ഒന്നും തോന്നില്ല. അതിപ്പോൾ അങ്ങനെ ഓർത്താൻ വേണ്ടി പറഞ്ഞത് ഒരു വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ പറയും. പക്ഷെ നമ്മുടെ ഭർത്താവ് മിനിമം കാര്യം ഒരു പെണ്ണിനോട് ചോദിച്ചാൽ പോലും എന്താകും, ഒന്നും വേണ്ട, നിങ്ങളൊരു ജോലി ചെയ്യുന്നിടത്തൊരു ലേഡി ഉണ്ട്, ആ ലേഡി ഇടയ്ക്കൊരു ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളെ വിളിച്ചാൽ പോലും എന്താകും പ്രശ്നമായിരിക്കും.
1: പിന്നെ ഈ സംശയരോഗത്തിന്റെ ഒരു ഒരു ഭീകരമായ അവസ്ഥയാണ് അത്,
0: നമ്മൾ വേറെ തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണ്.
1: നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു
0: സംഗതിയാണ്,
1: വിശദമായി ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം ഇതില് നമ്മൾ കുറച്ചുകൂടി ഒരു അരിസ്ക നടത്തിയ ഒരു ടോക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. അവിഹിത ബന്ധങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന തലക്കെട്ടിൽ അരിസ്മൗലിയുടെ ഒരു ക്ലാസ് കേട്ടു. അവിഹിതർ വിവാഹത്തിൽ ഏർപ്പെട്ടാൽ അത് തെളിഞ്ഞാൽ എറിഞ്ഞു കൊല്ലണം എന്നാണല്ലോ, നമ്മുടെ നാട്ടിൽ അത് പ്രായോഗികമല്ല, അപ്പോൾ എന്ത് ചെയ്യും? വിവാഹബന്ധം വേർപ്പെടുത്തുകയോ അതോ പരസ്പരം സഹിച്ച് ജീവിക്കുകയോ, അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പിലാക്കാതെ ബന്ധം ഒഴിവാക്കാതെ എല്ലാം സഹിച്ച് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇടയാകുമോ എന്നാണ്.
0: ആ ഇതിപ്പോൾ എന്താന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ, അതോ ഭർത്താവിനൊരു അവിഹിതമുണ്ട് എന്ന് നമുക്ക് ഇതേപോലെ തെളിവിലൂടെ ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ബോധ്യപ്പെട്ടു, അവർക്ക് ഒരു തൊലാക്കിനുള്ള ന്യായമായ ഒരു കാരണമാണ്, യാതൊരു സംശയമല്ല. അവിഹിത ബന്ധങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് വേർപിരിയാം. കാരണം അത് പരസ്പരം പിന്നെ അവരുടെ ജീവിതം സംശയത്തിലും പ്രശ്നങ്ങളിലുമായിട്ട് പോകാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് ഒഴിവാക്കാം. പക്ഷെ സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ, ഒഴിവാവുക എന്നുള്ളത് ഒരു കുടുംബ സാഹചര്യത്തിൽ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അപ്പം അതുകൊണ്ട് പലപ്പോഴും ആളുകൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുക. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ, ഇതിപ്പോൾ വിവാഹിതർന്ന് മാത്രമല്ല, ആര് വ്യഭിചരിച്ചാലും കട്ടാലും ഒന്നും എന്ത് ചെയ്യില്ല, ഇവിടെ ഇസ്ലാമിന് ശിക്ഷകൾ നടപ്പിലാക്കപ്പെടുന്നില്ല. അപ്പം അത് നമ്മൾ ഒരു ഇസ്ലാമിക രാജ്യത്തല്ല എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ പണിഷ്മെൻറ്റുകളുണ്ട്, അതാണ് പിന്നെ അതിനുണ്ടായിരിക്കുക, അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ബോധ്യപ്പെട്ട് അയാൾ പിൻവാങ്ങിയെന്ന് ഉറപ്പായി അവർക്ക് മുന്നോട്ട് പോവാമെന്ന് തോന്നാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ മുന്നോട്ട് പോവാം. അവർക്ക് തോന്നാതെ നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ എന്ന് വേറൊരാൾ പറഞ്ഞിട്ട് കാര്യമല്ലോ. അയാൾ ഇത് സംഭവിച്ചു പോയതാണ്, അയാളത് ഇനി ആവർത്തിക്കൂല, അതെനിക്ക് ബോധ്യമാണ് എന്നൊക്കെ പറയുമ്പോഴേ. അപ്പോൾ അങ്ങനെ പരസ്പരം ബോധ്യപ്പെടുത്തി ചർച്ച ചെയ്ത് അയാളത് പിൻവാങ്ങി മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് പോകുന്ന ഇസ്ലാമികമായ ഒരു പ്രശ്നമല്ല. ചില ആളുകൾക്ക് തിരിയാനുണ്ട്, ഒരു വ്യഭിചാരം നടന്നാൽ അതോടുകൂടെ വിവാഹബന്ധം വേർപെട്ടു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇതൊരു തെറ്റ്, മാരകമായ തെറ്റ്, അല്ല പരലോകത്ത് നരകമുണ്ട് എന്ന് ഖുർആൻ ഉറപ്പിച്ചു പറഞ്ഞ ഒരു തെറ്റ്, വളരെ ഗുരുതരമായൊരു, ഖുർആൻ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി സംഭവിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഗൗരവമുണ്ട്. പക്ഷേ ഒരു കുടുംബജീവിതത്തിൽ ചിലപ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ അവർ മുന്നോട്ട് പോയേക്കാം.
1: ഏതായാലും ഇന്നത്തെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വരും. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പലപ്പോഴും ഇത്തരത്തിലുള്ള ധാരാളം കുടുംബങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അതെ, കുറേ പ്രശ്നങ്ങൾ പലതരത്തിലുള്ള, ഇപ്പോൾ ഇത് ഒരൊറ്റപ്പെട്ട കാര്യമായിരിക്കാം, പക്ഷേ ഇതുപോലെ ഒരുപാട് പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ.
2: അതെ അതെ, ഇന്നത്തെ ഈ ഒരു സ്നേഹക്കൂട് നമ്മൾ കേട്ട് കഴിയുന്ന സന്ദർഭത്തിൽ ഇത് വല്ലാത്തൊരാശ്വാസമായി ലഭിക്കുന്ന പല കുടുംബങ്ങളുണ്ടാകും. ഇതേ അവസ്ഥ അനുഭവിക്കുന്ന പല സ്ത്രീകൾ ഇന്നും പല കുടുംബങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് ഇന്നത്തെ ഈ ഒരു സ്നേഹക്കൂട് വളരെയധികം ആശ്വാസമായി എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം വിഷയങ്ങൾ നമ്മൾ സ്നേഹക്കൂടിലെ ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം, കൂടെ താജുദ്ദീൻ സൊലാഹി. കർമ്മശാസ്ത്രപരമായി കൊണ്ട് അതിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്ന പീസ് റേഡിയോ പ്രോഗ്രാമാണ് പീസ് റേഡിയോ അൽ ഉസൂൽ. അൽ ഉസൂലിൽ ഇന്ന് അതിൻ്റെ ചില അടിസ്ഥാന പാഠങ്ങൾ നമുക്ക് അവതരിപ്പിക്കുന്നത് അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇദ് അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പ്രോഗ്രാമിൽ ഇതുവരേക്കും നമ്മൾ ശ്രവിച്ചുകൊണ്ടിരുന്നത്, ഇതുവരേക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഉസൂലുൽ ഹദീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചില അടിസ്ഥാന പാഠങ്ങളാണ്. ഇനി മുതൽ നമുക്ക് ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ചില അടിസ്ഥാന നിയമങ്ങളെക്കുറിച്ചും പാഠങ്ങളെക്കുറിച്ചും ചില അടിസ്ഥാന കായിദകളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായി പഠിക്കാം ഇൻഷാല്ലാ. ഉസൂലുൽ ഫിഖ് എന്ന ശാഖയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു വിജ്ഞാന ശാഖയാണ്. ഉസൂലുൽ ഹദീസ് പോലെ തന്നെ ഉസൂലുൽ ഫിഖിൻ്റെ പാഠങ്ങളും വിജ്ഞാനങ്ങളും അറിയാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീഅത്തിൻ്റെ പല കാര്യങ്ങളും അയാൾക്ക് വ്യക്തത ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാകും. അതുമൂലം അബദ്ധങ്ങളിലും പ്രമാണങ്ങളെ തെറ്റായി മനസ്സിലാക്കുന്നതിലും അയാൾ ചെന്നു ചാടിയേക്കാം. അസ്ലുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഉസൂൽ, അടിത്തറകൾ അല്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ. ഫിഖിൻ്റെ അടിസ്ഥാനങ്ങൾ എന്നതാണ് ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം. യഥാർത്ഥത്തിൽ ഉസൂലുൽ ഫിഖിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അഹ്കാമുകളെ സംബന്ധിച്ചും അതിൻ്റെ അദില്ലത്തുകൾ തെളിവുകളെക്കുറിച്ചും ആ തെളിവുകൾ തമ്മിലുള്ള മുഖാറനകൾ, അതിൻ്റെ റാജിഹ് മർജൂഹുകൾ എങ്ങനെ കണ്ടെത്താം, മുഖല്ലഫീങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ എങ്ങനെയാണ് നമ്മൾ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് ഗ്രഹിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളാണ് ഉസൂലുൽ ഫിഖിൻ്റെ ചർച്ചയിൽ വരുന്നത്. ഉസൂലുൽ ഫിഖിനെ സംബന്ധിച്ചിടത്തോളം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അർ-റിസാല എന്നു പറയുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥം ഉസൂലുൽ ഫിഖിൻ്റെ വിഷയത്തിൽ സലഫുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ആധികാരികമായ പഠനമാണ് അതിൻ്റെ ഒരു സ്രോതസ്സാണ്. മഹാന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വലിയ ആഴത്തിൽ വിജ്ഞാനം നേടിയ മഹാപണ്ഡിതനായിരുന്നു. ഇസ്ലാമിൻ്റെ ഉസൂലുകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടും ഗ്രാഹ്യതയും ആഴത്തിലുള്ള വിജ്ഞാനവും നേടിയ ഒരു വ്യക്തിത്വമായിരുന്നു. ആ റിസാലയിൽ നിന്നാണ് പിന്നീട് വന്നിട്ടുള്ള ഒട്ടുമിക്ക പണ്ഡിതന്മാരും ഉസൂലുൽ ഹദീസിൻ്റെ കായിദകളും നിയമങ്ങളും വിജ്ഞാനങ്ങളുമെല്ലാം വികസിപ്പിക്കുകയും അതിനെ ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഉസൂലുൽ ഫിഖ് അറിയാത്ത ഒരു വിദ്യാർത്ഥി അവന് അബദ്ധം സംഭവിക്കും. ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായ ഒരു വിജ്ഞാനമാണ് ഉസൂലുൽ ഫിഖിൻ്റെ അറിവ്. ഒരു ഫത്വ പറയുമ്പോൾ, ഒരു മസ്അല നമ്മൾ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന വലിയ ഫിത്തനകളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, ഇത്യാദി രംഗങ്ങളിലെല്ലാം ഉസൂലുൽ ഫിഖിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് തന്നെ ഉസൂലിൻ്റെ നിയമങ്ങൾ അറിയാത്ത ആളുകൾ ഇസ്ലാം സംസാരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളും ഭിന്നിപ്പുകളും അനൈക്യങ്ങളും സമൂഹത്തിൽ ഉടലെടുക്കാൻ കാരണമായത് എന്ന് പറഞ്ഞാൽ അതൊരർത്ഥത്തിൽ ശരിയാണ്. ഒരു പ്രമാണത്തെ അതിൻ്റെ ബാഹ്യമായ അർത്ഥം വച്ച് വ്യാഖ്യാനിക്കുന്നതിന് പകരം അതിൻ്റെ സാഹചര്യങ്ങളും ആ പ്രമാണം നമ്മൾ ഉദ്ധരിക്കാൻ പോകുന്ന ജനതയുടെ അക്കലും ബുദ്ധിയും അവരുടെ സാഹചര്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് മാത്രം പ്രത്യേകമായ ഒരു നിയമം നമ്മൾ പുറപ്പെടുവിക്കേണ്ടി വരും. ഇതൊക്കെ ഉസൂലുൽ ഫിഖിൻ്റെ സഹായത്തോടുകൂടിയാണ് നമുക്ക് സാധിക്കുക. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അഹ്കാമുകളുടെ അടിയാധാരം അല്ലെങ്കിൽ അടിസ്ഥാനമാണ് ഉസൂലുൽ ഫിഖ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഉസൂലുൽ ഫിഖ് കൈകാര്യം ചെയ്യുന്ന മേഖല ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ള നിയമങ്ങളും ആ നിയമങ്ങളുടെ പ്രത്യേകതകളും ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അടിസ്ഥാനപരമായ അസലുകളുമൊക്കെ വളരെ കൃത്യമായി ആഴത്തിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഉസൂലുൽ ഫിഖ്ഹിന്റെ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥരചനകൾ പൗരാണികരും ആധുനികരുമായ പണ്ഡിതന്മാർ എമ്പാടും നടത്തിയിട്ടുണ്ട്. ഉസൂലുൽ ഫിഖ്ഹിന്റെ ഓരോ വിഷയത്തെ എടുത്ത് അതിനെ വർഗീകരിച്ച് ആ രീതിയിൽ പഠനങ്ങൾ നടത്തിയ തീസീസുകൾ നടത്തുന്ന വിദ്യാർത്ഥികൾ ഗൾഫ് രാജ്യങ്ങളിലും നമ്മുടെ നാടുകളിലുമുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ഉസൂലുൽ ഫിഖ് എന്ന വിജ്ഞാന ശാഖ പഠിക്കൽ അനിവാര്യമാണ്. ഓരോരുത്തരും കഴിവിനനുസരിച്ച് ആ അനിവാര്യത കരസ്ഥമാക്കിയിരിക്കണം. ഇൻഷാ അല്ലാ, ഈ ഒരു പഠനത്തിൽ നാം സഹായിയായി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ നാം അടിസ്ഥാനമായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ അല്ലാമ നാസിറു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള അൽ ഖവാഇദ് വൽ ഉസൂലുൽ ജാമിഅ വൽ ഫുറൂഖ് വത്തഖാസിമുൽ ബദീഅ അൻ നാഫിഅ എന്നു പറയുന്ന ഉസൂലുൽ ഫിഖ്ഹിന്റെ ഖവാഇദുകൾ, നിയമങ്ങൾ ക്രോഡീകരിച്ച് ഓരോ അക്ഷരങ്ങളും വാക്കുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ബദീഅയ വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന് അൽ അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമിൻ റഹിമഹുല്ലാ എഴുതിയിട്ടുള്ള തഅലീഖുണ്ട്. അത്തഅലീഖ് അൽ ഖവാഇദ് വൽ ഉസൂലുൽ ജാമിഅ എന്ന പേരിൽ പ്രസിദ്ധീകൃതമായ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനിയുള്ള ഉസൂലിൻ്റെ പാഠശാലകൾ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഇസ്ലാമിൻ്റെ, അതല്ലെങ്കിൽ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാനപരമായ ഖാഇദകൾ, നിയമങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. മറ്റു പല സ്ഥലങ്ങളിലും ഒന്നിച്ച് ലഭിക്കാത്ത പല ഖാഇദകളും അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 60 ഖാഇദകൾ, 60 ഉസൂലുൽ ഫിഖ്ഹിൻ്റെ നിയമങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ മെല്ലെ മെല്ലെ നമുക്കതെല്ലാം പഠിച്ച് മനസ്സിലാക്കാം. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, മറ്റു ഗ്രന്ഥങ്ങളിൽ വേണ്ടത്ര കാണപ്പെടാത്ത ഒരു വിജ്ഞാന ശാഖയാണ്. അതായത് ഫുറൂഖുകൾ, വ്യത്യാസങ്ങൾ, ഓരോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആരാധനകളും ഇസ്ലാമിൻ്റെ ഹിക്മത്തുകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ ഫുറൂഖുകൾ എന്താണ്, വ്യത്യാസങ്ങൾ എന്താണ്, ഉദാഹരണമായി ഫർളും സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഉള്ള വ്യത്യാസമെന്ത്, ഇല്ലാത്ത വ്യത്യാസമെന്ത് എന്നിങ്ങനെ ചർച്ച നടത്തുന്ന ഒരു നല്ല ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഇൻഷാ അല്ലാ ഓരോന്നോ ഓരോ ഖാഇദകളായി, നിയമങ്ങളായി നമുക്ക് പഠിച്ച് തുടങ്ങേണ്ടതുണ്ട്. ഉസൂലുൽ ഫിഖ്ഹിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പ് വിശദീകരിച്ചു, മുൻഗാമികളുടെ ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്, പിൻഗാമികളുടെ ഗ്രന്ഥങ്ങളും ഈ വിഷയത്തിലുണ്ട്. പക്ഷേ ഷെയ്ഖ് നാസിറുദ്ദീൻ സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഗ്രന്ഥം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നുണ്ട് എന്നതാണ്. ഈ ഒരു ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ട് ഈ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ ഒരു നിയമമായി, അടിസ്ഥാനപരമായ ഒരു നിയമമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ ഒന്നാമത്തെ ഖായിദ. അശ്ശാരിഉ ലാ യഅ്മുറു ഇല്ലാ ബിമാ മസ്ലഹതുഹു ഖാലിസ ഔ റാജിഹ വലാ യൻഹ ഇല്ലാ ആമ്മൻ മഫ്സദതുഹു ഖാലിസതൻ ഔ റാജിഹതൻ വലാ യൻഹ ഇല്ലാ അമ്മ മഫ്സദതുഹു ഖാലിസതൻ ഔ റാജിഹ അർത്ഥം ഇതാണ്, ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികർത്താവ് അഥവാ അള്ളാഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ലാ യഅ്മുറു ഒരു കാര്യവും കൽപ്പിക്കുകയില്ല അഥവാ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു കൽപ്പന വരുന്നുണ്ടെങ്കിൽ ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണം, ആ കാര്യം ഇങ്ങനെയൊക്കെ പ്രതിഫലമുണ്ട്, ഇന്ന ഇന്ന കാര്യത്തിൽ പുണ്യമുണ്ട് എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയോ ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇല്ല, അത് എങ്ങനെയായിരിക്കും? ബിമാ മസ്ലഹത്തുഹു ഖാലിസത്തൻ ഔ റാജിഹ, അതിൻ്റെ മസ്ലഹത്ത് അഥവാ ആ കാര്യത്തിൽ അടങ്ങിയിരിക്കുന്ന നന്മ ഖാലിസത്തൻ പ്യുർ, അല്ലെങ്കിൽ അത് നന്മ മാത്രമായിരിക്കും, ഔ റാജിഹ, അതല്ലെങ്കിൽ നന്മയും ഉണ്ടാകാം തിന്മയും ഉണ്ടാകാം, പക്ഷെ നന്മയുടെ ഭാഗമാണ് റാജിഹത്തായിട്ടുള്ളത്. ഇതാണ് ഉസൂൽ ഫഖ്ഹിൻ്റെ ഒന്നാമത്തെ നിയമമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള, ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഒരു നിയമമാണിത്. കാരണം അള്ളയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് ഇസ്ലാമിൽ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. ആ നിയമങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായി തീരുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതുപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന, അതല്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ ഇല്ല ബിമാ മസ്ലഹത്തുഹു, ആ കൽപ്പനയുടെ മസ്ലഹത്ത് അതല്ലെങ്കിൽ ആ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ സംഗതി അത് ഖാലിസ, ശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അത് മാത്രമായിരിക്കും ഉദ്ദേശിക്കപ്പെടുക, ഔറാജിഹ, അതല്ലെങ്കിൽ തർജീഹ് നൽകപ്പെടുന്ന, റാജിഹാക്കപ്പെടുന്ന കൂട്ടത്തിൽ വെക്കാവുന്നതാണ്. ഇവിടെ അശാജിഉ ലാ യഅ്മുറു ഇല്ലാ ബിമാ മസ്ലഹത്തുഹു ഖാലിസത്തൻ ഔ റാജിഹ, ഇസ്ലാമിൽ ശാരിഉ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും അയാൾ അതനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല ആ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്ന മസ്ലഹത്ത് എന്താണ് എന്നതും ശ്രദ്ധേയമാണ്. ഒന്നുകിൽ അത് ഖാലിസത്തായിരിക്കും, അതല്ലെങ്കിൽ അത് റാജിഹത്തായിരിക്കും. എന്താണ് ഈ ഖാലിസത്തും റാജിഹത്തും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം ഖാലിസത്തുൻ എന്ന് പറഞ്ഞാൽ പ്യുറായ, ശുദ്ധമായ, മറ്റൊന്നും കലർപ്പില്ലാത്ത രീതിയിലുള്ള, അഥവാ ഇസ്ലാമിൽ ആ പ്രവർത്തനം കൊണ്ടൊരു തിന്മയില്ല, ആ പ്രവർത്തനം കൊണ്ട് നന്മകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു കൽപ്പന നമ്മൾ സ്വീകരിച്ചാൽ നന്മ മാത്രമാണ് നമുക്ക് ലഭ്യമാവുക. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതിലൊന്നാണ് തൗഹീദ്. തൗഹീദ് കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതാണ്, ഇഖ്ലാസ്, സിദ്ഖ്, എഹ്സാൻ, ബിർറ്, സിലത്തുറഹീം എന്നിങ്ങനെ തുടങ്ങിയ കുടുംബബന്ധം ചേർക്കൽ, നീതി, സൗഹൃദബന്ധം പുതുക്കൽ, ഇങ്ങനെയുള്ള നന്മകൾ മാത്രമുള്ള പ്രവർത്തനങ്ങളുണ്ട്. അത് ശാരിഅ കൽപ്പിക്കും. ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായി ജീവിതത്തിൽ നന്മ മാത്രമുള്ള സംഗതികൾ ഒരുപക്ഷെ അവനിതുവരെ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. എന്നാൽ ശാരിഅനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിമകൾ ഒരിക്കലും അവധാനതയോടുകൂടി, അതല്ലെങ്കിൽ ഒരു അങ്കലാപ്പിൽ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അടിസ്ഥാനങ്ങൾ ഏത് പരിശോധിച്ചാലും ഇത് നമുക്ക് വ്യക്തമാകും. അപ്പോൾ ഒന്നുകിൽ ഇസ്ലാമിൽ അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ച അസലുകൾ, ആ അസലുകൾ അതല്ലെങ്കിൽ കൽപ്പനകൾ പൂർണമായും നന്മകൾ മാത്രം അടങ്ങിയതായിരിക്കും, അതാണ് ഖാലിസതൻ. അതല്ലെങ്കിൽ ഔറാജ്യഹ, നന്മയും തിന്മയും കൂടി കലർന്നതായിരിക്കാം. പക്ഷേ നന്മയുടെ വശം കൂടുതൽ ഉണ്ടാവുകയും തിന്മ ഉപദ്രവം വരുത്തുന്നതാവുകയും ചെയ്യും. ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 219 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കള്ളിനെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും മൈസൂറിനെക്കുറിച്ചുമൊക്കെ ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ പറയാൻ വേണ്ടി അല്ലാഹു കൽപ്പന കൊടുത്ത ആയത്ത് യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, പറയുക നിങ്ങൾക്കതിൽ വലിയ തിന്മയുണ്ട്, പാപമുണ്ട്. അതേസമയത്ത് വമനഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് അതിൽ ഉപകാരവും ഉണ്ട്. കള്ള് വിൽപ്പനയിലും മദ്യം വിൽപ്പനയിലും ജനങ്ങൾക്ക് ചില ഉപകാരങ്ങൾ ഉണ്ടായേക്കാം. അതേസമയത്ത് ഇസ്മുഹുമ അക്ബർ മിൻ നഫ്ഇഹിമ, അതിൻ്റെ ഉപകാരത്തേക്കാൾ, ഇത് രണ്ടിൻ്റെയും കള്ളിൻ്റെയും മൈസൂറിൻ്റെയും ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമാണ്, അതുകൊണ്ട് അത് ശാരിഅ പാടില്ല എന്ന് കൽപ്പിക്കും. അപ്പോൾ ശാരിഅ കൽപ്പിച്ചിട്ടുള്ള ഒരു സംഗതി, ആ സംഗതി യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ചെയ്തതായിരിക്കും, അതല്ലെങ്കിൽ പ്രവാചകൻ വിരോധിച്ച ഒരു സംഗതി, ആ സംഗതി ഒരിക്കലും അതിൽ പൂർണമായ ഖൈർ മാത്രമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുകയില്ല. ഇനി വിരോധിച്ചതിൽ ഖൈറും ഷെറും കൂടിക്കലർന്നതാണെങ്കിൽ, അതിൽ ഖൈറിൻ്റെ ഭാഗം കൂടിയതാണെങ്കിൽ മാത്രമാണ് ശാരിഅ അത് കൽപ്പിക്കുക. ഒരിക്കലും തിന്മയുടെ വശം വർദ്ധിച്ച ഒന്നിനെ ശാരിഅന്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പന ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ നിയമത്തിൻ്റെ കായിക അഥവാ ഈ ഒന്നാമത്തെ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, അശ്ശാരിഉ ലാ യഅ്മുറു ഇല്ലാ ബിമാ മസ്ലാതുഹു ഖാലിസതൻ ഔ റാജിഹ, ശാരിഉ ഒരു സംഗതി കൽപ്പിക്കുകയോ അതല്ലെങ്കിൽ ഒരു സംഗതി കൽപ്പിച്ചാൽ ആ സംഗതിയുടെ അവസ്ഥ ഒന്നുകിൽ അത് മസ്ലഹത്തുൻ ഖാലിസത്തായിരിക്കും, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെയായിരിക്കും. അതല്ലെങ്കിൽ ഔറാജിഹ, അതല്ലെങ്കിൽ നന്മയും തിന്മയും കൂടിക്കലർന്നാണ്, അതേസമയത്ത് നന്മയുടെ ഭാഗമാണ് റാജിഹായിട്ടുള്ളതെങ്കിൽ അതും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ പരിധിയിൽ വന്നേക്കാം. ഇങ്ങനെ ഈ നിയമം ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും അടിസ്ഥാനപരമായി ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് വെക്കാവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഏത് കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാലും ഈ ഒരു നിയമത്തിൻ്റെ നിഴൽ അതിലൊക്കെ കാണാൻ കഴിയും. ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുള്ള നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സദഖകൾ, ഇതിൻ്റെ എല്ലാം റാജിഹത്തുകളാണ്. നന്മകൾ മാത്രമാണ് അതിലുള്ളത്, തിന്മകൾ ഒരിക്കലുമില്ല. പക്ഷേ ആ തിന്മകൾ ഉണ്ടെങ്കിൽ അത് നന്മയെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഈ രീതിയിലുള്ള ഒരു താരതമ്യം എല്ലാ ഉപകരണങ്ങളിലേക്കും എല്ലാ കണ്ടുപിടുത്തങ്ങളിലേക്കും എല്ലാ അവസ്ഥകളിലേക്കും പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിച്ച നിയമം, അശ്ശാരിഉ ലാ യഅ്മുറു ഇല്ലാ ബിമാ മസ്ലഹതുഹു ഖാലിസതൻ ഔ റാജിഹ, ശാരിഅ അഥവാ അള്ളാഹും റസൂലും ഒരു കാര്യത്തെ കൽപ്പിക്കുകയില്ല, ആ കാര്യത്തിൻ്റെ മസ്ലഹത്ത് ഒന്നുകിൽ ഖാലിസത്തായിരിക്കും അതല്ലെങ്കിൽ റാജിഹത്തായിരിക്കും. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ള പ്രാഥമികമായ പാഠം. ഇൻഷാ അല്ലാ വരുന്ന എപ്പിസോഡുകളിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ അടിസ്ഥാനപരമായ രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിതം നയിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അൽഹംദുലില്ലാ, നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത് പീസ് റേഡിയോ അൽ ഉസുൽ. കർമ്മശാസ്ത്രപരമായി ധാരാളം ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഇത് അവതരിപ്പിച്ചത് അബ്ദുൽ മാലിക് സലഫി.
3: ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ ധാരാളം മതപരമായിക്കൊണ്ടും ആരോഗ്യകരമായിക്കൊണ്ടുമെല്ലാം യാത്രപരമായിക്കൊണ്ടൊക്കെയുള്ള അറിവുകൾ ധാരാളമായിക്കൊണ്ട് നാം പഠിക്കുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ആങ്കറിൻ്റെ സ്കിൽ ഞാൻ അബ്ദുള്ള മുഹ്സിൻ,
2: ഞാൻ ബാസിൽ കുന്നപ്പള്ളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തു ദാരിയാത്തിലെ 20, 21, 22, 23 ഈ നാലായത്തുകളുടെ മനോഹരമായ പാരായണമാണ് അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിൽ നമ്മളെല്ലാവരും കേട്ടത്. ഇതിന്റെ തുടക്കത്തിൽ നമുക്ക് ശ്രദ്ധിച്ചില്ലേ, ആദ്യത്തെ ആയത്തില്
1: ഇതിന്റെ ആശയം നിങ്ങളൊന്ന് പറയാൻ നന്നായിരിക്കും.
0: ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങൾ എന്നാണ് ആദ്യത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്. നിങ്ങളിൽ തന്നെയുണ്ട്, അതായത് ദൃഷ്ടാന്തങ്ങൾ, എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ എന്നുള്ളൊരു താക്കീതുകൂടി അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. ആകാശത്തിൽ നിങ്ങളുടെ ആഹാരവും ഉപജീവന മാർഗവും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നതും ഉണ്ട്. അവസാനത്തെ, അതായത് 23-ാമത്തെ ആയത്തിൽ, എന്നാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം, നിശ്ചയമായും ഇത് നിങ്ങളെ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുക. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതിലേറെ നല്ലൊരു ഉപമ വേറെല്ലാം തന്നെ തോന്നും. ഇപ്പോൾ സലാംക്ക് ആ ആയത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിച്ചില്ലേ, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഈ ഒരു സ്റ്റുഡിയോയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് ശ്രോതാക്കൾ, അതൊരു ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇതുപോലുള്ള യാഥാർത്ഥ്യങ്ങളാണ് സൂറത്തു ദാരിയാത്തിലെ 20 മുതലുള്ള ആ ആയത്തുകൾ ഇങ്ങനെ നമ്മളോട് പറയുന്നതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കുന്നത്.
1: അതായത് ഒഫിൽ അർലി ആയാത്തുലിൽ മൂക്കിനീൻ എന്ന് പറഞ്ഞല്ലോ, ഈ മൂക്കിനീൻ എന്നുള്ളത് വെറുതെ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ശരിക്ക് മൂക്കിനാവുക എന്ന് പറഞ്ഞുകൊടുത്ത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ എന്ന് പറഞ്ഞു. യഖീൻ പറഞ്ഞാൽ എന്താ, അവിടെ നീ നിൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യേണ്ടത് നിനക്ക് യഖീൻ വരുന്നത് വരെ എന്ന് പറഞ്ഞു. യഖീൻ എന്നുള്ളത് മരണത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. മരണത്തിൽ ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? ഒരു ഡൗട്ടുമില്ല, അത്രമേൽ ഉറപ്പായൊരു സംഗതിയാണ് യഖീൻ. ആ യഖീൻ എന്ന പദത്തിൽ നിന്നാണ് മൂക്കിൻ എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. അത്രമേൽ ഉറപ്പായിട്ടുള്ള ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് ഫില്ലർലി ആയാത്തു ദൃഷ്ടി ആയത്തുകളുണ്ട്. വെറുതെ ഇങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഒന്നുമില്ല ദിൽക്കപ്പം. എന്താ അവൻ്റെ കാണുന്ന കാഴ്ചകളിലോ കേൾവികളിലോ ഒന്നും അവനെ സ്പർശിക്കുന്നില്ല. അവനിങ്ങനൊരു തരം പുറംമോടികളിൽ പുറന്തോടിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അതുകൊണ്ടും കാണുന്നുണ്ടാവും പലതും, കേൾക്കുന്നുണ്ടാവും പലതും, പക്ഷെ ഉള്ളിൽ യക്കീനായ ഒരാൾക്ക്, മൂക്കിനായ ഒരാൾക്ക്, ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് ഒരു പുൽനാമ്പ് പോലും അവനെ സ്വാധീനിക്കും,
0: ചിന്തിപ്പിക്കും,
1: ചിന്തിപ്പിക്കും. അതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വഫി ഔഫുസിക്കും, എന്നിട്ട് പറയാം ഭൂമി പറഞ്ഞു, പിന്നെ ഔഫുസിക്കും നിങ്ങളിലും. നമ്മൾ അതിന് കുറെ എവിടെയും പോകുന്നു വേണ്ട, ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ മതി. ചെറിയൊരു ശ്വാസ തടസ്സം വന്നിട്ട് ഒന്ന് ഐസിയിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ എന്താ. ഒരു മനുഷ്യൻ്റെ മിടിപ്പ്, ഇപ്പം ഞാനന്നിങ്ങനെ കഴിഞ്ഞ ഇതിൽ എൻ്റെ അനിയൻ്റെ പിന്നെ വൈഫ് കുറച്ച് നേരത്തെ പ്രസവം വന്നു, പെട്ടെന്ന് പ്രയാസങ്ങളൊക്കെ ആയി. അപ്പോൾ കുട്ടീനെ NICU-യിലാക്കി. NICU-യിൽ ഇടുന്ന ഓരോ നിമിഷവും അവിടെ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ആ കുട്ടി നേരെ അതേ അവസ്ഥയിൽ, എന്നിട്ട് ലക്ഷങ്ങൾ അവിടെ ചിലവാണ്, അതേ അവസ്ഥയിൽ ഉമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ ആ സമയം പ്രസവം. അതുവരെയാണെങ്കിൽ ഒരു ചാർജും കൊടുക്കണ്ട, ഇതിനേക്കാൾ ബെസ്റ്റും പെർഫെക്റ്റായിട്ട് അവിടെ കിടക്കും. അപ്പോൾ അല്ല സംവിധാനിച്ച് വെച്ചൊരു സംഗതിയുണ്ട്, മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കുന്നതിന് മനുഷ്യൻ കൊടുക്കേണ്ടി വരുന്ന വില ഉണ്ട്, പക്ഷെ ഒറിജിനലിന് മനുഷ്യനൊരു വില കൊടുക്കുന്നില്ല. ഒറിജിനലല്ല നമ്മളുടെ
0: സ്വാഭാവികമായി സംഭവിക്കുന്നത് പോലെ ഫീൽ ചെയ്യണം.
1: യെസ്, അതെ അതെ അതെ. എന്നിട്ട് പറഞ്ഞു വഫി സമാഇ, ഓരോന്ന് പറയണം. ഒന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അർള് പറഞ്ഞു, ആംഫുസ് പറഞ്ഞു, സമാ പറഞ്ഞു, ആകാശങ്ങൾ. ആകാശം നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും നമ്മളീ കാണുന്ന ഈ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഇത്തിരി പോകുന്ന സംഗതിയാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആകാശത്ത് കാണുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ. അപ്പോൾ അത് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ആകാശത്തിൻ്റെയും ഭൂമിയുടെയൊക്കെ രക്ഷിതാവ് തന്നെ സത്യം പറഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുപോലെ ഒരു യാഥാർത്ഥ്യം തന്നെയാണിതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കതിൽ ചിന്തിക്കാനുണ്ട്.
0: പീസ് റേഡിയോ സുപഥം. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ വൈജ്ഞാനികമായ സുപഥം പ്രോഗ്രാമിലൂടെ നമ്മൾ ഇന്ന് ബഹുമാന്യനായ നിഹാദ് MCC അദ്ദേഹത്തിൻ്റെ സംസാരമാണ് കേൾക്കുന്നത്. അഹ്ലു സുന്നയുടെ ആദർശം സ്വീകരിക്കൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രം, ഈ ഒരു ടൈറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനായി കാതോർക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ല, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുബദത്തിലെ അടുത്തൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ സുബദങ്ങളിലായി മൻഹജുസ് സലഫിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. എന്തിനാണ് ഒരു വിശ്വാസി മൻഹജുസ് സലഫിനെ മുറുകെ പിടിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഒരുപാട് പ്രത്യേകതകൾ അതുപോലെ തന്നെ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതായി മൻഹജുസ് സലഫ് എന്ന യാഥാർത്ഥ്യത്തെ ഒരു മുസ്ലിം തിരിച്ചറിയുന്നതുകൊണ്ടും അത് ഉൾക്കൊള്ളുന്നതുകൊണ്ടുമാണ് മൻഹജുസ് സലഫിനെ ഒരു വിശ്വാസി മുറുകെ പിടിക്കേണ്ടത് എന്നതാണ് ചുരുക്കി നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകൾ വരെ മൻഹജുസ് സലഫിലെ പ്രത്യേകതകളും അതിൽ വ്യതിചലിച്ചു പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് മുതൽ മൻഹജുസ് സലഫ് വിശ്വാസകാര്യങ്ങൾ മനസ്സിലാക്കാൻ ചില അടിസ്ഥാന നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കാണ് കടക്കാൻ പോകുന്നത്. പ്രധാനമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നു, ബാദിറു ബിൽ അഅ്മാലി ഫിതനൻ കഖിതഇ ലൈലിൽ മുദ്ലിമി യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. ഫിതനകൾ ഇരുണ്ട രാത്രി പൊട്ടി വീഴുന്നതുപോലെ വ്യാപിക്കും. രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറാകും. ഹദീസിനെ തുടർച്ച വൈകുന്നേരം മുഅ്മിനാകുന്ന മനുഷ്യൻ രാവിലെയാകുമ്പോഴേക്കും കാഫിറാകുമെന്നാണ്. ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷ മനുഷ്യന്മാരും അഖീദയുടെ വിഷയത്തിൽ അറിവില്ലാത്തതിൻ്റെ പേരിലാണ് ഓരോ കാലഘട്ടങ്ങളിൽ വരുന്ന വ്യത്യസ്തങ്ങളായ ഫിത്നകളിൽ ഭവിച്ചു പോകുന്നത് എന്നത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ നിർബന്ധമായും ഏറ്റവും പ്രാധാന്യം നൽകി പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടതും അറിഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതുമായ ഒരു വിഷയമാണ് മൻഹജുസ് സലഫ് എന്ന് പറയുന്നത്. പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിധം, അഖീദ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിധം, അഖീദയെ മനസ്സിലാക്കേണ്ട വിധം, ഇതൊക്കെ ഒരു മനുഷ്യന് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ മൻഹജുസ് സലഫ് കൂടിയേ തീരും. അതിൻ്റെ ഭാഗമായി മൻഹജുസ് സലഫിലെ അഖീദ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില അടിസ്ഥാനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ് മുതൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഈ വിശ്വാസകാര്യങ്ങളിൽ മൻഹജുസ് സലഫിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താവുന്ന ഒന്നാമത്തെ ഒരു അടിസ്ഥാനമാണ് വിശ്വാസപരമായ കാര്യങ്ങളുടെ ഉറവിടം ഖുർആനും സുന്നത്തും മാത്രമാണെന്നുള്ളത്. ഇതൊരാളുടെ മനസ്സിലേക്ക് ഊട്ടപ്പെടുന്നതോടുകൂടിയിട്ട് ഇന്ന് നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഏത് ഫിത്നകൾ വന്നാലും അവൻ്റെ മനസ്സിൽ അഖീദയുടെ വിഷയമാണല്ലോ ഇത്, ഇത് പ്രധാനമായും ഖുർആനിനും സുന്നത്തിനുമല്ലാതെ മറ്റെവിടെ നിന്നും ഇതിൻ്റെ സ്രോതസ്സുകൾ ലഭ്യമല്ല, അതുകൊണ്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും നാം മടങ്ങണം എന്നൊരു ചിന്തയിലേക്കും മനസ്ഥിതിയിലേക്കും ഒരു മനുഷ്യൻ്റെ മനസ്സെത്തും. ഞാൻ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, കൊണ്ടു നടക്കുന്ന എൻ്റെ സംഘടന എന്നുള്ളതാവില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്ത. ഞാൻ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന വ്യക്തിയാവണമെന്നില്ല അവിടെ ചിന്ത. ഏത് വാദം ആര് പറഞ്ഞാലും ശരി, എൻ്റെ ഖുർആനും സുന്നത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്തായിരിക്കും എന്നൊരു വിലയിരുത്തലിലേക്കായിരിക്കും ആദ്യം ഈ അടിസ്ഥാനത്തെ മനസ്സിലേറ്റിയ വിശ്വാസികളുടെ ഉള്ളിൽ ചിന്തയായി വരിക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം, അവിശ്വാസപരമായ കാര്യങ്ങളുടെ ഉറവിടം ഖുർആനും സുന്നത്തും മാത്രം എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം, അഖീദപരമായ വിഷയങ്ങളുടെ അടിസ്ഥാന വിധി എന്ന് പറയുന്നത് തൗഖീഫിയത്താണെന്നാണ്. തൗഖീഫിയത്ത് എന്ന് പറഞ്ഞാൽ പ്രമാണബദ്ധിതമാണ് എന്ന് ചുരുക്കം. ഗവേഷണത്തിനോ വ്യക്തിപരമായ അഭിപ്രായത്തിനോ ഇടമില്ലാത്ത വിധം, പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടാൽ മാത്രമേ അംഗീകരിക്കാവൂ എന്നതാണ് ഇതിൻ്റെ ചുരുക്കം തൗഖീഫിയത്ത് എന്ന് പറഞ്ഞാൽ. ഇത് നേരെ ഓപ്പോസിറ്റാണ് ഇജ്തിഹാദിയത്ത്, ഗവേഷണം അനുവദനീയമായ മേഖലകൾ. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന അഖീദയുടെ അടിസ്ഥാന വിധികളെല്ലാം തൗഖീഫിയത്താണ്, പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടതിൽ നിൽക്കണം എന്നുള്ളതാണ്. ഇതാണ് ഒരു മനുഷ്യൻ തിരിച്ചറിയേണ്ടതായ ഒന്നാമത്തെ വിഷയം. ഈ ഒരു അടിസ്ഥാനത്തെ ഹൃദയത്തിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ ഒരു ആൾ വരുന്നതിനോട് ഒരു പുതിയൊരു വാദം ഒരു നാട്ടിൽ പൊട്ടിപ്പുറപ്പെടുകയെന്നുള്ളത് സങ്കല്പിക്കുക. ആ ഒരു വാദം തന്നാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഒന്നാമത് ചിന്ത, അഖീദയുടെ വിഷയം തൗഖീഫിയത്താണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ വാദത്തിന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവെന്താണ് എന്ന് ചോദിക്കുന്നൊരു മനസ്ഥിതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറും. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ വേണ്ടുന്ന അഖീദാപരമായതും ഫിഖഹിയായതും എല്ലാ മേഖലകളും സമ്പൂർണമായി അതിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. സൂറത്തുൻ നഹലിലെ 89-ാമത്തെ വചനത്തിൽ അല്ല പറയുന്നത് കാണാൻ സാധിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്രാ ലിൽ മുസ്ലിമീൻ. എല്ലാ കാര്യത്തിനും വിവരണമായിക്കൊണ്ട് നിന്റെ മേൽ നാം ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാർഗദർശനവും കാരുണ്യവും മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായിക്കൊണ്ട്. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാൻ ലികുല്ലി ശൈ വഹുദൻ വറഹ്മതൻ വബുശ്രാ ലിൽ മുസ്ലിമീൻ എന്നല്ല പറഞ്ഞത്. ഈ ഒരു ആയത്തിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് അള്ള ഖുർആനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഖുർആനെ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടിയിട്ട് അഖീദയുടെ വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണ്ടതുണ്ടോ അതെല്ലാം വ്യക്തമാക്കപ്പെട്ടു. ആ വ്യക്തമാക്കപ്പെട്ട സ്ഥിതിക്ക്, ഈ വ്യക്തമാക്കപ്പെട്ട കാര്യത്തിലാണ് വഹുദൻ വറഹ്മ ഹുദയും റഹ്മത്തും ഉള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, അഖീദയുടെ വിഷയങ്ങളെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഒരു ചരിത്ര സംഭവം നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുണ്ടാവും. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം. ഒരു വ്യക്തി വന്നുകൊണ്ട് പറയാണ്, സൽമാൻ ഫാരിസിയോട് വർത്തമാനം പറയാണ്, ഖദ് അല്ലമക്കും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ല ശൈഇൻ ഹത്തൽ ഖിറാഅ. നിങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹത്തൽ ഖിറാഅ, മലമൂത്ര വിസർജനത്തിൻ്റെ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നൊരു പുച്ഛസ്വരത്തിൽ ഒരു വ്യക്തി പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അജൽ, ശരി. ഫമിൻ ബാബിൽ ഔല അൻ യകൂന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലമ ഉമ്മത്തഹു മസായില തൗഹീദ്. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമായല്ലോ, മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ പോലും അള്ളാഹാന്റെ റസൂല് പഠിപ്പിച്ചെന്നിട്ടുണ്ടെങ്കിൽ ഫമിൻ ബാബിൽ ഔല, അങ്ങനെ ഞങ്ങൾക്ക് ഉറപ്പാണെന്ത്, അള്ളാഹാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനേക്കാൾ മുഖ്യമായ തൗഹീദുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ഈ ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നെ ഏറ്റവും മർമ്മമായ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഹ്ലുസുന്നയുടെ അഖീദ സ്വീകരിക്കേണ്ടത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മാത്രമായിരിക്കണം എന്ന വലിയൊരു വെളിച്ചത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ഷണിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ വീക്ഷിച്ചു നോക്കിയങ്ങൾ, പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ വ്യതിയാന കക്ഷികൾ ഒരുപാടുണ്ട്. അവരുടെ അഖീദയുടെ വിഷയത്തിൽ പിഴക്കാനുള്ള ഏറ്റവും വലിയ മർമ്മപ്രധാനമായ കാര്യവും എന്ത് തന്നെയാണ്, പ്രമാണം സ്വീകരിക്കുന്നിടത്തുള്ള തെറ്റ് അവർക്ക് വന്നു വഹിക്കുന്നു എന്നുള്ളതാണ്. എന്തെല്ലാം മാർഗങ്ങളിൽ

ഇതും ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ ഇലാഹായിട്ട്, ആരാധ്യനായി സ്വന്തം ഹവകളെ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ്. അവർ ഓരോരുത്തരും അഖീദകളെ സ്വീകരിക്കുന്നു, അഖീദകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ കൊണ്ടുവരുന്ന അഖീദയും സ്വീകരിക്കുന്ന അഖീദയും വിശ്വാസ കാര്യങ്ങളൊക്കെ സ്വന്തം ഇച്ഛക്കനുസരിച്ച് തീരുമാനിച്ച കാര്യങ്ങളായിരിക്കും, സ്വന്തം ബുദ്ധി കൊണ്ട് അളന്ന് തീരുമാനിച്ച കാര്യങ്ങളായിരിക്കും. തങ്ങൾക്ക് പറ്റാത്ത പ്രമാണങ്ങളെ മാറ്റിവെക്കും, തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്ത പ്രമാണങ്ങളെ മാറ്റിവെക്കും. ഖുർആനും സുന്നത്തുമാണ് പ്രമാണം എന്നതിനെ ഉൾക്കൊള്ളാൻ അവർക്ക് പ്രയാസമാകും. ഇങ്ങനത്തെ ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിക്ക് പ്രമാണങ്ങളെക്കാൾ മുൻതൂക്കം നൽകുന്ന ആളുകൾ, ഇതൊക്കെ നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വീക്ഷിച്ചു നോക്കി. നിങ്ങൾ ഒരുപാട് ഖുർആന്റെ ഹദീസിന്റെ ആയത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആയത്തിന് ഉദ്ദേശം ഇന്നതാണെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെ ഉദ്ധരിച്ചാൽ അതൊക്കെ അവർക്കൊരു പുച്ഛമായിരിക്കും. ഹദീസുകളിൽ പ്രമാണമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ഉദ്ധരണികൾ ഹദീസുകൾ ഓതി കേൾപ്പിച്ചു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിയിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കൂല. അപ്പം അത് പ്രമാണമായി അംഗീകരിക്കൂല. അഖീദയുടെ വിഷയമായി പഠിപ്പിക്കപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഹദീസ് സ്വീകാര്യമാവുകയില്ല. ഇത് ബുദ്ധിക്ക് അമിതമായി പ്രാധാന്യം നൽകുന്ന പ്രശ്നമാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാർക്ക് പുറമെ മറ്റു വ്യക്തികൾക്കും പാപസുരക്ഷിതത്വം കൽപ്പിച്ച് അവരുടെ വാചകങ്ങൾക്ക് പ്രമാണങ്ങളെക്കാൾ അമിത സ്ഥാനം നൽകുന്ന വിഭാഗം നമ്മളെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. ഇവിടെയും അടിസ്ഥാന പ്രമാണം ഖുർആൻ സുന്നത്താന്ന് പറയാൻ പറ്റൂല. അവരുടെ ഇമാമിയങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാന പ്രമാണം പോലെ സ്വീകരിക്കും. അവർക്ക് നേരിട്ട് വഹി ലഭിക്കുന്നുണ്ട്. വഹി എന്ന് പറയുമ്പോൾ സന്ദേശം ലഭിക്കുന്നുണ്ട്. ഈ സന്ദേശങ്ങളുടെ പ്രത്യേകത ഹിദർ നബി അലൈഹി സ്വലാമിനൊക്കെ സന്ദേശം ലഭിച്ചതുപോലെ നമ്മുടെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഔലിയാക്കൾക്കും ലദുന്നിയായ ഇൽമ് അള്ളാഹുവിൽ നേരിട്ട് ഇൽമും മഅരിഫത്തും ലഭിക്കുന്നുണ്ട് എന്നൊക്കെ വാദിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അതടിസ്ഥാനത്തിൽ ശരീഅത്തിനെ തന്നെ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്. പേരിൽ മുസ്ലിമാണെന്ന് പറയും. ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ട വിലക്കുകൾ അവർക്കൊരു വിഷയാവൂല. ശരീഅത്തിൽ ചെയ്യണമെന്ന് പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊന്നും അവർക്കൊരു വിഷയാവൂല. അങ്ങനത്തെ ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. അവർക്കും പിഴവ് പറ്റിയത് ഈ വിഷയത്തിൽ തന്നെയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന് നേരിട്ട് വഹി ലഭിക്കുന്ന ഈ പഠിപ്പിക്കപ്പെട്ട ഈ സൂഫികളെ പോലത്തെ ചിന്താധാരകൾ, അതുപോലെ നിർമ്മിത ഹദീസുകളിൽ അവലംബിക്കുന്ന ആൾക്കാർ, ഓരോ കാലഘട്ടത്തിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഹദീസുകൾ, അത് മൗലൂ എന്ന് പഠിപ്പിക്കപ്പെട്ടു ഉലമാക്കൾ വിധി എഴുതിയ ഹദീസുകൾ, സനദുകൾ പരിശോധിച്ച് കുറ്റമുണ്ടെന്ന് കണ്ടെത്തി അത് കൂട്ടിക്കലർത്തലാണ് തിരിച്ചറിഞ്ഞ് അതിനെ വേർതിരിക്കപ്പെട്ട ഹദീസുകൾ, പക്ഷെ തങ്ങളുടെ ആശയങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മൗലൂ ആയ ഹദീസുകളെയും പ്രമാണമാക്കി സ്വീകരിക്കുന്ന വിഭാഗം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അഞ്ചാറ് ഏഴോളം കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞുവല്ലോ. ആ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. ഇവിടെയാണ് ഈ വാദങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഏറ്റവും മനസ്സിൽ കയറ്റേണ്ടതായ കാര്യം. എന്താണത്? അഹ്ലുൽ സുന്നയുടെ അഖീദ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന അടിസ്ഥാനം. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഉറപ്പിച്ച് കയറ്റേണ്ടതായ വിഷയമാണ്. ഇനി കേരളത്തിലെ ഓരോ വ്യതിയാന കക്ഷികളും നിങ്ങൾ എടുത്തു നോക്കി. നിങ്ങൾ അള്ളയും റസൂലും പഠിപ്പിച്ചു തന്നതുപോലെ ഖുർആനിൽ എങ്ങനെയാണോ പ്രമാണങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, ഖുർആനിൽ ഒരു ഏത് വിഷയത്തിലാണോ പ്രാധാന്യം നൽകുന്നത്, ആ പ്രാധാന്യം നൽകുന്ന വിഷയങ്ങളെ പ്രാധാന്യമായി കൽപ്പിക്കുകയും ദഅവത്ത് നടത്തുമ്പോൾ പ്രാധാന്യം മുൻഗണനാക്രമമായി ഖുർആനും ഹദീസും സ്വീകരിക്കുമ്പോൾ പഠിപ്പിക്കപ്പെട്ടതിനെ മുൻഗണനാക്രമമായി സ്വീകരിക്കുകയും നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലും എല്ലാം അള്ളാഹുവും റസൂലും പഠിപ്പിച്ച മാർഗങ്ങൾ മാത്രം അവലംബിക്കുകയും ഷിർക്കും ഖുറാഫാത്തുകളും ജീവിതത്തിൽ നിന്ന് പാടേ ഒഴിവാക്കുകയും ഷിർക്കിനും ഖുറാഫാത്തിനുമെതിരെ ശക്തമായി സംസാരിക്കുകയും തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത് ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അവനാണ് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. നമ്മളും നിഷ്പക്ഷമായി ചിന്തിക്കുകയും ഈ ഒരു വിഭാഗത്തിന്റെ കൂടെ, അത് ആരാണോ അവരെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കവും മാനസികമായ തീരുമാനങ്ങളും ശാരീരികമായ ഇടപെടലുകളുമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. അതേസമയത്ത് മറ്റു വ്യത്യസ്ത ആശയങ്ങളെ പരിശോധിച്ചു നോക്കൂ. ചില ആളുകൾ ഈ പറയപ്പെട്ട മുകളിൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉള്ള വിഭാഗങ്ങളായിരിക്കും സ്വന്തം ഉലമാക്കൾക്ക് അമിതമായി പ്രാധാന്യം നൽകി അന്ധമായി അവരെ പിൻപറ്റി ഖുർആനേക്കാളും സുന്നത്തിനേക്കാളും പ്രാധാന്യം നൽകുന്ന വിഭാഗം നമ്മളെ കൂട്ടത്തിലുണ്ട്. ശരീഅത്ത് തന്നെ വ്യാപകമല്ല എന്ന് പറഞ്ഞ് ശരീഅത്തിനെതിരെ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശരീഅത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്ത ആളുകളെ വലിയകളായി ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അല്ല അവർക്ക് നൽകിയിട്ടുള്ള കഴിവിനേക്കാൾ

0: കഴിവുകൾ നിശ്ചയിച്ചു കൊടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഒരു പക്ഷത്ത് അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ മറുവശത്ത് ഖുർആനെയും ഹദീസിനെയും നിഷേധിക്കുന്ന ആളുകൾ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട ആശയങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും ഹദീസിൽ സ്ഥിരപ്പെട്ട് തത്വങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്ന ആളുകൾ, സഹീഹ് എന്ന് ലോകം കണ്ട ഉലമാക്കൾ മൊത്തം വിധി പറഞ്ഞാലും തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, തങ്ങളുടെ ആശയങ്ങൾക്കെതിരാണെന്ന പേരും പറഞ്ഞ് ഹദീസുകളെ മാറ്റിവെക്കുന്ന വിഭാഗം, ഇതൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേസമയത്ത് മതനിരാസം, ചില ആളുകൾക്ക് മതത്തോട് താല്പര്യമില്ല, ദീനിനോട് താല്പര്യമില്ല, ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ല, ദീന് പറയുന്ന ഒന്നും തങ്ങളുടെ ജീവിതത്തിന് ബാധകമല്ല എന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം മറുവശത്തും, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഫിത്നകൾ ഇങ്ങനെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കോലത്തിലും പല ഭാവത്തിലും നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്വാധീനം ചെലുത്തുന്നതിനിടയിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കേണ്ട വിഷയമാണ്, നാളെ ഞാൻ മരിച്ചാൽ പരലോകത്ത് കൈച്ചിലായിരിക്കണമെങ്കിൽ, രക്ഷപ്പെട്ടു പോകണമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അഹ്ലു സുന്നയുടെ ആദർശങ്ങളെ മുറുകെ പിടിക്കണം. അതിൽ ഒന്നാണെന്ത്? ഖുർആനും സുന്നത്തും അനുസരിച്ച് മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തെ തിട്ടപ്പെടുത്തുകയുള്ളൂ. ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ടോ? അവിടെ നിന്നാണോ അഖീദ ഞാൻ സ്വീകരിച്ചത്? നിങ്ങൾ പറയുന്ന അഖീദ അവിടെ നിന്നാണോ? എങ്കിൽ ഞാൻ സ്വീകരിക്കും എന്നൊരു മനഃസ്ഥിതിയിലേക്കായിരിക്കണം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ എത്തേണ്ടത്. ഇതാണ് അഹ്ലു സുന്നത്തിൻ്റെ അഖീദയുടെ അടിസ്ഥാനം, മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ അടിസ്ഥാനം. നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കേണ്ടതുണ്ട്. ഈ ആദർശത്തിൻ്റെ ഒരു ഭദ്രതയെ നമ്മൾ ഹൃദയങ്ങളിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഏത് സമയങ്ങളിലും ഹൃദയങ്ങൾ പതറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക് എന്ന് പഠിപ്പിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ട്? ഹൃദയങ്ങളെ മാറ്റി നിറയ്ക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നുള്ള പ്രാർത്ഥനയുടെ പൊരുളൊക്കെ ബോധ്യപ്പെടൽ ഇത്തരം ഫിത്നകളൊക്കെ ഒന്ന് നോക്കിക്കാണുമ്പോഴാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഹഖ് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് വ്യതിയാന ആശയങ്ങൾ വന്നാലും അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങാനുള്ളൊരു തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റു അടിസ്ഥാനങ്ങൾ അടുത്ത് തുടർന്നു വരുന്ന എപ്പിസോഡുകളിൽ മനസ്സിലാക്കാം. ഹദവല്ലാഹു ആലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബാരക്കല്ലാഹു ഫീക്ക്, ജസാകല്ലാഹു ഖൈറ. ഏറെ വൈജ്ഞാനികമായ ഒരു പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. അഹ്ലു സുന്നയുടെ ആദർശം സ്വീകരിക്കൽ, അത് വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും മാത്രമാണ് എന്നാണ് ബഹുമാനനായ നിഹാദ് MCC അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ നമ്മളോട് പങ്കുവച്ചത്.
2: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വ സമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിജ്ഞാനത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിഹായസിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
3: Peace Radio. Tune to reality.

0: أَوْ تُعْرِضُوا فَإِنَّ اللَّهَ كَانَ بِمَا تَعْمَلُونَ خَبِيرًا.
1: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ശ്രവണ സുന്ദരമായ പാരായണമാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറ നിസായിലെ 135-ാമത്തെ ആയത്താണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, യാ അയ്യുഹല്ലദീന അമനു, ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാ അലില്ലാ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി സാക്ഷികളായ നിലയിൽ നീതിമുറയെ നിങ്ങൾ നിലനിർത്തിപ്പോരുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. വലൗ അല അംഫുസിക്കും അവിൽ വാലിദൈനി വല്ലഖറബീൻ, ആ നീതിപാലനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ദേഹങ്ങൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അടുത്ത കുടുംബങ്ങൾക്കോ എതിരായാലും ശരി. ഈ യകുൻ ഗനിയൻ ഔ ഫഖീറ, അയാൾ ധനികനോ ദരിദ്രനോ ആയിരുന്നാൽ രണ്ടായിരുന്നാലും, ഫല്ലാഹു ഔലാ ബിഹിമ, അല്ലാഹു ആ രണ്ടാളുകളുമായും അധികം ബന്ധപ്പെട്ടവനാകുന്നു. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅ്ദിലു, അതിനാൽ നീതി പാലിക്കുന്നതിന് വിഘാതമായി നിങ്ങൾ ഇച്ഛയെ പിൻപറ്റരുത്. വ ഇൻ തൽവു ഔ തുഅ്രിദു, നിങ്ങൾ വളച്ചു തിരിക്കുകയോ തിരിഞ്ഞുകളയുകയോ ചെയ്യുന്ന പക്ഷം, ഫഇന്നല്ലാഹ കാന ബിമാ തഅ്മലൂന ഖബീറ, അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വിശദീകരണം എന്നോണം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ വർത്തമാനങ്ങൾ, സാക്ഷ്യങ്ങൾ, തീരുമാനങ്ങൾ, ഇടപാടുകൾ മുതലായ എല്ലാ വിഷയങ്ങളിലും നീതിമുറ തെറ്റാതെ അത് നിലനിർത്തിപ്പോരണം. അത് സ്വന്തം ദേഹത്തിനോ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ ആർക്കും തന്നെ ദോഷമായിരുന്നാലും സത്യവും കൃത്യവും പാലിക്കണം. അതിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമുണ്ടായിക്കൂടാ. ധനികനായതുകൊണ്ട് അവന് ദോഷം വരുത്താം, അല്ലെങ്കിൽ അവനെ ഭയപ്പെടേണ്ടതാണ് എന്നും, ദരിദ്രനായതുകൊണ്ട് അവന് ഗുണം വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവനെ ഗൗനിക്കേണ്ടതില്ല എന്ന് കരുതി നീതികേട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അല്ലാഹു ഈ വചനം മുഖേന കൽപ്പിക്കുന്നത്. സാക്ഷ്യം വഹിക്കുന്നതിലോ മറ്റോ സത്യത്തെ മറിച്ച് തിരിച്ച് അവതരിപ്പിക്കുകയോ സത്യം തുറന്നു പറയാതെ ഒഴിഞ്ഞുമാറുകയോ ചെയ്താൽ അല്ലാഹു അതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നതാണ്, അതിനെപ്പറ്റി തക്ക നടപടി എടുക്കുക തന്നെ ചെയ്യുമെന്ന താക്കീതും നൽകുന്നു. ഖൈബർ യുദ്ധത്തെ തുടർന്ന് യഹൂദികളിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുവകകളുടെ ആദായം പിരിച്ചെടുക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ റവാഹത്ത് റളിയല്ലാഹു അൻഹുവിനെ അയച്ചിരുന്നപ്പോൾ തങ്ങൾ നൽകേണ്ടിയിരുന്ന തുകയിൽ ഇളവ് നൽകാൻ വേണ്ടി അവർ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ആ മഹാൻ ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. അല്ലാഹു തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ, അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളാകട്ടെ എൻ്റെ അടുക്കൽ കുരങ്ങുകളെയും പന്നികളെയുംക്കാൾ അധികം വെറുക്കപ്പെട്ടവരുമാകുന്നു. എന്നാൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള വെറുപ്പും നിങ്ങളിൽ നീതി പാലിക്കാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് അഥവാ നീതി കൊണ്ടുതന്നെയാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നതും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ആവശ്യത്തിന് മുമ്പ് തന്നെ സാക്ഷ്യം നിറവേറ്റുന്നവനാണ് സാക്ഷികളിൽ വെച്ച് ഉത്തമനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്ത സാക്ഷ്യം നിർവഹിക്കാൻ മടികൂടാതെ മുന്നോട്ട് വരുന്നവനെ ഉദ്ദേശിച്ച് ഇവിടെ സൂചിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആയത്തിൻ്റെ പൊരുളും അതിൻ്റെ ആശയവും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ റഹ്മാനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
3: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് നാവിനെ സൂക്ഷിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുല്ലാ മഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ,
5: ശാപവാക്കുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം നാം മനസ്സിലാക്കുകയുണ്ടായി. ഒരു വിശ്വാസിയെ ശപിച്ചു കഴിഞ്ഞാൽ അതെത്രത്തോളം ഗുരുതരമാണ്, അതിന് ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്നെല്ലാം ഹദീസുകളിലൂടെ, പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നൽ അബ്ദ, ഏതെങ്കിലുമൊരു അടിമ, ഇദാ ലഅന ശൈഅൻ, അവൻ വല്ലതിനെയും ശപിച്ചു കഴിഞ്ഞാൽ. സഹോദരങ്ങൾ നോക്കൂ, നിങ്ങൾ ആ ഒരു പദപ്രയോഗം തന്നെ, ശൈഅൻ എന്നാണ് പറഞ്ഞത്. വല്ലതിനെയും ശപിച്ചാൽ, മനുഷ്യനെ ശപിക്കണം എന്നില്ല, വല്ല ജീവിയെയും ഏതൊരു വസ്തുവിനെയാണെങ്കിലും ആരെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ, സ്വഇദത്തിൽ ലഅനതു ഇലസ്സമാ, ആ ശാപവാക്ക് ആകാശത്തേക്ക് കയറിപ്പോകുന്നതാണ്. ഫതഅലഖ അബ്വാബുസ്സമാഇ ദൂനഹ, ആകാശത്തിൻ്റെ കവാടങ്ങൾ ആ ശാപവാക്കിനെ സ്വീകരിക്കാതെ കൊട്ടിയടക്കപ്പെടും. ആ വാക്ക് താങ്ങാനുള്ള ശക്തി ആ കവാടങ്ങൾക്കില്ല എന്നുള്ളതാണ്. ആ ശാപവാക്ക് താങ്ങാനാവാതെ കവാടങ്ങൾ കൊട്ടിയടച്ച് പുറന്തള്ളപ്പെടും എന്നുള്ളതാണ്. സുമ്മ തഹ്ബിതു ഇലൽ അർളി, പിന്നീട് ആ ശാപവാക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. വതഅലഖു അബ്വാബുൽ അർളി ദൂനഹ, ഭൂമിയും ഭൂമിയുടെ കവാടങ്ങളും ആ വാക്കുകളെ സ്വീകരിക്കാതെ ആ വാതിലുകളും അടക്കുന്നതാണ്. സുമ്മ തഖുദു യമീനം വശിമാല, പിന്നീട് ആ പദം വലത് ഇടത് ഭാഗങ്ങളിലേക്കൊന്നിങ്ങനെ കറങ്ങി നോക്കും. എവിടെയെങ്കിലും ഒന്ന് കയറിക്കൂടണമല്ലോ, അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് കയറിക്കൂടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഫഇദാലം തജിദ് മസാഅൻ റജഅത് ഇലല്ലദി ലുഅന, എവിടെയും കയറിക്കൂടാൻ സ്ഥലമില്ലെന്ന് കാണുമ്പോൾ നാം ആരെയാണോ ശപിച്ചത്, എന്തിനെയാണോ നാം ശപിച്ചത്, അവരിലേക്ക് അത് ചെന്നെത്തുന്നതാണ്. ഫഇൻ കാന അഹ്ലൻ ലിദാലിക, അത് ആ ശാപവാക്ക് തട്ടപ്പെടുന്നത്, അത് തട്ടുന്നത് അർഹതയുള്ളവരിലേക്കാണ് എങ്കിൽ ആ ശാപം അവരിൽ സംഭവിക്കും. വഇല്ല, ഇനി ആ വാക്ക് തട്ടാൻ അർഹതയില്ലാത്തവരിലേക്കാണത് ചെന്നെത്തിയത് എങ്കിൽ, റജഅത് ഇലാ ഖായിലിഹ, അത് പറഞ്ഞവനിലേക്ക് തന്നെ തിരിച്ചടിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണിത്. നിനക്ക് അല്ലാഹു പുറത്തു തരില്ല എന്ന് പറഞ്ഞാൽ ആ ശാപവാക്ക് ആകാശത്തേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വരികയും അത് തട്ടാൻ അർഹതയുള്ളവനാണെങ്കിൽ അത് അവരിലേക്ക് തട്ടുകയും ഇനി തട്ടാൻ അർഹതയില്ലാത്തവരോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓരോ പദവും ഓരോ പ്രയോഗങ്ങളും സൂക്ഷിച്ചിട്ടായില്ല എങ്കിൽ വലിയ അപകടങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒന്നിനെയും ഒരിക്കലും ശപിച്ചിട്ടില്ല എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, പ്രവാചകരെ, ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ലോകത്തിന് കാരുണ്യമായിട്ടാണ് അയച്ചിട്ടുള്ളത് എന്നതിൽ അക്ഷരാർത്ഥത്തിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശിർക്ക് ചെയ്ത ആളുകൾ, ശിർക്കിൽ മുങ്ങിക്കുളിച്ച ആളുകൾ സ്വഹാബത്തിനെ ആക്രമിച്ചപ്പോൾ സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പരാതി ബോധിപ്പിക്കുകയാണ്, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഉദു അലൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകർ ഞങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്കെതിരെ താങ്കളൊന്ന് പ്രാർത്ഥിക്കണം റസൂലെ. ഞങ്ങൾ അവരോട് തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ അവർ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, താങ്കൾ അവർക്കെതിരായൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഇത് കേട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നീ ലമുബഅസു ലആന, ഞാനൊരു ശപിക്കുന്നവനായിട്ടല്ല നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വഇന്നമാ ബുഇസ്തു റഹ്മതൻ, ഞാൻ കാരുണ്യം കൊണ്ട് നിയോഗിക്കപ്പെട്ടവനാണ്, അവർക്കെതിരായി ഞാൻ പ്രാർത്ഥിക്കുകയില്ല, അവരുടെ ഹിദായത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ നാശത്തിന് വേണ്ടിയല്ല, അവരുടെ നന്മക്ക് വേണ്ടി, അവർക്ക് സന്മാർഗബോധത്തോടെ സത്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രയോ മാതൃകകൾ ഈ വിഷയത്തിൽ പ്രവാചക ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. തുഫൈൽ ഇബ്നു അംറുദ്ദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ദൗസ് ഗോത്രത്തിലെ മുഴുവൻ ആളുകളും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി. അദ്ദേഹത്തോട് എല്ലാവരും വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി. തുഫൈൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറയുന്നുണ്ട്, റസൂലേ, എൻ്റെ ജനങ്ങൾ എനിക്കെതിരെ അക്രമങ്ങൾ അഴിച്ചു വിടുന്നുണ്ട്, താങ്കൾ അവർക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കണം. അവർ രംഗം സഹാബത്ത് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുകയായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കിബിലക്ക് അഭിമുഖമായി നിന്നു. പ്രവാചകൻ പ്രാർത്ഥിക്കാൻ ഹംദും സലാത്തും ചൊല്ലി. പ്രവാചകൻ അവർക്കെതിരായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമെന്നും പ്രാർത്ഥിച്ചാൽ അവരുടെ കഥ കഴിഞ്ഞത് തന്നെയെന്നും ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് അല്ലാഹുമ്മഹ്ദി ദൗസൻ വഇത്തി ബിഹിം, അല്ലാഹുവേ, ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് കൊടുക്കണേ എന്നാണ്. ഈ നന്മയിലേക്ക് അവരെയും കൊണ്ടുവരണേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. തുഫൈൽ റളിയല്ലാഹു അൻഹു ഇതിനുശേഷം പറയുകയാണ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത് അതിനുശേഷമാണ്. ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? ആ ഗോത്രത്തിനെതിരെ പ്രാർത്ഥിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ പ്രാർത്ഥന കാരണമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ദൗസ് ഗോത്രത്തിലെ മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള നമുക്കുള്ള മാതൃക. അല്ലാഹുവിൻ്റെ റസൂല് ഒന്നിനെയും ശപിച്ചിട്ടില്ല എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകൻ്റെ ജീവിതമായിരിക്കണം നമ്മുടെയും മാതൃക. അത് ഏതൊരു വിഷയത്തിലായിക്കോട്ടെ, ഏതൊരു തിന്മയുടെ വിഷയത്തിലാണെങ്കിലും, തിന്മയെ ഒഴിവാക്കുന്ന വിഷയത്തിൽ പ്രവാചകൻ എങ്ങനെയാണോ തിന്മകളെ ഒഴിവാക്കിയിട്ടുള്ളത്, എങ്ങനെയാണോ നന്മകൾ പ്രവർത്തിച്ചിട്ടുള്ളത്, ആ ഒരു രൂപത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതം നാം ക്രമീകരിക്കേണ്ടത്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നാവിനെ സൂക്ഷിക്കുക. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.

0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോയുടെ ഔദ്യോഗിക ശബ്ദമായ വോയിസ് ഓഫ് പീസിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് നാസർ സ്വലാഹി.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഖുർആനും സുന്നത്തും അള്ളാഹുവിന്റെ ദിവ്യ വെളിപ്പാടായതുകൊണ്ട് തന്നെ വിശ്വാസികൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതനുസരിച്ച് ജീവിച്ചാൽ ഇഹലോകത്തും പരലോകത്തും അവർക്ക് പ്രകാശം ലഭിക്കും. യഥാർത്ഥ പ്രകാശത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു വഴികളിൽ പ്രകാശത്തെ അന്വേഷിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇരുട്ടുകളിലേക്കാണ് ചെന്നെത്തുക. ഉദാഹരണം, മനുഷ്യരിൽ നിലീനമായ വികാരത്തെ ശമിപ്പിക്കാൻ ഇസ്ലാം അംഗീകരിച്ച മാർഗമാണ് വിവാഹം. എന്നാൽ വിവാഹമെന്ന പവിത്ര ബന്ധത്തെ ഉപേക്ഷിച്ച് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ആസ്വാദനം തേടുമ്പോൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും അതിന്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. ലൈംഗിക രോഗങ്ങൾ, പിതാക്കളില്ലാത്ത മക്കൾ, അവരുടെ സംരക്ഷണം, സമൂഹത്തിന്റെ ഭദ്രത, ധാരാളം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അതായത്, ദൈവിക പ്രകാശത്തിൽ നിന്ന് മനുഷ്യൻ അകലുമ്പോൾ അവർ ചെന്നെത്തുന്ന വഴികൾ ഇരുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞതായിരിക്കും. ഖുർആനിന്റെ വിശദീകരണമായ സുന്നത്ത് ഇല്ലായിരുന്നുവെങ്കിൽ സക്കാത്തിന്റെ നിസാബ് എത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം, നമസ്കാരത്തിന്റെയും ഹജ്ജിന്റെയും രൂപം, സമയം, ജനങ്ങൾ വിവിധ മാർഗങ്ങൾ തേടിപ്പോയാൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ തന്നെ അത് തെറ്റിപ്പോകുമായിരുന്നു. ഇതുപോലെ സമൂഹത്തിന്റെയും വ്യക്തിയുടെയും കുടുംബത്തിന്റെയും നന്മക്കും ഭദ്രതയ്ക്കും നൽകിയിരിക്കുന്ന സൃഷ്ടാവിന്റെ സന്ദേശങ്ങൾ കൈയൊഴിച്ചാൽ പിന്നെ അവർ പിന്തുടരുന്നത് മനുഷ്യനിർമ്മിത നിയമങ്ങളായിരിക്കും. അത് പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷങ്ങളാണ് ഉണ്ടായിരിക്കുക. മറ്റൊരു വിഭാഗം മതത്തിന്റെ ഉള്ളിൽ നിന്ന് നന്മയെന്ന് കരുതി ചെയ്യുന്ന ചില വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളുമുണ്ട്. യഥാർത്ഥ പ്രവാചക ചര്യയിൽ നിന്ന് വ്യതിചലിച്ച് തെറ്റിദ്ധരിച്ചോ അറിഞ്ഞോ അറിയാതെയോ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ, അവരും യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രകാശത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ്. കുൽഹൽ നുനബ്യവുക്കും ബിൽ അക്സരീൻ ആമാല, നബിയെ പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ലല്ല സഅയഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. ഐഹിക ജീവിതത്തിലെ തങ്ങളുടെ പ്രയത്നം പിയച്ചവരത്ര അവർ. അവർ വിചാരിക്കുന്നതാകട്ടെ തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക എന്നാണ്. ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 103-104 സൂക്തങ്ങൾ. ജീവിതത്തിലെ നിഖില മേഖലകളിലും ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചമുണ്ട്. പക്ഷെ പല കാരണങ്ങളാൽ മനുഷ്യൻ ആ പ്രകാശത്തിൽ നിന്നും ഇരുട്ടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് തടയേണ്ട അല്ലെങ്കിൽ പറഞ്ഞുകൊടുക്കേണ്ട പണ്ഡിത വേഷധാരികളും സുന്നത്തിന്റെ ദിവ്യപ്രകാശത്തെ ഉപേക്ഷിച്ച് വഴികേടിന്റെ നൂതന വഴികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു. അവർ അതിന് നൽകുന്ന ന്യായീകരണങ്ങൾ നിരവധിയാണ്. കാലദേശ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥിന്റെ ഉത്ഭവങ്ങളിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. വിദ്വത്തുകൾ ആപേക്ഷികമാണ്. ചില സ്ഥലങ്ങളിൽ കാണുന്ന നൂതന ചര്യകൾ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വിദ്വത്തുകൾ തന്നെ പലതും പല രൂപത്തിലും ഭാവത്തിലും പ്രവർത്തനത്തിലും വ്യത്യസ്തങ്ങളായിരിക്കാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഖബർ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഖബർ മൂടുമ്പോൾ പൂക്കൾ ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഖബർ മൂടാൻ അത് ഉപയോഗിക്കുന്നില്ല. കേരളത്തിൽ തന്നെ ചില മക്ബറകളിൽ നിലവിളക്കുണ്ട്, ചില സ്ഥലങ്ങളിൽ നിലവിളക്കില്ല. മരിച്ച വീട്ടിൽ മരിച്ച ആളുകൾക്ക് ഹദിയ ചെയ്യാൻ വേണ്ടി 70,000 ദിക്കറുകൾ ഈ അടുത്ത കാലത്ത് വന്നതാണ്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യതിചലിക്കുന്നവർ യഥാർത്ഥ വഴിവിട്ട് പിശാചിന്റെ വഴി തെരഞ്ഞെടുക്കുന്നു. അതിന് ധാരാളം ന്യായീകരണങ്ങൾ അവർ ഉന്നയിക്കാറുണ്ട്. അതായത്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചവും തെളിച്ചവും വിട്ട് അവ്യക്തതയുടെയും സംശയത്തിന്റെയും ദുർമാർഗത്തിന്റെയും നരകത്തിന്റെയും വഴികൾ അവർ തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടി. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്ക് പ്രമാണങ്ങളെക്കാൾ മുൻഗണന നൽകുക. പലപ്പോഴും ദീനിൽ നൂതന കർമ്മങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നത് ഇതാണ്. ഖുർആനിനും സുന്നത്തിനും എതിരെ തങ്ങളുടെ ശൈഖന്മാരുടെ സംഘടനകളുടെ കക്ഷികളുടെയും ഗോത്രക്കാരുടെയും പിതാക്കന്മാരുടെയും സംവിധാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക. വൈദാ കീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വ ഇലർ റസൂലി കാലു ഹസ്ബുന മാ വജദന അലൈഹി ആബാഅന അവലൗ കാന ആബാഅഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും വരുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ തങ്ങളുടെ പിതാക്കളെ ഏതൊരു നിലപാടിലാണോ ഞങ്ങൾ കണ്ടെത്തിയത് അത് തന്നെ മതി ഞങ്ങൾക്ക് എന്നായിരിക്കും അവർ പറയുക. അവരുടെ പിതാക്കൾ യാതൊന്നും അറിയാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും ആയിരുന്നാൽ പോലും അത് മതിയെന്നാണ് അവർ പറയുക. ഖുർആനിലെ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മായിദയിലെ 104-ാമത്തെ സൂക്തം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ റഅയ മഅ സുന്നത്തി സന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ നടപ്പിലാക്കിയ ചര്യകൾക്കൊപ്പം മറ്റൊരാളുടെയും അഭിപ്രായത്തിന് സ്ഥാനമുള്ളതായി ഞാൻ കാണുന്നില്ല. ലൈസ ലി അഹദി മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലൻ ഇദാ സഹ്ഹൽ ഖബറു അൻഹു. ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ മറ്റൊരാൾക്കും ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമില്ല. ചുരുക്കത്തിൽ, ഖുർആനിലോ സുന്നത്തിലോ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ മറ്റുള്ളവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ യാതൊരു സ്ഥാനവുമില്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴികൾ വിട്ട് വലാലത്തിന്റെ വഴി തെരഞ്ഞെടുക്കാനുള്ള കാരണം അറിവില്ലായ്മയാണ്. അത് നാം സൂക്ഷിക്കണം. ബിദ്അത്തുകളുടെ ഉത്ഭവത്തിനും ആധിക്യത്തിനും കാരണമായി വർത്തിക്കുന്ന മറ്റൊരു സുപ്രധാന ഘടകം ദേഹേച്ഛകളെ പിൻപറ്റൽ. അതുകാരണമായി മതത്തിൽ പഠിപ്പിക്കപ്പെട്ട ചര്യകളിൽ നിന്നും സന്മാർഗത്തിൽ നിന്നും ജനങ്ങൾ അകന്നുപോയി. എന്നാൽ ദേഹേച്ഛകളെ പിൻപറ്റിയാലുള്ള അപകടത്തെക്കുറിച്ച് ഖുർആൻ വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നുമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളിക്ക് ഉത്തരം നൽകുക എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമാണ്. എന്നാൽ അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം അവർ അവരുടെ ഇച്ഛയെ പിൻപറ്റി എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹു പറയുന്നു, വൈലം യസ്തജീബു ലക ഫഅലം അന്നമാ യത്തബിഉന അഹ്വാഅഹും വമൻ അള്ളല്ലു മിമ്മൻ ഇത്തബാ ഹവാഉ ബിഗൈരി ഹുദം മിനല്ലാഹി ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇനി നിനക്ക് അവർ ഉത്തരം നൽകിയില്ലെങ്കിൽ തങ്ങളുടെ തന്നിഷ്ടങ്ങളെ മാത്രമാണ് അവർ പിന്തുടരുന്നത് എന്ന് നീ അറിഞ്ഞേക്കുക. അള്ളാഹുവിൽ നിന്നുള്ള യാതൊരു മാർഗദർശനവും കൂടാതെ തന്നിഷ്ടത്തെ പിന്തുടരുന്നവരെക്കാൾ വഴിവിഴിച്ചവൻ ആരുണ്ട്? അള്ളാഹു അക്രമികളായ ജനങ്ങളെ നേർവഴിയിലേക്കാക്കുകയില്ല. തീർച്ച. ഖുർആനിലെ 28-ാമത്തെ അധ്യായം സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ സൂക്തം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമ നാസിറുദ്ദീൻ സഅദി റഹ്മഹുള്ള പറഞ്ഞത് നമുക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ്. അറിഞ്ഞുകൊള്ളുക പ്രവാചകരെ, നിങ്ങളെ പിൻപറ്റൽ അവർ ഉപേക്ഷിച്ചും കൊണ്ട് സത്യത്തിലേക്കോ സന്മാർഗത്തിലേക്കോ അവർ എത്തുകയില്ല. മറിച്ച് അവരുടെ ഇച്ഛകളെ പിൻപറ്റൽ മാത്രമാണത്. അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനമില്ലാതെ സ്വന്തം ഇച്ഛകളെ പിൻപറ്റിയവരാണ് ഏറ്റവും പിഴച്ചവർ. കാരണം അവന്റെ മുമ്പിൽ സന്മാർഗവും അള്ളാഹുവിലേക്കും അവന്റെ സ്വർഗത്തിലേക്കും എത്തിക്കുന്ന ചൊവ്വായ പാതയും സമർപ്പിക്കപ്പെട്ടു. പക്ഷേ അവൻ അതിലേക്ക് തിരിഞ്ഞു നോക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ല. എന്നാൽ നാശത്തിലേക്കും ദൗർഭാഗ്യത്തിലേക്കും എത്തിക്കുന്ന വഴികളിലേക്ക് അവന്റെ ഇച്ഛ അവനെ ക്ഷണിച്ചു. ആ ക്ഷണം അവൻ സ്വീകരിക്കുകയും സന്മാർഗത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരാളേക്കാൾ വഴിവിഴച്ചവൻ വേറെ ആരുണ്ട്? നാസിറുദ്ദീൻ സഅദിയുടെ സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ, എന്നാൽ തന്റെ ദൈവത്തെ തന്റെ തന്നിഷ്ടമാക്കിയവനെ നീ കണ്ടുവോ? അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അവനെ പിഴവിലാക്കുകയും അവന്റെ കാതിനും ഹൃദയത്തിനും മുദ്രവെക്കുകയും അവന്റെ കണ്ണിന്മേൽ ഒരു മൂടി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനു പുറമെ ആരാണ് അവനെ നേർവഴിയിലാക്കാനുള്ളത് എന്നിരിക്കെ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? ഖുർആനിലെ 45-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ സൂക്തം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവൻ തന്റെ ഇച്ഛയോട് കൂടിയാലോചന നടത്തുന്നു. എന്താണോ നല്ലതായി തോന്നുന്നത് അത് ചെയ്യും, എന്താണോ ചീത്തയായി തോന്നുന്നത് അത് ഒഴിവാക്കും. നന്മയും തിന്മയും ബുദ്ധി കൊണ്ട് തീരുമാനിക്കാം എന്ന് പറയുന്ന മുഅ്തസിലികൾക്കെതിരെ ഈ ആയത്ത് കൊണ്ട് തെളിവ് പിടിക്കാവുന്നതാണ്. ഇബ്നു കസീർ മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം, وَإِنَّهُ سَيَخْرُجُ مِنْ أُمَّتِي أَقْوَامًا تَجَارَى بِهِمْ تِلْكَ الْأَهْوَاءُ كَمَا يَتَجَارَى الْكَلْبُ لِصَاحِبِهِ لَا يَبْقَى مِنْهُمْ عِرْقٌ وَلَا مَفْصِلٌ إِلَّا دَخْلَهُ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിൽ പല ആളുകളും വരും, നായ കടിച്ച ആളുടെ ശരീരത്തിൽ രോഗം പടരുന്നത് പോലെ ഇച്ഛ അവരിൽ പടർന്നു പിടിക്കും. ഒരു നാഡിയും സന്ധിയും ബാക്കിയാക്കാത്ത നിലക്ക് എല്ലായിടത്തും ആ ഇച്ഛ വരുന്നതാണ്. ഇമാം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇമാം സാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വ്യത്യസ്ത കക്ഷികളായി പിരിയാൻ കാരണമാകുന്ന തന്റെ ഉമ്മത്തിലെ ഇച്ഛകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി സ്വലമ പറയുകയാണ്, ഉമ്മത്തിൽ ചില ആളുകൾ ഉണ്ടാകും, അവരുടെ ഹൃദയങ്ങളെ ഇച്ഛ പിടികൂടും. സാധാരണ നിലക്ക് അതിൽ നിന്ന് ഒഴിവാകുവാനോ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുവാനോ അവർക്ക് കഴിയുകയില്ല. നായയുടെ രോഗം ബാധിക്കുന്നത് പോലെയാണത്. ശരീരത്തിന്റെ ഒരു ഭാഗവും അതിൽ നിന്ന് ഒഴിവാകുകയില്ല. ചികിത്സയെ സ്വീകരിക്കാത്ത ഒരു തരം വ്യാപനമാണ് ഈ രോഗത്തിനുള്ളത്. ഒരു മരുന്നും അതിന് പ്രയോജനപ്പെടുകയില്ല. അതുപോലെയാണ് ഇച്ഛ പിടികൂടുകയും ഇച്ഛയോടുള്ള സ്നേഹം കുടിപ്പിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയുടെ ഹൃദയം. ഉപദേശങ്ങൾ അതിൽ പ്രവർത്തിക്കുകയില്ല, തെളിവുകളെ സ്വീകരിക്കുകയുമില്ല. അലിയത്തിസാം 2-ാം വോളിയം 92-ാമത്തെ പേജ്. ചുരുക്കത്തിൽ ദേഹേച്ഛകൾ ഹൃദയത്തിൽ പ്രവേശിക്കുകയും അവരുടെ എല്ലാ സന്ധികളിലും അത് വ്യാപിക്കുകയും അങ്ങനെ ദേഹേച്ഛയുടെ ചിന്തകളനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രകാശം ലഭിക്കാതെ അന്ധകാരങ്ങളിലേക്ക് വഴുതി വീഴുന്നു. അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവരെ അനുസരിക്കാൻ പാടില്ല എന്നും ഖുർആൻ പറയുന്നു. ഏതൊരു ഹൃദയത്തെ നമ്മുടെ സ്മരണ വിട്ടു നാം അശ്രദ്ധയിലാക്കിയിരിക്കുന്നുവോ, ഏതൊരുവൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും അവന്റെ കാര്യം അതിരുകവിഞ്ഞതാകുകയും ചെയ്തുവോ അവനെ നീ അനുസരിച്ചു പോകരുത്. ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 28-ാം ആയത്ത്. സത്യത്തിൽ വിശ്വസിക്കാത്ത തന്നിഷ്ടമനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവോട് ഭയഭക്തിയില്ലാതെ അക്രമവും അനീതിയും കൈകൊണ്ട് ഐഹിക ജീവിതത്തിന് പ്രാമുഖ്യം നൽകുന്നവരെ നാം അനുസരിക്കരുത്. കാരണം അവർ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പ്രകാശത്തെ ഉപേക്ഷിച്ച് തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. സത്യത്തിൽ അവർ അന്ധകാരങ്ങളിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഈ അന്ധകാരങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നാം മടങ്ങുക. സുന്നത്തിനെ ഉപേക്ഷിച്ച് ബിദ്അത്തുകളിലേക്ക് പോകുന്ന ആളുകളുടെ മറ്റു ചില വഴികളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാം ഇൻഷാ അല്ലാ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: മാഷാ അല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. നമ്മോടൊപ്പം ചേർന്നത് നാസർ സലാഹി.
3: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിൽ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ശ്രോതാക്കളിൽ നിന്നും വന്ന മെസ്സേജുകളിലും അതുപോലെ തന്നെ എഴുത്തുകളിലും ശ്രോതാക്കൾ ഉന്നയിച്ച സംശയങ്ങൾക്കുള്ള മറുപടികളാണ് നാം നൽകുന്നത്. ഉറങ്ങു വേണ്ടുവോളം. സ്നേഹക്കൂടിൽ നിന്ന് നമ്മോടൊപ്പമുള്ളത് ഷമീം എം വണ്ടൂർ, ഒപ്പം ഹനീഫ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ, അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീം എം വണ്ടൂരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മുടെ വിശ്രമവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഏറെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമുക്കറിയാം, ആരും സമയമില്ല എന്ന് പറഞ്ഞു ഓടുകയും തൻ്റെ ശരീരവും ആരോഗ്യവും നോക്കാതെ വിശ്രമിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ പിന്നീട് ആകെ തളർന്ന് അവശനായി രോഗിയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കം എന്ന വിശ്രമത്തെക്കുറിച്ച്, ഉറക്കവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ചക്കെടുക്കുന്നത്. നമ്മുടെ അതിഥിയെ നാം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറക്കം എന്ന ഒരു വിഷയം പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെപ്പോഴും തിരക്കിലാണ്. രാത്രി വൈകി കടന്നും നേരത്തെ എണീറ്റും അല്ലെങ്കിൽ നേരത്തെ എണീക്കാതെയും ഒക്കെ ഉള്ള ഒരു ജീവിതമാണ് നമുക്കുള്ളത്. തെറ്റായ ജീവിത ശൈലി നല്ലോം നമ്മുടെ എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകണമെന്ന് തന്നെയാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
2: ബിസ്മില്ലാ, ആദ്യം ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ളൊരു സാഹചര്യത്തിനെ കുറിച്ച് ഒന്ന് പറയാമെന്നുള്ളത്, കാരണം ഒന്നും ആലോചിക്കാത്തൊരു വിഷയം നമ്മളിലേക്ക് കിട്ടുമെന്ന് ആ ഒരു ഡോക്ടർക്ക് ഹൃദ്യമായൊരു നന്ദി കൂടി അറിയിക്കുന്നുണ്ട്. ട്രെയിൻ യാത്രക്കിടയിൽ എൻ്റെ തൊട്ടടുത്ത് സീറ്റിലുണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം. അപ്പോൾ ഞങ്ങൾ യാത്രക്കിടയിൽ ഇങ്ങനെ പരിചയപ്പെട്ടു. ആ പരിചയപ്പെടുന്നതിൽ അദ്ദേഹം ചോദിച്ചു എന്താണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ടീച്ചറാണ്, ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അദ്ദേഹം ഒരു കൗതുകപൂർവ്വം പല കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അയാൾ ഡോക്ടറാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ്, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം പറഞ്ഞു. പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ഉറക്കം ആളുകൾക്ക് കൊടുക്കുന്ന ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉറക്കം കൊടുക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ലായിരുന്നു, ആളുകൾക്ക് ഉറക്കമില്ലാത്ത ആളുകളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ആലോചിക്കുകയും അദ്ദേഹത്തിൻ്റെ കുറച്ച് സഹപ്രവർത്തകർ എല്ലാവരും കൂടി, അപ്പോൾ ഞാനെങ്ങനെയല്ലേ നമ്മളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു സൗഹൃദ സംഭാഷണത്തിലേക്ക് അതെത്തി. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ നമ്മുടെ സ്നേഹക്കൂടിനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളെ മുന്നിൽ തന്നെ യൂട്യൂബിൽ അതെടുക്കുകയും, ഓക്കെ കൺഗ്രാജുലേഷൻസ്, അപ്പോൾ നിങ്ങൾക്കൊരു വിഷയമാണ് ഈ തന്നത്, ഇതിനെക്കുറിച്ച് നിർബന്ധമായി നിങ്ങൾ ചർച്ച ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ എൻ്റെ ഒരു പിന്നെ യാത്ര കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി, ഏകദേശം മാസങ്ങളെ വരെയായി. പക്ഷെ ആ കാര്യത്തിനെ കുറിച്ച് നമ്മൾ മറന്നുപോയി. പിന്നെ ഇങ്ങനെ ഓരോ വിഷയത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ളൊരു കാര്യം. ആമുഖത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഇന്ന് അസ്വസ്ഥരാണ്. ആ അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കം കിട്ടാതിരിക്കുകയോ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഉറങ്ങാൻ സാധിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യത്യസ്തമായ അവസ്ഥകൾ, സാഹചര്യങ്ങൾ, ആളുകളൊക്കെ നമുക്ക് കാണാം.
1: രണ്ടു തരം ആളുകൾ, ഒന്ന് ഉറക്കം കിട്ടാത്തവർ, ഒന്ന് ഉറക്കമൊഴിച്ച് വേറെ എന്തെങ്കിലും ചെയ്യുന്നു.
2: അതെ, ഉറങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് ഉറങ്ങാൻ കഴിയാത്ത ആൾക്കാർ, മറ്റുള്ള ഒരു ടീം ജോലിയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റു വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ തിരക്കുകൾ കൊണ്ട് രാത്രി ഉറക്കം കിട്ടാതെ അല്ലെങ്കിൽ ഉറങ്ങാൻ സാധിക്കാത്ത ആൾക്കാർ രണ്ട് രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉറക്കം എന്നത് മനുഷ്യന് നിർബന്ധമായും ലഭിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ, വിശ്രമമാണെന്നാണ്. വിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചേക്കും, രാത്രിയെ നിങ്ങൾക്ക് വിശ്രമമാക്കിയിരിക്കുന്നു, പകലിനെ നിങ്ങൾക്ക് ജീവിതോപാധിയാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ള വ്യത്യസ്തമായ ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്രമമാണ് അല്ലേ, അത് അതിൻ്റെ അളവ് എത്ര സമയം വേണം, ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പറയണം. ഈ ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ യുവാക്കളെയും വിദ്യാർത്ഥികളെയും പരിശോധിക്കുക, നമ്മൾ എപ്പോഴും ആ ഒരു മേഖലയിലാണ് എൻ്റെ ഒരു താല്പര്യ മേഖലയും ഞാൻ ഇടപെടുന്ന ഒരു നിലക്കാണ് ആ രൂപത്തിലേക്ക് നമ്മൾ പലപ്പോഴും പോകാറുള്ളത്. കുട്ടികളോടൊക്കെ ഇപ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികളെ നിരീക്ഷിച്ചാൽ തന്നെ, ഇപ്പോൾ നമ്മളെയൊക്കെ ഒരു ചെറുപ്പകാലഘട്ടം ഒരു 10-ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:30 മാക്സിമം പോയാൽ 10 മണി, ആ 10 മണിയാകുമ്പോഴേക്കും നിന്നിട്ടുണ്ടാവും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും, വീട്ടിലെ മുഴുവൻ ആളുകളും കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആളുകൾ വരെ ഒരു 10 മണിയാകുമ്പോഴേക്കും എന്തായാലും 10:30 വളരെ അപൂർവമുള്ളൂ അല്ലെ, എല്ലാ വീടുകളും ലൈറ്റുകളാണെങ്കിലും ഉറങ്ങുന്ന ഒരു സാഹചര്യം. പിന്നെ രാവിലെ ഒരു 4:30-5 മണിയാകുമ്പോഴേക്കും എന്ത് ചെയ്യും, എഴുന്നേൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഇന്ന് വീടുകളെ കുട്ടികളെയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കണമെങ്കിൽ 12 മണിക്കും 1 മണിക്കും ലൈറ്റുകളണയാത്ത വീടുകളാണ്, ഉറങ്ങാത്ത കുട്ടികളാണ്. രാത്രിയൊക്കെ നമ്മൾ യാത്രയൊക്കെ ചെയ്യേണ്ട നിർബന്ധിത സാഹചര്യമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ദൂര സ്ഥലം നിന്നൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ഘട്ടങ്ങളിൽ നമ്മളിങ്ങനെ ഓരോ ടൗണിലും അപ്പോഴും തുറന്നിരിക്കുന്ന എത്രയോ കടകൾ പണ്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ വിരലെണ്ണാവുന്ന കടകൾ, അത് ചെറിയ തട്ടുകടകൾ, ഷോപ്പുകളായിട്ടൊന്നുമല്ല. അവർ ഫുഡ് ഇങ്ങനെ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരുന്ന ആളുകൾക്കും യാത്ര ഡ്രൈവർമാർക്കൊക്കെ ഉള്ള ഫുഡൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളുകൾ വളരെ കുറച്ച്, ഒരങ്ങാടിയിൽ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് വിരലെണ്ണാവുന്നതിലപ്പുറം കടകൾ എന്താ പറയുക, രാത്രി ഏറെ വൈകിയും അവിടെയൊക്കെ നിറയെ കുട്ടികളും യുവാക്കളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജീവിതത്തിൻ്റെ ഒരു താളത്തിന്, ക്രമത്തിന് താളം തെറ്റിക്കുന്നതാണ്, ആ ക്രമം ഓർഡർ ഇല്ലാതാക്കുന്നതാണ് ഈ പ്രക്രിയ. അപ്പം അതുകൊണ്ട് ആ ഒരു വിഷയം നിർബന്ധമായി നമ്മൾ ചർച്ചക്കെടുക്കുകയും നമ്മുടെ ലൈഫിലും നമ്മുടെ കുടുംബത്തിൻ്റെ അതുപോലെ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ ലൈഫിൽ ഉപകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
1: അതെ, ഇപ്പോൾ ഉറക്കമെന്ന പ്രതിഭാസം അത് പലപ്പോഴും ചർച്ച ചെയ്തവരാണ്. ഉറക്കത്തെക്കുറിച്ച് ഇപ്പോഴും ആളുകൾ അജ്ഞരാണ്, എങ്ങനെയാണ് ഉറങ്ങുന്നത്, എന്താണ് ഉറക്കം. പക്ഷെ ഉറക്കം എന്നുള്ളത് നമുക്ക് വിശ്രമമാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ വളരെ സീരിയസ് ആയി എടുക്കേണ്ട ഒരു വിഷയമാണല്ലോ ഇത് അല്ലേ?
2: തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് മാത്രമല്ല, അതിൻ്റെ ഓരോ ആ ഒരു വിശ്രമത്തിന് കൊടുക്കേണ്ട സമയം നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചു, ഒരു പ്രസവിച്ച ഉടനെയുള്ളൊരു കുട്ടി, ഒരു 5-6 മാസം വരെയുള്ള ഒരു കുട്ടികളെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവർ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ഉറക്കത്തില്, ഒരു 20 മണിക്കൂർ വരെയൊക്കെ ആ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 6 മാസം വരെയുള്ള കുട്ടികൾ പ്രത്യേകിച്ച് ഒരു 3-4 മാസം വരെ നിർബന്ധമായിട്ടും 20 മണിക്കൂറോളം എന്ത് ചെയ്യുന്നുണ്ട്, വിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ പതിയെ പതിയെ അതിൻ്റെ ഘട്ടങ്ങനെ മാറി വരികയാണ്. ഇനി മാത്രമല്ല, ചെറിയ കുട്ടികൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കാം. ചെറിയ കുട്ടികൾ ഈ പിന്നെ ജനിച്ചു വീണ ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറയുന്ന ഒരു 1-2 വയസ്സ് വരെയുള്ള കുട്ടികൾ അവർ നേരത്തെ ഉറങ്ങും അല്ലേ, ഭൂരിഭാഗം സമയം ഉറങ്ങുകയാണ്. ഇനി അത് കഴിഞ്ഞ് നോർമൽ ലൈഫിലേക്ക് വരുമ്പോൾ തന്നെ അവർ നേരത്തെ ഉറങ്ങും. രാവിലെ അതിരാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് എന്നുള്ളതാണ്, നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മളാണ്, പേരൻസ് ആണ് എന്ത് ചെയ്യണത്, അവരെ വീണ്ടും ഉറക്കുന്നു, ആ പ്രകൃതി നൽകിയ ആ ഒരു പ്രതിഭാസത്തിനെ മാറ്റുന്നത്. ഇനി ഇതേ കാര്യം നമ്മൾ മറ്റു ജീവജാലങ്ങളിലേക്കൊന്ന് പരിശോധിച്ച് നോക്കുക. പക്ഷി മൃഗാദികളിൽ വ്യത്യസ്തമായ പക്ഷികളെയൊക്കെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അവയൊക്കെ രാത്രിയായാലും അവയുടെ കൂടണഞ്ഞു, അല്ലെങ്കിൽ മരക്കൊമ്പുകളിലാണെങ്കിൽ വിശ്രമം ആരംഭിച്ചവർ, പിന്നീട് അതിരാവിലെ നമ്മളൊക്കെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത് അവയ്ക്ക് എന്ത് ചെയ്യണം, അവയുടേതായ ശബ്ദമായിട്ട് ഇങ്ങനെ ഭക്ഷണം തേടിയിട്ട് പോവുകയാണ്. അപ്പോൾ പ്രകൃതിയിലൊരു നിയമമുണ്ട്, രാത്രി എന്നത് വിശ്രമിക്കാനുള്ള സമയമാണ്. ക്ഷുദ്രജീവികളും അല്ലാത്ത കുറച്ച് നൈറ്റിൽ മാത്രം ഇര തേടുന്ന കുറച്ച് ജീവികളെ ഒഴിച്ച് നോർമലി ഉള്ള ഏത് ജീവികളാണെങ്കിലും അവയൊക്കെ രാത്രി വിശ്രമിക്കുകയും പകൽ ജീവിതോപാധി ഭക്ഷണം തേടി പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ മനുഷ്യരായ നമുക്ക് അള്ളാഹു സുബ്ഹാന തആല നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്, രാത്രി എന്ന് പറയുന്നത്. ആ ഉറക്കത്തിനെ വിശ്രമമായിട്ട് കാണാനും സീരിയസ് ആയിട്ട് എടുക്കാനും വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കാനും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണമെന്നാണ് ഒന്നുകൂടി അടിവരയിട്ട് നമുക്ക് പറയാനുള്ള കാര്യം.
1: ഇപ്പോൾ ഉറക്കം കുറയുക എന്നുള്ളത് പ്രശ്നമാണ്, എന്നാൽ കൂടുതലായാലും ഇപ്പോൾ മുതിർന്ന ആളുകൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ കുട്ടികളെ പലപ്പോഴും പിന്നെ മാതാക്കൾ പറയുന്ന ഒരു വിഷയം ഉണ്ടെന്ന്, കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുന്നില്ല എന്നുള്ളത് ഈ മാതാവിൻ്റെ ജോലി ആവശ്യാർത്ഥം, അതായത് വീട്ടുജോലി

0: സമയമെങ്കിലും നിർബന്ധമായിട്ട് ഉറങ്ങണം എന്നുള്ളത്. അത് ചില ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് 6 to 8 മണിക്കൂർ നിർബന്ധമായിട്ടും, 6 മണിക്കൂർ മുതൽ 8 മണിക്കൂറിനിടയിലുള്ള ഒരു സമയം നിർബന്ധമായിട്ടും ഉറങ്ങണമെന്നുള്ളതൊക്കെയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുക. എന്നാൽ അമിതമായ ഉറക്കം അത് വ്യത്യസ്ത പിന്നെ സാഹചര്യങ്ങൾക്കുണ്ടാണ് ഒന്ന്. രണ്ടാമത്തെ മടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ല എന്നുള്ളത്. ഇത് ഈ വിഷയങ്ങളൊക്കെ ആ ഡോക്ടറോട് നമ്മൾ സംസാരിച്ചൊരു കാര്യമുണ്ട്. ഒന്ന് മടിയാണ്, അമിതമായി ഉറക്കുന്നുണ്ട്. ഒന്ന് രോഗകാരണങ്ങൾ കൊണ്ടുണ്ടാവും. ചില മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, രോഗത്തിൻ്റെ ഏതെങ്കിലും പിന്നെ രോഗത്തിന് വേണ്ടിയിട്ട് മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്നുള്ളതുകൊണ്ട് ആ ഒരു കാലഘട്ടം അത് ഉപയോഗിക്കുന്ന കാലത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ ഉറക്കമൊക്കെ കൂടുതലുണ്ടാവും. മറ്റൊന്ന് പ്രധാനപ്പെട്ട വില്ലൻ മടിയാണെന്നുള്ളതാണ്. പിന്നീട് പറഞ്ഞൊരു കാര്യം, മടി മാത്രം അലസതയും കാര്യങ്ങളൊക്കെ അലുവട്ടല്ലോ. മൂന്നാമത്തെ ഒരു കാരണം അമിത ആഹാരം അല്ലേ, ഭക്ഷണം അനിയന്ത്രിതമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്, ഉറക്കം കൂടാനും സാധ്യതയുണ്ട്. എന്തായിരുന്നാലും നമ്മളൊരു നോർമൽ ലെവൽ, ഒരു മീഡിയം ലെവലിൽ നമുക്ക് നിൽക്കാം. ഒരാൾക്ക് വേണ്ട മിനിമം സമയം നമ്മൾ എന്ത് ചെയ്യുക, ഉറങ്ങുക. ഇത് എല്ലാ ദിവസവും കൃത്യമായി, ചിലപ്പോൾ ജോലി കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ചില ഏറ്റക്കുറച്ചിലൊക്കെ വരാം. എന്നാലും നോർമലി ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം. പിന്നെ ഈ ഉറക്കത്തിൻ്റെ സ്റ്റേജുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഒന്ന് ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും അത് പ്രശ്നമൊന്നുമില്ല, ഉറങ്ങിക്കണമെന്ന് ചോദിച്ചാൽ ഉറങ്ങിയിട്ടുണ്ട്, ഇല്ലയോ ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ഉറക്കം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നുള്ളത്. ഉറങ്ങുന്നതിന് വേണ്ടി ഉറങ്ങുന്നില്ല, അല്ല നമ്മുടെ ശരീരത്തിന് വിശ്രമം ലഭിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിക്കുകയും നമ്മുടെ ശരീരം ഉന്മേഷത്തോടുകൂടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, ആന്തരിക അവയവങ്ങൾക്ക് കൃത്യമായ റെസ്റ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഉറക്കം വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആ സമയത്തിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ കിഡ്നി ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള റെസ്റ്റാണ്, ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റാണ്, അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയകൾ അത് യഥാക്രമം നടക്കാനുള്ള, അങ്ങനെ ഓരോ ഇത്ര സമയം കൊണ്ട് ഇത്ര, നമ്മളറിയാലോ ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കൃത്യമായ ഓയിൽ സർവീസുകൾ ആവശ്യമാണ്, പിന്നെ മറ്റു മെക്കാനിക്കൽ സൈഡിലുള്ള ചില തട്ടലും മുട്ടലൊക്കെ ആവശ്യമാണ് അല്ലേ. ഒരു എന്ന് പറഞ്ഞാൽ അതിന് സർവീസ് ചെയ്യേണ്ട ഒരു സമയത്ത് നിർബന്ധമായി നമ്മുടെ വണ്ടി എന്തുണ്ട്, നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഏറെ പരിക്കാണ്, അതിനേക്കാൾ കൂടുതൽ സംഖ്യ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ചിലവാക്കണം. അതുപോലെയാണ് മനുഷ്യരുടെ നമ്മുടെ ഓരോ നിത്യജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി മുന്നോട്ട് പോകാനുള്ള ഒരു റെസ്റ്റാണ്, ഒരു സർവീസിങ് ആണ് ശരിക്കും ചെയ്യേണ്ടത് ഈ ഉറക്കത്തിലൂടെ കിട്ടുന്നത്. അത് സീരിയസ് ആയിട്ട് എടുക്കുകയും ഗൗരവത്തിലെടുക്കുകയും ആ സമയം പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഉറങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതെ,
1: അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ശരിക്കും ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ ചോദിക്കും എന്താ ഇന്നലെ ഉറങ്ങിയിട്ടില്ലേ അല്ലേ. അപ്പോൾ അവർ ഉറക്കച്ചടവ് ഇയാളെ മുഖത്തുണ്ട്, എത്ര നമ്മൾ മേക്കപ്പ് ചെയ്താലും അത് മാറിക്കിട്ടില്ല, ആ ഉറക്കച്ചടവ് നമ്മൾ കാണും. അതിനേക്കാൾ പേടിയുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ ഉറക്കമൊഴിച്ചിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുക എന്നുള്ളത്, വലിയ അപകടങ്ങൾ നമ്മൾ കേൾക്കുകയാണ്.
0: നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ, നമ്മൾ നിർബന്ധമായും ഈ ഒരു മേഖലയിൽ പറയണമെന്ന് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് അതിലേക്ക് നിങ്ങൾ ഇപ്പോൾ പോയിൻ്റ് ഔട്ട് ചെയ്ത്. അഥവാ എനിക്കറിയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്, ഉച്ചയ്ക്ക് തൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഭയങ്കര തല ദിവസത്തെ ഉറക്കം കൊണ്ട് നഷ്ടപ്പെട്ടതുകൊണ്ട് ചെറിയ പ്രയാസമൊക്കെ ഉണ്ട്. വീട്ടിലേക്ക് എത്താൻ ഏതാനും മിനിറ്റുകൾ മതി, പക്ഷെ അതിനിടയിൽ അദ്ദേഹം എന്ത് ചെയ്തറിയോ, ഒന്ന് കണ്ണുമാളി നേരെ ഓടിയിരുന്ന വാഹനം തലകീഴായിട്ട് മാറി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അപകടമൊന്നും പറ്റില്ല, വണ്ടി നല്ല പരിക്കായി. അദ്ദേഹം ആ ഒരു അനുഭവത്തിനെ കുറിച്ച് ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ പറയണം. ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് അദ്ദേഹം പറയണം, അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പോഴൊരു എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് എത്തുമല്ലോ എന്ന് വിചാരിച്ചു, അത്രയും ക്ഷീണം എനിക്ക് വീട്ടിലേക്ക് എത്തുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പുറപ്പെട്ടതാണ് പോന്നതാണ്. പക്ഷെ ഒന്ന് വിശ്രമിച്ചിരുന്നെങ്കിൽ ഇതുണ്ടാവില്ല, നമ്മളൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്നൊരു മറ്റൊരു കാര്യം, ഇവിടെ നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ തൊട്ടടുത്ത് പണ്ടിക്കാട് എന്ന് പറഞ്ഞ പ്രദേശം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രശസ്തരായ രണ്ട് വ്യക്തികൾ, അവർ തിരുവനന്തപുരത്ത് യാത്ര ചെയ്ത് പോരുകയാണ്. പണ്ടിക്കാട് എത്തുന്നതിന് തൊട്ട് മുമ്പ് ആക്സിഡൻറ്റിൽ പെടുകയും രണ്ടുപേരും ആ അപകടത്തിൽ ദാരുണമായി മരണപ്പെടുക എന്ന് പറഞ്ഞാൽ, അവർ വീട്ടിലേക്ക് എത്താൻ എനിക്ക് തോന്നുന്നു ഒരാളുടെ വീട്ടിലേക്ക് എത്താൻ ഒരു 5 മിനിറ്റ് മതി, മറ്റയാളുടെ വീട്ടിലേക്ക് എത്താൻ മാക്സിമം ഒരു 10 മിനിറ്റ് മതി, അവിടേക്ക് എത്തുമല്ലോ എന്നൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് അവർ വരുന്നത്. പക്ഷെ ഉറക്കം, അത്രയും നേരം ഉറക്കം ഒഴിച്ച് ഡ്രൈവ് ചെയ്തത് രണ്ടുപേരുടെ ജീവിതം നശിക്കുകയാണ്, അതോ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഉറക്കത്തിന് സീരിയസ് ആയി കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും, എൻ്റെയൊക്കെ ഒരു സുഹൃത്ത് അദ്ദേഹം ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇതേപോലെ ഒരു ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഒന്ന് വിശ്രമിക്കല്ലോ. അപ്പോൾ പറഞ്ഞു നമുക്ക് നമസ്കാരം വിശ്രമം ഒരുമിച്ചാക്കാം. എന്നിട്ട് പള്ളിയിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു മുസ്ലിം സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വണ്ടിയിൽ നിന്നു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, നിങ്ങൾ വരും, അവിടെ മൂത്രം ഇരിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇരിക്കാനൊക്കെ ഒരു പ്രയാസമൊന്നുമില്ല. അപ്പം പറയേ അങ്ങനെ പള്ളിയിൽ പോയി. പറഞ്ഞു നിർബന്ധമായിട്ട് പറ്റും.

0: വന്നോളൂന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മൂത്രം കഴിച്ച് അവിടെ വന്ന് പിന്നെ ഞങ്ങൾ നിസ്കരിക്കുന്നൊക്കെ കണ്ട് അതുവരെ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കൂടെയുള്ള സുഹൃത്ത് പറഞ്ഞു വെച്ചാൽ ഒരു 10 മിനിറ്റ് ഒന്ന് കിടക്കൽ, അല്ല ഒരു 10 മിനിറ്റ് കിടക്കൽ ചോദിച്ചു. അപ്പോൾ ഈ അമുസ്ലിമായ സുഹൃത്ത് പറഞ്ഞു ഇവിടെ കിടക്കാനൊക്കെ പറ്റുമെന്ന് ചോദിച്ചു. പിന്നെന്താ, അപ്പോൾ അദ്ദേഹം ഞങ്ങളിവിടെ വന്ന് കിടന്നു 10 മിനിറ്റിൽ, ഒരു 10-20 മിനിറ്റിലധികമായി. പക്ഷെ ആ ഒരു 20 മിനിറ്റ് ആ സമയത്ത് 3 പേര് നന്നായിട്ടൊന്നും ഉറങ്ങില്ല. ഒരു പെട്ടെന്ന് ഒരു ഉറക്കം വരും, പിന്നെ യാത്ര ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് എണീക്കും. പക്ഷെ ആ ഒരു ഉറക്കത്തിലൂടെ പിന്നീട് നമുക്കൊരു 6 മണിക്കൂർ വീണ്ടും യാത്ര ചെയ്യാനുള്ളൊരു ഊർജ്ജം കിട്ടുന്നത്. നിങ്ങളത് ആലോചിച്ച് നോക്കി. അപ്പോൾ പടച്ചു തമ്പുരാൻ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഉറക്കത്തിന് നമുക്ക് തന്നത്. ഒരു വിശ്രമമാണ് അല്ലേ? ചിലപ്പോൾ ഓടിക്കതക്കുന്നതിനിടയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ബാക്കിയുള്ള മണിക്കൂറുകൾ വർക്ക് ചെയ്യാനുള്ള എന്താ പറയുക എനർജി നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയ നമ്മളിലേക്ക് തന്ന ഈ ഒരു സാധനത്തിനെ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല, തട്ടിയകറ്റാനോ ക്രമം തെറ്റിക്കാനോ അല്ലെങ്കിൽ ആ ഓർഡറുകളൊക്കെ മാറ്റം വരുത്താനോ പാടില്ല. രാത്രി സമയത്ത് ഉറക്കത്തിനാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അത് നിർബന്ധമായും എടുക്കേണ്ട റെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, വിശ്രമം അതോ ഉറക്കം നമ്മൾ ഉറങ്ങിയിരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: അതെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം എത്ര നല്ല സൗകര്യമുള്ള വാഹനമാണെങ്കിലും ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, 2 കിലോമീറ്ററേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അവിടെ ഒരു റിസ്ക് നമ്മൾ എടുക്കരുത്. കുറഞ്ഞ സമയമാണെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് സൈഡാക്കി ഒന്ന് വിശ്രമിച്ച് ഒന്ന് ഉറക്കം നടത്തിയിട്ട് പോവുകയാണ് ഏറ്റവും നല്ലതെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലായി. ഇതിൽ നമ്മളിപ്പോൾ ആ വിഷയങ്ങൾ പറയുന്നത് രാത്രി ഉറക്കം കിട്ടാതെ ഉറക്കത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട് അല്ലേ? വല്ലാത്തൊരു അവസ്ഥയാണത്, തീരെ ഉറക്കം കിട്ടാത്ത ആളുകൾ.
0: നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഒരു ചെറിയ രോഗമായിട്ട് പോവുകയാണെങ്കിൽ പോലും ഭൂരിഭാഗം ഡോക്ടർമാരോട് നമ്മളോട് 2 ചോദ്യം നിർബന്ധമായിട്ട് ചോദിച്ചിട്ടുണ്ടാവുന്നതാണ്. ഒന്ന്, നമ്മുടെ ദഹന വ്യവസ്ഥിതി അഥവാ പിന്നെ വയറ്റുന്ന ഉഷാറായിട്ട് പോകുന്നുണ്ടോ, അത് ചോദിക്കും. 2-ാമത് ചോദിക്കും രാത്രിയുടെ ഉറക്കത്തിനെ കുറിച്ച് ചോദിക്കും. അഥവാ നമ്മുടെ ആരോഗ്യസ്ഥിതിയെ അതൊരു സന്തുലിതാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന 2 കാര്യമാണ്. ഒന്ന് നമ്മുടെ ദഹന പ്രക്രിയയും 2-ാമത്തെ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഊർജ്ജം നന്നായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ആരോഗ്യമുള്ള ശരീരമായി തീരണമെന്നുണ്ടെങ്കിൽ ഉറക്കം നിർബന്ധമാണെന്നുള്ളത് മാത്രമല്ല, ഈ മാനസികപരമായ രോഗങ്ങൾ കടിമപ്പെടുന്ന ആളുകൾ അല്ലെ, വ്യത്യസ്ത എന്താ പറയുക റീസണുകൾ കൊണ്ട് കാരണങ്ങൾ കൊണ്ട് മാനസികമായിട്ട് മെൻ്റലി ഡിപ്രസ്ഡ് ആയ ആളുകൾ അല്ലെങ്കിൽ മെൻ്റലി എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് മരുന്ന് കൊടുക്കുന്ന ആളുകൾ, അവർക്ക് ആദ്യത്തെ അതിൻ്റെ സിംറ്റമായിട്ട് നമുക്ക് കാണുന്നത് അതിൻ്റെ 1-ാമത്തെ, ഇവർക്കൊരു മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നതിൻ്റെ 1-ാമത്തെ തെളിവായിട്ട് കാണുന്നത് എന്താണ്, ഉറക്കമില്ലായ്മയാണ്. രാത്രി ഉറങ്ങാൻ കഴിയണില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, കൂടെ ഉള്ളവരെ ഉറങ്ങാൻ അയക്കാൻ അല്ലെങ്കിൽ അവർക്കും പ്രയാസം ഉണ്ടാകുന്നു അല്ലേ. പലപ്പോഴും അവർക്ക് മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടെന്നുള്ള അവർ സംഭവിക്കില്ല, പക്ഷെ കൂടുതലുള്ള ആളുകൾ പറയും ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഉറക്കം വളരെ കുറവാണ്, നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥയെ കളങ്കപ്പെടുത്തുന്നതാണ് ഉറക്കമില്ലാത്ത അവസ്ഥ. ഉറങ്ങാൻ ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയാത്ത ആളുകളാണ് ഇതുപോലെയുള്ള മരുന്നുകളൊക്കെ ഡോക്ടർമാരൊക്കെ കണ്ട് മരുന്നുണ്ട്. നിർബന്ധമായും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്, ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ നിർബന്ധമായിട്ട് നമ്മളൊരു ഡോക്ടറുടെ സേവനം തേടണമെന്നുള്ള, അതിൽ നമ്മൾ കുറവൊന്നും വിചാരിക്കേണ്ടതില്ല. ചിലപ്പോൾ കുറച്ച് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ, വളരെ കുറഞ്ഞൊരു കാലം അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾ മാത്രം മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തോളും, ആ ഒരു നമ്മുടെ നോർമൽ ലെവലിലേക്ക് അത് എത്തുമെന്നുള്ളതാണ്. 2-ാമത്തത് ഇതേ കാറ്റഗറി നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന, ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു വിഭാഗമാണ് നൈറ്റ് ഷിഫ്റ്റിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവർ. അപ്പോൾ ഇതിന് നമുക്ക് ഉദാഹരണം, എൻ്റെ മുന്നിൽ ഈ കാര്യം പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് മുന്നിൽ വരുന്നത്. അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ സ്ഥിരമായിട്ട് നൈറ്റ് ഡ്യൂട്ടി എടുക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. ഒന്ന്, രാത്രി അധികം കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ടൈം കിട്ടും. 2-ാമത് സാധാരണ ഡേ ടൈമിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാലറിയും കിട്ടും, ബാക്കിയുള്ളതിനേക്കാൾ കൂടുതൽ. ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു സംഖ്യ വെച്ചിട്ട് ഒരു മാസം ഏകദേശം ഒരു 10-40,000 രൂപേൻ്റെ 50,000 രൂപേൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, നൈറ്റ് ഷിഫ്റ്റിൽ എടുക്കുന്നത് കൊണ്ട് മാത്രം എക്സ്ട്രാ ക്യാഷും കിട്ടും. അപ്പോൾ ആ 2 ഓപ്ഷനുകൾ കൊണ്ട് അദ്ദേഹം എന്താ പറയുക പ്രാധാന്യം കൽപ്പിച്ചതും ബാക്കിയുള്ളവരെല്ലാവരും എടുക്കാൻ സന്നദ്ധരാവാത്ത ഈ നൈറ്റ് ഡ്യൂട്ടിയാണ്. വർഷങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഫക്റ്റുകൾ പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. ഇന്ന് അദ്ദേഹം പറയും ഇനി 1 ലക്ഷം രൂപ തന്നെ എക്സ്ട്രാ തന്നാലും ശരി, നൈറ്റ് ഷിഫ്റ്റ് ഞാൻ എടുക്കില്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് പ്രകൃതിയുടെ നിയമത്തിനെതിരെയാണ് അയാൾ ചെയ്യുന്നത് അല്ലെ. ആൾട്ടർനേറ്റീവ് ഡേയ്സൊക്കെ ആണെങ്കിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, ഈ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഉണ്ട്, അവർ രാത്രി ഷിഫ്റ്റിൽ ഇപ്പോൾ ആഴ്ചയിൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ എടുക്കേണ്ടി വരും. അതൊന്നും വലിയൊരു പ്രയാസമല്ല, കാരണം ഈ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നതിനിടയിൽ തന്നെ ഇടയിൽ എന്ത് ചെയ്യാം, തിരക്കില്ലാത്ത സമയത്തൊക്കെ അവർ വിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് സ്ഥിരമായിട്ട് 365 ദിവസവും രാത്രി ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ ആരോഗ്യം അവരെന്ത് ചെയ്യാണ്, ബലി കൊടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും അവിടെ ഒരു പിന്നെ എന്താ പറയുക, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് നടത്തിയേ മതിയാവൂ. അവിടെ ഒരു മാറ്റൽ ഉണ്ടെങ്കിലേ അവരുടെ ജീവിതം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പ്രയാസം കുറച്ച് വയസ്സായി കഴിഞ്ഞാലാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂടെയുള്ളവർ പറയണ എനിക്ക് ദേഷ്യം കൂടുതലാണ് അല്ലേ, രാത്രി സ്ഥിരമായിട്ട് ആ രൂപത്തിൽ ജോലി ചെയ്യണ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ആൾക്കാർ ഒരു കർക്കശ്യക്കാരായിട്ട് മാറുന്നുള്ളതാണ്. രണ്ടാമത്തത് ശാരീരികമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾക്ക് അടിമയാവാണ്. പല പിന്നെ ജീവിതശൈലി രോഗങ്ങളിൽ പലതും അദ്ദേഹത്തിനുണ്ട്. അത് ഒരാളുടെ കാര്യം മാത്രമൊന്നുമല്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് പ്രത്യേകിച്ച് ആ ജോലി ചെയ്യുന്ന നിർബന്ധമാവുന്ന സാഹചര്യത്തിൽ മാത്രം നമ്മൾ ചെയ്യുക, അതും സ്ഥിരമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഏറ്റെടുക്കാനും ചെയ്യാനും പാടില്ല. ആഴ്ചയിൽ 3 ദിവസമൊക്കെ മാക്സിമം രാത്രി ഉറക്കം വെച്ചുള്ള ജോലികൾ നമ്മൾ ചെയ്യാവൂന്നാണ്. അതിന് പകൽ എന്ത് ചെയ്യണം, ഇനഫ് വിശ്രമം നമുക്ക് ആവശ്യമാണ് എന്ന് കൂടി ഈ സമയത്ത് നമ്മൾ പറയണം.
1: ഈ രാത്രി ഉറക്കമൊഴിച്ച് അതിനു പകരം പകൽ നമ്മൾ ഉറങ്ങിയാൽ പോലും രാത്രി ഉറങ്ങിയതിൻ്റെ, രാത്രി വിശ്രമിച്ചതിൻ്റെ ആ ഒരു ഗുണം ശരിക്കും കിട്ടില്ല. നമുക്ക് ശരിക്കും നമുക്കറിയാം അനുഭവത്തില്ല. നമ്മളിപ്പോൾ രാത്രി 6 മണിക്കൂർ ഉറങ്ങി, എന്നാൽ അതിനു പകരം ഉറക്കമൊഴിച്ചു പകൽ നമ്മളൊരു 10 മണിക്കൂർ ഉറങ്ങിയാൽ പോലും എന്താവുന്നില്ല, രാത്രി ഉറങ്ങിയതിൻ്റെ ആ ഒരു ഫലം കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി നമുക്ക് ഉറങ്ങിയിട്ട് വൈകി ഉണരുന്ന ആളുകളെക്കുറിച്ച് അത് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്ത് ചെയ്യാതെ പോകാം.
0: നമ്മൾ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, നമ്മൾ ചെറിയ പ്രസവിച്ച ഉടനെയുള്ള കുട്ടികളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, പക്ഷി മൃഗാദികളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, അവയൊക്കെ നേരത്തെ എഴുന്നേൽക്കുക എന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മനുഷ്യരുടെ പ്രകൃതവും അത് തന്നെയാണ്. പക്ഷേ നമ്മളാണ്, മുതിർന്ന ആളുകളാണ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തിൽ അലംഭാവം കാണിച്ച് നമ്മളെ മക്കളൊക്കെ ആ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിയത്. ഒരാളെ സംബന്ധിച്ച് അയാൾ ഏറ്റവും അതിരാവിലെ എഴുന്നേൽക്കുകയും തൻ്റെ ജോലികളായിട്ട് മുന്നോട്ട് പോവാണ്. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തങ്ങളുടെ പഠനമായിട്ട് മുന്നോട്ട് പോവാണ്, ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തങ്ങളുടെ ജോലിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഏറെ 24 മണിക്കൂറിൽ ഒരുപാട് സമയം കിട്ടിയ ഒരു ഫീലാണ് ഉണ്ടാവുന്നത്. നീ വൈകി എഴുന്നേറ്റ കുട്ടികളാണെങ്കിൽ അവരുടെ പഠനത്തിൽ ഒരു ഓളുണ്ടാവില്ല, ഒരു താളുണ്ടാവില്ല, ഒരു സ്ഥിരോത്സാഹത്തോട് കൂടിയിട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയേക്കാം, ചിലപ്പോൾ അടുത്ത പരീക്ഷയിൽ ഒട്ടുമില്ലാത്ത അവസ്ഥ വരാം. അതുപോലെ ജോലിയിലെ പെർഫെക്ഷൻ്റെ കാര്യത്തിൽ അല്ലേ, ജോലി കൃത്യമായി ചെയ്യുന്ന ആളുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ രാത്രി ഏറെ വൈകി ഉറങ്ങുന്ന ആൾക്കാർ അവരുടെ ജോലിയിൽ സ്വാഭാവികമായിട്ട് അവർക്കൊരു കണിശതയും കാർക്കശ്യവും ഒരു പെർഫെക്ഷനൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. അതുപോലെ രാത്രി ചിലപ്പോൾ നേരത്തെ കിടന്നുണ്ടാവും, രാവിലെ വൈകി എഴുന്നേൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്ന് പറയാം, വൈകി എഴുന്നേൽക്കുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ ലൈഫ് ഏകദേശം ഇതേപോലെ തന്നെ ഒരു സ്റ്റേബിൾ ആവാത്ത രൂപത്തിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രകൃതി നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത്, പടച്ചാൻ പറയാ നമുക്ക് നൽകിയ ആ മാർഗത്തിന് ആ രൂപത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളത്, ആ രൂപത്തിൽ ചെയ്താൽ അതിൻ്റെ ഒരുപാട് ഗുണങ്ങളും ബെനിഫിറ്റുകളും നമുക്ക് ലഭിക്കുമെന്നാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാം.
1: അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതും എന്ന് അത് നമ്മൾ മറക്കാതിരിക്കണം. പിന്നെ ഉറക്കം ഡിസോർഡറായാൽ അല്ലേ സംഭവിക്കുന്ന കാര്യങ്ങൾ അതും നമ്മൾ പറയേണ്ടതുണ്ട്.
0: ഉറക്കം ഡിസോർഡറായാൽ ഒന്ന് മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷൻ പോലെയുള്ള മാനസികപരമായിട്ടുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ മുതൽ വലിയ രോഗങ്ങളിലേക്ക് വരെ അത് എത്താം. പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഡ്യൂട്ടികൾ നിർവഹിക്കുന്നതിൽ നിന്ന് നമുക്ക് അലംഭാവവും മടിയും വരാം. അഥവാ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പോലും താളം തെറ്റിപ്പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന്, നമ്മുടെ മുൻഗണനാക്രമങ്ങൾ മാറും അല്ലേ. മുൻഗണനാക്രമങ്ങൾ അഥവാ നമ്മൾ പ്രിയോറിറ്റി കൊടുക്കേണ്ട, പ്രാധാന്യം കൊടുക്കേണ്ട പല കാര്യങ്ങൾക്കും ആ പ്രാധാന്യത്തോടുകൂടി ചെയ്യാൻ അതൊക്കെ ആകെ ഡിസോർഡറായിട്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അലങ്കോലമാവാൻ ഇത് കാരണമാവുന്നുണ്ട്, ഹേതുവാവുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.
1: ഇനിയിപ്പോൾ ഈ തലമുറ നമ്മുടെ നേരത്തെ നിങ്ങൾ പറഞ്ഞു രാത്രി ഉറക്കമൊഴിക്കുന്നു, കടകൾ സജീവമാകുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി അതല്ലാതെ പുറത്ത് പോകാത്ത, രാത്രി ഉറങ്ങാത്ത കുറേ ആളുകളുണ്ട്, അതിപ്പോൾ മുതിർന്നവരൊക്കെ അതിലുണ്ട്. അവിടെ വില്ലനാകുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, അത് നമ്മൾ പറയേണ്ടതുണ്ട്.
0: ഈ ഉറക്കം കിട്ടാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ഇന്ന് കാരണക്കാരാവുന്ന നമ്മുടെ മൊബൈൽ, ടാബ്, TV, ലാപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അഥവാ ഇലക്ട്രോണിക് നമ്മുടെ ഗാഡ്ജറ്റുകൾ എന്ന് പറയാം, ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളാണ്. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഫോൺ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അഥവാ ഇത് ചെയ്യേണ്ട, നിർബന്ധമായി ചെയ്യേണ്ട ആൾക്കാർ, കിടന്നിട്ടും ഉറക്കം വരാത്ത ആൾക്കാരാണെങ്കിൽ അവർ തങ്ങളുടെ ഉറക്കത്തിന് മുമ്പ് കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും എന്ത് ചെയ്യണം, ഈ ഇതുപോലെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ മാറ്റിവെക്കണം എന്നുള്ളതാണ് ആ കാര്യം. ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംസാരിച്ച ഡോക്ടർ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഏറ്റവും കൂടുതൽ അവരുടെ ക്ലിനിക്കിലേക്ക് എത്തുന്നത് കൗമാരക്കാരാണ്, വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ്. അവരുടെ ക്ലിനിക്കിലേക്ക് എത്തുന്നത് കൗമാരക്കാരാണ്, വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ്, മുതിർന്ന ആൾക്കാരൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ്. കൗമാരക്കാരായ ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക്, കോളേജിലും അതുപോലെ അതൊക്കെ പഠിക്കുന്ന യുവാക്കൾക്ക് എന്തുകൊണ്ട് ഈ ഉറക്കം നഷ്ടപ്പെടുന്നു ചോദിച്ചാൽ അതിലേറ്റവും

0: പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകളാണെന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചേക്കും, ഈ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് നമ്മൾ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ കണ്ണിൻ്റെ വിശ്രമം കൂടിയാണല്ലോ ഉറക്കം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അമിത ആഹാരം അല്ലേ. ഉറങ്ങുന്നതിന് സാധാരണ നേരത്തെ ഉറങ്ങുന്ന ആളുകൾ അവരുടെ ഭക്ഷണ സിസ്റ്റം ആലോചിച്ചെങ്കിലും അവർ നേരത്തെ ഭക്ഷണം
1: കഴിച്ചിട്ടുണ്ടാവും.
0: ഇത് നമ്മളെപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്? ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഭക്ഷണം കഴിക്കുന്നത്. അതും ഹെവി ഫുഡാണ് കഴിക്കുന്നത്. ആ ഹെവി ഫുഡൊന്നും ദഹിക്കാനുള്ള അവസ്ഥയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് തിരിഞ്ഞും മറിഞ്ഞും അതിൻ്റെ ചൂടും അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ രാത്രി ഉറങ്ങുന്നതിൻ്റെ 3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കണം. അത് 4 പറയണവരുണ്ട്, 5 പറയണവരുണ്ട് ഒക്കെ ഉണ്ടോ. എന്തായിരുന്നാലും ഒരു മിനിമം ലെവൽ എടുക്കുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും എന്ത് ചെയ്യുക, നൈറ്റിലെ ഭക്ഷണങ്ങൾ അത് ലഘുവായ ഭക്ഷണമാവണം ആ സമയത്ത് കഴിക്കേണ്ടതാണ്. ഹെവി ഫുഡ് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ നന്നായിട്ട് കഴിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള ഭക്ഷണം ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളാവണമെന്നാണ്. ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളൊരു ചോദ്യമാണ്. എന്തായിരുന്നാലും ആ ഒരു കാര്യം ഉറക്കം നഷ്ടപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ഒന്ന് ഈ കാര്യമാണ്. പിന്നെ ഈ ബിസിനസ് പരമായ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫീസ് വർക്കുകൾ ചെയ്യുന്ന ആളുകൾ അവരുടെ ഓഫീസിലെ ബാരിയേഴ്സ് അതുപോലെ ബിസിനസ്സിലെ ബാരിയേഴ്സ് തടസ്സങ്ങൾ മുഴുവനും വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുള്ളത്. അത്തരക്കാരായ ആളുകൾക്ക് പറയാനുള്ളത്, ഒന്ന് ഭാരങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓഫീസിലുള്ള ഭാരങ്ങളാണെങ്കിൽ മാനസികമായിട്ടൊരു ഫ്രീ ടൈം വീട്ടിലേക്ക് എത്തിയാൽ നമ്മൾ വേണമെന്നുള്ളതാണ്. അഥവാ അത് ഓഫീസിൽ തന്നെ വെക്കുക, നാളെ ചെന്നിട്ട് അവിടെ നിന്ന് ചെയ്യാമല്ലോ. ബിസിനസ്സുകാരായ ആൾക്കാരാണെങ്കിൽ ബിസിനസ് അവിടെ നിൽക്കട്ടെ, വീട്ടിലേക്ക് വരുന്നത് മക്കളുടെയും തങ്ങളുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനാണ്, വിശ്രമിക്കാനാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ടെൻഷനും തലയിലേറ്റി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നല്ലൊരു സൗണ്ട് സ്ലീപ്പ് നമുക്ക് എന്ത് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണമെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ചിന്തകളെ മാറ്റാൻ പറ്റും? തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും അല്ലേ. അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്താലാണല്ലോ. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങനത്തെ കുറച്ച് നല്ല പിന്നെ സന്തോഷത്തിൻ്റെ അവസരങ്ങളൊക്കെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യുക. കുട്ടികളെ ഏറ്റവും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ചെറിയ ചെറിയ കളികൾ, ഒരു സന്തോഷത്തിൻ്റെ മൂഡ് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ടെൻഷനും ഡിപ്രഷനൊക്കെ മാറും, നല്ലൊരു സൗണ്ട് സ്ലീപ്പ് കിട്ടും എന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: അപ്പോൾ നമുക്കിനിതിൽ കൂട്ടിച്ചേർത്ത് എന്താണ് പറയാനുള്ളത്?
0: നമ്മളൊക്കെ ഇടപെടുന്ന ഒരുപാട് മേഖലകളുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങളിവിടെ പിന്നെ ഈ പീസ് റേഡിയോ ഇവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ട്, ആ ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ച് താങ്കൾക്ക് നൽകുന്നുണ്ട്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ടീച്ചർ അല്ലേ, ഞാനൊരു അധ്യാപകനാണ്. എൻ്റെ സ്കൂളിലെ വ്യത്യസ്ത ക്ലാസ്സുകളിൽ ടൈം ടേബിൾ ഇട്ടുകൊണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. ആ വിഷയങ്ങൾ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇത് എങ്ങനെ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഉറക്കം എന്നുള്ളത്. എൻ്റെ ജോലിയിൽ എനിക്ക് മികവ് പുലർത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്രമിക്കാനുള്ള അവസരം വേണമെന്നുള്ളതാണ്. ഏതൊരാളും അയാളുടെ ജോലിയിൽ എക്സലൻസ് പെർഫോമൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിൽ, ചെയ്യുന്ന കാര്യം ഏറ്റവും ക്രിയേറ്റിവിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അവിടെ നിർബന്ധമായും അയാൾക്ക് എന്ത് ചെയ്യണം, ആവശ്യമായ വിശ്രമം ഉറക്കം ഉണ്ടാവണമെന്നുള്ളതാണ്. ഇപ്പോൾ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് വരെ വിശ്രമിക്കാനുള്ള സമയം അനുവദിക്കേണ്ടതെന്നുള്ളതാണ് ചില വലിയ വലിയ വൻകിട കമ്പനികൾ. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള റിസർച്ച് നടക്കുമ്പോൾ അവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ചെറിയ സമയം വിശ്രമം കൊടുക്കുമ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടുന്നുണ്ട്, പ്രൊഡക്റ്റിവിറ്റി കൂടുന്നുണ്ടെന്നുള്ളത്. ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്ക് ഒരു അരമണിക്കൂർ വിശ്രമത്തിന് വേണ്ടി സമയം കൊടുക്കുമ്പോൾ, അയാൾ ആ വിശ്രമമില്ലാതെ 8 മണിക്കൂർ ചെയ്യണമെന്നും ഈ അരമണിക്കൂർ വിശ്രമം കൊടുത്ത് 7 മണിക്കൂർ അല്ലെങ്കിൽ 7.5 മണിക്കൂർ ചെയ്താലും 7.5 മണിക്കൂർ ചെയ്യുന്നതാണ് നേരത്തെ ചെയ്ത് 8 മണിക്കൂറിനേക്കാൾ കൂടുതൽ എന്നാണ്. അഥവാ അങ്ങനെയുള്ള ഒരു വിശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടങ്ങളല്ല സംഭവിക്കുന്നത്, മറിച്ച് നമ്മുടെ പ്രൊഡക്റ്റിവിറ്റി, ക്രിയേറ്റിവിറ്റി കൂടുതൽ ഉത്സാഹത്തോടുകൂടി കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനോടുള്ള നമ്മുടെ നിർബന്ധമായ ബാധ്യത കൂടിയാണ് ഉറക്കമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇസ്ലാമികമായി ഉറക്കം ത്തിലേക്ക് പോകുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് മര്യാദകളൊക്കെ ഉണ്ട് അല്ലേ. ആ മര്യാദകൾ കൂടി ഒരു സമയത്ത് സൂചിപ്പിക്കുന്നത് നല്ലത്. ഇപ്പോൾ ഉറക്കം കിട്ടണില്ല, പിന്നെ ഉറങ്ങാൻ കഴിയണില്ല എന്ന ആളുകൾക്ക് ഇസ്ലാമികമായ ഒരു മര്യാദ നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉപകരിക്കും. ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, വുളു എടുത്തുകൊണ്ട് ഉറങ്ങാൻ പോകുന്നില്ല അല്ലേ. പിന്നെ ആ ബെഡ്ഷീറ്റൊക്കെ വ്യക്തമായിട്ടൊന്ന് തട്ടിക്കൊട്ടാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ട്. മറ്റൊരു നിർദ്ദേശമാണ് പ്രാർത്ഥനകൾ ചൊല്ലുക എന്നുള്ളത്. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ ട്രെയിനിങ് ഫീൽഡിൽ നമ്മൾ നിൽക്കുമ്പോൾ വ്യത്യസ്തമായ ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ അവിടെയൊക്കെ മന്ത്ര എന്ന് പറഞ്ഞിട്ട്, സക്സസ് മന്ത്ര എന്ന് പറഞ്ഞിട്ട് ഓരോ മതക്കാർക്കും അവരുടേതായ ഒരുപാട് മന്ത്രങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മനസ്സ് ഫ്രീ ആക്കിയിട്ട് കിടന്നുറങ്ങണമെന്നുള്ളതാണ് പലപ്പോഴും പല ട്രെയിനിങ്ങിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ ആലോചിച്ച് ആ സമയത്ത് നമ്മളേറ്റവും കൂടുതൽ ഭയങ്കര സന്തോഷം നമുക്ക്, കാരണം എന്ന് വെച്ചാൽ ആയത്തുൽ കുർസി നമ്മളോട് ഓതാൻ പറയുന്നുണ്ട്
1: അല്ലേ.
0: വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരായത്താണ് ആ ആയത്ത് ഓതിയിട്ടാണ് നമ്മളോട് കിടക്കാർ റസൂൽ പറയുന്നത് അല്ലേ. അതുപോലെ സുലസുൽ ഖുർആൻ, ഖുർആന്റെ മൂന്നിലൊരു ഭാഗം എന്ന് പറയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ് നമ്മളോട് പാരായണം ചെയ്യാൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഫലക്ക് അല്ലേ, അതുപോലെ സൂറത്തുൽ നാസ്, ഈ മൂന്ന് സൂറത്തുകൾ, അതുപോലെ ആയത്തുൽ കുർസി, ഇതൊക്കെ പാരായണം ചെയ്ത് ശരീരത്തിൽ തടവി മക്കളുണ്ടെങ്കിൽ അവർക്ക് ഇതെന്താ വെച്ചാൽ അവർക്കൊരു ആശ്വാസം, മനസ്സിനൊരു വല്ലാത്ത സന്തോഷം കിട്ടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തിക്കുക, വുളു എടുക്കുക, അതുപോലെ ഈ സുഹൃത്തുക്കൾ, അതുപോലെ പിന്നെ അൽ ബക്രയിൽ അവസാനത്തെ ആയത്ത്, അതുപോലെ ഇന്നഫി ഖൽക്കി സമാവാത്തി വല്ലതി എന്ന് പറയുന്ന അൽ ഇമ്രാനിലെ ആയത്തുകൾ, ഇതൊക്കെ ആ സമയത്ത് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നല്ല ഉറക്കം നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എനർജിയാണ്, നല്ലൊരു ചിന്തയാണ്, ശാന്തമാക്കാനുള്ള മന്ത്രങ്ങളാണ്. അപ്പോൾ റസൂൽ നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു തആല റസൂലിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നുണ്ടെങ്കിൽ അതിൽ നല്ല ഒരുപാട് വശങ്ങളുള്ളത് കൊണ്ടാണല്ലോ. അപ്പം ആ കാര്യങ്ങൾ കൂടി നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നന്നായിട്ട് ഉറങ്ങാൻ നമുക്ക് സാധിക്കും. പിന്നെ നല്ല പ്രാർത്ഥനകൾ നമ്മൾ കുട്ടികൾക്ക് കേൾക്കാൻ സമയത്ത് നമ്മൾ ചെയ്യുക, നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കുടുംബത്തിൽ നല്ല ഐക്യമുണ്ടാവാൻ, സ്നേഹമുണ്ടാവാൻ, പാരത്രിക മോക്ഷത്തിന്, സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസ്, ഇതൊക്കെ ആ സമയത്ത് നമുക്ക് നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ നല്ലൊരു പോസിറ്റീവായിട്ട് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഉറക്കം ലഭിക്കുമെന്ന് തന്നെയാണ്. എന്തായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ നൽകട്ടെ എന്ന് കൂടി അവസാനത്തിൽ പ്രാർത്ഥിക്കണം.
1: അതെ, തീർച്ചയായിട്ടും പ്രിയ ശ്രോതാക്കളെ, ഉറക്കം എന്നുള്ളത് നമ്മുടെ ഒരു വിശ്രമമാണ്, നമ്മുടെ കണ്ണിനോടുള്ളൊരു ബാധ്യത കൂടിയാണ് എന്ത് ഉറങ്ങുക എന്നുള്ളത്. ഓരോ അവയവത്തിനോടും നമുക്ക് ബാധ്യതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉറക്കത്തിലൂടെ എല്ലാ അവയവത്തിനും അതിൻ്റെ വിശ്രമമാണ് കൊടുക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. ഉറങ്ങു വേണ്ടുവോളം സ്നേഹക്കൂടിൽ ചർച്ച ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഷമീം വണ്ടൂർ, ഒപ്പം ഹനീഫ വണ്ടൂർ.
3: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി. എന്നും എന്നും സ്നേഹക്കൂട്.

നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും

0: മാറ്റിമറിക്കപ്പെടുന്നു. ശരി ഏതാണ്, തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم
3: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, പക്ഷപാതമില്ലാത്ത നീതി, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന തത്വം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അജ്മൽ ഫൗസാൻ അൽഹിക്മി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബതിഹി കുല്ലിഹിം അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബിമാരുടെ കാലത്ത് അഥവാ താബിഈങ്ങളിൽ അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനും ന്യായാധിപനുമായിരുന്നു ശുറൈഹുൽ ഖാദി, അഥവാ അൽ ഖാദി, ന്യായാധിപൻ എന്ന പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഖാദി ന്യായാധിപനായിരുന്നു, ജഡ്ജിയായിരുന്നു. ആ സമയത്ത് നടന്ന വളരെ രസകരമായൊരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഇസ്ലാമിക സാമ്രാജ്യത്തിലെ ഖലീഫയായ അലി റളിയല്ലാഹു അൻഹുവും അതേ സാമ്രാജ്യത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരു യഹൂദിയായ മനുഷ്യനും തമ്മിൽ നടന്നൊരു കേസാണത്. അത് ഖാദി ഷുറൈഹിൻ്റെ മുമ്പിലാണ് ആ കേസ് എത്തുന്നത്. ഒരു പടച്ചട്ട ആരുടേതാണ് എന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണത്. അപ്പോൾ യഹൂദനായ മനുഷ്യൻ അയാളുടേതാണെന്ന് വാദിക്കുന്നു, ഖലീഫയായ അലി റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെതാണെന്നും വാദിക്കുന്നു. അവസാനം കോടതി മുറിയിൽ അല്ലെങ്കിൽ ന്യായാധിപൻ്റെ മുമ്പിൽ ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ നടന്ന് അവസാനം ന്യായാധിപന് ബോധ്യപ്പെട്ടത് ഈ യഹൂദൻ്റെതാണ് ഈ പടച്ചട്ട എന്നാണ്. അങ്ങനെ അയാൾക്ക് അനുകൂലമായി അദ്ദേഹം വിധി പറയുകയുണ്ടായി. ഈ വിധി കേട്ടപ്പോൾ ആ യഹൂദനായ മനുഷ്യൻ പ്രതികരിച്ചത് ചരിത്രത്തിൽ കാണാം. അഷ്ഹദു അന്ന ഹാദ അഹ്കാമുൽ അംബിയ, ഇതൊരിക്കലും ഒരു ഇങ്ങനെ ഒരു മുസ്ലിങ്ങളുടെ ന്യായാധിപൻ അവരുടെ തന്നെ സ്വന്തം ഖലീഫയ്ക്കെതിരെ, ഈ ഖലീഫയാണല്ലോ ഈ ന്യായാധിപനെ തന്നെ നിയമിച്ചത്, ആ ന്യായാധിപൻ ആ ഖലീഫയ്ക്കെതിരെ പ്രതികൂലമായി എനിക്ക് അനുകൂലമായി വിധി പറയണമെങ്കിൽ ഇത് പൂർവ്വകാല പ്രവാചകന്മാരുടെ അഥവാ യഥാർത്ഥ മതം പിന്തുടരുന്ന, യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കുന്ന, ആ ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്ന, ആ ഹുക്കുമുകൾ നടപ്പാക്കുന്ന അതേപോലുള്ളൊരു വിധിയാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ സമയത്ത് മുസ്ലിം ആവുകയും ചെയ്തു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം. അഥവാ അദ്ദേഹം പിന്നീട് അത് പറഞ്ഞു, ഞാൻ എനിക്ക് ഈ പിന്നെ പടച്ചട്ട ഇന്നൊരു യുദ്ധത്തിന് അലി റളിയല്ലാഹു അദ്ദേഹത്തിന് പോകുമ്പോൾ ഒട്ടകത്തിൽ നിന്ന് താഴെ വീണ്, അങ്ങനെയാണ് എനിക്കിത് കിട്ടുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്ന ഈ ഒരു സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇസ്ലാമിക സമൂഹം വെച്ചു പുലർത്തിയിരുന്ന കണിശമായ നീതിബോധത്തെയാണ്. എവിടെയായിരുന്നാലും ഏത് സന്ദർഭത്തിലായിരുന്നാലും നീതി എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനമാണ്. തീർച്ചയായും അള്ളാഹു നിങ്ങളോട് അതിൽ നീതി കാണിക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അതുപോലെ അല്ലയു സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകും മാറണം. ഖിസ്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അതിൽ എന്ന വാക്കിൻ്റെ ഒരു പര്യായം എന്നോണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. നീതി, എവിടെയാണോ നീതിയുള്ളത് അവിടെ ഇസ്ലാം നിലകൊള്ളണം എന്ന് പഠിപ്പിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പിന്നെ പല ഉരു ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാം. ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന പാഠമായി തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ മറ്റൊരിടത്ത് പ്രയോഗിച്ചത് വലാ യജ്രിമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു, ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് ശത്രുതയുണ്ട്, അവരോട് വിരോധമുണ്ട്, എതിർപ്പുണ്ട് എന്നത് അതൊരിക്കലും അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ന്യായമാവരുത് എന്നാണ്. നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അപ്പുറത്താണ് നമുക്ക് അവരോട് ശത്രുതയുണ്ട്, എതിർപ്പുണ്ട് എങ്കിൽ പോലും നീതി അവരുടെ ഭാഗത്താണെങ്കിൽ നമ്മളൊരിക്കലും അവർക്കെതിരെ നിലകൊള്ളാൻ പാടില്ല എന്ന് വരെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുമ്പോൾ നീതിയുടെ പാഠങ്ങളെ എത്രത്തോളം ഗൗരവമായിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു സംഭവം കൂടി സൂചിപ്പിക്കാം. സാധാരണഗതിയിൽ ഈ നീതി, ന്യായം എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഭരണസിരാ കേന്ദ്രങ്ങളിലും വലിയ നീതിന്യായ പീഠങ്ങളിലുമൊക്കെ നടക്കുന്ന കേസുകൾ, വലിയ കക്ഷി തർക്കങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, വലിയ വലിയ അന്യായങ്ങളൊക്കെയാണ്. പക്ഷേ അങ്ങനെ മാത്രമല്ല, ഒരു ഭരണസിരാ കേന്ദ്രങ്ങളിലോ ഒരു രാഷ്ട്രീയ വലിയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വലിയ കേസുകൾ, നീതിന്യായ പീഠങ്ങളിൽ വന്നു പോകുന്ന കേസുകളിലോ ഹർജികളിലോ അത്തരം സന്ദർഭങ്ങളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് മാത്രം ഒന്നല്ല നീതി എന്ന് പറയുന്നത്. നീതി എല്ലായിടത്തും നീതി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ സംഭവം, പിന്നെ ബഷീർ എന്ന് പറയുന്ന പ്രവാചകൻ്റെ സ്വഹാബി വര്യൻ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് ഒരു കാര്യത്തിന് പ്രവാചകരെ അങ്ങ് സാക്ഷിയാകണമെന്ന് പറയുകയാണ്. അത് എന്ത് കാര്യമാണ്? അദ്ദേഹത്തിൻ്റെ മകൻ നുഅ്മാൻ, ബഷീർ അള്ളാഹുവിൻ്റെ മകൻ നുഅ്മാനു മാത്രം അദ്ദേഹം ഒരു സമ്മാനം കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, അല്ല, ഇതിന് നിങ്ങൾ പ്രവാചകന് സാക്ഷിയാക്കണം, കാരണം ഈ മകന് മാത്രമാണ് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചത്, ബാക്കിയുള്ള എല്ലാ മക്കൾക്കും നീ ഇത് കൊടുത്തോ, അല്ലെങ്കിൽ നിനക്കിത് കൊടുക്കാൻ കഴിയുമോ എന്നാണ്. ഇല്ല, എനിക്കത് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കതിന് ഉദ്ദേശവുമില്ല, ഞാൻ ഈ നുഅ്മാന് മാത്രമാണ് ഈ സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടിൽ, ഒരു റിപ്പോർട്ടിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഷ്ഹിദ് അല ഹദ ഗൈരി, ഈ പണിക്ക് എന്നെ കിട്ടില്ല, അല്ലെങ്കിൽ ഇതിന് സാക്ഷി നിൽക്കാൻ എന്നെ കിട്ടില്ല, വേറെ ആരെങ്കിലും ഇതിന് സാക്ഷിയാക്കിയാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. എന്നിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വഅദിലു ബൈന ഔലാദിക്കും, അല്ലെങ്കിൽ വഅദിലു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണം, അതിൽ കാണിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഷീർ എന്ന് പറയുന്ന തൻ്റെ സ്വഹാബി വരിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് പഠിപ്പിക്കുന്നത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീടകങ്ങളിലും, വലിയ ഭരണസ്ഥിരാകേന്ദ്രങ്ങളിലും നീതിന്യായപീഠങ്ങളിലും മാത്രമല്ല, നമ്മുടെ വീടകങ്ങളിൽ പോലും നീതിയുടെ പാഠങ്ങൾ ഉണ്ടാകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് അനീതികൾ, ഒരുപാട് അക്രമങ്ങൾ ഈ ലോകത്ത് നടക്കാറുണ്ട്. പിന്നെ മനുഷ്യന്മാർ പല നിലക്കും നിരപരാധികളായ മനുഷ്യന്മാർ പിന്നെ ചവിട്ടി അരയ്ക്കപ്പെടാറുണ്ട്, അവർക്ക് നീതി നിഷേധിക്കപ്പെടാറുണ്ട്, പല രൂപത്തിൽ പിന്നെ ഒരുപാട് അനീതികൾക്ക് ലോകത്തിലുള്ള ആളുകൾ ഇരയാകാറുണ്ട്, വിശ്വ മുസ്ലിങ്ങൾ ഇരയാകാറുണ്ട്. ഇവിടെയൊക്കെ ഈ ലോകത്തുള്ള അനീതികൾ, അത് മനുഷ്യന്മാരെത്ര വലിയ നീതിന്യായ പീഠങ്ങൾ സ്ഥാപിച്ചാലും വലിയ വലിയ ഭരണഘടനകൾ എഴുതിയുണ്ടാക്കിയാലും നീതിയുടെ പാഠങ്ങൾ ഘോരഘോരം പ്രസംഗിക്കാൻ മനുഷ്യന് കഴിഞ്ഞെന്ന് വന്നാലും ശരി, ആത്യന്തികമായി നീതി നടപ്പാക്കാൻ മനുഷ്യന്മാർക്ക് സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്, അതൊരു പരിമിതിയാണ്. കാരണം നമുക്കൊരുപാട് ഉദാഹരണങ്ങൾ കാണാമല്ലോ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന അക്രമങ്ങൾക്ക് അതേപടി അയാൾക്കൊരു തത്തുല്യമായ ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ രംഗത്തും നമുക്ക് കഴിയില്ല. ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കി, അല്ലെങ്കിൽ ഇന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് ഉപദ്രവങ്ങൾ ചെയ്യുന്ന വളരെ വലിയ പാതകങ്ങൾ, അതിന് കാരണക്കാരായ മനുഷ്യന്മാരുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകൾ ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. സമ്പത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ പിന്നെ തങ്ങളുടെ പല സ്വാധീനങ്ങളുടെയോ ഫലത്താൽ വളരെ ഈ ലോകത്തെ നിയമ കുരുക്കുകളിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണ് നീതി നടപ്പാവുക? അവിടെയാണ് ഇസ്ലാം പറയുന്ന യഥാർത്ഥ നീതി നടപ്പാവുന്ന ലോകം എന്ന ഒരു ആ ഒരു കാര്യം കൂടി വളരെ പ്രസക്തമായി തീരുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന നീതിയുടെ ഏറ്റവും പൂർണ്ണമായ അല്ലെങ്കിൽ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ലോകം എന്ന് പറയുന്നത് പരലോകമാണ്. പരലോകത്തെ നീതിയുടെ ലോകം എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ വിശേഷിപ്പിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ ഒമാ റബ്ബു കബി ദല്ലാം എല്ലിൽ ആബീദ്, നിന്റെ രക്ഷിതാവ് തൻ്റെ അടിമകളോടൊരിക്കലും അക്രമം കാണിക്കുന്നവനല്ല, ഇന്നല്ലാഹു ലാ യദ്ലിമു മിസ്ഖാല ദറ ഒരു അണുമണി തൂക്കം പോലും തീർച്ചയായും അള്ളാഹു അക്രമം കാണിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല എന്ന് ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹു സൂചിപ്പിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് പരലോകത്തിൻ്റെ വിഷയത്തിൽ ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ആക്രമിക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരെ പരിഹരിക്കുന്ന ഒരു ലോകമാണ് പരലോകം എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം വളരെ ചെറിയ കാര്യങ്ങൾ പോലും നാളെ അതിനുള്ള പരിഹാരം പോലും ഉണ്ടാകുമെങ്കിൽ, ആ ഒരു അക്രമം അല്ലെങ്കിൽ അനീതിക്ക് പോലും നാളെ നീതി നടപ്പാക്കപ്പെടുമെങ്കിൽ, ഏറ്റവും ആത്യന്തികമായി മനുഷ്യന്മാർക്ക് നീതി പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു ലോകം പരലോകമാണ്. ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത് ലോകത്ത് മനുഷ്യനിർമ്മിതമായ മറ്റ് ആശയങ്ങൾക്കെല്ലാം അപ്പുറത്ത് വളരെ പിന്നെ ബേസിക്കായ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയും മനുഷ്യൻ്റെ മനസ്സും തേടുന്ന നീതി എന്നത് ഇത്ര കൃത്യമായും ഇത്ര കണിശമായും പഠിപ്പിച്ച മറ്റൊരു മതവും ലോകത്തില്ല എന്നുള്ളത് കൂടിയാണ്. യഥാർത്ഥ ദൈവിക മതമായ ഇസ്ലാം മാത്രമാണ് നീതിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്. ജീവിതത്തിൽ ഏത് പിന്നെ പരിഗണനകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നീതി എവിടെയാണോ അവിടെ നിൽക്കണം, അനീതി എവിടെയുണ്ടോ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വളരെ ഉന്നത കുല ജാതയായ അഥവാ ഖുറൈശികളിലെ മഹ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ, അവർ മോഷ്ടിക്കുകയും അവരുടെ മോഷണത്തിന് ഇത്ര ഒരു മൂല്യമുള്ള വസ്തുവിൽ കൂടുതൽ മോഷണം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ കൈ മുറിക്കുക എന്നുള്ളതാണല്ലോ ഇസ്ലാമിൻ്റെ പിന്നെ നിയമം, ഹദ്ദ് എന്ന് പറയുന്നത്. അത് നടപ്പാക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് സ്വഹാബിമാർ കൂടിയിരുന്ന് ആലോചിച്ച സംഭവം ഹദീസുകളിൽ കാണാം. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉസാമത്ത് ബിനു സെയ്ദ് എന്ന് പറയുന്ന വളരെ ചെറുപ്രായക്കാരനായിരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകനായിരുന്ന സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹുവിൻ്റെ മകൻ ഉസാമത്ത് ബിനു സെയ്ദ്, അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ചു നോക്കിപ്പിച്ച് എന്തെങ്കിലും ഒരു ഇളവ് ഈ കാര്യത്തിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ശ്രമിച്ചു സ്വഹാബിമാർ. അന്ന് നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉസാമ റളിയല്ലാഹു അൻഹു മടിച്ചു മടിച്ചാണെങ്കിലും അദ്ദേഹം അവസാനം ചെന്നു ഈ കാര്യം അവതരിപ്പിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാവം മാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മെമ്പറിൽ കയറി നിന്ന് പ്രസംഗിച്ചു. എന്താണ് അദ്ദേഹത്തോട് ആ സമയത്ത് തന്നെ ചോദിച്ചു, ആ തഷ്ഫഉ ഫി ഹദ്ദി മിൻ ഹുദൂദില്ല, അള്ളാഹുവിൻ്റെ ഒരു വിധി അത് നടപ്പാക്കരുത് എന്നാണോ, അത് അതിലിളവ് കൊടുക്കണം എന്നാണോ നീ എന്നോട് ശുപാർശ പറയുന്നത്? എന്നിട്ട് പ്രവാചകൻ ജനങ്ങളോടന്ന് പറഞ്ഞു, അന്ന് പ്രഖ്യാപിച്ച വളരെ വലിയൊരു പ്രഖ്യാപനം, എത്ര വലിയ നീതിയുടെ പാഠങ്ങളെക്കുറിച്ച് ഘോരഘോരം നേതാക്കന്മാർ പ്രസംഗിച്ചാലും സ്വന്തം കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ബന്ധുജനങ്ങളുടെ ഇഷ്ടജനങ്ങളുടെ കാര്യം വരുമ്പോൾ പലപ്പോഴും ആ നീതിയുടെ പാഠങ്ങളൊക്കെ ചവറ്റുകുട്ടയിലേക്ക് എറിയാറാണ് പതിവ്. പല രൂപത്തിൽ പല പിൻവാതിലുകളിലൂടെയും ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനാണ് അധികാരവും സമ്പത്തും സ്വാധീനമുള്ളവർ നേതാക്കന്മാരും ഒക്കെ സാധാരണ ശ്രമിക്കാറുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പിന്നെ ഈ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രഖ്യാപിച്ചതിൽ പെട്ടതാണ്, ലൗ അന്ന ഫാത്തിമത്ത് ബിൻത മുഹമ്മദിൻ സറഖത്ത്, എൻ്റെ മകൾ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് പിന്നെ മോഷ്ടിച്ചതെങ്കിലും, ലഖതഅതു യദഹ, ഞാൻ അവരുടെ കൈയാണെങ്കിലും അത് മുറിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ആ വിധി നടപ്പാക്കുന്നതിൽ, അവിടെ ആ നീതി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ആരുടെ മകളാണെങ്കിലും ശരി എന്ന് അസന്നിഗ്ധമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു അത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്, ആധുനിക ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ പല ആളുകളും വിഷമങ്ങൾ പങ്കുവെക്കാറുണ്ട്. അനീതികളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും നോവാറുണ്ട്. നമ്മൾ അതിൻ്റെ ഇതിനൊരു പരിഹാരം എന്താണ്, എവിടെ നിന്നാണ് ഇവിടെ മനുഷ്യന്മാർക്ക് നീതി കിട്ടുന്നത് എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാറുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരവും, പരലോകം എന്ന ഏറ്റവും വലിയ പരിഹാരം, നീതിയുടെ ലോകം എന്ന ഈ ലോകം അനീതികൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ, അല്ലെങ്കിൽ അക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളെയും തിന്മകളെയും ഒക്കെ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് പരലോകമുണ്ടായേ തീരൂ എന്നുള്ളതാണ്. മനുഷ്യനിർമ്മിതമായ മറ്റാശയങ്ങളൊക്കെയും ഈ ലോകത്തെ പല അനീതികളെയും അക്രമങ്ങളെയും ഈ ലോകത്ത് തന്നെയുള്ള ഭരണഘടനകളുമായും അല്ലെങ്കിൽ നീതിന്യായ പീഡനങ്ങളുമായും കൂട്ടിക്കെട്ടി അവിടെ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇനി അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഒറ്റൊരു ജീവിതമല്ലേ ഉള്ളൂ, ഈ ലോകത്ത് എല്ലാവരും മണ്ണടിയുന്നു, ലോകം നശിക്കുന്നു എന്നു മാത്രം കരുതി വിട്ടുപോകുമ്പോൾ അങ്ങനെയല്ല. ഓരോ ചെറിയ പ്രവർത്തനങ്ങൾക്കും കണക്ക് പറഞ്ഞ് അതിനെക്കൊണ്ട് അത് അക്രമം അനീതി പ്രവർത്തിച്ചവർക്ക് അതിനെക്കൊണ്ട് ഓരോരുത്തരുടെയും അവരുടെ ഓരോ അക്രമങ്ങൾക്കും കണക്ക് പറയിപ്പിക്കുന്ന, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന, അക്രമത്തിനിരയായ ആളുകൾക്ക് യഥാർത്ഥ നീതി ലഭിക്കുന്ന, അവരോട് ചെയ്യപ്പെട്ട അനീതികൾക്ക് അവർക്ക് പരിഹാരം ലഭിക്കുന്ന ഒരു ലോകം വരാനുണ്ട് എന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുമ്പോഴാണ് ഇസ്ലാം ശരിക്ക് ദൈവിക മതമായി മാറുന്നത്. മനുഷ്യനിർമ്മിതമായ ആശയങ്ങളിൽ നിന്ന് തീർത്തും ഇസ്ലാം വ്യത്യസ്തമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഈ സൗന്ദര്യം മനസ്സിലാക്കാനും നീതിയുടെ പാഠങ്ങൾ പഠിപ്പിച്ച് ഇസ്ലാമിനെ അതിൻ്റെ ശരിയായ പിന്നെ വശം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, പക്ഷപാതമില്ലാത്ത നീതി, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന തത്വം. നമ്മോടൊപ്പം ചേർന്നത് അജ്മൽ ഫൗസാൻ അൽഹിക്മി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മളിനി കാതോർക്കുന്നത് തിരുമൊഴികൾ.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: ഇന്നത്തെ തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. മരുഭൂമിയിലെ ഇലകൾ കഴിച്ച് വായിക്കേറിയവർ അവർ എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംവദിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ ഖാലിദ് ബിനു ഉമൈർ ഖാല സമിഅ്തു ഉത്ബത ബിനു ഗസ്വാന യഖൂലു ലഖദ് റഅയ്തുനി സാബിഅ സബ്അത്തിൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ തുആമുനാ ഇല്ലാ വറഖുൽ ഹുബലതി ഹത്താ ഖരിഹത് അഷ്ദാഖുനാ. പ്രശോദാക്കളെ, ഖാലിദ് ബിനു ഉമൈർ എന്ന താബിഈ പണ്ഡിതൻ ഉത്ബത ബിനു ഗസ്വാൻ റളിയല്ലാഹു അൻഹു, സ്വഹാബിയായ ഉത്ബത ബിനു ഗസ്വാൻ റളിയല്ലാഹു അൻഹു നിന്നും വേദനം ചെയ്യുന്ന ഹദീസാണ് വായിച്ചത്. ഖാലിദ് ബിനു ഉമൈർ അൽ അദ്വി അൽ ഹിലാലി, ഹിജ്റ 81 അദ്ദേഹം മരണപ്പെടുന്നത്. ഇറാഖിലും ബസ്രയിലുമൊക്കെ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് ഈ ഹദീസിൻ്റെ നിവേദകനായ ഉത്ബത ബിനു ഗസ്വാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നത് ഉത്ബത ബിനു ഗസ്വാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടു എന്നാണ്. ഉത്ബത ബിനു ഗസ്വാൻ റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് മുമ്പ് 40 ജനിക്കുന്നത്. ഹിജ്റ 17 അദ്ദേഹം മരണപ്പെടുന്നത്. ബദരി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മുസ്ലിമാവുകയും യസ്രിബിലേക്ക് അദ്ദേഹം ഹിജ്റ പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നബിയുടെ മരണശേഷം ഇറാഖ് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. ബസറയുടെ പ്ലാൻ പോലും അദ്ദേഹത്തിൻ്റെ ചിന്തയിലായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഉത്ബത ബിനു ഗസ്വാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടു എന്നാണ്. അദ്ദേഹം ബസറയിലെ അമീറായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം സംസാരിക്കുക, പ്രസംഗിക്കുക, ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞൊരു വിഷയമാണ് ഖാലിദ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹു ഇവിടെ അറിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഇന്നി അഊദു ബില്ലാഹി അൻ അക്കൂന ഫീ നഫ്സി അദീമൻ വഇൻദല്ലാഹി സഗീറ. അള്ളാഹുവേ, എൻ്റെ മനസ്സിൽ ഞാൻ വലിയവനാകുന്നതും അള്ളാഹുവിൻ്റെ അടുക്കൽ ചെറിയവനാകുന്നതും അതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. എൻ്റെ മനസ്സിലെനിക്ക് ഞാൻ വലിയവനാണെന്ന തോന്നൽ, അള്ളാഹുവിൻ്റെ അടുക്കലാണെങ്കിലോ ഞാൻ എത്രയോ നിസ്സാരൻ, അങ്ങനെയുള്ളൊരവസ്ഥ എൻ്റെ മനസ്സിൽ തോന്നുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. മാത്രവുമല്ല, അദ്ദേഹം ഇപ്പോൾ ഗവർണറായിരിക്കെ പഴയകാലത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ സംസാരത്തിൽ പറഞ്ഞതാണ് ഇവിടെ ഖാലിദ് ബിനു ഉമൈർ എന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നമ്മെ അറിയിക്കുന്നത്. ഉത്ബത ബിനു ഗസ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ലഖദ് റഅയ്തുനി സാബിഅ സബ്അഹ് മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബിയോടൊപ്പം 7-ൽ 7-ാമനായിരിക്കെ, അതായത് ആദ്യ കാലഘട്ടത്തിന് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, കുറഞ്ഞ ആളുകളായിരിക്കെ ഞങ്ങൾ, മാ തഅമുന ഇല്ല വറഖുൽ ഹുബല, ഞങ്ങൾക്ക് ഹുബലയുടെ ഇലയല്ലാതെ പലപ്പോഴും ഭക്ഷണമുണ്ടായിരുന്നില്ല. ഹുബല എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണ്, ഒരു വൃക്ഷത്തൈയാണ് ഹുബല. വിശപ്പ് കഠിനമായ സന്ദർഭത്തിലൊക്കെ അവർ അന്ന് അദാരിദ്ര്യത്തിലും പട്ടിണിയിലും ആ ഇല ഭക്ഷിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുകയാണ്. ഹത്ത കരിഹത്ത് അഷ്ദാക്കുന, അങ്ങനെ ഞങ്ങളുടെ അഷ്ദാക്കുകളെല്ലാം, ഞങ്ങളുടെ കടവായി വായക്കകത്തൊക്കെ വലിയ വ്രണങ്ങളുണ്ടായിരുന്നു എന്നാണ്. ഷിദുക്ക് എന്നാണ് കടവായിന് പറയുക, അഷ്ദാക്ക് എന്നാണ് ബഹുവചനം. വായക്കുള്ളിൽ, കവിളിൻ്റെ ഉള്ളിലൊക്കെ വലിയ വ്രണങ്ങളുണ്ടായിരുന്നു. ഈ ചെടിയുടെ ഇലയുടെ മുള്ളും അതൊക്കെ തട്ടിയിട്ട് മറ്റൊന്നും ഞങ്ങൾക്ക് കഴിക്കാനില്ലാത്ത ചില അവസ്ഥകളുണ്ടായിരുന്നു എന്ന്. മാത്രമല്ല, ചില റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതേപോലെയുള്ള സംഭവം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. അദ്ദേഹവും ഈ കാര്യം പറയുന്നുണ്ട്, ഹുബലയുടെ ഇല ഞങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ കാഷ്ടിക്കുമ്പോൾ, വിസർജിക്കുമ്പോൾ, അത് ആടും മുട്ടവുമൊക്കെ വിസർജിക്കുന്നത് പോലെയുള്ള അതേ വിസർജ്യമായിരുന്നു ഞങ്ങൾക്കും ഉണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ കഴിച്ചിരുന്നതും അവർ കഴിക്കുന്ന ഇലയും ഒക്കെ തന്നെയായിരുന്നു എന്ന്. അപ്പോൾ അന്നത്തെ ചില യാഥാർത്ഥ്യം, ആ മരുഭൂമിയിലെ ഇലകൾ കഴിച്ച് വായ കീറി വായയിൽ വരണമുണ്ടായി, ആടും ഒട്ടകുമൊക്കെ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ച് നടന്ന ഒരു കാലവും സമയവും സന്ദർഭവുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുചരന്മാർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഉത്ബത ബിനു ഗസ്വാൻ റളിയല്ലാഹു അൻഹു അയവിറക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും സുഖമായ സന്ദർഭത്തിലാണ് അദ്ദേഹം അത് പറയുന്നുണ്ട്. അദ്ദേഹം തൻ്റെ സംസാരമധ്യേ പറയുന്ന കാര്യം, ഞങ്ങൾക്ക് ആ സന്ദർഭത്തിൽ യാത്രയിലും പല സന്ദർഭങ്ങളിലൊക്കെ ഒരു പുതപ്പൻ്റെ കയ്യിലുണ്ടായിരുന്നു, എൻ്റെ കൂടെ സഅദ് ബിനു മാലിക്കുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേറും അത് കീറി, ഞാനത് പകുതിയാക്കി ഒന്ന് അദ്ദേഹത്തിന് കൊടുത്തു. ഫത്തസർത്തു ബിനിസ്വിഹ, ആ തുണി പകുതി ഞാൻ ധരിച്ചു, അതിൻ്റെ പകുതി കീറി പകുതിയാണ് സഅദ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു ധരിച്ചത്, ഉപയോഗിച്ചത്. ഇന്ന് ഞങ്ങളിൽ അന്ന് ജീവിച്ചിരുന്ന, പ്രയാസമനുഭവിച്ചിരുന്ന ഞങ്ങളെല്ലാവരും ഒരാളല്ലെങ്കിലും മറ്റുള്ളവരൊക്കെ ഏതെങ്കിലും ഒരു നാട്ടിലെ അമീർമാരോ മറ്റൊക്കെയായി സുഖമായിട്ടാണ് ഞങ്ങളിന്ന് കഴിയുന്നത് എന്ന് അദ്ദേഹം സംസാരിച്ചു എന്നുകൂടി നമുക്ക് അഹദീസിന്റെ തുടർച്ചയിൽ കാണാനാകും. പ്രിയമുള്ളവരെ, കടുത്ത ജീവിത പ്രയാസങ്ങളിലൂടെ കടന്നുപോയവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുചരന്മാരിൽ പലരും ആദ്യകാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇതിനു വേണ്ടി ഒരുപാട് സഹിച്ചവരാണ് അവർ. അവരുടെ ജീവിതം നമുക്കിന്ന് മാതൃകയാണ്. എന്നിട്ടും അവർ ദീനിൽ നകന്നു പോകാനോ അള്ളാഹുവിനെക്കുറിച്ച് മോശമായ വിചാരമുണ്ടാകാനോ ഒന്നും അവർ തയ്യാറായില്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. കുറെ നാൾ കഴിഞ്ഞ് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മാറി ഒരു നല്ല നിലയിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചപ്പോഴും അവർ കഴിഞ്ഞ നാളുകളെ മറന്നില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയാണ്. സ്വയം ബുഖാരിയിൽ മുസ്ലിമിലൊക്കെ വന്ന ഹദീസാണിത്. എന്നും വിശ്വാസികളിൽ അതൊരു മാതൃകയാകണം. കഴിഞ്ഞ കാലത്തെ പ്രയാസങ്ങളെ അയവിറക്കാനും അതോർത്തെടുക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാനും നന്ദിയോടുകൂടി അള്ളാഹു നൽകിയ നിഅമത്തുകളെ അനുസ്മരിക്കാനും കൂടുതൽ നന്ദിയുള്ളവനാകാനുമൊക്കെ ഓരോ വ്യക്തികൾക്കും അത് ഗുണകരമാകും എന്നതുകൊണ്ട് തന്നെയാകണം ഇമാം ബുഖാരി ആ സംഭവം തൻ്റെ സഹീഹിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. അനുഗ്രഹങ്ങളെ മറക്കരുത്. ലഭിച്ച സൗകര്യങ്ങൾ നാളത്തെ വലിയ കൺകുളിർമക്കായി നഷ്ടപ്പെടുത്തരുത് എന്നുകൂടിയുള്ള ഓർമ്മപ്പെടുത്തൽ ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവാചകനോടൊപ്പം, പ്രവാചകന്റെ ഉത്കൃഷ്ടരായ അനുയായികളോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ്, അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി നബിയ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ.
3: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുമൊഴികളാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മോടൊപ്പം ചേർന്നത്.
6: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ഡബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ഡവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈ സദാലിക്ക ബി ഖാദിരിൻ അലാ യുഹയ്യൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
7: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി 10,000 കേൾക്കും, വീഡിയോ ആയി 1,000 കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ. വഅസ്സല്ലി വഅസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്താനുഗ്രഹം കൊണ്ട് 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ ഈ സൂറത്തിന് 33 വചനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 34, 35, 36, 37, 38 വചനങ്ങൾ, ഇൻഷാല്ലാ 5 വചനങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഇൻ അതഅ്തും ബശറൻ മിസ്ലകും ഇന്നകും ഇദൽ ഖാസിറൂൻ أَيَعِدُكُمْ أَنَّكُمْ إِذَا مِتُّمْ وَكُنْتُمْ تُرَابًا وَعِظَامًا أَنَّكُمْ مُخْرَجُونَ هَيْهَاتَ هَيْهَاتَ لِمَا تُوعَدُونَ إِنْ هِيَ إِلَّا حَيَاتُنَا الدُّنْيَا نَمُوتُ وَنَحْيَا وَمَا نَحْنُ بِمَبْعُوثِينَ إِنْ هُوَ إِلَّا رَجُلٌ افْتَرَى عَلَى اللَّهِ كَذِبًا وَمَا نَحْنُ لَهُ بِمُؤْمِنِينَ. അഞ്ച് വചനങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയുന്നത്. ഈ ആയത്തുകളിൽ ആവർത്തിച്ചു വന്ന തജ്വീദിൻ്റെ ഒരു നിയമമാണ് ഇദ്ഗാം എന്നുള്ളത്, അഥവാ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ആറ് അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാം ചെയ്യണം. ആ അക്ഷരങ്ങൾ യാ, റാ, മീം, ലാം, വാവ്, നൂന്. യർമലൂൻ എന്ന് അതിനെ എളുപ്പത്തിൽ പറയാറുണ്ട്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ചേർത്തി ഉച്ചരിക്കലാണ്. അപ്പോൾ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ തൊട്ട അക്ഷരത്തിലേക്ക് ചേർത്തി ഉച്ചരിക്കുകയാണ് വേണ്ടത്. അതിലേക്ക് ചേർത്തി ഉച്ചരിക്കണം. എന്നാൽ ഈ ഇദ്ഗാം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇദ്ഗാമുൻ ബിഗുന്ന, മറ്റൊന്ന് ഇദ്ഗാമുൻ ബിലാഉന്ന. ബിഗുന്ന എന്ന് പറഞ്ഞാൽ ഗുന്നത്തോടുകൂടി മണിച്ചുച്ചരിക്കേണ്ടതാണ്. ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കാരൻ. ലാമ്, റാ എന്നീ അക്ഷരങ്ങൾ തൻവീറിൻ്റെയും നൂനും സാക്കിന നൂനും ശേഷം വന്നാൽ മണിക്കാതെ ഉച്ചരിക്കണം. മിർ റഹ്മത്തിഹി എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇതല്ലാത്ത ബാക്കി അക്ഷരങ്ങൾ യൗമിൻ എന്നോ മീനു എന്നോ ഒക്കെ എളുപ്പത്തിൽ പറയാം. മീമ്, യാ, നൂന്, വാവ്. ഈ നാലക്ഷരങ്ങൾ തൻവീറിൻ്റെയും നൂനിൻ്റെയും സാക്കിന നൂനിൻ്റെയും ശേഷം വന്നാൽ അത് മണിച്ച് ചേർത്ത് ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞ ഇവിടെ തന്നെ ഈ ആയത്തുകളിൽ ആവർത്തിച്ച് ഇത് വന്നിട്ടുണ്ട്. വക്കുന്തും തുറാബും ഇലാമൻ, 35-ാമത്തെ വചനത്തിൽ ഒരു തവണ ഇത് വന്നിട്ടുണ്ട്. പിന്നീട് വീണ്ടും 38-ാമത്തെ വചനത്തിൽ അലല്ലാഹിക്ക ദിവം വമ, അവിടെയും ഇത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്ക് തനുവീനിൻ്റെയും സുക്കുവൽ നൂനിൻ്റെയും ശേഷം വാവ് അല്ലെങ്കിൽ മീമ്, നൂന്, യ ഈ അക്ഷരങ്ങൾ വന്നാൽ മണിച്ചുകൊണ്ട് ചേർത്ത് ഉച്ചരിക്കണം. ലാമ്, റാ വന്നാൽ മണിക്കാറ് ചേർത്ത് ഉച്ചരിക്കണം. ഈ നിയമം പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനങ്ങൾ പറയുന്നത്? കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വെച്ച ആയത്തുകൾ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ വചനങ്ങൾ. ഒരു പ്രവാചകനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ശേഷം പറഞ്ഞയച്ചപ്പോൾ അവർ അദ്ദേഹത്തെ കളിയാക്കുകയുണ്ടായി. പ്രമാണിമാരായ ആളുകളൊക്കെ, ഇത് സാധാരണ മനുഷ്യൻ മാത്രമാണ്, നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, നമ്മളെപ്പോലെ അങ്ങാടിയിൽ നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന രൂപത്തിൽ പറയുകയുണ്ടായി. പിന്നെയും ഇദ്ദേഹത്തിന് നേരെ, ആ പ്രവാചകന്മാർക്ക് നേരെ ഉയർത്തുന്ന ആരോപണങ്ങളും, എന്നിട്ട് അവർ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന പ്രമാണിമാരുടെ അഹങ്കാരത്തിൻ്റെ കാരണങ്ങളും ന്യായമുഖങ്ങളുമാണ് ഈ വചനങ്ങളിൽ കാണാൻ സാധ്യമാകുന്നത്. അവർ പറഞ്ഞു വല ഇൻ, അഥവാ തൊട്ട് മുമ്പെന്നാണ് പറഞ്ഞത്, ഈ മനുഷ്യൻ സാധാരണക്കാരൻ മാത്രമാണ് എന്ന രൂപത്തിൽ അംഗീകരിക്കേണ്ടതില്ല എന്നാണ് പറയുകയുണ്ടായത്. അതിനുശേഷം പറഞ്ഞത് വല ഇൻ അതഅ്തും, നമ്മൾ ഇവനെ, ഇദ്ദേഹത്തെ, ഈ കൂട്ടരെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, വല ഇൻ അതഅ്തും, നിങ്ങളെ ഞങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, ബഷറൻ, എങ്ങനെയുള്ളത്, ബഷറായ ഒരു മനുഷ്യനായ, വല ഇൻ അതഅ്തും, നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, അതഅ്തും, നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, ആരെ, ബഷറൻ, മനുഷ്യനെ, നിങ്ങളൊരു മനുഷ്യനെ അനുസരിച്ചു കഴിഞ്ഞാൽ, മിസ്ലക്കും, എന്താണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത, ആ മനുഷ്യൻ നിങ്ങളെപ്പോലുള്ളവനാണ്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള കേവലം ഒരു മനുഷ്യൻ, ആ മനുഷ്യന് പറയുന്നതായ കാര്യങ്ങൾ, അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവനിൽ പങ്കുചേർക്കാൻ പാടില്ല എന്നും ഒക്കെയുള്ള അള്ളാഹുവിനെ അവർ പരിചയപ്പെടുത്തുന്ന, പറയുന്ന ഈ മനുഷ്യൻ്റെ വാചകങ്ങൾ നിങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ, ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ ഇതൻ

നമ്മുടെ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ടത്, അതാണ് നമ്മൾ വിജയിക്കുന്ന മാർഗം എന്നവർ പറയുന്നു. ഇതേ വർത്തമാനമാണ് എല്ലാ പ്രവാചകന്മാർ അയക്കപ്പെട്ട സമൂഹത്തിലും അവിടുത്തെ നിഷേധികൾ പറഞ്ഞത്. ഇതേ വാദമുഖമാണ് ഇന്നും സത്യത്തിന് നിഷേധികൾ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു നൽകാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, റസൂൽ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം സമൂഹം ചെയ്യുമ്പോൾ അതിനെ എതിർക്കുമ്പോൾ, അഥവാ മഹീദീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാനും വേണ്ടി പാടില്ല, ബദരീങ്ങളെ കാക്കണേ നിങ്ങൾ പറയാനും വേണ്ടി പാടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ജാറങ്ങളോട്, മഹാന്മാരോട്, പുണ്യപുഷ്പങ്ങളോട് ഒന്നും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാനും വേണ്ടി പാടില്ല, നബിദിനം നിങ്ങൾ ആഘോഷിക്കാനും വേണ്ടി പാടില്ല, വിദേഹത്തുങ്ങൾ ഒഴിവാക്കണം, പുതുതായി ഉണ്ടായ ഇത്തരം ആചാരങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഇതാ ഇവർ പുത്തനാചാരക്കാരാണ്, ഇവർ പുതിയത് കൊണ്ടുവന്നിരിക്കുന്നു, നമ്മുടെ ഉപ്പമാർ, വല്യുപ്പമാർ, കാക്കകാരണന്മാർ ഒക്കെ ചെയ്തു വന്ന മാർഗമാണിത്, ആ മാർഗം മാത്രമാണ് വിജയത്തിൻ്റെ മാർഗം. ഈ പുത്തനാശയക്കാരെ, ഇവർ പറയുന്ന കാര്യം നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പൗരോഹിത്യവും അല്ലാത്തവരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ സത്യനിഷേധികളുടെ എപ്പോഴുമുള്ള വാദമുഖങ്ങളായിരുന്നു ഇത്തരം വാദമുഖങ്ങൾ, അതാണ് അവർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ജനങ്ങളോട് അവർ പറയുകയാണ്, ഈ നിഷേധികൾ പറയുകയാണ്, അയഇദുക്കും, ഇവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, അയഇദു ഇവൻ അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, കും നിങ്ങൾക്ക്, അന്നക്കും നിശ്ചയമായും നിങ്ങൾ, ഇതമിത്തും നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, വകുന്തും എന്നിട്ട് നിങ്ങൾ ആവുകയും ചെയ്താൽ, തുറാബൻ മണ്ണ്, വഇലാമൻ എല്ലുകൾ, അന്നക്കും നിശ്ചയമായും നിങ്ങൾ, മുഹ്റജൂൻ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുമെന്ന്. അഥവാ നിങ്ങൾ മരിച്ചു മണ്ണായിക്കഴിഞ്ഞാൽ, നിങ്ങൾ മരിച്ച് മണ്ണും എല്ലും മാത്രമായും ആയിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് നിങ്ങൾക്കിവന് വല്ല ഉറപ്പും തന്നിട്ടുണ്ടോ, അവൻ്റെ കയ്യിൽ എന്ത് ഉറപ്പാണുള്ളത്, വാഗ്ദാനം ചെയ്ത കാര്യത്തിന് എന്തുറപ്പാണുള്ളത് എന്ന് ജനങ്ങളെ അദ്ദേഹത്തെ നിഷേധിക്കാൻ വേണ്ടി അവർ പറയുകയാണ്. വീണ്ടും പറയുന്നു, ഹൈഹാച്ച ഹൈഹാച്ച്, എത്രയെത്ര വിദൂരത്താണ് നിങ്ങളുടെ അവസ്ഥ, ലിമാതു അദൂൻ, നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഈ വാഗ്ദാനം, നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ വാഗ്ദാനം, ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് നിങ്ങൾ എത്രയെത്ര വിദൂരത്താണ്, ഇതൊന്നും ഇവൻ പറയുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല, ഇത് കേവല വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നു. അവരുടെ വർത്തമാനം എന്തായിരുന്നു, ഇൻഹിയ ഇല്ല ഹയാതുന ദുനിയ, ഇൻഹിയ ഇതല്ല, ഇല്ലാ ഹയാതുന, ഞങ്ങളുടെ ജീവിതമല്ലാതെയല്ല, നമൂ അയാത്തുന അദ്ദുന്യ, ഈ ദുനിയാവിലെ ജീവിതമല്ലാതെയല്ല, നമൂത്തു നമ്മൾ മരിക്കുന്നു, വനഹിയ നമ്മൾ ജീവിക്കുന്നു, വമാനഹനു ബിമബഊസീൻ, വമാനഹനു നമ്മളാവുകയില്ല, ബിമബഊസീൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജീവിക്കലും മരിക്കലും മാത്രമാണ്, അതല്ലാത്ത ഒന്നില്ല ഇവിടെ, നമ്മളൊരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല എന്നവർ പറയുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിഷേധിക്കുന്ന ആളുകളുടെ എപ്പോഴുമുള്ള വർത്തമാനങ്ങൾ ഇതെല്ലാം. ഒന്നാമത്തേത്, പ്രവാചകൻ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മാത്രമാണ് എന്നാണ്. പ്രവാചകന്മാരെല്ലാവരും മനുഷ്യന്മാർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു എന്താണ്, നിങ്ങൾ ഖുൽ ഇന്നമ അന ബശറുൻ മിസ്ലുക്കും, റസൂലെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഇന്നമ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ എന്താണ് പ്രവാചകൻ പ്രത്യേകത, ആ പ്രവാചകന് വഹി ലഭിക്കുന്നു, ആ പ്രവാചകന് അള്ളാഹുവിന് വഹി ലഭിക്കുന്നു, അതുകൊണ്ട് ആ പ്രവാചകൻ ശ്രേഷ്ഠനാകുന്നു. ഒരിക്കലും പ്രവാചകൻ സാധാരണക്കാരൊരു മനുഷ്യനല്ല, അങ്ങനെ ആരോട് പറയുന്നുമില്ല, സാധാരണക്കാരൻ കേവലം മനുഷ്യനാണ് എന്ന് പ്രവാചകനെക്കുറിച്ച് ആരും പറയുന്നില്ല, മറിച്ച് കേവലം മനുഷ്യനെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമാണ്, അതല്ലാതെ മലക്കല്ല, അതല്ലെങ്കിൽ ജിന്നല്ല, മറിച്ച് നമ്മളെപ്പോലുള്ളൊരു കേവല മനുഷ്യൻ മാത്രം. എന്നാൽ നമ്മളിൽ നിന്നും ആ മനുഷ്യനെ, പ്രവാചകന്മാരെ പ്രത്യേകമാക്കുന്ന കാര്യം എന്താണ്, അവർക്ക് അള്ളാഹുവിൽ നിന്നും വഹി ലഭിക്കുന്നു, അവർക്ക് അള്ളാഹുമായി ഡയറക്റ്റ് കണക്ഷനുണ്ട്, അള്ളാഹു അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ആ അള്ളാഹുവിൻ്റെ ദൗത്യം മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള അള്ളാഹു തിരഞ്ഞെടുത്ത കണ്ണികളാണ് ആ പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാർ ആ നിലക്ക് പ്രാധാന്യമുണ്ട്. എന്നാൽ പ്രവാചകൻ കേവലം മനുഷ്യനാണ് എന്നുള്ളതാണ് നിഷേധിക്കാനുള്ള കാരണമായിക്കൊണ്ട് ഈ ആളുകളൊക്കെ എപ്പോഴും പറഞ്ഞത്. സൂറത്ത് യാസീനിൽ കാണാം, ഖാലു ഇൻ അൻതും ഇല്ലാ ബശറു മിസ്ലുന, പ്രവാചകന്മാരെ അവർ നിഷേധിച്ച കാരണം എന്തായിരുന്നു, ഈ മനുഷ്യൻ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പ്രവാചകന്മാരെക്കുറിച്ച് അവരൊക്കെ പറഞ്ഞിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മാത്രമാണ് എന്നുള്ളത് ഒരിക്കലും നിഷേധിക്കാനുള്ള കാരണമല്ല, മറിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പാണ് മനുഷ്യന്മാരെ പ്രവാചകനാക്കി. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഒരു മലക്കിനെ പ്രവാചകനാക്കാൻ ഒരു പ്രയാസവുമില്ല, ഒരു

0: ഇങ്ങനെ പ്രവാചകനൊക്കെ ഒരു പ്രയാസവുമില്ല, പക്ഷേ അവരൊക്കെ അയച്ചാൽ അവിടെ നിഷേധയിൽ പറയും നമ്മളെ കൊണ്ട് കഴിയാത്തതാണ് ഈ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് നമ്മൾ ഈവനെപ്പോലെ ആകേണ്ടതില്ല, ഇത് മനക്കല്ലേ എന്നവർ പറയുമായിരുന്നു. പക്ഷേ അവരെപ്പോലെ ജീവിച്ച മനുഷ്യൻ തിന്മകൾ ചെയ്യാതെ ഹറാമിൽ നിന്ന് മാറി നിന്ന് നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് സമൂഹത്തിന് ഉപകാരം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു എല്ലാ പ്രവാചകന്മാരും. അങ്ങനെ ആ പ്രവാചകന്മാർ കാണിച്ചു കൊടുക്കുന്നത് ഒരിക്കലും നിഷേധിക്കാൻ, ചെയ്യാതിരിക്കാൻ, നമ്മളെ കൊണ്ടിത് പറ്റൂല എന്ന് പറയാൻ അവർക്കാർക്കും കഴിയുമായിരുന്നില്ല. പ്രവാചകന്മാർക്ക് പ്രത്യേകമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ പ്രവാചകന്മാർ പൊതുവായി ചെയ്ത കാര്യങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ചെയ്യേണ്ടതും ചെയ്യാൻ കഴിഞ്ഞതും ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ രണ്ടാമതായി, ഈ ആളുകൾ പരലോകത്ത് നിഷേധിക്കുക, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഇവൻ നിങ്ങൾക്ക് വല്ല വാഗ്ദാനവും ചെയ്തിട്ടുണ്ടോ? ഹൈഹാച്ച ഹൈഹാത്ത ലിമാ തുഅദൂൻ, എങ്കിലാ വാഗ്ദാനം എത്രയോ വിദൂരത്താണ് എന്നവർ പറയുന്നു. പരലോകത്ത് നിഷേധിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്ത ഒരു കാര്യമാണ്. പരലോകത്ത് നിഷേധിക്കുമ്പോഴാണ് ആളുകൾ തിന്മയിലേക്ക് പോകുന്നതും, പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുമ്പോഴാണ് ആളുകൾ നന്മയിലേക്ക് മാറുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, പറഞ്ഞല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ജനങ്ങളോട് നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കള്ളുകുടിക്കരുത്, നിങ്ങൾ കൊലപാതകം നടത്തരുത്, നിങ്ങളെ പലിശ പൂജിക്കരുത് എന്നിങ്ങനെ ആയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ അവരാരും റസൂൽ അംഗീകരിക്കില്ലായിരുന്നു. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തു, പരലോക ബോധ്യമുണ്ടാക്കി കൊടുത്തു, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ അങ്ങ് ജീവിച്ച് മരിച്ചു പോയാൽ ഞങ്ങൾ ബുദ്ധിമുട്ടും എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊണ്ടു. അപ്പോൾ ആ മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ലോകത്തിലേക്ക് ജയിക്കാൻ മാത്രമുള്ളത് ഈ ലോകത്ത് ചെയ്യണമെന്ന് അവർ ഉൾക്കൊണ്ടപ്പോൾ അവർ പ്രവാചകൻ്റെ ഏത് കലപ്പര്യം അംഗീകരിക്കാൻ തയ്യാറ്. കാരണം അതൊക്കെ പ്രവാചകൻ പഠിപ്പിക്കുന്ന എന്തിനാണ്? പ്രവാചകനെ പരലോകത്തേക്കുള്ള കാര്യം മാത്രം പഠിപ്പിക്കുന്ന വ്യക്തിത്വമാണ്, ഇഹലോ ഭൗതികമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത്. മറിച്ച് മരണത്തിന് ശേഷം യഥാർത്ഥമായ ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു നൽകാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമാണ് എന്ന് എല്ലാ പ്രവാചകരും പഠിപ്പിക്കുന്നു. ഇവർ നിഷേധിച്ചാലും അത് ഒരിക്കലും സംഭവിക്കാതിരിക്കുന്നില്ല. നുരുമ്പിയ എല്ലുകൾ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പൊടിച്ച് പറത്തിക്കളഞ്ഞിട്ട് മുഹമ്മദേ, ഈ എല്ലുകൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിന്റെ റബ്ബിന് കഴിയുമെന്നാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യപ്പെടുമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞത് ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, വിരൽത്തുമ്പകളെ പോലും പുനഃസൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് പറയപ്പെടാനൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ നമ്മളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കിയ മനുഷ്യ നശിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കാൻ അള്ളാഹുവിന് ഒരിക്കലും ഒരു പ്രയാസവുമില്ല. നമ്മൾ 20 വയസ്സുള്ള വ്യക്തി 25 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു? 50 വയസ്സുള്ള വ്യക്തി 60 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു? 80 വയസ്സുള്ള വ്യക്തി 90 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു? അവൻ്റെ ഉമ്മയുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല, അതിനും അവൻ എവിടെയായിരുന്നു? അത്തരം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഘട്ടം ഘട്ടമായി ഉമ്മയുടെ ഉദരത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് മനുഷ്യനാക്കി വ്യത്യസ്തമായ അവസ്ഥയിലൂടെ അവനെ വളർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിന് സാധ്യമാകുമെങ്കിൽ ഈ മനുഷ്യ മരിച്ച മണ്ണായി കഴിഞ്ഞാൽ പിന്നെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഒരിക്കലും കഴിയാത്ത വിഷയമല്ല. ഖുൽ യുഹയ്യല്ലദീ അൻശഅഹ അവ്വല മറ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു, റസൂലെ പറഞ്ഞു കൊടുക്കണം, അവർ ആദ്യഘട്ടത്തിൽ സൃഷ്ടിച്ച അതേ രൂപത്തിൽ വീണ്ടും അവനെ സൃഷ്ടിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കഴിയും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്ര. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ത്വാഹയിലൂടെ പഠിപ്പിച്ചു, മണ്ണിൽ നിന്നാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത്, അതിലേക്കാണ് അവൻ തിരിച്ചു പോകാനുള്ളത്, അതിലും അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ജറാദി മുൻതശിർ, അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിച്ചില്ലേ, ജറാദ് പക്ഷികൾ അത് മണ്ണിൽ നിന്നും ഉയർന്ന് പൊന്തി വരുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ മുഴുവനും മണ്ണിനടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് റബ്ബു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഅമല്ലദീന കഫറു അല്ല യുബഅസു, കുഫ്ഫാറുകൾ ഏത് കാലഘട്ടത്തിലും വാദിച്ചിരുന്നത് ഒരിക്കലും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടില്ല എന്ന്. പക്ഷേ ഖുൽ ബല വറബ്ബി ലതുബഅസൂൻ, അള്ളാഹു പഠിപ്പിക്കുന്നു ബല വറബ്ബി ലതുബഅസുന്ന, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പരലോകത്തെ യാഥാർത്ഥ്യം ഉയർത്തെഴുന്നേൽപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ആയത്തിലുള്ള മറ്റൊന്ന് ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ഇൻ ഹുവ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹയ, കേവലം ജീവിച്ചു മരിക്കാൻ മാത്രമുള്ളതാണ് ഈ ദുനിയാവും. വമാ നഹ്നു ബിമബ്ഊസീൻ, നമ്മൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ല അവർ പറയുന്നു. സഹോദരന്മാരെ, ഈ ദുനിയാവ് കൊണ്ട് അവസാനിക്കുന്നതാണ് ലോകമെങ്കിൽ, ജീവിതമെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് ഈ ജീവിതത്തിനുള്ളത്? ഇവിടെ ഒരു സാധാരണക്കാരനായ ഒന്നും കഴിയാത്തവനെ ഒരു കഴിവുള്ള വ്യക്തി അടിച്ചമർത്തി കൊന്നുകളഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിക്ക് ആരാണ് നീതി കൊടുക്കുക? ഭൂമിലോകത്തെ സമ്പത്തുള്ളവനെ, അധികാരമുള്ളവനെ, അവൻ എന്തൊക്കെ തിന്മകൾ ചെയ്താലും തിരിച്ചു വരാൻ, അതിനേക്കാൾ ഉന്നതിയിലേക്ക് എത്തുവാൻ അവന് സാധ്യമാക്കുന്നുണ്ട് എങ്കിൽ ആരാണ് ഇവിടെ നീതി നടപ്പാക്കപ്പെടുന്നത്? ഏറ്റവും നീതി നടപ്പാക്കപ്പെടുന്ന അവസ്ഥാവശ്യം അതുകൊണ്ട് ഉണ്ടാകുക നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവ് ഒരിക്കലും കേവലം ജീവിച്ച മരിക്കലും മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായി നീതി നടപ്പാക്കപ്പെടുന്ന ഒരു ലോകം തിരിച്ചു വരാനുണ്ട്, കടന്നു വരാനുണ്ട് എന്ന ബോധ്യം മാത്രമാണ് ശരിയാവുകയുള്ളൂ. അതല്ലാത്തൊന്നും ഒരിക്കലും ശരിയാവുകയില്ല. അപ്പോൾ ജീവിതത്തിന് അർത്ഥമില്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും ഈ അവസാനത്തിൽ പഠിപ്പിക്കുന്നത് ഇൻഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറ അലല്ലാഹി കദിബൻ വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. ഇൻഹുവ ഇല്ലാ റജുലുൻ, ഇതൊരു മനുഷ്യനല്ലാതെയല്ല. എങ്ങനെയുള്ളത്? ഇഫ്തറ, അവൻ കെട്ടി ആരോപിക്കുന്നു, അവൻ കെട്ടിച്ചമക്കുന്നു. അലല്ലാഹി കദിബൻ, അല്ലാഹുവിൻ്റെ മേലെ കള്ളം കെട്ടിച്ചമക്കുന്നു. വമാ നഹ്നു, നമ്മളായിത്തീരുകയില്ല. ലഹു ബിമുഅ്മിനീൻ, അവനിൽ വിശ്വസിക്കുകയേ ഇല്ല. ഇവനീ പറയുന്നതൊക്കെ പടച്ചറബിന് മേലെ കള്ളം കെട്ടിച്ചമക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹുവിനെ അറിയാമായിരുന്നു. ഒരു പ്രവാചകനും അല്ലാഹുവിനെ തീരെ അറിയാത്ത കൗമിലേക്കല്ല പോയത്. അവർ അല്ലാഹുവിനെ ആദ്യമായി പരിചയപ്പെടുത്താൻ വേണ്ടിയല്ല പോയത്, മറിച്ച് അല്ലാഹുവോടെ മറ്റുള്ളവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവർ ആരാധനയെ, അവരുടെ ജീവിത രീതിയെ തിരുത്തിക്കൊണ്ട് റബ്ബിലേക്ക് മാത്രം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ എന്താണ്? ഈ മനുഷ്യൻ അല്ലാഹുവിൻ്റെ മേൽ കെട്ടിച്ചമക്കുകയാണ്. റബ്ബ് പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു എന്ന പേരിൽ ഇവനെ പലതും അല്ലാഹുവിൻ്റെ മേൽ കെട്ടിച്ചമക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ വിശ്വസിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് അഹങ്കാരികളായ ആളുകൾ അവർ നിഷേധിച്ചു കളഞ്ഞു. ഈ അഹങ്കാരമാണ് എപ്പോഴും നിഷേധത്തിന് കാരണമായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മക്കയിലെ മുശ്രിക്കുകൾ, അവരുടെ അവസ്ഥ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ഒരു പ്രവാചകന് കടന്നു വരാനുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രവാചക പരമ്പരയിൽ ബനൂ ഇസ്രായേലിൽ നിന്ന് ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ, ഞങ്ങളുടെ പരമ്പരയിൽ ഒരു പ്രവാചകൻ വരുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ അദനാരികളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ അംഗീകരിക്കാൻ അവരുടെ അഹങ്കാരം സമ്മതിച്ചില്ല. ആ അഹങ്കാരം തന്നെയാണ് പ്രവാചകനെ നിഷേധിക്കുവാൻ, ഇസ്ലാമിനെ നിഷേധിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലുമുള്ള ആളുകളുടെ പിന്നെ വാദമുഖങ്ങൾ മാത്രമായിരുന്നു. ഇതൊക്കെ ഈ പ്രവാചകനൊക്കെ കെട്ടിച്ചമക്കുകയാണ്, കേവലം മനുഷ്യനാണ്, നമ്മളെപ്പോലുള്ളവരാണ്, റബ്ബിന് മേൽ കളവ് പറയുകയാണ്, ഇവനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാർ നേരിട്ടതാണ്. ഇതേ കാര്യങ്ങൾ ഇക്കാലഘട്ടത്തിൽ തൗഹീദ് പറയുമ്പോൾ, ബിദഅത്തുകൾക്കെതിരെ സംസാരിക്കുമ്പോൾ, ആ ആളുകൾക്കെതിരെയും ഇതേ വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് പ്രവാചകന്മാരുടെ അന്തരാവകാശികൾ. നമ്മൾ ഈ തൗഹീദിൽ ആശയത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കെന്തെങ്കിലും കുത്തുവാക്കുകളും പ്രയാസങ്ങളും ഏൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രവാചകന്മാർക്ക് കേട്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സമാധാനമടയുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നേർമാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ മുഅ്മിനൂൻ. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
2: പീസ് റേഡിയോ, tuned to reality.
3: السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. سنهم الله سهودر الماري سهودري غلي الله نمكن الغياء إلا ننمغ للم എല്ലാ അനുഗ്രഹങ്ങളിലും ധാരാളം ബറക്കത്തുകൾ ഉണ്ടാകണം, അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അത് നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് പടച്ചറബിനോട് നിരന്തരമായി ദുആ ചെയ്യുക എന്നത്. പ്രത്യേകം ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല രംഗങ്ങളുമുണ്ട്. അതിലൊന്നാണ് നല്ലൊരു വാർത്ത അല്ലെങ്കിൽ നല്ലൊരു വിവരം നമുക്ക് കിട്ടിയാൽ, നമ്മുടെ സുഹൃത്തിനൊരു കുട്ടിയുണ്ടായി, നമ്മുടെ ബന്ധു പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടി, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരന് നല്ലൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടായി, പുരോഗതി ഉണ്ടായി, ഇങ്ങനെ നല്ല വാർത്തകളും സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ അടുക്കലേക്ക് എത്തുമ്പോൾ നമ്മളതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിന് ഉപരി ആഹ്ലാദം എങ്ങനെയായിരിക്കണം? അയാൾക്ക് വേണ്ടി ഖൈറിനായി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. മാഷാ അല്ലാ തബാറക്ക് അല്ലാ, അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ട് പടച്ചറബ് ഉദ്ദേശിച്ചത് കൊണ്ട് നിനക്ക് കിട്ടിയതാണ് നേട്ടം. അള്ളാഹുവിൻ്റെ ആ നേട്ടങ്ങളിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകി വർക്കത്ത് ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റാ അഹദുക്കും മിൻ നഫ്സിഹി, നിങ്ങൾ ആരെങ്കിലും നിങ്ങളിൽ സ്വയം തന്നെ നിങ്ങൾക്ക് തന്നെ വല്ല നേട്ടവും ഉണ്ടായതായി അറിഞ്ഞാൽ കിട്ടിയാൽ, ഔ മാലിഹി ഔ മിൻ അഖീഹി, സ്വന്തം സമ്പത്തിൽ അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ്റെ വിഷയത്തിൽ ഒരു നല്ല കാര്യം നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിന് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന് വല്ല നേട്ടവും കിട്ടിയതായി കണ്ടാൽ, മാ യുഅജിബുഹു ഫലിയദുഉ ലഹു ബിൽ ബറക, ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഫഇന്നൽ ഐന ഹഖുൻ, തീർച്ചയായും ആ സന്ദർഭത്തിൽ പലരും മറന്നുപോകുന്ന ഈ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം അതിൽ അത്ഭുതം കൂറി അതിന് പ്രശംസിച്ച് പുകഴ്ത്തി അതിൽ അത്ഭുതം പ്രകടിപ്പിക്കുന്ന രീതി അത് അപകടകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും കണ്ണീർ അത് സത്യമാണ് എന്ന്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ബറക്കല്ലാ എന്ന് പറയാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ വിവാഹവേളയിൽ, ഇന്ന് വിവാഹരംഗം വളരെ മോശമായ രീതിയിലേക്ക് സമൂഹം കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. സത്യത്തിൽ അവിടെ നമ്മൾ മറന്നു പോകുന്നത് നവവധൂവരന്മാർക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രവാചക അധ്യാപനമാണ്. അവിടെ കളിയും ചിരിയും പാട്ടും കൂത്തും ആഭാസങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും മുസ്ലിയാരോ പണ്ഡിതനോ മാത്രം പ്രാർത്ഥിക്കേണ്ടതില്ല, അല്ല, സദസ്സിലുള്ള എല്ലാവരും ഏറ്റുപറയേണ്ടതാണ് നിക്കാഹിന് ശേഷം, ബറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ, അള്ളാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ, നിങ്ങൾ രണ്ടുപേരുടെയും മേൽ അള്ളാഹു അനുഗ്രഹം ചൊരിയുമാറാകട്ടെ, നിങ്ങൾ രണ്ടുപേരെയും അള്ളാഹു നന്മയിൽ യോജിപ്പിക്കുമാറാകട്ടെ എന്നിങ്ങനെ അർത്ഥം വരുന്ന ആ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അതേപോലെ നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ അതെന്തോ ഔദാര്യം പോലെ തിരിച്ചു കൊടുക്കല്ല, സന്തോഷത്തോടുകൂടി അയാൾ സഹായിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വേണം ആ കടം തിരിച്ചു കൊടുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക വ മാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കടം നൽകി സഹായിച്ച ആൾക്ക് കടം തിരിച്ചേൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചതാണ്, അല്ലാഹു താങ്കൾക്ക് താങ്കളുടെ കുടുംബത്തിലും സമ്പത്തിലും ബറക്കത്ത് ചൊരിയട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഇന്നമാ ജസാ ഉസ്സലഫി അൽഹംദു വൽ അദാ, ഒരാൾ കടം തന്നതിനുള്ള പ്രത്യുപകാരം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഏറ്റവും മാന്യമായ രൂപത്തിൽ ആ കടം വീട്ടലുമാണ്. കടം വാങ്ങിക്കൊണ്ടു പോകുവാൻ കാണിക്കുന്ന ഉത്സാഹവും താല്പര്യവും ഒന്നും കടം വീട്ടുന്ന വിഷയത്തിൽ പലർക്കും ഇല്ല എന്നത് വലിയ ദുരന്തമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആറാഫിലെ 96-ാമത്തെ വചനത്തിൽ, അതുകൊണ്ട് ബറക്കത്ത് കിട്ടുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ വിഷയത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മുടെ സുഹൃത്തുക്കളുടെ വിഷയത്തിലും ഒക്കെ പ്രാർത്ഥിക്കണം. അള്ളാഹു ബറക്കത്ത് നൽകിയാൽ അത് വലിയ അനുഗ്രഹവും അഭിവൃദ്ധിയുമായിരിക്കും, നമുക്ക് നല്ല രീതിയിൽ അനുഭവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ മേഖലയിലും അനുഗ്രഹം കിട്ടാൻ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ മക്കളിലും സമ്പത്തിലും ആയുസ്സിലും ആരോഗ്യത്തിലും അറിവിലും എല്ലാ അനുഗ്രഹങ്ങളിലും ബർക്കത്തുകൾ നൽകി നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
5: നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഒരു വ്യക്തി അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു പോയിന്റ്, അതിലേക്കെത്താനുള്ള അദ്ദേഹത്തിൻ്റെ എഫേർട്ട്, ഇതെല്ലാം നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ വഴികാട്ട്